0: എന്തെല്ലാം സേവനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ്?
1: മോട്ടോർ വാഹന വകുപ്പ് സാധാരണഗതിയിൽ രണ്ട് തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് കൊടുക്കലും, ഒന്ന് അവരിൽ നിന്ന് നമ്മൾക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടലും. അതിലൊന്ന്, അത് നമ്മൾ കൊടുക്കുന്ന കാര്യം വളരെ ഈസിയാണ്, ഡ്രൈവിംഗ് ലൈസൻസ്, പെർമിറ്റ്, ഫിറ്റ്നസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത്. പിന്നുള്ളത് അവർ റോഡിലിറങ്ങിയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദകൾ അല്ലെങ്കിൽ അനുസരിക്കേണ്ട നിയമങ്ങൾ, ഇത് അവരിൽ നിന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ജോലി കൂടിയുണ്ട് മോട്ടോർ വാഹന
0: ഉറപ്പുവരുത്തലാണ്.
1: ആ, ഈ രണ്ട് ജോലികളാണ്. അതിൽ കൊടുക്കുന്നതിൽ പ്രധാനമായിട്ടും വാഹനങ്ങൾ ഓടിക്കാൻ ആവശ്യമായ ലൈസൻസ് അയാൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് കൊടുക്കുന്നത്, വാഹനം ഓടിക്കാൻ ആവശ്യമായിട്ടുള്ള പെർമിറ്റ് കൊടുക്കുന്നത്, വാഹനം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്.
0: ഓക്കെ,
1: ഇതാണ് പ്രധാനമായിട്ടും.
0: സോ അതുപോലെ നമുക്കറിയാം ബോധവൽക്കരണത്തിന് ഒരു വലിയ പ്രസക്തി എന്നും എക്കാലത്തും ഉണ്ട്. അതോടെ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ
1: മോട്ടോർ വാഹന വകുപ്പ് വളരെ വ്യാപകമായിട്ട് ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നു ഒരു ലെവലിൽ. അത് 2011 തൊട്ടിട്ട് 10 വർഷത്തേക്കുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അപ്പം അതിൽ പ്രധാനമായിട്ടും നടത്തിയിരുന്നത് സ്കൂൾ കുട്ടികൾക്ക്, നമ്മൾ കുട്ടികളാണല്ലോ നാളത്തെ പൗരന്മാരായിരുന്നത്, പിന്നെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകർക്ക്, ഡ്രൈവർമാർക്ക്, സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്കൊക്കെ റെഗുലറായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുക, ബോധവൽക്കരണം കൊടുക്കുക, അങ്ങനെ അവരുടെ ഡ്രൈവിംഗ് സുരക്ഷിതമായിട്ട് അവർക്കും നാട്ടുകാർക്കും ഉപദ്രവമില്ലാത്ത വിധത്തിലാക്കി മാറ്റുക എന്ന ഒരു
0: രൂപത്തോടെ.
1: അതെ അതെ.
0: ഓക്കെ, സോ അതുപോലെ നമുക്കറിയാം അശ്രദ്ധമായി വാഹനം ഓടിക്കലാണ് ഒരുവിധം എല്ലാ കുഴപ്പത്തിനും കാരണം. ശരിക്കും അപ്പോൾ വാഹനം ഓടിക്കേണ്ട ആൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്തൊക്കെയാണ്?
1: വാഹനം ഡ്രൈവിംഗ് തന്നെ നമ്മൾ ഒരു പ്രത്യേക ടൈപ്പ് ലേണിംഗ് സിസ്റ്റമാണ്. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഡ്രൈവിങ്ങിനെ സമീപിച്ചിട്ടില്ലായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ. ഇപ്പോഴും നമ്മൾ അത്ര വ്യാപകമായിട്ടൊന്നും അതിനെ ഒരു സയൻറ്റിഫിക് അപ്രോച്ച് നമുക്കില്ല. വളരെ ഒറ്റപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ സ്വയം പഠിച്ചതല്ലാതെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എന്ന വിഷയത്തിൽ തന്നെ ഇപ്പോൾ പ്രമുഖ രാജ്യങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും PhD ഒക്കെ ഉണ്ട്. ക്രാൻഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ ഡ്രൈവർ ബിഹേവിയർ ആൻഡ് ട്രെയിനിങ് എന്ന വിഷയത്തിൽ PhD വരെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത്തരം ആൾക്കാരാണ് ഈ മേഖലയിൽ പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നൊക്കെ. അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഓണ്ടോജനറ്റിക് എന്നാണ് നമ്മൾ പറയുക. കാരണം വെച്ചാൽ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ടൈപ്പ് റൈറ്റിങ്, സ്വിമ്മിങ് സൈക്കിൾ ഓടിക്കുന്നത്, ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ പ്രയാസമായിരിക്കും. അപ്പം നമ്മൾ നല്ലോണം ബുദ്ധി ഉപയോഗിച്ചാൽ പഠിക്കുക, കുറച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിച്ചുവോ, എന്നിട്ട് ആദ്യത്തെ ഒരു വർഷം എങ്ങനെ ഓടിച്ചുവോ, ആ രൂപത്തിൽ കോൺക്രീറ്റ് ഉറക്കുന്ന പോലെ ഡ്രൈവിംഗ് ഉറക്കും.
0: അതെ,
1: മോശമായിട്ടാണ് പഠിച്ചത്, എന്നിട്ട് അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ ആ ഡ്രൈവിംഗ് അങ്ങ് ഉറച്ചു പോകും
0: ത്രൂ ലൈഫ് ലോങ്.
1: അതുകൊണ്ട് തന്നെ ഈ കുട്ടി പഠിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ അപകട സാധ്യത അവന് മനസ്സിലാകുകയും എന്നിട്ട് അവൻ ഡ്രൈവിംഗ് വളരെ ശ്രദ്ധാപൂർവം സൈഡ് ചേർക്കാനും സിഗ്നൽ കൊടുക്കാനും സീറ്റ് ബെൽറ്റ് ഇടാനും അതേപോലെ തന്നെ സ്പീഡ് നിയന്ത്രിച്ച് പോകാനും ഒക്കെ ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്യുകയും ആ തുടക്കത്തിലെ പ്രാക്ടീസ് ചെയ്യുകയും എന്നിട്ട് കുറച്ചാൽ അങ്ങനെ പോയുകയും ചെയ്താൽ അവൻ ഉറങ്ങി വണ്ടി ഓട്ടിയാൽ പോലും നല്ല ഡ്രൈവറായിരിക്കും.
0: ചൊട്ടയിലെ ശീലം ചുടലവരെ.
1: അത് ഡ്രൈവിങ്ങിന് വളരെ പ്രധാനം. ഡ്രൈവിംഗ് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ഒരു വിരലുകൊണ്ട് പഠിച്ചാൽ പിന്നെ അത് മാറില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ ആ സിസ്റ്റമാറ്റിക്കായിട്ട് ASGS എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമല്ലോ, ആ പാറ്റേൺ പഠിച്ച് ആ ഗുരുനാഥന്മാർ പറയുന്ന പോലെ നമ്മളിങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യത്തത് ശരിക്കും തറവായി അങ്ങനെ അങ്ങനെ അങ്ങനെ പോയാൽ നല്ലൊരു ടൈപ്പ് ഇഷ്ടം
0: ഗ്രാജുവലി വന്നു കഴിഞ്ഞാൽ ഓക്കെ.
1: പക്ഷേ ഡ്രൈവിങ്ങിന് നമ്മൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതും ഡ്രൈവിംഗ് ടെസ്റ്റും ഒക്കെ വളരെ പഴയ രീതിയിലാണ്. അതായത് വളരെ ഈസിയായിട്ട് പാസ്സാകാവുന്ന രീതിയിലാണ്. മറ്റു രാജ്യങ്ങളിൽ ഇതൊക്കെ മാറ്റി ഡ്രൈവിംഗ് ഗ്രാജുവേറ്റഡ് ലൈസൻസിങ് സിസ്റ്റത്തിലേക്കൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമ്പോഴത്തേക്ക് ഒരു കുട്ടി നല്ല കുറേ കാലം എടുക്കുകയും ചെയ്യും. അത് കുറേ സ്റ്റേജുകൾ കടന്നുപോരും, പല ടെസ്റ്റുകൾ കടന്നുപോരും. അങ്ങനെ അവൻ ഒരു നല്ല ഡ്രൈവറാകാനുള്ള എല്ലാവിധ റെസ്ട്രിക്ഷൻസും അതിൻ്റെ ഇടയിൽ വരും. നമ്മളങ്ങനെയല്ല, 30 ദിവസം കൊണ്ട് ഒന്നിച്ച് ലൈസൻസ് കൊടുക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ആ
0: വലിയ പോരായ്മ കൂടെയാണ്.
1: കാരണം ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത്, ഇത്രമാത്രം ഡ്രൈവേഴ്സ് ആവശ്യമായിട്ടുള്ളൊരു രാജ്യത്ത്, വിദ്യാഭ്യാസം കുറഞ്ഞ സ്ഥലത്ത്, സാമ്പത്തികം കുറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് പല ലിമിറ്റേഷൻസും ഉണ്ട്. അവർ യൂറോപ്പിൽ നടത്തുന്ന എല്ലാം കൂടി നമുക്ക് നടത്താൻ പറ്റില്ല.
0: ഓക്കെ ഓക്കെ. മാത്രമല്ല നമ്മുടെ സമൂഹം അത്രയ്ക്ക് ഉയർന്നിട്ടില്ല.
1: ആ, സാമ്പത്തികമായിട്ടും അവർക്കത് അഫോർഡബിൾ ആയിരിക്കും,
0: താങ്ങാൻ കഴിയില്ല. ഓക്കെ ഓക്കെ. സോ അതുപോലെ നമുക്കറിയാം ഇന്ന് ഒട്ടുമിക്കാളും വാഹന ഉടമകളാണ്. അപ്പോൾ ഒരു വാഹന ഉടമ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്?
1: വാഹന ഉടമ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്താ വെച്ചാൽ, വാഹനം വാങ്ങുമ്പോൾ പുതിയ വാഹനമാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രയാസം വരുന്നില്ല. കാരണം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനം, നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസൃതമായിട്ടുള്ളൊരു വാഹനം നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങി അത് വ്യക്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കടലാസൊക്കെ ഇൻഷുറൻസും പേപ്പറും ലൈസൻസും എല്ലാം കൊണ്ടു നടക്കുകയാണെന്നുവെച്ചെങ്കിൽ വലിയ, പക്ഷേ പലപ്പോഴും സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്നവരാണ് വലിയ അബദ്ധത്തിലൊക്കെ ചെന്നുപെടുക.
0: യൂസ്ഡ്
1: വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ രേഖ നെറ്റിൽ കയറി നെറ്റിൽ നോക്കി അതിന് ഫൈനാൻസ് ഉണ്ടോ ഇല്ലേ അത് എന്താണ് പിന്നെ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നൊക്കെ വെരിഫൈ ചെയ്തെടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇൻഷുറൻസ് ഉടനടി നമ്മളെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ വേണം. 14 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് ട്രാൻസ്ഫർ ചെയ്യണം, അത് പലരും ചെയ്യാറില്ല. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒപ്പം വാഹനം വാങ്ങുമ്പം ശ്രദ്ധിക്കുന്ന കാര്യത്തെക്കാളേറെ പ്രയാസം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വാഹനം വെക്കുമ്പോഴേ ഉണ്ടാവുക. അപ്പോൾ വാഹനം വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കണ്ടീഷനും മറ്റും മാത്രം നോക്കാൻ പോരാ, അതിൻ്റെ പേരിൽ ഉള്ള കേസുകളോ എന്തെങ്കിലും ഉണ്ടൊക്കെ നെറ്റിൽ അറിയാൻ പറ്റുമ്പോൾ അതറിഞ്ഞ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ.
0: അതുപോലെ നമുക്കറിയാം 18 വയസ്സ് തികയാത്ത, ആ പ്രായം തികയാത്ത അഥവാ ലൈസൻസ് ഇല്ലാത്ത കുട്ടികളുടെ വാഹനം ഓടിക്കൽ ഒരു വലിയ ഭീഷണിയാണ് സമൂഹത്തിന്. അപ്പോൾ അത്തരം രക്ഷിതാക്കൾക്ക് അഥവാ അത്തരം മക്കൾക്ക് വണ്ടി കൊടുക്കുന്ന രക്ഷിതാക്കളോട് എന്താണ് മോട്ടോർ വാഹന വകുപ്പിന് പറയാനുള്ളത്?
1: ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ പ്രായവും നമ്മളുടെ ബിഹേവിയറും തമ്മിൽ നല്ല ബന്ധമുണ്ട്.
0: അതെ.
1: അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾ വാഹനം എടുത്താൽ ആ വാഹനം വളരെ വേഗതയിൽ ഓടിക്കാനും വളരെ അഡ്വഞ്ചറസ് ആയിട്ട് അപകടകരമായി ഓടിക്കാനും സാധ്യതയുണ്ട്.
0: അതിൻ്റെ ഭവിഷ്യത്തേക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ.
1: അങ്ങനെ സംഭവിക്കുന്ന അപകടത്തിന് ഈ രക്ഷിതാവ് ഉത്തരവാദിയാണ്. വളരെ വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഇൻഷുറൻസ് കിട്ടില്ല.
0: അതെ.
1: അങ്ങനെ വരുന്ന സമയത്ത് ഒരു 1 crore, 1.5 crore, 5 crore, 10 crore ഒക്കെ വിധി വരാം.
0: പത്രം വായിക്കുന്ന സംഗതി.
1: അങ്ങനെ വരുമ്പോൾ ആ ബാധ്യത ഈ രക്ഷിതാവിന് താങ്ങാൻ പറ്റാതെ അയാളെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോകും.
0: വിറ്റാൽ പോലും ഒരു പക്ഷേ കൊടുക്കാൻ കഴിയും.
1: മാത്രമല്ല ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ നമ്മൾ കാരണം നഷ്ടപ്പെടുത്തുക എന്നുള്ളത്
0: അതിനേക്കാളും വലുതാണ്.
1: എത്രയോ പേര് നടക്കാൻ കഴിയാതെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഇതുപോലുള്ള ഓരോ അപകടങ്ങൾ കാരണമാണ്.
0: അപ്പോൾ ഒരിക്കലും അത്തരം മക്കൾക്ക് വാഹനം കൊടുക്കരുത്. ഒരിക്കലും കൊടുക്കും
1: അല്ല, കുട്ടികൾ ചോദിക്കുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അന്ധം ഉണ്ടാവില്ല. അങ്ങനെയാണ് കുട്ടികൾ നശിക്കുന്നത്. അത് ചെറുപ്പം തൊട്ടേ കൊടുക്കരുത്, ചെറുപ്പം തൊട്ടേ വാശിക്കരുത്.
0: അപ്പോൾ ആ വിഷയത്തിൽ രക്ഷിതാക്കൾക്കാണ് ബോധവൽക്കരണം ശരിക്കും കൊടുക്കേണ്ടത്.
1: അതെ അതെ.
0: കുട്ടികളെക്കാളും
1: കുട്ടികളെ വാശി, ഏത് വാശിയാണെങ്കിലും ഇപ്പോൾ മിഠായിക്കാണെങ്കിലും ആ മിഠായിക്ക് വാശി പിടിക്കുമ്പോൾ കൊടുത്താൽ കുട്ടി അടുത്ത വാശി കൂടുതലായിട്ട് പിടിക്കും.
0: അതെ അതെ.
1: വാശി ഇല്ലാത്തപ്പോൾ കൊടുക്കാം, വാശി പിടിക്കുമ്പോൾ കൊടുക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ വളർത്തണം. ചെറിയ ചെറിയ വാശിയിൽ നിന്നാണ് പിന്നെ വലിയ വലിയ വാശിയിലേക്ക് വരിക.
0: അതെ അതെ, ശരിയാണ്. സോ അതുപോലെ വാഹനം വിൽക്കുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യല്ല, പേപ്പർ വാങ്ങുന്ന ആളുടെ പേരിലേക്ക് മാറ്റാറില്ല പല ആൾ. അത് ഒരു സാമ്പത്തിൽ വിടുകയാണ് ചെയ്യാൻ. എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം? എന്താണ്
1: ജനങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഈ വിഷയത്തിലാണ്. കാരണം നിയമപ്രകാരം പഴയ കാലത്ത് ശരിക്ക് ഒരു വാഹനം വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങുന്ന ആളാണെങ്കിൽ അയാളെ പേരിലേക്ക് മാറ്റേണ്ടത് അയാളാണ്. പക്ഷേ സാധാരണ ഭൂമിയൊക്കെ ആകുമ്പോൾ അത് മാറ്റും.
0: അതെ, പേടിച്ചിട്ട്.
1: ആ പക്ഷേ വാഹനമാകുമ്പോൾ ആൾക്കാർ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡ് വാഹനം, വില കുറഞ്ഞ വാഹനമൊക്കെ ആകുമ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞിട്ട് മാറ്റാതെ അനധികൃതമായ പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. കഞ്ചാവ് കടത്തിനോ കള്ളക്കടത്തിനോ ആൾക്കാരെ കൊല്ലാനോ ഗുണ്ടായുസത്തിനോ ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ യഥാർത്ഥത്തിലുള്ള ഈ ഉടമസ്ഥൻ അതിന് മറുപടി പറയേണ്ട അവസ്ഥ വരും. അതുകൂടാതെ ഇപ്പോഴത്തെ കാലത്ത് ഈ ക്യാമറ അടിക്കുന്ന ഫൈന്, ആക്സിഡൻ്റ് ഉണ്ടായാൽ നഷ്ടപരിഹാരം. എത്രയോ പേർക്ക് നമ്മളെ നാട്ടിൽ വലിയ പ്രമുഖർക്ക് പോലും ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഈ വിറ്റ ആൾ വാങ്ങിയിട്ട് വാങ്ങിയ ആൾ മാറ്റാതെ കൊണ്ടുപോയി അപകടം ഉണ്ടാക്കിയിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഗതി നമ്മളെ നാട്ടിൽ വരുന്നുണ്ട്.
0: ആ ബാധ്യത മറ്റേ,
1: ആ കാരണം ആരുടെ പേരിലാണ്, അയാൾക്കാണ് ബാധ്യത. കാരണം അയാൾ ഈ വണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നവരെ നമുക്ക് ചെറിയൊരു അഗ്രിമെൻറ്റോ ഒരു സെയിൽ ലെറ്ററോ ഒന്നും കാര്യമല്ല.
0: അപ്പോൾ
1: എപ്പോഴും വണ്ടി കൊടുക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് തന്നെ കൊടുക്കുക.
0: അപ്പോൾ സാർ ഉദ്ദേശിക്കുന്നത് അതിന് ട്രാൻസ്ഫറിന് ശേഷം വണ്ടി കൊടുത്താൽ മതിയോ?
1: നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ പറയാം ആർ സി നിങ്ങളെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും ഫീസ് അടക്കാം,
0: ഓൺലൈൻ ചെയ്യാം.
1: എന്നിട്ട് നമ്മളത് നമ്മളെ ചിലവിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും, അല്ലെങ്കിൽ അത് പറയണം ആ ട്രാൻസ്ഫറിൻ്റെ ചിലവ് നിങ്ങൾ 3 crore വഹിക്കണം, ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടല്ലാതെ.
0: വിത്ത് അഗ്രിമെൻറ്റ്?
1: അഗ്രിമെൻറ്റിൽ കാര്യമല്ല, ചെയ്തിട്ട് കൊടുക്കുക. അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ അഗ്രിമെൻറ്റും നമ്മളുടെ വാക്കുകളൊക്കെ വലിയ വില കൽപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് എന്നോട് പലരും പണ്ട് പറയുന്നത് നമ്മളെ ജില്ലനെ പറ്റി പറയുമ്പോഴേ, നിങ്ങളെ നാട്ടിൽ വെറുതെ കാശ് കടം കൊടുത്താൽ അത് അവർ തെരഞ്ഞു പിടിച്ച് തിരിച്ചു കൊടുന്നിരുന്നു. അങ്ങനെ ഞാൻ അഭിമാനപൂർവ്വം പറയാറുണ്ടായിരുന്നു. ആ കാലം ഇന്നുണ്ടെന്ന് തോന്നുന്നില്ല,
0: വിസ്മരിക്കപ്പെട്ടു പോയി,
1: എവിടെയില്ല, ആർക്കുമില്ല. അപ്പം അതുകൊണ്ട് അതിന് നമ്മൾ നിൽക്കരുത്. എത്ര അടുത്ത ആളാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ട് ആർ സി കൊടുക്കുന്നതാണ് നല്ലത്.
0: ഏറ്റവും സേഫ് അതാണ് ഓണർക്ക്,
1: അല്ലെങ്കിൽ സേഫേ അല്ല.
0: അതെ അതെ, അതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഓക്കെ. സോ അതുപോലെ ഓടിക്കുന്ന വാഹന ആളിന് ലൈസൻസ് ഇല്ലാതെ, അതേപോലെ മതിയായ പേപ്പർ ഇല്ലാതെ വാഹനങ്ങൾ നിരത്തിലിറക്കാറുണ്ട്, അങ്ങനെയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്?
1: ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടില്ല. നിങ്ങൾ എത്ര രൂപക്ക് ഇൻഷുറൻസ് എടുത്താലും ആ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രീ കണ്ടീഷൻ ഡ്രൈവർക്ക് ലൈസൻസ് വേണമെന്നാ,
0: ഓടിക്കുന്ന ആൾക്കുണ്ട്
1: ആ ലൈസൻസ് വേണം, നിർബന്ധം. അപ്പോൾ നിങ്ങൾ ആരെ ഡ്രൈവറായിട്ട് ഏൽപ്പിക്കുമ്പോൾ അയാളുടെ ലൈസൻസ് റിന്യൂ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലായെങ്കിൽ ആ വാഹനം കൊണ്ടുപോയിട്ടുണ്ടാകും. ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ, ഇപ്പോൾ ഒരു സ്കൂളിൽ 10-20 ബസ്സുണ്ടാവും. അതിൻ്റെ ഡ്രൈവർമാരുടെ ലൈസൻസ് സ്കൂളിലെ മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഒരു ക്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മാനേജ്മെന്റ് ഇത്രയും വലിയ തുകക്ക് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഡ്രൈവറുടെ ലൈസൻസ്, വണ്ടിയുടെ എന്തോ രേഖ ഇല്ലാത്ത സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് അവർ പോയി. കാരണം നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ആരും ചെയ്യില്ല, നമ്മളെ ഡ്രൈവർ ലൈസൻസ് പുതുക്കിയിട്ടുണ്ടാവും, അയാൾ നമ്മളെത്രയോ കൊല്ലമായിട്ട് അറിയുന്നതാണ്, പക്ഷേ അയാൾ മറന്നു പോയിട്ടുണ്ടാവും.
0: അതെ അതെ,
1: മനസ്സിലായോ? നമ്മൾ നമുക്ക് അതിന് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഓഫീസൊക്കെ ഓഫീഷ്യലാക്കുക, അവിടെ വ്യക്തിബന്ധം ഒഴിവാക്കിയിട്ട് മുന്നിലിനെ എഴുതിയിടുക. ആ വാഹനങ്ങളുടെ ആളിരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മളെ ഒരു മൂന്ന് വാഹനമുള്ള ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ നാല് വാഹനമുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ മുന്നിൽ വണ്ടിൻ്റെ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ ഇൻഷുറൻസ് ഇത്ര ദിവസം, അയാളുടെ ഇന്ന മുഹമ്മദ് അലി ഇയാളുടെ ലൈസൻസ് ഇന്ന ദിവസം എക്സ്പയർ ആവും എഴുതിയിട്ടിട്ട് അത് കഴിയുമ്പോൾ മുഹമ്മദ് അലി നിങ്ങളുടെ ലൈസൻസ് അടുത്ത ആഴ്ച എക്സ്പയർ ആവും നമ്മൾ പറയുക. കാരണം അയാൾക്കും മറന്നു പോകും, അയാളൊരു കുറ്റവാളിയായിട്ടല്ല,
0: മനുഷ്യനാണല്ലോ.
1: അതേമാതിരി ഇൻഷുറൻസും ലൈസൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
0: അതില്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ,
1: വലിയ സാമ്പത്തികം, അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി വരും. ചിലപ്പോൾ 50 crore എത്ര വരിക നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ മരിക്കുന്ന ആൾക്കാരുടെയൊക്കെ വില അനുസരിച്ചിട്ടാണ്.
0: ഡോക്ടറാണെങ്കിൽ ആ നിലയ്ക്കാണ് കൊടുക്കുന്നത്, ടീച്ചറാണെങ്കിൽ.
1: ക്ലാസ്സിൽ നമ്മളുടെ തേഞ്ഞിപ്പലത്ത് നടന്ന
0: ജഗദീഷ്
1: കുമാർ സാറിന് അദ്ദേഹത്തിൻ്റെ വിധി വന്നത് 4.95 crore മറ്റുമാണ്. അങ്ങനത്തെ ഒരു വിധി നമ്മളെ തലയിൽ വന്നാൽ നമുക്ക് എല്ലാം കൂടി
0: കുടുംബം വിറ്റാ തികയില്ല.
1: അത്തരം ബാധ്യതകൾ വരാതിരിക്കാനാണ് ഇത്തരം കാര്യം.
0: അതുപോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ചില ആളുകൾ ലൈസൻസ് ഇല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ആളുടെ പേരിലേക്ക് കേസുകൾ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ വാഹനങ്ങൾ റീപ്ലേസ് ചെയ്യാറുണ്ട്. അത് ശരിക്കും അതിൻ്റെ
1: നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ അത് അത് അതൊരു കേസായി വരികയാണെന്നുവെച്ചെങ്കിൽ അതൊരു ക്രിമിനൽ കേസാണ്. കാരണം നമ്മൾ സർക്കാരിനെ വഞ്ചിച്ചതും അതേപോലെ തന്നെ ഇൻഷുറൻസിനെ പറ്റിക്കാൻ ശ്രമിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കേസുകൾ വരും. പക്ഷേ നമ്മളെ നാട്ടിലൊരു സിമ്പതിയാണ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒരു പാവപ്പെട്ട ആൾക്ക് ഇൻഷുറൻസ് കിട്ടിക്കോട്ടെ എന്നൊക്കെയുള്ള രൂപത്തിൽ, പക്ഷേ അതൊന്നും ഇന്നത്തെ കാലത്ത് സ്യൂട്ടബിൾ അല്ല. അത് നമ്മൾ ചെയ്യുന്നത് വേറെ ആളോട് അല്ലെങ്കിൽ സർക്കാരിനോട് പൊതുജനങ്ങളുടെ മൊത്തം കാശിന് നഷ്ടം വരുത്തുകയാണ്. കാരണം ആ ഇൻഷുറൻസ് കൊടുക്കുന്നത് ജനങ്ങളുടെ കാശാണ്, ശരിക്കും ലയബിൾ അല്ലാത്തൊരു കാശാണ് ജനങ്ങളുടെ കാശ്.
0: അതെ അതെ. പിന്നെ അതുപോലെ സർക്കാർ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലെ അളവുകളും ഉണ്ടോ? അങ്ങനെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരുപാട് പ്രചാരണം നടക്കുന്നുണ്ട്.
1: സർക്കാർ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് നിർബന്ധമല്ല.
0: അല്ല
1: അല്ല അല്ല അല്ല.
0: ഓക്കെ.
1: സർക്കാർ വാഹനങ്ങൾക്കും KSRTC എക്സംഷൻ ഉണ്ട്, പക്ഷേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വേറെ ഇത്. പക്ഷേ ഇപ്പോൾ സർക്കാർ വാഹനങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്, കാരണം സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. സ്റ്റേറ്റ് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് അത് പലപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് വരുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഇൻഷുറൻസ് എൻ്റെ ഓഫീസിലെ വണ്ടിക്ക് എടുത്തിട്ട് കറക്റ്റായിട്ട് അപ്പോഴേ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്.
0: ആണോ?
1: സ്റ്റേറ്റ് ഇൻഷുറൻസ് എടുക്കാൻ പാടുള്ള നിയമമാണ്. സർക്കാർ ഓഫീസിലെ ഒരു വാഹനത്തിനും നമുക്ക് പുറത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല, സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് തന്നെ എടുക്കണം.
0: അപ്പോൾ എക്സംഷൻ ഉണ്ട്,
1: എക്സംഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ സാധാരണ രീതിയിൽ ആരും അതിനെ ധൈര്യപ്പെടുന്നില്ല. കാരണം വെച്ചാൽ അത് വലിയ പുലിപാലാവും, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ബാധ്യത വരും, പിന്നെ അത് കേസൊക്കെ വന്ന് സർക്കാർ ഒഴിയാൻ സാധ്യ, സർക്കാർ പറയുകയാണ് നിങ്ങൾ ഉത്തരവാദിത്തമെന്നൊക്കെ പറഞ്ഞാൽ അയാൾ കുടുങ്ങി പോകും. അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട്.
0: അപ്പോൾ ആക്ച്വലി ആ എമൗണ്ട് ആരാണ് അടക്കുന്നത്? ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതോ?
1: അത് സാധാരണ രീതിയിൽ ഡിപ്പാർട്ട്മെന്റുകൾ അടക്കാൻ തയ്യാറാവില്ല, ആ ഉദ്യോഗസ്ഥന്റെ തലയിൽ വരും. അത്
0: ഹെഡ് ഓഫ് ദി
1: ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ഇപ്പൊ സ്റ്റേറ്റ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. എക്സംഷൻ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, അതിന് സർക്കാരിന് തീരുമാനമാണ്.
0: അപ്പൊ അങ്ങനെ കേസ് വന്നാൽ അത് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളും.
1: ഇൻഷുറൻസ് ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങൾ എക്സംപ്റ്റഡ് ആണ്. ഞങ്ങൾ അതിന് വേണ്ടി വേറെ ഞങ്ങളെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് നിന്ന് ഉപയോഗിച്ച് നഷ്ടപരിഹാരം കൊടുക്കും, തീരുമാനിച്ചാൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല.
0: ഓക്കെ ഓക്കെ. അതിലങ്ങനെയാണ് ആ വർഷം അങ്ങനെ. ശരി ശരി. അതുപോലെ മറ്റേ അടിക്കടി ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് മോട്ടോർ വാഹന വകുപ്പ് ആണല്ലോ. അപ്പോൾ അതിൽ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ?
1: പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഇല്ലാതെ തന്നെ ലൈസൻസിന് ആവശ്യമായ പരിശീലനം കൊടുക്കാവുന്ന അക്രഡിറ്റഡ് ഡ്രൈവർ ടെസ്റ്റിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംവിധാനം വന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൽ. അത് പ്രകാരം അവരനുവദിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ഡ്രൈവർ ട്രെയിനിങ് സെൻറ്ററുകളായിട്ട് അംഗീകരിച്ചാൽ, അപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ RTO ലൈസൻസ് കൊടുക്കണം എന്നാണ്. അത് നടപ്പിലായിട്ടില്ല, കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതേമാതിരി ഓൺലൈൻ തിയറി ടെസ്റ്റ് വീട്ടിലിരുന്ന് ചെയ്യാം,
0: റീസെന്റ്ലി അത് കണ്ടു.
1: അപ്പൊ അതിപ്പോ ബുക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആളുടെ സഹായത്തോടെയോ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ നടത്തി കൊടുക്കും.
0: മാൽ പ്രാക്ടീസ് ഒരുപാട് സാധ്യതയുണ്ട്.
1: അപ്പൊ അതൊക്കെ വേറെ എവിടെ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇത് നമ്മൾ വളരെ വിശ്വസ്തരും സത്യസന്ധരും ആണെങ്കിലൊക്കെ നടക്കും, പക്ഷെ നമുക്ക് അതൊന്നും ആരും വിശ്വസിക്കില്ല.
0: അതെ അതെ. ഇത്രയും ഫ്രീ ആവേണ്ട ആവശ്യമില്ല നടത്തില്ല.
1: കാരണം അതൊക്കെ നമ്മളുടെ ക്വാളിറ്റിനെ ബാധിക്കും. കാരണം പഠിക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹവും ജനതയും സത്യസന്ധരായിട്ടുള്ളൊരു സമൂഹമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ.
0: അതെ.
1: അതിപ്പോൾ എവിടെയില്ല ലോകത്തൊരു രാജ്യത്തും, അങ്ങനത്തെ ഒരു സമൂഹവും ഇല്ല ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ നിയന്ത്രണമില്ലാത്ത ടെസ്റ്റുകളുമില്ല. പക്ഷേ സർക്കാരിൻ്റെ തീരുമാനം അങ്ങനെയാണ്,
0: പോളിസികൾ
1: അങ്ങനെയാണ്. അത് അവർ ഒരു നല്ല ഉദ്ദേശം വെച്ചിട്ടായിരിക്കും ഉണ്ടാവുന്ന. നമുക്കത് എന്ത് സംഭവിക്കുന്നു നോക്കിയറിയാത്രേ ഉള്ളൂ.
0: പീസ് റേഡിയോ ജംഗ്ഷൻ പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട സംശയം നിവാരണം ചെയ്തത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ പി എം മുഹമ്മദ് ജീബ് സാറാണ്. അദ്ദേഹത്തിന് ഹൃദയം നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ഈ പരിപാടി നമുക്ക് തുടർന്നും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്. അവതരണം ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, കൂടെ സലാം സുറുമ.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
4: قد كفاني علم ربي من سؤالي.
5: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
6: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
5: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
6: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
3: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവെ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
4: سيد الاستغفار
1: اللهم أنت ربي لا إله إلا أنت
3: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കാലത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ നീതിയും വിധിയും ഒരിക്കലും മാറുന്നില്ല. മാറ്റമില്ലാത്ത സത്യത്തിൻ്റെ കൂടെ മരണം വരെ ചലിക്കാൻ കഴിയട്ടെ നമുക്കോരോ ദിനവും.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാഗതമോദുകയാണ്. ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ മൂസ പി പി. എൻ്റെ കൂടെ മുസ്തഫ മാഷ് ജോയിൻ ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. ഇന്ന് 2026 ജൂൺ 24 ബുധൻ, ഹിജ്റ വർഷം 1448, മുഹറം 8, കൊല്ലവർഷം 1201, മിഥുനം 10.

0: ശ്രോതാക്കൾ, ധാരാളം ആളുകൾ സലാം പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ മുഹറം മാസത്തിലാണ് ഇപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച്, അറബി മാസം കണക്കൂട്ടി വരുമ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കുവാനും ധാരാളം ഇബാദത്തുകൾ ചെയ്ത് അമലുകൾ ചെയ്ത് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് വീണ്ടും ഒരു വർഷത്തിലേക്ക് അവസരം തന്നിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അതിനെ വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹറം മാസം ത്തിലേക്ക് കടന്നപ്പോൾ പല ആളുകളും കഴിഞ്ഞ വർഷം ഞാൻ ചെയ്യാതിരുന്ന പുതിയൊരു എന്താ പറയുക, ഒരു അമൽ അല്ലെങ്കിൽ പുണ്യം കിട്ടുന്ന പുതുതായിട്ട് എന്തെങ്കിലും ഒരു, ഈ ഒരു വർഷം ആരംഭമാണ് എന്നുദ്ദേശിച്ച് നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു ഇബാദത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നന്നായിരിക്കും. കാരണം നമുക്കൊരു വർഷം കഴിഞ്ഞു പോയി, മറ്റൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഞാനൊരു ഖുർആൻ ക്ലാസ്സിൽ നിന്ന് കേട്ടത് അല്ലെങ്കിൽ ഒരു ഖുതുബയിൽ നിന്ന് കേട്ടൊരു അറിവ് അല്ലെങ്കിൽ പീസ് റേഡിയോയിൽ നിന്നോ മറ്റോ എവിടെയെങ്കിലും നമുക്കൊരു പുതിയൊരു അറിവ് ലഭിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം ഞാനത് ചെയ്തു തുടങ്ങും. അങ്ങനെ ഒരു വിഭാഗത്ത് ഞാൻ പുതുതായിട്ട് ഞാൻ ഈ വർഷം എൻ്റെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തവരൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ധാരാളം ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പുതിയൊരു വിഭാഗത്ത്, പുതിയൊരു അമൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം. നമുക്ക് ഇൻഷാല്ലാ എല്ലാവരും ഒന്ന് അയച്ചാൽ നന്നായിരിക്കും. നമുക്ക് ധാരാളം ആളുകൾ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഒന്ന് വായിക്കാൻ പറ്റില്ലെങ്കിൽ പരമാവധി ആളുകളെ ഒന്ന് ഉൾപ്പെടുത്തി ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. സുഹറ നടുവണ്ണൂർ, യാസീൻ ഷെരീഫ് ടി ഒ നിറമരുതൂര്, സുഹറ കൽപ്പറ്റ, ഷെറീന വി പി വളാഞ്ചേരി, ജമീല വി കെ പൂനൂർ, സഫിയ കെ തിരുവരങ്ങാടി, ആയിഷ തോട്ടശ്ശേരിയാറ, മുഹമ്മദ് കൈപ്പമംഗലം, സലീന തോട്ടശ്ശേരിയാറ, ഖദീജ സാലിഹിക്കൊപ്പം, ആയിഷ പി പത്തപ്പിരിയം, ആയിഷ അങ്ങാടിപ്പുറം, നഫീസ പി എ താമരശ്ശേരി, സുഹൈബ എം വളപട്ടണം, ഷുഹൈബ എം വളപട്ടണം, മുംതാസ് ബേപ്പൂർ, റംലത്ത് ചുങ്കത്തറ, അഷ്റഫ് ബേപ്പൂർ, സബാഹ ഷെഫീഖ് തലശ്ശേരി, സഫിയ എടപ്പാൾ, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, ഹൈറുനിസ അഷ്റഫ് പടിഞ്ഞാറത്തറ വയനാട്, നഫീസ വി കാര, മൈമൂന ചീക്കിലിയോട്, സൈനബി പി എൻ കാലിക്കറ്റ്, മുംതാസ് ബേപ്പൂർ, മൈമൂന പാറപ്പുറം. ധാരാളം ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് സലാം മടക്കുകയാണ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോഴും ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കൂടെയുള്ള ആൾ ലേശം വൈകിയുണ്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ തന്നെ ഇതെല്ലാം വായിക്കണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പോൾ വായിക്കാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. സഹൽ പി എടപ്പല, ഉമൈബ കല്ലടിക്കോട്, നാദിറ ഇടിമുഴിക്കൽ, ഷാദിയ ബിൻത്ത് അബ്ദുള്ള തിരുവമ്പാടി, റയ്ഹാൻ കുട്ടിലങ്ങാടി, സീനത്ത് സിറ്റി ചുള്ളിയോട്. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇപ്പോൾ സുബൈവ മാൻ കുറച്ച് നേരത്തെ ആവുകൊണ്ട് പലപ്പോഴും പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ തന്നെ പള്ളി കഴിഞ്ഞ് നേരത്തെ ദിക്കറുകളൊക്കെ പൂർത്തീകരിച്ച് എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത് എനിക്ക് തോന്നുന്നത് ഫീഡ്ബാക്കിലും കുറേ പുരുഷന്മാരുണ്ട്. സാധാരണ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ സ്ത്രീകളാണ് കൂടുതൽ തുടക്കത്തിലുണ്ടാവാറ്, പിന്നീട് പുരുഷന്മാർ ജോയിൻ ചെയ്യാറാണ്. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. ധാരാളം ആളുകൾ മെസ്സേജുമായിട്ട് നമ്മോട് ജോയിൻ ചെയ്തതിൻ്റെ കൂടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഷെഡ്യൂളിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു വരാം. നിങ്ങൾ, ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ നമ്മൾ എന്ത് അമലാണ് കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് നോക്കിയിട്ട് അങ്ങനെ നമ്മളൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യ്, നമുക്ക് നോക്കാം. അപ്പോൾ ചിലതൊക്കെ ചില ആളുകൾ തുടങ്ങി വെച്ചവരുണ്ടാവും. അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കും പകർത്താനൊക്കെ ഉള്ളൊരു നമുക്കൊരു മനസ്സ് വരുന്നുണ്ടാവും. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇപ്പോഴും ഫീഡ്ബാക്ക് സലാം പറഞ്ഞ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. എന്തായാലും കുറച്ച് നമ്മൾ സെക്ഷനിൽ അടുത്തൊരു പ്രോഗ്രാം കേട്ട് വന്നിട്ട് നമുക്കതിലേക്ക് പോകാൻ തോന്നണം. അടുത്തതായിട്ട് നമ്മളിനി മധുരം ഖുർആൻ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം വിശ്വാസിയെ സംബന്ധിച്ച് ഖുർആൻ കേൾക്കുക, അത് പാരായണം ചെയ്യുക, അത് പഠിക്കുക, അതിനെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊക്കെ വളരെ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഈ മധുരം ഖുർആൻ കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം തോന്നുക, ശരിക്കും അതിങ്ങനെ കേട്ട് അതിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ മനസ്സിനൊരു വല്ലാത്ത ഫീലിംഗ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മധുരം ഖുർആൻ കേൾക്കുകയാണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി. സൂറത്ത് അൻഫാലിലെ 27-28 വചനങ്ങളാണ് ഇപ്പോൾ ഈ രാവിലത്തെ ഈ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

അപ്പോൾ ഇവിടെ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ച് പറയുന്ന ഒരു വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കരുത് എന്നാണ്. നിങ്ങളുടെ അമാനത്തുകളിൽ നിങ്ങളിൽ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ വഞ്ചിക്കുകയും അരുത്, നിങ്ങളത് അറിഞ്ഞുകൊണ്ടിരിക്കെ എന്നുള്ളതാണ്. അതുപോലെ ഇപ്പം നിങ്ങൾ അറിയുകയും ചെയ്യുവിൻ, നിങ്ങളുടെ സ്വത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഒരു പരീക്ഷണം തന്നെയാണെന്ന്, അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ചതായ പ്രതിഫലമുണ്ടെന്നും ഈ വചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കാരീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് കേൾക്കുന്ന പാരായണം കേൾക്കുന്ന ഒരു കാരിയാണ് ഖലീഫ, ഷെയ്ഖ് ഖലീഫ അത്തുനൈജി. ശരിക്ക് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം ഖലീഫ മുഹമ്മദ് അത്തുനൈജി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാരായണ ശൈലിയിലൂടെ, ആത്മീയത നിറഞ്ഞ പാരായണ ശൈലിയിലൂടെ ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ കാരികളിൽ ഒരാളാണ് ഖലീഫ അത്തുനൈജി. യു എയിലെ ഷാർജയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ദ് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തി. ഖുർആൻ തജ്വീദ് വിഷയങ്ങളിൽ ഉയർന്ന പഠനം, അതുപോലെ ഖിറാഅത്ത് സനദ് നിരവധി ശൈഖുകളിൽ നിന്ന് നേടി. ശബ്ദ പരിശീലനം, പാരായണ മക്കാമത്ത് എന്നിവയിൽ പ്രൊഫഷണൽ പരിശീലനം നേടി. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അക്കാദമിക് യോഗ്യതയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ യു എയിലെ പ്രശസ്ത മസ്ജിദുകളിൽ ഇമാമായും ഖാരിയായും പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. അന്താരാഷ്ട്ര ഖുർആൻ മത്സരങ്ങളിൽ ജഡ്ജായും മുഖ്യ പാരായകനായും അദ്ദേഹം പങ്കെടുത്തു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ അക്കാദമിക്കൽ ഒരു മാതൃക പരിശീലന സംവിധാനം അദ്ദേഹം നടപ്പാക്കിയെന്നുള്ളതാണ്. ലോകശ്രദ്ധ നേടിയതിന് കാരണം അദ്ദേഹം ഖലീഫ തുനേജിയുടെ പാരായണത്തിലെ ചില സവിശേഷതകൾ അദ്ദേഹത്തെ ആഗോളതലത്തിൽ ഏറെ പ്രിയങ്കരനാക്കി. ശബ്ദത്തിൻ്റെ അതീവ ശുദ്ധിയും മനസ്സിലേക്ക് തുടർന്ന മൃദുത്വവും, അതുപോലെ മക്കാമുകളുടെ സന്തുലിതവും നിയന്ത്രിതവുമായ ഉപയോഗം, അർത്ഥത്തോടുള്ള അനുയോജ്യമായ സ്വരഭാവം, പാരായണത്തിലെ പ്രതീക്ഷിക്കാത്ത മൃദുവായ ഉയർച്ച താഴ്ചകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണത്തിൻ്റെ പ്രത്യേകതകളാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇൻഷാല്ലാ ഫീഡ്ബാക്കിൽ ആളുകൾ മെസ്സേജ് ഇങ്ങനെ അയച്ചിട്ടുണ്ട്, എന്തായാലും ഫീഡ്ബാക്കിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇനി നമുക്ക് പീസ് ടൈമിലെ ഒരു മെസ്സേജ് വായിക്കാം. ശ്രോതാക്കൾ പീസ് റേഡിയോയിലേക്ക് അയക്കുന്ന ഫീഡ്ബാക്കിലെ തിരഞ്ഞെടുത്ത ചില ഫീഡ്ബാക്കുകളാണ് നമ്മൾ ഈ പീസ് ടൈമിൽ കേൾക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു പീസ് ടൈമിലെ മെസ്സേജാണ് ഇന്ന് ഞാനിവിടെ ഇപ്പോൾ വായിക്കുന്നത്. ഒരു നല്ല സുഹൃത്ത് നമ്മെ നന്മയിലേക്ക് ക്ഷണിക്കുന്നത് പോലെ പീസ് റേഡിയോ ദിവസവും നന്മയിലേക്ക് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ റേഡിയോ ഞങ്ങളുടെ ഹൃദയത്തോട് വളരെ അടുത്തതാണ്. വീട്ടു ജോലികൾ ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഞങ്ങളുടെ കൂടെ പീസ് റേഡിയോ ഉണ്ടാകും. ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു അനുഭവമാണ് ഇത്. മഷാല്ല, വളരെ മനോഹരമായ, അല്ലെങ്കിൽ അദ്ദേഹം ആ ഈ മെസ്സേജ് അയച്ച വ്യക്തി അവരുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് അയച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കളുടെ മതത്തിലായിരിക്കും നമ്മളെന്ന് നബിസ്വല്ലാസ്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആണ്, അതായത് ഒരു സുഹൃത്ത് നമ്മളെ, അയാളുടെ സ്വഭാവം എന്താണോ അതിലേക്കാണ് പൊതുവെ നമ്മൾ അയാളുടെ കൂടെ നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാവുക. അതേപോലെയാണ് പീസ് റേഡിയോ ശരിക്കും ഒരു നന്മയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. പീസ് റേഡിയോ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഈ മെസ്സേജിലൂടെ അവർ അറിയിച്ചിട്ടുള്ളത്. അതുവഴി ധാരാളം നന്മകൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും നമ്മൾ ഇത് കേൾക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ അപ്പുറം ഇതിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുക എന്നുള്ളതാണ്. ഒരു നന്മയെ അറിയിച്ചു കൊടുത്തതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും. ആ വ്യക്തി ആ പീസ് റേഡിയോ കേൾക്കുന്നതിലൂടെ അതിൽ നിന്ന് കേൾക്കുന്ന നന്മ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ ഒട്ടും കുറവ് വരാതെ തന്നെ അദ്ദേഹം ചെയ്യുന്ന നന്മകൾക്ക് നമുക്കും പ്രതിഫലം കിട്ടുമെന്ന് വിശ്വാസം കൂടി നമുക്കുണ്ട്. നമ്മളങ്ങനെ ആ ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ പുതിയ ആളുകളിലേക്ക് ഇത് പരിചയപ്പെടുത്തി പീസ് റേഡിയോൻ്റെ ഒരു പ്രചാരകരാകാൻ കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തണം. പലരും ചെയ്യുന്നുണ്ട് നമുക്കറിയാം, എന്നാലും പുതിയ ശ്രോതാക്കളുണ്ടാവും, അതവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് സൂചിപ്പിക്കുന്നത് ഇൻഷാല്ലാ. ഫീഡ്ബാക്കിലേക്ക് പോകുമ്പോൾ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. മുഹമ്മദ് സി പി കോലിക്കൽ, അതുപോലെ അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന്.

0: പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം സുബൈദ ഇസ്മായിൽ മടിക്കേരി, അവർ മലയാളത്തെ ഇംഗ്ലീഷിലാണ് എഴുതിയുള്ളത്, എന്തായാലും ഞാൻ വായിക്കാം. മില്ലത്തെ ഇബ്രാഹിം എന്ന ഞങ്ങളെ സഹോദരങ്ങളെ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഓൺലി ഇസ്ലാമികമായ നല്ല നല്ല വിഷയം മാത്രമാണ്. ഇപ്പോൾ 8 മാസമായി ഡെയിലി ഒരു ജ്യൂസ് പാരായണം ചെയ്യും. എല്ലാ നിസ്കാരത്തിന് ശേഷം 4 പേജ് ഓതും. ഇപ്പോൾ 5 സമയം നിസ്കരിക്കുമ്പോൾ ഒരു ജ്യൂസ് പൂർത്തിയാവും. അൽഹംദുലില്ലാ, ജീവിതത്തിൽ നിലനിർത്താൻ സഹായിക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ അബ്ദുൽ കരീം തുമ്മിനാട്, അദ്ദേഹം സലാം പറഞ്ഞിട്ടുണ്ട്. സൈനബ ചിറമനേങ്ങാട് തൃശ്ശൂർ, ചിറമനേങ്ങാട് തൃശ്ശൂർ, അദ്ദേഹം അവരും സലാം അറിയിച്ച് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മുംതാസ്, ഷെറീന ചമൽ താമരശ്ശേരി, സീനത്ത് പാലക്കാട്, ഷമീറ സിദ്ദീഖ് വണ്ടിപ്പെരിയാർ, മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം, റുക്കിയ പി ചെമ്പക്കുത്ത്, സെലീന കരുവാരക്കുണ്ട്, നൗഷിയ നരിപ്പറമ്പ്, അങ്ങനെ അവരൊക്കെ സലാം പറഞ്ഞ് നമ്മളെ കൂടെ ജോയിൻ ചെയ്ത് കേട്ടോ. നേരത്തെ നമ്മളവരൊന്നും വായിച്ചിട്ടില്ല, അതിനുശേഷം കുറേ ആളുകൾ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളൊരു ചോദ്യം നേരത്തെ ചോദിച്ചിരുന്നു, അത് കേൾക്കാത്തവരായിരിക്കും ഇവരൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട്. അവർ പക്ഷേ അതിന് ശേഷം ജോയിൻ ചെയ്തവരായിരിക്കും. അൻവർ കോടൂർ, മൈമൂന ചീക്കിലിയോട്, സഫിയ കെ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും. മനോഹരമായ ഖുർആൻ പാരായണം കേട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമാണ്, പിന്നെ അതിൻ്റെ അർത്ഥവും എല്ലാം മനസ്സിലാകുന്നു. അള്ളാഹു ഖുർആൻ പഠിക്കാൻ എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഹദ് സാജിദ്, അടുത്തനായിട്ട് വരാം. ഉമ്മർ കളപ്പാറ പാലക്കാഴി, അങ്ങനെ ഒരുപാട് പേര് വീണ്ടും പോകാൻ താഴേക്ക് പോകുമ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ സലാം പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് നഫീസ പി എ താമരശ്ശേരി, അൽഹംദുലില്ലാ, ഞാൻ പുതുതായി ചെയ്തതൊന്നും പറയാനില്ല, കാലങ്ങളോളം ആയി ചെയ്തു വരുന്ന എല്ലാ നല്ല ഇബാദത്തുകളും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ചുകൂടി കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹു തോഫീക്ക് നൽകട്ടെ, ആമീൻ. പലരും അങ്ങനെ തന്നെ ആയിരിക്കും, നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ നന്നായി ചെയ്യാനുള്ള ശ്രമത്തിലായിരിക്കും. ചിലരൊക്കെ പുതുതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സിനിജ ആലപ്പുഴ, സൗദ മുട്ടം, ഹഫ്സ വെള്ളില, അങ്ങനെ ഒരുപാട് പേര് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ സലാം പറഞ്ഞ് ജോയിൻ ചെയ്ത് നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ, നമ്മളപ്പോൾ ഇനി ഷെഡ്യൂളിലേക്ക് പോവുകയാണ്. അതിൻ്റെ മുന്നേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഒരാളോടും മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു വെച്ചത് ഖുർആൻ ഒരു ദിവസം ഒരു ജുസ് കൂടി ഒരു മാസം കൊണ്ട് ഹത്തം തീർക്കണമെന്നാണ്. അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ. ഓതാറുണ്ട്, ഒന്നും കൂടി അള്ളാഹു അത് എളുപ്പമാക്കി തരട്ടെ എന്നുള്ളതാണ് മാഷാ അള്ളാഹ്. അമീൻ. നിങ്ങളുടെ ആ ഒരു ഉദ്ദേശം അള്ളാഹു നിലനിർത്തി തരട്ടെ, എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത് നല്ല പ്ലാനാണ്, കാരണം ഖുർആനെ എപ്പോഴും നമ്മളെ കൂടെ ചേർത്ത് വെക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മളൊരു വേറെ മെസ്സേജിനും വായിച്ചു, ഒരു ഗ്രൂപ്പിൽ വന്നത്, ഒരു ഓരോ സമയത്തെ നിസ്കാരത്തിന് ശേഷം 4 പേജ് ഖുർആൻ ഓതി, അപ്പോൾ ഒരു ദിവസം 20 പേജ് ഓതുമ്പോൾ നമുക്കൊരു ജ്യൂസ് കംപ്ലീറ്റ് ആക്കാൻ കഴിയും. അങ്ങനെ ഒരു മാസം കൊണ്ട് ശരിക്കും ഒരു തവണ നമുക്ക് ഹത്തം പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കെ വി കബീർ പാലക്കാഴി, സാജിദ കാലിക്കറ്റ്, സമീറ എം പി പുളിക്കൽ, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരിക്കൽ കൂടി സലാം മടക്കുന്നു. അസ്സലാമു അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളങ്ങനെ ഷെഡ്യൂളിലേക്ക് പോവുകയാണ്. ഷെഡ്യൂളിൽ പോകുമ്പോൾ ഇനി നമ്മൾ കേൾക്കാനുള്ളത് പുലരിവട്ടം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം, പുലരിവട്ടം.
0: ഇന്നത്തെ പുലരിവട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് ഒരു മനോഹര കാഴ്ച എന്ന വിഷയത്തിലുള്ള ഹരിസ് ബിൻ മുസ്ലിം ഉസ്താദിൻ്റെ ക്ലാസ്സാണ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നല്ല മനോഹരമായ ഒരു വീഡിയോ കണ്ടു സോഷ്യൽ മീഡിയയിൽ. അതെന്താണെന്ന് വിചാരിച്ചാൽ നല്ല മഴ പെയ്യാണ്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഈ ഡ്രൈനേജിൻ്റെ ലവ്, പിന്നെ വെള്ളം ഒഴുകുന്ന അഴുക്ക് ചാല്, അത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആ അഴുക്ക് ചാലിൽ കുടുങ്ങിയിട്ട് ചപ്പ് ചവറുകൾ വന്ന് അടഞ്ഞിട്ട് അത് എന്ത് ചെയ്യാണ്, വെള്ളം പുറത്തേക്ക് ഓവർഫ്ലോ ആയിട്ട് റോഡും പരിസരവും മുഴുവനും ചെളിയും വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്ന്, അയാൾ വന്നിട്ട് നോക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഈ പുല്ലൊക്കെ ഇങ്ങനെ ചപ്പ് ചവറുകൾ അടിഞ്ഞുണ്ട്. അപ്പോൾ ആ ചപ്പ് ചവറുകളൊക്കെ അയാളിങ്ങനെ വലിച്ചിടുകയാണ്. അപ്പോഴേക്കിനും ഒരു ചെറിയൊരു ട്രോളി ആയിട്ട് ഒരാൾ വന്ന്, അപ്പോഴേക്കിനും വേറൊരാളൊരു കൈക്കോട്ടുമായിട്ട് വന്ന്, അങ്ങനെ ഓരോ ആളുകൾ ഓരോ സ്വാധീനത്തിൽ വന്നിട്ട് അവസാനം അവർ ആ സ്ലാബ് പൊന്തിച്ച് പിന്നെ ആ പോസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് പുറത്തേക്ക് എടുത്തു. അവിടെ വെള്ളം വളരെ സ്മൂത്തായിട്ട് പോയി, എല്ലാവരും പോയി. പിന്നെ അവരെന്തോ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു. ഇത് മുൻകൂട്ടി അവർ തയ്യാറാക്കി വന്ന് ചെയ്തതാണോ അതോ ഒരാൾ വന്നപ്പോൾ ബാക്കിയുള്ള വന്നതാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ എന്തു ചെയ്യാണ്, ഒരു പൊതു ജനങ്ങൾക്കുള്ള ഒരു തടസ്സം അത് നീക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു മാനസിക സന്നദ്ധത ഉണ്ടല്ലോ. മഴ കൊണ്ട് ചളിയായി ആ ഇറങ്ങാളാം, ഈ മനസ്സ് വളരെ നല്ലൊരു മനസ്സാണ്. ഈ വഴിയിലുള്ള മാലിന്യങ്ങൾ നീക്കുക, വഴി പോകുന്ന ആളുകൾക്ക് തടസ്സങ്ങൾ നീക്കിക്കൊടുക്കുക എന്നുള്ളത് എത്ര വലിയ പുണ്യമായിട്ടാണ് ഇസ്ലാം കാണുന്നതെന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഹദീസുണ്ട്, ബൈനമാ റജുറുൻ യംഷി ബി തൊറീഖിൻ, ഒരാളൊരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വജദ ഉസ്ന ഷൗക്കിൻ അല തൊറീഖ്, അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു കൊമ്പിങ്ങനെ വഴിയിലേക്ക് തൂങ്ങി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം അതെന്ത് ചെയ്തു, മുറിച്ച് കളഞ്ഞു. അപ്പോൾ അത് മുറിച്ച് കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഫ ശക്കറല്ലാഹു ലഹു ഫഗഫറ ലഹു എന്നാണ് ഇമാം ബുഖാരി ഹദീസ്. അള്ളാഹു അവനോട് നന്ദി കാണിച്ചു, അവൻ അള്ളാഹു പുറത്തു കൊടുത്തു, അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തു എന്നാണ്. നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥമായൊരു പ്രവർത്തനങ്ങളെ കൊണ്ടുണ്ടാകുന്നൊരു കാര്യമാണതെന്ന്. പിന്നൊരു ഹദീസ് കാണാൻ പറ്റും, സ്വർഗത്തിലൂടെ ഒരാളിങ്ങനെ ഉലാത്തി നടക്കുന്നത് ഇങ്ങനെ എത്തക്കല്ലബു ഫിൽ ജന, സ്വർഗത്തിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെലസി നടക്കുന്നത് കണ്ടു എന്നാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം സ്വർഗത്തിലെത്താൻ കാരണം, ഫി ഷജറത്തിൻ ഖതഅഹ മിൻ ലഹരി തുറീഖ്, വഴിയിലുള്ള ഒരു തടസ്സം ഒരു കൊമ്പ് മുറിച്ച് കളഞ്ഞതിനാണ് അയാൾ എത്തിയത് എന്നാണ്. കാരണം കാനത് തുദി നാസ എന്നാണ്, ജനങ്ങൾക്ക് ദ്രോഹം ചെയ്തിരുന്ന ഒരു മരക്കൊമ്പ് വെട്ടീനാണ് അയാളിങ്ങനെ സ്വർഗത്തിൽ ഉഷാറായി നടക്കുന്നതെന്നാണ് ഇമാം മുസ്ലിമിൻ്റെ ഹദീസിൽ കാണാൻ പറ്റും. പിന്നെ വേറെ ഹദീസ് എല്ലാവർക്കും പരിചയമുള്ള ഹദീസാണെന്ത്, ഈമാനിന് 70 ചില്ലാനും ശാഖകളുണ്ട് എന്നാണ്, അല്ലെങ്കിൽ 60 ചില്ലാനും ശാഖകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹു അല്ലാതെ ആരാധനയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അതിനാഹ അതിലേറ്റവും ചെറുത് ഏതാണ്, ഇമാതത്തുൽ അദാ അനി തുരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കി. ആ വരിവെള്ളത്തിലൂടെ ഇങ്ങനെ ചളിവെള്ളത്തിലൂടെ നടക്കുകയാണ് ആൾക്കാർ, വാഹനങ്ങൾ പോകുന്നു, നടക്കാൻ കഴിയാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അത്തരമൊരു സന്ദർഭത്തിലാണ് ഈ ഇടപെടൽ കാണുന്നതെന്നാണ്. പിന്നെ മാത്രമല്ല ഇതിനെ സ്വതക്ക എന്ന് നബി പറഞ്ഞിട്ട്, തുമീത്തുൽ അദാ അനി തുരീഖ് സ്വതക്ക, വഴിയിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കുന്നത് സ്വതക്കയാണെന്ന്. ഇപ്പം നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി നിൽക്കുന്ന കാര്യങ്ങളെ, കയറാൻ പറ്റാത്തൊരു കല്ല് കൊണ്ടുപോയിട്ടിട്ട് കയറാൻ സൗകര്യപ്പെടുത്തി കൊടുക്കുക, അതേപോലെ അത് വഴിയിൽ കിടക്കുന്നതിന് ചത്ത് നാറി കിടക്കുമ്പോൾ അതിങ്ങനെ വാസനിച്ച ആൾക്കാർ പോവും, അതൊരു കുഴിയെടുത്ത് ടൈലിട്ടിട്ട് ഒന്ന് ആക്കി കൊടുക്കാം. അതേപോലെ തന്നെ വല്ല കൊമ്പുകൾ, ഇപ്പോൾ ചില വീടിന് മുന്നിലൊക്കെ ചില കൊമ്പുകൾ തൂങ്ങിയിട്ട് വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ പുറത്ത് അങ്ങനെ തട്ടും, ഒമ്മക്ക് വരതി വാഹനത്തിലൊക്കെ ശരിക്കും. അപ്പം നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ വീട്ടുമുറ്റത്തെ മരക്കൊമ്പാണ്, നമുക്കത് വെട്ടാൻ, നമുക്കേ അത് വെട്ടാൻ പറ്റുള്ളൂ, വേറെ ആർക്കും വെട്ടാൻ പറ്റൂല. പുറത്തൊരാൾക്ക് വന്ന് നമ്മുടെ വീട്ടിൽ തന്നെ മരക്കൊമ്പ് വെട്ടാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ കണ്ടിട്ടും ഒരു പ്രശ്നം, അത് വേറൊരാൾക്കല്ലേ ബുദ്ധിമുട്ട്, നമുക്കില്ലല്ലോ എന്ന് വിചാരിക്കുന്നൊരു മനസ്സുണ്ടല്ലോ, ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യം. നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് ദ്രോഹകരമായ കാര്യങ്ങൾ നീക്കിക്കൊടുക്കുന്നത് സ്വർഗത്തിൽ പോവാനും പാപം പൊറുക്കാനും ഒരു സ്വതക്കയായി പരിഗണിക്കാനൊക്കെ മാത്രമുള്ള പുണ്യമാണെങ്കിൽ അത്തരം പുണ്യങ്ങളിൽ ബോധപൂർവ്വം ഇടപെടാൻ നമ്മൾ ശ്രമിക്കണം. ഇടപെട്ടതൊക്കെ അള്ളാഹു നമ്മളിന്ന് കബൂലാക്കുകയും ചെയ്യട്ടെ.
0: അമീൻ. മഷാല്ല, വളരെ മനോഹരമായ സുന്ദരമായ മെസ്സേജാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, നമുക്കറിയാം വഴിയിലെ ബുദ്ധിമുട്ടിനെ നീക്കിയാൽ അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സുന്ദരമായ കാഴ്ച കണ്ടു എന്നുള്ളതാണ് ഇന്നത്തെ പുലരിവട്ടത്തിലൂടെ ഹരിസ് ബിൻ സലീം നമ്മോട് പങ്കുവച്ചത്. ഒരു മനോഹര കാഴ്ച എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത്തരം സംഗതി കാണുമ്പോൾ ചെറിയൊരു സംഭവമാണെങ്കിലും അതുവഴി മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക്, അത് സ്വർഗത്തിലൊരാൾ നടക്കുന്നതോ ഉലാത്തി നടക്കുന്നതോ ഒക്കെ കണ്ടു എന്നുള്ള ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് നമുക്കൊക്കെ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാനും ചെയ്യാനും സാധിക്കട്ടെ എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് സന്ദർഭമായിട്ട് സൂചിപ്പിക്കുകയാണ്. പീസ് റേഡിയോൻ്റെ നമ്മൾ നേരത്തെ ആളുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ സാമ്പത്തികമായ സഹായത്തിനുകൂടി നമ്മൾ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു തുകയാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീസ് റേഡിയോയെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ഇത്തരം നല്ല നല്ല നന്മകളെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി. നമുക്കറിയാം ഇന്നത്തെയൊക്കെ സമൂഹത്തിൽ നമുക്ക് ഒരുപാട് മീഡിയകളുണ്ട് ആളുകൾക്ക് സമയം കളയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ രാവിലെ നേരം വെളുത്താൽ രാത്രി ആവുന്ന പോലും നമ്മൾ അറിയില്ല. അത്രയും സമയം നമ്മളെ എൻഗേജഡ് ആക്കാൻ പറ്റുന്ന എത്രയോ തരത്തിലുള്ള ആപ്പുകളും അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്ക് ആവശ്യമുള്ളത് മാത്രം കേൾപ്പിക്കുവാനും കേൾക്കുവാനും അതുവഴി ധാരാളം അറിവുകൾ നേടാനും അത് നേടിയ അറിവുകളെ നമ്മളെ വിഭാഗത്തിലേക്ക് അതിലെങ്കിൽ കർമ്മങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വിവിധ തരം സെക്ഷനുകളിലായിട്ട് ഈ റേഡിയോ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നുള്ളത് കൂടി നമ്മളെ ഒരു കടമയായിട്ട് നമ്മൾ എടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന, നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നുണ്ട് നമ്മളൊരു സ്വതക്ക കൊടുക്കണമെങ്കിലും നമ്മളിത് അത്രയും കാശുണ്ടെങ്കിലും സ്വതക്ക കൊടുക്കുക എന്നുള്ളതല്ല, നമ്മൾ ഉള്ളത് എന്താണോ അതിൽ നിന്നൊരു വിഹിതം നമുക്ക് സ്വതക്ക കൊടുക്കാൻ കഴിയണം, അതിനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ പീസ് റേഡിയോ നിങ്ങൾക്ക് സഹായിക്കാൻ എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ അതിൻ്റെ അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും, ആ വിൻഡോയിൽ തന്നെ കാണാൻ കഴിയും ഡൊണേറ്റ് എന്നുള്ള ബട്ടൺ. അത് അമർത്തി നമുക്ക് പീസ് റേഡിയോയിലേക്ക് ക്യാഷ് ഇപ്പോഴത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏത് വിധേനയാണോ അയക്കാൻ കഴിയുക, അതായത് യു പി ഐ ഡി ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം. പേയ്മെൻറ്റ് ഓപ്ഷൻസ് ധാരാളമുണ്ട്. ഇപ്പോൾ ഗൂഗിൾ പേ പോലെയുള്ള ആപ്പുകൾ, ഫോൺ പേ, ഗൂഗിൾ പേ, പേ ടി എം, ഇങ്ങനത്തെ ഇതെല്ലാം ആപ്പുകളൊക്കെ വെച്ച് നമ്മൾ സാധാരണ ഒരു കടയിൽ പോയി സാധനം വാങ്ങിച്ചാൽ എങ്ങനെയാണോ ക്യാഷ് ഫോണിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുപോലെയുള്ള സംവിധാനത്തിൽ കൂടെ തന്നെ വേറെ യാതൊരു പ്രയാസവും നിങ്ങൾക്ക് പീസ് റേഡിയോ ആപ്പ് വെച്ച് തന്നെ പീസ് റേഡിയോയിലേക്കുള്ള സാമ്പത്തിക സഹായം എത്തിക്കാൻ സാധിക്കുമെന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇതിപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്നത് പുതുതായി വരുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. പഴയ ആളുകൾക്കൊക്കെ ഇതെല്ലാം ഈ സിസ്റ്റം അറിയാം, അവരൊക്കെ ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള ശ്രോതാക്കളുടെ ധാരാളമായുള്ള സപ്പോർട്ട് കാരണം തന്നെയാണ് പീസ് റേഡിയോ അതിൻ്റെ പ്രയാണം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്നത് നമ്മൾ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ സമയത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. വളരെ ആവേശപൂർവ്വം ശ്രോതാക്കൾ കാത്തിരിക്കുന്ന പീസ് റേഡിയോ ലൈവ് മോർണിംഗ് സെക്ഷനിലെ ഒരു പ്രോഗ്രാമാണ് ഈ മോർണിംഗ് ലൈവ് ക്വിസ് എന്നുള്ളത്. അപ്പോൾ നമ്മളിനി ലൈവ് ക്വിസിലേക്ക് പോവുകയാണ്. അപ്പോൾ സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പീസ് റേഡിയോ ലൈവ് മോർണിംഗ് ക്വിസ് എന്നുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഉത്തരം അയക്കാനുള്ളത്. ഉത്തരത്തിൻ്റെ ചോദ്യം കേട്ടാൽ അതിൻ്റെ കൂടെ പറയുന്ന ഓപ്ഷൻ എ ബി സി ഡി ഇങ്ങനെ നാല് ഓപ്ഷൻ ഉണ്ടാവും. അതിലെ ഓപ്ഷൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് അയച്ചാൽ മതി. ചോദ്യം കേട്ടതിന് ശേഷം ബീപ് ശബ്ദം വരും. ആ ബീപ് ശബ്ദം തീരുന്നതിൻ്റെ മുന്നേ ഉത്തരം അയക്കുന്നവരെയാണ് നമ്മൾ സിസ്റ്റം സെലക്ട് ചെയ്യുന്നതിൽ ഉൾപ്പെടുക എന്നുകൂടി സന്ദർഭമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ക്വിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതാണ്, ഖുർആനിലെ അൽ ഹഖീഖ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ അൽ ഹഖീഖ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ യാഥാർത്ഥ്യം അഥവാ അന്ത്യനാൾ, ഓപ്ഷൻ ബി സ്വർഗം, ഓപ്ഷൻ സി കരുണ, ഓപ്ഷൻ ഡി ശിക്ഷ. ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ വായിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ അൽ ഹഖീഖ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ യാഥാർത്ഥ്യം അഥവാ അന്ത്യനാൾ, ഓപ്ഷൻ ബി സ്വർഗം, ഓപ്ഷൻ സി കരുണ, ഓപ്ഷൻ ഡി ശിക്ഷ. ചോദ്യം ഒന്നുകൂടി പറയാം. വിശുദ്ധ ഖുർആനിലെ അൽ ഹഖീഖ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ യാഥാർത്ഥ്യം അഥവാ അന്ത്യനാൾ, ഓപ്ഷൻ ബി സ്വർഗം, ഓപ്ഷൻ സി കരുണ, ഓപ്ഷൻ ഡി ശിക്ഷ. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഉത്തരം അയച്ച് തുടങ്ങാം. നിങ്ങൾക്ക് ബീപ് ശബ്ദം സ്റ്റാർട്ടായിട്ടുണ്ട്. നിങ്ങൾ പേരിൻ്റെ കൂടെ സ്ഥലം കൂടി വെക്കുന്നത് നന്നായിരിക്കും, സാധാരണ നമ്മൾ സൂചിപ്പിക്കാറുള്ളതാണ്. അപ്പോൾ എത്രയും വേഗം തന്നെ ഉത്തരം അയക്കുക. ബീപ് ശബ്ദം അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും ഉത്തരം അയച്ചിട്ടുണ്ടാവും എല്ലാവരും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മൾ മറ്റൊരു സെക്ഷനിലേക്ക് അടുത്തൊരു ഷെഡ്യൂളിന് ശേഷം നമ്മൾ അതിൻ്റെ ശരി ഉത്തരം അതുപോലെ തന്നെ സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേരൊക്കെ നമ്മൾ അറിയിക്കുന്നതാണ്. നമ്മളിതിലേക്ക് ഫീഡ്ബാക്കിലേക്ക് പോവുകയാണ്. വീണ്ടും കുറേ ആളുകൾ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പുലരിവട്ടത്തെക്കുറിച്ചുള്ള മെസ്സേജ് എല്ലാം വന്നിട്ടുണ്ട്. ഷെരീഫ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലും മദ്രസയിലും പോകുമ്പോൾ എല്ലാ ദിവസവും വഴിയിലെ എന്തെങ്കിലും തടസ്സങ്ങൾ നീക്കാറുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴും ഞാൻ അത് മറന്നിരുന്നു. ഇന്നത്തെ പുലരിവട്ടം എന്നെ അത് വീണ്ടും ഓർമ്മിപ്പിച്ചു. മാഷാല്ല. മുനീർ ചെമ്നാട്, കാസർഗോഡ് നിന്ന്. ഇന്നത്തെ പുലരിവട്ടം ഒരു നല്ല ഉപദേശമാണ്. മാഷാല്ല. മാലുവയ്ക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. സഫിയക്കെ തിരുരങ്ങാടി, ഇന്നത്തെ പുലരിയിലും മനോഹരമായ ഒരു സന്ദേശം തന്നെയാണ് തന്നത്. നന്മകൾ ചെയ്യുക, ഓരോ സമാധാനവും ഉള്ള വാക്കുകളും എന്നും കേൾക്കുക. അൽഹംദുലില്ല. അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ. നാദിറ ഇടിമൊഴിക്കൽ, പുലരിവട്ടം കേട്ട് വളരെ നല്ല വാചകങ്ങൾ. ഇതുപോലെ നന്മകൾ ചെയ്യാനും അത് മുഖേന സ്വർഗം നേടാനും എല്ലാവർക്കും കഴിയട്ടെ. മലവിക്ക് ഇനിയും ഇതുപോലെ നല്ല ഉപദേശങ്ങൾ തരാൻ കഴിയട്ടെ. ആമീൻ. മൈമുന ചിക്കിലിയോട്, ഇന്നത്തെ പുലരിവട്ടത്തിലൂടെയും ഒരുപാട് അറിവുകളും ഹദീസുകളും പഠിക്കാൻ പറ്റി. ചെറിയ പ്രവൃത്തി എന്ന് നമ്മൾ കണക്കാക്കുന്ന നിസ്സാര പ്രവർത്തനത്തിലൂടെ നമുക്ക് ധാരാളം നന്മകൾ നേടാൻ കഴിയുമെന്നുള്ളതാണ്. ഷുഹൈബായം, വളപട്ടണം. അദ്കാറിലൂടെ തുടങ്ങി മധുരം ഖുർആനും ആസ്വദിച്ചു. ഇന്നത്തെ പുലരിയും പീസ് റേഡിയോടൊപ്പം ചേരാൻ സാധിച്ചു. ഈ സംരംഭം അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ. ആമീൻ. പുലരിയിൽ പുതു പ്രതീക്ഷയുമായി ഹാരിസ് മോലയുടെ നല്ലൊരു സംസാരവും പുലരിവട്ടത്തിലൂടെ ആസ്വദിച്ചു. അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അബ്ബാസ് ചേലക്കോട് സലാം പറഞ്ഞിട്ടുണ്ട്. ബഷേരി അബു തലശ്ശേരി അതുപോലെ സലാം അറിയിച്ചിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരി, അൽഹംദുലില്ല, ആരിസ് ഉസ്താദിൻ്റെ ഓരോ ദിവസത്തെയും പ്രഭാഷണങ്ങൾ എത്രയോ നല്ല അറിവുകളാണ് നൽകുന്നത്. കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മളൊന്നും ഇതിൻ്റെ പകുതി നന്മ പോലും ചെയ്യുന്നില്ലല്ലോ. അറിവുകൾ നൽകുന്ന എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്. സെറീന ഹസ്സൻ, കെ പി പെരിന്തൽമണ്ണയിൽ നിന്ന്. പുലരിവട്ടം പറഞ്ഞ വീഡിയോ ഇന്നലെ കണ്ടിരുന്നു. ഒരു മനുഷ്യൻ വന്നു, അതിൻ്റെ കൂടെ മറ്റുള്ളവരും കൂടാൻ തോന്നി. ധാരാളം ആളുകൾ, ചില ആളുകളൊക്കെ അത് കണ്ടിട്ടുണ്ട്. അരിസ്മാലിയ സൂചിപ്പിച്ച ഒരു വീഡിയോ. കുട്ടി അഹമ്മദ് പേരശ്ശന്നൂര്, റുബീന താനൂര് ഇവരൊക്കെ സ്ഥലം അറിയിച്ചിട്ടുണ്ട്. റസ്നി ഹാജിയാർപ്പള്ളി, ഈ വീഡിയോ ഇന്നലെ ഞാനും കണ്ടു. ദൃശ്യം മനോഹരം, ഹൃദ്യം എന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ ഐക്കെ പുള്ളിപ്പാട്, അലഹമ്മദില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി. അവരെന്തോ ഹോസ്പിറ്റലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും അള്ളാഹു പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ. ഷാജിദ വിട്ടി വല്ലപ്പുഴ, സലാം പറഞ്ഞ് നമ്മൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫീഡ്ബാക്കിൽ ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഷെഡ്യൂളിലൊന്ന് പോയിട്ട് പ്രോഗ്രാം കേട്ട് തിരിച്ചെത്താൻ തോന്നുന്നു. പുലരിവട്ടം ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ ധാരാളം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ മോർണിംഗ് ലൈവ് കിസ് ഉത്തര അയച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അതിൻ്റെ ശരി ഉത്തരത്തിലേക്ക് നമ്മൾ വരും ഇൻഷാല്ല. ഇനി നമുക്കൊരു 1 മിനിറ്റ് ടോക്കാണ്. നമുക്കറിയാം, ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ധാരാളം അറിവുകൾ കേൾക്കാൻ കഴിയുന്ന 1 മിനിറ്റ് ടോക്കാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓരോ ദിവസവും പുതിയ ഉപദ്രവങ്ങളും പുതിയ പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്താണ് ഇത്ര ഉപദ്രവങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുമുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹില്ലദി ലാ യുദുറു മഅസ്ബിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പഠിപ്പിക്കുന്നത്. പ്രാർത്ഥന ഒരിക്കൽ കൂടി. ബിസ്മില്ലാഹില്ലദി ലാ യുദുറു മഅസ്ബിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം എന്നുള്ളതാണ് പ്രാർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ്, നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രാർത്ഥനയാണ് വൺ മിനിറ്റ് ടോക്കിലൂടെ നമ്മൾ കേട്ടത്. അതെല്ലാവരും ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ആരെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ അവർക്കത് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്പോൾ 1900 ദിവസങ്ങളായി നമ്മൾ ഈ ഒരു വൺ മിനിറ്റ് ടോക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാം, അതുപോലെ നമുക്ക് കേൾക്കാം, നമുക്കത് സ്റ്റാറ്റസ് വെക്കാം, നമ്മളെ സുഹൃത്തുക്കൾക്ക് അയക്കാം, അതുപോലെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന സമയത്ത് ഈ വൺ മിനിറ്റ് ടോക്കിൻ്റെ അവിടെ നമുക്ക് നല്ല നല്ല കമൻറ്റുകൾ പറയാം. അപ്പോൾ അത് മറ്റുള്ള ആളുകളിലെ കുറച്ചുകൂടി അതിൻ്റെ അൽഗോരിത പ്രകാരം റീച്ചാവും. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു നന്മ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നന്മയിലേക്ക് പങ്കാളിയാകാനുള്ളൊരു അവസരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ വിസ്ഡം ഗ്ലോബൽ ടി വി ചാനലിൽ നമുക്ക് വൺ മിനിറ്റ് ടോക്ക് കേൾക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ നമുക്ക് 5:24 നേർവഴി കിട്ടും ഇതുപോലെ. അപ്പോൾ ഇതിനൊക്കെ പറ്റിയൊരു സാധനമാണ് ശരിക്ക് നമ്മളെ ജമീൽ ആപ്പ് കൂടിയുണ്ട്. അതുകൂടി നമുക്ക് ഇതിൽ എല്ലാം കിട്ടുന്നതാണ് ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ നമുക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് മുസ്തഫ മാഷ്. അദ്ദേഹം കുറച്ച് ലേറ്റായിട്ടുണ്ട്, എന്തായാലും നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിരുന്നു. അപ്പോൾ മുസ്തഫ മാഷ് എത്തിയിട്ടുണ്ട്. മാഷ്, നമ്മൾ വൺ മിനിറ്റ് ടോക്കാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്കിലേക്ക്
4: ഓക്കെ
0: പോയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെത്താൻ തോന്നും.
4: സക്കീന ഉദിരംപോയിൽ പറയുന്നു, അസ്സലാമു അലൈക്കും, ഒരു മിനിറ്റ് ആണെങ്കിലും വലിയൊരു അറിവ് നൽകുന്നു. അതേപോലെ റംല പി സി ചിങ്ങപ്പുരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, പി ആർ കുടുംബത്തിന് അള്ളാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ, പ്രാർത്ഥനകളാണ്.
0: അതെ, സൗണ്ട് കുറവുണ്ട് തോന്നണം. ഒരാൾ ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്ന ഒന്നുകൂടി സൗണ്ട് കൂട്ടിയാൽ നന്നായിരുന്നു. ബാക്കിയുള്ളവരൊന്നും പറഞ്ഞില്ല, എന്തായാലും നമുക്ക് ശ്രമിക്കാം ഇൻഷാല്ലാ.
4: ഓക്കെ, സുഹറ കൽപ്പറ്റ കേൾക്കുന്നുണ്ടാകും. അസ്സലാമു അലൈക്കും, നമ്മൾ നന്മകൾ അധികരിച്ച് ചെയ്യുവാൻ പുലരിവട്ടത്തിലൂടെ എന്നെ സഹായിച്ച മൗലവിക്കും ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും അള്ളാഹു കൂടുതൽ അർഹമായ പ്രതിഫലം നൽകട്ടെ.
0: പക്ഷേ അതുപോലെ പുലരിവട്ടത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സൊന്നും ഇന്നത്തെ പോലെ നല്ലതായിരുന്നു എന്നുകൊണ്ട് റയ്ഹാന ബാനു തോട്ടശ്ശേരിയറ മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
4: യെസ്,
0: പിന്നെ സലാം പറഞ്ഞവർ കുറേ ഉണ്ട്.
4: ആൻസർ ഇതിലേക്ക് അയച്ചവർ, ആൻസർ ഇപ്പം തന്നെ അയച്ചോ?
0: ആ, ആൻസർ ചിലർ ഇതിലേക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ കിസ് കഴിഞ്ഞതാണ്. അപ്പോൾ ചിലപ്പോൾ അശ്രദ്ധ കൊണ്ട് വന്നിട്ടുണ്ടോ, നമ്മൾ സൂചിപ്പിച്ചിരുന്നു.
4: ഷെരീഫ ഒരു സ്ഥലം പറയുന്നില്ല, ഷെരീഫ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലും മദ്രസയിലും പോകുമ്പോൾ എല്ലാ ദിവസവും വഴിയിൽ വായിച്ചതാണല്ലോ.
0: ഇല്ല,
4: എന്തെങ്കിലും തടസ്സങ്ങൾ നീക്കാറുണ്ടായിരുന്നു, പിന്നീട് എപ്പോഴോ ഞാൻ അത് മറന്നിരുന്നു.
0: പിന്നെ സഫിയക്കെതിരെ മെസ്സേജ് നമ്മൾ വായിച്ചല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് അപ്പം ഇനി പിന്നെ ഷെഡ്യൂളിൽ പോയി വരാൻ തോന്നുന്നു.
4: ഇൻഷാല്ലാ.
0: അപ്പോൾ അനുഭവം പറയുകയാണെങ്കിൽ പിന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓർമ്മ വന്നതാണ് നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ ജമീൽ ആപ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാനിങ്ങനെ പരിചയപ്പെട്ട് ആളോട് സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിൽ പിന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, വാട്സപ്പ്, പിന്നെ അങ്ങനെ നമുക്കറിയാത്തതിന് പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടാവും, അറിയില്ല. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കയറിക്കഴിഞ്ഞാൽ അധികം നമുക്ക് യാതൊരു ഉപകാരമില്ലാത്തൊരു സാധനമായിരിക്കും ഉണ്ടാവുക. ചിലതൊക്കെ ചില തെറ്റിദ്ധാരണകൾ വെറുതെ പരത്തണുണ്ടാവും. വെറുതെ ചില ആൾക്കാർ ഒരു തമാശ വലിയ കോമഡി എന്നുള്ള രീതിയിൽ മെസ്സേജ് ഇട്ട് പോയതുണ്ടാവും. പിന്നെ വെറുതെ തർക്കിക്കുന്നതുണ്ടാവും. ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ പറഞ്ഞിട്ട് തർക്കിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ മതപരമായിട്ട് അങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞ് തർക്കിക്കുന്നുണ്ടാവും. അപ്പോൾ പൊതുവെ നോക്കിയാൽ അതിൽ നന്മയേക്കാൾ കൂടുതൽ തിന്മകളാണ് ചിലപ്പോൾ കാണുക. ചിലപ്പോൾ ഇപ്പോൾ നമ്മളൊരു പിന്നെ കാണാൻ പാടില്ലാത്ത രീതിയിലുള്ള വീഡിയോസ് കുറേ വരും. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചാലും പുരുഷന്മാരെ സംബന്ധിച്ചാലും ആ പരസ്യങ്ങളായിട്ടും ആവർത്തുകൾ മറക്കാതെയുള്ള ആണിൻ്റെയും പെണ്ണിൻ്റെ ആയാലും ഉണ്ടാവും. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ആളോട് ഇങ്ങനെ ജമീൽ ആപ്പിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. അതായത് ഇപ്പോൾ ആളൊരു അത്ര ഒരു യങ്ങൊന്നും അല്ല, കുറച്ചൊരു പിന്നെ
4: മിഡിലാണ്.
0: അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചൊക്കെ ഒരു ആവറേജ് ഇപ്പോൾ നമുക്കറിയാലോ, നമ്മളടുത്തൊക്കെ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഉപയോഗം നമുക്കൊരു പരിമിതി ഉണ്ടാവും. നമ്മൾ കോൾ ചെയ്യാൻ പിന്നെ കുറച്ചൊരു വാട്സപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനെ കുറച്ചത് മാത്രമേ യൂസ് ചെയ്യണ്ടുള്ളൂ. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് ആൾറെഡി പിന്നെ ജോലി അത്ര എൻഗേജറായ ജോലിയൊന്നുമല്ല, ടൈം ഇഷ്ടം പോലെ കിട്ടും, ഫോണ് നോക്കാനുള്ള ടൈം കിട്ടും. ആ സമയത്ത് പുള്ളി ഇങ്ങനെ പറഞ്ഞു, സമയം ഇങ്ങനെ നമ്മൾ ഒന്നിൽ കയറിയാൽ പിന്നെ നമ്മൾ അറിയുന്നില്ല പോകുന്നത്, സമയം പോകുന്നത് അറിയുന്നില്ല. അപ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. പിന്നെ ആളെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാനത് കണ്ടതിന് ശേഷം എൻ്റെ ഫേസ്ബുക്കൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞു. സെമിലാപ്പ് കിട്ടിയതിന് ശേഷം, കാരണം പിന്നെ നമുക്ക് ഇതന്നെ നോക്കാൻ സമയം ഉള്ളൂ, മറ്റേയിലേക്ക് അങ്ങനെ അധികം പോവാറില്ല. കാരണം എന്താ വെച്ചാൽ അതിൽ കയറിക്കഴിഞ്ഞാൽ ഈവൻ ഇപ്പം നമ്മളൊരു പുതിയ സ്ഥലത്ത് ചെന്നു, നമുക്ക് പിന്നെ പള്ളിയൊന്നും ഇല്ലാത്തൊരു ഏരിയയിലാണ്, അപ്പോൾ നമുക്ക് റൂം തന്നെ നിസ്കരിക്കണമെങ്കിൽ കിബില ഏത് വഴിക്ക് ഏത് നിലാന്ന് നമുക്കറിയുന്നില്ല. അപ്പോൾ അതിൽ നോക്കി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഖുർആൻ പാരായണം കേൾക്കണേ അത് അതിൽ തന്നെ ഉണ്ട്, ഇപ്പോൾ യാത്രേൻ്റെ കൂട്ടത്തിൽ. അതിനായിട്ട് നമ്മൾ വേറെ ആപ്പോ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പീസ് റേഡിയോ നേരത്തെ പിന്നെ ആളുണ്ട്, അത് അത്രയാണ് യൂസ് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നേർവഴി, അതുപോലെ വഴിവിളക്ക്, നമ്മളങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ചില ചെറിയ പ്രഭാഷണങ്ങൾ, അതിൻ്റെ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ നേർപഥത്തിൽ വന്നൊരു ടെക്സ്റ്റ് ആയിട്ട് വായിക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ മൂപ്പര് ഇപ്പോൾ സെമിലാപ്പിൽ കയറിയപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരാളായി, വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ പതുക്കെ പതുക്കെ മൂപ്പര് ഒഴിവാക്കി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ കണ്ടു കഴിഞ്ഞ പല കാര്യങ്ങളിലും അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനും പറ്റുന്നുണ്ട്, കൂടുതൽ അറിവ് നേടാൻ പറ്റുന്നുണ്ട്. അതുപോലെ അധികാരികൾ അതൊക്കെ കൃത്യമായിട്ട് ചെല്ലാൻ, മറ്റതൊക്കെ ഇപ്പോൾ ചെല്ലണം എന്ന് വിചാരിച്ചാൽ തന്നെ ചില എല്ലാ ദിക്കറുകളും മനപ്പാടുണ്ടാവില്ല, പ്രാർത്ഥനകൾ അറിയണ്ടാവില്ല. അപ്പോൾ ഇതാ ഇത് കയ്യിലുണ്ടാവുകൊണ്ട് സെമിലാപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അധികാർ കിട്ടുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ അയാളുടെ ഒരു പിന്നെ
4: ചേഞ്ച്
0: ആ ചേഞ്ചിനൊരു കാരണമാവുകയാണ് ഈ സെമിലാപ്പ് എന്നുള്ളതാണ്. അപ്പോൾ
4: യെസ്, അത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ആ എന്തപ്പോ സെമിലാപ്പ് അല്ലെ പീസ് റേഡിയോ എന്നൊക്കെ നമ്മളിങ്ങനെ ഒരു സിമ്പിളായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അതിനോട് അടുത്ത് കഴിയുമ്പോഴാണ് പലതിൻ്റെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായി അനുഭവിച്ചറിയാന്ന് പറയാം അല്ലേ.
0: അപ്പം
4: വെച്ചാല് നമുക്ക് മൊബൈൽ ഫോൺ വെച്ചിട്ട് ഈ ലോകത്ത് പലതും ചെയ്യാൻ കഴിയും, പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരാവുന്ന കുറേ ട്രെയിനിങ്ങുകൾ ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ മൊബൈൽ, നമ്മളെപ്പോഴും പറയില്ല എപ്പോഴും മൊബൈലാന്ന് പറയില്ല, പക്ഷേ ഈ മൊബൈലിൽ ഇങ്ങനെ 24 മണിക്കൂറും കളിച്ച് മാത്രം ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊരു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്, ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും മോശമായ രൂപത്തേക്ക് ഒരു മനുഷ്യനെ അവൻ്റെ സ്വകാര്യതയിലൂടെ തന്നെ കൊണ്ടുപോയി നശിപ്പിക്കാനും പറ്റിയൊരു സാധനം കൂടിയാണല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു ഇതിലൊരു മിഡിലായിട്ട് ഇതിനെക്കുറിച്ച് നോളജ് ഉള്ള ഒരാൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും അത്ര വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ഇങ്ങനെ എപ്പോഴൊക്കെ ഇങ്ങനെ നോക്കും, എപ്പോഴെങ്കിലും ഖുർആൻ ഓതുമ്പോൾ ഒരു ആപ്പ് തുറക്കും, അല്ലെങ്കിൽ ദിക്റെല്ലാം വേറൊരു ആപ്പ് തുറക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരാൾക്ക് ഇതൊക്കെ ഒരു കുടക്കിഴിയിൽ കിട്ടുകയാണ്.
0: അതെ,
4: സ്വാഭാവികമായിട്ട് അയാൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൽ, നമ്മൾ ഒരു വേദന അനുഭവിക്കുന്ന ഒരാൾക്ക് ഒരു വേദന സംഹാരം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം, ദാഹിച്ച് നിൽക്കുന്ന ഒരാൾക്ക് കുറച്ച് വെള്ളം കിട്ടുമ്പോഴൊരു ആശ്വാസം, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അത് നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ശരിക്ക് ഈ എൽമിനോടുള്ള ഒരു ആദി, അല്ലെങ്കിൽ അത് നേടാനുള്ള ഒരു അതിലുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ അയാൾ ആദ്യം ചിലപ്പോൾ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്ത് കൊണ്ട് ഇനി ബൈക്കിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ, അപ്പോൾ എൻ്റെ ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് കുറച്ച് എൽമ് കിട്ടണം, അറിവ് കിട്ടണം എൻ്റെ കൂട്ടത്തിലുള്ളവരെക്കാൾ. ഇപ്പോൾ ഒരു കുട്ടി ചിന്തിക്കുകയാണ്, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുട്ടിനെക്കാട്ടിലും എനിക്ക് കുറച്ച് കൂടുതൽ അറിവ് ഉണ്ടാകണം, അതുപോലെ വീട്ടിലുള്ള ആളുകളെക്കാട്ടിലും എനിക്ക് കുറച്ച് അറിവുണ്ടാകണം. അപ്പം അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരു വലിയ ഒരു ബഹറാണ് ശരിക്ക്
0: അല്ലേ,
4: ഇൽമിൻ്റെ ഒരു ബഹറാണ് ശരിക്ക് പീസ് റേഡിയോ ആയിരുന്നാലും സമയല്ല. അപ്പോൾ നമ്മൾ നമ്മളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അടുത്തൊരു സംഭവത്തെ വലിയ സംഭവമാക്കി പറയുന്നില്ല, നമ്മളത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടിയൊരു അനുഭവം കൂടിയാണ്.
0: അതിനകത്ത് ഡെയിലി പ്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതായത് നമുക്ക് നമ്മളെ നിസ്കാരം കംപ്ലീറ്റ് ആക്കാൻ, ഇപ്പോൾ ഈ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന സുന്നത്ത് നോമ്പുകൾ എടുക്കുന്നവർക്ക് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർക്കുണ്ട്. അതുപോലെ ഹിഫ്ദിനെ
4: രേഖപ്പെടുത്തി
0: വെക്കാം, ഖുർആൻ പാരായണത്തെ രേഖപ്പെടുത്തി. അപ്പോൾ നമ്മുടെ ഡെയിലി പ്ലാൻ എന്നുള്ള അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഒരു വ്യക്തിൻ്റെ എന്താ പറയുക കാര്യങ്ങളൊക്കെ രൂപീകരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന, എന്നാൽ അറിവും അതിൻ്റെ കൂടെ നേടാൻ പറ്റുന്ന വ്യത്യസ്ത മേഖലകളിലുള്ള വ്യത്യസ്ത എന്താ പറയുക പ്രഭാഷകരുടെ ഇതുണ്ട്, കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്.
4: വായിക്കാനും കേൾക്കാനും ഒക്കെ എല്ലാ അവസരമുണ്ട്. അതാണ്, ജസ്റ്റ് കേൾക്കുക, വീഡിയോ ആയിക്കോട്ടെ ഓഡിയോ ആയിക്കോട്ടെ, അതുപോലെ PDF ആയിട്ട് വായിക്കാനും എല്ലാ സംവിധാനങ്ങളും.
0: അപ്പോ
4: നമ്മള് പുതിയ നമ്മളിതൊക്കെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആൾക്കാരുണ്ടാവുമല്ലോ, അവര്
0: ഇതൊക്കെ
4: അതാണ് അവരുപയോഗിക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.
0: അത്രയും വലിയൊരു സംഭവം നമ്മളെ കയ്യിലുള്ളതെന്ന് മനസ്സിലാക്കുക.
4: തീർച്ചയായിട്ടും ഓക്കെ, നമ്മള് ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരുമ്പോ, രാവിലെ റേഡിയോ കേട്ടില്ലെങ്കിൽ അന്ന് എന്തോ ഒരു കുറവ് വന്നതുപോലെയാണ്, ഇന്ന് തുടക്കം തന്നെ അസൗകര്യം വന്നു, അപ്പൊ എന്തോ കേൾക്കാൻ പ്രശ്നം ഉണ്ടായിന്ന് തോന്നുന്നു അല്ലേ? അത് അവർക്ക് ജമീല വി കെ പൂനൂരാണ് അങ്ങനെ പ്രതികരിച്ചിട്ടുള്ളത്.
0: ബിനിത നൊച്ചിമ ആലുവ എന്ന് പറഞ്ഞത് വൈകി പോയി കിസ് മിസ്സായി പോയി എന്നുള്ളതാണ്.
4: ഓക്കെ, ഇൻഷാല്ലാ നാളെ പങ്കെടുക്കാനുള്ള തോഫീക്ക് പഠിച്ചു തരട്ടെ. ഫസീല മുണ്ടക്കൽ, എന്നും ഒരു നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയണേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് എൻ്റെ സന്തോഷം. ഇത് പറയുമ്പോഴേ നമ്മളിങ്ങനെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പല കാര്യങ്ങളിലും ഇങ്ങനെ ബിസി ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കിടക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഓരോ ദിക്കുറും പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ആലോചിക്കുക, ഇന്ന് ഇന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യാൻ, ഒരു നന്മ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ഏതുപോലെ അറിയാം, നമ്മൾ കുട്ടികളോടെ സ്കൂളിൽ നിന്ന് ചെറിയ കുട്ടികളോടൊക്കെ പറയും, നിങ്ങൾ എല്ലാ ദിവസവും ഒരു നന്മ, നിങ്ങൾക്കറിയാം ഒരു നന്മ എഴുതി വരണം. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് എഴുതുമല്ലോ, അപ്പോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? എന്നതുപോലെ അപ്പൊ നമ്മളതുപോലെ ഇങ്ങനെ ഒരു ശ്രമം നടത്തുക എന്നുള്ളത്.
0: ഐഷ അങ്ങാടി പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്, 10 വർഷമായി ഈ പ്രാർത്ഥനകൾ എല്ലാം രണ്ടു നേരവും തുടർച്ചയായി ചൊല്ലാറുണ്ട്, ഇതിന് എന്നെ സഹായിച്ചത് എൻ്റെ പീസ് റേഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട്. അന്നേരത്തെ നമ്മൾ രാവിലെ ചില വൈകുന്നേരത്തെ ചില പ്രാർത്ഥന പറഞ്ഞു, ബിസ്മില്ലാസ്മി ചെയ്യും, അതേക്കുറിച്ചാണ് അവർ എഴുതിയിട്ടുള്ളത് തോന്നുന്നു. പിന്നെ ജംഷീർ മംഗ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നു, കോഴിക്കോട് നിന്നും കാസർഗോട്ടേക്ക് ട്രെയിനിൽ യാത്രയാണ്, മഷാല്ല. യാത്രയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പീസ് റേഡിയോ എപ്പോഴും ഒരു ഭയങ്കര കൂട്ടായിട്ട് ഉണ്ടാവും.
4: തീർച്ചയായിട്ടും. മറ്റൊരു ശ്രോതാവ് പറയാണ്, ജമീൽ ആപ്പ് ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞത്, അതിൽ നിന്ന് പഠിക്കുവാൻ കഴിയും, ഷെയർ ചെയ്യുവാനും ഞാൻ എന്നും ഉപയോഗിക്കാറുണ്ട്.
0: ഓക്കെ, സഹലാകരവരെ കൊണ്ട് ബിസിലോടിയൊക്കെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഷെഡ്യൂളിൽ പോയി നോക്കാല്ലേ അടുത്ത പ്രോഗ്രാം ഏതാന്നുള്ളത്.
4: ഇൻഷാല്ലാ നമ്മളിങ്ങനെ യാത്ര പോവാണല്ലോ, നമുക്കൊരു സമയമുണ്ട്, ആ സമയത്ത് ഇത് അവസാനിക്കുകയും വേണം. അതിൻ്റെ ഇടയിൽ ആളുകൾ ആഗ്രഹിക്കുന്ന, അവർ ഇഷ്ടപ്പെടുന്ന, പ്രതീക്ഷിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ അവർ കേൾപ്പിക്കണം. ഏതായാലും അടുത്തത് ഇൻഷാല്ലാ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്.
5: بسم الله الرحمن الرحيم
6: اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ

0: മഷാല്ലാ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ കേട്ട്. അദ്ദേഹം 96 സൂറ അലക്കിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗങ്ങളാണ് കേട്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ 1 മിനിറ്റ് ടോക്ക് പറഞ്ഞ പോലെ തന്നെയാണ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒരുപാട് ദിവസങ്ങളായിട്ട്, 2419 ദിവസമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ. ഇതും നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമം നടത്തണം. നമ്മൾ കേൾക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ ഗ്രൂപ്പുകളിലൊക്കെ ഇത് എത്തിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്.
1: ഓക്കെ, നമ്മൾ പീസ് റേഡിയോയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം 100-ലധികം പ്രോഗ്രാമുകളും 100-ലധികം അവതാരകരും കുരുന്നുകൾ മുതൽ വയോധികർ വരെ നേടുന്ന പീസ് റേഡിയോ ഫാമിലി. നമ്മൾ തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്കുണ്ട്. മോർണിംഗ് ലൈവ് ഷോയുടെ ഈ മിനിറ്റുകളിൽ നിന്നും നാം ഓരോ പരിപാടികൾ പരിചയപ്പെടുന്നുണ്ട്. ഇൻഷാല്ലാ ഇന്നും നമ്മളതുപോലെ പരിചയപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് ആരോഗ്യവിചാരം.
0: അതെ, ആരോഗ്യവിചാരത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്താ വെച്ചാൽ വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു അസുഖം വന്നിട്ട് അതിനെ പിന്നെ ഡോക്ടറെ പോയി കണ്ട് ചിലപ്പോൾ 1 ആഴ്ച കുടിക്കേണ്ടി, ചിലപ്പോൾ 3 ദിവസം കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളം കുടിക്കേണ്ടി വരും, ചിലത് ജീവിതകാലം മുഴുവൻ കുടിക്കേണ്ടി വരും. ചില അസുഖങ്ങളൊക്കെ ഓരോന്നിനും ഓരോ കാറ്റഗറികളാണ്. അപ്പോൾ അസുഖം വരാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കുക. അപ്പോൾ ആരോഗ്യ വിചാരത്തിലുള്ള മിക്കവാറും പ്രോഗ്രാമുകൾ വരിക അങ്ങനെയാണ്. ഒരു അസുഖം വരാനുള്ള കാരണം എന്താണ്, അതിൻ്റെ കാര്യങ്ങളും ലക്ഷണങ്ങളൊക്കെ പറഞ്ഞുള്ള, അപ്പോൾ അതിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ ഉള്ള കാര്യങ്ങളാണ്, ഒരു രോഗാവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ആരോഗ്യവിചാരം എന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഇപ്പോഴും നമ്മളത് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും 2-3 ആരോഗ്യവിചാരം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്.
1: അതെ അതെ, എല്ലാ തിങ്കളാഴ്ചയും 1 മണിക്ക്
0: അതെ
1: നമുക്കിത് കേൾക്കാൻ പറ്റും.
0: അതെ,
1: റേഡിയോയിൽ അല്ലേ?
0: അതെ.
1: പിന്നെ അത് നമുക്ക് റിവൈൻഡിൽ 4 മണിക്കൂറും കേൾക്കാനുള്ള സൗകര്യം ഉണ്ട്. പിന്നെ യൂട്യൂബിൽ ആരോഗ്യവിചാരം യൂട്യൂബ് ചാനലിലും നമുക്ക് അതിൻ്റെ വീഡിയോസ് ആയിട്ടൊക്കെ കാണാൻ സാധിക്കും.
0: പിന്നെ റിവൈൻഡിലും കിട്ടും നമുക്ക്.
1: അതെ അതെ, ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ ആരോഗ്യ വിചാരത്തിലെ ഒരു ഭാഗം കേൾക്കുകയാണ് അല്ലേ. ഭക്ഷണ രീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ, അതിനെ സംബന്ധിച്ച് ഡോക്ടർ ഫവാസ്
0: യൂസുഫും
1: അബ്ദുൽ ജബ്ബാർ വെളുത്തൂരുമാണ് നമ്മോടൊപ്പം ചേരുന്നത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ വിചാരം. ഭക്ഷണ രീതി ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ഫവാസ്, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ്, അബീർ മെഡിക്കൽ വിളത്തൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പങ്ക്തിയിലേക്ക് നിങ്ങളെ ഏവരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യവിചാരം പങ്ക്തിയിൽ നമ്മോടൊപ്പം വന്നിട്ടുള്ളത് ബഹുമാന്യനായ ഡോക്ടർ ഫവാസ് യൂസഫാണ്. അദ്ദേഹം അബീർ മെഡിക്കൽ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. അദ്ദേഹത്തെ നിങ്ങളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്.
3: ഡോക്ടർ, നമുക്കിന്ന് ഏതാനും ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ഈ ഒരു പങ്ക്തിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ, പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഒരസുഖം വന്നാലാണ് ഡോക്ടറുടെ അടുത്തേക്ക് പോകാറ്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ കാണുന്നത് അസുഖം വരാതിരിക്കാനും മറ്റുള്ള ടെസ്റ്റുകൾക്കൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ കാലങ്ങളിങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു മാറ്റം പൊതുവെ ഇങ്ങനെ സംഭവിക്കാനുള്ളൊരു മുഖ്യമായ കാരണം എന്തായിരിക്കും?
4: ആദ്യമായിട്ട് ഞാൻ എനിക്കിങ്ങനൊരു അവസരം തന്ന പീസ് റേഡിയോ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അറിയാം, നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൾക്കാർ ഇന്ന് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ശ്രമിക്കുന്നത്, കൂടുതൽ ഡോക്ടറെ കാണുന്നത്. ഒരു ബേസിക്കായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പഴയ നിങ്ങളുടെ കാലം അതുപോലെ നമ്മുടെ ഈ ഒരു ആധുനിക കാലത്തുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഭക്ഷണം കൊണ്ടുള്ള രോഗങ്ങൾ വളരെ കൂടി വരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അതിലൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് കുറവാണ്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ പറയുന്നത് നമുക്കറിയാം. അതുപോലെ ഇന്ന് ലോകത്തിൽ എവിടെ കിട്ടുന്ന ഭക്ഷണം ഇന്ന് നമ്മളെ കിച്ചണിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും,
3: അൽഹംദുലില്ലാഹ്.
4: അതാണ് ഇന്നത്തെ ഒരു വ്യത്യാസം. അതുകൊണ്ട് ഒന്ന് ഈസി അവൈലബിലിറ്റി, പിന്നെ അതുപോലെ അത് വാങ്ങാനുള്ള ആളുകൾക്കുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടം പോലെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ പറ്റും.
3: അപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. ഭക്ഷണം കിട്ടുന്നത് അൽഹംദുലില്ലാഹ് ഹൈറാണ് അല്ലേ, എല്ലാ ഭക്ഷണം കിട്ടുക ഹൈറാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്നതിൻ്റെ സ്ഥല രൂപത്തിലും അല്ലെങ്കിൽ കഴിക്കുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റം വരുത്തണം. എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
4: അതുമാത്രമല്ല, ഈ ഭക്ഷണം കൊണ്ടാണ് ഏകദേശം 60-70% രോഗങ്ങളും, അതായത് ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം ഭക്ഷണമാണ്.
3: നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഇവിടെ ആളുകൾ സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലാണ് ചെക്ക് ചെയ്യാറ്, ഇതങ്ങനെയല്ല, കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം?
4: അതിൽ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോളാണ് പല പ്രശ്നങ്ങൾക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു കാരണം. എന്ത് പറഞ്ഞു വെച്ചാൽ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു പ്രധാന കാരണം കൊളസ്ട്രോൾ തന്നെയാണ്. കാരണം ആ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോയി അടിഞ്ഞ് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കി പിന്നീട് ബ്ലോക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണമാണ്
3: ആൾക്കാർ. കൊളസ്ട്രോൾ കൊണ്ട് ഒരാൾ മരിക്കില്ല,
4: ഇല്ല, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അസുഖങ്ങളിലേക്ക് ആൾക്കാരെ എത്തിക്കുന്നത്.
3: കൊളസ്ട്രോളിൽ പിന്നെ രണ്ട് തരം കൊളസ്ട്രോളുകളെ പറ്റിയാണ് ആൾക്കാർ സംസാരിക്കാതെ. ഒന്ന് നല്ലത്, ചീത്തത്. ഈ നല്ലതും ചീത്തതും എങ്ങനെ, ഈ കൊളസ്ട്രോളിന് നമുക്ക് നല്ലത് എന്താണ് ചീത്തത് എന്താണെന്നൊന്ന് പറഞ്ഞാവോ?
4: അതെ, അത് ബേസിക്കലി നമ്മൾ അതിൻ്റെ ഡെൻസിറ്റിയെ വെച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത്. മീൻസ് സയൻറ്റിഫിക്കലി അത് ലോ ഡെൻസിറ്റി ലിപ്പിഡ്, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, അതാണ് ബേസിക്കലി. ഹൈ ഡെൻസിറ്റി ലിപ്പിഡാണ് നല്ല കൊളസ്ട്രോൾ. അത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം അതിൻ്റെ വലിപ്പം വലുതാണ്, ഒന്ന്. എന്നാൽ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ആണെങ്കിൽ ചെറുതാണ്. അതായത് നമ്മളൊരു ക്രിക്കറ്റ് ബോളും അതുപോലെ നമ്മളൊരു ഫുട്ബോളുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ക്രിക്കറ്റ് ബോൾ ഒരു വാളിൽ എറിഞ്ഞിട്ടുണ്ടാക്കുന്ന ഡാമേജ്, അല്ലെങ്കിൽ ഒരു ഒരാളുടെ മേത്തെറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ് വളരെ കൂടുതലാണ് ഫുട്ബോൾ എറിഞ്ഞുണ്ടാക്കുന്ന ഡാമേജ്. അപ്പോൾ അതാണ് ആ രക്തക്കുഴലിൽ പോയി ചെറിയ ഈ ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ പോയിട്ടാണ് ഈ പറയുന്ന എന്തുണ്ടാക്കുന്നത്, ഈ രക്തത്തിൽ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രത്യേക കാരണം അതാണ്.
3: ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ
4: ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ. അത് ഏറ്റവും കൂടുതലുള്ളത് ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ എണ്ണക്കടികൾ, അതുപോലെ അങ്ങനെയുള്ള കുറേ ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് കാണുന്നത്, ഒന്ന്. പിന്നെ അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ, അതായത് HDL എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്, ആ സാധനം അതുള്ളത് ഈ പറഞ്ഞ നട്സുകളിൽ, അതുപോലെ മറ്റ് പിസ്ത, ബദാം, അതുപോലെ പല സാധനങ്ങളിലും അത് കാണാറുണ്ട്.
3: ഇത് ഈ നല്ല കൊളസ്ട്രോൾ വേണമെന്നാണോ, അതോ നല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലാണ് അസുഖം വരിക, എങ്ങനെയത്?
4: നല്ല കൊളസ്ട്രോളാണ് നമുക്ക് ഒരു പരിധിവരെ നമ്മളെ കൊളസ്ട്രോളിനെ നമ്മൾ രക്തത്തിൽ നിന്ന് ലിവറിലേക്ക് എത്തിച്ച് രക്തത്തിൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നത്.
3: നല്ല കൊളസ്ട്രോൾ,
4: അതായത് എന്നാൽ ചെറിയ കൊളസ്ട്രോൾ അങ്ങനെ, ചെറിയ കൊളസ്ട്രോൾ, ഈ ചെറിയ കൊളസ്ട്രോൾ നമ്മളെ ബോഡിയിലെ ഷുഗറുമായിട്ടും കമ്പൈൻ ചെയ്തിട്ടും അതുപോലെ രക്തത്തിലെ രക്ത ധമനികളുടെ മനിയ വാളുകളിൽ, അതായത് അതിൻ്റെ ഓരോ അറേൻ്റെ ഓരോ ഭാഗത്തുകൾ പോയി പറ്റിപ്പിടിച്ച് അവിടെ രക്തത്തിൽ നീർക്കെട്ടുണ്ടാക്കുക, രക്തക്കുഴലിൽ നീർക്കെട്ടുണ്ടാക്കുക, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയ കൊളസ്ട്രോളാണ്.
3: ഈ കൊളസ്ട്രോൾ താനേ ഉണ്ടാവുമോ, അതോ കൊളസ്ട്രോൾ ഒരു ഒരാളുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ താനേ ഇൻബോൺ ആയിട്ട് ഉണ്ടാവുന്നതാണോ, അതോ നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം കൊണ്ട് മാത്രമാണോ ഈ കൊളസ്ട്രോൾ വരുന്നത്?
4: അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആൾക്കാരുടെ ജന്മനാൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതിന് പറയുന്നത് ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്നാണ് പറയുക, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അത് സം ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണമാണ് നമ്മുടെ ബോഡിയിൽ അങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത്. അവരുടെ കൊളസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആൾക്കാരുടെ കാണുന്നതിനെ ബോഡിയിലേക്കാൾ വളരെ കൂടുതലായിരിക്കും. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ, ഇപ്പം സ്കിന്നുകളിൽ, അതുപോലെ പല സ്ഥലങ്ങളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതലായിട്ട് കാണുന്നത് അത് നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടും അതുപോലെ നമ്മുടെ വ്യായാമക്കുറവുകൾ കൊണ്ട്, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയും നമ്മൾ ഇന്ന് എങ്ങനെയാണല്ലോ, അപ്പം അതൊക്കെ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന കൂടുതൽ കൊളസ്ട്രോളിൻ്റെ ഒരു കാരണം.
3: കാരണം ഈ ആളുകൾ പറയാറുണ്ട് തടി കൂടി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, തടി ഇല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, അങ്ങനെ അത് അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? തടി ഒരാളുടെ വണ്ണം ഈ കൊളസ്ട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
4: നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ്, അതാണ് അതിൻ്റെ കോമ്പൗണ്ട് ഫാറ്റി ആസിഡ്. അത് സാധാരണ നമ്മൾ ഈ തടിയുള്ള ആൾക്കാർക്ക് പൊതുവെ ഫാറ്റിൻ്റെ ഡെപ്പോസിഷനാണ് ഈ തടി കൂടുതൽ നമുക്ക് കാണിക്കുന്നത്. എന്നാൽ മസിൽ ഗ്രോത്ത് ഉള്ളവർക്ക് മസിലിൻ്റെ ഗ്രോത്ത് കൊണ്ടാണ് തടി ഉണ്ടാകുന്നത്. ഈ ഫാറ്റ്, അതായത് നമ്മുടെ ഈ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ആൾക്കാർക്ക് വയറ് ചാടുന്നത്, അത് ഫാറ്റി ആസിഡാണ്, ഫാറ്റി ആസിഡിൻ്റെ ഡെപ്പോസിഷൻ. അതിൽ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗറും കൊളസ്ട്രോളും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്.
3: റിലേറ്റീവ് ആണല്ലോ.
4: ഷുഗറാണ് ആക്ച്വലി കൊളസ്ട്രോൾ ആയി മാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ബോഡിയിൽ നമ്മൾ ഷുഗറുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടികൾ കഴിക്കുന്ന ചീസ് ബർഗർ, അതുപോലെ സ്വീറ്റായ കുറേ സാധനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ നമ്മളെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ വളരെ നല്ല, അതായത് ഷുഗർ സ്പൈക്ക് എന്ന് അതിന് പറയാം. ഷുഗർ സ്പൈക്ക് കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബോഡി ഒരു കാര്യം ചെയ്യുന്നത്, ആ ഷുഗറിനെ അതിനെ നമ്മൾ ലിപ്പിഡാക്കി ലിവറിൽ സ്റ്റോർ ചെയ്ത് ചെയ്യുക. അതായത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഈ പറയുന്ന ഷുഗറുകളിലൊക്കെ പോയി നമ്മളെ ലിവറിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. ഒരു സ്ഥലം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ലിവറാണ്, എന്നാൽ മറ്റു സ്ഥലം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളാണ്. അതാണ് നമ്മൾ ഈ പറഞ്ഞ അഡിപ്പോസ് ടിഷ്യൂ അഥവാ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അതെവിടെയാണ് ആ ഡെപ്പോസിറ്റ് കൂടുന്നത് കൊണ്ടാണ് അമിതവണ്ണം വരുന്നത്.
3: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഈ ജനറ്റിക്കായിട്ടുള്ള കൊളസ്ട്രോളുകൾ ഉണ്ടാവും എന്നുള്ളത്, അങ്ങനെ കൊളസ്ട്രോളുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കേണ്ടതുണ്ടാവും? ഒരാൾക്ക് ഇപ്പോൾ എൻ്റെ ഉപ്പാക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ആ കൊളസ്ട്രോൾ വരാതിരിക്കാനോ, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എനിക്ക് കൊളസ്ട്രോൾ കിട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ?
4: അതായത് നമ്മൾ ആദ്യം കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എങ്ങനത്തെ കൊളസ്ട്രോളാണ്, മരുന്ന് കഴിച്ചിട്ട് ആ കൊളസ്ട്രോൾ കുറയുന്നുണ്ടോ, അതിനുള്ള ടെസ്റ്റുകളുണ്ട്, കുറച്ച് ഹൈ ലെവൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മളത് അറിയുക. ബേസിക്കലി നമ്മൾ കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ സിമ്പിളായ കാര്യമാണ്. അതിനൊരുപാട് മെത്തേഡുകളുണ്ട്. ഇന്ന് ഏറ്റവും ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്നത് മരുന്ന് കുടിച്ച് കുറയ്ക്കാനാണ്. ഈ മരുന്ന് കുടിച്ചിട്ടും കുറയാത്ത കൊളസ്ട്രോളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പല രീതികൾ മുന്നോട്ട് വെക്കുന്നത്.
3: നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധ ഒരു വ്യക്തി നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ?
4: അങ്ങനെ നിങ്ങൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്, അതായത് കൊളസ്ട്രോൾ മരുന്ന് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന മരുന്നുകൾ അലർജി ആണെങ്കിൽ അവർക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്താണ് ചെയ്യുക?
3: അപ്പോൾ ഡോക്ടറോട് ചോദിക്കും, ഇനി അടുത്ത സൊല്യൂഷൻ എന്താ ഡോക്ടറെ ചോദിക്കും?
4: ആ അവിടെയാണ്, അതായത് ഈ മരുന്നുകൾ അലർജി ആയവർക്ക് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയാണ് ഭക്ഷണ രീതി. അതായത് വളരെ എഫക്റ്റീവായ ഒരു ഭക്ഷണ രീതിയാണ് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നൊക്കെ പറയും അതിന്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ കൊളസ്ട്രോളിൻ്റെ അളവ് രക്തത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മളെ മെയിൻ എയിം. അപ്പോൾ അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് നമ്മൾ പറയുന്ന ഫസ്റ്റാണ് ലീഫി വെജിറ്റബിൾസ് ധാരാളമായി കഴിക്കുക.
3: ലീഫി
4: വെജിറ്റബിൾസ്, ആ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡിയിലെ കൊളസ്ട്രോള് ശരീരത്തിലെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ സാധനം കുറയ്ക്കുന്നുണ്ട്. മരുന്ന് കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് നമുക്കറിയാം അലർജി പോലെയുള്ളത് വന്നാൽ നമുക്ക് ആ മരുന്ന് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എന്തെങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം എന്നുള്ളത് അവിടെയാണ് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് പോർട്ട്ഫോളിയോ ഡയറ്റ് എന്നാണ് അതിന് പറയുന്നത്.
0: നമ്മൾ കേട്ടത് ആരോഗ്യ വിചാരമാണ്, ഭക്ഷണ രീതി വിളിച്ചു വരുത്തുന്ന രോഗങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഡോക്ടർ ഫവാസ് യൂസഫ്, അബ്ദുൽ ജബ്ബാർ വളത്തൂർ എന്നിവർ കൂടി അവതരിപ്പിച്ച ആരോഗ്യ വിചാരമാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. അപ്പോൾ സാധാരണ നമുക്കറിയാം നമ്മളെ ഭക്ഷണ രീതിയിൽ നിന്ന് തന്നെ നമുക്ക് രോഗങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ആ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് നമുക്ക് മറ്റൊരു ദിവസം റേഡിയോ തന്നെ സംപ്രേഷണം ചെയ്യുന്നതാണ്. മൊസ്തവാഷ, നമുക്കിനി ഫീഡ്ബാക്കിലൊന്ന് പോയി നോക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഫീഡ്ബാക്കിൽ ധാരാളം ആളുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടല്ലോ. ശിനിജ അലപ്പുഴ, പി ആർ ഫാമിലിയിലേക്ക് ഒരാൾ കൂടി ചേർന്നിട്ടുണ്ട്, മുഹമ്മദ് യാസിൻ. എൻ്റെ മകനാണ്. എൻ്റെ മകൻ സ്വന്തമായി ആപ്പ് എടുത്ത് ഇത് കേൾക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമായി. ഉമ്മി എപ്പോഴും പീസ് റേഡിയോ വെക്കും, അത് ഞാൻ കേൾക്കാറില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവന് തന്നെ മനസ്സിൽ തോന്നി റബ്ബിൻ്റെ അനുഗ്രഹം. എല്ലാവരും എൻ്റെ മകന് വേണ്ടി ദുആ ചെയ്യണം, അവൻ അതിൽ നിന്ന് അറിവ് കിട്ടട്ടെ. ആമീൻ. ആർക്കിടെക്ചറാണ്, ആർക്കിടെക്ചർ സ്റ്റുഡൻ്റ് ആണെന്ന് കൂടി സൂചിപ്പിച്ചിരുന്നു. മാഷാ, എന്തായാലും കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്.
1: ആൾക്കാർക്ക് ഒരു സംശയം, ആരൊക്കെയാണ് ഇപ്പൊ നിന്നുള്ളതേ?
0: അപ്പോ
1: അതെ, മുസ സാഹിബിന്റെ കൂടെ മുസ്ലാം മാഷാണ് എന്നുള്ളത് നമ്മള് നേരത്തെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു അല്ലേ?
0: അതെ അതെ. അപ്പൊ ജോയിൻ ചെയ്യാത്ത ആരും ചോദിച്ചിട്ടുണ്ടോ?
1: യെസ്.
0: ഓക്കെ,
1: പിന്നെ നമുക്ക് ഈ ഇപ്പൊ ഇന്നിപ്പോ നമ്മള് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിരുന്നല്ലോ അല്ലേ? അപ്പോ ഒരു സ്റ്റാർട്ടിങ്ങിലെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ലേ?
0: ചോദിച്ചിരുന്നു, ഞാൻ ചോദിച്ചിരുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ മുഹറം മാസത്തിലാണ്, മുഹറം 8 ആണ്. അപ്പോൾ നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടന്നേക്കാണ്, അറബി മാസത്തെ ആസ്പദമാക്കി നമ്മൾ ആലോചിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഒരു പലപ്പോഴും പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് പഠിച്ചു വന്ന കാലത്ത് എനിക്ക് ഞാൻ താടി വെച്ചിരുന്നില്ല, താടിനെ കുറിച്ച് മഹത്വത്തെ കുറിച്ച് അത്ര കണ്ട് മനസ്സിലേക്ക് ഉൾക്കൊണ്ടിണ്ടായില്ല. അങ്ങനെ ഒരു മുഹറം മാസത്തിൻ്റെ മുന്നേ വരാൻ, മുഹറം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു ഖുത്ബ കേട്ടതാണ്. ആ ഖുത്ബയിൽ ഇവിടെ ഇങ്ങനെ പറയണം, നമുക്ക് ഇതുവരെ ഒരു നന്മ ആലോചി
1: തുടങ്ങാൻ
0: പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോൾ താടി വെക്കാത്ത ഒരാൾക്ക് താടി വെക്കാം, അയാൾക്ക് ജീവിതകാലം മുഴുവൻ പിന്നെ അത് കിട്ടും. മരണം വരെ നമ്മൾ ഉറങ്ങുകയാണെങ്കിലും വേറെ എന്ത് പ്രവർത്തിയാണെങ്കിലും ആ ഒരു പഠിച്ചവൻ്റെ പ്രതിഫലം ആലോചിച്ച് വെച്ചതാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് എന്നെ വല്ലാതെ സ്വാധീനിച്ചു.
1: 24 മണിക്കൂർ 365 ദിവസം അങ്ങനെ,
0: അതെ, 24x7 എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ, നമ്മളിപ്പോൾ അത് ജോലി ചെയ്യുമ്പോൾ അതിനെ അങ്ങനത്തെ ഒക്കെ ഒരു ഇതിലായിരുന്നു, ബേജാറായിരുന്നു. അപ്പോൾ കമ്പനിയിൽ നിന്ന് അതിന് പ്രശ്നം വരുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മളതിലേക്ക് ചെന്നപ്പോൾ ഒരു പ്രശ്നമില്ല. ഒരു മാനേജർ എന്നോട് ചോദിച്ചു, അന്നേരം നമ്മൾ പറഞ്ഞു സാർ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചാൽ ഓ കുഴപ്പമില്ല മൂസാന്ന് പറഞ്ഞു.
1: നമ്മുടെ മനോഭാവത്തിൻ്റെ
0: പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ അതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മുഹറം മാസം തുടങ്ങുമ്പോൾ ഒരു ഈ വർഷം എനിക്കൊരു പുതിയ ഒരു പിന്നെ അമൽ ചെയ്ത് തുടങ്ങണം എന്നുള്ള, അങ്ങനെ നിയത്താക്കിയ ആൾക്കാരുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ മെസ്സേജ് ചെയ്തു,
1: മറ്റുള്ളവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ നന്മകൾ കിട്ടുമല്ലോ പുതിയ നന്മകളാകുമ്പോൾ. ഏതായാലും നമ്മളെ ശ്രോതാക്കളിൽ ഒരാൾ, നമ്മുടെ ചെറിയ പ്രവൃത്തികൾ കൊണ്ട് ഈ ലോകം കുറച്ചുകൂടി മനോഹരമാക്കാൻ സാധിക്കണം, നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും ഉണ്ടാവരുത് എന്ന് കരുതുന്നിടത്താണ് യഥാർത്ഥ മാനവികതയും ഈശ്വരഭക്തിയും വളരുന്നത്. നമ്മളാൽ കഴിയുന്നത്ര നന്മകൾ വിതറി മുന്നേറാം, കാരണം നാം വിതയ്ക്കുന്ന നന്മകൾ തന്നെയാണ് നാളെ നമുക്ക് വിളവായി ലഭിക്കുക. അമീർട്ടി അടുത്ത നാട്ടുകാരാണ്. നല്ലൊരു സന്ദേശമാണ് അല്ലേ.
0: പിന്നെ നമ്മൾ താഴേക്ക് പോകുമ്പോൾ മെസ്സേജുകൾ, സഹല കരുവാരെ കൊണ്ട് മികച്ച പരിപാടികൾ, നല്ല അവതരണം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
1: ആരോഗ്യ വിചാരം ഇത് കേട്ടതാണ് അൽഹംദുലില്ലാഹ്, വളരെ ഉപകാരം തന്നെയായിരുന്നു.
0: നേരത്തെ സംപ്രേഷണം ചെയ്ത പ്രോഗ്രാം ആയിരിക്കും.
1: അതെ, അപ്പം നമ്മുടെ ശ്രോതാക്കള് മോർണിംഗ് ഷോയിൽ കേൾക്കുന്ന ഈ പ്രോഗ്രാമുകൾക്ക് അപ്പുറത്തും കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം അല്ലേ. കേട്ടതാണെന്ന് പറയുമ്പോൾ, കാരണം സാധാരണ 8 മണിക്ക് ശേഷമുള്ള പ്രോഗ്രാമുകൾ ചില ആളുകൾക്ക് സമയം കിട്ടാത്തത് കൊണ്ടൊന്നും അറിയാതെ പോകാറുണ്ട്. അപ്പം അതിനു വേണ്ടിയും കൂടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്.
0: നമുക്കിനി ഷെഡ്യൂളിലേക്കൊന്ന് പോയിട്ട്,
1: ഇൻഷാല്ലാ നമ്മൾ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കേട്ടത് നമ്മൾ
0: ആരോഗ്യവിചാരമായിരുന്നു. അപ്പം തിരുമൊഴികളുടെ സമയമാണ്,
1: വളരെ കറക്റ്റ് സമയമാണ് അല്ലേ. ഇപ്പോൾ സമയം 7:04. ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് തിരുമൊഴികളിലേക്ക്.
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: മഴ അപകടകരമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ തിരുമൊഴികൾ നമ്മൾ കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹിൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന സുദീർഘമായൊരു ഹദീസിലെ ഒരു ഭാഗമാണ് ഇന്ന് നാം തിരുമൊഴികളിൽ പരിചയപ്പെടുന്നത്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹുനു നിവേദനം ചെയ്യുന്ന ആ ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ഒരു വെള്ളിയാഴ്ചയിൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കെ ഒരാൾ ഒരു വാതിലിലൂടെ, മിമ്പറിന് നേരെയുള്ള വാതിലിലൂടെ കടന്നു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില പ്രയാസങ്ങൾ പറയുന്നുണ്ട്. റസൂലെ, കന്നുകാലികളൊക്കെ ചത്തുടങ്ങി, ഒരുപാട് പ്രയാസത്തിലാണ്, അതുകൊണ്ട് മഴക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മഴ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ രണ്ട് കൈകളും ഉയർത്തി അള്ളാഹു മിസ്കിനാ, അള്ളാഹുവെ ഞങ്ങൾക്ക് മഴ നൽകണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞായിട്ട് കാണാം. സഹാബികൾ പറയുന്നുണ്ട്, ഞങ്ങളന്ന് പള്ളി വിട്ടിറങ്ങിയപ്പോൾ മഴമേഘങ്ങൾ വരികയും മഴ പെയ്തു തുടങ്ങുകയും ചെയ്തു. ചില റിപ്പോർട്ടുകളിൽ പറയുന്ന 1.5 to 6 or 7 days മഴ നീണ്ടു നിന്നു എന്നാണ്. അടുത്ത ആഴ്ചയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരാൾ കയറി വന്നു, അത് നേരത്തെ വന്ന ആൾ തന്നെയാണ് എന്നും ചില വിശദീകരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞ പരാതി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഹലകത്തിൽ അംവാൽ, സമ്പത്തൊക്കെ നശിച്ചുപോയി, വങ്കതായത്തി സുബുൽ, വഴികളെല്ലാം വെള്ളം കയറി, വഴിയില്ലാത്ത അവസ്ഥ എത്തി, ഫദുഉല്ലാഹ യുംസിഖുഹ, ആ മഴയെ ഒന്ന് പിടിച്ചു നിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ രണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ അഖാമി വൽ ജിബാലി വൽ ആജാമി വൽ ദിറാബി വൽ ഔദിയത്തി വ മനാബിത്തി ശജർ. അല്ലാഹുവേ, ഈ മഴ ഞങ്ങളുടെ മേൽ വർഷിക്കാതെ ഇനി ഞങ്ങൾക്ക് ചുറ്റുഭാഗത്തേക്ക് നീ മാറ്റണമേ. ഹവാലൈന വല അലൈന, ഞങ്ങളുടെ മേലല്ലാതെ മറ്റു ചുറ്റുഭാഗത്തേക്ക് നീ മഴയെ ആവശ്യമുള്ളിടത്തേക്ക് മാറ്റിക്കൊടുക്കണമേ. അല്ലാഹുമ്മ അലൽ അഖാം, അള്ളാഹുവേ അഖാമുകളിൽ, അഖാം എന്ന് പറയുമ്പോൾ അഖമത്ത് എന്നതിൻ്റെ ബഹുവചന രൂപമാണ്, ചെറിയ കുന്നുകൾക്കാണ്, കുന്നിൻ പ്രദേശങ്ങൾക്കൊക്കെയാണ് അഖാമുകൾ എന്ന് പറയുക, ചെറിയ കുന്നുകൾ. അങ്ങോട്ടോ അൽജിബാൽ അല്ലെങ്കിൽ പർവ്വത ശിഖരങ്ങളിലേക്കോ, വൽ ആജാം അല്ലെങ്കിൽ അജമത്തിൻ്റെ ബഹുവചനമാണ് ആജാം, അജമത്ത് എന്നതിൻ്റെ ബഹുവചനം അജം, ഉജുമ് അജമാത്ത് എന്നൊക്കെയാണെന്നും അതിൻ്റെ ജമ്മുൽ ജം ആണ് ആജാമ് എന്നും കാണാം. കുറ്റിക്കാടുകൾ, വനം പ്രദേശങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുന്നിൻമുകളിലേക്ക്, മലമ്പ്രദേശങ്ങളിലേക്ക്, വനപ്രദേശങ്ങളിലേക്ക്. വൽ ദിറാബ്, ദിറാബ് പറഞ്ഞാൽ ചെറിയ മലകൾക്കാണ് പറയുക, അതിൻ്റെ അള്ളരിബ് എന്നതാണ് അതിൻ്റെ ഏകവചനം. അല്ലെങ്കിൽ ഉയർന്ന കല്ലുകൾ, ഉയർന്നു നിൽക്കുന്ന കല്ലുകൾ കൂടിക്കിടക്കുന്ന ചെറിയ മലകൾക്കാണ് അത് പറയുക, അങ്ങോട്ടേക്കാകാം. വല്ലൗദിയ അല്ലെങ്കിൽ മഴച്ചാലുകളുള്ള പർവ്വതശിഖരങ്ങളിൽ നിന്ന് മഴവെള്ളം ഒലിച്ച് താഴോട്ട് പോകുന്ന ഔദിയകളിൽ, താഴ്വരകളിലേക്ക്. ഒമനാബിത്തി ശുജർ, സസ്യലതാദികൾ മുളച്ചു പൊന്തുന്ന, വെള്ളം ആവശ്യമുള്ള ആ മേഖലയിലേക്കൊക്കെ ഈ മഴയെ നീ മാറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നാണ്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ അലൽ അഖാമി വൽ ജിബാലി വൽ ആജാമി വൽ ദിറാബി വൽ ഔദിയത്തി ഒമനാബിത്തി ശുജർ. അൻസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി പ്രാർത്ഥന കഴിഞ്ഞ് അധികം വൈകിയില്ല, മഴ നിന്നു. വഖറജ്ന നംശി ഫി ശംസ്, നല്ല സൂര്യവെളിച്ചത്തിൽ, സൂര്യപ്രകാശത്തിൽ ഞങ്ങൾ നടന്ന് പോവുകയുണ്ടായി എന്ന് അനസറുല്ലാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ സുഹൈൽ ബുഖാരിയിൽ തന്നെ വന്നത്, അദ്ദേഹം വന്നുകൊണ്ട് തഹദ്ദമൽ ബിനാ ഉവകരിക്കൽ മാൽ, റസൂലെ, വീടുകളൊക്കെ തകർന്ന് വീണുപോയി മഴ കാരണത്താൽ, മഴ കൂടിയത് കാരണത്താൽ സമ്പത്തൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയി, അതുകൊണ്ട് പ്രാർത്ഥിക്കണേയെന്ന് പറഞ്ഞായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തി അല്ലാഹുമ്മ ഹവാലൈന വല അലൈന എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ ഇത്രയെങ്കിലും മഴ ആശ

0: ജീവിതത്തിലൊക്കെ. അങ്ങനെ വരുമ്പോൾ ഈ പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥന, അതായത് പ്രയാസം നീരാനുള്ള, പ്രയാസം നീങ്ങിപ്പോകാനുള്ള ഈ പ്രാർത്ഥന നാം നിർവഹിക്കണം. അതേ പ്രാർത്ഥന റബ്ബിനോട് മാത്രമാകണം. മഴ ശക്തമായി അപകടങ്ങളുണ്ടാവുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ ദുആ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. എല്ലാ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് തിരുമൊഴികളിൽ നമ്മോട് സംസാരിച്ചത് KV മുഹമ്മദ് അലി. മഴ അപകടകരമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, എല്ലാ പ്രോഗ്രാമുകൾ കഴിയുമ്പോഴും അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ സദാസമയങ്ങളിൽ അവർ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ തിരുമൊഴികളെ കുറിച്ചും ഒരുപാട് പേര്
2: മെസ്സേജ് വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ തിരുമൊഴികൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പുലരുവട്ടം പോലെ പല ശ്രോതാക്കളും അതിനുവേണ്ടി കാത്ത് ഇരിക്കുന്ന ശ്രോതാക്കൾ പലവരുമുണ്ട്. കാരണം ഓരോ ദിവസവും നമുക്ക് ഒരു ഹദീസ് പഠിക്കാനും പുതിയൊരു പ്രാർത്ഥന അല്ലെങ്കിൽ പുതിയൊരു അറിവ് ഒക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ തിരുമൊഴിയിൽ ഇപ്പോൾ നമുക്കറിയുന്നത് ഒരു കാലഘട്ടം ഇപ്പോൾ മഴൻ്റെ സമയമാണ്. കേരളത്തിൽ ശരിക്കും മൺസൂൺ സമയമാണ്. മഴ ചില ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ട്, ചില ഭാഗങ്ങളിൽ കുറവുണ്ട്. അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഉള്ളൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ തിരുമൊഴികൾ നമ്മൾ കേട്ടത്. ഇപ്പോൾ പല ആളുകൾക്കും അത് അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്ത പല ആളുകൾക്കും അതൊരു പുതിയ അറിവ് കൂടിയാണ്. ഇന്നത്തെ തിരുമൊഴി എന്നത്തെ പോലെയും നല്ലൊരു ഉപദേശമാണ്. മാഷാല്ലാ ആലോചിക്കും. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മുനീർ ചെമ്മനാട് കാസർഗോഡ് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് നമുക്ക്. അതുപോലെ നമുക്ക് കിസ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ കിസ് വായിച്ചിരുന്നു. അപ്പോൾ അതിലെ ശരി ഉത്തരമൊക്കെ നമ്മൾ പറയും അടുത്തൊരു സെക്ഷനിൽ ഇൻഷാല്ലാ. ഇന്നത്തെ കിസ് വലിയ ഒരു ടഫാണെന്ന് വിചാരിക്കുന്നവരുണ്ടാവും, എന്നാൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്ന ഒരു മീഡിയ ആയിട്ടാണ് നമുക്ക് തോന്നിയത്. മോർണിംഗ് ലൈവ് കിസിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവും. അപ്പോൾ നമ്മളിനി അപ്ഡേറ്റ്സിലേക്ക് പോകുന്നു. ഇൻഷാല്ലാ അപ്ഡേറ്റ്സിൽ നമ്മളിപ്പോൾ സൂചിപ്പിക്കാറുള്ള പോലെ തന്നെ പീസ് റേഡിയോ മൊമെൻ്റോസ് ഇപ്പോൾ കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗ്, പെൻസിൽ പൗച്ച്, നെയിം സ്ലിപ്പ്, കുടകൾ, ടീഷർട്ടുകൾ, തൊപ്പികൾ അങ്ങനെ തുടങ്ങി നിരവധി പീസ് റേഡിയോ മൊമെൻ്റോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണ്ടവർ 97 46 95 00 06 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാം. അത് എങ്ങനെയാണ് ലഭ്യമാകുക, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൈസ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയുണ്ടാവും. പിന്നെ നമ്മൾ സാധാരണ പറയാറുള്ളത് 500.
1: യെസ്, 500 മുസ സാഹിബേ, നമ്മൾ എല്ലാ ദിവസവും പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മളിന്ന് ശ്രോതാക്കളോട് ചോദിക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മൾ ലൈവിൽ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും ലൈവുമായിട്ട് മുന്നോട്ട് പോകുന്ന ശ്രോതാക്കൾ ഇത് കേൾക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്നും നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇങ്ങനെ പറയുന്നതിൻ്റെ അപ്പുറത്ത് ശ്രോതാക്കൾ ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുക. ഇപ്പം നമ്മൾ പല പ്രോഗ്രാമുകളും കേട്ടുകൊണ്ടേ ഇരിക്കുന്ന ആളുകളാണല്ലോ. ഇപ്പം നമ്മൾ നാട്ടിൽ ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ടാവും, പങ്കെടുക്കാത്ത ആളുകളുണ്ടാവും. പക്ഷേ ആ ഒരു ഫീലാണോ യഥാർത്ഥത്തിൽ ഈ 500 നമുക്ക് കിട്ടുന്നത്? അതിനെക്കുറിച്ചാണ് ശ്രോതാക്കൾ പ്രതികരിക്കേണ്ടത് അല്ലേ?
2: അതെ, കാരണം പിന്നെ നിങ്ങളത് പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ QHLS-കളിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ടാവും, വിവിധ തരത്തിലുള്ള ഖുർആൻ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരുണ്ടാവും. പക്ഷേ ആ ക്ലാസ്സിലിരിക്കുന്നതും അബ്ദുൽ ജബ്ബാർ മദിനിയുടെ നമ്മുടെ പീസ് റേഡിയോയിൽ 500 ഖുർആൻ ക്ലാസ് കേൾക്കുന്നതും എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം.
1: അതെ അതെ, നമുക്ക് തോന്നിയ ഒരു സംഭവം എന്താ വെച്ചാൽ, നമുക്ക് ആ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും ഇൽമായിട്ടാണ് തോന്നിയത്. അതിൻ്റെ ആ ഒരു അവധാനത അല്ലേ, ആ ഒരു സ്ലോയിലാണ് ആ ക്ലാസ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പഠിക്കാൻ പറ്റിയ രൂപത്തിലാണ് ആ വാക്കുകൾ ഓരോന്നും ഇങ്ങനെ വീണ് കിട്ടുന്നത് എന്നുള്ളത്.
2: വളരെ വിശാലമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് മൗലവി പല സന്ദർഭം, അതിനോട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറഞ്ഞ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളൊക്കെ സൂചിപ്പിച്ച്
1: തഫ്സീറുകൾക്ക് അപ്പുറത്തല്ലേ.
2: അപ്പൊ ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഫീൽ തോന്നും. ചില സംഭവങ്ങളൊക്കെ പറയുമ്പോൾ നബ്സറദാസിന്റെ അടുക്കൽ വന്ന് സ്വാബികൾ പറയുന്നതും അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര അനുഭൂതി തോന്നും.
1: സീൻ ഇങ്ങനെ മനസ്സിലാവില്ലേ?
2: അതെ,

0: ഒരു പക്ഷെ നമ്മൾ മറ്റു കുറേ ക്ലാസ് ഇത്ര ഡീപ്പായിട്ട് ഇത്ര ആഴത്തിൽ ഒരു പക്ഷെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് കേൾക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ലൈവായിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ പിന്നെ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളത് ലൈവിൽ ഫസ്റ്റ് കേൾക്കാൻ തന്നെ ഉണ്ടാവും. ഇനി എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് ആളുകൾക്ക് വിട്ടുപോയാൽ റിവൈൻഡ്
1: ഓപ്ഷനിലും. അപ്പം ഏതായാലും പ്രിയപ്പെട്ട ശ്രോതാക്കളൊന്ന് പ്രതികരിക്കുക, എത്ര ആളുകൾ ഇത് കേട്ട് തുടങ്ങി അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കേൾക്കുക എന്ന് പറയുന്നില്ല, കാരണം ഇത് മനസ്സിന് കിട്ടുന്ന വലിയൊരു ആശ്വാസമാണല്ലോ. അപ്പം അതിൽ എത്ര ആളുകൾ ഭാഗമായിട്ടുണ്ടെന്നൊക്കെ ഒന്ന് ജസ്റ്റ് പ്രതികരിക്കുക അല്ലേ.
0: അതെ, തുടക്കം മുതൽ കേൾക്കുന്ന ആളുകളുണ്ടാവും, പിന്നീട് ഞാൻ റേഡിയോ പരിചയപ്പെട്ട അന്ന് മുതൽ തന്നെ കേൾക്കുന്നുണ്ടെന്നുണ്ടാവും, അതല്ലെങ്കിൽ കുറെ കാലമായിട്ട് റേഡിയോ കേൾക്കുന്നുണ്ട് പക്ഷേ അന്നൂറിനെ കുറിച്ച് അടുത്ത ദിവസങ്ങളിലാണ് അറിഞ്ഞത്, അങ്ങനെ പല രീതിയിലുള്ള ശ്രോതാക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും. ഇനി കോഴ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 97 47 8 4 5 8 4 5 എന്ന നമ്പറിലാണ്.
1: അതെ, 97 47 8 4 5 8 4 5
0: ഈ നമ്പറിലാണ് നിങ്ങൾക്ക് കോഴ്സുമായി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ നമ്പറിൽ ബന്ധപ്പെട്ട നിങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ മറുപടി ലഭിക്കും കൃത്യമായിട്ട്. എപ്പോൾ കേൾക്കാമെന്നോ അല്ലെങ്കിൽ എവിടെ കേൾക്കാമെന്നോ അതിൻ്റെ ഉത്തരം എവിടെ ഉണ്ടാവുമെന്നോ അതിൻ്റെ ചോദ്യങ്ങൾ എവിടെ കിട്ടുന്നു അങ്ങനെ ഇത് കോഴ്സ്
1: എന്താണ്,
0: ആ അതെ ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ഖുർആൻ പഠന സംവിധാനമാണ് 500 എന്ന് പറയുന്നത്. എല്ലാ ദിവസവും രാത്രി 10 മണിക്കാണ് ലൈവ് ക്ലാസ് ഉണ്ടാവുക. അതല്ലാത്ത സമയത്ത് നമുക്ക് എപ്പോൾ ആണെങ്കിലും കോഴ്സ് ഓപ്ഷനിൽ കയറിയാലും ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം, 97 47 845 845 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ട കോഴ്സുമായി എല്ലാ പിന്നെ വിധ എല്ലാവിധ സംശയങ്ങൾക്കും മറുപടി ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫാമിലി ലൈവ് ടെലികേസിനെ കുറിച്ച് സൂചിപ്പിക്കാറുണ്ട്, അതിൻ്റെ രജിസ്ട്രേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന ഫാമിലിക്കാണ് ഫാമിലി ടെലികിസിൽ പീസ് റേഡിയോ ഫാമിലി ടെലികിസിൽ പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുക. അപ്പോൾ അങ്ങനെ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ലഭിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആ നിങ്ങളെ അറിയിക്കും ഏത് ദിവസത്തെ ഫാമിലി ടെലികിസിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്.
1: മാത്രമല്ല ഈ ഫാമിലി ലൈവ് ടെലികിസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുട്ടികളെ ഒറ്റയ്ക്ക് അതിന് പിന്നെ തയ്യാറാക്കുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ട്. ഈ മുമ്പിലൊന്ന് ചോദിച്ചു പിന്നെ എനിക്ക് അവസരം ആണ് ഞങ്ങൾ ഇന്നെ സഹായിക്കും എന്ന രൂപത്തിൽ ഒരു പിന്തുണ കൊടുത്തുകൊണ്ട്
0: കുട്ടികൾക്കും അത് കുടുംബമായിരുന്ന് ഒരു ടെലികിസിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അത് ശ്രോതാക്കളെല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ടാവും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: എപ്പോഴും പിന്നെ കുട്ടികൾ ഫോണിലാണ് എന്ന് പരാതികളുമായി രക്ഷിതാക്കൾ ഇങ്ങനെ മറ്റുള്ളവരോട് സ്വന്തം കുട്ടികളെ മോശമാക്കി പറയാനും അല്ലെങ്കിൽ ഒന്ന് താഴ്ത്തി പറയാനൊക്കെ ശ്രമിക്കുന്ന രക്ഷിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ അവർക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ മനസ്സിലേക്ക് നല്ല ചില അവസരങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്താവുന്നതാണ്.
0: എല്ലാ രക്ഷിതാക്കളും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഭൂരിഭാഗം രക്ഷിതാക്കളുടെയും പരാതി അതാണ്, അവനെപ്പോൾ നോക്കിയാലും അല്ലെങ്കിൽ അവളെപ്പോൾ നോക്കിയാലും മൊബൈലിലാണ്, ഏത് സമയത്ത് വിട്ട് സ്കൂൾ വിട്ട് വന്നാലും സ്കൂൾ പോകുന്നതിൻ്റെ മുന്നൊക്കെ മൊബൈലിലാണ്. അപ്പോൾ അത് മൊബൈലിൽ അവർ ഒന്ന് അവരുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മൊബൈലിൽ വരുന്നുണ്ടാവും, ക്ലാസ് റൂമിലോ ഗ്രൂപ്പിലോ ടീച്ചേഴ്സിന് ഒക്കെ അയക്കുന്നുണ്ടാവും, അതൊന്ന്. രണ്ടാമത് അതേ മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പിന്നെ അറിവുകളിലേക്ക് പോകാൻ പറ്റും. ഫാമിലി ടെലികിസുകൾ പീസ് റേഡിയോ അവർക്കുള്ള സെക്ഷൻ ഉണ്ട്, ജമീൽ അവരുടെ സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ ജമീലൊക്കെ അറിയാം, യൂട്യൂബ് കയറി വീഡിയോ കാണുന്ന പോലെ കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് കിട്ടുന്നുണ്ട്, വേർതിരിച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ മൊബൈൽ അവരെ കൈ കൊടുത്തുകൊണ്ട് തന്നെ നന്മയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുകൂടി
1: തീർച്ചയായിട്ടും
0: സൂചിപ്പിക്കുകയാണ്.
1: ഇൻഷാല്ലാ നമുക്ക് ഒരു പാട്ട് ഒരു ഗാനം കേട്ട് വന്നാലോ.
0: ഇൻഷാല്ലാ
1: ഇൻഷാല്ലാ നമ്മൾ ഈ മോർണിംഗ് ഷോയിൽ അടുത്തതായി സ്വരത്തിലേക്ക്.

0: മഷാല്ലാ, വളരെ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. റിഫ മോളാണത്,
1: യെസ്,
0: ആലാപനം നടത്തിയിട്ടുള്ളത്. ഇസ്ലാം ഇസ്ലാമെന്ന് തുടങ്ങുന്ന പാട്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമാണ് പാട്ടിലെ സ്വരം എന്ന പ്രോഗ്രാം. അപ്പോൾ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റായി. അപ്പോൾ നമ്മൾ മോർണിംഗ് ലൈവിലെ ലൈവ് ക്വിസിൻ്റെ ശരിയുത്തരം എന്താണെന്ന് ഇവിടെ പറയാൻ തോന്നുന്നല്ലേ.
1: യെസ്,
0: ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും ശരി ഉത്തരം ഏതാണെന്നിങ്ങനെ അറിയാനുള്ള ആകാംക്ഷ.
1: തീർച്ചയായിട്ടും ചോദ്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഉത്തരത്തിൽ പറയാലേ. ഖുർആനിലെ അൽ ഹഖീഖ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? യെസ്, 4 ഓപ്ഷൻ നമ്മൾ കൊടുത്തിരുന്നു. ഓപ്ഷൻ എ യാഥാർത്ഥ്യം അന്ത്യനാൾ, ബി സ്വർഗം, സി കരുണ, ഡി ശിക്ഷ, അല്ലേ? അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. യെസ്,
0: ഓപ്ഷൻ എ യാഥാർത്ഥ്യം അഥവാ അന്ത്യനാൾ എന്നുള്ളതാണ് ഖുർആനിലെ അൽ ഹഖീഖ എന്ന വാക്കിൻ്റെ അർത്ഥം.
1: യെസ്, അതെ. നമ്മൾ നേരത്തെ ഒരു ചോദ്യം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പല ആളുകളും ഉത്തരം അല്ലെങ്കിൽ ഒരു പ്രതികരണം അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ജബ്ബാർ മൗലവിയുടെ ക്ലാസ് വളരെ ഉപകാരമാണ്, ഓരോ വാക്കും വിശദമായി പറഞ്ഞു തരും. അതിലെ സഹാബികളും അതിലെ ചരിത്രങ്ങൾ അൽഹംദുലില്ലാ കേൾക്കാൻ തന്നെ സന്തോഷമാണ്. QHLS വളരെ നല്ലത് തന്നെയാണ്, അതിൽ നിന്ന് വ്യത്യസ്തമാണ് ജബ്ബാർ മൗലവിയുടെ ക്ലാസ്. ഞാൻ അന്നൂർ തുടങ്ങിയത് മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാം എളുപ്പമാക്കി തരട്ടെ എന്ന് സഫിയ തിരുരങ്ങാടി പ്രതികരിക്കും.
0: ഓക്കെ,
1: പിന്നെ ആയിഷ കരിമ്പിൽ മസ്യങ്ങൾക്കുണ്ടോ, തിരുമൊഴിയിൽ എന്നത്തെയും പോലെ നല്ല ഉപദേശം ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
0: അമിന കരക്കുന്ന് മാളികപ്പറമ്പ്, മഷാ അല്ലാ, ഗാനം സൂപ്പർ, മനസ്സിന് സന്തോഷവും കുളിർമയും നൽകിയ ഗാനം, അൽഹംദുലില്ലാ.
1: യെസ്, എത്ര തഫ്സീറുകൾ വായിച്ചാലും ഒരുപാട് ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുത്താലും കിട്ടാത്ത ഒരുപാട് അറിവുകളും അനുഭവങ്ങളും അന്നൂറിലൂടെ ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ അൽ മദീനി നമുക്ക് പകർന്നു നൽകുന്നത്, ഇത് കേൾക്കാത്തവർക്ക് വളരെയധികം നഷ്ടം തന്നെയാണ് എന്ന് റിയാദിൽ നിന്നും എടത്തനാട്ടുകര സ്വദേശിയായ അമീറുട്ടി പ്രതികരിക്കുന്നു.
0: കുറേ ആളുകൾ ഉത്തരം ശരിയായി, എൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചിലർ ഉത്തരം തെറ്റിപ്പോയി, പുതിയ അറിവ് കിട്ടിയെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്, മെസ്സേജ് ചെയ്തിട്ടുണ്ട്.
1: അതേപോലെ ജബ്ബാർ മദീനിയുടെ ക്ലാസ്സിനെ കുറിച്ച്, ഖുർആൻ ക്ലാസ്സിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ജബ്ബാർ മദീനിയുടെ ക്ലാസ് എന്ന് ഫസീല മുണ്ടക്കൽ പ്രതികരിക്കുന്നുണ്ട്. ആ ആഴത്തിലുള്ള അറിവുകൾ കിട്ടാനുള്ള കിട്ടുന്ന ഒരു സാഹചര്യം അവർക്ക് കേൾക്കാനിടയായപ്പോൾ തോന്നിയതായിരിക്കും. മാഷാല്ലാ, ഷുഹൈബ എം വളപട്ടണം പറയുന്ന, അൽഹംദുലില്ലാ, നല്ലൊരു അവതരണത്തിലൂടെയാണ് ജബ്ബാർ മൗലവി അന്നൂർ ക്ലാസ് പഠിപ്പിക്കുന്നത്. തുടങ്ങിയ കാലം മുതൽ കേൾക്കാറുണ്ട്. ഇത് വളരെ ഇതുവരെ കേൾക്കാതിരുന്നിട്ടില്ല. ഉത്തരം അയച്ചില്ലെങ്കിൽ സമാധാനമുണ്ടാകില്ല. അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ എന്നാണ് ഷൊയ്ബ് വളപട്ടണം പ്രതികരിക്കുന്നത്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നുണ്ട് അല്ലേ. ആയിഷ, നിങ്ങൾ വായിച്ച കരുവാര കൊണ്ട്, 2019 കോവിഡും പ്രളയവും ഒന്നിച്ചു വന്ന ആ സമയത്ത് ഈ പ്രാർത്ഥന പലവട്ടം ചൊല്ലിയതാണ്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നാഥൻ നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്നാണ് നമ്മുടെ തിരുമൊഴികളിൽ ബഹുമാനനായ KV ഇന്ന് പഠിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന പ്രാർത്ഥന. മഴ
0: അധികരിച്ചാണ്. നോർമൽ മഴ പെയ്യുമ്പോൾ പ്രാർത്ഥന വേറെ ഉണ്ട്, ഇത് മഴ അധികരിച്ച് നമുക്ക് ബുദ്ധിമുട്ടാവും തോന്നുമ്പോൾ പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്.
1: അതുപോലെ സഫിയ എടപ്പാളിൻ്റെ ഒരു മെസ്സേജും കൂടെ ഇതിനെ കുറിച്ചുണ്ട്, അന്നൂറിനെ കുറിച്ച്. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ക്ലാസ് വളരെ എഫക്റ്റീവായ ക്ലാസ്സുകളാണ്. അള്ളാഹു അദ്ദേഹത്തിനും പീസ് റേഡിയോയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങൾ നൽകട്ടെ.
0: നമുക്കിനി വഴിവിളക്ക് പോസ്റ്റർ ഒക്കെ പോകാൻ തോന്നുന്നു.
1: ഇൻഷാല്ലാ, വഴിവിളക്ക് നമുക്കറിയാം, ഓരോ ദിവസവും നമ്മുടെ ഫോണിലേക്ക് അത് വരുന്നുണ്ട്. അത് പിന്നെ സ്വന്തം ഒന്ന് വായിക്കാനും എന്നിട്ട് ഷെയർ ചെയ്യാനും, നമ്മൾ അങ്ങനെയാണല്ലോ അതിനെ പറയേണ്ടത്. അപ്പോൾ എന്ത് കിട്ടിയതും ഫോർവേഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമ്മളിലെ നമ്മെ ആദ്യം ബോധ്യപ്പെടുത്തിയിട്ട് മറ്റൊരിലേക്ക് എത്തിച്ചു കൊടുക്കാനാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. എന്താണ് ഇന്നത്തെ വഴിവിളക്ക്?
0: ഇന്നത്തെ വഴിവിളക്ക് ബന്ധങ്ങൾ വിളക്കി ചേർക്കുക. നിന്നോട് ബന്ധം വിച്ഛേദിക്കുന്നവരുമായി നീ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്.
1: യെസ്, ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുക അല്ലേ. ഇത് പിണങ്ങിയ ആൾക്കാരോടും നമ്മൾ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമ്മളെ ഭാഗത്തും ശ്രമങ്ങൾ ഉണ്ടാവണം.
0: അവരിങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചില്ലെങ്കിലും നമ്മൾ
1: അതെ. അപ്പം അത്
0: അത് ഡേറ്റ് മാറി തോന്നുന്നു ഞാൻ വായിച്ചത്.
1: ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അല്ല നമ്മൾ
0: ഇന്നത്തേത് പാപമോചനത്തിൻ്റെ ഒരു സുവർണ അവസരം എന്നല്ല, മറ്റേ ഇന്നലത്തെ ആയിരുന്നു.
1: യെസ് യെസ് യെസ് യെസ് ഓക്കെ ഓക്കെ.
0: ആശുറ ദിവസത്തെ മുഹറം 10 നോമ്പ് മുൻ കഴിഞ്ഞ ഒരു വർഷത്തെ ചെറുപാപങ്ങൾ മായ്ച്ചു കളയുമെന്ന് ഞാൻ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നു. അതാണ് ഇന്നത്തെ.
1: ഓക്കെ, അപ്പോൾ നമ്മൾ മുഹറം മാസത്തിലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സമയത്ത് ഇനി ഇന്നിപ്പോൾ മുഹറം 8 അല്ലേ. ഓക്കെ, അപ്പോൾ 9-10 നോമ്പ് നമുക്ക് വ്യാഴം വെള്ളി ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ അത് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇന്നത്തെ വൈവിളക്ക് അല്ലേ. നമുക്ക് ഏകദേശം 2573 വൈവിളക്കാണ് ഇന്നത്തേത്. അപ്പോൾ അത്രയും ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം എത്ര ദിവസം നമുക്ക് ഷെയർ ചെയ്യാനും അതിലാശയങ്ങളിലൂടെ വിജ്ഞാനങ്ങൾ നേടാനും സാധിച്ചു എന്നത് ഒരു ചോദ്യമാണ്. ഏതായാലും മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും ഹിന്ദിയിലും ഉറുദുവിലും കന്നഡയിലും തെലുഗുവിലും നേപ്പാളിയിലും ബംഗ്ല മറാഠി ടെഗലോഗ് അല്ലേ എന്നീ ഭാഷകളിലൊക്കെ ഇത് സുലഭമാണ്.
0: വ്യത്യസ്ത ഭാഷകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഏത് ലോകത്തിൻ്റെ ഏത് മൂലയിലുള്ള ഒരു വ്യക്തി നമുക്ക് പരിചയമുണ്ടെങ്കിലും അയാൾക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. ഈ ഒരു അറിവ് ആളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
1: ചില ആളുകൾ നമ്മളെ അവനവൻ്റെ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് എല്ലാവരെയും സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ സ്റ്റാറ്റസ് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കൂല, അവനവൻ്റെ സ്റ്റാറ്റസ് എത്ര പേര് കണ്ടു എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ഇത് ഷെയർ ചെയ്യുമ്പോൾ വലിയൊരു കിട്ടലാണ്. കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ട് പല ജാതി ആളുകളും നമ്മളെ നമ്പർ സേവ് ചെയ്ത ആർക്കും ഇത് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നൊരു വലിയ നമ്മളറിയാത്തൊരു പുണ്യം കിട്ടാനുള്ള ഒരു കാരണം കൂടി ആകും. അതുകൊണ്ട് വൈവിളക്ക് നമ്മുടെ സ്റ്റാറ്റസായി മാറ്റണം. ഈ ഒരു വൈബിളൊക്കെ ഇവിടെ വായിച്ചു കഴിയുന്നതോടുകൂടി നമ്മളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് അല്ലേ. 1 മിനിറ്റ് ടോക്കും ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണല്ലോ.
0: അതെ അതെ, നേർവഴിയെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്.
1: അതെ, ഇൻഷാല്ലാ. ആ ഈ ഒരു സമയത്ത് നമ്മൾ പല ചിന്തകളും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ലോകത്തറിയപ്പെടുന്ന ഒരാൾ പറഞ്ഞൊരു സംഭവം നമ്മളൊക്കെ മനസ്സിൽ എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. മിക്ക ആളുകളും മനസ്സിലാക്കാനല്ല കേൾക്കുന്നത്, മറുപടി പറയാനാണ് കേൾക്കുന്നത്. ഇത്രയേ ഉള്ളൂ.
0: അതായത്
1: അതെ അതെ, നമ്മളൊരാളെ കേൾക്കുക എന്ന് പറയാലോ. അപ്പോൾ ആ ആള് ഇപ്പോൾ പറയുന്നൊരു വിഷമകരമായൊരു കാര്യമാണെങ്കിൽ നമ്മളതൊന്ന് കേട്ട് കൊടുത്താൽ മതി. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു റിലാക്സ്, അല്ലെങ്കിൽ റിലീസ് കിട്ടുകയാണ്,
0: ആശ്വാസം.
1: അതെ അതെ. പക്ഷേ നമ്മൾ എവിടെ സംസാരിക്കുമ്പോഴും ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ വീട്ടിലൊരാൾ, ഒരു ഭാര്യ, അതുപോലെ നമ്മുടെ ഉമ്മയും ഭാര്യയും, ഉമ്മക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഭാര്യ എന്ത് ചെയ്യാണ്, ആ എനിക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഉള്ളതിനെന്ത് ചെയ്യാണ്, ചെറുതായി കാണും, തിരിച്ചും സംഭവിക്കാം. അത് ഫാമിലിയിലുള്ളൊരു സംഭവം. ഇനി ചില സുഹൃത്തുക്കൾ അങ്ങനെയുണ്ട്, നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പറയുമ്പോൾ അവർ അവരെയും കാട്ടിലും വലിയ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിനെ കൗണ്ടർ ചെയ്യും, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ നിസ്സാരമായിട്ട് കാണും. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്ത് കേൾക്കുമ്പോഴും അതിന് വെറും മറുപടി പറയുന്ന ആളുകളായിട്ട് മാത്രം മാറാൻ പാടില്ല. മറിച്ച് നമ്മളവർക്ക് അവരെ കേൾക്കുന്നതിലൂടെ നമ്മൾ അവർക്ക് നൽകുന്നതൊരു വലിയ സമാധാനമാണ് എന്ന തിരിച്ചറിവോടുകൂടി കേൾക്കുന്നവരായിട്ട് നമ്മൾ മാറണം. സാധാരണ ഈ രാഷ്ട്രീയക്കാരോടൊക്കെ നമ്മൾ രാഷ്ട്രീയക്കാർക്കൊക്കെ ഏറ്റവും അവരുടെ ലൈഫിൽ വേണ്ടൊരു സാധനം കൂടി അതാണ് നമ്മളങ്ങനെ പറയുമ്പോൾ. അതായത് എത്രയോ ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം. നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മളെ ജനങ്ങൾ തിരഞ്ഞെടുത്തതും ഏൽപ്പിക്കുന്നതും അവരെ കേൾക്കാനാണ് എന്നൊരു തിരിച്ചറിവിലാണല്ലോ. അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പരിശോധിച്ച് നോക്കിയാലും നമ്മൾ മറ്റുള്ളവരെ കേൾക്കുക, ഒരു വിദ്യാർത്ഥി അധ്യാപകൻ കേൾക്കുക, അല്ലേ, തിരിച്ച് മക്കൾക്ക് പറയാനുള്ള രക്ഷിതാക്കൾ കേൾക്കുക, ഇതൊക്കെ അതിൽ പെടും. എന്താണ് ഈ ചിന്തയെക്കുറിച്ച്?
0: നിങ്ങൾ സൂചിപ്പിച്ചതിന് നല്ല ആഴത്തിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മേഖലയാണ്. കാരണം നമ്മളൊരാൾക്കൊരു ജസ്റ്റ് കേൾവിക്കാരനായി നിന്ന് കൊടുത്താൽ തന്നെ അയാളുടെ പകുതി ആശ്വാസം ഉണ്ടാവും. അതായത് അയാളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടല്ലോ. ഇന്ന് പല ആളുകളുടെയും പ്രശ്നം അതാണ്. കാരണം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പിന്നെ സ്മാർട്ട് ഫോണുകളിലേക്ക് കടന്നുകയറ്റം കുടുംബങ്ങൾ തലങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു കേൾവിൻ്റെ കാര്യത്തിൽ മാത്രമുണ്ട്. അതായത് പരസ്പരം സംസാരിക്കാൻ സമയമില്ല, ഭാര്യക്കും ഭർത്താവിനും സംസാരിക്കാനില്ല. കാരണം ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് പോലും രണ്ടാളും ഫോണിലിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതുപോലെയാണ് മക്കൾ അവരോട് ഒന്ന് സംവദിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് മക്കളുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം രക്ഷിതാക്കൾ തന്നെ ജോലിയുള്ളവരുണ്ടാകും, ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തിയാൽ അവർ ഈ ഫോണിലാണ്, മക്കൾ വേറെ തരത്തിൽ ഫോണിലാണ്. പ്രായമായ രക്ഷിതാക്കളുള്ള ആളുകൾക്ക് ഇതുപോലെ ഉപ്പയും ഉമ്മയും പ്രായ ആൾക്കാരുണ്ടാവും, അവരെ മക്കൾ പേരമക്കളൊക്കെ ഉണ്ടാവും വീട്ടിൽ, പക്ഷേ അവർക്കൊന്നും ഇവരെ കേൾക്കാൻ സമയമില്ല എന്നുള്ള. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചിന്തയിലൂടെ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ കുറച്ച് സമയം നമ്മൾ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയ ആളുടെ കൂടെ ഉള്ള, അപ്പോൾ ഉപ്പ ഉമ്മ ഭാര്യ ഭർത്താവ് മക്കൾ ഇവരൊക്കെ അടുത്ത് ഒന്ന് ഫോണൊക്കെ മാറ്റി വെച്ച് സമാധാനമായിട്ട് ഒരു കുറച്ച് സമയം ഇരുന്നാൽ തന്നെ ഭയങ്കര ആശ്വാസം കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ഉള്ളു തുറന്ന് കുറേ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പ്രായമായ അല്ലെങ്കിൽ രോഗിയായ ഉപ്പയോ ഉമ്മയൊക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ചിലപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്തു കൊടുക്കാനുണ്ടാവില്ല, അവരെ വേദനകളോ കാര്യങ്ങളോ നമ്മോട് പറയുമ്പോൾ ഒരു ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ട്, നമുക്ക് പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം, പഠിച്ചുമെല്ലാം സഹായിച്ചു തരും, പഠിച്ചുകൊണ്ട് സഹായിക്കും എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് ആശ്വസിപ്പിക്കും. ഇനി നമ്മൾ അവർ പറയുമ്പോൾ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അവർക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. കാരണം ഈ പറയുന്ന സമയത്ത് നമ്മൾ താഴെ താഴ്ത്തി ഫോണിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അശ്രദ്ധമായി ഇരിക്കുന്നത് കണ്ടാൽ അയാൾക്ക് കൂടുതൽ പ്രയാസം തോന്നുക ചെയ്യാം, അല്ലേ, ഇത് കേൾക്കാൻ പോലും ഒരു സമയമില്ല, അല്ലെ, അവൾക്ക് ഞാൻ പറയുന്നതിലൊരു ശ്രദ്ധയില്ല. അപ്പോൾ കേൾവി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് ഈ പറഞ്ഞ പോലെ. അത് മറ്റൊരാളുടെ പ്രശ്നം കേൾക്കാൻ നമ്മൾ സന്നദ്ധനാവുക എന്നുള്ളത് നല്ല മനസ്സാന്നിധ്യം വേണം അതിന്. ബോധപൂർവം നമ്മളത് സ്വന്തം വീടിനകത്ത് തന്നെയാണ് ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ മക്കളുടെ അടുത്താണെങ്കിലും പിന്നെ അതുപോലെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഭാര്യ ഭർത്താക്കന്മാർ രക്ഷിതാക്കൾ ഈ അമ്മായിമ്മയും മരുമകളും തന്നെ നല്ല രീതിയിൽ അവർ ഇരുന്ന് പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അതുപോലെ ജ്യേഷ്ഠനനിയന്മാർ പിന്നെ അങ്ങനത്തെ ഇടകളിൽ ഒക്കെ ഇത് നല്ല സൂട്ടായൊരു വാക്കാണ് അത് ചിന്തയിൽ ഇന്ന് നിങ്ങൾ അവതരിപ്പിച്ച അവർ.
1: അതിനെക്കുറിച്ച് ഒന്നും കൂടെ ആഡ് ചെയ്യണം എനിക്ക് തോന്നുന്നത്, നമ്മൾ ഏറ്റവും ഫസ്റ്റ് തുടങ്ങേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നിന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഏറ്റവും വലിയ തിന്മകളിലേക്കും അല്ലെങ്കിൽ പരാതികളിലേക്കും ഒക്കെ പോകാനുള്ളൊരു കാരണം പരസ്പരം സംസാരം തുറന്ന സംസാരങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടുന്ന് തുടങ്ങി മാതാപിതാക്കളിലൂടെ മക്കളിലൂടെ നമ്മളത് പ്രാക്ടിക്കലാക്കി കൊണ്ടുവരണം. എങ്കിലേ നമുക്ക് മറ്റുള്ളവരോട് മനസ്സ് തുറക്കാനുള്ള ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനോട് അനുബന്ധിച്ച് ഒരു ഒരു ഒരു കൗൺസിലറായിട്ടുള്ള ഒരാൾ പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അതായത് മൂന്ന് സമയങ്ങളിൽ നമ്മൾ കുട്ടികളെ നല്ലോണം പരിഗണിക്കണം എന്ന് പറഞ്ഞു. അതിലൊന്ന് രാവിലെ എഴുന്നേൽപ്പിക്കുമ്പോഴാണ്. എങ്ങനെങ്കിലും നമ്മൾ നമ്മളെ അടുക്കള പണികൾക്കിടയിലൂടെ തിരക്ക് പിടിച്ച് വന്ന് ചവിട്ടിയിട്ടും പിടിച്ചിട്ടും കുട്ടികളെ എണീൽപ്പിക്കും. ചിലപ്പോൾ കാലോണ്ട് ചവിട്ടിയിട്ട് വരെ ഉണർത്തും. കാരണം സമയം ചിലപ്പോൾ അഞ്ചിട്ട് വൈകിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവരെ ഉണർത്തുമ്പോൾ നല്ലതുപോലെ പ്രാർത്ഥന ചെല്ലാൻ സ്വയം പര്യാപ്തനായ കുട്ടിയാണെങ്കിൽ അത് ചെല്ലാൻ പറഞ്ഞ്
0: അല്ലെങ്കിൽ
1: കൂടെ നമുക്കറിയാലോ. അപ്പം ആ ഒരു സംഗതിയിലൂടെ എണീപ്പിച്ച് അവനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് ആശ്വസിപ്പിച്ച് കുറച്ച് പിടിച്ചമ്മ കയറ്റാന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് എണീപ്പിക്കുമ്പോൾ ആ കുട്ടിക്കൊരു ഊർജ്ജം ഉണ്ടാവും. മറ്റേത് അവൻ ചിലപ്പോൾ അന്ന് ഫുള്ള് വാശി പിടിച്ചിട്ടും കരഞ്ഞിട്ടായിരിക്കും. നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആ ടൈമാണ്. രണ്ടാമത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമല്ലോ. വിട്ട് വരുന്ന സമയത്ത് അവനക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. സ്കൂളിൽ അവരെ കൂട്ടുകാരെ കൂടെ ഉണ്ടായത് ആ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ അവിടെ കേട്ട് കൊടുക്കണം. പിന്നെ ചിലപ്പോൾ വന്ന് ഈ തന്നെ നോട്ടിക്ക് തുറന്ന് കാണിച്ചൊരു സ്റ്റാർ കിട്ടിയത് ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അവിടെ നമ്മളെ തിരക്കിൽ എന്ത് ചെയ്യും, ഇതൊന്ന് കൊണ്ടേക്കാത് അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ അവിടെ നമ്മൾ ആ നിലക്ക് അവഗണിക്കും. ശരിക്കും അത് അവരെ മനസ്സിക്ക് കാരണം ആ സ്കൂള് രാവിലെ 10:30 കിട്ടിയ സ്റ്റാറേക്കാരം, വൈകുന്നേരം 4:30 അല്ലെങ്കിൽ 4:45 വീട്ടിലേക്ക്, 5 മണിക്ക് വീട്ടിലേക്ക് എത്തുന്ന സമയം വരെ കുട്ടിന്റെ മനസ്സിൽ ഇത് ആരെ കാണിക്കണമെന്നായിരിക്കും അവന്റെ മനസ്സിൽ ഏറ്റവും സന്തോഷം. അതാണ് അതിങ്ങനെ പിടിച്ച് വെച്ച് കാണിക്കണ നേരത്ത് കിട്ടണ മറുപടി ഇങ്ങനെ ആയിരിക്കാം. അപ്പോ കേൾക്കാന്നുള്ളത് അതിൽ വന്നല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ കിടത്തി ഉറക്കണ സമയത്ത്,
0: ഉറങ്ങാൻ പോകുന്ന
1: സമയത്ത് നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങൾ ആശയങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം ശരിക്ക് അവർ കിടത്തിറക്കാൻ. നമ്മളെന്ത് ചെയ്യും, നല്ലോണം ചീത്ത അറിഞ്ഞ് എഴുതിയിട്ടില്ല, അവന് വായിക്കാൻ അറിയില്ല, എല്ലാ കുറ്റപ്പെടുത്തലുകളും അവൻ്റെ മേലിൽ ചാർത്തിയിട്ട് നമ്മൾ അവസാനം എന്ത് ചെയ്യും, ചിലപ്പോൾ കുട്ടി കരഞ്ഞിട്ടേ കാര്യം കടന്നിറങ്ങണേ. ഇതൊക്കെ പിന്നീട് വിഷമാകുന്ന കുറേ സാഹചര്യങ്ങൾ പങ്കുവെച്ച രക്ഷിതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആ സമയത്തും നമ്മൾ ഏറ്റവും നല്ലതായിരിക്കും അവനെ സമാധാനിപ്പിച്ച് കിടത്തിറക്കാനും പ്രാർത്ഥനകൾ ചൊല്ലി കൊടുക്കാനൊക്കെ ഉള്ളൊരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടത്.
0: നമ്മൾ മക്കളെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ സൂചിപ്പിച്ചത്.
1: അതെ,
0: കളിയുടെ ഒരു ഭാഗം തന്നെയാണ്
1: തീർച്ചയായിട്ടും.
0: അവർക്ക് അവരുടേതായ ഒരു പിന്നെ അപ്രിസിയേഷൻ കൊടുക്കണം. അങ്ങനത്തെ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ മാർക്ക് നന്നായിട്ട് മേടിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പറയുക, നന്ന് തലോടുക, കൂടെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് അവരെ മോട്ടിവേറ്റ്
1: ചെയ്യും. തീർച്ചയായും
0: അവരെ വളർച്ചയിൽ അത്
1: ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന, പോസിറ്റീവായിട്ട് കൂട്ടു നിൽക്കുന്ന ശരിക്കാരം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിലെ നമ്മുടെ ഉമ്മയുപ്പേക്കാരം, നമ്മൾ ഭയങ്കര തിരക്കും പ്രശ്നങ്ങളും, അവരെന്ത് ചെയ്യും, ആ എൻ്റെ കുട്ടി ഇത് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു വാക്കുകളും. പിന്നെ അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മൾ അവരെ പരിഗണിക്കാത്തത് കൊണ്ട് എല്ലാതും അവർക്ക് പോയി കാണിച്ചു കൊടുക്കും. അതിലും നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളെ ഒരു നെഗറ്റീവ് ചിന്ത അവർക്ക് നമ്മളെ കുറിച്ച് ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ, ചെറുതും വലുതുമായ മക്കളെ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും നല്ല എന്താ പറയുക, ദീനീപരമായ രൂപത്തിലും അതോടൊപ്പം നമ്മളെക്കുറിച്ചൊക്കെ ഒരു പോസിറ്റീവായിട്ടും ഉള്ള ചിന്തകളിലൂടെ വളരാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറ.
0: ആമീൻ. അപ്പോൾ നമ്മൾ മോർണിംഗ് ലൈവ് കിസിലെ വിജയികളെ പ്രഖ്യാപിക്കാണ്ട് നേരത്തെ നമ്മൾ ശരി ഉത്തരം പറഞ്ഞു. ഇനി കിസിലെ സിസ്റ്റം തിരഞ്ഞെടുത്തൊരു 13 പേരെ നമുക്ക് പറയാം അല്ലേ, കഴിഞ്ഞിട്ട് ഫീഡ്ബാക്കിലേക്ക് പോയാലോ, അതോ ഫീഡ്ബാക്ക് നോക്കിയിട്ട്
1: നമ്മുടെ ശ്രോതാക്കളുടെ ഒരു ആവേശത്തെ നമ്മൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണ്ട, കളയണ്ട അല്ലേ, കുറച്ചൊരു സമയം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇൻഷാല്ലാ നമുക്ക് ഫീഡ്ബാക്കിലേക്ക് ഒന്ന് പോയാലോ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാ ഫീഡ്ബാക്കിൽ പോയിട്ട് തിരിച്ചെത്താം.
1: സഫി എടപ്പാൾ എന്തോ പറയുന്നുണ്ട്.
0: സഫി എടപ്പാൾ പറഞ്ഞ, ഇന്നത്തെ ചിന്ത എല്ലാവരും ചിന്തിക്കേണ്ടതായ വിഷയം തന്നെ. ഇപ്പോൾ ആർക്കും ആരെയും കേൾക്കാൻ സമയമില്ല, എല്ലാവരും ഇതിനൊക്കെ സമയം കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും അല്ലാഹു സമയം നൽകട്ടെ എന്നാണ്.
1: ഓക്കെ, ഞാൻ പറയുമ്പോൾ എൻ്റെ ഉമ്മ പറയും, എനിക്ക് വേദനിക്കുന്നു, അപ്പോൾ എൻ്റെ വേദന മാറും. കാസർഗോഡ് നിന്നാണ്, ആരാന്ന് പറഞ്ഞിട്ടില്ല,
0: പേരില്ല അല്ലേ. അതെ അതെ.
1: ഓക്കെ
0: സൽമ, നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നം കേൾക്കുമ്പോൾ അത് ഗീബത്തിലോ നിയമത്തിലോ വരുമോ, ഒരു അഭിപ്രായം പറയാമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതേ ശരിക്ക് നിങ്ങൾ ഇതിൽ ചോദിക്കണം, അലി ജാബയിൽ ചോദിക്കണം.
1: അതെ അതെ, അലി ജാബയിലേക്ക് നിങ്ങൾക്ക് തോന്നിയ ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു പ്രശ്നം പറയണം, സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങളോട് വിഷമം പറയുമ്പോൾ അത് നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത്. അതായത് ഞാൻ മറ്റൊരാളുടെ
0: മൂന്നാമത്തെ ഒരാളുടെ കാര്യം
1: പറയുന്നതിനെ കുറിച്ചല്ല ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്.
0: സ്വന്തമായിട്ടുള്ള വിഷയം, വിഷമം ഒരാളോട് ഷെയർ
1: ചെയ്യുക
0: അല്ലെങ്കിൽ അതിനൊരു പരിഹാരം നമ്മളാളെ പറയുമെന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിക്കുന്നു.
1: പിന്നെ നമ്മൾ പറയും എങ്ങനെ വെച്ചാൽ, നമ്മളെ അറിയുന്ന ഒരാൾ ഒരു അസുഖം അല്ലെങ്കിൽ പ്രയാസത്തിൽ കിടപ്പിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ സഹായിക്കണമെന്ന അർത്ഥത്തിൽ പരസ്പരം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും
0: അല്ലേ.
1: അത് അതിനെ കുറിച്ചല്ല നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നസ്രു മഞ്ഞപ്പെട്ടി സലാം പറഞ്ഞിട്ടുണ്ട് നമ്മോടൊപ്പം ഈ ഒരു സമയത്ത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, അൽഹംദുലില്ലാഹ്. അതിങ്ങനെ ഓർക്കാണ്. പിന്നെ ലൈവ് കിസിനെ കുറിച്ച് ചോദിക്കുന്നു. ലൈവ് കിസിലെ ചോദ്യം കേട്ടപ്പോൾ സംശയം തോന്നി, അങ്ങനെ ഒരു വാക്ക് കേട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചു. അൽഹാഖ എന്ന സൂറത്തിൻ്റെ അർത്ഥം ആലോചിച്ചു. അപ്പോഴേക്കും ബീപ് ശബ്ദം വന്നു. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഓപ്ഷൻ എ അയച്ചു. പിന്നീട് ഖുർആൻ എടുത്ത് നോക്കി സമാധാനിച്ചു. ഉത്തരം പറഞ്ഞപ്പോൾ ശരിയായി, ഞാൻ വിജയിച്ചു. ഏതായാലും നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. നമ്മളെ സിസ്റ്റം തിരഞ്ഞെടുത്തതിൽ പെടുമോ എന്ന് മാത്രം വെയിറ്റ് ആൻഡ് സീ അല്ലേ.
0: പ്രവാസികൾക്ക് ഇന്നും നാളെയാണ് നോമ്പെന്ന് അറിയിച്ചിട്ടുണ്ട് അല്ലേ. പ്രവാസിയായ ഒരു സഹോദരൻ സൗദിയിൽ നിന്നാണ്, റിയാദിൽ നിന്ന്.
1: ഇതിപ്പോ സൗദാക്കടം പേപ്പർ പറഞ്ഞ കേട്ടോ, മിഠായി മിഠായി വേണോന്ന് ചോദിച്ചിട്ട് വാങ്ങാൻ വരുമ്പോ അല്ലെങ്കിൽ പിന്നെ തരാം എന്ന് പറയണ പോലെയായി നിങ്ങളെ വിജയികളെ വായിക്കാൻ നിന്നില്ലേ, അതിനെ സംബന്ധിച്ചാണ്. അപ്പൊ അവരുടെ ഞാൻ പറഞ്ഞേ ആ ഒരു ആവേശം അവർക്ക് ഇങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മളെ കുറച്ചു നേരം കൂടെ അവരിങ്ങനെ നിന്നുകൊണ്ട് പോണം. ഇൻഷാല്ലാ ഉത്തരം ഒന്നും കൂടി പറയാമോ എന്നാണ് പിന്നെ ഒരു ജമീല വി കെ പുനർ ചോദിക്കുന്നത്. ഉത്തരം അന്ത്യനാൾ എന്നതാണ്, യാഥാർത്ഥ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്നത് അന്ത്യനാളിനെയാണ്. ഓപ്ഷൻ എ ആയിരുന്നു ശരി ഉത്തരം. ഓക്കെ, ഇനി
0: നമുക്ക് സിസ്റ്റം തിരഞ്ഞെടുത്ത ആൾക്കാരെ പ്രഖ്യാപിക്കാല്ലേ.
1: ഇൻഷാല്ലാ
0: ശരി ഉത്തര ചുരുക്ക വിജയികളാണ് നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. പിന്നെ അതിൽ നിന്ന് സിസ്റ്റം ഒരു 13 പേരെ തിരഞ്ഞെടുക്കും. അത് ആദ്യം സമയത്തിനൊക്കെ കൃത്യമായിട്ട് അയക്കുന്ന ആൾക്കാരാരാന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് സിസ്റ്റം തിരഞ്ഞെടുക്കണേണ്. അപ്പോൾ
1: ഇന്ന് കുറേ ആൾക്കാർക്ക് ഫൈൻ അടക്കേണ്ടി വരും, കാരണം പേരിൻ്റെ കൂടെ എന്താക്കിയിട്ടില്ല,
0: സ്ഥലം കൊടുത്തിട്ടില്ല. എന്നാ വായിച്ചാലോ? ഫസ്റ്റ് ജസീല,
1: ഏതോ ജസീല,
0: പേരൊന്നും കൊടുത്തിട്ട് സ്ഥലം കൊടുത്തിട്ടില്ല. രണ്ട് ഷെറീന പുള്ളിശ്ശേരി, മുംതാസ്
1: ഏതോ മുംതാസ്,
0: ഒരു അഷ്റഫ്, അഷ്റഫ് എന്നാണ് പേരുള്ളത്. പിന്നെ യു പി പി ഹാരിസ് കൊയിലാണ്ടി,
1: ഓക്കെ,
0: അദ്ദേഹം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്.
1: ബുഷറ മുണ്ടോൾ അല്ലേ. പിന്നെ ഹസ്ന കോഴിക്കോട്, ഷിഹാബ് കൽപ്പറ്റ വയനാട്, റംല എടത്തനാട്ടുകര,
0: സാബിറ തിരുപ്പൂർ തമിഴ്നാട്, നാദിറ ഇടിമൊഴിക്കൽ, സബീന മജീദ് വടുതല,
1: നുസ്രത്ത് ഈരാറ്റുപേട്ട. ഒന്നുകൂടെ വായിക്കാം, ജസീല,
0: ഷെറീന പുല്ലിശ്ശേരി,
1: മുംതാസ്,
0: അഷ്റഫ്,
1: യു പി പി ഹാരിസ് കൊയിലാണ്ടി,
0: ബുഷ്ര മുണ്ടോൾ,
1: ഹസ്ന കോഴിക്കോട്,
0: ഷിഹാബ് കൽപ്പറ്റ വയനാട്,
1: റംല എടത്തനാട്ടുകര,
0: സാബിറ തിരുപ്പൂർ തമിഴ്നാട്,
1: നാദിറ ഇടുമൊഴിക്കൽ,
0: സബീന മജീദ് വടുതല,
1: നുസ്രത്ത് ഈരാറ്റുപേട്ട.
0: ഒന്നുകൂടി വായിച്ചാലോ? ജസീല,
1: ഷെറീന പുല്ലിശ്ശേരി,
0: മുംതാസ്,
1: അഷ്റഫ്,
0: യു പി പി ഹാരിസ് കൊയിലാണ്ടി,
1: ബുഷ്ര മുണ്ടോൾ,
0: ഹസ്ന കോഴിക്കോട്,
1: ഷിഹാബ് കൽപ്പറ്റ വയനാട്,
0: റംല എടത്തനാട്ടുകര,
1: സാബിറ തിരുപ്പൂർ തമിഴ്നാട്,
0: നാദിറ ഇടിമൊഴിക്കൽ,
1: സബീന മജീദ് വടുതല,
0: നുസ്രത്ത് ഈരാറ്റുപേട്ട. ഈ 13 പേരെയാണ് ഇന്ന് സിസ്റ്റം വിജയികളായി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി ഇൻഷാല്ല നമുക്ക് നമ്മുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. ഒരു ചോദ്യവും ഒരു ഉത്തരവും.
0: ഓക്കെ,
2: മുസ്ഹഫുകളിലും മറ്റും തൊട്ട് മുത്തുന്നതിൻ്റെയും കാലിൽ തൊട്ട് മുത്തുന്നതിൻ്റെയും ഒക്കെ വീതിയിൽ വെക്കുകൾ പറയാമോ എന്നാണ് ചോദ്യം.
3: മുസ്ഹഫുകൾ തൊട്ടുമുത്താൻ ഉള്ളതല്ല. വിശുദ്ധ ഖുർആനാണ് മുസ്ഹഫുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, പഠിക്കുവാൻ, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ, വിശുദ്ധ ഖുർആൻ വചനങ്ങളിൽ ചിന്ത നട്ട്, മനസ്സ് നട്ട്, നിരീക്ഷിക്കുവാൻ, ഇതിനൊക്കെയാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തൊട്ടുമുത്തുക എന്നുള്ളത് സച്ചരിതരായ പൂർവികരുടെ പതിവല്ല. സ്വർഗത്തിൽ നിന്ന് അവതീർണമായ അൽഹജറുൽ അസ്വദ് പോലും ചുംബിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്കറിയാം, ഇന്നി ലഅലമു അന്നക ഹജറുൻ, നീ ഒരു കല്ലാണി എന്നത് എനിക്കറിയാം. ലൗല റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. സ്വർഗത്തിൽ നിന്ന് അവതീർണമായ അനുഗ്രഹീത കല്ല്, കഅബത്തിൽ പ്രത്യേകം ഇടം കണ്ട കല്ല്, അതിൽ വരെ ഉമറിൻ്റെ നിലപാടാണ് നമ്മൾ കേട്ടത് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃകയില്ലാത്ത വിഷയം, അത് ഈ ചുംബിക്കുന്ന വിഷയം, അതെങ്ങനെ ആളുകൾ നിർവഹിക്കും? മുസ്ഹഫ് ചുംബിച്ചു വെക്കുക അല്ലെങ്കിൽ ചുംബിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീൽ സ്ഥിരപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രവണതകളെ പാടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
0: മഷാല്ലാ, നമ്മളൊരു ചോദ്യം ഒരു ഉത്തരവും എന്ന പ്രോഗ്രാമാണ് ഇപ്പോൾ കേട്ടത്. പിന്നെ അപ്പോൾ ഇത് പറയുമ്പോൾ എപ്പോഴും നമുക്ക് മാഷേ സൂചിപ്പിക്കാനുള്ളത് അലിജാബയെ കുറിച്ച് തന്നെയാണ്.
1: അതെ,
0: കാരണം നമ്മുടെ ജീവിതത്തിൽ നിരവധി സംശയങ്ങളുണ്ടാവും, അത് മതപരമായ സംശയങ്ങളുണ്ടാവും. അപ്പോൾ ദീനിപരമായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ചോദിച്ച പോലെ തന്നെ മുസ്ഹഫുകളും മറ്റും തൊട്ടുമുത്തുന്നതിൻ്റെ അല്ലെങ്കിൽ കാല് തൊട്ടുമുത്തുന്നതിൻ്റെ വിധി, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. പക്ഷേ ചില ആളുകൾക്ക് അതിനെ അറിയില്ല, അതിൻ്റെ ഇതെന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചില പിന്നെ അമലുകൾ എങ്ങനെ ചെയ്യണം ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, അതിൻ്റെ കാര്യങ്ങളിലൊക്കെ സംശയം.
1: തെറ്റുകൾ സംഭവിക്കുന്നത് അറിയാതെ പോകുന്നു അല്ലേ?
0: അറിയാതെ പോകും. അതെ. അപ്പൊ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിട്ട് അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുന്നതിന് പകരം അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് ആ കാര്യത്തിലുള്ള യഥാർത്ഥ നമ്മുടെ പ്രമാണങ്ങൾ എന്താണോ പറയുന്നത് ആ അറിവ് മനസ്സിലാക്കി നമുക്ക് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആശ്വാസം കിട്ടും, ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ അതിനുള്ള പീസ് റേഡിയോ ഒരിക്കലൊരു അവസരമാണ് അല്ലിജാബ എന്ന ഈ ഒരു ചോദ്യോത്തര പങ്ക്തി, ആ ഒരു പ്രോഗ്രാം. അപ്പൊ അതിലേക്ക് നമ്മൾ ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും ശ്രോതാക്കൾക്ക്. അപ്പൊ അത് പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോ എനിക്ക് തോന്നുന്നത് പീസ് റേഡിയോ തുടങ്ങിയ മുതലേ ഉള്ള ഒരു പ്രോഗ്രാമാണത് അല്ലിജാബ എന്നുള്ളത്. എത്രയോ കണക്കിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അതിനൊക്കെ നമ്മളെ പണ്ഡിതന്മാർ പ്രാമാണികമായിട്ട് തന്നെ അതിനെ മറുപടി പറഞ്ഞിട്ടുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഖുർആനും ഹദീസും എന്താണോ ആ വിഷയത്തെ കുറിച്ച് പഴയ പണ്ഡിതന്മാർ അതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചാണോ പറഞ്ഞതെന്നുള്ള അത് കൃത്യമായിട്ട് പ്രാമാണികമായിട്ടുള്ള മറുപടി നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ആർക്കാണെങ്കിലും അത് എന്ത് ചെയ്യാം, നമുക്ക് റേഡിയോയിലേക്ക് ചോദിക്കാം, അതിന് കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കും.
1: ഇവിടെ നമുക്കറിയാം ഇസ്ലാം എന്ന ജീവിത രീതി, ആ ഒരു ജീവിത രീതിയിൽ നമുക്ക് അതിനെ നെഞ്ചോട് ചേർത്ത് ആർക്കും ഒരുപാട് സംശയങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അത്തരം സംശയങ്ങളെ മതപരമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നമുക്കുള്ള പല സംശയങ്ങളെയും ചോദിക്കാനാണ് നമ്മൾ അലിജാബ എന്ന ഒരു പ്രോഗ്രാം. അതുപോലെ തന്നെ മനുഷ്യൻ്റെ വ്യക്തിപരമായ കുടുംബപരമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള വിഷയമാണെങ്കിലും അതിനെ തുറന്ന് ചോദിക്കാനുള്ള ഒരു അവസരമാണ് സ്നേഹക്കൂടം.
0: സ്നേഹക്കൂടം
1: അല്ലേ, നമ്മളത് പറയാതിരിക്കാൻ കഴിയും ഒരു സമയത്ത്. അപ്പോൾ മനുഷ്യൻ ഈ രണ്ട് പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ, ഒന്ന് മതപരമായ വിഷയങ്ങൾ അനുഷ്ഠിക്കേണ്ട ആചരിക്കേണ്ട വിഷയത്തിലുള്ള പ്രശ്നങ്ങളും രണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളും. രണ്ടും പ്രശ്നമാണ്, രണ്ടിനും കൃത്യമായ പരിഹാരം വേണം. അപ്പോൾ അല്ലിജാബയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മതപരമായ ആചാരാനുഷ്ഠാനങ്ങളെ വിശ്വാസ കാര്യങ്ങളെ കുറിച്ചുള്ള സംശയ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം, ഒരു അവസരം, തുറന്ന അവസരം. സ്നേഹക്കൂട് പറയുമ്പോൾ അതിൽ രണ്ടു മൂന്ന് രൂപത്തിൽ ആ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ലൈവായിട്ട് ലൈവ് കൗൺസിലിംഗ് ഉണ്ട്.
0: അതെ,
1: നിങ്ങൾ അയച്ചു കൊടുത്ത പ്രശ്നങ്ങളെ എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള പേരുകളോ അഡ്രസ്സുകളോ ഒന്നും വെളിവാക്കാത്ത രൂപത്തിൽ
0: യെസ്.
1: അപ്പൊ അങ്ങനെയുള്ള ഈ പ്രോഗ്രാമൊക്കെ റെഡിയുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം ഇവിടെയാണ്. ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം മാത്രം അറിയുന്ന ആൾ, അലിജാബയെ കുറിച്ച് സ്നേഹക്കൂടിനെ കുറിച്ച് മാത്രം കേൾക്കുന്ന ആളുകൾക്ക് പിന്നെ ഒരിക്കലും റേഡിയോയിട്ടുള്ളൊരു ബന്ധം വിച്ഛേദിക്കാൻ കഴിയില്ല.
0: ശരിയല്ലേ?
1: കാരണം അവരുടെ ലൈഫിൽ ചിലപ്പോൾ അത് വളരെ അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. എവിടെ പോകും, ആരടുത്ത് പോകും, എവിടെ പോയാൽ പരിഹാരം കിട്ടും, ആരടുത്താണ് ഇത് തുറന്ന് ഇത് എന്നെ അറിയാൻ പാടില്ല എന്ന് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് റേഡിയോ എന്ന ഈ സംവിധാനം തന്നെ വലിയൊരു വഴിയൊരുക്കും.
0: ഇതിൽ ഇതിൻ്റെ കൂടെ ഞാൻ പറയാനോ ഉദ്ദേശിച്ച ഒരു കാര്യം, സാധാരണ ഇന്ന് ഇത്തരം പ്രതിസന്ധികൾ പല ഫാമിലിയിലും ഉണ്ട്, എല്ലാവർക്കും ഇടയിലും ഉണ്ട്. പക്ഷേ ഇതിനിപ്പോൾ നമ്മളൊരു കൗൺസിലർ പോയി കാണാൻ നിൽക്കണമെങ്കിൽ അതിനകത്തുള്ളത് ഒന്ന്, അവരുടെ സമയം കിട്ടാൻ നല്ല പാടാണ്. ഒരു കൗൺസിലറെ നമ്മൾ പോയി കാണാൻ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാന്നില്ല. രണ്ട്, നല്ലൊരു സാമ്പത്തിക ബാധ്യത അതിന് വരുന്നുണ്ട്. കൗൺസിലർമാരെ സംബന്ധിച്ച് അവരുടെ ഒരു സമയത്തിന് വാല്യൂ കണക്കാക്കി ഒരു ഫീ മേടിക്കുന്നുണ്ട്. പീസ് റേഡിയോനെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കുന്നു. അത് സമയത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾ വിഷയങ്ങൾ എന്താ വെച്ചാൽ റേഡിയോയിലേക്ക് എഴുതിയാൽ അത് ആ വിഷയം എടുക്കണമെന്ന് നിങ്ങൾ നമ്മളെ മെസ്സേജ് അറിയിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്.
1: അതെ, അതോടൊപ്പം സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക്
0: ഒരുപാട് ആളുകൾക്ക്
1: അവസരമാണ് നമ്മൾ കാരണം മറ്റുള്ളവർക്കും കൂടെ കേൾക്കാനുള്ളൊരു അവസരം.
0: അതേ പ്രശ്നം ഉള്ള അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാവും, അവർ കൂടി ഇതിനെ ഒരു പരിഹാരം കിട്ടുകയാണെന്നുള്ളത്. അപ്പൊ ശരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, അതാണ് ആദ്യം നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നമുക്കൊരു മീഡിയം മാത്രമാണ് ശരിക്കും.
1: മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ ഇസ്ലാമിന് മാത്രമാണ് സാധിക്കുക. ഇസ്ലാമിന്റെ ലേബലിൽ നിന്നിട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നതും.
0: അതെ,
1: അപ്പൊ പിന്നെ
0: അതിനെ ശാശ്വതമായി നിലനിൽക്കാൻ കഴിയുള്ളൂ.
1: അതെ, തീർച്ചയായിട്ടും.
0: അതൊക്കെ താൽക്കാലിക ഒരു അഡ്ജസ്റ്റ്മെന്റില്
1: അത്രേ ഉള്ളൂ
0: പോകണ്ടാവുള്ളൂ. അപ്പോ ഇൻഷാല്ലാ അപ്പൊ അങ്ങനത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ കൂടി ശ്രമിക്കാവുന്നതാണ്.
1: ആ ഒരു കാര്യം കൂടെ അതിൽ സൂചിപ്പിക്കാനുള്ള, അലിജാബ എല്ലാ ദിവസവും ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:15 ഉണ്ടാവുക. കൂടാതെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 വരെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരവും അലിജാബ് ഒരുക്കും.
0: ലൈവ് അലിജാബ് ഉണ്ടാവും, അതാണ്. അപ്പോൾ നേരിട്ട് തന്നെ പണ്ഡിതരോട് നമുക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം.
1: അതെ, ഇത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ചോദിക്കാതെ തന്നെ പരിഹാരം ലഭിക്കുകയും ചെയ്യും.
0: സ്നേഹത്തിലൂടെ
1: നമ്മൾ സൂചിപ്പിച്ചു പോലെ നമ്മുടെ നസ്രു സലായി മഞ്ഞപ്പെട്ടി അല്ലേ സൂചിപ്പിക്കുന്നു.
0: അത് ഇതുപോലെതാണ്, പല ആൾക്കാരും ചോദിക്കാനോ പറയാനോ മടിച്ചിരിക്കുന്നവരുണ്ടാവും, ഞാൻ ആരോടാ ചോദിക്കുക ആരോടാ പറയാന്നല്ല. അപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ അത് ഭയങ്കര ആശ്വാസമാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ ചോദിച്ചതിൻ്റെ മറുപടി പറയുമ്പോൾ ആ ഇത് പ്രശ്നം എനിക്കും ഉണ്ടല്ലോ, അപ്പം അതിനിങ്ങനെ ചെയ്താൽ മതി എന്നുള്ളൊരു
1: പ്രത്യേകിച്ച് മനുഷ്യനിക്ക് ഒരു തോന്നലുണ്ട്, എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ എന്നെ കുറിച്ചാണോന്ന്. അപ്പം ഇവിടെ ഒരു പരിഹാരമായിട്ട് നമ്മളെ പ്രശ്നങ്ങളെ നമുക്ക് തന്നെ കേൾക്കാൻ പറ്റുകയാണ്.
0: അതെ അതെ. ഉത്തരം ലൈവ് മോർണിംഗ് കിസിൻ്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നിട്ടുണ്ട് അല്ലേ. അസ്സലാമു അലൈക്കും, ഞാൻ അടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നല്ല സീനത്ത്
1: പണ്ടാളെ നന്ദി പറയാണ്. അപ്പോൾ നന്ദി പറയുന്ന എനിക്കും നന്ദി പറയുന്നു. നല്ല പോലെ അല്ലേ.
0: അതെ, ഇന്നത്തെ ലൈവ് കിസിൽ എൻ്റെ ഉത്തരവും ശരിയാണ്. റേഡിയോ എന്നെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ തിരഞ്ഞെടുത്തിൽ സന്തോഷിക്കുന്നു. പ്യുർ ഫാമിലിയിലെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുമാറാവട്ടെ. സുഹറ കൽപ്പറ്റെന്നാണ്. അവിടെ അവരുടെ ഹസ്ബൻഡിനെ ഇന്ന സിസ്റ്റം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നാണ്. സൗജ കുളക്കാട്, എന്നും ഇന്നും എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം തിരഞ്ഞെടുത്തില്ല എന്നാണ്. ഇൻഷാല്ലാ ഒരു ദിവസം വരും അല്ലേ.
1: അതെ, മറിയം ഷാഫി പട്ടിലെ അല്ലേ, അവർ പറയും എനിക്ക് തെറ്റി, വിജയികൾക്ക് ആശംസകൾ. കാസർഗോഡാണ്
0: പറ്റില്ല എന്നാണ് കാസർഗോഡാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ അത് തെറ്റിയാൽ നമുക്കൊരു പുതിയ അറിവ് കിട്ടി എന്നുള്ളതാണ് അല്ലേ. നമുക്കറിയാത്തൊരു വിഷയത്തെ കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാൻ പറ്റി.
1: അതെ അതെ.
0: ലൈവ് കിസിലൂടെ
1: ലൈല സി വി ആനക്കര അല്ലേ, അവരും അത് തന്നെ പറയുന്നത് സിസ്റ്റം സ്വീകരിച്ചില്ല എന്നാണ്. ഉത്തരൊക്കെ ശരിയാണ്.
0: തമിഴ്നാട് നിന്ന് അബ്ദുൽ കരീം, എൻ്റെ ഉത്തരം ശരിയാ, പക്ഷേ
1: തുമിനാട് തുമിനാടാണ് അല്ലേ. അത് എവിടെ സ്ഥലം എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല, എന്നാലും തമിഴ്നാടല്ലോ.
0: തുമിനാടാണ് അല്ലേ, സോറി ഞാൻ തമിഴ്നാട് എന്നാണ് വായിച്ചത്.
1: ആ സ്ഥലം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ടച്ച് തോന്നുന്നുണ്ട് അല്ലേ. ഏതായാലും അവർ പറയട്ടെ, എവിടെ നിന്നുള്ള നമുക്ക് അറിയില്ല. ആയിഷ തോട്ടശ്ശേരിയറ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ഹൈറുനീസ അഷറഫ് പടിഞ്ഞാറത്തറ, എല്ലാവരും വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് അവർ വിജയിച്ചിട്ടില്ലേ, ഒരു സംശയം. ഓക്കെ, പിന്നെ ഉമ്മ കുൽസു ചിറമംഗലം നമ്മോട് നേരത്തെ തന്നെ സലാമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് സലാം അടക്കുകയാണ്. കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മൾ മെസ്സേജ് കണ്ടു. യെസ്,
0: മറ്റൊരു മെസ്സേജ് വന്നത്, നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നമുക്ക് വലിയ പർവ്വതങ്ങളായി തോന്നും, എന്നാൽ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അതിലും എത്രയോ വലിയ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ അവയുടെ തീവ്രത വർദ്ധിച്ചു കൊണ്ടിരിക്കും, എന്നാൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും പങ്കുചേരാനും അവരെ സഹായിക്കാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾ എത്ര ചെറുതാണെന്നും അതൊരു വലിയ കാര്യമല്ലെന്നും നമുക്ക് ബോധ്യപ്പെടും. മറ്റുള്ളവർക്ക് സാന്ത്വനം പകരുമ്പോൾ ലഭിക്കുന്ന ആത്മസംതൃപ്തി നമ്മുടെ മനസ്സിന് ഭാരം കുറയ്ക്കുകയും ജീവിതത്തെ കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടോടെ നോക്കിക്കാണാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മറ്റുള്ളവരുടെ വേദനകൾ അറിയാൻ ശ്രമിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നില്ലെങ്കിലും അവയെ നേരിടാനുള്ള കരുത്തും ആത്മവിശ്വാസവും നമുക്ക് നൽകുന്നു എന്നുള്ളതാണിത്. നമ്മുടെ സഹോദരൻ അമീർട്ടിയടത്തനാട്ടേറിൻ്റെ വാക്കുകളാണ് വളരെ കൃത്യമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മുടെ പ്രശ്നമൊന്നുമല്ല നമുക്ക് ബോധ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മളെക്കാൾ എത്രയോ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ള ആളുകൾ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ടല്ലേ. അവരെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അവരെയൊക്കെ ഒന്ന് പറ്റുന്ന രീതിയിൽ സഹായിച്ചാൽ തന്നെ നമുക്ക് വേറെ രീതിയിൽ പറച്ചോൻ്റെ സഹായവും നമുക്ക് ആശ്വാസവും ലഭിക്കും
1: എന്നുള്ളതാണ് അല്ലേ. പ്രയാസമുള്ള ഒരാളെ നമുക്ക് കാര്യങ്ങൾ അവർക്ക് എളുപ്പമാക്കി കൊടുത്താൽ, സഹായിച്ചാൽ അത് അള്ളാഹു നമ്മളെ സഹായിക്കുന്നുള്ളതാണ്, കാര്യങ്ങൾ എളുപ്പമാക്കി തരും. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലേ,
0: പിന്നെ നമ്മൾ നേരത്തെ നാടിനെ കുറിച്ച് തുമ്മിനാടിനെ കുറിച്ച് സംശയമാണ്, അപ്പൊ അതിന്റെ മറുപടി അദ്ദേഹം അയച്ചിട്ടുണ്ട്, അബ്ദുൽ കരീം അയച്ചിട്ടുണ്ട്. തുമ്മിനാട് കേരള കർണാടക ബോർഡർ മഞ്ചേശ്വരം ആണെന്നുള്ളതാണ്, കാസർഗോഡ് മഞ്ചേശ്വരത്തിൻ്റെ ഇടയിലെ പ്രദേശമാണ്. എന്തായാലും അത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ അറിവാണ്.
1: അതെ, അപ്പൊ പല സ്ഥലങ്ങളും നമുക്ക് അറിയാത്തണ്ടാവുമല്ലോ. അപ്പൊ ഏതായാലും തിരുത്തി തന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കണം. എല്ലാവരുടെയും പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവരെയും കേൾക്കാനുള്ള മനസ്സുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ
0: കാര്യം.
1: കിസിന്റെ പേര് വിജയിച്ചത് പേരൊന്നുകൂടി പറയാനൊക്കെ ചോദിക്കുന്നത്, നമ്മൾ നാല് പ്രാവശ്യം വായിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് സമയം കുറവാണ്. ഇനി നമ്മുടെ നൗഫൽ എസ് ചുങ്കം പാലക്കാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. പുതിയ പുതിയ ആളുകൾ വിജയികളാവുന്നുണ്ട് എന്ന് പേരുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഏതായാലും സന്തോഷം, എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. പുതിയ ആളുകൾക്കും പെട്ടെന്ന് തന്നെ വിജയികളുടെ ലിസ്റ്റിൽ വരാൻ സാധിക്കുന്നു എന്ന് സന്തോഷം അല്ലേ?
0: അതെ, ഓരോ ദിവസം പുതിയ പുതിയ ആളുകൾ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ സന്തോഷം വരുന്ന കാര്യമാണ്. എന്തായാലും എല്ലാ ദിവസവും പുതിയൊരു അറിവ് ലഭിക്കാൻ അവസരമാണ് നമുക്ക് ലൈവ് മോർണിംഗ് ക്വിസിലൂടെ ലഭിക്കുന്നത്. ചില പലതൊക്കെ ചിലത് നമുക്ക് അറിയുന്ന ചോദ്യോത്തരമാണെങ്കിലും ചില ദിവസങ്ങൾ നമുക്ക് തീരെ അറിയാത്തത് വരുമ്പോൾ നമുക്കൊരു പുതിയ അറിവ് കിട്ടുകയാണ്.
1: ഏതായിരുന്നാലും നമ്മുടെ 2 മണിക്കൂർ സമയം രാവിലത്തെ വളരെ സുപ്രധാനമായ നമ്മുടെ ഫ്രഷ് മൈൻഡിൽ നമ്മൾ കേൾക്കുന്ന ഈ ലൈവ് മോർണിംഗ് ഷോ, അതിൻ്റെ എല്ലാവിധ പ്രതിഫലനങ്ങളും അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓരോ ചിന്തകളും ആലോചനകളും സംസാരങ്ങളും ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഉപകാരപ്പെടുത്തുന്നതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇന്നത്തെ മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഏതാനും സെക്കൻഡുകളും മിനിറ്റുകളെ നമ്മുടെ മുമ്പിലുള്ളൂ. ഒരുപാട് അറിവുകൾ നേടാൻ നമുക്ക് സാധിച്ചു എന്ന ആത്മസംതൃപ്തിയോടെയാണ്, നിർവൃതിയോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ മോർണിംഗ് ഷോ അവസാനിക്കാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മോർണിംഗ് ഷോ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കും. ഓരോ ആളുകളും നമ്മുടെ സമയത്തിൻ്റെ ആ ഒരു ലഭ്യത അനുസരിച്ചുകൊണ്ട് അതിൽ കൂടി പങ്കാളികളായിക്കൊണ്ട് റേഡിയോയുടെ യാത്രയിൽ പങ്കെടുക്കണം, പങ്കാളികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
0: ഇൻഷാല്ലാ എല്ലാവർക്കും നന്മയിൽ തുടരാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് തൽക്കാലം ഈ ലൈവ് മോർണിംഗ് ഷോയിൽ നിന്ന് ഇവിടെ ചോദിക്കുന്നു. നിങ്ങളുടെ കൂടെ ഞാൻ മൂസ പിപി, ഇതുവരെ ഉണ്ടായിരുന്നത്
1: ഞാൻ മുസ്തഫ മാസ്റ്റർ ഇപ്പിക്കാട്. ടെക്നിക്കൽ വിങ്ങിൽ നിന്നും ഷിഹാബ്, സഹോദരൻ ഷിബിൽ, അതുപോലെ ഓരോ ആളുകൾക്കും എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഇൻഷാല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക. വീണ്ടും ഒരു പ്രഭാതത്തിൽ ആയുസ്സവും ആരോഗ്യവുമുള്ളവരായി നിലകൊള്ളുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ്. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഒക്കെ കഴിഞ്ഞ് പ്രോഗ്രാമുകൾക്കിടയിൽ ഒരു ചെറിയൊരു ബ്രേക്ക് വന്ന് നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ പതിവ് പോലെ ഇന്നത്തെ റേഡിയോ വൈബ്സ് ആങ്കറിംഗ് ഡെസ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ വീട്ടി അബ്ദുൽ സലാമുണ്ട്, അതുപോലെ കൂടെ സുഹൈർ പാണ്ടിക്കാടുമുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം തുടങ്ങുന്നത് ഇൻസൈറ്റിലാണല്ലോ. ഇൻസൈറ്റിൽ ഇന്നത്തെ വിഷയം
1: ഇസ്ലാമിലെ വിവാഹത്തെ കുറിച്ചാണ്. പല സ്ഥലത്തും സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ പൊതുയിടങ്ങളിലാവട്ടെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ച്. എന്നാൽ നമ്മുടെ മുസ്തഫ മദനി മമ്പാട് എന്താണ് ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് നമുക്ക് കേട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യാന്വേഷികർ, ദൈവിക മതമായ ഇസ്ലാം വ്യക്തമായ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്ന ജീവിതാരംഭമാണ് വിവാഹം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ വിവാഹം എന്ത്, എന്തിന് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുവാൻ കാരണമാവുകയുള്ളൂ. ഇന്നിൻ്റെ സമൂഹം കാലാകാലങ്ങളായി കാത്തുസൂക്ഷിച്ചു പോന്ന മൂല്യങ്ങളും ഉന്നതമായ സംസ്കാരങ്ങളെയും വലിച്ചെറിയാൻ വെമ്പുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരാശയത്തെ സർവ മീഡിയകളുടെയും സഹായത്തോടെ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഇറക്കുമതി ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രബല മതങ്ങളായ ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും അവരവരുടേതായ മതാധ്യാപനങ്ങൾക്കനുസരിച്ച് മനസ്സമ്മതവും വിവാഹവും പെണ്ണുകാണലും നിക്കാഹും പെണ്ണന്വേഷണവും താലികെട്ടും നടന്നുവരുന്ന ഒരു നാടാണ്. എന്നാൽ ഈ കാത്തുസൂക്ഷിച്ചു പോന്ന ജീവിതാരംഭത്തിൻ്റെ മൂല്യം നിറഞ്ഞ ആശയങ്ങൾക്ക് പകരം കലാലയ വരാന്തയിൽ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയെ യാതൊരു ബോണ്ടും യാതൊരു കരാറും ഇല്ലാതെ, സാക്ഷികളുടെയോ കുടുംബങ്ങളുടെയോ പോലും ഇടപെടലുകളില്ലാതെ സ്വയം വരം നടത്തി സ്വയം ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളുടെ കൂടെ ജീവിതം ആരംഭിച്ച് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരാശയത്തെ പുൽകുമ്പോഴാണ് എന്താണ് ഇസ്ലാമിലെ വിവാഹം എന്ന് സമൂഹത്തോട് നാം ഉദ്ഘോഷിക്കുന്നത്. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്, ഒരു കരാറാണ്. വധു പിതാവിൻ്റെ കൈപ്പിടിച്ച് വരനെടുക്കുന്ന ഒരു കരാർ. വിവാഹമൂല്യമായി പെൺകുട്ടി ആവശ്യപ്പെടുന്ന പാരിതോഷികം മാനദണ്ഡമാക്കി എൻ്റെ മകളെ ഇന്ന മൂല്യവസ്തു വിവാഹമൂല്യമായി നിശ്ചയിച്ചുകൊണ്ട് താങ്കൾക്ക് ഞാൻ ഇണയാക്കി തന്നിരിക്കുന്നു, വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്ന് വധുപിതാവ് പറയുകയും താങ്കളുടെ മകളെ എൻ്റെ വധുവായി ഇണയായി ഈ വിവാഹമൂല്യം സമ്മാനിച്ചുകൊണ്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കരാറും ആ ഒരു പറച്ചിലുമാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹത്തിന് വധൂവരന്മാരുടെ കുടുംബത്തിൽ നിന്നും ഭാഗത്തുനിന്നും സാക്ഷികളെ നിയോഗിക്കുകയും ഈ കരാറിൽ ഒപ്പുവെക്കുകയും സമൂഹം ആ ഒരു കരാറിന് സാക്ഷികളാവുകയും സമൂഹത്തിൻ്റെ അംഗീകാരത്തോടുകൂടി അതുവരെ ഒരു നിലക്കും പരസ്പരം പരിചയപ്പെടാത്ത തീർത്തും അന്യരായിരുന്ന രണ്ട് ഗാർഹിക പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തികൾ ഒന്നായിത്തീരുന്ന അത്ഭുതമായ കരാറാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. എന്തിനാണ് വിവാഹം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ വിവാഹത്തിൻ്റെ ലക്ഷ്യം മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പാണ്. ഒരാണും പെണ്ണും പരസ്പരം വിവാഹിതരായി അതുവഴി സന്താനലബ്ധിയുണ്ടായി ഒരു വംശം, ഒരു മനുഷ്യകുലം അനിവാര്യത പോലെ നിലനിൽക്കുന്ന മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് വിവാഹം എന്നതാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ രോഗമുക്തമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയാണ് വിവാഹത്തിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. ഉദാര ലൈംഗികതയും ഫ്രീ സെക്സും ലിബറൽ സെക്സും കോഹാബിറ്റേഷനുമെല്ലാം, അതേപോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റിയും സ്വവർഗ വിവാഹങ്ങളുമെല്ലാം രോഗാതുരമായ ഒരു സമൂഹ സൃഷ്ടിക്ക് കാരണമാകുമ്പോൾ എബോളയും സിഫിലിസും ഗുണേറിയയും എയ്ഡ്സും അടക്കമുള്ള മാരക രോഗങ്ങളെ മനുഷ്യർ ഇരന്നു വാങ്ങുമ്പോൾ രോഗമുക്തമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കു വേണ്ടി തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇണയെ സ്വീകരിക്കുക എന്ന ശരിയായ ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു ജീവിത ക്രമമാണ് ഇസ്ലാം ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ കെട്ടുറപ്പുള്ള ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു കുടുംബ രൂപീകരണം കൂടി ഇതുവഴി നടക്കുന്നു. ദാമ്പത്യമെന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച് രുചിച്ച മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. തീർത്തും രണ്ട് പശ്ചാത്തലത്തിൽ ജീവിച്ചവർ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു ബെഡിൽ ഒന്നുചേരുന്ന മഹാപ്രതിഭാസം. അവർക്കിടയിൽ ആ ദാമ്പത്യം ആരംഭിക്കുമ്പോൾ രണ്ടുപേരുടെയും സുഖദുഃഖങ്ങളെ പങ്കുവെക്കാൻ അവർക്ക് ഒരു ഇണയെ ലഭിക്കുകയാണ്. ഇണത്വം എന്ന് പറയുന്ന മനുഷ്യന്റെ സൃഷ്ടിപ്രകൃതിയിൽ വളരെ അനിവാര്യമായ ഈ ഒരു പ്രക്രിയ ഇരുളും വെളിച്ചവും പോലെ, കരയും കടലും പോലെ, ആകാശവും ഭൂമിയും പോലെ, പ്രഭാതവും പ്രദോഷവും പോലെ, രാവും പകലും പോലെ, ആണും പെണ്ണും എന്നത് ഈ ഇണത്വം പ്രകൃതിയുടെ അനിവാര്യതയും പ്രകൃതിപരവും തന്നെയാണ്. പെണ്ണിനോടുള്ള പുരുഷന്റെ ഇഷ്ടവും അവളെ സ്വന്തമാക്കാനുള്ള വാഞ്ചയും അവളെ ആസ്വദിക്കുവാനും തിരിച്ച് അവനെ ആസ്വദിക്കുവാനുമുള്ള മനുഷ്യന്റെ ത്വരയെയും അംഗീകരിച്ച് അനുവദിച്ചു നൽകിയ മതം അതിന് ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു നിയമത്തെയാണ് നമുക്കായി ആവിഷ്കരിച്ചിട്ടുള്ളത്. സർവോപരി ഒരു പെൺകുട്ടി സംരക്ഷിക്കപ്പെടുക എന്ന മഹത്തായ ലക്ഷ്യം വിവാഹത്തിലൂടെ ഇസ്ലാം നോക്കിക്കാണുന്നു. ഒരു പുരുഷൻ വിവാഹിതനായി അയാൾക്ക് അയാളുടെ ജീവിതത്തിലേക്ക് ഒരു ഇണയെ സ്വീകരിക്കുമ്പോൾ ആ ഇണയുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും വസ്ത്രവും വെള്ളവും പാർപ്പിടവും അവളുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കേണ്ടതും നിറവേറ്റിക്കൊടുക്കേണ്ടതും ചിലവ് നടത്തേണ്ടതും പുരുഷന്റെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. അതുവഴി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ഒരു പുരുഷന്റെ കൈകളിൽ ഭദ്രമാക്കുക എന്ന അനിവാര്യതയാണ് ഇസ്ലാം വിവാഹ ജീവിതത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ദാമ്പത്യമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അതൊരു ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണയെ സൃഷ്ടിച്ചു നൽകി എന്നത് ദൈവത്തിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. സൂര്യൻ അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ ചന്ദ്രനും ഭൂമിയും ആകാശവിഹായസ്സിലെ സകല ഗോളങ്ങളും മലകളും മൃഗങ്ങളും മരങ്ങളും എന്നുവേണ്ട പ്രകൃതിയിലെ മുഴുവൻ പ്രതിഭാസങ്ങളും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ ദാമ്പത്യം ആണിന് ഇണയെ സൃഷ്ടിച്ചു നൽകി എന്നത് സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ്, സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രയോഗം തന്നെ വഖദ് അഫ്ലാ ബഅദുക്കും ഇലാ ബഅദ്, സുദൃഢമായ ഒരു കരാറിലൂടെ രണ്ട് ജീവിതങ്ങൾ ഒന്നായി മാറുമ്പോൾ രണ്ട് പുഴകൾ ഒഴുകി ഒന്നായി ചേർന്ന് പരസ്പരം അലിഞ്ഞു ചേരുന്നത് പോലെ രണ്ട് ജീവിത സാഹചര്യത്തിലുള്ളവർ ഒന്നായി മാറുന്ന വമ്പിച്ച പ്രതിഭാസം ഖുർആനിൻ്റെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. ഹുന്ന ലിബാസുല്ലകും വ അൻതും ലിബാസുല്ലഹുന്ന, ദാ പുരുഷന്മാർ സ്ത്രീകൾക്ക് വസ്ത്രമാണ്, സ്ത്രീകൾ പുരുഷന്മാരുടെയും വസ്ത്രമാണ്. എത്ര മനോഹരമായ ചിന്തനീയമായ സാഹിത്യ ഭംഗിയിലാണ് ദാമ്പത്യത്തെ പരിശുദ്ധ ഖുർആൻ ഇവിടെ വിശേഷിപ്പിച്ചത്. എന്താണൊരു വസ്ത്രത്തിൻ്റെ ധർമ്മം? വസ്ത്രം അതൊരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തെയും വ്യക്തിത്വത്തെയും എടുത്തു കാണിക്കുന്നതും സ്ഫുരിപ്പിക്കുന്നതുമാണ്. വസ്ത്രമെന്നത് ഒരു വ്യക്തിക്ക് ചൂടും തണുപ്പുമാണ്. വസ്ത്രമെന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ന്യൂനതകളെയും പോരായ്മകളെയും മറച്ചുവെക്കാൻ ഉതകുന്നതാണ്. ഇവിടെ ഒരു ആണ് പെണ്ണിൻ്റെ വസ്ത്രമെന്ന് പറയുമ്പോൾ, ഒരു പെണ്ണ് ആണിൻ്റെ വസ്ത്രമെന്ന് പറയുമ്പോൾ, ഒരു പുരുഷന്റെ വ്യക്തിപ്രഭാവത്തെ സമൂഹത്തിൽ അന്തസ്

0: ഇസ്ലാമിന്റെ ധർമ്മം പോലെ പരസ്പര പൂരകങ്ങളായി മാറണം എന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരു ഏടാണ് അസ്മ ബിൻത് ഖാരിജ എന്നറിയപ്പെടുന്ന മഹദി നടത്തിയ സ്വന്തം മോളെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഉപദേശം. പൊന്നുമോളെ, ഇന്നയ്ക്ക് ഖറജത്തി മിനൽ ഉഷില്ലത്തി ദറജത്തി ഫീഹി, ഇത്രയും കാലം നീ വളർന്ന ഒരു കൂട്ടിൽ നിന്ന് ഒരു പുതിയ കൂട്ടിലേക്ക്, ഇലാ ഫിറാഷില്ലം തഅരിഫി, നീ പരിചയപ്പെടാത്ത ഒരു പുതിയ വീട്ടിലേക്ക്, വിരിപ്പിലേക്ക് നിന്റെ താമസം മാറുകയാണ്. വൈല കരീനില്ലം തഅലിഫി, ഇന്നവരെ നീ കൂട്ടുകൂടാത്ത ഒരു പുതിയ ഇണക്കുരുവിയിലേക്ക്, ഒരു ഇണയിലേക്ക് നിന്റെ താമസം മാറ്റുകയാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ കൂനീ ലഹു അമത്ത, ഒരടിമപ്പെണ്ണിനെ പോലെ നീ അയാൾക്ക് വേണ്ടി നിലകൊണ്ടാൽ, യക്കുല്ലക്ക് അബ്ദ, തിരിച്ച് നിന്റെയും അടിമയായി ആ വ്യക്തി മാറുന്നതാണ്. പരസ്പരമുള്ള ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദാസ്യവേലയുടെയും പേരാണ് ദാമ്പത്യമെന്ന് പറയുന്നത്. ഒരു പുരുഷൻ പെണ്ണിനെ സേവിക്കുമ്പോൾ ഒരു പെണ്ണ് പുരുഷനെയും സേവിക്കുന്നു. ഒരു പുരുഷനു വേണ്ടി ഒരു പെണ്ണ് ജീവിതം സമർപ്പിക്കുമ്പോൾ ഒരു പെണ്ണിനു വേണ്ടി പുരുഷനും ജീവിതം സമർപ്പിക്കുന്നു. കൂനി ലഹു മിഹാദ യക്കുല്ലക്ക് ഇമാദ, ഒരു സുഖം നൽകുന്ന തൊട്ടിൽ പോലെ നീ അയാൾക്ക് വേണ്ടി നിലകൊണ്ടാൽ, യക്കുല്ലക്ക് ഇമാദ, നിനക്ക് സങ്കടം വരുമ്പോൾ ചാരി നിന്ന് കരയാവുന്ന ഒരു തണൽ മരമായി, ഒരു നെടും തൂണായി നിന്റെ ഭർത്താവ് നിന്റെ കൂടെയുണ്ടാകും. കൂനി ലഹു അർല യക്കുല്ലക്ക് സമാ, അയാൾക്ക് വേണ്ടി നീ ഭൂമിയെപ്പോലെ വിശാലമായാൽ, യക്കുല്ലക്ക് സമാ, നിനക്ക് മേൽപ്പുരയൊരുക്കി തണലേകി നിന്റെ കൂടെ നിന്റെ ഭർത്താവുണ്ടാകും. പരസ്പരമുള്ള സഹായവും സഹകരണവും സമർപ്പണവും ദാമ്പത്യ ജീവിതത്തെ നിലനിർത്തുന്ന സന്ദേശമാണ് വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിന് പഠിപ്പിക്കാനുള്ളത്. ഒരു സഹോദരിയുടെ ആജീവാനന്ദ സംരക്ഷണത്തെ മുഖവിലക്കെടുത്ത ഇസ്ലാമിൻ്റെ വിവാഹമെന്ന കാഴ്ചപ്പാടാണ് ശരിയായ പ്രകൃതിക്കിണങ്ങുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മോഹനവാഗ്ദാനങ്ങൾ നൽകി താൽക്കാലികമായ സുഖാസ്വാദനങ്ങളുടെ വഴിയെ ഓഫർ ചെയ്യുമ്പോഴേക്ക് ഒരു നിമിഷത്തെ സുഖത്തിനപ്പുറത്ത് വിശാലമായ ജീവിത കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ശരിയായ ദൈവിക ദർശനത്തെ വലിച്ചെറിയരുതേ എന്ന് പുതിയ തലമുറയോട് ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും മനുഷ്യൻ്റെ മുഴുവൻ മൂല്യങ്ങളെയും സ്വഭാവ ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്ന ശരിയായ ദർശനത്തിലൂടെ മുന്നോട്ട് പോവാനുള്ള തൗഫീഖേകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ഇൻസൈറ്റിലെ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് നമ്മൾക്കിങ്ങനെ ഓരോ ദിവസവും നമ്മൾ കേട്ടു പോവാറുണ്ട്. വ്യത്യസ്ത പണ്ഡിതന്മാർ വരുന്നു, വ്യത്യസ്ത വിഷയങ്ങൾ കടന്നു വരുന്നു, ഇതൊക്കെ നമുക്ക് ഓരോ ഇൻസൈറ്റുകൾ തന്നിട്ടാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടത് മുസ്തഫ മദനി മമ്പാടിൻ്റെ സംസാരമായിരുന്നു ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ച്. റേഡിയോ വൈബ്സ് തുടരുന്നു. ഇനി പാട്ട് കേൾക്കാം. സ്വരം. സ്വരത്തിൽ അലിഫ് കൊണ്ട് നാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം നിധയുടെ ആലാപനമാണ്.

0: മനോഹരമായ ഒരു പാട്ട്. അത് മനോഹരമായ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അതിന് ഇരട്ടി മധുരം കൂടിയാണ്. മാഷാല്ലാ, നിതമോൾക്ക് ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ പഠിച്ചവന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ട് മാത്രം പോരാലോ അല്ലേ? സലാമക്ക, നമ്മുടെ ഇൻസൈറ്റ് കേട്ടു, ശേഷം ഒരു പാട്ട് കേട്ടു. ഇനി ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആരോഗ്യ വിചാരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ പരിസരങ്ങളിലെല്ലാം കേട്ടുവരുന്ന, ഒരുപക്ഷെ നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങളിലും ഒരുപക്ഷെ വീടിലുമൊക്കെ നമ്മൾ കേൾക്കാറുന്ന, നമ്മൾ ഏറെ ഭയപ്പെടുന്ന അസുഖങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. അത്തരമൊരു അസുഖമാണ് ക്യാൻസർ, വായിലെ ക്യാൻസർ. അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് ഡോക്ടർ ജംഷീർ. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് മൂസ പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വായിലുണ്ടാവുന്ന അൾസറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് മൗത്ത് അൾസർ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കുറേ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ആ ഒരു മൗത്ത് അൾസറിൻ്റെ, വായിലുള്ള ക്യാൻസറിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്, സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് പെരുന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയാണ്. ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറേ, നമ്മൾ പിന്നെ അന്ന് പഴയൊരു എപ്പിസോഡിൽ, നേരത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തതിൽ, പിന്നെ വയലാർ അൾസർ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കണ്ടെത്താനുള്ള രീതികളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ്. അപ്പോൾ നാക്കിൽ അല്ലെങ്കിൽ വായിൽ അൾസറുള്ള ആളുകൾക്ക് ഉചിതമായ ഏറ്റവും നല്ല ട്രീറ്റ്മെൻ്റ് എന്താണെന്ന് പറയാമോ?
2: ട്രീറ്റ്മെൻറ്റ് നമ്മൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ക്യാൻസർ കൺഫേം ചെയ്ത് മറ്റ് ശരീരഭാഗങ്ങളിൽ പടർന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, പടർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ, ഇല്ലെങ്കിൽ എങ്ങനെ, ഇതാണ്. അപ്പം മറ്റുള്ള ഭാഗങ്ങളിലൊന്നും പടർന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിൽ, ക്യൂർ അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ഔട്ട് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ രോഗം പൂർണ്ണമായി മാറുക, രോഗമുക്തി എന്നൊക്കെ പറയുന്നത് ഹൈ ചാൻസ് ആണ്. നമ്മൾ അന്നും പറഞ്ഞിരുന്നു അതെ. അപ്പം അത് നമ്മൾ അതിനുള്ളത് ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ മറ്റുള്ള ഭാഗങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഉള്ള പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്. അപ്പം അതൊരു സർജറി നമ്മൾ പിന്നെ എന്താ പറയുക, നാവിലോ അല്ലെങ്കിൽ തടിയല്ലോ അല്ലെങ്കിൽ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ ഭാഗം നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ പൊതുവെ ഒരു എത്രയാണ് ശരീരഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് നോർമൽ ടിഷ്യൂ നമ്മൾ എടുക്കും.
1: ഓക്കെ, അപ്പോൾ ഇത് ആളുകൾക്ക് സംശയം ഉണ്ടാവും, സർജറി തന്നെ വേണോ അതോ പിന്നെ മറ്റെന്തെങ്കിലും മരുന്ന് കഴിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കീമോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരേ എന്നൊരു സംശയം ഉണ്ടാവും.
2: അത് നമ്മൾ ജനറലി നമ്മൾ ഒട്ടുമിക്ക വായലുള്ള ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തി പറയുക. അപ്പോൾ അതിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടില്ല, ചെയ്യാൻ പറ്റുന്ന സർജറി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് പൊതുവേ പറയുക സർജറി തന്നെയാണ്
1: ഏറ്റവും
2: ഉചിതം. അത് തന്നെയാണ് ഇപ്പം നമ്മൾ നാവിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ റേഡിയേഷനും കീമോ ഒക്കെ പറയാറുണ്ട്. അതിന് നല്ല ട്രീറ്റ്മെൻറ്റും നല്ല റെസ്പോൺസും ആണ്. അത് കാരണം, ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതിന്, മറ്റൊരു കാരണം നമ്മൾ അതിൻ്റെ ആക്സസ് ഭയങ്കര ബാക്കിലാവുമ്പോൾ സർജിക്കലി നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി സർജറി എന്ന് പറയുന്നത്, നമ്മൾ ആ നാവിൻ്റെ ഭാഗം ഒഴിവാക്കുക, അതിനോട് ബന്ധപ്പെട്ട് കഴുത്തിലെ കഴലകളിലൂടെ അതിൻ്റെ കൂടെ സർജറി ചെയ്യും എന്നുള്ളത്.
1: ഓക്കെ, ഈ പിന്നെ കഴുത്തിലെ കഴലകളെ കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ നേരത്തെ എനിക്കൊന്ന് പഴയ എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പോൾ ഈ കഴലകൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ്? അപ്പോൾ സാധാരണ മുറിവൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴലകൾ വരിക എന്ന് പറയാറുണ്ട്, അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് തന്നെയാണോ?
2: അത് കഴുത്തിലെ കഴലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ റിലേറ്റഡ് കഴലകളും ഉണ്ട്. ഇപ്പം നമ്മൾ സ്ഥിരം ഉണ്ടാവുന്ന കഴുത്തിലെ കഴലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ലിലൊക്കെ ഇൻഫെക്ഷൻ ആയിട്ട് കഴല വീങ്ങി ഇതായിട്ടൊക്കെ വരും. അതേപോലെ നമ്മൾ കുട്ടികളിലൊക്കെ TB അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബാക്കിയുള്ള വായിലെ ഇൻഫെക്ഷന്, അങ്ങനത്തെ കാരണം കൊണ്ടൊക്കെ കടലുകൾ വരും. ഇതിനെ ഒന്നും നമ്മൾ ക്യാൻസറിൽ ഉൾപ്പെടുത്തി പേടിക്കാനോ പേടിക്കാനോ പാടില്ല ആളുകൾ. അപ്പം കഴുത്തിലെ കടലുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് ആ കടലുകളിലൂടെ എടുക്കണം.
1: സർജറിയുടെ ഭാഗമായിട്ട്
2: അത് കടലുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുക്കുന്നത് നമ്മളെ ക്യൂർ റേറ്റിനെ കൂട്ടും. നമ്മൾ നാവിൽ ഉള്ളത് വളരെ ഏളിയാണെങ്കിലും നമ്മൾ കടലുകളിലൂടെ സർജറി ചെയ്യും. അതിന്
1: ഏറ്റവും ഭേദമാകാൻ ചാൻസ് കൂട്ടും,
2: നമ്മൾ അതിന്റെ ക്യൂർ കൂട്ടാൻ വേണ്ടി. ക്യൂർ എന്നല്ലെങ്കിൽ നമ്മൾ അസുഖം ഔട്ട് ഓഫ് ഡിസീസ് ആക്കാൻ വേണ്ടിട്ട്, രോഗമുക്തി
1: അതന്നെ, അതിന് വേണ്ടി അസുഖത്തിൽ നിന്ന് പിന്നെ പിന്തിരിഞ്ഞു പോരാനുള്ള ചാൻസ് കൂട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഇപ്പം നമ്മൾ സംസാരിച്ചു ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള, ഭാഗങ്ങളില്ലെങ്കിൽ ആണ് നമ്മൾ സർജറിയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ എപ്പിസോഡിനകത്ത് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോപ്സി അതുപോലെ പിന്നെ സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സാധാരണ ക്യാൻസറിൽ എപ്പോഴും കേൾക്കുന്ന പെറ്റ് സ്കാനിങ് എന്നല്ലേ, അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് പറയാമോ നമുക്ക്?
2: പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ കോശങ്ങൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ശരീരത്തിൻ്റെ ഓരോ കോശം ഇത്ര ദിവസം കഴിയുമ്പോൾ സ്വന്തം മരിച്ച് മറ്റൊരു കോശമായി മാറുക, മറ്റൊരു കോശം അവിടെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. അത് നമ്പറിനൊരു കണക്കുണ്ട്, ഒരു മുറിവുണ്ടായാൽ അങ്ങനെ. ഇപ്പോൾ ഒരു ആർ ബി സി ഒക്കെ നമ്മൾ ക്ലാസിക്കലി പറയും, ആർ ബി സി എന്ന രക്താണോ ചുവന്ന രക്താണോ, അത് 120-121 ദിവസം ആകുമ്പോൾ അത് ചത്തുപോകും, വേറെ ഒന്നും
1: വരും.
2: അപ്പോൾ അത് എത്രണാണോ ചത്തുപോകുന്നത് അത്രയേ തിരിച്ചു വരുള്ളൂ. ഈ കൺട്രോള് നമ്മൾ
1: ശരീരം
2: ഭയങ്കര ഒരു സെറ്റപ്പ് മെക്കാനിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുള്ളത്. അപ്പോൾ ഈ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അത് സ്വന്തം വളർന്നുകൊണ്ടിരിക്കും. ഒന്ന് ഇത് കാരണമാണ് പലപ്പോഴും ആളുകൾക്കൊക്കെ ഈ ബാക്കിയുള്ള ഇത് വളരുന്നുകൊണ്ട് ഇത് ബാക്കിയുള്ള കോശങ്ങളെ പരിഗണിക്കൂല. അപ്പോൾ അതിന് കിട്ടാനുള്ള ഇതുകൂടെ ഇതിലെടുക്കും.
1: അപ്പൊ
2: ഈ സാധാരണ ഗ്ലൂക്കോസ് അപ്ടേക്ക് എന്ന് പറയുമ്പോൾ, ഗ്ലൂക്കോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ മലയാളി ഏതൊരു മലയാളിക്കും ഏതൊരു നിലക്കും അറിയുന്ന ഒരു വാക്കായി മാറി. അപ്പൊ ഈ ഗ്ലൂക്കോസ് ആണ് സെല്ലിന്റെ ജീവന് വേണ്ടിയിട്ട് ഏറ്റവും ഉപയോഗമുള്ളത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് അബ്സോർപ്ഷന് ഈ ക്യാൻസർ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് കാണും, ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. അപ്പൊ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഗ്ലൂക്കോസിനോട് ബന്ധപ്പെട്ടുള്ള ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ പെറ്റ് സ്കാനിൽ കൊടുക്കുക. പൊതുവെ സി ടി സ്കാനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പെറ്റ് സ്കാൻ. അപ്പൊ ഈ ഭാഗത്ത് ഈ ക്യാൻസർ എവിടെയൊക്കെ പടർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂടും, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂടും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ടെസ്റ്റാണ്. അതാണ് ബേസിക്കലി അതിനൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരൊറ്റ ടെസ്റ്റിൽ നമുക്ക് ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും.
1: ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളുണ്ടെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ സാറേ, പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സംശയം, ഇപ്പം ഇങ്ങനെ ക്യാൻസർ ആണെന്ന് വരുന്ന എല്ലാ പേഷ്യൻസും നമുക്കിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എടുത്തൂടെ ചെയ്തൂടെ?
2: അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾ അനാവശ്യമായിട്ട് നമ്മളോട് അവരെ കുറേ അവരൊരു ബിസിക്ക് പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ, നമ്മളും പരിശ്രമിക്കുന്നത് രോഗിനെ രക്ഷപ്പെടുത്താനാണ് അവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അവർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും പെറ്റ് ചെയ്യണ്ടേ പെറ്റ് ചെയ്യേണ്ട. പല ടെസ്റ്റ് പെറ്റ് ഫസ്റ്റ് ഓഫ് ആൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒന്ന് ഒരു സാധാരണ ടെസ്റ്റിന് 4,000-5,000 രൂപയൊക്കെയാണ് വരികയെങ്കിൽ ജനറലി, ഇതിന് പെറ്റ് 15,000-25,000 വരെയുള്ള റേഞ്ചിലാണ് വരിക. ഒന്ന്, രണ്ടാമത് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മളൊരാളെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യണം, സത്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും സാധാ സി ടി സ്കാൻ എടുത്താൽ മതിയാവുമായിരിക്കും, അത് തന്നെ ബാക്കിയുള്ള സെറ്റ് പെറ്റിൻ്റെ റിസൾട്ട്. ഇനി മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, പല ഇൻഫെക്ഷൻസ് ഇപ്പം ടി ബി, പഴുപ്പ്, ഇതിലൊക്കെ പെറ്റ് നെഗറ്റീവ്, പെറ്റ് ആൾക്ക് രോഗം ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കും. ഇനി ചില ക്യാൻസറിൽ പെറ്റിൽ രോഗം ഉണ്ടെങ്കിലും കാണിക്കൂല.
1: അത്
2: പെറ്റ് എല്ലാം തികഞ്ഞ ഒന്നാണ് എന്നുള്ളത് നമ്മളൊരു മിഥ്യാധാരണ മാത്രമാണ്. ഒരു ഭയങ്കര ഒരു ആളുകൾ പേടിച്ച് അനാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ്.
1: അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുക ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് വന്നതാണെന്നൊക്കെ നോക്കിയിട്ടാണ് പെറ്റിലേക്ക് നമ്മൾ പോകുന്നത്.
2: നമ്മളൊരു ഒരു ബേസിക്കലി അതൊരു ഡിസിഷൻ ക്ലിനിഷ്യന്റെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും പെറ്റ് എഴുതുന്ന ആളുകളെ സമാധാനിപ്പിക്കാനും കൂടിയാണ്. പക്ഷെ അത് ഒരു പലപ്പോഴും അനാവശ്യമാവാറുണ്ട്, സമയം, പൈസ, പിന്നെ പെറ്റ് സ്കാൻ എല്ലായിടത്തും അവൈലബിൾ അല്ല,
1: അങ്ങനത്തെ
2: കാര്യങ്ങളാണ്.
1: സ്വാഭാവികമായിട്ടും ആളുകള് പിന്നെ അത് ക്യാൻസർ ആണെന്ന് അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒപ്പിയിലൊക്കെ വരുമ്പോൾ പറയുന്നില്ല.
2: അതിൽ ചിലത് അനാവശ്യം, നമ്മൾ തന്നെ ബേസിക്കലി നമ്മൾ ഇൻഡിക്കേറ്റഡ് കേസിന് നമ്മൾ നിർബന്ധമായിട്ട് പെറ്റ് സ്കാൻ ദൂരെ ആണെങ്കിലും അവൈലബിൾ അല്ലെങ്കിലും നിർബന്ധമായ കേസുകൾ നമ്മൾ നിർബന്ധമായിട്ട് വിടാറുണ്ട്, നമ്മളെ ഉത്തരവാദിത്തമാണ് അത്.
1: അപ്പോൾ സാർ, നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്നത് പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഇതിൽ പെറ്റിലേക്കും മറ്റ് സംശയങ്ങൾ സാധാരണ ഉണ്ടാകുന്ന ഒരിതിലേക്ക് പോയതാണ്. അപ്പോൾ സർജറിയാണ് പ്രൈമറി നമ്മൾ നിർദ്ദേശിക്കാറെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കുറേ ആശങ്കകളുണ്ടാവും, പേടിയുണ്ടാവും ഉള്ളിൽ. കാരണം ഇപ്പോൾ നാവിൻ്റെ ഭാഗത്താണ് അല്ലെങ്കിൽ പിന്നെ വായിൽ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെ സർജറി ചെയ്താൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവില്ലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ സംസാരിക്കാൻ, അങ്ങനെ ഭയങ്കര ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അതുപോലത്തെ കുറേ ആശങ്കകൾ ഉണ്ടാവും. എന്താണ് അവരോട് പറയാനുള്ളത്?
2: സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ആളെ ബോധം കെടുത്തും, പിന്നെ ആൾ ഓർമ്മ ഉണ്ടാവില്ല, അനസ്തീഷ്യ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ. ഒന്ന്, ഇപ്പം ഈ പറഞ്ഞ പോലെ ഹെഡ് ആൻഡ് നെക്ക്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എന്താ വായ, നാവ്, താടിയല്ല്, ഇതിൻ്റെയൊക്കെ ക്യാൻസറിൽ നമ്മൾ ആളുകൾ പേടിക്കണമെന്ന് വെച്ചാൽ രൂപഭംഗിയിൽ മാറ്റങ്ങൾ വരില്ലേ എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് പിന്നെ ഒരു കാരണം പറയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെയൊക്കെ കൺസേൺ കൊണ്ട് ആ ഒരു സർജറിക്ക് ഭയങ്കരമായിട്ട് മടിക്കും. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏളി ടങ് ആണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം സ്ഥിരമായിട്ട് നമുക്ക് ക്യാൻസറിൽ എന്നും ഏത് ക്യാൻസറിലും പറയണതാണ് ഏളി എന്നുള്ള വാർഡ് പെട്ടെന്ന് കണ്ടുപിടിക്കുക, ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഒന്ന്, രണ്ടാമത് നമ്മൾ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ്, പ്ലാസ്റ്റിക് സർജറി പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ വായക്കുള്ളിലെ ക്യാൻസർ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ വായിലൂടെ ഉള്ളുകളിൽ, വായ നേരെ ഉള്ളിലൂടെ അല്ലെങ്കിൽ കഴുത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും സർജറി ചെയ്യുക. വായ ഇവിടെ ഫുള്ള് മുറിച്ചിട്ട് ആ രീതിയിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പരമാവധി നമ്മൾ ഒഴിവാക്കും. അപ്പോൾ അത് ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് നമ്മളെ പേടി അനാവശ്യമാണെന്നാണ്.
1: ശരിക്കും പിന്നെ സർജറി ചെയ്താൽ തിരിച്ചു വരാനുള്ള സാധ്യത, അതായത് പിന്നെ രോഗത്തിൽ നിന്നും തിരിച്ചു വരാനുള്ള സാധ്യത
2: വളരെ കൂടുതലാണ്. നമ്മളെ മുഖത്തിന്റെ രൂപം പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകൾ കുറഞ്ഞ ശതമാനം നമ്മളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രൂപത്തിലും ഭംഗിയിലും ഒക്കെ ഉപരി നമ്മളെ
1: ജീവനം. ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ സർജറിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ സർജറി കൂടാതെ പിന്നെ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള മറ്റു ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
2: ഏറ്റവും തുടക്കത്തിലുള്ള കേസാണെങ്കിൽ നമ്മൾ സർജറി കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒബ്സർവേഷനിലാണ് വെക്കുക.
1: ഓക്കെ,
2: അതൊന്ന്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കേസ് ഇപ്പോൾ കടലുകളിലേക്ക് കൂടുതൽ വ്യാപിച്ച കേസാണെങ്കിൽ നമ്മൾ തിരിച്ചത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേഷൻ കൊടുക്കും. അതാണ് അടുത്തൊരു ചികിത്സ എന്നുള്ളത്. പിന്നെ നമ്മൾ പലപ്പോഴും ചില കേസുകളിൽ നമ്മൾ കീമോതെറാപ്പി നമുക്ക് ആവശ്യം വരാറുണ്ട്. അങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക്
1: ട്രീറ്റ്മെന്റ്. അപ്പൊ ഞാൻ ഇടപെടുന്നത്, പിന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഈ റേഡിയേഷന്റെ കാര്യം, ഇപ്പൊ ട്രീറ്റ്മെന്റിലെ റേഡിയേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് റേഡിയേഷൻ കേൾക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ സർജറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലെ. റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വായിൽ ഡ്രൈനസ് ഡ്രൈ ആവോ, അതല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻ രീതിയിൽ മുറിവ് വരാൻ ഒക്കെ ഉള്ളൊരു സാധ്യത ഒക്കെ ഉണ്ടോ? അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്?
2: അപ്പൊ അത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊക്കെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് ചോദിക്കുക, ചില ആളുകൾക്ക് പേടി സർജറിനായിരിക്കും, ചില ആളുകൾക്ക് അവരെ പഴയ ഫാമിലിയിലെ ആരെങ്കിലും പറഞ്ഞ അറിവോ അടിസ്ഥാനത്തിൽ കീമോ ഒക്കെ ആയിരിക്കും, ചില ആൾ റേഡിയേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ രോഗി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഒരു പ്രോട്ടോകോൾ എന്ന് പറയും, ആ രീതിയിലാണ്. അതെല്ലാം നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന രീതിയിലുള്ള ആളുകൾക്ക് ഇന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക, ഒന്ന് തീരുമാനിക്കുക. അപ്പോൾ റേഡിയേഷൻ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് വായ ഡ്രൈ ആവാറുണ്ട്, മുറിവ് വരാറുണ്ട്, ചുമപ്പ് ഉണ്ടാവാറുണ്ട്, വേദന ഉണ്ടാവാറുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് അതെല്ലാവർക്കും ഉണ്ടാവില്ല. ഒന്ന്, രണ്ട്, ഇതിനൊക്കെ എന്തൊക്കെ നമ്മൾ തടയാൻ എന്തൊക്കെ കൊടുക്കണം, ഇവരെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ എന്തൊക്കെ വേണം, അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ്, അവരെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് വളരെ റേഡിയേഷൻ കാരണം നമ്മളൊരു പേഷ്യൻ്റ് വന്ന് നാലാളുകൾ വന്ന് അഡ്മിറ്റായി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ അങ്ങനെ കാണാറില്ല, വളരെ കുറഞ്ഞ ആളുകൾക്ക് റേഡിയേഷനാണ്. പിന്നെ അതുപോലെ റേഡിയേഷനിൽ നമ്മളെ ഓരോ നമ്മളെ ബാക്കിയുള്ള ടെക്നോളജികളിലും ഇമ്പ്രൂവ്മെന്റ് ഉള്ള പോലെ റേഡിയേഷനിലും അതിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ട്. കറക്റ്റ് ആ പോയിന്റിന് മാത്രം റേഡിയേഷൻ കൊടുക്കുന്ന സെറ്റപ്പുകൾ അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: ഓക്കെ, അപ്പോൾ പിന്നെ സാർ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. കാരണം ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഡോക്ടറുള്ള വിശ്വാസമാണ്. കാരണം ഈ ഡോക്ടർക്ക് എൻ്റെ അസുഖത്തിന് പറ്റിയ കൃത്യമായ ട്രീറ്റ്മെന്റ് തരാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്.
2: ആരെയെന്നുള്ളത് അവർക്ക് ചിന്തിച്ച് തീരുമാനിക്കാം. ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും
1: ഓടും.
2: അത് തീരുമാനിക്കട്ടെ,
1: പല ആളുകൾ പല അഭിപ്രായം പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെ പോകും.
2: അവർക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവരെ വിശ്വസിച്ച് അവർ പറയുന്നത് റേഡിയേഷൻ ആണെങ്കിൽ റേഡിയേഷൻ
1: അതായതപ്പോ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരു ഡോക്ടർ ആണെങ്കിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അതിനൊരു ആ ഒരു ട്രീറ്റ്മെന്റ് ആ രോഗത്തിന് ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ചികിത്സ ഉണ്ടാവും, അതാണ് അവർ അതിൽ ഇംപ്ലിമെന്റ്
2: ചെയ്യുക. നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മൾ ഫീവർ പനി വരുമ്പോ നമ്മൾ പാരസിറ്റമോൾ കൂടെ ഓരോ ഡോക്ടേഴ്സ് ഓരോ ആന്റിബയോട്ടിക് എഴുതും.
1: അതെ അതെ.
2: പക്ഷെ കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി പൊതുവെ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റൂല. നമുക്ക് അത് നമ്മള് നമ്മളെ കൈ കെട്ടിട്ട പോലെയാണ്, നമുക്ക് നിയമങ്ങളുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റും പാടുള്ളൂ.
1: അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ സാറേ സംസാരം തന്നെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും. നമ്മൾ ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഡോക്ടർ വിശ്വാസത്തിൽ എടുക്കുന്നു, ആ ഡോക്ടർ ആള് പിന്നെ സയന്റിഫിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ്
2: യൂണിവേഴ്സൽ സെയിം ആണ് ട്രീറ്റ്മെന്റ്. പൊതുവെ ചില കാര്യങ്ങൾ മാത്രമേ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും, എ ഓർ ബി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്ട്രിക്ട്ലി നമ്മളൊന്ന് ഫോളോ ചെയ്തേ പറ്റൂ.
1: അപ്പൊ റേഡിയേഷന്റെ കാര്യത്തിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. റേഡിയേഷൻ ആവശ്യമായി വരുന്ന പേഷ്യന്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾക്കാണ് ഒരു ഡോക്ടർ റേഡിയേഷൻ നിർദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി കീമോയിലേക്ക് വരുമ്പോഴും സെയിം ആണ് അല്ലെ? കീമോയിലേക്ക് വരുമ്പോഴും ആളുകൾക്ക് ഇതുപോലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവോ, അല്ലെങ്കിൽ ക്ഷീണം, ഭയങ്കര ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ ഒരു സാധാരണ പറഞ്ഞു.
2: കീമോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം കീമോതെറാപ്പി മരുന്നിന് മുടി കൊഴിയൂല. രണ്ടാമത് അതിൽ തന്നെ നല്ലൊരു ഒരു 90-95+ ആളുകൾക്ക് അത് സ്ഥിരമായിട്ടുള്ള മുടികൊഴിച്ചിൽ ഉണ്ടാവില്ല. അതൊരു ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ മരുന്ന് തുടങ്ങി, രണ്ടാഴ്ചയിലൊക്കെ ചില ആളുകൾക്ക് മുടി കൊഴിഞ്ഞു തുടങ്ങാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് നിർത്തി ഒരു 2-3 മാസത്തിൽ നല്ല രീതിയിൽ മുടി വളർന്നു തുടങ്ങും. പിന്നെ അതുപോലെ അതൊരു 6 മന്ത് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല.
1: ആ നോർമൽ അരുതിലേക്ക് തന്നെ എത്തിവരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ രണ്ടും റേഡിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കീമോൻ്റെ കാര്യത്തിലും സാർ പറഞ്ഞു അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അഡ്വാൻസ്ഡ് ഇതിൻ്റെ കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ പഴയ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 10-20 കൊല്ലം മുന്നേ ഒരാൾ കീമോതെറാപ്പി ചെയ്തിട്ടുണ്ടായ അനുഭവമല്ല ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്ന സാധ്യത.
2: ഓരോ ടെസ്റ്റ് ചെയ്യും, ഓരോ കീമോ എടുക്കുമ്പോഴും അതിനോട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലിവറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും, അല്ലെങ്കിൽ കൗണ്ടിൽ വ്യത്യാസം, ഇതൊക്കെ നമ്മൾ വിജിലന്റ് ആയിട്ട് നമുക്ക് അറിയാതെ ടെസ്റ്റ് ദിവസമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് മെഡിക്കൽ ഓങ്കോളജി പ്ലാൻ ചെയ്ത്
1: ഒബ്സർവ് ചെയ്തിട്ടാണ്
2: ചെയ്തിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് കൂടെ
1: പോവുകയാണ്. അതുപോലെ തന്നെ അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, പരമാവധി കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കേണ്ടതായ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തു പോകുന്നത് മനസ്സിലാക്കാം. പിന്നെ ഈ സർജറിയിലേക്ക് ഞാനൊരു തിരിച്ചു പോവാണ്. ചികിത്സിച്ച് കഴിഞ്ഞാൽ സാധാരണ ചികിത്സേൻ്റെ സമയത്ത് സാധാരണ പേഷ്യൻ്റിൽ മൂക്കിലൊക്കെ ട്യൂബ് ഉണ്ടാണ്, ഫീഡിങ് ട്യൂബ് കാണാം. അപ്പോൾ ഇത് പിന്നീട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക?
2: അത് സാധാരണ നാവിലുള്ള ആളുകൾക്ക് നമ്മൾ ഏതൊരു വായിലുള്ള സർജറിക്കും പൊതുവേ നമ്മൾ ട്യൂബ് ഇടാറുണ്ട്, അത് സത്യം തന്നെയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഇതാണ് അവരെ കൺസേൺ സാധാരണ പറയും. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗി എത്രത്തോളം നേരത്തെ വായിലൂടെ കഴിക്കാൻ തുടങ്ങുന്നോ അത്രത്തോളം നേരത്തെ നമ്മൾ ട്യൂബ് ഒഴിവാക്കും. അപ്പം അതൊരു പെർമനൻ്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അത് ഒരിക്കലും അല്ല.
1: അത്
2: ഇപ്പോൾ താടിയലിൻ്റെ സർജറി ആണെങ്കിൽ നമ്മൾ പലപ്പോഴും അടുത്ത ദിവസം തന്നെ വെള്ളം തുടങ്ങും.
1: അപ്പോൾ ഒരു 2-3 ദിവസം
2: വെള്ളം ജ്യൂസ് 2-3 ദിവസത്തിൽ തുടങ്ങും. അപ്പോൾ അത് പേഷ്യൻ്റ് പല ആളുകളും ഒരു എസ്പെഷ്യലി ഈ സ്മോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും അവര്, പക്ഷെ ഇത് ഉൾക്കൊള്ളും. ഏത് നമ്മൾ നല്ല പ്രായ ആളുകൾ പോലെയല്ല, അവർ ഉൾക്കൊള്ളുന്ന നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്,
1: പെട്ടെന്ന്
2: അവർക്ക് ഉഷാറായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കും ലിക്വിഡ് മതി. നമുക്ക് കഞ്ഞി ആയാലും അല്ലെങ്കിൽ അതുപോലത്തെ ജ്യൂസുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മൂക്കിലെ ട്യൂബ് എടുക്കാനും അവരെ അസ്വസ്ഥതകളൊന്ന് പുറത്തിറക്കാനും പറ്റും.
1: അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ
2: സംസാരിക്കാനൊക്കെ നാവിലൊക്കെ ചെറിയ സർജറി ആണെങ്കിൽ സംസാരിക്കാൻ ചെറിയൊരു വ്യത്യാസം, വളരെ വളരെ ചെറിയൊരു മൈന്യൂട്ട്, വലിയ നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ ഒരു പക്ഷെ മനസ്സിലാവും ഇവർക്ക് എന്തോ സർജറി ചെയ്തു എന്നല്ലാതെ സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന ഏളി ആണെങ്കിലും ഉണ്ടാവില്ല. വലുതാണെങ്കിൽ നമ്മൾ ഫ്ലാപ്പ് പ്ലാസ്റ്റിക് സർജറി മുന്നേ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വരും, അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും.
1: ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ആളുകളുണ്ടാവുന്ന സംശയം, ഇത് എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി എന്നുള്ളത്, നമ്മൾ എത്ര ദിവസം അഡ്മിറ്റായി കിടക്കണം എന്നുള്ള ഒരു സംശയം.
2: അത് കീമോ ആണെങ്കിൽ സർജറി ആണെങ്കിൽ പൊതുവെ ഒരു നമ്മളൊരു 1 വീക്ക് വരെയൊക്കെ മാക്സിമം ഉണ്ടാവും, ഒരു 5 ഡേയ്സിലൊക്കെ. നാവിൻ്റെ ഒക്കെ ചെറിയ സർജറി ആണ്, 4-5 ദിവസം
1: നമ്മൾ
2: സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും. വലിയ രീതിയിലാണെങ്കിൽ ഒരു 1 വീക്ക് 8-9 ഡേയ്സിലൊക്കെ മാക്സിമം ഉണ്ടാവും.
1: അതിനോട് തുടർച്ചയായിട്ട് വരുന്ന ആശങ്കകളാണ് ഇത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജോലിക്ക്
2: ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സർജറി ആണെങ്കിൽ സർജറി, റേഡിയേഷൻ പലപ്പോഴും OPD ബേസിസിലാണ് ചെയ്യുക ഒരു, അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇമ്മീഡിയറ്റ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നേരത്തെ അവരെ ജോലിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുക. അവർ മാനസികമായിട്ട് ക്യാൻസർ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി ഞാനേ ജോലി ചെയ്യാൻ പ്രാപ്തനായി എന്നുള്ള രീതിയിലൊക്കെ
1: വരാറുണ്ട്,
2: അവർക്കൊരു കോൺഫിഡൻസ് വരും. നമ്മൾ പരമാവധി നേരത്തെ അവരെ തള്ളിവിടുകയാണ് ചെയ്യുക ജോലിയിലേക്ക്.
1: അതുപോലെ യാത്രകൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും
2: പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ട്, കീമോ എടുത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ആ ഒരു പീരീഡ് ഉണ്ടാവില്ല കീമോതെറാപ്പി, ആ സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നല്ലാതെ മറ്റുള്ള സമയത്ത് നമ്മൾ യാത്ര വലിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: ഓക്കെ, ദൈനംദിന ജീവിതങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ ഒരു തുടർച്ച നിലയിൽ വേദനകൾ, കടുത്ത വേദനകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വേദനയിൽ നിന്ന് പെട്ടെന്ന് മുക്തമാവാനുള്ള സാധ്യത?
2: ക്യാൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള പെയിൻ റിലീഫിനുള്ള മെത്തേഡുകൾ നമ്മൾ ഇന്ന് പല മരുന്നുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുത്ത് അവരെ കൂട്ടി കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക, നല്ല രീതിയിൽ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് 2-3 ഡേയ്സ് ഒക്കെ നല്ല രീതിയിൽ പെയിൻ്റെ റിലീഫ് കൊടുത്തു കഴിഞ്ഞാൽ അവരും കോൺഫിഡൻസ് ഒന്ന് നമ്മൾ ചികിത്സയോടൊന്നും അവർ മാനസികമായിട്ടൊന്നും
1: ഉൾക്കൊള്ളുന്നു.
2: അപ്പോൾ അത് ഒരു മാക്സിമം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ടാബ്ലറ്റ് ആക്കി മാറ്റും. അപ്പോൾ ഒരു പിന്നത്തെ ഒരാഴ്ചയും കൂടെ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ വേദനക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. സർജറി ആണെങ്കിൽ
1: വേദന പിന്നെ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അധികം വേദന
2: മാറ്റും,
1: ഇഞ്ചക്ഷൻ എന്നൊക്കെ മാറി പിന്നെ ഓറൽസ് ഗുളികകളിലേക്ക്
2: കഴിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഗുളികകളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ പാച്ചോ വേദനക്കുള്ള സ്റ്റിക്കർ പോലത്തെ പാച്ചുകളൊക്കെ ഒട്ടിച്ച് ഒരു പരമാവധി റിലീഫ് കൊടുത്തിട്ടാണ്
1: തിരിച്ചു വിടുന്നുള്ളൂ. ഓക്കെ, പിന്നെ സാധാരണ ഈ ഇപ്പം നമുക്കറിയാം പലപ്പോഴും രോഗികൾ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കൽ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇയാൾ ഹോസ്പിറ്റലിൽ കൂടി നടക്കണം, ഡോക്ടർ പിന്നാലെ നടക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ട്. യാഥാർത്ഥ്യത്തിൽ
2: അതിന് ഒരു രണ്ട് സൈഡ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴുള്ള ഒരു വിസിറ്റ് നമ്മൾ പറയാം,
1: ഫോളോ അപ്പ്.
2: പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കണം, നമ്മൾ ബി പി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ മന്ത്ലി പോണാറുണ്ട്, ഷുഗർ ഉള്ള ആള് മാസം എല്ലാ മാസവും നമ്മൾ പോയി ഡോക്ടറെ കാണുമല്ലോ. നമ്മളത് അറ്റ്ലീസ്റ്റ് നമ്മൾ സാധാരണ തുടക്കത്തിൽ 3 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അത് നമുക്ക് പിന്നെ ക്യാൻസർ വരാൻ പറ്റുള്ള അസുഖം പോലെയല്ല, ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അപ്പൊ അത് ഏർലി ഡിറ്റക്ഷൻ അതിന് ഭയങ്കരമായ റോൾ ഉണ്ട്. തുടക്കത്തിൽ കണ്ടെത്തുക, വീണ്ടും അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ അവരെ അവർക്ക് വേണ്ടി നമ്മൾ ആ രോഗീനെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ.
1: അപ്പൊ അത് പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഡയബറ്റിക് പേഷ്യന്റ് ചെയ്യണം അല്ലെ, ഹൈപ്പർ ടെൻഷന്
2: നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അത് അത്രയും സിമ്പിൾ ആണ് എന്ന് ഞാൻ പറയൂല, പക്ഷെ അതേ രീതിയിൽ എടുത്ത്
1: എടുത്താൽ മതി എന്നുള്ളതാണ്
2: പാടുള്ളൂ.
1: ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ മൗത്ത് അൾസറിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു, പക്ഷെ ആ വ്യക്തിക്ക് തന്നെ മൗത്ത് അൾസർ വരാതെ ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടോ?
2: അത് ഈ അത് പൊതുവേ നമ്മൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോക്കേഴ്സ് അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വയലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നനാളത്തിലോ വയറിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പം അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് പോകുക എന്നുള്ളതാണ് അതിൻ്റെ വരുന്നത്. ചില ആളുകളിൽ കാണാറുണ്ട്, എല്ലാ ക്യാൻസറിലും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ വായയിലൊക്കെ സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്ന പല ക്യാൻസറിലും അതൊക്കെ
1: കാണാറുണ്ട്.
2: അത് സ്മോക്കിംഗ് പൊതുവേ എന്തുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പുക തട്ടിയ ഭാഗങ്ങളൊക്കെ ഇപ്പൊ അന്നനാളവും ശ്വാസകോശത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം ഈ മൊത്തം സാധനങ്ങൾ നമ്മളായിട്ട് ചോദിച്ചു വാങ്ങിയ റിസ്ക് ആണ് എന്നുള്ളത് നമ്മളിതിൽ പാരലലി ആയിരിക്കും. പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം പല ആളുകളും കാണാറുണ്ട്.
1: ഇപ്പൊ സാധാരണ നമ്മൾ പിന്നെ മൗത്ത് അൾസർ എന്നല്ല, പൊതുവെ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്മോക്കിങ്ങിന്റെ കാര്യം, ലഹരി, പിന്നെ പാന് ഗുടുക്കയൊക്കെ ഉപയോഗിക്കണേ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. അപ്പൊ പലപ്പോഴും ഇതിന് ഉള്ള ആളുകൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരും പറയാം അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്, എനിക്കതിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റുന്നില്ല. മനസ്സുകൊണ്ടൊക്കെ വിചാരിച്ചാലും 2 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇത്തരം ഒരു അസുഖം ഉണ്ടായിട്ട് പിന്നെ അവർക്ക് അത് അങ്ങനത്തെ ഒരു
2: ടെൻഷൻ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിക്കോട്ടിനാണ് അഡിക്ഷൻ സ്മോക്കിങ്ങിൽ. നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ പല ഫോർമാലിഡൈഡ് ഉണ്ട്, ബെൻസീൻ ഉണ്ട്. ഫോർമാലിഡൈഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അതേപോലെ ബെൻസീൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നമ്മൾ ഈ ഇൻഡസ്ട്രികളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ടോക്സിക് കെമിക്കൽസ് ആണെന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ സാധനങ്ങൾ സ്മോക്കിങ്ങിൽ കൂടെ കയറ്റുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ സ്ഥിരമായിട്ട് ശ്വാസമുട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ എസ്പെഷ്യലി ക്യാൻസർ കണ്ടുപിടിച്ച ആളുകൾ ഇമ്മീഡിയറ്റ്ലി ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് അവരെ തുടർന്നുള്ള ഈ ക്യാൻസർ ചികിത്സക്ക് അതിനുശേഷമുള്ള ഓപ്പറേഷൻ ഇതിൻ്റെയൊക്കെ സക്സസ് റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക,
1: ഇത്
2: നിർത്തനോടുകൂടെ. പിന്നെ അതുപോലെ തിരിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ക്യാൻസർ തിരിച്ച് മറ്റുള്ള ഭാഗങ്ങളിലൂടെ ക്യാൻസർ വരാനുള്ള ഇതിനെ കെമിക്കൽസിനെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് സ്മോക്കിങ്ങിലൂടെ ചെയ്യുക. നിർബന്ധമായിട്ട് അവർ അത് സ്റ്റോപ്പ് ചെയ്യണം. അത് മറ്റുള്ള ക്യാൻസർ തടയുന്നത് പോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് പോലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കാൻ.
1: അപ്പോൾ പിന്നെ നമുക്ക് ആളോട് പറയാനുള്ളത്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പിന്നീട് നിങ്ങളതിലേക്ക് തിരിച്ചു പോകരുത്.
2: അവരോടും അത്രയല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്മാർക്ക് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ശതമാനം, ഒരു 25% 40% എന്തോ ഒരു കണക്കുണ്ട്. അത് എക്സാക്റ്റ് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത്രയും കാരണക്കാരൻ ഒരേ ഒരു കാരണക്കാരൻ സ്മോക്കിങ്ങും ആൽക്കോഹോളിസും ആണ്. അപ്പൊ അത് നമ്മളായിട്ട് വിഷം ചോദിച്ച് നമ്മളായിട്ട് രോഗം വാങ്ങണ ഇത് ക്യാൻസർ മാത്രമല്ല മറ്റുള്ള പല രോഗ ഹാർട്ട് അറ്റാക്കിനായാലും മറ്റുള്ളതായാലും ജീവിതശൈലി രോഗങ്ങൾ ശ്വാസം മുട്ട് ഇതിലൊക്കെ വില്ലനാണ് ഇപ്പൊ ഈ പറഞ്ഞ
1: നല്ലൊരു പങ്കാണ്.
2: ഷുഗർ ഉണ്ടാക്കാന് ലിവർ ഫെയിലിയർ ഇങ്ങനെ കുറേ കാരണങ്ങൾ ഒന്നിച്ച്.
1: ഓക്കെ, ഇത് കൂടാതെ എന്തെങ്കിലും പിന്നീട് ട്രീറ്റ്മെന്റിന് ശേഷം ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: നമ്മൾ വെയിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക, എല്ലാ രീതിയിലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇത് ഇൻക്ലൂഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യം ലൈറ്റ് എക്സസൈസ് ചെയ്യുക, ഒരു ഒരു മനസ്സിനൊരു സന്തോഷത്തിന് ഇതേപോലെ ചെറിയ ലൈറ്റായിട്ട് നമ്മൾ കറങ്ങാൻ പോവുക, ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പ്ലസ് പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്.
1: അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സമയം അവസാനിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ ചർച്ചയോടെ അവസാനിക്കുന്ന സമയത്ത് താങ്കളൊരു ക്യാൻസർ സർജൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം എന്താണ്?
2: വായയിലെ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് സ്മോക്കിങ്, അല്ലെങ്കിൽ പുകയിലെ പല രൂപത്തിലുള്ള പുകയില, രണ്ട് ആൽക്കോഹോൾസ്, ഇത് രണ്ടും കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണം. അപ്പൊ ഇതൊന്നും നമ്മൾ പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് മുതൽ സീറോ ആക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയാണ്. ഇതിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത് പിന്നെ നല്ല രീതിയിൽ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു നിയറസ്റ്റ് വീട്ടിൻ്റെ നേരെ അടുത്തുള്ള ഡെന്റിസ്റ്റോ അല്ലെങ്കിൽ ഈ എൻ ഡി ഡോക്ടറെ കണ്ട് അത് പ്രശ്നങ്ങളില്ല എന്നുള്ള ഉറപ്പിക്കുക, അത് മാത്രമുള്ളൂ.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, വയലെ ഒരു പുണ്ണിനെ നമുക്ക് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല.
2: പുണ്ണ് കോമൺ ആണ്,
1: പിന്നെ പുണ്ണ് കോമൺ ആണ്. പിന്നെ അതുമല്ല, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പിന്നെ അങ്ങനെ രണ്ടാഴ്ചയിൽ കൂടുതൽ വേദന ഇല്ലാത്ത മുറിവുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റിനെയോ അല്ലെങ്കിൽ ഇ എൻ ടി അല്ലെങ്കിൽ മറ്റൊരു ഫിസിഷ്യനെ കാണിച്ചാലോ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവർ അഡ്വൈസ് പ്രകാരം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകാനുള്ള. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നേരത്തെ കണ്ടെത്തിയാൽ ക്യൂർ ആവാനുള്ള സാധ്യത കൂടുതലാണ്,
2: അതെ,
1: പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് രോഗാവസ്ഥയും തിരിച്ചു പോരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ ആളുകളും ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് നമ്മൾ അടുത്ത അല്ലെങ്കിൽ കുടുംബങ്ങളിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഇങ്ങനത്തെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് അവരോട് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവർ ക്യാൻസറിനെ എപ്പോഴും ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ക്യാൻസറിൻ്റെ ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ അതിനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി തിരിച്ചെത്താമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മൗത്ത് അൾസറിനെ കുറിച്ചായിരുന്നു നമ്മളെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുത്തത് പെരിന്തൽമണ്ണ എം എസ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വിട്ടിയായിരുന്നു. സർക്ക് നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാല്ലാ, ആരോഗ്യ വിചാരത്തിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ജംഷീർ വിറ്റി, അതുപോലെ പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പി എന്നിവരായിരുന്നു. വയലെ ക്യാൻസർ ചികിത്സാ രീതികളും ശാസ്ത്രക്രിയക്ക് ശേഷമുള്ള ജീവിതവും. വയലെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇത് കേട്ട സമയത്ത് തന്നെ കുറേ നമ്മുടെ ആശങ്കകൾ അസ്ഥാനത്താണെന്നും പരിഹാരത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം ആരോഗ്യ വിചാരത്തിലൂടെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാല്ലാ, പീസ് റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി പ്രാർത്ഥനാ പഠനമാണ്.
0: നമുക്കെല്ലാം വേണം അല്ലേ, പ്രാർത്ഥനയും വേണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മഴ അധികമായാൽ ഒരു വിശ്വാസി ചെയ്യേണ്ടുന്ന കാര്യമാണ് അള്ളാഹുവിനോട് ആ മഴയെക്കുറിച്ചുള്ളൊരു പ്രാർത്ഥന. അധിക മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥനയാണ് അബ്ദുറൌഫ് അൽ ഹക്മി ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലൂടെ നമുക്ക് പഠിക്കാൻ അവസരമുണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു പ്രാർത്ഥന കേട്ട് തിരിച്ചു വരാം.
4: ഏറെ പ്രിയങ്കരരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഴയെന്നത് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹമെല്ലാം ആസ്വദിക്കുന്നവരുമാണ് നമ്മൾ, അത് ആവശ്യക്കാരനുമാണ്. എന്നാൽ മഴ അധികമായി കഴിഞ്ഞാൽ, അമിതമായി കഴിഞ്ഞാൽ അത് പരീക്ഷണമാവുകയും മനുഷ്യന് അതിനെ തടുക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥകളുമുണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിൽ മഴയുടെ കെടുതി കാരണം പ്രയാസങ്ങളിലായ ദുരിതങ്ങളിലായ കുടുംബങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പത്രവാർത്തകളിൽ, ടിവി ചാനലുകളിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇതുപോലെ മഴക്കെടുതി ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. മഴ അധികമായി കഴിഞ്ഞാൽ അത് തടയുവാനും അത് നമ്മിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറിപ്പോകുവാനും ആളുകളില്ലാത്ത മേച്ചിൽപ്പുറങ്ങളിലേക്കും മലകളിലേക്കും കുന്നുകളിലേക്കും ആ മഴകൾ വർഷിച്ച് നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിക്കിട്ടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന നമുക്കിന്ന് പഠിക്കാം. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു: അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു: അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ്. ഒരിക്കൽ കൂടി: അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ്. വീണ്ടും അവിടുന്ന് പ്രാർത്ഥിച്ചു: വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. ഒരിക്കൽ കൂടി: വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലാഹുവേ, ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കണമേ. ഇതിനെ ഒരു ശിക്ഷയായി ഞങ്ങളുടെ മേൽ നീ ആക്കരുതേ. അല്ലാഹുവേ, ഈ മഴയെ മേച്ചിൽ സ്ഥലങ്ങളിലും മലകളിലും താഴ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ ആക്കേണമേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥന ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക, കൂടെ ചൊല്ലാൻ ശ്രദ്ധിക്കുക, അതോടൊപ്പം കാണാതെ പഠിക്കുവാനും പരിശ്രമിക്കുക. പ്രാർത്ഥന അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആഖാമി വദ്ദിറാബ് വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. പ്രാർത്ഥന ഒരു ആവർത്തി കൂടി, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആഖാമി വദ്ദിറാബ് വബുതൂനിൽ ഔദിയതി വമനാബിതി ശജർ. ഈ പ്രാർത്ഥന പഠിക്കുക. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു ഇത്തരം മഴക്കെടുതികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ. അപ്പോ പ്രാർത്ഥനാ പഠനം കേട്ടുകഴിഞ്ഞു. മഴ അധികമായാൽ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുറഊഫ് അൽഹിക്കമിയാണ് നമുക്ക് പ്രാർത്ഥനാ പഠനം നിർവഹിച്ചു തന്നിട്ടുള്ളത്. ശരി, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. റേഡിയോ വൈബ്സിൽ ഇനി കുട്ടികൾക്കുള്ളൊരു പ്രോഗ്രാമിന്റെ സമയമാണ്. പൂമരത്തണലിൽ
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കുട്ടികളുടെ സ്വന്തം അൽ ഫഹദ് പൂന്തുറ ഇവിടെ കാത്തിരിക്കുകയാണ്. സൂക്ഷ്മ വസ്തുക്കൾ സൂക്ഷിക്കുക എന്ന ടോപ്പിക്കിലാണിന്ന് അദ്ദേഹം കുട്ടികളുമായി സംവദിക്കുന്നത്. സലാംക.
3: സൂക്ഷ്മ വസ്തുക്കൾ സൂക്ഷിക്കുക കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുള്ളതായി തോന്നുന്നു. നമുക്ക് പൂമരത്തണൽ കേട്ട് കൗതുകപ്പെടാം. പൂമരത്തണലിലേക്ക് കുട്ടികളെ കൂടി കേൾപ്പിക്കൂ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എന്തൊക്കെയുണ്ട്? നമ്മൾ എല്ലാവരും സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ആരൊക്കെയോ കരയണുണ്ടെന്നത് പോലെ കരയണുണ്ടോ ആരെങ്കിലും നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ? ഉണ്ടോ? എനിക്ക് തോന്നുന്നതാകല്ലേ. കൂട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ തണലത്തിരിക്കുന്ന രാജാക്കന്മാരെ, രാജ്ഞിമാരെ, നിങ്ങളെല്ലാവരും വീട്ടിലെ രാജാവും രാജ്ഞിമാരുമാണ്. എന്താ അറിയോ സംഭവം? കൂട്ടുകാർക്കിടയിൽ നിങ്ങൾ രാജാക്കന്മാരാണ്. കൂട്ടുകാരികൾക്കിടയിൽ നിങ്ങൾ ഓരോരുത്തരും രാജ്ഞിമാരാണ്. എന്താണെന്ന് അറിയോ സംഭവം? നമ്മുടെ കൈകളിൽ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരികൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സൂക്ഷിക്കാൻ തരും. തരൂലേ. ഇപ്പൊ സ്കൂളിൽ നേരത്തെ പോകുന്നത് കൊണ്ട് നമ്മളോട് കൂട്ടുകാരൻ ഒരു സാധനം തരും. നീ നേരത്തെ പോകല്ലേ, അപ്പൊ ഇത് അവിടെ എത്തിച്ചിക്കണം, അവിടെ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം തരും. അപ്പോ അത് കൊണ്ടുപോകുന്ന ആളാരാണ്? നമ്മളാണല്ലേ. അപ്പൊ നമ്മൾ രാജാവാണ്, ആ സാധനം കൊണ്ടുപോകുന്ന ആളാണ് അല്ലേ. രാജാവിന്റെ കയ്യിലേ ഓർ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവുക, എല്ലാരും വിശ്വസിച്ച സാധനങ്ങളൊക്കെ ഏൽപ്പിക്കാം അല്ലേ കൂട്ടുകാരെ, അല്ലേ. അപ്പോ നമ്മുടെ കയ്യിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാൻ തരും. തരൂലേ. അപ്പോ നമ്മളത് സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാനും എന്നോട് ചോദിക്കണേ, അതുപോലെ നിങ്ങളും ചോദിക്കണം കേട്ടോ, നിങ്ങളോട് ചോദിക്കണം. എൻ്റെ കയ്യിൽ പറയണേ, എൻ്റെ കയ്യിൽ എൻ്റെ കൂട്ടുകാരൻ ഇന്നലെ സ്കൂള് വിട്ടു വരുന്ന സമയത്തൊരു സാധനം എൻ്റെ കയ്യിൽ തന്നു. അത് ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. അത് എവിടെയായിരുന്നു? കൂട്ടുകാരെല്ലാം ചിന്തിച്ചോ ഇല്ലേ. ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ ഒരു സാധനം തരും. പിന്നെ മോനെ, മോളെ, അല്ലെങ്കിൽ എടാ, പിന്നെ ഇതുപോലെ നീ സാധനം ഒന്ന് സൂക്ഷിക്കണടാ എന്ന് പറഞ്ഞിട്ട് തരും. തരുമ്പോള് തരൂല്ലേ കൂട്ടുകാരെ, തരുമ്പോഴെന്താ നമ്മളത് സൂക്ഷിക്കാറുണ്ടോ? അവിടെയാണ് വിഷയം. ഇന്ന് പൂമരത്തണലിലെ കൂട്ടുകാർക്ക് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അതാണ്. നമ്മുടെ കൈകളിൽ തരുന്ന സാധനം നമ്മൾ ഓരോരുത്തരും സൂക്ഷിച്ചു വയ്ക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഞാനൊരു കാര്യം, ഒരു കഥ പറയാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നൊരു കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അമാനത്തുകൾ, ഒരു സാധനം സൂക്ഷിക്കാൻ തരുന്നതിനെ അത് സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കുന്നതിനെയാണ് അമാനത്ത് എന്ന് പറയുന്നത്. എങ്കിൽ അമാനത്തുകൾ സൂക്ഷിക്കാൻ കഴിയാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല. ഒരിക്കൽ പ്രവാചകൻ പറയണേ, അമാനത്തുകൾ സൂക്ഷിക്കാൻ കഴിയാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല. നമ്മൾ ഓരോരുത്തരും വിശ്വാസിയാണ് അല്ലേ? നമ്മൾ അള്ളാഹനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണ് അല്ലേ കൂട്ടുകാരെ? പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, എന്താറിയോ? നമ്മുടെ കൈകളിൽ ഒരാളൊരു സാധനം തന്നാൽ അതതിൻ്റെ പ്രകാരം സൂക്ഷിക്കാത്തിടത്തോളം നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കണം. എന്നിട്ട് ബാക്കി പറയണം, വാഗ്ദാനങ്ങൾ പാലിക്കാത്തവൻ ദീനിലുമില്ല എന്ന് പറയാതെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട്, അനസ് ബിൻ മാലിക് പറയണേ, അവരോട് എന്ത് ചെയ്തിട്ടില്ല? പ്രഭാഷണം, പ്രസംഗം നടത്തിയിട്ടില്ല. എന്താ ഇപ്പൊ ഇതിന്ന് മനസ്സിലായത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കഥയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ആദ്യം പറയണത് എന്താണെന്നറിയോ? അമാനത്തുകൾ ഒരാൾ സൂക്ഷിക്കാൻ തന്ന സാധനം സൂക്ഷിക്കാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല, ഒന്ന്. പിന്നെ രണ്ടാമത്തത്, വാഗ്ദാനങ്ങൾ പാലിക്കാത്തവൻ ഒരാളൊരു കാര്യം പറഞ്ഞു, ആ ശരി ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു പോയവൻ അത് പാലിക്കാത്തിടത്തോളം അവൻ ദീനിലുമില്ല. അല്ലേ, ഇസ്ലാം എന്നത് നമ്മുടെ മതമാണ്. ആ മതത്തിൽ വാഗ്ദാനം ലംഘിക്കാത്ത ഒരു മുസ്ലിം അവൻ ദീനിൽപ്പെട്ടവനല്ല, മാറിയുന്നു അവിടെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കണ് എന്ന് പറഞ്ഞിട്ടേ പ്രവാചകൻ പ്രസംഗം തുടങ്ങുള്ളൂന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കൂട്ടുകാരെ, ഇത് രണ്ടിലും നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, ഇത് രണ്ടിലും നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്നുണ്ടോ? ഈ പൂമരത്തണലിൽ എപ്പിസോഡ് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇതിലേതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ ശരി, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ദിവസം നമ്മുടെ കൂട്ടുകാരൻ ഒരു പേന നമ്മുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോനെ എടാ പിന്നെ ഈ പേന നീ കയ്യിൽ വച്ചിരിക്കണം, ആര് ചോദിച്ചാലും കൊടുക്കരുത്, ഇത് ഞാൻ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നീ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരവിടുന്ന് പോവും. അപ്പോൾ വളരെ സന്തോഷത്തിൽ, ആ അതിനെന്താടാ ഞാൻ സൂക്ഷിച്ചോളാം, അല്ലെങ്കിൽ അതിനെന്താടി ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മൾ അവൻ്റെയും അവളെ സാധനം വാങ്ങി വയ്ക്കും അല്ലേ കൂട്ടുകാരെ? വാങ്ങി വച്ചിട്ട് അവളങ്ങോട്ട് തിരിയുമ്പോൾ അവളവളെ നങ്ങ് പോവും. ഒരു ദിവസം കഴിഞ്ഞിട്ട് അവളൊന്നും വാങ്ങിയില്ല, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ട് അവളൊന്നും വാങ്ങിയില്ല, അപ്പോൾ മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ അവൾ വന്നൂല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കും, പേനയുടെ ആ ടോപ്പ് അതൊന്ന് ഊരി നോക്കും, ആ കൊള്ളാം നല്ല സെൻറ്റ്, എഴുതി നോക്കും, ആയിവ നല്ല രസമുണ്ടല്ലോ, എഴുതാൻ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരൊന്നും ചോദിക്കും, എടാ വേറെ കൂട്ടുകാരൊന്നും ചോദിക്കും, എടാ ആ പേന തരോടാ പോടെ ഫസ്റ്റ് തരില്ല എന്നൊക്കെ പറയും, അല്ലെങ്കിൽ പോടി ഞാൻ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇന്നാ നീ വെച്ചോ. അവൻ ആ പേനയും കൊണ്ട് ഇങ്ങനെ വരച്ച് കുത്തി വരച്ച് ആ പേനയുടെ മോനെ കുടിച്ചു. അപ്പം നമുക്ക് തന്ന കൂട്ടുകാരൻ വന്ന് ചോദിക്കും, എടാ ഞാൻ നിൻ്റെ അടുത്തൊരു പേന തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെനിക്ക് തിരിച്ചു തരോടാ ചോദിക്കുമ്പോൾ നമ്മൾ പടച്ച തമ്പുരാനേ മുളക് കടിക്കുമ്പോൾ നമ്മളൊരു നമ്മൾ വലിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പറയും, പടച്ചോനേ ഞാനിപ്പോൾ എൻ്റെ പേനെ അതില്ലാതായി പോയടാ എന്ന് നമ്മൾ പറയും. അല്ലേ കൂട്ടുകാരെ, അങ്ങനെ പറയുമ്പോൾ അവൻ്റെ വിഷമം എത്രയായിരിക്കും. അതൊന്ന് ഒരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ചെയ്തില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ പെട്ടിട്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ പെട്ടു. എങ്ങനെ ഒരാൾ സൂക്ഷിക്കാൻ തന്ന സാധനം നമ്മൾ സൂക്ഷിച്ചിട്ടില്ല ഇല്ല. രണ്ടാമത്തെ കാര്യം വാഗ്ദത്തം. ഒരാളൊരു കാര്യം പറഞ്ഞു, അത് പാലിക്കാത്തവൻ ദീനിലുമില്ല. ഇസ്ലാം നമ്മുടെ മതമാണ്, മുഹമ്മദ് അന്തിമ നബിയാണ്, സത്യമതത്തിനുത്തമദൂതൻ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു. കൂട്ടരെ, ഇസ്ലാം എന്ന നമ്മുടെ മതം, അതിൽ നമ്മൾ വിശ്വസിച്ചു. നമ്മുടെ അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യം എന്ത്? നിങ്ങൾ ഒരാളുടെങ്കിലും ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാലേ അത് ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദീനിലില്ല കേട്ടോ, പുറത്താണ്, ഔട്ട് ഔട്ട്. കളിക്കാൻ പോകുമ്പോൾ വിക്കറ്റായാൽ ആ ശരി മോനെ ഔട്ട് ഔട്ട്. അതുപോലെ നമ്മൾ ഇവിടെ വിക്കറ്റാകാൻ പോകണം. നമ്മുടെ കൂട്ടുകാരനെ പറയും, കൂട്ടുകാരൻ വിളിക്കേടാ നാളെ എൻ്റെ വീട്ടിൽ നീ വരോ. അപ്പോൾ പറയും, ഓ ശരി ഞാൻ വരാടാ ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ വീരവാദമൊക്കെ പറഞ്ഞ് നമ്മൾ പോവും. പിറ്റന്നാവ ഇങ്ങനെ നമ്മളെ കാത്തിക്കും, മാ ഇന്നെൻ്റെ കൂട്ടുകാരൻ വരുമല്ലോ അമ്മാട്ടൊക്കെ നമ്മൾ പറയും. മാ ഇന്നെൻ്റെ കൂട്ടുകാരൻ വരുമല്ലോ അവൾ പറയും. മാ നിൻ്റെ കൂട്ടുകാരി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സന്തോഷിച്ച് കാത്തിരിക്കും. നേരം ഉച്ചയ്ക്കാണ് വരാമെന്ന് പറഞ്ഞത് കേട്ടോ. ഉച്ച കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു, 1 മണിയും കഴിഞ്ഞു, അവനെ കണ്ടില്ല. അവ ആ പ്രതീക്ഷിച്ചിരിക്കുന്ന കൂട്ടുകാരിങ്ങനെയിരിക്കും. 2 മണിയും കഴിഞ്ഞു, കണ്ടില്ലല്ലോ. മണി ഇതാ 3 ആകാൻ പോകുന്നു, അപ്പോഴും കണ്ടില്ല. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കും, ഓൻ വരണുണ്ടോ അല്ലെങ്കിൽ ഓൾ വരണുണ്ടോ എന്നൊക്കെ നോക്കും. പക്ഷേ കാണാൻ സാധിച്ചില്ല. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ ആ കൊടുത്ത വാക്ക് ലംഘിച്ചു അല്ലേ? നമ്മളെ കാത്തിരുന്ന കൂട്ടുകാരൻ കൂട്ടുകാരി കാത്തിരുന്നപ്പോ എന്ത് ചെയ്തു? ആ വാക്ക് നമ്മൾ ലംഘിച്ചു. അപ്പൊ നമ്മളെ ദീനകത്തുണ്ടോ? നമ്മളെ ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ ഇല്ലേ? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. ശരി കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകനുണ്ടല്ലോ, ഞാൻ പറഞ്ഞു അവസാനത്തെ പ്രവാചകൻ സല്ലല്ലാഹു. എന്താ പറയാ പ്രവാചകന്റെ പേര് കേട്ടാൽ? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ത്? ആ പ്രവാചകനെ എല്ലാവരും വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നായിരുന്നു അല്ലേ? ആ പ്രവാചകനെ എല്ലാവരും വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നായിരുന്നു. കാരണം എന്താ? പ്രവാചകൻ ഈ രണ്ടു കാര്യത്തിൽ ബെറ്റർ ആയിരുന്നു. അതായത് ഒരാളൊരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളെപ്പോലെയല്ല പ്രവാചകൻ്റെ കയ്യിൽ കൂട്ടരെ ശത്രുക്കൾ പോലും വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുമായിരുന്നു? ഏൽപ്പിക്കാൻ കൊടുത്തു. പ്രവാചകൻ ഇഷ്ടമില്ലാത്ത, പ്രവാചകനെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത, പ്രവാചകൻ പറയുന്നത് ഒന്നും ചെയ്യാത്ത ശത്രുക്കൾ, പ്രവാചകനെ കൊല്ലണമെന്ന് വിചാരിച്ചിരിക്കുന്ന ശത്രുക്കൾ പോലും എന്തു ചെയ്തിരുന്നു? പ്രവാചകന്റെ കയ്യിൽ ഓരോ സാധനവും ഇങ്ങനെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കും, ഇത് ചെയ്യണം കേട്ടോ. കാരണം എന്താ? പ്രവാചകനത് കൃത്യമായിട്ട് സൂക്ഷിക്കും. നമ്മളോ അങ്ങനെയൊക്കെ ആയപ്പോൾ പ്രവാചകനൊരു പേര് വന്നു. എന്താ കൂട്ടുകാരെ പേര്? അൽ അമീൻ. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, വിശ്വസ്തൻ. ആ പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം പ്രവാചകൻ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ, കൊടുക്കുന്ന കാര്യങ്ങൾ, അമാനത്തുകൾ സൂക്ഷ്മതയോടുകൂടി അത് സൂക്ഷിക്കുമായിരുന്നു. അങ്ങനെ പ്രവാചകൻ സൂക്ഷിക്കുമായിരുന്നു. അതുപോലെ പ്രവാചകൻ കൊടുത്ത വാക്ക് അത് അനുസരിക്കുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ തൻ്റെ കൈവശമുണ്ടായിരുന്ന കുറേ ആളുകൾ കുറേ സാധനമൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തല്ലോ. ആ സാധനങ്ങളൊക്കെ ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹയുടെ കൈവശം കൊടുത്ത് ഏൽപ്പിച്ചു. ശേഷം അലി റളിയല്ലാഹു അൻഹുവിനോട് അതെല്ലാം അവകാശികൾക്ക് തിരിച്ചു നൽകണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം നിർദ്ദേശിച്ചു. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ കൂട്ടുകാരി നമ്മുടെ കയ്യിൽ ഒരു സാധനം സൂക്ഷിക്കാൻ തന്നിട്ട് അത് കൃത്യമായി നമ്മൾ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ. അത് നമ്മൾ ഇല്ലാതാക്കി ഒരു പേന തന്നാൽ അതിനെടുത്തിട്ട് ആ നല്ല രസമുണ്ട്, അതിൻ്റെ ടോപ്പ് കൂരി അതിനെ വരച്ച് അതിൻ്റെ നിബടിച്ച് നമ്മളങ്ങനെ കളയും അല്ലേ കൂട്ടുകാരെ. പക്ഷേ പ്രവാചകൻ കൊടുത്ത സാധനം അത് സൂക്ഷ്മമായി, അതിസൂക്ഷ്മമായി അത് സൂക്ഷിച്ചു വെച്ച്, എന്നിട്ട് പ്രവാചകൻ ഇവിടെ നിന്ന് സ്ഥലം വിട്ടു പോയപ്പോൾ ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇന്നയാൾ വരുമ്പോൾ ഇന്നയാൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത് ഏൽപ്പിച്ചു പോയി. പക്ഷേ ഒരു കാര്യം നോക്കൂ കൂട്ടുകാരെ, ഇപ്പം നമ്മുടെ ശത്രുക്കളാണ് നമ്മുടെ കയ്യിലൊരു സാധനം കൊണ്ട് തന്നെങ്കിൽ പിന്നെ പറയും വേണ്ട, നമ്മളാ സാധനം ഇല്ലാതാക്കിയിരിക്കും അല്ലേ കൂട്ടുകാരെ. പക്ഷേ പ്രവാചകൻ്റെ ശത്രുക്കൾ കൊണ്ട് തന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനെ കഠിനമായി ദ്രോഹിക്കുന്ന ശത്രുവിനോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസ വഞ്ചന കാണിച്ചിട്ടില്ല. നമ്മളിൽ ഏൽപ്പിക്കുന്ന സാധനങ്ങൾ നമ്മളും വിശ്വാസ വഞ്ചന കാണിക്കാൻ പാടില്ല. അത് ആരുടെ സ്വഭാവം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശ്വാസ വഞ്ചന അത് കാപട്യത്തിൻ്റെ, കപടതയുള്ള ഒരാളുടെ ലക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖിൻ്റെ കപടവിശ്വാസമുള്ള കാപട്യമുള്ള മുനാഫിക്കിൻ്റെ അടയാളം മൂന്ന് കാര്യമാകുന്നു. ഈ കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ടോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ കൂട്ടുകാരെ. മുനാഫിക്കിൻ്റെ അടയാളം മൂന്നെണ്ണാണ്, അത് നമ്മുടെ അടുത്തുണ്ടോ നോക്കണേ ഞാൻ പറയണം. ഒന്നാമത്തെ കാര്യം, ഇദാ ഹദ്ദസ കദബ, ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. കൂട്ടുകാരെ, നമ്മൾ കളവ് പറയലുണ്ടോ? നമ്മുടെ ഉമ്മ ചോദിക്കും, മോനെ എവിടെ പോയിരുന്നു? ചിലപ്പോൾ ഉമ്മ ഒന്നും പറയാൻ പറ്റാതെ ഉമ്മാനോട് പറയാതൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. പോയിട്ട് ഉദ്ദേശം ഉമ്മ ചോദിക്കും, മോനെ എവിടെ പോയിരുന്നു? പടച്ചോനെ പെട്ട്, ഇനിയിപ്പോൾ എന്താ പറയാ? കള്ളം പറയും. ഒരു ദിവസം സ്കൂളിൽ നിന്ന് ലീവ് എടുത്തു. അപ്പോൾ ടീച്ചർ ചോദിക്കും, മോനെ എവിടെ പോയിരുന്നു? ഇന്നലെ സ്കൂളിൽ വന്നില്ലല്ലോ. അത് ടീച്ചറേ, എനിക്ക് തലവേദനയായിരുന്നു. അവനക്കൊരു കുഴപ്പമില്ലായിരിക്കും ചിലപ്പോൾ അല്ലേ കൂട്ടുകാരെ. അല്ലെങ്കിൽ ടീച്ചറേ, എനിക്ക് വയറുവേദനയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അത് മുനാഫിക്കിൻ്റെ അടയാളമാണ്, കാപട്യമുള്ള മുനാഫിക്കിൻ്റെ അടയാളമാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ കളവ് പറയാനും നമ്മൾ പാടില്ല, അതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം, വ ഇദാ വ അദ അഖ്ലഫ, അവൻ വാഗ്ദത്തം നൽകിയാൽ, ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ഏൽപ്പിച്ചാൽ പറഞ്ഞത് ചെയ്യാമെന്ന് ഏറ്റുകഴിഞ്ഞാൽ ഒരു കാര്യം, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂട്ടുകാരെ, അത് ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റുകഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും? അത് അഖ്ലഫ, അത് ലംഘിക്കും. അത് ചെയ്യാതെ അതിനെ അലക്ഷ്യമട്ടിൽ അവനത് ഉപേക്ഷിക്കും. മൂന്നാമത്തെ കാര്യം എന്താ? വ ഇദക് തുമീന ഹാന, അവനെ വിശ്വസിച്ചാലേ അവൻ വഞ്ചിക്കും. അവനെ വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കുമെന്ന്. നോക്കൂ കൂട്ടുകാരെ, അവനെ വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും, ഇത് മുനാഫിക്കൻ അടയാളമാണ്. നമ്മള് കയ്യിൽ ഒരു സാധനം തന്നത് സൂക്ഷിക്കാതിരുന്നാല് അത് വഞ്ചനയല്ലേ? അത് അവന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് വഞ്ചനയല്ലേ? അതുപോലെ അവൻ നമ്മളെ വിശ്വസിച്ചിട്ട് ഒരു സാധനം ഏൽപ്പിച്ച് കൊടുക്കാതിരുന്നാല് അത് വഞ്ചനയല്ലേ? അത് നമ്മൾക്ക് കാപട്യമല്ലേ? കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു തആല വാഗ്ദത്തം ലംഘിക്കുന്ന, വിശ്വസിച്ചാൽ ചതിക്കുന്ന, സംസാരിച്ചാൽ കളവ് പറയുന്ന ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടുകയേയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറയണ് ലാ തുജാദിൽ എന്ന് തുടങ്ങുന്ന സൂറത്തു നിസ്സായിലെ 107-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയണ എന്താണെന്നറിയോ? ആത്മവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ തർക്കിക്കരുത്. മഹാവഞ്ചകനും അധർമ്മകാരിയുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അല്ലേ, നമ്മള് അധർമ്മം പ്രവർത്തിച്ചാല് ഒരാളെ വഞ്ചിച്ച് അവൻ്റെ പേന തട്ടിയെടുത്താൽ എടാ പിന്നെ ഇത് ഞാൻ ഇപ്പൊ തരാൻ കേട്ടോ എന്ന് പറഞ്ഞ് അവൻ്റെ പേന വാങ്ങിപ്പോവും, എന്നിട്ടും അത് കൊടുക്കൂല. അപ്പോ വഞ്ചിച്ചു കഴിഞ്ഞാല് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടൂല. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഠിനകഠോരമായ നരകത്തിലായിരിക്കും അല്ലേ? മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിൽ വഞ്ചകന്മാരെ തിരിച്ചറിയാൻ അള്ളാഹു പ്രത്യേകം അടയാളം സ്ഥാപിക്കപ്പെടും എന്നുപോലും ഹദീസുകളിൽ കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളൊരു സാധനം സൂക്ഷിക്കാൻ തന്നിട്ടും അത് സൂക്ഷിക്കാതെ വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിൽ കൂട്ടരെ നമ്മുടെ മേലിൽ അള്ളാഹു ഒരു സീല് പതിക്കും, എന്നിട്ട് ഇവനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു സീല് പതിക്കും. ആ സീല് ഉള്ള ആള് അള്ളാഹു ഇഷ്ടപ്പെടൂല. നരകത്തിൻ്റെ കഠിനകഠോരമായ ശിക്ഷയിലേക്ക് നമ്മളെ അള്ളാഹു തള്ളിയറിയും. ഹോ, എത്ര ഗൗരവമാണല്ലേ കൂട്ടരെ. അതുകൊണ്ട് അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. പീസ് റേഡിയോ പൂമരത്തണലിൽ കേട്ട എല്ലാ ശ്രോതാക്കളും വഞ്ചിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാവരും വിശ്വസിക്കുന്ന, എല്ലാവരെയും വിശ്വാസപ്പെടുത്തുന്ന കൂട്ടുകാരായി കൂട്ടുകാരികളെ മാറുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബാറക്കല്ലാഹു ഫീക്ക്. മാഷാല്ലാ, രസകരമായ ഒരു എപ്പിസോഡായിരുന്നു. കുട്ടികളുടെ സ്വന്തം കൂട്ടുകാരനായ അൽഫഹദ് പൂന്ത്ര മനോഹരമായ ഒരു എപ്പിസോഡാണ് ഇവിടെ പ്രസന്റ് ചെയ്തത്. സൂക്ഷ്മ വസ്തുക്കൾ സൂക്ഷിക്കുക എന്ന ടൈറ്റിലിൽ നിന്നാണ് അദ്ദേഹം ഇന്നത്തെ സംസാരം കുട്ടികളുമായി നടത്തിയത്.
6: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പ്രിയമുള്ളവരെ, ഇനി റേഡിയോ വൈബ്സിൽ നുറുങ്ങുകളാണ്. എന്താണ് ഹൃദയാഘാതം? ഡോക്ടർ യൂസുഫ് അലിയുടെ രചനയുടെ ശബ്ദാഖ്യാനവുമായി നുറുങ്ങുകളിൽ സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
7: എന്താണ് ഹൃദയാഘാതം? രചന ഡോക്ടർ യൂസുഫ് അലി. ഹൃദയപേശികൾക്ക് രക്തം എത്തിച്ചുകൊടുക്കുന്ന കൊറോണറി രക്തധമനികളിൽ രക്തയോട്ടം തടസ്സപ്പെടുമ്പോഴാണ് ഹൃദയാഘാതമുണ്ടാകുന്നത്. കൊറോണറി രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നത് മൂലമോ മറ്റു കാരണങ്ങളാലോ വ്യാസം കുറയുകയും രക്തയോട്ടം തടസ്സപ്പെടുകയും ചെയ്യുമ്പോൾ ഹൃദയപേശികൾക്ക് രക്തം കിട്ടുന്ന അളവ് കുറയുകയും

0: മായി ചിലരിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണമായും നിലച്ചുപോകുന്നു. അതിനാണ് ഹൃദയസ്തംഭനം എന്നു പറയുന്നത്. ഹൃദയാഘാതം വന്നവർക്ക് വേഗം വൈദ്യസഹായം കിട്ടിയാൽ സ്തംഭനം വരാതെ രക്ഷപ്പെടാം. ഹൃദയാഘാതം ഉണ്ടാകുന്നവരിൽ 10% പേർക്കും ഹൃദയസ്തംഭനം വരാം. ഇത്തരക്കാരാണ് ആശുപത്രിയിലേക്കുള്ള വഴിയിലും ആശുപത്രിയിലെത്തിയ ഉടനെയും മരിച്ചുപോകുന്നത്. അൻജൈന. ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് രക്തം ലഭിക്കാത്തതിന്റെ ഫലമായുണ്ടാകുന്ന നെഞ്ചുവേദനയാണ് അൻജൈന. ഹൃദയ ധമനികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ പ്രധാന ലക്ഷണമായി ഇതിനെ തിരിച്ചറിയണം. ആവശ്യത്തിന് രക്തം ലഭിക്കാതെ വരുമ്പോൾ ഹൃദയം വേദനയുടെ രൂപത്തിൽ നമുക്ക് സൂചന നൽകുന്നു. നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഹൃദയം നേരിടുന്നത്. പലരിലും പല തരത്തിലാണ് ഇത് അനുഭവപ്പെടുക. നെഞ്ചിൽ ചെറിയൊരു ഭാരം കയറ്റിവച്ചതുപോലെ തോന്നുക, നെഞ്ചരിച്ചിൽ ഉണ്ടാവുക, നെഞ്ച് വലിഞ്ഞു മുറുകുന്നതുപോലെ തോന്നുക, നെഞ്ചിൽ നിന്ന് വേദനകൾ കഴുത്ത്, കൈകൾ, താടിയെല്ല്, പുറം തുടങ്ങിയ ശരീരഭാഗങ്ങളിലേക്ക് പടരുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. നെഞ്ചിലും കയ്യിലുമായി വേദന വരുന്ന 70% പേരിലും അതിനു കാരണം ഹൃദ്രോഗം ആയിരിക്കും. ചിലർക്ക് നെഞ്ചുവേദനയ്ക്കു പകരം വയറ്റിലാണ് അസ്വസ്ഥത അനുഭവപ്പെടുക. ചിലർക്ക് ഓക്കാനം, ഛർദി, ശ്വാസംമുട്ടൽ, തലകറക്കം, വയറിളക്കം എന്നിവയും ഉണ്ടാകാറുണ്ട്. ഹൃദ്രോഗം വേദനയില്ലാതെ വരുമോ? നെഞ്ചുവേദന ഇല്ലാതെയും ഹൃദ്രോഗം ഉണ്ടാകാം. നെഞ്ചുവേദന ഇല്ലാത്തതുകൊണ്ട് ഇവരിൽ പലരും ഹൃദ്രോഗ വിവരം അറിയില്ല. പിന്നീടെപ്പോഴെങ്കിലും ECG എടുക്കുമ്പോഴാണ് രോഗവിവരം അറിയുക. ചിലർക്ക് നെഞ്ചരിച്ചിലും വിങ്ങലും ഉണ്ടായി കുറച്ചു കഴിഞ്ഞ് അത് മാറിയെന്നു വരാം. ഈ ലക്ഷണങ്ങൾ ഹൃദ്രോഗത്തിന്റേതാണെന്ന് പലരും തിരിച്ചറിയാറില്ല. പ്രമേഹരോഗികളിലാണ് വേദനയില്ലാതെ ഹൃദ്രോഗം കൂടുതലായി കണ്ടുവരുന്നത്. സ്ത്രീകളുടെ ഹൃദ്രോഗ സാധ്യത. സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണെന്ന ഒരു ധാരണ പൊതുവെയുണ്ട്. എന്നാൽ സ്ത്രീകളിൽ രോഗനിരക്ക് കൂടിവരികയാണെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു. ആർത്തവ വിരാമമാകുന്നതോടെ സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ്. ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതാണ് ഇതിന് കാരണം. അമിത മാനസിക സമ്മർദ്ദം, അമിത ഭക്ഷണം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ കാരണങ്ങളാലും സ്ത്രീകളിൽ ഹൃദ്രോഗം ഉണ്ടാകും.
1: ബാറക്കല്ലാഹു ഫീക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ നുറുങ്ങുകളിലൂടെ കേട്ടത് ഹൃദയാഘാതത്തെക്കുറിച്ചായിരുന്നു. ഡോക്ടർ യൂസുഫ് അലിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് സുദ്ദീഖ് സുലാഹി, നിലമ്പൂർ.
2: പീസ് റേഡിയോ വൈബ്സിൽ ഇനി അസ്മാഉൽ ഹുസ്ന. ഷമീർ മദീനിയാണ് അസ്മാഉൽ ഹുസ്നയിൽ പതിവ് പോലെ അള്ളാഹുവിൻ്റെ റഖീബ് എന്ന നാമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനത്തിലേക്ക് നമ്മൾ കാതോർക്കുന്നു. അസ്മാഉൽ ഹുസ്ന.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ പരമാവധി സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ നമ്മൾ എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എമ്പാടും മാറ്റങ്ങളുണ്ടാക്കി തീർക്കുമെന്നാണ്. സലഫു സാലിഹീങ്ങളുടെ ജീവിതം മുച്ചൂടും മാറിയത് അള്ളാഹുവിനെ അറിഞ്ഞതിലൂടെയാണ്. അപ്പോൾ ഓരോ നാമങ്ങളും നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ആ നാമങ്ങളും വിശേഷണങ്ങളും ഉള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ താൽപ്പര്യമായി ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സത്യവിശ്വാസി ഈ ഒരു അറിവിലൂടെ നേടുന്ന വല്ലാത്ത നേട്ടങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളുമുണ്ട്. അത് അനുഭവിക്കുവാനും ആ രീതിയിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 32-ാമത്തെ നാമമായി അൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമങ്ങളായ നാമങ്ങളിൽ 32-ാമത്തെ നാമമായി നമ്മൾ ഇന്ന് പഠിക്കാനെടുക്കുന്നത് അർ റഖീബ് എന്ന വിശുദ്ധ നാമമാണ്. അർ റഖീബ് എന്ന് പറഞ്ഞാൽ

0: നിരീക്ഷകൻ എന്നാണ് നമുക്കതിന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന പരിഭാഷ. അഥവാ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മ നിരീക്ഷകനായ അള്ളാഹു അവനൊരിക്കലും അശ്രദ്ധയിലല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, സൂറത്തുൻ നിസായിലെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനാകുന്നു, നിങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. അതേപോലെ ആ ഒരു നാമം നമുക്ക് മനസ്സിലാക്കിത്തരുന്ന അള്ളാഹുവിൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ചുള്ള ഒരു ആശയവും കൂടിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിരീക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം, സൂറത്തുൽ മാഇദയിലെ അവസാന ഭാഗത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരലോകത്ത് വച്ച് അള്ളാഹുവിനോട് പറയുന്ന ആ സംഭാഷണത്തിൽ ഉള്ളൊരു ഭാഗമാണ്. അള്ളാഹുവെ, നീ എന്നെ പരിപൂർണമായി ഏറ്റെടുത്തതിന് ശേഷം, കുൻത അൻത റഖീബ അലൈഹിം, നീയായിരുന്നു അവരുടെ മേൽനോട്ടക്കാരനായി നിരീക്ഷകനായിട്ടുണ്ടായിരുന്നവൻ എന്ന ആ പ്രയോഗത്തിൽ നിന്നും അള്ളാഹു അർ റഖീബ് നിരീക്ഷകനാണ്, മേൽനോട്ടക്കാരനാണ് എന്ന ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വക്കാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ വചനത്തിലുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിൻ്റെയും മേൽ നിരീക്ഷകനാണ്, മേൽനോട്ടക്കാരനാണ്. ഹുവല്ലദീ ലാ യഗ്ഫുലു അലാ അമ്മാ ഖലഖ്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ഒരിക്കലും അശ്രദ്ധനല്ല. അതേപോലെ അൽ മുത്തലിഉ അലാമാ അക്കന്നതുഹു സുദൂർ, അവരുടെ ഹൃദയങ്ങൾ മറച്ചുവെക്കുന്നതുപോലും അറിയുന്നവനാണ് അള്ളാഹു. അപ്പോൾ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. അതാണ് അർ റഖീബ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, മാ യകൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും, അവർ മൂന്ന് ആളുകൾ ചേർന്ന് ഒരു രഹസ്യ യോഗം ചേർന്നാൽ, സംഭാഷണം നടത്തിയാൽ, നാലാമതായി അള്ളാഹു അവിടെ ഉണ്ടാകും. അഥവാ അള്ളാഹു അറിയും, അള്ളാഹു കാണും, അള്ളാഹു കേൾക്കും. അതല്ലാതെ നാലാമത്തെ ഒരാളായ അവരുടെ സദസ്സിൽ അള്ളാഹു വന്നിരിക്കും എന്ന അർത്ഥത്തിലല്ല. അവർ ഏതെങ്കിലും വൃത്തികേടിൻ്റെ സ്ഥലങ്ങളിലാണെങ്കിൽ ആ വൃത്തികേടിലും മാലിന്യത്തിലും അള്ളാഹു വന്ന് ഇരിക്കും എന്നല്ല. മറിച്ച് അള്ളാഹു അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും, അഞ്ചാളുകളുണ്ടെങ്കിൽ ആറാമതായി, അതിനേക്കാൾ എണ്ണം കൂടുതലാകട്ടെ കുറവാകട്ടെ, അപ്പോൾ അവർ നടത്തുന്ന ഏത് നിഗൂഢ നീക്കങ്ങളും അറിയുന്നവനും അതിൻ്റെ മേൽ നിരീക്ഷണം നടത്തുന്നവനുമാണ് അള്ളാഹു. അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, ഖുർആൻ സൂറത്ത് സുഹ്റഫിലെ 80-ാമത്തെ ആയത്തിൽ ചോദിച്ചതുപോലെ, അവർ വിചാരിക്കുന്നുണ്ടോ അവരുടെ രഹസ്യ സംഭാഷണങ്ങളും അവരുടെ സ്വകാര്യങ്ങളും ഒന്നും നാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നില്ല എന്ന്? ഏത് വാക്കുരു ഉരുവിടുമ്പോഴും സത്യവിശ്വാസികളായ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരേണ്ട ഒരാശയമാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ തനിച്ചാണെങ്കിലും സ്വകാര്യതയിൽ രണ്ടാളുകൾ ചേർന്ന് ഒരു സംഭാഷണം നടത്തുകയാണെങ്കിലും അതെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതൊരു വലിയ ബോധവും തിരിച്ചറിവും നമുക്ക് സമ്മാനിക്കും. നാം സഞ്ചരിക്കുന്ന, നാം ഇടപെടുന്ന മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ CCTV ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്, നിരീക്ഷണ ക്യാമറകളും റഡാറുകളും നമ്മുടെ മേൽ തിരിഞ്ഞിരിക്കുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും സൂക്ഷ്മതയുമൊക്കെ നമുക്കുണ്ടാകും. എന്നാൽ ആ ഒളിക്യാമറകളേക്കാൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ക്യാമറകളേക്കാളും നിരീക്ഷണങ്ങളെക്കാളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശ്രദ്ധയും നിരീക്ഷണവുമുണ്ട് എന്ന ഒരു ബോധം സത്യവിശ്വാസിക്കുണ്ടാകുമ്പോൾ രഹസ്യജീവിതത്തിലും പരസ്യജീവിതത്തിലുമൊക്കെ അത് വലിയ സൂക്ഷ്മതയുണ്ടാക്കുവാൻ, ജാഗ്രത പാലിക്കുവാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കും. അള്ളാഹു പറഞ്ഞു, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരാളും ഒരു പദവും ഉരുവിടുന്നില്ല, ഉരിയാടുന്നില്ല. നിരീക്ഷകനും എല്ലാം ഏറ്റെടുക്കുന്നവനുമായ പടച്ചറബിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ. മലക്കുകളത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സൂറത്ത് ഖാഫിലെ 18-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതാണ്, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അപ്പോൾ ഒരു വാക്ക് നമ്മൾ ഉരുവിടുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ, മനസ്സിൽ രഹസ്യമാക്കി വെക്കുമ്പോൾ, എല്ലാം നിരീക്ഷിക്കുന്ന, എല്ലാം അറിയുന്ന പടച്ച റബ്ബ് അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പോൾ നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് അകലാനും നമ്മെ അത് പ്രേരിപ്പിക്കും. അതേപോലെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടി ചെയ്യാൻ, പടച്ചറബിനു വേണ്ടി മാത്രമായി സമർപ്പിക്കാൻ, ആരുടെയെങ്കിലും നോട്ടവും വിലയിരുത്തലുകളും അംഗീകാരങ്ങളും അവരുടെ നന്ദി പ്രകടനങ്ങളും അവരിൽ നിന്ന് വലിയ പാരിതോഷികങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടും ഒന്നും ചെയ്യാതെ പരിപൂർണമായി അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തികഞ്ഞ ഇഖ്ലാസോടുകൂടി സംശുദ്ധമായ വളരെ പ്യുവറായ രൂപത്തിൽ നമ്മുടെ നെയ്യത്തിനെയും നമ്മുടെ നെയ്യത്തുകളെയും കർമ്മങ്ങളെയും ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ രണ്ട് തലങ്ങളാണ് പ്രധാനമായും ആ നാമം നമ്മെ അറിയിക്കുന്നത്, ആ വിശേഷണം നമ്മളോട് ഉണർത്തുന്നത്. ഒന്ന്, മുറാഖബത്തുൽ അബ്ദി ലിറബ്ബിഹി ബിൽ മുഹാഫളത്തി അലാ ഹുദൂദിഹി വശർഇഹി. നമ്മൾ റഖീബായ പടച്ചറബിനോട് പുലർത്തേണ്ട ചില സംഗതികൾ, അഥവാ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിച്ച അവൻ്റെ വിധിവിലക്കുകളും നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് പടച്ചറബിനോട് നമ്മൾ ജാഗ്രത പുലർത്തി പടച്ചറബിനോട് നമ്മൾ സൂക്ഷ്മത സ്വീകരിക്കേണ്ട രീതി. അഥവാ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളിലും ഇഖ്ലാസും അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഇത്തിബാഉം നമ്മൾ വിടാതെ അതൊരു കണിശ സ്വഭാവത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കണം. നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ കർമ്മങ്ങളാകട്ടെ, നമ്മളൊരു സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ പറയുന്നതാകട്ടെ, ഒരു 5 രൂപ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് സ്വതക്ക കൊടുക്കുന്നതാകട്ടെ എന്ന് വേണ്ട, നന്മകളുടെ അനേകായിരം തലങ്ങളിൽ ഏതെങ്കിലും ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പടച്ചറബിൻ്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടുള്ള തികഞ്ഞ ഇഖ്ലാസോടുകൂടിയുള്ള കർമ്മം ആക്കി മാറ്റാൻ നമുക്കത് സാധിക്കണം. ഒരിക്കലും വേറെ ഒരു നിലക്കുള്ള പ്രശംസയോ അംഗീകാരമോ ലാഭമോ നേട്ടമോ ഒന്നും കൊതിക്കാതെ അള്ളാഹുവിനു വേണ്ടി ആ കർമ്മങ്ങളെ സമർപ്പിക്കാൻ. പടച്ചറബ് റഖീബാണ് അള്ളാഹുവിൻ്റെ മുറാഖബത്തിനെ സംബന്ധിച്ചുള്ള, ആ നിരീക്ഷണത്തെ സംബന്ധിച്ചുള്ള ബോധം നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതുണ്ട്, ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. സുഫിയാൻ ഥൗരി റഹ്മത്തുല്ലാഹി അലൈഹി പറയുമായിരുന്നു, അത്രേ, എനിക്ക് ഏറ്റവും ശ്രമകരമായ കർമ്മം ഏതാണ് എന്ന് ചോദിച്ചാൽ, നിയ്യത്ത് ശരിയാക്കുന്നതോളം ഇഖ്ലാസിൻ്റെ രീതിയിൽ അഥവാ പടച്ചറബിന് മാത്രമായി ഒരു കർമ്മം ചെയ്യാൻ ഞാൻ ശ്രമിക്കുക എന്നതിനോളം ശ്രമകരമായ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. അഥവാ അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായി ഞാനൊരു കർമ്മം ചെയ്തു തുടങ്ങും, പക്ഷെ അതിൻ്റെ ഇടയിലൂടെ പിശാച് വന്നുകൊണ്ട് എൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ മാറ്റിമറിക്കും. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ അംഗീകാരത്തിനും പ്രശംസക്കും നന്ദിക്കും ഭംഗിവാക്കിനുമൊക്കെ വേണ്ടി, അങ്ങനെ റിയായിലേക്ക് നമ്മൾ മാറിപ്പോകാതെ നമ്മെ പിടിച്ചു നിർത്തേണ്ട ഒന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ തികഞ്ഞ ബോധം. അങ്ങനെ ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ, നമസ്കാരമാകട്ടെ, വളു ആകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജും ഉംറയും എന്ന് വേണ്ട ഏത് കർമ്മങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിച്ചറിഞ്ഞ് അതേപോലെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ ഇത്തിബാഇൻ്റെയും ഭാഗം ശരിയാക്കാൻ, ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ പടച്ചറബ് എൻ്റെ കർമ്മങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന ബോധം കൈകെട്ടുമ്പോഴും റുക്കോയിൽ പോകുമ്പോഴും സുജൂദിൽ കിടക്കുമ്പോഴും എല്ലാം നമുക്ക് ആ ബോധത്തോടുകൂടി ആ കർമ്മം ചെയ്യുമ്പോൾ തികഞ്ഞ ഭക്തിയോടെ, ഏകാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ എല്ലാം അത് നിർവഹിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ തലം ഈമാനുൽ അബ്ദി ബിമുറാഖബത്തില്ലാ, അള്ളാഹു എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തികഞ്ഞ വിശ്വാസം സത്യവിശ്വാസികൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് സമ്പാദ്യങ്ങളിലും ഇടപാടുകളിലും എല്ലാം പടച്ചറബിന് ഭയന്നുകൊണ്ട് തിന്മകളുടെ സാഹചര്യങ്ങൾ വന്നാലും തിന്മകൾ ചെയ്യാതെ അതിൽ നിന്ന് അകലം പാലിക്കാൻ സത്യവിശ്വാസിക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ തെറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ടായിട്ടും ഒരു വിശ്വാസി തെറ്റ് ചെയ്യാതെ പടച്ചറബിൻ്റെ മുറാക്കബത്തിന് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെയും സാന്നിധ്യത്തെയും ഭയന്നുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിന്നാൽ ഒരു നന്മയായി പടച്ചറബ് രേഖപ്പെടുത്തുമെന്നാണ്. അപ്പോൾ തീർച്ചയായും ആ അള്ളാഹു അർ റഖീബ്, അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. മുറാക്കബത്തുല്ലാ, അള്ളാഹുവിൻ്റെ നിരീക്ഷണം എന്നൊരു ബോധവും വിശ്വാസവും നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുന്നതിനനുസരിച്ച് നമുക്ക് തീർച്ചയായും അള്ളാഹുവിലേക്ക് അടുക്കുവാനും സൂക്ഷ്മതാ ബോധത്തോടുകൂടി ജീവിക്കുവാനും സാധിക്കും. സ്വർഗം ലഭിക്കാൻ, നരകമോചനം നേടാൻ ആ ഒരു ചിന്തയും ബോധവും വിശ്വാസവും നമുക്കേറെ സഹായകമായിരിക്കും. പടച്ചറബിൻ്റെ സംരക്ഷണം ഇരു ലോകത്ത് നമുക്കത് നേടിത്തരികയും ചെയ്യും. ഗുഹയിലകപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നല്ലോ. അള്ളാഹുവിന് മാത്രമായി കർമ്മങ്ങൾ സമർപ്പിച്ച, പടച്ചറബിൻ്റെ മുറാക്കവത്തോടുകൂടി അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ചുള്ള ബോധത്തോടുകൂടി ജീവിച്ച കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് ആ കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പടച്ചറബിനോട് ഉള്ളു തുറന്ന് മനസ്സിൽ തട്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് അവർക്ക് മോചനമായതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ആ സംഭവത്തിലുള്ളത്. ഈമാനിൻ്റെ ഉന്നത ദർജയായ ഇഹ്സാൻ എന്ന ആ ഉന്നത പദവിയിലേക്ക് നമുക്കെത്തുവാനും പടച്ചറബിനെ സംബന്ധിച്ചുള്ള മുറാക്കബത്ത് എന്ന ബോധം നമ്മെ നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു അർ റഖീബ്, എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, എന്നെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ ചലനങ്ങൾ അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും അവൻ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു എന്നൊരു ബോധം സത്യവിശ്വാസിയെ ഈമാനിൻ്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലേക്ക് ആനയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ച ആ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് സ്വഹാബികളുടെ മുന്നിൽ ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഒക്കെ പറഞ്ഞുകൊടുത്ത ആ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള കർമ്മങ്ങളിൽ, അള്ളാഹുവിനുള്ള ആരാധനകളിൽ ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഹ്സാനിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപം അള്ളാഹ്ക്ക് ഇബാദത്ത് സമർപ്പിക്കുമ്പോൾ നീ അള്ളാഹുവിനെ കാണുന്നു എന്നതുപോലെ ആ ഇബാദത്തുകൾ, ആരാധനകൾ അള്ളാഹുവിന് സമർപ്പിക്കുക എന്നതാണ്. സത്യത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും ഫഇന്നഹു യറാക്ക്, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ ഞാൻ കാണുന്നു എന്ന രീതിയിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച്, എൻ്റെ കർമ്മങ്ങൾ നിയന്ത്രിച്ച്, ഞാൻ പറയുന്ന ഓരോ കാര്യവും സൂക്ഷ്മതയോടെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുമ്പോൾ അത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരമായിരിക്കുകയും ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അള്ളാഹുവിൻ്റെ മുറാക്കബത്തിനെ സംബന്ധിച്ചുള്ള ബോധം എത്ര കണ്ട് നമ്മുടെ മനസ്സിൽ സജീവമാകുന്നുവോ അത്ര കണ്ട് ഈമാനിൻ്റെ ദറജ ഉയരും, സൽക്കർമ്മങ്ങൾ നമുക്ക് അധികരിപ്പിക്കുവാൻ സാധിക്കും, തിന്മകളിൽ നിന്ന് അകലം പാലിക്കുവാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ചുള്ള ഒരു നിർഭയത്വവും ബോധവും നമുക്കുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ അറിവുകൾ നേടുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ബാറക്കല്ലാഹു ഫീക്. അള്ളാഹുവോട് കൂടുതൽ അടുക്കുവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാനുമുള്ളൊരു അവസരമാണ് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെ പരിചയപ്പെടുത്തുന്ന, പഠിക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നത്. അൽഹംദുലില്ലാഹ് പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്കൊരു വലിയൊരു തൗഫീഖാണ് ലഭിച്ചിട്ടുള്ളത്. ഷമീർ മദീനി വളരെ വൈജ്ഞാനികമായ ഒരു ക്ലാസ് അർ റഖീബ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇവിടെ ക്ലാസ് എടുത്തത്. അസ്മാവുൽ ഹസ്നയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. റബ്ബ് തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി പീസ് റേഡിയോ കൊച്ചുകൂട്ടുകാർ ഒരുപാട് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കഥ പറയാമെന്ന പ്രോഗ്രാം. ഇതാണ് വലിയ ലാഭം. ഈ ഒരു കഥയാണ് ഇൻഷാല്ലാ കൊച്ചുകൂട്ടുകാരുടെ സ്വന്തം കൂട്ടുകാരനായ നമ്മുടെ സലാമങ്കിൾ അബ്ദുസലാം വീട്ടിയാണ് ഇൻഷാല്ലാ ഇന്നത്തെ കഥ പറയാമിൻ്റെ എപ്പിസോഡിലും നമ്മളോടൊപ്പമുള്ളത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ഇതാണ് വലിയ ലാഭം. മദീനയെ വലിയ ക്ഷാമം പിടിച്ചുലച്ചിരിക്കുകയാണ്. എല്ലായിടത്തും പട്ടിണിയാണ്. ഒന്നും ഭക്ഷണം കഴിക്കാനില്ല. ജനങ്ങളൊക്കെ പട്ടിണി കൊണ്ട് ആകെ വിഷമത്തിലാണ്. ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ചരക്കുകൾക്കൊക്കെ വലിയ വില പറയണം. തീവില എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ് വിൽക്കുന്നത്. ഈ സമയത്താണ് ദൂരെ ഷാമിൽ നിന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട ചരക്കുകൾ ഇങ്ങനെ മദീനയിലേക്ക് എത്തുന്നത്. നൂറുകണക്കിന് ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ള വിഭവങ്ങൾ അതിലുണ്ട്. ഓ, ഒന്ന് നോക്ക്, നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പുറത്തേക്ക് ഏറ്റിവെക്കാൻ കയറ്റിവെക്കാൻ പറ്റിയ വലിയ ധാന്യത്തിൻ്റെ വിഭവങ്ങൾ അതിലുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള. ചെറുകിട കച്ചവടക്കാർ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അരികിലേക്ക് ഉടനെ ഓടിയെത്തുകയാണ്. ചരക്കുകൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ നിന്ന് വിലക്ക് വാങ്ങണം. ഇരട്ടി വിലക്ക് സാധാരണക്കാർക്ക് മറിച്ചു വിൽക്കലാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവർ എത്ര വില പറഞ്ഞിട്ടും അതിനേക്കാൾ ലാഭം മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മറുപടി. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹുവിനു മുഴുവൻ കച്ചവട ചരക്കും ജനങ്ങൾക്ക് അങ്ങനെ ദാനമായിട്ട് നൽകിയ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ആർക്കും കൊടുക്കാതെ അവസാനം ഈ നൂറുകണക്കിന് ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്ന വിഭവങ്ങൾ മുഴുവനും മദീനയിലെ ആളുകൾക്ക്, പാവങ്ങൾക്ക് അങ്ങനെ വിതരണം ചെയ്തു. കച്ചവടക്കാരേക്കാൾ പ്രതിഫലം ഇരട്ടി വില പറഞ്ഞു വന്ന ആളുകളുണ്ടല്ലോ, അവർ നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ആര് നൽകും എന്ന് ഉസ്മാൻ റളിയല്ലാഹുവിനെ പറഞ്ഞിട്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ പോലെ പ്രതിഫലം നൽകാൻ വേറെ ആൾക്കും കഴിയില്ല, അതന്നെയാണ് ഏറ്റവും വലിയ ലാഭം എന്ന് തിരിച്ചറിഞ്ഞ് ആ വിഭവങ്ങൾ മുഴുവനും അവിടെ ദാനം ചെയ്ത കഥയാണ് ഇപ്പം നമ്മൾ കേട്ടത്. അപ്പോൾ ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
3: അപ്പോൾ പ്രിയമുള്ളവരെ, കഥയൊക്കെ കേട്ട് കുട്ടികളും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കഥയൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ റേഡിയോ വൈബ്സിൽ നമുക്കിനി കുറച്ച് കാര്യത്തിലേക്ക് പോവാം. കഥയിൽ കാര്യമുണ്ടെങ്കിലും കുറച്ചുകൂടിയും ഗൗരവപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, ജനക്ഷേമം.
1: നമ്മൾ പീസ് റേഡിയോ പ്രോഗ്രാമുകൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ജനക്ഷേമപരമായ പരിപാടികളും നമ്മൾ വേണ്ടേ, നമുക്ക് വേണ്ടേ. അതുകൊണ്ട് തന്നെ ഈയൊരു സമയത്ത് സാമ്പത്തിക വർഷാന്ത്യം, പ്രവാസി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടുന്ന അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ജനക്ഷേമത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്.
3: നജീബ് മുസ്ലിയാരകത്തും അബ്ദുൽ അസീസ് വെള്ളിയംകോടും ജനക്ഷേമത്തിൽ നമ്മുടെ കൂടെയുണ്ട്. ജനക്ഷേമം കേട്ടുവരാം.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വലാ ആലിഹി വസ്ഹാബിൽ അജ്മഈൻ, അമ്മാ ബാദ്. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. സൗദി അറേബ്യ ദമാം സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ജനക്ഷേമ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സൗദി അറേബ്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണവും റിഫോംസും അതുമായിട്ടുള്ള കമ്പനികളുടെ ഇടപെടലുകളുമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ വെച്ചത്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളിപ്പമുള്ള നജീബ് മുസ്ലിയാരകത്ത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു വെച്ചതിൻ്റെ തുടർച്ചയാണ്. ഇവിടെയുള്ള ഡിക്ലെയർ ചെയ്ത ബിനാമി ബിസിനസ്സുകാർ അവർ എങ്ങനെയാണ് തുടരേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം നമുക്ക് അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞല്ലോ അവരുടെ ഓഡിറ്റിങ്ങിൻ്റെ ഒരു അവസരത്തിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ അതിന് മുമ്പത്തെ കൂടെ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാരണം അവിടെ ഒരു പ്രീ ഓഡിറ്റിംഗ് മുമ്പ് നടത്തിയിട്ടുണ്ട്.
5: ഒരു ഡെമ്മി ഓഡിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവർക്കറിയില്ല. അത് ഒരു വർഷത്തേക്കുള്ളാണ് ഒരാൾ ഇപ്പോൾ എവിടെ വെച്ചാൽ 10-20 വർഷമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അവരിപ്പോൾ 1-2 വർഷമായിട്ടാണ് ഈ ഒരു സ്വന്തം ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര കാലം മുമ്പത്തേക്കാണ് ആ റിപ്പോർട്ട് അവർ ഇനി കൊടുക്കുക അല്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരിക എന്നൊരു ചോദ്യമുണ്ട്.
1: അതിൽ ഇപ്പം ഈ ലാസ്റ്റ് ഇയർ നിങ്ങൾ സബ്മിറ്റ് ചെയ്തൊരു ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. കാരണം അത് നിങ്ങൾ ഡോക്യുമെൻ്റായിട്ട് കൊടുത്ത സാധനമാണ്. അതിൻ്റെ മുമ്പുള്ളത് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാത്തത് കൊണ്ടും പ്രത്യേകിച്ച് അതിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പോവില്ല എന്നാണ് നമ്മൾക്ക് ഓറലി സക്കാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു സാധനം. അതിലെന്തെങ്കിലും മേജർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 10 കൊല്ലത്തേക്കാണെങ്കിലും ഫൈൻ വരും.
5: അപ്പോൾ ഇവിടെ എങ്ങനെയാണ് തടസ്സം വരിക? അതായത് ഈ ഒരു സാമ്പത്തിക വർഷം ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടായിത്തീരുക എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാം.
1: ഇപ്പം സാജിയ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫ്രീക്വന്റ് വിസിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10% കമ്പനി അവരെന്തായാലും വിസിറ്റ് ചെയ്യുന്ന പറയുന്നത് റാൻഡം സെലക്ടഡ്. അപ്പൊ അതിൽ വൺ ഓഫ് ദ പേഴ്സൺ നിങ്ങളാവാം. അവർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്ന വൺ ഓഫ് ദ മെയിൻ ഡോക്യുമെന്റ് നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ അങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി അവർ ചോദിക്കുന്നുണ്ട്. ദാറ്റ് മീൻ അതൊരു മെയിൻ പോയിന്റ് തന്നെയാണ്.
5: അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അങ്ങനെ ഒരു കോപ്പി ഇപ്പം 3 ചോദിച്ചതായിട്ട് നമുക്ക് നേരിട്ടറിയാം. എന്റെ അടുത്തുനിന്ന് ലൈസൻസ് എടുത്ത ആളുകളുടെ 3 വിസിറ്റിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ഓൾവേസ് ഫീഡ്ബാക്ക് എടുക്കുന്നതാണ്. ചെയ്തു പോയ കസ്റ്റമറെ നമ്മൾ കീപ്പ് ഇൻ ടച്ചിലുണ്ടാവും. അവർ ഫീഡ്ബാക്ക് ഓൾവേസ് എടുക്കുന്നത് 3 വന്നപ്പോഴും അവർ നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ കൊടുത്ത നിങ്ങൾക്ക് എത്ര മില്യൺ ടേൺ ഓവർ ഉണ്ടായിരുന്നു അതിന് നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ലേ, ഓക്കെ ഗിവ് മീ കോപ്പി ഓഫ് ദാറ്റ്.
5: ഓ
1: അത് അവർ പറയുന്നുണ്ട്. അവർ വളരെ ഫ്രണ്ട്ലിയാണ് വരുന്ന ആൾക്കാർ. നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് പേഴ്സണൽ നമ്പർ വരെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ ഡോക്യുമെന്റ് എല്ലാം കളക്ട് ചെയ്ത് മിണ്ടാതെ അങ്ങ് പോവുക ചെയ്യുന്നത്. സോ ആ കളക്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് നമ്മളത് കറക്റ്റ് ആയിരിക്കണം, നമ്മളത് ആ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആരെങ്കിലും ചെയ്ത ഡോക്യുമെന്റ് ഇവർ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ചെയ്ത ആളെ തപ്പിപ്പിടിച്ച് അവരെത്തുന്ന ഡോക്യുമെന്റ് വാങ്ങിയേ പറ്റൂ. അതിലെന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഇവർക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ഏത് രീതിയിലാണ് ടേൺ ഓവർ കാണിച്ചേക്കുന്നത് എന്നുള്ളത്. പിന്നെ കുറെ ആളുകൾ ഇല്ലാത്ത ടേൺ ഓവർ കാണിച്ചിട്ടുണ്ട്. അത് മറ്റൊരു അബദ്ധമാണ്. അപ്പൊ അതൊരു വലിയ വിഷയം തന്നെയാണ് വേറെ ചർച്ച ചെയ്യേണ്ടത്. ആ കാരണം 5 ടേൺ ഓവർ ഉള്ള ഒരാൾ 2 ടേൺ ഓവർ ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡോക്യുമെന്റ് സക്കയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സാജിയയിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റിന്റെയും കോപ്പി അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. അപ്പം ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ സാജിയയിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു സി സക്കയിലേക്ക് സെയിം ടൈം ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. ദാറ്റ് മീൻ അവർ നമ്മൾ സർക്കാരിനെ പറ്റിക്കായിരുന്നു എന്ന് നമ്മൾ തന്നെ സബ്മിറ്റ് ചെയ്യാണ്.
5: അപ്പൊ നമുക്കിവിടെ എന്തായാലും നമുക്ക് ആ വിഷയം ഒന്നുകൂടെ
1: അതിന്റെ ഒരു ക്ലാരിറ്റി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ചെയ്ത കണക്കുകളും കാര്യങ്ങളും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാലറീസിന്റെ ചില ആൾക്കാരൊക്കെ 4000 ശമ്പളം കൊടുക്കുന്നതൊക്കെ 1000 കാണിച്ചേക്കുന്നത് മണ്ടത്തരമാണ്. സാലറി വ്യക്തമായിട്ട് പ്രോപ്പർ കാണിക്കുക. നിങ്ങൾ ഗോസിയിൽ ആഡ് ചെയ്ത സാലറി മാത്രമേ എക്സ്പെൻസിൽ കയറുള്ളൂ. അതിൽ അലവൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ കമ്പനിയും ഈ വ്യക്തിയുമായിട്ട് കിവ എഗ്രിമെന്റിൽ തന്നെ മെൻഷൻ ചെയ്യണം ഇയാൾക്ക് ഇത്ര ശതമാനം ടേൺ ഓവറിന്റെ കമ്മീഷൻ കൊടുക്കാന്ന് കമ്പനി അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈറ്റ് മണി ആയിട്ട് അയാൾക്ക് കൊടുക്കണം. എന്നാലേ അക്കൗണ്ടിൽ എക്സ്പെൻസിൽ കയറുള്ളൂ. എക്സ്പെൻസിൽ കയറേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ലാഭത്തിന്റെ 20% നെറ്റ് പ്രോഫിറ്റിന്റെ 20% നിങ്ങൾ ടാക്സ് അടക്കണം.
5: ഇവിടെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്,
1: നിങ്ങൾക്ക് കിട്ടാത്ത ലാഭത്തിന്റെ 20% നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരും. പിന്നെ ഈ വലിയ സാലറി കാണിക്കുന്നതിനെ പറ്റി പറയുമ്പം, നിങ്ങൾ ബിനാമി ഡിക്ലെയർ ചെയ്ത് മാറിയ കമ്പനിയാണെങ്കിൽ നിങ്ങളാണ് അതിന്റെ ഓണർ എങ്കിൽ നിങ്ങളുടെ സാലറി എക്സ്പെൻസ് ആയിട്ട് കാണിക്കില്ല എന്നാണ് സക്കയിൽ നിന്ന് ലാസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ്. അതായത് ഒരു ഫോറിൻ കമ്പനി വെച്ച് തുടങ്ങിയ ഒരാൾക്ക് ഓണറായിട്ട് കാണിക്കുന്ന ആൾക്ക് എക്സ്പെൻസ് അയാളുടെ എല്ലാ മാനേജേഴ്സിന്റെയും സാലറി എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ഒരു ബിസിനസ് ഓണർ ഡയറക്റ്റ് എംപ്ലോയി ആണെങ്കിൽ സൗദി അറേബ്യയിൽ ഇന്നുള്ള നിയമപ്രകാരം അയാളുടെ സാലറി കാണിക്കാൻ പറ്റില്ല. നിങ്ങളെ സൗദി പാർട്ട്ണറതും ഓണറായിട്ട് ഒരാളോ രണ്ടാളോ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവരുടെ പേരും CR ഉണ്ടാവും. അവർ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഗോസിയിൽ ചിലപ്പോൾ 30,000-40,000 ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് കയറില്ല. നേരെ മറിച്ച് ഈ ഓണർ അല്ലാത്ത, ഇപ്പം ഞാൻ കമ്പനിയുടെ ഓണർ ബിനാമി ഡിക്ലെയർ ചെയ്ത് മാറിയ ആൾ, എൻ്റെ ബ്രദർ ഉണ്ടാവും, അയാൾ ഓണറല്ല, പക്ഷെ അയാൾ മാനേജറായിരിക്കും, അയാളെ സാലറി എക്സ്പെൻസ് ആണ്. ഓണറുടെ സാലറി എക്സ്പെൻസ് ആയിട്ട് എടുക്കില്ല എന്നാണ് സക്കയിൽ നിന്ന് ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ്. അത് വ്യക്തമായിട്ട് സക്കൻ്റെ റൂളിൽ റിട്ടൺ ഉണ്ട്. അതിൽ സംശയമൊന്നും ഇല്ലാതെ
5: ശ്രദ്ധിക്കേണ്ട
1: വിഷയമാണ്. കാരണം ചിലർ 20,000 വെച്ചിട്ട് 2-3 ആൾക്കാരെ സാലറി കാണിച്ചിട്ട് 60,000 റിയാൽ എല്ലാ കൊല്ലവും നെറ്റ് പ്രോഫിറ്റിലേക്കാണ് മാറുക. ആ എമൗണ്ട് നിങ്ങൾ നെറ്റ് പ്രോഫിറ്റിലേക്കാണ് മാറുക, 20% ടാക്സ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഫോറിൻ കമ്പനി മുഖാന്തരം ചെയ്ത ആളുകൾക്ക് ഈ ഒരു ഇഷ്യൂ ഇല്ല. അവർക്ക് മാനേജേഴ്സിന്റെ സാലറി കാണിക്കുന്നത് അയാൾ ഓണർ ആണെങ്കിലും അയാളുടെ സിസ്റ്റത്തിൽ ഓണർ അയാളുടെ ഇന്ത്യൻ കമ്പനിയാണ് ഇന്ത്യൻ കമ്പനി ആയിരിക്കും, യു എ കമ്പനിയാണ് യു എ കമ്പനി ആയിരിക്കും. സോ ആ വ്യക്തിക്ക് അത് എക്സ്പെൻസിൽ കയറ്റാം. ലൈക്ക് എന്റെ കമ്പനി ഫോറിൻ കമ്പനി വെച്ചിട്ട് ചെയ്താൽ എന്റെ സാലറി എക്സ്പെൻസ് ആണ്, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
5: ഈ രണ്ട് മാറ്റം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത്
1: വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം,
5: ബിനാമി ഡിക്ലെയർ ചെയ്ത ഒരു കമ്പനിയും ഒരു ഫോറിൻ 100% ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്ന ഒരു കമ്പനി തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, അവർക്ക് ബിനാമി ഡിക്ലെയർ ചെയ്ത കമ്പനിയുടെ മാനേജറിൽ
6: ഓണറായിട്ടുള്ള
5: ഓണറായി കൊടുത്തിട്ടുള്ള ആൾക്ക് സാലറി എക്സ്പെൻസിൽ വരില്ല.
6: അതായത് സാജിയ ലൈസൻസിൽ പേരുള്ള ആള്
5: വേറൊരാൾക്ക് ലൈസൻസിൽ ആ സാലറി അവർ കൺസിഡർ ചെയ്യില്ല എന്നർത്ഥം.
6: സിആറിൽ പേരുള്ള ആളല്ല, സാജിയ ലൈസൻസിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി.
5: ഓക്കെ, രണ്ടുമൂന്നുണ്ട് സിആർ. അതേസമയത്ത് 100% അതായത് ഓൺ കമ്പനി ഇൻവെസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ള ആൾക്ക്, കാരണം അത് സ്വാഭാവികമായിട്ടും അവിടെ
6: കമ്പനിയാണ്
5: ഓണർ, ഇവിടെ ആയിട്ടുള്ള ആ വ്യക്തിക്ക് അത്
6: സാലറി
5: കാണിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ അലവൻസുകളെല്ലാം
6: അതായത് അലവൻസുകൾ ഏത് രീതിയിലുള്ള അലവൻസ് ആണെങ്കിലും വ്യക്തമായിട്ട് അഗ്രി. ഇപ്പൊ സെയിൽസിൽ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പൊ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് അവര് അയാൾ ചെയ്യുന്ന ടേൺഓവറിന്റെ 2% കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുമായിട്ടുള്ള കിവയിൽ ലേബർ കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് മെൻഷൻ ചെയ്യണം.
5: എങ്കിൽ മാത്രമാണ്,
6: എന്നിട്ട് അത് എല്ലാ മാസവും നിങ്ങൾ ലീഗലായിട്ട് നിങ്ങൾ അക്കൗണ്ട്സിൽ ക്ലോസ് ചെയ്യണം.
5: ഓ,
6: എന്നാൽ മാത്രമേ അത് എക്സ്പെൻസ്.
5: അത് എല്ലാവർക്കും ബാധകമാണത്.
6: എല്ലാവർക്കും ബാധകമാണത്.
5: ഏത് രീതിയിൽ
6: അത് സൗദിയുടെ കമ്പനി ആണെങ്കിലും ഫോറിനറുടെ കമ്പനി ആണെങ്കിലും ഒക്കെ ബാധകമാണ്.
5: അപ്പോൾ നമ്മുടെ ഒരു വലിയ വിഷയമാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അത് കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഓഡിറ്റിംഗ് ഫേമുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് അത് ക്ലിയർ ആക്കി തന്നെ മുന്നോട്ട് പോയാർക്കും ഉത്തമം, അല്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ച്.
6: ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് തരുന്ന ഓഡിറ്റർ എടുത്ത്, അതായത് ഇപ്പൊ നാട്ടിലൊക്കെ ഒരു നമ്മളൊരു ഓഡിറ്റിംഗ് കമ്പനിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ടാക്സ് വരും, ഇങ്ങനെ ചെയ്താൽ ഇത്ര ടാക്സ് വരും. ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാരും ഏതെങ്കിലും ഒരു അക്കൗണ്ടിംഗ് ഫേമിൽ ചെറുതായിട്ട് ചെയ്ത് വർക്ക് ചെയ്ത് ശീലമുള്ള ആൾക്കാരൊക്കെ ഞാനും ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളെ അടുത്ത് നിങ്ങൾ ഓഡിറ്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ളൊരു പണി മാത്രമേ ചെയ്യുള്ളൂ. പിന്നീട് ഫൈന് വരുമ്പം പറയും നിങ്ങൾ തന്നതല്ലേ, വി ഡോണ്ട് നോ എന്ന് പറയും. അതിന് പകരം പഠിച്ച് നിങ്ങൾക്ക് ബിഫോർ സബ്മിറ്റിംഗ് നിങ്ങൾക്ക് ഡീറ്റെയിൽ തരുന്ന ആൾക്കാരത്തെ കൊടുക്കാവൂ.
5: ഇതിൽ തടസ്സം വരുന്നത് എങ്ങനെയാണ്? ഫൈനായിട്ടാണോ വരിക, അല്ല അവരുടെ
6: ബിസിനസ് അവിടെ
5: ഫൈനായിട്ടാണ്
6: ബിസിനസ്സിന് തടസ്സം വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ലീഗൽ അല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ്സിന് തടസ്സം വരുള്ളൂ.
5: പക്ഷെ
6: ഫൈന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ എമൗണ്ട് ഫൈന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൊല്ലം ഒരാൾക്ക് കിട്ടുന്ന ലാഭം ഫൈനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യമുള്ളത്? അപ്പോൾ ഫൈന് വരാതിരിക്കാൻ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫൈനുകൾ മാക്സിമം കുറക്കണം, ചെയ്യുന്ന ബിസിനസ് മാക്സിമം പ്രോപ്പറായിട്ട് ചെയ്യുക. ബിനാമി സ്വന്തം പേരിലേക്ക് ബിസിനസ് മാറ്റിയിട്ടുണ്ടെങ്കിലും ട്രഡീഷണൽ വേയിലാണ് പലരും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലർക്കും എക്സ്പെൻസ് ഇപ്പോഴും സാധനം വാങ്ങുന്നതിന് പ്രോപ്പർ ഇൻവോയ്സോ ഇപ്പോഴും ടാക്സ് ഇല്ലാതെ സാധനങ്ങൾ ബില്ലില്ലാതെ വാങ്ങി വെക്കുന്നതോ ബില്ലില്ലാതെ വാങ്ങി വെക്കലൊന്നും ഇനിയുള്ള കാലത്ത് പ്രാക്ടിക്കൽ അല്ല.
5: അപ്പം
6: ഒറ്റവാക്കിൽ നമ്മൾ പറയാറുണ്ട് സാധാരണ ഇനി നമ്മളങ്ങ് നന്നാവുക, കിട്ടിയതിന് അൽഹംദുലില്ല ഇനി നന്നാവുക എന്ന്. അത് തന്നെയാണ് അതിൻ്റെ ഒറ്റവാക്കിൽ പറയാനുള്ള ആൻസർ. അതേപോലെ തന്നെ മറ്റ് ഫോറിൻ കമ്പനികളുള്ള ആളുകൾക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് കൺസെഷൻ അല്ലെങ്കിൽ സർവീസ് മേഖല അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗ് മേഖലയിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് പ്രത്യേകം കൊടുക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് പുതിയതായിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റ് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയുടെ പുതിയ വിഷൻ തന്നെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യണം സൗദി അറേബ്യയിൽ എന്നുള്ളതാണ്. വൺ ഓഫ് ദ മേജർ എയിം സൗദി അറേബ്യ ഗവൺമെന്റിന്റെ എക്സ്പോർട്ട് കൂട്ടണം, ഇമ്പോർട്ട് കുറച്ചിട്ട് എക്സ്പോർട്ട് കൂട്ടണം എന്നുള്ളതാണ്. അതിന് എന്താണ് ആദ്യം വേണ്ടി? ഇവിടെ ഫാക്ടറികൾ വരണം. ഇപ്പോൾ ഫാക്ടറി മേഖലയിലൊക്കെ വിവരം ഐഡിയും നോളജും ഉള്ള ആളുകൾക്ക് സൗദി അറേബ്യയിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഏരിയയാണ്. അതേപോലെ ടൂറിസത്തിൽ ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പം നിയോം പ്രൊജക്ട്, റിയാദിലുള്ള പല പ്രൊജക്ടുകളും അതിൻ്റെ ഒക്കെ നമ്മൾ സാധാരണ പണിയാറുണ്ട്. ഒരാണി വെക്കാനുള്ള ഒരു സാധനം കിട്ടിയാൽ തന്നെ ലൈഫ് സെറ്റായി പോകുന്നത്. അത്രയും വലിയ പ്രൊജക്ടുകൾ വരുന്നത്. ഇപ്പം ജിദ്ദ ഏരിയയിലാണെങ്കിൽ ജിദ്ദയിൽ ഒരുപാട് ബിൽഡിങ്ങൾ ഡിമോളിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഡിമോളിഷ് ചെയ്ത ബിൽഡിങ്ങുകളൊക്കെ റീബിൽഡിങ് തുടങ്ങാൻ പോവാണ്. വിത്തിൻ 1 or 2 years എല്ലാ രീതിയിലും പുതിയ കൺസെഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. എല്ലാ രീതിയിലുള്ള തൊഴിലെടുക്കുന്ന ആളുകൾക്കും ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ സൗദി അറേബ്യ ദേ ആർ ഗോയിങ് ടു ബിൽഡ് എ ബെസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ആണ് ജിദ്ദ പറഞ്ഞത്. അല്ലാതെ നമ്മുടെ പുതിയ മഷാല്ല MBSന്റെ പുതിയ വിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്നാണ് എവറിഥിങ്. അല്ലാതെ സൗദിയിലെ ബെസ്റ്റ്, GCCയിലെ ബെസ്റ്റ് എന്നല്ല, ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് ഹി ഓൾവേസ് ടാർഗറ്റിംഗ്. അപ്പൊ അതിന്റെ കൂടെ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവ് ആയിട്ട് സൗദി അറേബ്യയിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം? ഹലാലായ രീതിയിൽ തന്നെ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഈ രാജ്യത്ത് ഉണ്ടായിരിക്കെ മറ്റുള്ള ആരെങ്കിലും പറഞ്ഞത് കേട്ട് മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക എന്നാണ് ഒരു ആവറേജ് മലയാളിയോട് എന്റെ ഒരു അഭ്യർത്ഥന.
5: അതായത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പം നമ്മുടെ ഇന്ത്യ നാട്ടിനെ അപേക്ഷിച്ചിട്ട് നാട്ടിലിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഒരു സാമ്പത്തികമായിട്ടുള്ള റിസഷൻ, ഒരു ക്രൈസിസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് സൗദി അറേബ്യ ഇപ്പോൾ നല്ലൊരു അവസരമാണ് എന്നാണ് ഇപ്പോൾ.
6: തീർച്ചയായിട്ടും, കാരണം ഞങ്ങൾ മെയിൻലി ചെയ്യുന്നത് പറഞ്ഞാൽ യൂറോപ്യൻ കമ്പനീസിനും ഏഷ്യൻ ചൈനീസ് കമ്പനീസിനുമാണ് ഞങ്ങൾ മെയിൻലി ലൈസൻസ് എടുത്ത് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വരുന്ന എൻക്വയറീസിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും യൂറോപ്യനും ഈ സൗത്ത് ഏഷ്യ ചൈന തായ്ലൻഡ് മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എൻക്വയറീസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അവിടുത്തെ ഹൈ എൻഡ് കമ്പനികൾ സൗദിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിന് ഞങ്ങളടുത്ത് വന്ന് മീറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഞങ്ങൾ ആ ഒരു ഏരിയയിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യക്കാർ നമ്മൾ ഒഫ്കോഴ്സ് ഇന്ത്യൻസിനാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു 50% വർക്കും, പക്ഷേ ബാക്കി 50% ഞങ്ങൾ ചെയ്യുന്നത് കൂടുതലും ഈ യൂറോപ്യൻസിനും ഏഷ്യൻസിനുമാണ്.
5: അത് ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ?
6: അവർ മെയിൻലി വരുന്നത് ഈ കൺസെഷൻ റിലേറ്റഡ് മേഖലയിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് ഒന്ന്. പിന്നെ ട്രേഡിങ്ങിൽ ഒരു ചെറിയ ശതമാനം ട്രേഡിങ്ങിൽ വരുന്നുണ്ട്, പക്ഷെ കൂടുതലും വരുന്നത് കൺസെഷൻ ആൻഡ് റോബോട്ടിക്സ്, IT, അങ്ങനത്തെ ഒരുപാട് മേഖല. IT നമ്മൾ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്.
5: അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ കഴിവും എല്ലാം വെച്ചുകൊണ്ട് ഏത് മേഖലയാണ് താങ്കൾ
6: ഇന്ത്യക്കാരെ കൈവച്ചിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എഞ്ചിനീയറിംഗ് ഓർ IT മേഖലയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
5: എന്തുകൊണ്ട് ഒരു ചോദ്യം വെച്ചാല് എന്തുകൊണ്ട് ആ രീതിയിൽ നമ്മൾ കുറേ കൂടെ ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ അത്തരം രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കാൻ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കും?
6: സൗദി ഗവൺമെന്റ് ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ മാസത്തിൽ ഒരു MBS ഇന്ത്യയിൽ വരുന്ന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഇന്തോനേഷ്യയിലേക്ക് നേരത്തെ പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് ക്യാൻസലായി. ആ സമയത്ത് ഡൽഹിയിൽ ഗ്രാൻഡ് ഹോട്ടൽ വെച്ചിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ സൗദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഓതറൈസ്ഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു. സൗദി ഗവൺമെന്റ് എല്ലാ രാജ്യത്തും പോയിട്ട് എക്സിബിഷൻ ചെയ്യാണ് എന്താണ് സൗദിയിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്.
5: തീർച്ചയായിട്ടും നമുക്ക്
6: ആ രീതിയിൽ നമ്മളെ മലയാളികൾ ഇപ്പോഴും സൗദി തീരാൻ പോവാണോ എന്നുള്ള സിറ്റുവേഷനിൽ നടക്കുന്ന ആളുകളുണ്ട്. അതൊരു കൂപമണ്ഡൂകത്തിന്റെ ഇഷ്യൂ ആണ്. നമ്മൾ നിൽക്കുന്ന ചുറ്റുഭാഗത്തുള്ള 4-3 കിലോമീറ്ററിന്റെ അപ്പുറമുള്ള വിവരം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം മാത്രമാണത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേൾഡ് വൈഡ് തന്നെ ഒരു വലിയ റെസിഷന് ചാൻസ് ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു റെസിഷൻ എന്നുള്ള ഒരു അലയടി തുടങ്ങിക്കഴിഞ്ഞു പല രാജ്യങ്ങളിലും. ഈ ഒരു സാഹചര്യത്തിൽ ലിക്വിഡിറ്റി ഉള്ള, ബാങ്ക് ലോണുകൾ കുറവുള്ള, ക്യാഷ് കൊണ്ട് ബിസിനസ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രിയാണ് സൗദി അറേബ്യ. ആൻഡ് ഗവൺമെന്റിന്റെ കയ്യിൽ അൽഹംദുലില്ല നല്ല ഫണ്ട് ഉണ്ട്.
5: ഇവിടെ
6: സർപ്ലസ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഉള്ള ഒരു രാജ്യമാണ്.
5: ശരിയാണ് വളരെ.
6: അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ലോക രാജ്യങ്ങൾ സൗദിയിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ സൗദി അറേബ്യ മറ്റേത് രാജ്യങ്ങളിലുള്ള ആളെക്കാളും നന്നായി അറിയാവുന്ന നമ്മൾ മലയാളികൾ നമ്മളെ മുന്നിൽ മറ്റൊരാൾ വന്ന് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കാനായിരിക്കും പലരുടെയും യോഗം.
5: നമ്മൾ ആഗ്രഹിക്കുന്നത് താങ്കൾ ആ ഒരു വിഷയത്തിൽ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട്
6: തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിൽ
5: സമൂഹത്തിൽ ഒരു ആ രീതിയിൽ ഒരു താങ്കളുടെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ തീർച്ചയായിട്ടും
6: ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഇടപെടൽ ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതിന് ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ അടുത്ത് നിന്ന് ലൈസൻസ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഞങ്ങൾ കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെപ്പറ്റി എന്ത് സംശയമുള്ള ആളുകൾക്കും ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങളൊരു ഓപ്പൺ ഫോമാണ്. അതിന് ഞങ്ങൾ ചാർജ് ചെയ്യുന്നില്ല. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്.
5: ഇതിൽ വിട്ടുപോയൊരു ചോദ്യം ഇതിലുണ്ടായിരുന്നു എനിക്ക് വെച്ചാൽ, ഒന്ന് വിദേശ കമ്പനികൾക്ക് ഉള്ള ഒരു തടസ്സം ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ബാങ്കിങ് നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. അതായത് പ്രത്യേകിച്ച് ലോൺ എന്ന വിഷയത്തിൽ
6: എക്സാക്ട്ലി
5: അത് 51% സൗദി പാർട്ട്ണർ ഉണ്ടെങ്കിലേ അവർ ലോൺ കൊടുക്കുള്ളൂ എന്ന ഒരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു
6: ലോകത്ത് എല്ലാ രാജ്യത്തും ഓൾമോസ്റ്റ് ലോൺ കൊടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ സെയിം ആണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിലാണെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ലോണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്കും നമ്മളുമായിട്ടുള്ള ഡീലാണ് എന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. ബാങ്കിൽ നമ്മൾ നല്ല ടേണോവറും കാര്യങ്ങളും കാണിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ ഈസി ആയിട്ട് തരും. നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ബാങ്കിന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ലോൺ തരും. അല്ലെങ്കിൽ നമ്മൾ കൊളാട്ടിൽ സെക്യൂരിറ്റി കൊടുക്കാനുള്ള സാധനം വേണം. ഇതാണ് നോർമലി ലോകത്ത് എല്ലാ രാജ്യത്തും ബാങ്കിന്റെ ഒരു ക്രൈറ്റീരിയ. ഇവിടെ നമ്മൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ലോണ് ഇപ്പൊ നാട്ടിൽ നിങ്ങളൊരു SSI യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ സർക്കാരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് 50% സബ്സിഡി കിട്ടാറുണ്ട്. അതൊരു ഇന്ത്യക്കാരനാണെങ്കിലേ കിട്ടുള്ളൂ ഇന്ത്യയിൽ. അതേപോലെ സൗദി ഗവൺമെന്റ് സൗദി പൗരന്മാർക്ക് കൊടുക്കുന്ന ഇളവുകളാണ് ഈ നിക്കാത്തുൽ ബിയ, അതായത് POS പോസ് സെയിൽ മെഷീനിന്റെ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ലോണ്. അതൊരു സൗദി പൗരന് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ബിസിനസ് ലോൺ എന്ന് പറഞ്ഞ സാധനം ബാങ്ക് നിങ്ങളുടെ ഇപ്പം ഫോറിൻ കമ്പനികൾക്ക് ഓൾറെഡി കിട്ടിയ കമ്പനികളുണ്ട്. അതെല്ലാ രാജ്യത്തും ഒരേ റൂളാ. ഇപ്പോൾ സൗദികൾക്ക് അവർ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഈ പോയിന്റ് ഓഫ് സെയിൽ മെഷീനിന്റെ അടിസ്ഥാനത്തിൽ POS മെഷീൻ നുക്കാത്തുൽ ബിയ എന്ന് പറഞ്ഞ നമ്മളെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീനിൽ വരുന്ന ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ലോണിന്റെ ജാമ്യക്കാരൻ സൗദി ഗവൺമെന്റാ. അത് ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ SSI യൂണിറ്റുകൾക്കും മറ്റു യൂണിറ്റുകൾക്കും ഗവൺമെന്റ് ജാമ്യത്തിൽ 50% സബ്സിഡി കൊടുക്കുന്ന പോലെ ഈ നാട്ടിലെ ആളുകൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി ഗവൺമെന്റ് കൊടുത്തൊരു സപ്പോർട്ടാ. അവരുടെ ചെറിയ ബിസിനസ് വലുതാക്കാൻ വേണ്ടി അത് മിസ്യൂസ് ചെയ്യാണ് നമ്മളെ ആൾക്കാർ ശരിക്കും ചെയ്തത്. അവർക്ക് നമ്മൾ വാങ്ങിയെടുക്കാണ് ശരിക്കും.
5: ഞാൻ അറിയുന്ന ഒരു കമ്പനിയുണ്ട്, ഓൾമോസ്റ്റ് 100 മില്യന്റെ ബിസിനസിന്റെ മുകളിൽ അവർ ബിസിനസ് ചെയ്തു. ബാങ്ക് തന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു, നിങ്ങൾക്ക് സൗകര്യമുണ്ടല്ലോ, പക്ഷെ അതിന്റെ ഡീറ്റെയിലേക്ക് പോയപ്പോഴാണ് പറയുന്നത് ഇല്ല നിങ്ങൾ 100% പെർസെന്റ് കമ്പനിയാണ് നിങ്ങൾക്ക് ആ ലോൺ കിട്ടാൻ.
6: കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 51%ന്റെ മേലെ സൗദി പൗരനുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം, അതായത് മറ്റ് ഡോക്യുമെന്റ് വേണ്ട, അല്ലാതെ ലോണ് തരില്ല എന്നല്ല അതിന്റെ അർത്ഥം. കൊളാട്ടിലും മറ്റു ഡോക്യുമെന്റും കാര്യങ്ങളൊന്നും വേണ്ട. ഈ സൗദി പൗരന് ഗവൺമെന്റ് കൊടുത്ത ആനുകൂല്യത്തിന്റെ പുറത്ത് അയാൾക്ക് ആ ലോൺ അവൈൽ ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ലാതെ ലോണ് തരാത്ത ഇഷ്യൂല്ല. അപ്പൊ മറ്റു രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ ലോൺ തന്നെ കിട്ടുന്നില്ല. എന്തെങ്കിലും ഡോക്യുമെന്റോ പെഡ് ചെയ്യാതെ ലോൺ കിട്ടൂല. ഇത് ദുബായിലൊക്കെ മുമ്പ് കൊടുത്തിരുന്നു, ഇപ്പൊ കൊടുക്കുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഡോക്യുമെന്റോ കാര്യമോ പ്ലഡ് ചെയ്യാതെ ലോണ് കൊടുക്കുന്ന ഒരു രാജ്യമില്ല.
5: അപ്പൊ ലോണ് ലഭിക്കാൻ സാധ്യത ഉണ്ട്.
6: നമ്മുടെ ഡോക്യുമെന്റും നമ്മുടെ കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ലോണ് ലഭിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഈ ഫോറിൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനം നടത്താനുള്ള ബിൽഡിംഗ് സ്വന്തം പേരിൽ വാങ്ങാം, നിങ്ങൾ അക്കോമഡേഷൻ സ്വന്തം പേരിൽ വാങ്ങാം. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വന്തം താമസിക്കാനുള്ള ഒരു ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ് 10,000 riyalന്റെ മേലെ സാലറി ഉള്ള ആർക്കും അയാളൊരു എംപ്ലോയി ആയിക്കോട്ടെ സ്വന്തം പേരിൽ വാങ്ങിക്കാൻ പറ്റും. അയാളുടെ പാസ്പോർട്ടിൽ അത് രജിസ്റ്റേർഡ് ആയിരിക്കും. അയാൾക്ക് അയാൾ ഈ നാട്ടിൽ വിസയിലില്ലെങ്കിലും അയാൾക്ക് അത് വിൽക്കാനും മറ്റൊരാൾക്ക് വക്കാല കൊടുക്കാനും ഒക്കെ പറ്റും. അതിനേക്കാളും വലിയൊരു സാധനം പറയേണ്ടതെന്നുണ്ടെങ്കിൽ, സൗദിയിൽ പെണ്ണുങ്ങൾക്ക് ഏത് ജോലിയിലും വർക്ക് ചെയ്യാം, ഏത് ബിസിനസ്സും സ്വന്തമായിട്ട് തുടങ്ങാം. ഇപ്പം നിങ്ങളെ ഭാര്യയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ഫാമിലി വിസയിൽ നിന്ന് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറ്റിയിട്ട് അവർക്ക് സ്വന്തം പേരിൽ ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി സൗദി അറേബ്യയിൽ ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഏത് ജോലിയും, നിങ്ങളൊരു വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മെയിൽ നിന്നുള്ളവർക്ക് ഫീമെയിൽ നിന്നുള്ള കോളം ടിക്ക് ചെയ്താൽ മാത്രം മതി. സെയിം പ്രയോറിറ്റി, സെയിം പ്രിഫറൻസ്. ഗവൺമെന്റ് നല്ല രീതിയിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റിയ, സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റിയ രാജ്യം മറ്റുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്ത ഒരു യൂറോപ്യൻ ടീം പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സ്ത്രീകൾക്ക് വിസിറ്റ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ലേഡീസ് ടോയ്ലറ്റ് പോലും ചിലപ്പം പ്രോപ്പറായിട്ട് ഉണ്ടാവാറില്ല എന്നാണ് ഒരു യൂറോപ്യൻ ടീം എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത്. നമ്മൾ ഈ ടോയ്ലറ്റിൻ്റെ മുന്നിൽ ലേഡീസിൻ്റെ ടോയ്ലറ്റ് യൂസ് ചെയ്യരുതെന്ന് സ്ട്രിക്ട്ലി ആണുങ്ങളെടുത്ത് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ സാധനം താങ്ക് യു ഫോർ യുവർ സിസ്റ്റം എന്നാണ് പറഞ്ഞത്. പിന്നെ സൗദി ഇപ്പം ഈ ഓണറൈവൽ വിസ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തോടുകൂടി സൗദിയിൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. ഹോട്ടൽ മേഖലയ്ക്ക് അത് ഭയങ്കര ഉത്തേജനമായിരിക്കും, റെസ്റ്റോറൻറ്റുകൾക്ക് ഉത്തേജനമായിരിക്കും, ഈ മറ്റ് ടൂറിസം ട്രാവൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് മാർഗങ്ങളുണ്ട്. വി നീഡ് ടു ഡിസൈഡ് വെർ വി നീഡ് ടു ഗോ.
5: അപ്പോൾ നമ്മൾ എന്തായാലും വലിയ രണ്ട് ഭാഗം നമ്മളിപ്പോൾ കവർ ചെയ്തു. ഒന്ന്, ഓഡിറ്റ് പരമായിട്ടുള്ള ഈ കമ്പനികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. രണ്ട്, ഇപ്പോഴും ഈ ബിസിനസ് അവസരങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ അടുത്തറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സാധാരണ സി ആർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതിൽ നമ്മുടെ വിദേശികളുടെ പേര് കയറ്റാൻ പറ്റും എന്ന ഒരു ഇത്, അത് യാഥാർത്ഥ്യമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷമാണോ എന്നും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക്.
6: അത് ഒരു വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു മേഖലയാണ്. കാരണം ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സി ആർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എസ്റ്റാബ്ലിഷ്മെന്റ്, മോസസ് ഓഫ് ഫർദിയ. ഈ മോസസ് ഓഫ് ഫർദിയ എന്ന് പറഞ്ഞത് ഒരു സൗദിക്ക് സ്വന്തം പേരിൽ ബിസിനസ് നടത്താൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ചെറിയ നമ്മുടെ നാട്ടിലെ പ്രോപ്പർട്ടിഷിപ്പ് കമ്പനി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു സാധനമാണ്. അതിലേക്ക് ഒരു ഫോറിനറെ മാനേജറായിട്ട് ആഡ് ചെയ്യാം, മുദീർ മോസസ് ആണെന്നായിട്ട് ആഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗദിയിലെ നിയമപ്രകാരം നിങ്ങൾക്ക് ഒരു മാനേജീരിയൽ പോസ്റ്റിൽ ഇരിക്കാനുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. ഈ സൗദി ഈ സ്ഥാപനം നടത്താൻ നിങ്ങളെ മാനേജർ ഒരു എംപ്ലോയി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്തത്. അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു സ്റ്റേക്കോ പാർട്ട്ണർഷിപ്പോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ ശരിക്കും ആ കമ്പനിയുടെ എംപ്ലോയി ആണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. നിങ്ങളുടെ സ്ഥാപനമാണെങ്കിൽ അത് ചെയ്യരുത്. നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുക. കാരണം ഇത്തരം മാനേജറായിട്ടിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ലിസ്റ്റ് എന്തായാലും ബിനാമി ചെക്കിങ്ങിന്റെ ടീമിന്റെ ശ്രദ്ധയിൽ ആദ്യം വരുന്ന സാധനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്.
5: വിസിബിൾ ആയിരിക്കും അർത്ഥം.
6: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇവിടുത്തെ ചെക്കിംഗ് സിസ്റ്റം. അത് ഫസ്റ്റ് പ്രയോറിറ്റി ചെക്കിംഗ് ലിസ്റ്റിലേക്ക് വരുന്നുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ തന്നെ വ്യക്തമായിട്ട് നമ്മളടുത്ത് പറഞ്ഞതാ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന് ഒരു മോസസേൽ ഒരു ഫോറിനറെ മാനേജറാക്കി വെച്ചിട്ട് 20,000 അല്ലെങ്കിൽ 30,000 ശമ്പളം കൊടുക്കണം? വൈ? ഒബ്വിയസ്ലി അതിനൊരു ന്യായം ഉണ്ടാവണമെങ്കിൽ അയാൾ ആ അത്രയും ഡിഗ്രി എലിജിബിലിറ്റി ഉള്ള ആളായിരിക്കണം, അയാളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ഉണ്ടായിരിക്കണം. മാത്രമല്ല, ആ വ്യക്തി അത്രയും ബിസിനസ് ആ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരിക്കണം. ഇപ്പോൾ മിക്ക മാനേജറായ ഞാൻ, എനിക്ക് അറിയാവുന്ന കുറേ ആളുകൾ ഇങ്ങനെ മാനേജർ ആയതുണ്ട്. അവർക്കെന്ന് പറഞ്ഞാൽ വെറും പേര് വെച്ചിട്ട് അവർ ആ ബിസിനസ്സുമായിട്ട് വിത്തമായി ഇൻവോൾവ്മെൻറ്റും കാര്യമൊന്നുമില്ല. ആക്ച്വലി അത് അവരുടെ ബിസിനസ് ആയതുകൊണ്ട് അവർ മാനേജറായിട്ട് പേര് ആഡ് ചെയ്യാൻ മാത്രമേ ചെയ്തത്. അത് മണ്ടത്തരമാണ്. ബിനാമി ചെക്കിങ്ങിലേക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരാനുള്ള ഒരു ചാൻസ്, ഒരു വാതിൽ നമ്മളായിട്ട് തുറന്നു കൊടുക്കുക. അത് പല ഏജന്റുമാരും നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തിയിട്ട് ചെയ്ത് അവരുടെ വ്യക്തിപരമായ ചെറിയ പൈസ ലാഭത്തിന് മാത്രം വേണ്ടി ചെയ്യിക്കുന്ന ഒരു സാധനമാണ്. അല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്.
5: നമ്മുടെ സമയപരിധി ഇവിടെ കഴിയുകയാണ്. ഇത് വലിയ ഒരു വിഷയമാണിത്. ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് സംശയങ്ങൾ, പ്രത്യേകിച്ചും ഇവിടെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം, സംശയങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുക എന്നുള്ളത് ഇത്തരം ഒന്ന് രണ്ട് എപ്പിസോഡിൽ കൂടി കഴിയുന്നതല്ല. തീർച്ചയായും നിങ്ങൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാം. നജീബ് മുസ്ലിയാർ സാഹിബ്, അദ്ദേഹത്തിന് പീസ് റേഡിയോയുടെ പേരിലും വ്യക്തിപരമായും നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പീസ് റേഡിയോ ശ്രോതാക്കളോട് പറയാനുള്ളത് എന്നും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.
6: ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച്, ഇത്തരം സംരംഭങ്ങളിൽ ഭാഗവാക്കാക്കാൻ എനിക്ക് അവസരം തന്ന പീസ് റേഡിയോക്കും അതിൻ്റെ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ജനറൽ ഈ വിഷയത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക്, ഏത് സമയത്തും എൻ്റെ ഓഫീസിലേക്ക് ഫ്രീ ആയിട്ട് കടന്നു വരാമെന്നുള്ളൊരു ഓഫറും കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കും. അതിന് നമ്മൾ ഒരു ചാർജും ചെയ്യില്ല. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാൻ, നിങ്ങൾ മറ്റൊരാളടുത്ത് നിന്ന് ലൈസൻസ് എടുത്തെന്നുള്ള കാര്യം കൊണ്ട് എന്നെ വിളിക്കാൻ മടിക്കേണ്ട ഒരു ആവശ്യമില്ല. വി ആർ ഫ്രീ ഫോർ ദാറ്റ്. നമ്മൾ ഓരോ ഓഫീസിലും ഓരോ എംപ്ലോയിനെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാൻ മാത്രമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സംശയം ചോദിക്കാൻ ഒരു മടി ആരും വിചാരിക്കരുത്.
2: മാഷാല്ലാ.
7: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപ്പോൾ ജനക്ഷേമമൊക്കെ കേട്ടിരിക്കുന്ന സമയത്ത് ഇനി കുറച്ച് കുടുംബകാര്യങ്ങളായാലോ എന്നൊരു ചിന്ത ഉണ്ടാവുമ്പോഴാണ് സ്നേഹക്കൂട് മുന്നിൽ വന്ന് നിൽക്കുന്നത്. സ്നേഹക്കൂട് കുടുംബങ്ങളിൽ കുളിർത്തന്നലായി. സ്നേഹക്കൂടെന്ന് കേൾക്കുമ്പോൾ കൂടെ ചേർത്ത് വായിക്കുന്ന വാക്കായിട്ടത് മാറിയിരിക്കുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ആരാ?
1: ഇന്നത്തെ സ്നേഹക്കൂടിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി.
2: അപ്പോൾ സ്നേഹക്കൂടിൽ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടുവരാം. ശേഷം റേഡിയോ വൈബ്സിൻ്റെ അറ്റവസാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. ഇൻഷാല്ലാ, സ്നേഹക്കൂട് കേൾക്കാം.
10: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസലിംഗ്, മൊഡ്യൂൾ ടൂവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വമുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഇപ്പോൾ ഈ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ആദരണീയനായ ഹാരിസ് ബിൻ സലീം ചേരുന്നു. കഴിഞ്ഞ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ ഏറ്റവും നല്ല ഫീഡ്ബാക്കുകൾ ഇപ്പോഴും അൽഹംദുലില്ലാ നമുക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ടീം റേഡിയോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ നമ്മുടെ പ്രേരകവും നമ്മുടെ ആവേശവും എന്ന കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ നൂറുകണക്കിന് ചോദ്യങ്ങൾ ശ്രോതാക്കൾ ഉന്നയിച്ചിരുന്നു. പ്രശ്നരഹിതമായ ഒരു വീടും ഉണ്ടാവുകയില്ല എന്ന് തന്നെ ഒരു വാചകത്തിൽ നമുക്ക് പറയാം. അതിൻ്റെ അളവിലും തോതിലും വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ സഹിക്കാവുന്ന പ്രശ്നങ്ങൾ, ക്ഷമിക്കാവുന്ന പ്രശ്നങ്ങൾ, അത് ആരോടും പങ്കുവെക്കേണ്ടതില്ല. നമുക്ക് അപകടം വരുത്തുന്ന കാര്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്ന കാര്യങ്ങൾ അതുണ്ടെങ്കിൽ അത് ഏറ്റവും പക്വമായി കൈകാര്യം ചെയ്യുന്ന ആളോട് മാത്രം പറയുക. നമ്മളെ ഏറ്റവും പക്വമായി ഉപദേശിക്കാവുന്ന ആളോട് മാത്രം അത് പങ്കുവെക്കുക എന്ന ഒരു ആശയമാണ് ഇവിടെ നമുക്ക് മൗലവിയുടെ ഉത്തരത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇനി ഞാൻ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. ഒരു കൂട്ടുകാരിയുടെ അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. കൂട്ടുകാരി ഭർത്താവിൻ്റെ സംശയരോഗം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത്തരം ഒരു ഭർത്താവിന് എനിക്ക് കിട്ടിയാലോ, ഞാൻ എന്ത് ചെയ്യും, അവളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്കാകെ പേടിയാകുന്നു എന്നൊരു തലത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത്തരം ആളുകളെ കിട്ടിയ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും എന്നതടക്കമുള്ള മേഖലകൾ ചെറിയ രീതിയിൽ വരണമെന്ന് തോന്നുന്നു. ആ ഒരു ഉത്തരത്തിലേക്കാണ് ഇനി പോകേണ്ടത്.
11: ഞാനിതിൽ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് വിവാഹിതരായ പെൺകുട്ടികളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും കഴിയുന്നു നിങ്ങൾ പുറത്തുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ പുറത്തുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ അവരുടെ മനസ്സിൽ അതങ്ങനെ കിടക്കും. പിന്നെന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ വീടിനെക്കുറിച്ച്, നിങ്ങളുടെ ഭർത്തൃ വീടിനെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ചൊക്കെ ഉള്ള ചില മോശമായ ധാരണകൾ മറ്റുള്ളവരുടെ മനസ്സിൽ വരും. മാത്രവുമല്ല, നിങ്ങളെ കാണുമ്പോഴൊക്കെ അവരൊരു സഹതാപത്തോടുകൂടിയും ഒരു വിഷമത്തോടുകൂടിയും അവർ നോക്കും. അതുമല്ല, നിങ്ങളുടെ വിഷമങ്ങൾ അവരവരുടെ വീടുകളിൽ പറയും, അത് പുറത്ത് പല രംഗങ്ങളിലേക്കും അത് എത്തുന്നൊരവസ്ഥയുണ്ടാകും. നമ്മുടെ സ്വകാര്യതകളെ, നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലെ പ്രശ്നങ്ങളെ എല്ലാം നമ്മളിൽ ഒതുക്കുകയാണ് നല്ലത്. പലപ്പോഴും നമ്മളത് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ രക്ഷിതാക്കളോടാണ് പറയേണ്ടത്, പുറത്ത് നിങ്ങൾ പറയാതിരിക്കുക. പിന്നെ ഈ ചോദിച്ച പ്രശ്നത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ സംശയരോഗം എന്നൊക്കെ ഉള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ അത് വളരെ അപൂർവം ആളുകളിൽ കാണുന്നൊരു സംഭവമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ഈ സംശയ രോഗത്തിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് കാണുന്നത്. അത് കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന്, സംശയ രോഗത്തിന് കാരണം പലപ്പോഴും ഈ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ പൂർവ്വ ജീവിത കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഇത്തരത്തിലുള്ള ചില അവിഹിതമായ ബന്ധങ്ങളോ കാര്യങ്ങളോ കണക്ഷനുകളോ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പ്രേമവും അഫിയറൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതേ പ്രായത്തിലുള്ള പല പെൺകുട്ടികളോടും ഞാൻ മുമ്പ് ചാറ്റ് ചെയ്യുകയും ബന്ധപ്പെടുകയും ചെയ്തതുകൊണ്ട് അതേ പ്രായവും സൗന്ദര്യമൊക്കെയുള്ള ഇവൾക്കും അങ്ങനെ ചില കണക്ഷനുകൾ ഉണ്ടായിക്കൂടെ എന്നതിൽ നിന്നാണ് ഒന്ന് സംശയരോഗം വരാനുള്ളൊരു കാരണം. പിന്നെ രണ്ടാമത്തൊരു കാരണം എന്താ വെച്ചാൽ മാനസിക രോഗമാണ്. കാരണം നമ്മുടെ കാര്യത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണ് ഇല്ലെന്ന് നമ്മുടെ മനസ്സ് തരുന്നൊരു ഉറപ്പാണ്. ആ മനസ്സ് തരുന്ന ഉറപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സംശയമായിരിക്കും. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മൂന്നാമത്തൊരു കാര്യം നമ്മുടെ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംശയിക്കുമ്പോൾ അവളിങ്ങനെ പുറത്ത് പോവുക, അവർക്ക് എപ്പോഴും ആൺകുട്ടികളുടെ വാട്സപ്പിൽ അവളുണ്ട്, അവളുടെ ക്ലാസ്മേറ്റ്സ് അവർക്ക് മെസ്സേജ് അയക്കുന്നു, പിന്നെ അവളെന്താണ് വളരെ ഒരു അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് ചെയ്തൊരു വേഷത്തിലാണ് പോകുന്നത്. പൊതുവെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവൾക്കൊരു അച്ചടക്കമില്ല, ഇസ്ലാമിൻ്റെ പെരുമാറ്റം മര്യാദകൾ അവൾ പാലിക്കുന്നില്ല. ഇങ്ങനെ ഒരു പിന്നെ അന്യരോട് ഇടപെടുന്നിടത്തൊക്കെ ഒരു വളരെയധികം ഫ്രീഡം ഉപയോഗിക്കുന്ന ആളുകളാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവരുടെ ജീവിത പെരുമാറ്റ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഇവർക്ക് ചില പരിപാടികളുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ച് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല സൂക്ഷ്മതയും ദീനീ ചിട്ടയും നമ്മൾ നല്ലൊരു വിശ്വസ്തമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്താൽ നമുക്ക് വെല്ലുവിളിക്കാമല്ലോ. എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം, നിങ്ങൾ തെളിവ് തരൂ എന്ന് ചോദിക്കാൻ മാത്രമുള്ള മാനസിക ഉറപ്പോടുകൂടെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ എന്തിന് പേടിക്കണം. പിന്നെ ഈ മൂന്ന് തലങ്ങളിലുള്ളതാണെങ്കിലും മൂന്ന് തലങ്ങളെ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒരു നല്ലൊരു കൗൺസിലർ, അതെപ്പോഴും നമുക്ക് ആവശ്യമുള്ള നല്ലൊരു കൗൺസിലറെ കണ്ടാൽ സ്വാഭാവികമായും ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപൂർവമായി ചില ആളുകൾ കാണുന്ന ചില പ്രശ്നങ്ങളെ പൊതുവൽക്കരിച്ച് എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ ആകുമെന്ന് വിചാരിച്ച് വിവാഹത്തെ തന്നെ പേടിക്കുന്നതിൽ യാഥാർത്ഥവുമില്ല എന്നാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്.
10: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് ചർച്ചയുടെ തുടർച്ചകളിലേക്ക് വരുന്നു. ചർച്ച അതിൻ്റെ അന്തിമഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ചോദ്യങ്ങൾ, വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ തന്നെ ധാരാളം വന്നിരിക്കുകയാണ്. ഒന്നര മണിക്കൂറിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ച എത്തുന്നത് എന്ന കാര്യം ഒരുപക്ഷെ ചർച്ചയിൽ സംസാരിച്ച ആരിസ് മോലിക്ക് മാത്രമേ ബോധ്യമുണ്ടാവുകയുള്ളൂ. പറഞ്ഞ എനിക്കോ കേട്ട നമുക്കോ ഇല്ലാത്ത വിധം മനോഹരമായിരുന്നു നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എന്നത് ഇവിടെ വളരെ നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ്. ആ ഒരു രംഗം ഇനിയും തുടരാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ ഒരു ഒരു ടെക്സ്റ്റ് ഞാൻ വായിക്കുന്നു. മുമ്പ് അഫയറുകൾ ഉണ്ടായിരുന്നു, തിന്മയെന്ന് മനസ്സിലാക്കി എല്ലാം അവസാനിച്ചു, എല്ലാം അവസാനിപ്പിച്ചു. ഇപ്പോൾ നന്നായി ജീവിക്കുകയാണ്. സ്വാലിഹായ ഇണയെ എനിക്ക് വേണം. പക്ഷേ ഈ അഫയറിനെ പറ്റി വല്ലതും പിന്നീട് അദ്ദേഹം അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഒരു കുട്ടിയുടെ ടെക്സ്റ്റ് ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് ആളുകൾ അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്ന ഓരോരുത്തരും അവരുടെ പേരുകൾ ഹൈഡ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ പേര് ടെക്സ്റ്റ് വന്നാൽ പോലും ഈ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അപ്പുറത്തേക്ക് വേറെ ആരും ഇത് അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മുമ്പുണ്ടായിരുന്ന അഫയറുകൾ പിന്നീട് ഭർത്താവ് അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ആശങ്കപ്പെടുന്നവരോട് എന്ത് പറയാനുണ്ടാകും?
11: യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾ ചെയ്യുന്ന ഏതൊരു തെറ്റിനും വലിയ അനന്തരഫലങ്ങളുണ്ട്. ആ അനന്തരഫലങ്ങളിൽ ഒരു അനന്തരഫലമാണ് യഥാർത്ഥത്തിൽ ഈ ഭീതി എന്ന് പറഞ്ഞാൽ. ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മുടെ ധർമ്മനിഷ്ഠക്ക് ദീനിനിഷ്ഠക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും അത് ഒരു പ്രയാസത്തിലേക്ക് നയിക്കും. അമ്മാമൻ ബഹില വസ്തഗന വ കദ്ദബ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽ ഉസ്ര. അതായത് നമ്മൾ അംഗീകരിക്കേണ്ട സത്യങ്ങളെ, പ്രമാണങ്ങളെ, ഉപദേശങ്ങളെ നിരാകരിക്കുകയും അതേപോലെ തന്നെ എനിക്കൊരു ഉപദേശവും ആവശ്യമില്ല, ഞാൻ എല്ലാ ഉപദേശത്തിനും അതീതനാണ്, ഇങ്ങനെ പോയാൽ എന്താ വരാൻ എന്നൊക്കെയുള്ളൊരു മാനസിക ഭാവങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തെറ്റുകൾ ഉത്ഭവിക്കുന്നത്. ഏത് തെറ്റിനും അനന്തരഫലങ്ങളുണ്ട്. ഒരാൾ മദ്യപിക്കുമ്പോൾ അതിൻ്റേതായ അനന്തരഫലങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ പോലും പ്രതിഫലിക്കും. അതുകൊണ്ട് ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടപെടേണ്ടതും സ്നേഹിക്കേണ്ടതും ഒന്നിച്ച് ജീവിക്കേണ്ടതുമെല്ലാം വിവാഹത്തിലൂടെയാണ്. അപ്പോൾ വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന, വിവാഹശേഷം ഉണ്ടാവേണ്ട സ്നേഹബന്ധങ്ങളെയും ശാരീരിക ബന്ധങ്ങളുമെല്ലാം വിവാഹത്തിന് മുമ്പ് സംഭവിച്ചാൽ തീർച്ചയായും അത് ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റിനൊരു അനന്തരഫലം ഉണ്ടാകും. ആ അനന്തരഫലമാണ് എൻ്റെ അടുത്ത് ഈ സംഭവിച്ച ഈ തെറ്റുമായിട്ട് ഞാനൊരു വിവാഹത്തിലേക്ക് ചെല്ലുമ്പോൾ അയാളതറിഞ്ഞാൽ എന്താവും, അതെൻ്റെ ഭാവിയെ ബാധിക്കും, എൻ്റെ വിശുദ്ധിയെ സംശയിക്കും, എനിക്ക് അയാളെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, ഞാൻ ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്ന് നമ്മുടെ സഹോദരിമാർ പ്രകടിപ്പിക്കുന്ന ആശങ്ക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ചില അബദ്ധങ്ങളുടെ പിഴവുകളുടെ ഭാഗമാണ്. ഞാനിത് പറയാൻ കാരണം അവരെ വിഷമിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, ഇത്തരം അബദ്ധങ്ങൾ ഇത് കേൾക്കുന്ന മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഇനി അങ്ങനെ സംഭവിച്ചു പോയി, എന്താണ് പരിഹാരം എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും വിവാഹിതനാവുന്ന ആളോട് പറയേണ്ട കാര്യമില്ല എന്ത്, ഞാൻ മുമ്പ് ഒരു അഫയർ ഉണ്ടായിരുന്ന ആളാണ്, അതൊക്കെ പിന്നെ ഒഴിവാക്കിയതാണ്, ഇപ്പം നന്നായതാണ് എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. എന്തുകൊണ്ട്? നമുക്ക് സംഭവിച്ച ഒരു തെറ്റും നമ്മൾ പറയേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായി അടുത്ത ചോദ്യം, ഇതിപ്പോൾ അഫയർ എന്നുള്ളത് നാട്ടിലറിയാം, കോളേജിലറിയാം, ഒക്കെ അറിയാം, അപ്പോൾ എന്ത് ചെയ്യും? അത് മറ്റുള്ളവരറിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും എത്തുമ്പോൾ നമുക്ക് പരിഹരിക്കാം. എത്തട്ടെ, എത്തുമ്പോൾ അയാൾ നമ്മളോട് ചോദിക്കും എന്ത്, ഇങ്ങനെ എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ, ഞാൻ കോളേജിൽ അന്വേഷിച്ചല്ലോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? പറയും, ഞാൻ എനിക്കുണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ പറയാം. ഞാൻ അതിൽ നിന്ന് പൂർണ്ണമായും വിരമിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ പറ്റില്ലല്ലോ, ആ ബന്ധം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരി വിവാഹത്തിന് തയ്യാറായി എന്നതും അതിൽ നിങ്ങളെ സെലക്ട് ചെയ്തു എന്നുള്ളതും എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും അത് പോയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ, ഒരിക്കൽ ഈ അനുഭവമുണ്ടായി, ഒരു അഫയർ ഉണ്ടായി, അതിൻ്റെ ദുരന്തം മനസ്സിലാക്കി, ഞാൻ മാറാനുള്ള കാരണം ഇന്ന ഇന്ന സംസാരം കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ആശയം മനസ്സിലാക്കിയിട്ടാണ്, ഇന്ന പോയിൻ്റ് കിട്ടിയാണ്, എൻ്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെട്ട് മാറിയ ആ ബോധ്യത കൂടെ അയാൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം ഉള്ളത് എന്താ വെച്ചാൽ, ഇനി ഒരിക്കൽ സംഭവിച്ച ഈ അബദ്ധം ഒരു പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. നേരെ മറിച്ച് ഞാനൊരു അഫയറൊന്നും ഇല്ലാതെയാണ് വന്നതെന്നെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യും, അന്ന് പെട്ടതുപോലെ വല്ല കെണിയിലും പെടാനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ തീർച്ചയായും ഒരു അഫയറിൻ്റെ എല്ലാ അപകടങ്ങളും മനസ്സിലാക്കി ഒഴിവാക്കി വന്നതാണ്. അതുകൊണ്ട് ആ മേഖലയിൽ എനിക്കൊരബദ്ധവും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു മാനസിക ധൈര്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും അത് മനസ്സിലാകും, ആരും അത് ഉൾക്കൊള്ളും. അത് വലിയൊരു ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചു പോയ തെറ്റ് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വിവാഹത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ മുമ്പ് ബന്ധപ്പെട്ട വ്യക്തിയുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം, എപ്പോഴെങ്കിലും ഒരു മെസ്സേജ്, എപ്പോഴെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, എപ്പോഴെങ്കിലും ഒരു കാര്യം നമ്മൾ അയാളെന്ന് ഒരു എഴുതിയൊരു ഓട്ടോഗ്രാഫി നമ്മുടെ കയ്യിലുണ്ടായാൽ പോലും അത് പിന്നെന്തായിരിക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നൊരവസ്ഥ ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരം

0: പോവുക സ്വാഭാവിക പരിക്കുകളെ ജീവിതത്തിലുടനീളം ക്ഷമിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ കാണിക്കുക. ഇവിടെ ചർച്ച അതിൻ്റെ ക്ലോസിംഗിലേക്ക് പോകുന്ന ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം നമ്മൾ എടുക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട കുറേ കുട്ടികൾ, അവർ ഭർത്താവുമായുള്ള ശാരീരിക ബന്ധങ്ങൾക്കുള്ള സഹകരണ പ്രശ്നങ്ങളാണതിൻ്റെ കാരണമെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മുതിർന്ന ആളുടെ ടെക്സ്റ്റായിട്ടാണ് തോന്നുന്നത്. രണ്ട് മൂന്ന് ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞു, അതൊക്കെ ഒഴിവായത് അവർ ഭർത്താവുമായുള്ള ശാരീരിക കാര്യങ്ങളിൽ സഹകരണക്കുറവുണ്ട് എന്നാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്ന കുട്ടികളോട് ഈ ഒരു മേഖലയിൽ എന്ത് അഡ്വൈസാണ്, ഉപദേശമാണ് കൊടുക്കേണ്ടത് എന്നാണ് ഒരു ചോദ്യമായി ഇവിടെ വന്നിട്ടുള്ളത്.
1: ഇതൊരു പ്രധാന വിഷയമാണ്. കാരണം വിവാഹത്തിൻ്റെ ലക്ഷ്യം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്നത് ഒരു നല്ല പരിശുദ്ധമായ ഒരു ലൈംഗിക ജീവിതത്തിലൂടെ തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കുക എന്നത് വിവാഹത്തിൻ്റെ ഇസ്ലാമിക ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായും എന്താണ് വിവാഹത്തിലൂടെ ഇതെല്ലാം നടന്നിരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇതിന് വേണ്ടി പിന്നെ പെൺകുട്ടികൾ സഹകരിക്കാത്തത് കൊണ്ട്, ഭാര്യമാർ സഹകരിക്കാത്തത് കൊണ്ടാണ് വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ അതിനുള്ള കാരണങ്ങൾ പരിശോധിക്കണം. ഒന്ന്, എന്തായിരുന്നാലും ഒരു പ്രായപൂർത്തിയായൊരു സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതത്തിൽ പ്രകൃതിപരമായി ആരും പഠിപ്പിക്കാതെയും ആരും ആലോചിക്കാതെയും നിർദ്ദേശിക്കാതെയും സ്വയമേ ഉണ്ടാകുന്ന ഒരാഗ്രഹവും താല്പര്യവുമാണ് ഇത്. അതാണല്ലോ ഇന്ന് നാട്ടിലെ സദാചാര പ്രശ്നങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകമായ നിർബന്ധമോ ഉപദേശമോ ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നതിൻ്റെ കാരണത്തിൽ എന്താണ്? ഒന്ന്, ചില പെൺകുട്ടികളൊക്കെ ചില അഫയറുകൾ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു വിവാഹം കഴിയും. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ ഇങ്ങനെ തൽക്കാലം വീട്ടിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിന്നൊരു ഡൈവേഴ്സ് വാങ്ങി പഴയ ആളെ കൂടെ ചേരാമെന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും എന്ത് ചെയ്യൂല, നിലവിലുള്ള ഭർത്താവിനോട് സഹകരിക്കില്ല. ഒരു കാരണം അതായിരിക്കാം, അങ്ങനെ വരുന്നത് സഹകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ചില പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ നേരത്തെ തന്നെ എന്ത് ചെയ്യേണ്ട, ഒരു ബാധ്യതകളൊന്നും വരണ്ട, എൻ്റെ പഠനം മുന്നോട്ട് പോട്ടെ, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന നിലക്ക് എന്ത് ചെയ്യും ചില ആളുകൾ. പക്ഷെ അത് നമ്മളെന്താണ് തുറന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക മാനദണ്ഡങ്ങളെയും മര്യാദകളെയും പാലിച്ചുകൊണ്ടെടുക്കുന്നൊരു തീരുമാനമാണെങ്കിൽ രണ്ടാളും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങളാണ്. മറിച്ച് രണ്ടുപേരും അറിയാതെ ഒറ്റക്കൊരു തീരുമാനമെടുത്ത് എൻ്റെ ഭാവിക്ക് പ്രയാസമാകുമെന്ന് വിചാരിച്ച് തടസ്സപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാവും. മൂന്നാമത്തൊരു കാരണം എന്താ വെച്ചാൽ, ഈ ഭർത്താവിനെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെടാതെ ഇയാളുടെ കൂടെ എനിക്കൊരു ഭാവിയില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നവരും എന്ത് ചെയ്യും, യഥാർത്ഥത്തിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ തയ്യാറാകും, അവരുടെ ഒരു ശരിയായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവരിറങ്ങി വരാതിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ചില കാരണങ്ങൾ ഇല്ലെങ്കിൽ പ്രകൃതിപരമായി നടക്കേണ്ട ഇത്തരം കാര്യങ്ങളിൽ ഒരു തടസ്സം വരാനുള്ള സാധ്യതകളില്ല. ഇനി എല്ലാ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരിക്കുന്ന ഒരു സദസ്സ് എന്ന നിലയ്ക്ക് ചില പരിമിതികൾ ഇതിൻ്റെ ഉത്തരം പറയുന്നിടത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പറയുകയാണ്, അങ്ങനത്തെ പല കാര്യങ്ങളും വരുമ്പോഴേക്കും നിങ്ങൾ ഡൈവേഴ്സിലേക്ക് എത്തരുത്. അതിനെ ഒരു നല്ല ഒരു വൈദഗ്ധ്യമുള്ള ഒരാളുടെ ഒരു ചർച്ചയ്ക്കും പരിശോധനകൾക്കും വിധേയമാക്കിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
0: ചർച്ച ക്ലോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്ലീസ് നിർത്തരുത് എന്ന ടെക്സ്റ്റ് മുതൽക്ക് പുരുഷന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എപ്പോഴാണ് എന്നതുവരെയും ഒരിത്തിരി പ്രതിഷേധ സ്വരത്തിൽ മറുപടി കിട്ടാത്തവരുടെ വാചകങ്ങളും ഒക്കെ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഡിസ്പ്ലേ സ്ക്രീനിലുണ്ട്. നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ 52-ൽ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള ഒരു സ്വാഭാവികമായ ക്രമീകരണമാണ് പീസ് റേഡിയോ. അതിൽ ഓരോ സെഷനിലും അത് പ്രത്യേകം വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചർച്ച നിശ്ചിത സമയത്തിൻ്റെ അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് പരിമിതിയുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് പഠനം നിർത്തേണ്ടി വരില്ലേ പോലെയുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ പെൻഡിംഗ് ഉണ്ട്. ആശങ്കകളിൽ തന്നെയുള്ള ചില മേഖലകൾ കൂടി ബാക്കിയുണ്ട്. ഇൻഷാല്ല അടുത്ത മാസവും ഇതേപോലെ അടുത്ത ഒരു ഘട്ടത്തിലുള്ള ഓൺലൈൻ കൗൺസിലിംഗ് വരും, സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകൾ വരും, നമ്മുടെ അല്ലിജാബ പോലെയുള്ള ചോദ്യത്തിൻ്റെ സെഷനുകൾ വരും. അവിടങ്ങളിലൊക്കെ മാക്സിമം ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ വിശേഷിച്ചും ശ്രോതാക്കളോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്, പീസ് റേഡിയോ ഒരു ജനകീയ കൂട്ടായ്മയാണ്. ഇതിൻ്റെ മൊത്തം പ്രവർത്തന പദ്ധതികളെ എടുത്തു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ വിപുലമായ സംവിധാനത്തിന് 24 മണിക്കൂറും എന്തെങ്കിലുമൊക്കെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു സ്റ്റാഫ് പാറ്റേൺ എന്ന നിലക്ക് കഠിനാധ്വാനം ചെയ്യുന്നത്. ബാക്കി മുഴുവൻ ഓരോരുത്തരും അവരവരുടെ സർവീസ് കൊടുക്കുകയാണ്. നമുക്കൊക്കെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ, സാമ്പത്തിക മേഖലയിലോ സാങ്കേതിക മേഖലയിലോ ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലോ ഇതിൻ്റെ റിസർച്ച് മേഖലയിലോ ഒക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. പീസ് റേഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. റേഡിയോ പരമാവധി സമൂഹത്തിന് എത്തിക്കുന്ന കാര്യം എന്തായാലും നമുക്ക് നിർവഹിക്കാൻ കഴിയും.

0: നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ, ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ എല്ലാം പീസ് റേഡിയോ എത്തിക്കുക. വലിയൊരു സന്തോഷം ഞാൻ പങ്കുവെക്കുന്നു. നാളെ രാത്രി 7 മണിയോടുകൂടെ iOS ഫോണുകൾ, ഐഫോൺ ഉപയോക്താക്കൾക്ക് ആൻഡ്രോയിഡ് ഫോണിലെ ഇതുപോലെ തന്നെ പീസ് റേഡിയോ അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള അവസരം വന്നിരിക്കുകയാണ്. രാത്രി 7 മണിക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാം പീസ് റേഡിയോ ഫേസ്ബുക്ക് ലൈവ് വഴിയും വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനൽ വഴിയും നിങ്ങൾക്ക് പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയും. വളരെ ശ്രദ്ധേയമായ ചില വിഷയാവതരണങ്ങൾ ആരിസ്മൗലവിയുടേത് തന്നെ, സാമൂഹ്യ മാധ്യമങ്ങളും ബന്ധങ്ങൾ അതുകൊണ്ട് തകരുന്നതുമായി ബന്ധപ്പെട്ട മേഖലകളും പരിഹാരങ്ങളുമെല്ലാം നിർദ്ദേശിച്ചുകൊണ്ടുള്ള സംസാരമുണ്ട്. ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു 10 പേർക്കെങ്കിലും ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് ഇതിൻ്റെ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ആ ലിങ്ക് കോപ്പി ചെയ്ത് നേരെ വാട്സാപ്പിൽ കൊണ്ടുപോയിട്ടാൽ ആക്സസ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് അതിലേക്ക് കയറാവുന്ന വിധമുള്ള ലിങ്കായി അത് മാറും. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ വരുന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലേക്കോ എത്താൻ കഴിയില്ല. എന്നാൽ അത് കോപ്പി ചെയ്ത് നിങ്ങൾ വാട്സാപ്പിലോ അതല്ലെങ്കിൽ മറ്റൊരു സ്പേസിലോ ഇട്ടാൽ നിങ്ങൾക്ക് ലിങ്കിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ടൊരു PM ക്യാമ്പയിൻ ഞാൻ അനൗൺസ് ചെയ്യുന്നു. PM ചെയ്യുക. നിങ്ങളൊരു മിനിമം ഒരു 10 ആൾക്കെങ്കിലും ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ലഭിക്കുന്ന നോട്ടിഫിക്കേഷനിൽ നിന്ന് ലഭിക്കുന്ന ലിങ്ക് PM ചെയ്യുകയും നാളത്തെ പ്രോഗ്രാം ലൈവായി കാണാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഈ ഒരു ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാം. ഒരു ചോദ്യമല്ല, മൊത്തം സമൂഹത്തിന് വേണ്ട 50 ചോദ്യങ്ങളുണ്ടോ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തോളൂ. നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ടീം ഈ വിഷയം പരിഗണിക്കും എന്ന് നിങ്ങളെ സന്ദർഭത്തിൽ അറിയിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വിഭവങ്ങളും വിജ്ഞാനങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിലേക്ക് വരുന്നതുവരെ തൽക്കാലം പിൻവാങ്ങുന്നു. വാഹ്റദ് അവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരകല്ലാഹു ഫീക്കും ജസാകുമുല്ലാഹു ഖൈറാ. കുടുംബങ്ങളിൽ കുറിത്തനലായി പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിയ സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിരുന്നു, വൈജ്ഞാനികമായിരുന്നു.
2: റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷം ഒരു വളരെ എന്താണെന്ന് പറയുക, വൈജ്ഞാനികമായ ഒരു അടിത്തറ കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അല്ലുസൂൽ,
1: അബ്ദുൽ മാലിക് സലഫിയാണ് അല്ലുസൂൽ ലീഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സലാംക്ക കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കേട്ടതിൻ്റെ ഭാഗം, ഒരു പിന്നെ തുടർച്ച എന്നോണം, തഫ്സീറിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡായിട്ടൊരു, എനിക്ക് തോന്നുന്നു 7 എപ്പിസോഡുകൾ നമ്മൾ പിന്നിട്ടിട്ടുണ്ട്.
2: ഭാഗം 8 ആണ് അല്ലേ?
1: ശരി.
2: അപ്പോൾ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരത്തിലേക്ക് പോകാം. അല്ലുസൂലിൽ തഫ്സീറിൻ്റെ നിയമങ്ങൾ, ശരിക്കും വളരെ വൈജ്ഞാനികമായ പ്രോഗ്രാമുകളിലൂടെ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇന്നത്തെ ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. ഭാഗം 8, തഫ്സീറിൻ്റെ നിയമങ്ങൾ കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ വിശദീകരിക്കുമ്പോൾ, അതിൻ്റെ ആയത്തുകളെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ, ഏറ്റവും കൂടുതൽ അതിൻ്റെ വിശദീകരണത്തിൽ നാം അവലംബിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും അവിടുത്തെ വിശദീകരണങ്ങളെയുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ അർത്ഥതലങ്ങളെയും അതിൻ്റെ ആശയ മണ്ഡലങ്ങളെയും കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം അള്ളാഹു ഖുർആൻ വിശദീകരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് പ്രവാചകനെയാണ്. അൻസല ഇലൈക ദിക്റ ലിതുബയ്യനലിന്നാസ് മാനുസ്സില ഇലൈഹി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആയത്ത് നമ്മൾ എടുക്കുമ്പോൾ, അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ മുൻഗണന കൊടുക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അന്ന തഫ്സീറു നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖദ്ദമുൻ അലാ തഫ്സീരി ഗൈരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഫ്സീറാണ്, പ്രവാചകൻ്റെ വിശദീകരണമാണ്, പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ വന്നിട്ടുള്ള തഫ്സീറുകളാണ് മറ്റു തഫ്സീറുകളേക്കാൾ മുൻഗണന നൽകേണ്ടത്. ചിലപ്പോൾ ഖദ് യകൂനു ഫിൻ നുസൂസ് ഇഹ്തിമാൽ, രണ്ടിനും സാധ്യതയുള്ള സന്ദർഭമുണ്ടാകും. അഥവാ ഇവിടെ ഭാഷാപരമായിക്കൊണ്ടോ അതല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്നോ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്ന ആയത്തുകളുണ്ടാകും, റസൂലുള്ളാഹിൻ്റെ ഹദീസിലും വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ സാന്ദർഭികമായ അർത്ഥതലങ്ങളെ മാറ്റി നിർത്തി പ്രവാചകൻ്റെ ഹദീസിൽ വന്നിട്ടുള്ള അർത്ഥത്തെയാണ് നമ്മൾ മുൻഗണന നൽകി പറയേണ്ടത്. ഒരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യൗമ നഖൂലു ലജഹന്നമ ഹലിം തൽഅതി വ തഖൂലു ഹൽ മിൻ മസീദ്. യൗമ നഖൂലു ലജഹന്നം ഹലിം തൽഅതി, നരകത്തോട് നാം അന്നു പറയും, നീ നിറഞ്ഞുവോ? ചോദിക്കും, നീ നിറഞ്ഞുവോ? വതഖൂൽ, നരകത്തിൻ്റെ മറുപടി, ഹൽ മിൻ മസീദ്, ഇനിയും ഉണ്ടോ, വർധനവുണ്ടോ എന്നാണ്. ഹൽ മിൻ മസീദ് എന്നുള്ളത് ഇനിയും ഉണ്ടോ, ഈ ചോദ്യം നരകം ഉന്നയിക്കുന്നത് രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഒന്ന്, അന്നഹ ബിമഅന നഫി, ഇനിയുമുണ്ടോ എന്ന് ചോദിച്ചാൽ, യഅനി ബിമഅന മാ മിൻ മസീദ്, ഇനി വേണ്ട, നീ നിറഞ്ഞുവോ എന്ന് ചോദിച്ചാൽ, ഇനി വേണ്ട, ഞാൻ നിറഞ്ഞിരിക്കുന്നു, ഇനിയുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം, ഒരു അനിഷ്ടകരമായ സംഗതി അത് ചെയ്യുമ്പോൾ അത് ആവശ്യത്തിനായിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് സാധാരണയായി ചോദിക്കാറുണ്ട്. ആ ഒരു ആശയത്തിലാണ്, അതാവും നരകം നിറഞ്ഞിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ സ്ഥലമില്ല, ഇവിടെ നിറഞ്ഞിരിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത്. ലിഅന്നഹ ഖദിം തലഅത്ത്, ആ നരകം നിറഞ്ഞിരിക്കുന്നു എന്ന ആശയത്തിലാണ്. എന്നിട്ട് ചില ആളുകൾ പറഞ്ഞു, കഅന്ന ഖൗലഹ ഹാദാ മിൻ ബാബി തഅഫഫ് മിൻ ഹൗലൈൽ കുഫാർ അല്ലദീന ഉൽഖുഫിയ, ആ നരകത്തിലുള്ള അതിലേക്ക് ഇടപെടുന്ന ആളുകളോട് ഒരു പരിഹാസവും അതുപോലെ തന്നെ അവരെ ഒരു വേദനിപ്പിക്കുന്ന, ഒരു കൊച്ചാക്കുന്ന തരത്തിലുള്ള സംസാരം, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക, അതാണ് ഒന്നാമത്തെ അർത്ഥം. ഇനി രണ്ടാമത്തേത്, ബിമഅന അലിസ്തിസാദ യഅനി തതുലു മസീദൻ ഇൻ കാന ഹുനാക മസീദ്, ഇനിയും ഉണ്ടെങ്കിൽ ഇനിയുമാവട്ടെ എന്നത് ഇസ്തിസാദ, വർധനവിന് വേണ്ടി ചോദിക്കുന്ന അർത്ഥം. ഈ രണ്ട് അർത്ഥവും ഭാഷാപരമായി ഇവിടെ നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ ഈ രണ്ട് അർത്ഥവും സൂചിപ്പിച്ചതിന് ശേഷം റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജദീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ഔലൽ ഖൗലൈനി ഫീ ദാലിക ഇൻദി ബിസ്സവാബ്, ഈ രണ്ട് അർത്ഥങ്ങളോടും ഈ രണ്ട് അർത്ഥങ്ങളിൽ ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ അടുക്കൽ, എൻ്റെ അഭിപ്രായത്തിൽ, ഖൗലു മൻ ഖാല ബിഹു ബിമഅന ഇസ്തിസാദ, നരകം ഇനിയും കൂടുതൽ ചോദിക്കുകയാണ്, വർദ്ധനവിന് വേണ്ടി ചോദിക്കുകയാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞ ആ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് എനിക്ക് കൂടുതൽ യോജിക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഇന്നമ ഖുൽനാ ദാലിക ഔലുൽ ഖൗലി യനി ബിസ്സവാബ്, ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമെന്ന് ഞാൻ പറയാൻ കാരണം, ലിസിഹത്തിൽ ഖബരി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സ്വഹീഹായ ഹദീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത്, ഈ അഭിപ്രായമാണ് മറ്റഭിപ്രായത്തേക്കാൾ കൂടുതൽ ശരിയായിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നത്. ഏതാണ് അഭിപ്രായം, ഏതാണ് ഹദീസ്? അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ കാന യൗമുൽ ഖിയാമ ലം യളിമില്ലാ ലം يظلم الله احدا من خلقه شيئا لم يظلم الله احدا من خلقه شيئا الله سبحانه وتعالى عارم ان اور ادكرمهم الله ആരോടും പ്രവർത്തിക്കുകയില്ല. വയുൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് ആളുകൾ إذا كان يوم القيامة لم يظلم الله أحدا من خلقه شيئا ويلقى في النار നരകത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആളുകളെ. തഖൂൽ, ആ നരകം പറയും, ഹൽ മിൻ മസീദ്, ഇനിയും എന്തെങ്കിലും വർദ്ധനവുണ്ടോ, ഇനിയും എന്തെങ്കിലും കൂടുതലുണ്ടോ. ഹത്ത യദ അലൈഹ ഖദമഹു, അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ തിരുപാദം, അവൻ്റെ ഖദം ആ നരകത്തിന് മുകളിൽ വെക്കും. ഫഹുനാലിക യംലഉഹ ويزوي بعضها الى بعض وتقول قد قد അങ്ങനെ ആ നരകം അതിനു മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതാല തൻ്റെ പാദം വെക്കുമ്പോൾ അപ്പോഴാണ് ആ നരകം നിറയുന്നത്. അത് ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങളിലേക്ക് ചേർന്ന് ഇടുങ്ങി ആ നരകം നിറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വതഖൂലു ഖത് ഖത്, ആ നരകം പറയും, ഇപ്പോൾ മതിയായിരിക്കുന്നു മതിയായിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മറ്റൊരു റിവായത്തിൽ കാണാം, ലാ തസാലു ജഹന്നം തഖൂൽ ഹൽ മിൻ മസീദ്, നരകം ചോദിച്ചുകൊണ്ടേയിരിക്കും, ഇനി ആരെങ്കിലും ഉണ്ടോ, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഈ ഹദീസ് വ്യക്തമാണ്, ഇവിടെ ഹൽ മിൻ മസീദ് എന്നുള്ളത് വിമാന അൽ ഇസ്തിസാദ, സിയാദത്തിനെ ചോദിക്കുക എന്ന അർത്ഥത്തിലാണ്. അതല്ലാതെ ഇത് മതിയായിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു ആ പരിഹാസരൂപത്തിലുള്ള ചോദ്യമല്ല. നേരെമറിച്ച് നരകത്തിന് ഇനിയും ആളുകൾ ആവശ്യമുണ്ട്, സിയാദത്ത് ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിച്ച പ്രധാന പാഠം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിക്കുവാനും പകർത്തുവാനും അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ബാരകല്ലാഹു ഫീകും. അൽഹംദുലില്ലാഹ്. തഫ്സീറിൻ്റെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കൂടുതൽ അറിവ് വർദ്ധിപ്പിക്കാനുള്ളൊരവസരമാക്കി ഇത്തരം പ്രോഗ്രാമുകൾ ആക്കി തീർക്കട്ടെ. മാഷാല്ലാ, അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം.
2: അപ്പോൾ ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇങ്ങനെ നല്ല നല്ല കുറച്ചുകൂടി കാമ്പുള്ള വിഷയങ്ങളുടെ പതിവ് പോലെ തന്നെ നമ്മൾ കടന്നു പോയിരിക്കുകയാണ്. മാഷാല്ലാ, നമുക്ക് നല്ല കേൾവിയും നല്ല വാക്കും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രിയമുള്ളവരെ വിടവാങ്ങുന്നു. റേഡിയോ വൈബ്സിൽ, പീസ് റേഡിയോ ആങ്കറിംഗ് സ്റ്റുഡിയോയിൽ നിന്നും ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് സുഹൈർ പാണ്ടിക്കാടിൻ്റെ കൂടെ ഞാൻ.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ അങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
3: നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ഒരു പിന്നെ ചരിത്രം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തേക്കുള്ള ഹിജ്റ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് സൂചിപ്പിക്കുന്നത് മഹാനായ സുറാഖത്ത് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇങ്ങനെ മറ്റേ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് യാത്ര പോവാണ്. അപ്പം യാത്ര പോകുന്ന വേളയിൽ ഇവർ 3 പേരുണ്ട്, വഴികാട്ടിയായിട്ട് ഉറയ്ക്കത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അങ്ങനെ മുദ്ലജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാൾ, അയാൾ ഇവരെ മദീനത്തേക്ക് പോകുമ്പോൾ കാണുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് ഖുറൈശികൾ ഇരിക്കുന്നത്. നാനാ ഭാഗത്തേക്കും അവർ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെഴ്സിഡൻസ് ബെൻസൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മുദ്ലജ് ഗോത്രക്കാരനായ ആൾ കണ്ടു. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഒരു സാഹസികത ഉണ്ട്, ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പോയിട്ട് പിന്നെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതവർ വളരെ വീരസ്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം മുദ്ലജ് ഗോത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കണം. അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ സുറാഖത്ത് ബിനു മാലിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഇസ്ലാമായിട്ടില്ല, നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ അവിടുത്തെ വീരസ്യങ്ങളെക്കുറിച്ച് യാത്രയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ മൂന്ന് പേരെ കണ്ടു. അവർ മദീനത്തേക്കുള്ള വഴിയിലാണുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആരായിരിക്കാം, ഖുറൈശികളിലെ മുഹമ്മദും സംഘവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ സുറാഖക്ക് ഇത് കേട്ടിരിക്കുന്ന സുറാഖക്ക് എന്തായി? ഉറപ്പായി. എന്ത്?
4: ആയിരം ഒട്ടകത്തിന് വേണ്ടി
3: എന്ത് ചെയ്തു? മനസ്സിൽ അങ്ങനെ ഇതാക്കിയിട്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു തന്ത്രം പ്രയോഗിച്ചു. സദസ്യരോട് പറഞ്ഞു, ഏ അവരാവാൻ യാതൊരു വഴിയില്ല. അത് ഇന്നലെ പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ട നിന്ന വ്യക്തികളാണ്. അവർ മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ്. നീ കണ്ടത് മുഹമ്മദിനെയൊന്നുമല്ല.
4: മറ്റാരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആയിരം ഒട്ടകം പോകണ്ട
3: നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് സമയം കൂടി അവിടെ സദസ്സിലിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റൈഡറാണ്, കുതിര സവാരിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ വേഗതയുള്ള കുതിരയെ എടുത്തിട്ട് ദീനാണ് അദ്ദേഹം ആരും കാണാത്തൊരു വഴിയിലൂടെ, അത്ര ഒരു പരിചിതമല്ലാത്ത വഴിയിലൂടെ ഈ കണ്ട പോയിന്റ് ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വേഗത്തിൽ ഒട്ടകത്ത് ഓടിച്ചിട്ട് പോകണം.
4: കുതിരയെ
3: ഓടിച്ചിട്ട് പോകണം. അങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഇവരെ, ഈ മൂന്ന് ആളുകളെ ശ്രദ്ധയിൽപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടിട്ട് ഈ സുറാഖ് പറയണത് നമ്മൾ പിന്നെ വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി നൽകുന്ന ഒരു ഇതാണ്. എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിട്ടാണ് പോകുന്നത്. അതായത് പിന്നെ ആയത്ത് ഖുർആൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവാകട്ടെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുറേ സമയം പ്രവാചകൻ്റെ ഒട്ടക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന് മുമ്പിൽ നടക്കും, കുറേ സമയം പിന്നെ പിന്നിൽ നടക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കർ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, എനിക്ക് അങ്ങയെക്കുറിച്ചാണ് പേടി. അപ്പോൾ പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ ഈ സുറാഖ് പറയണത്, എനിക്കൊരു അമ്പെടുത്തിട്ട് ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ ഞാനെത്തി. അങ്ങനെ ഞാൻ അമ്പെടുത്തു. അങ്ങനെ അത് തൊടാൻ വേണ്ടിയിട്ട് അത് പിന്നെ എയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാലും മണ്ണിൽ കൊണ്ടുപോയി. ഞാൻ തെറിച്ചു വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു? എൻ്റെ കുതിരയെ പിന്നെ അതൊക്കെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? വീണ്ടും യാത്ര തുടർന്നു. റെഡിയായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും ഈ അത്ഭുതം സംഭവിച്ചു. എന്ത്? ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടു, ഞാൻ താഴെ വീണു. അങ്ങനെയും പിന്നെ മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു സ്വഭാവം അദ്ദേഹം പറയണേ, എന്ത്, പിന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു അപായം തോന്നി. അങ്ങനെ ഞാൻ വേഗം അസ്ലാമു ചെയ്തു. എന്താ അസ്ലാം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഖുർആനിൽ ഒരു പിന്നെ ഒരു ആയത്തുണ്ടല്ലോ, എന്ത്, പിന്നെ അൽ അസ്ലാമു മിൻ പിന്നെ റിജുസു മിൻ അമലി ഷൈത്താൻ എന്ന് പറയുന്ന, അതായത് അവർ പിന്നെ അമ്പുകൾ നിരത്തിയിട്ട് എന്ന് തുടങ്ങുന്ന ആയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അമ്പുകൾ നിരത്തിയിട്ട് അവർ അവരുടെ പിന്നെ വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഒരു തത്വം. അങ്ങനെ ഈ അമ്പുകൾ നിരത്തിയപ്പോഴും കിട്ടിയ ഉത്തരം എന്താണ്? അതിൻ്റെ സ്റ്റാറ്റസ് അറിയണ റോങ് സ്റ്റാറ്റസാണ്, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അത് വകവെക്കാതെ എന്ത് ചെയ്തു? വീണ്ടും പിന്നെ കുതിരയെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര തുടരണം. യാത്ര തുടർന്ന് കുറച്ചാണ് മുന്നോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു? ഒട്ടക അല്ലെങ്കിൽ എൻ്റെ കുതിരയുടെ മുട്ട് വരെ മണ്ണിൽ പൂണ്ടുപോയി. മാത്രമല്ല ഒരു മേഘം വന്നിട്ട് എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ ദേഹത്തിനുമിടയിൽ ഒരു പുകപടലം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം കാണാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്? തീയിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ തീ കരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ തീ ഊനി ബർദം വസ്സലാമൻ അല ഇബ്രാഹിം എന്നാണ്. അങ്ങനെ ഇത് പിന്നെ സംഭവിച്ചപ്പോൾ സുറാഖത്തുബ്നു ബിനു മാലിക് തൻ്റെ ആ ഒരു ദൗത്യ ടാസ്കിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ ഒരു ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്നുള്ളത് ആർക്ക് ബോധ്യമാണ്? ഈ സുറാഖത്ത് ബിനു മാലിക്കിന് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പിന്നെ പറയണത്, ഞാൻ നിന്നെതിനാണ് വന്നത്, പക്ഷെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണത്, എന്തെങ്കിലും ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട. അങ്ങനെ വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ പിന്നെ ഇഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും എന്തു ചെയ്യരുത്, നീ പറയരുത്. അങ്ങനെ സുറാഖത്ത് ബിൻ മാലിക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിനൊരു ഉൾവിളി തോന്നുകയാണ്. എന്താ ഉൾവിളി എന്നറിയോ? ഇസ്ലാം എങ്ങാനും അതിജയിക്കും, ഈ ഇസ്ലാം അതിജയിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യും, അതിജയിക്കുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹം റിട്ടേൺ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് പറയണത്, ഇസ്ലാം അതിജയിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്ക് എന്ത് ചെയ്യണം, സംരക്ഷണം തരണം. അങ്ങനെ അത് എഴുതി വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണോ അതല്ല ഉറൈഖത്തിനോടാണോ അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയാണ്, എല്ലിലോ അങ്ങനെ എന്തിലോ എഴുതി കൊടുക്കണം. അങ്ങനെ ഇതുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് പോകുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ടാസ്ക് വെച്ച് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരെ കാണാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത്, ഒരാളോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ ഏ ഇല്ല, ഞാൻ ആ വഴിയിലാണ് വരുന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുറാഖത്ത് ബിൻ മാലിക് അവരെ തിരിച്ചയക്കുന്നുണ്ട്. ആ തിരിച്ചയക്കുമ്പോൾ ഈ പിന്നെ അവിടെ ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പിന്നെ സുറാഖ് തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുറാഖ കിസ്രയുടെ വള നിൻ്റെ കയ്യിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ എന്ന്. സുബ്ഹാനല്ലാഹ്, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് കിസ്രയുടെ അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ആ ഒരു പിന്നെ ഷിയാറ് അവരുടെ ഒരു അധികാര ചിഹ്നം തൻ്റെ കയ്യിൽ വരും. അപ്പം അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്താനുള്ള സമയം അത് ഏകദേശം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം മദീന മക്കാരോട് പറയണത്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഞാൻ നേരിൽ കണ്ടു. അപ്പോൾ അബൂജഹൽ വളരെ ശക്തിയായിട്ട് കോപിക്കുന്നുണ്ട്, എന്ത്, നീ ചെയ്തത് വളരെ മോശമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണത്, പിന്നെ തിരിച്ചടിക്കണം സുറാഖ, അബൂജഹലെ ഞാൻ കണ്ട എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആയിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇനി ചരിത്രം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണണത്, പിന്നെ ഹുനൈൻ യുദ്ധവേളയിൽ ഈ മുദലജ് ഗോത്രക്കാരെ പിന്നെ മുസ്ലിം സൈന്യം എന്തു ചെയ്യാണ്, കീഴ്പ്പെടുത്താൻ. അപ്പോൾ സൈന്യക്കാരോട് പറയാണ് സേന പിന്നെ മുസ്ലിങ്ങളോട് പിന്നെ ഈ സുറാഖ പറയണത്, നിങ്ങൾക്ക് ഇന്നെ പിടികൂടാൻ പറ്റൂല, ഞാനും മുഹമ്മദും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങൾ എന്തു ചെയ്യാണ്, ഇദ്ദേഹത്തെ സുറാഖയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ യാ റസൂലല്ലാ പിന്നെ ഓ മുഹമ്മദ് നബിയെ, ഞാനുങ്ങളും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കണത് പിന്നെ നിങ്ങളുടെ ഒരു രേഖയാണിത്. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത്, ഈ തമ്മിൽ ചെയ്തിട്ടുള്ള സഹായങ്ങൾ വഫാഖുകൾ അതിന് പ്രത്യേകമായ പരിഗണന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സുറാഖക്ക് സംരക്ഷണം കൊടുക്കണം. എന്നിട്ട് അവിടുന്ന് അദ്ദേഹം മുസ്ലിമാവും. എന്നിട്ട് ചരിത്രം നമ്മൾ പിന്നെ വീണ്ടും ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, ഏത്, കിസ്രയുടെ വള അണിയിപ്പിക്കുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് കൊല്ലത്തെ ഖിലാഫത്ത് കഴിഞ്ഞു, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഖിലാഫത്തിൻ്റെ സമയം വരികയാണ്. അങ്ങനെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ കിസ്രയുടെ ആ പിന്നെ അങ്ങോട്ടുള്ള ഒരു കടന്ന പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് മുന്നേറ്റം നടത്തണം. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ സൂറത്ത് ദുഖാനിലെ ആയത്ത് നമുക്ക് സയ്യിദ് ബിൻ നബി വക്കാസിൻ്റെ ചരിത്രം അള്ളാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, എന്ത്, വമാ ബക്കത്ത് അലൈഹി സമാവു, അവർ എത്രയെത്ര തോട്ടങ്ങളാണ് വിട്ടുപോയത്, എത്രയെത്ര നിധികളാണ് അവർ വിട്ടുപോയത്, പക്ഷെ അവർക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആയത്തോതിയിട്ടാണ് സയ്യിദ് ബിൻ നബി വക്കാസ് അവിടുന്ന് അവർ വിട്ടേച്ച് പോയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്തു ചെയ്യാണ്, മദീനത്തേക്ക് കൊടുത്തയക്കാൻ. അങ്ങനെ കൊടുത്തയച്ച് മദീനത്തെ പള്ളിയിൽ അത് കൂട്ടിയിട്ട് കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കരയണം. അങ്ങനെ കരഞ്ഞിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ആര് പറയാണ്, ഉമർ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് പറയണത്, എവിടെയാണ് സുറാഖ? അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേയറ്റം വയസ്സനായിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയിട്ടുള്ള സഹാബത്തിന് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വള ആരെ അണിയിപ്പിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സുറാഖയെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സ്വഹാബത്തിന് അന്ന് മദീനയിലൂടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. ഈ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഒരു മദീനത്ത് റസൂൽ അവിടെ ഉണ്ടായ ഒരു പിന്നെ ഒരു സംഭവമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഒരു പിന്നെ മനസ്സിലേക്ക് തറക്കുന്ന ചരിത്രങ്ങളാണ് എന്ത് സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അത് ശ്രോതാക്കളുമായി പങ്കുവച്ചു.
0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Tune to reality.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിന്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
1: പീസ് റേഡിയോ ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ ഹൈഫുദൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ്. സൂറത്തുൻ നഹലിലെ 92-ാം വചനം, ഭാഗം 1, ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 92-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം.

0: ഇൻഷാഅള്ളാ ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅള്ളാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ നഹലിലെ 92-ാം വചനം ഭാഗം 1. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: ബി എസ് സി നഴ്സിംഗ് അടക്കം കോഴ്സുകൾ ഇന്ന് മുതൽ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് ജൂലൈ 2 വരെ അപേക്ഷ നൽകാവുന്നതാണ്. ബി എസ് സി നഴ്സിംഗ്, ബി എസ് സി MLT, ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി, ബി എസ് സി ഒപ്റ്റാമെട്രി, BPT, BSLP, BCVT, BSC ഡയാലിസിസ് ടെക്നോളജി തുടങ്ങി നിരവധി കോഴ്സുകളാണുള്ളത്. ഇത്തരം കോഴ്സുകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ABLS സെൻ്റർ ഡയറക്ടറുടെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈനായോ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ചോ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയോ ജൂൺ 30 വരെ അടയ്ക്കാം. ജനറൽ SC വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി വർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. BSc നഴ്സിംഗ് അടക്കം കോഴ്സുകൾ സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0471-256-0361. BSc നഴ്സിംഗ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
2: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത്

0: അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരാശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ. മതിലുകൾക്കപ്പുറത്തെ കുടുംബം. രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
1: മതിലുകൾക്കപ്പുറത്തെ കുടുംബം. എഴുത്ത് സമീർ മുണ്ടേരി. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും കരുണ കാണിക്കാൻ കൽപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇസ്ലാം എടുത്തു പറയുന്ന ഒന്നാണ് അയൽവാസികളോടുള്ള ബാധ്യത. നമ്മുടെ വീടിൻ്റെ ജനലുകൾ തുറക്കുമ്പോൾ കാണുന്ന ആ മുഖങ്ങളോട് നാം കാണിക്കുന്ന പുഞ്ചിരിയും കാരുണ്യവും നമ്മുടെ വീടിൻ്റെ കൺകുളിർമ വർദ്ധിപ്പിക്കും. വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു, അടുത്ത അയൽവാസിയോടും അകന്ന അയൽവാസിയോടും നിങ്ങൾ നന്മയോടെ വർത്തിക്കുക. അധ്യായം അന്നിസാ, വചനം 36. നമ്മുടെ വീട് ഒരു തുരുത്തല്ല, അത് ചുറ്റുമുള്ള വീടുകളുമായി സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ഒന്നായിരിക്കണം. മക്കൾ വളരുന്നത് ഇത്തരം സുരക്ഷിതമായ അയൽപ്പക്കങ്ങളിലാകുമ്പോൾ അവർക്ക് മനുഷ്യത്വത്തിൻ്റെ വലിയ പാഠങ്ങൾ ലഭിക്കുന്നു. അയൽപ്പക്കം ധന്യമാക്കാനും അവിടെ സ്നേഹത്തിൻ്റെ കൺകുളിർമ നിലനിർത്താനും നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചിലതുണ്ട്. വിഭവങ്ങൾ പങ്കുവെക്കലും പട്ടിണി മാറ്റലും. നമ്മുടെ വീട്ടിൽ സന്തോഷങ്ങളും വിഭവങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൊരു പങ്ക് അയൽപ്പക്കത്തുള്ളവർക്കും നൽകുന്നത് ബന്ധങ്ങളെ ദൃഢമാക്കും. അവന് ആഹാരമുണ്ടോ എന്നന്വേഷിക്കൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറുനിറച്ചുണ്ണുന്നവൻ എന്നിൽ വിശ്വസിച്ചിട്ടില്ല. തുബറാനി. മറ്റൊരു ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദറിനോട് പറഞ്ഞു, അബൂദർ, നീ കറി വയ്ക്കുകയാണെങ്കിൽ അതിലല്പം വെള്ളം കൂട്ടി ദ്രാവകം വർദ്ധിപ്പിക്കുകയും നിന്റെ അയൽക്കാരെ പരിഗണിക്കുകയും ചെയ്യുക. മുസ്ലിം. ഉപദ്രവിക്കാതിരിക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തികൊണ്ടോ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മുടെ വീടിൻ്റെ ഒച്ചയോ മാലിന്യങ്ങളോ പെരുമാറ്റമോ അവർക്ക് ശല്യമാകുന്നുണ്ടോ എന്ന് നാം എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തൻ്റെ അയൽക്കാരനെ ഉപദ്രവിക്കാതിരിക്കട്ടെ. ബുഖാരി. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അവൻ വിശ്വാസിയാകില്ല. അനുചരന്മാർ ചോദിച്ചു, ആരാണത് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെ ഉപദ്രവങ്ങളിൽ നിന്നാണോ തൻ്റെ അയൽവാസി നിർഭയനല്ലാത്തത്? അവൻ. ബുഖാരി. ആദ്യമെത്തുന്ന സഹായ ഹസ്തങ്ങൾ. അയൽക്കാർക്കൊരു ആപത്തോ രോഗമോ വരുമ്പോൾ ഓടിയെത്തുന്ന ആദ്യത്തെ ആൾ നമ്മളായിരിക്കണം. ദൂരെയുള്ള ബന്ധുക്കൾ എത്തുന്നതിനേക്കാൾ മുമ്പേ സഹായമെത്തിക്കാൻ കഴിയുക.

0: തൊട്ടടുത്തുള്ള അയൽവാസിക്കാണ്. ഈ കരുതലാണ് ഒരു സമൂഹത്തിന്റെ കൺകുളിർമ ഇമാം ഗസ്സാലി തന്റെ ഇഹ്യ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അയൽക്കാരനോട് ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല അയൽപക്ക മര്യാദ, മറിച്ച് അവൻ ചെയ്യുന്ന ഉപദ്രവങ്ങളെ ക്ഷമിക്കലും അവന് സഹായം ചെയ്യലുമാണ്. വിട്ടുവീഴ്ച മനോഭാവം. ചെറിയ അതിരുകളെ ചൊല്ലിയോ മറ്റു നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയോ ഉള്ള തർക്കങ്ങൾ ഒഴിവാക്കി വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക. നന്മയോടെ പെരുമാറുന്ന അയൽവാസി ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമനായ അയൽക്കാരൻ തന്റെ അയൽക്കാരന് നന്മ ചെയ്യുന്നവനാണ്. തുറമതി, നമുക്കെന്തു ചെയ്യാം? അയൽക്കാരൻ സംതൃപ്തനാണെങ്കിൽ നമ്മുടെ വീടിനും ഐശ്വര്യം കൂടും. അതിനാൽ ഇന്ന് തന്നെ നമുക്ക് ചില ചെറിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാം. ഒരു പങ്ക് കൈമാറാം. നിങ്ങളുടെ വീട്ടിൽ ഇന്നുണ്ടാക്കിയ വിഭവങ്ങളിൽ നിന്ന് ഒരു ചെറിയ പങ്ക് അയൽവാസിക്ക് നൽകാം. സുഖവിവരങ്ങൾ അന്വേഷിക്കാം. തിരക്കുകൾക്കിടയിലും വെറുതെ അവരെ കണ്ട് ഒന്ന് സുഖവിവരങ്ങൾ അന്വേഷിക്കുക. പിണക്കങ്ങൾ മറക്കാം. പണ്ടെന്തെങ്കിലും പിണക്കങ്ങളോ അകൽച്ചയോ ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും മറന്ന് ഒരു പുഞ്ചിരിയോടെ ഇന്നവരോട് സംസാരിക്കുക. അയൽപക്ക ബന്ധങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം എപ്പോഴും ഓർക്കാം. അയൽക്കാരന് അനന്തരാവകാശം ലഭിക്കുമോ എന്ന് ഞാൻ ശങ്കിക്കുവോളും ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് അയൽക്കാരന്റെ കാര്യത്തിൽ വസിയത്ത് ഉപദേശങ്ങൾ തന്നുകൊണ്ടിരുന്നു. ബുഖാരി.
1: ബാറക്കല്ലാ ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മതിലുകൾക്കപ്പുറത്തെ കുടുംബം. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഐടി ജാലകം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഐടി ജാലകത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ്, അതായത് മെമ്മറി. സാധാരണഗതിയിൽ എപ്പോഴും ഫുള്ളാവും, നമ്മുടെ ഫോണ് സ്ലോ ആവും. എന്നാൽ നമുക്ക് വളരെ അത്യാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസായിട്ടും ഫോട്ടോസായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ആളുകൾക്ക് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് വ്യത്യസ്തമായ രീതികളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെയാണ് ഒരു പുറത്തൊരു ഡിവൈസിലേക്ക്, അതായത് ഒരു പെൻ ഡ്രൈവിലേക്കോ ഒരു കമ്പ്യൂട്ടറിലെ ആളുകൾ കുഴപ്പമില്ല, കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്താൽ മതി. എന്നാൽ കമ്പ്യൂട്ടർ സാധാരണ ഉപയോഗിക്കാത്ത ആളുകൾക്ക് ഈ കാര്യങ്ങൾ എടുത്തു വെക്കാൻ ഒരു പെൻ ഡ്രൈവിലേക്ക് വേണമെങ്കിൽ എടുത്തു വെക്കാം, ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ. അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഒരു പെൻ ഡ്രൈവിലേക്ക് നമുക്ക് ഒരു 500 രൂപയുടെ ഉള്ളിലുള്ള, ഒരു 300-500 രൂപയുടെ ഉള്ളിലുള്ള 32 GB ഒക്കെ പെൻ ഡ്രൈവ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പെൻ ഡ്രൈവ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പെൻ ഡ്രൈവ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലേക്കൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു OTG കേബിളാണ്. ഒരു 40 രൂപൻ്റെ ഉള്ളിലൊക്കെ വിലയുള്ള ഒരു ചെറിയ കേബിൾ, 10 cm ഒക്കെ നീളമുള്ള ഒരു ചെറിയ കേബിളാണ്. അപ്പോൾ ഈ കേബിൾ നമുക്ക് പ്രത്യേകത, നമുക്ക് ഫോണിലേക്ക് അത് കണക്ട് ചെയ്യാം ഒരു ഭാഗം, മറ്റേ ഭാഗം നമ്മുടെ പെൻ ഡ്രൈവിലേക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽ മാനേജർ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള, എടുത്തു വെക്കാൻ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഫോണിൽ നിന്ന് കോപ്പി ചെയ്ത് അത് നമ്മുടെ പെൻ ഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇത് കണക്ട് ചെയ്തതിന് ശേഷം OTG കേബിൾ വഴി പെൻ ഡ്രൈവ് ഫോണിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫയൽ മാനേജറിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങളുടെ ഇപ്പോൾ വാട്സപ്പിൽ വന്ന ഫോട്ടോസാണ് എടുത്തു വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫോൾഡറിൻ്റെ അകത്ത് പോയിട്ട് വാട്സപ്പ് എന്ന ഫോൾഡറുണ്ടാവും, അതിൻ്റെ അകത്ത് മീഡിയ ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഇമേജസിൽ പോയിട്ട് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം, എന്നിട്ട് കോപ്പി ഇട്ടു എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കോപ്പി ഇട്ടു എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളെ എക്സ്റ്റേണൽ മെമ്മറി എന്നുള്ള അതിൽ കാണിക്കും. അത് നമ്മൾ പെൻഡ്രൈവിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എല്ലാ ഫോൾഡറും കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം, അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ മെത്തേഡ്. അപ്പോൾ അതിന് നമുക്ക് പുതിയതായിട്ടൊരു പെൻഡ്രൈവും ഒരു കേബിളും വേണ്ടി വരുമെന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു രൂപം നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് എടുത്തു വെക്കാം. അതിൽ ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് ഒരു ഇമെയിൽ അക്കൗണ്ടിൽ 15 GB സ്റ്റോറേജ് ഫ്രീ ആയിട്ട് ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് എത്ര ഗൂഗിൾ അക്കൗണ്ട് വേണമെങ്കിലും ഒരു ഫോണിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഓരോ പുതിയ ഒരു ഇമെയിൽ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ ജിമെയിലിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിൽ മുകളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ആഡ് ന്യൂ അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. അതല്ലെങ്കിൽ അക്കൗണ്ട് സെറ്റിങ്സ് പോയാൽ നമുക്ക് ആഡ് ന്യൂ അക്കൗണ്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയ അക്കൗണ്ട് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം, 1, 2, 3, 4, 5. അപ്പോൾ ഓരോ അക്കൗണ്ടിൻ്റെ കൂടെ 15 GB സ്റ്റോറേജ് എക്സ്ട്രാ നമുക്ക് ഫ്രീ ലഭിക്കും. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് വേണ്ട ഫയലുകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാം, അതല്ലെങ്കിൽ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഗൂഗിൾ ഡ്രൈവിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ഫയൽ ഷെയർ ചെയ്തിട്ട് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ അകത്തേക്ക് അത് പോകും. അതിനുശേഷം നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളൊരു അപ്ലിക്കേഷൻ നമ്മൾ ഫോണിൽ ഓൾറെഡി ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റിംഗ് ഫോർ വൈഫൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓപ്ഷൻ കാണുന്നുണ്ടാവും. ഓക്കെ, അപ്ലോഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക് അതിലേക്ക് അപ്ലോഡ് ആവും. മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ നമുക്ക് ടെലിഗ്രാം എന്നുള്ള അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാം. ടെലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ അതേപോലെയുള്ള ഒരു അപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം അത് അവൈലബിൾ ആണ്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്ത് പ്രൈവറ്റായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം, നമ്മൾ മാത്രമുള്ള ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വാട്സപ്പിലെ ഗ്രൂപ്പ് പോലെ തന്നെ. അതിൽ നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള ഫയൽസ് എല്ലാം, വീഡിയോസും ഓഡിയോസും എല്ലാം അതിൽ അപ്ലോഡ് ചെയ്ത് വെക്കാം. നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്കത് തിരിച്ച് കിട്ടും. അപ്പം ടെലിഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് നമ്പർ കൊടുത്ത് നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ടെലിഗ്രാം അക്കൗണ്ട് നമ്മൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി, വീണ്ടും നമ്മൾ ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ സേവ് ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളും നമുക്കതിന് ലഭിക്കും. ഇനി പുതിയൊരു ഫോണിൽ നമ്മൾ ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ട് അതിൽ ലോഗിൻ ചെയ്താൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളും ലഭിക്കും. അതിൽ ലിമിറ്റേഷൻ അവർ കൊടുത്തിട്ടില്ല, എത്ര GB എത്ര MB സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡാറ്റ അതിൽ സ്റ്റോർ ചെയ്യാം. അത് നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ സത്യത്തിൽ എടുത്തു വെക്കുന്നതിലെ കൂടുതൽ ഈസിയറാണ്, എളുപ്പമാണ് നമുക്ക് എന്തുള്ളത്, അതിൽ നമ്മുടെ ഡാറ്റകൾ എടുത്തു വെക്കാനും അതിൽ നിന്ന് റിട്രീവ് ചെയ്യാനും. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യമുള്ള ഡാറ്റകൾ എങ്ങനെ, ആവശ്യമുള്ള കാര്യങ്ങൾ എങ്ങനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് എടുത്തു വെക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയച്ചു തരിക. നിങ്ങളുടെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ഞങ്ങൾക്ക് അയക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ പ്രമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ എന്നും എപ്പോഴും നന്മയോടൊപ്പം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: ഓഫീസിലെ ജോലിയും മാസാവസാനത്തെ ടെൻഷനും ഒക്കെ കൂടി ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴതാ കുഞ്ഞുമകൻ വന്ന് കയ്യിൽ പിടിച്ചു വലിച്ചിട്ട് പറയുന്നു, അച്ഛവാ നമുക്ക് പന്ത് കളിക്കാമെന്ന്. ആകെക്കൂടി വട്ടായിരിക്കുന്ന സമയത്ത് ഇനി ഇതിന്റെ കൂടി ഒരു കുറവേ ഉള്ളൂ, നീ പുറത്തുപോയി കളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അവനെ ശാസിച്ചു വിട്ടു. ഈ അച്ഛൻ എന്റെ കൂടെ ഒരു ദിവസം പോലും കളിക്കാൻ കൂടില്ലെന്ന് പറഞ്ഞ് അവൻ വിഷമത്തോടെ പന്തുമെടുത്ത് പുറത്തേക്ക് പോയി. അങ്ങനെ എല്ലാ ദിവസവും അവൻ വരും. തിരക്കുള്ള ജോലിയും കഴിഞ്ഞു വരുമ്പോ അവന്റെ കൂടെ കളിക്കാൻ എവിടെ സമയം. അങ്ങനെ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഇന്നവൻ നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. നമ്മുടെ ജോലിയും കഴിഞ്ഞ് പെൻഷൻ പറ്റി വീട്ടിലിരിക്കുമ്പോ ഒരു ദിവസം ജോലി കഴിഞ്ഞു വന്ന മകന്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്പനേരം ചെസ് കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ അച്ഛന്റെ കൂടെ പന്ത് കളിക്കാൻ കൊതിച്ച് ഞാൻ ഒരുപാട് നാൾ പിറകെ നടന്നിട്ടുണ്ട്. അന്നൊന്നും അച്ഛന് സമയമുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ എനിക്കാകെ ടെൻഷൻ നിറഞ്ഞ ജോലിയാണ്. അതുകൊണ്ട് അച്ഛന്റെ കൂടെ കളിക്കാൻ സമയമില്ല. സോറി. വിഷമത്തോടെ തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, അവന്റെ ആ കുഞ്ഞുപ്രായത്തിൽ അവനോടൊപ്പം കളിക്കാതെ അവനെ ഒഴിവാക്കിയപ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അതെ, തിരക്കിനിടയിൽ അല്പനേരമെങ്കിലും നമ്മൾ കുട്ടികളോടൊപ്പം കൂടണം. അല്ലെങ്കിൽ നമ്മുടെ തിരക്കൊഴിയുമ്പോൾ അവർക്ക് സമയമുണ്ടാവില്ല.
1: തീർച്ചയായും ഒരു നല്ലൊരു ചിന്തയാണ് ഇന്നത്തെ
2: ഒരു മെസ്സേജ്. നല്ലൊരു അല്ലേ, നല്ലൊരു ഒരു മെസ്സേജ്.
1: മാതാവാണെങ്കിലും പിതാവാണെങ്കിലും അതെ, മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് കഴിയണം എന്നുള്ളതിന്റെ ഒരു പ്രാധാന്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അപ്പൊ ഈ കഥയിൽ പറഞ്ഞ, ഈ ചിന്തയിൽ പറഞ്ഞ ആ അച്ഛൻ അയാളെ സംബന്ധിച്ചിടത്തോളം തന്റെ കുഞ്ഞിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ തയ്യാറായില്ല.
2: അതെ,
1: പിന്നീട് എന്ത് സംഭവിച്ചു? സ്വാഭാവികമായി കുഞ്ഞു വളർന്നു വലുതായി. ആ കുഞ്ഞിൻ്റെതായ ക്രയവിക്രയങ്ങളിലും ജോലി തിരക്കുകളിലും പെട്ടപ്പോൾ പിതാവിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ ആ കുട്ടിയും തയ്യാറായില്ല എന്നാണ്.
2: അത് ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മുടെ തിരക്കുകളോ നമ്മുടെ ജോലിയിലെ സ്ട്രെസ്സുകളോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഭാരങ്ങൾ ഏറ്റുന്നതൊന്നും അവർക്കറിയില്ല. അവരുടെ മുമ്പിലുള്ളത് ഉപ്പ എൻ്റെ കൂടെ കളിക്കാൻ വരണം, ഉമ്മ എൻ്റെ കൂടെ കളിക്കാൻ വരണം എന്നുള്ളത് മാത്രമാണ്
1: കളിയെന്നാണ് അവരുടെ ചിന്ത.
2: അവരുടെ ചിന്ത അത് മാത്രമാണ്. അപ്പൊ നമ്മൾ പിന്നെ അവരോട് ദേഷ്യപ്പെടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ അവരോട് ശകാരിക്കുമ്പോഴൊക്കെ അവർ നേരെ വിപരീതാർത്ഥത്തിലാണ് അതിനെ റീഡിയായി എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്.
1: തീർച്ചയായും ഇപ്പൊ നമ്മൾ മുതിർന്നവരെ അപേക്ഷിച്ച് ചെറിയ കുട്ടികൾ
2: അതെ
1: അധികമൊന്നും അവര് പെട്ടെന്നൊന്നും ക്ഷീണിക്കൂല. നമ്മൾ കാണാൻ നമുക്ക് ഈ കുട്ടികൾ കല്യാണ വീടുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമുകളിലൊക്കെ വന്ന അങ്ങനെ നോൺ സ്റ്റോപ്പബിൾ ആയിട്ട് അങ്ങനെ
2: ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും.
1: നമുക്കൊന്നും അങ്ങനെ കഴിയില്ല.
2: ഒരു രസകരമായൊരു കാര്യം ഇപ്പോൾ ഒരു കൂട്ടുകാരൻ ഷെയർ ചെയ്തതാണ്. പിന്നെ അയാൾ അയാളുടെ പിന്നെ മകളുടെ ഒരു റിലേഷൻ്റെ ഒരു കല്യാണത്തിന് പോയതാണ്. അപ്പം മകള് പിന്നെ ഉപ്പനെയും ഉമ്മനെയും കണ്ട സമയത്ത് പറഞ്ഞു, പിന്നെ ഇതുവരെ ഇപ്പം ഞാൻ കുട്ടിനെ നോക്കി ഞാൻ ക്ഷീണിച്ചു, ഇനി നിങ്ങൾ ഇവിടുന്ന് പോകുന്നത് വരെ എന്ത് ചെയ്യണം, കുട്ടിനെ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പ മകളോട് വന്നിട്ട് പറയുന്നത്, എനിക്ക് കഴിയില്ല കേട്ടോ, ഞാൻ ആകെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ ആകെ വിഷമിച്ചിട്ടുണ്ട്, ഞാൻ ആകെ വേർത്ത് പോയിട്ടുണ്ട്, ഈ കുട്ടി ഓടണം, പിന്നാലെ ഞാൻ ഓടിയിട്ട് എനിക്ക് കഴിയണില്ല, ആകെ 10 മിനിറ്റ് അപ്പോഴത്തേന് ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ കുട്ടികളുടെ ലോകം അതാണ്.
1: അങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ട് ഒരു 4 കസേരക്കു ചുറ്റും നമ്മളെ പോലെ പുറകെ ഓടി കൊടുത്താലേ ഭയങ്കര രസമാണ് അവർക്ക്. നമുക്ക് അധികം ഓടാനൊന്നും കഴിയില്ല, എന്നാലും ഓടിക്കൊടുത്തൊക്കെ ഉണ്ട്. ഒലങ്ങട്ടും മദ്യ മറന്ന് ചിരിക്കും അവര്. ആ സന്തോഷ ചെറിയ കുട്ടികളെ എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ ഉമ്മ എന്റെ പുറകെ ഓടി.
2: പിന്നെ മാത്രല്ല അത് എപ്പോഴും അവര് പറയുകയും ചെയ്യും, എന്ത് പിന്നെ ഇത് നമ്മൾ ഇന്നലെ കളിച്ചതുപോലെ ഉപ്പ നമുക്ക് കളിക്കുക, അതായത് നമ്മൾ ഇന്നലെ മറ്റേ കളിന്റെ പേര് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഓടി കളിച്ച പോലെ അല്ലെങ്കിൽ പിന്നെ ഒളിച്ചു കളിച്ചതുപോലെ നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവരെന്നെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് വരും.
1: അവരെ തിരക്കുകളൊക്കെ സ്വാഭാവികമാണ്.
2: അതെ,
1: തിരക്കൊക്കെ മനുഷ്യ സഹജമാണ്.
2: തീർച്ചയായും
1: ചിലപ്പോ അതിസങ്കീർണമായ തിരക്കുകൾ ഉണ്ടാകാം, പക്ഷെ എന്നാലും നമ്മുടെ മക്കൾ അവർ അമൂല്യ നിധികളാണ്.
2: അതെ,
1: അവരുടെ മനസ്സിന് കുളിർമയും സന്തോഷവും നൽകുന്ന തരത്തിൽ ടൈം ഷെഡ്യൂൾ കൃത്യമാക്കാൻ നമുക്ക് കഴിയണം. ഒരു ദിവസത്തിൽ ഇപ്പൊ ഞാൻ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലുള്ള സമയങ്ങളിൽ വീട്ടിലുള്ള സമയങ്ങളിൽ എങ്കിലും മക്കളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പോൾ ഇന്നീ മൊബൈൽ ഫോണും ആൻഡ്രോയിഡും ഈ സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പൊതുവെ അതിൽ നിന്നൊക്കെ രക്ഷിതാക്കൾ അകലുകയാണോ എന്നൊരു സംശയമുണ്ട്.
2: മാത്രമല്ല ഇങ്ങനെ പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു, തങ്ങളെ മക്കളെ ഒന്ന് അകറ്റി നിർത്താൻ
3: തങ്ങൾക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി പോലും മൊബൈൽ കൊടുത്ത് മക്കളെ ഒഴിവാക്കി വിടുന്ന രക്ഷിതാക്കളുണ്ടോ എന്ന് പോലും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു,
1: അതും
3: സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് അപ്പോൾ മക്കള് അവരുടെ ഒരു ലോകം തിരഞ്ഞെടുക്കുന്ന ഗെയിമിൻ്റെയും അതേപോലെ തന്നെ
1: റീൽസുകളുടെയും
3: ഒക്കെ ലോകം
1: അവർ,
3: അതെ, അത് പിന്നീടുണ്ടാകുന്നത് പിന്നെ അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരുടെ ബുദ്ധിയും അവരുടെ മനസ്സും ഒക്കെ അതിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
1: ചില പാട്ടുകൾ
3: അല്ലെങ്കിൽ
1: ചില പ്രയോഗങ്ങൾ കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കരുതും എവിടുന്നാണ് ഈ കുട്ടിക്ക് ഈ പ്രയോഗം കിട്ടിയത്. ചില വാക്കുകൾ നമ്മുടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ കുട്ടിയാകട്ടെ സ്കൂളിലും മറ്റും പോകാൻ തുടങ്ങിയിട്ടുമില്ല. തീർച്ചയായും ഒട്ടും ശങ്കിക്കേണ്ടതില്ല, ആ കുട്ടി നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസുകളിലും കാർട്ടൂണ് ക്യാരക്ടറിലെ ചില ആളുകൾ പറയുന്ന വാക്കായിരിക്കാം.
3: പിന്നെ മാത്രമല്ല ഇന്നത്തെ ഒരു ഒരു രീതി അനുസരിച്ച് അതായത് ഒരു നെറ്റ് തീരുക എന്ന് പറയുന്നൊരു സിസ്റ്റം അല്ല. അപ്പോൾ മിക്കവാറും എല്ലാ വീടുകളിലും ഒക്കെ വൈഫൈ സംവിധാനങ്ങൾ, കാരണം ഒന്നോ രണ്ടോ കുട്ടികൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അൺലിമിറ്റഡ് പ്രോഗ്രാമുകൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ വീടുകളിൽ നിന്ന് വൈഫൈകളുണ്ട് മിക്കവാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അപകടം അറിയുന്നില്ല, കുട്ടി അതിലങ്ങനെ ഇരിക്കുന്നു, നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓർക്കുന്നത് കുട്ടി ഇപ്പോഴും എന്താണ്, കുട്ടി എവിടെയെന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് കുട്ടി മൊബൈലിലാണ്. അപ്പോൾ ഓരോ ദിവസവും മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ മിനിമം ഒരു മൊബൈലിൽ കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രവചനാതീതമാണ്. ഏതൊക്കെ നിലക്കാണ് കുട്ടി അത് സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. കാരണം കുട്ടി സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാമുകൾ, അതിൽ നിന്ന് കുട്ടിക്കുണ്ടാകുന്ന ഫീഡ്ബാക്കുകൾ, അതൊക്കെ എന്താണ്, ഏതു നിലക്കാണ് കുട്ടിയെ സ്വാധീനം ചെലുത്തുക എന്നുള്ളതൊക്കെ നമുക്ക് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്.
1: കുട്ടികളൊക്കെ ചില കുട്ടികൾ ആത്മഹത്യ ചെയ്തു, ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി, അങ്ങനൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇപ്പൊ കുറച്ച് അതിന്റെ ന്യൂസ് കുറവാണ് എങ്കിലും അങ്ങനത്തെ വാർത്തകൾ വന്നിരുന്നു. ഏറെ ഭയപ്പെടുത്തുന്ന ചില ഗെയിമുകൾക്ക് അഡിക്റ്റായി സ്വയം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ചെറിയ പിഞ്ചു കുട്ടികളൊക്കെ എത്തി എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ആ കുട്ടികളെ അങ്ങനെ എത്തിച്ചത് രക്ഷിതാക്കൾ തന്നെയായിരിക്കാം.
3: അതെ,
1: തീർച്ചയായും അങ്ങനെയാകാം. കാരണം ആ കുട്ടിക്ക് എന്തു കൊടുക്കണം എന്നുള്ളതും അതിനുള്ള ഒരു ചോയ്സ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് പകരം ഇപ്പോൾ ധാരാളം അങ്ങനത്തെ നല്ല നല്ല ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയകളിൽ വരാറുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത് ഒരു ഒരു വീഡിയോ, ഒരു റീൽസ് പോലുള്ള ഒരു വീഡിയോ കണ്ടു. നല്ലൊരു മെസ്സേജ് പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഒരു കുട്ടിയും ഫോൺ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോണിൽ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ തൊട്ടടുത്ത് വന്നിട്ട് ആ കുട്ടിയുടെ ഉമ്മ വന്നിരുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ കയ്യിലൊരു ബുക്കുണ്ട്. ആ ഉമ്മ നല്ല ഉഷാറായിട്ട് അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പിയും വന്നു. വാപ്പിയും വേറൊരു ബുക്കായിട്ട് വന്ന് കുട്ടിയുടെ അടുത്ത് നിന്നിട്ട് ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും കുട്ടി മൊബൈൽ ഫോണിലാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, എന്താ ഉമ്മ ഇപ്പം ബുക്ക് ഇത്ര അധികം ബുക്കിലുണ്ടോ, കുട്ടി അവിടെ വെക്കുകയാണ് ഫോണ്. എന്നിട്ട് അവിടെ ഒരു ബുക്ക് എടുത്തിട്ട് ആ കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ അത്രയും നിഷ്കളങ്കരാണ്, നമ്മൾ തിരിക്കുന്നിടത്തേക്കേ ഒരു തിരിയുള്ളൂ.
3: അതെ, അതായത് കുട്ടി കാണുമ്പോൾ ഉമ്മ മൊബൈലിലാണ്, ഉമ്മ ചിലപ്പോൾ മൊബൈൽ ക്ലാസ്സുകൾക്ക് അയക്കലും പ്രസംഗങ്ങൾക്ക് അയക്കലും. പക്ഷെ കുട്ടി ചിന്തിക്കുന്നത് എന്താണ്, ഉമ്മ മൊബൈല്, ഉപ്പി മൊബൈല്, താത്തി മൊബൈല്. അപ്പൊ കുട്ടിയുടെ മനസ്സും എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ട് മൊബൈലിന്റെ പിന്നാലെ തന്നെ പോവാണ്.
1: നമ്മൾ ഈ ഹോസ്പിറ്റൽ വരാന്തകളിലേക്ക് ഈ ഡോക്ടർമാരുടെ ക്യാബിനിന് മുമ്പിൽ ഒ പി ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ചില ഡോക്ടർമാർക്ക് നല്ല തിരക്കായിരിക്കും. അപ്പൊ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പൊ കാരണം നമ്മുടെ തൊട്ടടുത്ത് കുട്ടികളുണ്ടാവും, ആ കുട്ടികളുടെ രക്ഷിതാക്കളുണ്ടാവും. ഈ കുട്ടികൾ ഈ ലാൻഡ്സ്കേപ്പ് മോഡല് മീൻസ് നമ്മളെ ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കത് ആ കുട്ടി ഒരു കുട്ടി ഒരാള് ഫോൺ ഇങ്ങനെ തിരിച്ചു പിടിക്കണത് കണ്ടാൽ, ഫോൺ റൊട്ടേറ്റ് ചെയ്ത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് പിടിക്കണത് കണ്ടാൽ നമുക്കറിയാം വീഡിയോയോ അല്ലെങ്കിൽ ഗെയിമോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പം മണിക്കൂറുകളോളം അത്രയും സമയം ആ കുട്ടി അതങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നാകട്ടെ ഹോസ്പിറ്റലുകളിലാണ് പല സൗകര്യങ്ങളുണ്ട് താനും, കുട്ടികൾക്ക് പ്ലേ ഗ്രൗണ്ടുകൾ കളിക്കാനുള്ള അവരുടെ മാനസികോ ശാരീരികോ ഉല്ലാസത്തിനുള്ള കേന്ദ്രങ്ങൾ സ്ഥലങ്ങൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്.
3: തീർച്ചയായിട്ടും,
1: പക്ഷെ അവിടേക്കൊന്നും വിടൂല്ല രക്ഷിതാക്കള്. ഇതെങ്ങോട്ട് കൊടുക്കും, ഫോണ് കൊടുക്കും നമ്മുടെ തൊട്ടടുത്തുണ്ട് കുട്ടി എന്നുള്ള, എവിടെ തൊട്ടടുത്ത് കുട്ടി വേറെ എവിടെയോ എത്തിയിട്ടുണ്ടാകാം.
3: തീർച്ചയായും
1: ശരീരമാണ് ഇവിടെ മാത്രം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന 5 കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് സഫീർ മമ്പാട്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മളിൽ പല ആളുകളും പലതരത്തിലുള്ള ജോലികളും മറ്റു പ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണ്. എന്നാൽ അതിൻ്റെ ആ പ്രവർത്തനത്തിൽ അവർ ജോലിയിൽ നാം ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കതിൽ വിഷമതകൾ അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ ചെയ്ത ജോലിക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കാതെ വരുമ്പോൾ കേസിനും മറ്റു നിയമത്തിനും നാം മറ്റു ആളുകളെ തേടാറുമുണ്ട്. എന്നാൽ നാം ആലോചിക്കേണ്ടത്, ദുനിയാവിൽ നാം ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മുടെ മരണശേഷം അത് സ്വീകരിക്കാതെ പോയാലോ എന്ന് നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തു ഗാശിയയിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ, ആ മൂടുന്ന ആ ഭയങ്കരമായ സംഭവത്തെ, ആ വർത്തമാനം നിനക്ക് വന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്നുണ്ട്. വുജൂഹു യൗമൈദിൻ ഖാശിയ, എന്താണ് ആ സംഭവത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. സഹോദരന്മാർ മറ്റു എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ അന്ന് ചില മുഖങ്ങൾ പേടിച്ച് വളരെ ഭയത്തോടു കൂടിയായിരിക്കും ആ ദിവസത്തെ അന്ന് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് നാളത്തെ പരലോകത്തിന് വേണ്ടിയായിരിക്കണം. ദുനിയാവിൽ ഒരുപാട് ജീവിച്ച് സമയം തീർത്ത് അവസാനം പരലോകത്തേക്ക് ഒന്നും നേടാതെ നാം ഒരു ദുനിയാവ് ഒരു വെറും ഒരു കളിയും തമാശയും വിഭവമായി മാത്രം നാം മാറരുത്. നാം ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണം. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടിയല്ല, മറിച്ച് നാളെ പരലോകത്തിന് വേണ്ടിയായിരിക്കണം നാം ജീവിക്കേണ്ടത്. ഫമൻ സുഹ്സിയ അനിൽ നാരി വഉദ്ഖില അൽജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ. ആർ നരകത്തിൽ നഗറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ അവൻ ഭാഗ്യം പ്രാപിച്ചു, അവൻ വിജയം പ്രാപിച്ചു. അതായത് നാളെ പരലോകത്തിലെ ഉന്നതമായ സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നുള്ളത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വർഗത്തെക്കുറിച്ച് പറയുന്ന റിപ്പോർട്ട് ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അസ്സ വജൽ അഅദത്തു ലിഇബാദി, ഞാൻ എൻ്റെ അടിമകൾക്ക്, സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമെന്നുള്ളത് മാല ഐനറത്ത്, ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതാണ്. ലോകത്ത് ഒരുപാട് കോടി ജനങ്ങൾ ജീവിച്ചു പോയി, ഇനിയും ഒരുപാട് ആളുകൾ വരാനുണ്ട്. എന്നാൽ അവരാരും അവരുടെ കാഴ്ചകൾ കൊണ്ട് കാണാത്തതാണ് സ്വർഗമെന്നുള്ളത്. രണ്ടാമതായി പറഞ്ഞത് വല ഊദന സമയത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്ത സ്വർഗമാണത്. വല ഖത്തറ അല കല്ലു ബഷർ, എന്തിനേറെ മനുഷ്യൻ്റെ ചിന്തകൾക്കോ ഭാവനകൾക്കോ ഒന്നും തന്നെ എത്തിപ്പെടാൻ പറ്റാത്ത രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ സ്വർഗത്തിൽ ഒരു വടിവെക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. അൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗദിഉ സൗതി ഫിൽ ജന്നതി ഖൈറു മിനദ് ദുനിയ വമാ ഫീഹ, ഒരു വടിക്ക് പോലും ഈ ദുനിയാവും അതിനുള്ളതിനെക്കാട്ടിലും വിശാലമാണ് സ്ഥലമാണ് അള്ളാഹുവിൻ്റെ, അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരുക്കി വച്ചിട്ടുള്ളത്. മാത്രമല്ല അതിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നതായി കൊണ്ട് കാണാൻ സാധിക്കും. ലബിനത്തു മിനദ് ദഹബ്, അതിലെ പിന്നെ കല്ലെന്നുള്ളത് സ്വർണത്തിൻ്റെ ഇഷ്ടികളാണ്. വല ബിനത്തും മിനൽ ഫില്ല, അതുപോലെ തന്നെ വെള്ളിയുടെയും. മിലാത്തുഹ അൽ മിസ്ക് അൽ ദഹ്ഫറാൻ, അതായത് അതിലുപയോഗിക്കുന്ന പദാർത്ഥമെന്നുള്ളത്. അത് മിസ്കും അതുപോലെ തന്നെ കസ്തൂരി അടങ്ങിയ സുഗന്ധപൂർണമായ ഒരു പദാർത്ഥമാണ്. ഹസ്ബ ഉഹ, അതിലെ ചെറിയ കല്ലുകൾ എന്നുള്ളത് അൽ യാക്കൂത്തു വല്ലുഉലു, മുത്തുകളും പവ്യങ്ങളുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല. വതുർബത്തുഹ, അതിലെ മണ്ണെന്നുള്ളത് അൽ വറസ്, അത് അൽ വറസ് വസ്ഫറാൻ, കുങ്കുമവും അതുപോലെ തന്നെ അത്രയും സുഗന്ധമുള്ളതുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മയ്യദ്ഖുലുഹ, ആരെങ്കിലും അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ യഖുലുദു ലായമൂത്ത്, അവൻ ഒരിക്കലും മരിക്കുകയില്ല, അവൻ ശാശ്വതനായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. വയ്യൻഅമു ലായബ്അസു, അവന് യാതൊരുവിധ പ്രയാസമോ യാതൊരുവിധ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടുകളും പ്രയാസപ്പെടേണ്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. ലായബ്ല ശബാബുഹും, ഭൂമിയിൽ പല ആളുകളും ഇന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ യുവത്വ കാലഘട്ടം, എൻ്റെ ഈ ചെറുചെറുക്കുള്ള ഈ കാലഘട്ടം എങ്ങനെ നിലനിർത്താമെന്നാണ്. എന്നാൽ നാളെ സ്വർഗത്തിലുള്ളവർ യുവാക്കളായിരിക്കും. അവരുടെ യുവത്വം പൂർണ്ണമായും നശിച്ചു പോകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുമെന്നുള്ളതാണ്. വലാ തുഹറഫു സിയാബഹും, ദുനിയാവിൽ മാസങ്ങൾ ആകുമ്പോൾ, വർഷങ്ങളെടുക്കുമ്പോൾ ഇടയ്ക്കിടെ നാം വസ്ത്രങ്ങൾ വാങ്ങാറുണ്ട്, ചില വസ്ത്രങ്ങൾ നാം ഉപേക്ഷിക്കാറുമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, ദുനിയാവിൽ വസ്ത്രങ്ങളെന്നുള്ളത് ദുരുമ്പിപ്പോകുന്ന, കുറച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന വസ്ത്രങ്ങളാണ്. എന്നാൽ നാളെ സ്വർഗത്തിലുള്ള വസ്ത്രമെന്നുള്ളത് അതൊരിക്കലും മുഷിയാത്ത, ഒരിക്കലും നശിക്കാത്ത വസ്ത്രമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ഇത്രയും പിന്നെ ഭംഗിയോടുകൂടി, ഇത്രയും സുഖലോലുകളോടുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഈ സ്വർഗമെന്നുള്ളത്, അള്ളാഹു നമുക്കൊരുക്കിവെച്ച സ്വർഗമെന്നുള്ളത്, അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് വിശ്വാസം സ്വീകരിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായിക്കൊണ്ട് നാം അള്ളാഹുവിനെ വിശ്വസിക്കണമെന്നുള്ളതാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ്ഹബ് ഫിന്നാസ് ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, ഉമറെ നീ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം, എന്നിട്ട് നീ അവരോട് പറയണം, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ മുഅ്മിനീങ്ങളല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് നീ ജനങ്ങളോട് പറയണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഖാല ഫഖർജതു, ഞാനത് കേട്ടപ്പോൾ തന്നെ അപ്പോൾ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഫനാദേത്തു, ഞാനത് പറഞ്ഞു, അല ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ഇല്ലൽ മുഅ്മിനൂൻ, ജനങ്ങളെ നിങ്ങളറിയണം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് മുഅ്മിനീങ്ങളല്ലാതെ സ്വർഗത്തിലേക്ക് ആരും പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലെന്ന്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ശരിക്കും അറിഞ്ഞവരായിരിക്കണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, ആരെങ്കിലും മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവൻ ആ മരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പറഞ്ഞാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നുള്ളതാണ്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നുള്ളതാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല കുല്ലു ഉമ്മത്തി യദ്ഖുലൂന അൽ ജന്ന, എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബ, വിസമ്മതിച്ചവരൊഴികെ. ഇത് കേട്ടപ്പോൾ പ്രവാചകനോട് സഹാബാക്കൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, വമൻ യഅബ, ആരാണ് വിസമ്മതിച്ചവർ. അവിടുന്ന് പ്രവാചകൻ പറഞ്ഞത് കാലമൻ അത്താഅനി, എന്നെ അനുസരിച്ചവരാരാണോ ദഖലൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസ്വാനി, എന്നെ ധിക്കരിച്ചവരാരാണോ ഫഖദ് അബ, അവരാണ് വിസമ്മതിച്ചവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ എന്ത് അനുസരിക്കലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. പലപ്പോഴായിട്ട് ഇന്ന് നാടുകളിൽ തിന്മകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ നാട്ടിലെ ചില ആളുകൾ, ഇവരാരും തന്നെ ഇസ്ലാമിനെക്കുറിച്ചോ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അനുസരിക്കാതെ പോവുകയാണ്. കേവലം സംസാരങ്ങൾ കൊണ്ട് മാത്രം നാം കേട്ടു പോകുന്ന ഒന്നും തന്നെ നമ്മുടെ പ്രവൃത്തികളിൽ വരുന്നില്ല എന്നുള്ളതാണ്. വസ്ത്രം നിര്യാണിക്ക് തായെ ധരിക്കരുതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. കുടുംബമെന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അതിൻ്റെ പൂർണ്ണതയോടുകൂടി ചെയ്യണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തി. എന്നാൽ പല കുടുംബങ്ങളും പല അയൽപക്കങ്ങളും പല കൂട്ടുകാരും ഇന്ന് പ്രശ്നങ്ങളിലും കലഹങ്ങളിലും പ്രയാസങ്ങളിലുമാണ്. എവിടെയാണ് നാം പ്രവാചകനെ അനുസരിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ, പ്രവാചകൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ, സ്വഭാവങ്ങൾ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള ആ സുഖാനുഭൂതികളുടെ സ്വർഗം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമസ്കാരത്തെക്കുറിച്ചാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഫ്താഹുൽ ജന്നത്തി അസ്സലാത്ത്, സ്വർഗത്തിൻ്റെ താക്കോൽ എന്നുള്ളത് അത് നമസ്കാരമാണ്. മിഫ്താഹു സ്വലാത്തി അൽ വുദു, നമസ്കാരത്തിലെ താക്കോൽ എന്നുള്ളത് അത് വുദു ആണ്. എന്നാൽ തക്ബീറത്തിൽ ഇഹ്റാം കെട്ടിയത് മുതൽ പലപ്പോഴും നമുക്ക് ശ്രദ്ധയില്ല. ജമാഅത്തിന് 5 നേരം പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ നമ്മൾ നമ്മളുടെ കച്ചവടത്തിലും നമ്മളുടെ ദുനിയാവിൻ്റെ കാര്യത്തിലും ഒതുങ്ങിക്കൂടുകയാണ്. അള്ളാഹുവിന് വേണ്ടി 1 മണിക്കൂർ പോലും നമുക്ക് ചിലവഴിക്കാൻ സമയമില്ല. ദുനിയാവിൽ 24 മണിക്കൂർ ഒരു ദിവസമുണ്ടെങ്കിൽ ആ 24 മണിക്കൂറും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തെടുക്കാൻ പറഞ്ഞിട്ടില്ല. ദിവസത്തിൽ 24 മണിക്കൂറിൽ വെറും 1 മണിക്കൂർ മാത്രം ലഭിക്കുന്ന ആ 5 നേരം നമസ്കാരം പോലും ജമാഅത്തായിക്കൊണ്ട് നമുക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ നമുക്ക് സ്വർഗം ലഭിക്കുക? അതുകൊണ്ട് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
5: നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന 5 കാര്യങ്ങൾ അവതരിപ്പിച്ചത് സഫീർ മമ്പാട്.
7: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. 500 തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ 500 തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം, ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, ഖുർആൻ പാരായണങ്ങളാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഹാത്തിം അൽ മാലിക്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: വമാ

0: ജസാക്കുമുല്ലാഹു ഖൈറ. മധുരം ഖുർആനിൽ നിന്ന്, വിശുദ്ധ ഖുർആനിലെ സൂറ അദ്ദുഖാനിൽ നിന്നും 38 മുതൽ 59 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം ശ്രവിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഹാത്തിം അൽ മാലിക്കി.
1: ഇസ്ലാമോഫോബിയ പടർത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. എന്തിലും മതത്തിനെ കയറ്റുക, ഇസ്ലാമാണ് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ആളുകളെ എപ്പോഴും പേടിക്കണം, അവരെ പ്രതിരോധിക്കണം, അങ്ങനെ അത് ആക്രമിക്കണം. അങ്ങനെ ഇസ്ലാമെന്ന് കേൾക്കുമ്പോൾ, മുസ്ലിങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയത്തിൻ്റെ പ്രതീകമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്.
2: എപ്പോഴും പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന ഒരു ഒരു വിഭാഗമായി മാറിയിട്ടുണ്ട് മുസ്ലിമീങ്ങൾ.
1: അതെ, മുസ്ലിങ്ങൾ നമ്മൾ ദേശസ്നേഹികളാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുൻ തലമുറയുടെ തുടർച്ചക്കാരാണ്. അങ്ങനെ സമൂഹത്തെ ഇടക്കിടക്ക് ഇങ്ങനെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഇങ്ങനെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ്.
2: അതെ,
1: അതിൽ എപ്പോഴും യുദ്ധത്തിന് വാളുകൊണ്ട് അങ്ങനെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. എല്ലാ
2: അതെ പ്രചരിപ്പിക്കപ്പെട്ടത് തന്നെ വാളിണ്ടായിട്ടാണ്. ഒരു വാള് മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ട ഒരു മതമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്.
1: അതെ, ഈ കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രോഗ്രാമുമായിട്ടാണ് പീസ് റേഡിയോ അടുത്ത് ശ്രോതാക്കളുടെ മുന്നിലെത്തുന്നത്. ഡയലോഗ്,
2: യുദ്ധത്തിന് പ്രേരണ നൽകുന്ന മതമോ ഇസ്ലാം.
1: അവതരിപ്പിക്കുന്നത് പി എൻ അബ്ദുറഹ്മാൻ.
3: അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി വമൻ വാലാ. അമ്മാ ബഅദ്, പരിശുദ്ധ ഇസ്ലാം സർവകാലികമായ മനുഷ്യൻ്റെ ജീവിതത്തിലെ നിബിഡ മേഖലകൾ സ്പർശിക്കുന്നതായ ഒരു മതമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും അവൻ പാലിക്കേണ്ട വിധിവിലക്കുകളെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട്. മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ വന്നുകൊണ്ട് ജൂതനായൊരു മനുഷ്യൻ പരിഹാസത്തോടുകൂടി ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദ പോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അഭിമാനത്തോടുകൂടി പറഞ്ഞത്, അതെ, മലമൂത്ര വിസർജനത്തിൻ്റെ മര്യാദ പോലും ഞങ്ങളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നതാണ്. ലോകത്ത് ഇനി വരാനിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കുമുള്ള ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലക്ക് തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമാധാനം ഉറപ്പിക്കുവാനും ആ സമാധാനം സ്ഥാപിക്കുവാനും ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇസ്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ സ്വാഭാവികമായും യുദ്ധത്തെക്കുറിച്ചും സൈനികരെക്കുറിച്ചും ആ സൈന്യത്തിനുണ്ടാകേണ്ടതായ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചും ഏതൊരു സന്ദർഭത്തിലാണ് അവർ യുദ്ധം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ആ യുദ്ധത്തിൽ അവർ പാലിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ്, യുദ്ധത്തിൽ പിടികൂടപ്പെടുന്നവൻ്റെ അവകാശങ്ങൾ എന്തെല്ലാമാണ് എന്നതെല്ലാം പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചിരിക്കുന്നു. വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യർ പരസ്പരമുള്ള ഇടപാടുകൾ, ആ ഇടപാടുകളിൽ തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശിക്ഷാ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവയെല്ലാം പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി നിഷ്കർഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സൈനിക നടപടി എന്ന് പറയുമ്പോൾ അതൊരിക്കലും തന്നെ സമാധാനത്തിനെതിരായ ഒരു കാര്യമല്ല, മറിച്ച് സമാധാനം സ്ഥാപിക്കുവാനും നീതിക്കും നന്മക്കും വേണ്ടിയാണ് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൈനിക നടപടികളെ വ്യത്യസ്ത രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ വേർതിരിക്കാൻ സാധിക്കും. ഒന്ന്, പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതായ സൈനിക നടപടികൾ. മറ്റൊന്ന്, നീതിക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഉണ്ടാകുന്നതായ സൈനിക നടപടികൾ. അതുപോലെ തന്നെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സമാധാന കാംക്ഷികളായ ആളുകളുമായി ഉണ്ടാക്കപ്പെടുന്നതായ സമാധാന കരാറുകളും സന്ധികളും ഈ പറയുന്നതായ കാര്യങ്ങളെല്ലാം തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും തന്നെ നിങ്ങളുമായി യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത, നിങ്ങളോട് നല്ല രൂപത്തിൽ സഹവർത്തിക്കുന്നവരായ ഇതര മതസ്ഥരോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത് എന്ന് മാത്രമല്ല, അവരുമായി നിങ്ങൾ നല്ല രൂപത്തിൽ സഹവർത്തിക്കുകയും അവർക്ക് പുണ്യം ചെയ്യുകയും അവരോട് നിങ്ങൾ നീതി പുലർത്തുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വ തുഖ്സിതു ഇലൈഹിം. നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകളോട് അവർക്ക് പുണ്യം ചെയ്യുന്നതിനും അവരോട് നീതി പുലർത്തുന്നതിനും ഒരിക്കലും തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെ വിലക്കിയിട്ടില്ല എന്നുള്ളതാണ്. إنما ينهاكم الله عن الذين قاتلوكم في الدين وأخرجوكم من دياركم وظاهروا على إخراجكم. അതെ, നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങളെ ആക്രമിക്കുകയും നിങ്ങളെ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും അതിനുവേണ്ടി കോപ്പുകൂട്ടുകയും ചെയ്തവരാരോ അവരുമായിട്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സന്ധിയുണ്ടാകാതിരിക്കേണ്ടത് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സമാധാന കാംക്ഷിയായിരുന്നു. വ്യത്യസ്ത ഘട്ടങ്ങളിലായി, സന്ദർഭങ്ങളിലായി അനവധി ഉടമ്പടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ഭാഗമായിരുന്നു ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന സന്ധി തന്നെ. അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുന്ന വേളയിൽ സഹീഫത്തുൽ മദീന എന്ന പേരിൽ ആ മദീനത്ത് വിശ്വാസികളായ ആളുകളും അവിടെയുള്ള ഇതരമത വിശ്വാസികളും എങ്ങനെയാണ് അവിടെ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരു നിയമ സംഹിത തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായി പറയുന്നത് അവിടെയുള്ള വിശ്വാസികളെപ്പോലെ അവിടെ താമസിക്കുന്നവരായ ജൂതഗോത്രങ്ങൾക്കും അതേ രൂപത്തിലുള്ള അവകാശങ്ങളുണ്ട് എന്ന് സഹീഫത്തുൽ മദീനയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഉടമ്പടി പ്രകാരം വിശ്വാസികളുമായി തർക്കമില്ലാത്ത, നല്ല രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു ഇതരമത വിശ്വാസിയെ ആരെങ്കിലും വധിക്കുന്ന പക്ഷം, ആരെങ്കിലും അവൻ്റെ രക്തം ചിന്തുന്ന പക്ഷം, അവന് സ്വർഗം ലഭിക്കുകയില്ല എന്നല്ല, സ്വർഗത്തിൻ്റെ പരിമളം പോലും അവനിൽ നിന്നും 40 വർഷത്തെ വഴിദൂരം അകലെയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖതല മുആഹദൻ فلم يرح رائحة الجنة وإن ريحها لتوجد في مسيرة 40 عاما. അതെ, നിങ്ങളിൽ ഒരാൾ

ണം ഓരോ ഉടമ്പടികളും റബ്ബിൻ്റെ മുന്നിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സൈനിക നടപടി പോലും ഒരിക്കലും തന്നെ ഒരു കരാറിനോ ഒരു ഉടമ്പടിക്കോ ഉള്ള ലംഘനമായി തീരരുത്. ഇന്ന് നമുക്കറിയാം ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സമാധാന കരാറുകൾ നിലനിൽക്കുന്നുണ്ട്. ആ സമാധാന കരാറുകൾ ലംഘിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിം ഭരണാധികാരിയുടെയോ അതല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രത്തിൻ്റെയോ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധി അത് ഉടമ്പടിയായി ഒപ്പുവെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മഹാനായ അബൂജന്ദൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കാ മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്ന് ഉടമ്പടി ഒപ്പുവെക്കാൻ വേണ്ടി വന്ന സുഹൈൽ ഇബ്നു അംറിൻ്റെ മകനായിരുന്നു. ആ അബൂജന്ദൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് പീഡിതനായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നുകൊണ്ട് വീഴുകയാണ്. വീണിട്ട് അദ്ദേഹം പറയുന്നത് അതറുദ്ദൂനനി ഇലൽ കുഫാർ യുഫ്തിനൂനനി ഫീ ദീനി, എൻ്റെ വിശ്വാസത്തിൽ എന്നെ വ്യതിചലിപ്പിക്കാനും എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ എന്നെ പീഡിപ്പിക്കുന്നവരുമായ ആ മക്കാ മുശ്രിക്കുകൾക്ക് എന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങ് പോകുകയാണോ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് നാം ഇവിടെ ഒരു കരാറിന് ഒപ്പുവെച്ച് കഴിഞ്ഞു. ആ കരാർ പ്രകാരം മക്കയിൽ നിന്നാരും മദീനയിലേക്ക് പ്രവേശിക്കരുത്, അങ്ങനെ മദീനയിലേക്ക് ഒരാൾ വന്നാൽ തന്നെ അയാൾ തിരിച്ചയക്കണമെന്ന് ആ കരാറിലുണ്ട്. എന്നാൽ മദീനത്തു നിന്നും ഒരാൾ മക്കയിലേക്ക് വന്നാൽ അയാൾ മദീനത്തേക്ക് തിരിച്ചയക്കണമെന്ന നിയമം അവിടെ ഉണ്ടായിരുന്നില്ല. തീർത്തും ഏകപക്ഷീയമായ രൂപത്തിലുള്ള ഒരു കരാറായിരുന്നു. ആ കരാറിൽ പോലും അബൂജന്ദൽ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് നാം അവരുമായൊരു കരാർ ചെയ്തിരിക്കുന്നു. ഇന്ന അഹദ്നൽ ഖൗമ അഹ്ദൻ വഇന്ന ലാ നഖ്ദിറു ബിഹിം, ആ കരാർ ലംഘിക്കുന്നവരിൽ പെട്ടവരല്ല നാം, അതുകൊണ്ട് തന്നെ നഫി ബിൽ അഹദ്, നാം ആ കരാർ പാലിക്കുകയാണ്. എസ്ബിർ വഹ്തസിബ്, നീ ക്ഷമിക്കുക, പ്രതിഫലം കാംക്ഷിക്കുക. ഫഇന്നല്ലാഹ ജഅലു ലക വലിമൻ മഅക ഫറജൻ വമഖ്റജ, അള്ളാഹു താങ്കൾക്കും താങ്കളെപ്പോലെയുള്ള പീഡിപ്പിക്കപ്പെടുന്നവരായ ആളുകൾക്കും അവൻ ഒരു മോചനം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വേദനയോടുകൂടി തിരിച്ചയക്കുകയാണ് കരാർ പാലിക്കപ്പെടാൻ വേണ്ടി, സമാധാന ഉടമ്പടി നിലനിൽക്കാൻ വേണ്ടി. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൻ്റെ വേളയിൽ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിലേക്ക് രണ്ടു പേർ വരികയാണ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ബന്ധുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ മദീനയിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് മക്കാ മുശ്രിക്കുകൾ ഞങ്ങളെ കണ്ടിരുന്നു. അവർ വഴിയിൽ വെച്ച് ഞങ്ങളെ തടഞ്ഞു നിർത്തി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മദീനത്തേക്ക് പോകുന്നത് അവിടെ വല്ല ആവശ്യത്തിനുമാണെങ്കിൽ സാരമില്ല, മറിച്ച് മുഹമ്മദിനോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അപ്രകാരം മുഹമ്മദിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യണം, അതിനു വേണ്ടിയല്ല നിങ്ങൾ പോകുന്നത് എന്ന് ശപഥം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ശപഥം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത് ഈ യുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ല, നിങ്ങൾ പിന്തിരിഞ്ഞു പോകുക. നഫി ബിൽ അഹദ്, അതെ, ആ ചെയ്തിട്ടുള്ള വാഗ്ദത്തം നിങ്ങൾ പാലിക്കുക. വനസ്തഈനുല്ലാഹ അലൈഹിം, അവരും നമ്മളും തമ്മിലുള്ള വിഷയത്തിൽ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടായിക്കൊള്ളും, എന്നാലും ആ കരാർ നാം ലംഘിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുകയാണ്. ആയിരത്തോളം വരുന്ന മുശ്രിക്കീങ്ങളുടെ സൈന്യത്തിനു മുന്നിൽ കേവലം 300 ചില്ലാനം മാത്രം വരുന്നവരായ വിശ്വാസികളുടെ വളരെ കുറഞ്ഞ ഒരു സൈന്യമുള്ള സന്ദർഭത്തിലാണ് ഈ ഒരൊറ്റ ഏകപക്ഷീയമായി വഴിയിൽ തടഞ്ഞു നിർത്തി എടുത്ത കരാറിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയച്ചത് എന്നത് ഓർക്കണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈനിക നടപടികളിൽ പോലും കൃത്യമായ നിർദ്ദേശങ്ങൾ, പ്രതിരോധ നടപടിയുടെ സമയത്ത് പോലും വഖാതിലു ഫീ സബീലില്ലാഹില്ലദീന യുഖാതിലൂനകും വലാ തഅതദു, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ ആ യുദ്ധം ചെയ്യുന്നവരോട് തിരിച്ച് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം, പക്ഷെ വലാ തഅതദു, നിങ്ങൾ ഒരിക്കലും തന്നെ അതിരു കവിയരുത് എന്നാണ് അവിടെ നബി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു യുദ്ധരംഗത്ത് ഒരിക്കലും തന്നെ സ്ത്രീകളെ നിങ്ങൾ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, മഠത്തിൽ ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതരെ ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ

0: കൊള്ളരുത്, ആരാധനാലയങ്ങളെ ആക്രമിക്കരുത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധത്തിൽ മരിച്ചു വീഴുന്നവരുടെ ശരീരത്തെ നിങ്ങൾ മൃതശരീരത്തെ വികൃതമാക്കരുത്. മരണപ്പെട്ട് കിടക്കുന്ന മൃതശരീരത്തോട് അനാദരവ് കാണിക്കരുത്. മാത്രമല്ല, തടവുകാരായി പിടിക്കപ്പെടുന്നവരോട് നിങ്ങൾ അവകാശ ലംഘനങ്ങൾ കാണിക്കരുത്. എത്രത്തോളം എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഒരു വചനം, ويطعمون الطعام على حبه مسكينا ويتيما واسيرا. അതെ, തീർച്ചയായും ഭക്ഷണത്തോട് അങ്ങേയറ്റത്തെ ആവശ്യമുണ്ടായിട്ടും മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അത് അഗതികൾക്കും അനാഥകൾക്കും തടവുകാർക്കും കൊടുക്കുന്നവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ടവരായ ഇതര മതസ്ഥരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ വേണ്ടി വന്നവരായ ശത്രുപക്ഷത്തു നിന്നുള്ള ചില തടവുകാരുണ്ടായിരുന്നു. ആ തടവുകാർക്ക് ഞങ്ങൾ ഭക്ഷണം നൽകിയിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ചാണ് വയുത്തഴിമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. അവിടെ തടവുകാർക്ക് അവർക്ക് തന്നെ ഭക്ഷണത്തിന് അങ്ങേയറ്റം ആവശ്യമുള്ള സന്ദർഭത്തിലും ഭക്ഷണം നൽകിയിരുന്നവർ എന്നവിടെ പരാമർശിക്കപ്പെട്ടത് എന്നുള്ളതാണ്. മാത്രമല്ല, ഉടമ്പടികൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഉടമ്പടികൾ പാലിക്കപ്പെടണം. ഇനി പ്രതിരോധ സമയത്ത് പോലും സൈനിക നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരിക്കലും അതിരു കവിയാൻ പാടില്ല. വളരെ കൃത്യമായി ആ പ്രതിരോധ നടപടിക്ക് എത്രമാത്രം കുറവാണോ സൈനിക സന്നാഹങ്ങൾ ആവശ്യമുള്ളത്, അവിടെ യുദ്ധം ആവശ്യമായി വരുന്നത്, അത് മാത്രമേ ചെയ്യാവൂ. ഒരിക്കലും അതിരു കവിഞ്ഞുകൂടാ, ഒരു ജീവനും അന്യായമായി ഹനിക്കപ്പെടരുത് എന്ന രൂപത്തിലുള്ള കൃത്യമായ അധ്യാപനം പരിശുദ്ധ ഇസ്ലാം അവിടെ നൽകുന്നു. ഇനി ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിൽ ഒരു സൈനിക നടപടി, അത് പ്രതിരോധത്തിൻ്റെ ഭാഗമായി അല്ലാതെ ഉണ്ടാകണമെങ്കിൽ അവിടെ കൃത്യമായ ഒരു ഭരണാധികാരിയും ഭരണകൂടവും ആവശ്യമാണ്. മാത്രമല്ല, അത് ന്യായത്തിൻ്റെ പേരിലായിരിക്കണം. അന്യായത്തിൻ്റെ പേരിൽ ഒരിക്കലും അത്തരമൊരു നടപടി ഉണ്ടാകാൻ പാടില്ല. വിശ്വാസ സംരക്ഷണത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ പ്രബോധന സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലുമൊക്കെ അത്തരത്തിലുള്ള യുദ്ധങ്ങളുണ്ടാകാം. മാത്രമല്ല, അനീതിക്ക് ഇരയാക്കപ്പെടുന്ന ഒരാൾ, അയാളൊരു പക്ഷെ മുസ്ലിം ആയിരിക്കണമെന്നില്ല, അയാളുടെ സംരക്ഷണത്തിന് വേണ്ടി പോലും ഒരു പക്ഷെ അത്തരത്തിലുള്ള സായുധ നടപടി ഉണ്ടായേക്കാം. അതും ഇസ്ലാമിലെ സായുധ നടപടിയുടെ ഭാഗം തന്നെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി തീരുന്നതിന് മുൻപ് മക്കയിൽ സബീദ് ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വരികയാണ്. അയാൾ കുറച്ച് സാധനങ്ങളും മറ്റുമൊക്കെ വിൽപ്പന വസ്തുക്കളുമായി മക്കയിൽ വിൽക്കാൻ വേണ്ടി വന്നു. അവിടെ മക്കാരനായ ആസ് ഇബ്നു വായിൽ അയാളിൽ നിന്നും ആ മൊത്തം വസ്തുക്കൾ വാങ്ങിക്കുകയും അതിന് വില കൊടുക്കാതിരിക്കുകയും ചെയ്തു. ഖുറൈശികളെ സമീപിച്ചു, ആരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല. കാരണം ആസ് ഇബ്നു വായിൽ അവിടെയുള്ള വലിയ പ്രമാണിയായിരുന്നു, അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് താങ്കൾ ചെയ്തത് അനീതിയാണ് എന്ന് പറയാൻ അവിടെ ആർക്കും സാധിക്കുമായിരുന്നില്ല. ഈ ഒരു സന്ദർഭത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു ജദാന്റെ വീട്ടിൽ ഖുറൈശി പ്രമാണിമാർ ചേർന്നുകൊണ്ട് നീതിയും ന്യായവും നന്മയും മനസ്സിലുള്ള അവിടെയുള്ള ചില പ്രമാണിമാർ ചേർന്നുകൊണ്ട് അവരൊരു തീരുമാനമെടുക്കുന്നത്. അതിനാണ് ഹെൽഫുൽ ഫദൂൽ എന്ന് പറയുന്നത്. ആ ഉടമ്പടിയിൽ പറയുന്നത്, ഈ മക്ക എന്ന് പറയുന്ന പ്രദേശത്ത്, പവിത്രമായ നാട്ടിൽ ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അവന് നീതി നടപ്പാക്കാൻ വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കും എന്നാണ് അവിടെ വെച്ച് അവരെടുത്തിട്ടുള്ള കരാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പിന്നീട് അദ്ദേഹം പ്രവാചകനായതിനു ശേഷം ഈ ഹെൽഫുൽ ഫദൂലിനെ കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ദുഈതു ഇലൈഹി ഫിൽ ഇസ്ലാം ലഅജബ്തു. അതെ, ഞാനൊരു പ്രവാചകനായി കഴിഞ്ഞതിന് ശേഷമായിരുന്നു ഈ ഹെൽഫുൽ ഫദൂൽ നടക്കുന്നതും. മാത്രമല്ല, മക്കയിലെ മുസ്ലിങ്ങളല്ലാത്ത ആ പ്രമാണിമാർ ഈ ഉടമ്പടിക്ക് വേണ്ടി എന്നെ ക്ഷണിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പോലും ഞാൻ ആ ഉടമ്പടിയിൽ പങ്കെടുക്കുമായിരുന്നു. കാരണം നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത്, ഒരു നാടിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് അതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്, ഒരു മുസ്ലിം രാഷ്ട്രത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ബാധ്യതയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും തന്നെ വർഗീയതയുടെ പേരിൽ, വിദ്വേഷത്തിൻ്റെ പേരിൽ നിലകൊള്ളുന്ന ഒരു സൈനിക നടപടിയായല്ല പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും സൈനിക നടപടികളെ കാണുന്നത്. മൻ ഖുതില തഹ്ത റായതിൻ അമ്മിയ യദ്ഉ ഇലാ അസബിയ ഔ യൻസുറു അസബിയ. അതേ, വർഗീയതയ്ക്ക് വേണ്ടി, പകയുടെ വിദ്വേഷത്തിൻ്റെ പേരിൽ വംശീയതയ്ക്ക് വേണ്ടി ഒരാൾ കോപ്പ് കൂട്ടുകയും അതിലേക്ക് ക്ഷണിക്കുകയും അതിൻ്റെ പേരിൽ അയാൾ യുദ്ധം ചെയ്യുകയുമാണ് എങ്കിൽ അവനോടൊപ്പം യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഫഖിത്ലതുൻ ജാഹിലിയ, അത് ജാഹിലിയത്തിലെ മരണമാണ്, അവൻ മരണപ്പെടുന്നത് ഇസ്ലാമിന് വേണ്ടിയല്ല, ഇസ്ലാമിലുള്ള മരണമായി അതിനെ കണക്കാക്കുകയും ചെയ്യുകയില്ല. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹു അഖറബു ലിത്തഖ്വ. ഒരു സമൂഹത്തോടുമുള്ള അമർഷം അവരോട് അനീതി കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്, നിങ്ങൾ അവരോട് നീതിപൂർവ്വം പ്രവർത്തിക്കുക. ഹു അഖറബു ലിത്തഖ്വ, അതാണ് പ്രപഞ്ച സൃഷ്ടാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സൂക്ഷ്മത കാണിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. മാത്രമല്ല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനവധി ഉദാഹരണങ്ങൾ, മദീനയിലേക്ക് വന്ന വേളയിൽ അവിടെയുള്ള ജൂതന്മാരുമായി ചേർന്ന് നിന്നുകൊണ്ട് കരാറുണ്ടാക്കുകയും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് മദീനയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പരസ്പര കരാറിലൂടെ, ഉടമ്പടികളിലൂടെ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാകുന്ന സൈന്യം, ആ സൈന്യം ഒരു ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടിയാണ് ആ സൈനിക മുന്നേറ്റം നടത്തുന്നതെങ്കിൽ മാത്രമേ ആ സൈന്യത്തിനോടൊപ്പം നിൽക്കാൻ പോലും പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻസുർ അഖാക ദാലിമൻ ഔ മദ്ലൂമൻ, നീ നിന്റെ സഹോദരനെ സഹായിക്കണം, അവൻ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും ശരി. ഒരുപക്ഷെ കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണയുണ്ടായേക്കാം. എന്നാൽ സ്വഹാബത്ത് ചോദിച്ചു, അക്രമിക്കപ്പെടുന്നവനാകുമ്പോൾ അവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, എന്നാൽ അക്രമിയാണെങ്കിൽ എങ്ങനെയാണ് അവനെ ഞാൻ സഹായിക്കുക, നാം സഹായിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവനെ അക്രമത്തിൽ നിന്നും തടയലാണ് അവനോട് ചെയ്യുന്ന സഹായമെന്നാണ്. അപ്പോൾ ഒരു മുസ്ലിം ഭരണാധികാരി, ഒരു ഇസ്ലാമിക രാഷ്ട്രം അന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി അനീതിയിൽ അധിഷ്ഠിതമായ ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും ആ കാര്യത്തിൽ അയാൾ പങ്കെടുക്കാൻ പാടില്ല, അയാൾക്ക് അത് പങ്കെടുക്കുന്നത് ശരിയായ കാര്യമല്ല എന്ന് പോലും കൃത്യമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈനിക നടപടി, സൈന്യം എന്നൊക്കെ പറയുന്നത് അത് സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഒരിക്കലും തന്നെ അക്രമത്തിൻ്റെ പേരിൽ ഏതെങ്കിലും നാടുകളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്ഥലങ്ങളിലോ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുകയോ അതല്ലെങ്കിൽ അവർക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിടുകയോ ചെയ്യുന്നതായ ഒരു കാര്യമല്ല. വ്യവസ്ഥാപിതമായി കൃത്യമായ നിയമത്തിൽ നിന്നുകൊണ്ടുള്ള, ഇന്ന് നമുക്കറിയാം ഇൻ്റർനാഷണലി സൈന്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കരാറുകളും നിയമങ്ങളുമുണ്ട്. ആ നിയമങ്ങളും മനുഷ്യാവകാശ പിന്നെ നിയമങ്ങളും ഒക്കെ അംഗീകരിക്കുന്ന രൂപത്തിലുള്ള വളരെ കൃത്യമായ അധ്യാപനങ്ങളാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യവുമായി ബന്ധപ്പെട്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഡയലോഗ്. വിഷയം,
2: ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ച ആളുകൾക്ക് മുമ്പിൽ ഇസ്ലാമിൻ്റെ യുദ്ധവുമായി ബന്ധപ്പെട്ട മേഖലകളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന, യുദ്ധത്തിന് പ്രേരണ നൽകുന്ന മതമോ ഇസ്ലാം എന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്.
1: അവതരിപ്പിച്ചത് പി എൻ അബ്ദുറഹ്മാൻ.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചോളം ഓരോ ദിവസവും നമ്മൾ ഒരു പുതിയ നന്മ, നമുക്ക് നേരത്തെ അറിയുന്നതോ അറിയാത്തതോ ആയ ഒരു നന്മ ആയ ഒരു സംവിധാനത്തെക്കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്.
4: മഹബ്ബ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശരിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഒരു ഒരു പാരൻറ്റിൻ്റെ ഒരു മെസ്സേജ് വരികയാണ്. മെസ്സേജ് ഇതാണ്, അവരുടെ മോള് വിവാഹം കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നേരെ വീട്ടിൽ കയറി, റൂമിൽ കയറി വാതിലടച്ചു. അങ്ങനെയാണ് കുട്ടികൾ ചെയ്യുക, റൂമിൽ കയറി വാതിലടക്കുക, ഞരമ്പ് മുറിക്കുക, ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുട്ടികൾ നോർമലല്ല, അവർക്ക് ചികിത്സ, കൃത്യമായ ചികിത്സ ആവശ്യമുണ്ട്. നിങ്ങൾ തമാശയാക്കി എടുക്കാൻ പാടില്ല. അപ്പം ആകെ ബേജാറായി, കുറേ വാതിലിൽ മുട്ടി തുറക്കണില്ല. അപ്പോൾ ഇത്താത്താരൊക്കെ വിളിച്ചു വരുത്തി, അടുത്ത് വീടുകളിലൊക്കെ ഉള്ള അടുത്തൊക്കെ തന്നെയാണ് കല്യാണം കഴിച്ചു പോയത്. അപ്പോൾ അവരൊക്കെ വന്നു, വാതിലൊക്കെ തുറന്നു, ഞാൻ അങ്ങോട്ട് പോകണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ചെയ്യാതെ പറ്റൂല എന്ന് പറയലാണ്. ഒരു ആയിക്കോട്ടെ, പോകണില്ല, ഇനി പോകണ്ട, ഒരു പ്രശ്നമില്ല. ആദ്യം അവൾക്കൊരു കംഫർട്ട് സോൺ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ, അയാളൊരാണല്ല എന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും എൻ്റെ സ്പീച്ചുള്ളത് പറയാറുണ്ട്. അപ്പോൾ ആണല്ലേ, എന്നാ വേണ്ട, പ്രശ്നമല്ല. അപ്പോൾ ഈ ഇവർ ഈ ഉമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വിചാരിച്ചത് ഇയാൾക്ക് സെക്ഷ്വലി ഇവരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റണില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേണ്ടല്ലോ, പോകണ്ടല്ലോ. പക്ഷെ അവരുടെ മുതിർന്ന ഇത്താത്ത, ഏറ്റവും മൂത്ത ഇത്താത്ത അങ്ങനെ ആലോചിച്ചു. ഇതിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇതൊക്കെ മനസ്സിലാവുമോ, ഇതൊക്കെ ഒരു ടൈം പ്രോസസ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ എന്ന് വിചാരിച്ചു. അങ്ങനെ അടുത്തിരുത്തി സംസാരിച്ചപ്പോഴാണ് അവൾ പറയണത്, അയാൾക്ക് ഒരു കട്ടിമീശല്ല, അയാൾ ഒരു ബുള്ളറ്റ് പോലും ഓടിക്കൂല, അയാൾക്ക് അതൊന്നൊരു ക്രൈസേ അല്ല, എന്തോ ഒരു മനുഷ്യനാണ്, വേറെ ലോകത്തുള്ള ഒരാളാണ്. മുപ്പരെ കൃഷി ഇങ്ങനെ കച്ചവടം കുടുംബം അങ്ങനെയൊക്കെ ഇങ്ങനെ ഓടുന്ന ഒരു ടൈപ്പാണ്. അയാൾക്ക് അങ്ങനത്തെ ഒരു അംബീഷൻസും ഷെയർ ചെയ്യാറില്ല. ഞങ്ങൾ മൂന്ന് ദിവസം ഇരുന്നിട്ട് പലപ്പോഴും സംസാരിക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് അല്ല മുപ്പരക്ക്. അപ്പോൾ അവളുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ലൈഫാണ്, ഇൻസ്റ്റാ ലൈഫ് എന്ന് കിട്ടിയ ഒരു മായാവി ലോകമാണ് അവളുടെ ലോകം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില ഫീഡ്ബാക്കുകൾ കിട്ടിയപ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് വിവാഹത്തിന് മുമ്പ് ശരിക്കൊരു ധാരണ കൊടുക്കണം. എന്തിനാണ് കല്യാണം, എങ്ങനെയാകണം കല്യാണം, എന്താണ് സെക്സ്, എന്താണ് ബെഡ്റൂം, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ജോലിയും ഇതും എങ്ങനെ ആവാം, മക്കൾ ഉണ്ടാകുന്നിടത്തുള്ള വിഷയങ്ങൾ എന്താണ് എന്ന് ബോയ്സിനും ഗേൾസിനും വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു കോഴ്സാണ്. പക്ഷേ ഇതിലൊക്കെ ചേരാൻ പറയുമ്പോൾ ആളുകളുടെ ഒരു പ്രശ്നം, അതിന്നോടത്തല്ലേ, അങ്ങോട്ട് എങ്ങനെ കുട്ടീനെ കൊണ്ടുപോവുക, അതിനൊരു ഫീസ് വേണ്ടേ, ഇതിനൊക്കെ എന്തിനാണ് ഫീസ് വാങ്ങണത്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്നും തെണ്ടിപ്പിരിച്ചിട്ടാണ് നമ്മളെ എല്ലാ പരിപാടികളും വായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒക്കെ പിരിവാണ്, പ്രൊഫസർ നടത്തുകയാണെങ്കിലും ടീച്ചേഴ്സ് കോൺഫറൻസ് നടത്തുകയാണെങ്കിലും എന്ത് നടത്തണമെങ്കിലും പിരിവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് നടക്കണമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരു ഫീസൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ ഒരു സംരംഭം പോയിട്ട് മുന്നോട്ട് പോകുന്നത്. മഹബ്ബ എന്നാണ് അതിൻ്റെ പേര്. മഹബ്ബ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നാണ് നമ്മളതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ ഡേ ആയിരിക്കും പ്രോഗ്രാം. പൊതുവേ രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു 5 മണിക്ക് അവസാനിക്കുന്ന സെഷനായിരിക്കും. അപ്പോൾ വിവാഹത്തിലേക്ക് എത്തുമ്പോൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ, പിന്നെ ഒരു 23 വയസ്സിലായിക്കോട്ടെ കല്യാണം, എന്നാലും കുട്ടികൾക്ക് അതൊന്ന് കൊടുക്കുക, ആ ഒരു സംഭവം കൊടുക്കുക, എന്തിനാണ് വിവാഹം എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അവളെ ഒന്ന് പ്രചോദിപ്പിച്ച്, അവരെ മാത്രമല്ല ബോയ്സിനെ ഒക്കെ ഒന്ന് പ്രചോദിപ്പിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം.
5: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്, ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയാണല്ലോ വഴക്കാവുമ്പോൾ, പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പം പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങനെ മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം ആ തെറി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇടയിൽ ഒരാൾ അടുത്താളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു, അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയുണ്ട്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകൾ അതിൽ നിന്ന് മാറിയൊന്നും ചെയ്തു. നമ്മുടെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴാണ് നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്, അപ്പം മനസ്സിലാവും ഇതാണ് ഇയാളില്ലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജന അറിയും നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്ക് അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഒരു ഒരു പാഠം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്തൊരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ് അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റൂല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം.
6: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളതാണ്. അപ്പം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹവുമായി പണമിടപാട് നടത്താനവർ. അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാൾ ഒരാളെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
5: ആ മുഖംമൂടി, ആ മുഖംമൂടി പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
6: അതെ
5: എന്തെങ്കിലും ഒരു ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാൾ അങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
7: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ക്യൂസ് രചനാ മത്സരങ്ങൾ. 2026 ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി സാമ്പത്തിക സ്ഥിതി വിവരക്കണക്ക് വകുപ്പ് കേരളത്തിലെ അംഗീകൃത സർവകലാശാലകളുടെ കീഴിലുള്ള കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കായി ക്യൂസ് ടിക്സ് 2026 എന്ന പേരിൽ സംസ്ഥാനതല ക്യൂസ് മത്സരവും ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാഘോഷം പ്രമേയമായ അൺലോക്കിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡാറ്റ എന്ന വിഷയത്തിൽ ലേഖന രചനാ മത്സരവും സംഘടിപ്പിക്കുന്നു. ക്യൂസ് രചനാ മത്സരങ്ങൾ സംബന്ധിച്ച് അറിയേണ്ടതിനായി വിളിക്കാം 8848 20206.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പൊ ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിന്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകള് അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ എന്ത് അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോകാറില്ലല്ലോ കർഷകനോട്. അപ്പോൾ കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ ഏഴ് കുതിരകളുമുണ്ട്. ഏഴ് കുതിരകളായിട്ടാണ് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ എട്ടെണ്ണമായി, അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി, എണ്ണണ്ടല്ലോ എട്ടെണ്ണം ഉണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരൽ പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണു, കാല് പൊട്ടി. അപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ ഇപ്പം ഇല്ല, മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാർ ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും, അവർക്ക് ഇഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: ആകൊരു മകനേ ഉള്ളൂ,
0: ആ ഒരു മകനേ ഉള്ളൂ, കാല് പൊട്ടിയത് പറ്റൂല, വേണ്ട പറഞ്ഞ അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞ പയൽവാസികൾ വന്ന് നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകൾ എടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്. ഒന്ന് നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു. രണ്ട്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെ ആവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെ ആവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെ ആവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല, അപ്പോഴേക്കും തന്നെ തീരുമാനമെടുത്ത് കഴിഞ്ഞു പോയി.
1: അതെ അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പെന്ന് അല്ലാൻ്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിനാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലോ അല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറുഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കാം.
2: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക പരിപാടി ഹിഫ്ളുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് ഹുജുറാത്തിലെ അഞ്ചാമത്തെ ആയത്താണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, സൂറത്തു ഹുജുറാത്തിലെ അഞ്ചാമത്തെ ആയത്താണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യ വചനം മുതൽ നമുക്കൊന്ന് പാരായണം ചെയ്ത് തുടങ്ങാം.

0: സൂറത്തു ഹുജുറാത്തിലെ അഞ്ചാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കിയത്. എല്ലാ ദിവസവും ഈയൊരു സമയത്ത് ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി സമയം മാറ്റിവെച്ച എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ അവസാനിക്കുന്നു. സൂറത്ത് ഹുജുറാത്തിലെ അഞ്ചാമത്തെ ആയത്താണ് ഇന്നത്തെ എപ്പിസോഡിൽ ഹാഫിൽ ജാഫർ സലഫി നമ്മെ പഠിപ്പിച്ചത്.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശ്വാസിക്ക് ദുനിയാവ് പരീക്ഷ തന്നെ. നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅ്ദഹു മൻ തബിഅഹും ബിഇഹ്സൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅ്ദ്. ഏറെ പ്രേം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന ആയത്തുകളും ഹദീസുകളും മനസ്സിലാക്കുമ്പോൾ സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ എന്നാണ്. ഈ ദുനിയാവ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലെന്നോണമാണ്. എന്നാൽ കാഫിറിന് സത്യം നിഷേധിക്കുകയാണെങ്കിലോ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പം എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈമാനും ഇഖ്ലാസും തൗഹീദും അഥവാ വിശ്വാസവും ആത്മാർത്ഥതയും ഏകദൈവ സിദ്ധാന്തവും ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ ആദർശത്തിലും നിലപാടിലും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഒരുപാട് റിസ്കുകൾ, പല സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിന് പ്രയാസം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം. അത് നമ്മുടെ ഭൗതികമായി മക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മുടെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവരുടെ അഡ്മിഷൻ, മറ്റ് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പല ആക്സിഡൻ്റ്, അപകടങ്ങൾ, ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും ഈ ലൗകിക ജീവിതത്തിൽ നിന്ന്, ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ആ സമയത്ത് ഇത് എൻ്റെ റബ്ബിൽ നിന്നുള്ള വിധിപ്രകാരം സംഭവിച്ചതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഉൾക്കൊള്ളുകയും അത് എല്ലാം തവക്കൽ തുടർന്ന് അള്ളാഹുവിൽ ഞാൻ ബലമേൽപ്പിച്ചിരിക്കുന്നു, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ലമാഷ, അള്ളാഹു ഖദറ, അള്ളാഹു ഉദ്ദേശിച്ചത്, അത് അവൻ്റെ വിധിപ്രകാരമാണ് അവൻ ചെയ്തത് എന്നുള്ള ഒരു ബോധ്യവും ബോധവും നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് അൽഹംദുലില്ലാ എന്ന് ആ സമയത്ത് പോലും പറയാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് സാധിക്കുക. ആ നിലയ്ക്ക് ജീവിക്കുമ്പോഴാണ് ഒരു വിശ്വാസപരമായ ഒരു ദാർഢ്യത, ഒരു ദൃഢത, യഖീൻ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. അതിൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹൽ തദറൂൻ അവ്വല മൻ യദ്ഖുലുൽ ജന്നത മിൻ ഖൽഖില്ലാഹി അസ വജൽ. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ആദ്യമായി സ്വർഗത്ത് പ്രവേശിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഖാലു സ്വഹാബകൾ പറഞ്ഞു, അള്ളാഹു റസൂലുഹു ആലം, അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് അതിനെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ എന്ന് പറഞ്ഞു. അവിടുന്ന് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം ചോദിച്ച് സ്വഹാബത്ത് അവർക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവരുടെ ശ്രദ്ധ ക്ഷണിച്ച് ഉത്തരം പറഞ്ഞു കൊടുക്കണം. അൽ ഫുഖറാ ഉൽ മുഹാജിറൂൻ, മുഹാജിറുകളായ ഫുഖറാക്കളാണ്, അഥവാ മക്കയിൽ നിന്നും ആദ്യമായി മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്ന മുഹാജിറൂൻ എന്ന് പറഞ്ഞാൽ പലായനം ചെയ്തവർ എന്നാണ്. ആ നിലക്ക് മുഹാജിരീങ്ങളായ മുഹാജറുകളായ ദരിദ്രന്മാരായ പാവപ്പെട്ടവരായ ആളുകളാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അത് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് ആ നിലക്ക് അവർക്കൊരു സ്ഥാനം, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കാനുള്ള കാരണം വിശദീകരിച്ചു കൊടുക്കണം. ആ ഹദീസിൽ തന്നെ കാണാം, വയമൂതു അഹദുഹും വഹാജതുഹു ഫീ സദരിഹി ലാ യസ്തതീഉ ലഹാ ഖദാ. അവരിൽ ഓരോരുത്തരും അവർ മരിച്ചു പോകുന്നത് അവരുടെ ഹൃദയത്തിൽ, അവരുടെ നെഞ്ചകത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവർക്കുള്ള ഒരുപാട് ആവശ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ്. ആ ഭൗതികമായ പല അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, പൂതികൾ അത് പൂർണ്ണമായും നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിൽ ആഗ്രഹമുള്ള ഭൗതികമായ പല ആവശ്യങ്ങളും ഉള്ള അവസ്ഥയിലാണ് അവർ മരിക്കുന്നത്. അതുകൊണ്ട് ആ നിലക്കുള്ള പാവപ്പെട്ടവരായ മുഹാജറുകളാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പഠിപ്പിച്ചു. മാത്രമല്ല അവർ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ആ നിലക്കുള്ള ദരിദ്രരായ ഫുഖറാക്കളായ ആളുകൾ എന്ന് പറയുമ്പോൾ ആ സാഹചര്യം നമ്മൾ ഓർക്കണം അല്ലേ. അവർ പിന്നെ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച്, ഒരുപക്ഷെ സ്വന്തം മക്കളെ വരെ ഉപേക്ഷിച്ച്, ഒരുപാട് സമ്പത്തുകളുണ്ട്, സ്വത്തുക്കളുണ്ട്, വീടുണ്ട്, എല്ലാം വിട്ടേച്ച് നിർബന്ധിതരായ ആ സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? മദീനയിലെ അൻസാറുകളായ അല്ലെ, ആ മദീനയിലെ പ്രദേശത്തേക്ക് ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മാത്രം പലായനം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവരെ പറ്റി പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല പറയാണ്, ഫയഖൂലുല്ലാഹ്, അള്ളാഹു പറയും എന്നാണ്, യതൂഹും ഫഹയ്യൂഹും എന്ന് അള്ളാഹു മലക്കുകളെ വിളിച്ച് പറയും, നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലൂ, ഫഹയ്യൂഹും, നിങ്ങൾ അവരെ അഭിവാദ്യം ചെയ്യൂ, സ്വാഗതം ചെയ്യൂ, വെൽക്കം ചെയ്യൂ എന്ന് പറയുമെന്നാണ്. അപ്പോൾ ഫതഖൂലുൽ മലായികത്തു റബ്ബനാ നഹ്നു സുക്കാനു സമാഇക്, അപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയും. അള്ളാഹു പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ചോദിക്കുമെന്നാണ്, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ നിന്റെ ആകാശത്തിലെ താമസക്കാരാണ്, നിവാസികളാണ്. വഖീറത്തുക മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികൾ കൂടുതൽ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലേ. എന്നിട്ട് ചോദിക്കുകയാണ് മലക്കുകൾ അള്ളാഹുവിനോട്, റബ്ബിനോട് ചോദിക്കുകയാണ്, അഫതഅ്മുറുന അന്നതിയഹ ഉലൈ ഫനുസല്ലിമു അലൈഹിം അല്ലേ. ഞങ്ങൾ ഇവരുടെ അടുത്തേക്ക്, ഈ പാവപ്പെട്ടവരായ മുഹാജിറുടെ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലണമെന്നും അവരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യണമെന്നും സലാം പറയണമെന്നും നീ ഞങ്ങളോട് കൽപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഖാല, അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഇന്നഹും കാനു ഇബാദൻ യഅബ്ദൂനി വലാ യുശ്രികൂന ബി ഷൈഅ. അല്ലാഹു പറയണം അവരെ പറ്റി ഇങ്ങനെ പറയാനുള്ള കാരണം, ആ അടിമകൾ, ആ പാവപ്പെട്ടവരായ മുഹാജിറുകളായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ എന്നെ മാത്രം ആരാധിച്ച് ജീവിച്ചവരായ അടിമകളാണ്, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരുമാണ് അവർ. എന്നിട്ട് പറയണം, അള്ളാഹു പറയണ മലക്കുകളോട് മനസ്സിലാക്കി കൊടുക്കുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്, മലക്കുകളോട് ബോധ്യപ്പെടുത്തുകയാണ്. വയമൂതു അഹദുഹും വഹാജതുഹു ഫീ സദരിഹി ലാ യസ്തതീഉ ലഹാ ഖദാ. എന്താണ് ബോധ്യപ്പെടുത്തുന്നത്? അവരുടെ മനസ്സിൽ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരുപാട് അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. അത് പൂർണ്ണമായി ദുനിയാവിൽ അവർക്ക് കിട്ടിയിട്ടില്ല, നേടാൻ കഴിഞ്ഞിട്ടില്ല. അവർ നിർബന്ധരായ അവസ്ഥയിൽ പലായനം ചെയ്ത് പോകേണ്ടി വന്നവരാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ ഈ നിലക്ക്, പിന്നെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ആണ് പറയുന്നത്, സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ, നിങ്ങൾ ക്ഷമിച്ചതിനാലാണ് ദുനിയാവിലാ നിലക്കുള്ള റിസ്ക്കും അള്ളാഹുവിന് വേണ്ടി അർപ്പിച്ച് എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ച് നിങ്ങൾ പോയതുകൊണ്ട്, ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു സ്വർഗീയമായ പര്യവസാനം നിങ്ങൾക്കുണ്ട്. അത് എത്ര നല്ല പര്യവസാനമാണ് എന്ന് ചോദിക്കാൻ വരെ പരിശുദ്ധ ഖുർആനിൽ അവരെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നിലക്കുള്ള ജീവിതത്തിൽ പ്രയാസമനുഭവിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയായി ദുനിയാവിൽ, ഇനി സമ്പത്തുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, ജീവിക്കുമ്പോൾ സമ്പത്തില്ലാത്തവരാവും പ്രയാസം ഒന്നുകൂടി ആ ഒരു പരീക്ഷണം വർദ്ധിച്ച അവസ്ഥയിൽ അനുഭവപ്പെടും. എന്താവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പഠിപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും ആദർശങ്ങളും ആ നിലക്കുള്ള കാര്യങ്ങൾ ഈമാനും ഇഖ്ലാസും തൗഹീദും ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആദർശം ആരുടെ മുന്നിലും പണയം വെക്കാതെ ആത്മാർത്ഥമായി ജീവിക്കുകയാണ് എങ്കിൽ റബ്ബ് നമുക്കെന്ത് ചെയ്യും? നല്ല ഒരു വിജയം നൽകും. ഈ ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ഒരു ലോകമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ വിധികൾ വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ, സന്നിഗ്ധ ഘട്ടങ്ങൾ വരുമ്പോൾ, വിശ്വാസിയായി ജീവിച്ചതിൻ്റെ പേരിലുള്ള പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് പ്രതിഫലവും പുണ്യവും പരലോകത്ത് അള്ളാഹു വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് നൽകുന്ന, ഗുണപാഠം നൽകുന്ന ഒരു ഹദീസാണ് ഈ ഒരു നബിവചനം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു വചനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിക്കും നമ്മളെന്ത് ചെയ്യുക, ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാനും യഥാർത്ഥ വിശ്വാസിയായി മരിക്കാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വിശ്വാസിക്ക് ദുനിയാവ് പരീക്ഷ തന്നെ. നമ്മോടൊപ്പം ചേർന്നത് സഹൽ അരിപ്ര.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺഡ് ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
4: പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് നബിചരിത്രം, ബദറിലേക്കുള്ള നീക്കം. നബിചരിത്രത്തിൽ നമ്മോടൊപ്പമുള്ളത് മുൻഷിദ് ഒട്ടുമൽ.
6: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹത്തായിട്ടുള്ള ബദർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത്. അതിൽ ഖുറൈശികൾ എല്ലാം നിലക്കും സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാ ശക്തികളും ആവാഹിച്ചുകൊണ്ട് മുസ്ലീങ്ങളെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി അവർ ബദറിലേക്ക് പുറപ്പെടുകയാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചിലയാളുകൾ നമുക്ക് തിരിച്ചു മടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടും അബൂജഹലിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പിന്നിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വിലമതിക്കാതെ പോവുകയായിരുന്നു. അങ്ങനെ അവർ അഹങ്കാരത്തോടുകൂടിയും പൊങ്ങച്ചത്തോടുകൂടിയും അവർ സഞ്ചരിക്കുകയാണ്. അവരുടെ സഞ്ചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നുണ്ട്, വലാ തെക്കൂനു, വിശ്വാസികളെ നിങ്ങളാകരുത്, കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആളുകളെ പോലെ ആകരുത്. എങ്ങനെ പുറപ്പെട്ട ആളുകൾ? ബത്വറൻ, അഹങ്കാരത്തോടുകൂടി, വരി അ നാസി, ജനങ്ങളെ കാണിപ്പിക്കുവാൻ വേണ്ടി. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളെ പോലെ നിങ്ങളാകരുത്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ്, അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരണത്തിന് വേണ്ടിയാണ്, അല്ലാതെ ജനങ്ങളെ കാണിപ്പിക്കുവാൻ വേണ്ടിയോ അഹങ്കാരത്തിന് വേണ്ടിയോ അല്ല. അതേപോലെ തന്നെ വയസുദ്ദൂന അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വൈതെറ്റിക്കുന്ന ആളുകളെ പോലെ ആകരുത്. വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്, ആ മുശ്രിക്കുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം അറിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറയാൻ. അങ്ങനെ യാത്രയുടെ വൈമധ്യേ അബൂജഹലിനൊരു കത്ത് കിട്ടുകയാണ്. ആ കത്ത് അബൂ സുഫിയാൻ്റെ കത്തായിരുന്നു. ആ കത്തിൽ ഇപ്രകാരമായിരുന്നു: മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും അക്രമങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കച്ചവട സംഘം ആ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് പ്രവേശിച്ചു. അവരുടെ കണ്ണിൽപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്ന് അബൂ സുഫിയാൻ നിർദ്ദേശിച്ചപ്പോൾ ആ അബൂ സുഫിയാൻ്റെ നിർദ്ദേശത്തെ അബൂജഹൽ തള്ളിക്കളയുകയാണ്. അവർക്കെങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അബൂജഹലിനുണ്ടായിരുന്നു. ഈ അബൂ സുഫിയാൻ്റെ ഈ കത്ത് ലഭിച്ചപ്പോൾ തന്നെ ചില ആളുകളെങ്കിലും ആ അഭിപ്രായത്തോടുകൂടി അബൂ സുഫിയാൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ച് മടങ്ങണമെന്ന വാശി പ്രകടിപ്പിക്കുകയും ചെയ്തു. അതൊന്നും അബൂജഹൽ കൂട്ടാക്കാതെ യുദ്ധം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അയാളിൽ നിന്നുദിച്ചതായിരുന്നു. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഒരു യുദ്ധത്തിനായി ഒരുങ്ങേണ്ട അത്യാവശ്യഘട്ടം അവർക്ക് മുന്നിൽ സംജാതമാവുകയാണ്. അവരുടെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചു വന്ന ആളുകളെല്ലാവരും ഈ കച്ചവട സംഘത്തെ തട്ടിയെടുത്ത് മദീനയിലേക്ക് പോകണമെന്ന ഉദ്ദേശത്തോടുകൂടി വന്ന ആളുകളാണ്. പക്ഷേ അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു തആല അത് പറയുന്നുണ്ട്: കമ അഖ്റജക റബ്ബുക, നിന്റെ രക്ഷിതാവ് നിന്റെ പുറത്തിറക്കിയതുപോലെ, മിൻ ബൈതിക, നിന്റെ വീട്ടിൽ നിന്ന്, ബിൽഹഖി, വഇന്ന ഫരീഖ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, മുഅ്മിനീങ്ങളിൽ ചില ആളുകൾ അതിന് വെറുക്കുന്നവരായിരുന്നു. അവർക്കതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല അതൊക്കെ പറഞ്ഞിട്ട് ശേഷം അവരുടെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു ഒന്നും കൂടി വിശദമാക്കുകയാണ്. കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ, അവർ നോക്കി നിൽക്കേ മരണത്തിലേക്ക് വലിക്കുന്നത് പോലെയായിരുന്നു എന്നാണ്. ഒരു മരണത്തിലെ അവസ്ഥാവിശേഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈയൊരു ഘട്ടത്തിൽ എന്താണ് സ്വഹാബികളുടെ നിലപാടെന്തെന്നറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുൻപിൽ കൂടിയ മീറ്റിംഗിൽ അഭിപ്രായം ചോദിക്കുകയാണ്. ആ അഭിപ്രായം ചോദിച്ച ഉടനെ തന്നെ മറുപടിയുമായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി നൽകാൻ, പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിച്ചതുപോലെ ചെയ്യുക, ഞങ്ങളെല്ലാം നിലക്കും താങ്കളുടെ കൂടെ ഉണ്ടാകും. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് മറുപടി നൽകി, പ്രവാചകരെ, താങ്കൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണ സന്നദ്ധയോടുകൂടി താങ്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹവും വാക്ക് നൽകുകയാണ്. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്ത അത്രത്തോളം എല്ലാം നഷ്ടമായി കഴിഞ്ഞ ആളുകളാണ്. പരലോകത്തിൻ്റെ ചിന്തകൾ മാത്രമാണ് അവരുടെയൊക്കെ പിന്നിലുള്ളത്. ദുനിയാവിൻ്റെ ഒരു മോഹങ്ങളും അവർക്ക് പിന്നിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മുഹാജിറുകൾ എല്ലാം നിലക്കും പറഞ്ഞു, ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹിൻ്റെ മറുപടിയായിരുന്നു പിന്നീട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതിപ്രകാരമാണ്: യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ലിമാ അറാക്കല്ലാഹു ഫനഹ്നു മഅക, അല്ലാഹു താങ്കളോട് കൽപ്പിച്ചത് പ്രകാരം താങ്കൾ ചെയ്യുക, ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകും. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ നഖൂലു കമാ ഖാലത് ബനു ഇസ്രായീൽ ലി മൂസ, ബനു ഇസ്രായേൽ സമൂഹം മൂസയോട് പറഞ്ഞ പോലത്തെ സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ. എന്താണ് അവർ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യേ, ഞങ്ങളിവിടെ ഇരിക്കാം എന്നൊരു സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ. വലാക്കിൻ നഖൂൽ, പക്ഷെ ഞങ്ങൾ പറയും, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമ, ഞങ്ങൾ പറയലെന്താണ്? നീയും നിന്റെ രക്ഷിതാവ് യുദ്ധം ചെയ്യ്, ഞങ്ങളും കൂടെയുണ്ടാകും എന്നായിരിക്കും ഞങ്ങൾ പറയുക. ഫവല്ലദി ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യം കൊണ്ട് നിയോഗിച്ചവനായ അള്ളാഹുവാണ് സത്യം. ലൗ സിർത ബിനാ ഇലാ ബിർക്കിൽ ഖിമാദ്, താങ്കൾ ഞങ്ങളൊരു ബിർക്കിൽ ഖിമാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ, ലഖാതല്ല മഅക മിൻ ദൂനി, ഞങ്ങളിൽ നിന്ന് ഒരാളും പിന്മാറാതെ ഞങ്ങളെല്ലാവരും താങ്കളുടെ കൂടെ യുദ്ധം ചെയ്യാൻ സന്നദ്ധരായിരിക്കും എന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെല്ലൊന്നുമല്ല ആശ്വാസമുണ്ടായത്. എല്ലാ നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ മറുപടിയിൽ സംതൃപ്തിയായി. പക്ഷേ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അൻസാരികളുടെ വക്കാലത്ത് ആര് പറയും? അൻസാരികൾ ഈ യുദ്ധത്തിന് അവരുടെ നിലപാട് എന്തായിരിക്കും? കാരണം പ്രവാചകത്വത്തിൻ്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് നൽകിയിരുന്ന അൻസാരികൾ ഇപ്രകാരമായിരുന്നു: മദീനയിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാം നിലക്കും കൂടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്. മദീനക്ക് പുറത്തുള്ള ഒരു സംഘടനത്തെക്കുറിച്ചൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. ഇത് മദീനക്ക് പുറത്തുള്ള ബദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഈയൊരു അവസരത്തിൽ അൻസാരികളുടെ നിലപാട് എന്തായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയേണ്ടതുണ്ടായിരുന്നു. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മൗനം കണ്ടപ്പോൾ അൻസാരികളുടെ നേതാവായിട്ടുള്ള സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറയാൻ, പ്രവാചകരെ, താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങളുടെ മറുപടി ഇതാ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാൻ, യാ റസൂലല്ലാഹ്, ലഖദ് ആമന്നാ ബിക, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചവരാണ്. വശഹീദിനാ അന്നഹു മാ ജിത ബിഹി ഹുവൽ ഹഖ്, താങ്കൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് ഉറച്ച് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഞങ്ങൾ. വഅഅതൈനാക അലാ ദാലിക ഉഹൂദന വമവാസീഖന, ഞങ്ങളുടെ എല്ലാം നിലക്കുമുള്ള കരാറ് അതിന് സാക്ഷിയാണ്. ഞങ്ങളതിനു വേണ്ടി കരാർ ചെയ്ത ആളുകളാണ്. അലസ്സമഇ വത്തഅത്ത്, എല്ലാം നിലക്കും താങ്കൾ അനുസരിക്കുമെന്ന് ഞങ്ങൾ കരാർ ചെയ്തവരാണ്. ഫംലി യാ റസൂലല്ലാ, അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ സഞ്ചരിക്ക. ലിമ അറത്ത, താങ്കൾ ഉദ്ദേശിച്ചത് പ്രകാരം. ഫവല്ലദി ബഅസക ബിൽ ഹഖ്, സത്യം കൊണ്ട് താങ്കളെ നിയോഗിച്ചവനായ അള്ളാഹുവാണ് സത്യം. ലൗ ഇസ്തഅർത ബിന ഹാദൽ ബഹർ, ആ കാണുന്ന ആ സമുദ്രത്തിലേക്കെങ്ങാനും പ്രവാചകരെ, താങ്കൾ ഞങ്ങളെ കൊണ്ടുപോകുകയാണെങ്കിൽ, ഫഹുൽത്തഹു ലഖൽനാഹു മഅക, താങ്കൾ ആ സമുദ്രത്തിലേക്ക് ഊളിയിടുകയും തൊട്ടു പിന്നാലെ ഞങ്ങളും അതിന് സന്നദ്ധരായിക്കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. മാ തഖല്ലഫ മിന്ന റജുലൻ വാഹിദൻ, ഞങ്ങളിൽ നിന്ന് ഒരാളും തന്നെ അതിൽ നിന്ന്, ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല പ്രവാചകരെ. വലഅല്ലല്ലാഹ യുരീക മിന്ന മാ തഖറു ബിഹി ഐനക, ഞങ്ങൾ കാരണം താങ്കൾക്ക് കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന കാഴ്ചകൾ കാഴ്ചവെക്കും. ഫസിർ അലാ ബിർക്കത്തില്ല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് പ്രവാചകരെ, താങ്കൾ സഞ്ചരിക്കുക എന്ന് സഅദബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, സഅദബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാം നിലക്കുമുള്ള ആശ്വാസവും സമാധാനവുമായി. കാരണം എല്ലാവരുടെയും പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ലഭിക്കുകയാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൻ്റെ പോർമുഖത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ബദറിൻ്റെ രണാകണം ഭൂമിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ഓരത്ത് തമ്പടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ സമയത്ത് ഖുറൈശികളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അലീബിൻ അബി തോലീം, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഈ മൂന്ന് സ്വഹാബികളെ പ്രവാചകൻ അയക്കുകയാണ്. ഇവർ ബദറിൻ്റെ പല ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ രണ്ട് ചെറിയ ബാലന്മാരെ പിടിച്ചുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഖുറൈശികളുടെ കൂടെ വന്ന രണ്ട് കുട്ടികളാണ്. അങ്ങനെ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയമായിരുന്നു. നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. അവർ വെള്ളം നിറക്കാൻ വേണ്ടി വന്ന കുട്ടികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളോട് ചോദിച്ചു അവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്. ആ കുട്ടികൾ ഉടനെ മറുപടി നൽകി, ഉത്തുബയുണ്ട്, ഷൈബയുണ്ട്, ബുഖ്തരിയുണ്ട്, ഹക്കീമുബിന് ഹിസാമുണ്ട്, ഉമയ്യത്തുബിന് ഖലഫുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെയും യുദ്ധത്തിനായിക്കൊണ്ട് സന്നദ്ധരായിക്കൊണ്ട് അവർ വന്നിട്ടുണ്ട് എന്ന് ആ കുട്ടികൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശസ്തമായിട്ടുള്ള ചില വാചകം അവിടെ പറയുകയാണ്. ഹാദിഹി മക്ക ഖദ് അൽഖത് ഇലൈക്കും അഫ്ലാദ അക്ബാദിഹ. വിശ്വാസികളെ, മക്ക ഇതാ അതിൻ്റെ കരൽ കഷ്ണങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ തന്നിട്ടുണ്ട് എന്ന ഒരു വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയാൻ, അഥവാ കൊല്ലപ്പെടേണ്ട ഇസ്ലാമിൻ്റെ പ്രമുഖരായിട്ടുള്ള ശത്രുക്കളെയൊക്കെ ആ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ആ ഒരു വാചകത്തിൻ്റെ ആശയം. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഒരു ശക്തമായിട്ടുള്ള മഴ ബദർ ഭൂമിയിൽ പെയ്യുകയാണ്. ഈ മഴ രണ്ട് നിലക്കാണ് ആളുകളെ ബാധിച്ചത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മഴ ഒരു പ്രയാസകരമായി. അവരുടെ മണ്ണ് എല്ലാ നിലക്കുമുള്ള ചളി പുരണ്ട അവസ്ഥയാവുകയും അവരുടെ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന രീതിയുമായിരുന്നു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു അനുഗ്രഹമായി. ഉണങ്ങിക്കിടന്ന അവരുടെ മണ്ണ് കട്ടി പിടിച്ച ഒരു പ്രതലമായി തീരാൻ ആ ഒരു മഴ അവരെ സഹായിച്ചു എന്നതാണ്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബ്ബാബ് ബിൻ മുൻദിർ എന്ന് പറയുന്ന ഒരു സഹാബി ഒരു അഭിപ്രായം പറയുകയാണ്. എന്താണ് അഭിപ്രായം? ചോദിച്ചു അദ്ദേഹം, പ്രവാചകരെ, അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമാണോ നമ്മളിവിടെ തമ്പടിച്ചത്? അതല്ല പ്രവാചകരെ, താങ്കളുടെ അഭിപ്രായ പ്രകാരമാണോ ഇവിടെ തമ്പടിച്ചത്? പ്രവാചകൻ മറുപടി നൽകി, എനിക്ക് തോന്നി ഇവിടെ തമ്പടിക്കാൻ അതുകൊണ്ട് അടിച്ചതാണ്. അള്ളാഹുവിൻ്റെ ഒരു വഹിയൊന്നും ഇതിൻ്റെ പിന്നിലില്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ, ഈ സ്ഥലത്ത് നിന്ന് മാറി കുറച്ചപ്പുറത്തേക്ക് നമ്മൾ തമ്പടിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വള്ളശേഖരണവും കൂടി കിട്ടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റുണ്ട്. ആ കൂട്ടത്തിലെ വളരെ സാധാരണമായിട്ടുള്ളൊരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ അഭിപ്രായം കേൾക്കുവാനുള്ള ഒരു മനസ്സും അതിനായിട്ട് ആ അഭിപ്രായ സ്വീകരണത്തിൻ്റെ ഭാഗമായി തൻ്റെ തീരുമാനത്തെ പുതുക്കുവാനുമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്നദ്ധതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന ഒരു ഉത്തമമായ പാഠമാണ് ആ ഹബ്ബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബിചരിത്രം. ബദറിലേക്കുള്ള നീക്കം. നബിചരിത്രത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുൻഷിദ് ഒട്ടുമൽ.
8: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ നമ്മുടെ

0: പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആൻ നമുക്ക് മുൻപിൽ വരച്ചു കാണിക്കുന്ന ജീവിത രീതിയെക്കുറിച്ച്, പ്രവാചകന്മാരുടെ മാതൃകകളെക്കുറിച്ച് ഖുർആൻ പാഠങ്ങളിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിലൂടെ പ്രവാചകന്മാരുടെ ശ്രേഷ്ഠതകൾ നമുക്ക് മുമ്പിൽ ക്ലാസ് എടുക്കുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാ, ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് ലോകത്ത് സത്യത്തിൻ്റെ പ്രബോധനത്തിനു വേണ്ടി നിയോഗിതരായ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചില സവിശേഷമായ സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നതാണ്. നമുക്കറിയാം, അമ്പിയാക്കൾ ലോകത്തിനു മുഴുവൻ മാതൃകകളായി നിലകൊള്ളുന്നവരാണ്. അവരുടേതായ സമൂഹത്തിലും മാനവ സമൂഹത്തിന് ഒന്നാകെയും ധാരാളം കാര്യങ്ങളിൽ വളരെ വലിയ മാതൃകകളാണ് മഹാന്മാരായ പ്രവാചകന്മാർ. എന്താണ് പ്രവാചകന്മാരെ വ്യതിരിക്തമാക്കിയിട്ടുള്ളത്? മറ്റുള്ളവരിൽ നിന്ന് അവർക്കുണ്ടായിരുന്ന വളരെ വലിയ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ചില വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലെ 38-ാം അധ്യായം സൂറത്തു സ്വാദിലെ 45 മുതൽ 51 വരെയുള്ള വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വദ്കുർ ഇബാദന ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യാഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ. നമ്മുടെ അടിമകളായ ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമയെ, ഇസ്ഹാഖ് നബിയെ, യാഖൂബ് നബിയെ എല്ലാം നിങ്ങൾ ഓർക്കണം. അവർ ആരായിരുന്നു? ഉലിൽ ഐദി, കരുത്തന്മാരായിരുന്നു. വല്ലബ്സാർ, ഉൾക്കാഴ്ചയുള്ള ആളുകളുമായിരുന്നു. എന്നു പറഞ്ഞാൽ അമ്പിയാക്കളുടെ ഒരു പ്രത്യേകത, അവർ കരുത്തന്മാരായിരുന്നു, ധൈര്യശാലികളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങളെ ഏൽപ്പിച്ച മഹാദൗത്യം നിർവഹിക്കുന്നതിൽ ഒരു നിലക്കും ഭീരുത്വം അവർ കാണിച്ചിട്ടില്ല. തങ്ങളുടെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും തങ്ങൾക്ക് എതിരാണെങ്കിൽ പോലും തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം അവർ ഭംഗിയായി നിർവഹിച്ചു. എല്ലാ ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് അവർ വിശ്വസിക്കുന്ന വിശ്വാസത്തിനെതിരാണെങ്കിലും അവർ ആചരിക്കുന്ന ആചാരങ്ങൾക്ക് എതിരിലാണെങ്കിലും അവർ മനസ്സിലാക്കിയ തത്വങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും സധൈര്യം അവരുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വഹയിനെ, സന്മാർഗത്തെ അവർക്ക് പറഞ്ഞുകൊടുത്തു. പീഡനങ്ങളുണ്ടായി, ഭീഷണിപ്പെടുത്തലുകളുണ്ടായി, കൊല ചെയ്യുമെന്ന അവസ്ഥകളുണ്ടായി, നാടുകടത്തപ്പെടുന്ന അവസ്ഥകളുണ്ടായി. പക്ഷേ അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ അവരുടെ ധൈര്യം ചോർന്നുപോയില്ല. അവർ ഒരിക്കലും ഭീരുത്വം കാണിച്ചില്ല, മറിച്ച് കരുത്തന്മാരായി അവർ സമൂഹത്തിൽ നിലകൊണ്ടു. അതാണ് അവരെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഇബ്രാഹിം നബിയെ, ഇസ്ഹാഖ് നബിയെ, യാക്കൂബ് നബിയെ സംബന്ധിച്ചൊക്കെ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഉലിൽ ഐദി, അവർ കരുത്തന്മാരായ ധൈര്യശാലികളായ ആളുകളായിരുന്നു. അതോടൊപ്പം തന്നെ വൽ

0: ബസാർ. അവർ ഉൾക്കാഴ്ചയുള്ള ആളുകളായിരുന്നു, അഥവാ നല്ല ഇൽമുള്ള അറിവുള്ള ആളുകളായിരുന്നു. ഏതൊരു കാര്യവും എപ്പോൾ എങ്ങനെ പറയണമെന്ന വിഷയത്തിൽ നല്ല തികഞ്ഞ ഹിക്മത്തുള്ള ആളുകളായിരുന്നു അവർ. പ്രബോധന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പറയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചും ഏത് വിഷയത്തിന് മുൻഗണന കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചും അവർക്ക് അറിയാമായിരുന്നു. പ്രബോധനത്തിൻ്റെ യുക്തി അത് എപ്രകാരമാണ് എന്നതിനെക്കുറിച്ചെല്ലാം നല്ല ഉൾക്കാഴ്ചയുള്ള, നല്ല അറിവുള്ള, സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള ആളുകളായിരുന്നു പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ ഈ മഹനീയമായ രണ്ട് സ്വഭാവം തീർച്ചയായും നാം സാംശീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, അങ്ങേയറ്റത്ത ധൈര്യശാലികളായിരിക്കണം നമ്മൾ. പക്ഷേ ആ ധൈര്യം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? തികഞ്ഞ അറിവിൽ നിന്നും ഉൾക്കാഴ്ചയിൽ നിന്നുമാണ്. അറിവും ഉൾക്കാഴ്ചയുമുള്ള ആളുകൾ ഒരിക്കലും ഭീരുക്കളാവുകയില്ല. പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്കതിനുള്ള പാഠമുണ്ട്. 46-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അഥവാ സൂറത്തു സ്വാദിലെ 46-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ സംബന്ധിച്ച് ഒരു കാര്യം കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇന്ന അഖ്ലസ്നാഹും ബിഖാലിസത്തിൻ ദിക്റദ്ദാർ. ഒരു പ്രത്യേകമായ വിചാരം കൊണ്ട്, ഒരു പ്രത്യേകമായ സ്വഭാവം കൊണ്ട് നാം അവരെ പ്രത്യേകമാക്കി. എന്തായിരുന്നു അത്? ദിക്റദ്ദാർ, പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തയായിരുന്നു ആത്യന്തികമായി അവർക്കുണ്ടായിരുന്നത്. അഥവാ എല്ലാ അമ്പിയാക്കളുടെയും ചിന്തയെന്നത് മരണാനന്തര ജീവിതത്തിലെ വിജയമായിരുന്നു. ആ ഒരു ലോകത്തിലെ വിജയത്തെ സംബന്ധിച്ചുള്ള തികഞ്ഞ ഉൾക്കാഴ്ചയും കാഴ്ചപ്പാടും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ ധൈര്യശാലികളായി. ഈ ദുനിയാവിലെ പ്രലോഭനങ്ങളോ ഈ ദുനിയാവിലെ പീഡനങ്ങളോ ഒന്നും തന്നെ അവരെ തളർത്തിയില്ല. കാരണം ഏത് നിമിഷവും ഈ ലോകത്തോട് വിട പറയാമെന്നും അതിനുശേഷം വരാനിരിക്കുന്ന മറ്റൊരു ലോകത്താണ് യഥാർത്ഥ ജീവിതമെന്നും ഈ ലോകജീവിതം ഒരു പരീക്ഷണമാണെന്നുമുള്ള തികഞ്ഞ തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ സദാസമയവും അവരുടെ ചിന്ത മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചിന്തയാണ്. അവിടുത്തെ വിജയമാണ് യഥാർത്ഥ വിജയമെന്നും അവിടുത്തെ പരാജയമാണ് യഥാർത്ഥ പരാജയമെന്നുമുള്ള ശരിയായ തിരിച്ചറിവ്, ആ ഒരു ചിന്ത കൊണ്ടാണ് അവരെ നാം ശ്രേഷ്ഠരാക്കിയത്, ധന്യരാക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു. നമുക്കും ഈ ഒരു വിഷയത്തിൽ ഗുണപാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ പരിഗണിക്കണമെങ്കിൽ തീർച്ചയായും നാം മരണാനന്തര ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകണം. ആ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചിന്ത കൊണ്ട് തന്നെ തികഞ്ഞ ഉൾക്കാഴ്ചയും ധൈര്യവുമുള്ള ആളുകളായി നാം മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ അമ്പിയാക്കളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വഇന്നഹും ഇന്ദനാ ലമിനൽ മുസ്തഫൈന ലഖിയാർ. തീർച്ചയായും അവർ നമ്മുടെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട പുണ്യവാന്മാരാകുന്നു. അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെട്ട പുണ്യവാന്മാരായി മാറി. എന്തായിരുന്നു അവരുടെ ശ്രേഷ്ഠതക്കുള്ള നിദാനം? മൂന്ന് കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അവർ കരുത്തന്മാരായിരുന്നു, ധൈര്യശാലികളായിരുന്നു. രണ്ടാമത്തേത്, അവർ തികഞ്ഞ ഉൾക്കാഴ്ചയുള്ള ആളുകളായിരുന്നു. മൂന്നാമത്തേത്, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചിന്ത കൊണ്ടാണ് അവർ ധന്യന്മാരായിത്തീർന്നത് എന്നും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പലയിടങ്ങളിലും അമ്പിയാക്കളെ മാതൃകയാക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അവരുടെ പാത പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. സൂറത്തുൽ അൻആമിലെ 90-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി. അള്ളാഹു സന്മാർഗം നൽകിയവരാണ് ആ പ്രവാചകന്മാർ, അവരുടെ ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചിന്ത കൊണ്ടും തികഞ്ഞ അറിവുകൊണ്ടും ഉൾക്കാഴ്ച കൊണ്ടും കരുത്തരായിത്തീർന്ന ആളുകളായിരുന്നു അവർ. ആ നിലക്ക് നാമും കരുത്തരായിത്തീരുക, അതിനാവശ്യമായ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള ചിന്തയും മതത്തെ സംബന്ധിച്ചുള്ള അറിവും നാം നേടിയെടുക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖുർആൻ പാഠങ്ങൾ, പ്രവാചകന്മാരുടെ ശ്രേഷ്ഠതകൾ വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്ന കാര്യങ്ങൾ വിശദീകരിച്ച് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവും ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു 5 കൊല്ലം പ്രിലിമിനറിയും ഡിഗ്രിയും ഉൾക്കൊള്ളുന്ന അറബി മെയിൻ സബ്ജക്റ്റായിട്ട് എടുത്ത ആ ഒരു ഡിഗ്രി. ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ പി ജി, അവിടെയും അറബി ആയിരുന്നു മെയിൻ സബ്ജക്റ്റ് എനിക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ അറബി ഭാഷ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റികളിലൂടെ നമ്മളത് പഠിക്കുമ്പോൾ ഏറെ പ്രശ്നമുള്ള ഒരു പ്രയാസമുള്ള ഒരു മേഖലയാണ് അറബിക് ലിറ്ററേച്ചർ, അറബി സാഹിത്യം. അപ്പോൾ ഈ ഷേറുകൾ, കവിതകൾ, അത് അങ്ങോട്ട് തലേ കയറുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അവിടെ ആ കവിതകൾ, അറബിക് ലിറ്ററേച്ചർ നമുക്കേറെ ഹൃദ്യമാക്കുന്നത് അതിലെ ചില ഉപമകളാണ്. അതിലൊരു ഉപമകൾ, ഒരു കാര്യത്തെ മറ്റൊരു കാര്യത്തോട് ഉപമിക്കുമ്പോഴാണ് നമുക്കത് പഠിക്കാൻ ഒന്നുകൂടി താല്പര്യം വരുന്നത്. അപ്പോൾ എന്നാൽ കോളേജ് കാലഘട്ടം ഓർക്കുമ്പോൾ എന്നിലേക്ക് ഓർമ്മ വരുന്ന ഒരു വാചകം, ഇഹ്ഫൽ ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽദഗന്നക ഇന്നഹു സുഅബാനുൻ. മനുഷ്യ, നാവിന് നീ നല്ലോണം സൂക്ഷിക്കണം, അത് നിന്നെ കടിക്കാതിരിക്കട്ടെ, അതൊരു പാമ്പാണ്. അപ്പോൾ ആ ഒരു ഒരു സാമ്യതപ്പെടുത്തൽ, അത് ശരിക്ക് അതൊരു വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെറിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നമ്മുടെ നാവ് ഇപ്പോൾ നാവിൻ്റെ ആ ഒരു ഘടന തന്നെ ഒരു പാമ്പിനെ പോലെയാണല്ലോ.
3: അപ്പോൾ
2: ഇല്ലില്ലാതെ പാമ്പ് തന്നെയാണെന്നാണ്. അപ്പോൾ പാമ്പിന് നമ്മൾ സ്വാഭാവികമായും ഭയപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കടിയേറ്റാൽ മാരകമായ വിഷം തന്നെയാണ്, ഉഗ്രവിഷം തന്നെയാണ്. നിമിഷ നേരങ്ങൾക്കൊണ്ട് അയാൾക്ക് മരണം സംഭവിക്കാം. പക്ഷെ ഈ മരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഹൃദയം മരിച്ചു പോയേക്കാവുന്ന ഒരു മാരകമായ കൊടിയ വിഷമുള്ള ഒരു വസ്തുവാണ് യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും നാവ്. ഇപ്പം നമ്മുടെ നാവും ഒരു പാമ്പായി മറ്റുള്ളവരെ കടിക്കാതിരിക്കാനും, മറ്റുള്ളവരുടെ നാവ് പാമ്പായി നമുക്ക് കടിയേൽക്കപ്പെടാതിരിക്കാനും തികഞ്ഞ ജാഗ്രത അതിൽ വേണം എന്നാണ് ആ ഒരു കവിതയിലൂടെ ആ കവി സൂചിപ്പിക്കുന്നത്. അങ്ങനെ അറബിയിൽ ഒരുപാട് തത്വ ചിന്തകൾ ഉൾക്കൊള്ളുന്ന വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ ഒരു ആയുധം കൊണ്ടേൽക്കുന്ന മുറിവിനേക്കാൾ മാരകമാണ് നാവിനാൽ ഏൽപ്പിക്കപ്പെടുന്ന മുറിവ്. അപ്പോൾ നാവ് അത് അപരൻ്റെ നന്മക്ക് വേണ്ടി, അയാളുടെ മനസ്സിലെ സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും, മറ്റൊരാളുടെ നാവിനാൽ തനിക്ക് ദോഷം വരാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കാനും ശ്രദ്ധിക്കുക എന്ന ഒരു മനോഹരമായ ചിന്ത തന്നെയാണ് ഇന്ന് പീസ് റേഡിയോക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്.
3: മാഷാല്ലാ, വളരെ മനോഹരമായൊരു ചിന്തയാണ് ഇന്ന് ശ്രോതാക്കളുമായി നമ്മൾ പങ്കുവച്ചത്.

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: പീസ് റേഡിയോ. അടുത്ത പരിപാടി റിയാദു സ്വാലിഹീൻ. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ റിയാദു സ്വാലിഹീനിൻ്റെ അധ്യായങ്ങളെ ആധാരമാക്കി പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ പരിപാടിയിൽ ഇപ്പോൾ പ്ലേഗും രക്തസാക്ഷിയും എന്ന വിഷയത്തിൽ ബഹുമാനനായ മുജീബ് റഹ്മാൻ സ്വലാഹി സംസാരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا للظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد وعن عائشة رضي الله عنها أنها سألت رسول الله صلى الله عليه وسلم عن الطاعون فأخبرها أنه كان عذابا يبعثه الله على من يشاء فجعله الله تعالى رحمة للمؤمنين فليس من عبد يقع في الطاعون فيمكث في بلده صابرا محتسبا يعلم أنه لا يصيبه إلا ما كتب الله له إلا كان له مثل أجر الشهيد رواه البخاري. عائشة رضي الله تعالى عنها أور أنها ترشيائم أور سألت رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم يود چودچو അനിത്താഴൂൻ, പ്ലേഗ് രോഗത്തെ സംബന്ധിച്ച്. ഫഅഖ്ബറഹ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് അഥവാ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് അറിയിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. എന്ത്? അന്നഹു കാന അദാബൻ, തീർച്ചയായും ആ പ്ലേഗ് രോഗം, കാന അദാബൻ, അത് ശിക്ഷയായിരുന്നു. യബഅസുഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്ന ശിക്ഷയായിരുന്നു. ആർക്ക്? അലാമയ്യശാഉ, അവനുദ്ദേശിക്കുന്നവരുടെ മേൽ, അവരുദ്ദേശിക്കുന്നവർക്ക്. അലാമയ്യശാഉ എന്ന് പറഞ്ഞാൽ അവൻ അലാമൻ ഷാഅ എന്നും റിവായത്തിൽ കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ തന്നെ റിവായത്തിൽ അലാമൻ ഷാഅ എന്ന് കാണാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫജഅലഹുല്ലാഹു തആല, എന്നാൽ അല്ലാഹു തആല ആ പ്ലേഗ് രോഗത്തെ ആക്കി, റഹ്മതൻ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുള്ള കാരുണ്യമാക്കി. അതിനാൽ ഫലൈസമിൻ അബിദിൻ യഖഉ ഫിത്താഊൻ, താഊൻ ഒരടിമയുമില്ല. ഫലൈസമിൻ അബിദിൻ, യാതൊരടിമയുമില്ല. യഖഉ, അയാൾ ഉണ്ട്, സ്ഥിതി ചെയ്യുന്നു, അയാൾ ഉണ്ട്. എവിടെ? ഫിത്താഊൻ, താഊൻ ഉള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ അയാളെ അത് ബാധിച്ചിട്ടുണ്ട്. അങ്ങളൊരടിമ രണ്ട് രീതിയിലും അർത്ഥങ്ങൾ നൽകിയതായി കാണാം. ഫിത്താഊൻ എന്ന് പറഞ്ഞാൽ ഐ ബിഹി ഔ ഫി ബലദി, ഒന്നിൽ അയാളെ ത്വാഊൻ ബാധിച്ചിട്ടുണ്ട്, പ്ലേഗ് ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലേഗ് രോഗമുള്ള ഒരു നാട്ടിലാണ് അയാൾ. അങ്ങനെയുള്ളൊരടിമ, ഫയം കുസു ഫി ബലദി, അവനാ തൻ്റെ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു. സ്വാബിറൻ, ക്ഷമാലുവായി, ക്ഷമിച്ചുകൊണ്ടും. മുഹ്തസിബൻ, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും അങ്ങളൊരടിമ യാഴിലമു മൂന്നാമത് അടിമയുടെ അവസ്ഥ യാഴിലമു ആ അടിമക്കറിയാം അയാൾ മനസ്സിലാക്കുന്നു അന്നഹു തീർച്ചയായും ലാ യുസീബുഹു തന്നെ ബാധിക്കുകയില്ല ഇല്ലാമാ കതബല്ലാഹു ലഹു അവന് അല്ലാഹു തആല എന്താണോ വിധിച്ചിട്ടുള്ളത് അത് മാത്രമേ അയാളെ ബാധിക്കുകയുള്ളൂ എന്നയാൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരടിമ ഇല്ലാക്കാന ലഘു ആ അടിമക്ക് ഉണ്ടായിട്ടല്ലാതെയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തുണ്ടാവും? മിസ്ലു അജ്രി ഷഹീദി, രക്തസാക്ഷിയുടെ പ്രതിഫലത്തിന് സമാനമായത് ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. റവാഖുൽ ബുഖാരിയു, ഇമാം ബുഖാരി റഹിമഹുല്ലാ റിവാദ് ചെയ്തിട്ടുണ്ട്. കിതാബ് അഹാദീസുൽ അംബിയായിലാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഈ ഹദീസ് റിവാദ് ചെയ്തിട്ടുള്ളത്. 3474 നമ്പറിൽ ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ ചേർത്തിട്ടുണ്ട്. വേറെ പലയിടങ്ങളിലും ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ തന്നെ ചേർത്തതായി നമുക്ക് കാണാം. അബി ഹദീദിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനുമുണ്ട്. ത്വാഊൻ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേകമായ രോഗമാണ്. ഇന്നഹു വബാഗുൻ മുഅയ്യൻ, അതൊരു നിർണിതമായ പ്രത്യേകമായ ഒരു രോഗമാണ് എന്ന് അതിനെ സംബന്ധിച്ച് പറയപ്പെടുന്നു. അത് മുഅയ്യനാണെങ്കിലും അല്ല പൊതുവായ പടർന്നു പിടിക്കുന്ന ഒരു രോഗമാണെങ്കിലും ശരി, രണ്ടായാലും ശരി, അത് അതിന് ഇവിടെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ സ്വഭാവം ഒരു രീതി ഒരു വിശ്വാസി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന് ഹദീസിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന രക്തസാക്ഷിയുടെ പ്രതിഫലത്തിന് സമാനമായത് അവന് കിട്ടും. പക്ഷേ അതിന് പ്രധാനമായും ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്, അതുവഴിയേ നമുക്ക് പറയാം. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്നത് അന്നഹു കാന അദാബൻ യബഅസുഹുല്ലാഹു അലാ മൻ യശാഉ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ മേൽ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല ശിക്ഷയായി ഇറക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ആരാണ് അലാമൻ ഷാ അല്ലെങ്കിൽ അലാമൻ യഷാഉ എന്ന് പറഞ്ഞാൽ ആരാണ്? മിൻ കാഫിർ ഔ ആസിൻ, കാഫിറുകൾ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളൊക്കെ ലംഘിക്കുകയും അവൻ്റെ കൽപ്പനകളെ അവഗണിക്കുകയും ഒക്കെ ചെയ്യുന്ന സത്യനിഷേധികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ശിക്ഷയായി ഇറക്കിയിട്ടുള്ള ഒന്ന് തന്നെയാണ് താഴൂൻ. അല്ലെങ്കിൽ ആസി, ആസി അഥവാ പാപം ചെയ്ത ആളുകൾ കടുത്ത പാപം ചെയ്യുകയും ഔ ആസിൻ ബിർതികാബി കബീറത്തിൻ ഔ ഇസ്റാർ അലാ സഗീറ, കടുത്ത പാപം ചെയ്യുക അല്ലെങ്കിൽ ചെറുപാപത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇവിടെ ഉദ്ദേശ്യം എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഫജഅലഹുല്ലാഹു തആല റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ ഈ പ്ലേഗ് രോഗത്തെ അത് ബാധിച്ച ഒരാൾക്ക് ഇനി താഴെ പറയാവുന്ന വിശേഷണങ്ങൾ അയാളിൽ ഉണ്ടെങ്കിൽ അതയാൾക്ക് റഹ്മത്തായിരിക്കും. അത് വിശദീകരിക്കുകയാണ് തുടർന്നുള്ള ആ റഹ്മത്ത് എങ്ങനെയാണ് അതെങ്ങനെയാണ് റഹ്മത്തായി മാറുന്നത്, അയാൾക്ക് ഇനി പറയാൻ പോകുന്ന വിശേഷണങ്ങളുണ്ടെങ്കിൽ എത്രത്തോളമാണ് അയാൾക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു. രണ്ട് മൂന്ന് നിബന്ധനകൾ അതിനായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്വാബിറായിരിക്കണം. അയാൾ സ്വാബിർ അഥവാ താഴൂൻ ബാധിച്ച ഈ വ്യക്തി, വിശ്വാസിയായ വ്യക്തി, അയാൾക്ക് ആ പ്രതിഫലം കിട്ടണമെങ്കിൽ ഉള്ള നിബന്ധനകൾ അയാൾ നല്ല ക്ഷമാലുവായി ക്ഷമ കൈക്കൊള്ളുന്ന ആളാവണം. അതിലയാൾ അസ്വസ്ഥത പ്രകടിപ്പിക്കരുത്. സ്വാബിറാവണം. അതേപോലെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളിൽ തൃപ്തി അടഞ്ഞവനാവണം. അതേപോലെ മുഹ്തസിബായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അയാൾ ഇതുവഴി ക്ഷമ മാത്രമുണ്ടായാൽ പോരാ, ഈ ക്ഷമ മുഖേന അള്ളാഹുവിൻ്റെ പക്കിൽ നിന്ന് തനിക്ക് പ്രതിഫലം കിട്ടണം എന്ന ഒരു താല്പര്യവും ഒരു നീയത്തും അയാളിൽ ഉണ്ടായിരിക്കണം. മൂന്നാമതായി ഉണ്ടാവേണ്ടത് യഅലമു, അയാളുടെ അവസ്ഥ മൂന്നാമത്തെ ഹാൽ ഇതായിരിക്കണം. യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണോ തനിക്ക് വിധിച്ചിട്ടുള്ളത് അത് മാത്രമേ തന്നെ ബാധിക്കുകയുള്ളൂ എന്നയാൾ അടിയുറച്ച് വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടാവുന്ന പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ലാ കാന ലഹു മിസ്ലു അജ്രി ശഹീദി, രക്തസാക്ഷിയുടെ പ്രതിഫലത്തിന് സമാനമായത് തുല്യമായത് അയാൾക്ക് കിട്ടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടണമെങ്കിലുള്ള മൂന്ന് നിബന്ധനകളാണ്, മൂന്ന് ഖൈദുകളാണ്, ഉപാധികളാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ രക്തസാക്ഷികളുടെ മർത്തബയിൽ എത്തുവാനും സാധിക്കും എന്നും ഹദീസിൽ കാണാം. സ്വഹീഹ ഹദീസുകളിൽ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും. അഥവാ രക്തസാക്ഷികളും പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെട്ടവരും പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, രക്തസാക്ഷികളും പ്ലേഗ് രോഗം ബാധിച്ച് മരണപ്പെട്ടവരും തമ്മിൽ തർക്കത്തിലേർപ്പെടുന്നു. രക്തസാക്ഷികൾ പ്ലേഗ് രോഗം ബാധിച്ച ആളുകൾ പറയുന്നു, ഞങ്ങളും രക്തസാക്ഷികൾ തന്നെയാണ്. അങ്ങനെ അവർക്കിടയിൽ വിധി തീർപ്പ് നടത്തുകയാണ്. അവരോട് പറയപ്പെടും, പ്ലേഗ് രോഗം ബാധിച്ച ആളുകളുടെ ശരീരത്തിൽ നിന്ന് രക്തസാക്ഷികളുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്നതുപോലെ രക്തമൊഴുകുകയും രക്തസാക്ഷികളുടെ രക്തത്തിനുള്ള കസ്തൂരിയുടെ സുഗന്ധം ഇവരുടെ രക്തത്തിനുമുണ്ട് ഉണ്ടാകുകയും ചെയ്താൽ രക്തമൊലിക്കണം. അതേപോലെ ആ രക്തത്തിന് കസ്തൂരിയുടെ സുഗന്ധമുണ്ടാവണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും രക്തസാക്ഷികൾ തന്നെയായിരിക്കും എന്ന് പറയപ്പെടുമെന്നും പ്ലേഗ് രോഗം ബാധിച്ചു മരണപ്പെട്ട വിശ്വാസികളുടെ അവസ്ഥ അത് തന്നെയായിരിക്കും പരലോകത്ത് എന്നതും എന്നതുകൊണ്ട് അവരും യഥാർത്ഥത്തിൽ രക്തസാക്ഷികളായി അവരെ പരിഗണിക്കും എന്ന് ഹസനായ പരമ്പരയിലൂടെ ഇമാം നസായിയും മറ്റുമൊക്കെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. അപ്പോൾ ഇത് തന്നെയാണ് പ്ലേഗ് രോഗം പിടിപെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ നിബന്ധനയോടുകൂടെ, അഥവാ സ്വാബിർ മുഹ്തസിബ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുകയും അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പറഞ്ഞ മർത്തബയിലും അവർക്ക് എത്താൻ സാധിക്കും എന്നതാണ് ഈ ഹദീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. വേറെയും ചില പാഠങ്ങൾ നമുക്കതിൽ പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ സമാപിക്കുന്നു. പ്ലേഗും രക്തസാക്ഷിയും.
4: ഇരുകിഡ്നികളും നഷ്ടപ്പെട്ട വ്യക്തിക്കു വേണ്ടി റോഡിന്റെ അരികിൽ പാത്രം പിടിച്ചു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. രോഗം വന്നതിനു ശേഷം, എല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം സർവവും വിറ്റ് കുടുംബത്തെയും മക്കളെയും മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതിനു പകരം വളരെ കൃത്യമായ പരിശോധനകളും ചെക്കിങ്ങുകളും നമുക്ക് ജീവിതത്തിലെ ശീലമാക്കിക്കൂടെ? ജീവിതം ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ വരാൻ സാധ്യതയുള്ള ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന വളരെ പ്രധാനമാണ്. മക്കളും കുട്ടികളും പേരക്കുട്ടികളും പറയുമ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ മടിക്കുകയും ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ചോർത്ത് സഹതപിക്കുകയാണ്. നമ്മൾ എന്തിനാണ് കുറെ ആളുകൾക്ക് ബാധ്യതയാകുന്നത്. ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതകളും എടുക്കാൻ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചതല്ലേ? ആരോ ചൂഷണം ചെയ്യുന്നുണ്ടെന്ന പേടിയോടുകൂടെ നാം ചികിത്സകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അതൊരു വലിയ സമൂഹത്തിന്റെ ബാധ്യതയായി മാറുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ഒരു ചികിത്സാ ഫണ്ട് കണ്ടെത്തുന്ന സമിതി ഉണ്ടാകരുതെന്ന് നാം സ്വയം തീരുമാനിക്കേണ്ടതാണ്.
5: പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ ലിനി മധുരം ഖുർആനാണ് നമ്മൾ കേൾക്കുന്നത്.
6: സാധാരണ നമ്മൾ സൂചിപ്പിക്കും പോലെ തന്നെ ഖുർആനിന്റെ അവശ്യ മനോഹരമായിട്ടുള്ള ഒരു പാരായണം,
5: കേൾവി മധുരമാണ് നമുക്ക് അനുഭവിക്കാനുള്ളത്.
6: അതെ, അതായത് നമ്മളുടെ പുലരിവട്ടത്തിന് ശേഷം എന്തുകൊണ്ടും ശ്രോതാക്കളുടെ മനസ്സ് ആ ഒരു
5: അതെ അതെ. അപ്പോ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ
6: 183 മുതൽ 88 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നാം ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
5: ഈ വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് പ്രസിദ്ധ ഖാരി ആയിട്ടുള്ള ഷെയ്ഖ്
6: യാസർ അൽദോസരി. അദ്ദേഹത്തിന്റെ പാരായണം നമുക്ക് ശ്രവിക്കാം.
7: أعوذ بالله من الشيطان الرجيم.

0: മാഷാല്ലാ, വളരെ മനോഹരമായ ഒരു പാരായണമാണ് ഇന്നും നമ്മൾ മധുരം ഖുർആനിലൂടെ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. സൂറത്ത് ബഖറയിലെ 183 മുതൽ 88 വരെയുള്ള വചനങ്ങൾ ഇന്ന് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ്
1: യാസർ അൽ ദോസരി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
3: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് യൂറിക് ആസിഡിനെ കുറിച്ചാകുന്നു. നമുക്കറിയുന്ന പലരും കേട്ടിട്ടുള്ള ഒരു കാര്യമാകുന്നു യൂറിക് ആസിഡ്. പല രോഗികളും വന്നിട്ട് എനിക്കിപ്പോൾ മുട്ടിന് വേദന തുടങ്ങിയിരിക്കുന്നു, ഡോക്ടർ എന്താ യൂറിക് ആസിഡ് ഉണ്ടോ എന്നൊരു സംശയം, യൂറിക് ആസിഡ് ആണോ എന്നൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആകുന്നു. അത് യഥാർത്ഥത്തിൽ ഒരു നിശ്ചിത അളവിൽ കൂടുതൽ നമ്മുടെ രക്തത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രയാസം തന്നെയാകുന്നു. ശരാശരി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 3.4 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ മുതൽ 7.2 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെ യൂറിക് ആസിഡ് രക്തത്തിൽ ഉണ്ടാകാം. അതാകുന്നു അതിൻ്റെ നോർമൽ റേഞ്ച്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 2.4 മുതൽ 6.1 വരെയാകുന്നു. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അത് ശരിയായ രീതിയിൽ രക്ത യൂറിക് ആസിഡ് നമ്മുടെ മൂത്രത്തിലൂടെ പുറത്തേക്ക് പോകുന്നില്ല, അത് വേസ്റ്റായിട്ട് പുറന്തള്ളപ്പെടുന്നില്ല എന്നുള്ളതാകുന്നു ഇത് ശരീരത്തിൽ നമ്മുടെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിക്കൊണ്ട് കാണിക്കാൻ കാരണം. അതേപോലെ തന്നെ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായിക്കൊണ്ടുള്ള വേദനകൾ വരാറുണ്ട്. ഗൗട്ട് എന്ന് പറയുന്ന ഒരു അസുഖമായിക്കൊണ്ടാകുന്ന ദുര, ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയാം. ഗൗട്ട്, ഗൗട്ട് എന്ന് പറയുന്ന ഇത് സന്ധിവേദന പ്രധാനമായും നമ്മുടെ ചെറു സന്ധികൾ വിരലുകൾക്കിടയിലും അതേപോലെ തന്നെ പെരുവിരൽ, നമ്മുടെ ഉപ്പൂറ്റി തുടങ്ങിയ ചെറിയ സന്ധികളിലാണ് വേദന അനുഭവപ്പെടുക. അസഹ്യമായ വേദനയായിരിക്കും. അതിൽ പ്രധാനമായും ഒരു സ്പോട്ടിലായിട്ടായിരിക്കും ഈ വേദന ഉണ്ടാവുക. ഇങ്ങനെ സ്പോട്ടിലായിക്കൊണ്ട് വേദന ഉണ്ടാകാനുള്ള കാരണം അവിടെ ഈ ക്രിസ്റ്റലുകൾ, യൂറിക് ആസിഡുകൾ, നമ്മുടെ ഈ വേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് യൂറിക് ആസിഡുകൾ അടിഞ്ഞുകൂടി അത് ചെറിയ കല്ല് പോലെ, ക്രിസ്റ്റല് പോലെ നീളായി അത് അടിഞ്ഞുകൂടിയ ആ ഒരു സ്പോട്ടിൽ അത് ഉള്ള ആ ഭാഗത്തായിരിക്കും പെയിന് പ്രധാനമായിക്കൊണ്ടും അനുഭവപ്പെടുക. അതേപോലെ തന്നെ ഈ യൂറിക് ആസിഡ് കൂടുതലായി കഴിഞ്ഞാൽ കിഡ്നിയിൽ അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോൺ അത് ഉണ്ടാകാം. അപ്പോൾ ഇത് സ്റ്റോണായി മാറി നമ്മുടെ സന്ധികൾക്ക് ഇടയിലും അതേപോലെ തന്നെ കിഡ്നിയിലുമൊക്കെ അടിഞ്ഞുകൂടുന്ന സമയത്താകുന്നു ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമ്മൾ അറിയുന്നത് എന്ന് മാത്രം. ഇത് പ്രോട്ടീൻ എന്ന് പറയുന്ന നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിലെ പ്രോട്ടീനിലെ പ്യൂരീൻ എന്ന് പറയും, ആ പ്യൂരീൻ്റെ വിഘടനം, ഉപാപചയം നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിലെ പ്രോട്ടീൻ നിയന്ത്രിക്കുന്നത് മൂലവും നമുക്കിതിൻ്റെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രധാനമായിക്കൊണ്ടും പറയുകയാണെങ്കിൽ ഇറച്ചി, നമ്മുടെ റെഡ് മീറ്റ് എന്ന് പറയും, ബീഫ്, അതുപോലെ തന്നെ ആട്, അങ്ങനത്തെ റെഡ് മീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മത്സ്യങ്ങളിൽ, സീ ഫുഡുകളിൽ, മത്സ്യങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ പയറുവർഗ്ഗങ്ങൾ, നമ്മൾ പറഞ്ഞ പോലെ വമ്പയർ, പിന്നെ ചെറുപയർ, ഗ്രീൻ പീസ്, ചെറുമണിക്കടല തുടങ്ങിയവയിലൊക്കെ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണങ്ങളിലേക്ക് ഒരു നിയന്ത്രണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അളവ് നോർമലാക്കാൻ സാധിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കിഡ്നി സംബന്ധമായ അസുഖം, കിഡ്നി ശരിയായ രീതിയിൽ ഇതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് തള്ളുന്നതിൽ പ്രശ്നമുണ്ടാകുന്ന സമയത്തായി ആണിത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പ്രധാനമായിക്കൊണ്ടും യൂറിക് ആസിഡ് വരാറുള്ളത് ഭക്ഷണത്തിലുള്ള പ്രോട്ടീനിൻ്റെ കൂടുതലുകൊണ്ടും അതുവഴി ഇത് വേസ്റ്റ് കൂടുതലായിട്ട് വരികയും അത് കല്ലുകളായിക്കൊണ്ട് നമ്മുടെ സന്ധികളുടെ ഭാഗത്തും മറ്റുമെല്ലാം നിൽക്കുന്നത് വഴിയാകുന്നു ഈ വേദന അനുഭവപ്പെടുന്നുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സന്ധികളിൽ വേദന വരുമ്പോൾ തന്നെ അത് യൂറിക് ആസിഡ് ആണോ എന്നൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അത് പ്രധാനമായിക്കൊണ്ടും കാണുക ഈ പെരുവിരൽ, നമ്മുടെ വിരലുകൾ അല്ലെങ്കിൽ ഉപ്പുറ്റി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ആകുന്ന സമയത്താകുന്നു ഇത് വേദന പ്രധാനമായിക്കൊണ്ടും കാണുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ യൂറിക് ആസിഡ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രോട്ടീൻ കൂടുതലായിക്കൊണ്ട് അടങ്ങിയിട്ടുണ്ട്.
4: പ്രതികരണ പേജിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും സജഷൻസും പ്രതികരണങ്ങളും എടുത്ത് വായിക്കുന്ന ഒരു സ്ലോട്ടാണ് പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മോടൊപ്പം ചേരുന്നത് അസ്മ നടുവന്നൂർ എന്ന നമ്മുടെ ഒരു ശ്രോതാവാണ്. അവർ പ്രതികരിച്ചത് ഇപ്രകാരമാണ്, പീസ് റേഡിയോ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു കുടുംബം പോലെയാണ്. ഒരു ദിവസം റേഡിയോ കേട്ടിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെയാണ് എന്ന ഒരു പ്രതികരണമാണ് പീസ് റേഡിയോയെപ്പറ്റിയും അവർ കുറിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ ധാരാളം ആളുകൾ നമ്മുടേതായി നമുക്ക് പീസ് റേഡിയോ നൽകിയ മനോഹരമായ നിമിഷങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത സുന്ദരമായ അനുഭവങ്ങൾ നൽകിയ ഒരു ചട്ടക്കൂട് പീസ് റേഡിയോ. ഇതൊരു കുടുംബം തന്നെയാണ്, ഏറ്റവും അടുത്ത ഒരു കുടുംബം, നമ്മോടെപ്പോഴും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സംതാപത്തിലും ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് താങ്ങായി തണലായി നമുക്ക് വെളിച്ചമായി വീശുന്ന, നമുക്ക് ദീനീപരമായ വിജ്ഞാനങ്ങൾ പകർന്നു തരുന്ന ഈ ഒരു വിളക്കുമാടത്തെ ചേർത്തു പിടിക്കൂ.
5: നാല് വശവും നാല് ഭാഗവും എങ്ങനെ ഉയരമുള്ള വലിയൊരു മതില്, ആ മതിൽ കെട്ടി മറച്ചിട്ടുള്ള ഒരു തോട്ടാണത്. അപ്പോ ആ തോട്ടത്തിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ കുറുക്കന് ഉള്ളിലൊരു കൗതുകം, ഒരു കുറുക്കനയിൽ എങ്ങനെ നടന്നു പോവാണ്. അപ്പൊ കൗതുകം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തോട്ടത്തിന്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് അറിയാനുള്ള ഒരു താല്പര്യമാണ്. അങ്ങനെ അതിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോ ആ ഒരു മതിലിന്റെ ഒരു സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ദ്വാരം കണ്ടു. പക്ഷെ ആ ദ്വാരത്തിലൂടെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ അകത്ത് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മുന്തിരിക്കുലകളാണ് കാണുന്നത്. നിറയെ മുന്തിരിത്തോട്ടാണ് അതിൻ്റെ അകത്ത്. അത് കണ്ടപ്പോഴേക്കും കുറുക്കനെ പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, കുറുക്കന് അത് എങ്ങനെയെങ്കിലും അത് കിട്ടണം. അപ്പോൾ വല്ല ഒന്നുകൂടിയും ആ ഒരു ദ്വാരത്തിലൂടെ തലയിടുമ്പോൾ തല പോകുന്നുണ്ട്, ബാക്കി ഉടലിൽ പോകണില്ല. അതിൽ കുറുക്കൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇങ്ങനെ നടത്തുക. അപ്പം കുറുക്കൻ ഇങ്ങനെ വിചാരിച്ചു, ബുദ്ധിമാനാണല്ലോ കുറുക്കൻ, ശരീരം അങ്ങനെ മെലിയാം. അപ്പോൾ ഒന്നും കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ കുറുക്കൻ ഇങ്ങനെ മൂന്നാല് ദിവസം ഇങ്ങനെ കാത്തിരുന്നു. ആ ശരീരം നന്നായിട്ട് ശോഷിച്ച് മെലിഞ്ഞപ്പം പിന്നെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയപ്പം ബുദ്ധി വിജയിച്ചു, കുറുക്കനകത്തേക്ക് എത്തി. സന്തോഷം കൊണ്ട് കുറുക്കന് പിന്നെ ആരും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഒരു ശ്രമം സക്സസ് ആയപ്പോൾ കുറുക്കനകത്തുള്ള മുന്തിരിയൊക്കെ അവിടെ അടിപൊളിയായിട്ട് കഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങനെ കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടി നല്ല മുന്തിരിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പം കുറുക്കനിപ്പോൾ അവിടെ കുറേ നിന്നിട്ട് കാര്യമില്ല. അപ്പോഴേക്കും കുറുക്കൻ നന്നായിട്ട് തടിച്ചു കൊഴുത്തിട്ടുണ്ട്, പുറത്ത് കിടക്കണമല്ലോ. അവിടുത്തെ ഒരു രസം കഴിഞ്ഞു, പുറത്ത് കിടക്കാൻ നോക്കുമ്പോൾ അപ്പോഴും ഈ ദ്വാരം തന്നെയല്ലേ ഉള്ളത്. പഴയ പോലെ എങ്ങനെയും പുറത്തെടുക്കാൻ കഴിയില്ല. അതിൽ കുറേ നേരം കുറുക്കൻ ആലോചിച്ച് എന്ത് ചെയ്യും, പുറത്തെടുക്കാൻ എന്താ ചെയ്യുക. അപ്പോഴും പഴയ ബുദ്ധി തന്നെ തോന്നി, മെലിയല്ലാതെ വേറെ നിർത്തിയില്ല. ആ മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നു കൊണ്ട് പഴയ പോലെ ഉപവസിച്ച് കുറുക്കൻ വീണ്ടും മെലിഞ്ഞു മെലിഞ്ഞ് മെലിഞ്ഞ് മെലിഞ്ഞ് അവസാനം എന്ത് ചെയ്തു, ഭക്ഷണം മുന്തിരിയൊക്കെ ഉണ്ടായിട്ടൊന്നും കഴിക്കാതെ ഇരുന്ന് മെലിഞ്ഞ് പുറത്ത് കടന്ന്. പുറത്ത് കടന്ന് അതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് കുറുക്കൻ പറഞ്ഞു, നീ എത്ര സമ്പന്നമായൊരു തോട്ടാണെങ്കിലും എനിക്കിപ്പോൾ എന്താ പ്രയോജനം കിട്ടി, ഞാൻ രണ്ട് തവണ പട്ടിണി കടന്നു തിരിച്ചു പോന്നു, ഇത്രയേ ഉള്ളൂ പയിലുള്ള എന്ന് കുറുക്കൻ പറഞ്ഞു.
6: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽ ഇജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം. കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് നമുക്കൊപ്പം പ്രമുഖരായ പണ്ഡിതന്മാരാണ് ഇന്ന് കൂടെയുള്ളത്.
9: ചോദ്യം ഇപ്രകാരമാണ്: ഇമാം സൂറത്ത് ഓതുമ്പോൾ നമുക്ക് അറിയുന്ന സൂറത്താണെങ്കിൽ അറിയാതെ കൂടെ ഓതുന്നതിൽ കുഴപ്പമുണ്ടോ എന്നാണ്.
10: വേണ്ട എന്ന് തന്നെയാണ്. വേണ്ട എന്ന് മാത്രമല്ല, ഓതാൻ പാടില്ല. ഇമാമ് ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ സൂറത്തുൽ ഫാത്തിഹ മാത്രമേ നമ്മൾ പാരായണം ചെയ്യാൻ പാടുള്ളൂ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷമുള്ളത് ഇമാം ഓതുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇമാമിൻ്റെ കൂടെ ഓതാൻ പാടില്ല എന്നതാണ് ശരിയായിട്ടുള്ള അഭിപ്രായം. വല്ലാഹു ആലം.
9: നോമ്പിന് കണ്ണിൽ മരുന്ന് ഒറ്റിക്കാമോ എന്നാണ്.
11: കണ്ണിൽ മരുന്ന് ഒറ്റിച്ചാൽ ഒരിക്കലും അത് ഉള്ളിലേക്ക് എത്തുന്നില്ല, അന്നനാളത്തിലേക്ക് എത്തുന്നില്ല, എന്നതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അതേപോലെ തന്നെ ചെവിയിലൂടെ മരുന്നൊഴിച്ചാലും ഇതേ രൂപത്തിൽ തന്നെയാണ്, നോമ്പ് മുറിയുന്നതല്ല. എന്നാൽ മൂക്കിലൂടെ മൂക്കിലൂടെ മരുന്നൊഴിച്ചു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് എത്തുകയും അതുവഴി നോമ്പ് മുറിയുകയും ചെയ്യും. അതുകൊണ്ട് ഒന്നുകിൽ അത്യാവശ്യമാണെങ്കിൽ നോമ്പിൻ്റെ സമയത്ത് നോമ്പ് ഒഴിവാക്കി പകൽ സമയത്ത് ഈ ചികിത്സ നടത്താവുന്നതാണ്. അതുമല്ല എങ്കിൽ അവർക്ക് നോമ്പിന് ശേഷം ഇങ്ങനെയുള്ള ചികിത്സ തുടരാവുന്നതാണ്.
9: ഒരു സ്ത്രീക്ക് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന മയ്യത്ത് നിസ്കാരത്തിന് ഇമാമായി നിൽക്കുവാൻ പറ്റുമോ എന്നാണ്.
12: പുരുഷൻ്റെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്ന സ്ത്രീകൾക്ക് ഇമാമായിക്കൊണ്ട് ഒരു സ്ത്രീ നിൽക്കുക എന്നത് മതപരമായി അനുവദിക്കപ്പെട്ട കാര്യത്തിൽപ്പെട്ടതാണ്. ഒറ്റക്കാണെങ്കിലും ജമാഅത്തായിട്ടാണെങ്കിലും സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാവുന്നതാണ്. അവിടെ അജ്നബിയായ പുരുഷനാണ് എന്നോ അജ്നബിയായ സ്ത്രീയാണ് എന്നോ വ്യത്യാസം ഇല്ല. ബന്ധുവാണെങ്കിലും അജ്നബിയാണെങ്കിലുമെല്ലാം നിസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ മതം അനുവാദം നൽകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു ആലം.
9: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തൻ്റെ അടിമയെ സ്നേഹിക്കുമ്പോൾ അവൻ അവനെ ഈ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും രോഗികളെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് നിർത്താത്തതുപോലെ. തുർമതി. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ രോഗികളെ നിർബന്ധപൂർവം ഭക്ഷണപാനീയങ്ങൾ കഴിപ്പിക്കരുത്, അല്ലാഹു അവരെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യും. തുർമുദി. ഇബ്നു മാജ. രോഗികൾ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ എന്നും വളരെ ലളിതമായിട്ടേ ഭക്ഷണം കഴിക്കുവാൻ പാടുള്ളൂ എന്നും ഡൈജഷൻ മെയിൻ്റനൻസ് എനർജി ശരീരശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇബ്നു ഖയ്യിം ഇമാം സുയൂത്തിയും അവരുടെ പ്രവാചക വൈദ്യഗ്രന്ഥങ്ങളിൽ പറയുന്നത് കണ്ടു. പക്ഷേ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്നും ചികിത്സാ വിഷയങ്ങൾ പണ്ഡിതന്മാർ അല്ല അഭിപ്രായം പറയേണ്ടതെന്നും ദൗവാരംഗത്തൊക്കെ സജീവമായ ചില ഡോക്ടർമാർ പോലും സാമൂഹ്യ മാധ്യമത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് ശരിയാണോ എന്നാണ്.
11: ഇമാം തിർമിദി ഉഖബത ബിൻ ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുക്രിഹു മർളാക്കും അല ത്വആമി. നിങ്ങൾ നിങ്ങളുടെ രോഗികളെ ഭക്ഷണത്തിന് നിർബന്ധിപ്പിക്കരുത്. ഫഇന്നല്ലാഹ തബാറക വ തആല യുത്ഇമുഹും വയസ്ഖീം. അല്ലാഹു അവർക്ക് അന്നപാനീയങ്ങൾ നൽകുന്നു എന്നാണ്. നമ്മുടെ നാട്ടിൽ അറിവില്ലായ്മയുടെ ആധിക്യം മൂലമോ മറ്റോ പലപ്പോഴും രോഗിക്ക് കൊടുക്കാൻ പറ്റാത്ത ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുത്ത് അധികമായി ഭക്ഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും പല രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിൽ തന്നെയും പല സ്ഥലങ്ങളിലും

0: എങ്കിൽ സ്വാഭാവികമായും മാനസികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ പ്രയാസം, ഛർദി, ഭക്ഷണത്തോടുള്ള ഒരു മടുപ്പ്, ഇതെല്ലാം ഉണ്ടാകും. രോഗികൾക്ക് പൊതുവെ ഭക്ഷണം കഴിക്കുവാൻ വലിയ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുടെ ഹിതത്തിനനുസരിച്ച് നേരിയ ഭക്ഷണപദാർത്ഥങ്ങൾ, അവരുടെ ഇഷ്ടത്തിനൊത്ത ഭക്ഷണപദാർത്ഥങ്ങൾ, ഇതാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതല്ല എങ്കിൽ അവനെ മാനസികമായി ബുദ്ധിമുട്ടിപ്പിക്കലാണ്, ശാരീരികമായി ബുദ്ധിമുട്ടിപ്പിക്കലാണ്. ഇനി ഒരു രോഗി ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ അത് മുഖേന രോഗി ഒരിക്കലും മരണപ്പെടുകയില്ല. സാധാരണ കുടിക്കുന്ന അളവിൻ്റെ അത്ര വെള്ളം ഒരു രോഗി കുടിച്ചിട്ടില്ല എങ്കിൽ അത് അയാളുടെ മരണത്തിലേക്ക് നയിക്കുകയില്ല. ഒരാൾക്ക് വേണ്ട ഭക്ഷണം എത്രയാണ് എന്ന് ഏറ്റവും കൂടുതൽ അറിയുന്നത് അയാളാണ്, രോഗിയാണെങ്കിലും ആരോഗ്യവാനാണെങ്കിലും. നാം കണക്കാക്കുന്ന ക്വാണ്ടിറ്റി അതായിരിക്കില്ല പലപ്പോഴും ഒരാൾ ഭക്ഷണമായി കഴിക്കേണ്ടത്. അത് ഒരുപക്ഷെ വലിയ അളവായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു. ശരീരത്തിൽ നിലനിൽക്കുന്ന കൊഴുപ്പ്, ധാരാളം ദിവസങ്ങൾ ഭക്ഷണം ലഭിച്ചിട്ടില്ല എങ്കിലും ആ കൊഴുപ്പ് ഭക്ഷണമായി ശരീരം സ്വീകരിക്കുന്നുണ്ട്. ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല എങ്കിലും ശരീരത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള അന്നജങ്ങൾ ഭക്ഷണമായി ശരീരം സ്വീകരിക്കുന്നു എന്നതൊക്കെ ഡോക്ടർമാർ പോലും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ രോഗികളെ നിർബന്ധിപ്പിച്ച്, ബുദ്ധിമുട്ടിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ പാടില്ല എന്നതാണ് ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഭക്ഷണം കഴിക്കാതെ മരണത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ രോഗം മൂർജിക്കുവാൻ സാധ്യതയുള്ള വേളയിലാണ് എങ്കിൽ, തീർച്ചയായും ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കാതെ, ഒരു പക്ഷേ രോഗിക്ക് ബോധമുണ്ടായിക്കൊള്ളണമെന്നില്ല, ആ സന്ദർഭങ്ങളിലൊക്കെ ഈ രോഗിയെ മരണത്തിൽ രക്ഷിക്കാവുന്ന രൂപത്തിലുള്ള അന്നപാനീയങ്ങൾ കൊടുക്കൽ, ഭക്ഷണം നൽകൽ, അന്നജം നൽകൽ, അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വേണ്ടപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതുമാണ്. അല്ലാഹു തആല ആലം.
1: അത്തഹിയാത്തിൽ വിരൽ ചൂണ്ടേണ്ടത് അത്തഹിയാത്ത് കഴിയുന്നതുവരെ മാത്രമാണോ അതോ തശഹുദ് പൂർത്തിയാകുന്നതുവരെയാണോ എന്നാണ്?
2: നമസ്കാരത്തിൽ ഇരുന്നാൽ അപ്പോഴാണ് വിരൽ ചൂണ്ടേണ്ടത്. നമസ്കാരത്തിൽ ഇരുന്നാൽ ആ ഇരുത്തം ഏത് ഇരുത്തം? ചില റിപ്പോർട്ടുകൾ നമസ്കാരത്തിൽ ഇരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിരൽ ചൂണ്ടുമായിരുന്നു, അതിനെ കൈദ് വെച്ച്, ഉപാധി വെച്ച് മറ്റ് ചില റിപ്പോർട്ടുകളിൽ വന്നു അത് തശഹുദിന് വേണ്ടിയിട്ടുള്ള ഇരുത്താണ്. അപ്പം നമസ്കാരത്തിൽ തശഹുദിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം ഇരുന്നിട്ടുണ്ടെങ്കിൽ വിരൽ ചൂണ്ടുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹുദിന് വേണ്ടി ഇരുന്നാൽ തൻ്റെ സബ്ബാബത്ത് സബ്ബാഹത്ത് ചൂണ്ടുമായിരുന്നു എന്നാണ്. സബ്ബാഹ സബ്ബാബ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂണ്ടുവിരൽ, അത് ചൂണ്ടുമായിരുന്നു എന്നാണ്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാന യുഹരിഖുഹ വയദുഉ ബിഹ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചൂണ്ടിയ വിരൽ ഇളക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തശഹുദിൽ ഇരുന്നാൽ വിരൽ ചൂണ്ടുക, ആ വിരൽ ഇളക്കുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. വാഇൽ ഇബ്നു ഹുജർ റളിയല്ലാഹു തആലാനുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം അദ്ദേഹം റിവായത്ത് ചെയ്ത റിപ്പോർട്ടുകളിലൊക്കെ ഈ വിഷയം പരാമർശിക്കപ്പെട്ടത് കാണുവാൻ സാധിക്കും. അള്ളാഹു ആലം.
1: നിസ്കാരത്തിൽ കാലിന് പ്രയാസമുള്ളവർ കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ സൊഫിൽ കസേര വെച്ച് മുന്നിൽ കയറി നിൽക്കുന്നതായി കാണുന്നു, ഇത് ശരിയാണോ എന്നാണ്?
3: ഇന്ന് നമ്മുടെ പള്ളികളിലെല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു രീതിയാണ് ചോദ്യകാരൻ ഉന്നയിച്ചതുപോലെ കസേരയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന രീതി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് നമസ്കരിക്കുവാൻ പറഞ്ഞ രൂപം മുറബ്ബഅത്തിൻ്റെ ഇരുത്തമിരിക്കുക എന്നതാണ്. ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് താഴെ പടിഞ്ഞിരിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ട് എങ്കിൽ ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ടാണ് അവർ നമസ്കരിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഇരുന്നു നമസ്കരിച്ച രൂപത്തിലും നമസ്കരിക്കുവാൻ കൽപ്പിക്കുമ്പോഴുമെല്ലാം ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയായിരുന്നു നമസ്കാരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാം. അതിന് കഴിയാത്തവർ സാധാരണഗതിയിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരിക്കുന്നത് പോലെ ഒന്നാമത്തെ അത്തഹിയാത്തിലിരിക്കുന്നത് പോലെ ഇഫ്തിറാഷിൻ്റെ

0: ഇരുന്നു കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ആ ഇരുത്തത്തിനും കഴിയാത്തയാളുകളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അത്തഹിയാത്തിൽ അഥവാ മൂന്നാമത്തെയും നാലാമത്തെയും റക്കായത്തുകളിലുള്ള അത്തഹിയാത്തിൽ ഇരിക്കുന്ന തവറുക്കിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതിനും സാധിക്കാത്തയാളുകളുണ്ട് എങ്കിൽ ആണ് യഥാർത്ഥത്തിൽ അഥവാ താഴെ ഇരിക്കുവാനുള്ള കാൽ നീട്ടിപ്പോലും ഇരിക്കുവാനുള്ള സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് കസാരകൾ ഉപയോഗിക്കേണ്ടത് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കസാര രൂപത്തിലല്ലെങ്കിൽ പോലും ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ കഴിയുമാറ് രൂപത്തിൽ മരമുട്ടികളും മറ്റുമെല്ലാം സംവിധാനിച്ചിരുന്നല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ പറഞ്ഞിരുന്നത് പോലും ഒരു മുട്ടിയുടെ മുകളിൽ കയറിക്കൊണ്ടായിരുന്നു പുതിയ മിമ്പർ ഉണ്ടാക്കുന്നത് വരെ എന്നത് നമുക്ക് കാണാൻ സാധിക്കും ഹദീസുകളിലൂടെയും മറ്റും. അത്തരം സാഹചര്യങ്ങളിൽ പോലും ഇത്തരം രൂപത്തിലുള്ള കസേരകൾ എത്ര കണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരിക്കുവാൻ കഴിയുന്ന രൂപത്തിലുള്ള കുർസിയുകൾ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചു എന്നതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ സുന്നത്തി എന്നുള്ള നിലക്ക് താഴെ ഇരുന്ന് നമസ്കരിക്കുവാൻ കഴിയുന്നവർ താഴെ ഇരുന്ന് തറയിലിരുന്നു കൊണ്ട് തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, കസേരയിലിരുന്ന് നമസ്കരിക്കേണ്ട അവസ്ഥയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നത്. പള്ളിയിലേക്ക് യാതൊരു പ്രയാസവും കൂടാതെ നടന്നു വരുന്ന പല ആളുകളും കസേരയിട്ട് അതിലിരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ റുക്കുനുകളുടെ പ്രത്യേകത, റുക്കുനുകളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിക്കഴിഞ്ഞാൽ ആ നമസ്കാരം ബാത്തിലാണ്. ഒരിക്കലും തന്നെ ആ നമസ്കാരം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചിട്ടില്ല, അയാൾ മടക്കി നമസ്കരിക്കേണ്ടതുണ്ട്. ഇവിടെ ആരോഗ്യത്തോടുകൂടെ പള്ളിയിലേക്ക് നടന്നു വരുന്ന ആളുകൾ പോലും പലപ്പോഴും ഇരുന്ന് പരിപൂർണമായി ഇരുന്ന് നമസ്കരിക്കുന്നത് കാണാൻ സാധിക്കും. റുക്കുനുകൾ എത്ര കണ്ട് അതിൻ്റെ പരിപൂർണതയിൽ നിന്ന് നിർവഹിക്കുവാൻ കഴിയുമോ അത്ര കണ്ട് പരിപൂർണതയിൽ നിന്നു തന്നെയാണ് നിർവഹിക്കേണ്ടത്. കഴിയാത്ത ഭാഗങ്ങൾ മാത്രമാണ് റുഖ്സയുമായി ബന്ധപ്പെട്ട് ഇളവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിൽക്കുവാൻ കഴിവുള്ളവരാണെങ്കിൽ നിൽക്കുകയാണ് വേണ്ടത്. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് സുജൂദിലേക്ക് പോകുവാൻ പ്രയാസമാണ് എങ്കിൽ ആ സമയത്തു മാത്രമാണ് കസാര ഉപയോഗിക്കേണ്ടത്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം സുജൂദികൾക്കിടയിലുള്ള ഇരുത്തം മാത്രമാണ് പ്രശ്നം, സുജൂദിലേക്ക് പോകുന്നത് പ്രശ്നമല്ല, ഖിയാമിൽ നിൽക്കുന്നതും പ്രശ്നമല്ല എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഖിയാമിൽ നിൽക്കുകയും സുജൂദിലേക്ക് പോവുകയും വേണം. ഇരിക്കുന്ന സമയത്തു മാത്രമാണ് കസാര ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ ആ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പോലും ഇരിക്കുന്ന അവസ്ഥയുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ നമസ്കാരവും ശരിയല്ല. അതുപോലെ തന്നെ ഇനി ഈ പറഞ്ഞ പോലെ കസാരയിൽ ഇരിക്കണം അതല്ലെങ്കിൽ ഇരിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതലും നിന്ന് നമസ്കരിക്കുകയും സുജൂദും അതുമായി ബന്ധപ്പെട്ട സുജൂദിനിടയിലുള്ള ഇരുത്തത്തിലുമാണ് അയാൾക്ക് അതല്ലെങ്കിൽ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ട ഇരുത്തത്തിലുമാണ് അയാൾക്ക് പ്രയാസമുള്ളത് എങ്കിൽ അയാളുടെ മടമ്പുകാൽ മറ്റുള്ള ആളുകളുടെ മടമ്പുകാലിനോട് യോജിച്ചു വരുന്ന രൂപത്തിൽ കസാര പിറകിലേക്കിട്ടുകൊണ്ടാണ് നിൽക്കേണ്ടത്. അതേസമയത്ത് കൂടുതലും ഇരുന്നാണ് നമസ്കരിക്കുന്നത്, ഖിയാമ് എന്ന് പറയുന്ന അവസ്ഥ അദ്ദേഹത്തിൻ്റെ നമസ്കാരത്തിലില്ലാതെ വരുന്ന സാഹചര്യത്തിൽ കസാരയുടെ പിറകിലേക്കാലും ആളുകളുടെ മടമ്പും ഒന്നിച്ചു വരുന്ന രീതിയാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് കസാര സജ്ജീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും കസാരയുടെ പിറകിലേക്കാൽ ആളുകളുടെ മടമ്പിനോടൊപ്പിച്ച് വരികയും പിന്നീട് സൊഫിൽ നിന്നും മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി കാണാറുണ്ട്. ആ രീതി ശരിയല്ല. സൊഫ് മുറിയുന്ന അവസ്ഥയാണ് അതിലൂടെ ഉണ്ടാവുക. സൊഫ് മുറിഞ്ഞുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ജമാഅത്തിൻ്റെ പ്രതിഫലം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി എല്ലാ നമസ്കാരത്തിൻ്റെ തുടക്കങ്ങളിലും പ്രത്യേകമായി കൊണ്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു. അത് നമസ്കാരത്തിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ് എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കസാരയിലിരുന്ന് നമസ്കരിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: മയ്യത്തിൻ്റെ കവിളിൽ മണ്ണ് വെച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര തെറ്റാണ് എന്നാണ് മറവ് ചെയ്യുന്നവർ പറഞ്ഞത്. മണ്ണ് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ മറവ് ചെയ്തോളൂ എന്നാണ് അവർ പറയുന്നത്. മണ്ണ് തലേണയായി വെക്കുന്നതിൻ്റെ വിധി എന്ത് എന്നാണ്?
2: മയ്യത്ത് കവറിൽ വെക്കുമ്പോൾ പ്രത്യേകിച്ച് മുഖം തുറക്കേണ്ടതില്ല, അങ്ങനെ പ്രമാണങ്ങൾ വന്നിട്ടില്ല. സാധാരണ വെക്കുന്നത് പോലെ വെച്ചാൽ മതിയാവും.
1: ചോദ്യം ഇതാണ്, വുളു എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നാൽ വുളു മടക്കേണ്ടതുണ്ടോ? വുളുവിൻ്റെ ഇടയ്ക്ക് വെച്ച് ബിസ്മി ചൊല്ലാത്തത് ഓർമ്മ വന്നാൽ മടക്കി എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ്.
0: നാല് മദ്ഹബുകളുടെ കൂട്ടത്തിൽ ഹംബലി മദ്ഹബിൽ, ഹംബലി മദ്ഹബിൻ്റെ അഭിപ്രായ പ്രകാരം ബിസ്മി ചൊല്ലാതെ ഉലൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഉലൂ ശരിയല്ല, ആ ഉലൂ കൊണ്ട് നിസ്കരിച്ചാൽ നിസ്കാരവും ശരിയല്ല എന്ന അഭിപ്രായമാണ്. അതേസമയത്ത് ബിസ്മി ചൊല്ലുന്നതിന് ബാക്കി മൂന്ന് മദ്ഹബുകളിലും സുന്നത്തായ കാര്യമായി കൊണ്ടാണ് പഠിപ്പിച്ചത്. ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഉലൂവിൻ്റെ പരിപൂർണതയിൽപ്പെട്ടതാണ്. അതേസമയത്ത് ഒരാൾ ബിസ്മി ചൊല്ലാൻ മറന്നാൽ അതുകൊണ്ട് അത് വുളൂവിൻ്റെ സിഹത്തിനെ അഥവാ വുളൂവിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന വിഷയമല്ല. അതേസമയം അതിൻ്റെ പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നതാണ് ബാക്കി മൂന്ന് മദ്ഹബുകളിലും അതിൻ്റെ അഭിപ്രായമായിക്കൊണ്ട് രേഖപ്പെടുത്തി കാണാവുന്നത്. അതിൽ ഭൂരിഭാഗ പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ ശരിയോടടുത്തു നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ബോധപൂർവം ബിസ്മി ചൊല്ലിക്കൊണ്ടു തന്നെ വേണം ഉളവ് ചെയ്യുവാൻ. ഇനി ഒരാൾ ഏതെങ്കിലും കാരണവശാൽ ഉളവ് ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലാൻ മറന്നാൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഉളവ് ശരിയായില്ല എന്ന് പറയാനോ, അത് കാരണത്താൽ ആ ഉളവ് അദ്ദേഹം വീണ്ടും എടുത്ത് വീണ്ടും നിസ്കരിക്കണമെന്ന് പറയുവാനോ തെളിവില്ല എന്നതു തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
1: ചോദ്യം ഇതാണ്, മൂക്ക് കുത്തുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്?
2: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ശരീരവുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്ക് കുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈയൊരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്ക് കുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
1: നിസ്കരിക്കുന്ന ആളോട് സലാം ചൊല്ലാൻ പാടുണ്ടോ? അങ്ങനെ ചൊല്ലാൻ പറ്റുമെങ്കിൽ നിസ്കരിക്കുന്ന ആൾ മടക്കുന്നത് എങ്ങനെയാണ് എന്നാണ്.
2: ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന മഹാപണ്ഡിതനും ലോകം അറിയപ്പെടുന്ന വ്യക്തിത്വവുമാണ്. അദ്ദേഹത്തിൻ്റെ ഫത്വകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ സലാം പറയണം എന്നാണ് കാണാൻ സാധിക്കുക. സുഡാനിൽ നിന്നുള്ള ഹമദ് മസ്ഊദ് എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയകമായി അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത് കാണാൻ സാധിച്ചു. തഹിയത്ത് നമസ്കാരത്തിന് മുമ്പ് പള്ളിയിലിരിക്കുന്ന ആളുകളോട് സലാം പറയാൻ പറ്റുമോ എന്നാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുത്ത മറുപടി, അതെ, പള്ളിയിൽ കടന്നു വന്നാൽ സൊഫിലെത്തിക്കഴിഞ്ഞാൽ സലാം പറയുക നമസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ്. അവിടെ ഹാജറുള്ള ആളുകൾ അവർ നമസ്കരിക്കുന്നവരായിരുന്നാലും ശരി സലാം പറയാം. നമസ്കരിക്കുന്ന ആളുകൾക്ക് കൈകൊണ്ട് സലാം അടക്കാം എന്നൊക്കെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സലാം പറയാം തഹിയത്ത് നമസ്കാരത്തിന് മുമ്പ് തന്നെ.
3: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖരായ പണ്ഡിതന്മാരാണ് നമുക്കൊപ്പം ചേർന്നത്.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്ഡം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്വരം, കരുണയും അലിവും നിറഞ്ഞ പ്രവാചകന്റെ അനുപമ വ്യക്തിത്വത്തിന്റെ ഈരടികൾ. ഗാനം അൻപവൻ പുകളമ്പിയ. ഗാനരചന ടി പി ആലിക്കുട്ടിക്കുരുക്കൾ. ഈണം നൽകിയത് വി എം കുട്ടി. ആലപിക്കുന്നു നിദാമോൾ.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞു മാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വെച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിന്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ, പെരുന്നാളിനോടനുബന്ധിച്ച് തൽബിയ പരിപാടികൾ, ചെവ്വാലമ്പിളി പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർ ക്വസ്റ്റിലൂടെ നിങ്ങൾ കേൾക്കാറുണ്ട്. ഇത്തവണ ഈ കഴിഞ്ഞ ബലിപെരുന്നാൾ ദിനത്തിൽ കുട്ടികളുടെ ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലൂടെ പോയിരുന്നു. പക്ഷേ പ്രത്യേകമായ റേഡിയോ പ്രോഗ്രാമുകളുടെ ഷെഡ്യൂൾ പ്രകാരം മുന്നോട്ട് പോയപ്പോൾ ചില പ്രോഗ്രാമുകൾ നമ്മൾ സ്പെഷ്യൽ പ്രോഗ്രാമായി കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്, പബ്ലിഷ് ചെയ്യുന്നത്. ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽസലാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സബീൽ പന്നിക്കോട്.
0: അപ്പോൾ സബീൽ സാറേ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് സ്റ്റാർ ക്വസ്റ്റ് ഓരോ ഒക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ നമ്മൾ നടത്താറുണ്ട്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ബലിപെരുന്നാളിൽ കുട്ടികൾ സ്റ്റാർ ക്വസ്റ്റ് തെൽബിയ സ്റ്റാർ ക്വസ്റ്റിലേക്ക് കുറേ പ്രോഗ്രാമുകൾ അയച്ചിരുന്നു. പക്ഷെ നമ്മുടെ തെൽബിയക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഷെഡ്യൂളിലായിരുന്നു തെൽബിയ റേഡിയോ പ്രോഗ്രാമുകൾ പോയിരുന്നത്. പക്ഷെ അതിൽ ചില കുട്ടികളുടെ പ്രോഗ്രാമുകൾ നമുക്ക് ആ സന്ദർഭത്തിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരുന്നു. പക്ഷെ നമ്മൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ സ്പെഷ്യൽ പ്രോഗ്രാമായി സ്റ്റാർ ക്വസ്റ്റിലൂടെ ഇപ്പോൾ
1: സംപ്രേഷണം.
0: അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം ആരുതാണ് കേൾക്കുന്നത്?
1: ഫാത്തിമ മർവ. നമുക്കൊരു മലയാളം പാട്ടുമായിട്ട് ഫാത്തിമ മർവ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്.
0: യെസ്, ഫാത്തിമ മർവയുടെ ഗാനം കേൾക്കാം, കേട്ടോളൂ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: 7-ാം ക്ലാസ്സിലെ കൊച്ചും പിടിക്കുകയാണ് ഫാത്തിമ മർവ.
2: അതെ,
1: ജി യു പി സ്കൂൾ
2: പന്തല്ലൂർ.
1: പന്തല്ലൂരിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇലാഹയ പുരാനോട് എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനമാണ് ഫാത്തിമ മർവ ആലപിച്ചിട്ടുള്ളത്. അപ്പോൾ ഫാത്തിമ മർവനോട് നമുക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി റേഡിയോ ഈവനിങ് ലൈവ് ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്.
2: അതെ,
1: ഫാത്തിമ മർവ ഈവനിങ് ലൈവ് കേൾക്കണം. എന്നിട്ട് ഇതുപോലൊരു പാട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് അതിലേക്ക് അവതരിപ്പിക്കണം. അതിലേക്ക് ആ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാല്ലേ?
2: 85-90-745-845.
1: അപ്പോൾ ഫാത്തിമ മർവ കേൾക്കുന്നുണ്ടെങ്കിൽ ആ നമ്പറൊന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഒത്തിരി പാട്ടുകൾ പഠിച്ചു വെച്ചിട്ട് ഏറ്റവും നല്ല പാട്ടുകളെന്ന് ഓരോ ദിവസവും വൈകുന്നേരം ഇങ്ങനെ അയച്ചിരട്ടെ.
2: അതെ, ഫാത്തിമ മർവയുടെ പാട്ടുകൾ എന്നും വൈകുന്നേരം ശ്രോതാക്കൾ കേൾക്കണം, കൂട്ടുകാരെല്ലാവരും കേൾക്കണം.
1: അപ്പോൾ ഫാത്തിമ മർവ കേട്ടല്ലോ, ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകും.
2: അടുത്തത് നമുക്കൊരു മലയാളം ഗാനം തന്നെയാണുള്ളത്,
1: വീണ്ടും
2: നൈല നഫീസ.
1: യെസ്, നൈല നഫീസ എവിടെയാണ് പഠിക്കുന്നത്? 7-ാം ക്ലാസ്സിൽ തന്നെയാണ് അല്ലേ?
2: അതെ,
1: അൽ ഹിക്മ മദ്രസ ചമ്പാട്, MES ബാവ സ്കൂൾ തലശ്ശേരി അല്ലേ,
2: കണ്ണൂർ ജില്ലയിലാണ്.
1: യെസ്, അപ്പോൾ നമുക്ക് ആദ്യം നൈല നഫീസയുടെ പാട്ട് കേൾക്കാം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. I am Naila Nafisa, 11 years old, studying in 7th standard at Al-Hikma Madrasa, Chambad and MS Bawa School, Talasheri.

0: മാഷാല്ലാ. ഷബീർ സാർ എന്താ പറയണ്? നൈലാന വിസിയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു?
1: ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് കേൾക്കുന്നത്.
0: ഒരു
1: ശ്രോതാക്കളുടെ
0: പുതുമയുള്ള പാട്ടല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ നമ്മൾ നേരത്തെ ഫാത്തിമ മറവൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇനി ഇവരൊക്കെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഈ പാട്ടാവട്ടെ ഇതുപോലത്തെ പാട്ടൊക്കെ ആട്ടെ, ഈവനിങ് ലൈവിൽ തിക്കും തിരക്കായിരിക്കും.
1: അതെ.
0: അതിലിനി വേറെ പുറത്തുനിന്ന് ഒരാൾക്കും നമ്മളെ ഇവിടെ സംപ്രേക്ഷണം ചെയ്യുന്ന കുട്ടികളൊന്നും ഒരുങ്ങിയാൽ മതി.
1: അതെ അതെ. അപ്പോൾ ഇവർക്ക് ഈവനിങ് ലൈവിൽ സാധാരണ ഒരു ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന പോലെ ഇവർക്ക് ഇവരുടെ പാട്ടുകളൊക്കെ അയക്കാൻ പറ്റും.
0: കുറച്ച് നന്നായിട്ടൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ.
1: അതെ.
0: ഇപ്പോൾ അവർ ചെയ്ത പോലെ തന്നെ വീട്ടിൽ നല്ലൊരു ഒരു ഒരു മുറിക്കകത്തിരുന്നിട്ട് നന്നായിട്ട് പാട്ടുകൾ ഓരോ ദിവസവും അതിന് ഒരു ഒരു രണ്ട് മൂന്നാല് പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഒരു ദിവസം ഇങ്ങനെ അയച്ചു തരട്ടെ.
1: അതെ.
0: അപ്പോൾ നൈലാ നഫീസ പാട്ട് അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ, നല്ലൊരു ഒരു എന്താ പറയുക, സെലക്ഷൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം.
1: അതെ.
0: അള്ളാഹിനെ കുറിച്ചുള്ള മനോഹരമായ ഒരു പാട്ടാണ്, ഗംഭീരമായിരിക്കുകയാണ്. സ്റ്റാർ ക്വസ്റ്റിൽ ഇനി ആരാണ്
1: അടുത്തത്? നമുക്കൊരു മലയാളം പാട്ട് തന്നെയാണ്, മഹ്നൂർ.
0: ആ പേര് പോലും പുതുമയുള്ളതാണ്.
1: അതെ.
0: അപ്പോൾ പാട്ടും പുതുമയാവും എന്ന് വിചാരിക്കുകയാണ്. മഹ്നൂർ എവിടെയാണ്?
1: അൽഹിക്കുമ മദ്രസ എടരിക്കോട്.
0: എടരിക്കോട് കൊടക്കാടൻ ഹൗസ് പാലാച്ചിറമാട് എടരിക്കോട് കോട്ടക്കൽ അല്ലേ?
1: അതെ.
0: ഇവിടെയാണ് മഹ്നൂർ ഉള്ളത്,
1: മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകൂട്ടുകാരൻ.
0: യാ, അപ്പം മഹ്നൂർ പൊളിക്കും എന്ന് തോന്നുന്നു, നോക്കാം നമുക്ക് അല്ലേ?
1: അതെ.

അതിരു കടക്കരുതാവേശം ആരാധനാഘോഷം, അതിരു കടക്കരുതാവേശം ആരാധനയാണാഘോഷം.

0: പ്രിയമുള്ളവരെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു തെൽബിയ പ്രോഗ്രാമിന് വേണ്ടി പ്രത്യേകം ഒരു റെക്കോർഡ് ചെയ്തെന്നായിരുന്നു, നമുക്കന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ റേഡിയോയിലെ മൊത്തം പ്രോഗ്രാമുകളുടെ ഷെഡ്യൂളിൽ ചില ചേഞ്ചസുകളൊക്കെ വരുത്തിയതുകൊണ്ട് തൽക്കാലത്തിൽ ആ സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് നമുക്ക് വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ
1: മെഹനോർ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുള്ളത്.
0: യെസ്, അപ്പോൾ ആകാശത്ത് അമ്പിളി എത്തി എന്നുള്ള പാട്ട്, അത് ആ സന്ദർഭത്തിൽ അനുയോജ്യമായ തെൽബിയയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ല പാട്ടായിരുന്നു. ഇതുപോലെ മറ്റൊരു പാട്ടുമായിട്ട് മെഹനൂറും വരട്ടെ.
1: അതെ, ഈവനിങ് ലൈവിലൊക്കെ ജോയിൻ ചെയ്യട്ടെ.
0: ഇനി ഈവനിങ് ലൈവ് മാത്രമല്ല, അതല്ലാത്ത നിലക്കും പിന്നെ നമ്മുടെ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ട് സ്റ്റാർ ക്വസ്റ്റ് ഉണ്ടാവും. അതുപോലെ ഇനി അതല്ല വേറെ കഥ മറ്റ് പാട്ടല്ലാത്ത വേറെ എന്തൊക്കെ സ്കില്ലുകൾ, അതൊക്കെ എല്ലാ ദിവസവും അവസരമുണ്ട്. പുറമെ സ്പെഷ്യൽ പ്രോഗ്രാമിന് അൽഹിക്കമ മദ്രസ ഹെഡ്രിക്കോഡാണല്ലോ, മദ്രസക്ക് സ്പെഷ്യൽ പ്രോഗ്രാം നമ്മൾ അനുവദിക്കുന്നുണ്ട്.
1: അതെ അതെ.
0: അപ്പം മെഹനൂർ മദ്രസയിൽ പോയിട്ട് സാറിനോട് പറയട്ടെ, 2-3 കുട്ടികളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പേസ് റേഡിയോയിലേക്ക് പോകാൻ തീരുമാനിച്ചു.
1: അതെ, ഒരു ദിവസം.
0: അപ്പോൾ റേഡിയോയിൽ വിളിക്കൂ, വിളിച്ചിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങാം. ഒന്നുകിൽ ഗ്രീൻ വാലിയിലേക്ക് വരാം, കോട്ടക്കന്ന് ഇവിടത്തെ വലിയ ദൂരമില്ലല്ലോ, അല്ലെങ്കിൽ നേരെ ഇവിടെ പോവാം,
1: പെരിന്തൽമണ്ണ
0: പോവാം. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ ഒരു ഒരു പ്രോഗ്രാമിന് വേണ്ടി കൂടി നിങ്ങൾ തയ്യാറാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വിളിച്ചിട്ട് വരണം കേട്ടോ.
1: അതെ അതെ.
0: എന്നാലും നമുക്ക് പ്രോഗ്രാം അടിപൊളിയാക്കാൻ പറ്റുള്ളൂ ഇൻഷാല്ലാ. അപ്പോൾ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമുകൾ തുടരുന്നു.
1: അടുത്തതായി ഒരു 5-ാം ക്ലാസ്സുകാരിയാണ് നമ്മുടെ കൂടെ ചേരുന്നത്, ആസിയ എ കെ.
0: ആസിയ എ കെ ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. സ്ഥലം എവിടെയായിരുന്നു?
1: കൊടുവായൂർ,
0: പാലക്കാട് അല്ലേ?
1: അതെ.
0: വെരി ഗുഡ്. അപ്പോൾ ആസിയ എ കെയുടെ പാട്ടിനായി കാത്തിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഞാൻ ആസിയ, പാലക്കാട് പുതുനഗരം ഇസ്ലാമിക് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്.

0: മാഷാല്ലാ. അപ്പം ഇത് എല്ലാവരും അടിപൊളിയാണല്ലോ.
1: അതെ, ഈ കൂട്ടുകാരെല്ലാവരും ഇത്ര പാട്ട് അയച്ചതുകൊണ്ടാണല്ലോ നമുക്ക് ഷെഡ്യൂൾ പ്രകാരം
0: ആണ്.
1: പെരുന്നാളിന് അയക്കാൻ പറ്റുന്നത്.
0: അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കണേ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നതേ, ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിലുള്ള ആസിയ എക്കെയും അതുപോലെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഫത്തിമ മർവയും നൈല നഫീസയും മഹനൂർ അല്ലേ, ഇവർ ഇനിയിപ്പോൾ ഇവരെപ്പോ ഇതിന് ഇവരെ പോലെ തന്നെ ഇനി വരാനുള്ള അവർ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവരെല്ലാവരും പാടെ കൂടിയിട്ട് നമ്മൾ പ്രോഗ്രാമുകൾ ഇനിയും ഗംഭീരമായിട്ട് തന്നെ അയക്കുകയാണെങ്കിൽ നമുക്ക് ദിവസം മതിയാവില്ല,
1: മതിയാവില്ല.
0: അപ്പോൾ സൂപ്പർ ആയിരിക്കുകയാണ്. ഇപ്പോൾ ആലപിച്ചിട്ടുള്ള അതിമനോഹരമായൊരു ഗാനം ആസിയ എ കെ. ആസിയയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. മഷാല്ലാ, ഓർമ്മിപ്പിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, വൈകുന്നേരത്തെ ഈവനിങ് ലൈവ്.
1: അതെ, ഈവനിങ് ലൈവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 85 90 7 4 5 8 4 5.
0: എന്നിട്ട് പറയണം, ഈവനിങ് ലൈവിൽ പറയണം, ഞാൻ തൽബിയ പ്രോഗ്രാമിൻ്റെ അന്ന് എനിക്ക് പറ്റിയില്ല, സങ്കടം ഉണ്ടാവും, സങ്കടം അറിയിച്ചോട്ടെ, പക്ഷേ സന്തോഷമായി പിന്നീട് കേട്ടതിൽ. അപ്പോൾ ആ സന്തോഷത്തിന് ഒരു സമ്മാനം പോലെ തന്നെ അടുത്തൊരു പ്രോഗ്രാമായിട്ട് അവിടെ ലൈവിലോ എന്നൊക്കെ ഒന്ന് വരണം, കമൻ്റ് ചെയ്യണം അല്ലേ. നമുക്ക് നോക്കാം വല്ല ആരൊക്കെ വരുന്നുണ്ടോ നോക്കാം അല്ലേ.
1: അതെ,
0: ഇൻഷാല്ലാ.
1: അപ്പോൾ ഏതായാലും നമ്മുടെ ഈയൊരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ സമയമായിട്ടുണ്ട്. നമ്മൾ ഈ കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ ഇനിയും അടുത്ത എപ്പിസോഡുകളിലായിട്ട് തുടരും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: അറബി എഴുത്തുകാരനായ മൻഫലൂത്തി തൻ്റെ പുസ്തകത്തിലൊരു ഒരു കൊച്ചുകഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ പറ്റിയാണ് കഥ എഴുതുന്നത്. നല്ല ശരീരം ചുറുചുറുക്കുള്ള നല്ല ആവേശമുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ കൂട്ടുകാരൻ. എല്ലാ കാര്യങ്ങൾക്കും താല്പര്യത്തോടുകൂടി ഇടപെടുന്ന ഒരാളായിരുന്നു അയാൾ. പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തെ ചെന്നു കണ്ടത് തൻ്റെ കട്ടിലിൽ ഒട്ടിക്കിടക്കുന്ന ഒരു ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതുപോലെ മാത്രമേ അയാളുള്ളൂ എന്നാണ്. അത്രയധികം ശരീരം ക്ഷീണിച്ച് അവശനായ എല്ലും തോലും മാത്രമാകുക എന്ന് പറയുമല്ലോ, ഇറച്ചില്ലാതെ അങ്ങനെ ആ കട്ടിലിനോട് ചാരിക്കിടക്കുന്ന ഒരാളെയാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് മൂത്രത്തിൻ്റെ മണമുണ്ട്, അവിടെ കാഷ്ടത്തിൻ്റെ മണമുണ്ട്, വൃത്തിയാക്കാത്തതിൻ്റെ ദുർഗന്ധം ആ റൂമിലുണ്ട്. അവിടെ പരിചരിക്കാൻ ഭാര്യയില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല, അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് അയാൾക്കുള്ളത്. അങ്ങനെ കഴിയുന്ന ആ ഒരു കൂട്ടുകാരൻ്റെ വേദനയെക്കുറിച്ച് മൻഫലൂത്തി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടുകാരൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ കൈ പിടിച്ച് നീ ഈ അവസ്ഥയിലെത്താൻ കാരണം എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ കൂട്ടുകാരൻ പറഞ്ഞ മറുപടി അൽഖസുൽ ഊല എന്നാണ്. അൽഖസുൽ ഊല, ഒന്നാമത്തെ കപ്പ്, ഒന്നാമത്തെ സിപ്പ്, അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അവസ്ഥയിലായിരുന്ന, നല്ല ശരീരമുണ്ടായിരുന്ന, കുടുംബം കൂടെ ഉണ്ടായിരുന്ന, ഒട്ടനവധി സുഹൃത്തുക്കളൊപ്പം ഉണ്ടായിരുന്ന, ആളുകൾക്കിടയിൽ സജീവമായി ഇടപെട്ടിരുന്ന ആ ചുറുചുറുക്കുള്ള ആ മനുഷ്യൻ എല്ലും തോലുമായി ഒറ്റപ്പെട്ട് വീട്ടിൽ കഴിയേണ്ടി വന്ന സാഹചര്യത്തിൻ്റെ കാരണം ഒന്നാമത്തെ സിപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ സിപ്പും ഒന്നാമത്തെ പഫും അത് നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അത് കോളേജിൽ നമ്മളോടൊപ്പം പഠിക്കുന്ന കൂട്ടുകാരാകാം, സ്കൂളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കെ നമുക്ക് ഫ്രീയായി സൗജന്യമായി തരാൻ വേണ്ടിയുള്ള നമ്മുടെ ജ്യേഷ്ഠ സുഹൃത്തുക്കളാകാം. അവർ ഒരുപക്ഷെ ഇതിൻ്റെ വിൽപ്പനയുടെ കണ്ണികളാകും, വിൽപ്പനയുടെ കണ്ണികളാകും. ഗൗരവത്തിൽ നമ്മൾ ആ വിഷയം കാണണം. അപ്പോൾ അവർ തരുന്ന ഈ ഒന്നാമത്തെ ഒരു സിപ്പോ ഒന്നാമത്തെ ഒരു പഫോ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അന്ത്യം വളരെ ഭയാനകമായിരിക്കും. ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഒരു ദുരന്ത സാഹചര്യത്തിലേക്കാണ് ലഹരി ഉപയോഗിക്കുന്നവരെത്തുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അല്ലേ, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം മദ്യമാണെന്നും എല്ലാ മദ്യവും നിഷിദ്ധമാണെന്നും 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല, ഒരു ഉപകാരമില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല മദ്യം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്താ മദ്യം നിഷിദ്ധമാക്കിയത്? അത് മനുഷ്യനെ അവനല്ലാതാക്കി മാറ്റുന്നു എന്നതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനെ നശിപ്പിച്ചു കളയുന്ന, അവൻ്റെ ശരീരത്തെ നശിപ്പിച്ചു കളയുന്ന, ഒന്നും തന്നെ ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല, അനുവാദമല്ല. അപ്പോൾ എൻ്റെ ശരീരം കേടൊന്നോട്ടെ, എനിക്കെന്താ പ്രശ്നം എന്ന ചോദ്യം ചോദിക്കാൻ പറ്റൂല. ഞാനല്ലേ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ പറ്റൂല. നമ്മുടെ ശരീരത്തിൻ്റെ അവകാശം നമുക്കില്ലല്ലോ. ആരാ പറഞ്ഞത് നമ്മുടെ ശരീരത്തിൻ്റെ അവകാശം നമുക്കാണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ ലോകരക്ഷിതാവായ അള്ളാഹുവാണ്. അതുകൊണ്ട് ആ അള്ളാഹു പറഞ്ഞതുപോലെ മാത്രമാണ് നമ്മുടെ ശരീരം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയെ അവനല്ലാതാക്കി മാറ്റുകയാണ്, കുടുംബത്തിൽ നിന്ന് അകറ്റുകയാണ്, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്, ഒരുപാട് ദുരന്തങ്ങൾക്ക് അല്ലെ അക്രമങ്ങൾക്ക് കാരണമാകും. ജയിലിനുള്ളിൽ കഴിയുന്ന കുറ്റവാളികളായ ആളുകളിൽ ഭൂരിഭാഗം ആളുകളും മദ്യം ഉപയോഗിച്ച ആളുകളോ ലഹരി ഉപയോഗിച്ച ആളുകളോ ആണ്. അവർ ചെയ്ത കുറ്റകൃത്യം ഈ മദ്യം ഉപയോഗിച്ചു ലഹരി ഉപയോഗിച്ചു എന്നല്ല, അതല്ല അവരുടെ ശിക്ഷയുടെ കാരണം. മറിച്ച് അവർ കൊലപാതകം ചെയ്തവരാണ്, വ്യഭിചാരം ചെയ്തതല്ല ബലാത്സംഗം ചെയ്തതാണ്, അവർ അക്രമങ്ങൾ നടത്തിയതാണ്, കട അടിച്ചു പൊളിച്ചതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അക്രമങ്ങൾക്ക് കൂട്ടുന്നതാണ്. ഇതൊക്കെ ചെയ്തത് ഈ ലഹരിയുടെ ഒരു ഉപയോഗം കാരണത്താലാണ് എന്നറിയുമ്പോൾ അത് അത്രമേൽ ഗൗരവമുള്ള വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസി എന്തായാലും ഇത്തരം ലഹരി ഉപയോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അങ്ങനെ ഒരു ഒന്നാമത്തെ സിപ്പിൽ നിന്ന്, ഒന്നാമത്തെ പഫിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ നമ്മളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഒന്നാമത്തതിൽ പെടാതിരിക്കുക. ആദ്യം കിട്ടുമ്പോൾ ഇതെനിക്ക് പറ്റൂല വേണ്ട എന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്ന് രുചിച്ചു നോക്കുക, ഒന്ന് രസിച്ചു നോക്കുക. എല്ലാവരും കൂടിയപ്പോൾ ഒരു വട്ടമല്ലേ, എപ്പോഴെങ്കിലും ഒരു പിന്നെ വിജയാഘോഷ സമയത്തല്ലേ, എന്തെങ്കിലും ഒരു ആഘോഷ നിമിഷത്തിലല്ലേ, ഒരു കല്യാണത്തലേന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരിൽ ഒരു യാത്രക്കിടയിലല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ചാൽ അവസാനം നമ്മൾ ഒറ്റപ്പെടും എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാവപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നെ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി

അവരെ വിട്ട് പിരിയുകയുണ്ടായി. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ കരളമാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച 10 വയസ്സുകാരൻ, അവൻ അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ സുബഹി സ്വലൊക്കെ കഴിഞ്ഞ് വന്ന് വാപ്പാക്ക് ഒരു ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ദീനീ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരു 10-17 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി, അവനും പെട്ടെന്ന് തലച്ചോറിൽ രക്തം വാർന്ന് മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വതാല ആ രണ്ട് മക്കൾക്കും സ്വർഗം കൊടുക്കട്ടെ. അതിലൂടെ അവരുടെ മാതാപിതാക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗം സമ്മാനിക്കട്ടെ. അത് നമുക്കും അതിന് സാക്ഷിയായവർക്കുമൊക്കെ പാഠമായി മാറുമാറാകട്ടെ. അപ്പോൾ ഞാൻ അതിലൊരു കുടുംബത്തെ സന്ദർശിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കാതിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു കുട്ടി മരിച്ചാൽ ഒരാൾ ചെയ്യേണ്ട കാര്യം, തൻ്റെ മകൻ മരിച്ചാൽ അല്ലെങ്കിൽ മകൾ മരിച്ചാൽ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം, അൽഹംദുലില്ലാ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലലാണ്. അങ്ങനെ ചൊല്ലുന്നൊരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ബൈത്തുൽ ഹംദ് കൊടുക്കും, സ്വർഗത്തിൽ ഒരു വീട് സമ്മാനമായി കൊടുക്കും എന്ന ഹദീസിലുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സാധാരണ അങ്ങനെ ഉണ്ടാകുമ്പോൾ എവിടെ പോയാലും നമ്മൾ അന്വേഷിക്കും. ഈ മരണവീട്ടിലും രോഗസന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ ആളുകൾ പൊതുവെ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, ഒക്കെ എടുത്ത് വൈകി പുറത്തേക്കിറങ്ങാനായ മയ്യത്ത് വീണ്ടും അയച്ച് കാണുന്ന തിരക്കായിരിക്കും ഉണ്ടാകുക. മയ്യത്ത് ഉള്ളൊരു സ്ഥലത്ത് ചെന്നാൽ മയ്യത്ത് കാണാനുള്ള തിരക്കാണ് ആൾക്കാർ ചെയ്യുക. ആ മയ്യത്തിൻ്റെ ജനാസയിൽ പങ്കെടുത്ത് പൂർണ്ണമായും അവിടെ നിന്ന് തസ്ബീത്തൊക്കെ ചൊല്ലി ആ കുടുംബത്തെ അവിടെ വീട്ടിലാക്കി ആശ്വസിപ്പിച്ച് അവരെ ചേർത്ത് പിടിച്ച്, ഇതൊക്കെയാണ് ഒരു മരണ വീട്ടിൽ ചെയ്യേണ്ടത്. പക്ഷെ അതല്ല പലപ്പോഴും നടക്കുക. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ കാതിൽ ചോദിച്ചു, നിങ്ങൾ അൽഹംദുലില്ലാ ഇന്നാലില്ലാഹി വ ഇന്നാലൈഹി റാജിഊൻ എന്ന് ചൊല്ലിയിലെ രണ്ടാളും? അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞു, മൗലവി എങ്ങനെ നോക്കിയിട്ടും കുട്ടി മരിച്ചതിന് ഒരു അൽഹംദുലില്ലാ എന്ന് മനസ്സറിഞ്ഞു പറയാൻ പറ്റുന്നില്ല. അൽഹംദുലില്ലാ ഇന്നാലില്ലാഹി വ ഇന്നാലൈഹി റാജിഊൻ എന്നൊക്കെ ചൊല്ലി, പക്ഷേ കുട്ടി മരിച്ചതാണല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് ഞാൻ വൈഫിനോടും ചോദിച്ചു, അപ്പോൾ വൈഫും ഇതേ മറുപടിയാണ് പറഞ്ഞത് എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരോട് ആ സമയത്ത് പങ്കുവച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഖുത്ബയിൽ പറയാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞ് മരണപ്പെട്ടാൽ നമുക്ക് അൽഹംദുലില്ലാ പറയാൻ കഴിയും എന്നത് കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. മക്കൾ മരണപ്പെട്ടിട്ടില്ലെങ്കിലും ആ ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യത്തിന് വലിയ പുണ്യമുണ്ട്. ഇനി എങ്ങാനും അവരെ വഴിമധ്യേ നമുക്ക് നഷ്ടപ്പെട്ടാൽ അങ്ങനെയാണല്ലോ വിശ്വാസമൊക്കെ ഉറപ്പിക്കേണ്ടത്. ഞാൻ എൻ്റെ ഈദിന് നടത്തിയ ഖുത്ബ യഖീനിനെ കുറിച്ചായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുത്ബയിലും അത് പരാമർശിച്ചു. എന്തുകൊണ്ട് യഖീന് ബോധ്യം ഉള്ളിലുണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷണമോ അപകടമോ പ്രതിസന്ധിയോ രൂപപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് ഉപകാരപ്പെടുക. കയ്യിൽ റെയിൻകോട്ട് വെക്കുന്നത് എപ്പോഴും മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല, മഴയായി ആകാശം പെയ്തിറങ്ങുമ്പോൾ ഞാനും എൻ്റെ വസ്ത്രവും എൻ്റെ പുസ്തകവും എൻ്റെ രേഖകളും ഒന്നും അതിൽ നനഞ്ഞ് കുതിരാൻ പാടില്ല എന്നുള്ള ബോധ്യം കൊണ്ടാണ്. ഹെൽമെറ്റ് ധരിക്കുന്നത് ആ ഒരു ഇഷ്യൂ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനാണ് എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തെ ദൃഢീകരിച്ചു വെക്കുന്നത്, കൺഫ്യൂഷനുകളെ മുഴുവൻ ക്ലിയർ ചെയ്ത് ഒരു ശക്തമായ വിശ്വാസത്തിൻ്റെ വക്താവായി ഹൃദയത്തിൽ ഉറച്ച നിലപാടുള്ള ആളായി മാറുന്നത്. തീർച്ചയായും അത് നമ്മൾ ഓരോ കാര്യങ്ങളും അഭിമുഖീകരിക്കേണ്ട ഒരു സമയം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി തന്നെയാണ്. ഈ കുട്ടികൾ മരിക്കുന്ന വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അള്ളാഹുവിൻ്റെ വാക്കെടുത്ത് ഉദ്ധരിച്ചു, എന്താണ്, സമറത്തു ഫുആദിഹി അവൻ്റെ ഹൃദയത്തിൻ്റെ സമ്പന്ന അവൻ്റെ ഹൃദയത്തിൻ്റെ ഫലമായ അവൻ്റെ ഹൃദയത്തിൻ്റെ വിഭവമായ കുഞ്ഞിനെയാണ് ഞാൻ മരിപ്പിച്ചത് എന്ന പ്രയോഗമാണ്. അപ്പോൾ ഒരു കുട്ടി മരിക്കുമ്പോൾ അത്രയും വലിയ വിഷമങ്ങളൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അപ്പോൾ ആയുസ്സിൽ കുട്ടികൾ പ്രസവിച്ചുടനെ മരിച്ചവരും പിന്നീട് നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായ ആളുകൾക്കൊക്കെ അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ അൽഹംദുലില്ലാ അള്ളാഹു പടച്ചോനെ നിനക്കാണ് സ്തുതി, ഇന്നാലില്ലാഹി വ ഇന്നാലൈഹി റാജിഊൻ, നമ്മളെല്ലാവരും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങേണ്ടതാണ് എന്ന ഒരു ഉൾക്കൊണ്ട മനസ്സോടെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോയെന്ന് ഓരോരുത്തരും പരിശോധിക്കുക. ഇനി അതിൻ്റെ കാരണങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹുവതാല നമുക്ക് തന്നത്, റബ്ബാണല്ലോ തന്നത്, റബ്ബ് തന്നപ്പോൾ സ്വീകരിച്ച അതേ മനോഭാവത്തോടുകൂടെ തിരിച്ചു കൊടുക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റണം. റബ്ബ് തന്നത് എന്തിനാണ്? പരീക്ഷിക്കാനാണ്. ഇന്നമാ അംബാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്താണെങ്കിലും നിങ്ങളുടെ സന്താനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് പരീക്ഷണാണ്. ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം.

0: അള്ളാഹുവിന്റെ അടുത്താണ് മഹത്തായ പ്രതിഫലം ഉള്ളത് എന്നാണ്. അപ്പൊ കയ്യിൽ മാസം കിട്ടുന്ന ശമ്പളം, നമുക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്നത്, കച്ചവടത്തിൽ നിന്ന് കിട്ടുന്നത് ഒക്കെ നമുക്കുള്ള പരീക്ഷണമാണ്, നമുക്ക് പഠിച്ചു തരുന്ന പരീക്ഷണമാണ്, നമ്മുടെ ഇൻകം നമുക്കുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെലവഴിക്കും, എന്തൊക്കെ ചെയ്യും, ഏതിലേക്കൊക്കെ കൊടുക്കും, എങ്ങനെയൊക്കെ നിർവഹിക്കും, എവിടെയൊക്കെ പിടിച്ചു വെക്കും, എവിടെയൊക്കെ പിശുക്കും, എവിടെയൊക്കെ ദുർത്ത് കാണിക്കും, അതുണ്ടായിട്ടും ഇല്ലെന്ന് ആരോടൊക്കെ പറയും എന്നൊക്കെ നോക്കാൻ വേണ്ടി തന്നതാ. അതിനെയാണ് മക്കളെ കാര്യത്തിലുള്ള ലക്ഷ്യം അല്ലേ. മക്കളും ഒക്കെ പരീക്ഷണമാണ്. അപ്പൊ ആ പരീക്ഷണം ചിലപ്പോൾ എന്ത് ചെയ്യും, മക്കളെ വളർത്താൻ തന്നിട്ട്, വളർത്തി വലുതാക്കാൻ അവസരം തന്നിട്ട് പരീക്ഷിക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും, പഠിച്ചവൻ വഴിമധ്യേ തിരിച്ചു വിളിക്കും. അപ്പോൾ പഠിച്ചവൻ തന്ന അതേ മനസ്സോടുകൂടെ തിരിച്ചു കൊടുക്കാൻ ഒരു വിശ്വാസിക്ക് പറ്റും അല്ലേ. ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ അധിപൻ അല്ലാഹാണ്. യഖ്ലുഖു മാ യശാ യഹബു ലിമൻ യശാ ഇനാസൻ വയഹബു ലിമൻ യശാ ദുക്കൂറ. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഉണ്ടാക്കും. പിന്നെ യഹബു ലിമൻ യശാ ഇനാസൻ, കുറെ ആളുകൾക്ക് പഠിച്ചവൻ പെൺകുട്ടികളെ കൊടുക്കും, കുറെ ആളുകൾക്ക് പഠിച്ചവൻ ആൺകുട്ടികളെയും കൊടുക്കും. അപ്പൊ എന്താ ഒന്നാമത്തെ ഉത്തരം, കുട്ടി മരിച്ചാൽ ഒരു വ്യക്തിക്ക് നിങ്ങളെ മോന് മരിച്ചിട്ടോ പോയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയാനുള്ള സംഭവം എന്താ, ഈ കുട്ടിനെ കിട്ടിയപ്പോൾ അൽഹംദുലില്ലാ എന്നാ പറഞ്ഞു. അതുകൊണ്ട് കുട്ടിനെ തിരിച്ചു കൊടുക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയണം. എന്റെ പരീക്ഷണത്തിൽ പരാജയപ്പെടുമ്പോൾ എനിക്ക് അവനെ തിരിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ, ഇനി ഈ നിലപാട് കൊണ്ട് ഞാൻ വിജയിക്കണം എന്ന് ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഈ സ്വഹാബത്തിന്റെ ഒക്കെ ചരിത്രം എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ സലഫുകളുടെ ഒക്കെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ, അവരുടെ ഒക്കെ മരണത്തിന് ശേഷം അവരുടെ മക്കളെക്കുറിച്ചും ആ മരണത്തെയൊക്കെ അവർ കൈകാര്യം ചെയ്ത രീതി കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടും. അബൂ ത്വൽഹത്തുൽ അൻസാരി ഒരു കച്ചവടത്തിന് പോവുകയാണ്. നമ്മളെ പോലെ അല്ലല്ലോ അവർ കച്ചവടത്തിന് പോകുന്നത്, എങ്ങനെ ഒട്ടകത്തിലോ കുതിരപ്പുറത്തോ നടന്നിട്ടൊക്കെയാണ് പോണത്. വീഡിയോ കോളിൽ സംസാരിക്കാനും വാട്സാപ്പ് മെസ്സേജ് അയക്കാനും എന്നുള്ള ഓപ്ഷനൊന്നുമില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം പോകുമ്പോൾ മകന് കലശലായ രോഗം ഉണ്ടായിരുന്നു. കുട്ടിയുടെ രോഗചികിത്സയും വീടും കുടുംബമൊക്കെ പോറ്റണമെങ്കിൽ അധ്വാനിക്കാൻ പോകണം. അപ്പോൾ പോവുകയാണ്, പോകുമ്പോൾ ഭാര്യ യാത്രയാക്കി തിരിച്ച്. അദ്ദേഹം കുറേ മണിക്കൂറുകൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ചോദിച്ചു, ഉമ്മുസ്ലൈമിനോട് ചോദിച്ചു, ഉമ്മുസ്ലൈം എന്താ മോൻ്റെ വിശേഷം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നല്ല ഉഷാറാണ്, അവൻ ഏറ്റവും ഉഷാറിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും ഉഷാറിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു. അദ്ദേഹം ഭക്ഷണമൊക്കെ വിശദമായി കഴിച്ചു, ഭാര്യ കൂടെ ഇരുന്നു, സന്തോഷിപ്പിച്ചു. രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മുസ്ലൈം ചോദിക്കുകയാണ്, ഏ അബാ ത്വൽഹ, അബൂ ത്വൽഹ എന്ന് വിളിക്കുകയാണ്. ത്വൽഹയുടെ വാപ്പാന്നാണ് അറബ്സ് അങ്ങനെ വിളിക്കുക. അറബ്സ് മോന്റെ പേരിലേക്ക് ചേർത്തിട്ടാണ് വിളിക്കുക. ഏ അബാ ത്വൽഹ, അബൂ ത്വൽഹ, അറായിതലൗ അന്ന ഖൗമൻ ആരു ആരിയതഹും അഹ്ല ബൈതിൻ ഫതലബു ആരിയതഹും അലഹും അയംനഉഹും. ഭർത്താവിനെ ഇരുത്തി കൗൺസിലിംഗ് ചെയ്യാണ് ഭാര്യ. എന്താ അറായിതലൗ അന്ന ഖൗമൻ ആരു ആരിയതഹും അഹ്ല ബൈതിൻ, ഒരു വീട്ടുകാര് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ കൊടുത്തേൽപ്പിച്ച കാര്യം തിരിച്ചു ചോദിച്ചാൽ അത് കൊടുക്കണ്ടേ? അപ്പൊ അബൂ ത്വൽഹ പറഞ്ഞു, ആ കൊടുക്കണം. എങ്കിൽ ഫഹ്തസിബ് ഇബ്നിക്, നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവോട് പ്രതിഫലം ആഗ്രഹിക്കുക. നമ്മളെ മോൻ മരിച്ചിട്ടുണ്ട്, മോൻ പോയിട്ടുണ്ട്, അള്ളാഹു തന്നതാണ്, അള്ളാഹു അത് തിരിച്ചെടുത്തിട്ടുണ്ട്. അള്ളാഹു ഒരാളെടുത്ത് ഉപയോഗിക്കാൻ, നമ്മളൊരാളെടുത്ത് ഉപയോഗിക്കാൻ കൊടുത്തൊരു സാധനം അയാൾ തിരിച്ചു വെച്ചാൽ നമ്മൾ കൊടുക്കണ്ടേ? കൊടുക്കണം. അതിൽ പരാതിപ്പെടാൻ പാടുണ്ടോ? അല്ല. ഭർത്താവിനെ നല്ല കൺവിൻസ് ചെയ്തതിൻ്റെ ശേഷം, ഭർത്താവുമായിട്ടുള്ള ശാരീരിക ബന്ധമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം, ഭക്ഷണമൊക്കെ കൊടുത്തതിൻ്റെ ശേഷം, എല്ലാം റിലാക്സ് ചെയ്യിച്ചതിൻ്റെ ശേഷം പറയാം. അപ്പം അബൂ ത്വൽഹ പക്ഷേ അതേ സെൻസിൽ അത് എടുക്കാൻ പറ്റില്ല. അബൂ ത്വൽഹ കുപിതനായി, അദ്ദേഹം ഭാര്യനെ തല്ലാനും ചവിട്ടാനൊന്നും പോയില്ല. ദീനാണ് അവർക്കൊക്കെ. അവർ പ്രവാചകൻ്റെ അടുത്ത് പോയി, ഇവനോട് പരാതി പറഞ്ഞു, എൻ്റെ മുസ്ലിം എന്നോട് എങ്ങനെയാണ് നബിയെ ചെയ്തത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾ ഇന്ന് നടത്തിയ ശാരീരിക ബന്ധത്തിൽ അടക്കം ബർക്കത്ത് ചെയ്യട്ടെ. അല്ല എന്താ ചെയ്തറിയോ, 9 കുട്ടികളെ കൊടുത്തു. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോൾ അതിലെടുത്ത ദീനി സ്റ്റാൻഡിന് 9 ഹാഫിളിയങ്ങളെ കൊടുത്തു, 9 ആലിമീങ്ങളെ കൊടുത്തു, 9 ദാഴിമാരെ കൊടുത്തു, ലോകം പേരെടുത്തു പറയുന്ന മക്കളെ കൊടുത്തു. ഒരുപാട് പാഠങ്ങൾ ഈ ചരിത്രം പകരുന്നുണ്ട്. ഒരു വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുത്ബ പറയുന്ന പള്ളിയിലിരുന്ന് പകുതി കേട്ടും പകുതി കേൾക്കാതെയും ഫുള്ള് കേട്ടും ഫുള്ള് ഉൾക്കൊള്ളാതെയൊക്കെ പോകുമ്പോഴും എന്തെങ്കിലും ഒരു വെളിച്ചം ഒക്കെ കിട്ടാനുണ്ട്. സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും പ്രശ്നങ്ങളെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്നതിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തച്ചു തീർക്കലല്ല, ആക്ഷേപിച്ചു തീർക്കലല്ല, തർക്കിച്ചു തീർക്കലല്ല. ഭാര്യ പറഞ്ഞാൽ അങ്ങനെ കേൾക്കണ്ട, അങ്ങനെ ഉണ്ടല്ലോ പഴമക്കാരുടെ ശൈലിയാണ്. ഇങ്ങനെ പറയാം, ഞാൻ അങ്ങനെ കേൾക്കുക, എന്തേ കേട്ടു. അവർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, വന്ന ഉടനെ മരണ വാർത്ത പറയേണ്ടതില്ലായിരുന്നു എന്നുള്ളത്, അത് പരിഹരിക്കാൻ ഒരു നബിൻ്റെ അടുത്തേക്ക് പോയി അല്ലേ. ഇസ്ലാമിലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇസ്ലാമിലെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭർത്താവിന് ഡോമിനൻസ്, ഭർത്താവിന് എന്താണ്, ഖവ്വാമാണ് ഭർത്താവ്. അരിജാലോ ഖവ്വാമുന അലൻ നിസ, പുരുഷൻ സ്ത്രീയെക്കാളും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുള്ള എന്താ ഒരാളാണെന്ന് പറഞ്ഞത് എന്തിലാണ്? ഭാര്യനെ നേരെ നോക്കി നടത്തുന്നതിലാണ്. അഭിപ്രായം കേൾക്കണേലും സ്വീകരിക്കണേലും ഒന്നല്ല, മനസ്സിലായില്ലേ? അഭിപ്രായം കേൾക്കണേലും സ്വീകരിക്കണേലും ഒന്നല്ല. ഭാര്യന്റെ അടുത്ത് നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ആ നിർദ്ദേശം കേൾക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിസന്ധിപ്പെട്ട ഒരു ദിവസം സുലഹ് ഹുദൈബിയ, ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങാൻ നിൽക്കുമ്പോ അവിടെ അറുത്ത് കൊടുക്കണം. ആരും ഉറക്കണില്ല, നബി പറഞ്ഞിട്ട് ആരും ഉറക്കണില്ല. നബിയെ എന്തിനാ നബിയെ ഇവരോട് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഇവരോട് ഇങ്ങനെ കുനിഞ്ഞു നിൽക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ തീരുമാനമാക്കി തരൂലേ ഇവരെ? നമ്മൾ പഴയ ടീമൊന്നുമല്ല, നമ്മുടെ ആളുണ്ട്, അർത്ഥമുണ്ട്, സംഘമുണ്ട്, സൈന്യമുണ്ട്, എന്തിനാ നബി ഇവർക്ക് ഇങ്ങനെ? ഉമർ ഖത്താബ് ചോദിച്ചു. നേരെ ഉമ്മു സലമന്റെ നബിന്റെ കൂടെ ആ യാത്രയിലുണ്ടായിരുന്നത് ഉമ്മു സലമ ബീവിയാണ്. നബിനെക്കാളും വയസ്സുണ്ട്, നബിനെക്കാളും വലിയ പ്രായമുണ്ട്, നബി കല്യാണം കഴിച്ച നബിന്റെ ഭാര്യയാണ്. മുസ്ലിമ ആരും ഞാൻ പറഞ്ഞ കേൾക്കണില്ല കേട്ടോ, ഒരു അയബും തോന്നിയില്ല. മുസ്ലിമ ബീവി നബിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ മുടി മുറിക്ക, എന്നിട്ടാണ് വിതരണം ചെയ്യുക. നിങ്ങൾ മുറിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും മുറിക്കും. കാണിച്ചു കൊടുക്കും നബിയെ, പറഞ്ഞാ പോരാ. നബി മുറിച്ചു, മുടിയാണ് വിതരണം ചെയ്തു, എല്ലാവരും ഓർത്തു. ഖലാസ്, അപ്പൊ ആയത്തിറങ്ങി, വലിയൊരു വിജയമാണ്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല, വലിയൊരു വിജയമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അത് പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിമും പ്രവാചകനും തമ്മിലുള്ള ഈ സംഭാഷണത്തിനിടയിൽ കുട്ടി മരിക്കുമ്പോൾ എടുക്കേണ്ട സ്റ്റാൻഡ് മാത്രമൊന്നുമല്ല, കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് മാറാകെ മാന്തി കീറി ആകെ നിലവിളിച്ച് അല്ലേ, എന്തിനേ പഠിച്ചോനേ എന്നോട് ഇത് ചെയ്തു എന്നല്ലേ ചോദിച്ച്. ഭർത്താവ് ഒന്ന് ഭർത്താവിന് അത്രയും നല്ല വൃത്തിക്ക് സ്വീകരിച്ചു. അതിന്റെ കാര്യം എന്താ? ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റാണ് എന്റെ കാര്യം. ഇത് പഠിച്ചോൻ തന്നതാണ്, പഠിച്ചോന് ഇഷ്ടം ഉണ്ടാകുമ്പോൾ തിരിച്ചെടുക്കാം. എനിക്കുള്ളതൊക്കെ റബ്ബ് തന്നതാണ്. എന്റെ ഏത് സ്വിച്ചും വേണമെങ്കിൽ പഠിച്ചോൻ എപ്പോഴും ഓഫാക്കാം. ഓക്സിജൻ ശരീരത്തിൽ ഓരോ മിനിറ്റിലും ഉണ്ടാവുക എന്നുള്ളത് പഠിച്ചോൻ തന്നൊരു സാധന. പഠിച്ചോനാ സ്വിച്ച് ഓഫാക്കിയാൽ ഇപ്പുറത്തൊരു സിലിണ്ടറിന്റെ കൊണ്ടു നിൽക്കുന്നുണ്ട്, അതിന് ഒരു ട്യൂബ് ഇട്ടിട്ട് കൊടുക്ക്, ഫിറ്റ് ചെയ്ത് തരും, എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവസാനിക്കും. എത്രയോ മനുഷ്യന്മാരുണ്ട് അങ്ങനെ ജീവിക്കുന്നവർ. അള്ളാഹു അവർക്കൊക്കെ അവരുടെ ഹൃദയത്തിൽ ഈമാനിനെ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അതല്ല, ഈ കിഡ്നി പോയി, ഡയാലിസിസ് മെഷീൻ്റെ അടുത്ത് അങ്ങനെ കിടക്കും, അത്രയല്ലേ ഉള്ളൂ. പഠിച്ചോൻ ഓഫാക്കിയത് ഓഫായിട്ട് അവിടെ കിടക്കും. അപ്പൊ ഒന്നാമത്തെ ഉത്തരം അതാണ്. ഇനി രണ്ടാമത്തെ ഉത്തരം എന്താ അറിയോ? രണ്ടാമത്തെ ഉത്തരം, അള്ളാഹു ആ മാതാപിതാക്കളോട് കാണിക്കുന്ന കാരുണ്യമായിരിക്കും ചിലപ്പോൾ അത്. നോക്ക്, നിങ്ങൾ നമ്മൾ ഖളർ അലൈഹിസ്സലാമയും പിന്നെ ഖളർ അലൈഹിസ്സലാമയും വേറൊരു നബിയും ഒന്നിച്ചൊരു യാത്ര പോയല്ലോ. ഖളർ അലൈഹിസ്സലാമയും മൂസാ നബി അലൈഹിസ്സലാമയും ഒന്നിച്ചൊരു യാത്ര പോയി. വഴിമധ്യേ ഒരു കുട്ടിയെ അടിച്ചു കൊന്നു അല്ലേ, ഒരു കുട്ടിയെ അടിച്ചു കൊന്നു. അതിന് കിട്ടണ നമുക്ക് കിട്ടേണ്ട പാഠം എന്താ? കുട്ടിനെ അടിച്ചു കൊല്ലാന്നല്ല, ഞമ്മക്ക് കുട്ടിനെ അടിച്ചു കൊല്ലാന്നല്ല. അവിടെ എന്തിനാ കൊന്നത്? ഈ കുട്ടി വളർന്നാൽ ഇവരുടെ മാതാപിതാക്കൾക്ക് ഈ കുട്ടി ദോഷമായി മാറുന്ന അവരുടെ ഈമാനിനെ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ചിലപ്പോൾ ഒരു കുഞ്ഞിനെ അള്ളാഹു സുബ്ഹാനഹു വതാല പിൻവലിക്കണം എന്തിനായിരിക്കും? ഈ മാതാപിതാക്കളുടെ ഈമാൻ കാക്കാനായിരിക്കും. ഈ മോൻ വളർന്നപ്പം വേറെന്തോ ഒരു സാധനമായി, ഇവരുടെ തന്നെ ഈമാൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ അവനിപ്പോ നല്ല നിലക്ക് അവന് എന്താ പറയാ, പിന്നെ ശരീരത്തിന്റെ വിധികളൊന്നും ബാധകമല്ലാത്ത കാലത്ത്, മൂന്നാം വയസ്സിലോ നാലാം വയസ്സിലോ അഞ്ചാം വയസ്സിലോ ഒമ്പതാം വയസ്സിലൊക്കെ ഓനോട് പോകുമ്പോൾ എന്താ വിചാരിക്കേണ്ടത്? ശരിക്കും എന്റെ പടച്ചോൻ എന്നോട് കാരുണ്യാണ് ചെയ്ത്. കാരണം ഇവിടെ പേര് കേട്ട റൗഡികളും ഗുണ്ടകളൊക്കെ ഉണ്ട്, 52 വെട്ടണോലും മനുഷ്യനെ റോട്ടിലിട്ട് വെട്ടിക്കൊല്ലണോലൊക്കെ ഉണ്ട്. ഓരൊക്കെ അമ്മാന്റെ പള്ളിയിൽ നിന്ന് വന്നു തന്നെയാണ്. അങ്ങനത്തെ ഒരു മോന്റെ പേരിൽ അറിയപ്പെടേണ്ടി വന്നില്ലല്ലോ. അറിയിക്കാൻ കഴിയണം നമുക്ക്, എങ്ങനെയാണ് പടച്ചോൻ വിധിച്ചതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ മനസ്സിന് സമാധാനം ഉണ്ടാവും, കാരുണ്യം ഉണ്ടാകും അല്ലേ. പലപ്പോഴും ഈ അള്ളാഹുവിന്റെ വിധിയിൽ പല നന്മകളും ഉണ്ടാകും. ആ നന്മകളൊന്നും ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. അള്ളാഹുവിന്റെ വിധിയിൽ ചില വലിയ നന്മകൾ ഉണ്ടാകും. ഇപ്പോ മുസ്ലിമിന്റെയും അബൂ തൽഹന്റെയും സംഭവത്തിൽ തന്നെ ആ കുഞ്ഞു മരിച്ചപ്പോ, ആ കുഞ്ഞു മരിച്ചാൽ ഞങ്ങൾക്ക് 9 ഹാഫിളിങ്ങളായ കുട്ടികളെ പഠിച്ചു തരും എന്നവർ ഇതിച്ചിട്ടില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതാല പിന്നീട് അവർക്ക് കൊടുത്തതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഏത് വിധിയിലും പിന്നീട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ, ഇപ്പൊ കരളൊക്കെ മാറ്റി വെച്ച്, ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു കരളൊക്കെ മാറ്റി വെച്ച്, ജീവിതത്തിൽ ഒരിക്കൽ പോലും വിചാരിക്കാത്തൊരു കാര്യത്തിൽ അയാൾ നിന്നു, കരഞ്ഞ് തന്റെ കുഞ്ഞിനു വേണ്ടി അയാള് ജനങ്ങളോട് പണം അഭ്യർത്ഥിച്ചു. അത് ഞാൻ പറഞ്ഞപ്പോ അയാളുടെ മുഖം, അയാളുടെ ഭാര്യയും കണ്ണമർത്തിച്ചിമ്മി. ആ കുഞ്ഞു നഷ്ടപ്പെട്ടതിലേറെ വേദന, ജനങ്ങൾക്ക് മുന്നിൽ എന്റെ കുഞ്ഞിന് നിങ്ങൾ പൈസ തരണം എന്ന് പറഞ്ഞ് നിന്നപ്പോഴുണ്ടായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ചാരിറ്റി നടത്തുന്ന, സോഷ്യൽ വെൽഫെയർ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒക്കെ നല്ലതന്നെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് സഹോദരന്മാരെ? അങ്ങനെ അയാൾ ഇങ്ങനെ വന്ന് നിന്ന് കരഞ്ഞാലേ നിങ്ങൾ പൈസ കൊടുക്കുള്ളൂ, നമ്മൾ പൈസ കൊടുക്കുള്ളൂ? ചാരിറ്റിയുടെ ഈ രീതികളൊക്കെ തിരുത്തണം. അങ്ങനെ ഒരാളുടെ വയറിങ്ങനെ തുറന്ന് കാണിച്ച് അവിടെയുള്ള ട്യൂബൊക്കെ കൂടെ കാണിച്ചാലേ പൈസ കൊടുക്കുള്ളൂ എങ്കിൽ, അങ്ങനെ കൊടുക്കണ പൈസക്ക് കൂലി കിട്ടണതിനെ കുറിച്ച് നല്ലോണം ആലോചിച്ചോളി, നല്ലോണം ആലോചിച്ചോളി. ഈ പറയുന്ന പൈസ ആ കൊടുക്കുന്ന പൈസ അതിനുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു. തൂബും അയാളുടെ പിന്നെ അവയവവും അയാളുടെ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. എനിക്ക് എന്റെ ആത്മസുഹൃത്തിന്റെ കാര്യത്തിൽ തോന്നിയത് എന്താ അറിയോ, ഞാനിങ്ങനെ എപ്പോഴോ ഒന്ന് പരാമർശിച്ചു പോയി സംഭാഷണത്തിനിടയിൽ, നിങ്ങൾക്ക് ആ ഒരു ക്യാമറക്ക് മുന്നിലേക്ക് നിൽക്കേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോ ഈ ഭാര്യയും ഭർത്താവും ഞങ്ങൾ മൂന്നാളും മാത്രമുള്ള റൂമിൽ രണ്ടാളും കണ്ണമർത്തി ചിമ്മി ആത്മാഭിമാനത്തിനേറ്റ ഒരടിയാണത് പറഞ്ഞു. കുട്ടിക്ക് വേണ്ടി നാട് മുഴുവൻ ഇളകി വന്നപ്പോ എല്ലാവരും എന്നോട് ആവശ്യപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ ചെയ്യുന്ന എന്താ പ്രശ്നം, ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, ഇതിലിപ്പോ നമുക്ക് ചിലപ്പോൾ ഒന്നും ബോധ്യപ്പെടില്ല. അസ അൻ തക്റഹു ഷൈൻ വഹു ഖൈറുലക്കും, നിങ്ങൾ നിങ്ങൾക്ക് ദോശാന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ഖൈറായിരിക്കും. വസാ അൻ തുഹിബ്ബു ഷൈൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ദോഷമായിരിക്കും. ഈ കുണ്ണിന്റെ കരളൊക്കെ മാറ്റി വെച്ചു. പിന്നെ ആ ട്രീറ്റ്മെന്റും ചികിത്സയും മുന്നോട്ട് പോകാൻ എത്ര പൈസ വേണം സഹോദരന്മാരെ? പിന്നെയും പിന്നെയും പരീക്ഷണങ്ങൾ ഇങ്ങനെ വരികയാണ്, ഓരോ ബില്ലിംഗ് കൗണ്ടറിൽ ഇങ്ങനെ പോയി നിൽക്കേണ്ടി വരുമ്പോൾ എവിടുന്ന് ഉണ്ടാക്കുത്? എവിടുന്ന് ഉണ്ടാക്കുത്? ആത്മാഭിമാനത്തെ നിരന്തരം പണയം വെച്ച് അപ്പോ ഇപ്പെന്താ ചെയ്ത് ഇപ്പൊ പടച്ചോൻ അവനെ പിൻവലിച്ചു. ഹലോ, ആ സഹോദരി പറഞ്ഞു, അവന്റെ എളാപ്പയാണ് ഈ കരൾ കൊടുക്കണേ. ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അയാൾ തീരുമാനിച്ചു ഞാനാണ് കൊടുക്കണത്. കുടുംബത്തേക്ക് അയാൾ ഉപദേശിച്ചു, എല്ലാരെയും പറഞ്ഞു ബോധ്യപ്പെടുത്തി, കടന്നു കൊടുത്തു അയാൾ. അത്രേ ഉള്ളൂ ഞാൻ എന്റെ സദസ്സിനോട് പറയണേ. ഇങ്ങനത്തെ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് കുടുംബങ്ങൾ മാത്രമല്ല ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. ഹോസ്പിറ്റൽ തീരുമാനിക്കുന്നിടത്ത് അതൊരു അസ്ല. ഹോസ്പിറ്റലുകളൊക്കെ പൊതുവേ അതിനൊരു വ്യവസായത്തിന്റെ തലമുണ്ട്, നിഷേധിച്ചിട്ട് കാര്യമല്ല. പച്ചക്ക വരാതിരുന്നിട്ടും കാര്യമില്ല. ഇനി കൂടുക, അമേരിക്കയിലും യൂറോപ്പിലുള്ള വമ്പൻ കമ്പനികൾ വന്ന് നമ്മളെ നാട്ടിലെ ഹോസ്പിറ്റലുകളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എക്സ്പെൻസ് ഭീകരമാകാൻ പോവാണ്. നമ്മളുടെ ഫേസ്ബുക്ക് ഐഡികളിലും നമ്മൾക്ക് സംസാരിക്കാവുന്ന ഇടത്തൊക്കെ പറയേണ്ടത് അതാണ്, അതിന്റെ പരിഹാരങ്ങളെ കുറിച്ചാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്, പൊതു ഇടത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്നുള്ളത്. ഞാൻ പറയണേ, അങ്ങനെ നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ ഇഷ്യൂ തപ്പടെ തീരുമാനമാക്കണം, 10 മിനിറ്റ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെ പറയും ഒക്കെ പറയും. ചിലതൊക്കെ ജനുവിനായിരിക്കും കേട്ടോ, പക്ഷെ അതിലൊക്കെ കൃത്യമായ ചർച്ച വേണം. പല ഹോസ്പിറ്റലുകളുണ്ട്, പല സാഹചര്യങ്ങളുണ്ട്, പലരോടും ഡിസ്കസ് ചെയ്യാൻ പറ്റും, പല ഡോക്ടേഴ്സിനും പല നിരീക്ഷണങ്ങളായിരിക്കും. അപ്പൊ ആ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ അവന് മരണമാണ് ഹൈറെങ്കിൽ ഈ കരളെടുക്കണീന്റെ മുമ്പ് പടച്ചോനെ എന്റെ കുട്ടിനെ നീ കൊണ്ടുപോയിക്കോ എന്ന് ഞാൻ പറഞ്ഞു. ഏതുമ്മാക്ക് അങ്ങനെ പറയാൻ പറ്റുക? വലിയ സംഭവമല്ലേ അത്. ഇപ്പൊ ഞാൻ പറയണത് ചില ഹൈറുകൾ ഉണ്ടാവും, കുട്ടിനെ അങ്ങനെയാണ് നഷ്ടപ്പെടല്, ചിലപ്പോൾ ഭയങ്കര ഹൈറായിരിക്കും. ഒരു ചികിത്സക്ക് പോലും അവസരം കിട്ടാതെ കുട്ടിയാണ് പോയി, ഭയങ്കര സങ്കടം ഉണ്ടാവും. ഒരു സങ്കടമല്ലേ, കാരണം എന്താ അറിയോ, ഈ ക്യാമറിന്റെയൊക്കെ മുന്നിൽ നിന്ന് നാട്ടുകാരുടെ മുഴുവൻ മുന്നിൽ അഭിമാനങ്ങളെ പണയം വെച്ച് കണ്ടൊരവസ്ഥ പഠിച്ചോ തന്നില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ഹൈർ ഉണ്ടാകും, നമ്മൾ എങ്ങനെ ചിന്തിച്ചാലും അതിലൊക്കെ ചില ഹൈറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി അഞ്ചാമത്തെ കാര്യം എന്താ അറിയങ്ങള്, നാലാമത്തെ കാര്യം എന്താ അറിയോ, അൽഹംദുലില്ലാ എന്ന് പറയല് വലിയൊരു ഇബാദത്താണ്. അജബല്ലി അമ്രിൽ മുമിൻ, മുമിനിന്റെ കാര്യം മഹാ അത്ഭുതമാണ്. ഇന്നെ അമറഹു കുല്ലുഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. അവന് സന്തോഷം വന്ന ശക്കറ ഫകാന ഖൈറുൽ ലഹു, അള്ളാഹുവിനെ അവൻ സ്തുതിക്കും അല്ലേ, അവൻ അള്ളാഹുവിനോട് നന്ദി പറയും, അപ്പൊ അവന് ഖൈറാണ്. വൈന അസബഹു ദറ സബറ, അവന് ബുദ്ധിമുട്ടുകൾ വന്നാൽ എന്ത് ചെയ്യും, അവൻ ക്ഷമിക്കും, അപ്പോഴും അവന് ഖൈറാണ്. അതുകൊണ്ട് എന്താണെങ്കിലും അതൊക്കെ അവന് ഖൈറായി മാറുന്ന ഒരു സാഹചര്യമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. നോക്കൂ, നിങ്ങൾ നമ്മൾ ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ വരികളൊക്കെ ഇങ്ങനെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണുന്ന കുറേ കൗലുകളുണ്ട്, അവരുടെ മനോഹരമായ കൗലുകളുണ്ട്. മഹാനായ ഇമാം ഷുറൈഹ് റഹിമഹുല്ല അദ്ദേഹം പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ വന്നാൽ ഇന്നീല തുസീബുനി അൽ മുസീബ, എനിക്ക് ചില മുസീബത്തൊക്കെ വരും, കുട്ടി മരിച്ചു, അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ ക്രിയാറ്റിൻ്റെ അളവ് കൂടി, അല്ലെങ്കിൽ ഞാനിങ്ങനെ പണിതുരത്തുന്ന വീട് എന്താ അതിൻ്റെ വാർപ്പ് കെട്ടാൻ പറ്റിയില്ല, രണ്ടും മൂന്നും മഴ കൊണ്ട് അതിൻ്റെ ചുമര് ഇടിഞ്ഞു വീണു, ഏയ് അല്ലെങ്കിൽ ഞാനും എൻ്റെ കുട്ടികളും മക്കളൊക്കെ ഒന്നിച്ചുറങ്ങേണ്ടതിന് പകരം ഞാനിങ്ങനെ ഒരു പ്രവാസിയായി 10-12 ആളുടെ റൂമിൽ എല്ലാം കടിച്ചമർത്തി സഹിച്ച് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ എന്താണെന്നുള്ള ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്, അതാണ് മുസീബത്ത് അല്ലേ. അങ്ങനെ മുസീബത്ത് ബാധിച്ചാൽ കേട്ടോളിങ്ങൾ, 4 തവണ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും, അൽഹംദുലില്ലാ എന്ന് ഞാൻ 4 വട്ടം പറയും. ഒന്നെന്തിനാ, അഹമ്മദ് ഹുദാലം തക്കുനാളം, ഇതിലേറെ വലുത് തന്നില്ലല്ലോ, ജോലി പോയിട്ടില്ലല്ലോ, ജോലി ചെയ്യാനുള്ള കഴിവുണ്ടല്ലോ, ഏയ് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലായല്ലോ, മനസ്സിലാകാതെ ഇങ്ങനെ 4th stage എത്തിയിരുന്നെങ്കിലോ. അപ്പൊ ഏത് കിട്ടിയാലും ആ കിട്ടിയിലൊരു അൽഹംദുലക്ക് വോപ്പുണ്ട്, ഏത് കിട്ടിയാലും ആ കിട്ടിയതിലൊരു അൽഹംദുലക്ക് വോപ്പുണ്ട്. ഇനിയോ അഹമ്മദ് ഇദാ റസഖനി അസ്ബറ അലൈഹ, എനിക്ക് ക്ഷമിക്കാൻ പറ്റി, ഉടനെ തൂങ്ങി മരിക്കാന്ന് തോന്നിയില്ല, അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചില്ല, അല്ലെങ്കിൽ പടച്ചോനെ ചീത്ത പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ഞാൻ ഇബാദത്ത് ചെയ്തിട്ടും പടച്ചോനെ നീ എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്തതെന്ന് ചിന്തിച്ചില്ല അല്ലേ. ഇനി വഹ്മദു ഇദാ വഫഖനി ഇസ്തിർജ, എനിക്ക് ക്രിയാറ്റിൻ കൂടുതലാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അതിനാണ് ഇസ്തിർജ എന്ന് പറയുന്നത്. മരിച്ചാ ചൊല്ലാളല്ലേ, മരിച്ചാ മാത്രം ചൊല്ലാളല്ല കേട്ടോ, അവിടെ വണ്ടി ആക്സിഡന്റ് ആയി, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് ഇസ്തിർജാവ് ഓർമ്മ വന്നു, അപ്പോഴും ഞാൻ അൽഹംദുലില്ലാ പറയും, ആ എനിക്ക് ഇന്നാലില്ല ചൊല്ലാൻ പറ്റുമല്ലോ, അങ്ങനത്തെ ഒരു വിശ്വാസം എനിക്കുണ്ടല്ലോ. അതായത് നമ്മളെ ശരിക്ക് ടെസ്റ്റ് ചെയ്യണത് എവിടെയാണ്, നമ്മളെ ശരിക്ക് ടെസ്റ്റ് ചെയ്യണത് എവിടെ, നമ്മളാ വണ്ടി കണ്ട് ഇടിച്ചിട്ട് നമ്മളെന്തോ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അവിടെ നമ്മൾ അല്ലോ എന്ന് വിളിക്കുവോ, അതാ വിഷയം. നോർമലി അല്ല എന്ന് വിളിക്കാൻ പണിയൊന്നുമില്ല കേട്ടോ. നമ്മളൊരു കനാലിക്കട മറിയാണ്, അഞ്ചാളുള്ള വണ്ടി ഒരു കനാലിക്ക് ഇങ്ങനെയാണ് പോണ പോക്ക്, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇങ്ങനെയുണ്ട് താഴത്തേക്ക് വരെയാണ്. മംഗലാപുരത്ത് ഫ്ലൈറ്റ് ദുരന്തം ഉണ്ടായാൽ ദുരന്തത്തിൽ രക്ഷപ്പെട്ടു രണ്ടാൾ, അല്ല ഒരാള്. ഞാനൊരു കണ്ണൂരിലൊരു പരിപാടിക്ക് വന്നപ്പോൾ ബസ് സ്റ്റോപ്പിൽ അദ്ദേഹം കാത്തിരിക്കുന്നുണ്ട്, അപ്പം പരിചയപ്പെട്ടു, അങ്ങനായി. ഇപ്പം ഇയാളെ പേരിട്ടപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളല്ലേ ചോദിച്ചു. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാഠം ഒരു 2 കിലോമീറ്റർ യാത്രക്കിടയിൽ കിട്ടി. ഞാനത് നിങ്ങൾ പറഞ്ഞു തരുന്നത് മൊബൈൽ പറഞ്ഞു. ഫ്ലൈറ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ വിൻഡോൻ്റെ അടുത്തായിരുന്നു ഞാൻ, ഞാനെടുത്ത് ചാടി മരത്തിൻ്റെയും കൊമ്പിൻ്റെയും ഒക്കെ അടിയിൽ കൂടെ ഞാനിങ്ങനെ താഴോട്ട് വരികയാണ്. വീണ ഉടനെ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, എനിക്ക് ഇറങ്ങി ഓടണം എന്ന് തോന്നി. ഞാൻ ഓടി കുറേ ദൂരം, ഞാൻ ഓടിയപ്പോൾ പെട്ടെന്ന് ഒരു പൊട്ടൽ കേട്ടു. ഞാൻ ആ പൊട്ടൽ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ നേരെ ഫോൺ എടുത്ത് ഭാര്യനെ വിളിച്ചിട്ട് ഞാൻ ദുരന്തത്തിലൊക്കെ പെട്ടിട്ടുണ്ട്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. പത്രക്കാരൻ ഞോട് ചോദിച്ചു എന്താ പറയുള്ളത്, എന്നോട് പറഞ്ഞ മറുപടി എന്താ അറിയോ, ഞാൻ ആ ദുരന്തം ഉണ്ടായപ്പോൾ അള്ളാനെ മാത്രമേ വിളിച്ചുള്ളൂ, അള്ളാനെ വിളിച്ചാൽ അള്ള രക്ഷിക്കുന്നു, എനിക്ക് പ്രായോഗികമായിട്ട് മനസ്സിലായി എന്ന്. മനസ്സിലായില്ലേ, അത്രേ ഉള്ളൂ. അവിടെ നമ്മളെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സ്പേസാണ്. നമ്മളെ കുട്ടി മരിക്കുക, നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുക, നമ്മളെ മോനെ പറ്റി ഒരു മോശം വാർത്ത കേൾക്കുക, അതൊക്കെ എന്താ ദുരന്തങ്ങളുടെ കാര്യമാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ മനുഷ്യൻ്റെ ഒരു വോയിസ് ഇന്ന് എൻ്റെ ഫോണിൽ വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മോനെ വേണ്ടി പ്രാർത്ഥിക്കണം, അവൻ അവിടെ ഒഴിവാക്കി നാട്ടിൽ വന്നപ്പോൾ ഒന്ന് വൈകുന്നേരം ഞാൻ അവനോട് സംസാരിക്കുന്നുണ്ട്. അല്ലാഹു ശരിക്കും ആ കുട്ടിയോട് സംസാരിക്കാനുള്ള ഒരു തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ, അവനെ തിരിച്ചു കൊണ്ടുവരണേ നമുക്ക്. അവൻ പറഞ്ഞു ഈ പയ്യൻ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, നല്ല നല്ല കുട്ടികളൊക്കെ പടച്ചോൻ കൊണ്ടുപോവുകയാണ്, നമുക്കുള്ളതൊക്കെ നമുക്ക് പരീക്ഷണത്തിനായി ഇവിടെ ബാക്കി വെക്കുകയാണ്, അത്രേ ഉള്ളൂ. അതിലും അദ്ദേഹം ദീനാണ് മനസ്സിലാക്കുന്നത്. ആ അങ്ങനെ ദീന് മനസ്സിലാക്കി പോകുമ്പോൾ ഒരു പ്രശ്നമല്ല. നാലാമത്തെ ഹംദന്തിന് വാർജു ബിഹ സവാബ്, ഞാനതുകൊണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ചല്ലോ, ഞാൻ ഇസ്തിർജായി ചൊല്ലിയല്ലോ, എനിക്ക് രോഗമുണ്ട് അതുകൊണ്ട് എനിക്കൊരു കൂലി കിട്ടാണ്ട് എന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറയും. വഹ്മദു ഇദാലം തക്കുൻ ഫി ദീനി, അതെന്റെ ദീനിലല്ലെങ്കിൽ. എന്തെല്ലാം ഫിത്നയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അല്ലേ, എന്തെല്ലാം ഫിത്ന. ഫിത്നയെന്ന് നമുക്ക് തോന്നുന്നല്ല, അറിവ് ഇസ്ലാമിലില്ല എന്നൊരു ചങ്ങാതി പ്രസംഗിക്കലുണ്ട്, അതിന് ഭയങ്കര ആയത്വ ദീസൊക്കെ. അപ്പൊ അത് ശരിക്കും സൂക്ഷ്മമായി കേൾക്കാത്ത ആൾക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. ഒരു സെക്കുലർ സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ ഓം പറയുന്ന ദീന് ഭയങ്കര സ്വീകാര്യമായ ദീനായിരിക്കും. വിളക്ക് കൊളുത്തണോൾക്കുണെങ്കിൽ കൊളുത്ത, കൊളുത്തണ്ടാത്തവൾക്ക് കൊളുത്തായിരിക്കണ്ട, എന്താ പഞ്ച് ഡയലോഗ് അല്ലേ. പക്ഷെ അതിന്റെ കസലെന്താ, ഇതൊക്കെ മത ആചാരങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. അതേ വേദിയിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഞാനൊന്ന് ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന സ്വീകരിക്കോ, ഞാനൊന്ന് കുരിശു വരച്ചിട്ട് ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന സ്വീകരിക്കോ പറ്റുമോ. അൽഫാത്തിഹ ഓതിയിട്ട് അങ്ങനെ ഒന്നും ചെയ്യണമല്ലോ പറ്റൂല, അതൊക്കെ ദീനാണ്, അതൊക്കെ മതാണ്. അപ്പോ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന്റെ മതത്തെ സംസ്കാരത്തിന്റെ പേരിൽ നമ്മളെ തലയിൽ കിട്ടരുത്. അപ്പൊ അത് വേണ്ടാന്ന് അറിയുമ്പോൾ അതിനോട് പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണങ്ങളോട് ശാന്തമായി വൈജ്ഞാനികമായി ബുദ്ധിപരമായി പ്രാമാണികമായി പ്രതികരിക്കാൻ പഠിക്കുക. ആരും അങ്ങനെ അങ്ങനെ മൂക്കിൽ വലിക്കുന്നില്ല. അതൊക്കെ പോട്ടെ പറഞ്ഞാൽ അടുത്തത് വരും. അടുത്തെന്താ, ഓൻ പള്ളിക്ക് പോണ ആളാണ്, ഓ നിസ്കരിക്കണ ആളാണ്, നാളെ വരാൻ പോണ അതാണ്. അവർക്ക് നിസ്കരിക്കുന്ന ടീമാട്ടോ, ശ്രദ്ധിക്കണം, അതാ വരാൻ പോണത്. ഓരോന്നിനും വാല് ചുരുട്ടിക്കൊടുത്ത് പിന്നോട്ട് പോന്നാൽ വരാൻ പോണത്. പറയേണ്ടിടത്ത് പറയേണ്ടത് പറയണ നിലപാടെന്ന് പറയാ, മനസ്സിലായില്ലേ, പറയേണ്ടിടത്ത് പറയേണ്ടത് പറയണ നിലപാടെന്ന് പറയാ. അത് പാർട്ടിന്റെ പേരിൽ അതിനോട് കോംപ്രമൈസ് ആക്കാൻ പറ്റൂല. ഒരാൾ ചെയ്യും വേറൊരാൾ ചെയ്യൂല, രണ്ടുകൂട്ടരുണ്ടായിക്കോട്ടെ എന്നാണ്. എന്താണ് ഇതേ പാർട്ടിയുടെ ഒക്കെ മുൻഗാമികൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ ചെയ്തത്, അവരെന്ത് ധീരമായ സ്റ്റാൻഡ് എടുത്തത്, അതിന്റെ കാരണം എന്താ? ആ കാരണം പറഞ്ഞു പോണം. അത് രാഷ്ട്രീയല്ല, അത് ദീനുണ്ട്. മതനേതൃത്വം രാഷ്ട്രീയത്തിലല്ല, മതനേതൃത്വം അതിലുള്ള ദീനിലേ ഇടപെടുന്നത്. രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ രീതിക്കനുസരിച്ച് പോണീന് കുഴപ്പമൊന്നുമില്ല, പറ്റാത്തത് വന്നാൽ പറയുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറഞ്ഞു, മുസീബത്തുൻ തുഖ്ബിലു ബിക അലല്ലാഹി ഖൈറുൻ ലക മിൻ നിഅമതിൻ തുൻസീക ദിക്റല്ലാഹ്. വല്ലാത്തൊന്നാണ് അത്, അതാ മറ്റൊന്ന്. അൽഹംദുലില്ലാ പറയാനുള്ള പ്രചോദനം മറ്റൊന്ന് അതാണ്. മുസീബത്തുൻ തുഖ്ബിലു ബിക അലല്ലാഹ്, നിനക്കൊരു ദുരന്തം വന്നിട്ട് അനക്ക് പടച്ചോൻ എങ്ങനെ സ്ഥിരമായിട്ട് ഓർമ്മ വരികയാണ്, അതാണ്. ഖൈറുൻ ലക മിൻ നിഅമതിൻ തുൻസീക ദിക്റല്ലാഹ്, അള്ളാഹുവിന്റെ ദിക്ർ തന്നെ മറപ്പിക്കുന്ന അനുഗ്രഹം നിനക്ക് വരുന്നില്ലാറ നല്ലത്. പൊടി പൊടിച്ച ബിസിനസ്, ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് കയറുക, പക്ഷേ ലഹുർ അസ്രക്ക് കഴിഞ്ഞു മരിവിക്ക് പോയി ഒറ്റടിക്കുന്ന നിസ്കാരം, എന്താ കാര്യം? ഒരു കാര്യമല്ല എന്നാ. അപ്പൊ നിനക്കൊരു രോഗമുണ്ട്, ഒരു പരീക്ഷണുണ്ട്, ഒരു പ്രശ്നമുണ്ട്, അള്ളാഹിനോട് നിരന്തരം വർത്താനം പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ നീ ഹൈറൈറ്റ് എടുത്തോ എന്നാണ്. മാത്രമല്ല ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയാ, ലൗ കുശിഫ ലിൽ അബ്ദി ഹിക്മത്തുല്ലാഹി ഫീ മഖ്ദൂരിഹി, ഒരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അള്ളാഹു നൽകിയ ഖദറിലുള്ള ഹിക്മത്തൊക്കെ വെളിപ്പെടുത്തി കൊടുത്താൽ, ലറാ അന്ന മഖ്താറ അല്ലാഹു ലഹു ഖൈറുൻ മിം മഖ്താറഹു ലിനഫ്സിഹി, എന്താണ് ഒരു അള്ളാഹു തന്റെ അടിമക്ക് വിധിച്ച കാര്യങ്ങളിലെ ഹിക്മത്ത് മനസ്സിലാക്കി കൊടുത്താൽ താൻ സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുക്കുന്നതിനേക്കാൾ അള്ളാഹു തെരഞ്ഞെടുക്കണം എനിക്ക് നല്ലതെന്ന് മനസ്സിലാകുമെന്ന്. അതിപ്പോ നമുക്കൊക്കെ ജീവിതത്തിൽ വന്ന എന്ത് ദുരന്തങ്ങൾ എടുത്തോളൂ, നമ്മളമ്മ പെട്ടെന്ന് മരിച്ചു, നമുക്ക് ഭയങ്കര സങ്കടം അല്ലേ. അമ്മ ഇങ്ങനെ 25 കൊല്ലം നമ്മളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കടന്ന് മരിക്കേണ്ടി വന്ന സുഹൃത്തുക്കളെ, ചിലപ്പോഴൊക്കെ അമ്മാന്റെ മനസ്സിലുണ്ടാകും എന്ത് ഞാൻ ഓനെ എങ്ങനെ നോക്കിയതാ, എന്നിട്ട് എന്റെ കുട്ടികൾക്ക് ഇപ്പൊ എനിക്ക് ഇത്രയൊക്കെ മക്കളുണ്ടായിട്ട് ആര് കുഞ്ഞ വേണ്ട നോക്കി കഴിഞ്ഞു, ഖലാസ്, എന്താ സംശയമുള്ളു, എന്താ സംശയമുള്ളു? അപ്പൊ അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മളൊന്ന് ചെയ്യും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മ ബാത്ത്, ഈ കുട്ടികളെ നഷ്ടപ്പെട്ടാൽ ഉള്ള അങ്ങനത്തെ അസലുകൾ അതൊക്കെ ഉൾക്കൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു വ്യക്തിക്ക്, അതിലൂടെ ഒരു വ്യക്തിക്ക് കിട്ടണ മറ്റൊരു നേട്ടം എന്താ അറിയോ? അതാണ് സ്വബറാക്കിയ സ്വർഗം കിട്ടും. നമ്മളെ കുട്ടികളെ നമ്മളെ കബറങ്ങ് വന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വലതും സ്വാലിഹും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണ ഒരു മോനുണ്ടാണെന്ന് നമ്മൾ ആഗ്രഹം അല്ലേ. എന്നാലും നമ്മളെ സ്വർഗത്തിൽ സ്വർഗവാതിലേക്ക് കാത്തു നിൽക്കും. നമ്മൾ ദീനനുസരിച്ച് ജീവിക്കണവരാണെങ്കിൽ അവൻ്റെ ശുപാർശ നമുക്ക് ബൈത്തുൽ ഹംദക്ക് കടക്കുക, അത്രേ ഉള്ളൂ. എന്ത് സിമ്പിളാ വിഷയം മനസ്സിലാക്കി വെക്കാൻ. അപ്പൊ അതിങ്ങനെ ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ടത്. കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക.
1: ബാറകല്ലാ ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. പരീക്ഷണങ്ങൾ വരുമ്പോൾ അൽഹംദുലില്ലാ പറയാൻ 6 കാര്യങ്ങൾ. ഈ വിഷയത്തിൽ ഖുതുബ നിർവഹിച്ചത് താജുദ്ദീൻ സ്വലാഹി, ദാറുൽ ഹിക്മ, വെട്ടത്തൂർ.
2: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: BSc നഴ്സിംഗ് അടക്കം കോഴ്സുകൾ ഇന്ന് മുതൽ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലെ BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് ജൂലൈ 2 വരെ അപേക്ഷ നൽകാവുന്നതാണ്. BSc നഴ്സിംഗ്, BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT, BSLP, BCVT, BSc ഡയാലിസിസ് ടെക്നോളജി തുടങ്ങി നിരവധി കോഴ്സുകളാണുള്ളത്. ഇത്തരം കോഴ്സുകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ABLS സെൻ്റർ ഡയറക്ടറുടെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈനായോ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ചോ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയോ ജൂൺ 30 വരെ അടയ്ക്കാം. ജനറൽ SC വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി വർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. BSc നഴ്സിംഗ് അടക്കം കോഴ്സുകൾ സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി വിളിക്കാം 0471-2560-361. BSc നഴ്സിംഗ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.lbscenter.kerala.gov.in.
4: ഇപ്പോൾ ഒരു കണ്ണൂരുമായി ബന്ധപ്പെട്ട, കണ്ണൂരിലെ ഒരു ജോഷി, അദ്ദേഹം ചെയ്ത ഒരു നല്ല ഒരു പ്രവർത്തനത്തെ പറ്റി, കാനയിലകപ്പെട്ട പട്ടിക്കുട്ടികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുന്ന, സാഹസികമായി രക്ഷപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ സഹജീവികളോടുള്ള സ്നേഹം, ഈ ഇത്തരത്തിലുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്.
5: തീർച്ചയായും സെൽഫി, നമ്മുടെ ശ്രോതാക്കളുമായി അതിൻ്റെ ഒരു 2 വശങ്ങൾ പങ്കുവെക്കണമെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ ഇപ്പോൾ ഈ വേനലിൻ്റെ ചൂടിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പിന്നെ പാത്രങ്ങളിൽ നമ്മൾ ഈ പറവകൾക്ക് പിന്നെ വെള്ളം വെച്ചു കൊടുക്കും. അപ്പോൾ അവർ നിന്നിട്ട് വളരെ കൗതുകത്തോടു കൂടി, വളരെ താല്പര്യത്തോടു കൂടി ദൂരെ നിന്ന് വീക്ഷിക്കും ഞാൻ വെച്ച വെള്ളം അത് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ അത് ചെറുപ്രായത്തിൽ തന്നെ അവരിൽ മുളപൊട്ടുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ഒരു പ്രകടമായൊരു ഭാവമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു പശു നടന്നു പോകുമ്പോൾ, അതേപോലെ തന്നെ മറ്റേ മൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ, അതിനുവേണ്ടി വേഗതയിൽ വന്ന വാഹനം കാത്തു നിൽക്കുന്ന വളരെ സുന്ദരമായ കാഴ്ച നമ്മൾ കാണാറുണ്ട്.
4: തീർച്ചയായും
5: അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ നിർത്താതെ പോകുന്നു, അത് അതിൻ്റെ ഒരു മറ്റൊരു വശമാണ്, ഒരു ക്രൂരതയുടെ ഒരു മുഖം കൂടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ വാഹനം തട്ടിത്തെറിപ്പിച്ച് റോഡരികിലേക്ക് തള്ളിയിട്ട് പോവുക, അതൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഒരു മാനസികാവസ്ഥ.
4: ഒരു പരിഗണനയും നൽകാതെ അത്തരത്തിലുള്ള ജീവികളെ ഒരു പക്ഷേ തട്ടിത്തെറിപ്പിച്ച്, മനഃപൂർവ്വം തട്ടിത്തെറിപ്പിച്ച് പോകുന്ന വാഹനങ്ങൾ ഉണ്ടാകും. ഇത് പറഞ്ഞപ്പോൾ ഹറമിൻ്റെ പരിസരത്തുള്ള ആ പ്രാവുകളെ ഓർമ്മ വരികയാണ്. നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ ആ പ്രാവുകൾ ഒരുപാട്, ആ ഭാഗത്ത് ആ പള്ളിയുടെ ഹറമ് കഴിഞ്ഞിട്ടുള്ള മുറ്റത്ത് ഒരുപാട് പ്രാവുകൾ. അപ്പോൾ അവിടുന്ന് വരുന്ന ആളുകൾ ഒരല്പം പൊതിയിൽ ഗോതമ്പ് മണികളും മറ്റൊക്കെ വിലക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി അവയ്ക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. എനിക്കൊരു സഹോദരനെ പരിചയമുണ്ട്. അദ്ദേഹം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അദ്ദേഹം സുബഹി നമസ്കാരത്തിനു ശേഷം കടയിൽ നിന്ന് ഒരല്പം ഈ മിച്ചർ പോലത്തെ ഒരുതരം ബേക്കറിയുടെ മണികൾ അദ്ദേഹം വിലക്ക് വാങ്ങി, എന്നിട്ട് വീട്ടിൽ വന്ന് അത് തൻ്റെ മുറ്റത്ത് വിതറിയും അത് കഴിക്കാൻ വേണ്ടി രാവിലെ കലവിലെ ശബ്ദത്തിൽ വരുന്ന പക്ഷിക്കൂട്ടങ്ങൾ എല്ലാ ദിവസവും. അപ്പം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്ന് ഒരു പേടിയും കൂടാതെ അവരത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം അത്തരം ചില സഹജീവി സ്നേഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പച്ചക്കരലുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് അത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഒരു നായക്ക് തൻ്റെ ഷൂവിൽ കിണറിലേക്കിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് നാവ് നീട്ടി ദാഹം പ്രകടിപ്പിച്ച നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ കെട്ടിയിട്ട് അതിനെ ഉപദ്രവിച്ച ഒരു സ്ത്രീ നരകത്തിലാണ് എന്നും പഠിപ്പിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹജീവി സ്നേഹത്തിൻ്റെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഉദാത്തമായ മാതൃക കൂടിയാണ്.
5: നമ്മുടെ ഈ ഒരു ശബ്ദ പ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമ്മുടെ ശ്രോതാക്കളുമായി നമുക്ക് പങ്കുവെക്കാനുള്ളത് നമ്മുടെ വളർന്നു വരുന്ന മക്കളെയും നമ്മളും തന്നെ അതിൻ്റെയൊക്കെ ഒരു ഉത്തമമായ മാതൃകകളാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്താനുള്ളത്.
6: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ്, എൻ്റെ ദുഃഖങ്ങൾ ഭാഗം 2, വ്യഥകളും മനോദുഃഖങ്ങളും തുറന്നെഴുതപ്പെട്ട പ്രോഗ്രാം അവതരിപ്പിക്കുന്നു പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, കൂടെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സ്വലാഹി.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അമ്മാ ബാദ്, പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് എൻ്റെ ദുഃഖം, നിങ്ങളുടെ മനോവ്യഥകളും നിങ്ങളുടെ ദുഃഖങ്ങളും പങ്കുവെക്കാനുള്ള പ്രത്യേക സെഷനിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ജമീൽ ഓൺലൈൻ ലൈബ്രറിയിൽ ഇതിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. പ്രതികരണങ്ങൾ പക്ഷേ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ തന്നെ പോസ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ്. നിങ്ങളുടെ അറിവിലേക്ക് കഴിഞ്ഞ എപ്പിസോഡ് സംബന്ധിച്ച് നല്ല കുറേയധികം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്, അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഫീഡ്ബാക്ക് ഓപ്ഷൻ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത കുറേ ആളുകളുണ്ട്. നല്ല പരിപാടിയാണെന്ന് നമ്മളൊക്കെ കാണുമ്പോൾ പറയും, അല്ലെങ്കിൽ അവർ പലരോടും പറയും. പക്ഷേ ഇതിപ്പം ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സ്നേഹക്കൂടിൻ്റെയോ അല്ലെങ്കിൽ പുലരിവട്ടത്തിൻ്റെയോ ഒക്കെ അതിൻ്റെയൊക്കെ ഒരുപാട് ഫീഡ്ബാക്കുകൾ നമ്മളൊക്കെ അൽഹംദുലില്ലാ അയക്കാറുണ്ട്. ഇതേപോലെ പീസ് റേഡിയോയിലെ എല്ലാ പരിപാടികളും സംബന്ധിച്ച ഫീഡ്ബാക്കുകൾ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾ സത്യസന്ധമായിട്ട് എഴുതിയാൽ മതി, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ആരും എഴുതണ്ട. നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന പരിപാടികൾ ഒന്ന് സ്പെസിഫൈ ചെയ്ത് ഇന്നാൾ അവതരിപ്പിച്ച് എൻ്റെ പരിപാടി നന്നായി എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ കുറേ സൗകര്യമുണ്ട്. ഇവിടെ വരുന്ന ഓരോ സ്കോളേഴ്സും അവരുടെ സ്വന്തം റിസ്കിൽ ഒരുപാട് ഇടങ്ങാറായിട്ടാണ് വരുന്നതും സ്റ്റുഡിയോയിലെത്തി കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യുന്ന ഞങ്ങൾക്കും അതിൽ കുറേയധികം സൗകര്യങ്ങളുണ്ട്, അവർക്കതിൽ പ്രേരണകളുണ്ട്. അതുകൊണ്ട് ഫീഡ്ബാക്ക് അയക്കാൻ നിങ്ങൾ മറക്കരുത്. ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ശാന്തമായിരുന്നു കേൾക്കേണ്ട ചർച്ചയിലേക്കാണ് പോകുന്നത്. ആരിസ്മലൈ സ്റ്റുഡിയോയിലേക്ക് എത്തുന്നു. അതിനു മുൻപ് ഞാൻ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിപ്പിടം ക്രമീകരിക്കാൻ ഇവിടുത്തെ ടെക്നിക്കൽ സൈഡിലെ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താനെല്ലാം വേണ്ടി ഒരു ചെറിയ ബ്രേക്ക്. ബ്രേക്കിന് ശേഷം വളരെ വേഗത്തിൽ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് എൻ്റെ ദുഃഖം, നിങ്ങളുടെ വ്യഥകളും ദുഃഖങ്ങളും പങ്കുവെക്കുന്ന പരിഹാരം തേടുന്ന സെഷനിലെ തുടർച്ചകളിലേക്ക് പോകുന്നു. നമ്മളിപ്പോൾ ആരിസ്മോലിയുടെ കൂടെ ചേരുകയാണ്. ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ദരിദ്രമായിരുന്നു. 5 ആൺമക്കളും 3 പെൺമക്കളും ഉള്ളൊരു കുടുംബം. ദാരിദ്ര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാനിവിടെ വായിക്കുകയാണ്. പല പെരുന്നാളുകൾ കടന്നുപോയിട്ടും ഒരു പുതിയ ഡ്രസ്സ് പോലും ഇല്ലാതെ അയൽപ്പക്കത്തെ വീട്ടിലുള്ള കുട്ടികളുടെ പഴയ ഡ്രസ്സ് വാങ്ങിയിട്ട് ശരീരം മൊത്തം ചൊറി വന്നിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് നിന്നാണ്. അങ്ങനെ ആ ദാരിദ്ര്യം മാനേജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാർ അവരെന്ത് ചെയ്തു, ജോലിക്ക് പോയി തുടങ്ങി. പിന്നെ ഈ കത്ത് എഴുതിയ ആൾ അയാളുടെ ഒരു ലൈഫിലേക്ക് വന്നപ്പോൾ അയാളും ഒരു ചെറിയൊരു കടയൊക്കെ തുടങ്ങി. അയാളും അതോടുകൂടെ പഠനം കണ്ടിന്യൂ ചെയ്തു. കൂട്ടുകാരൊക്കെ ഒരു മുജാഹിദ് കോളേജിൽ പോയി ചേർന്നു. അപ്പോൾ ഈ കൂട്ടുകാർ ഇവരും തമ്മിൽ പിന്നീട് കാണുമ്പോൾ മുജാഹിദ് ആശയങ്ങളുടെ ഒരു ചർച്ച നടക്കും. എങ്ങനെയൊക്കെയോ അയാൾ എന്ത് ചെയ്തു, ഒരു മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു ഓഫീസിൽ അയാൾ എത്തിച്ചേർന്നു. അതയാളെ ലൈഫിൽ നല്ലൊരു ട്രേണിംഗ് ആയി, അയാൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റി. അവിടെ നിന്ന് അയാൾ എങ്ങനെയൊക്കെയോ ഒരു സ്ഥലക്കച്ചവടക്കാരനായി. സ്ഥലക്കച്ചവടം ഒരു ടേമിൽ നല്ലൊരു മൂവ്മെൻറ്റ് കേരളത്തിലുണ്ടാക്കിയൊരു ബിസിനസ്സായിരുന്നല്ലോ. സ്വാഭാവികമായിട്ടും അയാൾക്കും നല്ല കച്ചവടങ്ങൾ വന്നു. അപ്പോൾ അയാൾ കുറേ സ്ഥലം എടുത്തു, കുറേ വിറ്റു, ഇതിനിടയിൽ ഇഷ്ടംപോലെ ക്യാഷ് വന്നു. ഒരു അനാഥ കുട്ടിയെ കല്യാണം കഴിച്ചു. അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരു ഇരുട്ടുന്നൊരു ഫുൾ വെളിച്ചത്തിലേക്ക് വന്ന അവസ്ഥയിൽ എന്ത് ചെയ്തു, അവളും ഇയാളുടെ കൂടെ ആസ്വദിച്ച് ജീവിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മൊത്തം തകിടം മറിഞ്ഞു, കച്ചവടങ്ങൾ തകിടം മറിഞ്ഞു, പലിശയായി, ബാങ്കായി. അപ്പോൾ വാപ്പാക്ക് ഇത് മനസ്സിലായി, അയാളെ കാട്ടിക്കൂട്ടലൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ വാപ്പ ആശ്വാസപൂർവ്വം സംസാരിച്ച് തിരിച്ച് വീട്ടിൽ തന്നെ വന്ന് താമസിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യ കൂടി ഇത് ഉൾക്കൊള്ളട്ടെ എന്നുള്ള നിലക്ക് ഭാര്യനോട് അയാൾ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, എല്ലാവരും നല്ല സെറ്റപ്പിലൊക്കെ ആയി, ഇനിയിപ്പോൾ നമ്മൾ എളുപ്പമുള്ള സെറ്റപ്പൊക്കെ ഒഴിവാക്കി ഹലാലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ ഇങ്ങനെ പോകുന്ന അയാൾ അതിൻ്റെ ഇടയ്ക്ക് ഉംറയൊക്കെ അയാൾ ചെയ്ത കാര്യമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഏറ്റവും അവസാനം അയാൾ എഴുതിയൊരു വാചകം ഇങ്ങനെയാണ്, ഇപ്പോൾ പക്ഷേ വീണ്ടും ഒരു ഹറാം കൂടി ജീവിതത്തിൽ സംഭവിച്ചു. പലിശ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവിഹിതമാണ്. ഇതെല്ലാം ഒഴിവാക്കി നാട് വിട്ടാലോ എന്ന് ചിന്തിക്കുന്നു. എനിക്ക് ഹലാലായി ജീവിതം മുന്നോട്ട് പോകാൻ ഒരു മാർഗം പറഞ്ഞു തരണം. എൻ്റെ മൊത്തം കടം ബാങ്ക് 35 ലക്ഷം, KSFE 20 ലക്ഷം, നാട്ടിൽ 15, എൻ്റെ ആസ്തി വിറ്റാൽ 90 ലക്ഷം കിട്ടും. ഇതാണ് അയാൾ എഴുതിയിട്ടുള്ളത്. പേരും നമ്പറൊക്കെ വെച്ച് എഴുതി നമ്മുടെ അടുത്ത് ഫോണിലൊക്കെ സംസാരിച്ച ഒരാളാണ്. ഇതിങ്ങനെ പറയുമ്പം അയാളെ പറ്റി ആർക്കെങ്കിലും മനസ്സിലാകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ആ ചോദ്യം ഞാൻ ഫുൾ വായിക്കണേന് കുഴപ്പമുണ്ടോയെന്ന്. അയാൾ ഒരു കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്കത് വായിക്കാൻ ഫുൾ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ചുരുക്കം പറഞ്ഞു എന്ന് മാത്രം.
8: എത്രയോ അധികം ആളുകളുടെ ജീവിതത്തിൻ്റെ ഒരു സാമ്പിളാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്നുള്ളത്. നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് ഒരു ഇസ്ലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഖുർആനിൻ്റെയൊക്കെ ഒരു വലിയൊരു അമാനുഷികതയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഈ ക്ഷുദ്രജീവികളെയൊക്കെ തടസ്സപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും, രേഖകൾ വരക്കും, ചോക്ക് കൊണ്ട് വരക്കും കുറ. അപ്പം ആ രേഖൻ്റെ അടുത്തെത്തുമ്പോഴേക്കിന് അത് മലന്ന് വീഴും, പടഞ്ഞു വീഴും. അങ്ങനെയുള്ള പിന്നെ ചെയ്യേണ്ടതെന്ത്, ചെയ്യേണ്ടാത്തതെന്ത്, അതിനുള്ള നമ്മൾ ഹലാല് ഹറാം, അത്തരം ചില കൃത്യമായ സുരക്ഷിതത്തിൻ്റെ സുരക്ഷാ മാർഗങ്ങൾ, ലൈനുകൾ വരച്ചു തന്നതാണ് യഥാർത്ഥത്തിൽ ദീന് എന്ന് പറഞ്ഞാൽ. ആ ആ ബൗണ്ടറിൻ്റെ അടുത്തണ്ട് എത്തുമ്പോൾ ഇത് എന്താ അല്ലാ വരച്ച് വരയാണല്ലോ. ഇത് റസൂലുള്ള വല തുഖത്തിമു പൈന എതയില്ലാഹി വ റസൂലി എന്ന് പറഞ്ഞല്ലോ. അപ്പം അത് അത് എനിക്ക് കടക്കാൻ പറ്റില്ലല്ലോ എന്ന ഈമാനാണ് നമ്മളെ ഇത്രയും അഗാധമായ പലിശയുടെയും കടത്തിൻ്റെയും ജീവിത നിരാശയുടെയും ആത്മഹത്യയുടെയും ദുരന്തങ്ങളുടെയും അവിഹിതത്തിൻ്റെയും ഒക്കെ വഴികളിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നത് എന്താണ്, ആ സിഗ്നലുകളിൽ കാണുന്ന എന്താണ് എംബ്ലങ്ങളാണ്. അത് നോക്കി അവിടെ നിൽക്കണം. ഇവിടുന്ന് തിരിഞ്ഞു പോകണമെന്ന തിരിഞ്ഞു പോകണം, നേരെ പോകണമെന്ന നേരെ പോകണം, കടക്കരുതെന്ന് അവിടെ കടക്കരുത്. ഇത് ഈ രേഖകൾ എവിടെയൊക്കെയോ എന്ത് ചെയ്തു, ഭാര്യയുടെ താല്പര്യത്തിനോ അല്ലെങ്കിൽ തൻ്റെ ഭൗതിക ജീവിതത്തോടെ ആസക്തി കൊണ്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ സമ്മർദ്ദം കൊണ്ടോ എന്തൊക്കെയോ ഉണ്ട്. മനുഷ്യനെ വഴിതെറ്റിക്കുമെന്ന് എന്തൊക്കെ ഖുർആൻ കാണിച്ചിട്ടുണ്ടോ, ഭൗതിക ജീവിതം, ഭാര്യമാർ, നമ്മുടെ സമ്പത്ത്, അതേപോലെ തന്നെ ഒട്ടകങ്ങൾ, കുതിരകൾ, അവൻ്റെ പിന്നെ സ്വർണം, എന്തൊക്കെ ഉണ്ടോ അതൊക്കെ മുന്നിൽ ഇങ്ങനെ കാണുമ്പോഴും നമ്മൾക്ക് അള്ളാഹു വരച്ച ആ രേഖകളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ നിനക്ക് കടക്കാൻ പറ്റില്ല. ജീവൻ പോയാലും ഇതപ്പം ഇത് നരകത്തിലേക്കുള്ള പിന്നെ വഴിയാണ് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ശരിക്കതിനെ പ്രതീകാത്മകമായി സിറാത്തുൽ മുസ്തഖീമിനെ വിശദീകരിക്കുന്ന ഹദീസിൽ നമ്മൾ കാണുമല്ലോ, നേരെ പോ നേരെ പോകുന്ന് പറയുന്നല്ലേ. അപ്പോൾ നേരെ ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും മനോഹരമായ കവാടങ്ങൾ രണ്ട് സൈഡിലും ഇങ്ങനെ കാണുക. ഐക്കണ് കയറിയാൽ പിന്നെ അയാളില്ല, പിന്നതാണ് അവസ്ഥ, മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സത്യത്തിൽ എന്താ വെച്ചാൽ എന്തൊക്കെ എവിടെയൊക്കെ നമ്മൾ തെറ്റിപ്പോയോ, എത്രയൊക്കെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് നമ്മൾ വീണോ, അവിടെ നിന്നൊക്കെ നമ്മൾ കൊത്തിപ്പിടിച്ച് കയറണം. അപ്പോൾ തിരിച്ചു വരവ് എന്തല്ല, ഇത്ര എളുപ്പമല്ല. എത്രത്തോളം ആഴകവി കടങ്ങൾ വീണണം, ഈ പലിശയിൽ നിന്ന് കര കയറണം, അവിഹിതങ്ങൾ മായണം, അള്ളാഹു അത് പുറത്തു തരണം, കുറേ കടമ്പങ്ങളുണ്ട്, കുടുംബത്തിൻ്റെ വിശ്വാസം തിരിച്ചു പറ്റണം, ഭാര്യയുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കണം. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണല്ലോ ഈ മാനസികാവസ്ഥ. അപ്പം അതിനൊക്കെ എന്ത് ചെയ്യണം, തിരിച്ചു വരിക എന്നുള്ളത് സാധ്യമാണ്, പക്ഷെ അത് ശ്രമകരമാണെന്നുള്ളതാണ്. അപ്പം അതിനുള്ള ഒരു ശ്രമം നമ്മുടെ ഈ സുഹൃത്ത് നടത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് അദ്ദേഹത്തിന് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് എന്താ വെച്ചാൽ, ആദ്യത്തെ ഘട്ടം എന്നുള്ളത് കടം വീട്ടിലൊന്നുമല്ല, ഒമ എത്തക്കില്ല യജാല്ലഹു മഖറജ. ഈ 300% തൻ്റെ വ്യക്തി ജീവിതത്തെ ഇപ്പോഴങ്ങോട്ട് കറക്റ്റ് ചെയ്യാം. അതിനിപ്പോൾ നമുക്ക് എവിടെയും പോകേണ്ടതില്ല, എവിടെയും അപേക്ഷ കൊടുക്കേണ്ട ഒന്നും വേണ്ട. നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധമാണ്. ഹറാമുകളിലേക്ക് ഒരു കാരണവശാലും ഞാനില്ല എന്നാണ് തീരുമാനിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആത്മീയ ജീവിതത്തിലേക്ക് മടങ്ങുക. അതിൽ ഭാര്യയോ മക്കളോ ആരിടപെട്ടാലും എൻ്റെ വ്യക്തിപരമായ തഖ്വയിൽ ഞാനെന്തില്ല, ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ള തീരുമാനമാണോ? അങ്ങനെ തീരുമാനിച്ചെങ്കിൽ മാത്രമേ അല്ല കൂടെ നിൽക്കുള്ളൂ. ഇന്നല്ലാഹു മഅൽ മുത്തഖി, സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂടെ മാത്രമേ അള്ളാൻ്റെ സഹായം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കടം വീട്ടണമെങ്കിൽ അള്ളാൻ്റെ സഹായം വേണം, തിരിച്ചൊരു ബിസിനസ്സിൽ വേണമെങ്കിൽ, തിരിച്ചൊരു ജോലിയിൽ വരണമെങ്കിൽ, തിരിച്ചിനി വീട് രണ്ടാമത് ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ എന്ത് വേണം? കൂടെ അള്ളാഹു വേണം. വല്ലദീന ജാഹദു ഫീന ലനഹ്ദി അന്നകും സുബുല. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുമ്പോൾ അള്ളാഹു അതിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു തിരിച്ചു വരവിന് എന്ത് ചെയ്യുക, ഈ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം 100% തീരുമാനിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താ വെച്ചാൽ, തിരിച്ചുവരവ് ആത്മാർത്ഥമാണെങ്കിൽ ആദ്യം അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അള്ളാഹു തൃപ്തിപ്പെട്ടവരെ തൃപ്തിപ്പെടാൻ അള്ളാഹു ഭൂമിയിലുള്ളവരോട് പറയും, ആകാശത്തിലോട് പറയും. അപ്പോൾ ആളുകൾ തേടി വരും, എൻ്റെ കട അങ്ങനെ പരിഹരിക്കാം, ആ സ്ഥലം വിൽക്കാം, ഞാൻ കൂടിത്തരാം, ഇങ്ങനെ നമുക്ക് ചെയ്യാം, അങ്ങനെ നമുക്ക് ചെയ്യാം. എന്നാൽ ആളുകൾ അതല്ല ചെയ്യുക, എന്ത് ചെയ്യും, രണ്ട് സ്ഥലത്ത് ലോണ് പരിഹരിക്കാൻ മൂന്നാമത്തൊരു വലിയ സ്ഥലത്ത് ലോൺ എടുക്കും. എന്നിട്ട് ഈ രണ്ട് ലോണും വേടെ വീട്ടാൽ നിന്നിരിക്കും, അവസാനം 3 ലോൺ അയാൾ അടക്കേണ്ടി വരും. അതാണ് ഉണ്ടാവുന്ന പരിപാടി. അപ്പോൾ അത്തരം പരിഹാരങ്ങളിലേക്ക് പോവാതെ എന്തു ചെയ്യുക, നമ്മൾ മാറുക. അപ്പോൾ നമുക്ക് അതിനുള്ള പിന്തുണകളും കാര്യങ്ങളും ലഭിക്കും, ദീനിലേക്ക് മടങ്ങുക. ഇതല്ലാത്ത ഒരു പരിഹാരമാർഗ്ഗമില്ല, അത് പെട്ടെന്ന് വേണം. ഇപ്പോൾ ഫിർറൂ ഇലല്ലാന്നല്ലേ, മടക്കം എപ്പോഴും എന്തായിരിക്കണം, വേഗത്തിലാവണം. പേടിച്ചോടുന്ന പോലെയാണ് ഇപ്പോൾ തിരിച്ചറിവുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് ഇനി അദ്ദേഹം എന്ത് ചെയ്യരുത്, അവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്
7: അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപജീവനം ഹലാലാക്കണം അല്ലേ, അപ്പോഴല്ലേ സ്വീകരിക്കുള്ളൂ. അപ്പൊ ആ നിലക്കുള്ള ഒരു കാര്യം കൂടി ആ സഹോദരൻ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹത്തോട് നമുക്ക് ഈ സമയത്ത് പറയാം. പിന്നെ ഒരു സഹോദരൻ തന്റെ ഭാര്യയുടെ ഒരു പ്രശ്നമാണ് പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ ഭാര്യ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുന്നു, വഴക്ക് മക്കളുടെ മുന്നിൽ തന്നെ ആകുന്നു, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു, അസഭ്യം പറയുന്നു, പീസ് റേഡിയോ ഒക്കെ അദ്ദേഹം കേൾപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർക്ക് അനുകൂലമാണെന്ന് തോന്നുന്ന വാചകങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പറയും, കണ്ടോങ്ങൾ എന്ന് വെച്ചിട്ട് അത് വെച്ചിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ വളരെ നോവിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അവൾ പൊട്ടിത്തെറിച്ച് പ്രതികരിക്കും, നെഞ്ചത്തടിച്ച് അട്ടഹസിക്കും, ചിലപ്പോൾ കുട്ടികളെ ദ്രോഹിക്കും, പാത്രങ്ങളെടുത്തെറിയും, അങ്ങനെ ഉച്ചത്തിൽ അയൽക്കാർ കേൾക്കുന്ന രീതിയിൽ സംസാരിക്കും. ചിലപ്പോൾ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയൊക്കെ കൂടെ ചേർത്ത് പറയും, അതൊക്കെ നിങ്ങളപ്പാൻ്റെ കുഴപ്പമാണ്, ഉമ്മാൻ്റെ കുഴപ്പമാണെന്നുള്ള സംസാരങ്ങൾ വരും. കുട്ടികൾക്കാണെങ്കിൽ ചെറിയ കുട്ടിക്ക് 2 വയസ്സ്, മൂത്തതിന് 19 വയസ്സ്, ഒരു കുട്ടി 10 വയസ്സ്, ഇങ്ങനെ കുട്ടികളുടെ മുന്നിൽ വെച്ച് കുത്തി പറയും. തൊലാഖിനെക്കുറിച്ച് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പക്ഷേ മക്കളുടെ വിഷയമാണ്. പിന്നെ ലൈംഗികമായ ഒരു മേഖലയും അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. വിവാഹ വിവാഹം കഴിക്കും എന്ന് തോന്നി അതിനെ സംബന്ധിച്ച് അവർ നടത്തിയ പ്രതികരണം, ഞാൻ പുര കത്തിക്കും, ആത്മഹത്യ ചെയ്യും, കുട്ടികളെ അപായപ്പെടുത്തും എന്നൊക്കെയാണ്. 20 വർഷമായിട്ട് ഗൾഫിലായിരുന്നു, ഗൾഫിൽ നിന്ന് വന്ന് അതിൽ നിന്ന് കിട്ടിയ പണം വേറൊരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഹലാലായ രീതിയിൽ തന്നെയുള്ളൊരു സംഗതി കയറ്റി പോകുന്നു. ദാവാ മേഖലയിലുണ്ട്, പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ഓക്കെയാണ് ആളുകൾക്ക്, എല്ലാ നിലക്കും ഞാൻ ഓക്കെയാണ്, എന്നാൽ എൻ്റെ ഉള്ളു കത്തുകയാണ് എന്നാണ് അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് എഴുതിയ വാചകം, വീട്ടിൽ ഞാനും അവളും കുട്ടികളും മാത്രമേ ഉള്ളൂ, പീസ് റേഡിയോ നടക്കുന്ന പ്രത്യേകിച്ച് ആരിസ്മോലിയുടെ ക്ലാസ്സുകൾ വീട്ട് ഉച്ചത്തിൽ വെക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കമൻ്റാണ് ഏറെ ശ്രദ്ധേയം, ഞാനൊന്ന് ആരിസ്മോലിനൊക്കെ എനിക്കൊന്ന് കാണണം എന്നാണ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് കുറച്ച് നല്ലോണം പറയേണ്ടതെന്നാണ് ഈ ഒരു സഹോദരി. ഇതൊരു സ്നേഹക്കൂട് കേൾക്കുന്ന വീടുകളിലൊക്കെ ഒരു കമൻറ്റും കൂടിയാണിത്, രണ്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കമൻറ്റും കൂടിയാണ്. പലപ്പോഴും അത്തരം ഫീഡ്ബാക്കുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മൊത്തം പറയുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇത് മനസ്സിലായാൽ പോരും, അവർ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും കൂടി നമ്മളെ ഒരു മറുപടിയിൽ വരണമെന്ന് എനിക്ക് തോന്നുന്നു.
8: ഇപ്പോൾ ഇതിൽ നമ്മളൊരു വേറിട്ട ചിന്തയാണ് നമ്മൾ സാധാരണ ഇത്തരം ഭർത്താക്കന്മാരോട് പറയാറുള്ളത്. എന്താണ് ആ ചിന്ത എന്ന് ചോദിച്ചാൽ, ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഒരു സ്മൂത്തായ ഒരു കുടുംബജീവിതമാണല്ലോ ആഗ്രഹിക്കുന്നത്. വാശി പിടിച്ചും ഫൈറ്റ് ചെയ്തും പിന്നെ കുട്ടികളെ കൊല്ലുമെന്ന് പറഞ്ഞും കലാപങ്ങൾ ഉണ്ടാക്കിയും ജീവിക്കണമെന്ന് ഒരാളും ആഗ്രഹിക്കുന്നേയില്ലല്ലോ. അപ്പോൾ സത്യത്തിൽ പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അവിടെയാണ് യഥാർത്ഥത്തിൽ ഓരോ ഇത്തരം അനുസരണക്കേട് കാണിക്കുന്ന ഭാര്യമാരുള്ള എല്ലാ ഭർത്താക്കന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യം. സത്യത്തിൽ എന്താണ്, നല്ല ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ സമാധാനത്തോടെ നിന്ന് വർത്തമാനം പറഞ്ഞ് കുട്ടികളെ കളിപ്പിച്ച് അതന്നെയല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇവരെന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സമാധാന ജീവിതം ഇവിടെ ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് ബോധപൂർവം ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി രാവിലെ മുതൽ വർക്ക് ചെയ്യാണ് എന്ന് ഏതെങ്കിലും ആൾക്ക് വിശ്വസിക്കാൻ പറ്റും, ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താണ് ആ പ്രശ്നം എന്ന് മനസ്സിലാക്കി പരിഹരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെന്താ വെച്ചാൽ ഈ കാണുന്ന സിംറ്റങ്ങളെക്കുറിച്ച്, അടയാളങ്ങളെക്കുറിച്ച്, അവൾ പറയുന്ന വാക്കുകൾ, അവൾ പറയുന്ന തെളിവുകൾ, അവൾ കാണിക്കുന്ന വാശികൾ, ഇതൊന്നും എന്താ ഈ പ്രതികരണങ്ങളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ ഇത്തരം ഫൈറ്റിൽ നിലനിൽക്കാൻ വേണ്ടി കണ്ടെത്തുന്ന, അതായത് പരിണാമങ്ങളിലൂടെ അവരുണ്ടാക്കി തീർത്ത ചില പ്രതികരണ ആയുധങ്ങളാണ്. ഓരോന്ന് ചെയ്യുമ്പോൾ അയാൾ കീഴൊതുങ്ങും, അന്നായിക്കോട്ടെ സാറല്ല എന്ന് പറയും, ഞാൻ കുട്ടികളെ കഴുത്ത് പിടിക്കാന്ന് അറിയുമ്പോൾ അന്നായിക്കോട്ടെ അറിയും, കോംപ്രമൈസ്. അതൊക്കെ എങ്ങനെ വെച്ചാൽ കുടുംബജീവിതത്തിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അവരെന്താണ് ആ സിറ്റുവേഷനിൽ നിന്ന് നേടിയെടുത്ത ചില പ്രതികരണ ആയുധങ്ങളാണ്, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ എന്താണ് ഇവരുടെ പ്രശ്നം, എങ്ങനെ പരിഹരിക്കാം? ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഇത്തരം അനുസരണക്കേട് കാണിക്കുന്ന, കുടുംബത്തിൽ പ്രത്യേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, വളരെ അച്ചടക്കത്തോടെയും ദീനിയായിട്ടും അവർക്ക് വേണ്ടതൊക്കെ കൊടുത്ത് ജീവിക്കുന്ന ഒരു മാന്യനായ ഭർത്താവിൻ്റെ കീഴിൽ ഇത്തരം വില്ലാളികളായി ജീവിക്കുന്നു എന്ന് ഇവർ പറയുന്ന ഇത്തരം സഹോദരിമാരുടെ പ്രശ്നങ്ങളെ നമ്മൾ മൂന്ന് തലത്തിൽ കാണുന്നുണ്ട്. ഒരു തലമെന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക പ്രശ്നങ്ങൾ, എന്തെങ്കിലും രോഗബന്ധമായിട്ട് ഉണ്ടാവുമല്ലോ, രോഗപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ ചില ഡെലിവറിയുടെ വരുന്നുണ്ടായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും ജീവിത ആഘാതങ്ങളിൽ നിന്നുണ്ടായിരിക്കും, പെട്ടെന്നുള്ള പിതാവിൻ്റെ മരണം, ഉമ്മൻ്റെ മരണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില ഷോക്കുകളിൽ നിന്നുണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾ, ചിലപ്പോൾ ജന്മനാളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു അബ്നോർമലായിട്ട് നമ്മൾ കാണുമ്പോൾ എന്താണ്, അങ്ങനെ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം മറ്റു പ്രശ്നങ്ങളെക്കാളും അതാണ്. കാരണം അത് ചികിത്സകളെ കൊണ്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു നല്ല ആശ്വാസപരമായ ഒരു സമാധാനപരമായ ജീവിതം നൽകിയിട്ടോ ഒക്കെ നമുക്ക് ക്രമേണ മാറ്റിയെടുക്കാൻ പറ്റണം. അതുകൊണ്ട് വരാം, കാരണം അങ്ങനത്തെ ഒക്കെ അറിയില്ല ഞങ്ങൾ എന്താ ചെയ്യണത്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ കുടുംബത്തിൽ കലാപങ്ങളും പ്രശ്നങ്ങളായിട്ട് മുന്നോട്ട് പോകും. അതൊരു തലം. രണ്ടാമത്തെ ഒരു തലം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ എങ്ങനെ ഓരോ സ്വഭാവമുള്ളവരെയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതും ഡീൽ ചെയ്യേണ്ടതും ഓരോ പ്രത്യേക രൂപത്തിലാണ്. എല്ലാവരും, എല്ലാ സ്ത്രീകളും എല്ലാ പുരുഷന്മാരും വ്യത്യസ്തരാണ്. അപ്പോൾ ഞാനൊരു മാനേജറാണെങ്കിൽ എൻ്റെ കീഴിലെ ഉദ്യോഗസ്ഥന്മാർ ഓരോ ടൈപ്പായിരിക്കും. ഓരോരുത്തരെ കാണുമ്പോഴും ഓരോ രൂപത്തിലാണ് എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യേണ്ടത്. ഒരു പക്ഷേ നമ്മൾ കേട്ട് കാണുക, ഈ ഹുദൈബിയ സന്ധ്യയെക്കുറിച്ച് വായിക്കുന്ന സമയത്ത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ തമ്പടിച്ച് നിൽക്കുമ്പോൾ ഓരോ വ്യക്തികൾ, ഇങ്ങനെ ഖുറൈശികൾ എന്നുള്ള ഓരോ വ്യക്തികൾ നബിയോട് സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നബി എന്ത് ചെയ്യാച്ചാൽ ആ സംസാരിക്കാൻ വരുന്ന വ്യക്തിക്ക് ആ വ്യക്തി ആദ്യം സഹാബത്തിൽ പറഞ്ഞു കൊടുക്കും അയാളിൻ്റെ സ്വഭാവം. അപ്പോൾ ആദ്യത്തെ ആൾ വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ബലിമൃഗങ്ങളോട് ആദരവുള്ള ആളാണ്. അപ്പോൾ ഒമ്പ്രക്ക് പോകാൻ വേണ്ടി വന്നാണ് പറഞ്ഞ് ബലിമൃഗങ്ങളെ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വേറെ സംസാരമൊന്നും വേണ്ട, അദ്ദേഹം വേഗം ബലിമൃഗങ്ങളായിട്ട് വന്നവർ യുദ്ധത്തിനല്ല, അവരെ തടയാൻ പാടില്ല. അടുത്ത ആൾ വന്നപ്പോൾ നബി പറഞ്ഞ എന്താണോ, അവൻ ഫാജിറാണ്. അപ്പോൾ ഫാജിറാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നബി പറഞ്ഞ സത്യമായിരുന്നു. അയാൾ വേഗം പേപ്പർ എടുക്കാൻ വേണ്ടി പറഞ്ഞു, കരാർ എഴുതാൻ തുടങ്ങി. അത് അങ്ങനെയാണ് ആ കരാറുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതൊരു വ്യക്തിയെയും ഡീല് ചെയ്യുന്നിടത്ത് നമുക്ക് ചില എന്ത് ചെയ്യണം, ചില ടെക്നിക്കുകൾ നമ്മൾ. അപ്പോൾ ഇത്തരം സ്ത്രീകളെ ശരിക്കും ഒരു ആടിനെ നോക്കിയവരാണ് പ്രവാചകന്മാരെന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പഠിച്ചിട്ട് വേണം. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ഭാര്യമാരെ സ്മൂത്തായി കൊണ്ടുപോകുന്നത് നമുക്ക് അവരെക്കുറിച്ച് ചില ഐഡിയകളുണ്ട്, അതെങ്ങനെ പ്രതികരിക്കണം നമുക്ക് ചില യുക്തികളുണ്ട്. അത് രൂപപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയാത്തവരാണ് ഒരു വേള എന്താണ് ഇത്തരം സ്ത്രീകളെ മാനേജ് ചെയ്യുന്നിടത്ത് പരാജയപ്പെടുന്നത്. അതാണ് രണ്ടാമത്തെ ഒരു കാരണം. അപ്പോൾ ഇവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിച്ച് ചില ആവശ്യങ്ങളുണ്ടായിരിക്കും, ചില കാര്യങ്ങൾ ചില വാശികളുണ്ടായിരിക്കും, അവർക്ക് ചില ഇഷ്ടങ്ങളുണ്ടായിരിക്കും, ചിലപ്പോൾ ചില വിമർശനങ്ങൾ അവർക്ക് തീരെ സഹിക്കാൻ പറ്റാത്തതാകാം, ചിലപ്പോൾ അവരെ വീട്ടുകാരെക്കുറിച്ച് പറയാനായിരിക്കും അവർക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം, ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യും എന്തെങ്കിലും കയ്യിൽ ഒരു മാസം ഒരു പൈസ കയ്യിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാവാം. നമ്മളൊന്നും പഠിച്ചാൽ അവരെ സംതൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും. അത് എന്ത് ചെയ്യണം, നമ്മൾ ജീവിതത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചിട്ട് പരിഹരിച്ച് പോകാൻ പറ്റിയ ഒരു കാര്യം അതാണ്. പിന്നെ മൂന്നാമത്തൊരു വകുപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എപ്പോഴും ഒരു ഓവർ കൺസിഡറേഷൻ, ഒരു ഇങ്ങനെ താലോലിക്കുന്നല്ല, നമ്മൾ ഇങ്ങനെ താലോലിച്ച് കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു സീരിയസ് ലൈഫായിരിക്കും പല ആളുകളും നടത്തുക. അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ അതേ സ്റ്റാൻഡേർഡിൽ. എന്തായാലും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളെക്കാളും കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഒരു സ്ത്രീ എന്ന പരിമിതികളുണ്ട്. നമ്മളുടെ ഇപ്പോൾ ഒത്തിരി അനുഭവ സമ്പത്ത് ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ നമ്മളെപ്പോലെ അവരെ കണ്ട് പെരുമാറുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് നമ്മളെപ്പോലെയുള്ളൊരു പക്വതയും പാകതയും പ്രതികരണവും ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ എന്ത് ചെയ്യും, അവരെ നമ്മൾ ശരിക്കും എന്താണ്, ഒരു ചെറിയ കുട്ടീനെ നമ്മൾ കൊണ്ടുനടക്കുന്ന പോലെ എന്ത് ചെയ്യണം, അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രസൻറ്റേഷൻ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഇടയ്ക്കൊരു തമാശയൊക്കെ പറഞ്ഞ് അവരുടെ അവസ്ഥക്കനുസരിച്ചുള്ള ചില കാര്യങ്ങളും ഒന്ന് ഡൗട്ടിങ്ങൊക്കെ നടത്തി നമ്മൾ അവരൊരു കൊണ്ടുനടക്കലുണ്ടല്ലോ, അതിലൂടെ ഒരുവിധം സ്ത്രീകളൊക്കെ എന്ത് ചെയ്യും, അവർക്ക് ജീവിതം ആസ്വാദകരമായിത്തീരും, സന്തോഷകരമായിത്തീരും. അപ്പോൾ ഞാൻ എന്താണ്, ഒരു സ്ത്രീ ഒരിക്കലും എന്ത് ചെയ്യാം, മനഃപൂർവ്വം ഒരു കുടുംബം കലാപപരമാക്കി തീർക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അപ്പം എന്തോ പ്രോബ്ലം ഉണ്ട്, അതിനൊരു പരിഹാരവുമുണ്ട്. അത് കണ്ടെത്തുന്നിടത്ത് ഭർത്താക്കന്മാർ പരാജയപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തുടരുന്നത്. പക്ഷേ നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ തകരാറുകൾ എന്താണെന്ന് തിരിച്ചറിയാൻ അവർ ശ്രമിക്കണം. കാരണം ജീവിതം നഷ്ടപ്പെടുന്നത് ഭർത്താവിന് മാത്രമല്ലല്ലോ, എത്ര സന്തോഷത്തിലാണ് ചില ദമ്പതികളൊക്കെ ജീവിക്കുന്നത്. നമുക്കത് ദാമ്പത്യം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രമാത്രം ആസ്വാദകരമാണോ എന്നൊക്കെ നമ്മൾ അസൂയപ്പെടുത്തുമാറി ജീവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ജീവിക്കാൻ പറ്റുന്നവരാണല്ലോ ഇവരും.
9: അതെ, തീർച്ചയായും
8: ആ ജീവിതമാണല്ലോ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഭർത്താവിന് ചില പരിമിതികൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് നമുക്കൊരു കൗൺസിലറെ പോയി കാണാം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. എങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ എന്നോട് പെരുമാറുന്നത് ഒക്കെ അയാൾ ചോദിച്ചിട്ട് അതുപോലെ നമുക്ക് പോവാം എന്നൊക്കെ ഇവരും അവരുടെ ഭാഗത്ത് താല്പര്യമെടുക്കണം. പിന്നെ ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്താതിരുന്നാൽ അതെന്താണ്, പരലോകം നഷ്ടപ്പെടുത്തി പോവും. അവരയാൾ അനുസരിക്കൽ ദീനാണ് എന്നൊക്കെയുള്ള ദീൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതൊക്കെ സ്ത്രീകൾ ഉൾക്കൊള്ളണം, അതും കൂടെ ഒരാവശ്യമാണ്.
7: ഇവിടെ അരിസ്മലി പറഞ്ഞ മൂന്ന് വിഭാഗത്തിൽ, ഒന്നാം വിഭാഗത്തെ മാനസികമായി രോഗമുള്ള പ്രയാസമുള്ള ഒരു സൈക്കോളജിക്കൽ സൈക്രാട്രിക്കൽ തലത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യപ്പെടേണ്ട, കൈകാര്യം ചെയ്യപ്പെടേണ്ട അല്ലാത്ത ആളുകളോടൊരു വാക്ക് ഞാൻ പറയാം. അത് കലഹിച്ചും കലാപങ്ങളിൽ ഏർപ്പെട്ടും പോയി അവസാനം ഭർത്താവിൻ്റെ ശ്വാസം നിലച്ച് അല്ലെങ്കിൽ ഭാര്യയുടെ ശ്വാസം നിലച്ച് അവർ അവരുടെ മയ്യത്ത് കട്ടിലിലേറ്റി പോകുമ്പോൾ നമുക്ക് ഓർത്തു വെക്കാനുണ്ടാവുക ഇത്തരം കുറേ കാര്യങ്ങളായിരിക്കുമെന്ന ഓർമ്മ തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയ ജീവിതത്തെക്കുറിച്ച് ഓർമ്മകൾക്കിടയാക്കുമെന്ന് ഓർപ്പിക്കുന്നു. ഒരു ഇടവേള എടുക്കുന്നു, ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ തിരിച്ചു വരാം. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് അതിൻ്റെ തുടർച്ചകളിലേക്ക് വരുന്നു. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, സുഹൃത്തുക്കൾ, മക്കൾ, അങ്ങനെ കുടുംബത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ എഴുതിയ വിഷയങ്ങളാണ് എൻ്റെ ദുഃഖം എന്ന ഒരു ടൈറ്റിൽ നിന്നുകൊണ്ടാണ് നമ്മളെ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, അസ്സലാമു അലൈക്കും, എൻ്റെ ചോദ്യം ഇതാണ്, സ്നേഹമില്ലാത്ത ഭർത്താവിനോട് ഭാര്യയുടെ സമീപനം എങ്ങനെയായിരിക്കണം? ഇപ്പോൾ ഈ ഒരു ടൈറ്റിൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നാം അവർക്ക് അവരോട് അവർക്കൊന്നും ചെയ്തു കൊടുക്കാത്തൊരു ഭർത്താവാണെന്നാണ്. പക്ഷേ 7 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവിനോടിനോട് തീരെ സ്നേഹമില്ല, മാനസികമായ അടുപ്പവുമില്ല എന്നതാണ് പ്രശ്നം. കൃത്യമായി ചെലവിന് തരുന്നുണ്ട്, ശാരീരിക ബന്ധത്തിൽ രണ്ടുപേരും തൃപ്തരാണ്, എനിക്ക് എൻ്റേതായ സ്പേസ് നൽകുന്നുണ്ട്, വല്ലാതെ കൺട്രോൾ ചെയ്യാൻ വരാറില്ല, എൻ്റെ വീട്ടിൽ എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും പോയി നിൽക്കാം, എത്രയൊക്കെ വൈകുന്നേരം ജോലി കഴിഞ്ഞു വന്നാൽ പക്ഷേ അദ്ദേഹം ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും, വൈകിയാണ് വീട്ടിലെത്തുക, ഒരു കാര്യം എന്നോട് ഷെയർ ചെയ്യില്ല, എൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുമില്ല, ഞാൻ അങ്ങോട്ട് സംസാരിച്ചാലും അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റും ഇല്ല, ചോദിക്കുമ്പോൾ പറയും നിന്നോട് എന്താണ് എനിക്ക് ഇത്ര സംസാരിക്കാൻ, എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തീരെ താല്പര്യമില്ല, എവിടെയും കൊണ്ടുപോകാറില്ല, സമയമില്ലാത്തത് കൊണ്ടല്ല താല്പര്യമില്ലാഞ്ഞിട്ടാണ്, എന്നാൽ എൻ്റെ ഉപ്പയും ആങ്ങളയും അവരുടെയൊക്കെ കൂടെ എനിക്ക് പോകുന്നതിന് പൂർണ്ണ സമ്മതമാണ്, വീട്ടിൽ ലൈറ്റായി വരുന്നതും ജമാഅത്ത് നമസ്കാരത്തിൽ അലംഭാവവും ഒഴിച്ചാൽ വേറൊരു ദുശ്ശീലവുമില്ല, ഇത്ര നല്ല എന്നെയാണോ നീ കുറ്റം പറയുന്നത് എന്നാണ് എന്നോട് ചോദിക്കുക. ശരിക്കും ദാമ്പത്യത്തിൽ സ്നേഹത്തിനും അണ്ടർസ്റ്റാൻഡിങ്ങിനും വിലയൊന്നുമില്ലേ? ഭയങ്കര ഒരു ചോദ്യമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. എൻ്റെ കടമകൾ ഞാൻ നന്നായി തന്നെ ചെയ്യുന്നുണ്ട്, എന്നാലൊരു നല്ല വാക്കും അപ്രിസിയേഷനും ലഭിച്ചിട്ടില്ല. നീ എൻ്റെ ഞാൻ എൻ്റെ കടമ ചെയ്യും, നീ നിൻ്റെ കടമ ചെയ്യും, അത്രയേ ഉള്ളൂ. ഞാനൊരുപാട് സ്നേഹം കാണിച്ചിട്ടും ഒട്ടും കാണിക്കാതിരുന്നിട്ടും എല്ലാം അദ്ദേഹത്തിന് ഒരുപോലെയാണ്. ഭർത്താവിൻ്റെ ഉമ്മയുടെ കൂടെ താമസമായതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വിട്ടു നിന്നാലും എന്നെ ഓർമ്മിക്കാലോർമ്മില്ല, വിളിക്കാൻ മെനക്കെടാറില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്നേഹത്തോട് ഉപദേശിച്ചിട്ടും വഴക്കിട്ടിട്ടും മിണ്ടാതിരുന്നിട്ടും ഒരു പ്രയോജനവുമില്ല. ഉമ്മയോട് പറയാൻ ശ്രമിച്ചപ്പോൾ ഒറ്റ മോനോടുള്ള വാത്സല്യം കാരണം എന്നെ കുറ്റപ്പെടുത്തി, പറഞ്ഞതല്ലാതെ വേറൊരു ഉപകാരവും ഉണ്ടായില്ല. എനിക്കെൻ്റെ ഭർത്താവിനെ ഇഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ സ്നേഹവും സാമീപ്യവും ഞാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ, ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊന്ന് പറഞ്ഞു തരണം, മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ്.
8: ശരിക്കും നമ്മൾ ഇതുവരെയുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടതിന് മറുപടി പറയുകയാണ് ചെയ്തത്. ശരിക്കും എന്താ വെച്ചാൽ ധാരാളം പുരുഷന്മാർക്കുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥ ഈ ചോദ്യം എന്ന് പറഞ്ഞാല്. കാരണം ഒരു സ്ത്രീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന്
7: പൂർണ്ണമായിട്ടായിരിക്കുന്നതാണ്.
8: അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭക്ഷണമോ അല്ലെങ്കിൽ എന്താണ് എപ്പോഴെങ്കിലും നമുക്കൊരു വികാരം തോന്നുമ്പോൾ കാണുന്ന സെക്സോ അല്ലെങ്കിൽ നല്ല ഫുഡോ ഇതൊന്നും അല്ല എന്ത് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ കാര്യം. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു അക്കമഴിഞ്ഞ അങ്ങേയറ്റത്തെ ഒരു സ്നേഹം, ആ സ്നേഹത്തിന് വേണ്ടിയാണെല്ലാം. അപ്പോൾ എല്ലാം ഉണ്ട്, ആ സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ അതിൽ ഭയങ്കര വൈരുദ്ധ്യമില്ലേ? അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ കേവല കടമകൾ നിർവഹിക്കുക, തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുക എന്നതിലപ്പുറം ഒരു ദാമ്പത്യത്തിൻ്റെ ഒരു ഇമോഷണലായ അറ്റാച്ച്മെൻറ്റ് നമ്മൾ പറയില്ലേ, ഒരു വൈകാരിക ബന്ധം രൂപപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രശ്നം. ശരിക്കും വളരെ അപകടകരമാണ് ഈ അവസ്ഥ. കാരണം ഇങ്ങനെ ഒരു സ്ത്രീക്കൊരു ഫീലിംഗ് വരിക എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ നിരുത്തരവാദപരമായ ജീവിതത്തിനുള്ള ഒരു തെളിവാണ്, രണ്ടാമത്തത് അവരുടെ ജീവിതത്തിൻ്റെ ആത്മീയതയും സൂക്ഷ്മതയും അഭിമാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോകാം. കാരണം ഇങ്ങനത്തെ ആളുകളാണ് എന്ത് ചെയ്യുക, പുറത്തുനിന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് വരുമ്പോൾ അത് വളരെ പേടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചിന്തിച്ചാൽ നോക്കിപ്പോ ഈ എങ്ങനെ ഒരു ഭാര്യയ്ക്ക് ഒരു വൈകാരികമായ ഒരു സ്നേഹാനുഭവങ്ങൾ നൽകണം എന്നതിന് മാതൃകയായിട്ട് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാ എന്താ ശരിക്കും ഒരു അവിഹിതമായി നടക്കുന്ന ചാറ്റിങ്ങിൻ്റെ ഒരു 4 സ്ക്രീൻഷോട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ സ്ക്രീൻഷോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ശരിക്കും ഇവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും ഒന്നും പരസ്പരം ചെയ്തു കൊടുക്കാത്ത

0: അതുകൊണ്ടാണ് കേവലം ഒരു ടെക്സ്റ്റ് മെസ്സേജ് നാല് കുട്ടികളെയും ഇട്ടെറിഞ്ഞ് ഉമ്മനോടും വാപ്പനോടും ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി മഹാദുരന്തങ്ങളിൽപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു പോയ എത്രയോ കുടുംബിനികളുണ്ട്. അവർക്കൊക്കെ കുടുംബത്തു നിന്ന് കിട്ടാതെ പോയത് ഭക്ഷണമല്ല, അതേപോലെ തന്നെ സെക്സല്ല, മറിച്ച് കിട്ടാതെ പോയത് എന്താണ്, ഈ സ്നേഹം. സെക്സിനോടും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്നേഹമുണ്ട്, അത് സംസാരങ്ങളിലും പെരുമാറ്റങ്ങളിലും രൂപപ്പെട്ട് വരിക തന്നെ വേണം. ഇപ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുടുംബജീവിതത്തിൽ നമ്മളിത് നന്നായി കാണുന്നുണ്ട്. അതായത് ആ ഭാര്യമാരുടെ പെരുമാറ്റങ്ങളിൽ, അസർ നമസ്കാരം കഴിഞ്ഞ് അവരുടെ വീടുകളിൽ പോയിരുന്നു, അവർ തേൻ കുടിച്ചിരുന്നു, അവരുടെ സംസാരങ്ങൾ, വീട്ടുജോലികളിൽ കൂടെ നിന്ന് കൊടുത്ത കാര്യങ്ങൾ, അതേപോലെ തന്നെ ആർത്തവ സമയത്ത് പോലും അവർ പരസ്പരം എന്താണ് ശാരീരിക ബന്ധമല്ലാത്തതെല്ലാം നടന്നിരുന്നു എന്നുള്ളത്. അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ ഒരു ആവശ്യക്കാരൻ മാത്രമല്ല, എല്ലായ്പ്പോഴും നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം എന്താ വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാരെപ്പോഴും എങ്ങനെ ആയിരിക്കണം എന്നതിന് നമ്മൾ എങ്ങനെ ഒരു ഉദാഹരണം പറയും. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ഒരു അവിഹിത ബന്ധങ്ങളുള്ളവർക്ക് അറിയാൻ പറ്റും, ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് ഒരു ജോലിസ്ഥലത്തോ ഒരു കടയിലോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥലത്തോ വരുമ്പോൾ അവർ പരസ്പരം സംസാരിക്കാനും തൊട്ടുരുമ്മാനും തൊടാനും ചുംബിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതാണല്ലോ ഒരാണും പെണ്ണും തമ്മിൽ ആകർഷണീയത. ഇത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ അനുവദനീയമായ ദാമ്പത്യങ്ങളിൽ നടക്കണം, അത് നിർബന്ധമാണ്. അത് ഒരു പുരുഷൻ അത് മാത്രമേ ഒരു ഭർത്താവ് എന്നൊരു ഭാര്യയ്ക്കും ഒരു ഭാര്യ എന്നൊരു ഭർത്താവിനും കിട്ടേണ്ടതുള്ളൂ. ബാക്കിയുള്ളതൊക്കെ എവിടുന്നേലും കിട്ടും, ഇപ്പം എൻ്റെ ഭാര്യ ഒന്ന് വീട്ടിൽ പോയാൽ എൻ്റെ ഉമ്മ എനിക്ക് ഡ്രസ്സ് തരും, ഭക്ഷണം തരും, എന്നെ വിളിക്കും, കുളിമുറി കയറുമ്പോൾ സോപ്പ് തരും, മുണ്ട് തരും, സ്നേഹത്തിൻ്റെ വാക്ക് പറയും, എപ്പോഴാണ് വരികയെന്ന് ചോദിക്കും, വഴിയിൽ പോകുമ്പോഴൊക്കെ ഞാൻ എവിടെ എത്തി എന്ന് അന്വേഷിക്കും. ഇതൊക്കെ ഒരു ഉമ്മക്ക് ചെയ്യാൻ പറ്റും,
1: ഇവരെക്കാളും
0: വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു വൈഫ് പറയുന്ന വാക്കുകൾ, സംസാരങ്ങൾ, വരുമ്പോഴുള്ളൊരു നോട്ടം, ഇറങ്ങിപ്പോകുമ്പോഴുള്ള ഒരു ചോദ്യം, അതൊക്കെ എവിടെ നിന്ന് കിട്ടും നമുക്ക്? എവിടെ നിന്നും കിട്ടൂലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് ചിലത് പറയാനും കൊടുക്കാനുമുണ്ട്. നമ്മൾ ഇതിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ ഇന്ന ലി സൗജിക അലൈക ഹഖ എന്ന് പറഞ്ഞ ഹക്ക് എന്തല്ല, നേടുന്നില്ല എന്ന് 100% ഉറപ്പാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ തഹജ്ജുദും കാര്യങ്ങളൊക്കെ നിസ്കരിച്ച് കുടുംബത്തിന് ഭക്ഷണം കൊടുക്കാത്ത ആളോടൊന്നല്ല, പക്ഷെ ഭാര്യയോട് ഇടപഴകാൻ സമയം കണ്ടെത്താത്ത, രാത്രിയാണല്ലോ സ്വതന്ത്രമായും സ്വകാര്യമായും നമുക്ക് ഇടപഴകാനുള്ള അവസരം, എല്ലാം മനസ്സും ശരീരവും പൂർണ്ണമായും നഗ്നമായി ഇടപഴകാൻ പറ്റുന്ന ഒരു സന്ദർഭമാണെന്ത് രാത്രി. ആ രാത്രി സമയത്ത് ഭാര്യയോടൊപ്പം നിൽക്കാതെ, സംസാരിക്കാതെ, അടുത്ത് കിടക്കാതെ, ചേർന്ന് കിടക്കാതെ എന്ത് ചെയ്യാണ്, നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ആളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാനോട് പറഞ്ഞത്. അപ്പം അവിടെ ഈ സ്ത്രീ എന്തിനെക്കുറിച്ചാണോ പരാതിപ്പെട്ടത്, അതാണ് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഹക്ക്. അത് കൊടുക്കുന്നില്ലെങ്കിൽ അയാൾ എന്താണ്, വിവാഹം കഴിച്ച് ബന്ധനസ്ഥനാക്കിയ ഒരു സ്ത്രീ എന്നേ ഭാര്യയെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ, അവർക്ക് വേണ്ടത് നൽകിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതെല്ലാ ഭർത്താക്കന്മാരും ഓർക്കണം. നമുക്ക് ഒരു ഇത്തരമൊരു പൊതു മീഡിയകളിലൂടെ പറയാവുന്നതിൻ്റെ പരിമിതികളുണ്ട്, പക്ഷെ സത്യത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും കുറച്ചൊരു ആത്മീയമായൊക്കെ ചിന്തിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ആത്മീയത പഠിച്ചപ്പോൾ പഠിക്കാൻ വിട്ടുപോയ ചില പാഠങ്ങളാണ് ഇതൊക്കെ. അവർ നിസ്കരിക്കാനും നോമ്പു നോൽക്കാനും സുന്നത്തുകൾ ഫോളോ ചെയ്യാനും ഒക്കെ അവർ പഠിച്ചിട്ടുണ്ട്, പക്ഷേ കൂടെ നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ വികാരങ്ങളും അവളുടെ വേദനകളും അവളുടെ ആഗ്രഹങ്ങളും അറിയാൻ അവരെന്തിനും ശ്രമിച്ചില്ല. പക്ഷെ അത് മതപരമായ വലിയൊരു കടമയാണ് എന്ന് നമ്മൾ പുരുഷന്മാരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ചില വശങ്ങളാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു പച്ചയായ എന്താണ് ഈ ചോദ്യത്തിൽ നിന്ന് കിട്ടും നമുക്ക്.
1: അവിടെ ആ സഹോദരി ചോദ്യം അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്, ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സ്റ്റെപ്പ് വേണമെന്നുള്ളത്. അപ്പം ഇങ്ങനെ അനുഭവിക്കുന്ന സഹോദരിമാരോട് നമുക്ക് എന്താണ് പറയാനുള്ളത്?
0: നമുക്കെന്താ, അതായത് ശരിക്കും എന്താന്ന് വിചാരിച്ചാൽ ഒരു സ്ത്രീയാണല്ലോ നമ്മൾ ആകർഷിക്കുന്നത്, ഒരു സ്ത്രീയാണ് ആകർഷിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് നടന്നു പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു പുരുഷനാണോ ആ പുരുഷൻ എന്ത് ചെയ്യും, നമ്മളൊരു ഒരു വിശ്വാസത്തിൻ്റെയും ഇമാൻ്റെയും നിയന്ത്രണത്തിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ണിനെ താഴ്ത്തുന്നുള്ളൂ. പക്ഷേ അയാൾക്ക് കണ്ണുകൾ ഉയർത്താനും നോക്കാനും അയാൾക്ക് തോന്നും, അതൊരു മാനുഷിക വികാരമാണല്ലോ. അപ്പോൾ ആ സ്ത്രീയിലേക്കൊരു പുരുഷൻ എപ്പോഴും ആകർഷിക്കപ്പെടുന്നവനാണ് എന്ന അള്ളാഹുവിൻ്റെ ഒരു പ്രകൃതിപരമായ തത്വം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് പറ്റുന്ന എല്ലാം ഒരു സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്, മനസ്സിലായി? ശരീരത്തിലുള്ള സൗന്ദര്യ പ്രകൃതി, ശരീരത്തിൻ്റെ ഓരോ

0: ഓ അവയവങ്ങൾക്കും ആ ഭംഗി, വാക്കിനുള്ള സംസാരങ്ങൾക്കുള്ള ആകർഷണം, ഒരു സ്ത്രീയുടെ സ്ത്രീ ശബ്ദത്തിന് ആ സ്ത്രൈണതയുണ്ട്, നോട്ടത്തിന് ആ സ്ത്രൈണതയുണ്ട്, നടത്തത്തിന് ആ സ്ത്രൈണതയുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഒരു പുരുഷനെ ആകർഷിക്കാനാണ്. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? നമ്മൾ അതിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഈ അനാവശ്യമായി പല നല്ല നല്ല ആത്മീയ ജീവൻ നയിക്കുന്ന പല പുരുഷന്മാരും അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത് ഇത്തരം ചില സ്ത്രീകളുടെ പിന്നെ തന്ത്രപരമായ ഇടപെടലുകളാണ്. അതുകൊണ്ടാണ് പലരും ഇപ്പം നമ്മളത്. എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള 3 കേസസ് ഉണ്ട്, നല്ല ആത്മീയമായി നന്നായിട്ടുള്ള ആളുകൾ, നല്ല കണ്ടാൽ തന്നെ നമുക്കത് തോന്നും. പക്ഷെ അവരൊക്കെ അവിഹിതങ്ങളിൽ പെട്ടുപോയ കേസുമായിട്ടാണ് അവർ വരുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ തന്നെ എന്താ വെച്ചാൽ ആ സ്ത്രീകൾ എന്താണ്, ഇവർ ഭയങ്കര സമ്പന്നന്മാരാണ്. ഈ സമ്പന്നന്മാരായിട്ടുള്ള ഇവരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇവർ നമ്പർ സംഘടിപ്പിച്ച് അവരുടെ ഫോട്ടോസ് അയച്ചു കൊടുത്ത് സംസാരിച്ച് പറഞ്ഞ് എന്ത് ചെയ്യാണ്, അവരെ ഹോട്ടലുകളിൽ എത്തിച്ചതാണ്. അപ്പോൾ എൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ കിട്ടും, നമ്മളവരെ ന്യായീകരിക്കാൻ പറയല്ല. അപ്പോൾ ഒരു പെണ്ണിന് അതിന് പറ്റും. ഏത് ഒരു പെണ്ണിൻ്റെ വശം പോലും ജീവിതത്തിൽ പരിഗണിക്കാതെ ജീവിക്കുന്ന ഒരാളെ എന്ത് ഇത്തരം ഒരു അവിഹിതത്തിൽ ഹോട്ടലിൽ എത്തിക്കാനും അയാളുടെ ലക്ഷക്കണക്കിന് രൂപയാണ് അവൾ ചെക്ക് ചെയ്ത് വാങ്ങിയത്. അതിന് പറ്റുമെങ്കിൽ അതിൻ്റെ ചെറിയൊരു അംശമൊക്കെ ഇവർക്കൊക്കെ പറ്റൂലേ?
1: തീർച്ചയായും പറ്റും.
0: അതേ പറഞ്ഞത്, ആ ഒരു വശം എന്ത് ചെയ്യും, ഇവർക്കൊക്കെ പറ്റും. അപ്പം അതുകൊണ്ട് ആ വശം അവർ ചെയ്ത് നോക്കട്ടെ. ഇവരെന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ, നിങ്ങളെന്താ എന്നോട് മിണ്ടാത്ത, എന്താ സംസാരിക്കാൻ അടുത്ത് വരാത്ത, എന്താ നിങ്ങൾക്ക് ഇന്നെ വേണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊന്നും എന്തല്ല, അടുപ്പിക്കാനുള്ളതല്ലല്ലോ. ഇതൊക്കെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും അല്ലേ? അതൊന്നും അതല്ല. അപ്പം നമ്മളെന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ അയാൾക്ക് അടുത്തിരിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് സമയം അടുത്ത് പോയിരിക്കുക, കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് അയാളെ കൈയൊക്കെ ഒന്ന് എടുത്ത് നമ്മളെ മടിയിലൊക്കെ ഒന്ന് വെക്കുക, മനസ്സിലെ, ഒന്ന് തലോടി കൊടുക്കുക, എന്ന് അവരുടെ താടിയിലൊക്കെ ഒന്ന് തലോടി കൊടുത്ത് അവർക്ക് വേണ്ടൊരു ഫുഡ് ഉണ്ടായി കൊടുത്ത് ഞാനൊരു ചായ ഉണ്ടായി കൊണ്ടുവരാമെന്ന് പറയുക. ഒരിക്കലൊരു ഭക്ഷണം നന്നായി തോന്നിയെന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരാൾ തൻ്റെ പിന്നോലെ തന്നെ പരിഗണിച്ച് നടക്കുമ്പോൾ അയാളെ തിരിച്ച് പരിഗണിക്കണമെന്ന് തോന്നൽ പ്രകൃതിപരമല്ലേ മനുഷ്യൻ്റെ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ഒരു മുഴുവൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും എന്ത് ചെയ്യും, ഒരു പെണ്ണിന് കഴിയുന്ന കുറേ വശങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
1: വളരെ സമഗ്രമായ ഒരു ഉത്തരം ഇവിടെ അരിസ്മലൈ നൽകിക്കഴിഞ്ഞു. ആവർത്തിച്ച് കേൾക്കുമ്പോൾ ലൈഫിൽ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കും അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ കിട്ടാനും കൂടുതൽ ജീവിതം ചിട്ടപ്പെടുത്താനും സാധിക്കും. ഈ സഹോദരിയുടെ കുറിപ്പിനിടയിലെ ആ കൂട്ടുകാരെക്കുറിച്ച് അവർ പറഞ്ഞത് നമ്മളൊക്കെ ഓർക്കുക. നമ്മൾ അങ്ങനത്തെ ഒരു കൂട്ടുകാരനാണെങ്കിൽ വളരെ ലൈറ്റായി ഏതെങ്കിലും കടത്തിണയിലോ ക്ലബിലോ ഒക്കെ ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്ന കൂട്ടുകാരനാണെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ ഭാര്യ പറയുന്നില്ലെങ്കിലും പറയാതെ പലതും പറയുന്നുണ്ട് എന്ന് ഈ കുറിപ്പുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. വീടുകളിലേക്ക് നേരത്തെ എത്തുന്നൊരു സംസ്കാരം നമുക്ക് വേണം. ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡും നിങ്ങൾ നല്ല രീതിയിൽ ആസ്വദിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓരോ ഫീഡ്ബാക്കുകളും പ്രതികരണങ്ങളും ചോദ്യങ്ങളും കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്താണ്, നിങ്ങൾ വെറുതെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക എല്ലാവരും. ഇന്നലെ ഞാനൊരു കൺക്ലൂഷൻ പറഞ്ഞിരുന്നു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ചോദ്യം ഇട്ട് തരികയാണ്. ഇവിടെ ചില കുടുംബിനികളുടെ, ചില ചെറുപ്പക്കാരുടെ, സുഹൃത്തുക്കളുടെ, കുടുംബങ്ങളുടെയൊക്കെ ചില പ്രശ്നങ്ങൾ നമ്മൾ ചർച്ചക്കെടുത്തു. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയൊരു ഫീൽ എന്തായിരുന്നു? അതൊരു നിങ്ങൾക്കൊരു വർക്കായിട്ട് തരികയാണ്. ഇപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇന്ന് പെരുന്നാളിൻ്റെ ഒരു മാനസികാവസ്ഥ പോകുന്നു. വീണ്ടും നമ്മൾ ആറ് നോമ്പുകളിൽ ഒന്നാമത്തെ നോമ്പ് പൂർത്തീകരിച്ച് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നിയൊരു ഫീലിംഗ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോവുക, ഓൺലൈൻ കൗൺസിലിംഗ് എന്നുള്ള വിൻഡോ എടുക്കുക, അല്ലെങ്കിൽ മറുപടി എന്താ പറയുക, പ്രതികരണങ്ങൾ, പൊതുപ്രതികരണങ്ങൾ എന്നുള്ള വിൻഡോ എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്താലാണ് അത് കിട്ടുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മറുപടി, നിങ്ങളുടെ പ്രതികരണം അറിയിക്കുക. നിങ്ങൾ വീഡിയോ കണ്ടാലും ഓഡിയോ കേട്ടാലും രണ്ടാണെങ്കിലും പീസറയുടെ വഴിയാണ് ഫീഡ്ബാക്കുകൾ അറിയിക്കേണ്ടത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ രാത്രി ഇനിയും ദീർഘിക്കുന്നില്ല, പീസറയുടെ തുടർച്ചയായ പരിപാടികളിലേക്ക് പോകുന്നു. ഈയൊരു സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന പോലെ തന്നെ, നമ്മൾ ഇതിനെ നന്നായി ആശയങ്ങൾ കൊണ്ട്, അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ കൊണ്ട്, സമ്പത്ത് കൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഇതിങ്ങനെ റേഡിയോ എന്നുള്ളത് തലയിൽ നന്നായി കത്തുന്ന കുറേ മനുഷ്യരുണ്ട്. സ്ത്രീകളുണ്ട്, മുതിർന്ന ആളുകളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. ഈ മദ്രസയിലെ കുട്ടികളടക്കം ഉണ്ട്. പല അഭിപ്രായങ്ങളൊക്കെ പറയും, പറ്റണത് തരും. വെറും 50 ഉറുപ്പ്യാണെങ്കിൽ അത് തരും, പറ്റണത് തരും. അങ്ങനെയൊക്കെ തരുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കേട്ടപ്പോൾ തോന്നിയത് ഞാൻ ടെക്സ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, ഒന്നിനും കൂടിയാണ് നമ്മളൊന്ന് ചിന്തിക്കാനാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമത്തിൽ ഹരിസ്മോലേക്ക് മാത്രമല്ല ഇൻഷാല്ലാ പുണ്യം കിട്ടുക, നേരമറിച്ച് ഇതിന് സംവിധാനം ഒരുക്കുന്ന, ഇതോടെ റൺ ചെയ്ത് പോകാനുള്ള സാമ്പത്തിക പിന്തുണയും ശാരീരിക പിന്തുണയും അതിൻ്റെ ഷെയറിങ്ങും പ്രചാരണങ്ങളൊക്കെ ഏറ്റെടുത്തവർക്കും കിട്ടും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരട്ടെ. വിഷമം അനുഭവിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആയിരങ്ങൾ ഒന്നിച്ചു പറയുന്ന ഈ അമീനിൽ നിങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹുവേ ഞങ്ങളുടെയൊക്കെ എല്ലാ വിഷമങ്ങളും പരിഹരിച്ചു തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിടവാകുന്നു. നാളെ ഇതേ സമയത്ത് 8:20 സ്ലോട്ടിൽ വീണ്ടും കാണാം. ഓൺലൈൻ കൗൺസിലിംഗിൻ്റെ 3-ാമത്തെ എപ്പിസോഡുമായി വരും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: റഷ്യക്കെതിരെ യുദ്ധത്തിനൊരുങ്ങിയ ബ്രിട്ടൻ രാജ്യത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് റഷ്യക്കെതിരെ ഒരു ജൈവായുധ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അങ്ങനെ അതിനദ്ദേഹം തയ്യാറാകുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ 3-4 തലമുറക്ക് ജീവിക്കാൻ വേണ്ട സമ്പത്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇത് കേട്ട ഉടനെ അദ്ദേഹം പ്രസിഡന്റിനൊരു കത്ത് എഴുതാണ്. ഉറുമ്പുകൾ മാളത്തിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഉറുമ്പുകൾ അവരുടെ ശരീരഭാരത്തേക്കാൾ കൂടുതലുള്ളത് വഹിച്ചു കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയിട്ട് അവരുടെ വീടുകളിൽ, ഉറുമ്പിൻ്റെ വാസസ്ഥലങ്ങളിൽ അതെത്തുമ്പോഴേക്കും അതിൻ്റെ ദോരം ചെറുതായിരിക്കും. ഒരു ഉറുമ്പിന് കടന്നു പോകാൻ പറ്റുന്ന ദോരേ അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതുവരെ കൊണ്ടുവന്ന ഭക്ഷണം അതിനേക്കാൾ വലുതുള്ളതൊന്നും അതിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതവിടെ വെച്ചിട്ട് പിന്നെ പോവാണ്. എന്നതുപോലെ എനിക്ക് 4 തലമുറക്കല്ല ഈ ഈ ജീവിതത്തിൽ എനിക്ക് ഞാൻ മരിക്കുമ്പോൾ എന്തൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്ന അത്തരമൊരു പ്രവർത്തനത്തിന് എനിക്ക് ആവശ്യമില്ല, ഞാനതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തിരിച്ചു മറുപടി പറഞ്ഞു. ആ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് മൈക്കൽ ഫാരഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ വളരെ രസകരമായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കുറേ ചിന്തിക്കേണ്ടതായൊരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു ആഘോഷത്തിനും ഒരു ആഘോഷ പിറ്റേന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണ പിറ്റേന്ന് കല്യാണത്തിൻ്റെ രസങ്ങളില്ലാത്തതുപോലെ ഇങ്ങനെ ഒരു ആഘോഷ പിറ്റേന്ന് ഈ ആയുസിനുണ്ടെന്ന് നമ്മളെ മനുഷ്യനെ. ഓട്ടങ്ങളെല്ലാം ക്ഷീണത്തോടെ തീരുന്ന നേരമാണത്. വലിയ രോഗങ്ങൾ പിടിപെട്ട മനുഷ്യരെ കണ്ടിട്ടില്ലേ? എത്രമാത്രം വിനയവും താഴ്മയുമാണ് ആ മനുഷ്യർക്ക്. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇത്രയുള്ളൂ, അവരിപ്പോൾ ആഘോഷ പിറ്റേന്നിനെ തൊട്ടരികിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് എത്ര വലിയ സംഗതി കിട്ടിക്കഴിഞ്ഞാലും അതിനൊക്കെ ഒരു അവസാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അർത്ഥങ്ങളൊന്നും അതിലില്ല. കാരണം ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ് എന്നുള്ളത് അതിനോടനുബന്ധിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ പുസ്തകത്തിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട കാര്യം അത് വായിച്ചിട്ടുള്ള കാര്യമാണ്. ശരിയാണോ തെറ്റെന്ന് അറിയില്ലെങ്കിൽ, നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും പുസ്തകത്തിൽ വായിച്ചൊരറിവാണ്. പക്ഷെ അതിലൊരു വലിയ മെസ്സേജ് ഉണ്ട്. നമുക്ക് നമ്മളിവിടെ സുരുക്കൂട്ടി വെച്ചൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഒരു മതപരമായ കാര്യത്തിലൂടെ പറഞ്ഞല്ല, പക്ഷെ ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ കുറച്ച് പിന്നെ എന്താ പറയുക, ഒരു മാനുഷികമായി അവൻ്റെ ശരിക്കും അവൻ്റെ ബുദ്ധി തന്നെ അവനോട് പറയുന്ന കാര്യമാണത്.
3: കാര്യമൊന്നും
2: ഇല്ല, കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് പൊതുവെ പറയുന്ന കാര്യം. പക്ഷെ പലപ്പോഴും അത് മനുഷ്യൻ മറന്നു പോകുന്നു എന്നാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ മുഖമൊഴി എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. രചന നിർവഹിച്ചത് ഉസ്മാൻ പാലക്കാടി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. ആധുനിക സമൂഹത്തെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന വലിയൊരു വിപത്താണ് റോഡപകടങ്ങൾ. റോഡപകടങ്ങളിൽ പൊലിയുന്ന ജീവനുകളെക്കുറിച്ചുള്ള വാർത്തകളില്ലാതെ ഒരു പത്രവും ഇന്ന് പുറത്തിറങ്ങുന്നില്ല. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളാണ് ഓരോ അപകടത്തിലൂടെയും ഇല്ലാതാകുന്നത്. റോഡപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ മനുഷ്യസഹജമായ തെറ്റുകളും സാങ്കേതികവും സാമൂഹികവുമായ പല കാരണങ്ങളുമുണ്ട്. അശ്രദ്ധയും അമിത വേഗതയുമാണ് അതിലൊന്ന്. അമിതവേഗതയും മുൻപിൻ നോക്കാതെയുള്ള ഓവർടേക്കിങ്ങും വലിയ അപകടങ്ങളിലേക്ക് വഴിതെളിക്കുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഒരാൾ മദ്യലഹരിയിൽ അമിതവേഗതയിൽ വാഹനം ഓടിച്ചു പോകുന്നു. ഒരുപാട് വാഹനങ്ങളിൽ ഇടിച്ചിട്ടും നിർത്താതെ പോയ വാഹനത്തെ ജനങ്ങളും പോലീസുകാരും തടയുന്നു. ഡ്രൈവറെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഏതാനും ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ അതിന്റെ വീഡിയോ പ്രചരിച്ചിരുന്നു. മദ്യപിച്ചും മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും വാഹനമോടിക്കുന്ന ഡ്രൈവർക്ക് സ്വന്തത്തെപ്പോലും നിയന്ത്രിക്കാനാകില്ല. പിന്നെ എങ്ങനെ വാഹനത്തെ നിയന്ത്രിക്കാൻ കഴിയും? അയാൾ മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും കാൽനടയാത്രക്കാർക്കും അപകടം വരുത്തുന്നവനാണ്. വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതും സന്ദേശങ്ങൾ അയക്കുന്നതും ഇന്ന് സർവ്വസാധാരണമായി മാറിയിരിക്കുന്നു. ഒരു നിമിഷത്തെ ശ്രദ്ധക്കുറവ് ഒരു വലിയ ദുരന്തം ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കുമെന്ന് ഓർക്കുന്നില്ല. കുഴികൾ നിറഞ്ഞ റോഡുകളും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും ആവശ്യത്തിന് തെരുവുവിളക്കുകളോ സൈൻബോർഡുകളോ ഇല്ലാത്തതും അപകടങ്ങളുടെ എണ്ണം കൂട്ടുന്നു. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അറിഞ്ഞാലും അവ പാലിക്കാതിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ബ്രേക്ക് കംപ്ലയിന്റ്, ടയറുകളുടെ തേയ്മാനം തുടങ്ങിയവ യഥാസമയം പരിഹരിക്കാതെ വാഹനം നിരത്തിലിറക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇങ്ങനെ എണ്ണിപ്പറയാൻ ധാരാളം കാരണങ്ങളുണ്ട്. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. സ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകണം. ഡ്രൈവർമാർക്കായി കൃത്യമായ ഇടവേളകളിൽ കൗൺസിലിംഗ് നൽകുന്നത് നന്നായിരിക്കും. തകർന്ന റോഡുകൾ സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ തീർക്കുക, അപകടമേഖലകളിൽ കൃത്യമായ സൈൻബോർഡുകളും വൺവേ സംവിധാനങ്ങളും സ്ഥാപിക്കുക, AI ക്യാമറകൾ, സ്പീഡ് ഗവർണറുകൾ എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്തി നിയമലംഘകരെ കണ്ടെത്തുകയും വേഗത നിയന്ത്രിക്കുകയും ചെയ്യുക തുടങ്ങിയവയിലൂടെ അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനാകും. എനിക്കൊരപകടവും സംഭവിക്കില്ല എന്ന അമിത ആത്മവിശ്വാസം അപകടമാണ്. രാത്രി നേരങ്ങളിൽ ഉറക്കം വരുമ്പോൾ വാഹനം നിർത്തി വിശ്രമിക്കാത്ത പക്ഷം അപകടം സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നിയമങ്ങൾ കൊണ്ടുമാത്രം മാറ്റം സാധ്യമല്ല. വാഹനമുപയോഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് പോലീസിനെ പേടിച്ചല്ല, മറിച്ച് സ്വന്തം ജീവന്റെയും മറ്റുള്ളവരുടെ ജീവന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന ബോധം ഓരോരുത്തരിലുമുണ്ടാകുമ്പോൾ അങ്ങനെ മാത്രമേ നമ്മുടെ റോഡുകൾ സുരക്ഷിതമായി തീരൂ.
5: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി. വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ, കാരണങ്ങളും പ്രതിവിധികളും. രചന ഉസ്മാൻ പാലക്കാഴി. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
7: ഈ ശബ്ദലോകത്തെ
8: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിലെ 23-24 വചനങ്ങൾ. അവിശ്വാസികൾക്ക് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ വിശദീകരിച്ച ശേഷം വിശ്വാസിക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്നു. ഹൃദയവസന്തത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി ജന്നാതിൻ തജ്രി മിൻ തഹ്തി അൽ-അൻഹാർ യുഹല്ലൗന ഫീഹാ മിൻ നസാവിറ മിൻ ദഹബിൻ വലുലുഅ.

ഇത് പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഹജ്ജ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അവിശ്വാസികളായ ആളുകൾ, അല്ലാഹുവല്ലാത്ത വസ്തുക്കൾക്ക് സുജൂദ് ചെയ്യുന്നതായ ആളുകൾ, അവർ നരകത്തിൽ പ്രവേശിക്കുമെന്നും ആ നരകത്തിൽ അവർ അനുഭവിക്കുന്ന അതികഠിനമായ ശിക്ഷയെക്കുറിച്ച്, ക്ലേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. ശേഷം ആ നരകവാസികളുടെ വിശദീകരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അഥവാ ആ നരകത്തിലുള്ള ആളുകൾക്ക് തീയിൻ്റെ വസ്ത്രം മുറിച്ചു കൊടുക്കുമെന്നും അതേപോലെ തിളച്ചുമറിയുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുമെന്നും ഇരുമ്പിൻ്റെ ദണ്ഡുകൾ കൊണ്ടുള്ള ദണ്ഡനങ്ങൾ അവർ ഏൽക്കേണ്ടി വരുമെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് അവിശ്വാസികൾക്ക് നരകത്തിൽ അനുഭവിക്കേണ്ടി വരിക എന്ന് വിശദീകരിച്ചു. ഇനി അതിൻ്റെ നേർവിപരീതമാണ് വിശ്വാസികളായ ആളുകൾക്ക് ലഭ്യമാകുന്ന കാര്യം. നമുക്ക് ആയത്തിൻ്റെ അർത്ഥമൊന്ന് പരിശോധിച്ചു നോക്കാം. ഇന്നല്ലാഹ യുദ്ഖിലുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യുദ്ഖിലുല്ലദീന ആമനു, യുദ്ഖിലു അവൻ പ്രവേശിപ്പിക്കും, അല്ലദീന ആമനു വിശ്വസിച്ചതായ ആളുകളെ, വഅമിലുസ്സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായ ആളുകളെ അല്ലാഹു പ്രവേശിപ്പിക്കും, ജന്നാത്തിൻ ആ സ്വർഗത്തോപ്പുകളിൽ, തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ അതിൻ്റെ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്നു, ആ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്നതായ ആ സ്വർഗത്തോപ്പുകളിൽ വിശ്വസിച്ചതായ ആളുകളെയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെയും തീർച്ചയായും അല്ലാഹു പ്രവേശിപ്പിക്കുമെന്നാണ്. നമ്മൊരു 4 എപ്പിസോഡുകൾക്ക് മുമ്പ് ഇതുപോലെ അവിശ്വാസികളായ ആളുകളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇതേ സമാനമായ ആയത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തതായ ആളുകളെ തായ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുമെന്ന് നമ്മൾ വിശദീകരിച്ചതാണ്. അതേപോലെയുള്ള ഒരായത്ത് തന്നെയാണ് ഈ ആയത്തും. ഇവിടെയും നരകത്തിൽ അവിശ്വാസികൾ അനുഭവിക്കുന്ന കഠിനമായ ശിക്ഷ, ആ ശിക്ഷയെ വിശദീകരിച്ചതിന് ശേഷം വിശ്വാസികളായ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്നതായ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അരുവികളൊഴുകുന്ന സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇനി ആ സ്വർഗത്തിൽ അവർക്ക് ലഭ്യമാകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. യുഹല്ലൗന ഫീഹ മിൻ അസാവിറ മിൻ ദഹബിൻ, യുഹല്ലൗന ഫീഹ, അവരതിൽ അണിയിക്കപ്പെടും, മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ വളകൾ, സ്വർണത്തിൻ്റെ വളകൾ അവർ ആ സ്വർഗത്തിൽ അണിയിക്കപ്പെടും എന്നാണ്. യുഹല്ലൗന, അവരണിയിക്കപ്പെടും, ഫീഹ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെ വളകൾ അവർ അതിൽ അണിയിക്കപ്പെടും, വലുലുഅൻ വലിബാസുഹും ഫീഹ ഹരീർ, അതിൽ അവർക്ക് സ്വർണത്തിൻ്റെ വളകളും മുത്തും അണിയിക്കപ്പെടുമെന്നാണ്. ലുലു എന്ന് പറഞ്ഞാൽ മുത്തുകൾ. അതേപോലെ തന്നെ വലിബാസുഹും ഫീഹ, അതിൽ അവരുടെ വസ്ത്രം അൽ ഹരീർ, പട്ടായിരിക്കുമെന്നാണ്. വലിബാസുഹും, അവരുടെ വസ്ത്രങ്ങൾ, ഫീഹ അതിൽ, ആ സ്വർഗത്തിൽ, ഹരീർ പട്ടായിരിക്കും. അപ്പോ ഇവിടെ 2-3 കാര്യങ്ങളാണ്. ആ താഴ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന സ്വർഗത്തിൽ വിശ്വാസികളെയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരെയും അല്ലാഹു പ്രവേശിപ്പിക്കും. എന്നിട്ട് അവർക്ക് അതിൽ നൽകുന്നതാണ് അവിശ്വാസികൾക്ക് തീയിൽ നിന്നുള്ള വസ്ത്രം മുറിച്ചു കൊടുക്കുമ്പോൾ വിശ്വാസികൾക്ക് സ്വർണത്തിൻ്റെ വളകളും അതേപോലെ പട്ടുവസ്ത്രങ്ങളും മുത്തുകളുമൊക്കെയാണ് ആ സ്വർഗത്തിൽ അണിയിക്കുക എന്നാണിവിടെ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, ദുനിയാവിൽ പട്ടുവസ്ത്രവും സ്വർണവും പുരുഷനെ സംബന്ധിച്ച് ഹറാമാണ്. നമുക്കറിയാം, ഹദീസിൽ കാണാം, ലാ തൽബസു അൽ ഹരീറ വലദ്ദീബാജ ഫിദ്ദുനിയ, നിങ്ങൾ ദുനിയാവിൽ പട്ട്
അണിയാൻ പാടില്ല. നിങ്ങൾ പട്ട് ഉടുക്കാൻ പാടില്ല ഈ ദുനിയാവിൽ. ഫഇന്നഹു മൻ ലബിസഹു ഫിദ്ദുനിയ, ആരെങ്കിലും ദുനിയാവിൽ അത് ധരിച്ചാൽ, ലം യൽബസുഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ പരലോകത്ത് അതവന് ധരിക്കാൻ പറ്റുകയില്ല എന്നർത്ഥം. ദുനിയാവിൽ അത് വിശ്വാസിക്ക് ഉള്ളതല്ല, അവനത് പരലോകത്തേക്ക് ഉള്ളതാണ്. മാത്രമല്ല, അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിന് പറയുകയാണ്, വമല്ലം യൽബസ് അൽ ഹരീർ, വമല്ലം യൽബസിൽ ഹരീറ ഫിൽ ആഖിറ, ആഖിറത്തിൽ ആർക്കെങ്കിലും പട്ട് ധരിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, ലം യദുഖുലിൽ ജന്ന, അവന് സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റൂല. കാരണം എന്നിട്ട് അദ്ദേഹം പറയാ, ഖാലല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലിബാസുഹും ഫീഹാ ഹരീർ, അവരുടെ വസ്ത്രം അതിൽ പട്ടായിരിക്കുമെന്ന്. അപ്പൊ ദുനിയാവിൽ നമുക്ക് പട്ട് ധരിക്കാൻ ഒരു പുരുഷനെ സംബന്ധിച്ച് അനുവദനീയമല്ല, സ്വർണം ധരിക്കൽ അനുവദനീയമല്ല. ഇതെല്ലാം നാളെ പരലോകത്ത് അവർക്ക് വിശിഷ്ടമായി നൽകുന്ന കാര്യങ്ങളാണ് എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അതാണ് യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ വളകൾ അവർ അണിയിക്കപ്പെടും. വലുലുഅൻ, മുത്തുകളും. വലിബാസുഹും ഫീഹാ ഹരീർ, അതിൽ അവരുടെ വസ്ത്രങ്ങൾ പട്ടായിരിക്കും എന്നും പറഞ്ഞു. ഇത് നമ്മൾ പഠിക്കുമ്പോൾ, ഇതിന് തൊട്ടു മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. കാരണം അവിടെ അവിശ്വാസികൾക്ക് അവർക്ക് എങ്ങനെയാ, കുത്തിയാത്തി ലഹും സിയാവും മിന്നാർ, നരകത്തിൽ നിന്നുള്ള വസ്ത്രമാണ് അവർക്ക് മുറിച്ചു കൊടുക്കുന്നത്. വയുസബ്ബു മിൻ ഫൗകി റുഊസിഹിം അൽ ഹമീം, ചുട്ടുതിളക്കുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കപ്പെടുമെന്നാണ്. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അതുകൊണ്ട് അവരുടെ വയറിനകത്തുള്ളതും തൊലികളുമെല്ലാം ഉരുകിയൊലിച്ചു പോകും എന്നാണ് ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ നമ്മൾ പഠിച്ചത്. അത് അവിശ്വാസികളുടെ അനുഭവമാണ്. എന്നാൽ വിശ്വാസികൾക്ക് പട്ടും മുത്തും അതുപോലെ സ്വർണം കൊണ്ടുള്ള വളകളുമൊക്കെയാണ് ആ പരലോകത്തവർക്ക് അണിയിക്കപ്പെടുക എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് അല്ലാഹു പറയുകയാണ്, വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗലി വഹുദു ഇല സിറാത്തിൽ ഹമീദ്, വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, വാക്കുകളിൽ വെച്ച് ഉത്തമമായതിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു എന്നാണ്. വഹുദു ഇല ത്വയ്യിബി മിനൽ ഖൗൽ, വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത്. വഇലാ സിറാത്തിൽ ഹമീദ്, സ്തുത്യർഹമായ അല്ലാഹുവിന്റെ പാതയിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത് എന്നർത്ഥം. ഇഖ്ലാസിന്റെ ആ വചനത്തിലേക്ക്, അല്ലാഹുവിന്റെ സ്മരണകൾ ഉണർത്തുന്ന ആ വചനത്തിലേക്ക്, അതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ അവർക്കത് ലഭ്യമാകാനുള്ള കാരണം അവർ വിശ്വസിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, ആ ഏറ്റവും വാക്കുകളിൽ ഏറ്റവും നല്ലതിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു, സ്തുത്യർഹമായ ആ പാതയിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും, തായ്ഭാഗത്തുകൂടി അരുവികളൊഴുകുന്ന ആ സ്വർഗത്തിൽ അവർക്ക് പ്രവേശിക്കുവാനും, അതേപോലെ മുത്തുകളും സ്വർണത്തിൻ്റെയും ഒക്കെ വളകൾ ധരിക്കുവാനും, പട്ടിന്റെ വസ്ത്രങ്ങൾ ധരിക്കുവാനുമെല്ലാം അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇതിന് സമാനമായ വേറെയും ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ഇൻസാനിൽ, ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറും വ ഇസ്തബ്റക് വഹുല്ലു അസാബിറ മിൻ ഫില്ലതിൻ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ ഇന്ന ഹാദാ കാന ലകും ജസാഅൻ വകാന സഅയുകും മശ്കൂറാ. അവർക്ക് ആ സ്വർഗത്തിൽ നല്ല നേർത്തതുമൊക്കെ ആയിട്ടുള്ള ആ പട്ടിന്റെ വസ്ത്രമായിരിക്കും അവർക്കുണ്ടാവുക. അതേപോലെ വെള്ളിയുടെ വളകൾ, ഇവിടെ സ്വർണത്തിന്റെ വളകൾ എന്ന് പറഞ്ഞപ്പോൾ സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു, വഹുല്ലു അസാവിറ മിൻ ഫില്ലതിൻ, വെള്ളിയുടെ വളകൾ അവർ അണിയിക്കപ്പെടും എന്നതാണ് പറഞ്ഞത്. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ, ശുദ്ധമായ പാനീയം അവരുടെ റബ്ബ് അവരെ കുടിപ്പിക്കും. മുമ്പ് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, അവർക്ക് ചുട്ടുതിളക്കുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുമെന്നാണ്.
എന്നാൽ ഇവിടെയോ ശുദ്ധമായ പാനീയം അവരെ കുടിപ്പിക്കുന്നതാണ് എന്നാണ്. അവരുടെ പ്രവർത്തനം ഏറ്റവും മഷ്കൂറായ പ്രവർത്തനമായിരുന്നു. ഇന്നഹാദാ കാന ലകും ജസാഅൻ വകാന സഅയുക്കും മഷ്കൂറ. ഇങ്ങനെ നിരവധിയായ ആയത്തുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ ആ വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ല വാക്കിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു. ഏറ്റവും നല്ല പാതയിലേക്ക് അവർ മാർഗദർശനം നൽകപ്പെട്ടു. അവർ ശരിയായ വിശ്വാസവും സൽക്കരണങ്ങളുമായി ജീവിച്ചു. ഇതൊക്കെയായിരുന്നു ഇതൊക്കെ ലഭ്യമാകാൻ ആ സ്വർഗത്തിൽ കടക്കാനും ഉള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതവും അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ചിട്ടപ്പെടുത്തണം. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യുദ്ഖിലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ തായ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നതായ സ്വർഗത്തോപ്പുകളിൽ യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ വലുഉലുഅൻ സ്വർണത്തിന്റെയും മുത്തുകളുടെയും ഒക്കെ വളകൾ അവർ അണിയിക്കപ്പെടും. വലിബാസുഹും ഫീഹാ ഹരീർ അതിൽ അവർക്കുള്ള വസ്ത്രം പട്ടിൻ്റേതായിരിക്കും. വഹുദു ഇല ത്വയ്യിബി മിനൽ കൗൽ വാക്കുകളിൽ വെച്ച് ഏറ്റവും നല്ലതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത്. വഹുദു ഇല സുറാത്തിൽ ഹമീദ് സ്തുത്യർഹമായ ആ പാതയിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത് എന്നർത്ഥം. കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുവാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ നമുക്കൊന്ന് പാരായണം ചെയ്യാം.

0: تحتي الأنهار يحلون فيها من نسابر من ذهب ولؤلؤا ولباسهم فيها حرير وهدوا إلى الطيب من القول وهدوا إلى صراط الحميد.
1: ഓരോ പദങ്ങളുടെയും അർത്ഥം പഠിച്ച് ആയത്തുകളുടെ ഒന്നിച്ചുള്ള അർത്ഥം പഠിച്ചതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാഅല്ലാ, പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സൂറത്തുൽ ഹജ്ജിലെ 23-24 വചനങ്ങൾ, അവിശ്വാസികൾക്ക് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ വിശദീകരിച്ച ശേഷം വിശ്വാസികൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വിശദീകരിക്കുന്നു. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ വഹാബ് സുലാഹി.
3: മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. മൂന്നാളുകൾ ഗുഹയിൽ കുടുങ്ങി, അവർ മൂന്ന് പേരും പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. ഗുഹയിൽ കുടുങ്ങി, ഗുഹാമുഖത്തെത്തിയപ്പോൾ അതിൻ്റെ മുഖത്ത് വലിയൊരു പാറക്കല്ല് വന്നടഞ്ഞു. അങ്ങനെ മൂന്ന് പേരും തള്ളുകയും ആ ഒരു ശക്തി കൊണ്ടൊരിക്കലും ആ പാറക്കല്ലിനെ നീക്കാൻ സാധിക്കാതിരുന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവരൊരാൾ പറയുന്നത്, നമുക്ക് നമ്മൾ ചെയ്തു വെച്ച നന്മകൾ വെച്ച് എന്ത് ചെയ്യാം, റബ്ബിനോട് പ്രാർത്ഥിക്കാം എന്നുള്ളത്. ആ സമയത്ത് ഓരോരുത്തരും ഓരോ നന്മകൾ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഒരു ആട്ടിനെ കറക്കുന്ന ആട്ടിനായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പാല് കറന്നു വന്നപ്പോൾ എൻ്റെ മാതാപിതാക്കളോട് ഉറങ്ങിപ്പോയി. എൻ്റെ മാതാപിതാക്കൾ ഉണരുന്നത് വരെ ഞാൻ അവരോടൊപ്പം കാത്തിരുന്ന് അതിനുശേഷം ഉണർന്നതിന് ശേഷം അവർക്ക് പാല് കൊടുത്തതിന് ശേഷം എൻ്റെ മക്കൾക്ക് പോലും ഞാൻ എന്ത് ചെയ്തത്, മക്കൾക്കും ഭാര്യക്കുമൊക്കെ പാല് കൊടുത്തത് എന്നുള്ളതാണ്. രണ്ടാമത്തെ വ്യക്തി പറയുന്നത്, ഞാൻ എനിക്കൊരു നല്ല സുന്ദരിയായ എൻ്റെ അമ്മാവൻ്റെ മകളുണ്ടായിരുന്നു, അവരുമായിട്ടൊരു തിന്മക്ക് വേണ്ടി അവസരം ലഭിച്ചു, അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്ന് അവളുടെ ദേഹത്തിരുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്ത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ തിന്മയിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ആൾ പറഞ്ഞ പ്രാർത്ഥന, എനിക്കൊരു ആൾ ജോലിക്ക് വേണ്ടി ഞാൻ വിളിച്ചു, അയാൾ കൂലി വാങ്ങാതെ പോയി, അദ്ദേഹത്തിൻ്റെ കൂലി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഒരു ആടിനെ വാങ്ങി, എന്നിട്ട് അതിനെ വളർത്തി, ആ ആടുകൾ പെറ്റുപെരുകി ധാരാളം മലഞ്ചെരുവോളം അതെന്ത് ചെയ്തു ആയി മാറി. ഒരു ദിവസം അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ ആടുകളെ മുഴുവനും ഞാൻ എന്ത് ചെയ്തു, ആടുമാടുകളെ മുഴുവനും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതാണ്. ഞാനത് പറയാനുള്ള വിഷയം, ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് പലപ്പോഴും ചിന്തിക്കേണ്ടത്, പ്രവാചകൻ്റെ ഓരോ കഥ ഓരോ പറഞ്ഞു തന്നെ ഓരോ സംഭവങ്ങളും നമുക്ക് ചില പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് ചില പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്, പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും, ആ ഗുഹാമുഖത്ത് കുടുങ്ങിയത് മൂന്ന് പേർക്ക് പുറമെ നാല് പേരായിരുന്നു. ഗുഹാമുഖത്ത് കുടുങ്ങിയത് എന്നുണ്ടെങ്കിൽ നാലാമതായി നമ്മൾ ഓരോരുത്തരുമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ
4: എന്താണ് പ്രാർത്ഥിക്കാനുള്ളത്?
3: അതെ, നമുക്കെന്തായിരിക്കും നമ്മുടെ റബ്ബിനോട് രഹസ്യമായി ചെയ്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെയ്ത നന്മകൾ എടുത്ത് പ്രാർത്ഥിക്കാനുണ്ടാവുക എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കണം. ആ ആലോചനയിൽ നിന്നായിരിക്കും പലപ്പോഴും നമ്മൾ ഇതുവരെ ചെയ്ത നന്മകൾ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, ഇത് പ്രാർത്ഥിക്കാൻ പറ്റുമോ, നമ്മൾ എന്ത് ചെയ്യും, നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പോൾ ഒക്കെ ആ ചെയ്ത നന്മകളൊക്കെ ഒരു പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ നമ്മളറിയാതെ അതിൽ വന്നു പോയ ഓരോ അപാകതകൾ നമ്മളിലേക്ക് എന്ത് ചെയ്യൂ, കടന്നു വരുമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് നന്മകൾക്ക് കാരണക്കാരാവണം. റബ്ബിനോട് എടുത്തു പ്രാർത്ഥിക്കാൻ കഴിയുന്ന ചില നന്മകൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണം. ഈ മൂന്ന് മൂന്ന് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ആളുകളെപ്പോലെ എൻ്റെ റബ്ബിനോട് എനിക്ക് ഒരു പ്രയാസഘട്ടത്തിൽ, റബ്ബേ ഞാൻ ചെയ്ത ഈ നന്മ നിൻ്റെ വജഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്, അതുകൊണ്ട് ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ കരകയറ്റി തരണമെന്ന് റബ്ബിനോട് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കോൺഫിഡൻസ് ഉള്ള അത്തരം ചില നന്മകൾ നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണമെന്നാണ് ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു എളിയ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാല്ലാ നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
5: നാടിന്റെ വിവിധ ദിക്കുകളിൽ
1: പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത് വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്ക് മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത് പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
7: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
8: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
7: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
9: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
10: سيد الاستغفار
9: اللهم أنت ربي لا إله إلا أنت
11: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت
7: اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഈവനിങ് ലൈവിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ ഈവനിങ് ലൈവിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ കൂട്ടുകാരൊക്കെയുള്ളതെന്ന് വെച്ചാൽ അവരൊന്ന് പേരൊക്കെ ഒന്ന് അറിയിക്കണം, അതുപോലെ വോയിസ് മെസ്സേജ് അയക്കണം. വോയിസ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ആദ്യം തന്നെ പറയാണ്, 85 90 745 845. അപ്പോൾ ഇന്ന് നമുക്ക് 3 കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന്, ഇന്നത്തെ ഈവനിങ് ലൈവിനെ മനോഹരമാക്കാൻ 3 പേരുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടണം ഇൻഷാല്ലാഹ്. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോരുത്തരുടെ പേരൊന്ന് പറയാം. എൻ്റെ മുന്നിലുള്ളത് നമ്മൾ ഗ്രീൻ വാലി സ്കൂളിലെ 1 ക്ലാസ്സിൽ പഠിക്കുന്ന ദുആ മോളാണ്. ദുആ, അസ്സലാമു അലൈക്കും.
1: വലൈക്കും അസ്സലാം.
0: എന്താ ദുആന്റെ വിശേഷം? നല്ല വിശേഷം. ദുആ റേഡിയോയിൽ ആദ്യമായിട്ട് പങ്കെടുക്കല്ലേ? ആ ഓക്കെ. അപ്പം ഇനി പാട്ടൊക്കെ പാടണ്ടേ? നമുക്ക് പാട്ടൊക്കെ പാടണം കേട്ടോ. ശരി, പിന്നെ അടുത്ത ആളെ. അസ്സലാമു അലൈക്കും.
2: വലൈക്കും അസ്സലാം.
0: പേര് പറഞ്ഞോളൂ.
2: റസാൻ ഔഫൽ ടി.
0: റസാൻ ഔഫൽ ടി. റസാൻ ഔഫൽ മുമ്പ് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ശരി, പിന്നെ അടുത്ത ആള്.
3: അസ്സലാമു
0: അലൈക്കും. അലൈസ്സലാം. പേര് പറഞ്ഞു.
3: ഐസ അമാൽ.
0: ഐസ
3: അമാൽ.
0: അമാൽ. അപ്പോ ഐസാമാലും റസാനും വീട് ഇവിടെ ഇവിടെ തന്നെയല്ലേ? എവിടെ? ഇതിന്റെ ഉള്ളിലോ? സ്റ്റുഡിയോന്റെ ഉള്ളിലോ? ഇവിടെ അടുത്ത് പറഞ്ഞാല് സ്കൂളിന്റെ ബാക്കിലല്ലേ? ഓക്കെ. അപ്പോ നമുക്കേ നിങ്ങളെ കേൾക്കാൻ ആരൊക്കെയാ ഉള്ളതെന്ന് ഞാൻ പേര് പറയട്ടെ. ആരൊക്കെ ഞങ്ങളെ കേൾക്കുവാനെയും അതുപോലെ റസാനെയും ഐസയെയും ആരൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു പേര് പറയട്ടോ. അപ്പോൾ അവർക്ക് നിങ്ങൾ പാട്ടൊക്കെ പാടി കൊടുക്കണേ. മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ. അപ്പം മുഹമ്മദ് റഫീഖ് നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഒമ്മുകുൽസു ചിറമംഗലം. അതുപോലെ തന്നെ അമീർ ടി അടുത്തനാട്ടുകര, നഫീസ പി എ താമരശ്ശേരി, ഷംനാദ് ഖാൻ, ജമീല സലാം, ഷുഹൈബ എം വളപട്ടണം, സമീജ പാറാൽ, ജമീല സലാം, ഇവരൊക്കെ ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങനെ കേൾക്കാൻ വേണ്ടി വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ദുആൻ്റെ പാട്ടുണ്ട് പാടാൻ. ദുആക്ക് നമുക്ക് കുറേ പാട്ടൊക്കെ പാടണ്ടേ അല്ലേ? അടിപൊളി പാട്ട് പാടണം, അറിയുന്ന പാട്ടുകളൊക്കെ പാടണം അല്ലേ? ശരി, പിന്നെ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഒരു ഒരു പാട്ടിൻ്റെ തുടക്കം ആരാ ഒന്ന് പാടുക? ആരാ ആദ്യം ഒരു പാട്ട് പാടുക? ദുആ പാടുമോ അതുപോലെ റസാം പാടുമോ? റസാം പാടുമോ? ആരാ പാടുക? ദുആ പാടും നോക്കട്ടെ. നമുക്ക് ദുആ പാടിയിട്ട് നിങ്ങൾ പാടണം. ദുആ ഏത് പാട്ടാ നമ്മളൊന്ന് പാടുക? അമ്പിളിച്ചേരില്ലേ? ഒന്ന് പാടി വയ്ക്കാലോ. ഒന്ന് പാടിക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്.

0: എങ്ങനെയുണ്ടായിരുന്നു പാട്ട്?
1: നല്ല
0: രസം ഉണ്ടെങ്കിലേ ദുവാ, അടിപൊളിയായിരുന്നു. ഇനി വേറെ പാട്ടറിയോ? ഇനിയും അറിയും, ചിലപ്പോൾ ആലോചിച്ച് നോക്കിയാൽ കിട്ടും. പിന്നെ വേറെ ഏതാ പാട്ടുണ്ടാവുക? പിന്നെ നിങ്ങൾ ഒരു പാട്ട് പറഞ്ഞു കൊടുക്കുകയുള്ളു, ചിലപ്പോൾ ഒക്കെ അറിയാൻ നോക്കട്ടെ. വേറെ ഏതാ പിന്നെ പാട്ടുണ്ടാവുക? റസാൻ, റസാൻ ഏതാ പാട്ട്? റസാൻ ഏതാ പാട്ട് പാടാൻ വിചാരിച്ചിരുന്നേ?
1: ഞാൻ ഉമ്മാനെ കുറിച്ചുള്ള
0: ഏതാണ് പാട്ട് തുടക്കം?
1: മരിക്കുന്ന മുൻപേ.
0: അത് എന്തോ ഒക്കെ അറിയാം. മരിക്കുന്ന മുൻപേ കേട്ടണോ? ഇല്ല, കേട്ടിട്ടില്ല. എന്നാ നോക്കാം നമുക്ക്. എന്നാ നീ പാട്ട് പാടെ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: ഓക്കെ മാഷാല്ലാ. അപ്പോൾ റസാൻ റസാൻ ഒരു പാട്ട് പാടി, ഉപ്പനെ കുറിച്ചുള്ള പാട്ടാണ് പാടിയല്ലേ. യെസ്. പിന്നെ അപ്പോൾ ഇനി ഞാൻ വേറെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരായിരിക്കും നോക്കാം. ആരൊക്കെ ഉള്ളതെന്നോ, അബ്ദുൽ ഹമീദ് സി കെ ഉണ്ട്, സുബൈദ പുളിക്കലുണ്ട്, പാട്ട് കേൾക്കാനും നിങ്ങളുടെ പരിപാടി കേൾക്കാനും കേട്ടോ, മുഹമ്മദ് ഷമീമുണ്ട്, ഐഷ അങ്ങാടിപ്പുറം, അമീർട്ടി അടുത്തനായിട്ട് കയറി പറഞ്ഞു ദുആൻ്റെ പാട്ട് വളരെ ക്യൂട്ടായിരുന്നു, സോങ് സൂപ്പർ സോങ് ആണത് മാഷാല്ലാ എന്ന് പറഞ്ഞിട്ട് ദുആൻ്റെ പാട്ടേ ദുആ കേട്ടയ്യേ. മുഹമ്മദ് ഷമീം ദുബൈയുടെ പാട്ട് സൂപ്പറായി എന്ന് പറഞ്ഞു. സുലൈഖ തിരുവാലി സലാമറിന് കൂടെയുണ്ട്, തിരക്കിലാണെങ്കിലും ഒത്തിരി തിരക്കുണ്ട് എന്നാലും ലൈവിൽ ഞാനും കേൾക്കാനുണ്ട് എന്ന് സൽമ ഫറൂഖ്. പിന്നെ സഫിയ എടപ്പാൾ, ജമിയ ജമീല വലിയക്കോട്, ഷിയാബ് കൽപ്പറ്റ വയനാട്, ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളാണ്. ഇനി ഞാൻ ചോദിക്കുന്നത് സഹൽ പി ഇടപ്പലം, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എല്ലാവർക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പിന്നെ ദുമോളെ, റസാൻ, ഐസ, അപ്പോൾ മൂന്നാളുകളോട് ഞാൻ പറയണത്, ഞാനൊരു ചെറിയൊരു കഥ പറയണം. അപ്പോൾ ആ കഥ പറയാം. അപ്പോൾ അതിൽ നിങ്ങൾ ഞാൻ ചോദിക്കും, എന്നിട്ട് ബാക്കി എൻ്റെ ഉത്തരം പറഞ്ഞുതരണം. ദുവ പറഞ്ഞൊരു ഉത്തരം ഞാൻ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറയാം. പറഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചെറിയൊരു കഥയാണ്. റാഷിദ് മോഹൻ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. അവൻ ഉപ്പാൻ്റെ വിളി കേട്ടിട്ടാണ് രാവിലെ ഉണർന്നത്. ആരാണ്
1: ഉപ്പാന്റെ വിളി കേട്ട്
0: ആരാ ഉണർന്നത്?
1: റാഷിദ് മോൻ.
0: റാഷിദ് മോൻ ദുആ കേൾക്കുന്നില്ലേ? ആരാണ് റാഷിദ് മോൻ? എഴുന്നേറ്റ ഉടനെ അവൻ എന്ത് ചെയ്തു, കൈകളൊക്കെ കഴുകി വായും മുഖമൊക്കെ വൃത്തിയാക്കി. അങ്ങനെ തന്നെയല്ലേ ആവണ്ടി അല്ലേ? എഴുന്നേറ്റ ഉടനെ എന്താ നമ്മള് ചെയ്യാതുവാ? മുഖം കഴുകണം, കൈ കഴുകണം, വായ കഴുകണം, ഒക്കെ വൃത്തിയാക്കും. അങ്ങനെ നമ്മളെ റാഷിദ് മോന് വൃത്തിയാക്കി. എന്നിട്ട് അവൻ ചെയ്തെന്താന്നോ, വലു എടുത്തു. എന്താ ചെയ്ത്? വലു എടുത്തു. മാഷാല്ലാ. അപ്പൊ എന്തിനാ വലു എടുക്കുന്നത്? എന്തിനാ വലു എടുക്കുന്നത്? നിസ്കരിക്കാന്. അങ്ങനെ വലു എടുത്തു കഴിഞ്ഞതിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു, അവന്റെ ഉപ്പന്റെ കൂടെ പള്ളിയിലേക്ക് പോയി. ആരുടെ കൂടെ പോയത്? ഉപ്പന്റെ കൂടെ പള്ളിയിലേക്ക് പോയി. അങ്ങനെ പള്ളിയിലേക്ക് പോയിട്ട് ആ സമയത്ത് രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഏത് നിസ്കാരം ഉണ്ടാവുക? ഏത് നിസ്കാരം ഉണ്ടാവുക? സുബഹിസ്കാരത്തിനാണ് പോയത്. സുബഹിസ്കാരം കഴിഞ്ഞിങ്ങനെ മടങ്ങി വരുമ്പോഴല്ലേ രസം. എന്താ രസം? അതായത് അപ്പൊ അവനിങ്ങനെ ഉപ്പാന്റെ കൈയും പിടിച്ച് ഇങ്ങനെ വരുമ്പുണ്ട്, ഒരു പാടത്തിന്റെ വരുമ്പത്തുകൂടെ ഇങ്ങനെ വരുമ്പുണ്ട്, ദൂരെ പാടത്തിന്റെ തലക്കലിങ്ങനെ ഒരു മഞ്ഞ കളറിലുള്ള ഒരു വലിയ പൂവ് മാനത്ത് ഇങ്ങനെ നിൽക്കണം. അതെന്തായിരിക്കും? എന്തായിരിക്കും അത്? സൂര്യനെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പൊ നല്ല രസല്ലേ? അത് ഉദിച്ചിങ്ങനെ ഉയരുന്നുണ്ട്. അത് കണ്ടപ്പോ റാഷിദ് മോൻ എന്താ പറഞ്ഞെന്നോ, ഹായ് ഉപ്പ അങ്ങോട്ട് നോക്കി, എന്തൊരു ഭംഗിയുള്ള പൂവ്. അത് പൂവാ? പിന്നെന്താണത്? പക്ഷെ രാവിലെ കണ്ടപ്പോ റാഷിദ് മോൻ എന്താ തോന്നിയത്? അത് ദുവ രാവിലെ സൂര്യനെ കണ്ടണോ? രാവിലെ എങ്ങനെ ഉണ്ടാവോ സൂര്യൻ? നല്ല രസം ഉണ്ടാവോ കാണാം അല്ലേ? കണ്ണ് കുത്തുവോ? രാവിലെ കണ്ണ് കുത്തൂലല്ലോ, നോക്കിക്കാൻ പറ്റില്ലേ? എപ്പോഴാ കണ്ണു കണ്ണ് കുത്ത സൂര്യന്? കൊറേ കഴിഞ്ഞിട്ടില്ലേ. പിന്നെ എപ്പോഴാ നമുക്ക് നോക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥ എപ്പോഴാണ്? ഉച്ചക്കാവുമ്പോ അല്ലേ, നല്ല ഉച്ചയാകുമ്പോ. ഇത് രാവിലെ ആവുമ്പോ നോക്കാനൊക്കെ പറ്റി. അപ്പൊ ഉപ്പ പറഞ്ഞു, അത് പൂവല്ല, അതെന്താണ്? സൂര്യനാണ്. എന്താണത്? സൂര്യനാണ് എന്ന് പറഞ്ഞു. അപ്പോ അത് കണ്ടപ്പോ അവന് എന്തു ഭംഗിയില്ലേ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഉപ്പ മറുപടി പറഞ്ഞു, നമ്മൾ അങ്ങനെ കാണുമ്പോ എന്ത് പറയണം?
1: അൽഹംദുലില്ലാ.
0: അതിന്റെ മുന്നൊരു കാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതി ഇങ്ങനെ കാണുമ്പോ മാഷാല്ലാ. എന്താ പറയാ? മാഷാല്ലാ എന്ന് പറഞ്ഞു. അപ്പോ ഉപ്പത് പറഞ്ഞു, ഓമോൻ അത് പറഞ്ഞപ്പോ, അത് പറയണത് പറഞ്ഞപ്പോ ഓൻ പറഞ്ഞു, ആ എനിക്കറിയാം എനിക്കറിയാം, മാഷാല്ലാ മാഷാല്ലാ എനിക്കറിയാം പറയാന്. അപ്പൊ ആരെ നിനക്കിത് പഠിപ്പിച്ചെന്ന് ചോദിച്ചു. ആരെ പഠിപ്പിച്ചെന്ന് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു, കുമ്മച്ചി പഠിപ്പിച്ചെന്നിനി. എപ്പോ? വീട്ടിന്ന്. അപ്പൊ എപ്പോഴതൊക്കെ പറയണ്ട മാഷാല്ലാ. നല്ലൊരു സംഗതി കാണുമ്പോ നമ്മൾ എന്താ പറയേണ്ടത്? മാഷാല്ലാ എന്ന് പറയണം. അപ്പോ ഈ സൂര്യൻ എവിടെയുള്ളത്? ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും സൂര്യനും പൂക്കളും പുഴകളും എല്ലാം ഇങ്ങനെ ഭംഗി അടിപൊളിയായിട്ട് സൃഷ്ടിച്ചത് ആരാ?
1: അല്ലാഹു.
0: ആരാ സൃഷ്ടിച്ചേ?
1: അല്ലാഹു.
0: അപ്പൊ മാഷാല്ലാ എന്ന് പറയുമ്പോ നമ്മൾ ആരെ ആലയിക്ക?
1: അള്ളാഹുവിനെയാണ്
0: ആലയിക്ക അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ റാഷിദ് മോനും അങ്ങനെ തന്നെ ചിന്തിച്ചു, മാഷാല്ലാ. എന്നിട്ട് റാഷിദ് മോന് ഈ വിഷയം സ്കൂളിൽ പോയി മദ്രസയിൽ പോയി പറഞ്ഞപ്പോ അവനൊരു പാട്ട് പറഞ്ഞു കൊടുത്തു ഉസ്താദ്. ഏതാണ് പാട്ട്? സൂര്യനും ചന്ദ്രനും മിന്നും, സൂര്യനും ചന്ദ്രനും മിന്നും താരങ്ങളും വെണ്ണിൽ വിധാനിച്ചതാരാണ്, പൂക്കളും പുഴകളും മരതകക്കാടും മണ്ണിൽ ഒരുക്കിയതാരാണ്, അല്ലാഹു ആണവൻ ഏകനായുള്ളവൻ ആരാധനക്കവൻ അവനു മാത്രം അല്ലേ, ആരാധനക്കർഹൻ അവൻ മാത്രം എന്ന് പറയുന്ന ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്തു. ശരി, ഇനി നമ്മൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് നമുക്ക് പോവാം. ഇപ്പൊ നമ്മൾ ആരെ കുറിച്ചാ പറഞ്ഞു ഇതുവരെ?
1: അള്ളാഹുവിനെ
0: കുറിച്ചാ പറഞ്ഞല്ലേ. അപ്പൊ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അള്ളാഹ് നമുക്ക് കാണാൻ പറ്റുമോ? പക്ഷെ അള്ളാഹുവിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടിട്ട് നമ്മൾ അള്ളാഹിനെ ഓർക്കും. അപ്പൊ എന്തൊക്കെയാ നമ്മള് കാണുക? നമ്മൾ അള്ളണ്ട് എന്നുള്ളതിന് നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സൂര്യൻ, സൂര്യൻ കാണും അല്ലേ. ചന്ദ്രൻ, ദുവ ചന്ദ്രനെ കണ്ടണോ? അമ്പിളിമാമനെ കണ്ടണോ? എപ്പോഴെ കണ്ട്? പകല്, രാത്രി. രാത്രി കണ്ട്. എത്ര വലിപ്പുണ്ടാവും അമ്പിളിമാമൻ? നല്ല വലിപ്പുണ്ടോ? ഏഹ്, അമ്പിളിമാമനെ എങ്ങനെ കറുത്തിട്ടാ? ഏ, പിന്നെ എങ്ങനെ വെളുത്തിട്ടാ അമ്പിളിമാമൻ? നല്ല വൈറ്റ് കളറാ എന്നേ. ആ പിന്നെ പിന്നെ വേറെന്തണ്ടാ അമ്പിളിമാമന്റെ കൂടെ? സ്റ്റാർ ഉണ്ടാവും അല്ലേ. മിന്നാമിനിങ്ങി താഴത്തുണ്ടാവും അല്ലേ. മിന്നാമിനിങ്ങിനെ പോലെ ആര് മിന്നും? സ്റ്റാറും മിന്നും അല്ലേ. അപ്പൊ സ്റ്റാറും ഉണ്ടാവും. അപ്പൊ അതൊക്കെ കാണുമ്പോ നമ്മൾ ആരെയാണ് ആലയിക്കുക? അള്ളാഹുവിനെ നമ്മൾ ആലയിക്കും. ഓക്കെ, അപ്പൊ ശരി. അപ്പോ നമ്മള് ഇന്നത്തെ ലൈവില് തുടക്ക തന്നെ അടിപൊളി പാട്ടുകൾ സൂപ്പർ മക്കളെ ബാർക്കല്ലാഫിക്കും ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ട് നമ്മളെടുത്ത് വന്നതാരെന്ന ഷൊയ്ബ് അയ്യമ്പളപട്ടണം. എന്താ കുസൃതി ചോദ്യം എന്നോ? അരയുണ്ട്, കാലുണ്ട്, കാലില് എന്തില്ല? പാദമില്ല, ഫൂട്ടില്ല. അരയുണ്ട്, കാലുണ്ട്, കാലില് ഫൂട്ടില്ല, എന്തായിരിക്കും? ഏതാ പറയാ? അരയുണ്ട്, കാലുണ്ട്, പക്ഷെ കാലിനെന്തില്ല? ഫൂട്ടില്ല. ഫൂട്ടേതാന്ന് അറിയില്ലേ നമ്മളെ കാലിന്റെ ചോട്ടനെ? അതില്ല. അപ്പൊ എന്തായിരിക്കും ഉത്തരം? ആ ആരൊക്കെ ഉത്തരം പറയാൻ നോക്കാം. നിങ്ങൾക്ക് രണ്ട്, നിങ്ങൾക്ക് മൂന്നാക്ക് കിട്ടില്ലല്ലോ. എത്ര ആലോചിച്ചിട്ട് കിട്ടില്ലല്ലോ. നമ്മളെടുത്തൊക്കെ ഉള്ളത് തന്നെയാണത്. പക്ഷെ നമുക്ക് നമ്മളെ മേത്തുള്ളതിന് ഫൂട്ടുണ്ട്, പക്ഷെ നമ്മളെടുത്തുള്ള സാധനമാണ് അതിന് ഫൂട്ടുണ്ടാവില്ല. ശരി, അപ്പോൾ ആരൊക്കെ ചോദിക്കട്ടെട്ടോ. നമുക്ക് ഇത് ആരൊക്കെ അയക്കേണ്ട നമുക്ക് നോക്കാം. പിന്നൊരു ചോദ്യമുണ്ട്, ഉമ്മു ഗുൽസു ചിറമംഗലം ചോദിച്ച ചോദ്യമാണ്. എല്ലാ ആയത്തിലും അള്ളാഹു എന്ന വചനം വന്നിട്ടുണ്ട്, അത് ഏത് സൂറത്തിലാണ്? രണ്ട് ചോദ്യമാണ് പായിട്ടുള്ളത്. ഒന്ന് കുസൃതി ചോദ്യമാണ്, അരയുണ്ട്, കാലുണ്ട്, പക്ഷെ കാൽപാതല്ല. പിന്നൊന്ന്, എല്ലാ ആയത്തിലും എന്തുണ്ട്? അള്ളാഹു എന്നുള്ള വചനുണ്ട്, അത് ഏത് സൂറത്തിലാന്നുള്ളതാണ്. അല്ല അല്ല. അപ്പൊ അതിനി ആരൊക്കെ പറയേണ്ടത് നമുക്ക് നോക്കാം. ഏ, സഹൽ പി ഇടപ്പലം നമ്മളെ കൂടെ വന്നിട്ടുണ്ട്, അബ്ദുൽ ഹമീദ് സി. ഓക്കെ, ഇനി വേറെ കുറെ ആളുകൾ ഉത്തരമയച്ചു. ആ അപ്പൊ അരയുണ്ട്, കാലുണ്ട്, പക്ഷേ കാലിന്റെ ഫൂട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ ജമീല വി പി കാളിക്ക് അവർ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരം അതിന്റെ വേറൊരു ഉത്തരാകാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നില്ല. നമുക്ക് പറയാം, വേറെ കുസൃതി ചോദ്യമാണ്, അതുകൊണ്ട് ആ നിലക്ക് കണ്ടാൽ മതി. പിന്നെ സൽമ ഫറൂഖ്, എല്ലാ ആയത്തിലും അള്ളാഹുവിന്റെ പേരുള്ള സൂറത്തേതാ? ആ അതിന്റെ സൂറത്തിന്റെ പേര് പറഞ്ഞ ആളാരാന്നോ? അതിൻ്റെ ആദ്യമായിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞ ആളെ പേര് ഞാൻ പറയാണ്, സൽമ ഫറൂഖ്. ഉത്തരം ഏതാണോ? സൂറത്ത് മുജാദല. സൂറത്തുൽ മുജാദല എന്ന് പറയുന്ന സൂറത്താണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ ഉത്തരം ആദ്യം ആൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളെ കുസൃതി ചോദ്യത്തിൻ്റെ

0: പിന്നെ നേരത്തെ സൂറത്തിന്റെ അല്ലാൻ അല്ലാ എന്നുള്ള മാത്രമുള്ള സൂറത്ത് അപ്പൊ ഏതാണ്? മുജാദില. സൂറത്തുൽ മുജാദില. ആ ഉത്തരം പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഷംനാദ് ഖാൻ, നഫീസ പി എ താമരശ്ശേരി ഒരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, സഫിയ ഇടപ്പാൾ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഷമീം ഒരൊക്കെ ഉത്തരം പറഞ്ഞതാണ്. ശരി, ഇനി അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ സാരോപദേശം ഉണ്ട്, അതൊന്ന് നമുക്ക് കേൾക്കാം അല്ലേ. അപ്പോഴേക്കും കൂട്ടുകാരോട് നമുക്ക് പറയാം, കുറെ കുട്ടികൾ ഇതിൽ കേൾക്കുന്നുണ്ട്, ആരൊക്കെ കുട്ടികൾ എന്ന് ഓരോ പേരൊന്ന് പറഞ്ഞോട്ടെ അല്ലേ. കേൾക്കുന്ന കുട്ടികളുടെ പേര് പറഞ്ഞോട്ടെ, നമ്പർ ഏതാ പറയാം? 5590745845 ഈ നമ്പറിലേക്ക് ആയിക്കട്ടെ. ശരി, വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടു ഇപ്പൊ നമുക്ക് സാരോപദേശം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ പണ്ഡിതൻ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ദിക്റും ദുആയുമായി കഴിച്ചുകൂട്ടുകയാണ്. അല്പനേരം സമയം ദീർഘിച്ചു പോയപ്പോൾ പള്ളിയുടെ ജോലിയുള്ള ആള് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പള്ളിയിൽ നിന്ന് പുറത്തു പോകണം, കാരണം പള്ളി ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. ഷീമ മുഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലും ദിക്റിലും മുഴുകിക്കൊണ്ടേയിരുന്നു. ഈ പള്ളി നോക്കുന്ന ഹാരിസ് കാവൽക്കാരന് പള്ളി പൂട്ടിപ്പോവാൻ ചുമതലയുള്ള ആൾക്ക് അത് വല്ലാത്ത പ്രയാസവും ഈർഷ്യതയും ഉണ്ടാക്കി. ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ രണ്ട് കാലുകൾ വലിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ പള്ളിയുടെ കോലായിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് അദ്ദേഹം പള്ളി പൂട്ടി അവിടെ നിന്ന് പോയി. അങ്ങനെ പള്ളിക്കോലായിലിരിക്കുമ്പോഴാണ് അദ്ദേഹം പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരാൾ ഖുബ്സ് റൊട്ടി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുബൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഖുബ്സ് റൊട്ടി അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. ഇമാം അഹമ്മദിനെ പള്ളിക്കോലായിൽ കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ ഈ ചെറിയ കടമുറിയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു. ഇമാം അഹമ്മദ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നപ്പോൾ അദ്ദേഹം കാണുന്നത് ഖുബ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ചപ്പാത്തിയും അതുപോലെ തന്നെ റൊട്ടിയുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇയാളുടെ പ്രവൃത്തിയാണ്. അദ്ദേഹം ദിക്റുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതെല്ലാം പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനോട് ചോദിച്ചതെല്ലാം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാൾ, കുറേ കാലമായി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനെനിക്കിതുവരെ പടച്ച റബ്ബ് ഉത്തരം നൽകിയിട്ടില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, എന്താണത്? അദ്ദേഹം പറഞ്ഞു, ലോകപ്രശസ്തനായ ഒരു പണ്ഡിതൻ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പേരുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തെ എനിക്ക് കാണാൻ അതിയായി കൊതിയുണ്ട്, പക്ഷേ എനിക്കിതുവരെ അദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ പടച്ചറബിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. ഇത് കേട്ടപ്പോൾ അത്ഭുതത്തോടുകൂടെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനാകുന്നു ഇമാം അഹമ്മദ്, അള്ളാഹു താങ്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടിതാ, എന്നെ എൻ്റെ കാലിൽ വലിച്ചു പിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വലിച്ചു ചേച്ച് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം ആ പിന്നെ കുക്കിനോട്, പാചകക്കാരനോട്, ബ്രെഡ് ഉണ്ടാക്കുന്ന അദ്ദേഹത്തോട് പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, ജീവിതത്തിൽ നമ്മൾ ദിക്റുകളും ദുആകളുമൊക്കെ നിർവഹിക്കുമ്പോൾ അതിന് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള പവറുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അതായത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെയും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അങ്ങനെ തസ്ബീഹും തക്ബീറും തഹ്ലീലും ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ പടച്ചോ തന്നിട്ടുണ്ടോന്ന്. അള്ളാഹു സുബ്ഹാനത്തല്ലാഹ് ഈ ലോകത്തുള്ള എല്ലാ ജന്തുക്കൾക്കും ഉപജീവനവും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അവർ പടച്ചറബിന് തസ്ബീഹ് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നിങ്ങൾ എപ്പോഴും ചൊല്ലണമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം മരിക്കാൻ കിടക്കുമ്പോൾ തന്നെ മക്കളോട് പറഞ്ഞു.

0: കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജന്തുക്കൾക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കാനുള്ള കാരണം അവർ അള്ളാഹുവിന് തസ്ബീഹ് നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലെ കോഴിയും പൂച്ചയും പശുവും അതുപോലെ തന്നെ ഡോഗ്സും എല്ലാം, പറവകളും ഇഴജന്തുക്കളും ഈവൻ ഉറുമ്പുകൾ പോലും അള്ളാഹ്ക്ക് തസ്ബീഹ് നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയില്ല എങ്ങനെയാണ് അവർ തസ്ബീഹ് നടത്തുന്നത് എന്ന്. എന്നാൽ അതേ സംഗതി നമുക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും നമസ്കാരത്തിന് ശേഷവും ഒക്കെ പ്രത്യേകം എണ്ണം പറഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറൊക്കെ. നമസ്കാരത്തിന് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാഹ്, 33 തവണ അല്ലാഹു അക്ബർ അല്ലേ. ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എല്ലാം കൂടെ കൂട്ടിയിട്ട് 100 തവണ. വെറുതെ ഇരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റുള്ള ആളുകളായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സഫലമാകും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകുമെന്നാണ് ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ധാരാളമായി ദിക്റെടുക്കുന്ന നല്ല ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്. അപ്പോൾ പ്രിയമുള്ള കൂട്ടുകാരെ, ശ്രോതാക്കളെ, ഇന്നത്തെ സാരോപദേശം നമ്മൾ കേട്ടു. നമ്മൾ സാരോപദേശം കേട്ടില്ലേ? അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റി. മുന്നോർസലായിരുന്നു നമുക്ക് സാരോപദേശം തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാട്ട്, ഒരു ജോണി ജോണി എസ് പപ്പാ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടല്ലോ, ദുവാ, ആ പാട്ടൊന്ന് പാടി വയ്ക്കാലോ? ഒന്ന് പാടിക്കോ. റെഡി, 1, 2, 3, സ്റ്റാർട്ട്.

0: ഈ പാട്ട് എനിക്ക് അറിയാലേ. ഇതുപോലെ തന്നെ വേറെ ഏതാ പാട്ട് അറിയണേ? അപ്പൊ ദുആ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഒന്നാം ക്ലാസ്സിലാണ്. അപ്പൊ ഒന്നാം ക്ലാസ്സിൽ ഗ്രീൻ വാലി വരുന്നതിന്റെ മുമ്പ് ദുആ എവിടെ
1: ഉണ്ടായിരുന്നേ?
0: സുല്ലമലോ. സുല്ലമ എവിടെ? അരീക്കോട്. ആ അവിടെ ഏതിലെ ക്ലാസ്സിലുണ്ടേനെ? അൽഫിത്രയിലോ? അവിടുത്തെ നഴ്സറിയില്? എൽ കെ ജിയില്? യു കെ ജിയില്? ആ എൽ കെ ജി യു കെ ജിയിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയാണ് എങ്ങോട്ട് വന്നത്? ഗ്രീൻ വാലിക്ക് ഒന്നാം ക്ലാസ്സിൽ വന്ന് അല്ലേ. ഗ്രീൻ വാലി വന്നിട്ട് ദുആക്ക് ഇഷ്ടമായോ? നല്ല ഇഷ്ടമായോ? എന്താ ഗ്രീൻ വാലി വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഇവിടെ എന്താ ഇഷ്ടമായത് ഏറ്റവും കൂടുതൽ ദുആക്ക്? ഒന്നാം ക്ലാസ്സിൽ എങ്ങനെ കുട്ടികളൊക്കെ അടിപൊളിയാ? ഉഷാറാണോ? പാട്ടൊക്കെ പഠിക്കണം കേട്ടോ നീ. ശരി. അപ്പൊ റസാൻ ഐസ ഏതൊരു ഒരു പാട്ട് പാടാം. ഏത് പാട്ടാ? അല്ലാഹു വാഹിദ്. ഓക്കെ ജസ്റ്റ് ഒന്ന് തുടങ്ങി കുറച്ച് ഭാഗം പാടിട്ടു.

0: ആണ്. അസ്സലാമു അലൈക്കും.
1: അപ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള പാട്ടാണ് ഇപ്പം നമ്മൾ കേട്ടല്ലേ, അള്ളാഹിനെ കുറിച്ചുള്ള പാട്ട് കേട്ടു. ഓക്കെ, നേരത്തെ ഇവിടെ നോക്കൂ ഐസ റസാൻ, ഇവിടെ കുറേ ആളുകൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചോദ്യമെന്നോ, ലോകത്ത് ആദ്യമായിട്ട് കൊലപാതകം നടത്തിയത് ആരാണ്? മൂസാനബി എന്നല്ല, മൂസാനബി കൊലപാതകം അങ്ങനെ നടത്തിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. മൂസാനബിൻ്റെ അടുത്ത് നിന്ന് അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ളൊരു സംഗതിയല്ലേ അല്ലേ, ഒരാളങ്ങനെ ഇടിച്ചപ്പം അപ്പം മരിച്ചു പോയിട്ടുള്ളതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് കൊലപാതകം നടത്തിയത് ലോകത്ത് ആദ്യത്തെ മനുഷ്യൻ എന്റെ മക്കൾ ഒരാളാണ്. അത് നിങ്ങളോട് ബാക്കിയുള്ളവരോട് ചോദിക്കാൻ, നിങ്ങളോട് ആരാണ്? ഖാബീലാണ്. ആരാണ്? ഖാബീൽ ഹാബീലിനെ കൊന്നു. അതാണ് ഒന്നാമത്തെ ഒരു ചോദ്യം. ഇനി അടുത്ത നമ്മൾ എല്ലാവരോടുള്ള ചോദ്യമാണ്, താ ഇല്ലാത്ത സൂറത്ത് ഏതാണ്? താ ഇല്ല ആ സൂറത്തിൽ, അതാരൊക്കെ ഉത്തരം അയക്കണേ നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾക്ക് പറയാം താ ഇല്ലാത്ത സൂറത്ത്. പിന്നെ വേറെയും ജമീല സലാം ചോദിച്ചു, താ ഇല്ലാത്ത സൂറത്ത് നല്ല ഷൊയ്ബാൻ വള്ളപ്പെട്ടനാണ് ചോദിച്ചത്. പിന്നെ മനോഹരമായ മറ്റൊരു ചോദ്യമുണ്ട്, പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏതാണ്?
0: ഇന്ത്യ.
1: ഐ വൈൻ്റെ ഉത്തരം നീ കൊണ്ടുപോയി. ആരാണ്? ഇന്ത്യ. ആരാ ഉത്തരം പറഞ്ഞേ? ഐസയാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഐസക്ക് അതിന് സമ്മാനമുണ്ട് കേട്ടോ. ആ ഉത്തരം അങ്ങനെ ഇവിടുന്ന് പലരും ഇങ്ങനെ ചോദിക്കുമ്പം ഹാങ്കേഴ്സിൽ നിന്ന് പൊതുവെ പെട്ടെന്ന് കുട്ടികൾ ഉത്തരം പറയാറില്ല, പക്ഷെ ഇത് ഈ ഉത്തരം പറഞ്ഞു. ഇനി വേറെ ചോദ്യമുണ്ട്, തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി ഏതാണ്? നമ്മളൊക്കെ തിരിഞ്ഞിങ്ങനെ നോക്കൂലേ, ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ജീവി ഏതാണ്? ഏതാണ് ദുആ? തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ജീവി ആനിമൽ പെട്ടതാണ്. അപ്പം ആ ചോദ്യം അരയ്ക്ക് ഉത്തരം അയക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു വോയിസ് അയച്ചിട്ടുണ്ട് സഫിയ, ആ ആരാന്നോ കെൻസ ഹാഷിം ഒരു വോയിസ് അയച്ചിട്ടുണ്ട്. ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം.

0: മാഷാല്ലാ, എങ്ങനെയുണ്ടായിരുന്നു കെൻസ ഹാഷിമിന്റെ പാട്ട്? കെൻസ മോള് പാടിയതാണത്. എങ്ങനെയുണ്ടായിരുന്നു ആ പാട്ട്? നല്ല ഉഷാറായിരുന്നു അല്ലേ? സൂപ്പർ ആയില്ലേ? 2.5 വയസ്സുള്ളൂ കെൻസക്ക്. ദുവക്ക് എത്ര വയസ്സായി?
1: 5 വയസ്സായി.
0: 2.5 വയസ്സുള്ള കെൻസ പാടി ഏത്? അമ്പിളിച്ചേലുള്ള അല്ലേ ആ പാട്ട് പാടി. പിന്നെ പിന്നെ അപ്പൊ നമ്മള് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. എത്ര ചോദ്യം ഉള്ളത്? ഒന്ന് ചോദ്യം ചോദിച്ച ഒന്നാമത്തെ ചോദ്യം ഏതായിരുന്നു? ബാക്കി ഇത്തരം പറയാനുള്ള ചോദ്യങ്ങൾ ഒന്ന് തിരിഞ്ഞ് നോക്കാൻ പറ്റാത്ത ജീവി. മറ്റൊന്ന്, വേറൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. ആ അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞല്ലേ?
1: സൂറത്തിലാണ് താല്ലാത്തെ.
0: അത് താ ഇല്ലാത്ത സൂറത്തേത്. കറക്റ്റ്. അതാരാ ചോദിച്ചേ? ആരാ പറഞ്ഞ്? നീയല്ലേ പറഞ്ഞപ്പോ. യെസ്, താ ഇല്ലാത്ത സൂറത്ത് ആരാണ്? ഷൊയ്ബായ വള്ളപ്പെട്ടെന്ന് ചോദിച്ച ചോദ്യമായിരുന്നു. ആ സൂറത്ത് ഏതാന്നുള്ളതാണ്. അതിന്റെ ഉത്തരം പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പൊ കെൻസയുടെ വോയിസ് നമ്മൾ കേട്ടു. പിന്നെ മറ്റൊരു കടങ്കഥയുണ്ട്. അകത്തോട്ട് പോയത് 4 ആണ്, പുറത്തേക്ക് വരുമ്പോൾ 1 ആള്. അകത്തേട്ട് പോകുമ്പോൾ 4 ആള്, പുറത്തേക്ക് വരുമ്പോൾ 1 ആള്. എന്തായിരിക്കും? അകത്തേക്ക് പോകുമ്പോൾ 4 ആള്, പുറത്തേക്ക് വരുമ്പോൾ 1 ആള്. ഇങ്ങനൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരെ അയക്കാം. പിന്നെ നമ്മുടെ മറ്റൊന്നാണ്, നമ്മുടെ സാരോപദേശവുമായി ബന്ധപ്പെട്ട് മുകുൽ സു, ചിറമംഗലം, ആയിഷ, കരുമ്പിൽ, ഉമ്മു, ഇവരൊക്കെ ഉത്തരം അയച്ച് അല്ല, അതിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം, ഷൈബാം വെള്ളപ്പട്ടണമൊക്കെ നല്ല സാരോപദേശമായിരുന്നു. സഫിയ എടപ്പാൾ അവരും അത് തന്നെയാണ് പറഞ്ഞത്. ഇനി ഇതാ മെസ്സേജുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താ ഇല്ലാത്ത സൂറത്ത് ഏതാണോ? സൂറത്ത് ഇഖ്ലാസാണ്. താ ഇല്ലാത്ത സൂറത്ത് ഒന്ന് ഓതിയോക്കിയ സൂറത്ത് ഇഖ്ലാസ് ഏതാ? സൂറത്ത് ഇഖ്ലാസ് എന്നുള്ള സൂറത്തല്ലേ. അപ്പൊ ആ സൂറത്തിൽ താ ഇല്ല. അപ്പൊ അതിന്റെ ഉത്തരം ആദ്യമായിട്ട് ആ ഉത്തരം അയച്ചിട്ടുള്ളത് ഏതാ, ആരാണ്? ഞാൻ നോക്കട്ടെ കേട്ടോ. ആദ്യമായിട്ട് അതിന്റെ ഉത്തരം താ ഇല്ലാത്ത സൂറത്ത് എന്നുള്ള ഉത്തരം അയച്ചത് ഇല്ല, ആളിലേക്ക് ഇങ്ങനെ എത്തുന്നേ ഉള്ളൂ. യെസ് യെസ്, കുറേ ആളുകൾ അയച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അയച്ചല്ലോ. നേരത്തെ ഇന്ത്യ എന്നുള്ള ഉത്തരമൊക്കെ പറഞ്ഞു. ആ ഉത്തരം ആളെ കിട്ടിയിരിക്കുകയാണ്. ആളെ പേര് പറയട്ടെ. ആദ്യമായിട്ട് അതിൻ്റെ ഉത്തരം അയച്ച ഉമ്മു ഗുൽസു, ചിറമംഗലം. പിന്നെ ഉത്തരം അയച്ച അമീർ ടി എടുത്തനാട്ടയുടെ ഉത്തരം അയച്ചിട്ടുണ്ട്. മാഹിർ പർവീസ് വടകര. ആ മാഹിറൊക്കെ നമ്മൾ കൂടെയുണ്ട്. പിന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ജീവി എന്നുള്ളതിൽ ഉത്തരണ്ട് ഏതാണോ? ആന. തിരിഞ്ഞു നോക്കാൻ പറ്റില്ല, തല തിരിച്ച് നോക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഉത്തരം പന്നി എന്നൊക്കെ പറഞ്ഞവൾക്ക്. മുഹമ്മദ് ഷമീം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷൊയ്ബാൻ വെള്ളപ്പെട്ടണം ആന എന്നുള്ള ഉത്തരം. മാഹിർ പർവീസ് ആന എന്നുള്ള ഉത്തരം തന്നെ പറഞ്ഞത്. ഐഷ അങ്ങാടിപ്പുറവും അമീർ ടി എടത്തനാട്ടുകരയും സൽമ ഫറൂഖ്, ജമീല ബി പി കാളിക്കാവൂരൊക്കെ ഉത്തരം പറഞ്ഞത് ശരിയാണ്. ശരി, അപ്പോൾ ഇനി തിരിഞ്ഞു നോക്കാൻ പറ്റ. കെൻസമോള് നേരത്തെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു. കെൻസമോള് പാട്ട് അടിപൊളിയായി, മാഷാ അല്ലാ. പാട്ടെല്ലാം ഉഷാറായി, കുഞ്ഞു സൗണ്ടുകളാണ് സൂപ്പർ. ജമീല ബി പി കാളിക്കാവ് എല്ലാ പാട്ടും ഉഷാറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. സമീജ പാറാൽ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 4, ഇങ്ങോട്ട് പോകുമ്പോൾ 1. അതിൻ്റെ ഉത്തരം എന്താന്നോ? ആ അതിൻ്റെ ഉത്തരം മുറുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുറുക്കാൻ. മുറുക്കാൻ എന്ന് പറയുന്നത് വെറ്റില, അടക്ക, 100, ഇത് 3. പിന്നെന്താ, കൈക്ക് ചേർത്തിട്ട് പുകല ചേർത്തിട്ട് കഴിക്കും പണ്ടത്തെ ആൾക്കാർ. ഇപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാൻ കഴിക്കലില്ല, കഴിക്കണം നല്ലതും അല്ലല്ലോ അത്. പക്ഷേ പാടെ കൂട്ടിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ ചോപ്പ് അല്ലേ. അപ്പോൾ 1. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കൊരു കഥ പറഞ്ഞാലോ. ആരാ കഥ പറയാം? ദുവ കഥ പറയോ? ഓക്കെ, ദുവ എന്നാ കഥ കേൾക്ക. ആരാ ആദ്യം? ആ ഐസ കഥ പറയും. ഐസ പറയാം, ഏത് കഥയെ പറയാം?
1: ഒരു ദിവസം പ്രാവ് ഉറുമ്പു ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാവ് അപ്പുറത്തെ സൈഡ് പോയി, ഉറുമ്പ് ഇങ്ങോട്ട് വന്ന്. ഉറുമ്പക്ക് താഴേക്കുണ്ടായിരുന്നു ഒരു നദി കണ്ട്. അവിടെ പോയി വെള്ളം കുടിച്ച്, അറിയാതെ കാല് വഴുതി നദിയിലേക്ക് വീണു.
0: ഉറുമ്പ്.
1: അപ്പോൾ ഉറുമ്പ് പറഞ്ഞു, രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ. ആരി കലർന്നിട്ടും ആരും കണ്ടിട്ടില്ല, രക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഉറുമ്പ് ആ നദിയിൽ നിന്ന് തന്നെ മരിച്ചു. അപ്പോഴാണ് പ്രാവ് വന്നത്. പ്രാവ് വന്ന് കണ്ടപ്പോൾ പ്രാവ്ക്ക് സങ്കടമായി.
0: അപ്പൊ ഉറുമ്പ് ഇങ്ങനെ ജീവൻ പോയിട്ടില്ല,
1: ജീവൻ പോയില്ല.
0: അതില് വെള്ളത്തിൽ ഇങ്ങനെ നീ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അപ്പോ കണ്ടപ്പോ പ്രാവ് ഇങ്ങനെ ഉറുമ്പേ ഉറുമ്പേ വിളിച്ച്. അത് കേട്ടില്ല. എന്നിട്ട് അപ്പം എന്താ ഉറുമ്പ് കണ്ട് എന്താ ഇതിവിടെ എന്താ വെള്ളം കുടിക്കാൻ കയറി, അപ്പുറത്തെ സൈഡിൽ പോയി ഇങ്ങനെ കയറി. എന്നിട്ട് ഉറുമ്പ് പ്രാവിനെ കണ്ട്, നീയെങ്കിലും എന്നെ രക്ഷിക്കാൻ വന്നല്ലോ, നന്ദി. ഇത്രേ ഉള്ളൂ.
0: ഞാൻ ആ കഥന്റെ ബാക്കി കൂടി പറയട്ടെ. അങ്ങനെ നമ്മൾ ഈ ഉറുമ്പ് കരയിലെത്തിയത് എങ്ങനെയെന്ന് അറിയോ? എങ്ങനെ എത്തിയ അറിയോ? ഉറുമ്പ് ഇങ്ങനെ നീന്തി നീന്തി പോകുമ്പോൾ, നീന്തി നീന്തി കുഴങ്ങി ആകെ ഒലിച്ചു പോകുമ്പോൾ പ്രാവ് വന്നിട്ട് ഒരു മരത്തിൽ നിന്ന് ഒരു ഇല എടുത്തിട്ട് വെള്ളത്തെ കണ്ടു. ആരെ മുന്നേക്കാ വീണത്? ഉറുമ്പിന്റെ മുന്നേക്ക് വീണു അല്ലേ. ഉറുമ്പിന്റെ മുന്നേക്ക് വീണപ്പോ ഉറുമ്പ് എന്ത് ചെയ്തു? ആ ഇലമേല് അങ്ങനെ കയറി കയറി കയറി അവിടെ പറ്റി. അപ്പൊ പിന്നെ വെള്ളത്തിൽ രക്ഷപ്പെട്ടില്ലേ? പിന്നെ ഇല ഇല ഇങ്ങനെ നീങ്ങി നീങ്ങി നീങ്ങി എവിടെ എത്തിയില്ല? ഇല കരയിലെത്തി. ഇല കരയിലെത്തിയപ്പോ ഉറുമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോഴാണ് ആര് പറഞ്ഞത്? ഉറുമ്പ് നന്ദി പറഞ്ഞു. പിന്നെ ബാക്കി ഒന്നുകൂടി ഉണ്ട്. ബാക്കി എന്താ? ബാക്കി ആർക്കാ പറയാൻ പറ്റിയ? അതിന്റെ ബാക്കി പറയാൻ പറ്റുമോ? അതല്ല, ആ പ്രാവ് ഉറുമ്പിന്റെ തന്നെ വേറെ കഥ കൂടി ഉണ്ട്. അതെന്താന്നോ, ഒരു ദിവസം പ്രാവ് അവര് പിന്നെ കമ്പനിയായി, ഉറുമ്പും പ്രാവും കമ്പനിയായി. ഒരു ദിവസം ഉറുമ്പ് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകുമ്പോ മരത്തിന്റെ മുകളിൽ ആരിയിരിക്കുന്നുണ്ട്? പ്രാവ് ഇരിക്കുന്നുണ്ട്. അപ്പണ്ട് ഒരു വേടൻ വരുന്നു. വേടൻ പറഞ്ഞാൽ ആരാ? അമ്പൊക്കെ ചെയ്തിട്ട് പക്ഷിനെ പിടിക്കുന്ന ആള്. പക്ഷിനെ പിടിക്കുന്ന ആള് വന്നിട്ടുണ്ട്. പ്രാവിനിങ്ങനെ നോക്കി അമ്പ ചെയ്യണം. അമ്പ ചെയ്യണ സമയത്ത് പെട്ടെന്ന് ഉറുമ്പിന് എന്ത് മനസ്സിലായി? ആ പ്രാവിനെപ്പോ കൊല്ലും എന്ന് മനസ്സിലായപ്പോ എന്താ ചെയ്തോന്നോ? ഉറുമ്പ് പതിയെ പാവം പ്രാവിനെപ്പോ കൊല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ പതുക്കെ നടന്ന് നടന്ന് നടന്ന് ഇങ്ങനെ പോയിട്ട് അമ്പ ചെയ്യാൻ നേരത്ത് നേരെ പോയി വേടന്റെ കാലുമ പോയിട്ട് ഒരേറ്റ കടിയാണ് കൊടുത്ത്. ആണ് കടിച്ചേല് വേടന്റെ കാല് അയ്യു പറഞ്ഞിട്ട് ഞെട്ടി ഞെട്ടിയപ്പോ അമ്പ എന്ത് ചെയ്തു? പിഴച്ച് ആരെടുത്ത് കൊണ്ടില്ല, പ്രാവിന്റെ എടുത്ത് കൂടെ അങ്ങോട്ട് സ്പീഡിൽ പോയി. അപ്പ പ്രാവ് ഞെട്ടിനൊന്ന് പാറിപ്പോയി. ഇങ്ങോട്ട് പ്രാവ് ഇങ്ങനെ നോക്കുമ്പോണ്ട് ആരെ? ഉറുമ്പുണ്ട് അവിടെ. വേടനവിടെ നിന്ന് ഓടി. അപ്പൊ ഉറുമ്പ് അവിടെ ഉണ്ട്. ഉറുമ്പിനോട് ചെന്ന് പറഞ്ഞു, ഞാനാ നിന്നെ രക്ഷപ്പെടുത്തി. നീ അന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ലേ? പ്രാവ് ഉറുമ്പിനെ രക്ഷപ്പെടുത്തില്ലേ? അപ്പൊ പകരം എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് കഥ. നമുക്ക് ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാവുക?
1: ഈ കഥയിൽ നിന്ന് ഫസ്റ്റ് പ്രാവ് വന്ന് ഉറുമ്പിനെ രക്ഷിച്ചു.
0: എന്താ ഇതിന്റെ ഒരു പാഠം?
1: ഒരാളെ സഹായിക്കണം.
0: ആ നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം?
1: സഹായിച്ചു പഠിക്കണം,
0: ഹെൽപ്പ് ചെയ്യണം അല്ലേ, ഉപകാരം ചെയ്യണം. ആളുകൾക്ക് എന്ത് ചെയ്യണം? ഉപകാരം ചെയ്യണം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലേ. ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്തിനു രക്ഷപ്പെടുത്തണം? അപകടത്തിൽ നിന്ന്, ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണം. ഇനി വേറൊരു കഥ എനിക്ക് ഒന്ന് റസാൻ പറയോ? പറയും.
1: ഒരു ദിവസം ടൈഗർ വെച്ച പുലി എല്ലാരും ഇങ്ങനെ കൊന്നുകൊണ്ട്, അപ്പൊ മുയലിനൊരു ആശയം തോന്നി. അപ്പൊ അവള് എടുത്തൊരു കിണറുണ്ടേനി. ആ കിണർക്ക് നോക്കിയപ്പോ മുയല് രണ്ടെണ്ണം, വെള്ളത്തിലൊന്ന്, കരയിലൊന്ന്. അങ്ങനെ മുയലിന് ആശയം തോന്നിട്ട് പുലിനോട് പോയി പറഞ്ഞു. എന്നിട്ട് പുലി വന്ന് നോക്കിയപ്പോണ്ട് രണ്ടെണ്ണം, വെള്ളത്തിലൊന്ന്, കരയിലൊന്ന്. അങ്ങനെ മുയല് പറഞ്ഞ് ആരാണെങ്കിലും പോയി നോക്ക് ആരാളെ. എന്നിട്ട് എന്തെയ്പ്പോ പുലി ചാടി, വെള്ളത്തേക്ക് ചാടി, നീന്താനും അറിയാതെ മരിച്ചുപോയി.
0: അങ്ങനെ
1: ഓരോ ജീവികളും ഇങ്ങനെ രക്ഷപ്പെട്ടു,
0: പുലിയുടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അവിടെ ശരിക്കും അവിടെ ഒരു തന്ത്രം പ്രയോഗിച്ചതാണ്, ബുദ്ധി ഉപയോഗിച്ചാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയുന്നതാണ് അതിലുണ്ടായിരുന്നത്. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. ഓക്കെ, പരോപകാരം എന്നാണ് കഥയുടെ ഗുണപാഠം. പരോപകാരം, എന്താ പരോപകാരം പറയാം? ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്താൽ അങ്ങോട്ട്. നമ്മൾ ആരെയും ഹെൽപ്പ് ചെയ്യലുണ്ട്, അതും ആരെയും ഹെൽപ്പ് ചെയ്യലുണ്ടോ? ആരൊക്കെ ഹെൽപ്പ് ചെയ്യല്? മെച്ചിനെ ഹെൽപ്പ് ചെയ്യില്ലേ? എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും? പാത്രമൊക്കെ കേൾക്കും, മാഷാല്ലാ. പിന്നെ പിന്നെ ആരൊക്കെ ഹെൽപ്പ് ചെയ്യാം? സുഹൃത്തുക്കൾക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കോ ക്ലാസ്സിലൊക്കെ അല്ലേ? എല്ലാവർക്കും പെന്ന് കൊടുക്കും, പെൻസിൽ അങ്ങനെയൊക്കെ കൊടുക്കൂലേ അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ വേറെ എന്താ നമുക്ക് പറ്റുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്യണം അല്ലേ? ഇനി വേറൊരു ചോദ്യമാണ്, എന്നെ പൂട്ടാൻ എളുപ്പമാണ് പക്ഷെ എന്നെ ഓക്കെ, എന്നെ പൂട്ടാൻ എളുപ്പമാണ് പക്ഷെ എന്നെ തുറക്കാൻ വളരെ പ്രയാസമാണ്, ആരാണ് ഞാൻ? ആ പറയ്. അല്ല, എന്നെ പൂട്ടാൻ എളുപ്പമാണ്, അത് എങ്ങനെ വേഗം പൂടിപ്പോവും, പക്ഷെ എന്നെ തുറക്കണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. ഒരു ചെടിയാണ്. ഇനി പറയാം, ക്ലൂ കിട്ടിയിട്ടുണ്ട്. ആ ക്ലൂ തന്നു, ചെടിയാണെന്നുള്ള ക്ലൂ തന്നില്ലേ? അപ്പോ സെഫി എടപ്പളാണ് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഉത്തരം അറിയുന്ന ആൾക്കാരെ വേഗം അയച്ചോളൂ. പിന്നെ അതുപോലെ മറ്റു
1: മുള്ളിച്ചെടി.
0: മുള്ളിച്ചെടി എന്നല്ല, അതിനൊരു പേരുണ്ട്. തൊട്ടാവാടി. തൊട്ടാവാടിയാണ് അപ്പോൾ അതിൻ്റെ പേര്. ഓക്കെ, ഇനി അത് വേറെ ആരൊക്കെ അയക്കുമെന്ന് ഉത്തരം അയക്കുമല്ലോ അറിയില്ല, നമുക്ക് നോക്കാം. മറ്റൊരു ചോദ്യം ഉണ്ട്, ഇതെല്ലാവരോടും കൂടി കേട്ടോ. അള്ളാഹു ഖുർആനിൽ പേര് വിളിച്ച ഒരു പ്രവാചകനുണ്ട്, പേര് വിളിച്ച് പറഞ്ഞ ഒരു പ്രവാചകൻ, അതാരാണ്?
1: ഇബ്രാഹിം നബി.
0: അല്ല,
1: മുഹമ്മദ് നബി.
0: പേരിങ്ങനെ വിളിച്ച ഒരു പ്രവാചകനായിട്ട് ഇങ്ങനെ ഇങ്ങനെ
1: ആദം നബി. ആദം നബി.
0: ആ ഓക്കെ, അതിൻ്റെ ഉത്തരം ഓക്കെ, അതിൻ്റെ ഉത്തരം നമ്മൾ പറയുന്നു നോക്കട്ടെ. ഉത്തരം എന്താണെന്നോ ഞാൻ എന്തായാലും ഇപ്പോൾ പറയാം. യഹ്യ.
1: യഹ്യ നബി.
0: അപ്പോൾ പേര് പറഞ്ഞിട്ടുള്ള യഹ്യ എന്നുള്ളതാണ് പേരിട്ടിട്ടുള്ളത്. യഹ്യ എന്നുള്ളത് അള്ളാഹു തന്നെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതാ ചോദ്യത്തിൻ്റെ ഉദ്ദേശിക്കുന്നത് അതാണ്, പേര് വിളിച്ചെന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അള്ളാഹു ഇസ്മുഹു യഹ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പേര് യഹ്യയാണ്. അതാരാ പേരിട്ടത്? അള്ളാഹു എന്നെ പേരിട്ട് ഇട്ടിട്ടുള്ള പേരാ നബിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മകൻ്റെ പേര് എന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നേരത്തെ തന്നെ. 70,000 മലക്കുകളുടെ അകമ്പടിയോട് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് ഏതാണ്? 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കപ്പെട്ട സൂറത്ത്. അകമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ പോകില്ലേ, മുഖ്യമന്ത്രിൻ്റെ ബാക്കിൽ എന്താ പോവാ, കുറേ കാറ് വണ്ടികളുണ്ടാവില്ലേ, കുറേ ഇങ്ങനെ സപ്പ് അതിൻ്റെ എസ്കോർട്ടിംഗ് ആയിട്ട്. എസ്കോർട്ടിംഗ് അറിയില്ലേ, നമ്മൾ സ്കൂളിൽ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ എസ്കോർട്ടിംഗ് ഉണ്ടാവില്ലേ ടീച്ചേഴ്സിൻ്റെയൊക്കെ, അതേപോലെ എസ്കോർട്ടിംഗ് ആയിട്ട് ഒരു സൂറത്ത് ഇറങ്ങുമ്പോൾ മലക്കുകൾ 70,000 മലക്കുകൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ
1: വന്നിട്ട്.
0: അല്ല, അപ്പം അതിൻ്റെ ഉത്തരം ബാക്കിയുള്ളവർ ആയിക്കോ, നമുക്ക് നോക്കാം ഇൻഷാല്ലാ. ഇവിടെ റുഖിയ വടക്കുമുറി ഉത്തരം പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ചിലതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ നമ്മൾ ഇട്ടതാണ്. അല്ല അല്ല, അത് ഉത്തരം തെറ്റാണ്. അപ്പോൾ സഫ ഇസ്മായിൽ വെട്ടം, കുറേ ആളുകൾ ഇപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ പേരുകൾ കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ സഫ ഇസ്മായിൽ വെട്ടം നേരത്തെ തൊട്ടാവാടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഉത്തരം? ഏത് ആ ഉത്തരം? അതിൻ്റെ ചോദ്യം എന്തായിരുന്നു?
1: എന്നെ പൂട്ടാൻ സുഖമാണ്, പക്ഷെ തുറന്ന് കിട്ടാൻ
0: പണിയാണ്. ആ പൂട്ടാൻ സുഖമാണ്, തുറക്കാൻ പൂട്ടാൻ എന്ത് ചെയ്താൽ മതി? തൊട്ടാ മതി. പക്ഷെ തുറക്കണമെങ്കിൽ തൊട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ തുറക്കണമെങ്കിൽ സ്വയം തുറക്കും, നമുക്ക് തുറപ്പിക്കാൻ കഴിയില്ല അല്ലല്ലോ. ഇല്ല. ഓക്കെ, ഇനി കഥയിലെ മോൾ പറഞ്ഞു തന്നത് പരസ്പര സഹായത്തിന്റെ ഒരു നല്ല സന്ദേശമാണ്. ഫിയർ ഫാമിലിയുടെ അഭിനന്ദനങ്ങൾ. വേറെന്താ ഐസക്ക് വേറൊരു പ്രോഗ്രാം അവതരിപ്പിക്കാള്? പാട്ടാണ്. ഏതാണ് പാട്ട് പാടൂ?
1: ഇസ്ലാം കാരം മഞ്ചാണ് അവകൾ അറിയൽ ഫർളാണ്, ഈ മന്നിസ്ലാം അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ്. കലിമ ഷഹാദത്തൊന്നാണ്, നിസ്കാരം അത് രണ്ടാണ്.
0: നിസ്കാരം അത്
1: രണ്ടാണ്.
0: രണ്ടോ? ആ രണ്ടാമത്തത് അല്ലേ. ഓക്കെ ശരി. അപ്പോ ഇത് ഉത്തരം എന്താ പറഞ്ഞിട്ടുള്ളത്? ഏത് സൂറത്താണോ? 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇറങ്ങിയിട്ടുള്ള സൂറത്ത്, സൂറത്ത് അൻആം. അതിൻ്റെ ഉത്തരം പറഞ്ഞത് ആരൊക്കെയാ നോക്കട്ടെ. ഏതോ സൂറത്തുനോ? സൂറത്ത് അൻആം. അതിൻ്റെ ഉത്തരം കൗലത്ത് ബാംഗ്ലൂരിൽ നിന്നും അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൽമ ഫറൂഖ് പറഞ്ഞിട്ടുള്ള എന്താന്നോ, വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഉറുമ്പ് നന്ദി പറയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇലയെ കാണാനില്ല. ഇല വീണല്ലോ, അപ്പൊ ഇല വീണപ്പോ ഇല അതിൽ കയറി രക്ഷപ്പെട്ടല്ലോ. പിന്നെ പുറത്തെത്തി തിരിഞ്ഞു നോക്കുമ്പോ ഇലനെ കാണാനില്ല, ഇല ഒഴുകിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണ് ചില മനുഷ്യന്മാര്, അവര് പ്രയാസത്തിൽ അകപ്പെട്ട മനുഷ്യരെ അവർ സഹായിക്കും, പക്ഷെ പിന്നെ അവര് പിന്നാലെ പോയിട്ട് എന്തേയില്ല, ഞാൻ എന്നെ സഹായിച്ചത്, ഞാൻ എന്നെ സഹായിച്ചതെന്നും പറയുമല്ലോ, പറയില്ല. ചില ആൾക്കാരുണ്ട് സഹായിച്ചിട്ട് അന്നെ ഞാനാ സഹായിച്ചത്, ആ ജിന്നല്ല ശ്രദ്ധിക്കണം, ഞാനാ എന്നാ ഹെൽപ്പ് ചെയ്ത്, അങ്ങനെ പറയാം. അങ്ങനെ പറയാൻ പറ്റുമോ? ഹെൽപ്പ് ചെയ്ത് കണ്ട് നമ്മളിങ്ങനെ പോയി കണ്ട് അന്നെ ആരാ ഹെൽപ്പ് ചെയ്ത്, ഞാനല്ലേ ഞാനല്ലേ, അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഇനിയിപ്പോൾ ആരാണ് ഒരു ചോദ്യം വേറെ ചോദിക്കുന്നത്? ഇനി ചോദിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെ റാഷിദ് മോനില്ലേ, അവൻ എന്ത് ചെയ്തെന്നോ, അസർ നിസ്കാരത്തിന് റാഷിദ് മോനും അർഷിദും പാടുകൂടി ഒരുമിച്ചാണ് പള്ളിയിൽ പോയത്. നിസ്കാര ശേഷം രണ്ടുപേരും ഉസ്താദിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് സലാം പറഞ്ഞു. സലാം പറഞ്ഞപ്പോൾ സലാം മടക്കി ഉസ്താദ്. എന്നിട്ട് മടക്കിയിട്ട് ഉസ്താദ് ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ പറഞ്ഞാൽ നല്ലത് തന്നെ. അൽഹംദുലില്ലാ ഉസ്താദേ, അള്ളാനെ കുറിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുതരുമോ? ആരാ ചോദിച്ചേ? റാഷിദ് മോനും അർഷിദും പാടെ കൂടിയിട്ട്. നമ്മളൊരാളോട് എന്തൊക്കെ വിശേഷം ചോദിക്കുമ്പോൾ നമ്മൾ പറയണ്ടേ? എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം?
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം. പിന്നെ ഒന്നുകൂടി പറയണം, എന്താ? അൽഹംദുലില്ലാ അല്ലേ, അൽഹംദുലില്ലാ നമ്മൾ പറയും. നല്ലത് തന്നെ, അൽഹംദുലില്ലാ. എന്നിട്ട് പിന്നെ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, അള്ളാനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കൊടുത്തെന്നോ, നല്ല കുട്ടികളാണ് നിങ്ങൾ. കാരണം എന്താന്നോ, അള്ളാനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചില്ലേ, അപ്പം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ സൃഷ്ടിച്ചതാരാ? അള്ളാഹു. അള്ളാഹു ഏകനാണ്. അള്ളാഹ്ക്ക് ആരുടെയും ഹെൽപ്പ് വേണോ? നമുക്ക് ഹെൽപ്പ് വേണ്ടേ? നമുക്ക് ആരെ ഹെൽപ്പ് വേണം? അള്ളാഹുവിൻ്റെ ഹെൽപ്പ് വേണം. അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ പലരുടെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് വേണ്ടിയിരല്ലേ. ശരി, അള്ളാഹുവിൻ്റെ ഹെൽപ്പാണ് ഏറ്റവും ആത്യന്തികമായി നമുക്ക് വേണ്ടത്. എന്നാൽ സൃഷ്ടികൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റും? നമുക്ക് അള്ളാഹുവിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? എനിക്ക് അള്ളാഹ ഒന്നും വേണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, ഒരിക്കലും പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, അള്ളാഹ്ക്ക് അള്ളാഹു അവനാരുടെയും മകനോ മകളോ അല്ല. അള്ളാഹ്ക്കും മീൻ ബാപ്പിയുണ്ടോ? ഇല്ല. പിന്നെയോ, അള്ളാഹുവിന് ആരെയും മക്കളുണ്ടോ? അതുമില്ല. അള്ളാഹുവിന് ഈക്വലായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. അള്ളാഹ്ക്ക് മരണമുണ്ടോ? അതുമില്ല. അള്ളാഹുവിന് ഉറക്കണ്ടോ? ഇല്ല. അള്ളാഹുവിന് മയക്കണ്ടോ? എന്നാൽ അള്ളാഹുവാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഈ ലോകം മൊത്തം കൺട്രോൾ ചെയ്യുന്ന ആരാ? അള്ളാഹുവാണ്. എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹു എല്ലാം കേൾക്കും. നമുക്കെല്ലാം കേൾക്കാൻ പറ്റുമോ? നമുക്കെല്ലാം കേൾക്കാൻ പറ്റുമോ? നമുക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ. അള്ളാഹുവിനാണെങ്കിലോ എല്ലാം കേൾക്കാം. ഏത് ചെറുതും അള്ളാഹിനെ കേൾക്കാം. ഓ, എവിടുന്ന് പറഞ്ഞാലും. ഇപ്പം നമ്മൾ എവിടെയോ ദൂരത്തിരുന്നിട്ട് അള്ളാഹുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് കേൾക്കൂലേ? അള്ളാഹു കേൾക്കും. എല്ലാം കേൾക്കുന്നവൻ. കാണലോ, നമുക്കെല്ലാം കാണാൻ പറ്റുമോ? നമ്മൾ കണ്ണിങ്ങനെ നിന്നിട്ട് കണ്ണിൻ്റെ ഇവിടെ കൊണ്ടുപോയി കണ്ട് ചെറിയൊരു ഇല കൊണ്ടുപോയി ഇവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിന് അങ്ങനെ ഉണ്ടോ? ഇല്ല. അള്ളാഹ് എല്ലാം കാണുന്നവനാണ്. പിന്നെ അള്ളാഹ് സൃഷ്ടിക്കാത്ത എന്തെങ്കിലും ഒന്ന് പേര് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അള്ളാഹ് ഉണ്ടാക്കാത്ത എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. എല്ലാം ആരാ ഉണ്ടാക്കിയത്? അള്ളാഹുവാണ് ഉണ്ടാക്കിയത്. അള്ളാഹ് എവിടെയുള്ളത്? ആ അള്ളാഹു ഉപരിലോകത്ത്, ആകാശത്താണുള്ളത്. നമുക്ക് അള്ളാഹനെ കാണാൻ പറ്റുമോ? ഇവിടുന്ന് കാണാൻ പറ്റൂല. പക്ഷെ എവിടുന്ന് കാണാ? ഇത് അപ്പൊ പറഞ്ഞപ്പോ റാഷിദ് ചോദിക്കാണ്, എന്നാ നമുക്ക് ആ അള്ളാഹനെ എങ്ങനെ നമ്മൾ കാണുക, എവിടുന്നാ നമ്മൾ അള്ളാഹനെ കാണുക എന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, നമുക്ക് അള്ളാഹനെ കാണാൻ പറ്റുന്നത് എവിടുന്നാണോ? ഈ ലോകത്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റില്ല, എന്നാൽ സ്വർഗത്തിൽ വെച്ച് എന്ത് ചെയ്യാൻ
1: പറ്റും?
0: നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അവിടുന്ന് റാഷിദ് മോഹൻ ഉസ്താദ് പറഞ്ഞു കൊടുത്തു? അള്ളാഹുവിന് എന്തൊക്കെ കഴിവുണ്ട്? അള്ളാഹിന്റെ അഞ്ച് ഗുണങ്ങൾ പറയാൻ പറ്റും. എന്തൊക്കെ അള്ളാഹു ഗുണങ്ങളുണ്ട്? എല്ലാം അള്ളാഹു എല്ലാം അള്ളാഹു കാണും. എല്ലാം അള്ളാഹു
1: കാണും.
0: പിന്നെ കേൾക്കും. അതുപോലെ എല്ലാം അള്ളാഹുവിന് ഉറക്കണ്ടോ? മയക്കണ്ടോ? ഈ ഗുണങ്ങൾ. അള്ളാഹുവിന് മക്കളുണ്ടോ? ആരുമില്ല. ഇതാണ് അള്ളാഹു. അള്ളാഹുവിന് തുടക്കല്ല, ഒടുക്കല്ല. നമുക്കോ തുടക്കല്ലേ? നമുക്ക് മരണല്ലേ ഉണ്ട്. എന്തെന്ന് ജീവിച്ചിരിക്കുന്നവൻ ആരാ? അള്ളാഹുവാണ്. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആര് കേട്ടു? നമ്മുടെ റാഷിദ് മോൻ കേട്ടു. അപ്പം ഇതാണ് അവരന്ന് പഠിച്ച്. ഇനി ആരാണ് അടുത്തൊരു പ്രോഗ്രാം അവതരിപ്പിക്കുക? ആ പറയും.
1: പാട്ടാണ്.
0: പാട്ടാണ്, ഓക്കെ പഠിക്കും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആകാശം പോലെ വിശാ

0: മാർഗം കാട്ടി തരൂ തമ്പുരാനേ. അസ്സലാമു അലൈക്കും.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ. അപ്പോൾ നമ്മൾ ചെറിയൊരു പാട്ടാണെങ്കിലും മനോഹരമായ അള്ളാഹുവിനെ കുറിച്ചുള്ള, സ്വർഗത്തെക്കുറിച്ചൊക്കെ ഉള്ള പാട്ട് കേട്ടു. നമുക്കിനി പാഠക്കുറിപ്പാണ് കേൾക്കാൻ. അത് വോയിസ് മെസ്സേജ് അയച്ചത് ആളുകളുണ്ടെങ്കിൽ അത് നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇനി പാഠക്കുറിപ്പിലേക്കാണ് പോകുന്നത്. പാഠക്കുറിപ്പ് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, ഇന്ന് പാഠക്കുറിപ്പ് എന്ന സെഷനിൽ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട, അതിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഹദീസ് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വാബിസ എന്ന് പേരുള്ളൊരു സ്വഹാബി വന്നു. അദ്ദേഹം പറയാണ്, അതൈത്തു റസൂല, ഞാൻ നബിൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ നബിൻ്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ നബിനോട് ചോദിച്ചു, വാബിസ, നീ വന്നത് നന്മയെപ്പറ്റി അന്വേഷിക്കാനാണോ, അറിയാനാണോ? കുൽത്തു, അപ്പം ഞാൻ പറഞ്ഞു നബിനോട്, വാബിസ റസൂലിനോട് പറയണേ, നാം, അതെ. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, നന്മനെപ്പറ്റി എനിക്ക് അറിയണോ, ഞാൻ നിന്റെ സ്വന്തം ഹൃദയത്തിനോട് തന്നെ ചോദിക്കുക, നിന്റെ കൽബിനോട് തന്നെ ചോദിക്കുക, എന്താണ് പിന്നെ നന്മ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബിയുടെ സംസാരം നിർത്താതെ വീണ്ടും തുടർന്നു, അൽബിറു മുത്മഅന്നത് ഇലൈഹി നഫ്സ്. നബി പറയണേയും, നന്മ എന്ന് പറഞ്ഞാൽ മുത്മഅന്നത് ഇലൈഹി നഫ്സ്, നമ്മുടെ ഹൃദയത്തിന് അതിനോടൊരു ഇഷ്ടമുണ്ടാകും, അത് ചെയ്യുമ്പം ഒരു സമാധാനം കിട്ടും. വത്തുമാന ഇലൈഹിൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തിന് അതിനോടൊരു കൂറ് പുലർത്താൻ സാധിക്കും, അതിലൊരു സമാധാനം കണ്ടെത്താൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നന്മ. നന്മ ചെയ്തിട്ട് ആരെങ്കിലും അത് വേണ്ടിയില്ലായിരുന്നു എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഏതെങ്കിലും സുഹൃത്തുക്കൾ നമ്മളോട് അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ സ്കൂളിലോ നമ്മുടെ ചുറ്റുപാടിലോ നമ്മുടെ കുടുംബത്തിലോ അയൽവാസികളിലോ ഇല്ല. പ്രവാചകൻ സലസമ നിർത്തിയില്ല, വൽ ഇസ്മു മാ ഹാകഫി നഫ്സ് വതറദ്ദദ ഫിസ്വദ്, തിന്മ എന്ന് പറഞ്ഞാൽ, നന്മ മാത്രം പറഞ്ഞ പോരല്ലോ, തിന്മ കൂടി പറയണല്ലോ, തിന്മ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. വതറദ്ദദ ഫിസ്വദ്, ഹൃദയത്തിൽ വീണ്ടും വീണ്ടും സംശയം ജനിപ്പിക്കും, അത് ചെയ്യേണ്ടില്ലായിരുന്നു, അത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കും. ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയണത് എന്തിനാ, നിങ്ങൾ നമ്മൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഇതിന് വലിയ ബന്ധമുണ്ട്. നമ്മളൊരു തിന്മ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് അത് സ്വാധീനിക്കും, നമ്മുടെ ഹൃദയത്തിൽ അത് വന്ന് പതിങ്ങി നിൽക്കും. പിന്നീട് നമ്മൾ നമ്മുടെ ഹൃദയത്തിനനുസരിച്ച്, ഹൃദയം പറയുന്നതിനനുസരിച്ച്, ഹൃദയം തോന്നിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, നിങ്ങളുടെ ശരീരത്തിൽ, നമ്മുടെയൊക്കെ ശരീരത്തിലെയും ഒരു അവയവമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു. നബി പറയാണ്, ആ ശരീരത്തിലെ അവയവം ശരിയായാൽ ശരീരം മുഴുവനും ശരിയായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ഇനി ശരീരത്തിലെ ഈ അവയവം കേടു വന്നാലോ, അത് വൃത്തികേടായാലോ, അത് മലീമസമായാൽ, ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും കേടെന്ന പോലെ ആയി എന്ന് പറയുന്നത്. നബി പറയണേ, അലാ വഹിയൽ ഖൽബ്, ആ അവയവം അത് ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിനെ പറ്റിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് സമാധാനമുള്ള ഹൃദയത്തിൻ്റെ ആളാവണോ, നല്ല സമാധാനം കിട്ടുന്ന ഹൃദയത്തിൻ്റെ ഉടമയാകണോ, എന്നാൽ നമ്മൾ നന്മകൾ ചെയ്യുന്ന ആളുകളായി മാറുക. നബി നേരത്തെ പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നബി പറഞ്ഞു, നന്മ ഹൃദയത്തിന് സമാധാനം ഉണ്ടാക്കുന്നതാണ്. എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് സഹായം ചെയ്യുക, ഉമ്മാനെ സഹായിക്കുക, വീട്ടിലെ കാര്യങ്ങളിൽ നമ്മൾ സഹായിക്കുക, നല്ല വാക്കുകൾ പറയുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്രയോ ഗുണങ്ങൾ, നിസ്കാരം മുതൽ ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, ഇങ്ങനെ ഇങ്ങനെ ധാരാളം ഒട്ടനവധി നന്മകൾ നമുക്ക് ചുറ്റുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ മനസ്സിന് വലിയ സമാധാനം നേടാൻ സാധിക്കുമെന്നുള്ളത്. ഈ സമാധാനമുള്ള ഹൃദയവുമായിട്ടാണ് അള്ളാഹ് നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മളൊക്കെ ഇവിടുന്ന് മരണപ്പെട്ടു പോകുമല്ലോ ഒരു ദിവസം, എന്തായാലും മരിക്കുന്ന ഉറപ്പാണ് അല്ലേ. അങ്ങനെ മരിക്കുന്ന ദിവസം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സമാധാനത്തിൻ്റെ ഹൃദയമുള്ള ആളായി മരണപ്പെടാനുള്ള ഒരു അവസരം കിട്ടണം. അങ്ങനെയുള്ള ആളുകളെ വിജയിക്കുള്ളൂ. അല്ല പറയണേ, സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്തൊരു ദിവസമുണ്ട്. നമുക്ക് കുറേ സമ്പത്തുണ്ട്, നല്ല പൈസ ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഭയങ്കര സ്വാധീനമൊക്കെ ഉണ്ടാകും, നല്ല കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും, ഭയങ്കര സ്വാധീനക്കാരാണ്. പക്ഷെ അതൊന്നും പരലോകത്ത് ഉപകാരപ്പെടില്ല. പരലോകത്ത് ഉപകാരപ്പെടാൻ ആർക്കറിയോ, സമാധാനമുള്ള ഹൃദയമുള്ള ആളുകൾക്കാണ് ഉപകാരം ഉണ്ടാകുക, അവർക്കാണ് സ്വർഗത്തേക്ക് പോകാനുള്ള ചാൻസ് കിട്ടുക. അള്ളാഹു സുബ്ഹാന തആല പറയുന്ന എന്താ നിങ്ങൾ എങ്ങനെ സമാധാനം കിട്ടുക? അല്ലദീന ആമനു വത്തഖവ ഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ദിക്ർ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. നമ്മൾ നിസ്കാരമുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, മറ്റു ദിക്റുകളൊക്കെ ചെല്ലുന്ന ആളുകളാണ്, ഇതൊന്നും മുടങ്ങാതെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ല പറയണ എന്താ നിങ്ങൾ ഹൃദയങ്ങളിലുള്ള സമാധാനം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ടാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ പരിശ്രമം നമ്മൾ നടത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുക. ചില കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട ഗുണകാംശം നമ്മൾ പറഞ്ഞു. അതുള്ള ആളുകൾക്ക് അള്ളാഹുവരുടെ ഹൃദയത്തിൽ സമാധാനം നൽകും, സന്മാർഗം നൽകും, അവർക്കൊരു ഗൈഡൻസ് നൽകും, അവർക്ക് അള്ളാഹു കാരുണ്യം കൊടുക്കും. ഇതൊക്കെ അള്ളാഹു വിശ്വാസികൾക്ക് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്നാൽ ഇതൊന്നും വേണ്ട, എനിക്കിതൊന്നും വേണ്ട, ഞാനിതൊന്നും ഫോളോ ചെയ്യില്ല, ഞാൻ ഇനിയും തെറ്റുകളെ ചെയ്യുള്ളൂ, ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ അധ്യാപകന്മാരോടും വീട്ടിലുള്ള ഉപ്പാനോടും ഉമ്മാനോടൊക്കെ നമ്മൾ വാശി പിടിച്ചിരുന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ആ രോഗം വർദ്ധിക്കും, അത് വീണ്ടും വീണ്ടും വർദ്ധിക്കും. എന്നിട്ടെന്താണോ നമ്മൾ അങ്ങനെ ഒരു നന്ദി കെട്ട ആളായി മരണപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അതിന് നമ്മൾ ഭയപ്പെടുക, നമ്മൾ നല്ല കുട്ടികളായാൻ ശ്രമിക്കുക. ഒരു പ്രാർത്ഥന പറഞ്ഞ് നിർത്തുക, നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് കൽബി അലാ ദീനിക, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ. ഈ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം കൂടി പറയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته
1: ما شاء الله അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ ഈവനിംഗ് ലൈവിന്റെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ഇനി അവസാനത്തെ സമയത്ത് നമുക്ക് അധിക സമയങ്ങളില്ല, പക്ഷേ ഇനി ദുആ എന്തോ ഒരു പ്രാർത്ഥന അറിയല്ലോ ദുആക്ക്. ഏതാണ് പ്രാർത്ഥന? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള അല്ലേ? ഒന്ന് പ്രാർത്ഥന ചൊല്ലിക്ക് നോക്കട്ടെ.
0: അൽഹംദുലില്ലാഹി ലദി അത്അമനി ആതാ വറസഖലി മീ വൈലി ഹൗലി മിനി വലാ കുവ.
1: ആ, അതെവിടുന്ന പഠിച്ചേ?
0: സ്കൂളിൽ പഠിപ്പിച്ചതാ.
1: സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചാണല്ലേ, മാഷാല്ലാ. അപ്പോ ഇനിയും നന്നായിട്ട് ഇത് പഠിച്ചു, ഇനിയും പ്രാർത്ഥനയ്ക്ക് ഉഷാറാക്കി പഠിക്കേണ്ടിട്ട് അതുവാ. ശരി, അപ്പോ നമ്മള് ഇന്നത്തെ പ്രോഗ്രാം നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ? അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ വേറെ ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാല്ലാ. അപ്പം നീ ഇനി കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ പഠിച്ച് അടുത്ത ദിവസം വീണ്ടും വരണം കേട്ടോ. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

ഉക്കരമിസ് അബ് തക്കമെ ഹക്ക സവിത്തിടലായി തക്കിടലായൊലി ബക്കമിലായി മനം ഷൗക്കാൽ ഫുറുഖാൻ പൂക്കിടലായി തക്കുറു മിക്കുറു ചൊക്കരമിസ് അബ് തക്കമെ ഹക്ക ശ്രവിത്തിടലായി.

0: മക്കുറബതി കടങ്ങൾ മുഷിരിക്കിലെ ദൃപ്പുങ്കും തക്കം നോക്കി നടന്തിട ശരമയ്യാൽ മക്കികളും നയന്തിയുടെ കുഫിരിങ്ങൾ.
1: ഗാനരചന വി എം കുട്ടി. ഈണം നൽകിയത് തേജ്. ആലാപനം റിഫമോൾ.

0: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേര് കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: قبل منامي مر ببالي وحي سؤال.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായി ഇനി നമ്മൾ കേൾക്കുന്നത് സി എച്ചിന്റെ ഹജ്ജ് യാത്ര. അനുഭവങ്ങളെ ജീവിത യാഥാർത്ഥ്യങ്ങളാക്കി തീർത്ത കാര്യദൃശിയായ നേതാവ് എന്നതിലുപരി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി തന്നാലാവും വിധം പ്രയത്നിച്ച സാമുദായിക സ്നേഹിയായിരുന്നു സി എച്ച് മുഹമ്മദ് ഖ്വയാസ് സാഹിബ്. അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്രയുടെ അനുഭവങ്ങളിലൂടെയാണ് പീസ് റേഡിയോ ഇന്നത്തെ ഓർമ്മ കടന്നുപോകുന്നത്.
1: ഓരോ രാജ്യത്തു നിന്നും വരുന്ന ആളുകൾക്ക് ഇഹ്റാമിൽ ഹജ്ജിന്റെ വേഷം, അതിലേക്ക് പ്രവേശിക്കാൻ ഓരോ മീഖാത്തുകൾ, ഹജ്ജിൽ പ്രവേശിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ബോംബെയിൽ നിന്നും കപ്പൽ വഴിയായി വരുന്നവരുടെ മീഖാത്ത് എലംലം എന്നറിയപ്പെടുന്ന യമനിലെ പ്രദേശമാണ്. കപ്പൽ ആ പ്രദേശത്തിനു നേരെത്തുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഒന്നാമത്തെ ഹുങ്ക ഊതി. അപ്പോഴേക്കും ഞങ്ങൾ കുളിച്ചു വസ്ത്രങ്ങൾ മാറ്റി സുഗന്ധദ്രവ്യങ്ങൾ പൂശി ഒരുങ്ങി നിന്നു. എലംലം കടക്കുമ്പോൾ ഇഹ്റാം കെട്ടാനാണ് ഇങ്ങനെ ചെയ്തത്. എലംലം കടക്കുമ്പോൾ ഇഹ്റാം കെട്ടാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണത്രേ ചില പണ്ഡിതന്മാർ തലേന്നു തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചത്. എലംലം സുന്നത്തു നമസ്കാരം കറാഹത്തായ സമയത്ത് കടക്കുമെന്നറിഞ്ഞതിനാൽ ചിലർ അന്ന് അസറിനു തന്നെ ഇഹ്റാം കെട്ടിയിരുന്നു. എന്നാൽ ഞങ്ങൾ അന്ന് വൈകുന്നേരം 6 മണിക്ക് എലംലം നിന്ന് തന്നെയാണ് ഇഹ്റാം കെട്ടിയത്. ഇഹ്റാം കെട്ടിയതോടുകൂടി കപ്പൽ മുഴുവനുമുള്ള യാത്രക്കാരുടെ വേഷവും ലക്ഷ്യവും മുദ്രാവാക്യവും ഒന്നായി. ഒരു വെളുത്ത മുണ്ടും ഒരു മേൽമുണ്ടും മാത്രം. ഫിജിയിൽ നിന്ന് വന്ന മുസ്ലിം മിഷണറിയായ റംസാൻ ഖാനും ഉത്തർപ്രദേശത്തിലെ സലാമത്തുള്ളയും ബംഗാളിലെ മഹ്മൂദ് മണ്ഡലും കേരളത്തിലെ കുഞ്ഞഹമ്മദ് ഹാജിയും പണ്ഡിതനും പാമരനും പണക്കാരനും പാവപ്പെട്ടവനും കറുത്തവനും വെളുത്തവനും എല്ലാം ഒരേ മാതിരിയിലായി. എന്തൊരു സമത്വം, എന്തൊരു സാഹോദര്യം! ഏകലോകത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് നീഗ്രോകളെ വേർതിരിച്ചു നിർത്തുന്ന കപടലോകത്തിന്റെ തന്ത്രങ്ങളെ നൂറ്റാണ്ടുകൾക്കപ്പുറം വെല്ലുവിളിച്ച സൗഭ്രാത്രത്തിന്റെ സന്ദേശവാഹകന്മാർ അത്യുച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വ നിഅമത ലക വ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, നിന്റെ വിളിക്കിതാ ഞാനിതാ പിന്നെയും പിന്നെയും ഉത്തരം പറയുന്നു. നിനക്ക് കൂറുകാരനില്ല. സ്തുതിയും അനുഗ്രഹവും രാജകത്വവും നിനക്കാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറം കാബ നിർമ്മിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹിസ്സലാം മുഴക്കിയ മുദ്രാവാക്യം ആ ചന്ദ്രതാരം ആഗോളാന്തരം പ്രതിധ്വനിക്കുകയാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചതോടുകൂടി ഒരു ഹൃദയശുദ്ധി വന്നതായി എനിക്ക് തോന്നി. ലൗകിക കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു. ദൈവത്തിന്റെ സന്നദ്ധസേനയിൽ അംഗത്വം സ്വീകരിച്ചതോടെ ഉത്തരവാദിത്വം വർദ്ധിച്ചതായി അനുഭവപ്പെട്ടു. അറബിക്കടലിന്റെ തിരമാലകൾ ലബ്ബൈക്കേറ്റുപാടി. എത്ര കാലമായി അവ ആ മുദ്രാവാക്യം കേൾക്കാൻ തുടങ്ങിയിട്ട്! ഇനിയും എത്ര കാലം അത് കേൾക്കും! തൽബിയത്തിനെ, ദൈവത്തിന്റെ വിളിക്ക് ഉത്തരം നൽകൽ സംബന്ധിച്ച് ജ്ഞാനവൃദ്ധനും വയോവൃദ്ധനും വന്ദി നേതാവുമായ ജനാബ് കെ എം മൗലവി തന്റെ സംക്ഷിപ്തമായ ഹജ്ജ് ഗൈഡിൽ എഴുതിയ താഴെ പറയുന്ന വാചകങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് ഉൾക്കിടിലമുണ്ടായി. ഒരടിമ തൽബിയത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവുമായി അതിമഹത്തായ കരാറിലേർപ്പെടുകയാണ്, അഥവാ വിശ്വാസം ഈമാൻ കൂടെ ചെയ്തിട്ടുള്ള കരാറിനെ പുതുക്കുകയും സ്ഥിരപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത്. ആ കരാറിൽ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ, അള്ളാഹുവേ, നിന്റെ വിളിക്ക് ഞാനിതാ പിന്നെയും പിന്നെയും ഉത്തരം പറയുന്നു. നിന്റെ കൽപ്പന പ്രകാരം പണ്ടുകാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്റെ കഅബത്തിലേക്ക് വിളിച്ച വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുന്നു. നീ എന്തു കൽപ്പിച്ചാലും അതെത്ര പ്രയാസപ്പെട്ടതാണെങ്കിലും അനുസരിക്കാൻ ഞാനെപ്പോഴും തയ്യാറാണ്. എനിക്ക് ഈ ലോകത്ത് ജീവിക്കുന്നതിൽ സ്വന്തമായി ഒരു കാര്യവും സാധിക്കണമെന്ന് താൽപ്പര്യമില്ല. നീ ഇഷ്ടപ്പെടുന്നതെന്താണോ അതാണെൻ്റെ ആവശ്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് മകനെ അറുക്കുവാൻ ഏൽപ്പിച്ചതുപോലെ എന്നോട് കൽപ്പിച്ചു എന്നു വരുന്ന പക്ഷം അദ്ദേഹം സന്തോഷപൂർവ്വം അത് ചെയ്തതുപോലെ ഞാനും ചെയ്യുവാൻ തയ്യാറാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം നിന്റെ കൽപ്പന അറിഞ്ഞപ്പോൾ മരിക്കാനൊരുങ്ങിയതുപോലെ വാളിന് കഴുത്ത് കാട്ടാനോ തോക്കിന് നെഞ്ചു കാട്ടാനോ മുതിരുന്നതിനാലാണ് നിന്റെ തൃപ്തി എന്ന് കാണുന്ന പക്ഷം ഞാൻ പിന്മാറുകയില്ല. എന്റെ നാടും വീടും മുതലും മറ്റും ഉപേക്ഷിക്കുന്നതിലോ ഭാര്യയും മക്കളും കുടുംബവും വിട്ടുപോകുന്നതിലോ ആണ് നിന്റെ തൃപ്തി എന്നറിയുന്ന പക്ഷം ഞാൻ തയ്യാറാണ്. ഞാൻ നിനക്കു വേണ്ടി ജീവിക്കുന്നു, നിനക്കു വേണ്ടി മരിക്കുകയും ചെയ്യും. നിനക്ക് കൂറുകാരനില്ല. വേറാരുടെയും രക്ഷയെ ആശിക്കാനോ ശിക്ഷയെ ഭയപ്പെടാനോ ഇല്ല. അതിനാൽ മറ്റാരുടെയും തൃപ്തിയെ എനിക്ക് ആശിക്കാനാവില്ല. യാതൊരു പ്രകാരത്തിലും എന്റെ ആരാധനക്കർഹനായാരുമില്ല. എല്ലാ അനുഗ്രഹങ്ങളും നിന്റേതാണ്. എന്തെങ്കിലും ഒരനുഗ്രഹം ചെയ്യാൻ വേറാർക്കും സാധ്യവുമല്ല. നിന്നെക്കൊണ്ടൊരനുഗ്രഹം ചെയ്യിച്ചു തരാനും ആർക്കും സാധ്യമല്ല. സർവവസ്തുക്കളുടെയും ആധിപത്യം നിനക്കാണ്. സ്തുതിക്കവകാശിയായി വേറാരുമില്ല. ഇത്രയും അർത്ഥസമ്പുഷ്ടമായ തൽബിയത്ത് ഞങ്ങൾ ആവർത്തിച്ചു ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഏപ്രിൽ 19 ഞായറാഴ്ചയാണ് ഞങ്ങൾ എലംലമിൽ എത്തിയത്. അന്നു രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ ആശുപത്രിയിലെ മെയിൻ അറ്റൻഡർ വന്ന് ഒരാൾക്ക് സുഖക്കേട് ജാസ്തിയാണെന്ന് ഞാൻ ധരിക്കുമാറ് ഉറുദുവിൽ എന്തോ പറഞ്ഞു. അമീറുൽ ഹജ്ജിനെ ഡോക്ടർ വിളിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ആശുപത്രിയിൽ ചെന്ന് നോക്കുമ്പോൾ മക്സൂദ് അലി മണ്ഡൽ എന്ന രോഗി മരിച്ചു കിടക്കുന്നു. 70 കഴിഞ്ഞ ആ വൃദ്ധ ബംഗാളി അല്പം മുമ്പ് മരണവെപ്രാളങ്ങൾ കാണിച്ചുവെന്നും താൻ മെയിൻ അറ്റൻഡന്റിനോട് പറഞ്ഞ് വിളിച്ച് വിവരം പറഞ്ഞുവെന്നും അതേ മുറിയിൽ രോഗിയായി കിടന്നിരുന്ന മറ്റൊരു രോഗി പറഞ്ഞു. മക്സൂദ് അലിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വശമുണ്ടായിരുന്ന 600 രൂപ എന്നെ ഏൽപ്പിച്ചിരുന്നു. വൈകുന്നേരം ഞാൻ രോഗികളെ സന്ദർശിച്ചപ്പോൾ അത് ഞാൻ തിരിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മക്സൂദ് അലി അത് വാങ്ങിയില്ല. അന്നു വൈകുന്നേരം അദ്ദേഹം സംതൃപ്തനായി ഊണ് കഴിച്ചിരുന്നതായി നേഴ്സ് എന്നോട് പറഞ്ഞു. മൃതദേഹം കുളിപ്പിക്കാനും പാഞ്ച് നമ തയ്യാറാക്കാനുമാണ് ഡോക്ടർ എന്നെ വിളിപ്പിച്ചത്. ഞാനൊരു പരിഭാഷകന്റെ സഹായത്തോടെ മക്സൂദ് അലിയുടെ മുറിയിൽ ചെന്നു. ചില ബംഗാളികളെയും ഒരു മൗലാനയെയും ചില ഇതര ദേശ വളണ്ടിയർമാരെയും വിളിച്ചു. മയ്യത്ത് സംബന്ധിച്ച കർമ്മങ്ങൾ ചെയ്തു. അനേകം ഹാജിമാർ രാത്രി 1 മണിക്ക് നടന്ന നമസ്കാരത്തിൽ പങ്കെടുത്തു. ഇഹ്റാം കെട്ടി മരിച്ചതിനാൽ മുഖം തുറന്നിട്ടാണ് നമസ്കരിച്ചത്. സുഗന്ധദ്രവ്യം പൂശിയിരുന്നില്ല. മയ്യത്ത് ഒരു പെട്ടിയിൽ വെച്ച് കയറിൽ കടലിൽ താഴ്ത്തി. ഭക്തനായ മക്സൂദ് അലി അറബിക്കടലിന്റെ ആഴത്തിൽ അടക്കപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. മക്സൂദ് അലിയുടെ പണവും സാധനങ്ങളും അകന്ന അനുജനായ റംസാൻ അലിയെ ഏൽപ്പിച്ചു. മരണഹേതു, മരിച്ച സമയം, മരിച്ച സ്ഥലത്തെ അക്ഷരരേഖ, ധ്രുവരേഖ, മറവു ചെയ്ത സ്ഥലത്തെ അക്ഷരരേഖ, ധ്രുവരേഖ, സാധനങ്ങളേൽപ്പിച്ച വസ്തുത എന്നിവ കാണിക്കുന്ന പാഞ്ച്നാമയിൽ ഞാനും 4 ബംഗാളികളും ഒപ്പിട്ടു. നേരം വെളുത്തപ്പോൾ ഞങ്ങൾ ജിദ്ദയിലെത്തി. അനേകം ഹജ്ജിന് സാക്ഷിയുന്ന അറേബ്യയിലെ പർവ്വതങ്ങൾ, ശിഖരങ്ങൾ ഉയർത്തി ഞങ്ങളെ സ്വാഗതം ചെയ്തു. പാവനമായ ഹിജാസിൽ നിന്ന് ശോഭനമായ മന്ദമാരുതൻ ഞങ്ങളെ തലോടി. കപ്പൽ നങ്കൂരമിട്ടു. സൗദി ഡോക്ടർമാരും ഇന്ത്യൻ ഡോക്ടർമാരും ഇന്ത്യൻ എംബസിയിലെ ഫസ്റ്റ് കോൺസൽ മിസ്റ്റർ നഈമും മറ്റും ഞങ്ങളെ വന്നു കണ്ടു. രോഗികളെയെല്ലാം പോകാൻ അനുവദിച്ചു. ചിക്കൻ ബോക്സുണ്ടായ ആൾ മാത്രം ആശുപത്രിയിലേക്ക് എടുക്കുകയുണ്ടായി. കുറേ നീഗ്രോ കൂലിക്കാർ കപ്പലിലെത്തി. അവർ ഹജ്ജാജികളോട് കൂലിക്കാരെ വേണോ എന്ന് ചോദിക്കുകയുണ്ടായി. ലഗേജിന്റെ കൂലി കൂടി കപ്പൽ കൂലിയിൽ അടച്ചിട്ടുണ്ടെന്നും ഇവർ സാമാനങ്ങൾ വെറുതെ കൊണ്ടുപോകാൻ ബാധ്യസ്ഥരാണെന്നും ബക്ഷീഷ് വാങ്ങാനുള്ള സൂത്രവിദ്യയാണിതെന്നും കൂലി കൊടുക്കരുതെന്നും നമ്മുടെ എംബസി ഉദ്യോഗസ്ഥന്മാർ ഉപദേശിച്ചുകൊണ്ടിരുന്നു. സാമാനങ്ങളെല്ലാം വാരി വലിച്ച് ഒരു മാലിലിട്ട് ക്രെയിനിലിറക്കി ലോറിയിലാക്കി കസ്റ്റംസിൽ കൊണ്ടുപോയിട്ടു. അവിടെ നിന്ന് യാത്രക്കാർ അവരുടെ സാമാനങ്ങൾ തിരഞ്ഞെടുത്തു. പൊട്ടാത്ത പെട്ടിയോ കെട്ടോ ഉണ്ടായിരുന്നില്ല. സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ മണിക്കൂറുകൾ പിടിച്ചു. ഈ സമ്പ്രദായം കൂടി പരിഷ്കരിക്കാൻ സൗദി ഗവൺമെന്റിനെ നമ്മുടെ എംബസി പ്രേരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ കൺമുമ്പിൽ വെച്ച് നമ്മുടെ പെട്ടി കണ്ടമാനം വലിച്ചെറിയുന്നത് ഹൃദയഭേദകമല്ലേ? കപ്പലിൽ നിന്നിറങ്ങുന്നതിനു മുമ്പ് സൗദി റേഡിയോവിന്റെ പ്രതിനിധി മിസ്റ്റർ നെദിവി ഞാനുമായി ഒരു അഭിമുഖ സംഭാഷണം നടത്തി. അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. മധ്യപൗരസ്ത്യദേശ പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്യാനാണത്രേ അത്. ഇന്ത്യൻ എംബസിയിലെ മിസ്റ്റർ നഈമായിരുന്നു പരിഭാഷകൻ. അറബിയുമായി 100 ആണ്ടുകളുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിന്ന് വന്ന എനിക്ക് അറേബ്യയിലിറങ്ങാൻ വളരെ സന്തോഷമുണ്ടെന്നും യാത്ര സാമാന്യം സുഖമായിരുന്നുവെന്നും ഞാൻ പറഞ്ഞു. പാസ്പോർട്ട് കാണിച്ച് ഞങ്ങൾ വരിവരിയായി കപ്പലിൽ നിന്നിറങ്ങി. നേരെ ബസ്സിലേക്കായിരുന്നു ഇറക്കം. അവിടെ നിന്നും കസ്റ്റംസിലെത്തി സാമാനങ്ങൾ തിരഞ്ഞെടുത്തു. അതിനു മുമ്പ് ഓരോരുത്തരെയും കുത്തിവച്ചിരുന്നു. ഒരാൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്തത്. കസ്റ്റംസ് പരിശോധന വളരെ കർശനമായിരുന്നു. കസ്റ്റംസ് പരിശോധനയെ തുടർന്ന് ഞങ്ങളെ മുത്തവ്വിഫിന്റെ ഏജന്റായ ഹംസ ബച്ചുവിന്റെ ആൾക്കാർ ഒരു ബസ്സിൽ മദീനത്തുൽ ഹജ്ജാജിൽ കൊണ്ടാക്കി. ജിദ്ദയിൽ ഹാജിമാരുടെ താമസത്തിന് ഏർപ്പാട് ചെയ്ത ഒറ്റനില കെട്ടിടങ്ങളാണ് ഇവ. ഇവിടെ കക്കൂസ്, വെള്ളം, ഭക്ഷണശാല മുതലായ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇവിടെ വെച്ച് ജിദ്ദയിലെ പല മലയാളി സ്നേഹിതന്മാരുമായും ഞങ്ങൾ പരിചയപ്പെട്ടു. റിയാദിലെ വിദ്യാർത്ഥിയും എന്റെ സ്നേഹിതനുമായ ജനാബ് കെ ഉമർ മൗലവി, എ വി മുഹമ്മദ് കോയ ഹാജി, മലപ്പുറത്തുകാരന് മുമ്പ് പാക് എംബസിയിലുണ്ടായിരുന്ന മാന്യനുമായ അബ്ദുല്ല ഹാജി, പി എം സയ്യിദ് ഹാഷിം ബാഫക്കി, മുഹമ്മദ് അഹമ്മദ്, കോട്ടക്കൽക്കാരൻ ഹൈദർ മുതലായവർ ഇക്കൂട്ടത്തിൽപ്പെടും. ഞങ്ങളുടെ മുത്തവ്വഫായ സയ്യിദ് സിറാജ് വലിയുടെ പുത്രൻ ഉമർ വല്ലവിയാണ് ഞാൻ ആദ്യമായി പരിചയപ്പെട്ട സൗദി. സൽസ്വഭാവിയും സുമുഖനുമായ ഈ ചെറുപ്പക്കാരന് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാനറിയാം. ഈജിപ്തിൽ നിന്നാണ് ഉപരിപഠനം നടത്തിയത്. നല്ല വ്യാപാരവുമുണ്ട്. മുത്തവ്വഫിന്റെ പണി മിക്കവാറും പാരമ്പര്യത്തിന്റെ പേരിലാണ് നടത്തുന്നതെന്ന് മലബാറിൽ നിന്നു മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സിറാജിന് ഹാജിമാർ ഇറങ്ങാറുണ്ടെന്നും ധാരാളം കീഴ്ജോലിക്കാരെ നല്ല ശമ്പളത്തിൽ നിശ്ചയിക്കേണ്ടി വരുമെന്നും ബസ്സിനും മറ്റും ചെലവ് വേറെയുണ്ടെന്നും അതിനാൽ നാം ഉദ്ദേശിക്കുന്ന ഇത്ര ആദായം ഈ തൊഴിൽ നിന്ന് ലഭിക്കില്ലെന്നും ഉമർ വലി സ്ഥാപിച്ചു. ഞാൻ ഉമർ വലിയുടെ കൂടെ ജിദ്ദ മുഴുവൻ കാറിലൊന്ന് ചുറ്റിക്കണ്ടു. ആധുനികങ്ങളായ അനവധി കൂറ്റൻ കെട്ടിടങ്ങൾ പുതുതായി അവിടെ പണിതിട്ടുണ്ട്. ഇനിയും പണിതുകൊണ്ടേയിരിക്കുന്നു. മരുപ്രദേശമായ അവിടെ ലക്ഷക്കണക്കിന് റിയാലുകൾ ചെലവ് ചെയ്തുകൊണ്ട് പച്ചമരങ്ങൾ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നു. വലിയ വലിയ വ്യാപാരശാലകൾ തലയുയർത്തി നിൽക്കുന്നു. റൂഫ് ഗാർഡനുകളും എയർ കണ്ടീഷൻ മുറികളുമുള്ള ഹോട്ടലുകളുമുണ്ട്. ആയിരക്കണക്കിൽ ആപ്പിളുകളും മറ്റും വിദേശത്തുനിന്ന് വരുത്തി സൂക്ഷിക്കുന്ന ശീതള യന്ത്രങ്ങളുണ്ട്. മോട്ടോർ കാറുകൾ നിരന്ന് പറക്കുന്നു. നമ്മുടെ നാട്ടിൽ അധ്വാന സർവീസ് എന്ന് വിളിക്കുന്ന തല്ലിപ്പൊളി വണ്ടികൾ അറേബ്യയിലെ കാഴ്ച ബംഗ്ലാവിൽ പോലും കാണില്ല. സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങളാണ് അവിടെയുള്ളത്. റേഡിയോ സൈക്കിളിന്മേൽ പോലും ഉണ്ട്. എയർ കണ്ടീഷനില്ലാത്ത ഒരു ഉയർന്ന അറബി ഗൃഹം പോലുമില്ല. അറബികളിൽ സുഖലോലുപത്തം വർദ്ധിക്കുകയാണ്. സഊദ് രാജാവ് വല്ലപ്പോഴും വന്നാൽ താമസിക്കാൻ ഒരു കൂറ്റൻ കൊട്ടാരം പണിതിട്ടിരിക്കുന്നു. ഫൈസലിന് പാർക്കാൻ സ്ഥലം വേറെയുമുണ്ട്. ഇത്രയും വലിയ കൊട്ടാരങ്ങൾ ഇങ്ങനെ പണിതിടുന്നത് രാജാവിൻ്റെ അന്തസ്സു പാലിക്കാനാണത്രേ. ലക്ഷം ലക്ഷം റിയാലാണതിന് ചെലവ്. ഇതുപോലെയുള്ള കൊട്ടാരങ്ങൾ റിയാദിലും പണിതിട്ടുണ്ട്. ഇനിയും പണിതുകൊണ്ടേയിരിക്കുന്നു. ആധുനികങ്ങളായ ആശുപത്രികളും എംബസി

0: സർവസ്വവും സംത്യജിച്ച് സഞ്ചരിച്ച വഴിയിലൂടെ ഞങ്ങളും പുണ്യഭൂമിയിലേക്ക് കുതിക്കുകയാണ്. അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാണ്, നിനക്കു മാത്രമാണ്. വഴിക്ക് പലയിടത്തു വച്ചും പാസ്പോർട്ട് പരിശോധന നടന്നു. മുലപ്പാലിൻ്റെ മണം മാറാത്ത കൊച്ചുകുട്ടികളാണ് പരിശോധനാ ഉദ്യോഗസ്ഥന്മാർ. അഭ്യസ്തവിദ്യരുടെ കുറവുകൊണ്ടായിരിക്കാം. മക്കയുടെ അതിർത്തിയിൽ മുസ്ലിം ഇതരർക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡുണ്ട്. അത് വായിച്ചപ്പോൾ ഞാൻ പൂർവകാല ചരിത്രം ഓർത്തുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഏകദൈവവിശ്വാസം പ്രചരിപ്പിച്ചുവെന്ന മഹാപാതകം പറഞ്ഞ് മക്കയിൽ നിന്ന് പുറത്താക്കിയതും അബീസീനിയിലേക്ക് ഓടിച്ചതും ത്വായിഫിൽ രക്ഷപ്രാപിച്ചപ്പോൾ അവിടെയുള്ളവരെക്കൊണ്ട് മർദ്ദിപ്പിച്ചതും മദീനയിൽ ചെന്നപ്പോൾ യുദ്ധം ചെയ്ത് ഇസ്ലാമിനെ വേരറുക്കാൻ ശ്രമിച്ചതും എല്ലാം ഞാൻ ഓർത്തു. അങ്ങനെ അനവധി അനവധി ചരിത്ര സത്യങ്ങൾ ദർശിച്ച മക്കാപുരി ഇന്ന് മുസ്ലീങ്ങളുടെ പുണ്യഭൂമിയായി വിലസുന്നു. മക്കയിൽ നിന്ന് ഒന്നര നാഴിക അകലെയുള്ള ഒരു പുണ്യസ്ഥലത്തെത്തിയപ്പോൾ കുട്ടികൾ ഞങ്ങളെ ബൈത്തുകൾ പദ്യങ്ങൾ പാടി സ്വാഗതം ചെയ്തു. അവർക്ക് ബക്ഷീഷ്, സൗജന്യം എന്തെങ്കിലും കിട്ടണം. അറേബ്യയിൽ ബക്ഷീഷില്ലാത്ത ഒരു ഏർപ്പാടുമില്ല. ഒന്ന് ചിരിച്ചാൽ പോലും അവർക്ക് ബക്ഷീഷ് കിട്ടണം. സാധാരണയായി മുത്തവ്വിഫുമാരുടെ വീട്ടിലേക്കാണ് ഹാജിമാരുടെ ബസ്സുകൾ പോവുക. അവിടെ മുത്തവ്വിഫിൻ്റെ വക ഒരു ചോറ് കിട്ടും. ഞങ്ങളുടെ ബസ് താമസിക്കുന്ന സ്ഥലത്തേക്കാണ് പോയത്. സാമാനങ്ങൾ അവിടെ ഇറക്കിക്കിട്ടി. മുത്തവ്വിഫിൻ്റെ ചോറും അവിടെ വന്നു. മലയാളി മോഡലിലുള്ള ചോറും കറിയുമാണ് തന്നത്. സാധാരണ മുത്തവ്വിഫിൻ്റെ വീട്ടിൽ സാധനങ്ങൾ കൂടിക്കിടക്കും. അവിടെ നിന്നാണ് പുര കണ്ടുപിടിക്കുന്ന ജോലി ആരംഭിക്കുക. ആറും ഏഴും പേർക്ക് ഒന്നു ചെരിയാൻ കഴിയുന്ന പഴയ പുരമുറിക്ക് 2000ഉം 3000ഉം കൂലി. മുഗൾ തട്ടുകൾ ഈത്തപ്പന മട്ടലും പായയും കൊണ്ടാണ് പണിതത്. അതിന്മേൽ മണ്ണിട്ട് തട്ടുകൾ ഉണ്ടാക്കുന്നു. നമ്മുടെ തലയോട്ടിയിലെ വരയുടെ ബലം കൊണ്ട് അതിടിഞ്ഞു വീഴുന്നില്ല. നമ്മുടെ സ്ഥിരം ശത്രുവായ ചിതലിനെ ഇവിടെ കാണാനില്ല. അല്ലെങ്കിൽ ഈ പുരകളെല്ലാം പണ്ടേ തീർന്നേനെ. വീട്ടുകാരന് ഒരു കൊല്ലത്തേക്കുള്ള തൻ്റെ വീടിനുള്ള മുഴുവൻ ചെലവും ഹാജിമാരിൽ നിന്ന് കിട്ടുന്നു. കൊല്ലം മുഴുവൻ വാടക കൂടാതെ അവർക്ക് സ്വഭവനങ്ങളിൽ പാർക്കാം. വീടുകൾ ഹാജിമാർക്കായി ഒഴിഞ്ഞുകൊടുത്ത് ഹജ്ജുകാലത്തെ ത്വായിഫിലും മറ്റും ചെന്നു പാർക്കുന്ന ധാരാളം അറബി കുടുംബങ്ങളുമുണ്ട്. ഹറമിനടുത്തുള്ള വീടുകൾക്കാണ് അധികം ഡിമാൻഡ്. കാരണം ഹറമിൽ ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണല്ലോ. ഞങ്ങൾ ഹറമിലെ ബാബുൽ ഉംറക്കടുത്ത് മദ്രസത്തുൽ മലൈബാരിയ പ്രവർത്തകനായ ജനാബ് മുഹമ്മദ് അഹമ്മദിന്റെ വീടാണ് വാടകയ്ക്കെടുത്തത്. സാമാനങ്ങൾ അവിടെ വച്ച് ഊണും കടിച്ചു. ഞങ്ങൾ തൊവാഫിനും സഈനുമായി പുറപ്പെട്ടു.
1: നല്ല സ്കൂളിൽ അസംബ്ലിയിൽ ശിഖല്ല ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉറുദു അധ്യാപകനാണ് ആരോഗ്യവകുപ്പിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ഇടക്ക് ഈ ശിശുക്ഷേമ സമിതിയുടെ പുതിയൊരു സർക്കുലർ സംബന്ധിച്ച കാര്യമായിട്ട് റിമൈൻഡ് ചെയ്യുണ്ടായി. ഞങ്ങളുടെ എച്ച് എം സാർ ജോജോ സാറായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തത്. വിഷയതായിരുന്നു കുട്ടികൾക്ക് ലിപ്സ്റ്റിക് മുക്ത ക്യാമ്പസ് സാക്ഷാത്കരിക്കണം എന്നതാണ്. ലിപ്സ്റ്റിക് കുട്ടികളെ വലിയ തോതിൽ വിഷയങ്ങൾ വരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ അവർ നടത്തിയ അക്കാഡമിക് റിസർച്ചിൽ കുട്ടികളിൽ പുതിയ ജനറേഷനിൽ ജെൻസിയിൽ കുടൽ ക്യാൻസറുകൾ കുറച്ചുകൂടി വ്യാപകമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ കാരണം പഠിച്ചപ്പോഴാണ് ലിപ്സ്റ്റിക് അതിനൊരു റീസണാകുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിഷയമായി ഇവിടെ ഉയർത്തുകയാണ്. നിങ്ങളുടെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂളുകളെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മക്കളെ ഈ വിഷയം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ടീച്ചേഴ്സും കുറച്ചൊക്കെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും. പുതിയ ജനറേഷൻ അല്ലെന്ന് വന്ന ആളുകൾ അവരോട് ഈ കാര്യങ്ങൾ തീർച്ചയായും സംസാരിക്കേണ്ടതാണ്. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഇതിലെ വിഷയം. വേഗം ഇതൊരു മതരംഗത്തുള്ള ആളുകൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ആംഗിളാണ് ആദ്യം കൊടുക്കുക. ആംഗിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ആംഗിൾ ഉണ്ട്. അത് സീരിയസ് ആണോ എന്ന് വെച്ചാൽ സീരിയസ് ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബാല്യത്തിൻ്റെ സ്വാഭാവികതയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ശരീരബോധം, ഒരു ബോഡി ഇമേജ്, അവരുടെ ശരീരം എങ്ങനെയാകണം, സൗന്ദര്യം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചൊരു ബോധവും ഒരു ചിന്തയും അവരിലേക്ക് വളരെ രഹസ്യമായി സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആ വിഷയത്തിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ച് നിൽക്കുകയാണിപ്പോൾ മൊത്തം. കഴിഞ്ഞൊരു കോവിഡോടുകൂടെ അതിനെ വലിയ തോതിൽ ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനവർ മുടക്കിയ പണത്തിൻ്റെ എത്രയോ ഇരട്ടി

0: നമ്മുടെ സഹോദരിമാർ ചുണ്ടിൽ വാരിത്തേച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു കോസ്മെറ്റിക് വ്യാപാര ശൃംഖല, ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വളരെ ക്ലിയറാണ്. ഇതിപ്പോൾ കുട്ടികൾ, പ്രീടീൻസ്, ടീനേജുകാർ ഇവരെ എയിം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻഫ്ലുവൻസേഴ്സും കാർട്ടൂണുകളും ഒക്കെ, കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചുണ്ടറ്റത്ത് പോലും കൃത്യമായി ലിപ്സ്റ്റിക് പുരട്ടിയാണ് കൊണ്ടുവരുന്നത്. പ്രീ കെ ജി മുതൽ കെ ജിയും പിന്നെ ടീനേജ് വരെ നീണ്ടു നിൽക്കുന്നവരാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവിടെ മുടക്കണ പണം എന്ന് പറയുന്നത് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം ബെനിഫിഷ്യറി നൽകുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ആ നിലക്ക് ഇതിനൊരു സാമൂഹിക വിപത്താണിത്. പലതരം സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കടന്നു വരുന്നു. അവർ ഒന്ന് ചുണ്ടറ്റത്ത് ഒരു ലിപ്സ്റ്റിക്ക് പുരട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. വെറുതെ ഇപ്പം മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ആ മരണാനന്തര ചടങ്ങുകളിൽ അച്ഛൻ്റെ അരികത്ത്, ഉപ്പയുടെ അരികത്ത് കരഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടറ്റത്തു ഇത് പുരട്ടുന്നുണ്ട്. അവൾ അവളുടെ വാതിലടച്ച് ഉപ്പാൻ്റെ അച്ഛൻ്റെ ബോഡി പുറത്ത് ഉണ്ടായിരിക്കെ അവൾ മുഖം മിനുക്കി പ്ലക് ചെയ്ത് ഒക്കെയാണ് ഇറങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമലാണ് ഇന്ന്. നോർമലാണ്. ഡ്രസ്സ് ധരിക്കുക എന്നത് എന്ത് ഫീലിംഗാണ് അവർക്കുള്ളത്? അതേ ഫീലിംഗാണ്. അതൊന്നുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ഒരു ഒരു ബോധത്തിലേക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു.
1: ഇത് സത്യത്തിൽ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നു എന്നൊരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നതാണ് ഇതിലെ പ്രധാനം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ വിപണി എത്രമാത്രം ലാഭകരമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വിപണി മോശമാവുക പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിലാണെന്നാണ് ഒരു ഒരു കണക്ക്, ഞാൻ വായിച്ചൊരു കണക്കാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലരും അത്യാവശ്യമില്ല അല്ലെങ്കിൽ വളരെ അനിവാര്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വരുത്തും, യാത്രയിൽ നിയന്ത്രണം വരുത്തും, ഫ്ലൈറ്റ് ടിക്കറ്റ്, അങ്ങനത്തെ ട്രെയിൻ ടിക്കറ്റിലെ ഉയർന്ന പിന്നെ വില നൽകേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആളുകൾ അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക. പക്ഷേ വലിയ സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഈ സ്ത്രീകളുടെ കോസ്മെറ്റിക്സിൻ്റെ വിപണിയിൽ താഴേക്ക് പോകുന്നില്ല എന്നത് ഒരു ഗൗരവകരമായ സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് കുട്ടികളും മുതിർന്നവരൊക്കെ പോകുന്നത് വലിയ അപകടം ഉണ്ടാക്കും. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ നയിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി സംശയമില്ലാത്ത രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും.
2: പീസ് റേഡിയോ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു ആരോഗ്യചിന്തകൾ, എലിപ്പനി. ഈ വിഷയത്തിൽ ഡോക്ടർ അബ്ദുൽ മാലിക് സംസാരിക്കുന്നു.
3: ഇന്ന് നാം മനസ്സിലാക്കുന്നത് എലിപ്പനിയെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴക്കാലം തുടങ്ങുന്ന സമയത്തും മഴക്കാലം അവസാനിക്കുന്ന സമയത്തും കൂടുതലായിട്ട് കാണുന്ന ഒരു അസുഖമാണിത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ഇത് അസുഖം ബാധിക്കാറുള്ളത്. ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എലി, അതുപോലെ തന്നെ മുയൽ, പശു, ആട് തുടങ്ങിയ മൃഗങ്ങളൊക്കെ അതിൻ്റെ മൂത്രത്തിൽ ഈ ഒരു അണുബാധ ഉണ്ടെങ്കിൽ ആ അണുബാധ ഉള്ള അതുവഴി മലിനമായ വെള്ളം അത് നമ്മുടെ ശരീരത്തിലുള്ള കയ്യിലോ കാലിലേക്കുള്ള മുറിവിലൂടെ അതല്ലെങ്കിൽ നേരിടെ കണ്ണിലേക്കോ വായിലേക്കോ മൂക്കിലേക്കോ തെറിച്ചു കഴിഞ്ഞാൽ ആ മ്യൂക്കസ് മെംബ്രെയിനിലൂടെ ഡയറക്റ്റ് ഈ ഒരു അസുഖവാഹിനിയായ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ അസുഖം ഉണ്ടാക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണം ഉണ്ടാവും. സാധാരണഗതിയിൽ ചില ആളുകൾക്ക് അസുഖം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എന്നാൽ ചില ആളുകളിൽ അത് വീൽസ് ഡിസീസ് എന്ന മാരകമായ അവസ്ഥയിലേക്ക് എത്തും. സാധാരണഗതിയിൽ പനി, ശക്തമായ തലവേദന, കണ്ണിൻ്റെ പുറകിൽ വേദന, കണ്ണിൽ ചുവപ്പ്, ഓക്കാനം, ഛർദി, ക്ഷീണം ഒക്കെ ഉണ്ടായി ഒന്ന് രണ്ടാഴ്ച കൊണ്ട് അങ്ങനെ കുറഞ്ഞു വരും. ചില ആളുകൾക്ക് അത് മാരകമാവും. മാരകമാവുന്ന ആളുകളിൽ അത് ഹൃദയത്തിന്, അതുപോലെ തന്നെ കരളിന്, അതുപോലെ തന്നെ കിഡ്നിയെ, ശ്വാസകോശത്തെ, മസ്തിഷ്കത്തെ വരെ ബാധിക്കുന്ന ബോധാവസ്ഥയിലായിട്ട് മരണപ്പെടുന്ന അവസ്ഥയിലേക്കാണ് എത്താറുള്ളത്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന, അതല്ലെങ്കിൽ ചികിത്സയും സിമ്പിളാണ്, അതിൻ്റെ പ്രിവെൻഷനും സിമ്പിളാണ്. അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്തപരിശോധനയിലൂടെ അസുഖം രോഗനിർണയം നടത്താൻ കഴിയും. അങ്ങനെ വളരെ വില കുറഞ്ഞ ഒരു ആൻറ്റിബയോട്ടിക് ഡോക്സിസൈക്ലിൻ എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ പ്രളയ സമയത്ത് നമ്മളെല്ലാവരും കേട്ടൊരു മരുന്നാണ് ഡോക്സിസൈക്ലിൻ. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് അസുഖം ഭേദമാവാറുണ്ട്. അത് അസുഖം രോഗലക്ഷണങ്ങളുടെ തുടക്കത്തിൽ തന്നെ അത് മനസ്സിലാക്കിയിട്ട് രോഗനിർണയം നടത്തി കഴിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൽ കൺട്രോൾ ആയില്ലെങ്കിൽ മറ്റു ആൻറ്റിബയോട്ടിക്കുകളും നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിവെൻഷൻ എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അഥവാ വെള്ളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ കർഷകർ, അതല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തുന്ന ആളുകൾ, അതല്ലെങ്കിൽ അങ്ങനത്തെ വെള്ളക്കെട്ടുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നല്ല ഹൈറ്റുള്ള ഷൂ ധരിക്കുക, അതാ മുട്ട് വരെ കവർ ചെയ്യുന്ന നല്ല ഷൂ ധരിക്കുക, പിന്നെ കൈകാലുകളെ ഇടയ്ക്കിടെ സോപ്പിട്ട് വൃത്തിയാക്കി കഴുകുക, ഈ രീതിയിൽ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള കയ്യുറ ധരിക്കുക. ഈ രീതിയിൽ നമ്മൾ മലിനജലമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗനിർദ്ദേശമായിട്ട് നമുക്ക് നൽകാനുള്ളത്. മറ്റൊന്ന്, ഇത്തരം സാഹചര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആഴ്ചയിലൊരിക്കൽ എന്ന നിലക്ക് ഡോക്സിസൈക്ലിൻ്റെ ഒരു 6 ആഴ്ച വരെ കഴിക്കാവുന്നതാണ്. അത് ഇതിൻ്റെ മറ്റൊരു പ്രതിരോധ മാർഗമാണ്. ഇതിനെതിരെ വാക്സിൻ നിലവിൽ ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കുക. വളരെയധികം ആളുകൾക്ക് ജീവാനി വരെ കാരണമായേക്കുന്ന ഈ ഒരു അസുഖം, ഈ ഒരു രീതിയിലുള്ള ശ്രദ്ധ ഉണ്ടാവുകയും ചികിത്സ നേരത്തെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അപകടാവസ്ഥ തരണം ചെയ്യാൻ കഴിയും. ആ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാം. നാഥൻ അനുഗ്രഹകുമാറോട്ട്.
2: ഇപ്പോൾ നാം കേട്ടത് ആരോഗ്യ ചിന്തകൾ, എലിപ്പനി. ഡോക്ടർ അബ്ദുൽ മാലിക് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
4: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം, പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാമിക നിലപാടുകൾ കുടുംബത്തിൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഷംജാസ് കെ അബ്ബാസ്.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, പൊതുവിൽ പുതിയ കാലത്തെ നമ്മൾ പങ്കെടുക്കുന്ന സദസ്സുകളിലും നമ്മൾ ഉൾക്കൊള്ളുന്ന നിലപാടുകളിലും ദീനിയായ എന്ത് കാര്യങ്ങൾ സ്വീകരിക്കുമ്പോഴും ഒറ്റപ്പെടുന്ന സാഹചര്യവും പല സമയങ്ങളിലും അത് വലിയ അവഹേളനങ്ങൾക്കും കളിയാക്കലുകൾക്കുമെല്ലാം കാരണമാവുന്ന സാഹചര്യങ്ങളുണ്ട്. അത് ഏത് മേഖലകളിലാണെങ്കിലും സ്കൂളിൽ പോകുന്നൊരു വിദ്യാർത്ഥി മുതൽ, കോളേജിൽ പോകുന്ന ഒരു വിദ്യാർത്ഥി മുതൽ, കുടുംബ സദസ്സുകളിലും മറ്റ് ഏത് മേഖലകളെടുത്താലും ദീനിനെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന നിലപാടുകൾക്കും അവരെടുക്കുന്ന ഓരോ വിഷയങ്ങളിലെ അവരുടെ കർമ്മങ്ങൾക്കുമെല്ലാം വലിയ രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ, അതല്ലെങ്കിൽ വെരിഫിക്കേഷൻ പൊതുസമൂഹത്തിൽ നിന്നും നമ്മൾ ധാരാളമായി അനുഭവിക്കുന്നുണ്ട്. ഇത് ഏറെക്കുറെ മനസ്സിലാവുക നമ്മൾ കുടുംബ ബന്ധങ്ങളിലുമെല്ലാം ഇത്തരം വിഷയങ്ങൾ വളരെ കണിശമായി മുറുകെ പിടിക്കുന്ന ആളുകൾക്കായിരിക്കും. ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് ഒരു വിശ്വാസി നേരിടേണ്ടത് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. കാരണം ഈ വിഷയങ്ങളിൽ പല ആളുകൾക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. ചില ആളുകളെല്ലാം ഒരു വെറൈറ്റിയാണ് ദീനിനെ മുറുകെ പിടിക്കുക എന്ന അടിസ്ഥാനത്തിലൊക്കെ പല സദസ്സുകളിൽ നിന്നും മാറി നിൽക്കുമ്പോഴും ഒക്കെയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും മാറി, അതിൽ നിന്നും മാറി നിൽക്കുക എന്നത് തങ്ങൾ എന്തോ ഒരു യുണീക്കായ നിലപാടെടുക്കുന്നു എന്ന ഒരു നിലപാടിലേക്ക് മാറാറുണ്ട്. മറ്റ് പല മേഖലകളിലും ഇസ്ലാമിക ഐഡന്റിറ്റി എന്നുള്ളത് ഇന്ന് ട്രെൻഡായി മാറുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. പല സ്ഥലത്തും വേഷവിധാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഹിജാബ് ധരിക്കുക എന്നത് ഒരു കാലം വരെയും അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് ഫാഷനായി മാറുമ്പോൾ ഞാനൊരു ഹിജാബിയാണ് എന്നുള്ളത് ഒരു ഫാഷൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ ഏത് മേഖലകളെടുത്താലും പൊതു രംഗങ്ങളിൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന അത്തരം പ്രശ്നങ്ങളെയും അത്തരം വെല്ലുവിളികളെയും എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിൽ ഒരു വിശ്വാസി കൃത്യമായ കാഴ്ചപ്പാട് വേണം. അതിലേറ്റവും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ നിയ്യത്ത് തന്നെയാണ്. നമ്മുടെ കുടുംബവേദികളാണെങ്കിലും നമ്മൾ പങ്കെടുക്കുന്ന എന്ത് സംഗമങ്ങളാണെങ്കിലും നമ്മൾ എവിടെയെല്ലാം പോകുമ്പോഴും ദീനിനെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയ്യത്ത് എന്നതായിരിക്കും നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലം നൽകാനുള്ള അടിസ്ഥാനം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. തീർച്ചയായും അമലുകളെല്ലാം സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മളൊരു വിവാഹ സദസ്സിലേക്ക് പോകുമ്പോൾ അവിടെ നാം സ്വീകരിക്കുന്ന ഒരു നിലപാട് അത് ഒരു പക്ഷേ അവിടെയുള്ള ഒരു ദീനിന് നിരക്കാത്ത എന്തെങ്കിലും ഒരു വിഷയത്തിൽ മാറി നിൽക്കുന്നതാണെങ്കിൽ, ആ മാറി നിൽക്കുമ്പോൾ ഞാൻ എന്തോ ഒരു വെറൈറ്റി കാര്യം ചെയ്യുന്നു, അതല്ലെങ്കിൽ ഞാനിവിടെ ദീനിൻ്റെ ഒക്കെ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിൻ്റെ കർമ്മങ്ങളുടെ യാതൊരു കൂലിയും നമുക്ക് ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. തീർച്ചയായും നിയ്യത്താണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പ്രവാചകൻ്റെ ആ ഹദീസിൻ്റെ ബാക്കിയിൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഹിജറ ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച്. സ്വഹാബാക്കൾ ഹിജറ ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും ഹിജറ ചെയ്യുന്നത് ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകനും അള്ളാഹുവിനും വേണ്ടിയാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. അതല്ല നിങ്ങൾ അവിടെ ഹിജറ ചെയ്യുന്നത്, ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഒരു ഹിജറ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അധ്വാനവും അതിൻ്റെ ശാരീരികമായ ക്ലേശങ്ങളും എല്ലാം അറിയാം. അങ്ങനെ ഒരുപാട് അധ്വാനിക്കുന്ന ആളുകൾ അങ്ങനെ അധ്വാനിച്ച് പോകുന്ന ഒന്നിൽ നീയത്തിൽ ചെറിയൊരു പിഴവ് പറ്റുമ്പോൾ അതൊന്നും അവർക്ക് ലഭിക്കാത്ത അവസ്ഥ വരുമെന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നെയ്യത്തിൻ്റെ ഒരു ഒരു കറക്റ്റ് ചെയ്യൽ അത് അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇത് ഞാൻ പൊതുവിൽ പറയുമ്പോൾ മൂന്ന് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദീൻ മുറുകെ പിടിക്കേണ്ട ഒന്ന് രണ്ട് മേഖലകൾ വളരെ പ്രധാനമായും ഉണ്ട്. ഒന്ന്, അവൻ്റെ കൂട്ടുകെട്ടുകൾക്കിടയിലാണ്, അവൻ്റെ കൂട്ടുകാർക്കിടയിലാണ്. എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളാണെങ്കിലും അവരുടെ മക്കളാണെങ്കിലും തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ ചുറ്റുപാടുള്ള കൂട്ടുകാർ നമ്മളെ സ്വാധീനിക്കുന്ന രീതികൾ എന്നുള്ളത്. ഒരിക്കലും നന്മകളിലല്ലാതെ നമ്മുടെ കൂട്ടുകാർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, സ്വാധീനിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പൊതുവിൽ നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയ പല കൾച്ചറുകളുണ്ട്. പല സിനിമകളുടെ കുറിച്ച് ചർച്ച ഉണ്ടാവും, പല പാട്ടുകളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകളൊക്കെ സംഭവിക്കുമ്പോൾ ആ ചർച്ചകളുടെ കൂടെ ഞാൻ കൂടിയില്ലെങ്കിൽ ഞാനെന്തോ പുറത്താവുമെന്ന് വിചാരിച്ച് അവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ സിനിമകളുടെ ഇതിനൊക്കെ കഥകളൊക്കെ കേൾക്കും. ശേഷം നമ്മൾ അതൊന്നും ഇല്ലാത്തൊരു മനുഷ്യരായി നമ്മൾ മറ്റു മേഖലയിൽ ഇടപെടും. ഇങ്ങനെയൊരു അവസ്ഥ ഇല്ലാതിരിക്കാൻ എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അത് മാത്രമല്ല, പൊതുവിൽ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നിലപാടാണ് നമ്മുടെ ഐഡൻറ്റിക്കലായിട്ടുള്ള നമ്മൾ നമസ്കാരം പോലെയുള്ള കാര്യങ്ങളിൽ. പൊതുവിലിപ്പോൾ ലുഹുർ നമസ്കാരം സ്കൂളുകളിലേക്കാണെങ്കിൽ അടുത്തുള്ള പള്ളികളിലേക്ക് പോകാനും അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ അങ്ങനെ നമസ്കരിക്കാനുള്ള സാഹചര്യം നമുക്ക് ആവശ്യമുണ്ടാവും. നമ്മുടെ നാട്ടിലേക്ക് ഇത് വലിയ വിവാദമായ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മളത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയ കുറേ സാധനങ്ങളാണ് ഈ ടൂറ് പോകുമ്പോഴൊക്കെ റോഡരികിലൊക്കെ മുസല്ല വെച്ച് നിസ്കരിക്കുക, അല്ലെങ്കിൽ അതൊക്കെ വീഡിയോ ക്ലിപ്പുകളായി പ്രചരിപ്പിക്കുക. പല സ്ഥലങ്ങളിലും ട്രെയിനിലും ബസ്സിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ സാധാരണ അള്ളാഹു നൽകിയ ഇളവുകളെ സ്വീകരിക്കാതെ, ഔദറുകളെ സ്വീകരിക്കാതെ അതെല്ലാം ഒരു ഒരു ഷോഫിൻ്റെ ഭാഗമാക്കുന്ന അവസ്ഥയെല്ലാം കാണുന്നുണ്ട്. അത് അള്ളാഹു അവർക്ക് അവരുടെ നിയത്തനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകട്ടെ. പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇബാദത്തുകളാണെങ്കിലും നമ്മുടെ നിലപാടുകളാണെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ, അത് ഒരുപക്ഷെ നമ്മുടെ നിലപാട് കൊണ്ടൊരു ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായും നമ്മളത് പരിഗണിക്കേണ്ടതില്ല. നമ്മൾ ദീനിയായതിലും നിലപാടെടുത്തതിൻ്റെ പേരിൽ മറ്റൊരാൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് പരിഗണിക്കേണ്ട കാര്യമില്ല. പക്ഷേ അള്ളാഹു നൽകിയ ഉദറുകൾ, അള്ളാഹു നൽകിയ ഇളവുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ പൊതു ഇടങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കേണ്ട കാര്യം. നമ്മുടെ കോളേജിലെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോളേജിലെ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ, ഒരു പക്ഷേ നമ്മുടെ കോളേജിലേക്ക് യൂണിയൻ നടത്തുന്ന പരിപാടികളാണെങ്കിലും മറ്റ് എന്ത് പ്രോഗ്രാമുകളാണെങ്കിലും അതിലൊക്കെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളുള്ള മ്യൂസിക്കുള്ള അല്ലെങ്കിൽ അത്തരം ഡാൻസും പാർട്ടികളുമുള്ള സദസ്സുകളെല്ലാം ഉണ്ടാവും. അതിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഒരു വേള എൻ്റെ ദീൻ എന്നെ ഇതിനെ അനുവദിക്കുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധമോ ഒരു സങ്കടമോ നമുക്കുണ്ടാവുന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളോട് അടുക്കുമ്പോഴുള്ള ഒരു വിഭാഗത്തെക്കുറിച്ച് കൃത്യമായും ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ് അവസാനം പറഞ്ഞു വെക്കുന്നത് തൂബ ലില ഖുറബ എന്നാണ്. ഫതൂബ ലില ഖുറബ, അവർ എത്ര അപരിചിതത്വം സ്വീകരിക്കുന്നു അത്രത്തോളം അവർക്ക് മംഗളം, അവർക്ക് ആശംസകൾ നേരെയാണ് പ്രവാചകൻ. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഫോമോ എന്നൊക്കെ സൈക്കോളജിയിൽ പറയും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, നിങ്ങൾക്ക് മാറി നിൽക്കുമ്പോൾ എന്തോ ഒരു നഷ്ടം സംഭവിച്ചതുപോലൊരു തോന്നൽ, ഒരു ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമാണ് തൂബ ലില ഖുറബ. അങ്ങനെ മാറി നിൽക്കുമ്പോഴുള്ള എല്ലാ ക്ലേശങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകുമെന്നുള്ളത്. അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായും ഈ വിഷയത്തെ പറഞ്ഞു വെക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. സൂറത്തുൽ ഖസസിൽ 28:5 അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ്, വനുരീദു അന്ന മുന്ന അലല്ലദീന സ്തുദ്ഇഫൂ ഫിൽ അർദ് വനജഅലഹും അയ്മത വനജഅലഹും വാരിസീൻ എന്നാണ്. അവിടെ ഖുർആൻ പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിക്കുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു കൂടുതൽ ശക്തി നൽകുകയും ആ ശക്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവരെ നേതാക്കളാക്കുകയും അവരെ അള്ളാഹു ആ നാടിൻ്റെ അനന്തരാവകാശികളാക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇത് ഇങ്ങനെ നമ്മൾ പറയേണ്ട ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇങ്ങനെ ദീനിയായ കാര്യങ്ങളിലൊക്കെ മാറി നിൽക്കുമ്പോഴൊക്കെ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള തോന്നൽ പല ആളുകൾക്കും ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ തീർച്ചയായും ഈ ആയത്ത് നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ നമ്മൾ ഒന്ന് മാറ്റി നിർത്തപ്പെട്ടാൽ, നമ്മൾ അരികുവൽക്കരിക്കപ്പെട്ടാൽ, നമ്മൾ അടിച്ചമർത്തപ്പെട്ടാൽ അതിൻ്റേതായ ഐശ്വര്യവും അതിൻ്റേതായ പ്രതാപവും എല്ലാം അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുമെന്നുള്ള ഉറപ്പ് നമുക്ക് വേണം. ചരിത്രത്തിൽ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ വായിക്കുമ്പോഴെല്ലാം ദീനിനെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ ആ ഒരു നിമിഷത്തിൽ വലിയ നഷ്ടങ്ങൾ നമുക്ക് തോന്നിയേക്കാമെങ്കിലും ആ നഷ്ടങ്ങളെല്ലാം പിന്നീട് അള്ളാഹു നമുക്ക് തിരികെ നൽകുന്ന, അല്ലെങ്കിൽ ആ പ്രതാപം അള്ളാഹു നമുക്ക് നൽകി നമ്മളെ ഔന്നിത്യത്തിലേക്ക് എത്തുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ആ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. മൂന്നാമത്തൊരു കാര്യം നമ്മുടെ കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ അതീവ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുടുംബങ്ങളിലെല്ലാം പൊതുവിൽ ഈ ഇസ്ലാമികമായ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ മുസ്ലിം കുടുംബങ്ങളുടെ പൊതുവിലെ സാഹചര്യങ്ങൾ പുതിയ കാലത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ വലിയൊരു വേർതിരിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, മുസ്ലിം കുടുംബങ്ങളിൽ തന്നെ ഇസ്ലാമികമായ അധ്യാപനങ്ങളെ മുഴുവനായും ഫോളോ ചെയ്യേണ്ടതില്ല എന്നൊരു ചിന്തയുള്ള കൂട്ടരാണ്. അതൊക്കെ നമുക്ക് പാകത്തിന് മതി, നമ്മളധികം ഏറേണ്ട കാര്യമല്ല, നമ്മൾ ദീനും കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്കിടയിൽ നമ്മൾ ദീനിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും ഒരുപക്ഷെ അവർക്കൊരു വലിയ തീവ്രതയായി തോന്നുന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പറയാറുണ്ട്, ഹറാം ഈസ് ഹറാം നോ മാറ്റർ വാട്ട്. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഹറാം ഹറാമാണ്. എന്തെല്ലാം കാര്യങ്ങൾ, ഒരു പക്ഷേ ലോകത്തെ മുഴുവൻ ആളുകൾ അത് ചെയ്തു എന്ന് വരാം, പക്ഷേ ഹറാമ് ഹറാമ് തന്നെയാണ്. ഹലാൽ ഈസ് ഹലാൽ നോ മാറ്റർ വാട്ട്. അത് എന്ത് കാരണമുണ്ടെങ്കിലും ഹലാലാണോ, ആ ഹലാലിനെ അനുഭവിക്കാനുള്ള ആ ഒരു അനുമതി അള്ളാഹു നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കർമ്മങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സ്വീകരിക്കുന്ന സമയത്ത് അത് തീവ്രതയാണോ, അത് ഏറിയിട്ടുണ്ടോ, അത് പറയാൻ ആർക്കെങ്കിലും മടിയുണ്ടോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായൊരു നിലപാട് അവിടെ ആവശ്യമാണെന്നുള്ളതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ നോക്കിക്കൊണ്ട് നമുക്കൊരിക്കലും അത്തരം കാര്യങ്ങൾ നിലപാടെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി നോക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് ഉപദേശം നൽകുന്ന സമയത്താണ് ഇഹ്ഫദില്ലാഹ് യഹ്ഫളുക്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആ ഉപദേശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞതിൽ, ലോകത്തെ മുഴുവൻ ആളുകളും നിനക്കെതിരായി തിരിഞ്ഞാൽ പോലും അള്ളാഹു നിനക്കത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്തെങ്കിലും നന്മ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതിലൊരു യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹവേദികൾ, കുടുംബങ്ങളിലൊക്കെ നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചേരുന്ന സ്ഥലങ്ങളാണ് വിവാഹവേദികൾ. വിവാഹവേദികളിൽ പൊതുവിൽ ഇസ്ലാമികമായ പല നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആളുകൾക്കൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതൊക്കെ ഒരു ഡ്രൈ ആയ, അതൊന്നും വലിയ രസമില്ലാത്ത ആഘോഷങ്ങളായി മാറുന്നുള്ളതാണ്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ ദീനാണ് യഥാർത്ഥത്തിൽ അസിൽ, അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ എല്ലാ സ്വാഭാവികതയിലെയും ഉൾക്കൊള്ളുന്നുള്ളത്. അതുകൊണ്ട് മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരാഘോഷങ്ങൾക്കും അതിൻ്റെ രീതികൾക്കും യാതൊരു ഒരു ഇമ്പോർട്ടൻസും ഇല്ല എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. ഇപ്പോൾ ഫോട്ടോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ഈ കല്യാണങ്ങൾക്കൊക്കെ മുൻപ് കാലത്ത് മുസ്ലിം സൊസൈറ്റിയിൽ തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. മഹല്ലുകൾ എതിർക്കുന്നു, ഉസ്താദുമാർ എതിർക്കുന്നു. അപ്പോൾ ഇപ്പോഴൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തെടുത്ത് പല ആളുകളും പറയുന്നത് പണ്ടൊക്കെ നിങ്ങൾക്കിത് ഹറാമായിരുന്നല്ലോ, ഇപ്പോൾ നിങ്ങൾക്കിത് ഹലാലായോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് ഹറാമായത് എന്താണ് ഹലാലായത് എന്നുള്ളതൊന്നല്ല അവരുടെ വിഷയം, മറിച്ച് ദീൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അതിനെ ഫോളോ ചെയ്യുന്നിടത്തുനിന്ന് മാറി അവർ പറഞ്ഞ നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന സാഹചര്യം ഒരിക്കലും അതൊരിക്കലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ പറയുമ്പോൾ തന്നെയും ഇന്ന് പുതിയ കാലത്ത് ഈ ഫോട്ടോഗ്രഫിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളാണ് സുഹൃത്തുക്കളിൽ നടക്കുന്നത്. ഇപ്പോൾ ക്യാമറാമാൻമാർ വന്ന് ഈ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എല്ലാം അവരുടെ അംഗലാവണ്യങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്ന കല്യാണ ദിവസവും അതിൻ്റെ തലേ ദിവസങ്ങളിലുമെല്ലാം വലിയ രീതിയിലുള്ള ഫോട്ടോഷൂട്ടുകളും കൾച്ചറുകളും എല്ലാം ഉണ്ടാക്കിയ ആളുകളുണ്ട്. പക്ഷേ ഇന്ന് അത്തരം ലിബറലായിട്ടുള്ള ഫാമിലികൾ തന്നെ അതിനൊക്കെ പിൻവലിയുന്നു. അവർ പറയുന്നു അതൊക്കെ സേഫല്ല, ആരുടെയും കയ്യിൽ ഫോട്ടോ കിട്ടിയാൽ വലിയ അപകടമാണ്, അതൊക്കെ ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ ദീൻ ഒരു കാര്യം പറയുകയും അതിനെ എങ്ങനെ ന്യായീകരിക്കുകയും ചെയ്താലും അത്യാവസാനം എല്ലാം എത്തിച്ചേരുന്നത് ദീനിൻ്റെ, അള്ളാഹുവിൻ്റെ ആ ഒരു ദീനിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദീനിയായ നിലപാടുകൾ കുടുംബത്തിലെടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ സദസ്സുകളുടെ കാര്യത്തിലൊക്കെ നമുക്കൊരു സ്ട്രോങ് ആയ നിലപാട് വേണമെന്നുള്ളതാണ്. പലപ്പോഴും ഈ വിഷയത്തിൽ സംഭവിക്കുന്ന ഒരു അപകടം, തുടക്കത്തിലൊക്കെ പല കാര്യങ്ങളും ഇളവുകൾ നൽകി പിന്നീട് ദീനിനെ സ്വീകരിക്കുന്ന കാലത്തിൽ പല ആളുകൾക്കും തെറ്റുപറ്റുന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യമൊക്കെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ ആഘോഷിച്ചിരുന്നവരല്ലേ, പണ്ട് നമ്മൾ പല കാര്യങ്ങൾ തെറ്റ് ചെയ്തവരല്ലേ, പണ്ട് നിങ്ങളൊക്കെ ഇതിൽ പങ്കെടുത്തവരല്ലേ എന്നൊക്കെ ചോദിക്കുന്ന പല സാഹചര്യങ്ങളുണ്ടാവും. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, വാട്ട് എക്സിസ്റ്റഡ് ഇൻ ജാഹലിയ സ്റ്റേസ് ഇൻ ജാഹലിയ എന്നൊരു വാക്കുണ്ട്. സാധാരണ നമ്മൾ കുട്ടികൾക്കിനെ പറയുന്ന വാക്കാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജഹാലത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് അറിവില്ലാത്ത സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കും. അതൊന്നും നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങളുടെ വർത്തമാനകാലത്തെ നിങ്ങളുടെ പ്രസന്റിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നൊന്നേ അല്ല, നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെ നിങ്ങൾ മുൻപ് ചെയ്ത എന്ത് കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇപ്പോഴത്തെ നിലപാടുകൾ സ്വീകരിക്കരുത് എന്നുള്ളതാണ് അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ പറയും, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് അള്ളാഹുവിൻ്റെ കാരണത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. കാരണം നിങ്ങൾ ഇപ്പോൾ എന്ത് നിലപാടെടുക്കുന്നോ അതാണ് അത് നോക്കുക. ഫയുബദ്ദില്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അള്ളാഹു അങ്ങനെയാണെങ്കിൽ അത്തരം തിന്മകൾക്കും നിങ്ങൾ മുൻപ് ചെയ്ത അത്തരം നിലപാടുകൾക്കെല്ലാം അള്ളാഹു നന്മകളുടെ പ്രതിഫലം തരുന്നതാണ്. അപ്പോൾ നമ്മൾ മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മൊത്തത്തിൽ പറഞ്ഞത് സമകാലിക ലോകത്ത് ഇസ്ലാമിക വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നതിൽ ഒരു പ്രാക്ടീസിങ് നോൺ പ്രാക്ടീസിങ് താരതമ്യങ്ങൾ അങ്ങനെയുണ്ടല്ലോ. നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന മുസ്ലിമാണ് എന്നാൽ നമ്മൾ സിനിമയ്ക്ക് പോകുന്ന മുസ്ലിമാണ്, നമ്മൾ പാട്ട് കേൾക്കുന്ന മുസ്ലിമാണ് നമ്മൾ ഖുർആൻ ഓതുന്ന മുസ്ലിമാണ്, ഇങ്ങനെ ഒരു ദ്വന്ദ്വത്തെ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അത് മാത്രമല്ല അതൊന്നും തന്നെ നിലനിൽക്കുന്ന സസ്റ്റൈനബിളായ ഒന്നായിരിക്കില്ല എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അത്തരം ഉൾക്കൊള്ളലുകൾ നമ്മളെ എത്തിക്കേണ്ടത് വളരെ ബോൾഡായ നിലപാടുകളിലേക്കായിരിക്കണം. ആ ഒരു കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ തയ്യാറാവില്ല എന്ന് ഉറപ്പിക്കുക. എന്നാൽ തീർച്ചയായും ദീനിൻ്റെ അത്തരം നിലപാടുകൾ മറ്റുള്ളവരെ അലോസരപ്പെടുത്തി അവരെ ദീനിൽ നിന്ന് അകറ്റാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി നമുക്കുണ്ടാവണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരുപാട് ആളുകൾ അടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, താങ്കൾ സോഫ്റ്റാണ്, പ്രവാചകൻ്റെ സംസാരവും പ്രവാചകൻ്റെ ഇടപെടലുകളും എല്ലാം സോഫ്റ്റാണ്, അതുകൊണ്ട് എന്ത് നിലപാടുകളാണെങ്കിലും അതിലൊരു ഹിക്കുമത്ത്, അതിലൊരു മൗഇലത്ത്, നമ്മളൊരു ഒരു ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയും ഒരു യുക്തിയുമെല്ലാം സ്വീകരിച്ചുകൊണ്ട് ആ ഒരു സദസ്സിനെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം, അങ്ങനത്തെ ആളുകളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, അവിടെ ഒരു പ്രശ്നവൽക്കരിച്ച് അതിനെയെല്ലാം വലിയ രീതിയിലുള്ള ഒരു പർവ്വതീകരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് അവർ പിന്നീട് ദീനിലേക്ക് അടുക്കാനുള്ള സാഹചര്യം പോലും ഇല്ലാതാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ആ ദീൻ നസീഹ എന്ന് പറയുന്ന നമുക്കെല്ലാവർക്കും ആ ഒരു ദീൻ നസീഹത്താണ് എന്ന ഓർമ്മയോട് കൂടിയായിരിക്കണം ഈ നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ്, അവരുടെ ക്യാമ്പസുകളിൽ അവർ പോകുമ്പോൾ സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും അവർ സ്വീകരിക്കുന്ന നിലപാടുകളിൽ അവർക്ക് ഒറ്റപ്പെടലുകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് കുടുംബ ബന്ധങ്ങളിലാണ്, അവിടെ നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മൾ തുടക്കം മുതലേ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതും പഴയ നിലപാടുകളെ വെച്ചുകൊണ്ട് പുതിയ നിലപാടുകൾ വിലയിരുത്തുന്ന ആളുകളോട് നമുക്ക് നോ എന്ന് പറയാൻ, ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല എന്ന് പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
2: മാഷാഅല്ലാ തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാമിക നിലപാടുകൾ കുടുംബത്തിൽ. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് ഷംജാസ് കെ അബ്ബാസ്.
6: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840,
2: പീസ് റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. തൂഫാനും വീര്യം കുറഞ്ഞ മദ്യവും ഭാഗം രണ്ട്, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗം. ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് ഒട്ടുമൽ, ഷമീൽ മഞ്ചേരി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
7: എന്താണ് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ള മുജീബ്?
8: ഓപ്പറേഷൻ തൂഫാൻ, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ഏറ്റവും വളരെ ഗംഭീരമായി എല്ലാവർക്കും ആശയും പ്രതീക്ഷയൊക്കെ നൽകുന്ന ഒരു വലിയൊരു സംവിധാനമാണ്. മാത്രമല്ല ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരി, അതിനെ തടയിടാൻ ഇതിന് സാധിക്കും എന്നതിൻ്റെ തെളിവ് ധാരാളം അറസ്റ്റുകൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നടന്നു. മാത്രമല്ല ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഇത്രയും ആളുകൾ വലച്ചിട്ടുണ്ട് എന്ന് പിന്നീട് ഇത് എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത്. ഇതിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ വളരെ രസകരമായിട്ടാണ് തോന്നിയത്. ഡിജിറ്റൽ പ്രതിരോധം വരെ ഇതിലുണ്ട്. ഇതിൻ്റെ വ്യാപനം തടയാൻ വേണ്ടി ഡിജിറ്റൽ പ്രതിരോധം വരെ ഇത് സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വകുപ്പുകൾ അതിൻ്റെയൊക്കെ ഒരു ഏകീകരണവും അവർ പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഒരു പ്രൊജക്റ്റായിട്ടും, പിന്നെ വിദ്യാർത്ഥികളെ തന്നെ ഇപ്പോൾ പിന്നെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി നിലകൊള്ളാനുള്ള സംവിധാനം ഇതിലുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടി UDF ശ്രമിക്കുമ്പോഴും, ഇപ്പോൾ പിടിക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെക്കുറിച്ച് പറയുന്നത് അവർ ഏറ്റവും താഴെക്കിടയുള്ള ആളുകളാണെന്നാണ്. ഇതിൻ്റെ ശരിയായ കണ്ണികൾ ഇപ്പോഴും വലച്ചുകൊണ്ടിരിക്കുന്നു, അവരെ പിടിക്കപ്പെട്ടിട്ടില്ല. സാമ്പത്തികമായ എല്ലാ നിലക്കുള്ള മേന്മയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഇതിൻ്റെ വിതരണക്കാരായിട്ടും കച്ചവടക്കാരായിട്ടും സമൂഹത്തിലുണ്ട് എന്നത് വലിയ ഒരു കാര്യമായിട്ട് തന്നെ കാണുകയും ഗവൺമെൻറ് അത്ര ഗൗരവത്തിലെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് നേരത്തെ മാഷ് വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ ഇതിലെ പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവർ പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് ഇപ്പോൾ ജി എസ് ടിൻ്റെ പിന്നെ അത് അന്വേഷണം കാരണമായിട്ടുള്ളൊരു താൽക്കാലികമായിട്ടുള്ളൊരു ക്രമീകരണം മാത്രമാണ് എന്നാണ് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്.
9: അതേപോലെ തന്നെ നേരിട്ട് കിട്ടുന്നൊരു ഫണ്ട് പോലാണ്.
8: ആ അതേപോലെ തന്നെ പിന്നെ എൽ ഡി എഫിൻ്റെ ഒരു മദ്യനയത്തിൻ്റെ ഒരു തുടർച്ചയാണ് എന്നുള്ളത് കൊണ്ടുള്ളൊരു പ്രയാസം അവർ പറയുന്നുണ്ട്. അതുപോലെ പുതിയൊരു അബ്കാരി ചട്ടം കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ഈ ലഹരി അത് പിന്നെ അത് സിന്തറ്റിക് ലഹരികളൊക്കെ കുറയ്ക്കാൻ വേണ്ടി അത് കാരണമാണെന്ന് പറഞ്ഞു. പിന്നെ വരുമാന വർധനവ് പറയുന്നുണ്ട്. അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള അതിൻ്റെ ഒരു ഒരു
9: ക്ഷേമം
8: ക്ഷേമം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും വലിയ ഫലം ലഭിക്കുന്ന സംവിധാനമാണ് ശരിക്ക് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് എന്നുള്ള ഒരു ദുർന്യായം. കഴിഞ്ഞ കാലങ്ങളിൽ മദ്യനയത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്ന മദ്യവിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ആളുകളും മാനവികതയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ ന്യായം കേട്ട് മടുത്തതാണ്. എന്നിട്ട് അത് പിന്നെ യു ഡി എഫ് ഗവൺമെൻറ് തന്നെ അത് മുന്നോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ മദ്യത്തിനെതിരെ ശബ്ദിച്ചതാണ് യഥാർത്ഥത്തിൽ ആളുകളുടെ പിന്തുണ കിട്ടാൻ ഒരു കാരണമെന്നുള്ളത് ഒരു മനസ്സിലാക്കാതെ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആരോഗ്യരംഗത്തുള്ള പ്രശ്നം എന്താണ്? ആരോഗ്യം പിന്നെ വീര്യം കുറഞ്ഞത് കുടിക്കുമ്പോൾ വീര്യം കൂടിയത് കുടിച്ചാലുണ്ടാകുന്ന ആ പ്രത്യാഘാതം കുറയ്ക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ വീര്യം കുറഞ്ഞത് ഇപ്പോൾ കുടിക്കാൻ വേണ്ടി പോകുന്നതും ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതും പുതിയ ആളുകളാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നിലവിലുള്ള വീര്യം ഉപയോഗിച്ചുകൊണ്ട് വീര്യമുള്ള കള്ള് കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം താഴോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാലോ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇതിൻ്റെ അപകടങ്ങളെയും അതുപോലെ മദ്യ വ്യാജ മദ്യ ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണവും പഠനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർ കുടിക്കുന്ന മദ്യത്തിൽ വീര്യമില്ല എന്ന് കാണുമ്പോഴാണ് തേളും അതേപോലെ തന്നെ വിഷപ്പാമ്പൊക്കെ ഇട്ടുകൊണ്ട് വീര്യം കൂട്ടിയിട്ട് കുടിച്ച് അങ്ങനെ കുടൽ നാശമായി അങ്ങനെ മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായത് കൊണ്ടാണ് ശുദ്ധമായ കള്ള് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് ഒരു ഗവൺമെൻറ് ഗൗരിയമ്മയെ പോലുള്ള ആളുകൾക്ക് പറഞ്ഞതാണ്. ഇതൊക്കെ അനുഭവവേദ്യമായി നമുക്ക് തോന്നിയിട്ടും ഇപ്പോഴും ആ ഒരു ദുർന്യായം പറയുന്നതിലെ വളരെ വലിയ ഒരു പിന്നെ ഒരു പ്രയാസം ശരിക്ക് ആളുകൾക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് ഇതിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഭരണരംഗത്തുള്ള ആളുകൾ ഇത്തരം ദുർന്യായങ്ങൾ ഒഴിവാക്കി പരിപൂർണമായ മദ്യനിരോധനം അത് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ശരി. ഇപ്പോൾ സുധീരൻ്റെ വിഷയം പറഞ്ഞല്ലോ, സുധീരൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു, മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തു കഴിഞ്ഞു, ഇതിനെതിരെ ഈ നയത്തിനെതിരെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. പിന്നെ മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ആ നികുതി സംവിധാനം 250% നികുതിയാണ് ചുമത്തിയിട്ടുള്ളത് വിദേശ മദ്യങ്ങൾക്കൊക്കെ. അതിപ്പോൾ യു ഡി എഫ് 120%, അത് പിന്നെ 10 മുതൽ 20% വരെ വീര്യമുള്ളതിനെ അതിൽ 170% ആയിട്ടാണ് അവർ നികുതി നിശ്ചയിച്ചിട്ടുള്ളത്. 251% നികുതി നിശ്ചയിച്ച അത്തരം മദ്യം കമ്പനികളൊക്കെ ഇവിടെ വിൽപ്പന നടത്താതെ അവർ പൂട്ടിപ്പോവാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. ഇപ്പോൾ അത് നേരെ 120 ലേക്ക് 170 ലേക്ക് മാറുമ്പോൾ വ്യാപകമാകും ഇനി മദ്യം. അതിനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഇത്. അതുകൊണ്ട് ശക്തമായി സ്പോട്ട്ലൈറ്റിൻ്റെ ഒരു ആവശ്യമായി തന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന് പിന്തിരിയുകയും പാടെ നിരോധിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ്.
9: അല്ല, അതിലൊരു ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ചില നമ്മുടെ എക്സൈസ് മന്ത്രിയും പോലീസ് മന്ത്രിയും ഒക്കെ അറിയുന്നതിന് കൊണ്ട് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ഈ അടുത്തൊരു ദിവസം ഒരു പോലീസ് ഓഫീസറോട് അദ്ദേഹം ഈ കേസുകൾ തന്നെ പിടിക്കുന്നതിൽ വളരെ പ്രാഗൽഭ്യവും അത്തരത്തിൽ പലപ്പോഴും അന്വേഷണങ്ങൾക്ക് നിശ്ചയിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ ലഹരി പിടിക്കുന്നത് പ്രത്യേകിച്ച് MDMA പോലുള്ള സാധനങ്ങൾ പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ്. കാരണം ഇത് വളരെ നമുക്കറിയാം മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. ഇത് അത് കൃത്യമായിട്ടുമുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമാണ് പലപ്പോഴും പിടിക്കാൻ കഴിയുക. ഇത് പിടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ വെച്ച് മാസ്റ്റർ തയ്യാറാക്കണം. അപ്പോൾ അവിടെ ഈ പ്രതിയെ ആലോചിച്ച് നോക്കും, ഈ പ്രതിയെ ഇവിടുന്ന് കിട്ടിച്ചാൽ പ്രതി അവിടെ വെച്ചുകൊണ്ട് ഇത് മാസ്റ്റർ തയ്യാറാക്കണം എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ CI ഒക്കെ സാന്നിധ്യം വേണം. അപ്പോൾ വിളിച്ചു വരുത്തണം. ഇവർ വരുന്നവരെ ആദ്യം ഇത് കാത്തു നിൽക്കണം. അത് കഴിഞ്ഞ് അതിവിശദമായിട്ടുള്ളൊരു റിപ്പോർട്ടാണത് ഈ മാസ്റ്റർ എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നാൽ കേസ് തള്ളി പോകും. അതുകൊണ്ട് തന്നെ രണ്ട് നിലയ്ക്ക് ഈ കേസുകൾ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ഒന്ന്, ഏതെങ്കിലും പിടിക്കുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം ഇത് അത്ര എവിടെയെങ്കിലും ലൂപ്പുകൾ സംഭവിച്ചത്. രണ്ട്, ഇതിനായിട്ടുള്ള വക്കീലന്മാരാണുള്ളത്. ആ വക്കീലന്മാരത് കലക്കി കുടിച്ച ആളുകളാണ്. അവരെ സംബന്ധിച്ചോളം ആ ലൂപ്പുകൾസ് കണ്ടുപിടിക്കുക ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവരത് വെച്ചുകൊണ്ട് വാദിക്കുകയും പ്രതികളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. മറ്റൊന്നെന്താ വെച്ചുകഴിഞ്ഞാൽ, ഈ സാധനങ്ങൾ ഇങ്ങനെ കിടത്തുകളും നമ്മൾ MDMA ഒന്നും കൊണ്ടു കൊടുത്ത് കാര്യമില്ല. അത് ലാബിലേക്ക് അയക്കണം. ഏത് ഹൈദരാബാദിലൊക്കെയുള്ള ലാബിലേക്ക് അയച്ച് ഈ സാധനത്തിൻ്റെ റിസൾട്ട് വരണം. ഒരു 5-6 മാസം കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ വീര്യം പോയത് പലപ്പോഴും ഇത് MDMA ആണെന്ന് തിരിച്ചറിയാൻ പറ്റൂല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാബിലെ റിപ്പോർട്ടെന്ന് പറയുന്നത് ഇത് കെമിക്കലാണെന്ന് വ്യക്തമല്ല എന്നാക്കാനും. ഈ സ്റ്റാമ്പിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ വെയിലത്ത് കാണിച്ചാൽ എന്ത് ചെയ്യും ഇത്? അപ്പോൾ ഇത് പലപ്പോഴും പ്രതികൾക്കും അറിയാം, ബാക്കിയുള്ളവർക്കും ഒക്കെ അറിയാം. ഇതിനെ വളരെ പെട്ടെന്ന് വീര്യ നശിപ്പിച്ച് കളയാൻ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിയുന്ന പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന പോലീസുകാർക്കും എക്സൈസ് ഇത് ആത്മാർത്ഥതയുള്ളവർക്ക് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക എന്നുള്ളത് സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാർ നിർബന്ധമായും ശ്രദ്ധിക്കണം. അതിനെ ലഘൂകരിക്കുകയും തെറ്റു ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കാൻ വേണ്ട പഴുതുകളില്ലാത്തൊരു സംവിധാനം ഉണ്ടാക്കുകയാണ്. ഇനി വേറൊരു പക്ഷം എന്താ വെച്ചാൽ, ഈ പിടിക്കപ്പെട്ടു നിൽക്കുക, ഈ പിടിക്കപ്പെട്ടവനെ സംബന്ധിച്ചോളം പിന്നെ രക്ഷപ്പെടാനുള്ള ഒരേ വഴി ഈ വക്കീലിനെ സമീപിക്കണം. ഈ വക്കീലന്മാർ വലിയ ഫീസാണ് ഹാജരാക്കുക, അല്ല മറ്റേ അവർ പിന്നെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് കിട്ടണം, ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം വഴി എന്തുമാത്രമുള്ളൂ, ജാമ്യം കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ രംഗത്തേക്ക് ഇറങ്ങുക. കാരണം ഇത്രയും വേഗത്തിൽ പൈസ കിട്ടുന്ന ഒരു മാർഗവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു തരം വല്ലാത്തൊരു ട്രാപ്പാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിനൊരു പരിഹാരം കൂടെ സർക്കാർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്.
7: തീർച്ചയായിട്ടും വ്യക്തമായ വളരെ ക്ലിയറായ മദ്യ നിരോധനത്തിലേക്ക് തന്നെ സർക്കാർ പോകേണ്ടതുണ്ട് എന്നു തന്നെയാണ് സ്പോട്ടിലേറ്റ് ആവശ്യപ്പെടുന്നത്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്തമായ ഭാഗം, തൂഫാനും വീര്യം കുറഞ്ഞ മദ്യവും, ഭാഗം 2. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് മുജീബ് ഒട്ടുമൽ, ഷമീൽ മഞ്ചേരി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.
10: ഞാനൊരു കഥ പറയാം. രണ്ടാളുകൾ തമ്മിൽ പരസ്പരം നല്ല സുഹൃത്തുക്കളാണ്. ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന രണ്ടാളുകളാണ്, ചെറിയ മിഠായി കച്ചവടം നടത്തുന്ന രണ്ടാളുകൾ. അപ്പോൾ തമ്മിൽ എന്തോ ചില പ്രയാസങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ അവർ തമ്മിൽ വഴക്കുകൂടുകയാണ്. അങ്ങനെ വഴക്കുകൂടി ആദ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര അസഭ്യവർഷങ്ങളിലേക്കെത്തി. ആദ്യം കുറച്ച് പറഞ്ഞു, പിന്നെ അങ്ങനെയാണല്ലോ വഴക്കാവുമ്പോൾ. പിന്നെ അങ്ങോട്ടും ഒന്ന് പറഞ്ഞു, ഇങ്ങോട്ടും രണ്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഭയങ്കര തെറിയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത് കേൾക്കാൻ പറ്റാതെ എന്ത് ചെയ്തു, അവർ കുറച്ചങ്ങനെ മാറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ തെറി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഇടയിൽ ഒരാൾ അടുത്താളെ മിഠായി ഭരണിയിലുള്ള ഭരണി പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ള മിഠായി എടുത്ത് പുറത്ത് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ അയാൾ പുറത്തുള്ളതും വലിച്ചെറിയാൻ തുടങ്ങി. അപ്പോൾ ആ മിഠായി പുറത്തെറിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, മിഠായി എടുത്തിട്ട് ഓരോ എല്ലാവരും പോയി. അങ്ങനെ വലിച്ചെറിഞ്ഞ സാധനമല്ലേ. കുറേ കഴിഞ്ഞ് ഇവരുടെ ഇതൊക്കെ അവിടെ അടങ്ങി. അപ്പോഴാണ് ഒരാൾ പറഞ്ഞത്, നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെയുള്ളത് ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് പുറത്ത് വരുന്ന സമയമാണത്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നേരത്തെ നിങ്ങളൊക്കെ പുറത്തിട്ടു, അത് കഴിഞ്ഞിട്ട് പുറത്തൊരു മിഠായി ഭരണിൻ്റെ ഉള്ളിലുള്ളതും അങ്ങനെയാണ്, ഉള്ളിലുള്ളത് പുറത്ത് കിട്ടുമല്ലോ. അത് മിഠായി ആയതുകൊണ്ട് ആളുകൾക്ക് എന്ത് ചെയ്തു, അത് സ്വീകരിക്കാൻ പറ്റി, അതൊരെടുത്ത് പോവുകയും ചെയ്തു. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളത് ഈ ഇതുണ്ടല്ലോ, തെറികൾ, അതാരും സ്വീകരിക്കില്ല. അപ്പോൾ ആളുകളായി നിന്ന് മാറിയൊന്നും ചെയ്തു എന്നിട്ടുള്ളൊരു ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി, ഒരു മനുഷ്യൻ എന്ന വ്യക്തി, ആ വ്യക്തി കടന്നു വന്ന വഴികളിൽ അയാൾ അയാളുടെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെന്ന വ്യക്തിത്വം, ആ വ്യക്തിത്വം എപ്പോഴും നമുക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളെപ്പോഴും നമ്മളെ മനസ്സിലാക്കുക, അയാളുടെ ഒറിജിനൽ സ്വഭാവം, ഒറിജിനൽ രൂപം, അത് പ്രകടമാവുക അയാളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, ഇമോഷണൽ ത്രട്ട് വരുമ്പോഴാണ്. അപ്പം മനസ്സിലാവും, ഇതാണ് ഇയാളില്ലേ, അയാളുടെ ഉള്ളിലുള്ള സ്വഭാവം ഇതാണ്, അയാളെ അത്രയും വൃത്തികേടുകളാണ് പുറത്തേക്ക് വരുന്നത്, തെറിയാണ് സംസാരിക്കുന്നത്. അപ്പം അത് അയാൾ ഉള്ളിൽ വെച്ച അയാളെ വ്യക്തിത്വം അതാണ്. അപ്പം തമ്മിൽ കച്ചറ കൂടുമ്പോഴാണ് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞില്ല. അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജനം അറിയും. നമ്മളെന്താ എന്നുള്ളത്. അപ്പം നമുക്കവിടെ അവിടെയാണ് ഇസ്ലാമികമായിട്ടുള്ള ഒരു ഒരു ഒരു പാഠം, ഒരു മനുഷ്യനെ മനുഷ്യനാക്കി രൂപപ്പെടുത്തുന്ന വൈകാരികമായ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ആ നിയന്ത്രണങ്ങളില്ലാത്ത ഒരാൾ, അയാൾ എന്ത് പൊലിവുള്ള വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല, അയാളെപ്പോഴും ഈ ക്ഷോഭം എപ്പോഴാണ് അയാൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റൂല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പം നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്ന സമയം ഉണ്ടാവാറുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം.
11: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് അറിയാമെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് അദ്ദേഹവുമായി യാത്ര പുറപ്പെടുക എന്നുള്ളത്. അപ്പം യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ എല്ലാ ഇമോഷനിലൂടെയും നമ്മൾ കടന്നു പോകും. രണ്ടാമത്തെ അദ്ദേഹവുമായി പണമിടപാട് നടത്താനവർ. അപ്പോൾ ഇത് രണ്ടും എന്താ പറയുക, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഇമോഷൻ എവിടെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരാളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ച്. അല്ലെങ്കിൽ അദ്ദേഹം ഒരു മുഖമൂടി അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്.
10: ആ മുഖമൂടി, പൊയ്മുഖം വീണ് പോകുന്നപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവം, മറ്റൊന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ,
11: അതെ,
10: എന്തെങ്കിലും ഒരു അയാൾക്ക് അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിനോട് അയാൾ അങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചു പോകും. അപ്പം മനസ്സിലാവും, ആ ഇതാണ് ഇയാളല്ലേ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വൈകാരികമായ ഇതുണ്ടെങ്കിലും ആ വൈകാരികമായ തലങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അവൻ ഉൾക്കൊണ്ടിട്ടുള്ള ദീൻ. ആ ദീന് കൊണ്ട് അവൻ്റെ സ്വഭാവത്തെ നന്നാക്കാൻ അവന് പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
12: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
13: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ റിയാദു സ്വാലിഹിൻ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഏതാണ് റിബാത്ത്? നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
14: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ മസ്ജിദുകളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ബാബിൽ നിന്ന് 1059-ാമത്തെ ഹദീസ് അബൂ ഹുറൈറയിൽ നിന്ന് റിവായത്ത് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിച്ചു, അല അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖത്വായ വയർഫഉ ബിഹി ദറജാത്ത്. പദവികൾ ഉയർത്തപ്പെടുന്നതും പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുന്നതുമായ കാര്യത്തെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ എന്ന്. സ്വഹാബത്തതിന് അള്ളാഹുവിൻ്റെ ദൂതരെ, അതെ, ഞങ്ങൾക്കറിയിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിപ്പറയുകയുണ്ടായി. ഇസ്ബാഉൽ വുദൂഇ അലൽ മക്കാരിഹ്, ഒന്ന്, ശക്തമായ തണുപ്പുള്ള അതല്ലെങ്കിൽ ശരീരത്തിന് വേദനയുള്ള സമയങ്ങളിലൊക്കെ പൂർണ്ണമായ വുദു, ഇസ്ബാഉൽ വുദു. രണ്ടാമത്തേത് മസ്ജിദുകളിലേക്ക് കാലടികൾ അധികരിപ്പിക്കുന്നത്. മൂന്നാമത്തേത് ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്നത്. ഈ മൂന്ന് കർമ്മങ്ങളും ഈ മൂന്ന് കാര്യങ്ങളും അത് റിബാത്താണ്, മൊറാബേത്വത്വം ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്നതിന് തുല്യമാണ് എന്ന്. സഹോദരങ്ങളെ, ഇസ്ബിറു വസ്വാബിറു വറാബിത്തു സൂറത്തു ആലു ഇംറാനിലെ അവസാന വചനമാണ്. നിങ്ങൾ ക്ഷമിക്കൂ, ക്ഷമയിൽ മുന്നേറൂ. അവിടെ വറാബിത്തു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ബന്ധിക്കപ്പെട്ടുകൊണ്ട് അവൻ്റെ മാർഗത്തിൽ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. പുണ്യങ്ങൾ നേടിയെടുക്കാൻ, പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹുവിൻ്റെ സ്വർഗീയ ഭവനത്തിൽ, സ്വർഗീയ ആരാമത്തിൽ, സ്വർഗീയ ഭവനങ്ങളിൽ, ഉന്നതങ്ങളിൽ സ്ഥാനം ലഭിക്കാൻ അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും അശ്രാന്ത പരിശ്രമവും ആവശ്യമാണ് എന്നത് ഇതറിയിക്കുന്നു. ക്ഷമയുള്ളവർക്കേ ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഖത്വീഅത്തിൻ്റെ ജംആണ്, ബഹുവചനമാണ് ഖത്വായ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായ കമാ ബാഇദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. നമ്മൾ പ്രാരംഭ പ്രാർത്ഥനയിൽ പറയാറുണ്ട്, ഖത്വീഅത്ത് തെറ്റാണ്, അബദ്ധമാണ്, പിഴവുകളാണ്. ഖത്വായ അത് തിന്മകളാണ്, തെറ്റുകളാണ്, പാപങ്ങളാണ്. അത് മഹായംഹ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുക, അത് ഇറേസ് ചെയ്ത് കളയുക, അതില്ലാതാക്കുക. മനുഷ്യന്മാരാണ് കുല്ലു ബനീ ആദം ഖത്താഉൻ വഖൈറുൽ ഖത്താഇന അത്തവാബുൻ. മനുഷ്യന്മാരൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ് ആദം സന്തതികൾ. തെറ്റ് സംഭവിക്കാത്തവരായില്ല, അമ്പിയാക്കളാണ് മഅസൂമീങ്ങൾ, അമ്പിയാ മുർസലുകൾ. അവർ തിന്മകളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെട്ടവരാണ്. എന്നാൽ ബാക്കി മനുഷ്യന്മാർക്കൊക്കെ തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ ആ തെറ്റുകൾ മായ്ച്ചു കളയാൻ അള്ളാഹു സുബ്ഹാനഹു വതാല ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, നന്മകൾ കൊണ്ട് തിന്മകൾ മായ്ച്ചു കളയും, ഇല്ലാതാക്കും, അത് പോക്കിക്കളയും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം ലഭിക്കണം, ഉന്നതമായ സ്ഥാനങ്ങൾ, ദറജകൾ ഉയർത്തപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിന് സഹോദരങ്ങളെ, അതിനുതകുന്ന കാര്യങ്ങളാണിവിടെ ഉണർത്തിയത്. ഫമിന റിബാത്തുൽ ഇനായ ബിസ്സലാ വൻസിലാരിഹ, നമസ്കാരം, ആ റിബാത്ത് ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്ന പ്രതിഫലം ലഭിക്കാൻ നമസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി കാത്തിരിക്കുക. ഒരു നമസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നതിന് അങ്ങേയറ്റത്തെ ജമാഅത്ത് നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട്, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് അതിനുവേണ്ടി ഇരിക്കാൻ അങ്ങേയറ്റത്തെ ക്ഷമ വേണം. മനസ്സിന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ റബ്ബിനോട് അങ്ങേയറ്റം ചേർത്ത് വെച്ചവർക്കേ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ നാടിന് വേണ്ടി കാവൽ നിൽക്കുന്നു, ഇസ്ലാമിക സൈന്യങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്നു. അത് വലിയ സ്വാലിഹായ ഒരു അമലാണ്. അതേപോലെ തന്നെയാണ് സഹോദരങ്ങളെ, നമ്മളെ കെട്ടിയിട്ട പോലെ മസ്ജിദുകളിൽ കാത്തിരിക്കുക ജമാഅത്തിന് വേണ്ടി. ഒരു നമസ്കാരം കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞിട്ട് പോവാം, അതിനു വേണ്ടി കാത്തിരിക്കുന്നു, അത് നിർവഹിക്കാൻ വേണ്ടി, ജമാഅത്തായി നിർവഹിക്കാൻ. അതെല്ലാം റിബാത്തിൻ്റെ ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊന്ന് പഠിപ്പിക്കപ്പെട്ടത് ഇസ്ബാഉൽ വുദു അലൽ ഫിൽ മക്കാരിഹ്, ശക്തമായ തണുപ്പ് അല്ലെങ്കിൽ തണുപ്പുള്ള വെള്ളം, ആ സന്ദർഭത്തിൽ വുദു ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോഴും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വുദു കൃത്യമായി നിർവഹിക്കുക, നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി. മറ്റു റിവായത്തിൽ, മറ്റു ഹദീസിൽ കാണാം, ഫിസ്സബറാത്ത് അൽ മക്കാരിഹ് എന്നുള്ളത് വഖ്തുൽ ബർദ്, ശക്തമായ തണുപ്പുള്ള സമയങ്ങളിൽ. സ്വാഭാവികമായും മനുഷ്യന്മാർ അലസരാകുന്ന, മടി കാണിക്കുന്ന ഒരു സന്ദർഭമാണ്. ശക്തമായ തണുപ്പുള്ള, മഴയുള്ള ആ ഒരു സമയങ്ങളിലൊക്കെ എഴുന്നേറ്റുകൊണ്ട് വുദു ചെയ്ത് നമസ്കരിക്കുക എന്നുള്ളത് അത് ഈമാനുള്ള ആളുകൾക്ക് സാധ്യമാവുകയുള്ളൂ, സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പിശാചിനോടുള്ള ഒരു ജിഹാദ് തന്നെയാണ്. നമ്മുടെ മനസ്സ് തിന്മകളിലേക്ക് തോന്നിപ്പിക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട്, അതിജയിച്ചുകൊണ്ട്, പിശാചിൽ നിന്ന്, പിശാചിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്നതായ ആ ഒരു മൻസിലത്തിലേക്ക് എത്തിപ്പെടാൻ ഈ കാര്യങ്ങൾ ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറഞ്ഞു, ഫദാലിക്കും ഒരു റിബാത്ത്, കേൾക്കുന്ന ആൾക്ക് ആ ഒരു കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളുടെ മഹത്വം അത് ശക്തിപ്പെടുത്തി പറയാൻ വേണ്ടി, അത് മനസ്സിലാക്കാൻ വേണ്ടി, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉണർത്തിയിട്ടുള്ളത്, ശക്തമായി ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, വുദു ചെയ്യുന്നതിലൂടെയൊക്കെ എത്രയോ പ്രതിഫലമാണ്, പാപമോചനവും അതുപോലെ തന്നെ പുണ്യവുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു വിശ്വാസി, ഒരു മുസ്ലിം ഏറ്റവും നന്നായി വുദു ചെയ്യുന്നു. യുഹ്സനുൽ വുദു, ഇസ്ബാഉൽ വുദു, ഇത്മാമുൽ വുദു എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് രണ്ടരക്കാത്ത് നമസ്കരിക്കുന്നു, റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട്, വേറൊന്നും അവന് വുദു ചെയ്യുന്നു, നന്നായി വുദു ചെയ്തിട്ട് രണ്ടരക്കാലത്ത് നമസ്കരിച്ചാൽ അവന് സ്വർഗം നിർബന്ധമാവാതിരിക്കുകയില്ല. എത്രത്തോളം പ്രതിഫലമാണ് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ. ഒരു ഉദു കഴിഞ്ഞ് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിച്ചാൽ ഇല്ല ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി സമാനിയ യദ്ഖുലുമിൻ അയ്യഹാശ, സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുന്ന മഹത്തായ ഒരു കർമ്മമാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണ് മസ്ജിദുകളിലേക്ക് കാലടികൾ അധികരിപ്പിക്കുക എന്നുള്ളത്. മസാജിദുകളിൽ വെച്ചുകൊണ്ടാണ് ജമാഅത്ത് നമസ്കാരം നിർവഹിക്കപ്പെടേണ്ടത് നിർബന്ധമായും. അതിൻ്റെ പ്രാധാന്യം സ്വഹാബത്ത് അത് നിർവഹിക്കുവാൻ വേണ്ടി ഏറെ പ്രാധാന്യം നൽകിയിരുന്നു, താല്പര്യം കാണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വാഹനങ്ങൾ പോലും എടുക്കാതെ ദീർഘമായി നടന്ന് അവർ പള്ളിയിലെത്തി ആ കാലടികൾക്ക് നാളെ പരലോകത്ത് തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും പദവികൾ ഉയർത്തപ്പെടാനും കാരണമാകുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. സഹോദരങ്ങളെ, മറ്റുള്ളവൻ്റെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വത്തും ശരീരവും സമ്പാദ്യവും ആയുസ്സും സമയവുമെല്ലാം വിനിയോഗിക്കുന്ന എത്രയോ വിഡ്ഢികളായ ആളുകൾ സമൂഹത്തിൽ കാണാം. നമസ്കാരത്തിന് സമയമായിട്ടും മസ്ജിദുകളിലേക്ക് പോകാൻ അവരുടെ മനസ്സുകൾ പാകപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ദുനിയാവിനു വേണ്ടി സ്വന്തം ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്നതായ വിഡ്ഢികളായ ആളുകൾ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് കൂട്ടായി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും നാളെ ആഖിറത്തിൽ റബ്ബിൻ്റെ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാനും അവിടെ പദവികൾ ലഭിക്കാനും നമ്മൾ നിർവഹിക്കേണ്ടുന്ന കാര്യം അള്ളാഹു ഇഷ്ടപ്പെടുന്നതായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാധാന്യം പഠിപ്പിച്ചതായ കാര്യങ്ങളാണ്. നമുക്ക് വരാനും പോകാനും നടക്കാനും കാത്തിരിക്കുവാനുമെല്ലാമുള്ള ഏറ്റവും മഹത്തായ ഇബാദത്ത് അത് നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ആ സ്വലാ എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കേറെ പ്രാധാന്യമുണ്ട്. വീട്ടിൽ നിന്ന് വുദൂ ചെയ്തു പോവുക, അള്ളാഹുവിൻ്റെ പള്ളികളിലേക്ക്, അള്ളാഹുവിൻ്റെ മസ്ജിദുകളിലേക്ക് ഫർളായ നമസ്കാരങ്ങൾ, അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അവിടെയൊക്കെ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, അവൻ്റെ ദറജകൾ ഉയർത്തപ്പെടുന്ന കാര്യമാണ്. അത് വലിയ സദഖയാണ്. ഇങ്ങനെയൊക്കെ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് സഹോദരങ്ങളെ, മസ്ജിദുകളുമായുള്ള ഒരു മനസ്സിണങ്ങിയ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ് എന്ന് പറഞ്ഞല്ലോ, ഏഴ് വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണൽ ലഭിക്കുന്നവരായ ആളുകളിൽ ഒരു കൂട്ടർ അത്തരത്തിലുള്ള ആളുകളാണ്. അവർക്ക് മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് അതിലേക്ക് മനസ്സിണങ്ങിയ ആളുകൾക്ക് ഇസ്ബാഖുൽ വുദു സാധ്യമാകൂ. ഇസ്മാമുൽ വുദു പൂർണ്ണമായ ശരിയായ രൂപത്തിൽ വുദു ചെയ്യാനും അതുപോലെ പള്ളികളിലേക്ക് നടക്കുവാനും നമസ്കാരമൊക്കെ കാത്തിരിക്കുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നമസ്കാരത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇന്നക്കും ലം തസാലു ഫീ സ്വലാത്തി മൻ തദർത്തുമുസ് സ്വലാ, നിങ്ങൾ നമസ്കാരം കാത്തിരിക്കുന്ന സമയത്തോളം നിങ്ങൾ നമസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. മാത്രമല്ല മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നാണ്. അള്ളാഹുമ്മ ഗഫിർ ലഹു, അള്ളാഹുമ്മ റഹംഹു, അള്ളാഹുവേ ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണേ, ഇദ്ദേഹത്തിന് കരുണ ചെയ്യണേ എന്ന് ഏതൊരാൾക്കും അയാളെ പള്ളിയിൽ ഇരുത്തിയത് അയാൾക്ക് യാതൊന്നും തന്നെ തടസ്സമായിട്ടില്ല. നമസ്കാരം ജമാഅത്ത് നിർവഹിക്കുക എന്നതല്ലാതെ വേറൊരു ലക്ഷ്യവും അദ്ദേഹത്തിന്, ആ ഒരു മനുഷ്യന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മൻതദറു സ്വലാ ബഅദസ്സലാ, ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരം കാത്തിരിക്കുക എന്നുള്ളത്, അത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കുതിരയെ ഓടിച്ച് ശക്തമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ്. മലക്കളുടെ പ്രാർത്ഥന ലഭിക്കുന്നു, ഒരു വലിയ റിബാത്തായിക്കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ സ്മരിച്ച് അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ജമാഅത്തുകൾ ലഭിക്കാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളത് അത് ഇമാമിനും മുഅദ്ദിനും മാത്രമുള്ളതല്ല, വിശ്വാസികളോട് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ റിബാത്ത് എന്നുള്ളത് അൽ ഇഖാമത്തു അല ജിഹാദിൽ അദുവ്വി ബിൽ ഹർബ്, യുദ്ധരംഗത്ത് ജിഹാദ് നിർവഹിക്കുക, അതിൽ നിലകൊള്ളുക. കുതിരയെ കെട്ടിയിട്ട് കുതിരയുമായി അത് ഓടുന്നതും അതുപോലെ തന്നെ കാവൽ നിൽക്കുന്നതും എല്ലാം അതിൽപ്പെടും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈയൊരു മഹത്തായ കാര്യം, അത് നമ്മൾ ഉൾക്കൊള്ളാൻ സാധിക്കണം നമുക്ക്, അതിൻ്റെ പ്രതിഫലം, അതിൻ്റെ മഹത്തായ പ്രതിഫലം. ഈ മൂന്ന് കാര്യങ്ങളും ഷെഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, വൽ മുഹാഫളത്തു അലാ സ്വലാത്തി അഖ്റബു ഇലർ റഹ്മ മിമ്മൻ ലം യുസല്ലിഹാ വലൗ ഫഅല മാ ഫഅൽ. നിശ്ചയമായും നമസ്കാരം കാത്തുസൂക്ഷിക്കുന്ന ആളുകൾ അത് റഹ്മത്തിലേക്ക് ഏറ്റവും അടുത്തതാണ്. നമസ്കരിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ലഭിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, തിന്മകൾ മായ്ച്ചു കളയപ്പെടുന്ന, ദറജകൾ ഉയർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
2: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സ്വാലിഹീൻ, ഏതാണ് റിബാത്ത്. നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
15: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
13: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
16: يا من يرى ما في الضمير ويسمع انت المعد لكل
17: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് നമുക്കൊപ്പം പ്രമുഖരായ പണ്ഡിതന്മാരാണ് ഇന്ന് കൂടെയുള്ളത്.
18: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ദുബായിൽ ആണുള്ളത്. റൂമിലേക്ക് ബാങ്ക് കേൾക്കാത്തത് കൊണ്ട് ഗൂഗിൾ സമയം നോക്കി രണ്ട് ദിവസം നോമ്പ് തുറന്നിരുന്നു. പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ ഗൂഗിൾ സമയം അല്പം നേരത്തെയാണ്. അതിലും 4-5 മിനിറ്റ് കഴിഞ്ഞാണ് ഇവിടെ ബാങ്ക് കൊടുക്കുന്നത്. ഇതിൽ ഏതാണ് സ്വീകരിക്കുക? നേരത്തെ നോമ്പ് തുറന്നതുകൊണ്ട് സ്വീകാര്യമാകുമോ എന്നാണ്.
19: ബാങ്ക് കേൾക്കുന്നതിനനുസരിച്ച് നോമ്പ് നോൽക്കാനോ നോമ്പ് തുറക്കാനോ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് ഫജർ ഉദിച്ചാൽ, അതേപോലെ സൂര്യൻ അസ്തമിച്ചാൽ, ഫജർ ഉദിച്ചാൽ നോമ്പ് തുടങ്ങാനാണ്. സൂര്യൻ അസ്തമിച്ചാൽ നോമ്പ് നിർത്താനുമാണ്, തുറക്കാനുമാണ്. അപ്പോൾ ഇദാ അഖ്ബല ലൈലു മിൻ ഹാഹുന വ അദ്ബറ നഹാറു ഹാഹുന ഫഖദ് അഫ്തറ സ്വായിം എന്നാണ്. അസ്തമയത്തെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അസ്തമിച്ചാൽ നോമ്പ് കുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അസ്തമയ സമയം അത് അറിയപ്പെട്ടതാണ്, ഓരോ നാട്ടിലെപ്പോഴാണ് അസ്തമിക്കുക എന്നുള്ളത്. ആ അസ്തമയത്തെ അടിസ്ഥാനമാക്കിയിട്ട് നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. ബാങ്കിന് നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിലും ബാങ്ക് വൈകി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് വിഷയാക്കേണ്ടതില്ല. ഏതെങ്കിലും പള്ളികൾ, അതാണ് വേണ്ടത്, പള്ളികൾ ആളുകളെ ആളുകൾ ആശ്രയിക്കുന്നത് പള്ളി ബാങ്കുകളെയാണ്. അതുകൊണ്ട് മുഅദ്ദിനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരവാദിത്തമുണ്ട്, അവരുടെ മേൽ ബാധ്യത വളരെ വലുതാണ്. കാരണം ആളുകൾ അവരെ വിശ്വസിക്കുന്നു അവരുടെ ആരാധനാ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്താൻ. അതിൽ അവർ കളങ്കം ചെയ്യാനോ വഞ്ചന നടത്താനോ പാടില്ല. അതുകൊണ്ട് കൃത്യമായി ബാങ്ക് കൊടുക്കുന്ന പള്ളികളാണെങ്കിൽ, സമയനിഷ്ഠ പാലിച്ച് ബാങ്ക് കൊടുക്കുന്ന പള്ളികളാണെങ്കിൽ അത്തരം ബാങ്കുകളെ ആശ്രയിക്കാം. ആളുകൾക്ക് ബാങ്കുകളെ ആശ്രയിക്കാം. സമയനിഷ്ഠ പാലിക്കുന്ന ബാങ്കുകളാണ് പള്ളികളാണെങ്കിൽ. അതേസമയം സമയനിഷ്ഠ

0: സ്വഭാവം, നബിമാരുടെയൊക്കെ സ്വഭാവം അങ്ങനെയായിരുന്നു എന്ന് പറയണം. അപ്പോൾ സമയമായി ഉടനെ ബാങ്ക് വിളിക്കുകയാണ് വേണ്ടത്, ആളുകളത് വൈകിപ്പിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ വൈകിപ്പിക്കുന്ന അവസ്ഥയാണെങ്കിൽ ബാങ്കിനെയല്ലേ നോക്കാൻ പറഞ്ഞത്, പിന്നെയോ അസ്തമയത്തെയാണ് നോക്കാൻ പറഞ്ഞത്. അസ്തമിച്ചു എന്നറിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കുക, അതിൽ ഇഷ്കാലില്ല. അവിടെ ബാങ്കുകളെ തിരുത്തേണ്ട അതേപോലെ ഉണർത്തേണ്ട ബാധ്യതയും ആളുകൾക്കുണ്ട്. കാരണം നമ്മുടെ നാടുകളിലൊക്കെ ഒരു ശീലമായിപ്പോയി ബാങ്കികളെ ആശ്രയിക്കുക എന്നുള്ളത്, നോമ്പ് നോൽക്കാനും നോമ്പ് തുറക്കാനും അതേപോലെ മറ്റു പല കാര്യങ്ങളും നിർവഹിക്കാനും, നിസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ബാങ്കികൾ ബാങ്ക് കൊടുക്കുന്ന വിഷയത്തിൽ കൃത്യതയിലും കണിശതയിലുമല്ല എങ്കിൽ അവർ ആളുകളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്, ചതിയിൽപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹു ആലം.
1: ക്രമത്തിലല്ലാതെ ആർത്തവം ഉണ്ടാകുന്ന അവസ്ഥയിൽ ഇടവിട്ടുണ്ടാകുന്ന സ്പോട്ടിംഗ് 15 ദിവസം കഴിഞ്ഞും വരുന്നുവെങ്കിൽ അത് അസുഖമായി പരിഗണിച്ച് നോമ്പ് എടുക്കാമോ എന്നാണ്.
2: ഹജ്ജ് ഉംറ പോലെയുള്ള കർമ്മങ്ങളുടെ എഹ്റാമിൽ പ്രവേശിക്കുവാൻ ഒരാൾക്ക് ശുദ്ധി, അത് അതിൻ്റെ നിബന്ധനകളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരെണ്ണുന്നില്ല. ശുദ്ധിയില്ലാത്ത അവസ്ഥയിലും എഹ്റാമിൽ പ്രവേശിക്കാവുന്നതാണ്. ഉംറയിൽ പ്രധാനമായും കഅബ തവാഫ് ചെയ്യുന്ന ഘട്ടത്തിലാണ് ഒരു സ്ത്രീ, അവൾ ശുദ്ധിയുള്ള ഉംറയിൽ കഅബ തവാഫ് ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമാണ് ശുദ്ധി നിബന്ധനയായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ തന്നെ ഉംറയിൽ ഒരാൾ പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ആർത്തവകാരിയാവുകയാണെങ്കിൽ അവൾ ഇഹ്റാമിൽ പ്രവേശിച്ച് അവൾ ആർത്തവത്തിൽ നിന്നും ശുദ്ധിയാകുന്നതുവരെ കാത്തുനിൽക്കുകയും ശുദ്ധിയായതിനു ശേഷം കുളിച്ചു വൃത്തിയായി ഉംറയുടെ ബാക്കി കർമ്മങ്ങൾ നിർവഹിക്കുകയുമാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ഭർത്താവ് ഭാര്യയോട് നിന്നെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞാലുള്ള വിധി എന്താണ് എന്നാണ്.
3: ത്വലാഖ് ഫുഖഹാക്കുകൾക്ക് ഇടയിൽ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ, അവരുടെ ക്ലാസുകളിലും ഗ്രന്ഥരചനകളിലുമൊക്കെ വലിയ ഒരു വിഷയമാണ്. പലപ്പോഴും ത്വലാഖിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നത് ദേഷ്യത്തിൽ ത്വലാഖു ചൊല്ലി അവസാനം വേണ്ടിയിരുന്നില്ല, തെറ്റായിപ്പോയി എന്ന് ഖേദിക്കുമ്പോഴാണ്. പലരും അതിൻ്റെ ഇസ്ലാമികമായ വശങ്ങൾ പരിശോധിക്കാതെ ത്വലാഖ് സംഭവിച്ച് വീണ്ടും കുടുംബമായി കഴിയാറുണ്ട്. മറ്റു ചില ആളുകൾ ത്വലാഖായി എന്ന് തെറ്റിദ്ധരിച്ച് ഭാര്യയുമായി അകന്നു നിൽക്കാറുമുണ്ട്. ത്വലാഖിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു കക്ഷിയാണ് ചോദിക്കുക എന്നതുകൊണ്ട് വിഷയത്തിൻ്റെ നിജസ്ഥിതി, എപ്പോഴാണ് ത്വലാഖ് ചൊല്ലിയത്, എങ്ങനെയാണ് ത്വലാഖ് ചൊല്ലിയത്, ആ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില എന്തായിരുന്നു എന്നൊന്നും പറയാറില്ല. പലപ്പോഴും ഓരോരുത്തരും അവരവരുടെ ഭാഗം ന്യായീകരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം ത്വലാഖിൻ്റെ വിഷയങ്ങൾ ചോദ്യങ്ങളായി വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുക്കൽ വരുമ്പോൾ അവരൊക്കെ പറയാറുള്ളത്, നിങ്ങളുടെ ഇപ്പോൾ സൗദി അറേബ്യ പോലെയൊക്കെയുള്ള രാജ്യമാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മഹ്കമയിൽ, കോടതിയിൽ പോയി അതിൻ്റെ വിധി തേടുക എന്നത്. കാരണം ഭാര്യയോടും ഭർത്താവിനോടുമൊക്കെ പലതും ചോദിക്കാൻ ഉണ്ടാകും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയാൻ സാധിക്കുക. ത്വലാഖ് ചൊല്ലേണ്ടത് പല ഘട്ടങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം ഭർത്താവാണ് ത്വലാഖ് ചൊല്ലേണ്ടത്. ഭാര്യയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായി അറിയുമ്പോൾ ഉപദേശിക്കുക, അടുത്ത ഘട്ടം കിടപ്പറ മാറിക്കിടക്കുക, അത് അടുത്ത ഘട്ടം മാരകമല്ലാത്ത രൂപത്തിൽ അടിക്കുക, അടുത്ത ഘട്ടം ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ ഒന്നിരുന്ന് ചർച്ച ചെയ്യുക. ഇതൊന്നും സാധ്യമല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ അവളുമായി ശാരീരിക ബന്ധം നടക്കാത്ത ശുദ്ധികാലത്ത് ത്വലാഖ് ചൊല്ലുക എന്നാണ്. അതുതന്നെയും മൂന്നും ചൊല്ലി എന്നല്ല, ത്വലാഖ് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നീട് അവൾ ഇദ്ദേഹിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ്. ഇങ്ങനെ മൂന്ന് തവണ പല ഘട്ടങ്ങളിലായി വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവളെ അയാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. സ്വമേധയാ അവളെ മറ്റൊരാൾ വിവാഹം കഴിച്ച് അതിൽ ത്വലാഖ് സംഭവിച്ചാൽ ഇദ്ദ കഴിഞ്ഞാൽ ആണ്.

0: ത്വലാഖ് ചൊല്ലി ഇദ്ദ പിരീഡ് അവൾ ഇരിക്കേണ്ടത് താമസിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്. അവൾക്ക് അദ്ദേഹം ചിലവിന് കൊടുക്കണം. ഇദ്ദ കാലത്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് അവളെ മടക്കിയെടുക്കാനുള്ള അവസരം ഉണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ത്വലാഖിന് ശേഷം അവൾ ഇദ്ദയിരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലാണ്, ഭർത്താവിൻ്റെ ചിലവിന് കീഴിലാണ്. ഇദ്ദ കാലയളവിൽ അയാൾ അവളെ മടക്കിയെടുത്താൽ അത് വീണ്ടും മുന്നോട്ട് പോകാം. എന്നാൽ മൂന്നാം തവണയും വിവാഹമോചനം ചെയ്താൽ അവൾ ഇദ്ദയിരിക്കേണ്ടത് ഭർത്താവിൻ്റെ വീട്ടിലല്ല, അവൾക്ക് പ്രത്യേകമായി ചെലവിന് കൊടുക്കേണ്ടതുമില്ല. പിന്നീട് അവൾ ഭാര്യയല്ല, അന്യയാണ്. ഇതാണ് ത്വലാഖുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഭാര്യയല്ല ത്വലാഖ് ചൊല്ലേണ്ടത്. ഭാര്യ ഞാൻ നിങ്ങളെ ഒഴിവാക്കി, ഞാൻ നിങ്ങളെ ഫസ്ഖ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഫസ്ഖായി പരിഗണിക്കുകയില്ല. അല്പമൊക്കെ പഠിച്ചവരാണ് എന്ന് വിചാരിക്കുന്നവർ പോലും ഇസ്ലാമിലെ ഖുൽഇനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഖുൽഇ എന്ന് പറയുമ്പോൾ ഭാര്യ ആവശ്യപ്പെട്ട് ഭർത്താവ് ഒഴിവാക്കി കൊടുക്കലാണ്. ത്വലാഖ് എന്ന് പറയുമ്പോൾ ഭാര്യയുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതുകൊണ്ട് ഭർത്താവ് വിവാഹമോചനം ചെയ്യലാണ്. ജനങ്ങൾ തെറ്റിദ്ധരിച്ചത് സ്ത്രീ ഭർത്താവിനെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ സ്ത്രീ വന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു, ഫസ്ഖ് ചെയ്തിരിക്കുന്നു, ഖുൽഇ ചെയ്തിരിക്കുന്നു എന്ന് പറയലാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത്. എന്നാൽ ഇസ്ലാമിലെ ഖുൽഇ എന്ന് പറയുമ്പോൾ ഭർത്താവുമായി ശാരീരികമോ മാനസികമോ മതപരമോ മറ്റെന്തെങ്കിലും കാരണത്താൽ യോജിച്ചു പോകാൻ സാധിക്കുകയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമാകുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക, നിങ്ങൾ എന്നെ ഖുൽഇ ചെയ്യണം, എന്നെ ഒഴിവാക്കി തരണം, നിങ്ങളുടെ മഹറോ മറ്റോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. അങ്ങനെ ഭർത്താവ് ഒഴിവാക്കി കൊടുക്കുന്നു. ഇതാണ് ഖുൽഇ. അവളുടെ ഇദ്ദ ഏത് എന്നതിലൊക്കെ എത്രയാണ് എന്നതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളും ഒക്കെയുണ്ട്. ഇതാണ് ഇസ്ലാമിലെ ഖുൽഉം, ഇസ്ലാമിലെ ത്വലാഖും. അനിവാര്യ ഘട്ടത്തിൽ അത് സ്വീകരിക്കാം എന്നത് ഇസ്ലാം ഏത് കാലഘട്ടത്തിനും അനുയോജ്യമാണ് എന്നതിലൂടിയുള്ള ഒരു തെളിവാണ്. പല മതങ്ങളും ഇത്തരം അനിവാര്യ ഘട്ടത്തിൽ ചെയ്യേണ്ട വിവാഹമോചനം പോലും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ കാരണത്താൽ മാനസികമായ സംഘർഷങ്ങളും ശാരീരികമായ പീഡനങ്ങളും ആത്മഹത്യകളുമൊക്കെ കണ്ടുവരുന്നു എന്നതും സർവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്നതിന് ഒരു തെളിവ് കൂടിയാണ് ഇസ്ലാം അനുവദിച്ച ഇത്തരം ഖുൽഉം ത്വലാഖുമൊക്കെ.
1: വുളുവിൻ്റെ സുന്നത്ത് നിസ്കാരം, വുളു എടുത്ത ഉടനെ തന്നെ നിസ്കരിക്കണോ? നമ്മൾ അത്താഴത്തിന് എണീറ്റ ഉടനെ വുളു എടുത്തു കഴിച്ച ശേഷം നിസ്കരിച്ചാൽ പോരെയെന്നാണ്?
2: വുളു എടുത്ത ഉടനെ വുളുവിൻ്റെ സുന്നത്ത് നമസ്കരിക്കണമെന്ന് തന്നെയാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നതും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളതും. കാരണം ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്താണ്. അതിൽ കാണാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി, മൻ തവദ്ദഅ നഹ്വ വുളൂഇ ഹാദ സുമ്മ ഖാമ ഫറകഅ റകഅത്തൈൻ, ആരെങ്കിലും ഇതേപോലെ വുളു എടുത്തതിന് ശേഷം പിന്നീട് എഴുന്നേറ്റ് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ, അല്ലെങ്കിൽ പിന്നീട് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ, അപ്പോൾ അത് വുളു എടുത്ത ഉടനെ തന്നെയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ വൈകിപ്പിക്കുന്നത് അർത്ഥമില്ല, അത് ശരിയുമല്ല. വുളു എടുത്ത ഉടനെ തന്നെ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ മിനിറ്റ് വരെ വൈകുന്നതിന് വിരോധമില്ല. പക്ഷേ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നമസ്കരിക്കുക എന്നത് വുളുവിൻ്റെ സുന്നത്തായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഒരാൾ വുളു എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ട് റക്അത്ത് നമസ്കരിക്കുക എന്നതാണ് അവിടെയുള്ള സുന്നത്ത്. അത് ഏത് നമസ്കാരവുമാകാം, വിരോധമില്ല. ഉദാഹരണത്തിന് ളുഹാ നമസ്കാരം, അതല്ലെങ്കിൽ വുളു എടുത്ത് ഉടനെ പള്ളിയിൽ കയറിയാൽ അപ്പോൾ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കാരമുണ്ട്, അതൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഒരാൾ വുളു എടുത്ത് രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചാൽ അത് ഈ സുന്നത്ത് നമസ്കാരമായി മാറും, ഇതും അതിൽ ഉൾപ്പെടുന്നതാണ്. വേറെ ചില ആളുകൾ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്, ഉദാഹരണത്തിന് വുളു എടുത്തു കഴിഞ്ഞാൽ തഹിയ്യത്ത് നമസ്കരിച്ചു, പിന്നെ വുളുവിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്ന ആളുകളുണ്ട്, അത് ശരിയല്ല. വുളു എടുത്തതിന് ശേഷം ഏത് നമസ്കാരമാണെങ്കിലും അത് ഫർള് നമസ്കാരമാകട്ടെ സുന്നത്ത് നമസ്കാരമാകട്ടെ ഉടനെ തന്നെ രണ്ടറക്കായത്ത് നമസ്കരിക്കുക എന്നതാണ് അവിടെ സുന്നത്തായിട്ടുള്ളത് എന്നതുകൂടി സാന്ദർഭികമായി മനസ്സിലാക്കുക. വളരെ വൈകിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുമ്പോൾ അത് വുളുവിൻ്റെ സുന്നത്ത് നമസ്കാരമായി പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് ഉലമാക്കളിൽ പലരും പറഞ്ഞിട്ടുള്ളത്. ഹദാവല്ലാഹു തആല ആലം.
1: സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ സുജൂദിൽ ഖുർആൻ വചനങ്ങൾ ചൊല്ലുന്നതിൻ്റെ വിധി എന്താണ്? ഉദാഹരണത്തിന് റബ്ബന എന്ന് തുടങ്ങുന്ന ദുആകൾ.
3: സുന്നത്ത് നിസ്കാരത്തിൻ്റെ സുജൂദുകളിൽ നമുക്ക് മറ്റു പ്രാർത്ഥനകൾ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന പോലെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുവാൻ പറ്റുമോ എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്. ഖുർആനിലെ ആയത്തുകൾ പാരായണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ലാതെ ഖുർആനിലും ഹദീസിലുമെല്ലാം സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രാർത്ഥനകൾ സുന്നത്ത് നിസ്കാരത്തിൻ്റെ സുജൂദുകളിൽ നമുക്ക് നിർവഹിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിനോട് സുന്നത്ത് നിസ്കാരത്തിൻ്റെ സുജൂദിൽ നമുക്ക് അറബി ഭാഷയിൽ തന്നെ ചോദിക്കുന്നത് വിരോധിക്കപ്പെട്ട കാര്യമല്ല, അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഖുർആനിൻ്റെ ആയത്താണ് ഓതുന്നത് എന്ന രൂപത്തിലാണ് ഓതുന്നത് എങ്കിൽ അത് ശരിയല്ല, പാടുള്ളതല്ല, അത് വിരോധിക്കപ്പെടുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പ്രാർത്ഥന എന്നുള്ള നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലാഹു അഅലം.
1: കാര്യസാധ്യത്തിനു വേണ്ടി ഖുർആൻ ഓതുന്നതിൻ്റെ വിധി എന്താണ്? സൂറത്തുകൾ ഇത്ര തവണ എന്ന് പറഞ്ഞുകൊണ്ട്
0: നിർബന്ധമല്ലാത്തൊരു കാര്യം തൻ്റെ മേൽ നിർബന്ധമാക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുക. അനുവദനീയമോ ഐച്ഛികമോ ആയ ഒരു കാര്യം നിർബന്ധമാക്കുക. വിശുദ്ധ ഖുർആനിലും ഹദീസിലും പരിശോധിച്ചു നോക്കിയാൽ നേർച്ചകൾ പൂർത്തിയാക്കുന്ന ആളുകളെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. വയൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അബ്റാറുകളെ, പുണ്യവാന്മാരെക്കുറിച്ച് പറയുമ്പോൾ നേർച്ചകൾ പൂർത്തിയാക്കുന്നവരാണ് എന്ന് പറയുന്നു. തുമ്മൽ യഖ്ദു തഫസഹും ഫൽയൂഫൂനു ദൂറഹും. അവരുടെ ശരീരത്തിലുള്ള അഴുക്കുകൾ നീക്കം ചെയ്ത് നേർച്ചകൾ പൂർത്തിയാക്കട്ടെ എന്ന് ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകളെക്കുറിച്ചും ഖുർആൻ പറയുന്നുണ്ട്. മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പ്രഖ്യാപിക്കുന്ന കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ പറയുന്നു. ഇനി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഞാൻ നോമ്പ് നേർച്ചയാക്കിയിരിക്കുന്നു, ഇന്നേ ദിവസം ആരുമായും സംസാരിക്കുകയില്ല എന്ന്. എന്നാൽ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർച്ചയെക്കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖദർ നീക്കുവാൻ മാറ്റുവാൻ നേർച്ച കൊണ്ട് സാധ്യമല്ല. വൈന്നമാ യുസ്തഖ്റജു മിമ്മാലിൽ ബഖിൽ, പിശുക്കൻ്റെ ധനം അത് മുഖേന പുറത്തെടുക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്. വമൻ നദർ അൻ യുത്തി അല്ലാഹ് ഫൽയുത്തിഉ. അള്ളാഹുവിനെ അനുസരിക്കുവാൻ ഒരാൾ നേർച്ചയാക്കിയാൽ അവൻ ആ നേർച്ച പൂർത്തിയാക്കട്ടെ. വമൻ നദർ അൻ യഅസിയ, അള്ളാഹുവിനെ ധിക്കരിക്കുവാനാണ് ഒരാൾ നേർച്ചയാക്കിയത് എങ്കിൽ ഫല യഅസി, റബ്ബിനെ ധിക്കരിക്കരുത് എന്നൊക്കെയാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഭാഗത്ത് നേർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു, മറുഭാഗത്ത് നേർച്ചയെ നിരോത്സാഹപ്പെടുത്തുന്നു. ഇത് രണ്ടും കൂട്ടിവെച്ച് പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ നേർച്ചയാക്കിയാൽ പൂർത്തിയാക്കൽ നിർബന്ധമാണ്, കാരണം വാജിബാണല്ലോ. വാജിബ് നിർബന്ധത്തെയാണ് കുറിക്കുന്നത്. എന്നാൽ നിബന്ധനകൾ വെച്ചോ നിഷിദ്ധമായതോ ആയ നേർച്ച ഇസ്ലാം നിരോത്സാഹപ്പെടുത്തുകയും നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. ഇവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനാണ് നേർച്ചയാക്കിയത്. ആ നേർച്ച പൂർത്തിയാക്കണം. ഒരാൾക്ക് നേർച്ച പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കഫാറത്തു യമീൻ, സത്യലംഘനത്തിൻ്റെ പ്രായശ്ചിത്തം. 10 പാവപ്പെട്ടവർക്ക് ഭക്ഷണമോ വസ്ത്രമോ ഒരു അടിമമോചനമോ ഇതിനൊന്നും സാധ്യമല്ലെങ്കിൽ 3 ദിവസം തുടർച്ചയായ നോമ്പനുഷ്ഠിക്കുകയാണ് വേണ്ടത്. രോഗം കാരണത്താലാണ് നോമ്പ് നേർച്ചയാക്കിയത്. രോഗം കാരണത്താലാണ് ഖുർആൻ പാരായണം ഖത്തം ചെയ്യാം എന്ന് നേർച്ചയാക്കിയത്. അവിടെ നേർച്ചയാക്കിയ വ്യക്തി രോഗം ഭേദമായാലും ഇല്ലെങ്കിലും ശരി ഖുർആൻ ഓതും എന്ന് നേർച്ചയാക്കിയിരിക്കുന്നു. ഒരു നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ചയല്ല, മറിച്ച് ഖുർആൻ ഓതുന്നു, ഖുർആൻ ഓതാൻ നേർച്ചയാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓതുന്നു, അതോടൊപ്പം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. രോഗം ഭേദമായാലും ഇല്ലെങ്കിലും ശരി ഖുർആൻ ഓതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് പൂർത്തിയാക്കേണ്ടതും അനിവാര്യവുമാണ്. എന്നാൽ നിബന്ധന വെച്ചുകൊണ്ടുള്ള നേർച്ചയാണ് പണ്ഡിതന്മാർ നിരോത്സാഹപ്പെടുത്തിയത്. അള്ളാഹുമായുള്ള സൂ ഉൽ അദബ്, മോശമായൊരു അദബാണ്. അള്ളാഹുവെ, എൻ്റെ രോഗം ഭേദമാക്കിയാൽ ഞാൻ ഇന്നത് ചെയ്തുകൊള്ളാം എന്ന് പറയുന്നൊരു സൂ ഉൽ അദബാണ്. ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്യുന്നത് ആത്യന്തികമായി പരലോകമോക്ഷമാണ് ഉദ്ദേശിക്കേണ്ടത്. അവൻ്റെ ഇഖ്ലാസിന് ഭംഗം വരാത്ത രൂപത്തിൽ റബ്ബിനെ മാത്രം കാംക്ഷിച്ചുകൊണ്ട് അവൻ്റെ വജുഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആണ് അമലുകൾ ചെയ്യേണ്ടത്. ഭൗതികമായി ഒന്നും അതിലുണ്ടാകാൻ പാടില്ല. ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ആളുകളുടെ പ്രതിഫലം, ആളുകളുടെ പ്രോത്സാഹനം, ആളുകളുടെ കയ്യടി, ആളുകൾക്കിൽ അറിയപ്പെടണം എന്ന ലക്ഷ്യത്തിൽ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് ഷിർക്കുൽ അസ്ഗർ, റിയാ, ലോകമാന്യത, സുംഅത്ത്, ആളുകൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാകട്ടെ എന്ന പ്രവർത്തനമായിത്തീരും, തിന്മയായിത്തീരുന്നു. എന്നാൽ ചില ഇബാദത്തുകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ദുനിയവിയായ ചില ഉപകാരങ്ങൾ അത് മുഖേന ലഭിക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ ഒരാൾ സൂക്ഷിക്കുന്ന പക്ഷം പ്രയാസങ്ങളിൽ നിന്നും കരകയറാനുള്ളൊരു മാർഗം അള്ളാഹു ഉണ്ടാക്കിക്കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ ഉള്ള ഉപജീവനം നൽകുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ ഒരാൾ മുത്തഖിയായി ജീവിച്ചാൽ പരലോകത്ത് സ്വർഗമുണ്ട്. അവൻ്റെ ആത്യന്തിക ലക്ഷ്യം അതാണ്. അതോടൊപ്പം ദുനിയാവിൽ പ്രയാസങ്ങളിൽ കരകയറുവാനും ഉപജീവനത്തിനും ഉള്ള ഒരു വഴി കാണിച്ചു കൊടുക്കും. ഇതേപോലെ അയാളുടെ നീയത്തിൽ പരലോക മോക്ഷം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രവർത്തനം ചെയ്യുന്നു, അതോടൊപ്പം ദുനിയവിയായ ചില കാര്യങ്ങൾ ആ ഇബാദത്ത് മുഖേന ലഭിക്കുമെങ്കിൽ അതിന് കുഴപ്പമില്ല. ഖുർആൻ ഓതുന്നു, നേർച്ചയാക്കുന്നു, രോഗം മാറണേ എന്ന ഉദ്ദേശമുണ്ട്. ആത്യന്തികമായി പ്രതിഫലം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്, അതോടൊപ്പം രോഗം മാറണേ എന്ന ഉദ്ദേശവും റബ്ബിനോടുള്ള പ്രാർത്ഥനയും അതിൽ ഉണ്ട് എങ്കിൽ അത്തരം നേർച്ചകളിൽ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: നിസ്കാരത്തിൽ മൂന്ന് അനക്കം അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാവും എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ്.
0: ചില ഷാഫി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലാണ് മൂന്ന് തവണ നമസ്കാരത്തിൻ്റേതല്ലാത്ത അനക്കങ്ങൾ അനങ്ങിക്കഴിഞ്ഞാൽ നമസ്കാരം ശരിയാകുകയില്ല, ബാത്തിലായിത്തീരും എന്നൊക്കെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരം അള്ളാഹുമായുള്ള മുനാജാത്താണ്, റബ്ബുമായുള്ള രഹസ്യ സംഭാഷണത്തിലാണ്. നമസ്കാരത്തിൽ ഒരു വിശ്വാസി നിലകൊള്ളേണ്ടത് ഭയഭക്തിയോടുകൂടിയായിരിക്കണം. വല്ലദീനും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയം വരിച്ച സത്യവിശ്വാസികളുടെ ലക്ഷണം അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കുന്ന, അവനുമായുള്ള മുനാജാത്താണ്, രഹസ്യ സംഭാഷണമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു വിശ്വാസി അവരുടെ നമസ്കാരത്തിൽ അകാരണമായ ചലനങ്ങൾ ഒരിക്കലും ഉണ്ടാകുകയില്ല. എന്നാൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അനങ്ങേണ്ടി വന്നാലോ അത് നമസ്കാരത്തെ നിഷ്ഫലമാക്കുന്നതുമല്ല. ഒരാൾക്ക് ഇമാം ജമാഅത്തുമായി നിന്ന് നമസ്കരിക്കുന്ന വേളയിൽ ഒരാൾ വൈകി വന്നു കഴിഞ്ഞാൽ പിന്നീട് നമസ്കാരം പൂർത്തിയാക്കുവാൻ വേണ്ടി സുത്രയുടെ മറയുടെ മുമ്പിലേക്ക് നിൽക്കണമേ എങ്കിൽ അടികൾ, കാലടികൾ മുന്നോട്ട് വെച്ച് നിൽക്കാവുന്നതാണ്. അത് നമസ്കാരം നിഷ്ഫലമാക്കുന്നില്ല, രണ്ടോ മൂന്നോ അടിയായിരുന്നാലും ശരി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ നമസ്കരിച്ചപ്പോൾ മുന്നോട്ട് നീങ്ങുകയും അല്പം കഴിഞ്ഞ് പിന്നോട്ട് വരികയും ചെയ്തു. നമസ്കാരാനന്തരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരത്തിൽ സ്വർഗം കണ്ടു, നമസ്കാരത്തിൽ നരകം കണ്ടു, ആ കാരണത്താലാണ് മുന്നോട്ടും പിന്നോട്ടും നിന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില വേളകളിലെങ്കിലും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ കുട്ടികൾ, പ്രവാചകൻ്റെ പേരക്കുട്ടികൾ പ്രവാചകൻ്റെ മുതുകത്തിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചലനങ്ങൾ അകാരണമായി ഉണ്ടാകാൻ പാടില്ല. ഇനി എന്തെങ്കിലും കാരണത്താൽ ചലനം, നമസ്കാരത്തിൽ പെടാത്ത വല്ല ചലനങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമസ്കാരം ബാത്തിലാവുന്ന കാര്യമല്ല എന്നുകൂടെയാണ് സൂചിപ്പിക്കാനുള്ളത്.
1: തൊപ്പി തലപ്പാവ് ധരിച്ച് നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുമ്പോൾ നെറ്റി തട്ടുന്നില്ലല്ലോ, അപ്പോൾ ആ നിസ്കാരം സ്വീകാര്യമാവുമോ എന്നാണ്.
3: പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ് നെറ്റിയിലേക്കിറങ്ങിയ മുടി, തൊപ്പി, മഫ്ത മുതലായവ നെറ്റിയിലുണ്ടാകുന്നത് സുജൂദിന് പ്രശ്നമുണ്ടാക്കുമോ ഇല്ലയോ എന്നത്. ഇതിനെക്കുറിച്ച് പ്രമാണബദ്ധമായി കൊണ്ട് ചർച്ചകൾ നടത്തുമ്പോൾ ഏറ്റവും ശരിയായ നിലപാട് പ്രമാണത്തിലേക്ക് അടുക്കുന്ന നിലപാട് എന്നുള്ളത് താങ്കൾ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പീസ് റേഡിയോയിൽ പറഞ്ഞ നെറ്റിയിലേക്കിറങ്ങിയ മുടി, തൊപ്പി, മഫ്ത മുതലായവ നെറ്റിയിലുണ്ടാകുന്നതുകൊണ്ട് സുജൂദിന് പ്രശ്നമില്ല എന്നതു തന്നെയാണ്. അല്ലാഹു അലം.
4: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖരായ പണ്ഡിതന്മാരാണ് നമുക്കൊപ്പം ചേർന്നത്.
5: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബി എസ് എന്നിൽ 115 ഒഴിവ്. ബി എസ് എൻ എൽ രാജ്യത്താകെ 100 ജൂനിയർ ടെലികോം ഓഫീസർ ഒഴിവുണ്ട്. കേരളത്തിൽ 15 ഒഴിവുണ്ട്. നാളെ ജൂലൈ 3 വരെയാണ് ഓൺലൈനായി അപേക്ഷകൾ നൽകേണ്ടത്. പ്രായം 20 മുതൽ 30 വരെ, ശമ്പളം 16,400 ആണ്. തുടക്കം 40,500 രൂപ വരെ. ബി എസ് എല്ലിലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് സ്ട്രീമിൽ ജനറൽ മാനേജറുടെ 15 ഒഴിവ്. പ്രായപരിധി 50, ശമ്പളം 2,25,000 രൂപ. 100 ജൂനിയർ ടെലികോം ഓഫീസർ, ബി എസ് എൻ എൽ 115 ഒഴിവ്. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കാം www.bsnl.co.in.
2: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. 500 തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ 500 തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ടബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒറ്റപ്പെടുന്നവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകും. ഒരു സഹോദരി അവരുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിനെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയിൽ വരികയാണ്. ഒരു പ്രവാസിയുടെ ഭാര്യയാണ് ആ സഹോദരി. പ്രവാസ ജീവിതത്തിലേക്ക് വിവാഹത്തിൻ്റെ ആദ്യ നാൾ തൊട്ട് തന്നെ അദ്ദേഹം നീങ്ങിയിട്ടുണ്ട്. കുടുംബഭാരങ്ങളും ജീവിതഭാരങ്ങളും വഹിച്ച് ഏറെ നാൾ ഒറ്റപ്പെട്ട് ജീവിച്ചു. ഏകദേശം ശരീരത്തിൻ്റെ ആരോഗ്യവും അതിൻ്റെ പുഷ്ടിയുമെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മതിയാക്കി തിരിച്ചു വന്നു. അവരുടെ മനസ്സിൻ്റെ ഒരു ചോദ്യം, നല്ല കാലം തീർന്നുപോയി, ഇപ്പോൾ അയാൾ കൂടെയുണ്ട്, എന്തിനാണ് ഇനി അയാൾ കൂടെ നിൽക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിന് വേണ്ട സേവനങ്ങളും ഭക്ഷണങ്ങളും എല്ലാം നൽകുന്നുണ്ട്. പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലക്കുള്ള യാതൊരു പ്രയോജനങ്ങളും ഇപ്പോൾ സാധ്യമല്ലാതെ വന്നിരിക്കും. കഴിഞ്ഞു പുറന്നുപോയ, തീർന്നുപോയ ജീവിതത്തെക്കുറിച്ചും ഇന്നത്തെ ഒറ്റപ്പെടലിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം കൂടെയുണ്ടെങ്കിലും ഒറ്റയ്ക്കാണിപ്പോൾ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടാൻ പറ്റാത്ത മനസ്സ്. ഇപ്പോൾ വന്ന് തൻ്റെ നല്ലൊരു ജീവിതത്തെ അദ്ദേഹം ആവശ്യപ്പെടാനും അതിനുവേണ്ടി നിർബന്ധിക്കപ്പെടാനും ശ്രമിക്കുമ്പോൾ ഒന്നിനും താല്പര്യമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ടെന്ന നിലക്ക് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ്. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു പുതിയ ഭാരം ജീവിതത്തിന് വരുത്തിയിരിക്കുകയാണോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഈ ആലോചനകൾ, സ്വന്തം ജീവിതം സ്വയം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. എന്നാൽ മറ്റൊരാളുടെ ജീവിതം നമ്മെക്കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്നത് തീർച്ചയായും ഗുരുതരമായ തെറ്റാണ്. ഈ സഹോദരിയുടെ ജീവിതം ഇങ്ങനെയാകുന്നതിൽ ഭർത്താവിനൊരു പങ്കുണ്ട്. ജീവിത കഷ്ടപ്പാടുകളായിരിക്കാം അയാളെ പ്രവാസ ജീവിതത്തിലേക്ക് നയിച്ചത്. കുറ്റപ്പെടുത്താനല്ല, എങ്കിൽ പോലും ഒരു ജീവിതം തന്നെ ആശ്രയിച്ച് കാത്തിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. സുഹൃത്തുക്കളെ, ജീവിതത്തിലേക്ക് എന്തൊക്കെയോ നേടാനും ജീവിതത്തിന് എന്തൊക്കെയോ ആവശ്യങ്ങൾ നിർവഹിക്കാനുമാണല്ലോ നാം അധ്വാനിക്കുന്നതും പരിശ്രമിക്കുന്നതും ഗൾഫിൽ ജീവിക്കുന്നതുമെല്ലാം. എന്താണ് ഒരു ജീവിതത്തിന് നമുക്ക് നൽകാനുള്ളത്? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി എന്നാണല്ലോ യഥാർത്ഥത്തിൽ ഒരു പ്രവാസിക്ക് നരകതുല്യമായ ജീവിതത്തിൽ പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഭാര്യയ്ക്ക് എന്താണ് ആവശ്യം? ഭക്ഷണമാണോ ആവശ്യം? എന്താണ് ആവശ്യം? നിങ്ങൾ എൻ്റെ കൂടെയുണ്ടെങ്കിൽ പട്ടിണി കിടക്കാനും ഞാൻ തയ്യാറാണെന്നല്ലേ ആത്മാർത്ഥയുള്ള ഒരു ഭാര്യ പറയുന്നത്? ജീവിതത്തിൽ ഭക്ഷണമാണോ സുഹൃത്തുക്കളെ ആവശ്യം? ഒരു വീടാണോ ആവശ്യം? ഒരു പ്രവാസ ജീവിതം കൊണ്ട് നമ്മുടെ മക്കൾക്ക് നൽകുന്നത് എന്താണ്? ഭാര്യയ്ക്ക് നൽകുന്നത് എന്താണ്? മക്കൾക്ക് നൽകുന്നത് അവർക്ക് ഭൗതികമായി ഉയരാൻ ആവശ്യമായ ഫീസും പണവും സൗകര്യങ്ങളുമാണ് അവർക്കു നൽകുന്നത്. പിന്നെ ഭാര്യയ്ക്ക് നൽകുന്നത് എന്താണ്? ഒരു കുടുംബഭാരം, അല്ലെങ്കിൽ അവർക്ക് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന നിലക്കുള്ള നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും ലഭിക്കുന്നുണ്ടായിരിക്കാം. അതാണോ ജീവിതത്തിൽ ആവശ്യമായത്? അപ്പോൾ ജീവിതം തേടിയാണ് പോകുന്നതെങ്കിൽ ജീവിതമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ തീർച്ചയായും ഓർക്കണം. എന്തു നേടിക്കൊടുക്കാനാണോ നാം പോകുന്നത് അതിനേക്കാളും വിലപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തിയാണ് പോകുന്നത് എന്ന ചിന്ത യഥാർത്ഥത്തിൽ ഏതൊരുത്തൻ്റെ മനസ്സിലും ഉണ്ടാവേണ്ടതുണ്ട്. നിരാശ ജനിപ്പിക്കുന്ന ഇത്തരം ഒറ്റപ്പെടുന്ന സങ്കടകരമായ അവലോകനങ്ങളും വർത്തമാനങ്ങളും പറഞ്ഞു കേൾക്കുമ്പോൾ വല്ലാത്ത വേദന നമ്മുടെ മനസ്സിനെല്ലാം തോന്നും. ഗൾഫുകാരെ, പ്രവാസികളെ വേദനിപ്പിക്കാനല്ല, ആവശ്യമുള്ള അനിവാര്യമതയുള്ള ഒരവസ്ഥയിലാണ് ആ പ്രവാസ ജീവിതം നയിക്കേണ്ടത്. മക്കൾക്കും കുട്ടികൾക്കും ഭാര്യയ്ക്കും നൽകേണ്ടത് നൽകാൻ ഏതു സാഹചര്യത്തിലും സാധ്യമാകുന്നുണ്ടോ എന്ന് ഒരാത്മപരിശോധന വേണ്ടതുണ്ട്. സ്വയം ജീവിതം സ്വയം നഷ്ടപ്പെടുത്തിയാൽ ഞാനാണല്ലോ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയതെന്ന് ഓർക്കാം. എന്നാൽ നമ്മെക്കൊണ്ട് മറ്റൊരാളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ അത് ഗുരുതരവും ഗൗരവപരവുമാണ്. ചിന്തിക്കാനും ആലോചിക്കുവാനും പരിഹാരം കണ്ടെത്തുവാനും നമ്മൾ പരിശ്രമിക്കണം. പിന്നീട് ഖേദിക്കുന്നതിൽ അർത്ഥമില്ല. അള്ളാഹു സഹായിക്കട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
6: ഒരു നഗരത്തിൻ്റെ മധ്യത്തിലുള്ള തിരക്കേറിയ ഒരു കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നും അല്ലാതെയുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു ചങ്ങാതി. അവൻ ജീവിതത്തിലൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ആ സന്തോഷം തേടി അവൻ യാത്ര പോകുന്നത് ഒരു കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണ്. മലകൾ കയറിയും കുന്നുകൾ കയറിയും കാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും അവിടുത്തെ വെള്ളം കുടിച്ചും അവിടുത്തെയുള്ള ജീവിതങ്ങൾ കണ്ടൊക്കെ യാത്ര പോയി മനസ്സൊന്ന് ഫ്രീ ആകാൻ വേണ്ടി അവൻ കാട്ടിലേക്ക് യാത്ര പോയതാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് അയാൾ ഒരു ആദിവാസിയെ കണ്ടു എന്നാണ് കഥ. അങ്ങനെയാണ്, ആദിവാസിയെ കണ്ടിട്ട് അയാൾ ഒന്നുമില്ല, ഫ്രീ ആയി നടക്കുകയാണ്. വേറെ ടെൻഷനൊന്നുമില്ലാതെ കാട്ടിനുള്ളിലൂടെ പഴങ്ങൾ പറിച്ചും തേന് എടുത്തും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും അയാളങ്ങനെ നടക്കണ കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഇത്ര ഒരു സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നടക്കാൻ കഴിയുന്നത്? അപ്പോൾ അയാൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഒരു കണ്ണാടി എടുത്തു കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ കണ്ണാടിയിൽ ചളികളുണ്ട്, കുറച്ച് ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്, പൂർണ്ണമായില്ല, ചില ഭാഗമൊന്ന് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്, പൊങ്ങി നിൽക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു കണ്ണാടി. എന്നിട്ട് പറഞ്ഞു, ഈ കണ്ണാടിയിൽ നോക്കൂ. അയാൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖം വൃത്തിയിൽ കാണുന്നില്ല. അയാളുടെ ഓഫീസിൽ നീളത്തിലുള്ള കണ്ണാടിയിൽ നടന്നു പോകുമ്പോഴും എവിടെ പോകുമ്പോഴും കണ്ണാടിയും ഒക്കെ ആയി ഭംഗിയുള്ള കണ്ണാടിയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീരെ വൃത്തിയില്ല കാണാൻ എന്ന മറുപടി പറഞ്ഞു. അപ്പോൾ ആ പിന്നെ ആദിവാസിയായ ആ ഗോത്രവർഗ്ഗക്കാരനായ അയാൾ പറഞ്ഞു കൊടുത്ത കാര്യം, നിങ്ങൾ ജീവിതത്തെ എപ്പോഴും നോക്കിക്കാണുന്നത് പൊട്ടിയ കണ്ണാടിയിലൂടെയാണ്. മറ്റുള്ളവരുടെ ജീവിതമാണ് നിങ്ങളതിലൂടെ നോക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള നിങ്ങളുടെ ജീവിതത്തെ നല്ല കണ്ണാടിയിലൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകുന്നതാണ്. ഇയാളെ സംബന്ധിച്ചോളം നല്ല ജോലിയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട്. എന്നിട്ടും അയാളുടെ ടെൻഷൻ ഓഫീസിലേക്ക് വരുമ്പോഴും വൈകും മടങ്ങിപ്പോകുമ്പോഴുള്ള ബ്ലോക്കിനെ പറ്റിയാണ്. ബ്ലോക്കിൽ പോകാൻ അദ്ദേഹത്തിനൊരു കാറുണ്ട്, വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ട്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയല്ല. വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇത്തരം അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷത്തിൻ്റെ അളവൊന്നും ശമ്പളത്തിൻ്റെ അളവൊന്നും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകണില്ല. അപ്പം മറ്റുള്ളവരെ വിലയിരുത്തി അവരെ ജീവിതം നോക്കി സ്വന്തം നിരാശപ്പെട്ട് അതും സോഷ്യൽ മീഡിയയിലൂടെ ആവും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരുടെയും ജീവിതം കാണുന്നു, അപ്പോൾ സ്വന്തത്തിനൊരു സന്തോഷം കിട്ടാതാവുന്നു. ആ ഒരവസ്ഥ എന്തായാലും ഒരാൾക്ക് സമാധാനമല്ല, അസമാധാനമാണ് നൽകുക.
7: നമ്മൾ നേരത്തെ ലൈവിലൊരിക്കൽ എനിക്കൊന്ന് ഷെയർ ചെയ്തൊരു കാര്യമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ്, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് രീതി സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ റഫീഖ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന സമിതിയിലൊക്കെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി. ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് പാരലൈസ് ചെയ്ത് തളർന്ന് ആണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യണത്. അങ്ങനെ വെന്റിലേറ്ററൊക്കെ കടന്ന് അയാൾ ഐ സിയുയിൽ വന്ന് റൂമിൽ വന്ന് ദീർഘകാലത്തെ ചികിത്സ കൊണ്ട്, ചെറിയ ഒരു നല്ല സമയമെടുത്തിട്ടുള്ളൊരു ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രക്ചറിൽ വന്ന ആൾ നടന്ന് കാറിൽ കയറി പോണ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് അതിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോൾ റഫീഖൊക്കെ നമുക്ക് സാധാരണ മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയട്ടെ. അപ്പോൾ അത് ആത്മീയമായ കാര്യങ്ങളെ കാണുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഗുണം രോഗിക്കാണ്, രോഗിൻ്റെ കുടുംബത്തിനാണ്. അപ്പോൾ എല്ലാവരോടും പ്രാർത്ഥിക്കാം, മെസ്സേജ് വിടും അദ്ദേഹം. അപ്പോൾ ഈ രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാറിൽ കയറി ഇരുന്നതിൻ്റെ ശേഷം ഈ രോഗി ഇങ്ങനെ ഒരു വിരലിൻ്റെ അറ്റങ്ങനെ കാണിച്ചിട്ട് വന്നു, ഡോക്ടർ ഇവിടെ ചെറിയൊരു തരിപ്പുണ്ട്, ഈ തരിപ്പണ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നറിഞ്ഞു. അപ്പോൾ അയാൾ ബാക്കോട്ട് ആലോചിക്കണില്ല, അയാൾ പൊട്ടിയ കണ്ണാടിയിലൂടെയാണ് ഫുള്ള് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ തരിപ്പമൊക്കെ അയാൾ നോക്കണുള്ളൂ. അയാൾക്ക് പലപ്പോഴും അയാൾക്ക് ഉണ്ടായിരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല. ഈ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ വീടുകളിലുള്ളവരൊക്കെ ഉരവേദന, മുട്ടുവേദന, തലവേദന, മൈഗ്രെയിന് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രായമാകുമ്പോൾ, ഒരു ഏജ് ആകുമ്പോൾ ഒക്കെ മനുഷ്യന് എപ്പോഴും ഒരേപോലെ ആകൂല, പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചുറ്റുമുള്ള കുറേ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തിരുത്താൻ കഴിയും. ഇപ്പോൾ എൻ്റെ ഉമ്മ എനിക്കൊരു വോയിസ് ഫോർവേഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു സഹോദരിയാണ്, അവരും ഒരു വിധവയാണ്. അവരുടെ പെൺമക്കൾ, വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട്. അവരാണ് കുടുംബം പോയിട്ടുള്ളത്. അവർ ഷോപ്പിലോടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ അവർ പിന്നെ അവരുടെ ശരീരത്തിൽ നിന്നിപ്പോൾ ഇങ്ങനെ സർജറി ചെയ്തൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ മലം വരുന്നൊരവസ്ഥയാണ്. കാർഡിയാക്ക് നോക്കണം, കൊളനോസ്കോപ്പി ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണം. ഒരു മാസം മുഴുവൻ അവർ ജോലി ചെയ്താൽ ഒരു കൊളനോസ്കോപ്പിൻ്റെ പൈസ കിട്ടാത്തത്ര ചെറിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യണത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ചുറ്റുള്ള എല്ലാം കുറച്ചും കൂടിയും എന്താ പറയുക, ഇപ്പോൾ നമ്മളെ വീട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ പറഞ്ഞ കഥയിലൊരു ചുരുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗകക്കും ഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങൾക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കണം. സൗകര്യങ്ങൾ കൂടിയ, നിങ്ങളെക്കാളും ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്ക് നോക്കിയിട്ട് നെടുവീർപ്പിടല്ല വേണ്ടത് എന്ന വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.
6: ഈ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാൽ സങ്കടപ്പെടാനും ഉള്ള വഴിയുണ്ടാവും, അതോടൊപ്പം ആശ്വസിക്കാനുള്ള വഴികളും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അതിലൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ മാത്രമേ പങ്കുവെക്കുള്ളൂ എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിറഞ്ഞ കഠിനമായ അവസ്ഥകൾ ഒരിക്കലും പങ്കുവെക്കൂല. അപ്പോൾ അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണ്, ഓല് ഭയങ്കര ഹാപ്പിയാണ്, അവിടെ എപ്പോഴും രസങ്ങൾ മാത്രമാണ്. അതിങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് വ്ളോഗുകളോ ഫാമിലി വ്ളോഗുകളോ ഒക്കെ നോക്കി ഓലെ ഫാമിലി അടിപൊളിയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ മോശപ്പെട്ട അവസ്ഥകൾ പലതും ഉണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നുള്ളൂ. അത് ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവം ഉണ്ടായിരുന്നു, അവർക്കിടയിലുള്ള അന്ധചിത്രങ്ങൾ എത്ര ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ചിലപ്പോൾ തിരിച്ചറിയുക.
7: രാവിലെ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാത്മഹത്യ നടത്തിയ സംഭവങ്ങളും
6: എമ്പാടും
7: നമ്മുടെ മുന്നിലുണ്ട്.
1: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവസൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. ഇബ്രാഹിം നബി അലഹിസ്സലാമും ഉപ്പയും, ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഉപ്പയോട് വിഗ്രഹാരാധനയ്ക്കെതിരെ സംസാരിച്ച ആ വിഷയം അത് അല്ലാഹു സൂറത്തു അൽ മറിയമിൽ പറയുന്നതാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഉപ്പയോട് പറഞ്ഞത്, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ എന്നാണ്. അഥവാ കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ഉപകാരം ചെയ്യാൻ കഴിയാത്ത ബിംബങ്ങൾ. അപ്പോൾ പ്രിയമുള്ളവരെ, അല്ലാഹു അല്ലാതെ ഇവിടെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ധാരാളം വസ്തുക്കളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപ്പ ചെയ്തിരുന്നത് പോലെ പല ആളുകളെയും പല മരങ്ങളെയും ആളുകൾ ഇലാഹുകളാക്കി സ്വീകരിച്ച് അതിൻ്റെ മുന്നിൽ കൈകൾ കൂപ്പുന്ന, അതിനോട് പ്രാർത്ഥിക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അല്ലാഹു അല്ലാത്ത ഈ ആരാധ്യ വസ്തുക്കൾക്കൊന്നും ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുകയില്ല. മാ ലാ യംഫഉഹു വമാ ലാ യദുർഹു, ഒരു ഉപകാരം ചെയ്യാനും കഴിയൂല, ഒരു ഉപദ്രവം ചെയ്യാനും കഴിയൂല. എനിക്കൊരസുഖം വന്നാൽ അതൊന്ന് മാറ്റിത്തരാൻ, എനിക്കൊരു സാമ്പത്തിക പ്രയാസം വന്നാൽ അതൊന്ന് ദൂരീകരിച്ചു തരാൻ, അതിനൊന്നും അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് സാധിക്കുകയില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയെ ബോധ്യപ്പെടുത്തുന്നത്. അല്ലാഹു അല്ലാത്ത ഈ കല്ലുകൾ, മരങ്ങൾ, കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് കാണാനോ കേൾക്കാനോ ഉപകാരം ചെയ്യാനോ സാധിക്കുകയില്ല. അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅ്ത്. അല്ലാഹു തന്നതിനെ തടയാൻ ആർക്കും കഴിയൂല, അല്ലാഹു തരാത്തതിനെ നൽകാനും ആർക്കും സാധിക്കുകയില്ല. പൂർണ്ണമായും ഉപകാരങ്ങൾ ലഭിക്കുന്നത് അല്ലാഹുവിൽ നിന്ന് മാത്രം. അവനാണ് നമുക്ക് ഉപകാരം നൽകുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനകളിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അസ്അലുക ഇൽമൻ നാഫിഅ വരിസ്ഖൻ തയ്യിബ വഅമലൻ മുത്തഖബ്ബല. റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയല്ലേ ഇത്? എന്തതിൻ്റെ അർത്ഥം? ഉപകാരപ്രദമായ അറിവ്, വിശുദ്ധമായ ഉപജീവനം, സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നൽകേണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലാഹുവിനോടാണ്. അപ്പം അല്ലാഹുവിന് മാത്രമേ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു തരാൻ, ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ ഗുലാം, ഓ പൊന്നുമോനെ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചെറിയ കുട്ടിയാണ്, അദ്ദേഹത്തിന് പ്രായപൂർത്തി പോലും എത്തിയിട്ടില്ല. ആ സമയത്താണ് റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറയുന്നത്, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം, അഥവാ നിനക്ക് ഉപകാരപ്രദമായ ചില കാര്യങ്ങൾ ഞാൻ നിനക്ക് അറിയിച്ചു തരാം എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. യഹ്ഫലില്ലാഹ യഹ്ഫൽക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവൻ നിന്നെ സംരക്ഷിക്കും. അഥവാ അല്ലാഹു വെച്ച ചില അതിർവരമ്പുകളുണ്ട്, അത് ലംഘിക്കാതിരിക്കുക, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക, അവൻ്റെ വിരോധങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക, അങ്ങനെ അവനെ സൂക്ഷിച്ചുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് തെറ്റുകളിൽ, ഹറാമായ വിഷയങ്ങളിൽ നിന്ന് വിട്ട് നിന്നുകൊണ്ട് പ്രത്യേകം അല്ലാഹു കൽപ്പിച്ച നിസ്കാരം, ശുദ്ധീകരണം, അതുപോലെ തന്നെ മറ്റുള്ള നന്മകൾ, ഇതെല്ലാം നീ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ അല്ലാഹു നിന്നെയും സംരക്ഷിക്കുന്നതാണ്. അഥവാ നിനക്ക് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നിന്റെ സമ്പത്തിനും ശരീരത്തിനുമൊക്കെ നാശങ്ങൾ ഉണ്ടാകുന്നു, നിന്റെ ദീനും ദുനിയാവും നശിച്ചു പോകുന്നു, ഇതിൽ നിന്നെല്ലാം അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. യഹ്ഫലില്ലാഹ തജിദുഹു തുജാഹക് നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ നിന്റെ പ്രയാസങ്ങളിൽ നിനക്കവനെ കണ്ടെത്താം. നിനക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ നിനക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴെല്ലാം നിന്റെ മുന്നിൽ നിനക്കവനെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ സഅൽത, നീ എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്അലില്ലാഹ്, നീ അല്ലാഹുവിനോട് ചോദിക്കുക. വ ഇദസ്തഅൻത, നീ എന്തെങ്കിലും സഹായം തേടുകയാണെങ്കിൽ, ഫസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടുക. വഅലം, മോനെ നീ അറിയണം, അന്നൽ ഉമ്മത്ത, തീർച്ചയായും ഈ സമുദായം മുഴുവൻ, ലവിജ്ജിത്തമഅത് അലാ അയ്യംഫഉക ബിഷൈഇൻ, നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ചു കൂടിയാലും, ലം യംഫഉക ഇല്ലാ ബിഷൈഇൻ ഖദ് കതബഹുല്ലാഹു ലക്, അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയ ഒരു നന്മയല്ലാതെ അവർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി സമുദായം മുഴുവൻ നിനക്കൊരു തിന്മ ചെയ്യാൻ ഒരുമിച്ചു കൂടിയാലും, ലം യദുറുക ഇല്ലാ ബിഷൈഇൻ ഖദ് കതബഹുല്ലാഹു അലൈക, അല്ലാഹു നിന്റെ മേൽ രേഖപ്പെടുത്തിയതല്ലാത്ത ഒരു ഉപദ്രവവും നിനക്ക് വരുത്തുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഔ, എത്ര സമാധാനം നൽകുന്ന വിശ്വാസമാണിത്. അപ്പോൾ ഈ ആശയം, റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ ആശയമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപ്പയോട് പറയുന്നത്. ഉപ്പ, അല്ലാഹു അല്ലാത്ത ഒരു ബിംബങ്ങൾക്കും ഒരു ജാറങ്ങൾക്കും ഒരു മക്ബറകൾക്കും ഒരു പുണ്യപുഷ്പത്തിനും പുണ്യമഹാത്മാവിനും ഒന്നിനും, കല്ലിനോ മുള്ളിനോ മുരടിനോ ഒന്നിനും, ഒരാൾ ദൈവത്തിനും ഒന്നിനും ഒരു ഉപകാരം നമുക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല. നമുക്ക് ഉപകാരങ്ങൾ ലഭിക്കുന്നതും നമുക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളെ തടയുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം. അതുകൊണ്ട് ഉപ്പ, നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുന്നു. ഇൻഷാല്ലാഹിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
9: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഉപ്പയും, ഭാഗം 3. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: Radio. Tuned to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ലഭിക്കാൻ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാർത്ഥനാ പഠനം നിർവഹിക്കുന്നത് അബ്ദുല്ല മുഹസിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ സംരക്ഷണവും സഹായവും നേടിയെടുക്കാനുള്ള മറ്റൊരു പ്രാർത്ഥന കുറച്ചധികമുണ്ട്, നമുക്ക് പഠിക്കാം. അല്ലാഹുമ്മ ഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിമ വഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിദ വഹ്ഫളനി ബിൽ ഇസ്ലാമി റാഖിദ ولا تشمت بي عدوا ولا حاسدا اللهم اني اسالك من كل خير خزائنه بيديك واعوذ بك من كل شر خزائنه بيديك. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, നിറുത്തത്തിലും ഇരുത്തത്തിലും ഉറക്കത്തിലുമെല്ലാം ഇസ്ലാം കൊണ്ട് നീ എന്നെ സംരക്ഷിക്കണമേ. ولا تشمت بي عدوا ولا حاسدا, എന്റെ ശത്രുവിനെയോ എന്റെ അസൂയക്കാരനെയോ എന്നെ കൊണ്ട് നീ സന്തോഷിപ്പിക്കരുതേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ കുല്ലി ഖൈറിൻ ഖസാഇനുഹു ബിയദിക, അല്ലാഹുവേ, നിന്റെ കയ്യിലുള്ള നന്മകളുടെ ഖജനാവിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ വഅഊദു ബിക മിൻ കുല്ലി ശർരിൻ ഖസാഇനുഹു ബിയദിക, അല്ലാഹുവേ, നിന്റെ കരങ്ങളിലുള്ള നാശത്തിന്റെ ഖജനാവുകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സംരക്ഷണം നേടാനുള്ള പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന കൂടി നമ്മൾ കൃത്യമായി കൊണ്ട് മനഃപ്പാഠമാക്കുകയും അത് പ്രാവർത്തികമാക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രാർത്ഥന ആവർത്തിക്കാം. അല്ലാഹുമ്മ ഇഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിമ. അല്ലാഹുമ്മ ഇഹ്ഫളനി. അല്ലാഹുമ്മ ഇഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിമ واحفظني بالاسلام قاعدا واحفظني بالاسلام قاعدا واحفظني بالاسلام راقدا واحفظني بالاسلام راقدا اللهم احفظني بالاسلام قائما واحفظني بالاسلام قاعدا واحفظني بالاسلام راقدا ولا تشمت بي

0: അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ. Tune to reality.
1: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോതി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
3: تحصى شواطئه والفقه انف.
4: ഒരു സന്തോഷവാർത്ത. കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.
5: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവ ചരിത്രത്തിന്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിന്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്?

ഒരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതേ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ. സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ്.

0: ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബങ്ങളിലൊന്നാണ് പീസ് ഖുർആൻ റേഡിയോ. അന്നൂർ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യങ്ങൾ സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ തുടർയാത്രയ്ക്കുള്ള ഊർജവും സഹകരണവും വഴി ലഭിക്കുന്ന പുണ്യങ്ങൾ മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി സഹായിക്കാം. പലരുടെയും വിജ്ഞാനത്തിന്റെ അവലംബമാണ് പീസ് ഖുർആൻ റേഡിയോ അന്നൂർ തുടങ്ങിയ സംരംഭങ്ങൾ. ഈ മഹത്തായ സംവിധാനങ്ങളുമായി നിങ്ങൾക്കും സഹകരണം തുടരാം. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ, അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യ വിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ ലൈവ് പ്രോഗ്രാമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾ എല്ലാ ആഴ്ചയും ബുധനാഴ്ച തുടങ്ങുന്ന ഈ ഒരു പ്രോഗ്രാം ഇന്നും ഒരു സമകാലിക വിഷയമായിട്ടാണ് പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു വേൾഡ് കപ്പിൻ്റെയൊക്കെ ഒരു സമയമാണ്, ഫുട്ബോൾ വേൾഡ് കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഫുട്ബോൾ കളിയിൽ ഉണ്ടാകുന്ന പരിക്കുകൾ എന്നൊരു വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സ്പോർട്സ് ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ അബ്ദുള്ള ഖലീൽ സാറാണ്. സാർ നമ്മോടൊപ്പം ഉണ്ട്. അസ്സലാമു അലൈക്കും സാർ.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് സാറിനെ ഒന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താൻ തോന്നുന്നു. സാറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടി നമുക്ക് തുടങ്ങാം സാർ.
1: ഓക്കെ, എന്തായാലും ആദ്യമായി പീസ് റേഡിയോനോട് ഞാൻ വളരെ നന്ദി അറിയിക്കുകയാണ്.
0: ഓക്കെ,
1: ഇങ്ങനൊരു അവസരം, ഇങ്ങനൊരു ആളുകളുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇങ്ങനൊരു അവസരം തന്നിട്ട് വളരെയേറെ എന്താ പറയുക, വളരെയേറെ ഹാപ്പിയാണ്. എന്നിരുന്നാലും ഞാനൊരു സ്പോർട്സ് ഓർത്തോപെഡിക് സർജനാണ്. സ്പോർട്സ് ഓർത്തോപെഡിക് സർജൻ എന്നുള്ള പണ്ട് ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞാൽ എല്ല് രോഗവിഭാഗം. ഓർത്തോപെഡിക്സ് ഒറ്റ സ്പെഷ്യാലിറ്റിയാണ് ഇന്ത്യയിൽ, സ്പെഷ്യാലിറ്റി ഇപ്പോഴും ഒറ്റ സ്പെഷ്യാലിറ്റി തന്നെയാണ്. അതിൽ സ്പൈൻ സർജറി, അതേപോലെ ട്രോമ, ട്രോമ എന്ന് പറഞ്ഞാൽ എല്ല് പൊട്ടുന്നത്, പിന്നെ റീപ്ലേസ്മെൻറ്റ് സർജറീസ്. റീപ്ലേസ്മെൻറ്റ് സർജറീസ് എന്ന് പറഞ്ഞാൽ ഷോൾഡർ റീപ്ലേസ്മെൻറ്റ്, ഹിപ്പ് റീപ്ലേസ്മെൻറ്റ്, നീ റീപ്ലേസ്മെൻറ്റ് സർജറീസ്, പിന്നെ ആർത്തോസ്കോപ്പിക് സർജറീസ്, കീഹോൾ സർജറീസ്, പിന്നെ ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജറി ഉണ്ട്. ഹാൻഡ് ആൻഡ് മൈക്രോവാസ്കുലർ സർജറി എന്നാൽ വെറും ഹാൻഡ്, അതുപോലെ മൈക്രോവാസ്കുലർ സ്ട്രക്ചർ സൂച്ച് ചെയ്യുന്നത്. ഫുട്ട് ആൻഡ് ആങ്കിൾ സർജറീസ് ഉണ്ട്. പീഡിയാട്രിക് സർജറി ഉണ്ട്. പീഡിയാട്രിക് വെറും കുട്ടികളെ നോക്കുന്ന സ്പോർട്സ് ഓർത്തോപെഡിക്സ്. ഇങ്ങനെ സബ് ഡിവിഷൻസ് കുറേ വേൾഡിലുണ്ട്. ഓൾമോസ്റ്റ് 8 സബ് ഡിവിഷൻസ്
0: ഉണ്ട്.
1: അതിലൊന്നാണ് സ്പോർട്സ് ഓർത്തോപെഡിക്സ്.
0: അദ്ദേഹം
1: 10-14 കൊല്ലമായി ഇത് ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷേ ഞാനിതിങ്ങനെ ഒരു നെയിം ചെയ്ത് ഇത് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്ന ഒരാൾ എൻ്റെ അറിവിൽ ഞാൻ തന്നെ ഉള്ളൂ.
0: ഓക്കെ,
1: ബാക്കി എല്ലാവരും എന്താ പറയുക, എക്സ്ക്ലൂസിവിറ്റി ഇല്ല. ദേ ഡു റീപ്ലേസ്മെൻറ്റ്, ദേ ഡു ട്രോമ. പക്ഷെ ഞാൻ വെറും ആർത്തോസ്കോപ്പിക് സർജറീസും സ്പോർട്സ് ഓർത്തോപെഡിക് സർജറീസും മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം കളിക്കാർക്ക് പറ്റുന്ന പരിക്കുകളാണ് സ്പോർട്സ് ഓർത്തോപെഡിക്സ് ആകുമ്പോൾ. അതിൽ അവർ രണ്ടാമത് ഇങ്ങനെ എത്തിക്കാം.
0: ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാൻ തോന്നുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാൻ 9020-840-840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നമ്മൾക്കിപ്പോൾ ഈ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു സമയ സാഹചര്യങ്ങൾ ഫുട്ബോളിൻ്റെ വേൾഡ് കപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു ടി വിയിലൊക്കെ കാണുന്ന ഒരു ആവേശം കൊണ്ട് നമ്മളും സ്കൂളിലൊക്കെ അധികമായിട്ട് യൂഷ്വലി മുമ്പ് കാലങ്ങളിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു തമ്മിലൊക്കെ കളികൾ കൂടുതലായിട്ട് ഏർപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആൾക്കാർ, കുട്ടികളാണെങ്കിലും യുവാക്കളെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുട്ബോളിലുണ്ടാകുന്ന പരിക്കുകളെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്, എന്തെല്ലാം രീതിയിലുള്ള പരിക്കുകൾ നമുക്ക് ഫുട്ബോൾ കളിക്കുന്നതിലൂടെ വരാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാൻ തോന്നുന്നു ഇൻഷാല്ലാ.
1: ഓക്കെ, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് മേജർ ഫുട്ബോൾ ഇഞ്ചുറീസ് ഉണ്ട്, മൈനർ ഫുട്ബോൾ ഇഞ്ചുറീസ് ഉണ്ട്.
0: ഓക്കെ,
1: മേജർ ഫുട്ബോൾ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് തലക്ക് വരിക്കുന്ന പരിക്കുകൾ.
0: ഓക്കെ ഓക്കെ,
1: ഹാർട്ട് ഇതേമാതിരി പെട്ടെന്ന് സ്റ്റക്ക് ഇതാവുന്നത്. ഇപ്പം അടുത്ത് നമ്മുടെ ഒരു പ്രിയ കളിക്കാരനുണ്ടല്ലോ, നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു കളിക്കാരൻ, രണ്ട് പ്രാവശ്യമായിട്ട് കാർഡിയാക് അരിത്മിയസ് ഉണ്ടായിട്ടുണ്ട് ഓൺ ഫീൽഡിൽ. ഹെഡ് ഇഞ്ചുറീസ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഹെഡ് ഇഞ്ചുറീസ് ഉണ്ടായിട്ട് അപ്പോൾ അപ്പോഴെ പ്രശ്നം ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, ചെറിയ എന്തെങ്കിലും അനൂറിസമോ എന്തെങ്കിലും ഹെഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഭയങ്കര ഇഞ്ചുറീസ്, അല്ലെങ്കിൽ ഓൺ ഗ്രൗണ്ടിൽ ഫ്ലോറിൽ ഡെത്ത് വരെ ഉണ്ടാവേണ്ട സംഭവങ്ങളുണ്ട്. അത് മേജറാണ്. ദാറ്റ് ഇസ് നോട്ട് നമ്മൾ എൻ്റെ സ്പോർട്സ് ഓർത്തോപെഡിക്സ് തന്നെയല്ല. സ്പോർട്സ് ഓർത്തോപെഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ലിഗമെൻറ്റ് ഇഞ്ചുറീസ്, മെനിസ്കസ്, ബോൺ, മൈനർ ബോൺ ഇഞ്ചുറീസ് ഇതൊക്കെ വരുന്നതാണ് സ്പോർട്സ് ഓർത്തോപെഡിക്സ് ഇഞ്ചുറീസ്. അപ്പോൾ ഇതിൽ വരുന്നത് ആങ്കിൾ ഇഞ്ചുറീസ് ഉണ്ട്, നീ ഉണ്ട്, ലീ ഉണ്ട്, എൽബോ ഉണ്ട്, ഷോൾഡേഴ്സ് ഉണ്ട്, ഷോൾഡർ. ഇതാണ് മെയിൻ ആയിട്ട് നാല് നമ്മൾ സ്പോർട്സ് ഓർത്തോപെഡിക്സ് പറഞ്ഞില്ല. പിന്നെ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ടോട്ടലി ഇതേ കം അണ്ടർ ഹാൻഡ് സർജൻസ്, അതായത് റിസ്റ്റൊക്കെ യൂഷ്വലി ദാറ്റ് ഇസ് ഡെൽറ്റ് അണ്ടർ ഹാൻഡ് സർജറീസ്. അപ്പോൾ യൂഷ്വലി വരുന്ന മേജർ ഇഞ്ചുറീസ് നീൻ്റെ ആണ്. നീൻ്റെ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ആണ് മെയിൻ ഇഞ്ചുറീസ് വരുന്നത് ഫുട്ബോളിൽ വരുന്നത്. അപ്പോൾ അതിൽ മേജർ ആയിട്ടുള്ള ഇഞ്ചുറി ACL ഇഞ്ചുറി, ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് എന്നാണ് ഇഞ്ചുറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്പോർട്സ് കളിക്കാർക്ക് യൂഷ്വലി ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോൾ ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 80% എ സി കോമൺ ആയിട്ട് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് പല ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, പല ടൈപ്പ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, പല ടൈപ്പ് സർജിക്കൽ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്.
0: ഓക്കെ, ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞു കോമൺ ആയിട്ടും ഫുട്ബോൾ മീൻസ് കളിയിൽ കാണപ്പെടുന്ന ഒരു ഇഞ്ചുറി എ സി എൽ ഇഞ്ചുറി. അപ്പോൾ എ സി എൽ ഇഞ്ചുറീനെ നമുക്ക് എങ്ങനെയെല്ലാം ഡയഗ്നോസിസ് ചെയ്യാം, എന്തെല്ലാം ടെസ്റ്റുകൾ വേണം, എക്സ്റേ അല്ലെങ്കിൽ സ്കാനിങ് അങ്ങനെ സെപ്പറേറ്റ് എന്തെല്ലാം ടെസ്റ്റുകളിലൂടെയാണ് നമുക്ക് അതിനെ ഒരു കൺഫർമേഷനിലോട്ട് എത്താൻ പറ്റുന്നത്?
1: എ സി എൽ ഇഞ്ചുറീസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കളിക്കുന്ന കളിക്കാർക്ക് അവർ
0: നമുക്ക് ഒരു കോൾ റെഡി ഉണ്ട്, കോളിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം, ലൈവ് ഇൻ ഫോൺ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ.
2: ഞാനൊരു ബിസിനസ്സുകാരനാണ്, കച്ചവടക്കാരനാണ്.
1: ഒരു
2: ടെന്നീസ് എൽബോ എന്നാണ് ഡോക്ടർ കാണിച്ചപ്പോ പറഞ്ഞത്.
1: ഓക്കെ,
2: ഞാൻ അപ്പൊ ടെന്നീസ് കളിക്കുന്ന ആളൊന്നല്ല, പക്ഷെ ടെന്നീസ് എൽബോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് രണ്ടു ദിവസം അഡ്മിറ്റിച്ചപ്പോ മാറിയിരുന്നു, പിന്നെ രണ്ടാമത് അതേപോലെ വന്നതാണ്.
1: ഓക്കെ,
2: എന്താണ് സത്യത്തില്? കയ്യന്റെ ഒരു
1: ഓക്കെ, വളരെ നല്ല ഒരു ചോദ്യമാണ്. ടെന്നീസ് എൽബോ ആണ്, ഞാൻ ടെന്നീസ് കളിക്കാറില്ലല്ലോ. അപ്പോൾ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ടെന്നീസ് കളിക്കുന്ന കളിക്കാർക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണത്. ആ നെയിം അറിയപ്പെടുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ കയ്യിൻ്റെ ഈ എൻ്റെ ഇത് കാണുന്നുണ്ടാവും, ഇല്ല റേഡിയോ. ഓക്കെ, സോ കയ്യിൻ്റെ നമ്മൾ എല്ലാ മസിൽസും ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്നാണ്. ഓക്കെ, എക്സ്റ്റെൻസീവ് മസിൽസ് എന്ന് പറയുന്നത് നമ്മൾ പിഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പൊക്കുമ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ മസിൽസും ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്
0: എന്നാണ്.
1: ഈ പോയിന്റിലേക്ക് നമ്മൾ സ്ട്രെയിൻ വരും. മേ ബി അവർ ചിലപ്പോൾ കാര്യമായിട്ട് പണിയെടുക്കാതെ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കൂടുതൽ സ്ട്രെയിൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ കുറച്ച് കാലം കുറേ പണിയെടുക്കുക, അല്ലെങ്കിൽ പിഴിയ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ കോമൺ ഒറിജിനുള്ള മസിൽസിൻ്റെ ഒറിജിനിൽ സ്ട്രെയിൻ വരുന്നതാണ് ടെന്നീസ് എൽബോ.
0: ഓക്കെ,
1: അത് യൂഷ്വലി കാണുന്നത് ടെന്നീസ് കളിക്കുന്നതാണ്. ഇപ്പോൾ സച്ചിൻ്റെ ടെന്നീസ് എൽബോ ഉണ്ടായിരുന്നു, സച്ചിൻ ടെന്നീസ് കളിച്ചിട്ടല്ലോ, ക്രിക്കറ്റ് കളിച്ചിട്ടാണല്ലോ. അപ്പോൾ ഈ കോമൺ ഒറിജിനിലുണ്ടാകുന്ന ഈ ടെന്നീസ് ഈ സ്ട്രെയിൻ, അതായത് ഒരു വലിവിനെ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു മുറിവാണ് ടെന്നീസ് എൽബോ. ഓക്കെ, അതൊരു കാലത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സച്ചിൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ സച്ചിൻ ഈ ടെന്നീസ് എൽബോ മാറാനായിട്ട് പോയിട്ട് സൗത്ത് ആഫ്രിക്കയിലെ ഒരു മേജർ സർജൻ്റെ അടുത്ത് സർജറി ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ പോലും ആ സർജറീസ് അന്ന് ഉണ്ടായിരുന്നില്ല.
0: ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക്
1: ഇന്നത് ഭയങ്കരമായിട്ട് മാറി. ഇന്ന് ടെന്നീസ് എൽബോ യൂഷ്വലി നമ്മൾ 99% അത് ഫിസിയോ മെഡിസിൻസ് ട്രീറ്റ് ചെയ്യും. അതിൻ്റെ ഏതാണ് അതിൻ്റെ ഒറിജിൻ ഓഫ് പ്രശ്നം ചില അവിടെ ട്രീറ്റ് ചെയ്താൽ യൂഷ്വലി 90% കിട്ടും. പ്രോപ്പർ ഫിസിയോ ഇതാണ്, എന്നുവെച്ചാൽ വേദന സമ്മാരി കഴിച്ചത് കുറയും, അതാണ് വേദന രണ്ട് വയസ്സ് മരുന്ന് കഴിച്ചു കുറഞ്ഞു എന്ന് പറഞ്ഞത്. അങ്ങനല്ല, ഇഫ് യു റിയലി വോണ്ട് ടു ട്രീറ്റ് ഇറ്റ് അതിന് ആദ്യം ഫിസിയോ കാണിച്ച് ഓർത്തോപെഡിക്സിനെ കാണിച്ച് മെഡിസിൻ്റെ കൂടെ തന്നെ ഫിസിയോ ചെയ്ത് അത് പ്രോപ്പർ അതിനെ അറിയുന്ന ഫിസിയോൻ്റെ അടുത്ത് കാണിച്ചതിന് ശേഷം നമ്മൾ പ്രോപ്പർ റീഹാബ് ചെയ്താൽ യൂഷ്വലി അത് സെറ്റിൽ ആവും. ഇനി ഇഫ് നോട്ട്, പണ്ട് ഞാൻ പറഞ്ഞൊരു മുറിയാണ് ഇത്, നമ്മൾ ഒരു PRP എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അത് നമ്മൾ മുടി ഒഴിച്ചിലൊക്കെ ആൾക്കാർ വെക്കുന്ന പറഞ്ഞിട്ടില്ലേ, അത് നാട്ടിൽ ഫേമസ് ആയിട്ടുള്ളത് മുടി ഒഴിച്ചിലാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ PRP ഉണ്ടായതിൻ്റെ കുറേ കാര്യങ്ങൾ വേറെ കാര്യങ്ങളിലാണ്.
0: ഓക്കെ,
1: അതിൻ്റെ ഒരു മേജർ സംബന്ധിച്ച് സ്വന്തം ബ്ലഡ് എടുത്ത് അതിൻ്റെ മുറി ഉണങ്ങാനുള്ള അംശങ്ങൾ മാറ്റി ആ പറയപ്പെട്ട മുറിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറി ഉണങ്ങി കിട്ടും. അപ്പോൾ PRP ഇഞ്ചക്ഷൻ വെക്കുന്നത് ഇപ്പോൾ ഞാൻ അടുത്ത കാലത്തൊന്നും എനിക്കും സർജറി ആവശ്യം വന്നിട്ട് മീൻസ് സർജറി ഓപ്ഷൻ പറയേണ്ടി വന്നിട്ടില്ല. യൂഷ്വലി ദാറ്റ് വിൽ ഹീൽ വിത്ത് PRP.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ,
0: ശ്രോതാവിന് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
2: ഞാനേ ഇതിന് മുമ്പ് എനിക്ക് കാലിന് വേദന ആയിട്ട് ഇതേപോലെ വിളിച്ചിട്ട് എനിക്കൊരു ചെറിയ ടിപ്സ് പറഞ്ഞു, മുട്ടുവേദന ആയിട്ട്. അപ്പൊ അതേപോലെ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞുതരാണെങ്കിൽ അങ്ങനെ ഞാൻ വിളിച്ചത്.
1: ടിപ്സ് പറയുകയാണെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞോ,
2: മൂന്ന് മാസത്തിന്റെ മേലായി.
1: ഇനി അതിൽ ടിപ്സിന്റെ കാര്യമല്ല, മൂന്ന് മാസം വരെ ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ആ മസിൽസ് യൂസ് ചെയ്യാതെ പിഴിയുന്ന പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിയാൽ അത് മാറിക്കിട്ടിരുന്നു. 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി അത് ക്രോണിക്കായി. പിന്നെ ഈ യൂഷ്വലി ഈ ഒരു ടിപ്സും സ്ട്രെച്ചിങ് ഇങ്ങനത്തെ ഫിസിയോ ചെയ്താലൊന്നും അത് ചിലപ്പോൾ യൂഷ്വലി യൂസ്ഫുൾ ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഓർത്തോപെഡിക് സർജനെ കാണിച്ചിട്ട് അതിനെ പ്രോപ്പർ ഫിസിയോ റീഹാബും സ്റ്റാർട്ട് ചെയ്ത് അത് ശരിയാവുന്നില്ല പി ആർ പി ഇഞ്ചക്ഷനിലേക്ക് നോക്കണം.
0: ഓക്കെ, അപ്പോൾ ഒരു ശ്രോതാവിൻ്റെ സംശയമാണ് നമ്മളിപ്പോൾ ദൂരീകരിച്ചത്. മഷാല്ലാ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടെന്നീസ് കളിക്കാത്ത ഒരാൾക്ക് ടെന്നീസ് ഇഞ്ചറി എന്നുള്ള ആ ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ എ സി എൽ ഇഞ്ചറി എങ്ങനെ നമുക്ക് ഡയഗ്നോസിസിലോട്ട് കറക്റ്റ് പ്രോപ്പർ ഡയഗ്നോസിസിലോട്ട്
1: കളിക്കുന്ന സമയത്ത് തന്നെ ആളുകൾക്ക് അറിയാൻ പറ്റും കളിച്ച് അവർ യൂഷ്വലി എ സി എൽ ഇഞ്ചറി എങ്ങനെ ഉണ്ടാവും വെച്ചാൽ ചാടി നിലത്തിറങ്ങുമല്ലോ, ഇറങ്ങുന്ന സമയത്ത് കാൽ തിരിയും.
0: ഓക്കെ ഓക്കെ,
1: ആ കാൽ തിരിയുന്ന സമയത്ത് എനിക്ക് അറിയാം എന്തോ പറ്റി, ബിക്കോസ് ആ പോപ്പ് സൗണ്ട് അങ്ങനെ കേൾക്കാൻ
0: പറ്റും.
1: അപ്പൊ യൂഷ്വലി കുറച്ച് എ സി എല്ലെ പറ്റി വരുന്നതാണ് ഡോക്ടറിന്റെ എ സിയിൽ പോയി പ്ലെയറാണെങ്കിൽ. പിന്നെ ആ വയസ്സിൽ പോയും ഭാഗമായി കളിക്കാൻ അവന് ഫുള്ളാക്കാൻ കഴിയില്ല. യൂഷ്വലി അങ്ങ് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ മീൻസ് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് പോയിട്ടുണ്ട്, നീര് വരുന്നുണ്ട്, കാല് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. പെയിനൊക്കെ ഒരു വൈകുന്നേരം കുറച്ചുകൂടി കഴിയുമ്പോൾ സ്റ്റാർട്ട്
0: ചെയ്യാം.
1: മിനിസ്കസ് ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് പെയിൻ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. യൂഷ്വലി അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പെയിൻ വന്ന് ഇവന് 2-3 ദിവസം ഇട്ട് കളിക്കും. അത് പ്രശ്നമുണ്ടോ ഇല്ലേ, പ്രശ്നമുണ്ടോ
0: ഇല്ലേ,
1: ഡൗട്ട്ഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അത് പിന്നെ മനസ്സിലാവും ഓക്കെ സംതിങ് സം പ്രോബ്ലംസ്.
0: അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാൻ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ചോദിച്ചോളൂ.
3: എനിക്ക് ഞാൻ ഓടുന്ന സമയത്ത് കാല് ഇങ്ങനെ കൂട്ടി പടിഞ്ഞിട്ട് വീണ ഒരു ടെൻഡൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കുറെ എയ്ജ് കുറച്ച് കൂടിയിട്ടാണ് ബി എഡ് ചെയ്തത്. ബി എഡിന്റെ സമയത്ത് നമ്മൾ ഈ അത്ലറ്റിക്സിന് കൂടുമ്പോൾ സമയത്ത് അതായത് ചെയ്തിരുന്നു. പിന്നെ കുറെ കൂടും എപ്പോഴും അങ്ങനെ ഓടുന്ന സമയത്ത് ഇങ്ങനെ ഈ ഇങ്ങനെ വീണെടുത്തിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല, ഓട്ടം എന്നാലും നിൽക്കുന്നില്ല.
1: ഓക്കെ,
3: അപ്പൊ എന്താണ് ഇതിന്റെ കാരണം? നമ്മൾ പ്രായ ഏജിന്റെ പ്രശ്നമാണോ അതോ എന്താണ് പറയുന്നത്?
1: അല്ല, നിങ്ങള് കാല് തട്ടി തടഞ്ഞു വീഴുന്നതാണോ, കാല് കുഴഞ്ഞു പോയി വീഴുന്നതാണോ? തട്ടി തടഞ്ഞു വീഴും. അപ്പൊ നിങ്ങള് കാലിന്റെ ആംഗിൾ എന്തെങ്കിലും പ്രശ്നം, നിന്ന് കഴിഞ്ഞാൽ കാല് ആൾക്കാരാരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങള് കാലിന് വളവുണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല. പിന്നെ സാധാരണ ഓടുന്ന സമയത്ത് തട്ടി തടഞ്ഞു വീഴാണ്. യൂഷ്വലി എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെ വയസ്സ് എത്രയാപ്പോ? 37 വയസ്സ് നിങ്ങൾക്ക് ഒരു വയസ്സല്ലല്ലോ. 41 വയസ്സിൽ റൊണാൾഡോ കളിച്ചു കൊടുക്കണേ. അപ്പൊ 37 വയസ്സൊരു വയസ്സല്ല, മെസ്സി കൂടി ആയിട്ടില്ല. അപ്പോൾ ഞാൻ പറയണത് നിങ്ങൾ എൻ്റെ ഒരു നിങ്ങൾ പറയുന്ന ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു എന്താ പറയുക, ചിലപ്പോൾ നിങ്ങളെ ചോദിക്കുന്ന ചോദ്യത്തിന് കുറേ സയൻറ്റിഫിക് നോക്കേണ്ടി വരും, ക്ലിനിക്കലി നോക്കൊക്കെ വേണ്ടി വരും. പക്ഷെ എന്നാലും ചോദിക്കുന്നത് മനസ്സിലാവേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കുറേ കാലം വെറുതെ ഇരുന്നിട്ട് നമ്മൾ ഈ ഡോക്ടർമാരെ മാതിരി കുറേ കാലം വെറുതെ ഇരുന്ന് എന്തെങ്കിലും ഇറങ്ങുമ്പോൾ നമ്മൾ മസിൽസിന് സ്ട്രെങ്ത് വേണം. മസിൽസാണ് നമ്മളെ ബോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എല്ലാ ജോയിൻസും പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസാണ്, എല്ലാ എല്ലുകളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസാണ്. അപ്പോൾ ഇഞ്ചുറി ടേക്ക് ചെയ്യുന്നത് ആരായിരിക്കണം? മസിലായിരിക്കണം. മസിൽ ക്ഷയിച്ചിട്ടുണ്ടാവും, മസിൽ ഫ്ലാബി ആയിരിക്കും, മസിൽ ഇന്നൊരു ബലം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരാൾ പിടിച്ചിട്ട് ഓടാൻ പോയി കഴിഞ്ഞാൽ ഈ മസിലിൻ്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം പോയി, അപ്പോൾ ഡയറക്റ്റ് ജോയിൻറ്റിലേക്ക് പ്രശ്നം വരുന്നുണ്ടാവും. അപ്പോൾ അതിന് പിടുത്തം കിട്ടുന്നുണ്ടാവില്ല ജോയിൻ്റ്, അതുകൊണ്ടാണ് വീഴാൻ പോകുന്നതാണെന്നുള്ളത് എനിക്ക് ഫസ്റ്റ് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു 3 ആഴ്ച അതിന് നടക്ക്. അപ്പോൾ അതേമാതിരി പുഷപ്സ്, പുള്ളപ്സ്, സ്ക്വാട്ട്, മറ്റേ കുറച്ച് ജിമ്മ് ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കോർഡിസെപ്സ് എക്സസൈസ്, ഹാംസ്ട്രിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക. ഒരു 3 വീക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ മസിൽസൊക്കെ ടൈറ്റ് ആയതിന് ശേഷം നിങ്ങൾ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ക്യാരി ഓൺ. അതല്ല, പിന്നെയും 3 ആഴ്ച കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വേണം. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി, പിന്നെ ഓട്ടം സ്റ്റാർട്ട് ചെയ്താൽ മതി.
3: ശരി,
1: ഓക്കെ, താങ്ക് യു, താങ്ക് യു.
0: ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്ന ഒരു സാധനം പിന്നെ യൂസ്
1: പെട്ടെന്ന് യൂസ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും നമുക്ക് ബാക്ക് ടു നോർമൽ. എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ വീക്കെൻഡ് വാരിയേഴ്സ് എന്ന് തന്നെ പറയാം. വീക്കെൻഡ് വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൾഫിലെ ജീവിതം അങ്ങനെയാണ്. അത് രാവിലെ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു പ്രശ്നം അവർക്കൊരു പണിയും ചെയ്യാൻ പറ്റില്ല. ദേ ആർ ടോട്ടലി ഇൻ ടു ദെയർ ഡെയിലി റുട്ടീൻസ്, വേ ഹാവ് ഹെക്ടിക് റുട്ടീൻസ്. വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരു പണ്ടത്തെ കളിയൊക്കെ ഓർമ്മ വരും, എല്ലാവരും ഇവിടെ തട്ടി നോസ്റ്റാൾജിയൊക്കെ വന്ന് എല്ലാവരും ഇവിടെ തട്ടിക്കൂടി ഫുട്ബോൾ കളിക്കും. സി വീക്കെൻഡ് വാരിയേഴ്സിനാണ് ഭയങ്കര പരിക്ക് വരിക. അനദർ 2-3 days ഏതെങ്കിലും ഒരു 4 days വീക്ക് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം, 5th day ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്, അത്ര ഇഞ്ചുറി ഇല്ല. മറ്റേത് വീക്കെൻഡ് വാരിയേഴ്സ് നമ്മളിങ്ങനെ വിചാരിക്കും നമ്മൾ പണ്ടത്തെ മെസ്സി പണ്ടത്തെ ഒക്കെ അടിക്കാൻ പറ്റുന്നു, പക്ഷെ അടിയോടുകൂടിയാണ് നമ്മൾ. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് പേഷ്യൻ ഗൾഫിൽ നിന്നാണ്.
0: അങ്ങനെ അവിടെ നിന്ന് പരിക്കുപറ്റിയിട്ട്
1: പരിക്കുപറ്റിയിട്ട് വരും, സർജറിയും ഇവിടുന്ന് പോകും.
0: ഓക്കെ.
1: So it's a normal phenomenon.
0: ട്രീറ്റ്മെന്റിന് ഒപ്പം പ്രോപ്പർ ആയിട്ട് ഒരു കൗൺസിലിംഗ്.
1: അപ്പൊ അവരോട് ഞാൻ പറയും, നിങ്ങൾ ആഴ്ച രൂപയ്ക്ക് കളിക്കാനാണെങ്കിൽ ഇനി അങ്ങനെ കളിക്കരുത്, കേട് വരുവട്ടം പറ്റിയാണ്. അപ്പൊ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 3-4 days നിങ്ങൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ പുഷപ്പ് പുള്ളപ്പ് അല്ലെങ്കിൽ സ്ക്വാട്സ് ഇതൊക്കെ ചെയ്യാം. എന്നിട്ട് ശരിയാവുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, മീൻസ് 4 days ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, 5th day പോയി കളിക്കാം. അല്ലാണ്ട് 5th day വെറും ആ 5th day കളിയും ആലോചിച്ചിട്ട് പോയി ഇറങ്ങരുത്.
0: എല്ലാവർക്കും ഒരു ഒരു പാഠമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ആ ഒരു ഡെയിലി, ഇപ്പൊ നാട്ടിലാണെങ്കിൽ തന്നെ ഡെയിലി റുട്ടീൻസ് അങ്ങനെ പോകും. വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതുപോലെ
1: 40 minutes എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം
0: ഡെയിലി.
1: ഡെയിലി ഒരു 4 days, 4-5 days ഇൻ എ വീക്ക്. അത് ഏത് യങ്സ്റ്റർ ആണ് ചെയ്യണം, കുറച്ച് ഓൾഡ് മാൻ ആണ് ചെയ്യണം. ഓൾഡ് മാൻ ആകുമ്പോൾ നടന്നാൽ മതി, യങ്സ്റ്റർ ആകുമ്പോൾ കുറച്ചുകൂടി ഹെവി ചെയ്യാം. ഒരു എന്തെങ്കിലും ഫുട്ബോളോ എന്തെങ്കിലും ചെയ്യാം, പക്ഷെ അല്ലെങ്കിൽ 40 minutes നടക്കാം.
0: ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല.
1: അങ്ങനെ ACL അപ്പോൾ നമ്മൾ ചെയ്യണത്, ACL അങ്ങനെ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ 3-4 days ഒക്കെ ഐസൊക്കെ വെച്ച് കംപ്രഷനൊക്കെ ചെയ്തിട്ടും ഒന്നും മാറുന്നില്ല, പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കം ടു ഹോസ്പിറ്റൽ, ഗോ സീ എ ഡോക്ടർ. അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ എന്തായാലും ആയതിനെ ഒരു എക്സ്റേ എടുക്കും, ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ചിലപ്പോൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ നല്ല ഡോക്ടറാണെങ്കിൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്താണ് ഇതിന് ഇഷ്യൂ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് ഡോക്ടർ മേ സേ MRI ഇസ് റിക്വയർഡ്. MRI ആണെങ്കിൽ നമ്മൾ അതിൽ യൂഷ്വലി ഒരു 10 days കഴിയണം MRI എടുക്കാൻ. എപ്പോഴും എഫ്യൂഷൻ ഉണ്ടായിട്ട് ഫാൾസ് പോസിറ്റീവ് റിസൾട്ട്സ് വരും, ഡയഗ്നോസിസ് വെറുതെ ഫാൾസ് ആയി വരും. അപ്പോൾ എപ്പോഴും ഒരു 10 days MRI കഴിഞ്ഞിട്ടാണ് MRI എടുക്കേണ്ടത്. 10 days കഴിഞ്ഞിട്ട് MRI എടുത്തിട്ട് ഇഫ് യു ഹാവ് ACLT, 2 ways യു ഹാഡ് ടു, ഒന്ന് ഫിസിയോ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് വി ഡു ഫോർ നോർമൽ പീപ്പിൾ. ഫിസിയോ ചെയ്യുന്നു, കാലിൻ്റെ നീര് ഉറക്കാൻ എല്ലാ മെഷർമെൻറ്റും എടുക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, ഒക്കെ ആയിട്ട് നടക്കാൻ പറയാൻ പോകുന്നു, പറയുന്നു, കളിക്കാനൊക്കെ. പിന്നീട് തെറ്റാണെങ്കിൽ മാത്രം സർജറി.
0: സെക്കൻഡ് ടൈം
1: തെറ്റാന്ന് ഉദ്ദേശിച്ചത് ഹീ ഈസ് നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ് ടു ഡു പ്ലേ ഗെയിംസ്, അങ്ങനെയാണ് ഈ സർജറി. അതല്ല, വേറൊരു കൂട്ടരുണ്ട് പ്രൊഫഷണൽ പ്ലേയേഴ്സ്. ഇപ്പം ഞാനൊക്കെ നേരിടുന്ന അങ്ങനത്തെ ഇതൊക്കെ ഹെവി പേഷ്യൻസ് ആണെങ്കിൽ ദേ ഡോണ്ട് ഹാവ് ടൈം. ഇതേമാതിരി 3-4 എടുക്കാൻ
0: സമയമല്ലോ
1: അവർക്ക്. ഇതേപോലെ ഗോ ബാക്ക് ടു, ഇപ്പോൾ നെയ്മറിനൊക്കെ അന്ന് ഉണ്ടായ പോലെ നെയ്മറിനെ ഒന്ന് പിടിച്ചിട്ട് ഇപ്പോൾ 3 നീ ഇരിക്ക് ഇവിടെ ഇരിക്കുന്ന ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നെയ്മറിനെ കിട്ടില്ല. സോ day 1 നമ്മൾ ഈ MRI എടുത്ത് വന്ന ഉടനെ തന്നെ നമ്മൾ വിൽ ടെൽ ദം സർജറി. അത് പ്രൊഫഷണൽ പ്ലേസിന് കേട്ടോ, രണ്ടാണ് വി ഹാവ് ടു കൺസിഡർ. സാധാരണ ഇനി നിങ്ങളെപ്പോലെ വെറുതെ ഇരിക്കുന്ന മനുഷ്യന്മാർ
0: പ്രൊഫഷണൽ
1: പ്ലേസിന് രണ്ടായിട്ട് തന്നെ കണക്കാക്കണം. ഓക്കെ, അപ്പോൾ അപ്പോൾ പിന്നെ സർജറി വിൽ ഓപ്റ്റ് ഫോർ ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ നമ്മൾ റീഹാബൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ 10-20% പ്രശ്നം ഉണ്ടാവില്ല. They will become better, they will not come back. അതെ, ഒരു 80% ആൾക്കാരും ദേ വിൽ നോട്ട് ബി ഹാപ്പി, കോൺഫിഡൻറ്റ് ആവില്ല, കാൽമേ നടക്കുന്ന സമയത്ത് വീഴാൻ പോകണം വരുന്ന ഫീൽ ഉണ്ടാവും. അങ്ങനെയുള്ളൊരു കംഫോർട്ട് സർജറി ദേ വിൽ ഡു ഫോർ സർജറി, ദേ വിൽ ബെനിഫിറ്റ് വിത്ത് സർജറി.
0: അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് എക്സ്റേയും മീൻസ് എക്സ്റേയിൽ കൂടി ഇതായിട്ട് തന്നെ MRI ആഫ്റ്റർ 10 days MRIയിലാണ് നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുക അല്ലേ. സാർ, ഇപ്പോൾ ഈ ഒരു ടോക്കനെടുത്ത് തന്നെ സൂചിപ്പിക്കേണ്ടത് നമുക്ക് ഇപ്പോൾ ഈ ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ പരിക്ക് പറ്റുമ്പോൾ നമ്മൾ ഐസ് വെക്കുക എന്നുള്ള ആ ഒരു കാര്യം. അപ്പോൾ അത് എല്ലാ കേസസിനും അത് ആപ്ലിക്കബിൾ ആണോ, മീൻസ് ഈ ഒരു പരിക്ക് പറ്റിയാൽ അവിടെ ഇപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്നതുപോലെ കാലിലെ ആംഗിളിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റും, വീങ്ങി വന്നാൽ സ്വെല്ലിംഗ് ആയിട്ട് വന്നാൽ അവിടെ ഐസ് വെച്ച് കൊടുക്കുക, അത് എല്ലാ കേസസിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ളത്.
1: നമ്മളെ നാട്ടിലുണ്ടാവുന്ന ഒരു ആളുകൾക്ക് ഉണ്ടാവുന്ന സംഭവമാണ് എന്തെങ്കിലും നീരോ വീക്കോ വന്നാൽ ചൂടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മുണ്ടക്കിട്ട് നല്ല ചൂടുവെള്ളത്തിലിട്ട് കുഴിഞ്ഞു. പക്ഷേ യൂഷ്വലി ഇതിൻ്റെ ആദ്യത്തെ ഒരു 3 ദിവസം നമുക്കറിയാലോ, ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ അവിടെ ബ്ലഡ് വരും, മീൻസ് ഒരു ബ്ലീഡിങ് വരും. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല ഐസാണ്
0: ഐസ്.
1: സോ 3 to 5 days നമ്മൾ ഐസ് വെച്ചതിന് ശേഷം പിന്നെയും നീര് വരണം, അല്ലെങ്കിൽ പിന്നെയും ഉണ്ടാകുന്ന ഉളുക്ക് ചതവ്, അതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ചൂട് വെക്കുന്ന കിഴി പിടിക്കുന്നത് ഫസ്റ്റ്. പക്ഷെ അതർവൈസ് 3 to 4 days ഐസാണ്. ഇതിൻ്റെ പ്രോട്ടോകോളിൻ്റെ പേര് റൈസ് എന്നാണ്, RICE. റൈസ് എന്നാണ് റെസ്റ്റ്. നമ്മൾക്കൊരു പരിക്ക് പറ്റിയെന്ന് തോന്നിയാൽ, നമ്മൾ അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ നിന്ന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ അപ്പോൾ റൈസ് എന്നാണ് പറയാം. റെസ്റ്റ് എടുക്കുക, ഐസ് കമ്പ്രഷൻ വെക്കുക, ഐസ് വെക്കുക, കമ്പ്രഷൻ വെക്കുക, എലിവേറ്റ്
0: ചെയ്യുക.
1: അപ്പോൾ കാലിൻ്റെ കണങ്കാലിന് പരിക്ക് പറ്റി.
0: ഓക്കെ,
1: അപ്പോൾ നമ്മൾ കണങ്കാലിന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നീട്ട് കളിക്കരുത്, ഫസ്റ്റ് റെസ്റ്റ്. പിന്നെ ആ ഭാഗം കേട് വന്നാൽ അല്ലെങ്കിൽ പരിക്ക് പറ്റിയ ഭാഗത്ത് ഐസ് വെക്കുക.
0: ഓക്കെ,
1: എന്നിട്ട് നമ്മുടെ അടുത്ത് കയ്യിൽ ക്രീപ്പ് ബാൻഡേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ബാൻഡേജ് ഉണ്ടാവും, വല്ലാണ്ട് നീര് വരാതിരിക്കാൻ വേണ്ടി കമ്പ്രഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പിന്നെ എന്ത് ചോദിച്ചാൽ ആ പറ്റിയ ഭാഗം കാല് താത്തിട്ട് എന്ത് പറ്റും, നീര് വരും, അത് വരാതിരിക്കാൻ വേണ്ടി കാല് പൊക്കി വെക്കുക. ഇതൊരു ബേസിക് സ്റ്റഡീസാണ്. ഇത് ഏത് ഒരാളോട് ചോദിച്ചാലും നമ്മൾ സ്പോർട്സ് മാൻ അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് കളിച്ചിട്ടൊരു പരിക്ക് പറ്റി അതിമട്ട് രണ്ടാമത് കളിക്കാണ്ട് പരിക്ക് കിട്ടി കഴിഞ്ഞാൽ ഉടനടി ഈ വക ചികിത്സകൾ ചെയ്തിട്ട് റെസ്റ്റ് എടുത്ത്
0: നോക്കുക. നമുക്ക് അടുത്തൊരു കോൾ റെഡി ആയിട്ടുണ്ട്, അതിലോട്ട് പോകാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാൻ ലൈവ് ഇൻ ഫോൺ പ്രോഗ്രാമിലേക്ക് സ്വാഗതം, ചോദിച്ചോളൂ. വോയിസ് ക്ലിയർ അല്ല ഒന്നുകൂടി. ഹലോ,
1: പേര് ആബിദ്, മഞ്ചേരി എന്നാണ് വിളിക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേ?
2: ഹലോ,
0: ആ പറഞ്ഞോളൂ, കേൾക്കാം.
2: എന്റെ പേര് ആദില്, ഞാന് മഞ്ചേരി എന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ
1: ഓക്കെ
2: ഓക്കെ. എന്റെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാല്, നമ്മളിപ്പോ റണ്ണി ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ അതേമാതിരി റെസിസ്റ്റൻസ് ട്രെയിനിങ് അതായത് വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോ ഈ എസ്പെഷ്യലി ലൈക്കും കാലിനൊക്കെ ഒരു പെട്ടെന്നുള്ള ബേണിങ് പെയിൻ ഉണ്ടാവലുണ്ട് ആ മസിൽസിന്റെ ആ ഉള്ളില്. അപ്പോ അത് എന്താ പറയാ, അത് എങ്ങനെയാണ് നമ്മൾക്ക് എന്താ പറയാ, റെഗുലർ ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ അത് എന്തെങ്കിലും ഇഷ്യൂ ആണോ അതോ അതെന്താ അറിയാനായിരുന്നു.
1: ചോദ്യം ഒന്നുകൂടി ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ ഓടുമ്പോൾ നിങ്ങളെ തൈ മസിൽസിന്റെ ഉള്ളിൽ ബേണിംഗ് പെയിൻ വരുന്നു, വലിവ് വരുന്നു അല്ലേ?
2: അതേപോലെ ട്രൈസെപ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മള് മറ്റേ ട്രൈസെപ്സ് ഭയങ്കരമായിട്ട് ബേണിംഗ് ആണ്, അതായത് നമുക്ക് ഫുൾ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ.
1: അതല്ല, നിങ്ങൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ കാലില് മാത്രമല്ല കയ്യിലും ഇതേമാതിരി തന്നെ തരിപ്പ് വരികയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടോ? കയ്യില് മറ്റേ കഴുത്തിലോ ഊരയിലോ അല്ലെങ്കിൽ ബാക്കിലോ വല്ല വേറെ എന്തെങ്കിലും വേദന അങ്ങനെന്തെങ്കിലും ഉണ്ടോ?
2: നമ്മള് വർക്ക്ഔട്ട് ചെയ്യുന്നോണ്ട് നമുക്ക് എപ്പോഴും ഒരു മറ്റേ ഡിലേഡ് ഓൺസെറ്റ് പിന്നെ അതെങ്ങനെ പറയില്ലേ, അതെപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല വേദന ഉണ്ടോന്നുള്ളത്.
1: ഇത് അങ്ങനെയാണെങ്കിൽ തന്നെയും നിങ്ങൾ പറഞ്ഞ രീതിയിൽ ആണെങ്കിൽ യൂഷ്വലി അത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവാനാണ് സാധ്യത. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൈനിന് കേടുവല്ലോ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, സ്പൈന് കേട്, കയ്യിന് വിലക്കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല.
1: നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായം, മഗ്നീഷ്യവും വൈറ്റമിൻ B12 ഒന്ന് കഴിച്ചു നോക്കുക 3 weeks. മഗ്നീഷ്യം, വൈറ്റമിൻ ഡി ട്വൽവും പിന്നെ വെയിലൊക്കെ.
2: മഗ്നീഷ്യം
1: മഗ്നീഷ്യം മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ മതി, മഗ്നീഷ്യം ടാബ്ലറ്റ് കിട്ടും, പിന്നെ B12 കിട്ടും.
2: ഓക്കെ,
1: നിങ്ങൾ എന്തൊന്നും ചെയ്യാൻ കിട്ടും, കുറച്ച് നന്നായിട്ട് വെയിലും ഉള്ള എന്ന് നോക്കി നോക്കി എങ്ങനെ ഉണ്ടെന്നുള്ളത്. യൂഷ്വലി സെറ്റിൽ ചെയ്യണ്ട. ഓക്കെ
2: ഓക്കെ
1: ഓക്കെ, താങ്ക് യു താങ്ക് യു.
0: ഓക്കെ, അപ്പോൾ അതുപോലെ അത് യങ്സ്റ്റർ ആണെന്ന് തോന്നിയല്ലേ,
1: അത് ഇവര് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് കളിക്കാൻ ചെയ്യുന്നുണ്ടാവും. ഓവർ സ്ട്രെയിൻ അടിച്ചിട്ട് മിക്കവാറും വല്ല വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും
0: ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കാം. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.
1: കോൾ റെഡി.
0: ഒരു കോൾ കഴിഞ്ഞ കോളാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എ സിയിലെ കുറിച്ചാണ് ഡീപ്ലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കതുപോലെ വേറൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇഞ്ചുറിയാണ് തോന്നുന്നു, ആംഗിൾ ഇഞ്ചുറി. അതിൻ്റെ ഒരു
1: ഇതിൽ എ സി എല്ലിനെ പറ്റി നമ്മൾ ഇനി കുറച്ചുകൂടി മനസ്സിലാക്കാണ്ട്, ഇനി എ സി എല്ലിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രൊഫഷണൽ പ്ലേയേഴ്സിന് വേറെ, ഇതിന് വേറെ കോമൺ പ്ലേയേഴ്സിന് വേറെ. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞങ്ങൾ ഇൻ്റർനാഷണൽ എ സി എൽ സർജൻസ് ഒക്കെ ഇവിടെ കൂടി. അപ്പോൾ എ സി എൽ സർജൻസ് ഒക്കെ ഇവിടെ കൂടിയപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഭയങ്കര ആക്റ്റീവ് സ്പോർട്സ് പീപ്പിൾ അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് എ സി എൽ ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ വെറും എ സി എൽ സർജറി ചെയ്താൽ പോരാ.
0: ഓഹോ,
1: എ സി എൽ കർഷൻ പോരാ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ യൂഷ്വലി ഈ ഭയങ്കര കളിക്കാർക്ക് ഞാൻ പറഞ്ഞില്ല തിരിഞ്ഞാണ് കാല് പൊട്ട വള്ളി പൊട്ടുക. ഈ തിരിഞ്ഞ് പൊട്ടുമ്പോൾ കാലിൻ്റെ ഉള്ളിത്തെ വള്ളി എ സി എല്ലാം മാത്രമല്ലാണ്ട് സൈഡിലെ ലിഗമെൻ്റ് ഉണ്ട്, ആൻഡോർ ലാറ്ററൽ ലിഗമെൻ്റ്, ഇതിന് കേടുപറ്റും. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ റീ ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ പ്രൊഫഷണൽ പ്ലേയേഴ്സിന് 20-30% ആൾക്കാർക്ക് വരെ രണ്ടാമത് റീ റപ്ചർ അടിക്കും. നിങ്ങൾക്ക് കണ്ട നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ സാധാരണ ഓർത്തോപെഡിക് സർജൻസ് ഒക്കെ ഇത് സർജറി ചെയ്യും, സ്പോർട്സ് സർജൻസ് അല്ല. സ്പോർട്സ് ഞാൻ പറഞ്ഞില്ല, ഞാൻ എക്സ്ക്ലൂസിവിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ഓർത്തോ സർജൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ മര്യാദയ്ക്ക് ഈ പറഞ്ഞ പോലെ ഹൈ അത്ലറ്റിക് പീപ്പിളിന് അല്ലെങ്കിൽ ഹൈ സ്പോർട്സ് പീപ്പിളിന് നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ആർട്ടിക്കുലർ ടെൻഡൻസ് അല്ലെങ്കിൽ ആൻഡോർ ലാറ്ററൽ ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നിക്സ് ഉണ്ട്, അത് ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അതിൻ്റെ ഇഞ്ചുറി രണ്ടാമത് റീ ഇഞ്ചുറിക്ക് ചാൻസ് 20-30% ആണ്. അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഉണ്ടെങ്കിൽ അതിൻ്റെ 4-5% അത്രയും കുറയും, അതായത് 4 times കുറയും. ഈസിൽ ഇന്ന് റീ റപ്ചർ അല്ലെങ്കിൽ റീ ഇഞ്ചുറീസ് ഉണ്ടാവില്ല എന്നില്ല, പക്ഷെ അതിൻ്റെ സാധ്യത കുറയും.
0: എല്ലാ കേസിലും നമുക്ക് ഈ ഒരു കണ്ടീഷൻ വരലുണ്ട്, മീൻസ് എ സിയിൽ ഇഞ്ചുറി വരുന്ന എല്ലാ കേസസിലും ഈ ഒരു
1: ഇതിന്റെ യൂഷ്വലി റൊട്ടേഷൻ ഇൻസ്റ്റബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഈ കറക്ഷൻ
0: നിർബന്ധം.
1: പ്രൊഫഷണൽ പ്ലേയേഴ്സ് നമ്മൾ യൂഷ്വലി പ്രൊഫഷണൽ പ്ലേയേഴ്സ് പ്യുവർ പ്രൊഫഷണൽ പ്ലേയേഴ്സ് ആവണമെന്നില്ല. ഓക്കെ, സാധാരണ ആളുകൾക്ക് 25 താഴെയുള്ള ആൾക്കാർക്ക് യൂഷ്വലി ചിലപ്പോൾ ഈ പരിക്ക് പറ്റി കഴിഞ്ഞാൽ ഹൈലി സ്പോർട്സ് ഇഞ്ചുറീസ് ചെയ്യുന്ന ആൾക്കാർക്കും ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവാം, റൊട്ടേഷൻ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവാം. അപ്പോൾ അവർക്ക് അത് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഇസ് ലേറ്റസ്റ്റ് അഡ്വാൻസ്മെന്റ്. ഇതൊരു കഴിഞ്ഞ 10-8 കൊല്ലത്തായിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു 5-8 കൊല്ലമായി ഇത് ചെയ്യുന്നത്, പക്ഷേ നമ്മുടെ നാട്ടിൽ അതർവൈസ് അത് ഓർത്തോപെഡിക് സർജൻസ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ.
0: ഇപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ എ സിയിലെ കുറിച്ച് വളരെ ഡെപ്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആംഗിൾ ഇഞ്ചുറി എത്രത്തോളം മീൻസ് അത് സിവിയറാണ്, അതും ഈ ഒരു എ സിയിലെ പോലെ തന്നെയാണോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാഠിന്യം കുറഞ്ഞ
1: കാലുളുക്കാത്ത മനുഷ്യന്മാരുണ്ട്,
0: ആരും ഉണ്ടാവില്ല.
1: ഇല്ല, ആംഗിൾ ഇഞ്ചുറി അത്രേ ഉള്ളൂ,
0: അത്രേ ഉള്ളൂ.
1: പക്ഷെ ആംഗിൾ ഇഞ്ചുറി വന്നിട്ട് ചിലർക്ക് പെയിൻ നിൽക്കില്ല, അതാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഉളുക്കിയിട്ട് പെയിൻ നിൽക്കാത്ത ആളുകൾ, കാലുളുക്കിയിട്ട് കാല് ഇടക്കിടക്ക് ഉളുക്കുന്ന ആളുകൾ, ഇടക്കിടക്ക് ഉളുക്കുന്ന ആളുകൾക്ക് പിന്നെ അതിന് കാലിനുള്ളിൽ പ്രശ്നങ്ങൾ വരും. ഈ കാലിൽ പെയിൻ നിൽക്കാത്ത എന്താ വെച്ചാൽ മൈക്രോ മോഷനാണ്, അതായത് നമ്മുടെ ഉളുക്ക് ചെറിയ രീതിയിലുള്ള ഉളുക്കുകൾ ഉണ്ടാവും, അതുണ്ടാവുമ്പോഴും വേദന നിൽക്കില്ല.

0: ഇപ്പോഴത്തെ മാതിരി കുറേ ബുദ്ധിമുട്ടുന്ന ആൾക്കാരല്ല. മറ്റേ കാലുളിക്കുന്ന ആൾക്കാർ കാലുളിക്കും കൊണ്ട് നടക്കായിരുന്നു,
1: കണ്ടിന്യൂസ് ആയിട്ട്
0: ഉളിക്കുകയാണ്. ബിക്കോസ് ദേ ലൂസ് ദെയർ പ്രൊഫഷൻ. നമ്മൾ ഫുട്ബോൾ കളിക്കാരൊക്കെയാണെങ്കിൽ അവിടെ നിൽക്കും, എന്നുവെച്ചാൽ കാല് കെട്ടി കെട്ടി കെട്ടി കാലിൽ നീര് വന്ന് പിന്നെ കാല് തേമാനം വന്ന് അങ്ങനെ പ്രശ്നം.
1: അതെ
0: അതെ, ഇപ്പോൾ അതില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ലിറ്ററലി ഡു നല്ല സർജറീസ് ഒക്കെ ചെയ്ത് ശരിയാക്കാം. ഞാൻ പറഞ്ഞില്ലേ, 10-3 പ്രശ്നം ഉണ്ടാവുള്ളൂ, 3-4 പ്രശ്നം
1: ഉണ്ടാവുള്ളൂ.
0: ആ 4 ഒരാൾക്ക് മാത്രമേ സർജറി വേണ്ടിയിട്ടുള്ളൂ. ഭയങ്കര റെയറാണ് മറ്റേ ഭയങ്കരമായിട്ടൊരു ആങ്കിൾ ഇഞ്ചുറീസ് ഇങ്ങനെ എന്താ പറയുക ഡെയിലി സർജറി ആവശ്യം വരുന്ന ആൾക്കാർ, മീൻസ് അത്രയും നമ്പർ ഓഫ് ആൾക്കാർക്ക് സർജറി വരേണ്ട ആവശ്യം വരുന്നത് റെയറാണ്.
1: റെയറാണ്, ഓക്കെ. നമ്മൾ ഹാംസ്ട്രിങ് ഇഞ്ചുറീനെ കുറിച്ചും ഈ ഒരു സ്പോർട്സ് മേഖലയിൽ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഇഞ്ചുറി ടൈപ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഇഞ്ചുറി, ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നാൽ ആ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ അല്ലെങ്കിൽ ആ ഒരു അത്ലറ്റിന് നമുക്ക് എത്ര ദിവസത്തെ റെസ്റ്റ് വേണ്ടി വരും? ഒരു കുറേ നാൾ ഒരു പുറത്ത് ഫീൽഡ് ഔട്ടായിട്ട് പുറത്തിരിക്കേണ്ടി വരുമോ? അതിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് തന്നെയാണോ ആ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറിക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുക? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ,
0: കാലിൻ്റെ മുട്ടിൻ്റെ ലിഗമെൻറ്റ്സ്, ഇപ്പം ഈ പറഞ്ഞ ആംഗിൾ ലിഗമെൻറ്റ്സ്, അതേമാതിരി ഷോൾഡർ ലിഗമെൻറ്റ്സ്, മസിൽസ്, ഇതൊക്കെ 2-3 ലിഗമെൻറ്റ് പൊട്ടിയാളും 4 ലിഗമെൻറ്റ് പൊട്ടിയാളും ഞാൻ സർജറി ചെയ്തിട്ട് 2 നല്ല ലെവലിൽ നാഷണൽ ലെവലിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ എനിക്കുണ്ട്. എക്സാമ്പിൾസ് എൻ്റെ കയ്യിലുണ്ട്.
1: ഓക്കെ.
0: പക്ഷേ കാഫ് ഇഞ്ചുറീസ്, ഹാംസ്ട്രിങ് ഇഞ്ചുറീസ്, ഇതൊന്നും പ്രോപ്പർ റെസ്റ്റ് എടുക്കാണ്ട് 2 കളിച്ചു കഴിഞ്ഞാൽ ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ അതിന് ട്രീറ്റ് ചെയ്യാൻ മാർഗമല്ല.
1: ഓഹോ,
0: ഓക്കെ. സോ ഹാംസ്ട്രിങ് ഇഞ്ചുറീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ റെസ്റ്റ് എടുത്ത് പ്രോപ്പർ റീഹാബ് എടുത്ത് മറ്റേ എന്താ പ്രോപ്പർ റെസ്റ്റ് ആണെങ്കിൽ യൂഷ്വലി 3 weeks കേട്ടോ,
1: 3 weeks.
0: ആ എന്നുവെച്ചാൽ ചെറിയ സ്ട്രെയിൻ ഒക്കെ ആണെങ്കിൽ 3 days ആണ്,
1: 3 days
0: അല്ലെങ്കിൽ 3 weeks ആണ്. ഇനി കുറച്ചുകൂടി മേജർ ആണെങ്കിൽ 3 months ആണ്.
1: ഓക്കെ, ഡിപെൻഡ്സ്.
0: ആ അപ്പോൾ 3 strain ഒക്കെ ആണെങ്കിൽ 3 months. അവർക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അവർ 3 months റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് ആ മസിൽ സ്ട്രെച്ച് ചെയ്ത് 2 മസിൽ സ്ട്രെങ്തനിങ് ചെയ്ത് ഒരു 2-3 months കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പാടുള്ളൂ. ദാറ്റ് വിൽ ഓൺലി ഹീൽ ഹാംസ്ട്രിങ്സ്, ദാറ്റ് വിൽ ഓൺലി ഹീൽ കാഫ്. അല്ലാണ്ട് നമ്മുടെ ഒരു സർജറി ചെയ്യാം, പിന്നെ ഫുൾ കട്ടാണെങ്കിൽ സർജറി ചെയ്യാം എന്ന് നേരാക്കി എടുക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ മെഡിസിൻസ് കൊടുത്ത് അതിന് ശരിയാക്കി എടുക്കണം. സോ ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. അത് മനസ്സിലാക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാർ 3 ദിവസം കഴിയുമ്പോൾ വേദന നിൽക്കുമ്പോൾ 2 പോയി കളിച്ച് കാരിയർ സ്റ്റക്ക് ആവും.
1: ഇപ്പോൾ
0: എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാൾ ഹുസൈൻ ബോൾട്ടാണ്. ഹുസൈൻ ബോൾട്ട് നിർത്തിയത് എല്ലിന് വരിക്കണ്ടായിട്ടല്ല, ജോയിന് വരിക്കണ്ടായിട്ടല്ല, കാഫ് മസിലിന് ഇഞ്ചുറി ഉണ്ടായിട്ടാ. ഒരു മസിൽ മൂപ്പര് ആ ട്രെയിനിങ് കൂടി കൂടി കൂടി ഒരു മസിലിന് ഇഞ്ചുറി വന്ന് മൂപ്പര് ഓടുന്നതിനടിച്ച് നിർത്തിയിട്ടാണല്ലോ ഓടിയത്, കണ്ടോ എന്നറിയില്ല. ഹുസൈൻ ബോൾട്ടിൻ്റെ ലാസ്റ്റ് ഷോട്ട് അങ്ങനെയാണ്. അപ്പോൾ അത് അതുകൊണ്ട് ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പോൾ അതൊരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഹുസൈൻ ബോൾട്ട് ട്രീറ്റ് ചെയ്യും, അതുകൊണ്ട് മൂപ്പര് കരിയർ നിന്നു. സോ എനി ഹാംസ്ട്രിങ് ഇഞ്ചുറി, സോഫ്റ്റ് മസിൽ ഇഞ്ചുറീസ് ഒക്കെ കുറച്ചുകൂടി ഇതായിട്ടാണ് വിചാരിച്ചത്. എന്നാൽ കാര്യമായിട്ട് ഒരു കേടില്ലേനും എന്നാട്ട് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സോ വി ഷുഡ് ബി വെരി കെയർഫുൾ.
1: ഓക്കെ, അപ്പം ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ നമ്മുടെ ഒരു റെസ്റ്റിംഗ് ടൈം പറയുന്നത് 3 days to 3 months വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ? ഡിപ്പെൻഡ്സ് ആ ഒരു പരിക്കിൻ്റെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് അതിന് ഒരു റെസ്റ്റ് ആക്കേണ്ടി വരും. ഓക്കെ, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്പോർട്സ് ഇഞ്ചുറിയിൽ വരുന്ന അല്ലെങ്കിൽ കളിക്കിടയിൽ ഉണ്ടാകുന്ന പരിക്കുകൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റിനെ പോലെ തന്നെ പ്രധാനമാണെന്ന് തോന്നുന്നു, ഫിസിയോതെറപ്പി, റീഹാബിലിറ്റേഷൻ എന്ന് തോന്നുന്നു. അപ്പോൾ അത് ചില ആൾക്കാർ ഇപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പോൾ സർജറി ചെയ്തു അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം റെസ്റ്റ് ചെയ്തു, അപ്പോൾ ഡോക്ടേഴ്സ് ഫിസിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഒരു പ്രാവശ്യം ഫിസിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അവർ കാണിച്ചു തന്നു, ബാക്കി വീട്ടിൽ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഒരു റീഹാബ് കാലയളവിൽ ഫിസിയോ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നന്നാവും തോന്നുന്നു.
0: ഫിസിയോ സർജറീസ് യൂഷ്വലി ചെയ്യാനേ, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ഇതിനെ ഇത് ചെയ്യാൻ വളരെ എളുപ്പാ. ഇറ്റ്സ് ലൈക്ക് ഒരു ദിവസം അഡ്മിറ്റ് ആയി പിറ്റേ ദിവസം ഡിസ്ചാർജ്
1: ചെയ്യാം.
0: ഇതൊക്കെ പണ്ടത്തെ പോലെ സർജറി ചെയ്യുന്ന ക്യാൻസറിന് വേണ്ടി ചെയ്യുന്നതല്ല. ഓക്കെ, ഇത് 2 കളിക്കാൻ വേണ്ടി ചെയ്യുന്ന. They had to come back into the field. But rehab is very important.
1: Surgery is very important.
0: No, 50% is surgery.
1: Okay, okay.
0: 50% is rehab.
1: Rehab.
0: അപ്പോൾ അത് മനസ്സിലാവുന്ന ആളുകൾക്ക് നമ്മൾ ശരിക്കും ചെയ്യാൻ പാടുള്ളൂ,
1: സർജറിയും
0: ചെയ്യാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ
1: സർജറിയുടെ റിസൾട്ട് ഉണ്ടാവില്ല,
0: ഉണ്ടാവില്ല. ബിക്കോസ് ചില പെൺകുട്ടികളിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ അവർ സർജറിക്ക് വരും, സർജറി ചെയ്യും, ദേ വിൽ ബി ബിസി വിത്ത് ദേർ ചിൽഡ്രൻ.
1: അപ്പോൾ
0: കാല് മെലിഞ്ഞു, അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞു.

0: ഞാൻ ഇവരുടെ പ്രോപ്പർ റീഹാബ് ചെയ്തില്ലെങ്കിൽ കാല് മെലിഞ്ഞ് കാലിന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ പിന്നെ ഒരു 2 to 3 മന്ത്സ് മതി നമ്മൾ ഫിസിയോ ചെയ്ത് റെഡിയാക്കി എടുക്കണമെങ്കിൽ
1: 3 മന്ത്സ്
0: ആ മതി. അപ്പം പിന്നെ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഹോം ഫിസിയോതെറാപ്പി അത്ര വലിയ ഗൈഡഡ് അല്ലെങ്കിൽ മോണിറ്റേഡ് സാധനം വേണമെന്നില്ല. പക്ഷെ 3 മന്ത്സ് വരെ നമ്മൾ കുറച്ച് മോണിറ്റർ ചെയ്ത് കാര്യമായിട്ട് മോണിറ്റർ ചെയ്ത് എക്സസൈസ് ചെയ്ത് റെഡിയാക്കി എടുക്കണം.
1: ഓക്കെ ഓക്കെ. ഇപ്പോൾ നമുക്കൊരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ നമ്മൾ സ്കൂൾ ഏജിലേക്കുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു ഫീൽഡിലായിട്ട് വരികയാണെങ്കിൽ അവർ ഇപ്പോൾ ഈ ഒരു ഫുട്ബോളിൽ ഇപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ അത്ലറ്റിക്സും ഗെയിംസൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണല്ലോ. അപ്പോൾ അവർ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് മീൻസ് അവർ ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സാർ ഒന്ന് പറഞ്ഞു.
0: ഈ കുട്ടികളുടെ പരിക്ക് അതേമാതിരി ലിഗമെൻ്റ് ഇഞ്ചുറീസ് ഒരു വലിയ ഇഷ്യൂ ആണ് ഇപ്പോൾ. ബിക്കോസ് നമ്മുടെ പ്രത്യേകിച്ചും പെൺകുട്ടികൾ പണ്ടത്തെ കാലത്ത് പെൺകുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന പ്രശ്നമില്ലല്ലോ. ഇന്ന് നല്ല പ്രൊഫഷണലായിട്ട് തന്നെ കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നുണ്ട്. എല്ലാ കളിയുണ്ട്, എല്ലാ കബഡി മുതൽ ഫുട്ബോൾ മുതൽ കളരി മുതൽ കരാട്ടെ വരെ. അപ്പോൾ 12 ഇയേഴ്സിൻ്റെ മുമ്പുള്ള പരിക്കുകളൊക്കെ 12-13 ഇയേഴ്സ് മുമ്പുള്ള പരിക്കുകൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് ജോയിൻ്റൊക്കെ കുറച്ച് ലൂസാകുമ്പോൾ, ലൂസാണല്ലോ നമ്മളെല്ലാം ഇപ്പം ആൺകുട്ടികളെ മാറ്റി അത്ര ടൈറ്റ് അല്ല, സ്ട്രെങ്ത് അല്ല ജോയിൻസൊക്കെ. ഈ കുട്ടികൾ പെൺകുട്ടികളതൊക്കെ അവർ കളി ഫുട്ബോൾ കളിക്കുമ്പോൾ ഇവർക്ക് രണ്ടാമത് ഒരു മീൻസ് പരിക്കൾ പറ്റാം. ജോയിൻ്റ് ലൂസ് കൂടി ആണെങ്കിൽ നല്ല പരിക്ക് പറ്റാം. എ സി എൽ പൊട്ടാം, അടുത്ത ലിഗ്മെൻറ്റ്സ് മെഡിക്കൽ മീഡിയ കൊളാറ്റൽ ലിഗ്മെൻറ്റ് ലാറ്ററൽ കൊളാറ്റൽ ലിഗ്മെൻറ്റ് ഇപ്പോൾ പി സി എൽ അങ്ങനെ കുറേ ലിഗ്മെൻറ്റ്സ് ഉണ്ട്. അതിന് പറ്റാം മെനിസ്കസിന് ഇഞ്ചുറീസ് പറ്റാം ഒക്കെ പറ്റാം. അപ്പോൾ വാട്ട് വി ആർ ടു അണ്ടർസ്റ്റാൻഡ് ഈ കുട്ടികളെ ട്രീറ്റ് ചെയ്യൽ ഒരിക്കലും വലിയൊരു പകുതിയല്ല കുട്ടി ഞങ്ങളെ സയൻസിൽ. അണ്ടർസ്റ്റാൻഡ്?
1: ഓക്കെ.
0: സയൻസിൽ നമ്മൾ ആണുങ്ങളെ വലിയ ആൾക്കാർ ചെയ്യുന്നതിൻ്റെ പകുതി ആ കുട്ടികൾക്ക് ഇതാവുന്നില്ല. നോ, കുട്ടികൾക്ക് ചികിത്സിക്കാൻ വേറെ തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അവരുടെ എല്ലുകൾ മൂത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എല്ലുകളുടെ വളർച്ച ബാക്കിയുള്ളതുകൊണ്ട് തന്നെ എല്ല് വല്ലാണ്ട് തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ പിന്നെ വളർച്ച ഉണ്ടാവില്ല, അല്ലെ വളരുന്ന കാലം വളഞ്ഞു പോവും. ഓക്കെ. സോ വാട്ട് വി ആർ ടു ഡു ഇസ് ദാറ്റ് വെരി കെയർഫുള്ളിയാണ് നമ്മൾ ഈ ലിഗ്മെൻറ്റ്സും റീകൺസ്ട്രക്ഷൻസ് മെൻസ്കസ് റീകൺസ്ട്രക്ഷനും ഒക്കെ ഉണ്ടാക്കുന്നത്. കുട്ടികളുടെ ഭയങ്കര ഇതായിരിക്കണം. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇറങ്ങുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചും ഫുട്ബോൾ ഇറങ്ങുമ്പോൾ F11 എന്ന് പറഞ്ഞ സാധനമുണ്ട്. F11 എന്ന് പറഞ്ഞാൽ ഫിഫ ഇറക്കിയ 11 ഫിസിയോതെറാപ്പി സെക്ഷൻസ് ആണ്.
1: ഓക്കെ.
0: അണ്ടർ ഫിഫൻ്റെ അണ്ടറിലുണ്ടത്. സോ എനിബഡി ഹൂസ് ഗോയിങ് ഫോർ ഫീമെയിൽസ് കുട്ടികൾ ഗോയിങ് ഫോർ ഫുട്ബോൾ ഡെഫിനറ്റ്ലി ഹാസ് ടു ഡു ദിസ് F11 എക്സസൈസസ് ബിഫോർ ദാറ്റ്. ഒരു ഇങ്ങോട്ട് എക്സസൈസ് ചെയ്ത് വാം ചെയ്ത് റെഡിയാക്കിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കളിക്കാനാകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പരിക്ക് വന്നാൽ ഭയങ്കര ഡേഞ്ചറാണ്. ബിക്കോസ് 13-15 ഇയേഴ്സ് വരെ ആ കാല് വലുതാണ് വരെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കാല് വളഞ്ഞു പോകും.
1: ഓക്കെ ഓക്കെ ഓക്കെ. ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്.
0: ആൺകുട്ടികളും ഉണ്ട്. ആൺകുട്ടികൾ ഈ പറഞ്ഞ സർജറീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ.
1: കമ്പാരിറ്റീവ്ലി ഗേൾസിനാണ് പരിക്ക്
0: കൂടുതൽ വരിക, പ്രത്യേകിച്ച് ഫുട്ബോളിൽ ഗേൾസ് ആണ് കൂടുതൽ വരിക.
1: ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ഈ ഒരു സാറ് തുടക്കത്തിൽ നമ്മുടെ ഒരു ഡിസ്കഷനിൽ സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ വാമപ്പ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു വാമപ്പ് ചെയ്യുന്നത് മീൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മളെ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ പരിക്കുകൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പ്രിവെൻ്റ് ആയിട്ട്?
0: നേരത്തെ പറഞ്ഞല്ലോ മസിൽസ് ആണ് എല്ലാ ഇഞ്ചുറീസും ടേക്ക് കെയർ. മസിൽസിന് ആദ്യം നമ്മൾ എക്സസൈസ് ചെയ്ത് വാമപ്പ് ചെയ്ത് റെഡി ആക്കിയെടുക്കണം. വിയർക്കണം.
1: ഓക്കെ.
0: വിയർത്തത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, നല്ലൊരു ഫുട്ബോൾ കളിക്ക് ഇറങ്ങാൻ
1: പാടുള്ളൂ.
0: സ്ട്രെച്ച് ചെയ്യണം, സ്ട്രെച്ച് ചെയ്തിട്ട് മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. വാമപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കൂൾ ഡൗൺ. ഓക്കെ. കളി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഭാഗവും സ്ട്രെച്ച് ചെയ്ത് ഡൈനാമിക് സ്ട്രെച്ചിങ് ചെയ്യണം. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് കൊണ്ട് ഡൈനാമിക് സ്ട്രെച്ചിങ് കൊണ്ട്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ചെയ്തിരിക്കുക, കാലിരിക്കുക, കാല് വലിക്കുക, കാല് ഇതാക്കുക, അങ്ങനത്തെ പരിപാടി. ഡൈനാമിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ കളിക്കാർ കണ്ടിട്ടില്ലേ ഗ്രൗണ്ടിൽ ആദ്യം കുറേ ചാടി ചാടി അങ്ങോട്ട് പോകും, ചാടി ചാടി ഇങ്ങോട്ട് വരും, അങ്ങനത്തെ ഇതാണ് ഡൈനാമിക് സ്ട്രെച്ചിങ്. അത് ചെയ്യണം. അത് സർജറി കഴിഞ്ഞ് സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്
1: ചെയ്യണം.
0: ആ ചെയ്യില്ലെങ്കിൽ ഇത് റീട്രോമ ഒക്കെ വരും.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു വാമപ്പ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ടതാണ് നമ്മളൊരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതുപോലെ ഒരു ഹൈഡ്രേഷൻ നമുക്കൊരു മീൻസ് വെള്ളം കുടിക്കുക എന്നുള്ളത് എപ്പോഴും കുടിക്കണം, എത്രത്തോളം കുടിക്കണം എന്നുള്ള ഹൈഡ്രേഷൻ ഈ ഒരു ഫിറ്റ്നസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കുറയുന്നത് കൊണ്ട് നമുക്ക് പരിക്കുകൾ വരാൻ എത്രത്തോളം ചാൻസസ് ഉണ്ടെന്നുള്ളതിനെ കുറിച്ച്.
0: ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രേഷൻ പരിഹാരിക്കില്ലെങ്കിൽ നല്ല പരിക്ക് വരാം
1: പറ്റും. ഓക്കെ
0: ഓക്കെ. അപ്പോൾ അത് എത്ര വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആസ് സച്ച് ഒരു കോമൺ പേഴ്സണോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് മൂത്രയൊക്കെ മുട്ടണം, യൂറിനേഷൻ ആ ഇതുണ്ടല്ലോ ഫീൽ ചെയ്യണം. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് കുറേ ചെയ്യാണ്ട് വെള്ളം കുടിക്കാണ്ട് നിന്ന് കളിച്ച് ഭയങ്കര ഡീഹൈഡ്രേഷൻ ആയിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ലെവലിൽ യെല്ലോ യൂറിൻ വരുന്ന ലെവലിലേക്ക് വരരുത്. നമ്മളെപ്പോഴും ഒരു
1: പ്രോപ്പറായിട്ടുള്ള
0: ഹൈഡ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ യൂറിൻ പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ പാടില്ല, ബിക്കോസ് യുവർ മിനറൽസ് ലോസ് ആവും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് തന്നെ നമ്മൾ മിനറൽസ് കൂടിയുള്ള വെള്ളം കുടിക്കണം.
1: ഓക്കെ, അപ്പോൾ ഈ സ്പോർട്സ് കളിക്കാരൊക്കെ അപ്പോൾ അവരുടെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്.
0: സ്പോർട്സിൻ്റെ ഡ്രിങ്ക്സ് മർമ്മം
2: ജീവിതവും ലക്ഷദ്വീപും കേരളവും. നമ്മോടൊപ്പം ചേരുന്നത് ഷറഫുദ്ദീൻ എ പി, കൂടെ അബ്ദുസ്സലാം വീട്ടി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ കൂടിക്കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടിക്കാഴ്ചയുടെ ഈ ഒരു എപ്പിസോഡിൽ ഷറഫുദ്ദീൻ എ പി, അദ്ദേഹത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു, ലക്ഷദ്വീപിലെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടുള്ള ഷറഫുദ്ദീൻ എ പി അദ്ദേഹമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആ ഒരു സംഭവവികാസങ്ങളിലൂടെ നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
4: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലക്ഷദ്വീപിലെ ഒരു സാധാരണക്കാരനായ ഒരു കുട്ടി അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു, കേരളത്തിലേക്ക് വരുന്നു, പഠനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രകൾ അവസാനം വഴി ഒരു അറബി കോളേജിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്ത ഒരാൾ, അവിടെ നിന്ന് പിന്നീട് കുറച്ചുകൂടിയും പിന്നെ ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള രൂപത്തിലേക്ക് മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സ്വന്തം നാട്ടിൽ തന്നെ ജോലി ലഭിക്കുന്നു 1989. ജോലി നാട്ടിൽ ലഭിച്ചതിന് ശേഷമുണ്ടായ അനുഭവങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റും?
4: നേരത്തെ പറഞ്ഞ പോലെ 1989 ഞാൻ ജൂനിയർ എഞ്ചിനീയറായിട്ട് കടമത്തേക്ക് പോയി ജോയിൻ ചെയ്തു. അന്ന് ഇതേപോലെ യാത്രാ സൗകര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ അവിടുന്ന് അപ്പോഴേക്ക് ഒരു 10 മാസം തികയുമ്പോഴത്തേക്ക് തന്നെ ഞാൻ അവിടുന്ന് എന്നെ വീണ്ടും കവറത്തിയിലേക്ക് വിളിപ്പിക്കുകയും
3: ശരി
4: കടമ അവിടെ സർക്കിൾ ഓഫീസിലേക്ക് സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞത്, അന്ന് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിനെ അവർ സർക്കിൾ ഓഫീസിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് തിരിച്ചു വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ സർക്കിൾ പ്ലാനിങ് സെക്ഷനിൽ അവിടെ വന്ന് ജോയിൻ ചെയ്തു. വീണ്ടും ഒരു 1990 ഒക്ടോബർ ആകുമ്പോഴത്തേക്കാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തത്.
3: ശരി,
4: അവിടെ 1990 അവിടെ ചെന്നിട്ട് പിന്നെ അവിടുന്ന് 1995 ഏകദേശം 1995 ഞാൻ കല്യാണം കഴിച്ചു, മാരീഡായി.
3: അപ്പോൾ ജോലിയൊക്കെ കിട്ടി, കുറേ കഴിഞ്ഞിട്ട്
4: ജോലി കഴിഞ്ഞിട്ട് 4-5 വർഷം ജോലി കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ എന്നെ മിനിക്കോയ് ദ്വീപിലേക്ക് അവിടേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ മിനിക്കോയ് ദ്വീപ് എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിലെ ഏറ്റവും തെക്കേ അറ്റത്തെയും ദൂരെ കിടക്കുന്ന ദ്വീപാണ്. മാൽഡീവ്സിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ദ്വീപാണ്
3: മിനിക്കോയ്.
4: അവിടുത്തെ ഭാഷ ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളിലെ ഭാഷയല്ല, അവിടുത്തെ ഭാഷ മഹൽ അല്ലെങ്കിൽ മാലി ലാംഗ്വേജാണ്. അതിന് ലിപിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ ഞാൻ 4.5 വർഷത്തോളം അവിടെ ഞാൻ ജൂനിയർ എഞ്ചിനീയറായിട്ട് അവിടെ സേവനമനുഷ്ഠിച്ചു. അവിടെ ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെയാണ് മിനിക്കോയ് ആയതുകൊണ്ട്. ഏതായാലും നല്ല ഔദ്യോഗിക ജീവിതം ആസ്വദിക്കാനുള്ളൊരു അവസരം അവിടെ
3: നിന്ന്
4: കിട്ടി.
3: ഞാൻ ചോദിക്കുന്നത്, ഈ ദ്വീപുകളിൽ നിന്ന് നിങ്ങളൊരു ദ്വീപ് കവരത്തിയിൽ നിന്ന്, പിന്നെന്താ കടമത്തീപ് കഴിഞ്ഞ് ഈ ദ്വീപുകളൊക്കെ ഇപ്പോൾ ഈ കേരളത്തിലേക്ക് പോരുന്ന ഡിസ്റ്റൻസ് പോലെ തന്നെയാണോ, അതോ തൊട്ടടുത്ത് പെട്ടെന്ന് പോയി വരാവുന്നതാണോ?
4: പെട്ടെന്ന് പോയി വരല്ല, കേരളത്തെക്കാളും അടുത്താണ്.
3: അടുത്താണ്?
4: അടുത്താണ്. കേരളത്തിലേക്ക് ഏകദേശം ഇപ്പോൾ കവർത്തിയിൽ നിന്ന് 400-402 കിലോമീറ്റർ
3: ഉണ്ട്.
4: മറ്റു ദ്വീപുകളിലേക്കൊക്കെ 40-45
3: കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾ ഏത് സമയത്തും പോയി വരാൻ പറ്റാവുന്ന?
4: അത് പറ്റൂല. ഗവൺമെന്റ് ഷെഡ്യൂൾ ചെയ്ത സമയത്ത് മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ദൂര ദ്വീപുകളിലേക്ക്. ഇപ്പോൾ അന്നൊക്കെ തൊട്ടടുത്ത ദ്വീപുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ബോട്ട് ഹയർ ചെയ്തിട്ട് പോകാം. അന്നങ്ങനെ ആരും യാത്ര ചെയ്യാറില്ല, വളരെ അപൂർവം ആൾക്കാർ മാത്രമേ അങ്ങനെ ബോട്ട് ഹയർ ചെയ്തിട്ട് പോകാറുള്ളൂ, അല്ലെങ്കിൽ ഷിപ്പിന്റെ ഡിപെൻഡ് ചെയ്തിട്ട് തന്നെ മാത്രമേ ഉള്ളൂ. ഷിപ്പാണെങ്കിൽ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് ഏത് ദ്വീപിൽ നിന്ന് ഏത് ദ്വീപിലേക്ക് പോകണമെന്ന് കപ്പലിട്ട് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് നമുക്ക് അല്ല നമ്മൾക്കനുസരിച്ചല്ല യാത്ര,
3: പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ ദ്വീപുകളിലൂടെയുള്ള ഓരോ ഇങ്ങനെ യാത്രക്കാരെ കൊണ്ടുപോകുന്ന അങ്ങനത്തെ ഒരു സംവിധാനം
4: അന്നില്ലായിരുന്നു. അത് ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ബോട്ടുകളിൽ ബോട്ട് ഹയർ ചെയ്തിട്ടൊക്കെ നമുക്ക് പോകാം, അത് റിസ്ക്കുമാണ്. അതിന് ഗവൺമെന്റ് അനുമതി നൽകുന്ന മുൻപ് അനുമതി നൽകുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വളരെ അപൂർവമായി അനുഭവം. മിനിക്കോയിൽ നിന്ന് വീണ്ടും ഞാൻ കവർത്തിയിലേക്ക് വരികയും പിന്നെ കവർത്തിയിൽ നിന്ന് നേരെ അടുത്ത 2021 ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് പ്രൊമോട്ട് ചെയ്ത് ചെത്തലാത്ത എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് പോയി. അതും അതുപോലെ ഒരു വളരെ റിമോട്ട് ഏരിയയാണ്, റിമോട്ട് ഐലൻഡാണ്. അവിടെ ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമാണ്. അവിടെ ഞാൻ 2.5 അവിടെ വർക്ക് ചെയ്തു. പിന്നീട് അവിടെ നിന്ന് ഞാൻ വീണ്ടും കവർത്തിയിലേക്ക് പോയി. കവർത്തിയിൽ നിന്ന് ഞാൻ വീണ്ടും കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ഞാൻ കൽപ്പനിയിലേക്ക് പോയി.
3: കൽപ്പനി
4: ദ്വീപ്. അങ്ങനെ 5-6 ദ്വീപുകളിൽ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം.
3: അപ്പോൾ എൻ്റെ ചോദ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ദ്വീപുകളിൽ നിങ്ങൾ കവരത്തിയിൽ നിന്ന് വേറെ ദ്വീപിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ഒരേ കൾച്ചറായിട്ട് തന്നെയാണ് തോന്നിയത്? അത് എന്തെങ്കിലും ഒരു വ്യത്യാസം ഓരോ ദ്വീപുകൾക്കും ഉണ്ടായിട്ടുണ്ടോ?
4: ഓരോ ദ്വീപുകളിലും ഈ ഡെവലപ്മെൻറ്റിനെ ബേസ് നോക്കുമ്പോൾ കവരത്തിയിലേക്കാളും വളരെ ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ് മറ്റു ദ്വീപുകളിലും ഉണ്ടാകുന്നുള്ളൂ. കവർത്തി തലസ്ഥാന നഗരിയാണല്ലോ. കൺസ്ട്രക്ഷൻ വർക്കായ ദ്വീപുകളിൽ വലിയ മാക്സിമം 3 നില കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. പിന്നെ റോഡ് വർക്ക്, പിന്നെ ഈ സീ എറോഷൻ ഉണ്ടല്ലോ, സീ എറോഷൻ്റെ പ്രൊട്ടക്ഷൻ, ആൻറ്റി സീ എറോഷൻ വർക്ക്സ്, അതൊക്കെയാണ് മേജർ ലക്ഷദ്വീപിൽ നടക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കുകൾ. പ്രത്യേകിച്ച് വലിയ ഒരു 5-6 നില കെട്ടിടങ്ങളോ അതിൻ്റെ ഫൗണ്ടേഷനൊന്നും ഇല്ല, അങ്ങനെ ചെയ്യാം, അങ്ങനെ അവിടുത്തെ കൺസ്ട്രക്ഷൻ ഇല്ല. അപ്പോൾ ഓരോ ദ്വീപിലും ഇങ്ങനെയാണ്. കവരത്തിയിലാണെങ്കിൽ കൂടുതൽ ബിൽഡിങ്ങിൻ്റെ വർക്ക് കിട്ടും, അല്ല മെയിൻ റോഡിൻ്റെ വർക്കുകൾ കിട്ടും. മറ്റു ദ്വീപുകളിൽ സംബന്ധിച്ചും വേറെ ദ്വീപുകളിൽ പോകുമ്പോൾ ഈ ലാംഗ്വേജ് എല്ലാ ദ്വീപിലും ഒരുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ലാംഗ്വേജ് സംസാരത്തിൽ.
3: മലയാളം എങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ ശരിക്കും ലാംഗ്വേജ് എങ്ങനെയാണ് അവിടെ? അവിടുത്തെ ഒരു വേറെ തന്നെ മലയാളത്തിനായിട്ട് ഒരു ബന്ധമില്ലാത്ത
4: പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ഒരുപാട് ബന്ധങ്ങളായി, അന്ന് ബന്ധങ്ങൾ തീരെ ഇല്ലായിരുന്നു. പല വാക്കുകളും അന്നുള്ള വാക്കുകളൊന്നും ഇന്ന് ഉപയോഗിക്കുന്നില്ല. കാരണം ഇന്ന് കേരളവും മറ്റു ആൾക്കാർ എഴുകി ചേർന്നുകൊണ്ട് കംപ്ലീറ്റ് മലയാളം വേർഡ്സുകൾ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചിരുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് സംസാരിക്കുന്ന ഭാഷ കേരളീയർക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് പ്രയാസം
3: തന്നെയായിരുന്നില്ല.
4: എഴുത്തും
3: പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്
4: എഴുത്ത് മലയാള അക്ഷരങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്.
3: ആണോ?
4: എക്സെപ്റ്റ് മിനിക്കോയ്. മിനിക്കോയ് ദ്വീപിലെ അത് മാത്രം ലിപിയുള്ള ഒരു ഭാഷയാണ്.
3: അത്
4: മാലി ലാംഗ്വേജ്.
3: മാലി ലാംഗ്വേജ്.
4: അതിന് മഹൽ ലാംഗ്വേജ്.
3: പണ്ട് റേഡിയോയിലൊക്കെ ആകാശവാണിയിൽ ഇനി മഹലിൽ തുടരും എന്ന് പറഞ്ഞിട്ട് കാണും.
4: അതെ അതെ, ആ ഭാഷ.
3: ആ ഭാഷ. ഓക്കെ. പിന്നെ 1989 ഇപ്പം ആദ്യമായിട്ട് ജോലി നിങ്ങൾ ശരിക്കും അവിടെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു
4: അന്നത്തെ കാലത്ത്? നമ്മുടെ മുതിർന്ന ആൾക്കാർക്ക് അറിയാം തസ്തികൾ ഒരുപാടുണ്ടെന്നുണ്ട്.
3: അപ്പോൾ ഏകദേശം ഒരു
4: കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പഠിക്കാൻ വിട്ടത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുമായിരുന്നു.
3: അപ്പോൾ ആ പ്രതീക്ഷയോടുകൂടി തന്നെ ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോ ദ്വീപിലേക്ക് ട്രാൻസ്ഫർ ആകും. അപ്പോൾ എനിക്ക് നാട്ടിൽ വേണ്ട, കേരളത്തിൽ എവിടെയെങ്കിലൊക്കെ ജോലി ആയാൽ മതി, അങ്ങനെ വിചാരിച്ചിരുന്നു.
4: അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. കാർഷിക അഡ്മിനിസ്ട്രേഷൻ്റെ എവിടെയാണോ അതിൻ്റെ തൃപ്തിയുള്ളത്. കൊച്ചിയും കോഴിക്കോടും നമുക്ക് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നമുക്ക് ഓരോരോ യൂണിറ്റുകളുണ്ട്. ആ അവിടെയുള്ള പോസ്റ്റ് ഒഴിവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം.
3: ഓക്കെ ഓക്കെ. ഈ 33 വർഷത്തെ സർവീസ് അല്ലേ? ആ സർവീസ് 5 ദ്വീപുകളിലായിട്ട് ജോലി ചെയ്ത സമയത്ത് കണ്ട നിങ്ങളുടെ ഒരു അതിൻ്റെ ഒരു പ്രത്യേകതകളെ അതിലെടുത്ത് പറയാവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ സർവീസിലിരിക്കുമ്പോൾ?
4: അത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി NIOT. ആ സ്ഥാപനം ലക്ഷദ്വീപിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ഒരു ഡീസാലിനേഷൻ പ്ലാന്റിൻ്റെ ഇൻസ്റ്റാളേഷന് വേണ്ടി വന്നു. അന്ന് ഞാൻ കവരത്തിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ അതിൻ്റെ പ്രവർത്തനവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ എനിക്ക് അവസരം കിട്ടി. അന്ന് ലക്ഷദ്വീപിൽ കവരത്തിയിലെന്ന് പല ദ്വീപുകളും, കവരത്തിയിൽ പ്രത്യേകിച്ച് കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വളരെയധികം അനുഭവിച്ചിരുന്നില്ല.
3: നിലവിലെ എങ്ങനെയാണ് കുടിവെള്ളം ഉണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു
4: അന്ന് കുടിവെള്ളം? ഗ്രൗണ്ട് വാട്ടർ ആയിരുന്നു നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ റെയിൻ വാട്ടർ കളക്ട് ചെയ്തിട്ട് അതും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്നൊക്കെയാലും ഒരു ലിമിറ്റുണ്ട്. ഗ്രൗണ്ട് വാട്ടറൊക്കെ എല്ലാവരും പമ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് വാട്ടർ ഓൾറെഡി സലിനിറ്റി ആയി തുടങ്ങി. സലൈൻ വാട്ടർ ആയതുകൊണ്ട് അങ്ങനെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടി കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് അങ്ങനെ അവർ വരികയും.
3: അത് ലക്ഷദ്വീപ് ഗവൺമെന്റിന്റെ പദ്ധതിയാണ്,
4: ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്തതാണ്.
3: അത് വെള്ളം അവിടുന്ന് കൊണ്ടുവരും എങ്ങനെയാണ്? എങ്ങനെയാണ്
4: അത് കടലിൽ നിന്ന് രണ്ട് ടെമ്പറേച്ചർ ഉള്ള വെള്ളം, സർഫേസ് വെള്ളവും കടലിൻ്റെ ഡീപ്പിൽ 400-450 മീറ്ററുള്ള ഡെപ്ത്തിൽ നിന്ന് ഒരു വെള്ളവും വലിക്കും. അത് ഡീപ്പിൽ നിന്ന് വലിക്കുന്ന വെള്ളത്തിന് 12-15 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവുള്ളൂ. സർഫേസ് വാട്ടറിന് 36 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാവും. ഈ സർഫേസ് വാട്ടർ പമ്പ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെ ഒരു വാക്വം ചാമ്പറിലേക്ക് ഈ വെള്ളം പോവും. അവിടെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ആ 36 ഡിഗ്രിയിൽ തന്നെ അത് വേപ്പറായി മാറും, അവിടെ തിളക്കും. വേറെ പ്രത്യേകിച്ച് നമുക്ക് ചൂടാക്കണമെന്നില്ല. ആ വേപ്പർ ഒരു കണ്ടൻസ് ചാമ്പറിലേക്ക് പോകും, കണ്ടൻസേഷൻ ചാമ്പർ. ആ കണ്ടൻസേഷൻ ചാമ്പറിൽ കുറേ കോയിൽസ് ഉണ്ടാവും, കുറേ ഗ്ലാസ് കോയിൽസ്. ഈ കോയിൽസ് കൂടി നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ 12 ഡിഗ്രി ടെമ്പറേച്ചർ വെള്ളം ഉണ്ടല്ലോ കടലിൻ്റെ അടിയിൽ നിന്ന് വലിക്കുന്ന വെള്ളം, അതാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ട് നല്ല വെള്ളമായിട്ട് വരും. അത് കളക്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കുടിക്കുന്ന വെള്ളം, നല്ല പ്യുവർ വെള്ളമായിരിക്കും.
3: ആ പദ്ധതി ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു.
4: അതെ, അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ മിക്കവാറും ദ്വീപുകളിൽ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഡീസാലിനേഷൻ ചെയ്ത വാട്ടറുകളാണ്.
3: ശരി. അപ്പോൾ ഇത് യഥേഷ്ടം അതിൽ ആവശ്യത്തിനുള്ള വെള്ളം എല്ലാവർക്കും
4: കുടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒരു ലിമിറ്റഡ് ടൈം വെച്ചിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
3: ഓ,
4: അതിനുവേണ്ടിയുള്ള കളക്ഷൻ ടാങ്ക്, ഓവർഹെഡ് ടാങ്ക് ഇതൊക്കെ നിർമ്മിക്കാൻ എനിക്കൊന്ന് അവസരം കിട്ടുകയും അത് ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു. ഒന്നും വളരെയധികം അത്യാവശ്യമുള്ള സാധനമാണല്ലോ കുടിവെള്ളം, അത് ദ്വീപുകാർക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളൊരു ഒരു സന്തോഷം വളരെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം.
3: ആദ്യം പിന്നെ ഇംപ്ലിമെന്റ് ചെയ്തത് എവിടെയായിരുന്നു?
4: കവരത്തിയിലാണ്.
3: കവരത്തിലല്ലേ? അത് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഗുണഭോക്താവായിട്ട് കിട്ടിയത് ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്രദേശം
4: കവരത്തിയിലെ മിക്ക വീടുകൾക്കും അത് അത് അന്ന് അനുഭവിക്കും. ഫസ്റ്റ് പ്രൊഡക്ഷൻ
3: ഇനോഗ്രേഷനോ കാര്യങ്ങളൊക്കെ
4: ഉണ്ടായിരുന്നു. അത് അവിടെ അന്ന് NIOT ഡയറക്ടർ വന്ന് തന്നെ അന്ന് ഫസ്റ്റ് വെള്ളം പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അയാൾ തന്നെ അന്ന് ആ വെള്ളത്തിൽ ഒന്ന് കുളിച്ചുപോയി, അത്ര ഹാപ്പി ആയിരുന്നു അയാൾ.
3: ഇപ്പൊ
4: മിക്കവാറും എല്ലാ ദ്വീപുകളിലും ഒരു മിക്കവാറും വലിയ ദ്വീപുകളിലൊക്കെ ഈ ഡിസാലിനേഷൻ വാട്ടറാണ് കുടിവെള്ളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.
3: പിന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാട്ടിൽ ഉദ്ദേശിക്കുന്ന കേരളത്തിലുള്ളത് പോലെയുള്ള അല്ലെങ്കിൽ മറ്റൊരു സ്ഥലങ്ങൾ പോലെ ഒരു കൺസ്ട്രക്ഷൻ സംഗതികൾ ദ്വീപിൽ എങ്ങനെയാണ്? റോഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ശരിക്കും?
4: അവിടെ നമ്മൾ കേരളത്തിലുള്ള റോഡ് പോലെയല്ല, അവിടെ കോൺക്രീറ്റ് റോഡുകളാണ്, ടാർ ഉപയോഗിക്കാറില്ല.
3: ഇല്ല,
4: അപ്പോൾ നമ്മൾ ഒരു സാധാരണ ഒരു മിക്സ് M20 മിക്സിലാണ് സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. M20 അന്ന് ഒരു സൈക്കിളും സ്കൂട്ടറും മാത്രമേ ഉണ്ടായിരുന്നുണ്ടായിരുന്നില്ല. ഇന്ന് വലിയ വലിയ ക്രെയിനുകളും അതൊക്കെ ഉപയോഗിച്ചിട്ടും ഈ കോൺക്രീറ്റിൻ്റെ മിക്സോ റോഡ് ഡെവലപ്മെൻറ്റോ ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല.
3: അല്ല, ഇത് പിന്നെ റീവർക്ക് ചെയ്യേണ്ട ഒരു പ്രശ്നമേ വരുന്നില്ല.
4: റീസർഫ് നമുക്കിങ്ങനെ ഡാമേജ് ആകുമ്പോൾ റീസർഫേസിങ്ങോ അല്ലെങ്കിൽ റിപ്പയർ വർക്കോ ചെയ്ത് അതേ മിക്സ് കോൺക്രീറ്റ് കൊണ്ട് ചെയ്യുന്നതല്ലാതെ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുത്തിരുന്നു ഇതിൽ മാറ്റം വരുത്തുകയും ഇതിൻ്റെ തിക്നെസ്സിൽ മാറ്റം വരുത്തുകയും കൂടുതൽ ഹയർ ഗ്രേഡ് മിക്സ് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് സജസ്റ്റ് ചെയ്തല്ലാതെ ഗവൺമെൻറ് ഇത് തന്നെ ഇതുവരെ തുനിഞ്ഞിട്ടില്ല.
3: ഓ ശരി. അപ്പോൾ പിന്നെ പിന്നെ വരുന്ന ഒരു ഈ ഒരു നിങ്ങളെ എഞ്ചിനീയറിംഗ് മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്ന് ഒരു ഒരു ദൗത്യമായിട്ട് നേരത്തെ പറഞ്ഞതുണ്ട്, പിന്നെ റോഡ്, പിന്നെ വേറെ എന്താണ് അവിടെ?
4: അവിടെ പിന്നീട് വരുന്നത് ഈ സീ പ്രൊട്ടക്ഷൻ, എറോഷൻ പ്രൊട്ടക്ഷൻ. മിക്കവാറും ദ്വീപുകളിലൊക്കെ നല്ല ബീച്ചുകളൊക്കെ ഇറോഡ് ചെയ്ത് പോകുകയാണ്. അപ്പോൾ ഈ ഇറോഷൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആൻറ്റി ഇറോഷൻ വർക്കെന്ന് പറഞ്ഞിട്ട് കുറേ പൈലറ്റ് സ്കീമുകൾ സെൻട്രൽ ഗവൺമെൻറ് വന്നിട്ട് അതിൻ്റെ പഠിതാക്കൾ വന്നിട്ട് ചെയ്തു. പിന്നെ അത് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് അതിൻ്റെ വർക്കുകളൊക്കെ പല ദ്വീപുകളിലും ചെയ്തുകയും അത് പല ദ്വീപുകളും അത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു.
3: പിന്നെ അതുപോലെ അവിടെ എല്ലാ ദ്വീപിലുള്ള ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ട ഒരു ഏറ്റവും വലിയൊരു വലിയൊരു ചലഞ്ചസ് എന്തായിരിക്കും അവിടെ? ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
4: അതെ, അവിടുത്തെ വെല്ലുവിളി എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷന് ഇപ്പോൾ ബിൽഡിംഗ് വർക്കിന് വേണ്ട മെറ്റീരിയൽസ് അവൈലബിലിറ്റിയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. എല്ലാം ഈച്ചൻ ഒരു കിലോ കമ്പിയാണെങ്കിലും ഒരു ബാഗ് സിമെൻ്റ് ആണെങ്കിലും അത് കേരളത്തിൽ നിന്ന് വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നപ്പോൾ കോഴിക്കോട് ഞാൻ വർക്ക് ചെയ്തു. അന്ന് ഗുഡ്സിൽ ട്രെയിൻ സിമെൻറ്റ് വരും ഇവിടുന്ന് അരുണാചൽ പ്രദേശ് ഇവിടെ നിന്നൊക്കെ പല സ്ഥലങ്ങളിലും ഇന്ത്യയിലെ പല ഭാഗത്തും സിമെൻറ്റ് ഫാക്ടറികളിൽ നിന്നും ഗുഡ്സിൽ ട്രെയിൻ വരികയും അത് കല്ലായി അവിടെ ഗുഡ്സ് ഉണ്ടല്ലോ മാർഷ്യാർഡ് അവിടെ ഇറക്കിയിട്ട് അത് നമ്മൾ കൊണ്ട് കീപ്പ് ചെയ്തിട്ട് പിന്നെ ബേപ്പൂരിൽ വരുന്ന ഈ വുഡൻ ക്രാഫ്റ്റ് മഞ്ജു അങ്ങനത്തെ അതിൽ ദ്വീപിൽ കയറ്റി അയക്കും. അങ്ങനെ കയറ്റി അയച്ചിട്ട് അതവിടെ എത്തിയിട്ട് വേണം അവിടുത്തെ കൺസ്ട്രക്ഷൻ
3: തുടങ്ങാൻ. അതെ, അപ്പോൾ നമ്മൾ ചില സമയത്തൊപ്പം നമുക്ക് ആവശ്യം വരുമ്പോൾ പിന്നെ അടുത്ത് വരണം.
4: അതെ അതെ,
3: അപ്പോഴേക്ക് തൽക്കാലം അത് അവിടെ നിർത്തി വെക്കണം.
4: മാത്രമല്ല നമുക്കൊരു ഈ മെയ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല. മൺസൂൺ സീസൺ ആയാലും അവിടേക്ക് ഒരു സാധനവും പോകില്ല. അപ്പോൾ മൺസൂൺ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സെപ്റ്റംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കാണ് അടുത്ത മെറ്റീരിയൽസ് വരിക. അപ്പോൾ അത് മെറ്റീരിയൽസ് കൊണ്ട് സ്റ്റോക്ക് ചെയ്യുക, ഇതൊക്കെ ഒരു വലിയ വെല്ലുവിളികളാണ് അവിടെ.
3: അതെ അതെ അതെ. പിന്നെ അവിടെ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം കിട്ടിയ സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവിടെ എത്തിയ സമയത്ത്?
4: എക്സിക്യൂട്ടീവ് വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ, സത്യത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിയുന്ന സമയമാണത്. പിന്നെ നമുക്ക് പിന്നീട് ഈ ടെൻഡർ കോൾ ഫോർ ചെയ്യുക, ഇതിനുള്ള ഈ മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള ടെൻഡർ വിളിക്കുക, അതിന് അതിൻ്റെ ഏജൻസിയെ ഫിക്സ് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെയാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് നമുക്കവിടെ മെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ.
3: ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോട് ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അവിടെ നിന്നിട്ട് പിന്നെ കൊച്ചി ഇങ്ങോട്ട് മാറുമ്പോൾ. അപ്പോൾ അതുവരെ കുറേ പരിമിതമായ കുറേ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വേറെ ഇവിടെ വരുമ്പോൾ.
4: അതെ, കൊച്ചിയിൽ ഇവിടെ വന്നതിന് ശേഷം, കോഴിക്കോട് വന്നതിന് ശേഷമാണ് നമുക്കൊരു ഒരു നാല് നില കെട്ടിടം ആദ്യമായിട്ട് ചെയ്യേണ്ടി വന്നത്. ഒരു ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു ഉദ്യോഗസ്ഥരെ നിലക്ക് ചെയ്യിപ്പിച്ചത് ആദ്യം അവിടെയാണ്, കോഴിക്കോട്. നമ്മുടെ ലക്ഷദ്വീപ് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു കൺസ്ട്രക്ഷൻ വന്നു
3: കോഴിക്കോട്.
4: കോഴിക്കോട്,
3: കോഴിക്കോട്
4: ജവഹർ നഗർ.
3: ജവഹർ നഗർ.
4: അപ്പോൾ അതിൻ്റെ പണി ഒരു ഒരു പുതിയ ഒരു മേഖലയായി എനിക്ക് കണ്ടു.
3: പിന്നീട്
4: പിന്നീട് കൊച്ചിയിൽ അങ്ങനെ ഹെവി കൺസ്ട്രക്ഷൻ നമുക്ക് നടന്നില്ല. അവിടെയും ഗസ്റ്റ് ഹൗസ് ഉണ്ട്, പക്ഷെ അതിൽ ഞാൻ ഭാഗവാക്കായില്ല.
3: ഓക്കെ, ശരിക്കും അതിൻ്റെ ഒരു സ്വഭാവം വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല കൺസ്ട്രക്ഷൻ്റെ അവിടുത്തും ഇവിടുത്തും തമ്മിലുള്ള ഒരു?
4: ആ തീർച്ചയായിട്ടും. അവിടെ ഇവിടെ വരുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് മിക്സ് റെഡി മിക്സ് ആണ് ഉപയോഗിക്കുന്നത്, റെഡി മിക്സ് കോൺക്രീറ്റ്. ദ്വീപിൽ അങ്ങനെയല്ല, ദ്വീപിൽ നമ്മൾ ലോക്കലി ഒരു ഒരു ഹാഫ് ബാഗിൻ്റെ ഒരു കോൺക്രീറ്റ് മിക്സർ ഉണ്ടാവും, അത്രയേ ഉണ്ടാവും. ഇവിടെ റെഡി മിക്സ് കോൺക്രീറ്റും പിന്നെ അതിൻ്റെതായിട്ടുള്ള പൈലിങ്ങും എല്ലാം സെപ്പറേറ്റ് ആണല്ലോ. അവിടെ നമുക്ക് ചെറിയ ഒരു മാറ്റ് ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഒരു മൂന്ന് നില കെട്ടിടക്കും, അത്രയേ ഉള്ളൂ. മെയിൻ
3: 2022 സർവീസ് റിട്ടയർഡ് ആണ് അല്ലേ?
4: 22 ജൂലൈ.
3: ജൂലൈ 33 വർഷം.
4: അപ്പം
3: എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ്റെ സ്റ്റാർട്ടിങ് സർവീസ് തുടങ്ങിയത് ഒരു ഓർമ്മ ബിന്ദുവായിട്ടുണ്ടാവും. സർവീസ് അവസാനിച്ചതും അതിൻ്റെ ഇടയിൽ കുറേ സംഭവവികാസങ്ങളും കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ചിലതൊന്നും ചിലപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ടാവില്ല, ചിലത് കടന്നു വരും. വിരമിക്കുന്ന സമയത്ത് മനസ്സിലുണ്ടായ കുറേ ചിന്തകൾ ഉണ്ടാവുമല്ലോ സർവീസിൽ നിന്ന് കഴിഞ്ഞു, എന്തൊക്കെയായിരുന്നു വിചാരിച്ചത്?
4: അതെ, 33 വർഷം നമ്മൾ ഔദ്യോഗിക ജീവിതത്തിൽ, അതൊരു ജീവിതത്തിൻ്റെ ഒരു പാർട്ടായി മാറിയല്ലോ. അത് വിട്ടുപിരിയുമ്പോൾ ഒരു സ്വാഭാവികമായ ഒരു വേദനയുണ്ട്.
3: സാധാരണഗതിയിൽ ചില ആളുകൾ ഇങ്ങനെ കുറച്ച് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, കുറച്ചുകൂടി വർക്കോളിക്കായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവർക്കൊരു ഒരു ശൂന്യത അനുഭവപ്പെടാറുണ്ടെന്ന് പറയാറുണ്ട് വിരമിച്ച് കഴിഞ്ഞ ആളുകൾക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടി വിശ്വാസപരമായും ഇസ്ലാമികമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലയിലൂടെ അവസാനിക്കുന്നില്ലല്ലോ.
4: അതെ അതെ.
3: അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ആ വർക്ക് അവസാനിച്ചതിൻ്റെ ഒരു ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഫീലിങ്സ് വന്നേക്കാം. എന്നാലും ഉടനെ തന്നെ അടുത്തൊരു മേഖലയിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം, അങ്ങനെ കുറേ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമായിരിക്കുമല്ലോ, അതിനെങ്ങനെയൊന്ന് കാണണേ?
4: തീർച്ചയായും, നിങ്ങൾ പറഞ്ഞതുപോലെ ഔദ്യോഗിക ജീവിതം പിരിഞ്ഞപ്പോൾ നമ്മൾ ആരുടെയോ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു. ഔദ്യോഗിക ജീവിതം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് നിയന്ത്രണത്തിലാണ് നമ്മളുള്ളത്. അവർ ട്രാൻസ്ഫർ ഓർഡർ എന്നാൽ നമ്മൾ അങ്ങോട്ട് പോയേ തീരും, അവിടുന്ന് നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പോകണം. പക്ഷെ ആ ഒരു ബന്ധനത്തിൽ നിന്ന് നമ്മൾ പിരിയുകയും ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെയും പിന്നീട് അൽഹംദുലില്ലാ നമ്മൾ ഈ ദീനിൻ്റെ പ്രവർത്തനത്തിലേക്ക് മാറിയതുകൊണ്ട് ഇപ്പോൾ സമയം തീരെ തയ്യാറില്ല എന്നുള്ളത് അവസ്ഥയിലേക്കാണുള്ളത്.
3: ശരി, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശരിക്കും നിങ്ങൾ നമുക്കതിലേക്ക് പോവാം, പക്ഷേ വിരമിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പോൾ 2022 ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ
4: 4 വർഷമായി.
3: 4 വർഷമായി. ഈ 4 വർഷത്തിൽ നിങ്ങളിപ്പോൾ എന്താണ് കാര്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
4: ആ അങ്ങനെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫോക്കസിങ് നമ്മൾ ഒന്ന് ദവ മേഖലയിലേക്കാണ് മെയിൻ ഫോക്കസിങ്. പിന്നെ നമ്മൾ കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയതുകൊണ്ട് അവരുടെ സംരക്ഷണവും അതുമായിട്ട് അങ്ങനെ നീങ്ങി പൊതുക്കെ പോകുന്നുണ്ട്.
3: അങ്ങനെ പോകുന്നു. അതെ, മാഷാല്ലാ. അപ്പോൾ ആ ഒരു ജീവിതത്തിൻ്റെ ശേഷം ഒരു 4 വർഷം ഇപ്പോൾ നമ്മൾ ദേവാ മേഖലയിലും നമ്മുടെ വിസ്ഡം ഹൗസുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലും ഒക്കെ ആയിട്ട് വളരെ സന്തോഷകരമായി പോകുന്നു. നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിൻ്റെ കൾച്ചർ, അവിടുത്തെ ജീവിതം, അവിടുത്തെ സംസ്കാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് പോകണം തോന്നുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. ഷറഫുദ്ദീൻ സാർ കുറേ കാര്യങ്ങൾ നമ്മളോട് ഈ കുറഞ്ഞ സമയത്തിനകത്ത് പറഞ്ഞു. ജീവിതമാണ്, ജീവിതത്തിനിടയിൽ ഓർമ്മയിൽ വന്ന ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. ഈ കൂടിക്കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു. മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ യുഗചരിതം, ഇഞ്ചീരിൻ്റെ ചരിത്രം, ഭാഗം 1, പുസ്തകം പ്രകാശം പരത്തിയ പ്രവാചകന്മാർ, ഭാഗം 6, രചന ഹുസൈൻ സലഫി, അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി.
6: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ ഐസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ വേദഗ്രന്ഥമാണ് ഇഞ്ചീൽ. ഇഞ്ചീലിനെപ്പറ്റി ഖുർആൻ പ്രസ്താവിക്കുന്നത് കാണുക. സന്മാർഗ നിർദ്ദേശവും സത്യപ്രകാശവും അടങ്ങിയ ഇഞ്ചീലും അദ്ദേഹത്തിന് നാം നൽകി. 5:46. പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥങ്ങളിൽ മുഴുവനും വിശ്വസിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവനാണ് മുസ്ലിം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ഇഞ്ചീൽ സത്യസന്ധമാണെന്നും അത് മനുഷ്യനെ നേർമാർഗത്തിലേക്ക് വഴി നടത്തുന്നതാണെന്നും വിശ്വസിക്കാത്തവന്റെ വിശ്വാസം ശരിയാകില്ല. എന്നാൽ ഇന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട ഗ്രന്ഥമായി ക്രൈസ്തവർ കണക്കാക്കുന്ന പുതിയ നിയമം സാക്ഷാൽ ഇഞ്ചീലിൽ നിന്നും എത്രയോ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മാർഗത്തിന് വിരുദ്ധമായ ആശയങ്ങൾ എത്രയോ അതിൽ കടന്നുകൂടിയതായി മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഒരിക്കലും തെറ്റുപറ്റാത്ത, സത്യസന്ധമായ, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത ഒരു ഗ്രന്ഥം അന്ത്യനാൾ വരെയുള്ള മനുഷ്യർക്കായി അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അതാണ് ഖുർആൻ. ഇന്ന് ലോകത്ത് അള്ളാഹു അവതരിപ്പിച്ച അതേ രൂപത്തിൽ നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. അതുമാത്രമാണ് ഇനി നമുക്ക് അനുധാവനം ചെയ്യാനുള്ള വേദഗ്രന്ഥം. ബൈബിൾ അഥവാ പഴയ പുതിയ നിയമങ്ങൾ അള്ളാഹു ഇറക്കിയതാണെന്ന് അതിൻ്റെ വാഗ്ദാക്കൾക്ക് തന്നെയും വാദമില്ല. പുതിയ നിയമം ദൈവത്തിൽ നിന്ന് ഇറങ്ങിയതാണെന്നോ ഈസാ പറഞ്ഞതാണെന്നോ എഴുതിയതാണെന്നോ അവർ വാദിക്കുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് എഴുതപ്പെട്ടതാണെന്ന് പോലും അവർ അവകാശപ്പെടുന്നില്ല. ബൈബിളിനെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത് കാണുക. എന്നാൽ ക്രിസ്ത്യാനികളുടെ കൈകളിലുള്ള ഇഞ്ചീലുകൾ 4 മത്തായി, യോഹന്നാൻ, ലൂക്കോസ്, മാർക്കോസ് എന്നിവരുടെ സവിശേഷങ്ങൾ. ലൂക്കോസും മാർക്കോസും മസീഹ് ഈസായെ കണ്ടില്ലെന്നതിൽ അവർ ഏകോപിച്ചിട്ടുണ്ട്. മത്തായി, യോഹന്നാൻ എന്നിവർ അദ്ദേഹത്തെ കണ്ടവരുമാണ്. ഇഞ്ചീൽ എന്നവർ പേര് വിളിക്കുന്നത് ഇവരുടെ ഈ 4 പുസ്തകങ്ങൾക്കാണ്. ചിലപ്പോൾ അവരിലുള്ളവരിലെ ഓരോരുത്തരുടേതിനും ഇഞ്ചീൽ എന്ന് പേര് വിളിക്കാറുണ്ട്. നിശ്ചയമായും മസീഹ ഉയർത്തപ്പെട്ടതിനു ശേഷമാണ് ഇവ എഴുതിയത്. അവർ ആരും അതിൽ അള്ളാഹുവിൻ്റെയോ മസീഹൻ്റെയോ സംസാരമുണ്ടെന്നോ പറഞ്ഞിട്ടുമില്ല. മസീഹൻ്റെ സംസാരത്തിൽ നിന്ന് ചിലത് അവയിൽ ഉദ്ധരിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽപ്പെട്ടതും മുഅ്ജിസത്തുകളിൽപ്പെട്ടതും ചിലതെല്ലാം അവയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഇറക്കിയതുപോലെ വള്ളിപുള്ളിക്ക് മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതിനെ എല്ലാ അർത്ഥത്തിലും അള്ളാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ഹദീസുകളുടെ കാര്യം പരിശോധിച്ചാലും അത്ഭുതം മാത്രമേ നമുക്കുണ്ടാകൂ. ഓരോ നബിവചനവും രേഖപ്പെടുത്തിയിട്ടുള്ള മഹാന്മാർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ഓരോ റിപ്പോർട്ടറെ സംബന്ധിച്ചും ഗഹനമായ പഠനം നടത്തുകയും നെല്ലും പതിരും വേർതിരിക്കുന്നതുപോലെ സ്വീകാര്യമായതും അസ്വീകാര്യമായതും വേർതിരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുമുണ്ട്. ബൈബിളിനെ വിശുദ്ധ ഖുർആനിനെ പോലെ മഹത്വമുള്ള ഒരു ഗ്രന്ഥമായി കാണാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഇതാണ് മറുപടി. ഒന്ന്, യേശുവിൻ്റെ ജീവിതകാലത്തിന് ശേഷം 5 ദശാബ്ദങ്ങളെങ്കിലും കഴിഞ്ഞാണ് പുതിയ നിയമപുസ്തകങ്ങളെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. 2, യേശുവിൻ്റെ ജീവചരിത്ര വിവരണങ്ങളായ സുവിശേഷങ്ങൾ എഴുതിയവരാരും തന്നെ യേശുവിനെ കാണുകയോ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾക്ക് സാക്ഷികളാവുകയോ ചെയ്തവരല്ല. 3, സുവിശേഷങ്ങൾ രചിച്ചതാരെന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയില്ല. 4, പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ഒന്നുപോലും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും എഴുതിയതാണെന്ന് സംശയരഹിതമായി പറയുവാൻ സാധ്യമല്ല. 5, യേശുവിൻ്റെ ജീവചരിത്രം എഴുതുന്നതിനു വേണ്ടി ശ്രമിച്ച സുവിശേഷകർത്താക്കൾ തങ്ങൾ കേട്ടറിഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് സുവിശേഷങ്ങൾ രചിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഒരേ സ്രോതസ്സിൽ നിന്നുണ്ടായ 3 സംഹിത സുവിശേഷങ്ങളും യോഹന്നാന്റെ സുവിശേഷവും നൽകുന്ന യേശു ചിത്രങ്ങൾ സാരമായ വ്യത്യാസങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. 6, ഇന്ന് പുതിയ നിയമത്തിലുൾപ്പെടുത്തപ്പെട്ട പുസ്തകങ്ങളുടെ രചനയ്ക്കും പ്രചാരണത്തിനും മുമ്പ് തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപയോഗിച്ചിരുന്ന ഏതോ ഒരു രേഖ നിലനിന്നിരുന്നുവെന്ന് ആധുനിക ബൈബിൾ പണ്ഡിതന്മാരെല്ലാം സമ്മതിക്കുന്നു. ചുരുക്കത്തിൽ, പുതിയ നിയമ പുസ്തകങ്ങളെല്ലാം എഴുതപ്പെടുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന യേശുവിന് ദൈവം അവതരിപ്പിച്ചു കൊടുത്ത സുവിശേഷമാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഇഞ്ചീൽ. അതിലാണ് സന്മാർഗ നിർദ്ദേശവും സത്യപ്രകാശവും അടങ്ങിയിരിക്കുന്നത്. അതിനെയാണ് ഖുർആൻ ശരിവെക്കുന്നത്. ഇന്ന് നിലനിൽക്കുന്ന പുതിയ നിയമപുസ്തകങ്ങളാകട്ടെ മത്തായി, ലൂക്കോസ്, മാർക്കോസ്, യോഹന്നാൻ എന്നിവർ എഴുതിയതാണ്. ഇൻഷാല്ലാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം, ഇഞ്ചീലിൻ്റെ ചരിത്രം ഭാഗം 1, പുസ്തകം പ്രകാശം പരത്തിയ പ്രവാചകന്മാർ ഭാഗം 6, രചന ഹുസൈൻ സലഫി, അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി.
7: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നുകിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ടുവെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്രയും വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്.
8: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ അങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കും.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മൊഡ്യൂൾ 16, ക്ലാസ് 32, റമദാനിലെ രാത്രി ഇളവുകൾ എന്തുകൊണ്ട്. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ എന്ന ഭാഗമാണ് വിശദീകരിച്ചു വന്നത്. ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം വസ്ത്രങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശേഷിപ്പിച്ചത്, ഉപമിച്ചത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഹുന്ന ലിബാസുൽ ലക്കും, നിങ്ങൾക്ക് അവർ ഭാര്യമാർ വസ്ത്രമാണ്, വഅൻതും ലിബാസുൽ ലഹുൻ നിങ്ങൾ അവർക്കും വസ്ത്രമാണ് എന്നിടത്ത് സ്ത്രീകൾ വസ്ത്രമാണ് എന്നതിനെ മുന്തിപ്പിച്ചത് എന്തുകൊണ്ട്. അതേപോലെ ശരീരത്തിൽ വസ്ത്രം കണക്ക് തങ്ങളോട് ചേർന്നാണ് ഇണകൾ അന്യോന്യം, വികാര പൂരണത്തിൻ്റെ വിഷയത്തിൽ ലൈംഗിക സുഖമെടുക്കുന്നതിൻ്റെ വിഷയത്തിൽ നീണ്ട രാവുകൾ പകലുകൾ ക്ഷമിക്കുക, സഹിക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതിനാലാണ് റമദാന്റെ രാവുകളിൽ അവരെ പ്രാപിക്കുവാൻ ഇളവ് അനുവദിക്കപ്പെട്ടത്. ഈ ഒരു വിഷയമുണർത്തവേ സലമത്ത് ഇബ്നു സഖർ അൽ അൻസാരി റളിയല്ലാഹു തആലാനുവിൻ്റെ ചരിത്രം ഈ വിഷയത്തിൽ പ്രത്യേകം പ്രസ്താവ്യമാണ്. അതാണ് ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വച്ചതുപോലെ തുടർന്ന് മനസ്സിലാക്കുവാനുള്ളത്. ബേദനില്ല, സലമ ഇബ്നു സഖർ അൽ അൻസാരി അരോഗ ദൃഢഗാത്രനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് കുൻതു റജുലൻ ഖദ് ഊതീതു മിൻ ജിമാഇ നിസാഇ മാ ലം യുത ഗൈരി, മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്തത്ര ഇണകളോടുള്ള സംസർഗം, അതിൽ കരുത്ത് നൽകപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാണ്. അങ്ങനെ ഫലമ്മ ദഖല ശഹ്റു റമദാൻ ഖിഫ്തു അൻ ഉസീബ മിൻ ഇംറാഅതി ഷൈഅൻ ഫീ ലൈലതി, റമദാൻ മാസം സമാഗതമായപ്പോൾ റമദാന്റെ രാവിൽ ഞാൻ ഭാര്യയെ പ്രാപിക്കുകയും ഫഅത്സാബ ഫീ ദാലിക ഇല അൻ യുദ്രികനി അന്നഹാറു വ അന ലാ അഖ്ദിറു അൻ അൻസിഉ, ഭാര്യയോടത്തുള്ള സംസർഗം ഫജ്റിനിപ്പുറവും തുടർന്നു പോയേക്കുമോ, എനിക്ക് ഭാര്യയോടത്തുള്ള ഈ ശയ്യാ സഹനവും ലൈംഗിക വീഴ്ചയും മതിയാക്കാൻ സാധിക്കാതെ വരുമോ എന്ന് ഞാൻ ഭയക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫബാഹർതു മിൻഹ ഹത്ത യൻസലിഖ ശഹ്റു റമദാൻ, റമദാൻ മാസം തീരുന്നതുവരെ ഭാര്യയെ ഞാൻ ബിഹാർ നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ റമദാൻ സമാഗതമാവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേടി കാരണത്താൽ റമദാൻ തീരുന്നതുവരെ ഭാര്യയെ ബിഹാർ നടത്തി. എന്താ ബിഹാർ? ഭാര്യയെ തനിക്ക് നിഷിദ്ധമാക്കലാണ്. ഭാര്യയെ പ്രാപിക്കുന്നത് തൻ്റെ അളവിൽ നിഷിദ്ധമായി പ്രഖ്യാപിക്കുക. എങ്ങനെ? എങ്ങനെ? അൻതി അലയ്യക ബഹരി ഉമ്മി എന്ന് പ്രയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആശയത്തിൽ സമാനമായ പ്രയോഗം നടത്തിക്കൊണ്ട്, എൻ്റെ മാതാവ് എനിക്ക് നിഷിദ്ധമെന്നതുപോലെ നീയും എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറയുക. ഒരു ഭാര്യയോടും ഇങ്ങനെ ഒരിക്കലും പറഞ്ഞുകൂടാ. മുൻഖറ മിനൽ ഖൗലി വസൂറ എന്നാണ് അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഏറ്റവും വർജ്യമായ വാക്കാണത്, മഹാ അപരാധം, വ്യാജം. ഇതൊക്കെയാണ് അല്ലാഹു അതിനെ വിശേഷിപ്പിച്ചത്. അതൊരിക്കലും പറയാൻ പാടുള്ളതല്ല. അങ്ങനെ പറഞ്ഞാൽ അത് വളരെ ഗൗരവപ്പെട്ട കുറ്റവും മാത്രമല്ല, പിന്നീട് ഭാര്യയെ പ്രാപിക്കണമെങ്കിൽ കടുത്ത പ്രായശ്ചിത്തവും നിശ്ചയിക്കപ്പെട്ട വിഷയമാണത്. തനിക്ക് എന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീകൾ, സഹോദരിമാർ, പെൺമക്കൾ, മാതൃ സഹോദരിമാർ, പിതൃ സഹോദരിമാർ, ഭാര്യമാരുടെ മാതാക്കൾ, മുലയൂട്ടിയ പാലൂട്ടിയ സ്ത്രീകൾ, ഇങ്ങനെ തുടങ്ങിയവരുടെയൊക്കെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ അവരെ ഉണർത്തി അവരൊക്കെ എനിക്ക് നിഷിദ്ധമെന്നതുപോലെ നീ എനിക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാലും ബിഹാറാകുമെന്ന് പറയുന്ന പ്രാമാണികരുണ്ട്. ഏതായാലും സലമ ഇബ്നു സഖർ റളിയല്ലാഹു അൻഹു റമദാൻ തീരുവോളം ഭാര്യയെ ബിഹാർ ചെയ്തു. അതെന്തിന്? റമദാൻ്റെ രാവിൽ ഭാര്യയെ പ്രാപിക്കുകയും പിന്നെ അത് തുടർന്നു പോയി ഫജറിനിപ്പുറവും സംസർഗം തുടർന്നേക്കുമോ എന്ന പേടി നിമിത്തം. അങ്ങനെ ഈ സലമ ഇബ്നു സഹർ പറയുന്നത്, ഭാര്യ ബിഹാർ ചെയ്തു, അങ്ങനെ റമദാനായി. ഭാര്യ ഒരു രാത്രി എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കെ ഭാര്യയുടെ ശരീരാവയവങ്ങൾ എനിക്ക് വെളിപ്പെട്ടു. അങ്ങനെ ഞാൻ ഭാര്യയെ കടന്നു പിടിച്ചു, അവരെ പ്രാപിച്ചു. ഇത് പകലല്ല, രാത്രി. റമദാൻ്റെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വതആല ഭാര്യമാരോടത്തുള്ള സംസർഗം അനുവദിച്ചതിന് ശേഷമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കേസ് ഇദ്ദേഹം വിഹാർ ചെയ്തിട്ടുണ്ട്. രാത്രി അതേപോലെ പകൽ ഒക്കെ ഭാര്യയെ പ്രാപിക്കൂല എന്ന നിലക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, നേരം പുലർന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരുടെ അടുക്കലേക്ക് ചെന്നു, എന്നിട്ട് ഈ വിവരം പറഞ്ഞു തന്നിൽ നിന്ന് വന്നു പോയ ഈ വിഷയം. അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒറ്റയ്ക്ക് പോകാൻ വലിയ വിഷമം. അതുകൊണ്ട് ഗോത്രക്കാരോട് പറഞ്ഞു, നിങ്ങളും എൻ്റെ കൂടെ വരൂ, എന്നിട്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് എൻ്റെ ഈ വിഷയം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗോത്രക്കാർ അവർ പറഞ്ഞു, ലാ വല്ലാ ലാ നഫ്അൽ, അല്ലാഹു ആണ് സത്യം, ഞങ്ങൾ വരൂല. നതഖവ്വഫു അൻ യൻസില ഫീനാ ഖുർആനൻ, ഞങ്ങളുടെ വിഷയത്തിൽ ഖുർആൻ അവതീർണമാകുമോ എന്ന് പേടി ഞങ്ങൾക്കുണ്ട്. ഔ യഖൂല ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മഖാലത്തൻ യബ്ഖാ അലൈനാ ആറുഹ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയും അങ്ങനെ തിരുദൂതരുടെ ആ പ്രയോഗം ഒരു ആക്ഷേപമായി ഞങ്ങളുടെ വിഷയത്തിൽ ശേഷിക്കുകയും ചെയ്യുമോ എന്ന പേടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരൂല. സൗഫ നുസല്ലിമുക ലിജരീറതിക്, താങ്കളുടെ കുറ്റം അതിലേക്ക് താങ്കളെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇദ്ഹബ് അൻത ഫദ്കുർ ശഅനക ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, താങ്കൾ പോയി താങ്കളുടെ കാര്യം തിരുദൂതരോട് അവതരിപ്പിച്ചോ എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഈ സലമ ഇബ്നു സഹർ പറയുകയാണ്, അതിൽ പിന്നെ ഞാൻ പുറപ്പെട്ടു, തിരുദൂതരുടെ സവിധത്തിൽ ചെന്നു, എന്നിട്ട് എൻ്റെ വിവരങ്ങൾ വിഷയങ്ങൾ ഞാൻ അവതരിപ്പിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യത്തിൽ, അൻത ബിദാകയാ സലമത്തു, സലമ നിങ്ങളാണോ അത് ചെയ്തത്? അപ്പോൾ സലമ പറഞ്ഞു, അന ബിദാകയാ റസൂലുള്ളാഹി, തിരുദൂതരെ, ഞാനാണത് ചെയ്തത്, ഞാൻ തന്നെ. അപ്പോൾ വീണ്ടും റസൂലുള്ളാഹി, അൻത ബിദാക, താങ്കളാണ് അത് ചെയ്തത്. അപ്പോൾ വീണ്ടും സലമ അന ബിദാക, നിസ്ലാ സലമ തങ്ങൾ വീണ്ടും അൻത ബിദാക. അപ്പോൾ വീണ്ടും അദ്ദേഹം അന ബിദാക വഹ അനദ യാ റസൂലുള്ളാഹ് സാബിറുൻ ലിഹുക്മില്ലാഹി അലൈ, ഞാൻ തന്നെയാണ് അത് ചെയ്തത്, ഞാൻ ഇതാ, അള്ളാഹു എൻ്റെ മേലിൽ എന്ത് വിധിക്കുന്നുവോ അതേൽക്കാൻ ഞാൻ ക്ഷമാലുവാണ് തിരുദൂതരെ എന്ന് പറഞ്ഞു എന്നാണ്. ഫഅംദി ഫീ യഹുക്മ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വിധി അതെന്നിൽ നടപ്പിലാക്കിക്കോളൂ എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സലമയെ കേട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഫഅഅതിഖ് റഖബതൻ, എങ്കിൽ താങ്കൾ ഒരു അടിമയെ മോചിപ്പിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ സലമ പറയാണ്, ഫദറബ്തു സഫ്ഹത ഉനുഖി ബിയദി, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പെരടിയിൽ ഇങ്ങനെ തച്ചു എന്ന് പറഞ്ഞു. ലാ വല്ലദി ബഅസക ബിൽ ഹഖ് ലാ അംലിക്കു ഇല്ലാ റഖബതി ഹാദിഹി, തിരുദൂതരെ, ഞാൻ എൻ്റെ ഈ റഖബത്തല്ലാതെ പിരടിയല്ലാതെ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല. ഈ അഖിഖ് റഖബ, റഖബ എന്ന് പറഞ്ഞെങ്കിൽ പിരടിക്ക പറയാം, ആലങ്കാരികമായിട്ട് അടിമയെ മോചിപ്പിക്കുന്നതിന് പറയും, അടിമക്ക് പറയും. അപ്പം അഖിഖ് റഖബത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നീ ഒരു അടിമയെ മോചിപ്പിക്കൂ, അല്ലെങ്കിൽ താങ്കളൊരു അടിമയെ മോചിപ്പിക്കൂ എന്നുള്ളതിന് റഖബ എന്നാണ് പ്രയോഗിച്ചത്. റഖബൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം പിരടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പിരടിയിൽ തച്ചിട്ട് എൻ്റെ ഈ പിരടിയല്ലാതെ ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് ഇട്ട് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസും ഷഹ്റൈനി മുത്തതാബിയൈൻ, എങ്കിൽ നിങ്ങൾ തുടർച്ചയായി രണ്ട് മാസം നോമ്പ് അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ, വഹൽ ദഖൽ അലയ്യ മാ ദഖല മിനൽ ബലാ ഇല്ലാ ബിസ്സൗം, തിരുദൂതരെ, എനിക്കേറ്റ ഈ പരീക്ഷണം അത് നോമ്പ് കാരണത്താലല്ലേ എനിക്ക് ഏൽക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഭാര്യ ബിഹാർ ചെയ്യാൻ കാരണം റമദാൻ മാസത്തിൻ്റെ ദിനരാത്രങ്ങളിൽ ഭാര്യയെ പ്രാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം അദ്ദേഹം അത്രമേൽ ഒരു വികാര വ്യക്തിത്വമായിരുന്നു. അതാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഫതസദ്ദഖ് ഔ അതീം സിത്തീന മിസ്കീനൻ, എങ്കിൽ താങ്കൾ 60 മിസ്കീന്മാർക്ക് അന്നം നൽകൂ, സദക ചെയ്യൂ. വസ്കമിൻ തമ്പർ, കാരക്കയിൽ നിന്ന് 60 മിസ്കീന്മാർക്ക് വേണ്ട തൂക്കം, അത് സദക ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഈ സലമ ഇബ്നു സഹർ തിരുദൂതരോട്, വല്ലദി ബഅസക ബിൽ ഹഖ് ലഖദ് ബിത്ന ലൈലതന ഹാദിഹി വഹ്ഷ മാലന ആശ. തിരുദൂതരെ, ഈ രാത്രി ഞങ്ങൾ അന്തി ഉറങ്ങിയത് രാത്രി ഭക്ഷണം കഴിക്കാനില്ലാഞ്ഞിട്ട് പട്ടിണിയിലാണ്, വിശന്ന് പൊരിഞ്ഞ് രാത്രി കഴിച്ചു കൂട്ടിയവരാണ് ഞങ്ങൾ, എൻ്റെ ഈ കുടുംബം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ ഫർവ ഇബ്നു അംർ റളിയല്ലാഹു തആല എന്നോട് പറഞ്ഞു, ആതിഹി ദാകൽ അറഖ്, ഒരു കൊട്ട ചൂണ്ടി ആ കൊട്ട അദ്ദേഹത്തിന് നൽകാൻ പറഞ്ഞു. 15 സാഴ് അല്ലെങ്കിൽ 16 സാഴ് കൊള്ളുന്ന ഒരു കൊട്ട. ചില നിവേദനങ്ങളിൽ തിരുദൂതർ പറഞ്ഞു എന്നാണ്, ഇദ്ഹബി ഇലാ സാഹിബി സദഖത്തി ബനി സുറൈഖ് ഫഖുൽ ലഹു ഫലിയദ്ഫഉഹ ഇലൈക്. ബനു സുറൈഖ് ഗോത്രത്തിൻ്റെ സദഖ പിരിക്കാൻ ഏൽപ്പിച്ച ആളുടെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞു എന്നാണ്. എന്നിട്ട് ബനു സുറൈഖ് ഗോത്രത്തിൻ്റെ സദഖ അദ്ദേഹത്തിന് തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി പറയാൻ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ അൻ കമിൻഹ വസ്ഖം മിൻ തംരിൻ സിത്തീന മിസ്കീനൻ. ആ സദഖയിൽ നിന്ന് 60 മിസ്കീന്മാർക്ക് ഭക്ഷിപ്പിക്കാൻ പറഞ്ഞു. വക്കുൽ അൻ തവഅയാലുക ബഖിയതഹ, 60 മിസ്കീനുകൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള സദഖ താങ്കളും താങ്കളുടെ കുടുംബവും ഭക്ഷിക്കൂ എന്നും കൽപ്പിച്ചു എന്നാണ്. അങ്ങനെ ഈ സലമ ഇബ്നു സഹർ അൽ അൻസാരി പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ നിന്ന് മടങ്ങി എൻ്റെ ഗോത്രക്കാരിലേക്ക് ചെന്നു, കുടുംബക്കാരിലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, വജത്തു ഇന്ദകും ദീഖ് വസൂ അറൈ, നിങ്ങളുടെ അടുക്കൽ ഞാൻ കണ്ടത് ഇടുസാക്കലാണ്, കുടുസായ നിലപാടാണ്, മോശമായ അഭിപ്രായവുമാണ്. വജത്തു ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅത വൽ ബറക വഹുസ്ന അറൈ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഞാൻ കണ്ടത് വിശാല മനസ്കതയാണ്, ബർക്കത്താണ്, നല്ല നിലപാടും അഭിപ്രായവുമാണ്. വഖദ് അമറനി, തിരുദൂതർ എന്നോട് കൽപ്പിച്ചു, ഔ അമറലി ബി സദഖതികും, അല്ലെങ്കിൽ തിരുദൂതർ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ സദഖ എനിക്ക് തരാൻ. ഫദ്ഫഉഹ ഇലൈ, അതുകൊണ്ട് നിങ്ങളുടെ സദഖ എനിക്ക് തരൂ. അപ്പോൾ അവർ അവരുടെ സദഖ അദ്ദേഹത്തിന് നൽകി എന്നെന്താണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതും. ഒരു മഹനീയ ചരിത്രം, വലിയ ഒരു സംഭവം, അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സലമ ഇബ്നു സഹറിനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ചു. അത് അദ്ദേഹം റമദാന്റെ പകലിൽ ഭാര്യയെ പ്രാപിച്ചതിനുള്ള പ്രായശ്ചിത്തമല്ല. റമദാന്റെ പകലിൽ നോമ്പുകാരായിരിക്കെ ഭാര്യയെ പ്രാപിച്ചിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെയാണ് പ്രായശ്ചിത്തം. തൗബ ചെയ്ത് പ്രസാദപിച്ച് ഒരു അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 60 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക, അതുമല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുക. ഈ നോമ്പ് നോറ്റു വീട്ടുന്നതോടൊപ്പം, പക്ഷെ ഇവിടെ സലമയിൽ നിന്ന് അങ്ങനെ ഒരു അപരാധം വന്നിട്ടില്ല. വിശുദ്ധ റമദാന്റെ പകലിനെ കളങ്കപ്പെടുത്തുന്ന വീഴ്ച അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടില്ല. അദ്ദേഹത്തിൽ നിന്ന് വന്ന വീഴ്ച ബിഹാറാണ്, ഭാര്യയെ ബിഹാർ ചെയ്തു എന്നുള്ളതാണ്. വല്ലദീന യുദാഹിറൂന മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാതിഹിം ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഇ വലദനഹും വഇന്നഹും ലയഖൂലൂന മുൻകറം മിനൽ ഖൗലി വസൂറ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ സൂറത്തുൽ മുജാദിലയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ആ കൊടിയ അപരാധം, വ്യാജം, ബിഹാർ, അതാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. ആ അപരാധം വന്നാലും ഇതേ പ്രായശ്ചിത്താണ്. അത് സൂറത്തുൽ മുജാദിലന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നുണ്ട്. ആ പ്രായശ്ചിത്തമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് നിർവഹിക്കാൻ കൽപ്പിച്ചത്. ഫഅഅതിഖ് റഖബതൻ ഫസും ഷഹ്റൈനി മുതതാബിഈൻ ഫതസദ്ദഖ് ഔ അത്ഇം സിത്തീന മിസ്കീനൻ എന്നൊക്കെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബിഹാറിനുള്ള പ്രായശ്ചിത്തം നൽകുന്നതിന് വേണ്ടിയാണ്. ബിഹാർ വിശദീകരിക്കാനോ വിശുദ്ധ റമദാൻ മാസത്തിന്റെ പകലിൽ ഭാര്യയെ പ്രാപിച്ചാലുള്ള പ്രായശ്ചിത്തത്തിന്റെ വിഷയം വിശദീകരിക്കാനോ അല്ല നമ്മൾ ഇവിടെ ഈ ചരിത്രം ഉണർത്തിയത്. പ്രത്യുത റമദാന്റെ രാവുകളിൽ ഭാര്യമാരെ പ്രാപിക്കുന്നതിനും അവരുമായി സംസർഗം പുലർത്തുന്നതിനും അവരെ വിരിപ്പിലേക്ക് വിളിച്ച് അവരോട് ലൈംഗിക ചുവയിൽ സംസാരിച്ച് വർത്തിക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു തആല അനുവാദം നൽകി. അതെന്തിനെന്ന് മനസ്സിലാക്കാൻ പുരുഷന്മാർ സ്ത്രീകളെ അപേക്ഷിച്ച് വികാര പ്രകടനത്തിൻ്റെ വിഷയത്തിൽ ക്ഷമയുള്ളവരല്ല, സഹനം ഉള്ളവരല്ല തുടങ്ങിയുള്ളതായ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഏതായാലും നമ്മൾ ഉഹില്ല ലകും ലൈലത്തു സിയാമി റഫസു ഇലാ നിസാഇക്കും എന്ന ഭാഗം മനസ്സിലാക്കി. അതിനെ തുടർന്ന് ഹുന്ന ലിബാസുൽ ലകും വ അൻതും ലിബാസുൽ ലഹുൻ എന്നുള്ള ഭാഗവും മനസ്സിലാക്കി. തുടർന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും എന്ന ഭാഗമാണ്. എന്തുകൊണ്ട് റമദാന്റെ രാവിൽ ഭാര്യമാരെ വിളിച്ച് ക്ഷണിച്ച് സംസർഗം അള്ളാഹു അനുവദിച്ചു? രണ്ട് കാരണം എന്ന് നമ്മൾ പറഞ്ഞു. ഒരു കാരണം ഹുന്ന ലിബാസുല്ലകും അൻതും ലിബാസുല്ലഹുൻ. രണ്ടാമത്തെ കാരണം അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും. അലിമല്ലാഹ്, അല്ലാഹു അറിഞ്ഞിരിക്കുന്നു, അന്നകും തീർച്ചയായും നിങ്ങൾ, കുന്തും നിങ്ങളായിരുന്നു, തഖ്താനൂൻ നിങ്ങൾ വഞ്ചിക്കുന്നു, അൻഫുസകും നിങ്ങളെ തന്നെ. അപ്പോൾ നിങ്ങൾ സ്വന്തങ്ങളെ വഞ്ചിക്കുന്നവരായിരുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വതാല അറിഞ്ഞിരിക്കുന്നു. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വതാല അർറഫസു ഇലാ നിസായിക്കും അതിനെ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ പ്രയോഗങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ആദ്യം ഈ ഒരു ഭാഗം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനിൻ്റെ ഒരു നിവേദനമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല നോമ്പ് നിർബന്ധമാക്കിയുള്ള ആയത്ത് ഇറക്കി. يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم ان തുടങ്ങി ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് കാൻ الناس على عهد النبي صلى الله عليه وسلم, തിരുദൂതരുടെ കാലത്ത് ജനങ്ങളായിരുന്നു, اذا صلوا العتمة അവർ ഈശ നിസ്കരിച്ചാൽ, حرم عليهم الطعام والشراب والنساء, പിന്നെ ഭക്ഷണ പാനീയങ്ങളൊക്കെ സ്ത്രീകൾ ഭാര്യമാർ അവരെ പ്രാപിക്കലൊക്കെ പാടില്ലായിരുന്നു. വസാമു ഇലൽ ഖാബിലത്തി, അടുത്ത രാത്രി വരേക്കും പിന്നീട് വ്രതാനുഷ്ഠാനമാണ്. അങ്ങനെയായിരുന്നു ആദ്യകാലത്ത്. നമ്മൾ നോമ്പിൻ്റെ ചരിത്രം പറഞ്ഞല്ലോ, രാത്രിയിലും പകലിലും നോമ്പ് തുറന്ന് പിന്നെ ഇശ പിന്നിട്ടാൽ വ്രതാനുഷ്ഠാനം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത് ഫഖ്താന റജുലു നഫ്സഹു, ഒരു വ്യക്തി സ്വന്തത്തെ ചതിയിൽ വീഴ്ത്തി എന്നാണ്. എന്താ കാര്യം? ഫജാന ഇംറാഅതഹു വഖദ് സല്ലൽ ഇശ വലം യുഫ്തിർ, ഇശ നിസ്കരിച്ചു വന്നിട്ട് ഭാര്യയെ പ്രാപിച്ചു, അയാൾ നോമ്പ് കുറിച്ചിട്ടില്ല, നോമ്പിലാണ്, കാരണം ഇശ നിസ്കരിച്ചിട്ട് പിന്നെ നോമ്പ് തുടരുകയല്ലേ. ഫഅറാദല്ലാഹു അസ്സ വജല്ല അൻ യജഅല ദാലിക യുസ്റൻ ലിമൻ ബഖി വറുഖ്സതൻ വമൻഫഅതൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ശേഷിക്കുന്നവർക്ക് അതൊരു എളുപ്പമാക്കി നിശ്ചയിക്കാൻ ഉദ്ദേശിച്ചു, അതേപോലെ

0: അൽബറ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത് ഇപ്രകാരം നമുക്ക് വായിക്കാം. ലമ്മാ നസല അല്ലാഹു സൗമു റമദാൻ, റമദാൻ വ്രതം അല്ലാഹു അവതരിപ്പിച്ചപ്പോൾ, കാനു ലാ യഖ്റബൂന അന്നിസാ റമദാന കുല്ലഹു, റമദാൻ മുഴുവനും സ്ത്രീകളോട് അടുക്കുമായിരുന്നില്ല. തുടക്കത്തിൽ റമദാൻ നോമ്പ് നിർബന്ധമാക്കിയ ആ തുടക്ക നാളുകളിൽ, വക്കാന റിജാലു യഖൂനൂന അൻഫുസഹും, ചിലർ സ്വന്തത്തെ ചതിയിൽ വീഴ്ത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഫാൻസലല്ലാ അള്ളാഹു അവതരിപ്പിച്ചു എന്ത്, അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും എന്ന വചനം. ഇത് അൽബറ ഇബ്നുൽ ആസിബ് റളിയല്ലാഹു തആല അൻഹു ഈ ഒരു ഭാഗം അതിനെ പുരസ്കരിച്ച് പറഞ്ഞ ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസിനെയും അൽബറ ഇബ്നു ആസിബ് റളിയല്ലാഹുവിനെയും ഇവിടെ ഉദ്ധരിച്ചത് ഈ അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും എന്ന അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം അവതരിപ്പിക്കാൻ കാരണമുണ്ട് എന്ന് അവർ അനുസ്മരിച്ച വിഷയം മനസ്സിലാക്കാനാണ്. ഇതിൽ നമുക്ക് ഈ വചനത്തിലെ പ്രയോഗങ്ങൾ, അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് മനസ്സിലാക്കാം. ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ 500 ക്ലാസ് 32 മൊഡ്യൂൾ 16 റമദാനിലെ രാത്രി ഇളവുകൾ എന്തുകൊണ്ട്. 500 പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. ചോദ്യം 1, സലമ എന്ന അൻസാരിയുടെ ചരിത്രം നമുക്ക് മനസ്സിലായല്ലോ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോട് എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ ത്വലാഖ് ചെയ്തു, ഓപ്ഷൻ ബി ബിഹാർ ചെയ്തു, ഓപ്ഷൻ സി പിന്നീട് മിണ്ടിയിട്ടില്ല. ചോദ്യം 2, താഴെ നൽകിയത് പൂരിപ്പിക്കുക. കുന്തു റജുലൻ - മിൻ ജമാലി നിസായി മാലം യുത്ത ഗൈരി. ഓപ്ഷൻ എ ലഖദ് ഊതീതു, ഓപ്ഷൻ ബി ഖദ് ഊത്തത, ഓപ്ഷൻ സി ഖദ് ഊതീതു. ചോദ്യം 3, അൻസാരി നബിയുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ വിവരിക്കാൻ പോയി. നബിയോട് വിവരിച്ചു. അപ്പോൾ നബി ആശ്ചര്യപ്പെടുകയും എത്രയോ തവണ അദ്ദേഹത്തിനോട് നീയാണോ ഇത് ചെയ്തതെന്ന് ചോദിക്കുകയുമുണ്ടായി. അത് എത്ര തവണയാണ്? ഓപ്ഷൻ എ 3 തവണ, ഓപ്ഷൻ ബി 5 തവണ, ഓപ്ഷൻ സി 1 തവണ.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം.

0: ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. മയ്യത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യാം? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് മുസ്തഫ അൻസാരി എ പി കാട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നാം നേരിട്ട് അനുഭവിക്കേണ്ട ഒന്നാണ് മരണമെന്നുള്ളത്. മരണം അതൊരു സത്യമാണ്. ഇന്നക്ക മയ്യിത്തുൻ വ ഇന്നഹു മയ്യിത്തുൻ, വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. ഐനമാ തകൂനു യുദിരിക്കുകുമുൽ മൗത്ത വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, അംബരച്ചുംബികളായ കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലായിരുന്നാൽ പോലും. മരണമെന്നത് നമ്മെ അഭിമുഖീകരിക്കും, കണ്ടുമുട്ടുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി ചെയ്യാൻ സാധിക്കുമോ? എന്നാൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രതിഫലം ലഭിക്കാൻ വേണ്ടി പല പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി എന്ന ഉദ്ദേശത്തിൽ തന്നെ ചെയ്യുന്ന കുറേ പ്രവൃത്തികളുണ്ട്. മരിച്ച ഒരാളുടെ 3, 7, 14, 40 തുടങ്ങി പല ഇടവിട്ട ദിനങ്ങളിലൂടെ നമ്മൾ ഘോഷിക്കുന്ന പല പ്രവർത്തനങ്ങളും. മരണവീട്ടിലെ ഖുർആൻ പാരായണം. പ്രവാചകൻ്റെ മാതൃകയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖബറിൻ്റെ സമീപത്ത് ഖുർആൻ പാരായണം. യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും പ്രമാണങ്ങളുടെ ഒരു പിൻബലവുമില്ല. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധ്യമാകും എന്നത് പ്രവാചകൻ്റെയും വിശുദ്ധ ഇസ്ലാമിൻ്റെയും അധ്യാപനങ്ങളിലൂടെ നമ്മൾ പഠിക്കണമെന്നതാണ്. നമുക്കറിയാം, മയ്യത്തിന് ഉപകാരം ലഭിക്കുന്നതിനായി ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. അഥവാ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലാണ് ഇത് ചൊല്ലാറെങ്കിൽ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി മരണപ്പെട്ടാലും നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ പരലോക മോക്ഷത്തിനു വേണ്ടിയും അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിക്കുവാൻ വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ മയ്യത്ത് കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ അഫിർ ലി ഫുലാൻ എന്നിട്ട് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ അഫിർ ലി ഫുലാൻ വർഫ ദറജതഹു ഫിൽ മഹ്ദീൻ വഖ്ലഫുഹു ഫി അഖബിഹി ഫിൽ ആബിരീൻ വഅഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫി ഖബ്രിഹി വനവ്വിർ ലഹു ഫി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതേപോലെ തന്നെ മയ്യത്തിൻ്റെ സമീപത്ത് വെച്ച് നല്ലത് പറയണം. കല അൻ ഉമ്മു സലമ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹളർതുമുൽ മരീള അവിൽ മയ്യിത ഫഖൂലു ഖൈറ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. പൊതുവേ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് മയ്യത്തിൻ്റെ സമീപത്ത് വെച്ച് നല്ലത് പറയണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇനി മയ്യത്ത് നമസ്കാരത്തിലോ, മാമിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തു മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅത കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീ. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. 100 പേരടങ്ങുന്ന ഒരു സംഘം മുസ്ലിങ്ങൾ ഒരു മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്തുകൊണ്ട് നമസ്കരിച്ചാൽ അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കപ്പെടാതിരിക്കുകയില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂത്തു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ഷൈഅ ഇല്ലാ ശഫഅഹും അല്ലാഹു ഫീ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞതായി കാണാം. റസൂലുള്ള പറഞ്ഞു, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുകയും അള്ളാഹുവിൽ യാതൊരു പങ്ക് ചേർക്കാത്തവരായ 40 പേർ അവൻ്റെ ജനാസ നമസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ അവൻ്റെ കാര്യത്തിലുള്ള അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. മാത്രവുമല്ല, മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഖാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിതി വഖഫ അലൈഹി ഫഖാല ഇസ്തഗ്ഫിറു ലി അഖീകും വസല്ലൂ ലഹു അത്തസ്ബീത ഫഇന്നഹു ആന യുസ്അൽ. മയ്യത്ത് മറമാടിക്കഴിഞ്ഞാൽ അവിടുന്ന് നിന്നുകൊണ്ട് ഇപ്രകാരം പറയാറുണ്ട്, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടുകയും ഖബറിലെ ചോദ്യത്തിൽ ദൃഢതയും സ്ഥൈര്യവും ആവശ്യപ്പെടുകയും ചെയ്യുക. നിശ്ചയം അവനിപ്പോൾ ചോദ്യം ചെയ്യപ്പെടും. ഈ പ്രാർത്ഥനകൾ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്നതാണ്. പാപമോചനം ലഭിക്കാൻ, ഖബറിൽ സ്ഥൈര്യം ലഭിക്കാൻ ആ ഖബറിലുള്ള വ്യക്തിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകളിൽ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്നതി ഫയഖൂലു അന്ന ഹാദാ ഫയഖാലു ബിസ്തിഗ്ഫാരി വലദിക ലക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, എന്താണ് ഹദീസിലുള്ളത്? അള്ളാഹു ഒരു സ്വാലിഹായ ഒരു അടിമക്ക് സ്വർഗത്തിൽ തൻ്റെ പദവി ഉയർത്തിക്കൊടുക്കും. അപ്പോൾ അവൻ അയാൾ പറയും, എനിക്കിതെങ്ങനെയാണ് ലഭിച്ചത്? അപ്പോൾ അള്ളാഹു പറയും, നിന്റെ മകൻ നിനക്ക് വേണ്ടി പാപമോചനത്തിന് തേടിയത് കൊണ്ടാണ് എന്ന് പറയുമെന്നാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന് മരിച്ചയാളുടെ കടം വീട്ടൽ. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബി ദൈനിഹി ഹത്താ യുഖ്ളാ അൻ, കടം വീട്ടുന്നതുവരെ സത്യവിശ്വാസിയുടെ ആത്മാവ് അതുമായി ബന്ധിക്കപ്പെടുമെന്നാണ്. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അള്ളാഹു കടക്കെണികളിൽ നിന്ന് നമ്മെ വളരെ പെട്ടെന്ന് മരണത്തിൻ്റെ മുമ്പ് രക്ഷപ്പെടാനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ കടം ഒരു വലിയ ബാധ്യത തന്നെയാണ്. മരണപ്പെട്ടയാൾക്ക് ഉപകാരം ലഭിക്കുന്നതിനായി കടം വീട്ടുന്നതിന് രക്തബന്ധമോ കുടുംബബന്ധമോ ഒന്നും നിബന്ധനയില്ല എന്നാണ്. ഒരു സത്യവിശ്വാസിക്ക്, മരണപ്പെട്ട ഏതൊരു സത്യവിശ്വാസിക്ക് വേണ്ടിയും ഇത് ചെയ്യാവുന്നതാണ് എന്ന് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നു. മറ്റൊന്ന് സ്വതക്കയാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അടുത്ത ബന്ധുക്കൾക്ക് സ്വതക്ക നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. ബന്ധുക്കളുടെ സ്വതക്ക പുണ്യമാണ്, അത് മയ്യത്തിന് ലഭിക്കുക തന്നെ ചെയ്യും. ഇന്ന അബി മാത വതറക മാലൻ വലം യൂസി ഫഹൽ യുകഫിറു അൻഹു അൻ അതസദ്ദഖ അൻഹു ഖാൽ നഅം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു വസീയത്തും ചെയ്യാനെ സാധിക്കാതെ എൻ്റെ പിതാവ് മരിച്ചു, ഞാൻ അവർക്ക് വേണ്ടി സദക ചെയ്താൽ അവരുടെ പാപങ്ങൾ മായ്ക്കപ്പെടുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. അപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ ജീവിതത്തിൽ അള്ളാഹു എങ്ങനെയാണ് കണക്കാക്കിയെന്ന് അറിയില്ല. ഏത് സമയത്തും വിളിക്കുത്തരം നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നാം പരമാവധി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാം, മരണപ്പെട്ടവർക്ക് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി വഖഫ് ചെയ്യാവുന്നതാണ്. ഇസ്ലാമിൻ്റെ പേരിൽ, പള്ളിയുടെ പേരിൽ പള്ളികൾ നിർമ്മിച്ചു കൊടുക്കാം, കിണറുകൾ നിർമ്മിച്ച് നൽകാം ആവശ്യക്കാർക്ക്. അതൊക്കെ മരണപ്പെട്ടവർക്ക് കൂടി ലഭിക്കുന്ന ജാരിയ സ്വതക്കുകളിൽപ്പെടും. മറ്റൊന്ന് നോമ്പാണ്. മരണപ്പെട്ട വ്യക്തിയുടെ ഫർളായ നോമ്പുകൾ നേർച്ച ഒക്കെ നോറ്റുവീട്ടൽ ജീവിച്ചിരിക്കുന്നവർക്ക് ബാധ്യതയാണ് എന്നാണ്. ഏറ്റവും അടുത്ത ആളുകൾ അത് ചെയ്യണം. അനായിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ മൻ മാത അലൈഹി സിയാമുൻ സ്വാമ അൻഹു വലിയുഹു എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ആളുകൾ ആ നോമ്പ് നോറ്റുവീട്ടണം എന്ന് പഠിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ നിർബന്ധ നോമ്പുകളും ഒക്കെ അതിൽ ഉൾപ്പെടുമെന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഹജ്ജും ഉംറയെ കുറിച്ചും പറഞ്ഞപ്പം കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു സ്ത്രീ നബിയോട് വന്ന് ചോദിച്ചു, എൻ്റെ മാതാവ് ഹജ്ജിന് നേർച്ചയാക്കിയിരുന്നു, അങ്ങനെ അത് നിർവഹിക്കാൻ കഴിയാതെ അവർ മരിച്ചുപോയി എങ്കിൽ അതുകൊണ്ട് അവർക്ക് പകരമായി ഞാൻ ഹജ്ജ് ചെയ്യട്ടെയോ? നബിസ്വല്ലല്ലാഹി പറഞ്ഞു, അതെ, അവർക്ക് പകരമായി നീ ഹജ്ജ് ചെയ്യുക. നിൻ്റെ മാതാവ് കൊടുത്ത് വീട്ടേണ്ട കടമുണ്ടായിരുന്നെങ്കിൽ നീ അത് വീട്ടുമായിരുന്നില്ലേ? അള്ളാഹുവിൻ്റെ ബാധ്യത നിർവഹിക്കൂ. അവൻ്റെ ബാധ്യതയാണ് നിർവഹിക്കാൻ കൂടുതൽ അർഹമായിട്ടുള്ളത് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട ഒട്ടനവധി ബാധ്യതകളും നിർബന്ധ കാര്യങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി നമുക്കും അവർക്കും പുണ്യം ലഭിക്കുന്ന കാര്യങ്ങളെ പ്രത്യേകം നിർവഹിക്കുവാൻ വേണ്ടി താല്പര്യം കാണിക്കുക. അള്ളാഹു ആ നിലക്ക് മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകട്ടെ. മരണത്തിന് മുമ്പേ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ബാധ്യതകൾ നിർവഹിക്കാനുള്ള തൗഫീക്കും ആഫിയത്തും ആയുസ്സും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്, തിരുനബിയോടൊപ്പം മയ്യത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യാം, ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി എപ്പിക്കാട്.
4: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹൈഫുദുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 91-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹലിലെ 91-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമനപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 91-ാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് 4-ൽ 1 സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിന്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സമ്പാദ്യമല്ല, സംതൃപ്തിയാണ് ഐശ്വര്യം. രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: ഖുർറത്ത് അഴിൻ. സമ്പാദ്യമല്ല, സംതൃപ്തിയാണ് ഐശ്വര്യം. എഴുത്ത് സമീർ മുണ്ടേരി. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാൽ അധികം വൈകാതെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കേണ്ടി വരും. നമ്മുടെ വീടുകളിലെ പല തർക്കങ്ങളുടെയും വേരുകൾ കിടക്കുന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ആഡംബരത്തെക്കാൾ പ്രധാനം സ്വന്തം വീട്ടിനുള്ളിലെ സമാധാനമാണ്. ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പ് അത് നമ്മുടെ ആവശ്യമാണോ അതോ വെറും ആഗ്രഹമാണോ എന്ന് ചിന്തിക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവാക്കുമ്പോഴും അനാവശ്യമായ പൊങ്ങച്ചങ്ങൾക്കായി പണം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന സാമ്പത്തിക നയം ഇതാണ്. ചെലവഴിക്കലിൽ പിശുക്കോ ദൂർത്തോ പാടില്ല, മറിച്ച് മിതത്വമാണ് വേണ്ടത്. അല്ലാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുന്നു, ചെലവഴിക്കുകയാണെങ്കിൽ അതിരു കവിയാത്തവരും പിശുക്ക് കാണിക്കാത്തവരും അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരുമാകുന്നു അവർ അല്ലാഹുവിന്റെ ദാസന്മാർ. സൂറത്തുൽ ഫുർഖാൻ വചനം 67. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചതും മറ്റൊന്നല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നവൻ ഒരിക്കലും ദരിദ്രനാവുകയില്ല. മുസ്നദ് അഹമ്മദ്. വീടിന്റെ വരുമാനത്തെക്കുറിച്ചും ചെലവുകളെക്കുറിച്ചും പങ്കാളിയോടും പ്രായപൂർത്തിയായ മക്കളോടും സംസാരിക്കുക. കുടുംബത്തിലെ എല്ലാവർക്കും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിവുണ്ടാകുന്നത് അനാവശ്യമായ ആവശ്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അതൊരു കൂട്ടായ ഉത്തരവാദിത്വമാണ്. പരസ്പരമുള്ള കൂടിയാലോചനകളിലൂടെ മാത്രമേ കുടുംബങ്ങളിൽ ബർക്കത്ത് നിലനിർത്താൻ സാധിക്കൂ. തങ്ങളുടെ കാര്യങ്ങൾ അന്യോന്യം കൂടിയാലോചന നടത്തുന്നവരാകുന്നു അവർ. സൂറത്തു ശുഅറ അധ്യായം വചനം 38. ഭക്ഷണം പാഴാക്കാതിരിക്കുന്നതും അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതും ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം. എന്നാൽ ഈ കൊച്ചുശീലങ്ങൾ മക്കളിൽ വലിയൊരു ജീവിത വീക്ഷണം വളർത്തും. മിതവ്യയം എന്നത് പിശുക്കല്ല, മറിച്ച് വിഭവങ്ങളെ ആദരിക്കലാണ്. ഇതിന് വിപരീതമായി അഹങ്കാരത്തോടെ വിഭവങ്ങൾ പാഴാക്കുന്നതിനെ ഖുർആൻ ശക്തമായി എതിർക്കുന്നു. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാകുന്നു. പിശാചാകട്ടെ നിന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാകുന്നു. സൂറത്തുൽ ഇസ്റാ വചനം 27. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങി ആഘോഷങ്ങൾ നടത്തുന്നതും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതും ദീർഘകാലാടിസ്ഥാനത്തിൽ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തും. കടബാധ്യതകൾ മനുഷ്യന്റെ അന്തസ്സും സമാധാനവും ഇല്ലാതാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവേ, പാപങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപ്പോൾ ആരോ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അവിടുന്ന് കടത്തെക്കുറിച്ച് ഇത്രയധികം കാവൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ കടക്കാരനായാൽ അവൻ സംസാരിക്കുമ്പോൾ നുണ പറയും, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും. സ്വഹീഹ് ബുഖാരി. കയ്യിലുള്ളതുകൊണ്ട് സന്തോഷിക്കാൻ ശീലിക്കുന്നതാണ് യഥാർത്ഥ കൺകുളിർമ. ഇതിനെയാണ് ഇസ്ലാം ഖനാഅത്ത്, സംതൃപ്തി എന്ന് വിളിക്കുന്നത്. പണത്തിൻ്റെ ആധിക്യത്തിലല്ല, മനസ്സിൻ്റെ നിറവിലാണ് സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമല്ല ഐശ്വര്യം, മറിച്ച് മനസ്സിൻ്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം. സ്വഹീഹുൽ ബുഖാരി. ഈ ആശയത്തെ മുൻനിർത്തി മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫി പറഞ്ഞ വചനം എത്ര പ്രസക്തമാണ്. നിനക്ക് സംതൃപ്തിയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീയും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ രാജാവും ഒരുപോലെയാണ്. പണം കൊണ്ട് നമുക്ക് വീട് വാങ്ങാം, പക്ഷെ കുടുംബത്തെ വാങ്ങാൻ കഴിയില്ല. പണം കൊണ്ട് കിടക്ക വാങ്ങാം, പക്ഷെ ഉറക്കം വാങ്ങാൻ കഴിയില്ല. നമ്മുടെ ആവശ്യങ്ങൾ കുറയ്ക്കുമ്പോൾ നമ്മുടെ സമാധാനം വർദ്ധിക്കുന്നു. ലാളിത്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ലേ, തീർച്ചയായും ലാളിത്യം ഈമാനിന്റെ ഭാഗമാണ്. അബൂദാവൂദ്. അതുകൊണ്ട് ഇന്ന് കുടുംബാംഗങ്ങളുമായി ഇരുന്ന് അടുത്ത മാസത്തെ ചെലവുകളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടാക്കുക. അനാവശ്യമായി ഒഴിവാക്കാവുന്ന ഏതെങ്കിലും ഒരു ചെലവ് കണ്ടെത്തുക. ആ പണം ഒരു ചെറിയ സമ്പാദ്യമായി മാറ്റിവെക്കാം എന്നെല്ലാവരോടും പറയുക. മക്കളെയും അതിൽ പങ്കാളികളാക്കുക. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും കൺകുളിർമയും പ്രദാനം ചെയ്യുമാറാകട്ടെ.
0: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സമ്പാദ്യമല്ല സംതൃപ്തിയാണ് ഐശ്വര്യം. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി, ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
2: Peace Radio, tuned to reality.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഇന്ന് സൂറത്തു സബയിലെ 47-ാമത്തെ വചനമാണ് ജാസിൽ ജാഫർ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ 47-ാമത്തെ ആയത്താണ് ഇനി വിശദീകരിക്കാനുള്ളത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം.

0: ആയത്തിൻ്റെ സാരം, നീ പറയുക, നിങ്ങളോട് ഞാൻ വല്ല പ്രതിഫലവും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാകുന്നു. എനിക്കുള്ള പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാകുന്നു. അവന് എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. കുൽ എന്ന കഴിഞ്ഞ ആയത്തിൽ ഉപയോഗിച്ച അതേ ക്രിയ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആയത്തും ആരംഭിച്ചിട്ടുള്ളത്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നീ പറയണം എന്നാണ് കുല്ലിൻ്റെ അർത്ഥം. പറയാൻ പോകുന്ന വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്നതും എല്ലാ ആളുകളും ചെവി കൊടുക്കേണ്ടതുമായ വിഷയമാണ് എന്നതിലേക്കുള്ള സൂചനയാണ് കുൽ എന്ന ആ ക്രിയ കൊണ്ടുദ്ദേശിക്കപ്പെടുന്നത്. നബിയെ, താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? മാ സഅൽതുക്കും, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. മിൻ അജിരിൻ, പ്രതിഫലത്തിൽ നിന്ന് ഒരംശം പോലും, ഒരു ചെറിയ തോത് പോലും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഫഹുവലക്കും, പ്രതിഫലമൊക്കെ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ ഹക്ക് പറഞ്ഞു തരികയും ആ ഹക്ക് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അടുക്കലിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആവശ്യമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ആ ഹക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഉപകാരമുള്ളത്, നിങ്ങൾക്കാണ് അത് ലാഭകരമായി മാറുന്നത്, നിങ്ങൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ മെച്ചമുള്ളത്. അതുകൊണ്ട് മാ സഅൽതുക്കും മിൻ അജിരിൻ, പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഫഹുവലക്കും, നിങ്ങൾക്ക് വേണ്ടി തന്നെയാകുന്നു നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾ ഉണ്ടാവുക. ഇൻ അജിരിയ, അതായത് മാ അജിരിയ എന്നാണ് അർത്ഥം. ഇൻ അജിരിയ, എൻ്റെ പ്രതിഫലമില്ല, ഇല്ല അലല്ല, അള്ളാഹുവിങ്കലല്ലാതെ. എനിക്ക് പ്രതിഫലം ആവശ്യമില്ല. എനിക്ക് പ്രതിഫലം നൽകുക, ഞാൻ ആ പ്രതിഫലം പ്രതീക്ഷിക്കുക അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് മാത്രമാണ്. ഇൻ അജിരിയ ഇല്ലാ അലല്ലാ, എൻ്റെ പ്രതിഫലം എന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ്, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ളത് മാത്രമേ ഞാൻ കാംക്ഷിക്കുന്നുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹത്തോട് പറയുകയുണ്ടായി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ അടിസ്ഥാനം. പ്രവാചകന്മാരഖിലവും അവരുടെ സമൂഹത്തെ ക്ഷണിച്ചത് എന്തെങ്കിലും ചെറിയ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന സ്വർഗത്തെക്കാളും ഉന്നതമായ ആ അനുഗ്രഹം ലഭിക്കണമെന്ന അതിയായ കൊതി മൂലമാണ് അവർ പ്രബോധനം നടത്തുകയും ഇബാദത്തുകൾ ചെയ്യുകയും അതിൽ കർമ്മനിരതരാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രബോധനത്തിന് വലിയ സ്വീകാര്യതയും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യം സ്വീകരിക്കാൻ സാധിക്കാതെ അതിൽ നിന്ന് വിട്ടുനിന്ന് അതിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് അങ്ങനെ സത്യത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വിട്ടു നിൽക്കാൻ പറ്റുമോ ആ രൂപങ്ങളെല്ലാം സ്വീകരിച്ച മക്കയിലെ മുശ്രിക്കുകളോട് അവസാനമായി നബി പറയുന്നത് നിങ്ങളുടെ അടുക്കലിൽ നിന്ന് എനിക്കൊന്നും വേണ്ടെന്നാണ്. നബി ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു, നബി സാഹിറാണ് എന്ന് പറഞ്ഞു, എന്നിങ്ങനെ പറയാൻ ബാക്കിയില്ലാത്തൊന്നുമില്ല, എല്ലാം പറഞ്ഞു വെച്ചു. എന്നിട്ട് നബി പറയുകയാണ്, ഞാൻ ഇതൊന്നുമല്ല, ഇനി പോട്ടെ, ഞാൻ നിങ്ങളുടെ അടുക്കലിൽ നിന്ന് പ്രതിഫലം പോലും ആഗ്രഹിക്കുന്നില്ല, എൻ്റെ പ്രതിഫലമെന്നത് അത് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ്. എന്നിട്ട് ആയത്തിൽ പ്രതിപാദിക്കുന്നത് വഹുവ അല കുല്ലി ഷൈഇൻ ഷഹീദ്. അവിടെ വഹുവ ഷഹീദുൻ, അവൻ സാക്ഷിയാണ് എന്നാണ് ഭാഷാപരമായി അതിൻ്റെ ഘടനയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ ആ രൂപത്തിലാണ് വരിക. എന്നാൽ ഇവിടെ വഹുവ എന്ന മുബത്തദഇന് ശേഷം ഖബർ വരുന്നത് ഷഹീദ് വളരെ പിന്തിയിട്ടാണ്. അതായത് മനസ്സിലാക്കേണ്ടത് മുന്തി വരേണ്ട ഒരു കാര്യം അത് മുന്തി വരാതെ പിന്തി വരികയാണെങ്കിൽ മാത്രം എന്നർത്ഥം കിട്ടും. വഹുവ അള്ളാഹു മാത്രമാണ് അല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവൻ. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട് എന്നിങ്ങനെ അള്ളാഹു അറിയാത്തതായി, അള്ളാഹു സാക്ഷ്യം വഹിക്കാത്തതായി യാതൊന്നും തന്നെ ദുനിയാവിലില്ല എന്നാണ് അവരോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കലിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല, എൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സാക്ഷിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ ഈ ആയത്തിൻ്റെ പാഠമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ നിഷ്കളങ്കതയാണ്. എല്ലാ പ്രവാചകന്മാരും ഈ രൂപത്തിലായിരുന്നു അവരുടെ സമൂഹത്തോട് അവർ പറഞ്ഞു വെച്ചത്. ഒരുപാട് ആയത്തുകൾ നമുക്ക് പരിശോധിച്ചാൽ ഇതിന് സമാനമായ ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തു യൂനസിലെ 72-ാമത്തെ ആയത്ത്, സൂറത്തു യൂസുഫിലെ 104-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാനിലെ 57-ാമത്തെ ആയത്ത്, സൂറത്തു ഷുഅറയിലെ 109, 127, 145, 164, 180, സൂറത്തു സബയിലെ 47, സൂറത്തു സ്വാദിലെ 86 എന്നിങ്ങനെ ഇവിടെയെല്ലാം പറയുന്നത് വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, പ്രതിഫലത്തിൽ നിന്ന് യാതൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രബോധകൻ തൻ്റെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായിട്ട് ദുനിയാവിൻ്റെ ഒരു ഓഹരികളെയും മുന്നിൽ കാണാൻ പാടില്ല. മറിച്ച് അവൻ്റെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായി അവൻ മുന്നിൽ കാണേണ്ടത് സത്യത്തിലേക്ക് ആളുകൾ എത്തിച്ചേരണം, അതിനൊരു കാരണക്കാരനായി ഞാൻ മാറണം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരിക്കണം അവൻ ചെയ്യേണ്ടത്. ഒരാളെങ്കിലും എൻ്റെ വഴിയിലൂടെ എൻ്റെ പ്രബോധനത്തിലൂടെ സത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദുനിയാവും അത് ലഭിക്കുന്നതിനേക്കാളുമെല്ലാം ഉത്തമം. ആ വ്യക്തി ഹിദായത്തിലേക്ക് എത്തിച്ചേരലാണ്. അവിടെയാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നത്, ലിഅൻ യഹ്ദിയല്ലാഹു ബിക, നിന്നെക്കൊണ്ട് ഒരാളെങ്കിലും ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖൈറും മിൻ ഹുംരിൻ നഅം, ഒരു ചുവന്ന ഒട്ടകത്തെക്കാളും എത്രയോ ഉത്തമമാണെന്നാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം ചുവന്ന ഒട്ടകമെന്നത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ്. അതിനേക്കാളും ഉത്തമമാണ് ഒരാൾ നമ്മുടെ കാരണത്താൽ ഹിദായത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് അതായിരിക്കണം ഓരോ പ്രബോധകന്മാരുടെയും മനസ്സിൻ്റെ അകത്തളത്തിലുള്ള ലക്ഷ്യം. അതല്ലാതെ നശിച്ചു പോകുന്ന നശ്വരമായ യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ഒരു ദുനിയാവിൽ നമ്മൾ അതിയായി കൊതിച്ച് ആഗ്രഹിക്കുന്ന പണം പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പ്രബോധനത്തിന് തടസ്സമായി, നമ്മുടെ പ്രബോധനത്തിൻ്റെ ലക്ഷ്യമായി മാറരുത് എന്നാണ് ചുരുക്കി പറഞ്ഞത്. ഒരാൾ ആഖിറത്തിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആഖിറവും ദുനിയാവും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുമെന്നാണ്. എന്നാൽ ദുനിയാവിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ദുനിയാവും നഷ്ടപ്പെടും, അവൻ്റെ ആഖിറവും നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രബോധകന്മാരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ആത്മാർത്ഥമായി ക്ഷണിക്കുക, നമുക്കതിൻ്റെ ഫലം കാണുവാൻ സാധിക്കും. ഒരിക്കലും ദുനിയാവിനെ ആഗ്രഹിക്കരുത്. ദുനിയാവിൻ്റെ ഒരംശം പോലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ഇഷ്ടവും മാത്രമാണ്. അതല്ലാത്ത ഒന്നും തന്നെ നമ്മൾ ആഗ്രഹിക്കുകയോ കൊതിക്കുകയോ ചെയ്യരുത്, പ്രത്യേകിച്ചും പ്രബോധനത്തിൻ്റെ മേഖലയിൽ. അത്താ ഇബ്നു അബി റബാഹ് എന്ന വിഖ്യാതനായ പണ്ഡിതൻ, ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴകിയ വസ്ത്രം ധരിച്ച്, പഴകിയ തലപ്പാവ് ധരിച്ച്, പഴകിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട് അത്താ കൊട്ടാരത്തിലേക്ക് വരികയാണ്. ഖലീഫയെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ അത്താ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഖലീഫ ഉടനെ തന്നെ അത്താഇനെ സന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കുവാനും അത്താഇനെ തൻ്റെ അടുത്ത് ചേർത്തിരുത്തി തൻ്റെ മുട്ടിലേക്ക് അത്താഇൻ്റെ മുട്ടിനെ ചേർത്ത് വെച്ചു എന്നാണ്. മർഹബൻ മർഹബൻ, താങ്കൾ പ്രവേശിച്ചു കൊള്ളുക പ്രവേശിച്ചു കൊള്ളുക എന്ന് അത്താഇനോട് പറയുകയുണ്ടായി. എന്നിട്ട് ഭവ്യതയോടുകൂടി അത്താഇൻ്റെ മുമ്പിൽ, അത്താ വലിയ പണ്ഡിതനാണ്, അപ്പം ആ പണ്ഡിതന് നൽകേണ്ട സ്ഥാനമെല്ലാം നൽകിക്കൊണ്ട് അത്താഇനോട് ചോദിക്കുകയുണ്ടായി, അബാ മുഹമ്മദിൻ മാ ഹാജതുക, എന്താണ് താങ്കളുടെ ആവശ്യം? ആ സമയത്ത് അത്താ ഇബ്നു അബി റബാഹ് പറഞ്ഞു വെച്ചത് അദ്ദേഹത്തിൻ്റെ ആവശ്യമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ അതല്ലെങ്കിൽ അദ്ദേഹത്തെയോ ബാധിക്കുന്ന യാതൊരാവശ്യവും ആ ഖലീഫയുടെ മുമ്പാകെ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം മുസ്ലിം ഉമ്മത്തിനെ ബാധിക്കുന്ന ആവശ്യങ്ങളായിരുന്നു. അഹ്ലുൽ ഹറമൈൻ, ഹറമിലെ ആളുകൾക്ക് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പു വരുത്തണം. ഹിജാസിൻ്റെ ആളുകൾക്ക്, അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക്, ദിമ്മികളായ ആളുകൾക്ക്, വിശ്വാസികളുടെ നാട്ടിൽ താമസിക്കുന്ന അവിശ്വാസികളായ ആളുകൾ, അവർക്ക് ലഭിക്കേണ്ട ബാധ്യതകൾ. ഇങ്ങനെ ഒരു മുസ്ലിം ഭരണാധികാരി ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഹിഷാമിന് മുമ്പാകെ വിവരിച്ചു കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ഹിഷാമിനോട് പറയുകയുണ്ടായി, ഇത്തഖില്ലാഹ ഫീ നഫ്സിക, നിന്റെ നഫ്സിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഖുലിഖ്ത വഹ്ദക, നീ ഒറ്റക്കാണ് സൃഷ്ടിക്കപ്പെട്ടത്. സതമൂതു വഹ്ദക, നീ ഒറ്റക്ക് തന്നെ മരണപ്പെടും. വതുഹ്ഷറു വഹ്ദക വതുഹാസബു വഹ്ദക, നിന്റെ പുനരുദ്ധാനവും നിന്റെ വിചാരണയും എല്ലാം ഒറ്റക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നീ ഈ കാണുന്ന നിന്റെ മന്ത്രിമാരുണ്ടല്ലോ, ഇവരാരും തന്നെ നിനക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല, അവർക്ക് യാതൊരു ഉപദ്രവം ചെയ്യുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ഈ ഉപദേശം കേട്ട മാത്രയിൽ ഹിഷാം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് താഴെ വന്നുകൊണ്ട് അദ്ദേഹം കരയുകയുണ്ടായി എന്നാണ്. അതാബ് നബി റബാഹ ഈ ഉപദേശവും പറഞ്ഞ് അദ്ദേഹം തിരിച്ച് യാത്ര പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഹിഷാം തൻ്റെ ഭടന്മാരുടെ കയ്യിൽ ഒരു സ്വർണപ്പൊതി, ഒരു സമ്മാനമെന്ന നിലക്ക് അതാഇന് നൽകണമെന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ അതാഇൻ്റെ അടുക്കിലേക്ക് എത്തുകയും അതാഇന് നൽകുകയും ചെയ്തപ്പോൾ അതാഇ പറയുകയുണ്ടായത്, അതാഇ ഓതി കേൾപ്പിക്കുകയുണ്ടായത് നമ്മളിപ്പോൾ ഓതി വെച്ച ആയത്താണ്. മാ സഅൽതുകും മിൻ അജ്രിൻ ഫഹുവ ലകും, അവിടെ നിന്ന് ആ കൊട്ടാരത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും അതാഇ കുടിച്ചിട്ടില്ല എന്നാണ്. അതാഇബ്നു അബി റബാഹയുമായിട്ട് സമാനമായ സംഭവം ഹിഷാമിൻ്റെ ഉപ്പയായ അബ്ദുൽ മലിക്കിന് ഉണ്ടാകുന്നുണ്ട്. അബ്ദുൽ മലിക്കിനോടും ഒരു ഖലീഫ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ഒരു പ്രയാസം എവിടെയെങ്കിലും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, താങ്കളുടെ ഭരണത്തിൻ്റെ പരിധിയിലാണ് അവർ അനുഭവിക്കുന്നതെങ്കിൽ താങ്കൾ കുറ്റക്കാരനാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അബ്ദുൽ മലിക് അദ്ദേഹത്തിൻ്റെ വിഷയത്തിലും അതാഇന് സമാനമായ ഒരു സംഭവമുണ്ടായിട്ടുണ്ട്. അതാബിന് അബി റബാഹ അബ്ദുൽ മലിക്കിൻ്റെ സന്നിധിയിലേക്ക് വരികയും അദ്ദേഹത്തിന് നൽകേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമെല്ലാം നൽകുകയും, താങ്കളുടെ ഭരണപരിധിയിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി താനാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതാഇൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞ് അതാഇ തിരിച്ചു പോകുമ്പോൾ അതാഇന് സമ്മാനമെന്നോണം ചെറിയ ഒരു പൊതി കൊടുത്തു എന്നാണ്. അതാഇ അത് നിരസിക്കുകയുണ്ടായി. അതാഇ പറഞ്ഞു, ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോടല്ലാതെ ഒരാളോടും ഞാൻ ചോദിക്കാറില്ല, എനിക്ക് നിങ്ങളിൽ നിന്ന് യാതൊന്നും വേണ്ട എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അതാഇൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പഴകിയ തുന്നിച്ചേർത്ത വസ്ത്രം ധരിച്ച് ഖലീഫയുടെ അടുക്കൽ പോയി ഖലീഫക്ക് നൽകേണ്ട ഉപദേശം നൽകി തിരിച്ചു വരുമ്പോൾ, സമ്മാനം ലഭിച്ചപ്പോൾ ആ സമ്മാനം സ്വീകരിക്കാതെ ദുനിയാവിനെ പുറംകാലുകൊണ്ട് ചവിട്ടിയവരാണ് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളായ സലഫുകൾ. അവരുടെ പാതയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിലാണ് എല്ലാ ഖൈറുമുള്ളത്, അതിലാണ് എല്ലാ പ്രതാപവുമുള്ളത്, അതിലാണ് എല്ലാ വിജയവും അടങ്ങിയിട്ടുള്ളത്. അബ്ദുൽ മലിക് അതാഇൻ്റെ ഈ സ്വഭാവം കണ്ടപ്പോൾ അതാഇനോട്, അതേപോലെ തന്നെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്ന ഒരുപാട് ആളുകളുണ്ട്, ദുനിയാവിൻ്റെ ഓഹരികൾ ആഗ്രഹിച്ചുകൊണ്ട് ഖലീഫയുടെ കാൽക്കൽ വന്ന് വീഴുന്ന ആളുകളുണ്ട്. അവരോടെല്ലാം ആയിക്കൊണ്ട് ഖലീഫ പറഞ്ഞു, ഹാദ ഷറഫുൻ, ഇതാണ് പ്രതാപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാദ സുഹ്ദുദ്, ഇതാണ് നേതൃത്വവും നേതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതാപം കാത്തു സൂക്ഷിക്കണം. പ്രതാപത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള യാതൊരു പ്രവർത്തനവും നമ്മൾ ചെയ്യാനും പാടില്ല എന്നാണ്. പ്രതാപം നമുക്ക് നേടിത്തരുന്നത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും അല്ലാതെ ഒരിക്കലും യാതൊരു പ്രതാപവും നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക, അതിൻ്റെ ആളുകളായി മാറുക, അതിലൂടെ നമ്മൾ പ്രതാപം കണ്ടെത്തുക. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തു സബയിലെ 47-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രം വിശദീകരിച്ചുകൊണ്ട് സൂറത്തു സബയിലെ 47-ാമത്തെ വചനം വിശദീകരിച്ചത് ജാസിൽ ജാഫർ.
2: ഒരച്ഛനും മകനും ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ അന്ധനായ ഒരു കുട്ടി ഒരു 10-20 പേന കയ്യിൽ വെച്ചിട്ടിങ്ങനെ വിൽപ്പന നടത്തുകയാണ് വഴിയരികിൽ. അപ്പോൾ അന്ധനായ കുട്ടിയെ കണ്ട ഈ ചെറിയ കുട്ടി, അച്ഛൻ്റെ കൂടെയുള്ള കുട്ടി, അച്ഛനോട് പറഞ്ഞു, അച്ഛ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കി, എന്തെങ്കിലും കാശ് ഒന്ന് കൊടുക്കിയെന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കി. അപ്പോൾ അച്ഛൻ കുട്ടിയുടെ അരികിലെത്തി ചോദിച്ചു, എത്ര ഒരു പേനയ്ക്ക് എത്രയാണ് രൂപ, എത്രയാണ് വില വരുന്നു ചോദിച്ചു. അപ്പോൾ ഒരു പേനയ്ക്ക് 5 രൂപയാണ്. അങ്ങനെ 100 രൂപ കൊടുത്ത് ആ കയ്യിലുള്ള പേന മുഴുവനും വാങ്ങി, 20 പേനയും വാങ്ങി. അപ്പോൾ അങ്ങോട്ട് വാങ്ങി തിരിച്ചിങ്ങനെ പോരുമ്പോൾ, അപ്പോൾ ആ വാങ്ങി കയ്യിലുള്ളതെല്ലാം വിറ്റ് കഴിഞ്ഞ ഒറ്റയടിക്ക് വിറ്റുപോയ സന്തോഷം ആ കുട്ടിയുടെ മുഖത്ത് കാണുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് കുട്ടി ചിന്തിക്കുന്നത്, അല്ല എന്തിനച്ഛ, നമ്മളെന്തിനാണ് ഈ 100 രൂപ കൊടുത്തിട്ട് ആ പേന മൊത്തം വാങ്ങി, നമുക്ക് ആ 100 രൂപ ഒരു ദാനമായിട്ട് കൊടുത്താൽ പോരായിരുന്നു, എന്തിനാ അങ്ങനെ വാങ്ങിയത്. അപ്പോൾ അച്ഛൻ ഒരു മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് മോനെ, നമ്മൾ പിന്നെ സഹായങ്ങൾ ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത്, ഇതൊക്കെ അത് സ്വീകരിക്കുന്നയാൾക്ക് എന്തു ചെയ്യണം, ഒരു അഭിമാനത്തിന് ക്ഷതപ്പെടാത്ത രൂപത്തിലായിരിക്കണം. ഇവിടെ ഈ കൊടുത്ത ക്യാഷ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറൊരാളുടെ ഔദാര്യം കിട്ടിയിട്ടുള്ള മനസ്ഥിതിയല്ല. അവൻ കച്ചവടം നടത്തിയത് ഒറ്റയടിക്ക് വിറ്റുപോയി, അപ്പോൾ അതിൻ്റെ ഒരു അഭിമാനം അവനവിടെ ഉണ്ട്. വേറൊരാളുടെ കൈനീട്ടി കിട്ടിയ പണമല്ല. അപ്പോൾ ഏതൊരു മനുഷ്യനാണെങ്കിലും അത് എത്ര താഴെക്കിടയിലുള്ള സമൂഹത്തിൽ വിവിധ കാറ്റഗറി

0: പേനാണ് പറഞ്ഞതെങ്കിലും ചെറിയ ഭരണിയിൽ കുപ്പിയിൽ ബോട്ടിലെ അച്ചാറ്, ചെറിയ ചെറിയ ഈ പറഞ്ഞ മാതിരി കുരുമിഠായി, ചെറിയ ചെറിയ മിഠായികളൊക്കെ, ചെറിയ തടുക്ക് മേഞ്ഞിട്ടുണ്ടെങ്കിൽ ടാർപ്പായ ജസ്റ്റ് ഒരു പിന്നെ ടാർപ്പോളിൻ മേലെ വെച്ചിട്ടൊക്കെ കുട്ടികൾ വിളിക്കുന്നത് കാണാം, പ്രത്യേകിച്ച് വെക്കേഷൻ കാലത്തൊക്കെ. ശരിക്ക് ആ സമയത്ത് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ പല ആളുകളും കൈനീട്ടി വരുന്ന പല യാചകരെയും കാണാം. ഒരാരോഗ്യ പ്രശ്നമില്ലാത്ത ആളുകളും എല്ലാ വീടും കയറി ഇങ്ങനെ ഇറങ്ങുന്ന അവസ്ഥ. ശരിക്കും ഈ കച്ചവടം ചെയ്യുന്ന വഴിയരികളിലെ കുട്ടികളെയും ആ വരുന്ന യാചകരെയും തമ്മിൽ നമ്മൾ കമ്പാരിസൺ ഒരു തുലനം നടത്തുമ്പോൾ ഈ കുട്ടികൾ ശരിക്ക് ഈ കുട്ടികളെ പോലെ ശരിക്കും അവരും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ സ്വയം സ്വന്തം കൈക്കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള ആ ഒരു ആത്മസംതൃപ്തി, അത് ആളുകളുടെ മുമ്പിൽ പോയി ഈ യാചന ശരിക്കും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കഥയുടെ ഗുണപാഠം പോലെ ശരിക്കും സ്വന്തത്തിൻ്റെ ഒരു അഭിമാന ബോധവും മാത്രമല്ല വളരെ തുച്ഛമായ പൈസയാണെങ്കിലും സ്വന്തം കൈക്കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോഴുള്ള ഒരു വല്ലാത്തൊരു ആത്മസംതൃപ്തി ആയി വരാനുണ്ട്. മറ്റൊന്ന് എന്താ വെച്ചാൽ സ്വതക്കോട് ഷെയർ ചെയ്യാനുള്ളത്, ഇന്നത്തെ കാലത്ത് പല ആളുകളും വൈറ്റ് കോളറായിട്ട് അഥവാ പിന്നെ അധ്വാനിക്കാൻ മടിയാണ്, ജോലി ചെയ്യാൻ മടിയാണ്, ജോലി ഇഷ്ടം പോലെ ഒന്നുണ്ട് പക്ഷെ ജോലി ചെയ്യാൻ മടിയാണ്. എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, നമ്മളെ പശക്ക് പറഞ്ഞാൽ ഒരു ഉടായ്പിൽ തരികിട ഒപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ പൈസ ഉണ്ടാക്കുക, അത് അനുവദനീയമായ മാർഗത്തിലല്ലാതെ ഹറാമായ നിഷിദ്ധമായ മറ്റു കള്ളത്തരമൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മോഷണോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ജീവിച്ചു പോവുക. അതിലൊരു ആത്മസംതൃപ്തിയും ആ വ്യക്തിക്ക് ഒരിക്കലും ലഭിക്കൂല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കഥയിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
1: പിന്നെ അതേപോലെ എന്ന് വെച്ചാൽ അത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പസാൽ സാർ പറഞ്ഞത്. അതുപോലെ നമ്മൾ പിന്നെ ഈ ചാരിറ്റി മറ്റും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആത്മാഭിമാനത്തിന് പരിഗണന കൽപ്പിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഫോട്ടോ എടുക്കുന്ന ബാക്കിയാക്കുന്നു. പണ്ടിങ്ങനെ വീഡിയോ കണ്ട് ഓർമ്മയുണ്ട്, വാതിൽ മുട്ടിയിട്ട് ചാക്കു കൊടുക്കുന്ന സമയത്ത് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുക വെയിറ്റ് ചെയ്യണം, മറ്റോ കോട്ടിട്ട് വന്നിട്ട് തിരിച്ചു കൊടുക്കുന്ന രൂപത്തിൽ ഫോട്ടോ എടുത്താണ്, അപ്പം നേരെ ഉൾട്ടായി മാറി എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ ആളുകളുടെ അഭിമാനത്തെ, അത് ശരിക്ക് ഇസ്ലാം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കഅബാലയത്തിൻ്റെ അത്ര ഒരു മുസ്ലിമിൻ്റെ അഭിമാനത്തിൻ്റെ വില പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കുഞ്ഞു വാക്ക് കൊണ്ടുപോലും മറ്റൊരുത്തിൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്നതിനെ കുറിച്ച്
0: പ്രസംഗത്തിലെ ഏറ്റവും വലിയ സംഗതിയാണ് എന്തൊരു മുസ്ലിമിന്റെ
1: അഭിമാനം. അത് നമ്മളൊക്കെ ആലോചിക്ക, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു വാക്കുകൊണ്ടെങ്കിലും ഒരാളെ ചിലപ്പോൾ ഒരു പരിഹാസമായിരിക്കാം, പക്ഷെ നമ്മളത് ആലോചിക്കുന്നില്ല, അയാൾ എത്രമാത്രം ഏതൊരു സെൻസിലാണ് അയാൾ ഇത് എടുക്കുക നമ്മൾ ചിന്തിക്കൂല. അതുകൊണ്ടാണ് പറയുന്നതിൻ്റെ മുമ്പ് ഈ സംസാരങ്ങളിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറയുന്നത് അയാളെ വ്യക്തിപരമായി ഹർട്ട് ചെയ്യുന്നുണ്ടോ, അത് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ അത് പറയരുത്. കാരണം അയാൾ ചിലപ്പോൾ തിരിച്ചു പറഞ്ഞോണ്ടല്ലോ, മനസ്സിൽ കൊണ്ടുനടക്കും, എന്നോട് അങ്ങനെ പറഞ്ഞു, ആളുകൾ മദ്യത്തിൽ വെച്ചിട്ട് ഞാൻ മോശക്കേടായിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ബോഡി ഷെയ്മിങ് നടത്തുന്ന, ഇതൊക്കെ കുട്ടികളിൽ വരെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്താ എൻ്റെ കോലം, ഇങ്ങനെ നാലാൾ ഇരിക്കുന്നിടയിൽ എന്താ എൻ്റെ കോലം, ഇയൊന്നും ഒരു വൃത്തിയില്ല, മണക്കുണ്ടല്ലോ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ കുട്ടികൾ തമാശക്കായിരിക്കും.
0: പലപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ ശരിക്ക് എന്തെങ്കിലുമൊക്കെ സംഗതി വരുമ്പോൾ അധ്യാപകന് രണ്ടടി അടിച്ചാലും അടിക്കാൻ പാടില്ല, എന്നാലും ഞാൻ രണ്ടടി കൊടുത്താലും ആ കുട്ടിയെ 40 കുട്ടികളെ ഇടയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന എന്തെങ്കിലും ചെറിയൊരു വാക്ക് പറഞ്ഞാൽ ആ കുട്ടിക്ക് ആ അടിയേക്കാളും ഏറ്റവും വലിയ വേദന ഇതാണ്. ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുസ്ലിം വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക എന്നുള്ളത് വലിയ അപരാധം തന്നെയാണ്.
1: അപ്പോൾ അത് മാതാപിതാക്കളാണെങ്കിലും പിന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതും മാതാപിതാക്കൾ കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും സുഹൃത്തുക്കൾ തമ്മിലുള്ളതാണെങ്കിലും ഏതൊരു തലത്തിലാണെങ്കിലും വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അബോധപൂർവ്വം ഒരാൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അറിയാതെ വാക്കുകൾ കൊണ്ട് സംഭവിച്ചേക്കാം, നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
2: അപ്പോൾ ഇനി നമുക്ക് മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം.
3: ശരി, വിശുദ്ധ ഖുർആന്റെ മധുര സുന്ദരമായ പാരായണം കേൾക്കാനായി നമ്മുടെ ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ്.
2: നമ്മുടെ മനസ്സിൽ ഖുർആനിന്റെ പാരായണം സൃഷ്ടിക്കുന്ന ആന്ദോളനങ്ങൾ, അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു അനുഭൂതിയാണ് ഖുർആൻ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നത്.
3: തീർച്ചയായും
2: അത്തരമൊരു പാരായണമാണ് ഇന്നും മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത്.
3: വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫിൽ നിന്നും 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
2: ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി.
4: أعوذ بالله من الشيطان الرجيم
5: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه

إنما كل كفار عنيد مناع للخير معتد مريب.

0: ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد.
1: ما شاء الله നമ്മുടെ മനസ്സിനെ പിടിച്ചുകുലുക്കുന്ന വളരെ അർത്ഥവത്തായ ഖുർആൻ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേട്ടിട്ടുള്ളത്.
2: വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഖാഫിൽ നിന്നും 16 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: ഇന്ന് മധുരം ഖുർആനിൽ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഫുട്ബോൾ ആവേശത്തിലാണല്ലോ ലോകം. കേരളത്തിലെ ഓരോ കൊച്ചു ഗ്രാമവും അതിന്റെ ലഹരിയിലാണ്. ലഹരി, ഭ്രാന്ത്, ആരാധന എന്നീ വാക്കുകൾ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് കൂടുതലായി നാം കേട്ടുവരുന്നു. ഫുട്ബോൾ ഭ്രാന്ത്, ഫുട്ബോൾ ലഹരി, ടീമിനോടും കളിക്കാരോടുമുള്ള കടുത്ത ആരാധന, ഇവ സാധാരണയായി സൂചിപ്പിക്കുന്നത് ആ വിഷയത്തോട് അല്ലെങ്കിൽ കളിയോടുള്ള വല്ലാത്ത അടങ്ങാത്ത ഇഷ്ടവും താല്പര്യവും മറ്റെന്തിനേക്കാളും അതിനോടുള്ള അനർവചനീയമായ അടുപ്പവും കുറിക്കുന്നതിനാണ്. എങ്കിൽ കൂടി ഗൗരവത്തോടെ കാണേണ്ട പദങ്ങളാണിവ. ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടവ. കളി മാന്യമായി ആസ്വദിക്കാം, ഒരു പരിധിവരെ ഇഷ്ടപ്പെടാം. എന്നാൽ കളി ഭ്രാന്ത്, അത് അപകടമാണ്. കളി ലഹരിയും അങ്ങനെ തന്നെ. സത്യത്തിൽ ഈ വാക്കുകളെ അനർത്ഥമാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ പലരുടെയും നിലപാടുകളും ചെയ്തികളുമൊക്കെ. ഭ്രാന്തി എന്നാൽ മാനസിക വൈകല്യമാണല്ലോ. ശരിയായ ബുദ്ധിയും തന്റെയിടവും നിലച്ചു പോകുന്ന അവസ്ഥയാണിത്. മനസ്സിന്റെയും തലച്ചോറിന്റെയും സാധാരണ പ്രവർത്തനങ്ങളിൽ വരുന്ന ഗുരുതരമായ തകരാറുകളെയാണ് ഭ്രാന്ത് സൂചിപ്പിക്കുന്നത്. കൃത്യമായ തിരിച്ചറിവില്ലായ്മ, യാഥാർത്ഥ്യവുമായി ബന്ധം നഷ്ടപ്പെടുക, അസ്വാഭാവികമായ പെരുമാറ്റം എന്നിവയാണ് ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ. ഒരാൾക്ക് കളി ഭ്രാന്തായാൽ അത് ഫുട്ബോൾ എന്നല്ല, ഏത് കളിയും. ഇനി അതിനപ്പുറം മറ്റേത് കാര്യവും ഭ്രാന്തിലേക്ക് എത്തുന്നത് വളരെ ഗൗരവതരമാണ്. അതിനാൽ ആ വാക്ക് അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക, കളി ഭ്രാന്തന്മാരാകാതിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ച് രക്ഷ തേടിയ പ്രധാന രോഗങ്ങളിലൊന്നുമാണല്ലോ ഭ്രാന്തി എന്നത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വ മിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുവേ, പാണ്ഡുരോഗം, ഭ്രാന്ത് അഥവാ മാനസികമായ രോഗങ്ങൾ, കുഷ്ഠം, മറ്റു മാരക രോഗങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇനി ലഹരിയിലും ഈ അപകടമുണ്ട്. മനുഷ്യന്റെ ബോധമണ്ഡലത്തിൽ മാറ്റങ്ങൾ വന്ന് ഉത്തേജനമോ മയക്കമോ അമിത സന്തോഷമോ ഉണ്ടാകുന്നതാണ് ലഹരി. അമിതമായ സന്തോഷമോ സങ്കടമോ അക്രമ വാസനയോ ലഹരി ബാധിതരിൽ ഏറെ പ്രകടമാകും. നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടും. കാര്യങ്ങൾ ശരിയായ രീതിയിൽ വിലയിരുത്താനുള്ള കഴിവും നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ലഹരിക്കെതിരെ ജനമുന്നേറ്റം അനിവാര്യമാണെന്ന് പറയുന്നത്. സർക്കാരുകൾ കടുത്ത ജാഗ്രതയും നിയമ നടപടികളും സ്വീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതും. ലഹരി വ്യക്തിയുടെ ആരോഗ്യത്തെ, കുടുംബത്തെ, സമൂഹത്തെയൊക്കെ സാരമായി ബാധിക്കുന്നതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. തിന്മകളുടെ മാതാവാണ് ലഹരി എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മപ്പെടുത്തൽ എന്നും പ്രസക്തമാണ്. അതുകൊണ്ട് ഒന്നും ലഹരിയാകാൻ പാടില്ല. ഏത് കാര്യത്തിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകണം. ലഹരിയെക്കുറിച്ച്, ലഹരി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പല വചനങ്ങളുമുണ്ട്. സാന്ദർഭികമായി അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വചനം ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു മുസ്കിരിൻ ഹറാം. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഖംറ് അഥവാ മദ്യം തന്നെയാണ്. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധവുമാണ്. ലഹരിയുടെ നിയന്ത്രണത്തിനായുള്ള സർക്കാർ ഉദ്യമങ്ങളോട് പൂർണ്ണമായും സഹകരിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഫുട്ബോൾ ലഹരിയും അപകടമാണെന്നാണ് പറഞ്ഞു വന്നത്. അതും നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇനി അതീവ ഇഷ്ടത്തോടെയും അല്ലെങ്കിൽ അതീവ ഇഷ്ടത്തെയും ആദരവിനെയുമാണല്ലോ ഈ ആരാധന എന്ന പദത്തിലൂടെ പ്രകടമാക്കാറുള്ളത്. ഒരാളോടുള്ള ഇഷ്ടവും ആദരവും ഒരിക്കലും ആരാധനയാകാൻ പാടില്ല. ആരാധനകർഹൻ പ്രപഞ്ച സ്രഷ്ടാവ് മാത്രമാണ്. ആരാധ്യൻ സ്രഷ്ടാവ് മാത്രം, അത് ഒരു വ്യക്തിയോ കൂട്ടമോ ആകരുത്. അങ്ങനെ പ്രയോഗിക്കുന്നുവെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. ആരാധ്യനായ എന്ന നിലയിൽ വ്യക്തികളെ അഭിസംബോധന ചെയ്യുന്നത് അനർഹമായ സ്ഥാനം ആ വ്യക്തിക്ക് നൽകലും അപകടകരമായ പ്രസ്താവന നടത്തലുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കളിയെ ഇഷ്ടപ്പെടാം, കളിക്കാരെയും, എന്നാൽ അത് അമിതമായി ആരാധനയിലേക്ക് എത്തരുത്. അങ്ങനെയാകുമ്പോൾ, ആരാധനയിലെത്തുമ്പോൾ കൂറ്റൻ കട്ടൗട്ടുകളും വലിയ ബോർഡുകളും അപകടകരമാവിധം മത്സരിച്ച് ഉയർന്നുകൊണ്ടേയിരിക്കും. ഇവിടെയും കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നുകൂടി പ്രത്യേകം നാം ഓർക്കുക. ഇങ്ങനെയുള്ള ലഹരിയെ, ഭ്രാന്തിനെ, ഈ രൂപത്തിലുള്ള ആരാധനകളെ വെടിയേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
5: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക നേർവഴി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഞാൻ അടുത്ത ദിവസം വളരെ വേദനയോടുകൂടി ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയിൽ അവതരിപ്പിക്കുന്ന രണ്ടുപേരും അട്ടഹസിച്ച് ചിരിക്കുന്നുമുണ്ട്. കണ്ടുതീർന്ന് അവസാനിപ്പിക്കാൻ കഴിയാതെ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദരിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന ലോകത്തിൻ്റെ നായകനായ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണ് കേൾക്കാനിടയായത്. പലപ്പോഴും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തുവാൻ ഉപയോഗിക്കാറുള്ള ഒരു വടിയെന്നത് പ്രവാചകൻ ലൈംഗിക താൽപ്പര്യമുള്ളവനാണ് അല്ലെങ്കിൽ പ്രവാചകൻ സ്ത്രീലംഘനനാണ് എന്നെല്ലാം പറഞ്ഞ് പല രൂപത്തിലുള്ള സംസാരങ്ങൾ വ്യത്യസ്തമായ കോണുകളിലൂടെ വ്യത്യസ്തമായ ആളുകൾ അവതരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയും. ഇതിലേറ്റവും അവസാനം വന്ന ഒരു ഭാഗമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതിൽ വളരെ കളിയാക്കുന്ന, മോശപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരം അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കേട്ടു. എന്നാൽ ഇത്തരം ആളുകളോട് പറയാനുള്ളത്, നിങ്ങളീ കേൾക്കുന്നതും പറയുന്നതും അല്ലെങ്കിൽ നിങ്ങളീ അവതരിപ്പിക്കുന്നതും ഇതിൻ്റെ യഥാർത്ഥ വസ്തുതയിൽ നിന്ന് പഠിച്ചുകൊണ്ടാണോ എന്ന് നിങ്ങൾ ഒന്ന് വീണ്ടും വിചാരം ചെയ്യേണ്ടതുണ്ട്. കാരണം അവരുടെ സംസാരത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. അവർ സംസാരിച്ചതിൽ ഞാൻ ആദ്യം കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു, അങ്ങനെ ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു, പിന്നീട് അത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മളാരും കാണാത്ത ഏതോ ഒരു ഹദീസാണ് അവർ കണ്ടിട്ടുള്ളതും. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷം മറ്റൊരു സ്ത്രീയെ തൻ്റെ വിരിപ്പിലേക്ക് കൊണ്ടുവരികയും അത് ആയിഷ റളിയല്ലാഹു അൻഹ പൊക്കി എന്നാണ്. അത് വളരെ ലാഘവത്തോടുകൂടിയും കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ചിരിച്ചാർമാദിച്ചുകൊണ്ടുമാണ് ആ ഒരു സംസാരം നടത്തുന്നത്. കണ്ടു നിൽക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിയുകയില്ല. പിന്നെ അത് വലിയ പ്രശ്നങ്ങളായി ഒതുക്കി തീർത്തു എന്നൊക്കെയാണ്. പിന്നെ അതിൽ നിന്ന് ഖുർആനിക വചനം പിന്നീട് അതിന് അനുസൃതമായിക്കൊണ്ട് പ്രവാചകൻ ഓതി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സംസാരത്തിൽ. എന്നാൽ മുസ്ലിമീങ്ങളായിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ വ്യഭിചാരത്തിന് വേണ്ടി ഒരു ആയത്ത് വഹിയായി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പ്രവാചകൻ ഈ ലോകത്ത് ഓതി കേൾപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള അധികാരവും നൽകിയിട്ടില്ല. അതേസമയം വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ വ്യഭിചാര ചെയ്യരുത് എന്നല്ല, വ്യഭിചാരത്തോട് അടുത്തു പോകരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഖുർആനിൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു തന്നത് നമ്മുടെ പ്രവാചകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്നു, മുക്തമായിരുന്നു എന്നത് പ്രമാണങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിരുന്നു. പ്രവാചകൻ്റെ ജീവിതം പച്ചയായ യാഥാർത്ഥ്യമായിക്കൊണ്ട് ഇന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇവർ കേട്ടത് ഏത് ഹദീസാണ്, ഇവർ കണ്ടു എന്ന് രണ്ടാമത് മാറ്റി പറഞ്ഞ ഹദീസ് ഏതാണ്, അല്ലെങ്കിൽ പ്രവാചകൻ വ്യഭിചാരത്തിനു വേണ്ടി അത് അനുവദനീയമാണ് എന്ന് പറയാൻ ഇവർ ഓതിയ ആയത്തേതാണ്, ഇതൊന്നും അവർ ആ വീഡിയോയിൽ പറയുന്നില്ല. എൻ്റെ ശബ്ദം ഈ കളിയാക്കിയ ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ, അതിൻ്റെ അനുയായികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു വച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി തരണം. ആ ഒരു പ്രമാണങ്ങളൊന്ന് കാണിച്ചു തരണം. നിങ്ങൾ കണ്ട ഹദീസ് ഏതാണ്, പ്രവാചകൻ ആ ഓതിയ ആയത്തേതാണ് എന്ന് നിങ്ങൾ വ്യക്തമായി സമൂഹത്തിനോട് പറയണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെ നിന്നെങ്കിലും കേട്ടു എന്നിട്ട് പ്രവാചകനെയും ഇസ്ലാമിനെയും കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരാനിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളൂ. ഇസ്ലാമിനെ ഏത് നിലയ്ക്കും തകർക്കാൻ ശ്രമിച്ചവർക്ക് നാശമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ അധികാരങ്ങളും വലിയ പവറും കാണിച്ച ഫിറഔൻ ലോകത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ശ്രമിച്ച പലരും, ചില ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഇസ്ലാമിക ചരിത്രം വായിക്കുന്നവർക്കറിയാം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ വധിക്കാൻ പിന്നാലെ നടന്ന വ്യക്തിയായിരുന്നു. പിന്നീട് സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായി ലോകത്തറിയപ്പെട്ടു. എന്നാൽ മരണം വരെയും ഇസ്ലാമിൻ്റെ ശത്രുവായി നിലകൊണ്ടു. അവസാനം നാശമടയുന്ന സാഹചര്യങ്ങൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്കുണ്ടായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. എന്നതുപോലെ ഇസ്ലാമിനെ തകർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ വല്ലാഹു മുത്തു മുനൂരി, അവൻ്റെ പ്രകാശം, അല്ലാഹു സുബ്ഹാനു തആല അവൻ്റെ ഈ ദീനിൻ്റെ പ്രകാശം കെടുത്തുകയിൽ അവനെ ആ ഒരു പ്രകാശത്തെ പൂർണ്ണമാക്കി എല്ലാവരിലേക്കും എത്തിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം എത്രയെല്ലാം ആളുകൾ ഏതെല്ലാം വിധത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. യുദ്ധത്തിലൂടെ, നുണപ്രചരണത്തിലൂടെ, ഏതെല്ലാം വിധത്തിൽ ഇസ്ലാമിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവിടെയെല്ലാം ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നത് കണക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏറ്റവും ഫാസ്റ്റായിട്ട് വർദ്ധിച്ചു വരുന്ന, വളർന്നു വരുന്ന ഒരു മതം എന്നത് ഇസ്ലാം മാത്രമാണ് എന്ന് ലോകത്തിൻ്റെ കണക്കുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര തകർക്കാൻ ശ്രമിച്ചാലും വളരുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. നിങ്ങൾ തമാശയടിച്ചും പരിഹസിച്ചും ഈ ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിനൊരു പോറൽ പോലും ഏൽക്കുകയില്ല എന്ന് മാത്രമല്ല, അതിലൂടെ കൂടുതൽ കൂടുതൽ ഇസ്ലാം വളരുക മാത്രമാണ് ചെയ്യുക എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോലും ഇപ്പോൾ ഇവിടെ ചെയ്യാൻ കാരണമായിട്ടുള്ളത്. നിങ്ങൾ പരിഹസിച്ചപ്പോൾ ആ പരിഹാസം വെറുമൊരു പരിഹാസം മാത്രമാണ് എന്നും, വസ്തുത എന്നത് പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും സമൂഹത്തെ ബോധവൽക്കരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു സംസാരം. അതിൽ പ്രവാചകന്റെ വിവാഹങ്ങൾ എടുക്കുന്നതിനു മുമ്പ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഈ വിവാഹത്തിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത് എന്ന് പഠിക്കണം. ഇസ്ലാം വിവാഹത്തിന് നൽകിയ പവിത്രത എന്താണ് എന്നും സ്ഥാനം എന്താണ് എന്നും ഈ വിമർശകർ ഒന്ന് ആലോചിക്കണം, പഠിക്കണം. മീസാക്കൻ ഖലീല, വലിയ വമ്പിച്ച കരാറാണ് വിവാഹം എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ്റെ വിവാഹത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആദ്യ വിവാഹം 25-ാമത്തെ വയസ്സിലായിരുന്നു. ആരെയാണ് വിവാഹം കഴിക്കുന്നത്? 18 വയസ്സുള്ള കന്യകയാണോ? അല്ല, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയേക്കാൾ പ്രായമേറിയ, ഒരു വിവാഹം കഴിഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹയാണ് വിധവയായ ഒരു സ്ത്രീയെയാണ് ആദ്യമായി തൻ്റെ ജീവിതത്തിലേക്ക് കടത്തിക്കൂട്ടുന്നത്. ആ നാട്ടിലെ അവസ്ഥ എന്താണെന്നറിയോ? ഏത് നിലക്കും സ്ത്രീയുമായി ബന്ധപ്പെടാൻ കഴിയുന്ന വൈൻ വുമൺ വാർ എന്ന് പറയപ്പെട്ട, അറിയപ്പെട്ട ഇരുണ്ട യുഗം, ആ ഇരുണ്ട യുഗത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജനനവും ജീവിതവും. അന്നത്തെ കാലത്ത് വ്യഭിചാരിണികളായ സ്ത്രീകളുടെ വീടിൻ്റെ മുറ്റത്തൊരു കൊടിയുണ്ടാവുമായിരുന്നു എന്നാണ്. എങ്ങനെയും തോന്നിവാസമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനപദത്തെ കുന്തും ഖൈറ ഉമ്മ എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകുമാറ് അവരെ പരിവർത്തിപ്പിച്ചെടുത്ത വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചകൻ്റെ ജീവിതാധ്യാപനങ്ങളും നമുക്ക് മാതൃകയാണ്. ആ പ്രവാചകനെക്കുറിച്ചാണ് നിങ്ങൾ ഈ ദുരാരോപണം പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ വിവാഹം തന്നെ ഒരു വിവാഹം കഴിഞ്ഞ് ഡൈവോഴ്സായ അല്ലെങ്കിൽ വിധവയായ ഒരു സ്ത്രീയെയാണ് പ്രവാചകൻ ആദ്യമായി വിവാഹം കഴിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ആ വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. രണ്ടാമത്, പ്രവാചകൻ വിവാഹം കഴിക്കുന്നത് എപ്പോഴാണ്? ചരിത്രമറിയുന്നവർക്ക്, പ്രവാചകൻ്റെ ജീവിതത്തെ ശരിക്കറിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകൻ 50-ാമത്തെ വയസ്സിന് ശേഷമാണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ആദ്യ ഭാര്യ തൻ്റെ ജീവിതത്തിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് ശേഷമാണ് രണ്ടാമത് വിവാഹം കഴിക്കുന്നത്. ആ രണ്ടാമത്തെ വിവാഹവും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. ആ പ്രവാചകൻ്റെ രണ്ടാമത്തെ വിവാഹം ലൈംഗിക താല്പര്യത്തിനു വേണ്ടിയായിരുന്നോ, അതല്ല ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ്റെ രണ്ടാമത്തെ വൈവാഹിക ജീവിതവും ഒരു കന്യകയിൽ നിന്നല്ല ആരംഭിക്കുന്നത്, മറിച്ച് മറ്റൊരു കുടുംബത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു പ്രവാചകൻ്റെ ആ ജീവിതത്തിൽ രണ്ടാമത് നടന്ന വിവാഹത്തിൻ്റെ ലക്ഷ്യം. ഒരു വിധവയെ വീണ്ടും കല്യാണം കഴിക്കുന്നു, ബാധ്യത ഏറ്റെടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സാമൂഹിക ഭദ്രതയെ ഊട്ടിയുറപ്പിക്കുകയാണ്. അവിടെ നിന്നങ്ങോട്ട് പ്രവാചകൻ്റെ ഓരോ വൈവാഹിക ജീവിതവും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഒന്നിനും ഒരു ന്യൂനതകൾ പറയാനില്ലാത്ത രൂപത്തിൽ പ്രവാചകൻ്റെ ജീവിതം എല്ലാവർക്കും മാതൃകയായിരുന്നു എന്നത് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരിഫ് ഹുസൈൻ അവൻ്റെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് നുണപ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നത് കേട്ടിട്ട് നിങ്ങളും തുള്ളാൻ നിൽക്കരുത്, എന്നാൽ നിങ്ങളും നാറിപ്പോകും എന്നത് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ, അതും വൈവാഹിക ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കൃത്യമായ ദിശാബോധവും അതിലൂടെ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. സാമൂഹിക ഭദ്രത, അതുപോലെ തന്നെ കുടുംബഭദ്രത, മാത്രമല്ല വ്യഭിചാരത്തിനോട് അടുത്തുപോകരുത് എന്ന ഇസ്ലാമിൻ്റെ കൽപ്പനയും അതുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായും സ്പഷ്ടമായും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ചുക്കാൻ പിടിപ്പിച്ച, വ്യഭിചാരത്തിന് മാതൃക കാണിച്ചു എന്ന് ആ പ്രവാചകനെക്കുറിച്ച് നിങ്ങൾ ആരോപിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മറുപടിയുണ്ട്. പ്രമാണങ്ങൾ വളരെ വ്യക്തമായി പ്രവാചകന്റെ ജീവിതം തുറന്ന പുസ്തകമായി കൊണ്ട് നമ്മുടെ മുന്നിലുണ്ട്. അതൊന്ന് പഠിക്കാൻ ശ്രമിക്കണം എന്നു മാത്രമാണ് ഈ വിമർശകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. വിശ്വാസികളെന്ന നിലയ്ക്ക് ആ പ്രവാചകന്റെ വൈവാഹിക ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
3: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ. പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. റേഡിയോ മോർണിംഗ് ലൈവ് ഷോ ഒക്കെ കഴിഞ്ഞ് പ്രോഗ്രാമുകൾക്കിടയിൽ ഒരു ചെറിയൊരു ബ്രേക്ക് വന്ന് നമ്മൾ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ പതിവ് പോലെ ഇന്നത്തെ റേഡിയോ വൈബ്സിൽ ആങ്കറിംഗ് ഡെസ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ വീട്ടി അബ്ദുൽ സലാമുണ്ട്, അതുപോലെ കൂടെ സുഹൈർ പാണ്ടിക്കാടുമുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം തുടങ്ങുന്നത് ഇൻസൈറ്റിലാണല്ലോ. ഇൻസൈറ്റിൽ ഇന്നത്തെ വിഷയം
1: ഇസ്ലാമിലെ വിവാഹത്തെ കുറിച്ചാണ്. പല സ്ഥലത്തും സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ പൊതുയിടങ്ങളിലാവട്ടെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ച്. എന്നാൽ നമ്മുടെ മുസ്തഫ മദനി മമ്പാട് എന്താണ് ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് നമുക്ക് കേട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യാന്വേഷികർ, ദൈവിക മതമായ ഇസ്ലാം വ്യക്തമായ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്ന ജീവിതാരംഭമാണ് വിവാഹം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ വിവാഹം എന്ത്, എന്തിന് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുവാൻ കാരണമാവുകയുള്ളൂ. ഇന്നിൻ്റെ സമൂഹം കാലാകാലങ്ങളായി കാത്തുസൂക്ഷിച്ചു പോന്ന മൂല്യങ്ങളും ഉന്നതമായ സംസ്കാരങ്ങളെയും വലിച്ചെറിയാൻ വെമ്പുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരാശയത്തെ സർവ മീഡിയകളുടെയും സഹായത്തോടെ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഇറക്കുമതി ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രബല മതങ്ങളായ ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും അവരവരുടേതായ മതാധ്യാപനങ്ങൾക്കനുസരിച്ച് മനസ്സമ്മതവും വിവാഹവും പെണ്ണുകാണലും നിക്കാഹും പെണ്ണന്വേഷണവും താലികെട്ടും നടന്നുവരുന്ന ഒരു നാടാണ്. എന്നാൽ ഈ കാത്തു സൂക്ഷിച്ചു പോന്ന ജീവിതാരംഭത്തിൻ്റെ മൂല്യം നിറഞ്ഞ ആശയങ്ങൾക്ക് പകരം കലാലയ വരാന്തയിൽ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയെ യാതൊരു ബോണ്ടും യാതൊരു കരാറും ഇല്ലാതെ, സാക്ഷികളുടെയോ കുടുംബങ്ങളുടെയോ പോലും ഇടപെടലുകളില്ലാതെ സ്വയം വരം നടത്തി സ്വയം ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളുടെ കൂടെ ജീവിതം ആരംഭിച്ച് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരാശയത്തെ പുൽകുമ്പോഴാണ് എന്താണ് ഇസ്ലാമിലെ വിവാഹം എന്ന് സമൂഹത്തോട് നാം ഉദ്ഘോഷിക്കുന്നത്. ഇസ്ലാമിലെ വിവാഹമെന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്, ഒരു കരാറാണ്, വധു പിതാവിൻ്റെ കൈപ്പിടിച്ച് വരനെടുക്കുന്ന ഒരു കരാർ. വിവാഹമൂല്യമായി പെൺകുട്ടി ആവശ്യപ്പെടുന്ന പാരിതോഷികം മാനദണ്ഡമാക്കി എൻ്റെ മകളെ ഇന്ന മൂല്യവസ്തു വിവാഹമൂല്യമായി നിശ്ചയിച്ചുകൊണ്ട് താങ്കൾക്ക് ഞാൻ ഇണയാക്കി തന്നിരിക്കുന്നു, വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്ന് വധു പിതാവ് പറയുകയും താങ്കളുടെ മകളെ എൻ്റെ വധുവായി ഇണയായി ഈ വിവാഹമൂല്യം സമ്മാനിച്ചുകൊണ്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കരാറും ആ ഒരു പറച്ചിലുമാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹത്തിന് വധൂവരന്മാരുടെ കുടുംബത്തിൽ നിന്നും ഭാഗത്തുനിന്നും സാക്ഷികളെ നിയോഗിക്കുകയും ഈ കരാറിൽ ഒപ്പുവെക്കുകയും സമൂഹം ആ ഒരു കരാറിന് സാക്ഷികളാവുകയും സമൂഹത്തിൻ്റെ അംഗീകാരത്തോടുകൂടി അതുവരെ ഒരു നിലക്കും പരസ്പരം പരിചയപ്പെടാത്ത തീർത്തും അന്യരായിരുന്ന രണ്ട് ഗാർഹിക പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തികൾ ഒന്നായിത്തീരുന്ന അത്ഭുതമായ കരാറാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. എന്തിനാണ് വിവാഹം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ വിവാഹത്തിൻ്റെ ലക്ഷ്യം മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പാണ്. ഒരാണും പെണ്ണും പരസ്പരം വിവാഹിതരായി അതുവഴി സന്താനലബ്ധിയുണ്ടായി ഒരു വംശം, ഒരു മനുഷ്യകുലം അനിവാര്യത പോലെ നിലനിൽക്കുന്ന മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് വിവാഹം എന്നതാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ രോഗമുക്തമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയാണ് വിവാഹത്തിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. ഉദാര ലൈംഗികതയും ഫ്രീ സെക്സും ലിബറൽ സെക്സും കോഹാബിറ്റേഷനുമെല്ലാം, അതേപോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റിയും സ്വവർഗ വിവാഹങ്ങളുമെല്ലാം രോഗാതുരമായ ഒരു സമൂഹ സൃഷ്ടിക്ക് കാരണമാകുമ്പോൾ എബോളയും സിഫിലിസും ഗുണേറിയയും എയ്ഡ്സും അടക്കമുള്ള മാരക രോഗങ്ങളെ മനുഷ്യർ ഇരന്നു വാങ്ങുമ്പോൾ രോഗമുക്തമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കു വേണ്ടി തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇണയെ സ്വീകരിക്കുക എന്ന ശരിയായ ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു ജീവിത ക്രമമാണ് ഇസ്ലാം ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ കെട്ടുറപ്പുള്ള ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു കുടുംബ രൂപീകരണം കൂടി ഇതുവഴി നടക്കുന്നു. ദാമ്പത്യമെന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച് രുചിച്ച മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. തീർത്തും രണ്ട് പശ്ചാത്തലത്തിൽ ജീവിച്ചവർ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു ബെഡിൽ ഒന്നുചേരുന്ന മഹാപ്രതിഭാസം. അവർക്കിടയിൽ ആ ദാമ്പത്യം ആരംഭിക്കുമ്പോൾ രണ്ടുപേരുടെയും സുഖദുഃഖങ്ങളെ പങ്കുവെക്കാൻ അവർക്ക് ഒരു ഇണയെ ലഭിക്കുകയാണ്. ഇണത്വം എന്ന് പറയുന്ന മനുഷ്യന്റെ സൃഷ്ടിപ്രകൃതിയിൽ വളരെ അനിവാര്യമായ ഈ ഒരു പ്രക്രിയ ഇരുളും വെളിച്ചവും പോലെ, കരയും കടലും പോലെ, ആകാശവും ഭൂമിയും പോലെ, പ്രഭാതവും പ്രദോഷവും പോലെ, രാവും പകലും പോലെ, ആണും പെണ്ണും എന്നത് ഈ ഇണത്വം പ്രകൃതിയുടെ അനിവാര്യതയും പ്രകൃതിപരവും തന്നെയാണ്. പെണ്ണിനോടുള്ള പുരുഷന്റെ ഇഷ്ടവും അവളെ സ്വന്തമാക്കാനുള്ള വാഞ്ചയും അവളെ ആസ്വദിക്കുവാനും തിരിച്ച് അവനെ ആസ്വദിക്കുവാനുമുള്ള മനുഷ്യന്റെ ത്വരയെയും അംഗീകരിച്ച് അനുവദിച്ചു നൽകിയ മതം അതിന് ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു നിയമത്തെയാണ് നമുക്കായി ആവിഷ്കരിച്ചിട്ടുള്ളത്. സർവോപരി ഒരു പെൺകുട്ടി സംരക്ഷിക്കപ്പെടുക എന്ന മഹത്തായ ലക്ഷ്യം വിവാഹത്തിലൂടെ ഇസ്ലാം നോക്കിക്കാണുന്നു. ഒരു പുരുഷൻ വിവാഹിതനായി അയാൾക്ക് അയാളുടെ ജീവിതത്തിലേക്ക് ഒരു ഇണയെ സ്വീകരിക്കുമ്പോൾ ആ ഇണയുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും വസ്ത്രവും വെള്ളവും പാർപ്പിടവും അവളുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കേണ്ടതും നിറവേറ്റിക്കൊടുക്കേണ്ടതും ചിലവ് നടത്തേണ്ടതും പുരുഷന്റെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. അതുവഴി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ഒരു പുരുഷന്റെ കൈകളിൽ ഭദ്രമാക്കുക എന്ന അനിവാര്യതയാണ് ഇസ്ലാം വിവാഹ ജീവിതത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ദാമ്പത്യമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അതൊരു ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണയെ സൃഷ്ടിച്ചു നൽകി എന്നത് ദൈവത്തിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. സൂര്യൻ അതിനെ സൃഷ്ടിച്ച് സൃഷ്ടാവിനെ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ ചന്ദ്രനും ഭൂമിയും ആകാശവിഹായസിലെ സകല ഗോളങ്ങളും മലകളും മൃഗങ്ങളും മരങ്ങളും എന്നുവേണ്ട പ്രകൃതിയിലെ മുഴുവൻ പ്രതിഭാസങ്ങളും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ ദാമ്പത്യം ആണിന് ഇണയെ സൃഷ്ടിച്ചു നൽകി എന്നത് സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ്, സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രയോഗം തന്നെ വഖദ് അഫ്ല ബഅദുക്കും ഇലാ ബഅദ്, സുദൃഢമായ ഒരു കരാറിലൂടെ രണ്ട് ജീവിതങ്ങൾ ഒന്നായി മാറുമ്പോൾ രണ്ട് പുഴകൾ ഒഴുകി ഒന്നായി ചേർന്ന് പരസ്പരം അലിഞ്ഞു ചേരുന്നത് പോലെ രണ്ട് ജീവിത സാഹചര്യത്തിലുള്ളവർ ഒന്നായി മാറുന്ന വമ്പിച്ച പ്രതിഭാസം ഖുർആനിന്റെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. ഹുന്ന ലിബാസുല്ലകും വ അൻതും ലിബാസുല്ല ഹുന്ന, ദാ പുരുഷന്മാർ സ്ത്രീകൾക്ക് വസ്ത്രമാണ്, സ്ത്രീകൾ പുരുഷന്മാരുടെയും വസ്ത്രമാണ്. എത്ര മനോഹരമായ ചിന്തനീയമായ സാഹിത്യ ഭംഗിയിലാണ് ദാമ്പത്യത്തെ പരിശുദ്ധ ഖുർആൻ ഇവിടെ വിശേഷിപ്പിച്ചത്. എന്താണൊരു വസ്ത്രത്തിൻ്റെ ധർമ്മം? വസ്ത്രം അതൊരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തെയും വ്യക്തിത്വത്തെയും എടുത്തുകാണിക്കുന്നതും സ്ഫുരിപ്പിക്കുന്നതുമാണ്. വസ്ത്രമെന്നത് ഒരു വ്യക്തിക്ക് ചൂടും തണുപ്പുമാണ്. വസ്ത്രമെന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ന്യൂനതകളെയും പോരായ്മകളെയും മറച്ചുവെക്കാൻ ഉതകുന്നതാണ്. ഇവിടെ ഒരു ആണ് പെണ്ണിന്റെ വസ്ത്രമെന്ന് പറയുമ്പോൾ, ഒരു പെണ്ണ് ആണിന്റെ വസ്ത്രമെന്ന് പറയുമ്പോൾ, ഒരു പുരുഷന്റെ വ്യക്തിപ്രഭാവത്തെ സമൂഹത്തിൽ അന്തസ്സോടെ നിലനിർത്തുന്നതിലും ഒരു പെണ്ണിന്റെ വ്യക്തിത്വത്തെ സമൂഹത്തിൽ അന്തസ്സോടെ അടയാളപ്പെടുത്തുന്നതിലും ഒരു പുരുഷനും തിരിച്ച് സ്ത്രീയും കടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒരാണ് പെണ്ണിന് ചൂടും തണുപ്പുമാകുന്നത് പോലെ ഒരു പെണ്ണ് ആണിനും ചൂടും തണുപ്പുമാവണം. ഒരു പുരുഷന്റെ പോരായ്മകളെ ഒരു പെണ്ണ് മറച്ചു വെക്കണം. അതേപോലെ ഒരു സഹോദരിയുടെ പോരായ്മകളെയും ന്യൂനതകളെയും ഒരു പുരുഷനും മറച്ചു വെക്കണം. അരമന രഹസ്യമങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞതുപോലെ ശിഥിലമായ കുടുംബ ബന്ധങ്ങളുടെ ചീഞ്ഞുനാറുന്ന കെട്ടകഥകൾ അങ്ങാടിപ്പാട്ടായി സമൂഹത്തിൽ വിളിച്ചു പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കാണേണ്ടി വരുന്നു എന്നത് എത്ര ഖേദകരമാണ്. പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ദാമ്പത്യമെന്ന് പറയുന്നത് ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ട വസ്ത്രത്തിൻ്റെ ധർമ്മം പോലെ പരസ്പര പൂരകങ്ങളായി മാറണം എന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരു ഏടാണ് അസ്മ ബിൻത് ഖാരിജ എന്നറിയപ്പെടുന്ന മഹദി നടത്തിയ സ്വന്തം മോളെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഉപദേശം. പൊന്നുമോളെ, ഇന്നയ്ക്ക് ഖറജത്തി മിനൽ ഉഷില്ലത്തി ദറജത്തി ഫീഹി, ഇത്രയും കാലം നീ വളർന്ന ഒരു കൂട്ടിൽ നിന്ന് ഒരു പുതിയ കൂട്ടിലേക്ക്, ഇലാ ഫിറാഷില്ലം തഅരിഫി, നീ പരിചയപ്പെടാത്ത ഒരു പുതിയ വീട്ടിലേക്ക്, വിരിപ്പിലേക്ക് നിന്റെ താമസം മാറുകയാണ്. വൈല കരീനില്ലം തഅലിഫി, ഇന്നവരെ നീ കൂട്ടുകൂടാത്ത ഒരു പുതിയ ഇണക്കുരുവിയിലേക്ക്, ഒരു ഇണയിലേക്ക് നിന്റെ താമസം മാറ്റുകയാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ കൂനീലഹു അമത്ത, ഒരടിമപ്പെണ്ണിനെ പോലെ നീ അയാൾക്ക് വേണ്ടി നിലകൊണ്ടാൽ, യക്കുല്ലക്ക് അബ്ദ, തിരിച്ച് നിന്റെയും അടിമയായി ആ വ്യക്തി മാറുന്നതാണ്. പരസ്പരമുള്ള ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദാസ്യവേലയുടെയും പേരാണ് ദാമ്പത്യമെന്ന് പറയുന്നത്. ഒരു പുരുഷൻ പെണ്ണിനെ സേവിക്കുമ്പോൾ ഒരു പെണ്ണ് പുരുഷനെയും സേവിക്കുന്നു. ഒരു പുരുഷനു വേണ്ടി ഒരു പെണ്ണ് ജീവിതം സമർപ്പിക്കുമ്പോൾ ഒരു പെണ്ണിനു വേണ്ടി പുരുഷനും ജീവിതം സമർപ്പിക്കുന്നു. കൂനീലഹു മിഹാദ യക്കുല്ലക്ക് ഇമാദ, ഒരു സുഖം നൽകുന്ന തൊട്ടിൽ പോലെ നീ അയാൾക്ക് വേണ്ടി നിലകൊണ്ടാൽ, യക്കുല്ലക്ക് ഇമാദ, നിനക്ക് സങ്കടം വരുമ്പോൾ ചാരി നിന്ന് കരയാവുന്ന ഒരു തണൽ മരമായി, ഒരു നെടും തൂണായി നിന്റെ ഭർത്താവ് നിന്റെ കൂടെയുണ്ടാകും. കൂനീലഹു അർല യക്കുല്ലക്ക് സമാ, അയാൾക്ക് വേണ്ടി നീ ഭൂമിയെപ്പോലെ വിശാലമായാൽ, യക്കുല്ലക്ക് സമാ, നിനക്ക് മേൽപ്പുരയൊരുക്കി തണലേകി നിന്റെ കൂടെ നിന്റെ ഭർത്താവുണ്ടാകും. പരസ്പരമുള്ള സഹായവും സഹകരണവും സമർപ്പണവും ദാമ്പത്യ ജീവിതത്തെ നിലനിർത്തുന്ന സന്ദേശമാണ് വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിന് പഠിപ്പിക്കാനുള്ളത്. ഒരു സഹോദരിയുടെ ആജീവാനന്ദ സംരക്ഷണത്തെ മുഖവിലക്കെടുത്ത ഇസ്ലാമിൻ്റെ വിവാഹമെന്ന കാഴ്ചപ്പാടാണ് ശരിയായ പ്രകൃതിക്കിണങ്ങുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മോഹനവാഗ്ദാനങ്ങൾ നൽകി താൽക്കാലികമായ സുഖാസ്വാദനങ്ങളുടെ വഴിയെ ഓഫർ ചെയ്യുമ്പോഴേക്ക് ഒരു നിമിഷത്തെ സുഖത്തിനപ്പുറത്ത് വിശാലമായ ജീവിത കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ശരിയായ ദൈവിക ദർശനത്തെ വലിച്ചെറിയരുതേ എന്ന് പുതിയ തലമുറയോട് ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും മനുഷ്യൻ്റെ മുഴുവൻ മൂല്യങ്ങളെയും സ്വഭാവ ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്ന ശരിയായ ദർശനത്തിലൂടെ മുന്നോട്ട് പോവാനുള്ള തൗഫീഖേകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, ഇൻസൈറ്റിലെ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് നമ്മൾക്കിങ്ങനെ ഓരോ ദിവസവും നമ്മൾ കേട്ടു പോവാറുണ്ട്. വ്യത്യസ്ത പണ്ഡിതന്മാർ വരുന്നു, വ്യത്യസ്ത വിഷയങ്ങൾ കടന്നു വരുന്നു. ഇതൊക്കെ നമുക്ക് ഓരോ ഇൻസൈറ്റുകൾ തന്നിട്ടാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടത് മുസ്തഫ മദനി മമ്പാടിൻ്റെ സംസാരമായിരുന്നു ഇസ്ലാമിലെ വിവാഹത്തെക്കുറിച്ച്. റേഡിയോ വൈബ്സ് തുടരുന്നു. ഇനി പാട്ട് കേൾക്കാം. സ്വരം. സ്വരത്തിൽ അലിഫ് കൊണ്ട് നാവിൽ എന്ന് തുടങ്ങുന്ന ഗാനം നിധയുടെ ആലാപനമാണ്.

0: മനോഹരമായ ഒരു പാട്ട്. അത് മനോഹരമായ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ അതിന് ഇരട്ടി മധുരം കൂടിയാണ്. മാഷാല്ലാ, നിതമോൾക്ക് ഇനിയും ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ പഠിച്ചവന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ട് മാത്രം പോരാലോ അല്ലേ? സലാമക്ക, നമ്മൾ ഇൻസൈറ്റ് കേട്ടു, ശേഷം ഒരു പാട്ട് കേട്ടു. ഇനി ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആരോഗ്യ വിചാരത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ പരിസരങ്ങളിലെല്ലാം കേട്ടുവരുന്ന, ഒരുപക്ഷെ നമ്മുടെയൊക്കെ പരിസര പ്രദേശങ്ങളിലും ഒരുപക്ഷെ വീടിലുമൊക്കെ നമ്മൾ കേൾക്കാറുന്ന, നമ്മൾ ഏറെ ഭയപ്പെടുന്ന അസുഖങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. അത്തരമൊരു അസുഖമാണ് ക്യാൻസർ, വായിലെ ക്യാൻസർ. അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുകയാണ് ഡോക്ടർ ജംഷീർ. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് മൂസ പി പി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ശ്രോതാക്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ വായിലുണ്ടാവുന്ന അൾസറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് മൗത്ത് അൾസർ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള കുറേ ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ആ ഒരു മൗത്ത് അൾസറിൻ്റെ, വായിലുള്ള ക്യാൻസറിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്, സംസാരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് പെരുന്തൽമണ്ണ എം എസ് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയാണ്. ഡോക്ടർ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാറേ, നമ്മൾ പിന്നെ അന്ന് പഴയൊരു എപ്പിസോഡിൽ, നേരത്തെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തതിൽ, പിന്നെ വയലാർ അൾസർ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കണ്ടെത്താനുള്ള രീതികളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞത് ഇതിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ്. അപ്പോൾ നാക്കിൽ അല്ലെങ്കിൽ വായിൽ അൾസറുള്ള ആളുകൾക്ക് ഉചിതമായ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാമോ?
2: ട്രീറ്റ്മെൻറ്റ് നമ്മൾ ടെസ്റ്റുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ക്യാൻസർ കൺഫേം ചെയ്ത് മറ്റ് ശരീരഭാഗങ്ങളിൽ പടർന്നിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, പടർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ, ഇല്ലെങ്കിൽ എങ്ങനെ, ഇതാണ്. അപ്പം മറ്റുള്ള ഭാഗങ്ങളിലൊന്നും പടർന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്റ്റേജ് ആണെങ്കിൽ, ക്യൂർ അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൂർണ്ണമായിട്ട് ഔട്ട് ഓഫ് ഡിസീസ് അല്ലെങ്കിൽ രോഗം പൂർണ്ണമായി മാറുക, രോഗമുക്തി എന്നൊക്കെ പറയുന്നത് ഹൈ ചാൻസ് ആണ് നമ്മൾ അന്നും പറഞ്ഞിരുന്നു. അത് അപ്പോൾ അത് നമ്മൾ അതിനുള്ളത് ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് തുടക്കത്തിൽ മറ്റുള്ള ഭാഗങ്ങളിൽ ഇല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഉള്ള പ്രൈമറി ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്. അപ്പം അതൊരു സർജറി നമ്മൾ പിന്നെ എന്താ പറയുക, നാവിലോ അല്ലെങ്കിൽ തടിയല്ലോ അല്ലെങ്കിൽ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ ആ ഭാഗം നമ്മളൊരു സർജറി ചെയ്യുമ്പോൾ പൊതുവേ ഒരു എത്രയാണ് ശരീരഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ പുറത്തുകൂടെ കുറച്ച് നോർമൽ ടിഷ്യൂ നമ്മൾ എടുക്കും.
1: ഓക്കെ, അപ്പോൾ ഇതിൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും, സർജറി തന്നെ വേണോ അതോ പിന്നെ മറ്റെന്തെങ്കിലും മരുന്ന് കഴിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കീമോതെറാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പോരെ എന്നൊരു സംശയം ഉണ്ടാവും.
2: അത് നമ്മൾ ജനറലി നമ്മൾ ഒട്ടുമിക്ക വായിലുള്ള ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തി പറയുക. അപ്പം അതിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള, ചെയ്യാൻ പറ്റുന്ന, സർജറി ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പ്രൈമറി ട്രീറ്റ്മെന്റ് പൊതുവെ പറയാ സർജറി തന്നെയാണ്
1: ഏറ്റവും
2: ഉചിതം. അത് തന്നെയാണ് ഇപ്പം നമ്മൾ നാവിന്റെ ബാക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ റേഡിയേഷനും കീമോ ഒക്കെ പറയാറുണ്ട്. അതിന് നല്ല ട്രീറ്റ്മെന്റും നല്ല റെസ്പോൺസും ആണ്. അത് കാരണം, ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പോൺസ് ഉണ്ട് എന്നുള്ളതിന്, മറ്റൊരു കാരണം നമ്മൾ അതിന്റെ ആക്സസിബിലിറ്റി, ആക്സസ് ഭയങ്കര ബാക്കിലാവുമ്പോൾ സർജിക്കലി നമുക്ക് കിട്ടാനുള്ള ബുദ്ധിമുട്ട്.

0: അല്ലെങ്കിൽ ബാക്കിയുള്ള വായിലെ ഇൻഫെക്ഷന് അങ്ങനത്തെ കാരണം കൊണ്ടൊക്കെ കടലുകൾ വരും. ഇതിനെ ഒന്നും നമ്മൾ ക്യാൻസറിൽ ഉൾപ്പെടുത്തി പേടിക്കാനോ പാടില്ല ആളുകളെ. അപ്പം കഴുത്തിലെ കടലുകൾ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് ആ കടലുകളിലൂടെ എടുക്കണം.
1: സർജറിന്റെ ഭാഗമായിട്ട്
0: അത് കടലുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുക്കുന്നത് നമ്മളെ ക്യൂർ റേറ്റിനെ കൂട്ടും. നമ്മൾ നാവിലുള്ളത് വളരെ ഏളിയാണെങ്കിലും നമ്മൾ കടലുകളിലൂടെ സർജറി ചെയ്യുക, അതിന്
1: ഏറ്റവും ഭേദമാകാൻ ചാൻസ് കൂട്ടും.
0: നമ്മൾ അതിന്റെ ക്യൂർ കൂട്ടാൻ വേണ്ടി, ക്യൂർ അല്ലെങ്കിൽ നമ്മൾ അസുഖം ഔട്ട് ഓഫ് ഡിസീസ് ആക്കാൻ വേണ്ടിട്ട് രോഗമുക്തി
1: അതന്നെ അതിന് വേണ്ടി അസുഖത്തിൽ നിന്ന് പിന്നെ പിന്തിരിഞ്ഞു പോരുള്ള ചാൻസ് കൂട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ഇപ്പം നമ്മൾ സംസാരിച്ചു ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഭാഗങ്ങളില്ലെങ്കിൽ ആണ് നമ്മൾ സർജറിയിലേക്ക് പോകുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ എപ്പിസോഡിനകത്ത് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബയോപ്സി അതുപോലെ പിന്നെ സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ സാധാരണ ക്യാൻസറിൽ എപ്പോഴും കേൾക്കുന്ന പെറ്റ് സ്കാനിങ് എന്നല്ലേ, അപ്പോൾ അതെന്താണെന്ന് ജസ്റ്റ് പറയാമോ നമുക്ക്?
0: പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ കോശങ്ങൾ ഈ ക്യാൻസർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു ശരീരത്തിൻ്റെ ഓരോ കോശവും ഇത്ര ദിവസം കഴിയുമ്പോൾ സ്വന്തം മരിച്ച് മറ്റൊരു കോശമായി മാറുക, മറ്റൊരു കോശം അവിടെ ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. അതായത് നമ്പറിനൊരു കണക്കുണ്ട്, ഒരു മുറിവുണ്ടായാൽ ആ അങ്ങനെ. ഇപ്പോൾ ഒരു ആർ ബി സി ഒക്കെ നമ്മൾ ക്ലാസിക്കലി പറയും, ആർ ബി സി എന്ന രക്താണോ ചുവന്ന രക്താണോ, അത് 120-121 ദിവസമാകുമ്പോൾ അത് ചത്തുപോകും, വേറെ ഒന്നും
1: വരും.
0: അപ്പോൾ അത് എത്ര നാളും ചത്തുപോകുന്നത് അത്രയേ തിരിച്ചു വരുള്ളൂ. ഈ കൺട്രോള് നമ്മൾ
1: ശരീരത്തിലും
0: ഭയങ്കര ഒരു സെറ്റപ്പ് മെക്കാനിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉള്ളത്. അപ്പൊ ഈ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ അത് സ്വന്തം വളർന്നുകൊണ്ടിരിക്കും. ഒന്ന് ഇത് കാരണമാണ് പലപ്പോഴും ആളുകൾക്കൊക്കെ ഈ ബാക്കിയുള്ള ഇത് വളരുന്നതുകൊണ്ട് ഇത് ബാക്കിയുള്ള കോശങ്ങളെ പരിഗണിക്കൂല. അപ്പൊ അതിന് കിട്ടാനുള്ള ഇതുകൂടെ ഇതിലെടുക്കും.
1: അപ്പൊ
0: ഈ സാധാരണ ഗ്ലൂക്കോസ് അപ്ടേക്ക് എന്ന് പറയുമ്പോൾ, ഗ്ലൂക്കോസ് ഒക്കെ എന്ന് പറഞ്ഞാൽ മലയാളി ഏതൊരു മലയാളിക്കും
1: മനസ്സിലാവും,
0: ഏതൊരു നിലക്കും അറിയുന്ന ഒരു വാക്കായി മാറി. അപ്പൊ ഈ ഗ്ലൂക്കോസ് ആണ് സെല്ലിന്റെ ജീവന് വേണ്ടിട്ട് ഏറ്റവും ഉപയോഗമുള്ളത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് അബ്സോർപ്ഷന് ഈ ക്യാൻസർ ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് കാണും, ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ. അപ്പൊ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഗ്ലൂക്കോസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിമിലർ ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ പെറ്റ് സ്കാനിൽ കൊടുക്കുക. പൊതുവെ സി ടി സ്കാനോട് ബന്ധപ്പെടുത്തിയിട്ടാണ് പെറ്റ് സ്കാൻ. അപ്പൊ ഈ ഭാഗത്ത് ഈ ക്യാൻസർ എവിടെയൊക്കെ പടർന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഗ്ലൂക്കോസ് അപ്ടേക്ക് കൂടും, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ ഉപയോഗം കൂടും. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ടെസ്റ്റാണ്. അതാണ് ബേസിക്കലി അതിനൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരൊറ്റ ടെസ്റ്റിൽ നമുക്ക് ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും.
1: ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളുണ്ടെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സാറേ പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഇപ്പം ഇങ്ങനെ ക്യാൻസർ ആണെന്ന് വരുന്ന എല്ലാ പേഷ്യൻസും നമുക്കിത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എടുത്തൂടെ ചെയ്തൂടെ?
0: അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രോഗികൾ അനാവശ്യമായിട്ട് നമ്മളോട് അവരെ കുറെ അവരൊരു ബിസിക്ക് പരിചയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ, നമ്മളും പരിശ്രമിക്കുന്നത് രോഗിനെ രക്ഷപ്പെടുത്താനാണ്, അവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ അവർ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും പെറ്റ് ചെയ്യണ്ടേ പെറ്റ് ചെയ്യേണ്ട. പല ടെസ്റ്റ് പെറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒന്ന് ഒരു സാധാരണ ടെസ്റ്റിന് 4,000-5,000 രൂപയൊക്കെയാണ് വരികയെങ്കിൽ ജനറലി, ഇതിന് പെറ്റ് 15,000 മുതൽ 25,000 വരെയുള്ള റേഞ്ചിലാണ് വരിക. ഒന്ന്, രണ്ടാമത്തേത് കോസ്റ്റ്ലി ആണെങ്കിലും നമ്മളൊരാളെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ ചെയ്യണം, സത്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും സാധാ സി ടി സ്കാൻ എടുത്താൽ മതിയാവുമായിരിക്കും, അത് തന്നെ ബാക്കിയുള്ള സെറ്റ് പെറ്റിൻ്റെ റിസൾട്ട്. ഇനി മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ്, പല ഇൻഫെക്ഷൻസ് ഇപ്പം ടി ബി, പഴുപ്പ്, ഇതിലൊക്കെ പെറ്റ് നെഗറ്റീവ്, പെറ്റ് ആൾക്ക് രോഗം ഇല്ലെങ്കിലും ഉണ്ടെന്ന് കാണിക്കും. ഇനി ചില ക്യാൻസറിൽ പെറ്റിൽ രോഗം ഉണ്ടെങ്കിലും കാണിക്കൂല.
1: അത്
0: പെറ്റ് എല്ലാം തികഞ്ഞ ഒന്നാണ് എന്നുള്ളത് നമ്മളൊരു മിഥ്യാധാരണ മാത്രമാണ്. ഒരു ഭയങ്കര ഒരു ആളുകൾ പേടിച്ച് അനാവശ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ്.
1: അപ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ പറ്റുക ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് വന്നതാണെന്നൊക്കെ നോക്കിയിട്ടാണ് പെറ്റിലേക്ക് നമ്മൾ പോകുന്നത്.
0: നമ്മളൊരു ഒരു ബേസിക്കലി അതൊരു ഡിസിഷൻ ക്ലിനിഷ്യന്റെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും പെറ്റ് എഴുതുന്ന ആളുകളെ സമാധാനിപ്പിക്കാനും കൂടിയാണ്. പക്ഷെ അത് ഒരു പലപ്പോഴും അനാവശ്യമാവാറുണ്ട്, സമയം, പൈസ, പിന്നെ പെറ്റ് സ്കാൻ എല്ലായിടത്തും അവൈലബിൾ അല്ല,
1: അങ്ങനത്തെ
0: കുറെ കാര്യങ്ങളാണ്.
1: ഓക്കെ, സ്വാഭാവികമായിട്ടും ആളുകള് പിന്നെ അത് ക്യാൻസർ ആണെന്ന് അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് ഭയപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒപ്പിയിലൊക്കെ വരുമ്പോൾ പറയുന്നില്ല.
0: അതിൽ ചിലത് അനാവശ്യം, നമ്മൾ തന്നെ ബേസിക്കലി നമ്മൾ ഇൻഡിക്കേറ്റഡ് കേസിന് നമ്മൾ നിർബന്ധമായിട്ട് പെറ്റ് സ്കാൻ ദൂരെ ആണെങ്കിലും അവൈലബിൾ അല്ലെങ്കിലും നിർബന്ധമായ കേസുകൾ നമ്മൾ നിർബന്ധമായിട്ട് വിടാറുണ്ട്, നമ്മളെ ഉത്തരവാദിത്തമാണ് അത്.
1: അപ്പൊ സാർ, നമ്മൾ പറഞ്ഞ് സ്റ്റാർട്ടിങ്ങിൽ വന്നിരുന്നത് പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചായിരുന്നു. അപ്പൊ അതിൽ നിന്ന് പിന്നെ നമ്മൾ ഇതിൽ പെറ്റിലേക്കും മറ്റ് സംശയങ്ങൾ സാധാരണ ഉണ്ടാവുന്ന ഒരിതിലേക്ക് പോയതാണ്. അപ്പോൾ സർജറിയാണ് പ്രൈമറി നമ്മൾ നിർദ്ദേശിക്കാറെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കുറേ ആശങ്കകൾ ഉണ്ടാവും, പേടിയുണ്ടാവും ഉള്ളിൽ. കാരണം ഇപ്പോൾ നാവിൻ്റെ ഭാഗത്താണ് അല്ലെങ്കിൽ പിന്നെ വായിൽ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെ സർജറി ചെയ്താൽ മുഖത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവില്ലേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ സംസാരിക്കാൻ, അങ്ങനെ ഭയങ്കര ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അതുപോലത്തെ കുറേ ആശങ്കകൾ ഉണ്ടാവും. എന്താണ് അവരോട് പറയാനുള്ളത്?
0: സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ആളെ ബോധം കെടുത്തും, പിന്നെ ഓർമ്മ ഉണ്ടാവില്ല, അനസ്തീഷ്യ കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഒന്ന്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹെഡ് ആൻഡ് നെക്ക് അല്ലെങ്കിൽ

0: ഇപ്പം നമ്മൾ ഈ പറഞ്ഞ എന്താ വായ നാവ് താടിയല്ല് ഇതിൻ്റെയൊക്കെ ക്യാൻസറിൽ നമ്മൾ ആളുകൾ പേടിക്കണമെന്ന് വെച്ചാൽ രൂപഭംഗിയിൽ മാറ്റങ്ങൾ വരൂലേ എന്നുള്ളത് രണ്ട് കാര്യങ്ങളാണ് അതിൽ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് പിന്നെ ഒരു കാരണം പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനത്തെയൊക്കെ കൺസേൺ കൊണ്ട് അവർ സർജറിക്ക് ഭയങ്കരമായിട്ട്
1: മടിക്കും.
0: അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏളി ടങ്ങാണെങ്കിൽ ഇപ്പം നമ്മൾ ആദ്യം സ്ഥിരമായിട്ട് നമുക്ക് ക്യാൻസറിൽ എന്നും ഏത് ക്യാൻസറിലും പറയണതാണ് ഏളി എന്നുള്ള വാർഡ് പെട്ടെന്ന് കണ്ടുപിടിക്കുക, ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല. ഒന്ന്, രണ്ടാമത് നമ്മൾ റീകൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ് പ്ലാസ്റ്റിക് സർജറി പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ വായക്കുള്ളിലെ ക്യാൻസർ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ വായയിലൂടെ ഉള്ളുകളിൽ വായ നേരെ ഉള്ളിലൂടെ അല്ലെങ്കിൽ കഴുത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും സർജറി ചെയ്യുക. വായ ഇവിടെ ഫുള്ള് മുറിച്ചിട്ട് ആ രീതിയിൽ അടയാളങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പരമാവധി നമ്മൾ ഒഴിവാക്കും. അപ്പം അത് ഇതൊക്കെ കാരണങ്ങളുകൊണ്ട് ഇത് നമ്മളെ പേടി അനാവശ്യമാണെന്നാണ്.
1: ശരിക്കും പിന്നെ സർജറി ചെയ്താൽ തിരിച്ചു വരാനുള്ള സാധ്യത, അതായത് പിന്നെ രോഗത്തിൽ നിന്നും തിരിച്ചു വരാനുള്ള സാധ്യത
0: വളരെ കൂടുതലാണ്. നമ്മളെ മുഖത്തിന്റെ രൂപം പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകൾ കുറഞ്ഞ ശതമാനം നമ്മളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രൂപത്തിലും ഭംഗിയിലും ഒക്കെ ഉപരി നമ്മളെ ജീവനം
1: ഇതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോ സർജറിന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ സർജറി കൂടാതെ പിന്നെ ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള മറ്റ് ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും തുടക്കത്തിലുള്ള കേസാണെങ്കിൽ നമ്മൾ സർജറി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഒബ്സർവേഷനിലാണ് വെക്കുക.
1: ഓക്കെ,
0: അതൊന്ന്. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില കേസ് ഇപ്പോൾ കടലുകളിലേക്ക് കൂടുതൽ വ്യാപിച്ച കേസാണെങ്കിൽ നമ്മൾ തിരിച്ചത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേഷൻ കൊടുക്കും. അതാണ് അടുത്തൊരു ചികിത്സ എന്നുള്ളത്. പിന്നെ നമ്മൾ പലപ്പോഴും ചില കേസുകളിൽ നമ്മൾ കീമോതെറാപ്പി നമുക്ക് ആവശ്യം വരാറുണ്ട്. അങ്ങനെ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക്
1: അപ്പോൾ ഇതിൽ ഞാൻ ഇടപെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഈ റേഡിയേഷൻ്റെ കാര്യം, ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിലെ റേഡിയേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, സ്വാഭാവികമായിട്ടും ആളുകൾക്ക് റേഡിയേഷൻ കേൾക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ സർജറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ. റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വായിൽ ഡ്രൈനസ് ഡ്രൈ ആവുമോ, അതല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ മുറിവ് വരാൻ ഒക്കെ ഉള്ളൊരു സാധ്യത ഒക്കെ ഉണ്ടോ? അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയുക?
0: അപ്പോൾ അത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതൊക്കെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് പലപ്പോഴും പേഷ്യൻസ് വന്നിട്ട് ചോദിക്കുക, ചില ആളുകൾക്ക് പേടി സർജറിനായിരിക്കും, ചില ആളുകൾക്ക് അവരെ പഴയ ഫാമിലിയിലെ ആരെങ്കിലും പറഞ്ഞ അറിവോ അടിസ്ഥാനത്തിൽ കീമോ ഒക്കെ ആയിരിക്കും, ചില ആൾ റേഡിയേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ രോഗി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഒരു പ്രോട്ടോകോൾ എന്ന് പറയും, ആ രീതിയിലാണ്. അതെല്ലാം നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന രീതിയിലുള്ള ആളുകൾക്ക് ഇന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുക, ഒന്ന് തീരുമാനിക്കുക. അപ്പോൾ റേഡിയേഷൻ എടുക്കുമ്പോൾ ചില ആളുകൾക്ക് വായ ഡ്രൈ ആവാറുണ്ട്, മുറിവ് വരാറുണ്ട്, ചുമപ്പ് ഉണ്ടാവാറുണ്ട്, വേദന ഉണ്ടാവാറുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് അതെല്ലാവർക്കും ഉണ്ടാവില്ല. ഒന്ന്, രണ്ട്, ഇതിനൊക്കെ എന്തൊക്കെ നമ്മൾ തടയാൻ എന്തൊക്കെ കൊടുക്കണം, ഇവരെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ എന്തൊക്കെ വേണം, അതൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി അവരെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ്, അവരെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് വളരെ റേഡിയേഷനും കാരണം നമ്മളൊരു പേഷ്യൻറ്റ് വന്ന് നാലാളുകൾ വന്ന് അഡ്മിറ്റായി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും നമ്മൾ അങ്ങനെ കാണാറില്ല, വളരെ കുറഞ്ഞ ആളുകൾക്ക് റേഡിയേഷനാണ്. പിന്നെ അതുപോലെ റേഡിയേഷനിൽ നമ്മളെ ഓരോ നമ്മളെ ബാക്കിയുള്ള ടെക്നോളജികളിലും ഇമ്പ്രൂവ്മെൻ്റ് ഉള്ള പോലെ റേഡിയേഷനിലും അതിൻ്റെ രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. കറക്റ്റ് ആ പോയിന്റിന് മാത്രം റേഡിയേഷൻ കൊടുക്കുന്ന സെറ്റപ്പുകൾ അവൈലബിൾ ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: ഓക്കെ, അപ്പോൾ പിന്നെ സാർ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുകയാണ്. കാരണം ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഡോക്ടറുള്ള വിശ്വാസമാണ്. കാരണം ഈ ഡോക്ടർക്ക് എൻ്റെ അസുഖത്തിന് പറ്റിയ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് തരാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്.
0: ആരെയെന്നുള്ളത് അവർക്ക് ചിന്തിച്ച് തീരുമാനിക്കാം. ഒരിക്കൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അത് തീരുമാനിക്കട്ടെ,
1: പല ആളുകൾ പല അഭിപ്രായം പറഞ്ഞു.
0: അവർക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അവരെ വിശ്വസിച്ച് അവർ പറയുന്നത് റേഡിയേഷൻ ആണെങ്കിൽ റേഡിയേഷൻ,
1: അതായത് അപ്പോൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഡോക്ടറെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരു ഡോക്ടർ ആണെങ്കിലും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അതിനൊരു ആ ഒരു ട്രീറ്റ്മെന്റ് ആ രോഗത്തിനൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാവും, ഒരു ചികിത്സ ഉണ്ടാവും, അതാണ് അവർ അതിൽ ഇംപ്ലിമെന്റ്
0: ചെയ്യുക. നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്നത് ഇപ്പോൾ നമ്മൾ ഫീവർ പനി വരുമ്പോൾ നമ്മൾ പാരസിറ്റമോൾ കൂടെ ഓരോ ഡോക്ടേഴ്സ് ഓരോ ആന്റിബയോട്ടിക് എഴുതും.
1: അതെ അതെ.
0: പക്ഷെ കീമോതെറാപ്പി അല്ലെങ്കിൽ സർജറി പൊതുവേ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റൂല. നമുക്ക് അത് നമ്മൾ നമ്മളെ കൈ കെട്ടിട്ട പോലെയാണ്, നമുക്ക് നിയമങ്ങളുണ്ട്, അതനുസരിച്ച് മുന്നോട്ട് നീക്കാൻ പറ്റും പാടുള്ളൂ.
1: അപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ സാറേ സംസാരം തന്നെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടും. നമ്മളൊരു ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഡോക്ടർ വിശ്വാസത്തിലെടുക്കുന്നു, ആ ഡോക്ടർ ആള് പിന്നെ സയന്റിഫിക് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ്
0: നമുക്ക് യൂണിവേഴ്സൽ സെയിം ആണ് ട്രീറ്റ്മെന്റ്. പൊതുവേ ചില കാര്യങ്ങൾ മാത്രമേ ഒരു ഓപ്ഷൻസ് ഉണ്ടാവില്ല, എ ഓർ ബി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് സ്ട്രിക്ട്ലി നമ്മളൊന്ന് ഫോളോ ചെയ്തേ പറ്റൂ. അങ്ങനെ ഉണ്ടാവും.
1: അപ്പൊ റേഡിയേഷന്റെ കാര്യത്തിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. റേഡിയേഷൻ ആവശ്യമായി വരുന്ന പേഷ്യന്റിനോ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾക്കാണ് ഒരു ഡോക്ടർ റേഡിയേഷൻ നിർദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി കീമോയിലേക്ക് വരുമ്പോഴും സെയിം ആണ് അല്ലെ? കീമോയിലേക്ക് വരുമ്പോഴും ആളുകൾക്ക് ഇതുപോലെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവോ അല്ലെങ്കിൽ ക്ഷീണം, ഭയങ്കര ക്ഷീണം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു സാധാരണ പറഞ്ഞു.
0: കീമോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം കീമോതെറാപ്പി മരുന്നിന് മുടി കൊഴിയൂല. രണ്ടാമത് അതിൽ തന്നെ നല്ലൊരു ഒരു 90-95+ ആളുകൾക്ക് അത് സ്ഥിരമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല. അതൊരു ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ മരുന്ന് തുടങ്ങി, രണ്ടാഴ്ചയിലൊക്കെ ചില ആളുകൾക്ക് മുടി കൊഴിഞ്ഞു തുടങ്ങാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് നിർത്തി ഒരു ഒരു 2-3 മാസത്തിൽ നല്ല രീതിയിൽ മുടി വളർന്നു തുടങ്ങും. പിന്നെ അതുപോലെ അതൊരു 6 മന്ത് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുക പോലും ഇല്ല,
1: നോർമൽ ആയിട്ടിലേക്ക് തന്നെ എത്തി വരുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പിന്നെ രണ്ടും റേഡിയേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കീമോൻ്റെ കാര്യത്തിലും സാർ പറഞ്ഞു അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അഡ്വാൻസ്ഡ് ഇതിൻ്റെ കാര്യങ്ങൾ വന്നുകൊണ്ട് തന്നെ പഴയ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു 10-20 കൊല്ലം മുന്നേ ഒരാൾ കീമോതെറാപ്പി ചെയ്തിട്ടുണ്ടായ അനുഭവമല്ല ഇപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്ന സാധ്യത.
0: ഓരോ ടെസ്റ്റ് ചെയ്യും, ഓരോ കീമോ എടുക്കുമ്പോഴും അതിനോട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലിവറിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും, അല്ലെങ്കിൽ കൗണ്ടിൽ വ്യത്യാസം, ഇതൊക്കെ നമ്മൾ വിജിലൻ്റ് ആയിട്ട് നമുക്ക് അറിയാതെ ടെസ്റ്റ് ദിവസമാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് മെഡിക്കൽ ഓങ്കോളജി പ്ലാൻ ചെയ്ത്
1: ഒബ്സർവ് ചെയ്തിട്ടാണ്
0: ചെയ്തിട്ടാണ് നമ്മൾ അവരെ കൊണ്ട് കൂടെ
1: പോവുകയാണ്. അതുപോലെ തന്നെ അതിനുവേണ്ട പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട്, പരമാവധി കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കേണ്ടതായ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുത്തു പോകുന്നു മനസ്സിലാക്കാം. പിന്നെ ഈ സർജറിയിലേക്ക് ഞാനൊരു തിരിച്ചു പോവാണ്. ചികിത്സിച്ച് കഴിഞ്ഞാൽ സാധാരണ ചികിത്സേൻ്റെ സമയത്ത് സാധാരണ പേഷ്യൻറ്റിൽ മൂക്കിലൊക്കെ ട്യൂബ് ഉണ്ടാണ്, ഫീഡിങ് ട്യൂബ് കാണാം. അപ്പോൾ ഇത് പിന്നീട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യുക?
0: അത് സാധാരണ നാവിലുള്ള ആളുകൾക്ക് നമ്മൾ ഏതൊരു വായിലുള്ള സർജറിക്കും പൊതുവേ നമ്മൾ ട്യൂബ് ഇടാറുണ്ട്, അത് സത്യം തന്നെയാണ്. അപ്പോൾ അതൊരു ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാക്കും, ഭക്ഷണം കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ഇതാണ് അവരെ കൺസേൺ സാധാരണ പറയും. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രോഗി എത്രത്തോളം നേരത്തെ വായിലൂടെ കഴിക്കാൻ തുടങ്ങുന്നോ അത്രത്തോളം നേരത്തെ നമ്മൾ ട്യൂബ് ഒഴിവാക്കും. അപ്പോൾ അതൊരു പെർമനൻ്റ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, അത് ഒരിക്കലും അല്ല.
1: അത്
0: ഇപ്പോൾ താടിയലിൻ്റെ സർജറി ആണെങ്കിൽ നമ്മൾ പലപ്പോഴും അടുത്ത ദിവസം തന്നെ വെള്ളം തുടങ്ങും.
1: അപ്പോൾ ഒരു 2-3 ദിവസം
0: വെള്ളം, ജ്യൂസ് 2-3 ദിവസത്തിൽ തുടങ്ങും. അപ്പോൾ അത് പേഷ്യൻ്റ് പല ആളുകളും ഒരു എസ്പെഷ്യലി ഈ സ്മോക്കേഴ്സ് ഒക്കെ ആണെങ്കിൽ ചെറുപ്പക്കാരായിരിക്കും അവര്, പക്ഷെ ഇത് ഉൾക്കൊള്ളും. ഏത് നമ്മൾ നല്ല പ്രായ ആളുകൾ പോലെയല്ല, അവർ ഉൾക്കൊള്ളുകൊണ്ട് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്,
1: പെട്ടെന്ന്
0: അവർക്ക് ഉഷാറായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കും ലിക്വിഡ് മതി. നമുക്ക് കഞ്ഞി ആയാലും അല്ലെങ്കിൽ അതുപോലത്തെ ജ്യൂസുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മൂക്കിലെ ട്യൂബ് എടുക്കാനും അവരെ അസ്വസ്ഥതകളിൽ നിന്ന് പുറത്തിറക്കാനും പറ്റും.
1: അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ
0: സംസാരിക്കാനൊക്കെ നാവിലൊക്കെ ചെറിയ സർജറി ആണെങ്കിൽ സംസാരിക്കാൻ ചെറിയൊരു വ്യത്യാസം, വളരെ വളരെ ചെറിയൊരു മൈന്യൂട്ട്, വലിയ നമ്മൾ ഡോക്ടേഴ്സിനൊക്കെ ഒരു പക്ഷേ മനസ്സിലാവും ഇവർക്ക് എന്തോ സർജറി ചെയ്തു എന്നല്ലാതെ സാധാരണ ഒരാൾക്ക്
1: മനസ്സിലാവുന്ന
0: ഏളി ആണെങ്കിൽ ഉണ്ടാവില്ല. വലുതാണെങ്കിൽ നമ്മൾ ഫ്ലാപ്പ് പ്ലാസ്റ്റിക് സർജറി മുന്നേ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം വരും, അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും.
1: ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ആളുകളിൽ ഉണ്ടാവുന്ന സംശയം ഇത് എത്ര ദിവസം ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി എന്നുള്ളതാണ്, നമ്മൾ എത്ര ദിവസം അഡ്മിറ്റ് ആയി കിടക്കണം എന്നുള്ളൊരു സംശയം.
0: അത് കീമോ ആണെങ്കിൽ പൊതുവെ, സർജറി ആണെങ്കിൽ പൊതുവെ ഒരു നമ്മളൊരു 1 വീക്ക് വരെയൊക്കെ മാക്സിമം ഉണ്ടാവും. ഒരു 5 ഡേയ്സിലൊക്കെ നാവിൻ്റെ ഒക്കെ ചെറിയ സർജറി ആണെങ്കിൽ 4-5 ദിവസം
1: നമ്മൾ
0: സർജറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആവും. വലിയ രീതിയിലാണെങ്കിൽ ഒരു 1 വീക്ക് 8-9 ഡേയ്സിലൊക്കെ മാക്സിമം ഉണ്ടാവും.
1: അതിനോട് തുടർച്ചയായിട്ട് വരുന്ന ആശങ്കകളാണ് ഇത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ജോലിക്ക് പോകാൻ
0: ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സർജറി ആണെങ്കിൽ സർജറി, റേഡിയേഷൻ പലപ്പോഴും OPD ബേസിസിലാണ് ചെയ്യുക ഒരു അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ഇമ്മീഡിയറ്റ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി നേരത്തെ അവരെ ജോലിയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുക. അവർ മാനസികമായിട്ട് ക്യാൻസർ എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറി ഞാനേ ജോലി ചെയ്യാൻ പ്രാപ്തനായി എന്നുള്ള രീതിയിലൊക്കെ
1: വരാറുണ്ട്,
0: അവർക്കൊരു കോൺഫിഡൻസ് വരും. നമ്മൾ പരമാവധി നേരത്തെ അവരെ തള്ളിവിടുകയാണ് ചെയ്യുക ജോലിയിലേക്ക്.
1: അതുപോലെ യാത്രകൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും
0: പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ട്, കീമോ എടുത്ത് ഇൻഫെക്ഷൻ വരാനുള്ള ആ ഒരു പീരീഡ് ഉണ്ടാവില്ല കീമോതെറാപ്പി, ആ സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നല്ലാതെ മറ്റുള്ള സമയത്ത് നമ്മൾ യാത്ര വലിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: ഓക്കെ, ദൈനംദിന ജീവിതങ്ങളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് തടസ്സങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ പിന്നെ ഇതിൻ്റെ ഒരു തുടർച്ച നിലയിൽ വേദനകൾ, കടുത്ത വേദനകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് വേദനയിൽ നിന്ന് പെട്ടെന്ന് മുക്തമാവാനുള്ള സാധ്യത?
0: ക്യാൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് നല്ല രീതിയിലുള്ള പെയിൻ റിലീഫിനുള്ള മെത്തേഡുകൾ നമ്മൾ ഇന്ന് പല മരുന്നുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കൊടുത്ത് അവരെ കൂട്ടി കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക, നല്ല രീതിയിൽ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് 2-3 ഡേയ്സ് ഒക്കെ നല്ല രീതിയിൽ പെയിൻ്റെ റിലീഫ് കൊടുത്തു കഴിഞ്ഞാൽ അവരും കോൺഫിഡൻസ് ഒന്ന് നമ്മൾ ചികിത്സയോടൊന്നും അവർ മാനസികമായിട്ട് ഒന്ന്
1: ഉൾക്കൊള്ളുന്നു.
0: അപ്പോൾ അത് ഒരു മാക്സിമം ഒരു 1 വീക്ക് കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് ടാബ്ലറ്റ് ആക്കി മാറ്റും. അപ്പോൾ ഒരു പിന്നത്തെ ഒരാഴ്ചയും കൂടെ ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ വേദനക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. സർജറി ആണ്
1: വേദന. പിന്നെ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ അധികം വേദന
0: മാറ്റും.
1: ഇഞ്ചക്ഷൻ എന്നൊക്കെ മാറി പിന്നെ ഓറൽസ് ഗുളികകളിലേക്ക്
0: കഴിക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഗുളികകളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ പാച്ചോ വേദനക്കുള്ള സ്റ്റിക്കർ പോലത്തെ പാച്ചുകളൊക്കെ ഒട്ടിച്ച് ഒരു പരമാവധി റിലീഫ് കൊടുത്തിട്ടാണ്
1: തിരിച്ചുവിടുന്നുള്ളൂ. ഓക്കെ. പിന്നെ സാധാരണ ഈ ഇപ്പം നമുക്കറിയാം പലപ്പോഴും രോഗികളുടെ അല്ലെങ്കിൽ സമൂഹത്തിലുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഇത് ഒരിക്കൽ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇയാൾ ഹോസ്പിറ്റലിൽ കൂടി നടക്കണം, ഡോക്ടർ പിന്നാലെ നടക്കണം എന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ട്. യാഥാർത്ഥ്യത്തിൽ
0: അതിന് ഒരു രണ്ട് സൈഡ് ഉണ്ട്. ബേസിക്കലി നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം കൂടുമ്പോഴുള്ള ഒരു വിസിറ്റ് നമ്മൾ പറയും,
1: ഫോളോ അപ്പ്.
0: പക്ഷെ നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട, നമ്മൾ ബി പി ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ മന്ത്ലി പോകണ ഷുഗർ ഉള്ള ആൾ മാസം എല്ലാ മാസം നമ്മൾ പോയി ഡോക്ടറെ കാണുമല്ലോ. നമ്മളത് അറ്റ്ലീസ്റ്റ് നമ്മൾ സാധാരണ തുടക്കത്തിൽ 3 മാസം കൂടുമ്പോൾ 2 മാസം കൂടുമ്പോഴാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അത് നമുക്ക് പിന്നെ ക്യാൻസർ വരാൻ മറ്റുള്ള അസുഖം പോലെയല്ല, ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. അപ്പൊ അത് ഏർലി ഡിറ്റക്ഷൻ അതിന് ഭയങ്കരമായ റോളുണ്ട്. തുടക്കത്തിൽ കണ്ടെത്തുക, വീണ്ടും അവർ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ അത് നമ്മൾ അവരെ അവർക്ക് വേണ്ടി നമ്മൾ ആ രോഗീനെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുന്നു എന്നുള്ളത് വേണം അത് മനസ്സിലാക്കാൻ.
1: അപ്പൊ അത് പിന്നെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഡയബറ്റിക് പേഷ്യന്റ് ചെയ്യണോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആ
0: രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അത് അത്രയും സിമ്പിൾ ആണ് എന്ന് ഞാൻ പറയൂല, പക്ഷെ അതേ രീതിയിൽ എടുത്ത്
1: എടുത്താൽ മതി എന്നുള്ളതാണ്
0: പാടുള്ളൂ.
1: ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പം നമ്മൾ മൗത്ത് അൾസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പക്ഷേ ആ വ്യക്തിക്ക് തന്നെ മൗത്ത് അൾസർ വരാതെ ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടോ?
0: അത് ഈ അത് പൊതുവേ നമ്മൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മോക്കേഴ്സ് അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആൽക്കഹോൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വയലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നനാളത്തിലോ വയറിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പം അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിൻ്റെ വരുന്നത്. ചില ആളുകളിൽ കാണാറുണ്ട്, എല്ലാ ക്യാൻസറിലും അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ വായയിലൊക്കെ സ്മോക്കിംഗ് കാരണം ഉണ്ടാവുന്ന പല ക്യാൻസറിലും അതൊക്കെ
1: കാണാറുണ്ട്.
0: അത് സ്മോക്കിംഗ് പൊതുവേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുക തട്ടിയ ഭാഗങ്ങളൊക്കെ ഇപ്പൊ അന്നനാളവും ശ്വാസകോശത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം ഈ മൊത്തം സാധനങ്ങൾ നമ്മളായിട്ട് ചോദിച്ചു വാങ്ങിയ റിസ്ക് ആണ് എന്നുള്ളത് നമ്മളിതിൽ പാരലലി ആയിരിക്കും. പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം പല ആളുകളും കാണാറുണ്ട്.
1: ഇപ്പോൾ സാധാരണ നമ്മൾ പിന്നെ മൗത്ത് അൾസർ എന്നല്ല, പൊതുവേ ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഈ സ്മോക്കിങ്ങിൻ്റെ കാര്യം, ലഹരി, പിന്നെ പാന് കുടുക്കയൊക്കെ ഉപയോഗിക്കണതിനെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിന് ഉള്ള ആളുകൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരും പറയും അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്, എനിക്കതിൽ നിന്ന് തിരിച്ചു പോരാൻ പറ്റുന്നില്ല. മനസ്സുകൊണ്ടൊക്കെ വിചാരിച്ചാലും 2 ദിവസമൊക്കെ ആകുമ്പോഴേക്ക് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇത്തരം ഒരു അസുഖം ഉണ്ടായിട്ട് പിന്നെ അവർക്ക് അത് അങ്ങനത്തെ ഒരു ടെൻഷൻ വന്നാൽ പറ്റുന്നുള്ളൂ.
0: നമുക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നിക്കോട്ടിനാണ് അഡിക്ഷൻ സ്മോക്കിങ്ങിൽ. നിക്കോട്ടിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട്, അതൊരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ പല ഫോർമാൽഡിഹൈഡ് ഉണ്ട്, ബെൻസീൻ ഉണ്ട്. ഫോർമാൽഡിഹൈഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ കീപ്പ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. അതേപോലെ ബെൻസീൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് നമ്മൾ ഈ ഇൻഡസ്ട്രികളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ടോക്സിക് കെമിക്കൽസ് ആണെന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ സാധനങ്ങൾ സ്മോക്കിങ്ങിൽ കൂടെ കയറ്റുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ സ്ഥിരമായിട്ട് ശ്വാസമുട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ എസ്പെഷ്യലി ക്യാൻസർ കണ്ടുപിടിച്ച ആളുകൾ ഇമ്മീഡിയറ്റ്ലി ഫുൾ സ്റ്റോപ്പ് ഇടണം. അത് അവരെ തുടർന്നുള്ള ഈ ക്യാൻസർ ചികിത്സക്ക് അതിനുശേഷമുള്ള ഓപ്പറേഷൻ ഇതിൻ്റെയൊക്കെ സക്സസ് റേറ്റ് കൂട്ടുകയാണ്
1: ചെയ്യുക,
0: ഇത് നിർത്തനോടുകൂടെ. പിന്നെ അതുപോലെ തിരിച്ച് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ക്യാൻസർ തിരിച്ച് മറ്റുള്ള ഭാഗങ്ങളിലൂടെ ക്യാൻസർ വരാനുള്ള ഇതിനെ കെമിക്കൽസിനെ നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് സ്മോക്കിങ്ങിലൂടെ ചെയ്യുക. നിർബന്ധമായിട്ട് അവർ അത് സ്റ്റോപ്പ് ചെയ്യണം. അത് മറ്റുള്ള ക്യാൻസർ തടയുന്നത് പോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റിന് പോലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മളെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആക്കാൻ.
1: അപ്പോൾ പിന്നെ നമുക്ക് ആളോട് പറയാനുള്ളത്, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും പിന്നീട് നിങ്ങളതിലേക്ക് തിരിച്ചു പോകരുത്.
0: അവരോടും അത്രല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യന്മാർക്ക് ഉണ്ടാക്കുന്ന ഒരു നല്ലൊരു ശതമാനം, ഒരു 25% 40% എന്തോ ഒരു ഒരു കണക്കുണ്ട്. അത് എക്സാക്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത്രയും കാരണക്കാരൻ, ഒരേ ഒരു കാരണക്കാരൻ സ്മോക്കിങ്ങും ആൽക്കോഹോളിസവും ആണ്. അപ്പൊ അത് നമ്മളായിട്ട് വിഷം ചോദിച്ച് നമ്മളായിട്ട് രോഗം വാങ്ങണ, ഇത് ക്യാൻസർ മാത്രമല്ല മറ്റുള്ള പല രോഗ ഹാർട്ട് അറ്റാക്കിനായാലും മറ്റുള്ളതായാലും ജീവിതശൈലി രോഗങ്ങൾ, ശ്വാസം മുട്ട് ഇതിലൊക്കെ വില്ലനാണ്. ഇപ്പൊ ഈ പറഞ്ഞ
1: നല്ലൊരു പങ്കാണ് ഇവർക്ക്
0: ഷുഗർ ഉണ്ടാക്കാൻ, അതെ, ലിവർ ഫെയിലിയർ, അങ്ങനെ കുറെ കാരണങ്ങൾ ഒന്നിച്ച്.
1: ഓക്കെ. ഇത് കൂടാതെ എന്തെങ്കിലും പിന്നീട് ട്രീറ്റ്മെന്റിന് ശേഷം ജീവിതശൈലിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: ഇത് നമ്മൾ വെയിറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കുക, എല്ലാ രീതിയിലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇത് ഇൻക്ലൂഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യം, ലൈറ്റ് എക്സസൈസ് ചെയ്യുക, ഒരു ഒരു മനസ്സിനൊരു സന്തോഷത്തിന് ഇതേപോലെ ചെറിയ ലൈറ്റായിട്ട് നമ്മൾ കറങ്ങാൻ പോവുക, ഫാമിലീൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പ്ലസ് പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ്, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്.
1: അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ സമയം അവസാനിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ഇവിടെ ചർച്ച ഇവിടെ അവസാനിക്കുന്ന സമയത്ത്, താങ്കളൊരു ക്യാൻസർ സർജൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം എന്താണ്?
0: വായയിലെ ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകയില, എൻ്റെ പല രൂപത്തിലുള്ള പുകയില, രണ്ട് ആൽക്കോഹോൾസ്, ഇത് രണ്ടും കൂടി ഒന്നിച്ച് പ്രവർത്തിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇതൊന്നും നമ്മൾ പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് നാളെ മുതൽ സീറോ ആക്കും എന്നുള്ളൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കുകയാണ്. ഇതിൽ നമുക്ക് ആകെ ചെയ്യാനുള്ളത് പിന്നെ നല്ല രീതിയിൽ നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു നിയറസ്റ്റ് വീട്ടിൻ്റെ നേരെ അടുത്തുള്ള ഡെന്റിസ്റ്റോ അല്ലെങ്കിൽ ENT ഡോക്ടറെ കണ്ട് അത് പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പിക്കുക, അത് മാത്രമേ ഉള്ളൂ.
1: ഓക്കെ, അപ്പോൾ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം, വായിലെ ഒരു പുണ്ണിനെ നമുക്ക് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല.
0: പുണ്ണ് കോമൺ ആണ്,
1: പിന്നെ പുണ്ണ് കോമൺ ആണ്. പിന്നെ അതുമല്ല, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പിന്നെ അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് കൂടുതൽ വേദന ഇല്ലാത്ത മുറിവുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റിനെയോ അല്ലെങ്കിൽ ENT അല്ലെങ്കിൽ മറ്റൊരു ഫിസിഷ്യനെ കാണിച്ചാലോ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ അഡ്വൈസ് പ്രകാരം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകാനുള്ള. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ കണ്ടെത്തിയാൽ ക്യൂർ ആവാനുള്ള സാധ്യത കൂടുതലാണ്.
0: അതെ,
1: പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് രോഗാവസ്ഥയിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത് എല്ലാ ആളുകളും, ഈ ഒരു എപ്പിസോഡ് കേൾക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് നമ്മൾ അടുത്ത അല്ലെങ്കിൽ കുടുംബങ്ങളിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഇങ്ങനത്തെ അവസ്ഥകൾ കാണുമ്പോൾ നമുക്ക് അവരോട് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു ക്യാൻസറിനെ എപ്പോഴും ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് ക്യാൻസറിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ അതിനെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി തിരിച്ചെത്താമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മൗത്ത് അൾസറിനെ കുറിച്ചായിരുന്നു നമ്മളെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുത്തത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വിട്ടിയായിരുന്നു. സർഗ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാ, ആരോഗ്യ വിചാരത്തിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ജംഷീർ വിറ്റി, അതുപോലെ പീസ് റേഡിയോ പ്രതിനിധി മൂസ PP എന്നിവരായിരുന്നു. വായിലെ ക്യാൻസർ ചികിത്സാ രീതികളും ശാസ്ത്രക്രിയക്ക് ശേഷമുള്ള ജീവിതവും. വായിലെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇത് കേട്ട സമയത്ത് തന്നെ കുറേ നമ്മുടെ ആശങ്കകൾ അസ്ഥാനത്താണെന്നും പരിഹാരത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം ആരോഗ്യ വിചാരത്തിലൂടെ ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുകയാണ്. ഇൻഷാല്ലാ, പീസ് റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി പ്രാർത്ഥനാ പഠനമാണ്.
3: നമുക്കെല്ലാം വേണം അല്ലേ, പ്രാർത്ഥനയും വേണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മഴ അധികമായാൽ ഒരു വിശ്വാസി ചെയ്യേണ്ടുന്ന കാര്യമാണ് അള്ളാഹുവിനോട് ആ മഴയെക്കുറിച്ചുള്ളൊരു പ്രാർത്ഥന. അധിക മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥനയാണ് അബ്ദുറൌഫ് അൽ ഹിക്മി ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിലൂടെ നമുക്ക് പഠിക്കാൻ അവസരമുണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു പ്രാർത്ഥന കേട്ട് തിരിച്ചു വരാം.
4: ഏറെ പ്രിയങ്കരരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഴയെന്നത് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹമെല്ലാം ആസ്വദിക്കുന്നവരുമാണ് നമ്മൾ, അത് ആവശ്യക്കാരനുമാണ്. എന്നാൽ മഴ അധികമായി കഴിഞ്ഞാൽ, അമിതമായി കഴിഞ്ഞാൽ അത് പരീക്ഷണമാവുകയും മനുഷ്യന് അതിനെ തടുക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥകളുമുണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളിൽ മഴയുടെ കെടുതി കാരണം പ്രയാസങ്ങളിലായ ദുരിതങ്ങളിലായ കുടുംബങ്ങളെക്കുറിച്ച് നമുക്കറിയാം. പത്രവാർത്തകളിൽ, TV ചാനലുകളിൽ നമ്മൾ ശ്രദ്ധിച്ചതാണ്. ഇതുപോലെ മഴക്കെടുതി ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. മഴ അധികമായി കഴിഞ്ഞാൽ അത് തടയുവാനും അത് നമ്മിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറിപ്പോകുവാനും ആളുകളില്ലാത്ത മേച്ചിൽപ്പുറങ്ങളിലേക്കും മലകളിലേക്കും കുന്നുകളിലേക്കും ആ മഴകൾ വർഷിച്ച് നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിക്കിട്ടുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥന നമുക്കിന്ന് പഠിക്കാം. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു: അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു: അല്ലാഹുമ്മ അലൽ ആഖാമി വദ്ദിറാബ്. ഒരിക്കൽ കൂടി: അല്ലാഹുമ്മ അലൽ ആഖാമി വദ്ദിറാബ്. വീണ്ടും അവിടുന്ന് പ്രാർത്ഥിച്ചു: വബുതൂനിൽ ഔദിയതി വമനാബിതിശ്ശജർ. ഒരിക്കൽ കൂടി: വബുത്തൂനിൽ ഔദിയത്തി വമനാബിതി ഷജർ. പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലാഹുവെ, ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കണമേ. ഇതിനെ ഒരു ശിക്ഷയായി ഞങ്ങളുടെ മേൽ നീ ആക്കരുതേ. അല്ലാഹുവെ, ഈ മഴയെ മേച്ചിൽ സ്ഥലങ്ങളിലും മലകളിലും താഴ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ ആക്കണമേ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥന ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു: ശ്രദ്ധിച്ച് കേൾക്കുക, കൂടെ ചൊല്ലാൻ ശ്രദ്ധിക്കുക, അതോടൊപ്പം കാണാതെ പഠിക്കുവാനും പരിശ്രമിക്കുക. പ്രാർത്ഥന: അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ് വബുതൂനിൽ ഔദിയത്തി വമനാബിതി ഷജർ. പ്രാർത്ഥന ഒരു ആവർത്തി കൂടി: അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ് വബുതൂനിൽ ഔദിയത്തി വമനാബിതി ഷജർ. ഈ പ്രാർത്ഥന പഠിക്കുക. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു ഇത്തരം മഴക്കെടുതികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ. അപ്പോ പ്രാർത്ഥനാ പഠനം കേട്ടുകഴിഞ്ഞു. മഴ അധികമായാൽ പ്രാർത്ഥനാ പഠനത്തിൽ അബ്ദുറഊഫ് അൽ ഹിക്കമിയാണ് നമുക്ക് പ്രാർത്ഥനാ പഠനം നിർവഹിച്ചു തന്നിട്ടുള്ളത്. ശരി, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. റേഡിയോ വൈബ്സിൽ ഇനി കുട്ടികൾക്കുള്ളൊരു പ്രോഗ്രാമിൻ്റെ സമയമാണ്. പൂമരത്തണലിൽ
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കുട്ടികളുടെ സ്വന്തം അൽ ഫഹദ് പൂന്തുറ ഇവിടെ കാത്തിരിക്കുകയാണ്. സൂക്ഷ്മ വസ്തുക്കൾ സൂക്ഷിക്കുക എന്ന ടോപ്പിക്കിലാണിന്ന് അദ്ദേഹം കുട്ടികളുമായി സംവദിക്കുന്നത്. സലാം കാ.
2: സൂക്ഷ്മ വസ്തുക്കൾ സൂക്ഷിക്കുക കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുള്ളതായി തോന്നുന്നു. നമുക്ക് പൂമരത്തണൽ കേട്ട് കൗതുകപ്പെടാം. പൂമരത്തണലിലേക്ക് കുട്ടികളെ കൂടി കേൾപ്പിക്കൂ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, എന്തൊക്കെയുണ്ട്? നമ്മൾ എല്ലാവരും സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ആരൊക്കെയോ കരയുന്നുണ്ടെന്നത് പോലെ. കരയുന്നുണ്ടോ ആരെങ്കിലും നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ? ഉണ്ടോ? എനിക്ക് തോന്നുന്നതാകല്ലേ. കൂട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ തണലെത്തിരിക്കുന്ന രാജാക്കന്മാരെ, രാജ്ഞിമാരെ, നിങ്ങളെല്ലാവരും വീട്ടിലെ രാജാവും രാജ്ഞിമാരുമാണ്. എന്താ അറിയോ സംഭവം? കൂട്ടുകാർക്കിടയിൽ നിങ്ങൾ രാജാക്കന്മാരാണ്. കൂട്ടുകാരികൾക്കിടയിൽ നിങ്ങൾ ഓരോരുത്തരും രാജ്ഞിമാരാണ്. എന്താണെന്ന് അറിയോ സംഭവം? നമ്മുടെ കൈകളിൽ നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരികൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം സൂക്ഷിക്കാൻ തരും. തരൂലേ. ഇപ്പൊ സ്കൂളിൽ നേരത്തെ പോകുന്നത് കൊണ്ട് നമ്മളോട് കൂട്ടുകാരൻ ഒരു സാധനം തരും. നീ നേരത്തെ പോകല്ലേ, അപ്പൊ ഇത് അവിടെ എത്തിച്ചിക്കണം, അവിടെ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം തരും. അപ്പോ അത് കൊണ്ടുപോകുന്ന ആളാരാണ്? നമ്മളാണല്ലേ. അപ്പൊ നമ്മൾ രാജാവാണ്, ആ സാധനം കൊണ്ടുപോകുന്ന ആളാണ് അല്ലേ. രാജാവിന്റെ കയ്യിലേ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവുക, എല്ലാരും വിശ്വസിച്ച സാധനങ്ങളൊക്കെ ഏൽപ്പിക്കാം അല്ലേ കൂട്ടുകാരെ, അല്ലേ. അപ്പോ നമ്മുടെ കയ്യിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാൻ തരും. തരൂലേ. അപ്പോ നമ്മളത് സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞാനും എന്നോട് ചോദിക്കണേ, അതുപോലെ നിങ്ങളും ചോദിക്കണം കേട്ടോ. നിങ്ങളോട് ചോദിക്കണം, എൻ്റെ കയ്യിൽ പറയണേ, എൻ്റെ കയ്യിൽ എൻ്റെ കൂട്ടുകാരൻ ഇന്നലെ സ്കൂള് വിട്ടു വരുന്ന സമയത്തൊരു സാധനം എൻ്റെ കയ്യിൽ തന്നു. അത് ഞാൻ സൂക്ഷിച്ചു ചിട്ടുണ്ടായിരുന്നു, അത് എവിടെയായിരുന്നു? കൂട്ടുകാരെല്ലാം ചിന്തിച്ചോ ഇല്ലേ, ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും കയ്യിൽ നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഓരോരുത്തർ ഇങ്ങനെ ഒരു സാധനം തരും. പിന്നെ മോനെ മോളെ അല്ലെങ്കിൽ എടാ, പിന്നെ ഇതുപോലെ നീ സാധനം ഒന്ന് സൂക്ഷിക്കണടാ എന്ന് പറഞ്ഞിട്ട് തരും. തരുമ്പോഴ് തരൂല്ലേ കൂട്ടുകാരെ, തരുമ്പോഴെന്താ നമ്മളത് സൂക്ഷിക്കാറുണ്ടോ? അവിടെയാണ് വിഷയം. ഇന്ന് പൂമരത്തണിലെ കൂട്ടുകാർക്ക് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അതാണ്. നമ്മുടെ കൈകളിൽ തരുന്ന സാധനം നമ്മൾ ഓരോരുത്തരും സൂക്ഷിച്ചു വയ്ക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഞാനൊരു കാര്യം, ഒരു കഥ പറയാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നൊരു കഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, അമാനത്തുകൾ, ഒരു സാധനം സൂക്ഷിക്കാൻ തരുന്നതിനെ അത് സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കുന്നതിനെയാണ് അമാനത്ത് എന്ന് പറയുന്നത്. എങ്കിൽ അമാനത്തുകൾ സൂക്ഷിക്കാൻ കഴിയാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല. ഒരിക്കൽ പ്രവാചകൻ പറയണേ, അമാനത്തുകൾ സൂക്ഷിക്കാൻ കഴിയാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല. നമ്മൾ ഓരോരുത്തരും വിശ്വാസിയാണ് അല്ലേ? നമ്മൾ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നുള്ളൂ, നോമ്പെടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണ് അല്ലേ കൂട്ടുകാരെ? പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, എന്താ അറിയോ? നമ്മുടെ കൈകളിൽ ഒരാളൊരു സാധനം തന്നാൽ അതതിൻ്റെ പ്രകാരം സൂക്ഷിക്കാത്തിടത്തോളം നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കണം. എന്നിട്ട് ബാക്കി പറയണം, വാഗ്ദാനങ്ങൾ പാലിക്കാത്തവൻ ദീനിലുമില്ല എന്ന് പറയാതെ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട്, അനസ് ബിൻ മാലിക് പറയണേ, അവരോട് എന്ത് ചെയ്തിട്ടില്ല? പ്രഭാഷണം, പ്രസംഗം നടത്തിയിട്ടില്ല. എന്താ ഇപ്പൊ ഇതിന്ന് മനസ്സിലായത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കഥയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരും മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ എന്നൊക്കെ വന്നിങ്ങനെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ആദ്യം പറയണ എന്താണെന്നറിയോ? അമാനത്തുകൾ ഒരാൾ സൂക്ഷിക്കാൻ തന്ന സാധനം സൂക്ഷിക്കാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല, ഒന്ന്. പിന്നെ രണ്ടാമത്തേത്, വാഗ്ദാനങ്ങൾ പാലിക്കാത്തവൻ, ഒരാളൊരു കാര്യം പറഞ്ഞു, ആ ശരി ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞു പോയവൻ അത് പാലിക്കാത്തിടത്തോളം അവൻ ദീനിലുമില്ല. അല്ലേ, ഇസ്ലാം എന്നത് നമ്മുടെ മതമാണ്. ആ മതത്തിൽ വാഗ്ദാനം ലംഘിക്കാത്ത ഒരു മുസ്ലിം അവൻ ദീനിൽപ്പെട്ടവനല്ല, മാറിയുന്നു അവിടെ എന്ന് പ്രവാചകൻ പഠിപ്പിക്കണ് എന്ന് പറഞ്ഞിട്ടേ പ്രവാചകൻ പ്രസംഗം തുടങ്ങുള്ളൂന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറഞ്ഞു. കൂട്ടുകാരെ, ഇത് രണ്ടിലും നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, ഇത് രണ്ടിലും നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്നുണ്ടോ? ഈ പൂമരത്തണലിൽ എപ്പിസോഡ് കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇതിലേതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നുണ്ടോ? ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാ ശരി, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ദിവസം നമ്മുടെ കൂട്ടുകാരൻ ഒരു പേന നമ്മുടെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, മോനെ എടാ, പിന്നെ ഈ പേന നീ കയ്യിൽ വച്ചിരിക്കണം, ആര് ചോദിച്ചാലും കൊടുക്കരുത്, ഇത് ഞാൻ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നീ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരവിടുന്ന് പോവും. അപ്പോൾ വളരെ സന്തോഷത്തിൽ, ആ അതിനെന്താടാ ഞാൻ സൂക്ഷിച്ചോളാം, അല്ലെങ്കിൽ അതിനെന്താടി ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മൾ അവൻ്റെ അവളെ സാധനം വാങ്ങി വയ്ക്കും അല്ലേ കൂട്ടുകാരെ? വാങ്ങി വച്ചിട്ട് അവളങ്ങോട്ട് തിരിയുമ്പോൾ അവളവളെ നങ്ങ് പോവും. ഒരു ദിവസം കഴിഞ്ഞിട്ട് അവളൊന്നും വാങ്ങിയില്ല, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിട്ട് അവളൊന്നും വാങ്ങിയില്ല, മൂന്നാമത്തെ ദിവസം ആകുമ്പം അവൾ വന്നൂല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിനടുത്ത് ഇങ്ങനെ നോക്കും, പേനയുടെ ആ ടോപ്പ് അതൊന്ന് ഊരി നോക്കും. ആ കൊള്ളാം, നല്ല രസമുണ്ട്, എഴുതി നോക്കും. ആ ഇവ നല്ല രസമുണ്ടല്ലോ, എഴുതാൻ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. എന്നിട്ട് നമ്മളെ കൂട്ടുകാരൊന്നും ചോദിക്കും, എടാ വേറെ കൂട്ടുകാരൊന്നും ചോദിക്കും, എടാ ആ പേന തരുവാടാ, പോടാ ഫസ്റ്റ് തരില്ലെന്നൊക്കെ പറയും, അല്ലെങ്കിൽ പോടി ഞാൻ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇന്നാ നീ വെച്ചോ. അവൻ ആ പേനയും കൊണ്ട് ഇങ്ങനെ വരച്ച് കുത്തി വരച്ച് ആ പേനയുടെ മോനെ കുടിക്കും. അപ്പം നമുക്ക് തന്ന കൂട്ടുകാരൻ വന്ന് ചോദിക്കും, എടാ ഞാൻ നിൻ്റെ അടുത്തൊരു പേന തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെനിക്ക് തിരിച്ചു തരോടാ ചോദിക്കുമ്പോൾ നമ്മൾ പടച്ച തമ്പുരാനേ മുളക് കടിക്കുമ്പോൾ നമ്മളൊരു നമ്മൾ വലിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പറയും, പടച്ചോനേ ഞാനിപ്പോൾ എൻ്റെ പേനേ അതില്ലാതായി പോയടാ എന്ന് നമ്മൾ പറയും. അല്ലേ കൂട്ടുകാരെ, അങ്ങനെ പറയുമ്പോൾ അവൻ്റെ വിഷമം എത്രയായിരിക്കും. അതൊന്ന് ഒരു കാര്യം. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ചെയ്തില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ പെട്ടിട്ടോ, അങ്ങനെ ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ പെട്ടു. എങ്ങനെ, ഒരാൾ സൂക്ഷിക്കാൻ തന്ന സാധനം നമ്മൾ സൂക്ഷിച്ചിട്ടില്ല, ഇല്ല. രണ്ടാമത്തെ കാര്യം, വാഗ്ദത്തം. ഒരാളൊരു കാര്യം പറഞ്ഞു, അത് പാലിക്കാത്തവൻ ദീനിലുമില്ല. ഇസ്ലാം നമ്മുടെ മതമാണ്, മുഹമ്മദ് അന്തിമ നബിയാണ്, സത്യമതത്തിനുത്തമ ദൂതൻ മുത്തു മുഹമ്മദ് സല്ലല്ലാഹു. കൂട്ടരെ, ഇസ്ലാം എന്ന നമ്മുടെ മതം, അതിൽ നമ്മൾ വിശ്വസിച്ചു. നമ്മുടെ അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യം എന്ത്, നിങ്ങൾ ഒരാളുടെങ്കിലും ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാലേ, അത് ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദീനിലില്ല കേട്ടോ, പുറത്താണ്, ഔട്ട് ഔട്ട്. കളിക്കാൻ പോകുമ്പോൾ വിക്കറ്റായാൽ ആ ശരി മോനെ ഔട്ട് ഔട്ട്. അതുപോലെ നമ്മൾ ഇവിടെ വിക്കറ്റാവാൻ പോകണം. നമ്മുടെ കൂട്ടുകാരനെ പറയും, കൂട്ടുകാരൻ വിളിക്കും, എടാ നാളെ എൻ്റെ വീട്ടിൽ നീ വരോ. അപ്പോൾ പറയും, ഓ ശരി ഞാൻ വരാടാ ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ വീരവാദമൊക്കെ പറഞ്ഞ് നമ്മൾ പോവും. പിറ്റന്നാവ ഇങ്ങനെ നമ്മളെ കാത്തിക്ക്, മാ ഇന്നെൻ്റെ കൂട്ടുകാരൻ വരുമല്ലോ. മാട്ടൊക്കെ നമ്മൾ പറയും, മാ ഇന്നെൻ്റെ കൂട്ടുകാരൻ വരുമല്ലോ. അവൾ പറയും, മാ നിന്റെ കൂട്ടുകാരി വരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സന്തോഷിച്ച് കാത്തിരിക്കും. നേരം ഉച്ചയ്ക്കാണ് വരാമെന്ന് പറഞ്ഞത് കേട്ടോ. ഉച്ച കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു, 1 മണിയും കഴിഞ്ഞു, അവനെ കണ്ടില്ല. അവ ആ പ്രതീക്ഷിച്ചിരിക്കുന്ന കൂട്ടുകാരി ഇങ്ങനെ ഇരിക്കും. 2 മണിയും കഴിഞ്ഞു, കണ്ടില്ലല്ലോ. മണി ഇതാ 3 ആകാൻ പോകുന്നു, അപ്പോഴും കണ്ടില്ല. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കും, ഓൻ വരണുണ്ടോ അല്ലെങ്കിൽ ഓൾ വരണുണ്ടോ എന്നൊക്കെ നോക്കും. പക്ഷേ കാണാൻ സാധിച്ചില്ല. അപ്പൊ കൂട്ടുകാരെ, നമ്മള് ആ കൊടുത്ത വാക്ക് ലംഘിച്ചു അല്ലേ. നമ്മളെ കാത്തിരുന്ന കൂട്ടുകാരൻ കൂട്ടുകാരി കാത്തിരുന്നപ്പോ എന്ത് ചെയ്തു, ആ വാക്ക് നമ്മൾ ലംഘിച്ചു. അപ്പൊ നമ്മളെ ദീനകത്തുണ്ടോ, നമ്മളെ ഇസ്ലാം എന്ന സുന്ദരമായ മതത്തിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെട്ടിട്ടുണ്ടോ, ഉണ്ടോ ഉണ്ടോ ഇല്ലേ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാം. ശരി കൂട്ടുകാരെ, നമ്മുടെ പ്രവാചകനുണ്ടല്ലോ, ഞാൻ പറഞ്ഞു അവസാനത്തെ പ്രവാചകൻ സല്ലല്ലാഹു. എന്താ പറയാ പ്രവാചകന്റെ പേര് കേട്ടാൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ത്, ആ പ്രവാചകനെ എല്ലാവരും വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നായിരുന്നു അല്ലേ. ആ പ്രവാചകനെ എല്ലാവരും വിളിച്ചിരുന്ന പേര് അൽ അമീൻ എന്നായിരുന്നു. കാരണം എന്താ, പ്രവാചകൻ ഈ രണ്ടു കാര്യത്തിൽ ഈ രണ്ടു കാര്യത്തിൽ ബെറ്റർ ആയിരുന്നു. അതായത് ഒരാളൊരു കാര്യം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യും. ഇപ്പോൾ നമ്മളെപ്പോലെയല്ല, പ്രവാചകൻ്റെ കയ്യിൽ കൂട്ടരെ ശത്രുക്കൾ പോലും വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുമായിരുന്നു? ഏൽപ്പിക്കാൻ കൊടുത്തു. പ്രവാചകന് ഇഷ്ടമില്ലാത്ത, പ്രവാചകനെ കാണുന്നത് പോലും ഇഷ്ടമില്ലാത്ത, പ്രവാചകൻ പറയുന്നത് ഒന്നും ചെയ്യാത്ത ശത്രുക്കൾ, പ്രവാചകനെ കൊല്ലണമെന്ന് വിചാരിച്ചിരിക്കുന്ന ശത്രുക്കൾ പോലും എന്ത് ചെയ്യുന്നു? പ്രവാചകന്റെ കയ്യിൽ ഓരോ സാധനവും ഇങ്ങനെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിക്കും, ഇത് ചെയ്യണം കേട്ടോ. കാരണം എന്താ? പ്രവാചകൻ അത് കൃത്യമായിട്ട് സൂക്ഷിക്കും. നമ്മളോ? അങ്ങനെയൊക്കെ ആയപ്പോൾ പ്രവാചകനൊരു പേര് വന്നു. എന്താ കൂട്ടുകാരെ പേര്? അൽ അമീൻ. നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, വിശ്വസ്തൻ. ആ പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായിരുന്നു. കാരണം പ്രവാചകൻ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ, കൊടുക്കുന്ന കാര്യങ്ങൾ, അമാനത്തുകൾ സൂക്ഷ്മതയോടുകൂടി അത് സൂക്ഷിക്കുമായിരുന്നു. അങ്ങനെ പ്രവാചകൻ സൂക്ഷിക്കുമായിരുന്നു. അതുപോലെ പ്രവാചകൻ കൊടുത്ത വാക്ക് അത് അനുസരിക്കുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ തൻ്റെ കൈവശമുണ്ടായിരുന്ന കുറേ ആളുകൾ കുറേ സാധനമൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തല്ലോ. ആ സാധനങ്ങളൊക്കെ ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹയുടെ കൈവശം കൊടുത്ത് ഏൽപ്പിച്ചു. ശേഷം അലി റളിയല്ലാഹു അൻഹുവിനോട് അതെല്ലാം അവകാശികൾക്ക് തിരിച്ചു നൽകണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലം നിർദ്ദേശിച്ചു. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ കൂട്ടുകാരി നമ്മുടെ കയ്യിൽ ഒരു സാധനം സൂക്ഷിക്കാൻ തന്നിട്ട് അത് കൃത്യമായി നമ്മൾ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ. അത് നമ്മൾ ഇല്ലാതാക്കി ഒരു പേന തന്നാൽ അതിനെടുത്തിട്ട് ആ ഇത് നല്ല രസമുണ്ട്, അതിൻ്റെ ടോപ്പ് ഊരി അതിനെ വരച്ച് അതിൻ്റെ നിബടിച്ച് നമ്മളങ്ങനെ കളയും അല്ലേ കൂട്ടുകാരെ. പക്ഷേ പ്രവാചകൻ കൊടുത്ത സാധനം അത് സൂക്ഷ്മമായി, അതിസൂക്ഷ്മമായി അത് സൂക്ഷിച്ചു വെച്ച്, എന്നിട്ട് പ്രവാചകൻ ഇവിടെ നിന്ന് സ്ഥലം വിട്ട് പോയപ്പോൾ ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഇത് ഇന്ന ആൾ വരുമ്പോൾ ഇന്ന ആൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത് ഏൽപ്പിച്ചു പോയി. പക്ഷേ ഒരു കാര്യം നോക്കൂ കൂട്ടുകാരെ, ഇപ്പം നമ്മുടെ ശത്രുക്കളാണ് നമ്മുടെ കയ്യിലൊരു സാധനം കൊണ്ട് തന്നെങ്കിൽ പിന്നെ പറയും വേണ്ട, നമ്മളാ സാധനം ഇല്ലാതാക്കിയിരിക്കും അല്ലേ കൂട്ടുകാരെ. പക്ഷേ പ്രവാചകൻ്റെ ശത്രുക്കൾ കൊണ്ട് തന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനെ കഠിനമായി ദ്രോഹിക്കുന്ന ശത്രുവിനോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല. നമ്മളിൽ ഏൽപ്പിക്കുന്ന സാധനങ്ങൾ നമ്മളും വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ല. അത് ആരുടെ സ്വഭാവം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിശ്വാസവഞ്ചന അത് കാപട്യത്തിൻ്റെ, കപടതയുള്ള ഒരാളുടെ ലക്ഷണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖിൻ്റെ കപടവിശ്വാസമുള്ള കാപട്യമുള്ള മുനാഫിഖിൻ്റെ അടയാളം മൂന്ന് കാര്യമാകുന്നു. ഈ കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ടോ നമ്മൾ നോക്കണം കേട്ടോ കൂട്ടരെ. മുനാഫിഖിൻ്റെ അടയാളം മൂന്നെണ്ണാണ്, അത് നമ്മുടെ അടുത്തുണ്ടോ നോക്കണേ, ഞാൻ പറയണം. ഒന്നാമത്തെ കാര്യം, ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. കൂട്ടുകാരെ, നമ്മൾ കളവ് പറയലുണ്ടോ? നമ്മുടെ ഉമ്മ ചോദിക്കും, മോനെ എവിടെ പോയിരുന്നു? ചിലപ്പോൾ ഉമ്മ എന്നും പറയാൻ പറ്റാതെ ഉമ്മാനോട് പറയാതൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. പോയിട്ട് തിരിച്ച് ഉമ്മ ചോദിക്കും, മോനെ എവിടെ പോയിരുന്നു? പടച്ചോനെ പെട്ട്, ഇനിയിപ്പോൾ എന്താ പറയാം? കള്ളം പറയും. ഒരു ദിവസം സ്കൂളിൽ നിന്ന് ലീവ് എടുത്തു. അപ്പോൾ ടീച്ചർ ചോദിക്കും, മോനെ എവിടെ പോയിരുന്നു? ഇന്നലെ സ്കൂളിൽ വന്നില്ലല്ലോ. അത് ടീച്ചറെ എനിക്ക് തലവേദനയായിരുന്നു, എനിക്കൊരു കുഴപ്പമില്ലായിരിക്കും ചിലപ്പോൾ അല്ലേ കൂട്ടുകാരെ. അല്ലെങ്കിൽ ടീച്ചറെ എനിക്ക് വയറുവേദനയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അത് മുനാഫിക്കിൻ്റെ അടയാളമാണ്, കാപട്യമുള്ള മുനാഫിക്കിൻ്റെ അടയാളമാണ്. കേട്ടോ കൂട്ടുകാരെ, അപ്പോൾ കളവ് പറയാനും നമ്മൾ പാടില്ല, അതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം, അവൻ വാഗ്ദത്തം നൽകിയാൽ, ഒരാളോട് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി ഏൽപ്പിച്ചാൽ പറഞ്ഞത് ചെയ്യാമെന്ന് ഏറ്റുകഴിഞ്ഞാൽ ഒരു കാര്യം, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൂട്ടുകാരെ, ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റുകഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യും? അത് അഖലഫ, അത് ലംഘിക്കും. അത് ചെയ്യാതെ അതിനെ അലക്ഷ്യമട്ടിൽ അവനത് ഉപേക്ഷിക്കും. മൂന്നാമത്തെ കാര്യം എന്താ? വഇദക് തുമീന ഖാന, അവനെ വിശ്വസിച്ചാലേ അവൻ വഞ്ചിക്കും. അവനെ വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കുമെന്ന് നോക്കൂ കൂട്ടുകാരെ, അവനെ വിശ്വസിച്ചാൽ അവൻ വഞ്ചിക്കും. ഇത് മുനാഫിക്കിന്റെ അടയാളമാണ്. നമ്മൾ കയ്യിൽ ഒരു സാധനം തന്നത് സൂക്ഷിക്കാതിരുന്നാൽ അത് വഞ്ചനയല്ലേ? അതവന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അത് വഞ്ചനയല്ലേ? അതുപോലെ അവൻ നമ്മളെ വിശ്വസിച്ചിട്ട് ഒരു സാധനം ഏൽപ്പിച്ച് കൊടുക്കാതിരുന്നാൽ അത് വഞ്ചനയല്ലേ? അത് നമ്മൾക്ക് കാപട്യമല്ലേ കൂട്ടുകാരെ? അള്ളാഹു സുബ്ഹാനഹു തആല വാഗ്ദത്തം ലംഘിക്കുന്ന, വിശ്വസിച്ചാൽ ചതിക്കുന്ന, സംസാരിച്ചാൽ കളവ് പറയുന്ന ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെടുകയേയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറയണ് ലാ തുജാദിൽ എന്ന് തുടങ്ങുന്ന സൂറത്തു നിസായിലെ 107-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയണ എന്താണെന്നറിയോ? ആത്മവഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നീ തർക്കിക്കരുത്. മഹാവഞ്ചകനും അധർമ്മകാരിയുമായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അല്ലേ, നമ്മൾ അധർമ്മം പ്രവർത്തിച്ചാൽ ഒരാളെ വഞ്ചിച്ച് അവൻ്റെ പേന തട്ടിയെടുത്താൽ എടാ പിന്നെ ഇത് ഞാൻ ഇപ്പം തരാം കേട്ടോ എന്ന് പറഞ്ഞ് അവൻ്റെ നിന്ന് പേന വാങ്ങിപ്പോവും, എന്നിട്ട് അത് കൊടുക്കൂല. അപ്പോൾ വഞ്ചിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടൂല. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഠിനകഠോരമായ നരകത്തിലായിരിക്കും. അല്ലേ, മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസത്തിൽ വഞ്ചകന്മാരെ തിരിച്ചറിയാൻ അള്ളാഹു പ്രത്യേകം അടയാളം സ്ഥാപിക്കപ്പെടും എന്നുപോലും ഹദീസുകളിൽ കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളൊരു സാധനം സൂക്ഷിക്കാൻ തന്നിട്ടും അത് സൂക്ഷിക്കാതെ വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിൽ കൂട്ടരെ നമ്മുടെ മേലിൽ അള്ളാഹു ഒരു സീല് പതിക്കും, എന്നിട്ട് ഇവനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു സീല് പതിക്കും. ആ സീല് ഉള്ള ആള് അള്ളാഹു ഇഷ്ടപ്പെടൂല. നരകത്തിൻ്റെ കഠിനകഠോരമായ ശിക്ഷയിലേക്ക് നമ്മളെ അള്ളാഹു തള്ളിയറിയും. ഓ, എത്ര ഗൗരവമാണല്ലേ കൂട്ടരെ. അതുകൊണ്ട് അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. പീസ് റേഡിയോ പൂമരത്തണലിൽ കേട്ട എല്ലാ ശ്രോതാക്കളും വഞ്ചിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാവരും വിശ്വസിക്കുന്ന, എല്ലാവരെയും വിശ്വാസപ്പെടുത്തുന്ന കൂട്ടുകാരായി കൂട്ടുകാരികളായി മാറുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ബാറക്കല്ലാഹു ഫീക്. മാഷാല്ലാ, രസകരമായ ഒരു എപ്പിസോഡായിരുന്നു. കുട്ടികളുടെ സ്വന്തം കൂട്ടുകാരനായ അൽഫഹദ് പൂന്ത്ര മനോഹരമായ ഒരു എപ്പിസോഡാണ് ഇവിടെ പ്രസൻ്റ് ചെയ്തത്. സൂക്ഷ്മ വസ്തുക്കൾ സൂക്ഷിക്കുക എന്ന ടൈറ്റിലിൽ നിന്നാണ് അദ്ദേഹം ഇന്നത്തെ സംസാരം കുട്ടികളുമായി നടത്തിയത്.
6: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പ്രിയമുള്ളവരെ, ഇനി റേഡിയോ വൈബ്സിൽ നുറുങ്ങുകളാണ്. എന്താണ് ഹൃദയാഘാതം? ഡോക്ടർ യൂസുഫ് അലിയുടെ രചനയുടെ ശബ്ദാഖ്യാനവുമായി നുറുങ്ങുകളിൽ സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
1: എന്താണ് ഹൃദയാഘാതം? രചന ഡോക്ടർ യൂസുഫ് അലി. ഹൃദയപേശികൾക്ക് രക്തം എത്തിച്ചുകൊടുക്കുന്ന കൊറോണറി രക്തധമനികളിൽ രക്തയോട്ടം തടസ്സപ്പെടുമ്പോഴാണ് ഹൃദയാഘാതമുണ്ടാകുന്നത്. കൊറോണറി രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നത് മൂലമോ മറ്റു കാരണങ്ങളാലോ വ്യാസം കുറയുകയും രക്തയോട്ടം തടസ്സപ്പെടുകയും ചെയ്യുമ്പോൾ ഹൃദയപേശികൾക്ക് രക്തം കിട്ടുന്ന അളവ് കുറയുകയും ഹൃദയാഘാതത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. കൊഴുപ്പടിഞ്ഞ് രക്തക്കുഴലുകളുടെ വ്യാസം വളരെ ചുരുങ്ങിക്കഴിഞ്ഞാൽ ഏത് നിമിഷവും പൂർണമായി അടഞ്ഞ് രക്തയോട്ടം സ്തംഭിക്കാം. രക്തയോട്ടം സ്തംഭിക്കുമ്പോൾ രക്തം കട്ട പിടിക്കുന്നു. അങ്ങനെ ഹൃദയപേശികൾക്ക് രക്തം കിട്ടാതെ വരുമ്പോഴാണ് ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും ഒന്നാണോ? ഹൃദയ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടായി ഹൃദയപേശികൾ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. ഹൃദയാഘാതത്തിന്റെ ഫലമായി ചിലരിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണമായും നിലച്ചുപോകുന്നു. അതിനാണ് ഹൃദയസ്തംഭനം എന്നു പറയുന്നത്. ഹൃദയാഘാതം വന്നവർക്ക് വേഗം വൈദ്യസഹായം കിട്ടിയാൽ സ്തംഭനം വരാതെ രക്ഷപ്പെടാം. ഹൃദയാഘാതം ഉണ്ടാകുന്നവരിൽ 10% പേർക്കും ഹൃദയസ്തംഭനം വരാം. ഇത്തരക്കാരാണ് ആശുപത്രിയിലേക്കുള്ള വഴിയിലും ആശുപത്രിയിലെത്തിയ ഉടനെയും മരിച്ചുപോകുന്നത്. അൻജൈന. ഹൃദയപേശികൾക്ക് ആവശ്യത്തിന് രക്തം ലഭിക്കാത്തതിന്റെ ഫലമായുണ്ടാകുന്ന നെഞ്ചുവേദനയാണ് അൻജൈന. ഹൃദയ ധമനികളിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ പ്രധാന ലക്ഷണമായി ഇതിനെ തിരിച്ചറിയണം. ആവശ്യത്തിന് രക്തം ലഭിക്കാതെ വരുമ്പോൾ ഹൃദയം വേദനയുടെ രൂപത്തിൽ നമുക്ക് സൂചന നൽകുന്നു. നമുക്ക് ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഹൃദയം നേരിടുന്നത്. പലരിലും പല തരത്തിലാണ് ഇത് അനുഭവപ്പെടുക. നെഞ്ചിൽ ചെറിയൊരു ഭാരം കയറ്റിവച്ചതുപോലെ തോന്നുക, നെഞ്ചരിച്ചിൽ ഉണ്ടാവുക, നെഞ്ച് വലിഞ്ഞു മുറുകുന്നതുപോലെ തോന്നുക, നെഞ്ചിൽ നിന്ന് വേദനകൾ കഴുത്ത്, കൈകൾ, താടിയെല്ല്, പുറം തുടങ്ങിയ ശരീരഭാഗങ്ങളിലേക്ക് പടരുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. നെഞ്ചിലും കയ്യിലുമായി വേദന വരുന്ന 70% പേരിലും അതിനു കാരണം ഹൃദ്രോഗം ആയിരിക്കും. ചിലർക്ക് നെഞ്ചുവേദനയ്ക്കു പകരം വയറ്റിലാണ് അസ്വസ്ഥത അനുഭവപ്പെടുക. ചിലർക്ക് ഓക്കാനം, ഛർദി, ശ്വാസംമുട്ടൽ, തലകറക്കം, വയറിളക്കം എന്നിവയും ഉണ്ടാകാറുണ്ട്. ഹൃദ്രോഗം വേദനയില്ലാതെ വരുമോ? നെഞ്ചുവേദന ഇല്ലാതെയും ഹൃദ്രോഗം ഉണ്ടാകാം. നെഞ്ചുവേദന ഇല്ലാത്തതുകൊണ്ട് ഇവരിൽ പലരും ഹൃദ്രോഗ വിവരം അറിയില്ല. പിന്നീടെപ്പോഴെങ്കിലും ECG എടുക്കുമ്പോഴാണ് രോഗവിവരം അറിയുക. ചിലർക്ക് നെഞ്ചരിച്ചിലും വിങ്ങലും ഉണ്ടായി കുറച്ചു കഴിഞ്ഞ് അത് മാറിയെന്നു വരാം. ഈ ലക്ഷണങ്ങൾ ഹൃദ്രോഗത്തിന്റേതാണെന്ന് പലരും തിരിച്ചറിയാറില്ല. പ്രമേഹരോഗികളിലാണ് വേദനയില്ലാതെ ഹൃദ്രോഗം കൂടുതലായി കണ്ടുവരുന്നത്. സ്ത്രീകളുടെ ഹൃദ്രോഗ സാധ്യത. സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണെന്ന ഒരു ധാരണ പൊതുവെയുണ്ട്. എന്നാൽ സ്ത്രീകളിൽ രോഗനിരക്ക് കൂടി വരികയാണെന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു. ആർത്തവ വിരാമമാകുന്നതോടെ സ്ത്രീകളിൽ ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ്. ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നതാണ് ഇതിന് കാരണം. അമിത മാനസിക സമ്മർദ്ദം, അമിത ഭക്ഷണം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം തുടങ്ങിയ കാരണങ്ങളാലും സ്ത്രീകളിൽ ഹൃദ്രോഗം ഉണ്ടാകും.
2: ബാർക്കല്ലൗഫിക്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ നുറുങ്ങുകളിലൂടെ കേട്ടത് ഹൃദയാഘാതത്തെക്കുറിച്ചായിരുന്നു. ഡോക്ടർ യൂസുഫ് അലിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
0: പീസ് റേഡിയോ വൈബ്സിൽ ഇനി അസ്മാഉൽ ഹുസ്ന. ഷമീർ മദീനിയാണ് അസ്മാഉൽ ഹുസ്നയിൽ പതിവ് പോലെ അള്ളാഹുവിന്റെ റഖീബ് എന്ന നാമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനത്തിലേക്ക് നമ്മൾ കാതോർക്കുന്നു. അസ്മാഉൽ ഹുസ്ന.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ പരമാവധി സൂക്ഷിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും പഠിച്ച് മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ നമ്മൾ എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എമ്പാടും മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്നാണ്. സലഫു സാലിഹീങ്ങളുടെ ജീവിതം മുച്ചൂടും മാറിയത് അള്ളാഹുവിനെ അറിഞ്ഞതിലൂടെയാണ്. അപ്പോൾ ഓരോ നാമങ്ങളും നമ്മൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ആ നാമങ്ങളും വിശേഷണങ്ങളും ഉള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ താൽപ്പര്യമായി ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സത്യവിശ്വാസി ഈ ഒരു അറിവിലൂടെ നേടുന്ന വല്ലാത്ത നേട്ടങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളുമുണ്ട്. അത് അനുഭവിക്കുവാനും ആ രീതിയിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 32-ാമത്തെ നാമമായി അൽ അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമങ്ങളായ നാമങ്ങളിൽ 32-ാമത്തെ നാമമായി നമ്മൾ ഇന്ന് പഠിക്കാനെടുക്കുന്നത് അർ റഖീബ് എന്ന വിശുദ്ധ നാമമാണ്. അർ റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷകൻ എന്നാണ് നമുക്കതിന് മലയാളത്തിൽ പറയാൻ പറ്റുന്ന പരിഭാഷ. അഥവാ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മ നിരീക്ഷകനായ അള്ളാഹു അവനൊരിക്കലും അശ്രദ്ധയിലല്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, സൂറത്തുൻ നിസായിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ നമുക്കത് കാണുവാൻ സാധിക്കും. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനാകുന്നു, നിങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. അതേപോലെ ആ ഒരു നാമം നമുക്ക് മനസ്സിലാക്കി തരുന്ന അള്ളാഹുവിൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ചുള്ള ഒരു ആശയവും കൂടിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിരീക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം, സൂറത്തുൽ മാഇദയിലെ അവസാന ഭാഗത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരലോകത്ത് വച്ച് അള്ളാഹുവിനോട് പറയുന്ന ആ സംഭാഷണത്തിൽ ഉള്ളൊരു ഭാഗമാണ്. അള്ളാഹുവെ, നീ എന്നെ പരിപൂർണമായി ഏറ്റെടുത്തതിന് ശേഷം, കുൻത അൻത റഖീബ അലൈഹിം, നീയായിരുന്നു അവരുടെ മേൽനോട്ടക്കാരനായി നിരീക്ഷകനായിട്ടുണ്ടായിരുന്നവൻ എന്ന ആ പ്രയോഗത്തിൽ നിന്നും അള്ളാഹു അർ റഖീബ് നിരീക്ഷകനാണ്, മേൽനോട്ടക്കാരനാണ് എന്ന ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വക്കാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ, സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ വചനത്തിലുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിൻ്റെയും മേൽ നിരീക്ഷകനാണ്, മേൽനോട്ടക്കാരനാണ്. ഹുവല്ലദീ ലാ യഗ്ഫുലു അലാ അമ്മാ ഖലഖ്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ഒരിക്കലും അശ്രദ്ധനല്ല. അതേപോലെ അൽ മുത്തലിഉ അലാമാ അക്കന്നതുഹു സുദൂർ, അവരുടെ ഹൃദയങ്ങൾ മറച്ചുവെക്കുന്നതുപോലും അറിയുന്നവനാണ് അള്ളാഹു. അപ്പോൾ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. അതാണ് അർ റഖീബ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, മാ യകൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും, അവർ മൂന്ന് ആളുകൾ ചേർന്ന് ഒരു രഹസ്യ യോഗം ചേർന്നാൽ, സംഭാഷണം നടത്തിയാൽ, നാലാമതായി അള്ളാഹു അവിടെ ഉണ്ടാകും. അഥവാ അള്ളാഹു അറിയും, അള്ളാഹു കാണും, അള്ളാഹു കേൾക്കും. അതല്ലാതെ നാലാമത്തെ ഒരാളായ അവരുടെ സദസ്സിൽ അള്ളാഹു വന്നിരിക്കും എന്ന അർത്ഥത്തിലല്ല. അവർ ഏതെങ്കിലും വൃത്തികേടിൻ്റെ സ്ഥലങ്ങളിലാണെങ്കിൽ ആ വൃത്തികേടിലും മാലിന്യത്തിലും അള്ളാഹു വന്ന് ഇരിക്കുമെന്നല്ല. മറിച്ച് അള്ളാഹു അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും, അഞ്ചാളുകളുണ്ടെങ്കിൽ ആറാമതായി, അതിനേക്കാൾ എണ്ണം കൂടുതലാകട്ടെ കുറവാകട്ടെ, അപ്പോൾ അവർ നടത്തുന്ന ഏത് നിഗൂഢ നീക്കങ്ങളും അറിയുന്നവനും അതിൻ്റെ മേൽ നിരീക്ഷണം നടത്തുന്നവനുമാണ് അള്ളാഹു. അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, ഖുർആൻ സൂറത്ത് സുഹ്റഫിലെ 80-ാമത്തെ ആയത്തിൽ ചോദിച്ചതുപോലെ, അവർ വിചാരിക്കുന്നുണ്ടോ അവരുടെ രഹസ്യ സംഭാഷണങ്ങളും അവരുടെ സ്വകാര്യങ്ങളും ഒന്നും നാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നില്ല എന്ന്. ഏത് വാക്കുരു ഉരുവിടുമ്പോഴും സത്യവിശ്വാസികളായ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞുവരേണ്ട ഒരാശയമാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ തനിച്ചാണെങ്കിലും സ്വകാര്യതയിൽ രണ്ടാളുകൾ ചേർന്ന് ഒരു സംഭാഷണം നടത്തുകയാണെങ്കിലും അതെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അതൊരു വലിയ ബോധവും തിരിച്ചറിവും നമുക്ക് സമ്മാനിക്കും. നാം സഞ്ചരിക്കുന്ന, നാം ഇടപെടുന്ന മേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ CCTV ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകളും റഡാറുകളും നമ്മുടെ തേൽ തിരിഞ്ഞിരിക്കുന്നുണ്ട് എന്ന ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും സൂക്ഷ്മതയുമൊക്കെ നമുക്കുണ്ടാകും. എന്നാൽ ആ ഒളിക്യാമറകളേക്കാൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ക്യാമറകളേക്കാളും നിരീക്ഷണങ്ങളെക്കാളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ശ്രദ്ധയും നിരീക്ഷണവുമുണ്ട് എന്ന ഒരു ബോധം സത്യവിശ്വാസിക്കുണ്ടാകുമ്പോൾ രഹസ്യജീവിതത്തിലും പരസ്യജീവിതത്തിലുമൊക്കെ അത് വലിയ സൂക്ഷ്മതയുണ്ടാക്കുവാൻ, ജാഗ്രത പാലിക്കുവാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കും. അല്ലാഹു പറഞ്ഞു, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരാളും

റബ്ബ് അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പോൾ നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് അകലാനും നമ്മെ അത് പ്രേരിപ്പിക്കും. അതേപോലെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ ഇഖലാസോടുകൂടി ചെയ്യാൻ, പടച്ചറബിനു വേണ്ടി മാത്രമായി സമർപ്പിക്കാൻ, ആരുടെയെങ്കിലും നോട്ടവും വിലയിരുത്തലുകളും അംഗീകാരങ്ങളും അവരുടെ നന്ദി പ്രകടനങ്ങളും അവരിൽ നിന്ന് വലിയ പാരിതോഷികങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടും ഒന്നും ചെയ്യാതെ പരിപൂർണമായി അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തികഞ്ഞ ഇഖലാസോടുകൂടി സംശുദ്ധമായ വളരെ പ്യുവറായ രൂപത്തിൽ നമ്മുടെ നെയ്യത്തിനെയും നമ്മുടെ നെയ്യത്തുകളെയും കർമ്മങ്ങളെയും ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോൾ രണ്ട് തലങ്ങളാണ് പ്രധാനമായും ആ നാമം നമ്മെ അറിയിക്കുന്നത്, ആ വിശേഷണം നമ്മളോട് ഉണർത്തുന്നത്. ഒന്ന്, മുറാഖബത്തുൽ അബ്ദി ലിറബ്ബിഹി ബിൽ മുഹാഫളത്തി അലാ ഹുദൂദിഹി വശർഇഹി. നമ്മൾ റഖീബായ പടച്ചറബിനോട് പുലർത്തേണ്ട ചില സംഗതികൾ, അഥവാ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ പാലിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിച്ച അവൻ്റെ വിധിവിലക്കുകളും നിയമങ്ങളും അനുസരിച്ചുകൊണ്ട് പടച്ചറബിനോട് നമ്മൾ ജാഗ്രത പുലർത്തി പടച്ചറബിനോട് നമ്മൾ സൂക്ഷ്മത സ്വീകരിക്കേണ്ട രീതി. അഥവാ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കർമ്മങ്ങളിലും ഇഖ്ലാസും അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഇത്തിബാഉം നമ്മൾ വിടാതെ അതൊരു കണിശ സ്വഭാവത്തോടുകൂടി സ്വീകരിക്കാൻ സാധിക്കണം. നമ്മൾ ചെയ്യുന്ന ഏത് ചെറിയ കർമ്മങ്ങളാകട്ടെ, നമ്മളൊരു സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ പറയുന്നതാകട്ടെ, ഒരു 5 രൂപ ഏതെങ്കിലും പാവപ്പെട്ട ആളുകൾക്ക് സ്വതക്ക കൊടുക്കുന്നതാകട്ടെ എന്നു വേണ്ട, നന്മകളുടെ അനേകായിരം തലങ്ങളിൽ ഏതെങ്കിലും ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പടച്ചറബിൻ്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടുള്ള തികഞ്ഞ ഇഖലാസോടുകൂടിയുള്ള കർമ്മം ആക്കി മാറ്റാൻ നമുക്കത് സാധിക്കണം. ഒരിക്കലും വേറെ ഒരു നിലക്കുള്ള പ്രശംസയോ അംഗീകാരമോ ലാഭമോ നേട്ടമോ ഒന്നും കൊതിക്കാതെ അള്ളാഹുവിനു വേണ്ടി ആ കർമ്മങ്ങളെ സമർപ്പിക്കാൻ, പടച്ചറബ് റഖീബാണ്, അള്ളാഹുവിൻ്റെ മുറാഖബത്തിനെ സംബന്ധിച്ചുള്ള ആ നിരീക്ഷണത്തെ സംബന്ധിച്ചുള്ള ബോധം നമ്മെ തെര്യപ്പെടുത്തേണ്ടതുണ്ട്, ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. സുഫിയാനു സൗരി റഹ്മത്തുല്ലാഹി അലൈഹി പറയുമായിരുന്നു അത്രേ, എനിക്ക് ഏറ്റവും ശ്രമകരമായ കർമ്മം ഏതാണ് എന്ന് ചോദിച്ചാൽ, നെയ്യത്ത് ശരിയാക്കുന്നതോളം ഇഖലാസിൻ്റെ രീതിയിൽ അഥവാ പടച്ചറബിന് മാത്രമായി ഒരു കർമ്മം ചെയ്യാൻ ഞാൻ ശ്രമിക്കുക എന്നതിനോളം ശ്രമകരമായ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറില്ല. അഥവാ അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായി ഞാനൊരു കർമ്മം ചെയ്തു തുടങ്ങും, പക്ഷെ അതിൻ്റെ ഇടയിലൂടെ പിശാജ് വന്നുകൊണ്ട് എൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളെ മാറ്റിമറിക്കും. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ അംഗീകാരത്തിനും പ്രശംസക്കും നന്ദിക്കും ഭംഗിവാക്കിനുമൊക്കെ വേണ്ടി അങ്ങനെ റിയായിലേക്ക് നമ്മൾ മാറിപ്പോകാതെ നമ്മെ പിടിച്ചു നിർത്തേണ്ട ഒന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈ തികഞ്ഞ ബോധം. അങ്ങനെ ഇഖലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാൻ, നമസ്കാരമാകട്ടെ, വളു ആകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, ഹജ്ജും ഉംറയും എന്നു വേണ്ട ഏത് കർമ്മങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പഠിച്ചറിഞ്ഞ് അതേപോലെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ ഇത്തിബാഇൻ്റെയും ഭാഗം ശരിയാക്കാൻ, ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ പടച്ചറബ് എൻ്റെ കർമ്മങ്ങളെ നിരീക്ഷിക്കുന്നു എന്ന ബോധം കൈകെട്ടുമ്പോഴും റുക്കോയിൽ പോകുമ്പോഴും സുജൂദിൽ കിടക്കുമ്പോഴും എല്ലാം നമുക്ക് ആ ബോധത്തോടുകൂടി ആ കർമ്മം ചെയ്യുമ്പോൾ തികഞ്ഞ ഭക്തിയോടെ, ഏകാഗ്രതയോടെ, സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ എല്ലാം അത് നിർവഹിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ തലം, ഈമാനുൽ അബ്ദി ബി മുറാഖബത്തില്ല, അള്ളാഹു എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തികഞ്ഞ വിശ്വാസം സത്യവിശ്വാസികൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് സമ്പാദ്യങ്ങളിലും ഇടപാടുകളിലും എല്ലാം പടച്ചറബിന് ഭയന്നുകൊണ്ട് തിന്മകളുടെ സാഹചര്യങ്ങൾ വന്നാലും തിന്മകൾ ചെയ്യാതെ അതിൽ നിന്ന് അകലം പാലിക്കാൻ സത്യവിശ്വാസിക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ, തെറ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുണ്ടായിട്ടും
ഒരു വിശ്വാസി തെറ്റ് ചെയ്യാതെ

0: റബ്ബിൻ്റെ മുറാക്കബത്തിന് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെയും സാന്നിധ്യത്തെയും ഭയന്നുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിന്നാൽ ഒരു നന്മയായി പടച്ചറബ് രേഖപ്പെടുത്തുമെന്നാണ്. അപ്പോൾ തീർച്ചയായും ആ അള്ളാഹു അർ റഖീബ്, അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. മുറാക്കബത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ നിരീക്ഷണം എന്നൊരു ബോധവും വിശ്വാസവും നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുന്നതിനനുസരിച്ച് നമുക്ക് തീർച്ചയായും അള്ളാഹുവിലേക്ക് അടുക്കുവാനും സൂക്ഷ്മതാ ബോധത്തോടുകൂടി ജീവിക്കുവാനും സാധിക്കും. സ്വർഗം ലഭിക്കാൻ, നരകമോചനം നേടാൻ ആ ഒരു ചിന്തയും ബോധവും വിശ്വാസവും നമുക്കേറെ സഹായകമായിരിക്കും. പടച്ചറബിൻ്റെ സംരക്ഷണം ഇരു ലോകത്ത് നമുക്കത് നേടിത്തരികയും ചെയ്യും. ഗുഹയിലകപ്പെട്ട മൂന്നാളുകളുടെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നല്ലോ. അള്ളാഹുവിന് മാത്രമായി കർമ്മങ്ങൾ സമർപ്പിച്ച, പടച്ചറബിൻ്റെ മുറാക്കവത്തോടുകൂടി അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ചുള്ള ബോധത്തോടുകൂടി ജീവിച്ച കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് ആ കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പടച്ചറബിനോട് ഉള്ളു തുറന്ന് മനസ്സിൽ തട്ടി അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് അവർക്ക് മോചനമായതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ആ സംഭവത്തിലുള്ളത്. ഈമാനിൻ്റെ ഉന്നത ദറജയായ ഇഹ്സാൻ എന്ന ആ ഉന്നത പദവിയിലേക്ക് നമുക്കെത്തുവാനും പടച്ചറബിനെ സംബന്ധിച്ചുള്ള മുറാക്കബത്ത് എന്ന ബോധം നമ്മെ നയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു അർ റഖീബ്, എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. എന്നെ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ ചലനങ്ങൾ അവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ വാക്കുകളും പ്രവർത്തനങ്ങളും അവൻ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു എന്നൊരു ബോധം സത്യവിശ്വാസിയെ ഈമാനിൻ്റെ ഏറ്റവും ഉന്നത നിലവാരത്തിലേക്ക് ആനയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ച ആ കാര്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വന്ന് സ്വഹാബികളുടെ മുന്നിൽ ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഒക്കെ പറഞ്ഞുകൊടുത്ത ആ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ടുള്ള കർമ്മങ്ങളിൽ, അള്ളാഹുവിനുള്ള ആരാധനകളിൽ ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഹ്സാനിൻ്റെ ഏറ്റവും ഉന്നതമായ രൂപം അള്ളാഹ്ക്ക് ഇബാദത്ത് സമർപ്പിക്കുമ്പോൾ നീ അള്ളാഹുവിനെ കാണുന്നു എന്നതുപോലെ ആ ഇബാദത്തുകൾ, ആരാധനകൾ അള്ളാഹുവിന് സമർപ്പിക്കുക എന്നതാണ്. സത്യത്തിൽ നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും ഫഇന്നഹു യറാക്ക്, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ ഞാൻ കാണുന്നു എന്ന രീതിയിൽ എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച്, എൻ്റെ കർമ്മങ്ങൾ നിയന്ത്രിച്ച്, ഞാൻ പറയുന്ന ഓരോ കാര്യവും സൂക്ഷ്മതയോടെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കുമ്പോൾ അത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരമായിരിക്കുകയും ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അള്ളാഹുവിൻ്റെ മുറാക്കബത്തിനെ സംബന്ധിച്ചുള്ള ബോധം എത്ര കണ്ട് നമ്മുടെ മനസ്സിൽ സജീവമാകുന്നുവോ അത്ര കണ്ട് ഈമാനിൻ്റെ ദറജ ഉയരും. സൽക്കർമ്മങ്ങൾ നമുക്ക് അധികരിപ്പിക്കുവാൻ സാധിക്കും. തിന്മകളിൽ നിന്ന് അകലം പാലിക്കുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ സംരക്ഷണത്തെ സംബന്ധിച്ചുള്ളൊരു നിർഭയത്വവും ബോധവും നമുക്കുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ അറിവുകൾ നേടുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: ബാറക്കല്ലാഹു ഫീക്. അള്ളാഹുവോട് കൂടുതൽ അടുക്കുവാനും അതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുവാനുമുള്ളൊരവസരമാണ് അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളെ പരിചയപ്പെടുത്തുന്ന, പഠിക്കുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നത്. അൽഹംദുലില്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്കൊരു വലിയൊരു തൗഫീഖാണ് ലഭിച്ചിട്ടുള്ളത്. ഷമീർ മദീനി വളരെ വൈജ്ഞാനികമായ ഒരു ക്ലാസ് അർ റഖീബ് എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് ഇവിടെ ക്ലാസ് എടുത്തത്. അസ്മാഉൽ ഹസ്നയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി പീസ് റേഡിയോ കൊച്ചുകൂട്ടുകാർ ഒരുപാട് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണല്ലോ കഥ പറയാമെന്ന പ്രോഗ്രാം. ഇതാണ് വലിയ ലാഭം. ഈ ഒരു കഥയാണ് ഇൻഷാല്ലാ കൊച്ചുകൂട്ടുകാരുടെ സ്വന്തം കൂട്ടുകാരനായ നമ്മുടെ സലാമങ്കിൾ അബ്ദുസലാം വീട്ടിയാണ് ഇൻഷാല്ലാ ഇന്നത്തെ കഥ പറയാമിൻ്റെ എപ്പിസോഡിലും നമ്മളോടൊപ്പമുള്ളത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ഇതാണ് വലിയ ലാഭം. മദീനയെ വലിയ ക്ഷാമം പിടിച്ചുലച്ചിരിക്കുകയാണ്. എല്ലായിടത്തും പട്ടിണിയാണ്. ഒന്നും ഭക്ഷണം കഴിക്കാനില്ല. ജനങ്ങളൊക്കെ പട്ടിണി കൊണ്ട് ആകെ വിഷമത്തിലാണ്. ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ ചരക്കുകൾക്കൊക്കെ വലിയ വില പറയണം. തീവില എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ് വിൽക്കുന്നത്. ഈ സമയത്താണ് ദൂരെ ഷാമിൽ നിന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട ചരക്കുകൾ ഇങ്ങനെ മദീനയിലേക്ക് എത്തുന്നത്. നൂറുകണക്കിന് ഒട്ടകങ്ങൾക്ക് വഹിക്കാനുള്ള വിഭവങ്ങൾ അതിലുണ്ട്. ഓ, ഒന്ന് നോക്ക്, നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പുറത്തേക്ക് ഏറ്റിവെക്കാൻ, കയറ്റിവെക്കാൻ പറ്റിയ വലിയ ധാന്യത്തിൻ്റെ വിഭവങ്ങൾ അതിലുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള. ചെറുകിട കച്ചവടക്കാർ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് ഉടനെ ഓടിയെത്തുകയാണ്. ചരക്കുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിലക്ക് വാങ്ങണം. ഇരട്ടി വിലക്ക് സാധാരണക്കാർക്ക് മറിച്ച് വിൽക്കലാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അവർ എത്ര വില പറഞ്ഞിട്ടും അതിനേക്കാൾ ലാഭം മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മറുപടി. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹു മുഴുവൻ കച്ചവട ചരക്കും ജനങ്ങൾക്ക് അങ്ങനെ ദാനമായിട്ട് നൽകിയ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ആർക്കും കൊടുക്കാതെ അവസാനം ഈ നൂറുകണക്കിന് ഒട്ടകപ്പുറത്ത് വഹിക്കാവുന്ന വിഭവങ്ങൾ മുഴുവനും മദീനയിലെ ആളുകൾക്ക്, പാവങ്ങൾക്ക് അങ്ങനെ വിതരണം ചെയ്തു. കച്ചവടക്കാരേക്കാൾ പ്രതിഫലം ഇരട്ടി വില പറഞ്ഞു വന്ന ആളുകളുണ്ടല്ലോ, അവർ നൽകുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ആര് നൽകും എന്ന് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞിട്ടത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹുവിനെ പോലെ പ്രതിഫലം നൽകാൻ വേറൊരാൾക്കും കഴിയില്ല, അതന്നെയാണ് ഏറ്റവും വലിയ ലാഭം എന്ന് തിരിച്ചറിഞ്ഞ് ആ വിഭവങ്ങൾ മുഴുവനും അവിടെ ദാനം ചെയ്ത കഥയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അപ്പോ ഇതുപോലെ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ പ്രിയമുള്ളവരെ, കഥയൊക്കെ കേട്ട് കുട്ടികളും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കഥയൊക്കെ കേട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ റേഡിയോ വൈബ്സിൽ നമുക്കിനി കുറച്ച് കാര്യത്തിലേക്ക് പോവാം. കഥയിൽ കാര്യമുണ്ടെങ്കിലും കുറച്ചുകൂടിയും ഗൗരവപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, ജനക്ഷേമം.
1: നമ്മൾ പീസ് റേഡിയോ പ്രോഗ്രാമുകൾ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ജനക്ഷേമപരമായ പരിപാടികളും നമ്മൾ വേണ്ടേ, നമുക്ക് വേണ്ടേ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് സാമ്പത്തിക വർഷാന്ത്യം, പ്രവാസി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടുന്ന അടിസ്ഥാന വിവരങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇന്നത്തെ ജനക്ഷേമത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്.
2: നജീബ് മുസ്ലിയാരകത്തും അബ്ദുൽ അസീസ് വെള്ളിയംകോടും ജനക്ഷേമത്തിൽ നമ്മുടെ കൂടെയുണ്ട്. ജനക്ഷേമം കേട്ടുവരാം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വലാ ആലിഹി വസ്ഹാബിൽ അജ്മഈൻ, അമ്മാ ബാദ്. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. സൗദി അറേബ്യ ദമാം സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ ജനക്ഷേമ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള സൗദി അറേബ്യയിലെ സാമ്പത്തിക ഉദാരവൽക്കരണവും റിഫോംസും അതുമായിട്ടുള്ള കമ്പനികളുടെ ഇടപെടലുകളുമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ വെച്ചത്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊപ്പമുള്ള നജീബ് മുസ്ലിയാരകത്ത്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചതിൻ്റെ തുടർച്ചയാണ്. ഇവിടെയുള്ള ഡിക്ലെയർ ചെയ്ത കമ്പനിഗാമി ബിസിനസ്സുകാർ, അവർ എങ്ങനെയാണ് തുടരേണ്ടതെന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം നമുക്കവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. താങ്കൾ പറഞ്ഞല്ലോ അവരുടെ ഓഡിറ്റിങ്ങിൻ്റെ ഒരു അവസരത്തിലാണുള്ളത്. അപ്പോൾ കഴിഞ്ഞ അതിന് മുമ്പത്തെ കൂടെ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാരണം അവിടെ ഒരു പ്രീ ഓഡിറ്റിംഗ് മുമ്പ് നടത്തിയിട്ടുണ്ട്, ഒരു ഡെമ്മി ഓഡിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവർക്കറിയില്ല. അത് ഒരു വർഷത്തേക്കുള്ളതാണ്. ഒരാൾ ഇപ്പോൾ എവിടെ വെച്ചാൽ 10-20 വർഷമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അവരിപ്പോൾ 1-2 വർഷമായിട്ടാണ് ഈ ഒരു സ്വന്തം ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എത്ര കാലം മുമ്പത്തേക്കാണ് ആ റിപ്പോർട്ട് അവർ ഇനി കൊടുക്കുക, അല്ലെങ്കിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരിക എന്ന ചോദ്യമുണ്ട്.
4: അതിൽ ഇപ്പം ഈ ലാസ്റ്റ് ഇയറും നിങ്ങൾ സബ്മിറ്റ് ചെയ്തൊരു ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. കാരണം അത് നിങ്ങൾ ഡോക്യുമെൻ്റായിട്ട് കൊടുത്ത സാധനമാണ്. അതിൻ്റെ മുമ്പുള്ളത് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യാത്തത് കൊണ്ടും പ്രത്യേകിച്ച് അതിലേക്ക് ഡിപ്പാർട്ട്മെൻ്റ് പോവില്ല എന്നാണ് നമ്മൾക്ക് ഓറലി സക്കാ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു സാധനം. അതിലെന്തെങ്കിലും മേജർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 10 പുറത്താണെങ്കിലും ഫൈൻ വരും.
3: അപ്പോൾ ഇവിടെ എങ്ങനെയാണ് തടസ്സം വരിക? അതായത് ഈ ഒരു സാമ്പത്തിക വർഷം ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടായിത്തീരുക എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി.
4: ഇപ്പം സാജിയ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫ്രീക്വന്റ് വിസിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10% കമ്പനി അവരെന്തായാലും വിസിറ്റ് ചെയ്യുന്ന പറയുന്നത് റാൻഡം സെലക്ടഡ്. അപ്പം അതിൽ വൺ ഓഫ് ദ പേഴ്സൺ നിങ്ങളാവാം. അവർ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കുന്ന വൺ ഓഫ് ദ മെയിൻ ഡോക്യുമെന്റ്, നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ അങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കോപ്പി അവർ ചോദിക്കുന്നുണ്ട്. ദാറ്റ് മീൻ അതൊരു മെയിൻ പോയിന്റ് തന്നെയാണ്.
3: അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
4: അങ്ങനെ ഒരു കോപ്പി ഇപ്പം മൂന്ന് സ്ഥലത്ത് ചോദിച്ചതായിട്ട് നമുക്ക് നേരിട്ടറിയാം. എന്റെ അടുത്ത് നിന്ന് ലൈസൻസ് എടുത്ത ആളുകളുടെ മൂന്നാളെടുത്ത് വിസിറ്റിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ഓൾവേസ് ഫീഡ്ബാക്ക് എടുക്കുന്നതാണ്. ചെയ്തു പോയ കസ്റ്റമറെ നമ്മൾ കീപ്പ് ഇൻ ടച്ചിലുണ്ടാവും, അവർ ഫീഡ്ബാക്ക് ഓൾവേസ് എടുക്കുന്ന. മൂന്നാളെടുത്ത് വന്നപ്പോഴും അവർ നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ കൊടുത്ത് നിങ്ങൾക്ക് എത്ര മില്യൺ ടേൺ ഓവർ ഉണ്ടായിരുന്നു, അതിന് നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ലേ, ഓക്കെ ഗിവ് മീ കോപ്പി ഓഫ് ദാറ്റ്. അതവർ പറയുന്നുണ്ട്. അവർ വളരെ ഫ്രണ്ട്ലിയാണ് വരുന്ന ആൾക്കാർ. നിങ്ങൾക്ക് ബിസിനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് പേഴ്സണൽ നമ്പർ വരെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ ഈ ഡോക്യുമെന്റ് എല്ലാം കളക്ട് ചെയ്ത് മിണ്ടാതെ അങ്ങ് പോവുക ചെയ്യുന്നത്. സോ ആ കളക്ട് ചെയ്യുന്ന ഡോക്യുമെന്റ് നമ്മളത് കറക്റ്റ് ആയിരിക്കണം, നമ്മളത് ആ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ആരെങ്കിലും ചെയ്ത ഡോക്യുമെന്റ് ഇവർ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ചെയ്ത ആളെ തപ്പിപ്പിടിച്ച് അവരെത്തുന്ന ആ ഡോക്യുമെന്റ് വാങ്ങിയേ പറ്റൂ. അതിലെന്താണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഇവർക്കൊരു ബോധം ഉണ്ടായിരിക്കണം, ഏത് രീതിയിലാണ് ടേൺ ഓവർ കാണിച്ചേക്കുന്നത്. പിന്നെ കുറെ ആളുകൾ ഇല്ലാത്ത ടേൺ ഓവർ കാണിച്ചിട്ടുണ്ട്, അത് മറ്റൊരു അബദ്ധമാണ്. അപ്പൊ അത് അതൊരു വലിയ വിഷയം തന്നെയാണ് വേറെ ചർച്ച ചെയ്യേണ്ടത്. ആ കാരണം 500,000 ടേൺ ഓവർ ഉള്ള ഒരാൾ 2 മില്യൺ ടേൺ ഓവർ ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡോക്യുമെന്റ് സക്കായിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സാജിയയിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റിന്റെയും കോപ്പി അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകും. അപ്പം ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ സാജിയയിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു സിസി സക്കയിലേക്ക് സെയിം ടൈം ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. ദാറ്റ് മീൻ അവർ നമ്മൾ സർക്കാരിനെ പറ്റിക്കായിരുന്നു എന്ന് നമ്മൾ തന്നെ സബ്മിറ്റ് ചെയ്യാണ്.
3: അപ്പൊ നമുക്കിവിടെ എന്തായാലും നമുക്ക് ആ വിഷയം ഒന്നുകൂടെ
4: അതിന്റെ ഒരു ക്ലാരിറ്റി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രീവിയസ് ചെയ്ത കണക്കുകളും കാര്യങ്ങളും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാലറീസിന്റെ, ചില ആൾക്കാരൊക്കെ 4,000 ശമ്പളം കൊടുക്കുന്നതൊക്കെ 1,000 കാണിച്ചേക്കുന്നത് മണ്ടത്തരമാണ്. സാലറി വ്യക്തമായിട്ട് പ്രോപ്പർ കാണിക്കുക. നിങ്ങൾ ഗോസിയിൽ ആഡ് ചെയ്ത സാലറി മാത്രമേ എക്സ്പെൻസിൽ കയറുള്ളൂ. അതിൽ അലവൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ കമ്പനിയും ഈ വ്യക്തിയുമായിട്ട് ക്യുവ എഗ്രിമെന്റിൽ തന്നെ മെൻഷൻ ചെയ്യണം. ഇയാൾക്ക് ഇത്ര ശതമാനം ടേൺ ഓവറിന്റെ കമ്മീഷൻ കൊടുക്കാന്ന് കമ്പനി അഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈറ്റ് മണി ആയിട്ട് അയാൾക്ക് കൊടുക്കണം. എന്നാലേ അക്കൗണ്ടിൽ എക്സ്പെൻസിൽ കയറുള്ളൂ. എക്സ്പെൻസിൽ കയറേണ്ട ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ലാഭത്തിന്റെ 20%, നെറ്റ് പ്രോഫിറ്റിന്റെ 20% നിങ്ങൾ ടാക്സ് അടക്കണം.
3: ഇവിടെ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്,
4: നിങ്ങൾക്ക് കിട്ടാത്ത ലാഭത്തിന്റെ 20% നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരും. പിന്നെ ഈ വലിയ സാലറി കാണിക്കുന്നതിനെ പറ്റി പറയുമ്പം, നിങ്ങൾ ബിനാമി ഡിക്ലെയർ ചെയ്ത് മാറിയ കമ്പനിയാണെങ്കിൽ നിങ്ങളാണ് അതിന്റെ ഓണറെങ്കിൽ നിങ്ങളുടെ സാലറി എക്സ്പെൻസ് ആയിട്ട് കാണിക്കില്ല എന്നാണ് സക്കയിൽ നിന്ന് ലാസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ്. അതായത് ഒരു ഫോറിൻ കമ്പനി വെച്ച് തുടങ്ങിയ ഒരാൾക്ക് ഓണറായിട്ട് കാണിക്കുന്ന ആൾക്ക് എക്സ്പെൻസ് അയാളുടെ എല്ലാ മാനേജേഴ്സിന്റെയും സാലറി എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. ഒരു ബിസിനസ് ഓണർ ഡയറക്റ്റ് എംപ്ലോയി ആണെങ്കിൽ സൗദി അറേബ്യയിൽ ഇന്നുള്ള നിയമപ്രകാരം അയാളുടെ സാലറി കാണിക്കാൻ പറ്റില്ല. നിങ്ങളെ സൗദി പാർട്ട്ണറതും ഓണറായിട്ട് ഒരാളോ രണ്ടാളോ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവരുടെ പേരും സിആറിലുണ്ടാവും. അവര് മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഗോസിയിൽ ചിലപ്പോൾ 30,000-40,000 ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് കയറില്ല. നേരെ മറിച്ച് ഈ ഓണർ അല്ലാത്ത, ഇപ്പൊ ഞാൻ കമ്പനിയുടെ ഓണർ, ബിനാമി ഡിക്ലെയർ ചെയ്ത് മാറിയ ആള്, എന്റെ ബ്രദർ ഉണ്ടാവും, അയാൾ ഓണറല്ല, പക്ഷെ അയാൾ മാനേജറായിരിക്കും, അയാളെ സാലറി എക്സ്പെൻസ് ആണ്. ഓണറുടെ സാലറി എക്സ്പെൻസ് ആയിട്ട് എടുക്കില്ല എന്നാണ് സക്കയിൽ നിന്ന് ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ്. അത് വ്യക്തമായിട്ട് സക്കൻ്റെ റൂളിൽ റിട്ടേൺ ഉണ്ട്. അതിൽ സംശയമൊന്നും ഇല്ലാതെ തന്നെയാണ്
3: ശ്രദ്ധിക്കേണ്ട
4: വിഷയമാണ്. കാരണം ചിലർ 20,000 വെച്ചിട്ട് 2-3 ആൾക്കാരെ സാലറി കാണിച്ചിട്ട് 60,000 എല്ലാ കൊല്ലവും നെറ്റ് പ്രോഫിറ്റിലേക്കാണ് മാറുക. ആ എമൗണ്ട് നിങ്ങൾ നെറ്റ് പ്രോഫിറ്റിലേക്കാണ് മാറുക, 20% ടാക്സ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഫോറിൻ കമ്പനി മുഖാന്തരം ചെയ്ത ആളുകൾക്ക് ഈ ഒരു ഇഷ്യൂ ഇല്ല. അവർക്ക് മാനേജേഴ്സിന്റെ സാലറി കാണിക്കുന്നത് അയാൾ ഓണർ ആണെങ്കിലും അയാളുടെ സിസ്റ്റത്തിൽ ഓണർ അയാളുടെ ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനി ആയിരിക്കും, UAE കമ്പനിയാണ്, UAE കമ്പനി ആയിരിക്കും. സോ ആ വ്യക്തിക്ക് അത് എക്സ്പെൻസിൽ കയറ്റാം. ലൈക്ക് എന്റെ കമ്പനി ഫോറിൻ കമ്പനി വെച്ചിട്ട് ചെയ്താ എന്റെ സാലറി എക്സ്പെൻസ് ആണ്, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്.
3: ഈ രണ്ട് മാറ്റം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത്
4: വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം,
3: ബിനാമി ഡിക്ലെയർ ചെയ്ത ഒരു കമ്പനിയും ഒരു ഫോറിൻ 100% ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വന്ന ഒരു കമ്പനി തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, അവർക്ക് ബിനാമി ഡിക്ലെയർ ചെയ്ത കമ്പനിയുടെ മാനേജർ
4: ഓണറായിട്ടുള്ള
3: ഓണറായി കൊടുത്തിട്ടുള്ള ആൾക്ക് സാലറി എക്സ്പെൻസിൽ വരില്ല.
4: അതായത് സാജിയ ലൈസൻസിൽ പേരുള്ള ആള്,
3: ആ വേറൊരാൾക്ക് ലൈസൻസിൽ ആ സാലറി അവർ കൺസിഡർ ചെയ്യില്ല എന്നർത്ഥം.
4: സിആറിൽ പേരുള്ള ആളല്ല, സാജിയ ലൈസൻസിൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം.
3: ഓക്കെ ഓക്കെ, ആ രണ്ടുമൊന്നുണ്ട് സിആർ. അതേ സമയത്ത് 100%, അതായത് ഓൺ കമ്പനി ഇൻവെസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ള ആൾക്ക്, കാരണം അത് സ്വാഭാവികമായിട്ടും അവിടെ
4: കമ്പനിയാണ്
3: ഓണർ, ഇവിടെ ആയിട്ടുള്ള ആ വ്യക്തിക്ക് അത്
4: സാലറി
3: സാലറി കാണിക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ അലവൻസുകളെല്ലാം,
4: അതായത് അലവൻസുകൾ ഏത് രീതിയിലുള്ള അലവൻസ് ആണെങ്കിലും വ്യക്തമായിട്ട് അഗ്രി. ഇപ്പൊ സെയിൽസിൽ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഇപ്പൊ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് അവര് അയാൾ ചെയ്യുന്ന ടേൺ ഓവറിന്റെ 2% കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുമായിട്ടുള്ള കിവേല് ലേബർ കോൺട്രാക്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് മെൻഷൻ ചെയ്യണം.
3: എങ്കിൽ മാത്രമാണ്,
4: എന്നിട്ട് അത് എല്ലാ മാസവും നിങ്ങൾ ലീഗലായിട്ട് നിങ്ങളെ അക്കൗണ്ട്സിൽ ക്ലോസ് ചെയ്യണം.
3: ഓ
4: എന്നാൽ മാത്രമേ അത് എക്സ്പെൻസ്.
5: അത് എല്ലാവർക്കും ബാധകമാണത്,
4: എല്ലാവർക്കും ബാധകമാണത്.
5: ഏത് രീതിയിൽ
4: അത് സൗദിയുടെ കമ്പനി ആണെങ്കിലും ഫോറിനറുടെ കമ്പനി ആണെങ്കിലും ഒക്കെ ബാധകമാണ്.
5: അപ്പോൾ നമ്മുടെ ഒരു വലിയ വിഷയമാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ തുടങ്ങിയിട്ടുള്ള കമ്പനികളുടെ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അത് കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഓഡിറ്റിംഗ് ഫേമുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് അത് ക്ലിയർ ആക്കി തന്നെ മുന്നോട്ട് പോയാർക്കും ഉത്തമം, അല്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ച്
4: ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് തരുന്ന ഓഡിറ്റർ എടുത്ത്, അതായത് ഇപ്പോൾ നാട്ടിലൊക്കെ ഒരു നമ്മളൊരു ഓഡിറ്റിംഗ് കമ്പനിയെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ടാക്സ് വരും, ഇങ്ങനെ ചെയ്താൽ ഇത്ര ടാക്സ് വരും. ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാരും ഏതെങ്കിലും ഒരു അക്കൗണ്ടിംഗ് ഫേമിൽ ചെറുതായിട്ട് ചെയ്ത് വർക്ക് ചെയ്ത് ശീലമുള്ള ആൾക്കാരൊക്കെ ഞാനും ഓഡിറ്ററാന്ന് പറഞ്ഞിട്ട് ഓഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളെടുത്ത് നിങ്ങൾ ഓഡിറ്റിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ളൊരു പണി മാത്രമേ ചെയ്യുള്ളൂ. പിന്നീട് ഫൈന് വരുമ്പം പറയും നിങ്ങൾ തന്നതല്ലേ, വി ഡോണ്ട് നോ എന്ന് പറയും. അതിന് പകരം പഠിച്ച് നിങ്ങൾക്ക് ബിഫോർ സബ്മിറ്റിംഗ് നിങ്ങൾക്ക് ഡീറ്റെയിൽ തരുന്ന ആൾക്കാരത്തെ കൊടുക്കാവൂ.
5: ഇതിൽ തടസ്സം വരുന്നത് എങ്ങനെയാണ്, ഫൈനായിട്ടാണോ വരിക, അല്ല അവരുടെ
4: ബിസിനസ്സിന് തടസ്സം വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ലീഗൽ അല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇൻ ബിറ്റ്വീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ്സിന് തടസ്സം
5: വരുള്ളൂ.
4: പക്ഷെ ഫൈന് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ എമൗണ്ട് ഫൈന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൊല്ലം ഒരാൾക്ക് കിട്ടുന്ന ലാഭം ഫൈനായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് കാര്യമുള്ളത്. അപ്പോൾ ഫൈന് വരാതിരിക്കാൻ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫൈനുകൾ മാക്സിമം കുറക്കണം, ചെയ്യുന്ന ബിസിനസ് മാക്സിമം പ്രോപ്പറായിട്ട് ചെയ്യുക. ബിനാമി സ്വന്തം പേരിലേക്ക് ബിസിനസ് മാറ്റിയിട്ടുണ്ടെങ്കിലും ട്രഡീഷണൽ വേലാണ് പലരും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലർക്കും എക്സ്പെൻസ് ഇപ്പോഴും സാധനം വാങ്ങുന്നതിന് പ്രോപ്പർ ഇൻവോയ്സോ ഇപ്പോഴും ടാക്സ് ഇല്ലാതെ സാധനങ്ങൾ ബില്ലില്ലാതെ വാങ്ങി വെക്കുന്നതോ ബില്ലില്ലാതെ വാങ്ങി വെക്കലൊന്നും ഇനിയുള്ള കാലത്ത് പ്രാക്ടിക്കൽ അല്ല. അപ്പം ഒറ്റവാക്കിൽ നമ്മൾ പറയാറുണ്ട് സാധാരണ, ഇനി നമ്മൾ അങ്ങ് നന്നാവുക, കിട്ടിയതിന് അൽഹംദുലില്ലാ ഇനി നന്നാവുകയാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒറ്റവാക്കിൽ പറയാനുള്ള ആൻസർ. അതേപോലെ തന്നെ മറ്റ് ഫോറിൻ കമ്പനികളുള്ള ആളുകൾക്ക് ഇപ്പോഴും പ്രത്യേകിച്ച് കൺസെഷൻ അല്ലെങ്കിൽ സർവീസ് മേഖല അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗ് മേഖലയിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് പ്രത്യേകം കൊടുക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് പുതിയതായിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗവൺമെന്റ് നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയുടെ പുതിയ വിഷൻ തന്നെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യണം സൗദി അറേബ്യയിൽ എന്നുള്ളതാണ്. വൺ ഓഫ് ദ മേജർ എയിം സൗദി അറേബ്യ ഗവൺമെന്റിന്റെ എക്സ്പോർട്ട് കൂട്ടണം, ഇമ്പോർട്ട് കുറച്ചിട്ട് എക്സ്പോർട്ട് കൂട്ടണം എന്നുള്ളതാണ്. അതിന് എന്താണ് ആദ്യം വേണ്ടത്, ഇവിടെ ഫാക്ടറികൾ വരണം. ഇപ്പോൾ ഫാക്ടറി മേഖലയിലൊക്കെ വിവരം ഐഡിയും നോളജും ഉള്ള ആളുകൾക്ക് സൗദി അറേബ്യയിൽ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഏരിയയാണ്. അതേപോലെ ടൂറിസത്തിൽ ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പം നിയോം പ്രൊജക്ട്, റിയാദിലുള്ള പല പ്രൊജക്ടുകളും അതിൻ്റെ ഒക്കെ നമ്മൾ സാധാരണ പണിയാറുണ്ട്. ഒരാണി വെക്കാനുള്ള ഒരു സാധനം കിട്ടിയാൽ തന്നെ ലൈഫ് സെറ്റായി പോകുന്നത്, അത്രയും വലിയ പ്രൊജക്ടുകൾ വരുന്നത്. ഇപ്പം ജിദ്ദ ഏരിയയിലാണെങ്കിൽ ജിദ്ദയിൽ ഒരുപാട് ബിൽഡിങ്ങൾ ഡിമോളിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഡിമോളിഷ് ചെയ്ത ബിൽഡിങ്ങുകൾക്ക് റീബിൽഡിങ് തുടങ്ങാൻ പോവാണ്. വിത്തിൻ വൺ ഓർ ടു ഇയറിൽ എല്ലാ രീതിയിലും പുതിയ കൺസെഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, എല്ലാ രീതിയിലുള്ള തൊഴിലെടുക്കുന്ന ആളുകൾക്കും ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പോൾ സൗദി അറേബ്യ ദേ ആർ ഗോയിങ് ടു ബിൽഡ് എ ബെസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ആണ് ജിദ്ദ പറഞ്ഞത്. അല്ലാതെ നമ്മുടെ പുതിയ മഷാല്ല MBSന്റെ പുതിയ വിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്നാണ് എവറിഥിങ്. അല്ലാതെ സൗദിയിലെ ബെസ്റ്റ്, GCCയിലെ ബെസ്റ്റ് എന്നല്ല, ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് ഹി ഓൾവേസ് ടാർഗറ്റിംഗ്. അപ്പൊ അതിന്റെ കൂടെ നിന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ആയിട്ട് സൗദി അറേബ്യയിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം, ഹലാലായ രീതിയിൽ തന്നെ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഈ രാജ്യത്ത് ഉണ്ടായിരിക്കെ മറ്റുള്ള ആരെങ്കിലും പറഞ്ഞത് കേട്ട് മണ്ടത്തരങ്ങൾ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക എന്നാണ് ഒരു ആവറേജ് മലയാളിയോട് എൻ്റെ ഒരു അഭ്യർത്ഥന.
5: അതായത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇപ്പം നമ്മുടെ ഇന്ത്യ നാട്ടിനെ അപേക്ഷിച്ചിട്ട് നാട്ടിലിപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലൊക്കെ ഒരു സാമ്പത്തികമായിട്ടുള്ള റിസഷൻ, ഒരു ക്രൈസിസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ എന്താണ് ചെയ്യാൻ പറ്റാന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ച് സൗദി അറേബ്യ ഇപ്പോൾ നല്ലൊരു അവസരമാണ് എന്നാണ് ഇപ്പോൾ.
4: തീർച്ചയായിട്ടും, കാരണം ഞങ്ങൾ മെയിൻലി ചെയ്യുന്നത് പറഞ്ഞാൽ യൂറോപ്യൻ കമ്പനീസിനും ഏഷ്യൻ ചൈനീസ് കമ്പനീസിനുമാണ് ഞങ്ങൾ മെയിൻലി ലൈസൻസ് എടുത്ത് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് വരുന്ന എൻക്വയറീസിൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും യൂറോപ്യനും ഈ സൗത്ത് ചൈന, തായ്ലൻഡ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എൻക്വയറീസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അവിടുത്തെ ഹൈ എൻഡ് കമ്പനികൾ സൗദിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിന് ഞങ്ങളെടുത്ത് വന്ന് മീറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഞങ്ങൾ ആ ഒരു ഏരിയയിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യക്കാര് നമ്മൾ ഒഫ്കോഴ്സ് ഇന്ത്യൻസിനാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ 50% വർക്കും, പക്ഷേ ബാക്കി 50% ഞങ്ങൾ ചെയ്യുന്നത് കൂടുതലും ഈ യൂറോപ്യൻസിനും ഏഷ്യൻസിനുമാണ്.
5: അത് ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ?
4: അവർ മെയിൻലി വരുന്നത് ഈ കൺസെഷൻ റിലേറ്റഡ് മേഖലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്, ഒന്ന്. പിന്നെ ട്രേഡിങ്ങിൽ ഒരു ചെറിയ ശതമാനം ട്രേഡിങ്ങിൽ വരുന്നുണ്ട്, പക്ഷെ കൂടുതലും വരുന്നത് കൺസെഷൻ ആൻഡ് റോബോട്ടിക്സ്, IT, അങ്ങനത്തെ ഒരുപാട് മേഖല. IT നമ്മൾ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്.
5: അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ കഴിവും എല്ലാം വെച്ചുകൊണ്ട് ഏത് മേഖലയാണ് താങ്കൾ
4: ഇന്ത്യക്കാരെ കൈ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എഞ്ചിനീയറിംഗ് ഓർ IT മേഖലയിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
5: എന്തുകൊണ്ട് ഒരു ചോദ്യം വെച്ചാല് എന്തുകൊണ്ട് ആ രീതിയിൽ നമ്മൾ കുറേം കൂടെ ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ അത്തരം രീതിയിൽ ജനങ്ങൾക്ക് എത്തിക്കാൻ ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കും?
4: സൗദി ഗവൺമെന്റ് ഇപ്പം ലാസ്റ്റ് കഴിഞ്ഞ മാസത്തിൽ ഒരു MBS ഇന്ത്യയിൽ വരുന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് അൺഫോർച്ചുനേറ്റ്ലി പുള്ളി ഇന്തോനേഷ്യയിലേക്ക് നേരത്തെ പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് ക്യാൻസലായി. ആ സമയത്ത് ഡൽഹിയിൽ ഗ്രാൻഡ് ഹോട്ടൽ വെച്ചിട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ സൗദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഓതറൈസ്ഡ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിരുന്നു. സൗദി ഗവൺമെന്റ് എല്ലാ രാജ്യത്തും പോയിട്ട് എക്സിബിഷൻ ചെയ്യാണ് എന്താണ് സൗദിയിൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്.
5: തീർച്ചയായിട്ടും നമുക്ക്
4: ആ രീതിയിൽ നമ്മളെ മലയാളികൾ ഇപ്പോഴും സൗദി തീരാൻ പോവാണോ എന്നുള്ള സിറ്റുവേഷനിൽ നടക്കുന്ന ആളുകളുണ്ട്. അതൊരു കൂപമണ്ഡൂകത്തിന്റെ ഇഷ്യൂ ആണ്. നമ്മൾ നിൽക്കുന്ന ചുറ്റുഭാഗത്തുള്ള 4-3 കിലോമീറ്ററിന്റെ അപ്പുറമുള്ള വിവരം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം മാത്രമാണത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വേൾഡ് വൈഡ് തന്നെ ഒരു വലിയ റെസിഷന് ചാൻസ് ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു റെസിഷൻ എന്നുള്ള ഒരു അലയടി തുടങ്ങിക്കഴിഞ്ഞു പല രാജ്യങ്ങളിലും. ഈ ഒരു സാഹചര്യത്തിൽ ലിക്വിഡിറ്റി ഉള്ള, ബാങ്ക് ലോണുകൾ കുറവുള്ള, ക്യാഷ് കൊണ്ട് ബിസിനസ് ചെയ്യുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രിയാണ് സൗദി അറേബ്യ. ആൻഡ് ഗവൺമെന്റിന്റെ കയ്യിൽ അൽഹംദുലില്ലാ നല്ല ഫണ്ട് ഉണ്ട്.
5: ഇവിടെ
4: സർപ്ലസ് ആയിട്ടുള്ള ബഡ്ജറ്റ് ഉള്ള ഒരു രാജ്യമാണ്.
5: ശരിയാണ് വളരെ.
4: അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ലോക രാജ്യങ്ങൾ സൗദിയിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ സൗദി അറേബ്യ മറ്റേത് രാജ്യങ്ങളിലുള്ള ആളെക്കാളും നന്നായി അറിയാവുന്ന നമ്മൾ മലയാളികൾ നമ്മളെ മുന്നിൽ മറ്റൊരാൾ വന്ന് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കാനായിരിക്കും പലരുടെയും യോഗം.
5: നമ്മൾ ആഗ്രഹിക്കുന്നത് താങ്കൾ ആ ഒരു വിഷയത്തിൽ കുറച്ച് ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട്
4: തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തിൽ
5: സമൂഹത്തിൽ ഒരു ആ രീതിയിൽ ഒരു താങ്കളുടെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ
4: തീർച്ചയായിട്ടും ഇടപെടലുണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇതിന് ഫ്രീ കൺസൾട്ടേഷൻ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ അടുത്ത് ലൈസൻസ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഞങ്ങൾ കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെപ്പറ്റി എന്ത് സംശയമുള്ള ആളുകൾക്കും ഞങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങളൊരു ഓപ്പൺ ഫോമാണ്. അതിന് ഞങ്ങൾ ചാർജ് ചെയ്യുന്നില്ല.
5: ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇതിൽ വിട്ടുപോയ ഒരു ചോദ്യം ഇതിലുണ്ടായിരുന്നു എനിക്ക് വെച്ചാല്, ഒന്ന് വിദേശ കമ്പനികൾക്ക് ഉള്ള ഒരു തടസ്സം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാങ്കിങ് നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. അതായത് പ്രത്യേകിച്ച് ലോൺ എന്ന വിഷയത്തിൽ
4: എക്സാക്ട്ലി
5: അത് 51% സൗദി പാർട്ട്ണർ ഉണ്ടെങ്കിലേ അവർ ലോൺ കൊടുക്കുള്ളൂ എന്ന ഒരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു
4: ലോകത്തെ എല്ലാ രാജ്യത്തും ഓൾമോസ്റ്റ് ലോൺ കൊടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ സെയിം ആണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിലാണെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്കും നമ്മളുമായിട്ടുള്ള ഡീലാണ് എന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. ബാങ്കിൽ നമ്മൾ നല്ല ടേണോവറും കാര്യങ്ങളും കാണിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ബാങ്ക് ലോൺ ഈസി ആയിട്ട് തരും. നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ബാങ്കിന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ലോൺ തരും. അല്ലെങ്കിൽ നമ്മൾ കൊളാട്ടൽ സെക്യൂരിറ്റി കൊടുക്കാനുള്ള സാധനം വേണം. ഇതാണ് നോർമലി ലോകത്തെ എല്ലാ രാജ്യത്തും ബാങ്കിന്റെ ഒരു ക്രൈറ്റീരിയ. ഇവിടെ നമ്മൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ലോണ് ഇപ്പം നാട്ടിൽ നിങ്ങളൊരു SSI യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ സർക്കാരിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് 50% സബ്സിഡി കിട്ടാറുണ്ട്. അതൊരു ഇന്ത്യക്കാരനാണെങ്കിലേ കിട്ടുള്ളൂ ഇന്ത്യയിൽ. അതേപോലെ സൗദി ഗവൺമെന്റ് സൗദി പൗരന്മാർക്ക് കൊടുക്കുന്ന ഇളവുകളാണ് ഈ നിക്കാത്തുൽ ബിയ, അതായത് POS പോസ് സെയിൽ മെഷീനിന്റെ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ലോണ്. അതൊരു സൗദി പൗരന് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ബിസിനസ് ലോൺ എന്ന് പറഞ്ഞ സാധനം ബാങ്ക് നിങ്ങളുടെ ഇപ്പം ഫോറിൻ കമ്പനികൾക്ക് ഓൾറെഡി കിട്ടിയ കമ്പനികളുണ്ട്. അതെല്ലാ രാജ്യത്തും ഒരേ റൂളാണ്. ഇപ്പൊ സൗദികൾക്ക് അവർ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന ഈ പോയിന്റ് ഓഫ് സെയിൽ മെഷീനിന്റെ അടിസ്ഥാനത്തിൽ POS മെഷീൻ നുക്കാത്തൽ ബിയ എന്ന് പറഞ്ഞ നമ്മളെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന മെഷീനിൽ വരുന്ന ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ലോണിന്റെ ജാമ്യക്കാരൻ സൗദി ഗവൺമെന്റാ. അത് ഈ നാട്ടിൽ നമ്മളെ നാട്ടിൽ SSI യൂണിറ്റുകൾക്കും മറ്റു യൂണിറ്റുകൾക്കും ഗവൺമെന്റ് ജാമ്യത്തിൽ 50% സബ്സിഡി കൊടുക്കുന്ന പോലെ ഈ നാട്ടിൽ ആളുകൾ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി ഗവൺമെന്റ് കൊടുത്തൊരു സപ്പോർട്ടാ. അവരുടെ ചെറിയ ബിസിനസ് വലുതാക്കാൻ വേണ്ടി അത് മിസ്യൂസ് ചെയ്യാണ് നമ്മളെ ആൾക്കാർ ശരിക്കും ചെയ്തത്. അവർക്ക് കിട്ടുന്ന നമ്മൾ വാങ്ങിയെടുക്കാണ് ശരിക്കും.
5: അറിയുന്ന ഒരു കമ്പനിയുണ്ട്, ഓൾമോസ്റ്റ് 100 മില്യന്റെ ബിസിനസിന്റെ മുകളിൽ അവർ ബിസിനസ് ചെയ്തു. ബാങ്ക് തന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു, നിങ്ങൾക്ക് സൗകര്യമുണ്ടല്ലോ, പക്ഷേ അതിന്റെ ഡീറ്റെയിലേക്ക് പോയപ്പോഴാണ് പറയുന്നത് ഇല്ല, നിങ്ങൾ 100% കമ്പനിയാണ്, നിങ്ങൾക്ക് ആ ലോൺ കിട്ടാൻ.
4: കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 51%ന്റെ മേലെ സൗദി പൗരൻ ഉണ്ടെങ്കിൽ അവർക്ക് ജാമ്യം, അതായത് മറ്റ് ഡോക്യുമെന്റ് വേണ്ട, അല്ലാതെ ലോണ് തരില്ല എന്നല്ല അതിന്റെ അർത്ഥം. കൊളാട്ടിലും മറ്റു ഡോക്യുമെന്റും കാര്യങ്ങളൊന്നും വേണ്ട. ഈ സൗദി പൗരന് ഗവൺമെന്റ് കൊടുത്ത ആനുകൂല്യത്തിന്റെ പുറത്ത് അയാൾക്ക് ആ ലോൺ അവൈൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാതെ ലോണ് തരാത്ത ഇഷ്യൂല്ല. അപ്പൊ മറ്റു രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ ലോൺ തന്നെ കിട്ടുന്നില്ല. എന്തെങ്കിലും ഡോക്യുമെന്റോ പെഡ്ജ് ചെയ്യാതെ ലോൺ കിട്ടൂല. ഇത് ദുബായിലൊക്കെ മുമ്പ് കൊടുത്തിരുന്നു, ഇപ്പൊ കൊടുക്കുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഡോക്യുമെന്റോ കാര്യമോ പ്ലഡ്ജ് ചെയ്യാതെ ലോണ് കൊടുക്കുന്ന ഒരു രാജ്യമില്ല.
5: ലോണ് ലഭിക്കാൻ സാധ്യത ഉണ്ട്.
4: നമ്മുടെ ഡോക്യുമെന്റും നമ്മളെ കാര്യങ്ങളും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ലോണ് ലഭിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഈ ഫോറിൻ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് സ്വന്തമായിട്ട് സ്ഥാപനം നടത്താനുള്ള ബിൽഡിങ് സ്വന്തം പേരിൽ വാങ്ങാം, നിങ്ങൾ അക്കോമഡേഷൻ സ്വന്തം പേരിൽ വാങ്ങാം. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം താമസിക്കാനുള്ള ഒരു ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ് 10,000 riyalinte മേലെ സാലറി ഉള്ള ആർക്കും
5: വാങ്ങാൻ,
4: അയാളൊരു എംപ്ലോയി ആയിക്കോട്ടെ, സ്വന്തം പേരിൽ വാങ്ങിക്കാൻ പറ്റും. അയാളുടെ പാസ്പോർട്ടിൽ അത് രജിസ്റ്റേർഡ് ആയിരിക്കും. അയാൾക്ക് അയാൾ ഈ നാട്ടിൽ വിസയിൽ ഇല്ലെങ്കിലും അയാൾക്ക് അത് വിൽക്കാനും മറ്റൊരാൾക്ക് വക്കാല കൊടുക്കാനൊക്കെ പറ്റും. അതിനേക്കാളും വലിയൊരു സാധനം പറയേണ്ടതെന്നുണ്ടെങ്കിൽ, സൗദിയിൽ പെണ്ണുങ്ങൾക്ക് ഏത് ജോലിയിലും വർക്ക് ചെയ്യാം, ഏത് ബിസിനസ്സും സ്വന്തമായിട്ട് തുടങ്ങാം. ഇപ്പം നിങ്ങളെ ഭാര്യയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ഫാമിലി വിസയിൽ നിന്ന് എംപ്ലോയ്മെന്റ് വിസയിലേക്ക് മാറ്റിയിട്ട് അവർക്ക് സ്വന്തം പേരിൽ ബിസിനസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി സൗദി അറേബ്യയിൽ ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഏത് ജോലിയും നിങ്ങളൊരു വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മെയിൽ നിന്നുള്ളടത്ത് ഫീമെയിൽ നിന്നുള്ള കോളം ടിക്ക് ചെയ്താൽ മാത്രം മതി. സെയിം പ്രയോറിറ്റി, സെയിം പ്രിഫറൻസ്. ഗവൺമെന്റ് നല്ല രീതിയിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റിയ, സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റിയ രാജ്യം മറ്റുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്ത ഒരു യൂറോപ്യൻ ടീം പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു സ്ത്രീകൾക്ക് വിസിറ്റ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ലേഡീസ് ടോയ്ലറ്റ് പോലും ചിലപ്പം പ്രോപ്പറായിട്ട് ഉണ്ടാവാറില്ല എന്നാണ് ഒരു യൂറോപ്യൻ ടീം എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞത്. നമ്മൾ ഈ ടോയ്ലറ്റിൻ്റെ മുന്നിൽ ലേഡീസിൻ്റെ ടോയ്ലറ്റ് യൂസ് ചെയ്തെന്ന് സ്ട്രിക്ട്ലി ആണുങ്ങളെടുത്ത് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞ സാധനം താങ്ക് യു ഫോർ യുവർ സിസ്റ്റം എന്നാണ് പറഞ്ഞത്. പിന്നെ സൗദി ഇപ്പം ഈ ഓൺ അറൈവൽ വിസ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തോടുകൂടി സൗദിയിൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. ഹോട്ടൽ മേഖലയ്ക്ക് അത് ഭയങ്കര ഉത്തേജനമായിരിക്കും, റെസ്റ്റോറൻറ്റുകൾക്ക് ഉത്തേജനമായിരിക്കും, ഈ മറ്റ് ടൂറിസം ട്രാവൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് മാർഗങ്ങളുണ്ട്. വി നീഡ് ടു ഡിസൈഡ് വേർ വി നീഡ് ടു ഗോ.
5: അപ്പോൾ നമ്മൾ എന്തായാലും വലിയ രണ്ട് ഭാഗം നമ്മളിപ്പോൾ കവർ ചെയ്തു. ഒന്ന്, ഓഡിറ്റ് പരമായിട്ടുള്ള ഈ കമ്പനികൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. രണ്ട്, ഇപ്പോഴും ഈ ബിസിനസ് അവസരങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ അടുത്തറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സാധാരണ സി ആർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതിൽ നമ്മുടെ വിദേശികളുടെ പേര് കയറ്റാൻ പറ്റും എന്ന ഒരു ഇത്, അത് യാഥാർത്ഥ്യമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അത് ദോഷമാണോ എന്നും കൂടെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക്.
4: അത് ഒരു വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു മേഖലയാണ്. കാരണം ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് സി ആർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എസ്റ്റാബ്ലിഷ്മെന്റ്, മോസസ് ഓഫ് ഫർദിയ. ഈ മോസസ് ഓഫ് ഫർദിയ എന്ന് പറഞ്ഞത് ഒരു സൗദിക്ക് സ്വന്തം പേരിൽ ബിസിനസ് നടത്താൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ചെറിയ നമ്മുടെ നാട്ടിലെ പ്രോപ്പറേറ്റർഷിപ്പ് കമ്പനി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള ഒരു സാധനമാണ്. അതിലേക്ക് ഒരു ഫോറിനറെ മാനേജറായിട്ട് ആഡ് ചെയ്യാം, മുദീർ മോസസ് എന്നിട്ട് ആഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൗദിയിലെ നിയമപ്രകാരം നിങ്ങൾക്ക് ഒരു മാനേജറിയൽ പോസ്റ്റ് എടുക്കാനുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം. ഈ സൗദി ഈ സ്ഥാപനം നടത്താൻ നിങ്ങളെ മാനേജർ ഒരു എംപ്ലോയി ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്തത്. അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു സ്റ്റേക്കോ പാർട്ട്ണർഷിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അത് നിങ്ങൾ ശരിക്കും ആ കമ്പനിയുടെ എംപ്ലോയി ആണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. നിങ്ങളുടെ സ്ഥാപനമാണെങ്കിൽ അത് ചെയ്യരുത്. നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവുക. കാരണം ഇത്തരം മാനേജറായിട്ടിരിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ലിസ്റ്റ് എന്തായാലും ബിനാമി ചെക്കിങ്ങിന്റെ ടീമിന്റെ ശ്രദ്ധയിൽ ആദ്യം വരുന്ന സാധനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്.
5: വിസിബിൾ ആയിരിക്കും അർത്ഥം.
4: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇവിടുത്തെ ചെക്കിംഗ് സിസ്റ്റം. അത് ഫസ്റ്റ് പ്രയോറിറ്റി ചെക്കിംഗ് ലിസ്റ്റിലേക്ക് വരുന്നുള്ളത് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ തന്നെ വ്യക്തമായിട്ട് നമ്മളടുത്ത് പറഞ്ഞതാ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിന് ഒരു മോസസിൽ ഒരു ഫോറിനറെ മാനേജറാക്കി വെച്ചിട്ട് 20,000 അല്ലെങ്കിൽ 30,000 ശമ്പളം കൊടുക്കണം? വൈ? ഒബ്വിയസ്ലി അതിനൊരു ന്യായം ഉണ്ടാവണമെങ്കിൽ അയാൾ ആ അത്രയും ഡിഗ്രി എലിജിബിലിറ്റി ഉള്ള ആളായിരിക്കണം, അയാളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ഉണ്ടായിരിക്കണം. മാത്രമല്ല, ആ വ്യക്തി അത്രയും ബിസിനസ് ആ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരിക്കണം. ഇപ്പോൾ മിക്ക മാനേജറായ ഞാൻ എനിക്കറിയാവുന്ന കുറേ ആളുകൾ ഇങ്ങനെ മാനേജർ ആയതുണ്ട്. അവർക്ക് എന്ന് പറഞ്ഞാൽ വെറും പേര് വെച്ചിട്ട് അവർ ആ ബിസിനസ്സുമായിട്ട് ഇത്രയും ഇൻവോൾവ്മെൻറ്റും കാര്യമൊന്നുമില്ല. ആക്ച്വലി അത് അവരുടെ ബിസിനസ് ആയതുകൊണ്ട് അവർ മാനേജറായിട്ട് പേര് ആഡ് ചെയ്യുക മാത്രമേ ചെയ്തു. അത് മണ്ടത്തരമാണ്. ബിനാമി ചെക്കിങ്ങിലേക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരാനുള്ള ഒരു ചാൻസ്, ഒരു വാതിൽ നമ്മളായിട്ട് തുറന്നു കൊടുക്കുക. അത് പല ഏജന്റുമാരും നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തിയിട്ട് ചെയ്ത് അവരുടെ വ്യക്തിപരമായ ചെറിയ പൈസ ലാഭത്തിന് മാത്രം വേണ്ടി ചെയ്യിക്കുന്ന ഒരു
5: സാധനമാണ്.
4: അല്ലാതെ അതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്.
5: നമ്മുടെ സമയപരിധി ഇവിടെ കഴിയുകയാണ്. ഇത് വലിയ ഒരു വിഷയമാണിത്. ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് സംശയങ്ങൾ, പ്രത്യേകിച്ചും ഇവിടെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം, സംശയങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുക എന്നുള്ളത് ഇത്തരം ഒന്ന് രണ്ട് എപ്പിസോഡിൽ കൂടി കഴിയുന്നതല്ല. തീർച്ചയായും നിങ്ങൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാം. നജീബ് മുസ്ലിയാർ സാഹിബ്, അദ്ദേഹത്തിന് പീസ് റേഡിയോയുടെ പേരിലും വ്യക്തിപരമായും നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പീസ് റേഡിയോ ശ്രോതാക്കളോട് പറയാനുള്ളത് ഒന്നും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.
4: ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച്, ഇത്തരം സംരംഭങ്ങളിൽ ഭാഗവാക്കാക്കാൻ എനിക്ക് അവസരം തന്ന പീസ് റേഡിയോക്കും അതിൻ്റെ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് ജനറൽ ഈ വിഷയത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും ഏതൊരു വ്യക്തിക്കും, പ്രത്യേകിച്ച് നമ്മളെ മലയാളികൾക്ക്, ഏത് സമയത്തും എൻ്റെ ഓഫീസിലേക്ക് ഫ്രീ ആയിട്ട് കടന്നു വരാമെന്നുള്ളൊരു ഓഫറും കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കും. അതിന് നമ്മൾ ഒരു ചാർജും ചെയ്യില്ല. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാൻ, നിങ്ങൾ മറ്റൊരാളെടുത്തു നിന്ന് ലൈസൻസ് എടുത്തെന്നുള്ള കാര്യം കൊണ്ട് എന്നെ വിളിക്കാൻ മടിക്കേണ്ട ഒരു ആവശ്യമില്ല. വി ആർ ഫ്രീ ഫോർ ദാറ്റ്. നമ്മൾ ഓരോ ഓഫീസിലും ഓരോ എംപ്ലോയിനെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കാൻ മാത്രമായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. സംശയം ചോദിക്കാൻ ഒരു മടി ആരും വിചാരിക്കരുത്.
6: ഒരനുഭവത്തിലേക്ക് നമുക്ക് പോകാം.
7: അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ കഴിഞ്ഞൊരാഴ്ചയിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഉച്ചക്ക് ചോറിന് വിടുമല്ലോ കുട്ടികളെ. അപ്പോൾ ചോറിന് വാങ്ങാൻ വേണ്ടി കുട്ടികളിങ്ങനെ വരി നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ലൈനിലുള്ള ഭക്ഷണം ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് അവർ തൊട്ടടുത്ത വരിയിലേക്ക് പോകും. പക്ഷെ അങ്ങനെ ഒന്നായിട്ട് ഇങ്ങോട്ട് തിരക്കി വന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള മറ്റൊരു അധ്യാപകൻ എന്ത് ചെയ്തു, എന്തായാലും ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ അടുത്തേക്ക് തിരക്കി വന്നു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രയാസമാവുമല്ലോ. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ ഈ തോള ഇവിടെ ഈ ഷോൾഡറിനൊന്നിങ്ങനെ കൊട്ടിയിട്ട് തിരക്ക് വരലടാ എന്ന് പറഞ്ഞു. ആ ഒരൊറ്റ വിഷയത്തിൽ പിന്നെ വൈകുന്നേരം കുട്ടി വീട്ടിൽ ചെന്നിട്ട് വിഷയങ്ങൾ പറഞ്ഞെന്ത്, ഭക്ഷണത്തിന് വേണ്ടി ചെന്നപ്പോൾ എൻ്റെ പുറത്തേക്ക് സാറടിച്ചു, എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടീൻ്റെ രക്ഷിതാവ് അതായത് ഉപ്പ അച്ഛന് ആ കുട്ടി അയാൾ കുറച്ച് സംസാരിക്കാൻ ഒരു കൂടുതൽ സംസാരിക്കാത്തൊരാളാണ്. പക്ഷെ ഇയാളെ അനിയനുണ്ട്, അയാൾ സൗദിയിലാണ്. അപ്പോൾ വിഷയം അവിടെ എത്തി. മൂപ്പരിത് കണ്ടിട്ടില്ല, അറിഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് എൻ്റെ ഫീലൊന്നും മൂപ്പരിക്ക് അറിയില്ല. പക്ഷെ മൂപ്പര് മാഷിക്ക് എന്ത് ചെയ്ത് കുറേ വിളിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് മാഷ് എന്തോ ഒരു തിരക്കിലോ കാര്യങ്ങളോ എന്തോ ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇയാൾ വോയിസ് കിട്ടുകയാണ്. അപ്പോൾ വോയിസിൽ പറയണതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ ആരാ അറിയില്ല, നിങ്ങൾ ഭക്ഷണത്തിന് വന്നിട്ട് കുട്ടികളെ അങ്ങനെ ചെയ്യണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ കുട്ടീനോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നോ എന്താണ് സംഭവം ഉണ്ടായത് എന്നുള്ളത്. ഞാൻ ഓർക്കുന്ന പോലുമില്ല അങ്ങനെ ഒന്ന് തച്ചു എന്നുള്ളത്. കാരണം ആ ഒരു തിരക്കിൽ വന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ആ നിലയ്ക്ക് ഞാൻ ഇതാക്കിയിട്ടുള്ളൂ, അല്ലാതെ തല്ലാൻ വേണ്ടിയിട്ടോ അവനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാഷ് വോയിസ് ഇട്ടു. അപ്പോൾ അപ്പത്തിന് ഞാൻ നാട്ടിൽ ഇത്ര കാലം ഡ്രൈവറായിരുന്നു ഞാൻ, നിങ്ങളെ സ്കൂളൊക്കെ എനിക്ക് അത്രയും അറിയാം. അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കാൻ അറിയും, ഈ കുട്ടികൾ നമ്മൾ ഓവർ കെയർ ചെയ്തിട്ട് ചില വിഷയങ്ങളിലൊക്കെ അവരെ ഭാഗത്ത് മാത്രം അവരെ ഭാഗം മാത്രം കേൾക്കാനും അതല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചു എന്ന് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പ്രതികരിക്കാനുള്ള ഒരു ക്ഷമ ആളുകൾക്കില്ല. എന്നാൽ അവരെന്നെ പറയും ചെയ്യും, എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അധ്യാപകർ വേണ്ട പോലെ നോക്കായിട്ടാണ് ഇടപെടായിട്ടാണെന്ന് പറയും ചെയ്യും. ഇവിടെ നിസാരമായൊരു വിഷയമാണ്, പക്ഷേ പലപ്പോഴും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടം വേണമല്ലോ, സപ്പോർട്ടില്ലാത്തൊരവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് രക്ഷിതാക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് അല്ലേ?
6: അതെ അതെ. മാത്രമല്ല ഇപ്പം നമ്മളെ ഒരു ഭാഗത്ത് ഓവർ കെയറിങ്ങും ഒരു ഭാഗത്ത് തീരെ ശ്രദ്ധയില്ലാതെ പോകുന്നു. ശരിക്കും അതിൻ്റെ ഒരു ഒരു മധ്യമ നിലപാടിലാണ് വേണ്ടത്. ഇപ്പം നമ്മൾ നമ്മുടെ മക്കളാണ്, അവരുടെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും നമ്മൾ തന്നെയാണ് കൂടെ നിൽക്കേണ്ടത്. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. പക്ഷേ നമ്മൾ ഏത് സന്ദർഭത്തെയും പിന്നെ അതിനെ നമ്മൾ പിന്നെ പരിഗണിക്കുന്നത് ശരിക്ക് നീതിയോടെ ആയിരിക്കണം. അതിൻ്റെ അവസ്ഥകളും അല്ലേ, അങ്ങനെ തന്നെയല്ലേ? ഇപ്പം നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു അധ്യാപകൻ ഒരിക്കൽ പോലും ഒരു ശിക്ഷ എന്നുള്ള നിലക്കല്ല, ഒരു ക്രമീകരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഇത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ എന്തൊരു വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോഴും അതിന് അതിൻ്റേതായിട്ടുള്ള അവസ്ഥകളും പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ശരിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചറിഞ്ഞ് ഇപ്പം നമുക്ക് അധ്യാപകനോട് തന്നെ ചോദിക്കാം, ഇങ്ങനെ ഒരു വിഷയം കുട്ടി പറയുന്നുണ്ട്, മാഷ അങ്ങനെ ചെയ്യില്ല എന്നറിയ, എന്നാലും ഒരു കൗതുകം കണ്ട് എന്തേ സംഭവിച്ചത് അല്ലേ? നമ്മൾ ഡീല് ചെയ്യുന്ന സമയത്ത് അല്ലേ എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയ്ക്ക് എന്തൊരു വിഷയങ്ങളെ നമ്മൾ നേരിടുമ്പോഴും അതിനെന്തു വേണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ചോദിച്ചറിഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ കുട്ടിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ അത് അധ്യാപകനെ ബോധ്യപ്പെടുത്താം, നിങ്ങൾ അപ്പൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു, അത് കുട്ടിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും അധ്യാപകൻ, എന്ത് ചെയ്യും വീണ്ടും അത് ശ്രദ്ധിക്കും വേറെ അവസരങ്ങളിൽ വരുന്ന സമയത്ത്. ഇനി അതല്ല കുട്ടിയുടെ ഭാഗത്താണെങ്കിലോ, അത് ഞാനിങ്ങനെ കേട്ടപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ തോന്നി, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹരിച്ച് പോകണം എന്നുള്ള നിലക്ക്. അപ്പോൾ എന്നും ആ ഒരു ബഹുമാനം അധ്യാപകൻ്റെ മനസ്സിലും നേരെ തിരിച്ചു. അപ്പോൾ കുട്ടികൾക്കും അതിൽ നിന്നൊരു പാഠം, എൻ്റെ ഉപ്പ എന്ത് പോയി പറഞ്ഞാലും അതിനെക്കുറിച്ച് കുടുംബത്തിൽ പോയി പറഞ്ഞാൽ അത് വ്യക്തമായിട്ടുള്ള അന്വേഷണം വരും, അതേത് ഭാഗത്താണ് ശരി എന്നുള്ളത് അവരന്വേഷിക്കും, ശരിയുടെ പക്ഷത്താണ് അവർ നിൽക്കുക എന്നുള്ള ഒരു നല്ലൊരു സന്ദേശം നമ്മുടെ മക്കൾക്ക് കുടുംബത്തിന് പകർന്നു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.

0: മുമ്പിലുള്ള മത്സ്യം ചൂണ്ടയിൽ കുടുങ്ങി പിടഞ്ഞ് പിടഞ്ഞ് അപ്രത്യക്ഷമാകുന്നത് കണ്ടാലും അടുത്ത ചൂണ്ടയിൽ കടിച്ചു തൂങ്ങാൻ പിറകിലുള്ള മത്സ്യങ്ങൾ മത്സരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ചില മനുഷ്യരുമുണ്ട്. മെസഞ്ചറിൽ ഹായ് എന്ന രണ്ടക്ഷരത്തിൽ തുടങ്ങുന്ന പല സൗഹൃദങ്ങളും കുറഞ്ഞ വാക്കുകളും കാലവും കൊണ്ട് പിരിയാൻ കഴിയാത്ത ബന്ധങ്ങളായി മാറുന്നതും ശരിയായ ഊരും പേരും തമ്മിലറിയില്ലെങ്കിലും ഒന്ന് നേരിൽ കാണണമെന്ന് പറയുമ്പോഴേക്ക് മക്കളെയും എന്നും കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങിപ്പോകുന്നതും അവസാനം പ്രൊഫൈൽ പിക്ചറിൽ കണ്ട സുന്ദരനെയും സുന്ദരിയെയുമല്ല നേരിൽ കാണുന്നതെന്ന് അറിയുമ്പോഴേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത ട്രാപ്പിലകപ്പെട്ടു പോകുന്നതും അയാൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടുതന്നെ ഭാര്യയും മക്കളുമൊക്കെയായി സമാധാനത്തോടെ ജീവിക്കുന്ന അയാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെയൊന്നും പോകാൻ പാടില്ലായിരുന്നു. എന്നിട്ടും അതാരാണെന്നും എന്താണെന്നും അറിയാൻ അയാൾക്ക് വെറുതെ ഒരു ക്യൂരിയോസിറ്റി.
1: ഒരു പലപ്പോഴും നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്.
2: ഒരു ട്രാപ്പ് പോലെ അല്ലേ?
1: ഈ ഇൻസ്റ്റയിലാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ, ഇൻസ്റ്റാഗ്രാം. പക്ഷേ ഇന്ന് ഇന്നത്തെ യുവത്വം അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൂടുതലും അതിലാണ്. നമ്മളൊക്കെ നമ്മൾ കുറച്ച് മുതിർന്ന ആളുകൾ നമുക്ക് ആ ഇൻസ്റ്റയോട് അത്ര താല്പര്യം ഇല്ല എങ്കിലും കുട്ടികളൊക്കെ അതിൽ തന്നെയാണ്. അപ്പൊ അതിലെ ഫ്രണ്ട്സുകള്
2: നമുക്കറിയാത്ത കുറേ ലോകങ്ങൾ അതിൽ അവർ അല്ലേ സൃഷ്ടിച്ചെടുക്കുന്നു.
1: അപ്പൊ അതിൽ പരിചയപ്പെടുന്ന ചില പരിചയങ്ങൾ അതാരാണെന്ന് അറിയില്ല.
2: സാധാരണ വഴിവക്കിലും ബസ്സിന്റെ യാത്രയിലും അതേപോലെ തന്നെ ഓഫീസ് മീറ്റിങ്ങുകളിലൊക്കെ ഉള്ള പരിചയങ്ങൾ ഇന്ന് തീർത്തും ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ കൂട്ടുകാര് അവരുടെ ബന്ധങ്ങള് ഒക്കെ ഇൻസ്റ്റാ
1: ഫേസ്ബുക്ക് അങ്ങനത്തെ ചില സൗഹൃദ വലയങ്ങളിൽ അകപ്പെട്ടു പോയത്.
2: അതെ അതെ.
1: ആ സൗഹൃദ വലയങ്ങളിൽ ചാറ്റ് ചെയ്ത് സംസാരിച്ച് ആ ചാറ്റുകള് അതിരി കടന്ന് അവർക്കിടയിലുള്ള സൗഹൃദം വളർന്ന് അത് മറ്റൊരു തലത്തിലേക്ക് എത്തി പിന്നെ ഒക്കെ വലിച്ചെറിഞ്ഞ്
2: തീർച്ചയായും
1: കുടുംബത്തെ,
2: അതായത് ഒരു ഹായ് വിടുന്ന ആളുടെ മനസ്സ് എന്താണ് എന്ന് ഇപ്പുറത്തെ സ്ക്രീനിന്റെ അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നില്ലല്ലോ. എന്റെ അപ്പുറത്തുള്ള നേരെ മറിച്ച് നമ്മൾ കണ്ട് സംസാരിച്ച് നമ്മൾ യാത്രയിൽ ഒരാളെ പരിചയപ്പെടുന്നത് പോലെയല്ല.
1: കണ്ട് സംസാരിക്കുമ്പോ പോലും ചിലപ്പോ നമുക്കത് കിട്ടൂല ഇയാളെ മനസ്സ് കിട്ടൂല.
2: അതെ അതെ അതെ.
1: കാണുന്നില്ല എന്നുള്ളത്
2: അതെ അതെ
1: അത്ര വലിയ ഒരു ആഘാതം ഉണ്ടാക്കുന്നത്.
2: അതെ അതെ.
1: അങ്ങനത്തെ ഒരുപാട് വാർത്തകള് സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
2: നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
3: അപ്പോ ജനക്ഷേമമൊക്കെ കേട്ടിരിക്കുന്ന സമയത്ത് ഇനി കുറച്ച് കുടുംബകാര്യങ്ങളായാലോ എന്നൊരു ചിന്ത ഉണ്ടാവുമ്പോഴാണ് സ്നേഹക്കൂട് മുന്നിൽ വന്ന് നിൽക്കുന്നത്. സ്നേഹക്കൂട് കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി സ്നേഹക്കൂട് എന്ന് കേൾക്കുമ്പോൾ കൂടെ ചേർത്ത് വായിക്കുന്ന വാക്കായിട്ടത് മാറിയിരിക്കുകയാണ്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ആരാ?
4: ഇന്നത്തെ സ്നേഹക്കൂടിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി.
3: അപ്പോൾ സ്നേഹക്കൂടിൽ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടുവരാം. ശേഷം റേഡിയോ വൈബ്സിൻ്റെ അറ്റവസാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. ഇൻഷാല്ലാ സ്നേഹക്കൂട് കേൾക്കാം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് മൊഡ്യൂൾ 2 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വമുള്ള സ്വാഗതം ആശംസിക്കുകയാണ്. ഇപ്പോൾ ഈ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ആദരണീയനായ ഹാരിസ് ബിൻ സലീം ചേരുന്നു. കഴിഞ്ഞ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ ഏറ്റവും നല്ല ഫീഡ്ബാക്കുകൾ ഇപ്പോഴും അൽഹംദുലില്ലാ നമുക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ടീം റേഡിയോയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ നമ്മുടെ പ്രേരകവും നമ്മുടെ ആവേശവും എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ചർച്ചയ്ക്കിടയിൽ 100 ചോദ്യങ്ങൾ ശ്രോതാക്കൾ ഉന്നയിച്ചിരുന്നു. പ്രശ്നരഹിതമായ ഒരു വീടും ഉണ്ടാവുകയില്ല എന്ന് തന്നെ ഒരു വാചകത്തിൽ നമുക്ക് പറയാം. അതിൻ്റെ അളവിലും തോതിലും വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ സഹിക്കാവുന്ന പ്രശ്നങ്ങൾ, ക്ഷമിക്കാവുന്ന പ്രശ്നങ്ങൾ, അത് ആരോടും പങ്കുവെക്കേണ്ടതില്ല. നമുക്ക് അപകടം വരുത്തുന്ന കാര്യങ്ങൾ, നമ്മുടെ ബന്ധങ്ങളെ തകർക്കുന്ന കാര്യങ്ങൾ അതുണ്ടെങ്കിൽ അത് ഏറ്റവും പക്വമായി കൈകാര്യം ചെയ്യുന്ന ആളോട് മാത്രം പറയുക. നമ്മളെ ഏറ്റവും പക്വമായി ഉപദേശിക്കാവുന്ന ആളോട് മാത്രം അത് പങ്കുവെക്കുക എന്ന ഒരു ആശയമാണ് ഇവിടെ നമുക്ക് മൗലവിയുടെ ഉത്തരത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇനി ഞാൻ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. ഒരു കൂട്ടുകാരിയുടെ അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. കൂട്ടുകാരി ഭർത്താവിൻ്റെ സംശയരോഗം കൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇത്തരം ഒരു ഭർത്താവിന് എനിക്ക് കിട്ടിയാലോ, ഞാൻ എന്ത് ചെയ്യും, അവളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്കാകെ പേടിയാകുന്നു എന്നൊരു തലത്തിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇത്തരം ആളുകളെ കിട്ടിയ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യും എന്നതടക്കമുള്ള മേഖലകൾ ചെറിയ രീതിയിൽ വരണമെന്ന് തോന്നുന്നു. ആ ഒരു ഉത്തരത്തിലേക്കാണ് ഇനി പോകേണ്ടത്.
6: ഞാനിതിൽ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് വിവാഹിതരായ പെൺകുട്ടികളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും കഴിയുന്നു നിങ്ങൾ പുറത്തുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ പുറത്തുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ അവരുടെ മനസ്സിൽ അതങ്ങനെ കിടക്കും. പിന്നെന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് പോയിട്ടുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ വീടിനെക്കുറിച്ച്, നിങ്ങളുടെ ഭർത്തൃ വീടിനെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ചൊക്കെ ഉള്ള ചില മോശമായ ധാരണകൾ മറ്റുള്ളവരുടെ മനസ്സിൽ വരും. മാത്രവുമല്ല, നിങ്ങൾ കാണുമ്പോഴൊക്കെ അവരൊരു സഹതാപത്തോടുകൂടിയും ഒരു വിഷമത്തോടുകൂടിയും അവർ നോക്കും. അതുമല്ല, നിങ്ങളുടെ വിഷമങ്ങൾ അവരവരുടെ വീടുകളിൽ പറയും, അത് പുറത്ത് പല രംഗങ്ങളിലേക്കും അത് എത്തുന്നൊരവസ്ഥയുണ്ടാകും. നമ്മുടെ സ്വകാര്യതകളെ, നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലെ പ്രശ്നങ്ങളെ എല്ലാം നമ്മളിൽ ഒതുക്കുകയാണ് നല്ലത്. പലപ്പോഴും നമ്മളത് ഷെയർ ചെയ്യുന്നത് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ രക്ഷിതാക്കളോടാണ് പറയേണ്ടത്, പുറത്ത് നിങ്ങൾ പറയാതിരിക്കുക. പിന്നെ ഈ ചോദിച്ച പ്രശ്നത്തിൻ്റെ കാര്യം ഞാൻ പറയാം. ഈ സംശയരോഗം എന്നൊക്കെ ഉള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ അത് വളരെ അപൂർവം ആളുകളിൽ കാണുന്നൊരു സംഭവമാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ഈ സംശയരോഗത്തിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് കാണുന്നത്. അത് കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ മാറാവുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന്, സംശയരോഗത്തിന് കാരണം പലപ്പോഴും ഈ സംശയം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ പൂർവ്വ ജീവിത കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ എന്തായിരിക്കും, ഇത്തരത്തിലുള്ള ചില അവിഹിതമായ ബന്ധങ്ങളോ കാര്യങ്ങളോ കണക്ഷനുകളോ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പ്രേമവും അഫിയറൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇതേ പ്രായത്തിലുള്ള പല പെൺകുട്ടികളോടും ഞാൻ മുമ്പ് ചാറ്റ് ചെയ്യുകയും ബന്ധപ്പെടുകയും ചെയ്തതുകൊണ്ട് അതേ പ്രായവും സൗന്ദര്യമൊക്കെയുള്ള ഇവൾക്കും അങ്ങനെ ചില കണക്ഷനുകൾ ഉണ്ടായിക്കൂടെ എന്നതിൽ നിന്നാണ് ഒന്ന് സംശയരോഗം വരാനുള്ളൊരു കാരണം. പിന്നെ രണ്ടാമത്തൊരു കാരണം എന്താ വെച്ചാൽ മാനസിക രോഗമാണ്. കാരണം നമ്മുടെ കാര്യം, നമ്മൾ ഓരോ കാര്യങ്ങൾ എന്താണ് ഇല്ലെന്ന് നമ്മുടെ മനസ്സ് തരുന്നൊരു ഉറപ്പാണ്. ആ മനസ്സ് തരുന്ന ഉറപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും സംശയമായിരിക്കും. അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മൂന്നാമത്തൊരു കാര്യം നമ്മുടെ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംശയിക്കുമ്പോൾ അവളിങ്ങനെ പുറത്ത് പോവുക, അവർക്ക് എപ്പോഴും ആൺകുട്ടികളുടെ വാട്സപ്പിൽ അവളുണ്ട്, അവളുടെ ക്ലാസ്മേറ്റ്സ് അവർക്ക് മെസ്സേജ് അയക്കുന്നു, പിന്നെ അവൾ എന്താണ് വളരെ ഒരു അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് ചെയ്തൊരു വേഷത്തിലാണ് പോകുന്നത്. പൊതുവെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവൾക്കൊരു അച്ചടക്കമില്ല, ഇസ്ലാമിൻ്റെ പെരുമാറ്റ മര്യാദകൾ അവൾ പാലിക്കുന്നില്ല. ഇങ്ങനെ ഒരു പിന്നെ അന്യരോട് ഇടപെടുന്നിടത്തൊക്കെ ഒരു വളരെയധികം ഫ്രീഡം ഉപയോഗിക്കുന്ന ആളുകളാകുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവരുടെ ജീവിത പെരുമാറ്റ വേഷവിധാനങ്ങളൊക്കെ കാണുമ്പോൾ എന്തോ ഇവർക്ക് ചില പരിപാടികളുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ച് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളൊരു നല്ല സൂക്ഷ്മതയും ദീനീ ചിട്ടയും നമ്മൾ നല്ലൊരു വിശ്വസ്തമായ രൂപത്തിൽ പെരുമാറുകയും ചെയ്താൽ നമുക്ക് വെല്ലുവിളിക്കാമല്ലോ. എൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാം, നിങ്ങൾ തെളിവ് തരൂ എന്ന് ചോദിക്കാൻ മാത്രമുള്ള മാനസിക ഉറപ്പോടുകൂടെ നമ്മൾ ജീവിച്ചാൽ നമ്മളെന്തിനു പേടിക്കണം. പിന്നെ ഈ മൂന്ന് തലങ്ങളിലുള്ളതാണെങ്കിലും മൂന്ന് തലങ്ങളെ കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഒരു നല്ലൊരു കൗൺസിലർ, അതെപ്പോഴും നമുക്ക് ആവശ്യമാണ്, നല്ലൊരു കൗൺസിലറെ കണ്ടാൽ സ്വാഭാവികമായും ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപൂർവമായി ചില ആളുകൾ കാണും ചില പ്രശ്നങ്ങളെ പൊതുവൽക്കരിച്ച് എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെ ആകുമെന്ന് വിചാരിച്ച് വിവാഹത്തെ തന്നെ പേടിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്.
5: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് ചർച്ചയുടെ തുടർച്ചകളിലേക്ക് വരുന്നു. ചർച്ച അതിൻ്റെ അന്തിമഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ചോദ്യങ്ങൾ, വിഷയാധിഷ്ഠിതമായ ചോദ്യങ്ങൾ തന്നെ ധാരാളം വന്നിരിക്കുകയാണ്. ഒന്നര മണിക്കൂറിലേക്കാണ് ഇപ്പോൾ ഈ ചർച്ച എത്തുന്നത് എന്ന കാര്യം ഒരുപക്ഷെ ചർച്ചയിൽ സംസാരിച്ച ആരിസ് മോലിക്ക് മാത്രമേ ബോധ്യമുണ്ടാവുകയുള്ളൂ. പറഞ്ഞ എനിക്കോ കേട്ട നമുക്കോ ഇല്ലാത്ത വിധം മനോഹരമായിരുന്നു നമ്മുടെ ഓരോ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ എന്നത് ഇവിടെ വളരെ നമ്മൾ പ്രത്യേകം പറയേണ്ടതാണ്. ആ ഒരു രംഗം ഇനിയും തുടരാനുള്ള തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ ഒരു ടെക്സ്റ്റ് ഞാൻ വായിക്കുന്നു. മുമ്പ് അഫയറുകൾ ഉണ്ടായിരുന്നു, തിന്മയെന്ന് മനസ്സിലാക്കി എല്ലാം അവസാനിച്ചു, എല്ലാം അവസാനിപ്പിച്ചു. ഇപ്പോൾ നന്നായി ജീവിക്കുകയാണ്. സ്വാലിഹായ ഇണയെ എനിക്ക് വേണം. പക്ഷേ ഈ അഫയറിനെ പറ്റി വല്ലതും പിന്നീട് അദ്ദേഹം അറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഒരു കുട്ടിയുടെ ടെക്സ്റ്റ് ഞാൻ വായിച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് ആളുകൾ, അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്ന ഓരോരുത്തരും അവരുടെ പേരുകൾ ഹൈഡ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ പേര് ടെക്സ്റ്റ് വന്നാൽ പോലും ഈ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അപ്പുറത്തേക്ക് വേറെ ആരും ഇത് അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മുമ്പുണ്ടായിരുന്ന അഫയറുകൾ പിന്നീട് ഭർത്താവ് അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ആശങ്കപ്പെടുന്നവരോട് എന്ത് പറയാനുണ്ടാകും?
6: യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾ ചെയ്യുന്ന ഏതൊരു തെറ്റിനും വലിയ അനന്തരഫലങ്ങളുണ്ട്. ആ അനന്തരഫലങ്ങളിൽ ഒരു അനന്തരഫലമാണ് യഥാർത്ഥത്തിൽ ഈ ഭീതി എന്ന് പറഞ്ഞാൽ. ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ ധർമ്മനിഷ്ഠക്ക് ദീനി നിഷ്ഠക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ തീർച്ചയായും അത് ഒരു പ്രയാസത്തിലേക്ക് നയിക്കും. അമ്മാമൻ ബഹില വസ്തഗന വ കദ്ദബ ബിൽ ഹുസ്ന ഫസനു യസ്സിറുഹു ലിൽ ഉസ്റ. അതായത് നമ്മൾ അംഗീകരിക്കേണ്ട സത്യങ്ങളെ, പ്രമാണങ്ങളെ, ഉപദേശങ്ങളെ നിരാകരിക്കുകയും അതേപോലെ തന്നെ എനിക്കൊരു ഉപദേശവും ആവശ്യമില്ല, ഞാൻ എല്ലാ ഉപദേശത്തിനും അതീതനാണ്, ഇങ്ങനെ പോയാൽ എന്താ വരാൻ എന്നൊക്കെയുള്ളൊരു മാനസിക ഭാവങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ തെറ്റുകൾ ഉത്ഭവിക്കുന്നത്. ഏത് തെറ്റിനും അനന്തരഫലങ്ങളുണ്ട്. ഒരാൾ മദ്യപിക്കുമ്പോൾ അതിൻ്റേതായ അനന്തരഫലങ്ങളുടെ ശരീരത്തിൽ മാത്രമല്ല, കുടുംബത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ പോലും പ്രതിഫലിക്കും. അതുകൊണ്ട് ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഇടപെടേണ്ടതും സ്നേഹിക്കേണ്ടതും ഒന്നിച്ച് ജീവിക്കേണ്ടതുമെല്ലാം വിവാഹത്തിലൂടെയാണ്. അപ്പോൾ വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന, വിവാഹശേഷം ഉണ്ടാവേണ്ട സ്നേഹബന്ധങ്ങളെയും ശാരീരിക ബന്ധങ്ങളുമെല്ലാം വിവാഹത്തിന് മുമ്പ് സംഭവിച്ചാൽ തീർച്ചയായും അത് ഗുരുതരമായ തെറ്റാണ്. ആ തെറ്റിനൊരു അനന്തരഫലമുണ്ടാകും. ആ അനന്തരഫലമാണ് എൻ്റെ അടുത്ത് ഈ സംഭവിച്ച ഈ തെറ്റുമായിട്ട് ഞാനൊരു വിവാഹത്തിലേക്ക് ചെല്ലുമ്പോൾ അയാളതറിഞ്ഞാൽ എന്താവും, അതെൻ്റെ ഭാവിയെ ബാധിക്കും, എൻ്റെ വിശുദ്ധിയെ സംശയിക്കും, എനിക്ക് അയാളെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും, ഞാൻ ചോദിച്ചാൽ എന്ത് മറുപടി പറയും എന്ന് നമ്മുടെ സഹോദരിമാർ പ്രകടിപ്പിക്കുന്ന ആശങ്ക യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന ചില അബദ്ധങ്ങളുടെ പിഴവുകളുടെ ഭാഗമാണ്. ഞാനിത് പറയാൻ കാരണം അവരെ വിഷമിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നല്ല, ഇത്തരം അബദ്ധങ്ങൾ ഇത് കേൾക്കുന്ന മറ്റാർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഇനി അങ്ങനെ സംഭവിച്ചു പോയി, എന്താണ് പരിഹാരം എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും വിവാഹിതനാവുന്ന ആളോട് പറയേണ്ട കാര്യമില്ല എന്ത്, ഞാൻ മുമ്പ് ഒരു അഫയർ ഉണ്ടായിരുന്ന ആളാണ്, അതൊക്കെ പിന്നെ ഒഴിവാക്കിയതാണ്, ഇപ്പം നന്നായതാണ് എന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. എന്തുകൊണ്ട്? നമുക്ക് സംഭവിച്ച ഒരു തെറ്റും നമ്മൾ പറയേണ്ടതില്ല. അപ്പോൾ സ്വാഭാവികമായി അടുത്ത ചോദ്യം, ഇതിപ്പോൾ അഫയർ എന്നുള്ളത് നാട്ടിലറിയാം, കോളേജിലറിയാം, ഒക്കെ അറിയാം, അപ്പോൾ എന്ത് ചെയ്യും, അത് മറ്റുള്ളവരറിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും എത്തുമ്പോൾ നമുക്ക് പരിഹരിക്കാം. എത്തട്ടെ, എത്തുമ്പോൾ അയാൾ നമ്മോട് ചോദിക്കും എന്ത്, ഇങ്ങനെ എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ, ഞാൻ കോളേജിൽ അന്വേഷിച്ചല്ലോ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അത് പറയും ഞാൻ എനിക്കുണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ പറയാം. ഞാനതിൽ നിന്ന് പൂർണ്ണമായും വിരമിച്ചത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ പറ്റില്ലല്ലോ, ആ ബന്ധം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും എനിക്ക് നിങ്ങളെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നേരി വിവാഹത്തിന് തയ്യാറായി എന്നതും അതിൽ നിങ്ങളെ സെലക്ട് ചെയ്തു എന്നുള്ളതും എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും അത് പോയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കുള്ളൊരു സമാധാനം എന്താ വെച്ചാൽ, ഒരിക്കൽ ഈ അനുഭവമുണ്ടായി, ഒരു അഫയർ ഉണ്ടായി, അതിൻ്റെ ദുരന്തം മനസ്സിലാക്കി, ഞാൻ മാറാനുള്ള കാരണം ഇന്ന ഇന്ന സംസാരം കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ആശയം മനസ്സിലാക്കിയിട്ടാണ്, ഇന്ന പോയിൻ്റ് കിട്ടിയാണ്, എൻ്റെ വാപ്പ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെട്ട് മാറിയ ആ ബോധ്യത കൂടെ അയാൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം ഉള്ളത് എന്താ വെച്ചാൽ, ഇനി ഒരിക്കൽ സംഭവിച്ച ഈ അബദ്ധം ഒരു പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല. നേരെ മറിച്ച് ഞാനൊരു അഫയറൊന്നും ഇല്ലാതെയാണ് വന്നതെന്നെങ്കിൽ സ്വാഭാവികമായും എന്ത് ചെയ്യും, അന്ന് പെട്ടതുപോലെ വല്ല കെണിയിലും പെടാനുള്ള സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ തീർച്ചയായും ഒരു അഫയറിൻ്റെ എല്ലാ അപകടങ്ങളും മനസ്സിലാക്കി ഒഴിവാക്കി വന്നതാണ്. അതുകൊണ്ട് ആ മേഖലയിൽ എനിക്കൊരു അബദ്ധവും സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു മാനസിക ധൈര്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും അത് മനസ്സിലാകും, ആരും അത് ഉൾക്കൊള്ളും. അത് വലിയൊരു ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചു പോയ തെറ്റ് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വിവാഹത്തിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ മുമ്പ് ബന്ധപ്പെട്ട വ്യക്തിയുമായി ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം, എപ്പോഴെങ്കിലും ഒരു മെസ്സേജ്, എപ്പോഴെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ, എപ്പോഴെങ്കിലും ഒരു കാര്യം നമ്മുടെ അയാളെന്ന് ഒരു എഴുതിയൊരു ഓട്ടോഗ്രാഫി നമ്മുടെ കയ്യിലുണ്ടായാൽ പോലും അത് പിന്നെന്തായിരിക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരം ബന്ധങ്ങളെ പൂർണ്ണമായും വിച്ഛേദിക്കുക, കഴിഞ്ഞ ബന്ധങ്ങൾ നമ്മൾ പറയാതിരിക്കുക, അറിഞ്ഞാൽ അത് ബോധ്യപ്പെട്ട് പിൻവാങ്ങി എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ബന്ധങ്ങളെ ബാധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.
5: പിഴവ് പറ്റാത്തവർ ആ പിഴവ് ചെയ്യാതിരിക്കുക, പിഴവ് പറ്റിയവർ പശ്ചാത്തപിക്കുക. അത്തരം ഒരു കാര്യം അള്ളാഹു മുസ്തറ ഔറാത്തി, എൻ്റെ എല്ലാ വീഴ്ചകളെയും എന്നിൽ നിന്ന് നീ ഒളിപ്പിച്ച് നിർത്തണേയെന്ന് അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അറിഞ്ഞുകഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീട് ന്യായീകരണങ്ങൾക്ക് പോകാതെ വ്യക്തമായും അറിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ഇവിടെ ആരിസ് മൗലവി പറഞ്ഞതുപോലത്തെ ഒരു നിലപാട് സ്വീകരിച്ച് പോവുക. സ്വാഭാവിക പരിക്കുകളെ ജീവിതത്തിലുടനീളം ക്ഷമിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ കാണിക്കുക. ഇവിടെ ചർച്ച അതിൻ്റെ ക്ലോസിംഗിലേക്ക് പോകുന്ന ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം നമ്മൾ എടുക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട കുറേ കുട്ടികൾ, അവർ ഭർത്താവുമായുള്ള ശാരീരിക ബന്ധങ്ങൾക്കുള്ള സഹകരണ പ്രശ്നങ്ങളാണ് അതിൻ്റെ കാരണമെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മുതിർന്ന ആളുടെ ടെക്സ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. രണ്ട് മൂന്ന് ബന്ധങ്ങളെക്കുറിച്ച് അറിഞ്ഞു, അതൊക്കെ ഒഴിവായത് അവർ ഭർത്താവുമായുള്ള ശാരീരിക കാര്യങ്ങളിൽ സഹകരണക്കുറവുണ്ട് എന്നാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്ന കുട്ടികളോട് ഈ ഒരു മേഖലയിൽ എന്ത് അഡ്വൈസാണ്, ഉപദേശമാണ് കൊടുക്കേണ്ടത് എന്നാണ് ഒരു ചോദ്യമായി ഇവിടെ വന്നിട്ടുള്ളത്.
6: ഇതൊരു പ്രധാന വിഷയമാണ്. കാരണം വിവാഹത്തിൻ്റെ ലക്ഷ്യം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്നത് ഒരു നല്ല പരിശുദ്ധമായ ഒരു ലൈംഗിക ജീവിതത്തിലൂടെ തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കുക എന്നത് വിവാഹത്തിൻ്റെ ഇസ്ലാമിക ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായും എന്താണ് വിവാഹത്തിലൂടെ ഇതെല്ലാം നടന്നിരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇതിന് വേണ്ടി പിന്നെ പെൺകുട്ടികൾ സഹകരിക്കാത്തത് കൊണ്ട്, ഭാര്യമാർ സഹകരിക്കാത്തത് കൊണ്ടാണ് വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ അതിനുള്ള കാരണങ്ങൾ പരിശോധിക്കണം. ഒന്ന്, എന്തായിരുന്നാലും ഒരു പ്രായപൂർത്തിയായൊരു സ്ത്രീയും പുരുഷനും അവരുടെ ജീവിതത്തിൽ പ്രകൃതിപരമായി ആരും പഠിപ്പിക്കാതെയും ആരും ആലോചിക്കാതെയും നിർദ്ദേശിക്കാതെയും സ്വയമേ ഉണ്ടാകുന്ന ഒരാഗ്രഹവും താല്പര്യവുമാണ് ഇത്. അതാണല്ലോ ഇന്ന് നാട്ടിലെ സദാചാര പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഒരാണും പെണ്ണും ഒന്നിച്ച് ജീവിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകമായ നിർബന്ധമോ ഉപദേശമോ ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നതിൻ്റെ കാരണത്തിൽ എന്താണ്? ഒന്ന്, ചില പെൺകുട്ടികളൊക്കെ ചില അഫയറുകൾ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു വിവാഹം കഴിയും, വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ കൂടെ അങ്ങനെ തൽക്കാലം വീട്ടിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിന്നൊരു ഡൈവേഴ്സ് വാങ്ങി പഴയ ആളെ കൂടെ ചേരാമെന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടി ഒരിക്കലും എന്ത് ചെയ്യൂല, നിലവിലുള്ള ഭർത്താവിനോട് സഹകരിക്കില്ല. ഒരു കാരണം അതായിരിക്കാം, അങ്ങനെ വരുന്നത് സഹകരിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ചില പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ നേരത്തെ തന്നെ എന്ത് ചെയ്യേണ്ട, ഒരു ബാധ്യതകളൊന്നും വരണ്ട, എൻ്റെ പഠനം മുന്നോട്ട് പോട്ടെ, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്ന നിലക്ക് എന്ത് ചെയ്യും ചില ആളുകൾ. പക്ഷെ അത് നമ്മളെന്താണ് തുറന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക മാനദണ്ഡങ്ങളെയും മര്യാദകളെയും പാലിച്ചുകൊണ്ടെടുക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ രണ്ടാളും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനങ്ങളാണ്. മറിച്ച് രണ്ടുപേരും അറിയാതെ ഒറ്റക്കൊരു തീരുമാനമെടുത്ത് എൻ്റെ ഭാവിക്ക് പ്രയാസമാകുമെന്ന് വിചാരിച്ച് തടസ്സപ്പെടുത്തുന്നത് ബുദ്ധിമുട്ടാവും. മൂന്നാമത്തൊരു കാരണം എന്താ വെച്ചാൽ, ഈ ഭർത്താവിനെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെടാതെ ഇയാളുടെ കൂടെ എനിക്കൊരു ഭാവിയില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്നവരും എന്ത് ചെയ്യും, യഥാർത്ഥത്തിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ തയ്യാറാകും, അവരുടെ ഒരു ശരിയായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് അവരിറങ്ങി വരാതിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ചില കാരണങ്ങൾ ഇല്ലെങ്കിൽ പ്രകൃതിപരമായി നടക്കേണ്ട ഇത്തരം കാര്യങ്ങളിൽ ഒരു തടസ്സം വരാനുള്ള സാധ്യതകളില്ല. ഇനി എല്ലാ മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരിക്കുന്നൊരു സദസ്സ് എന്ന നിലയ്ക്ക് ചില പരിമിതികൾ ഇതിൻ്റെ ഉത്തരം പറയുന്നിടത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പറയുകയാണ്, അങ്ങനത്തെ പല കാര്യങ്ങളും വരുമ്പോഴേക്കും നിങ്ങൾ ഡൈവേഴ്സിലേക്ക് എത്തരുത്. അതിനെ ഒരു നല്ല ഒരു വൈദഗ്ധ്യമുള്ള ഒരാളുടെ ഒരു ചർച്ചയ്ക്കും പരിശോധനകൾക്കും വിധേയമാക്കിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.
5: ചർച്ച ക്ലോസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്ലീസ് നിർത്തരുത് എന്ന ടെക്സ്റ്റ് മുതൽക്ക് പുരുഷന്മാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എപ്പോഴാണ് എന്നതുവരെയും ഒരിത്തിരി പ്രതിഷേധ സ്വരത്തിൽ മറുപടി കിട്ടാത്തവരുടെ വാചകങ്ങളുമൊക്കെ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഡിസ്പ്ലേ സ്ക്രീനിലുണ്ട്. നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ 52 പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള ഒരു സ്വാഭാവികമായ ക്രമീകരണമാണ് പീസ് റേഡിയോ. അതിൽ ഓരോ സെഷനിലും അത് പ്രത്യേകം വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചർച്ച നിശ്ചിത സമയത്തിൻ്റെ അപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് പരിമിതിയുണ്ട്. പഠനവുമായി ബന്ധപ്പെട്ട് പഠനം നിർത്തേണ്ടി വരില്ലേ പോലെയുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ പെൻഡിംഗ് ഉണ്ട്. ആശങ്കകളിൽ തന്നെയുള്ള ചില മേഖലകൾ കൂടി ബാക്കിയുണ്ട്. ഇൻഷാല്ലാ അടുത്ത മാസവും ഇതേപോലെ അടുത്ത ഒരു ഘട്ടത്തിലുള്ള ഓൺലൈൻ കൗൺസിലിംഗ് വരും, സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകൾ വരും, നമ്മുടെ അല്ലിജാബ പോലെയുള്ള ചോദ്യോത്തര സെഷനുകൾ വരും. അവിടങ്ങളിലൊക്കെ മാക്സിമം ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ വിശേഷിച്ചും ശ്രോതാക്കളോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്, പീസ് റേഡിയോ ഒരു ജനകീയ കൂട്ടായ്മയാണ്. ഇതിൻ്റെ മൊത്തം പ്രവർത്തന പദ്ധതികളെ എടുത്തു നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഈ വിപുലമായ സംവിധാനത്തിന് 24 എന്തെങ്കിലുമൊക്കെ ചെറിയ സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു സ്റ്റാഫ് പാറ്റേൺ എന്ന നിലക്ക് കഠിനാധ്വാനം ചെയ്യുന്നത്. ബാക്കി മുഴുവൻ ഓരോരുത്തരും അവരവരുടെ സർവീസ് കൊടുക്കുകയാണ്. നമുക്കൊക്കെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ, സാമ്പത്തിക മേഖലയിലോ സാങ്കേതിക മേഖലയിലോ ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലോ ഇതിൻ്റെ റിസർച്ച് മേഖലയിലോ ഒക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും. പീസ് റേഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. റേഡിയോ പരമാവധി സമൂഹത്തിന് എത്തിക്കുന്ന കാര്യം എന്തായാലും നമുക്ക് നിർവഹിക്കാൻ കഴിയും. നിങ്ങളുടെ അയൽപ്പക്കങ്ങളിൽ

0: ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് സാഹിബ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു 10 പേർക്കെങ്കിലും ഇതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് ഇതിൻ്റെ ലൈവ് ലിങ്ക് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ആ ലിങ്ക് കോപ്പി ചെയ്ത് നേരെ വാട്സാപ്പിൽ കൊണ്ടുപോയിട്ടാൽ ആക്സസ് ചെയ്യാവുന്ന, നിങ്ങൾക്ക് അതിലേക്ക് കയറാവുന്ന വിധമുള്ള ലിങ്കായി അത് മാറും. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ വരുന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് യൂട്യൂബിലേക്കോ ഫേസ്ബുക്കിലേക്കോ എത്താൻ കഴിയില്ല. എന്നാലത് കോപ്പി ചെയ്ത് നിങ്ങൾ വാട്സാപ്പിലോ അതല്ലെങ്കിൽ മറ്റൊരു സ്പേസിലോ ഇട്ടാൽ നിങ്ങൾക്ക് ലിങ്കിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ടൊരു പി എം ക്യാമ്പയിൻ ഞാൻ അനൗൺസ് ചെയ്യുന്നു. പി എം ചെയ്യുക, നിങ്ങളൊരു മിനിമം ഒരു 10 ആൾക്കെങ്കിലും ഈ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ ലഭിക്കുന്ന നോട്ടിഫിക്കേഷനിൽ നിന്ന് ലഭിക്കുന്ന ലിങ്ക് പി എം ചെയ്യുകയും നാളത്തെ പ്രോഗ്രാം ലൈവായി കാണാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഈ ഒരു ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം. ചോദ്യങ്ങൾ നിങ്ങൾക്ക് അയക്കാം. ഒരു ചോദ്യമല്ല, മൊത്തം സമൂഹത്തിന് വേണ്ട 50 ചോദ്യങ്ങളുണ്ടോ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തോളൂ. നമ്മുടെ സ്ക്രിപ്റ്റിംഗ് ടീം ഈ വിഷയം പരിഗണിക്കും എന്ന് നിങ്ങളെ സന്ദർഭത്തിൽ അറിയിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും വിഭവങ്ങളും വിജ്ഞാനങ്ങളുമായി അടുത്തൊരെപ്പിസോഡിലേക്ക് വരുന്നതുവരെ തൽക്കാലം പിൻവാങ്ങുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാരകല്ലാഹു ഫീകും, ജസാകുമുല്ലാഹു ഖൈറാ. കുടുംബങ്ങളിൽ കുറിത്തനലായി പി സ്റ്റുഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിയ സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിരുന്നു, വൈജ്ഞാനികമായിരുന്നു.
2: റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷം ഒരു വളരെ എന്താന്ന് പറയുക, വൈജ്ഞാനികമായ ഒരു അടിത്തറ കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അല്ലുസൂൽ,
1: അബ്ദുൽ മാലിക് സലഫിയാണ് അല്ലുസൂൽ ലീഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സലാംക്ക കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കേട്ടതിൻ്റെ ഭാഗം ഒരു തുടർച്ച എന്നോണം തഫ്സീറിൻ്റെ നിയമങ്ങളെക്കുറിച്ചാണല്ലോ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡായിട്ടൊരു എനിക്ക് തോന്നുന്നു 7 എപ്പിസോഡുകൾ നമ്മൾ പിന്നിട്ടിട്ടുണ്ട്.
2: ഭാഗം 8 ആണ് അല്ലേ?
1: ശരി.
2: അപ്പോൾ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരത്തിലേക്ക് പോകാം. അല്ലുസൂലിൽ തഫ്സീറിൻ്റെ നിയമങ്ങൾ, ശരിക്കും വളരെ വൈജ്ഞാനികമായ പ്രോഗ്രാമുകളിലൂടെ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. ഇന്നത്തെ ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ടാവും. ഭാഗം 8, തഫ്സീറിൻ്റെ നിയമങ്ങൾ കേൾക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മൾ വിശദീകരിക്കുമ്പോൾ, അതിൻ്റെ ആയത്തുകളെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ, ഏറ്റവും കൂടുതൽ അതിൻ്റെ വിശദീകരണത്തിൽ നാം അവലംബിക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെയും അവിടുത്തെ വിശദീകരണങ്ങളെയുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ അർത്ഥതലങ്ങളെയും അതിൻ്റെ ആശയ മണ്ഡലങ്ങളെയും കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം അള്ളാഹു ഖുർആൻ വിശദീകരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് പ്രവാചകനെയാണ്. അൻസല ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നുസില ഇലൈഹിം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആയത്ത് നമ്മൾ എടുക്കുമ്പോൾ, അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്തു പറയുന്നു എന്നുള്ളത് നമ്മൾ മുൻഗണന കൊടുക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അന്ന തഫ്സീറു നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖദ്ദമുൻ അലാ തഫ്സീരി ഗൈരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഫ്സീറാണ്, പ്രവാചകൻ്റെ വിശദീകരണമാണ്, പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ വന്നിട്ടുള്ള തഫ്സീറുകളാണ് മറ്റു തഫ്സീറുകളേക്കാൾ മുൻഗണന നൽകേണ്ടത്. ചിലപ്പോൾ ഖദ് യകൂനു ഫിൻ നസൂസ് ഇഹ്തിമാൽ, രണ്ടിനും സാധ്യതയുള്ള സന്ദർഭമുണ്ടാകും. അഥവാ ഇവിടെ ഭാഷാപരമായിക്കൊണ്ടോ അതല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്നോ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്ന ആയത്തുകളുണ്ടാകും, റസൂലുള്ളാഹിൻ്റെ ഹദീസിലും വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ സാന്ദർഭികമായ അർത്ഥതലങ്ങളെ മാറ്റി നിർത്തി പ്രവാചകൻ്റെ ഹദീസിൽ വന്നിട്ടുള്ള അർത്ഥത്തെയാണ് നമ്മൾ മുൻഗണന നൽകി പറയേണ്ടത്. ഒരു ഉദാഹരണം പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യൗമ നഖൂലു ലിജഹന്നമ ഹലിംതൽഅതി

0: وتقول هل من مزيد. يوم نقول لجهنم هل امتلأت. നരകത്തോട് നാം അന്നു പറയും, നീ നിറഞ്ഞുവോ? ചോദിക്കും, നീ നിറഞ്ഞുവോ? വതഖൂൽ, നരകത്തിൻ്റെ മറുപടി, ഹൽ മിൻ മസീദ്, ഇനിയും ഉണ്ടോ, വർധനവുണ്ടോ എന്നാണ്. ഹൽ മിൻ മസീദ് എന്നുള്ളത് ഇനിയും ഉണ്ടോ, ഈ ചോദ്യം നരകം ഉന്നയിക്കുന്നത് രണ്ട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഒന്ന്, അന്നഹ ബിമഅന നഫി, ഇനിയുമുണ്ടോ എന്ന് ചോദിച്ചാൽ, യഅനി ബിമഅന മാ മിൻ മസീദ്, ഇനി വേണ്ട, നീ നിറഞ്ഞുവോ എന്ന് ചോദിച്ചാൽ, ഇനി വേണ്ട, ഞാൻ നിറഞ്ഞിരിക്കുന്നു. ഇനിയുണ്ടോ ഏതെങ്കിലും ഒരു കാര്യം, ഒരു അനിഷ്ടകരമായ സംഗതി, അത് ചെയ്യുമ്പോൾ അത് ആവശ്യത്തിനായിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടി ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് സാധാരണയായി ചോദിക്കാറുണ്ട്. ആ ഒരു ആശയത്തിലാണ്, അതാവ് നരകം നിറഞ്ഞിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ സ്ഥലമില്ല, ഇവിടെ നിറഞ്ഞിരിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചത്. ലിഅന്നഹ ഖദ് ഇംതലഅത്, ആ നരകം നിറഞ്ഞിരിക്കുന്നു എന്ന ആശയത്തിലാണ്. എന്നിട്ട് ചില ആളുകൾ പറഞ്ഞു, കഅന്ന ഖൗലഹ ഹാദ മിൻ ബാബി തഅഫഫ് മിൻ ഹൗലൈൽ കുഫാർ അല്ലദീന ഉൽഖു ഫിയ, ആ നരകത്തിലുള്ള അതിലേക്ക് ഇടപെടുന്ന ആളുകളോട് ഒരു പരിഹാസവും, അതുപോലെ തന്നെ അവരെ ഒരു വേദനിപ്പിക്കുന്ന, ഒരു കൊച്ചാക്കുന്ന തരത്തിലുള്ള സംസാരം, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക, അതാണ് ഒന്നാമത്തെ അർത്ഥം. ഇനി രണ്ടാമത്തേത്, ബിമഅന അൽ ഇസ്തിസാദ യഅനി തത്ലബ് മസീദൻ ഇൻ കാന ഹുനാക മസീദ്, ഇനിയും ഉണ്ടെങ്കിൽ ഇനിയുമാവട്ടെ എന്നത് ഇസ്തിസാദ, വർദ്ധനവ്, വർദ്ധനവിന് വേണ്ടി ചോദിക്കുന്ന അർത്ഥം. ഈ രണ്ട് അർത്ഥവും ഭാഷാപരമായി ഇവിടെ നമുക്ക് പറയാവുന്നതാണ്. പക്ഷേ ഈ രണ്ട് അർത്ഥവും സൂചിപ്പിച്ചതിന് ശേഷം റയീസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഔലൽ ഖൗലൈനി ഫീ ദാലിക ഇൻദി ബിസ്സവാബ്, ഈ രണ്ട് അർത്ഥങ്ങളോടും, ഈ രണ്ട് അർത്ഥങ്ങളിൽ ശരിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ അടുക്കൽ, എൻ്റെ അഭിപ്രായത്തിൽ, ഖൗലുമൻ ഖാല ബിഹുവ ബിമഅന ഇസ്തിസാദ, നരകം ഇനിയും കൂടുതൽ ചോദിക്കുകയാണ്, വർദ്ധനവിന് വേണ്ടി ചോദിക്കുകയാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞ ആ പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് എനിക്ക് കൂടുതൽ യോജിക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഇന്നമ ഖുൽന ദാലിക ഔല ഖൗൽ യനി ബിസ്സവാബ്, ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമെന്ന് ഞാൻ പറയാൻ കാരണം, ലിസിഹത്തിൽ ഖബരി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു സ്വഹീഹായ ഹദീസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത്, ഈ അഭിപ്രായമാണ് മറ്റഭിപ്രായത്തേക്കാൾ കൂടുതൽ ശരിയായിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നത്. ഏതാണ് അഭിപ്രായം, ഏതാണ് ഹദീസ്? അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ കാന യൗമുൽ ഖിയാമ ലം യളിമില്ലാ ലം يظلم الله احدا من خلقه شيئا لم يظلم الله احدا من خلقه شيئا الله سبحانه وتعالى عارم ان ഒരു അതിക്രമവും അല്ലാഹു ആരോടും പ്രവർത്തിക്കുകയില്ല. ويلقي في النار, നരകത്തിലേക്ക് ആളുകൾ, اذا كان يوم القيامه لم يظلم الله احدا من خلقه شيئا ويلقى في النار, നരകത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആളുകളെ. തഖൂൽ, ആ നരകം പറയും, ഹൽ മിൻ മസീദ്, ഇനിയും എന്തെങ്കിലും വർദ്ധനവുണ്ടോ, ഇനിയും എന്തെങ്കിലും കൂടുതലുണ്ടോ. ഹത്ത യളഅ അലൈഹ ഖദമഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ തിരുപാദം, അവൻ്റെ ഖദം ആ നരകത്തിന് മുകളിൽ വെക്കും. ഫഹുനാലിക യംലഉഹ വയസ്വി ബഅദുഹ ഇലാ ബഅദിൻ വതഖൂലു ഖത് ഖത്. അങ്ങനെ ആ നരകം അതിനു മുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല തൻ്റെ പാദം വെക്കുമ്പോൾ അപ്പോഴാണ് ആ നരകം നിറയുന്നത്. അത് ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങളിലേക്ക് ചേർന്ന് ഇടുങ്ങി ആ നരകം നിറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വതഖൂലു ഖത് ഖത്, ആ നരകം പറയും ഇപ്പോൾ മതിയായിരിക്കുന്നു മതിയായിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മറ്റൊരു റിവായത്തിൽ കാണാം, ലാ തസാലു ജഹന്നം തഖൂൽ ഹൽ മിൻ മസീദ്, നരകം ചോദിച്ചുകൊണ്ടേയിരിക്കും ഇനി ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ ഈ ഹദീസ് വ്യക്തമാണ്, ഇവിടെ ഹൽ മിൻ മസീദ് എന്നുള്ളത് വിമാന അൽ ഇസ്തിസാദ, സിയാദത്തിനെ ചോദിക്കുക എന്ന അർത്ഥത്തിലാണ്. അതല്ലാതെ ഇത് മതിയായിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരു ആ പരിഹാസരൂപത്തിലുള്ള ചോദ്യമല്ല. നേരെമറിച്ച് നരകത്തിന് ഇനിയും ആളുകൾ ആവശ്യമുണ്ട്, സിയാദത്ത് ആവശ്യമുണ്ട് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിച്ച പ്രധാന പാഠം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിക്കുവാനും പകർത്തുവാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ബാരക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ, തഫ്സീറിൻ്റെ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കൂടുതൽ അറിവ് വർദ്ധിപ്പിക്കാനുള്ളൊരവസരമാക്കി ഇത്തരം പ്രോഗ്രാമുകൾ ആക്കി തീർക്കട്ടെ. മാഷാല്ലാ, അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം.
2: അപ്പോൾ ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇങ്ങനെ നല്ല നല്ല കുറച്ചുകൂടി കാമ്പുള്ള വിഷയങ്ങളുടെ പതിവ് പോലെ തന്നെ നമ്മൾ കടന്നുപോയിരിക്കുകയാണ്. മാഷാല്ലാ, നമുക്ക് നല്ല കേൾവിയും നല്ല വാക്കും നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രിയമുള്ളവരെ വിടവാങ്ങുന്നു റേഡിയോ വൈബ്സിൽ, പീസ് റേഡിയോ ആങ്കറിംഗ് സ്റ്റുഡിയോയിൽ നിന്നും. ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് സുഹൈർ പാണ്ടിക്കാടിൻ്റെ കൂടെ ഞാൻ.

0: അപ്പൊ എനിക്ക് ഇന്നലെ ശരിക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുമായി ബന്ധപ്പെട്ട ഒരു ഒരു സംഭവം അത് ഭയങ്കര ഒരു സ്വാധീനമായി തോന്നി. അതായത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ശിഷ്യന് ജയിലിൽ ഇരിക്കുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ ഒരു വാചകം, ജയിലാണ് അദ്ദേഹത്തിന് അടച്ചിരിക്കുന്നത്, അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വക്കാന യഖൂലു ഫീ മഹ്ബസിഹി ഫിൽ ഖൽഅ, ആ ഖൽഅയിൽ അദ്ദേഹം പറയാണ്, ലൗ ബദൽതു മിൽ അഹാദിഹിൽ ഖൽഅ ദഹബൻ, ഈ ജയിലറ മുഴുവനും സ്വർണ്ണമായിട്ട് ആ സ്വർണം ഞാൻ ചെലവഴിക്കുകയാണെങ്കിൽ, മാ അദല ഇന്ദി ശുക്ര ഹാദിഹി നിഅമ, അതൊരിക്കലും എനിക്ക് ഈ ജയിലിൽ പിന്നെ അള്ളാഹുവിന് ദിക്റു ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പടച്ചോനുമായി ഇബാദത്തിലേക്ക് മുഴുകാൻ കിട്ടിയ ഒരു അവസരം, അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമത്തായി ഞാൻ മനസ്സിലാക്കുകയാണ്. ആ നിയമത്ത് ഒരിക്കലും ഈ ഭൂമി അല്ലെ ഈ റൂമ് നിറയെ കല നിറയെ സ്വർണം നിറച്ചിട്ട് അത് ചെലവഴിക്കണിൽ പോലും അതിന് തുല്യമാകൂല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്. അപ്പം ഇത് ശരിക്ക് എന്താണ് നമുക്ക് ഒരു ഒരു വിശ്വാസിക്ക് നൽകുന്ന പ്രചോദനം, അത് വല്ലാത്തൊരു പ്രചോദനമാണ്.
1: നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ തുടർച്ചയാണിത്. അതായത് വ്യക്തി എന്നുള്ള നിലക്ക് അവനവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ, ഘട്ടങ്ങളെ, അതിലെ അനുഗ്രഹത്തെയാണ് ഓർത്തെടുക്കുന്നത്. അപ്പം ജയിലിലടക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ഒരു അനുഗ്രഹമായി മനസ്സിലാക്കുന്നു, അതിൻ്റെ പുണ്യത്തെ പ്രതീക്ഷിക്കുന്നു. ഒരാൾ രോഗിയാകുമ്പോൾ ആ രോഗിക്കുള്ള ഒരുപാട് ഓഫറുകളുണ്ട്. ആ ഓഫറുകളിലേക്ക് മനസ്സിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗപീഠകൾക്കിടയിലും അയാൾക്കൊരു പ്രതീക്ഷയും ഒരാശ്വാസമൊക്കെ ഉണ്ടാകും. ഇതിപ്പം എൻ്റെ ശ്വാസം നിലക്കുന്നത് വരെയുള്ളൊരു കാര്യമുള്ളൂ, എൻ്റെ ഇമാം പോകാതിരുന്നാൽ മതി എന്നുള്ളൊരു മനോനില ഉണ്ടാകും.
0: അതെ, അപ്പോൾ ശരിക്ക് ഇബ്നുൽ ഖയ്യിം വീണ്ടും അദ്ദേഹം പറഞ്ഞ പോലെ, ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വാചകം നമുക്കൊക്കെ അറിയാം, അതിൽ അദ്ദേഹം പറയുന്നത് മാ യസ്നൗ അഅദാ ഉബി, എൻ്റെ ആദർശ ശത്രുക്കൾക്ക് എന്നെ എന്താ ചെയ്യാൻ പറ്റുക.
1: അതെ,
0: അദ്ദേഹം പറഞ്ഞ അവിടെ വാക്കുണ്ട്,
1: ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദരി.
0: ആ അതെ, ഇന്ന ജന്നത്തി വബുസ്താനി ഫിസദരി ഇൻ റുഹ്തു ഫഹിയ മഅി ലാ തുഫാരിഖുനി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇൻ ഹബസി അത് ഖൽവ വഖത്ലി ഷഹാദ വഇഖ്റാജി മിൻ ബലദി സിയാഹ. ശരിക്ക് ഒരാളെ ഒരു ഒരു വിശ്വാസിനെ ഇവിടെ പരമാവധി ചെയ്യാൻ പറ്റുന്നതാ, ഒന്നുകിൽ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ നാട് കടത്താൻ പറ്റും, അല്ല ജയിലിൽ കൊണ്ടുവിടാൻ പറ്റും. ഇതിലപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് സംഗതിയാണ്. ആ മൂന്നിനെ അദ്ദേഹം സ്വീകരിച്ച ആ വാചകം. അതിൻ്റെ ബാക്കിയാണ് നേരത്തെ ആ പറഞ്ഞ ഈ ഇത് അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഇത് മൊത്തം എനിക്ക് പിന്നെ സ്വർണമായി ചെലവഴിക്കാൻ കിട്ടുന്നതിനേക്കാളും വലിയ പിന്നെ ഖൈറായി ഞാൻ നിയമത്തായി ഇത് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യം പറയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട്.
1: അതിൻ്റെ ആശയം കൂടി പറഞ്ഞോളൂ, അപ്പോഴായിരിക്കും ശ്രോതാക്കൾക്ക് വ്യക്തത വരിക.
0: അതായത് ഷെയ്ഖുൽ ഇസ്ലാം തൗഹീദിന് വേണ്ടി ശരിക്ക് പിന്നെ പ്രബോധന ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ പിന്നെ നമുക്കറിയാം തൗഹീദിന് വേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അറിവുകൊണ്ടും ജിഹാദ് ചെയ്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു ജീവിത രൂപമാണ് സത്യത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം.
1: അതെ,
0: അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാമിനെ കൊണ്ട് ജയിലിലടക്കാണ് ബിദഅത്തിന്റെയും ഷിർക്കിന്റെയും ആളുകള്. അപ്പോ അതിന് അദ്ദേഹം സ്വീകരിക്കുകയാണ്. അതായത് പിന്നെ ആളുകള് ദുനിയാവില് വിചാരിക്കുന്നത് ദുനിയാവിലെ പിന്നെ സുഖമാണ്, അല്ലെങ്കിൽ സ്വന്തം വീട്, അല്ലെങ്കിൽ കുറെ സുഖങ്ങളും മനുഷ്യന്മാർ സങ്കല്പിച്ച സംഗതികളുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താണ്, എന്റെ സ്വർഗവും എന്റെ
1: പിന്നെ ജന്നത്തി വബുസ്താനി ഫീ സദ്രി, എന്റെ സ്വർഗവും എന്റെ പൂന്തോപ്പും ഒക്കെ എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ എന്നെ
0: എവിടെ
1: കൊണ്ടിട്ടാലും എനിക്കത് ഒരു പൂന്തോട്ടത്തിൽ ഇരിക്കുന്ന ഫീലിംഗ് കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ ഞെട്ടിക്കണ്ട എന്നാണ് എന്റെ അർത്ഥം.
0: അതായത് ഞാൻ എവിടെ പോയാലും അതെന്റെ കൂടെ വരും. എന്റെ വീടല്ല ശരിക്ക്, ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അവന് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക, ആ സുഖത്തിൽ എ സിയിൽ ഇരിക്കുക, അല്ലെ റൂമിൽ ഇരിക്കുക, അല്ലെ വണ്ടിയിൽ ഇരിക്കുക, അങ്ങനെയല്ല ഷെയ്ഖുൽ ഇസ്ലാം കണ്ടത്. അദ്ദേഹം കണ്ട സ്വർഗം എന്താണ്, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്, അതിലുള്ള ആസ്വാദനമാണ് ശരിക്ക്.
1: വഇൻ ഹബ്സി ഖൽവ, നിങ്ങൾ എന്നെ ജയിലിലടച്ചാൽ എനിക്ക് ഒഴിഞ്ഞിരിക്കാന് അദ്കാർ ചൊല്ലാന് ഒക്കെ ഉള്ളൊരു സമയമായിട്ട് ഞാൻ എടുക്കും. പിന്നെ ഒരു വാചകം കൂടി ഉണ്ട്, വഇൻ ഖത്ലി ഷഹാദ, ഇനി ഞാൻ അങ്ങനെ ഇതിൽ കൊല്ലപ്പെട്ടാൽ അതെനിക്ക് രക്തസാക്ഷിത്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക നിലയിലേക്ക് എത്തിയ ഒരു വ്യക്തിയെ ശത്രുവിനൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് നമ്മളിപ്പോൾ ഒരു ഇ ഡി വണ്ടി വരുമോ, അതല്ലെങ്കിൽ എന്തോ സംഭവം വരുമോ, അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാവുമോ എന്നൊക്കെ പേടിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വലിയ ഇത്തരം ഒരു കടുത്ത വിശ്വാസത്തിൻ്റെ മാനസികാവസ്ഥയോടുകൂടെ ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന സമാധാനത്തിൻ്റെ ലോകം വളരെ വലുതാണ്, വളരെ വലുതാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ തക്ബീറിൻ്റെ, തഹ്മീദിൻ്റെ, തഹലീലിൻ്റെ ഒരു ആയുധങ്ങൾ അണിഞ്ഞ്, അതായിരിക്കും അവരുടെ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അത് ഒരു വെടിയുണ്ടകൾക്കും അതിനെ തുളച്ച് കയറാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഫിസിക്കൽ ബോഡിയെ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാകും,
0: എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ
1: പറ്റുന്നുണ്ടാകും, പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനെ ഒരാൾക്കും തളർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എപ്പോഴോ പറഞ്ഞ പഞ്ചിൽ പറഞ്ഞൊരു ഡയലോഗൊന്നും അല്ലത്,
0: അല്ല
1: അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചകളിലും കുളിച്ച് ഫ്രഷായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ജയിലിൻ്റെ കവാടം വരെ വരുമായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകണം എന്ന് പറയുമ്പോൾ ഷെയ്ഖെ പറ്റൂലല്ലോ, അത് ശരി, ഞാൻ എനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു, എനിക്ക് ഈ ദൂരം വരെ വരാം, ഞാൻ പള്ളി വരെ പോകാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ എൻ്റെ മുന്നിൽ ഈ കൽത്തുറങ്കിൻ്റെ
0: ഇരുമ്പ്
1: വാതിലുകളുണ്ട്, ആ ഇരുമ്പ് വാതിലുകൾ വരെ വരിക എന്നുള്ളത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, അത് തുറന്നു തന്നെ വിടുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഇനി നിങ്ങളോട് ആണ് പഠിച്ചവൻ എന്ത് ചെയ്യുക ചോദിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പലതും ചെയ്യുന്നത് പല തടസ്സവും പറഞ്ഞിട്ടാണ്. എത്രയാണോ പറ്റുക, പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മരണാനന്തരം, അദ്ദേഹം ജയിലിലാണല്ലോ മരിക്കണേ, അദ്ദേഹത്തോട് ആരോ ചോദിച്ചു എന്ന് പറഞ്ഞു, എവിടോ വായിച്ചു പോയിട്ടുണ്ട് ഞാൻ, എന്താ ശേഷം നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നത്, അപ്പോൾ അദ്ദേഹം മറന്നു എന്നാണ് എന്നെ കൊടുത്ത ഉത്തരം. അദ്ദേഹം ഏറ്റെടുത്ത മഹാദൗത്യങ്ങൾക്ക് മുന്നിൽ വിവാഹം മറന്നുപോയ ജീവിതാനുഭവമായിരുന്നു. മയ്യത്താണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ ജനാസയും കൊണ്ട് പതിനായിരങ്ങൾ അങ്ങനെ ഒഴുകിയപ്പോൾ അതിൻ്റെ പിന്നിൽ യാസീനോദി ആളുകളുണ്ടായിരുന്നു. യാസീനോദി ആളുകൾ അദ്ദേഹത്തിൻ്റെ വിമർശകരായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്ത സ്റ്റാൻഡുകൾ അന്നത്തെ ഇസ്ലാമിക ശത്രുവിനെതിരിൽ, കുരിശുയുദ്ധത്തിൻ്റെ ആളുകൾക്കെതിരിൽ, താർത്താരികൾക്കെതിരിൽ, അതേപോലെ തന്നെ എടുത്ത സ്റ്റാൻഡുകൾ, അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ, അതിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയ മനുഷ്യർ, ഞങ്ങൾ ഓതുന്നൊരു യാസീന് കൊണ്ടെങ്കിലും ആ പഴച്ചുപോയ മനുഷ്യൻ രക്ഷപ്പെടണം എന്നുപോലും ആഗ്രഹിച്ചു. അവരുടെ ഉള്ളിൽ അദ്ദേഹത്തിന് പഴച്ച നിലപാടുകൾ ഉണ്ടായിരുന്നു എന്ന ധാരണകൾ ചില വ്യക്തികൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അദ്ദേഹത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുകയാണ് ചെയ്തത്. നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ആളുകൾക്ക് ഷംസുൽ ഉലമ, ഖമറുൽ ഉലമ എന്ന് പേരിടുന്ന പോലെ ഇട്ടതല്ല, മറിച്ചൊരു ഒരു ജനത മുഴുവൻ ഒന്നിച്ചു നൽകിയ പേരായിരുന്നു അത്. അപ്പോൾ അതിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുന്നത് ഈ ഒരു മനോനില തന്നെയാണ്.
0: ശരിക്കും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസ് ശരിക്കും വളരെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി നമുക്ക് കണക്ട് ചെയ്യുമ്പോഴേ, ഇപ്പം നബി പറയാണ് എന്താണ്, ദാഖ തുഅമൽ ഈമാൻ, ഈമാനിന് രുചിയുണ്ട് എന്ന് പറഞ്ഞത്, ടേസ്റ്റ്
1: അത്
0: അത് അനുഭവിക്കാരാ, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ. അത് ശരിക്കും ബോധ്യപ്പെട്ട് അവന് ശരിക്കും അയാൾക്ക് ഈമാനൊരു ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ആ ടേസ്റ്റാണ് ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ആ ടേസ്റ്റ് വരുമ്പോൾ പിന്നെ ജയിലോ ഒന്നൊരു വിഷയമാണില്ല ശരിക്കും.
1: അതെ,
0: ജനങ്ങളുടെ സപ്പോർട്ടുണ്ടോ, പരിഹാസമുണ്ടോ, ബഹിഷ്കരണമുണ്ടോ, ഒന്നൊരു വിഷയമായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണില്ല. ശരിക്കും നബി പറഞ്ഞാൽ എന്താണ്, ദാഖ തുഴമൽ ഈമാൻ, അല്ലേ, ഈമാനിന് ശരിക്ക് ഒരു തുഴമ രുചിയുണ്ട് എന്നാണ്, അത് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അവിടേക്ക് നമ്മൾ എത്തണം,
1: അവിടേക്ക് എത്തണം. അതിനുള്ള തോഫീക്ക് നൽകട്ടെ.

0: സൂറത്ത് നിസായിലെ 17-18 വചനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ കേട്ടത്. സലാംക, പശ്ചാത്താപത്തെക്കുറിച്ച് ഒരുപാട് ഒരു വെളിച്ചം കിട്ടുന്ന ആയത്തുകളാണല്ലേ.
1: ഈ ഒരു വചനം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും. കാരണം യൂട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് തൗബ. തെറ്റിപ്പോയി എന്ന് ഓർമ്മിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ എൻ്റെ വഴി തെറ്റി എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്കേ യൂട്ടേൺ എടുക്കാൻ കഴിയുള്ളൂ. അത് ബോധ്യപ്പെടാത്ത ഒരാൾ റോങ് വേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അള്ളാഹു നിൻ്റെ വഴി തെറ്റാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച്, ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന ഒരു ചിന്ത സ്വയം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ അടുത്ത് തെറ്റുകളുണ്ടായി എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അള്ളാഹു പറയാണ്, ഇന്നമ തൗബത്തു അലല്ലദീന ലില്ലദീന യഅമലൂനസ്സു അബിജഹാലത്തിൻ. അല്ലേ, ആ വചനത്തിൻ ശരിക്കും അള്ളാഹു നമ്മളിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കോറിയിട്ട് പോവുകയാണ്. എന്താ അതിൻ്റെ ആശയത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വരികളിലൂടെ ഒന്ന്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ മേൽ പശ്ചാത്താപം സ്വീകരിക്കൽ ബാധ്യതയുള്ളത് വിഡ്ഢിത്തം നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അടുത്ത് തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. യാതൊരു കൂട്ടർ അവർക്കല്ല പശ്ചാത്താപം സ്വീകരിക്കൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവർ തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരിലൊരാൾക്ക് മരണം ആസന്നമായാൽ അവൻ പറയുകയാണ്, നിശ്ചയമായും ഇതാ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന്. അവിശ്വാസികളായിക്കൊണ്ടും മരണപ്പെടുന്നവർക്കുമല്ല പശ്ചാത്താപമുള്ളത്, പശ്ചാത്താപം സ്വീകരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പം മരിക്കാൻ സമയത്ത് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്ന എന്ന് പറയുന്നവർക്കല്ല ലൈസത്തി തൗബ, അവർക്കല്ല തൗബയുള്ളത്. തൗബയുള്ളത് ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂ അബിജഹാലത്തിൻ, തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെടുകയും, അതുമാത്രമല്ല അള്ളാഹു ആ ഒരു തിന്മ അറിവില്ലായ്മ കൊണ്ട് അവനിൽ സംഭവിച്ചതിന് മനസ്സിലായിട്ട് അള്ളാഹുലേക്ക് ഉടനെ പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ. അപ്പോൾ മരിക്കുന്ന നേരത്ത് എല്ലാ മനുഷ്യനും തോന്നും അതുകൊണ്ട് കാര്യമില്ല എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു.
0: നിസ്സഹായത ശരിക്ക് വല്ലാത്തൊരവസ്ഥയാണല്ലോ. ആ സമയത്ത് നമ്മൾ തൗബ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. മരിക്കുന്ന സമയത്ത് ശരിക്കും മനുഷ്യൻ നിസ്സഹായനാണ്. ഇതുപോലെ തന്നെയാണ് പല വിഷയങ്ങളിലും. നമ്മളൊരു നിസ്സഹായത ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയിട്ട് കാര്യമില്ല. മറിച്ച് ഇതുപോലത്തെ ഓരോ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടെ തന്നെ എഡിറ്റ് ചെയ്യുകയും പിന്നീട് ആ തെറ്റിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വാതിലുകൾ കുറ്റിയിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കേണ്ടത്.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി സുപഥം. ഫൈസൽ മൗലവി അവതരിപ്പിക്കുന്ന ബിദ്അത്ത്, ചില അടിസ്ഥാന പാഠങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കണേ എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. മതത്തിൻ്റെ പേരിൽ പിൽക്കാലത്ത് കടന്നു വന്ന ബിദ്അത്തുകൾ ഗൗരവമാണ് എന്നും അതിനെ ഒരിക്കലും ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഓർമ്മപ്പെടുത്തിയത്. ബിദ്അത്തുകൾ അതിൻ്റെ ഗൗരവം പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. എല്ലാ ബിദ്അത്തുകളും ഒരേ തരത്തിലല്ല. ഇനി ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ മുബ്തദിഉ എന്ന തരത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അഹ്ലു സുന്നക്ക് ബിദ്അത്ത് പരിചയമില്ല. അഹ്ലുൽ ബിദ്അ, ബിദ്അത്തിൻ്റെ കക്ഷികൾ എന്നു പറയപ്പെടുന്ന ഒരു സാങ്കേതിക പ്രയോഗം ഉണ്ട് മതത്തിൻ്റെ ലേബലിൽ. ഒരാൾ എപ്പോഴാണ് ബിദ്അത്തിൻ്റെ കക്ഷിയായി മാറുക, മുബ്തദിഉ ആവുക എന്നത് നാം ഗ്രഹിക്കേണ്ടതുണ്ട്. കാരണം പല കാര്യങ്ങളെയും അത് ബിദ്അത്താണ് എന്ന് സമൂഹത്തിൽ നാം ഉത്ബോധിപ്പിക്കുമ്പോൾ ആളുകൾ ഈ വിഷയത്തെ പരാമർശിച്ച ഏതെങ്കിലും പണ്ഡിതൻ്റെ കിതാബെടുത്തു കൊണ്ടുവരികയും എന്നിട്ട് ആ പണ്ഡിതൻ ഇത് പുണ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്കിൽ അദ്ദേഹം ബിദ്അത്തിൻ്റെ ആളാണോ, അദ്ദേഹം മുബ്തദിഉ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഉദാഹരണമായി സുബ്ഹി നമസ്കാരത്തിലെ ഖുനൂത്ത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ല എന്നതാണ് വസ്തുത. ഹനഫി മദ്ഹബിലോ മാലിക്കി മദ്ഹബിലോ ഹംബലി മദ്ഹബിലോ സുബഹിയിൽ ഒരു കുനൂത്തില്ല. എന്നാൽ ഷാഫിഈ മദ്ഹബിൽ ഒരു കുനൂത്ത് സുബഹിക്ക് മാത്രമായി ഉണ്ട് താനും. അതുകൊണ്ട് സുബഹിയിലെ കുനൂത്ത് സുന്നത്തില്ല എന്നും അത് ബിദ്അത്താണ് എന്നും നാം സമൂഹത്തെ ഉത്ബോധിപ്പിക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ സുബഹിയിലെ കുനൂത്ത് പഠിപ്പിച്ചവരാണല്ലോ, ഇമാം നവവി റഹിമഹുല്ലാ സുബഹിയിലെ കുനൂത്ത് പഠിപ്പിച്ചവരാണല്ലോ, അതുകൊണ്ട് അവരൊക്കെ ബിദ്അത്ത് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്, അവരൊക്കെ മുബ്തദിഉകളാണ് എന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത് എന്ന് ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പണ്ഡിതൻ്റെ ഗ്രന്ഥത്തിൽ ഒരു പരാമർശം വന്നു എന്നതുകൊണ്ട് മാത്രം അതൊരു വേള ഒരു ബിദ്അത്തിന് സഹായകമായി, ഒരു ബിദ്അത്തിന് താങ്ങും തണഞ്ഞുമായി എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം ബിദ്അത്തിൻ്റെ ആളായി മുബ്തദിഉയായി മാറുമോ? ഒരിക്കലുമില്ല. അതേസമയം ഒരു പക്ഷെ അവർ ഈ പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ കൂടി അവർക്കതിൽ പ്രതിഫലമുണ്ട് എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുനൂത്ത് വിഷയമാണെങ്കിലും മറ്റു ഏത് വിഷയമാണെങ്കിലും രണ്ടു സമീപനം നമുക്കവിടെ കാണാൻ കഴിയും. ഒന്ന്, ആ കാലത്ത് നിഷ്പക്ഷമായി പഠിക്കുകയും അവിഷയമായി വന്ന എല്ലാ ഹദീസുകളെയും പഠനവിധേയമാക്കുകയും ചെയ്ത ഒരു ഗവേഷകനായ പണ്ഡിതൻ, മുജ്തഹിദായ ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ആ ഹദീസ് സ്വഹീഹാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും സ്വഹീഹായ ഹദീസ് പ്രകാരം അദ്ദേഹം വിധി പറയുകയും ചെയ്തു എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം സത്യം ഗ്രഹിക്കലും ആ സത്യം സമൂഹത്തിന് കൈമാറിക്കൊടുക്കലും മാത്രമാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹം ആ ഹദീസിനെ പഠിക്കാൻ തുനിഞ്ഞത്. ഒരു പക്ഷെ പഠനത്തിൻ്റെ റിസൾട്ടിൽ അബദ്ധങ്ങൾ സംഭവിച്ചേക്കാം, അത് അദ്ദേഹത്തിൻ്റെ കഴിവിന് അപ്പുറത്താണ്. അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത് സുന്നത്തിനെയാണ്. സമൂഹത്തിന് കൈമാറിക്കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ഇസ്ലാമികമായ അധ്യാപനങ്ങളെയാണ്. അതിനുവേണ്ടി പണിയെടുക്കുകയും അതിനുവേണ്ടി ഗവേഷണം നടത്തുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷെ അതിൽ അബദ്ധം സംഭവിച്ചു പോയി. അതിൻ്റെ പേരിൽ അദ്ദേഹം ബിദ്അത്തിൻ്റെ ആളാകുന്നില്ല, ബിദ്അത്ത് പ്രോത്സാഹിപ്പിച്ചവനെന്ന് പറയാവതല്ല, മുബ്തദിഉ ആയി അദ്ദേഹത്തെ പരിചയപ്പെടുത്താവതല്ല, നേരെ മറിച്ച് ഗവേഷണത്തിൽ തെറ്റുപറ്റി എന്നു മാത്രം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു ഗവേഷകൻ ഗവേഷണം ചെയ്തിട്ട് തെറ്റു സംഭവിച്ചാൽ അദ്ദേഹത്തിന് ഒരു പ്രതിഫലമുണ്ട് എന്നാണ്. ഗവേഷണം ചെയ്തവൻ ചെയ്തതിനുള്ള കൂലി അദ്ദേഹത്തിന് കിട്ടുമെന്നർത്ഥം. എന്നാൽ ഗവേഷണം ചെയ്തു ശരിയിലേക്കെത്തി എങ്കിൽ രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന് ഗവേഷണം ചെയ്തതിനുള്ള പ്രതിഫലം, രണ്ട് ആ ശരി സമൂഹത്തിന് കൈമാറിക്കൊടുത്തതിൻ്റെ പ്രതിഫലവും. അപ്പോൾ സുബഹിയുടെ കുനൂത്തിൻ്റെ വിഷയത്തിൽ ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞ നിലപാട് ശരിയല്ല എന്നു പറഞ്ഞാൽ അതിനർത്ഥം ഇമാം ഷാഫി മോശക്കാരനാണ് എന്നോ, ഇമാം ഷാഫി റഹിമഹുള്ള ബിദ്അത്ത് പ്രചരിപ്പിച്ചുവെന്നോ, ഇമാം ഷാഫി പുത്തൻവാദിയാണ് എന്നോ, ബിദ്അത്തിൻ്റെ ആളാണ് എന്നോ ഒന്നും പറയാവതല്ല. നേരെ മറിച്ച് ഇമാം ഷാഫിക്ക് ആ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിന് ഒരു പ്രതിഫലം ലഭിക്കും എന്നാണ്. എന്നാൽ ഹദീസ് സ്വഹീഹല്ല എന്ന് ബോധ്യപ്പെടുകയും തെളിവില്ല, സ്ഥിരപ്പെട്ടതല്ല എന്ന് കൃത്യമായി വ്യക്തമാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും ഒരാളത് ചെയ്യുന്നുവെങ്കിൽ അയാൾക്കത് ബോധ്യമുണ്ട്, നബിതങ്ങൾ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു പ്രമാണമില്ല, ഉണ്ടെന്ന് പറയപ്പെടുന്ന രേഖകൾ സ്വീകാരയോഗ്യമായ വഴിയിൽ ഉദ്ധരിക്കപ്പെട്ടവയല്ല, അതല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞുവെന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ മാത്രം പര്യാപ്തമല്ല എന്ന് ബോധ്യമായതിനു ശേഷവും എൻ്റെ മദ്ഹബിൽ അതാണ്, ഞാൻ വിശ്വസിക്കുന്ന ഇമാമിൻ്റെ അഭിപ്രായം അതാണ്, അതല്ലെങ്കിൽ ലോകത്ത് ഇന്ന വിഭാഗം ചെയ്യുന്ന കാര്യം അങ്ങനെയാണ്, എൻ്റെ മഹലിൻ്റെ രീതി അങ്ങനെയാണ്, അതുകൊണ്ട് ഹദീസില്ലെങ്കിലും ശരി, പ്രമാണമില്ലെങ്കിലും ശരി, ഞാൻ ആ വഴി സ്വീകരിക്കുന്നു എന്ന് ഷഡിക്കുന്നുവെങ്കിൽ അത് ബിദ്അത്താണ് എന്നർത്ഥം. അപ്പോൾ ഇതേ വിഷയം സുബഹിയിലെ ഖുനൂത്ത് ഇമാം ഷാഫിഈ ഓതാൻ പറഞ്ഞെങ്കിൽ അദ്ദേഹം അതിൻ്റെ പേരിൽ ബിദ്അത്തിൻ്റെ ആളായി മാറുന്നില്ല, അദ്ദേഹം പ്രതിഫലാർഹനായി മാറുന്നു. എന്നാൽ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ ഇമാം ഷാഫിഈയുടെ ആ അധ്യാപനത്തെ വീണ്ടും പരിശോധിക്കുകയും അങ്ങനെ ആ ഹദീസ് സ്വഹീഹല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ അതിൽ വിധി പറയുകയും ചെയ്ത പണ്ഡിതന്മാർ ഷാഫിഈ മദ്ഹബിൽ പോലും നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ തൽഖീസുൽ ഹബീർ എന്ന ഗ്രന്ഥത്തിൽ ഖുനൂത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളെ അദ്ദേഹം വളരെ സൂക്ഷ്മമായി ഗവേഷണം ചെയ്യുകയും എന്നിട്ട് ആ ഹദീസുകൾ സ്വഹീഹല്ല, സ്വീകാര്യമല്ല എന്ന് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ ഇമാം ഷാഫിയുടെ വിഷയത്തിൽ ഇമാം ഷാഫിക്ക് കിട്ടിയ റിസൾട്ട് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ മതത്തിൻ്റെ ഭാഗമായി കാണാവതല്ല, സ്വീകരിക്കാവതല്ല എന്നർത്ഥം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞു വെച്ച ഒരു അധ്യാപനമാണ് സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് പറയൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അത് ഞാൻ വെറുക്കുന്നു എന്ന് ഇമാം ഷാഫി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഉമ്മ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് ഇമാം ഷാഫിഈ സുന്നത്തിൽ സ്ഥിരപ്പെടാത്തൊരു കാര്യം സ്ഥിരപ്പെട്ടുവെന്ന ധാരണയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു, പിൽക്കാലക്കാർ അതിൻ്റെ വസ്തുതയെ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. ഈ വിഷയം തിരിച്ചാണ്, സുന്നത്തിൽ സ്ഥിരപ്പെട്ടൊരു കാലത്തെ ഇമാം ഷാഫി റഹിമഹുള്ള സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി അതുപ്രകാരം വിധി പറയുന്നു. അദ്ദേഹം പറഞ്ഞത് സുബഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് പറയൽ ഞാൻ വെറുക്കുന്നു, എനിക്കത് ഇഷ്ടമില്ല. അദ്ദേഹം കാരണമായി പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ബാങ്കിൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ചു വന്ന ഹദീസുകൾ എമ്പാടുമുണ്ട്, ആ ഹദീസുകളിൽ എവിടെയും സുബഹിയുടെ ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് പറയണമെന്ന് ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഹദീസിൽ എവിടെയും വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഹദീസിൽ വരാത്ത സ്ഥിതിക്ക് അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് പറയൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് വെറുക്കുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. എന്നാൽ ഇമാം ഷാഫിക്കു ശേഷം വന്ന പണ്ഡിതന്മാർ എല്ലാവരും ഏകദേശം ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇവിടെ ഇമാം ഷാഫി പറഞ്ഞത് ശരിയല്ല. ഇമാം നബവി റഹിമഹുല്ല ശറഹ് മുഹദ്ദബിൽ വളരെ വ്യക്തമായി അദ്ദേഹം ആ വിഷയം ചർച്ച ചെയ്യുകയും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇമാം ഷാഫി റഹിമഹുല്ലക്കൊരു പക്ഷേ ആ ഹദീസ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ തൻ്റെ പഠനത്തിൽ അത് സ്വീകാരയോഗ്യമായ ഹദീസാണ് എന്ന് കൃത്യമായി സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഹദീസ് വന്നിട്ടുണ്ട്, ഹദീസിൽ ആ പരാമർശമുണ്ട്, അത് സ്വഹീഹാണ്, അതുകൊണ്ട് സുബഹി ബാങ്കിൽ അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് പറയണം എന്ന് ഇമാം നബവി റഹിമഹുല്ല ശറഹ് മുഹദ്ദബിൽ കൃത്യമായി വിശദീകരിക്കുന്നു. ഇവിടെ രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒന്ന്, ഹദീസിൽ സ്ഥിരപ്പെടാത്ത കാലത്ത് സ്ഥിരപ്പെട്ടു വന്ന ധാരണയിൽ ഇമാം ഷാഫി റഹിമഹുള്ള വിധി പറയുന്നു, പിൽക്കാലക്കാർ തിരുത്തുന്നു. രണ്ടാമത്, ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യത്തെ സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് ചെയ്യേണ്ടതില്ല എന്ന് ഇമാം ഷാഫി അഹമ്മദ് പറയുകയും പിൽക്കാലക്കാർ തിരുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി അഹമ്മദ് ഈ വിഷയത്തിൽ ബിദഅത്തിൻ്റെ ആളാണ് എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. ഇമാം ഷാഫി അഹമ്മദ് ഗവേഷണം ചെയ്തു, ആ ഗവേഷണത്തിൽ അദ്ദേഹത്തിന് പക്ഷേ ശരിയിലേക്കെത്തി അല്ലെങ്കിൽ തെറ്റിലേക്കെത്തി. ശരിയിലേക്കെത്തിയാൽ രണ്ട് പ്രതിഫലമുണ്ട്, തെറ്റിലേക്കെത്തിയാൽ ഒരു പ്രതിഫലവുമുണ്ട് എന്നാണ്. അതുകൊണ്ട് അവരൊക്കെ ബിദഅത്ത് ചെയ്തോ ബിദഅത്ത് പ്രോത്സാഹിപ്പിച്ചോ അവർ മുബ്തദിആണോ എന്ന ചോദ്യം പ്രസക്തമല്ല എന്നർത്ഥം. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഒരാൾ നിലപാടെടുത്താൽ അസ്സലാത്തു ഖൈമേനോം എന്ന് പറയാൻ ഹദീസുണ്ട്, സ്വഹീഹാണ് എന്ന് മനസ്സിലായ ഒരാൾ, എന്നാലും ഞാൻ സ്വീകരിക്കില്ല, കാരണം ഇമാം ഷാഫി പറഞ്ഞത് ഇങ്ങനെയാണല്ലോ, എനിക്ക് ഷാഫി ഇമാമിൻ്റെ അഭിപ്രായം മതി, ഞാൻ ഷാഫി മദ്ഹബുകാരനാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ബാങ്കിൽ അസ്സലാത്തു ഖൈമേനോം എന്ന് പറയില്ല എന്ന് തീരുമാനിച്ച് ആ ഹദീസിനെ അയാൾ മറികടക്കുന്നുവെങ്കിൽ അതാണ് ബിദഅത്തിലേക്ക് എത്തിക്കുന്ന ചിന്താഗതി. അതുകൊണ്ട് ഹദീസിൽ വന്നാൽ സ്വഹീഹായി കിട്ടിയാൽ അത് ചെയ്യുമെന്നും ചെയ്യണമെന്നുമുള്ള മനസ്സുള്ള കാലത്തോളം ഒരാളുടെ വീക്ഷണങ്ങളിൽ അബദ്ധം സംഭവിച്ചാൽ അത് അബദ്ധമായി മാത്രമേ പരിഗണിക്കൂ. എന്നാൽ ഹദീസിൽ വന്നാലും ശരി, ആയത്തിൽ കണ്ടാലും ശരി, എല്ലാവരും ചെയ്താലും ശരി, എനിക്കത് ആവശ്യമില്ല, ഞാനത് ജീവിതത്തിൽ പാലിക്കില്ല, കാരണം എൻ്റെ താല്പര്യം ഇങ്ങനെയാണ്, ഞാൻ ഇന്ന മദ്ഹബുകാരനാണ്, ഞാൻ ഇന്ന തുരീക്കത്തുകാരനാണ്, ഞാൻ ഇന്ന പാർട്ടിയുടെ മെമ്പറാണ്, അതുകൊണ്ട് ആ പാർട്ടിയുടെ താല്പര്യം എന്തോ അതാണ് ഞാൻ സംരക്ഷിക്കുക, ഈ മദ്ഹബിൻ്റെ അഭിപ്രായം എന്തോ അതാണ് ഞാൻ ജീവിതത്തിൽ പാലിക്കുക, എനിക്കതിനപ്പുറത്തൊരായത്തോ ഹദീസോ നോക്കേണ്ടതില്ല എന്ന ധാരണ അത് ബിദഅത്താണ്. ആ മറവിലാണ് ബിദഅത്തുകൾ കടന്നു വരിക. അതിനാൽ തന്നെ പല പണ്ഡിതന്മാരുടെയും ഗ്രന്ഥം വെച്ചുകൊണ്ട് പല ആളുകളും ചോദിക്കും ചില വിഷയങ്ങളെ പരാമർശിക്കുമ്പോൾ ഇവരൊക്കെ ബിദഅത്തിൻ്റെ ആളാണോ എന്ന്. അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത്. അതിനാൽ നാം ഉൾക്കൊള്ളേണ്ടുന്നത് നമ്മുടെ നിലപാട് ഈ രണ്ട് നിലപാടുകൾ ഏതാണ് എന്നത് ഇവിടെ പ്രാധാന്യപൂർവ്വം ഗ്രഹിക്കേണ്ടതാണ്. ഹക്ക് ബോധ്യപ്പെട്ടാൽ ആ ഹക്ക് സ്വീകരിക്കാം എന്ന നിലപാടാണോ, അതല്ല, ഹക്ക് എന്താണെങ്കിലും എൻ്റെ താല്പര്യവും എൻ്റെ ഒരു തീരുമാനവുമുണ്ട്, ആ തീരുമാനത്തിന് അനുകൂലമായി ഹക്കുണ്ടാകുന്നുവെങ്കിൽ ഹക്ക് ഞാൻ സ്വീകരിക്കും, എൻ്റെ തീരുമാനത്തിനെതിരാണ് ഹക്കെങ്കിൽ എനിക്കെൻ്റെ തീരുമാനം മതി, ഹക്കിൻ്റെ വഴിയിലേക്ക് ഞാനില്ല എന്ന നിലപാടാണെങ്കിൽ അത് ഗൗരവമാണ്, അപകടകരമാണ് എന്ന അടിസ്ഥാന പാഠം ഈ വിഷയത്തിൽ നാം പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾക്ക് തീർച്ചയായും നമുക്ക് ഒരു കൃത്യമായ മറുപടി അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം ഒരു പക്ഷേ സ്വഹാബിമാരുടെ ജീവിതത്തിൽ പോലും സ്ഥിരപ്പെട്ട ഹദീസിന് എതിരായ ഒരു രീതി കണ്ടേക്കാം, ബോധപൂർവമാവില്ല, ഒരു പക്ഷേ ആ ഹദീസ് അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടായിരിക്കാം. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞുവെന്ന് അവർ അറിയുന്നതിന് മുമ്പ് ഒരു പക്ഷേ അവർ അതിനെതിരായി ചെയ്തിട്ടുണ്ടാവാം. ആ ഹദീസ് എന്ന് ശ്രദ്ധയിൽപ്പെട്ടോ അന്നവർ അത് ഒഴിവാക്കുകയും ചെയ്യും. അവർ സ്വഹാബിയുടെ വാക്ക് കിട്ടി, ഹദീസ് തിരിച്ചാണ്, നമ്മൾ എന്ത് ചെയ്യും, സംശയമൊന്നുമില്ല, ഹദീസിലേക്ക് മടങ്ങണം. അപ്പൊ ആ സ്വഹാബി ഹദീസിനെതിരെ ചെയ്തോ, ആ ചോദ്യം പ്രസക്തമല്ല. ആ സ്വഹാബി ഹദീസ് പ്രകാരമേ ചെയ്യൂവെന്ന് വാശിയുള്ളവരും ആ രംഗത്ത് കണിശത പാലിക്കുന്നവരുമാണ്. പക്ഷേ ഒരു പക്ഷേ ഒരു ഹദീസ് ശ്രദ്ധയിൽപ്പെടാത്തതിനാൽ അബദ്ധം പറ്റിയേക്കാം, അതൊരു അബദ്ധമായി മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. സ്വഹാബിമാർക്കിടയിൽ ഉമർ ഖത്താബിനെ പോലുള്ള പ്രഗത്ഭരായ സ്വഹാബിമാരിൽ നിന്ന് പോലും ഈ പറയപ്പെട്ടതുപോലെ സമാനമായ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും അറിയാവുന്ന ചില വിഷയങ്ങളിൽ പോലും ഒരു ഹദീസ് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതിനാൽ അതെതിരായി പറഞ്ഞ അധ്യാപനങ്ങൾ ഉണ്ട്. മദ്ഹബിൻ്റെ ഇമാമികളുടെ ജീവിതത്തിലും ധാരാളമായി കാണാൻ കഴിയും. ഉദാഹരണമായി പെരുന്നാൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു എല്ലാ സ്ത്രീകളെയും പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരണമെന്ന്. ഉമ്മു അതിയ റളിയല്ലാഹു അൻഹ എന്ന സ്വഹാബി വനിത പറയുന്ന ഇമാം ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹിയായ റിപ്പോർട്ടിൽ കാണാം, കുന്നാനു ഉമറു അൻ നുഖ്രിജൽ ഹയ്യല വദവാത്തിൽ ഖുദൂർ, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിരുന്നു ആർത്തവമുള്ള സ്ത്രീകളെയും അതുപോലെ കൂടാരങ്ങളിൽ കഴിയുന്നവരെപ്പോലും കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് കൽപ്പിച്ചിരുന്നു പെരുന്നാൾ ഗ്രൗണ്ടിലേക്ക്. എന്നിട്ട് നമസ്കാര സമയമാകുമ്പോൾ ആർത്തവകാരികൾ മാറി നിൽക്കട്ടെ. മറ്റു നന്മകളിൽ, മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മകളിൽ, അവിടെ പ്രാർത്ഥനകളിൽ, അവിടെയുള്ള ഖൈറുകളിൽ അവർക്കും പങ്കെടുക്കാമല്ലോ എന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നുവെന്ന് ഉമ്മു അതിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമല്ല, പെരുന്നാൾ നമസ്കാരം പള്ളിയിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് മാറാനുള്ള ഒരു കാരണവും ഇതാണ്, എല്ലാവർക്കും പങ്കെടുക്കുവാൻ വേണ്ടി. ഈ ഹദീസ് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഇമാം ഷാഫി റഹിമഹുല്ല ഈ ഹദീസ് അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം അതേക്കുറിച്ച് പഠനവിധേയമാക്കുകയും അങ്ങനെ അവസാനം അദ്ദേഹത്തിന് ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണോ അല്ലേ എന്ന് കണിശമായ തീരുമാനം പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഫീഹി അന്ന നിസാഅ യുത്രകന ഇലൽ ഈദൈൻ. ആ ഹദീസിൽ പറയുന്നു, സ്ത്രീകളെ രണ്ട് പെരുന്നാളുകളിലേക്ക് പറഞ്ഞയക്കണമെന്ന് പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ശേഷം അദ്ദേഹം പറഞ്ഞു, ആ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസ് ആയിരുന്നുവെങ്കിൽ അതുപ്രകാരം ഞാൻ പറയുമായിരുന്നു. ആ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസ് ആയിരുന്നുവെങ്കിൽ അതുപ്രകാരം ഞാൻ പറയുമായിരുന്നു. അഥവാ ഇമാം ഷാഫി റഹിമഹുള്ളക്ക് ഈ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസാണോ അല്ലേ എന്ന് ഖണ്ഡിതമായി പറയാൻ കഴിഞ്ഞില്ല എന്നർത്ഥം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആ ഹദീസ് സ്വഹിയാണോ അല്ലേ എന്ന് സ്ഥിരപ്പെടാത്തതിനാൽ അതുപ്രകാരം പറയാൻ നിർവാഹമില്ല. എന്നാൽ ഇമാം ഷാഫിയുടെ കാലശേഷം ഇമാം ബുഖാരി റഹിമഹുള്ള ഈ ഹദീസ് പഠനവിധേയമാക്കി. ഇമാം ഷാഫി മരിക്കുമ്പോൾ ഇമാം ബുഖാരിക്ക് 10 വയസ്സ് പ്രായമാണ്. ആ ഇമാം ബുഖാരി റഹിമഹുല്ല ഈ ഹദീസ് പഠനവിധേയമാക്കി. അദ്ദേഹം ആ ഹദീസ് എല്ലാ ലക്ഷണവും ഒത്ത 100% സ്വീകാരയോഗ്യമായ ഒരു പോരായ്മയുമില്ലാത്ത ഹദീസാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ അത് ഉദ്ധരിക്കുകയും ചെയ്തു. ഇമാം ബുഖാരിയുടെ ശിഷ്യനായ ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹവും ഈ ഹദീസ് പഠനവിധേയമാക്കി. ഇമാം ബുഖാരി റഹിമഹുല്ലയേക്കാൾ ഏകദേശം ഒരു 10-11 വയസ്സ് കുറവാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലക്ക് ഇമാം ഷാഫി മരിച്ച് 2-ാമത്തെ വർഷത്തിലാണ് ഇമാം മുസ്ലിം ജനിക്കുന്നത്. ആ ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഈ ഹദീസ് പഠനവിധേയമാക്കി. അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു ഈ ഹദീസ് 100% സ്വീകാരയോഗ്യമാണ്. അദ്ദേഹത്തിന് സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് സ്ഥാനം പിടിച്ചു. അപ്പോൾ ബുഖാരിയിൽ വന്നു, മുസ്ലിമിൽ വന്നു, മുത്തഫഖുൻ അലൈഹി ആയി മാറി. ഈ ഹദീസിനെ കുറിച്ചാണ് ഇമാം ഷാഫി റഹിമഹുല്ല ഇത് സ്ഥിരപ്പെട്ടതാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞത്. എങ്കിൽ ഇനി നമ്മൾ എന്തു ചെയ്യണം? ഇമാം ഷാഫി ഈ ഹദീസ് പ്രകാരം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കി നാം അതിനെ ഒഴിവാക്കണോ? അതോ ഹദീസ് സ്ഥിരപ്പെട്ടുവല്ലോ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചുവല്ലോ, അത് പ്രകാരം നമുക്ക് അമൽ ചെയ്യാം എന്ന് തീരുമാനിക്കണമോ? അതാണ് ഇവിടുത്തെ വിഷയം. അവിടെ ശരിയായ നിലപാട് പ്രമാണത്തിൽ വന്നാൽ എനിക്കതു മതി. ഇമാം ഷാഫിയുടെ അഭിപ്രായം ഈ വിഷയത്തിൽ സ്വീകാര്യമല്ല. അതിനർത്ഥം ഇമാം ഷാഫി തെറ്റുകാരനാണ് എന്നോ ഇമാം ഷാഫി റഹിമഹുല്ല ബിദ്അത്തിൻ്റെ ആളാണ് എന്നോ അതിനർത്ഥമില്ല. നേരെ മറിച്ച്, ആ വിഷയത്തിൽ ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത് ശരിയല്ല. ഇമാം ഷാഫിയോടുള്ള എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആ അഭിപ്രായം എനിക്ക് സ്വീകാര്യമല്ല, എനിക്കതിനേക്കാൾ വലുത് എൻ്റെ പ്രവാചകന്റെ അധ്യാപനമാണ് എന്ന് മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിച്ചത്. അതിനാൽ പണ്ഡിതന്മാരുടെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് അവരൊക്കെ ബിദ്അത്ത് ചെയ്തോ, അവരൊക്കെ അതിൽ പ്രോത്സാഹിപ്പിച്ചോ എന്ന ചോദ്യം പ്രസക്തമല്ല എന്നർത്ഥം. ചില വിഷയങ്ങൾ നാം ബിദ്അത്താണ് എന്ന് പറയുമ്പോൾ ചില ഗ്രന്ഥങ്ങളിൽ അത് സുന്നത്തായി പരിചയപ്പെടുത്തുന്നു, ചില ഗ്രന്ഥങ്ങളിൽ ബിദ്അത്തായും പരിചയപ്പെടുത്തുന്നു. ഈ ഏറ്റ വ്യത്യാസം വരുന്നതും ഇതേ ഒരു രീതി കാരണമായി തന്നെയാണ്. ഒരു പണ്ഡിതൻ അതുമായി ഉദ്ധരിക്കപ്പെട്ട ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കുമ്പോൾ മറ്റൊരു പണ്ഡിതൻ ഈ ഹദീസ് സ്വഹീഹല്ല, ദുർബലമാണ്, ളഈഫാണ് എന്ന് മനസ്സിലാക്കും. അപ്പോൾ സ്വഹീഹാണെന്ന് മനസ്സിലാക്കിയ പണ്ഡിതൻ അത് സുന്നത്താണെന്ന് പറയും, ളഈഫാണെന്ന് മനസ്സിലാക്കിയ പണ്ഡിതൻ അത് സുന്നത്തില്ല, ബിദ്അത്താണ് എന്നും പറയും. ഒരേ വിഷയത്തിൽ ഒരുപക്ഷെ 2-3 വീക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി ഞാൻ ഇവിടെ സൂചിപ്പിച്ച സുബിഹിലെ കുനൂത്ത് തന്നെ, ഷാഫി മദ്ഹബിൽ സുബിഹിലെ കുനൂത്ത് സുന്നത്തായി മാറി. ഹനഫി മദ്ഹബിലും മറ്റു മദ്ഹബിലുമെല്ലാം ആ കുനൂത്ത് ബിദ്അത്തായി മാറി. എന്തുകൊണ്ട്? ഒരേ വിഷയത്തിൽ വന്ന വീക്ഷണ വ്യത്യാസം. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസ് സ്വഹീഹാണ് എന്ന് ഇമാം ഷാഫി മനസ്സിലാക്കുമ്പോൾ സ്വഹീഹല്ല എന്ന് മറ്റു ഇമാമുമാർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സ്വഹീഹാണെന്ന് മനസ്സിലാക്കി ഇമാം ഷാഫി കുനൂത്ത് നിർവഹിക്കണം എന്ന് പറയുന്നു. സ്വഹീഹല്ല എന്ന് മനസ്സിലാക്കി മറ്റു ഇമാമുമാർ കുനൂത്ത് നിർവഹിക്കേണ്ടതില്ല എന്നും പറയുന്നു. രണ്ടു കൂട്ടരുടെയും രീതി ശരിയാണ്, രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ്, രണ്ടു കൂട്ടരും സ്വീകരിച്ച മാർഗവും ശരിയാണ്. പക്ഷെ എത്തിപ്പെട്ട റിസൾട്ട് ഒരു വിഭാഗത്തിൻ്റെത് ശരിയായി മറ്റു വിഭാഗത്തിൻ്റെത് അബദ്ധമായി പോയി എന്നുമാത്രം. അതുകൊണ്ടാണ് ഒറ്റ വിഷയത്തിൽ രണ്ടും മൂന്നും നിലപാടുകൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുവാനോ അവരെ ചെറുതായി കാണുവാനോ അവരെ മഹത്വം ഇല്ലാതാക്കുവാനോ ഒരിക്കലും പാടില്ല എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഏത് പണ്ഡിതൻ പറഞ്ഞാലും ഏത് കിതാബിൽ വന്നാലും എത്ര വലിയ ആളുകൾ അധ്യാപനമുണ്ടെങ്കിലും അതിനേക്കാൾ നമുക്കേറ്റവും പ്രധാനം അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും അധ്യാപനം തന്നെയാണ്. അതിനപ്പുറം ഒരധ്യാപനവും ഒരാളുടേതും നമുക്ക് സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. അതിനാൽ ആ പ്രമാണങ്ങളിലേക്ക് തന്നെയാണ് നാം മടങ്ങേണ്ടത്. അവിടെയാണ് ബിദഅത്തിൽ നിന്ന് മുക്തമാവുക. അല്ലാതെ നാട്ടുകാർ എങ്ങനെയാണല്ലോ, സമൂഹത്തിൽ ഇങ്ങനെയാണല്ലോ, ഭൂരിപക്ഷം എങ്ങനെയാണല്ലോ, ഹദീസൊക്കെ ഉണ്ട് ശരിയാ, ആയത്തൊക്കെ ഉണ്ട് ശരിയാ, പക്ഷേ തൽക്കാലം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന മനസ്ഥിതി അത് ബിദഅത്തിൻ്റെ മനസ്സാണ് എന്നുകൂടി സാന്ദർഭികമായി നാം സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ മൂന്നോ നാലോ ക്ലാസ്സുകളിലായി നാം പരാമർശിച്ച ഈ അടിസ്ഥാന തത്വങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ബിദഅത്തുകളെ പഠനവിധേയമാക്കുകയാണെങ്കിൽ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ധാരാളം ബിദഅത്തുകൾ ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. ഈ പറയപ്പെട്ട ന്യായങ്ങളൊക്കെയും ന്യായങ്ങളല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അവയൊക്കെ ബിദഅത്താണെന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പഠനമാണ് ഇൻഷാല്ലാഹ് ഇത് തുടർച്ചയായ ക്ലാസ്സുകളിൽ നാം ഉദ്ദേശിക്കുന്നത്. ഓരോന്നും എന്തുകൊണ്ട് അത് ബിദഅത്താകുന്നു, അതുമായി പരാമർശിക്കപ്പെടുന്ന അധ്യാപനത്തിൻ്റെ ഉദ്ധരിക്കപ്പെടുന്ന പ്രമാണങ്ങളുടെ വസ്തുത എന്ത്, അത് നൽകപ്പെട്ട വ്യാഖ്യാനങ്ങളുടെ വസ്തുത എന്ത്, അത് സുന്നത്താണോ, അത് പറഞ്ഞ മുൻഗാമികളായ പണ്ഡിതന്മാരുണ്ടോ, ആ ഗ്രന്ഥങ്ങൾ എന്തുകൊണ്ട് സ്ഥാനം പിടിച്ചു, അവർ പറഞ്ഞ ന്യായമെന്ത് എന്ന് ഇൻഷാല്ലാഹ് ഓരോന്നും വിശദമായി നമുക്ക് പഠന വിധേയമാക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ബിദ്അത്ത് ചില അടിസ്ഥാന പാഠങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഫൈസൽ മൗലവി അവതരിപ്പിച്ച സുപഥം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ആഘോഷങ്ങൾ, അലർച്ചകൾ, അട്ടഹാസങ്ങൾ, ചുറ്റിലും അവസാനിക്കാത്ത ചർച്ചകൾ, വാഗ്വാദങ്ങൾ, പരിഹാസങ്ങൾ, എങ്ങോട്ടു തിരിഞ്ഞാലും കാതടപ്പിക്കുന്ന സംഗീതം, അശ്ലീലം, ആഭാസങ്ങളുടെ പുതിയ ശബ്ദങ്ങൾ, അസത്യത്തിന്റെ മായം കലർന്ന ശബ്ദങ്ങൾ മനുഷ്യനെ അന്ധവിശ്വാസിയാക്കിയിരിക്കുന്നു. അശ്ലീലതയുടെ നഗ്നശബ്ദങ്ങൾ അവന്റെ സ്വപ്നങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അസഹിഷ്ണുതയുടെ ശബ്ദശകലങ്ങൾ അവനെ അക്രമകാരിയാക്കിയിരിക്കുന്നു. അതെ, ഈ ശബ്ദപ്പേമാരികൾക്കിടയിൽ അവൻ ബദിരനാക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും അവൻ കാതോർക്കുന്നുണ്ട്. പുതിയൊരു ശബ്ദത്തിനായി അവന്റെ കാതുകൾ അന്വേഷിക്കുന്നുണ്ട്. ഉയിരിന്റെ ഉണർത്തുപാട്ടിനായി പീസ് റേഡിയോ

വിശ്വാസത്തിന്റെ മൂലകാന്ഡങ്ങളെ തുടർന്ന് അടിത്തറകൾ, ഇസ്ലാമിക വിശ്വാസ കർമ്മ ചരിത്ര സ്വഭാവ പാഠങ്ങൾ ക്രമപ്രവൃദ്ധമായി കൃത്യമായി പ്രാമാണികമായി പകർന്നു നൽകുന്ന പ്രോഗ്രാം അടിത്തറകൾ.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ ഇനി പ്രവേശിക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ്. ദാനധർമ്മം ചെയ്യുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്വദഖയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. സ്വദഖ എന്നത് ഒരു വിശ്വാസിയുടെ ഈമാനിനെ തെളിയിക്കാനുള്ള കർമ്മമാണ് എന്നും അതുമൂലം ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കും, നരകമോചനം ലഭിക്കും, ഉപജീവനത്തിലൊരു വിശാലത ലഭിക്കും, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന സ്വദഖത ലതുതുഫിഉ അൻ അഹ്ലിഹ ഹറൽ ഖുബൂർ. ഖബറിലെ പ്രശ്നങ്ങൾക്ക്, നമുക്ക് ഖബറിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾക്കും അതിലെ ചൂടിനും ആശ്വാസമേകിക്കൊണ്ട് സ്വദഖ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. സ്വദഖ ചെയ്തൊരു വ്യക്തിക്ക് അവൻ്റെ ഖബർ ജീവിതം അത് എളുപ്പമാക്കി കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു മഹത്വമായിക്കൊണ്ട് പരിചയപ്പെടുത്തിയ ഒരു കാര്യമാണ് സ്വദഖ. നാളെ പരലോകത്ത് പോലും നാം ചെയ്ത സ്വദഖ നമുക്ക് തണലായി നിൽക്കും എന്നാണ്. വ ഇന്നമാ ഇസ്തദില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമ ഫിളി സ്വദഖതിഹി. അന്ത്യനാളിൽ ഒരു വിശ്വാസി അവൻ സ്വദഖയുടെ തണലിലായിരിക്കും, അവൻ ചെയ്ത ദാനധർമ്മങ്ങൾ അവൻക്ക് തണലായി നിൽക്കും എന്നുള്ളതാണ്. അവൻ എത്രത്തോളം ദാനധർമ്മം ചെയ്തിട്ടുണ്ടോ അത്രയും അതിനനുസരിച്ചവന് തണല് ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു ഇൻവെസ്റ്റ്മെൻ്റായിക്കൊണ്ട് ഒരു വളർച്ചയുള്ള ലാഭങ്ങൾ ധാരാളമായി ലഭിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റായിക്കൊണ്ടാണ് സ്വദഖയെ ഹദീസുകൾ നമുക്ക് മറ്റൊരു രീതിയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കേവലം നമ്മൾ കൊടുക്കുന്ന ഒരു രൂപ അതുപോലെ തന്നെ ഒരു രൂപയായിട്ടല്ല നാളെ പരലോകത്ത് നമുക്ക് തിരിച്ചു കിട്ടുക. കൂടുതൽ മുടക്കാതെ, എന്നാൽ ലാഭം മാത്രമുള്ള, നഷ്ടമൊരിക്കലും സംഭവിക്കാത്ത ഒരു കച്ചവടം തന്നെയാണ് സ്വദഖ എന്ന് പ്രമാണങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരാൾ സ്വദഖ ചെയ്താലും ഇല്ലാ അഖദഹു റഹ്മാനു ബിയമീനിഹി, അല്ലാഹു തൻ്റെ വലം കൈകൊണ്ട് സ്വദഖയെ സ്വീകരിക്കുമെന്നാണ്. തൊയ്യീബായ സ്വദഖകൾ, നല്ല സമ്പത്തിൽ നിന്ന് നല്ല രീതിയിൽ നൽകിയ ധനം, അതാണ് തൊയ്യീബായ സ്വദഖ. ഹലാലായ സമ്പത്താവണം എന്നർത്ഥം. നൽകുമ്പോൾ നല്ല മനസ്സോടുകൂടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നർത്ഥം. ചില ആളുകളൊക്കെ ഉണ്ട്, തീരെ മനസ്സില്ലാ മനസ്സോടെ ശപിച്ചുകൊണ്ട് എന്താ ഇത് എന്നും പിരിവാണല്ലോ, വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടാ തുറങ്ങും ഓരോരുത്തർ പിരിവ് എന്നൊക്കെ പറഞ്ഞു വരാൻ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നമ്മൾ ഈ ശല്യമൊന്നും ഒഴിവാക്കുക എന്ന രീതിയിൽ നമ്മൾ വേഗം കൊടുത്ത് ഒഴിവാക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ താല്പര്യമില്ലാതെ ശപിച്ചുകൊണ്ടൊക്കെ നമ്മൾ കൊടുത്താൽ ആ പണം പോയി എന്നല്ലാതെ പ്രത്യേകിച്ച് ആ നൽകുന്ന ആളുകൾക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞത്, തൊയ്യീബായ സ്വദഖയായിരിക്കണം നമ്മൾ നൽകേണ്ടത്. ന്യായമായ സമ്പത്ത്, ഹലാലായ മാർഗത്തിൽ വന്നു കിട്ടിയ സമ്പത്ത്, ഹറാമായ രീതിയിൽ സമ്പാദിച്ച സമ്പത്ത് ഒരിക്കലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവിടെ ഒരു ഗുണവും അവന് ചെയ്യുകയില്ല, ദോഷം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നർത്ഥം. സഹോദരങ്ങളെ, ന്യായമായ രീതിയിൽ നമ്മൾ സമ്പത്ത് നൽകിക്കഴിഞ്ഞാൽ, നമ്മൾ സ്വദഖയായി നൽകുന്നത് എന്ത് തന്നെയായിക്കോട്ടെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ പറയുന്നത്, അല്ലാഹു അതിനെ പരിപോഷിപ്പിക്കും, അല്ലാഹു അതിനെ പരിപോഷിപ്പിക്കും. വ ഇൻ കാന തംറൻ, അതൊരു കാരക്കയാണെങ്കിൽ പോലും, തറബ്ബു ഫി കഫ്ഫിർ റഹ്മാനി ഹത്ത തകൂന കൽ അഅളമി മിനൽ ജബൽ. ഒരു കാരക്കയാണ് നൽകിയത് എങ്കിൽ പോലും ആ കാരക്കയെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്ന് അതിനൊരു പർവ്വതം കണക്കെ വളർത്തി വലുതാക്കും എന്നതാണ്. കൊടുത്തത് ചിലപ്പോൾ കുറച്ചായിരിക്കും, പക്ഷേ അള്ളാഹു അത് സ്വീകരിക്കും. അവൻ്റെ സമ്പത്തിൻ്റെ വിശുദ്ധിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അള്ളാഹു അതിനെ വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ അത് വളർന്ന് വളർന്ന് ഒരു പർവ്വതം കണക്കെ വലുതാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉദാഹരണമായി പറഞ്ഞത്, കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു ഔ ഫസീലഹു. നിങ്ങളിൽ ഒരാൾ തൻ്റെ കഴുതക്കുട്ടിയെ അല്ലെങ്കിൽ തൻ്റെ ഒട്ടകക്കുട്ടിയെ വളർത്തുന്നത് പോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു ഒട്ടകക്കുട്ടിയെ തിന്നാൻ കൊടുത്ത് അതിനെ പോറ്റി വളർത്തി വലുതാക്കി ലക്ഷണമൊത്ത ഒരു വലിയ ഒട്ടകമായി മാറുന്നത് പോലെ നൽകിയ സദഖയെ അല്ലാഹു സ്വീകരിക്കുകയും അതിനെ വളർത്തി വലുതാക്കിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ ഒരു പർവ്വതത്തിന് സമാനമായിക്കൊണ്ട് അതിനെ നമുക്ക് തിരിച്ചു നൽകുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവർ, എത്രമാത്രം വലിയ ലാഭമാണത്! ചിലപ്പോൾ നമ്മൾ തന്നെ എത്രയാണ് കൊടുത്തതെന്ന് നമ്മൾ മറന്നുപോയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും എന്തപ്പതൊക്കെ കൊടുത്തിട്ട്. അല്ല, അങ്ങനെയല്ല. എത്ര ചെറുതാണെങ്കിലും തൊയ്യീബായ സ്വതക്കയാണെങ്കിൽ, തൊയ്യീബാണെങ്കിൽ, നല്ല മനസ്സോടെ ഹലാലായ സമ്പത്തിൽ നമ്മൾ കൊടുത്തതാണെങ്കിൽ അള്ളാഹു അത് വളർത്തി വലുതാക്കും, എന്നിട്ട് നമുക്കതിനെ ഇരട്ടിയായിക്കൊണ്ട് നൽകും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സ്വതക്ക എന്നതൊരു നന്ദി കൂടിയാണ്. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കുള്ള ഒരു നന്ദിയായിക്കൊണ്ടാണ് നമ്മളതിനെ കാണേണ്ടത്. എല്ലാം എനിക്ക് അള്ളാഹു തന്നതാണ്, എൻ്റേത് എന്ന് പറയാൻ എനിക്കൊന്നുമില്ല, എൻ്റെ റബ്ബ് തന്നതാണ്, എൻ്റെ കയ്യിലുള്ളത് എന്ന ആ ഒരു മാനസികാവസ്ഥ, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. ആ ഒരു രീതിയിൽ, നല്ല രീതിയിൽ സ്വതക്ക ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, വമാദാ അലൈഹിം ലൗ ആമനൂ ബില്ലാഹി വൽയൗമിൽ ആഖിർ വഅൻഫഖൂ മിമ്മാ റസഖഹുമുല്ലാഹ്. എന്താണ് അവർക്ക് ഇങ്ങനെ നഷ്ടപ്പെടാനുള്ളത്? മനുഷ്യന്മാരെക്കുറിച്ച് അല്ലാഹു ചോദിക്കുകയാണ്, എന്താണ് മനുഷ്യർക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വഅൻഫഖൂ മിമ്മാ റസഖഹുമുല്ലാഹ്, അല്ലാഹു നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് ദാനമായി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നഷ്ടമാണ് അവർക്കുള്ളത്? ദുനിയാവിലേക്ക് വന്നപ്പോൾ ഒന്നുമില്ലാത്തവരായിക്കൊണ്ടാണ് നമ്മൾ വന്നത്. തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ പോകുന്നത്. റബ്ബ് തന്നതാണ് ഈ കാണുന്നതൊക്കെ. ഈ ജീവിതമാണെങ്കിലും, ഈ സമ്പത്താണെങ്കിലും, മറ്റ് സൗകര്യങ്ങളാണെങ്കിലും, വിഭവങ്ങളെല്ലാം അള്ളാഹു നൽകിയതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ നമുക്കൊരു നഷ്ടവും വരാനില്ല. കാരണം ഈ കാണുന്നതൊന്നും നമുക്ക് സ്വന്തമായിട്ടുള്ളതല്ല, മറിച്ച് ഇതെല്ലാം അള്ളാഹുവിൻ്റെത് മാത്രമാണ് എന്ന ആ ഒരു ചിന്തയായിരിക്കണം നമ്മുടേത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരെക്കുറിച്ച് അള്ളാഹു ഉപമിച്ചത് കമിസ്ലി ഹബ്ബത്തിൻ, അവരൊരു ധാന്യമണിയെ പോലെയാണ് എന്നാണ്. അൻബതത് സബഅസനാബില, ഏഴ് കതിരുകൾ ആ ധാന്യമണിയിൽ നിന്ന് മുളച്ചു വന്നു. ഫീകുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യങ്ങളുണ്ടായി. ചിലവായത് ഒരൊറ്റ ധാന്യമണിയാണ്. പക്ഷേ ആ ഒരു ധാന്യമണി നിലത്തിട്ടു, ആ ധാന്യമണി മുളച്ച് അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടായി വന്നു, ഒരു നെൽക്കതിര് പോലെ. അങ്ങനെ ഓരോ കതിരിലും 100 ധാന്യമണികൾ ഉണ്ടാവുന്നു. ഒന്ന് മുടക്കിയപ്പോൾ 700 അതിനെ തിരിച്ചു കിട്ടി. ഇതുപോലെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചവനെപ്പറ്റി അള്ളാഹു ഉപമിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി, ഒരു ശീലമായി, ഒരു വലിയ സംസ്കാരമായിക്കൊണ്ട് ഈ സ്വതക്കയെ കാണാൻ നമുക്ക് സാധിക്കണം. ഇത്തരം അവസരങ്ങൾ ലഭിച്ചാൽ അതൊരു ഭാഗ്യമായി കാണണം. കാരണം ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ട ഒരു നന്മയാണ് സ്വതക്ക എന്നുള്ളത്. എല്ലാവർക്കും എപ്പോഴും സമ്പത്ത് നൽകണം എന്നല്ല പറഞ്ഞത്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ധാരാളം സമ്പത്തുണ്ടായിട്ടും ഒരാൾക്ക് പോലും സമ്പത്ത് കൊണ്ട് സഹായം ചെയ്യാൻ കഴിയാതെ, ഭാഗ്യം ലഭിക്കാതെ പോകുന്ന പല ആളുകളും ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു സഹായം ചോദിച്ചാരും അവരെ ചോദിച്ച് വരുന്നില്ല എങ്കിൽ, സഹായം ചോദിച്ച് നമ്മുടെ അടുക്കൽ ആരെങ്കിലും വന്നാൽ അതൊരു തോഫീക്കായിക്കൊണ്ട് തന്നെ നമ്മൾ കാണണം. അള്ളാഹു നൽകിയ അനുഗ്രഹമായി തന്നെ നമ്മളതിനെ കാണണം. ഈ ഒരു നിലയ്ക്ക് ചിന്തിച്ചാൽ അതൊരു നല്ലൊരു തിരിച്ചറിവാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറാവണം. നല്ല രീതിയിൽ സ്വതക്കകൾ നൽകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: ബാരകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് തിരുനബിയോടൊപ്പം ദാനധർമ്മം ചെയ്യുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. ഇതിൻ്റെ രണ്ടാം ഭാഗം അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ. പീസ് റേഡിയോ.
3: tuned to reality.
0: പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർഗീയ കലാപങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. വിവരണം നാസർ സലാഹി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. സ്വാതന്ത്ര്യാനന്തരം നടന്ന വർഗീയ കലാപങ്ങൾ അധികവും ആസൂത്രിതമായിരുന്നു. കാരണങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള പദ്ധതികളും ഹിന്ദുത്വവാദികളുടെ അടുക്കലുണ്ടായിരുന്നു. ഉദാഹരണം, 1979 ഇന്നത്തെ ജംഷഡ്പൂരിൽ നടന്ന കലാപം. ഒരു ഔദ്യോഗിക കണക്ക് പ്രകാരം 121 പേരും മരിച്ചിട്ടുണ്ടാകാമെന്നാണ്. മഹാഭൂരിപക്ഷവും കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന സാമുദായിക നീക്കങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം 23 തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 31 ഏപ്രിൽ 1 തീയതികളിലായി നടക്കാനിരിക്കുന്ന RSS മേഖലാ സമ്മേളനത്തെക്കുറിച്ച് പ്രത്യേക പരാമർശമുണ്ടായിരുന്നു. RSSന്റെ പരമാധികാരി സർ സംഘ് ചാലക് കൂടി പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഘോഷയാത്ര ഏതു വഴിയിലൂടെ വേണം എന്നതിനെ ചൊല്ലിയായിരുന്നു ശക്തമായ അഭിപ്രായ ഭിന്നത നിലനിന്നത്. സംയുക്ത ബജ്രംഗ് ബാലി അഖാര സമിതി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് ഇത് ഏറ്റുപിടിച്ചിരിക്കുന്നത്. വർഗീയ വികാരമുണർത്തുന്ന വിധത്തിലുള്ള ലഘുലേഖകൾ ആ വിഭാഗം വിതരണം ചെയ്തുകൊണ്ടിരുന്നു. ഇക്കൂട്ടർ RSSമായാണ് സംഘടനാ തലത്തിൽ ബന്ധം. സംഘാടകർ ആവശ്യപ്പെട്ട ഒരു റൂട്ട് അനുവദിക്കാൻ അധികാരികൾ വിസമ്മതിച്ചപ്പോൾ പ്രകോപനപരമായ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അക്കൂട്ടർ അക്രമാസക്തമായി പ്രകടനം നടത്തുകയുണ്ടായി. അതിനുശേഷം ശ്രീരാമനവമി കേന്ദ്രീയ അഖാര സമിതിയുടെ പേരിൽ അത്യന്തം പ്രകോപനപരമായ നോട്ടീസുകളും അവർ ജംഷഡ്പൂരിൽ വ്യാപകമായി വിതരണം ചെയ്തു. ഹൈന്ദവ വികാരം ആളിക്കത്തിക്കുന്നതും ഹൈന്ദവർക്ക് നേരെയുള്ള കടന്നാക്രമണമായി ദുർവ്യാഖ്യാനം ചെയ്യുന്നതുമായിരുന്നു നോട്ടീസിലെ ഉള്ളടക്കം. അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നിരീക്ഷണം കൂടെ നമുക്കിവിടെ വായിക്കാം. വർഗീയ സാമുദായിക കലാപങ്ങളെക്കുറിച്ച് സമഗ്രമായ പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നാഷണൽ പോലീസ് അക്കാദമിയിലെ VN റായ്. 1968 മുതൽ 1980 വരെയുള്ള കാലയളവിൽ നടന്ന കലാപങ്ങളെ സംബന്ധിച്ച രേഖകളും മറ്റു വസ്തുതകളും വിശകലനം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളാണ് എപ്പോഴും കലാപം തുടങ്ങിവെക്കുന്നത് എന്ന സമൂഹ മനസ്സിൽ ഉറഞ്ഞുപോയ മിഥ്യാധാരണ അദ്ദേഹം തിരുത്തുന്നു. മുകളിൽ സൂചിപ്പിച്ച കാലയളവിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 3949 കലാപങ്ങളാണ് അരങ്ങേറിയത്. ഇരയാക്കപ്പെട്ടവർ മൊത്തം 2289. അതിൽ 1598 പേരും മുസ്ലിങ്ങളാണ്, 530 പേർ ഹിന്ദുക്കളും. രാജ്യത്തെ മൊത്തം ജനസംഖ്യയിൽ മുസ്ലിങ്ങൾ കേവലം 12% അക്രമങ്ങൾക്ക് ഇരയാകുന്നവരിൽ 65% ആ വിഭാഗമാണ് വരുന്നത്. അപവാദ പ്രചരണത്തിന്റെ പൊള്ളത്തരമാണ് വ്യക്തമാക്കുന്നത്. നമ്മുടെ പോലീസ് സംവിധാനം ഒട്ടും നിഷ്പക്ഷമല്ല. കലാപങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനുശേഷമുള്ള നടപടികളിലും മുസ്ലിങ്ങൾക്കെതിരായ നിലപാടാണ് പോലീസ് പൊതുവെ അവലംബിച്ചു കാണാറുള്ളത്. ഒരു ലഹളക്കുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ തയ്യാറെടുപ്പ് നേരത്തെ തന്നെ തുടങ്ങുന്നു. അങ്ങനെ മാനസികമായി പാകപ്പെടുത്തിയ ഒരു സമൂഹം ഒരു നിസ്സാര സംഭവം വീണുകിട്ടുമ്പോൾ ആ വിദ്വേഷം മുഴുവൻ പ്രകടിപ്പിക്കുന്നു. ബിസിനസ് രംഗത്തുണ്ടായ ശത്രുതയോ സ്വത്തു തർക്കമോ പോലും സമുദായങ്ങൾ തമ്മിലുള്ള കലാപമായി മാറിയിട്ടുണ്ട്. ഇനി മറ്റൊരു കലാപത്തെ സംബന്ധിച്ച് നമുക്ക് ഒന്ന് വിശകലനം നടത്താം. മുംബൈ കലാപം. ഹിന്ദുത്വ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒരു കലാപം ഇത്തരത്തിൽ എങ്ങനെ പാകപ്പെടുത്തുന്നു എന്നൊരു നല്ലൊരു ദൃഷ്ടാന്തമാണ് മുംബൈ കലാപം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മുംബൈയിൽ പലയിടത്തും മുസ്ലിങ്ങൾ പ്രാദേശിക തലത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. അതിനിടയിൽ ചില പൊതുസ്ഥാപനങ്ങൾക്ക് നേരെ കല്ലേറ് നടന്നു. ഇതൊന്നും തന്നെ സംഘടിതമായ രീതിയിൽ നടന്നതായിരുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ബാബരി മസ്ജിദ് സംരക്ഷിക്കുമെന്ന് കോടതിക്ക് നൽകിയ വാഗ്ദാനം പോലും പാലിക്കപ്പെടാതിരിക്കുകയും മസ്ജിദ് തകർക്കുകയും ചെയ്തപ്പോൾ December 7 ഏതാനും മുസ്ലിങ്ങൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രകടനം നടത്തി. രോഷാകുലരായ ആ ചെറിയ ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെയ്പ്പ് നടത്തി. കൊല്ലപ്പെട്ടവരിൽ 90% നെഞ്ചിലോ തലക്കോ ഉദരത്തിലോ വെടിയേറ്റിട്ടാണ് മരിച്ചത്. അതിനർത്ഥം അവർക്ക് മുന്നിൽ നിന്നാണ് വെടിയേറ്റത് എന്ന് തന്നെയാണ്. ഈ സംഭവത്തെക്കുറിച്ച് ശ്രീകൃഷ്ണ കമ്മീഷന്റെ റിപ്പോർട്ട് ഇപ്രകാരമാണ്. ബാബരി മസ്ജിദ് തകർന്നതിന്റെ പേരിൽ ഹിന്ദുത്വ ശക്തികൾ നടത്തിയ വിജയാഹ്ലാദ പ്രകടനം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിലാഴ്ത്തിയ കത്തി ഒന്നുകൂടി ആഴത്തിൽ കുത്തുന്നതിന് സമാനമായിരുന്നു. മറുവിഭാഗത്തിന്റെ ആഹ്ലാദ പ്രകടനങ്ങൾ അവരുടെ ഭീതിയും നൊമ്പരവും വർദ്ധിപ്പിച്ചതേയുള്ളൂ. അവരുടെ രോഷവും അതുപോലെ വർദ്ധിച്ചു. ധാരാവി പ്രദേശത്തെ ശിവസേന സംഘടിപ്പിച്ച വിജയറാലി ഒരു ഉദാഹരണമാണ്. കമ്മീഷൻ റിപ്പോർട്ട് തുടരുന്നു. മുസ്ലിങ്ങൾക്ക് അമർഷമുണ്ടായിരുന്നു. അത് പ്രകടിപ്പിക്കാൻ അവർ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തു. 1992 ഡിസംബർ 6 രാത്രി 11:20 ധാരാളം മുസ്ലിങ്ങൾ പൈതോണിയിലെ മിനാസ് മസ്ജിദിനടുത്ത് തടിച്ചുകൂടി. സന്ദർഭത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ ജനക്കൂട്ടത്തെ തന്ത്രപരമായി നേരിടുകയും ഇരു സമുദായത്തിലെയും നേതാക്കളെ ഒപ്പമിരുത്തി ചർച്ച നടത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ പ്രതിഷേധ പ്രകടനം ശാന്തമായി സമാപിക്കുമായിരുന്നു. എന്നാൽ വിവേകപൂർവ്വം പെരുമാറുന്നതിന് പകരം പോലീസ് തെറ്റായ വിധത്തിലായിരുന്നു പ്രശ്നം കൈകാര്യം ചെയ്തത്. പോലീസിന്റെ ധിക്കാരപരമായ നടപടികൾ ജനക്കൂട്ടത്തെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അവർ കൂടുതൽ അക്രമാസക്തരാവുകയും സമീപത്തുണ്ടായിരുന്ന മുനിസിപ്പൽ വാഹനം തകർക്കുകയും ചെയ്തു. അധികാര ചിഹ്നമായി കണ്ട പോലീസിന് നേരെയും അവരുടെ രോഷപ്രകടനമുണ്ടായി. കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു, ജനക്കൂട്ടത്തിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കല്ലോ വടിയോ പോലും ഉണ്ടായിരുന്നില്ല. അവർ രോഷാകുലരായിരുന്നു. ആ രോഷം അവർക്ക് അധികാരികളുടെ മുമ്പാകെ പ്രകടിപ്പിക്കുകയും വേണം. എന്നാൽ പോലീസ് അതിനെ മറ്റൊരു വിധത്തിലാണ് വിലയിരുത്തിയതും കൈകാര്യം ചെയ്തതും. അവർ പ്രശ്നങ്ങളാകെ വഷളാക്കുകയാണ് ചെയ്തത്. മുസ്ലിം പള്ളി തകർത്തതിലുള്ള ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതിന് ശിവസേനയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. മുസ്ലിമിന് രണ്ട് ദേശങ്ങളെ ഉള്ളൂ, ഒന്നുകിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഖബറിസ്ഥാൻ എന്ന മട്ടിലുള്ള അത്യന്തം പ്രകോപനപരവും അവഹേളനപരവുമായ മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്തിയപ്പോൾ സ്വാഭാവിക രീതിയിൽ മറുപക്ഷവും മൂർച്ചയേറിയ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഞങ്ങളെ തൊട്ടു കളിച്ചാൽ കഴുത്തിൽ തല കാണില്ല. പ്രകടനങ്ങൾക്കിടയിൽ ശിവസേന പ്രവർത്തകർ മുസ്ലിം പള്ളികൾക്ക് നേരെ ചാണകമെറിഞ്ഞ് അശുദ്ധമാക്കി. എതിർപക്ഷമാകട്ടെ ഹിന്ദുക്കളുടെ ആരാധനയങ്ങൾക്കു നേരെ കല്ലേറു നടത്തി. ചേരി പ്രദേശമായ ധാരാവിയിൽ നൂറുകണക്കിന് പാർപ്പിടങ്ങൾ തകർത്തു. അവയിൽ 80% മുസ്ലിംകളുടേതായിരുന്നു എന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യം മാത്രം. മുംബൈയുടെ ദക്ഷിണമേഖലയിലേക്കും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കും അക്രമങ്ങൾ ക്രമേണ വ്യാപിക്കുകയാണ് ഉണ്ടായത്. ഈ അക്രമത്തെക്കുറിച്ച് മുംബൈ നിർമ്മല നികേതൻ കോളേജിലെ MSW വിദ്യാർത്ഥികൾ നടത്തിയ സർവേയിൽ അക്രമം നടന്ന 690 വീടുകളിൽ 86% മുസ്ലിംകളുടേതാണെന്ന് കണ്ടെത്തി. അവയുടെ ഉടമകളാകട്ടെ കൂലിപ്പണിക്കാരും സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിതം തള്ളി നീക്കുന്നവരുമായിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ കഴിയുന്ന ദരിദ്രരായിരുന്നു. അവരുടെ കുടിലുകൾ നഷ്ടപ്പെടുത്തുക മാത്രമല്ല, കുറേ പേർ പോലീസിൻ്റെ വെടിയേറ്റു മരിച്ചു, കുറേ പേരെ കുത്തിക്കൊന്നു, ഇനിയും ചിലരെ ചുട്ടുകൊന്നു. ലഹള നടന്ന വേളയിൽ സാധാരണ മുസ്ലിംകളെ മാത്രമായിരുന്നില്ല അക്രമികൾ ലക്ഷ്യമിട്ടിരുന്നത്. മുസ്ലിംകളായ പത്രപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച സംഭവങ്ങളുമുണ്ടായി. ഹിന്ദുവർഗീയതക്കെതിരെ പേന ചലിപ്പിച്ചവർ പ്രത്യേകം നോട്ടപ്പുള്ളികളായിരുന്നു. അക്രമങ്ങൾ നടന്നിടങ്ങളിലെല്ലാം പോലീസ് അവർക്ക് സംരക്ഷകരായി നിലകൊണ്ടു എന്നതും ഏറ്റവും ലജ്ജാകരമായ കാര്യമാണ്. ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതേക്കുറിച്ച് പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാനം തകർക്കുകയും വർഗീയ സംഘർഷത്തിന് വകവെക്കുകയും ചെയ്യുന്ന വിധത്തിലുള്ള മഹാ ആരതികൾ 1992 ഡിസംബർ 26 മുതൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വർഗീയ വികാരം ആളിക്കത്തിക്കുന്ന വിവിധ തലത്തിലുള്ള പ്രസംഗങ്ങളാണ് നേതാക്കൾ നടത്തിയിരുന്നത്. അതിൻ്റെ ഫലമെന്നോണം ആവേശഭരിതരായ പ്രവർത്തകർ ഘോഷയാത്ര കഴിഞ്ഞു മടങ്ങുന്ന വഴി കണ്ണിൽ കണ്ട മുസ്ലിം കടകൾ കൊള്ളയടിക്കുകയും വസ്തുവകകൾ നശിപ്പിക്കുകയും ചെയ്തു. ഹിന്ദുക്കൾ ഉണരുകയും വീര്യം കാട്ടുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു ലേഖനത്തോടെയാണ് 1993 നവവത്സര ദിനത്തിൽ ശിവസേനയുടെ മുഖപത്രമായ സാംന ഇറങ്ങിയത് എന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 ഗജാനന കീർത്തിക്കാർ, രമേശ് മൂർ തുടങ്ങിയ ശിവസേനയുടെ ഉന്നത നേതാക്കളുടെ നേതൃത്വത്തിൽ ഹിന്ദുക്കൾക്ക് മതിയായ സംരക്ഷണം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ജോഗേശ്വരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തി. പ്രകടനം നടത്തിയവർ വഴി മധ്യ ചാച്ചാനഗർ മസ്ജിദ് ആക്രമിക്കുകയും മുസ്ലിംകളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. മഹിം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള മക്തം നഗറിൽ മുസ്ലിംകളുടെ 100 കുടിലുകൾ അക്രമികൾ തീവച്ചു നശിപ്പിച്ചു. 1970 ഭീവണ്ടി കലാപത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ജസ്റ്റിസ് മദൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നതിങ്ങനെ: കുഴപ്പമുണ്ടാക്കുന്നതിന് ഇറങ്ങിത്തിരിച്ച കുറച്ചു പേർ ഘോഷയാത്രയോടൊപ്പമുണ്ടായിരുന്നു. RSS PSP പ്രവർത്തകരായിരുന്നു അവർ ഘോഷയാത്രയിൽ ചേർന്നത്. മഹാനായ ശിവജിയോടുള്ള ആദരവിൻ്റെ പേരിലായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ മേധാവിത്വം സ്ഥാപിച്ചെടുക്കാനും മുസ്ലിംകൾക്കൊരു താക്കീത് കൊടുക്കാനുമായിരുന്നു. ഘോഷയാത്രയിൽ പങ്കെടുത്തവരുടെ ഭാഗത്തുനിന്നുണ്ടായ നിരുത്തരപരമായ പെരുമാറ്റമാണ് കലാപത്തിന് വഴിയൊരുക്കിയത് എന്നതാണ് കമ്മീഷന്റെ നിഗമനം. ഘോഷയാത്രയുടെ സമയവും അതിൻ്റെ റൂട്ടും പോലീസിനെ അറിയിക്കാതിരുന്നതും പള്ളിയിലേക്ക് തീർത്ത ജലമെറിഞ്ഞതും പോലീസ് വിലക്കിയിട്ടും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതും ഗൂഢലക്ഷ്യത്തോടെയായിരുന്നു. ആ ലക്ഷ്യം നിറവേറ്റുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. 1989 ഭഗൽപൂർ കലാപം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. രാമജന്മഭൂമി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ കലാപവും. ആ സംഭവത്തെ തുടർന്ന് അന്വേഷണം നടത്തുന്നതിന് ജസ്റ്റിസ് രാമാനന്ദ പ്രസാദ്, രാമചന്ദ്ര പ്രസാദ് സിൻഹ, എസ് രാഹുൽ ഹസൻ എന്നിവരടങ്ങുന്ന 3 കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം കലാപത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. കടകൾക്ക് തീവെച്ചതു കാരണം 600,000 പേർക്ക് തൊഴിലില്ലാതെയായി. 250 ഗ്രാമങ്ങളിലേക്ക് അക്രമം വ്യാപിപ്പിച്ചു എന്നാണ് കണക്ക്. രാമശില പൂജയുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര നേരത്തെ അറിയിച്ചിരുന്ന പാത ഉപേക്ഷിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ടാറ്റർപൂർ വഴി കടന്നുപോവണമെന്ന് ശഠിച്ചതാണ് അക്രമങ്ങൾക്ക് മറ്റും അനിഷ്ട സംഭവങ്ങൾക്കും വഴിവെച്ചതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. കുന്തം, കത്തി, വടിവാൾ തുടങ്ങിയ മാരകായുധങ്ങളുമേന്തി RSS, BJP വജ്രംഗതൾ പ്രവർത്തകരായിരുന്നു ഘോഷയാത്രയിൽ കൂടുതലും അണിനിരന്നിരുന്നത്. അത്യന്തം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയുള്ള ഘോഷയാത്ര ടാർപൂരിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മുസ്ലിം സ്കൂളിന് മുന്നിൽ വെച്ച് ഘോഷയാത്രയ്ക്കു നേരെ കല്ലേറുണ്ടായി. ബോംബുകളും പടക്കങ്ങളും ഘോഷയാത്രയിലേക്ക് വന്നു പതിച്ചു. ആരാണ് അതിക്രമങ്ങൾ കാണിച്ചത് എന്ന് കമ്മീഷന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആളപായമൊന്നും ഉണ്ടായില്ലെങ്കിലും അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുകയും മുസ്ലിം വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും ചെയ്തു. അതിനിടയിൽ പരീക്ഷ എഴുതാനെത്തിയ ഏതാനും ഹിന്ദു വിദ്യാർത്ഥികളെ മുസ്ലിങ്ങൾ കൂട്ടക്കൊല ചെയ്തതായുള്ള കിംവദന്തി നാടെങ്ങും പ്രചരിപ്പിച്ചു. പ്രതികാരവാഞ്ചയുമായി മുസ്ലിങ്ങളെ പിടികൂടി ഉന്മൂലനം ചെയ്യുന്നതിന് BJPയുടെയും മറ്റു വർഗീയ ശക്തികളോടൊപ്പം തുല്യാവേശത്തോടെ പോലീസും രംഗത്തിറങ്ങി. 150 മുസ്ലിങ്ങളെയാണ് അന്ന് കശാപ്പ് ചെയ്തത്. അവരുടെ ജഡം സമീപത്തെ പാടത്ത് മണ്ണിട്ട് മൂടി പിന്നീട് അവിടെ കോളിഫ്ലവർ കൃഷി ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അസമിലെ മന്ത്രിയായ അശോക് സിംഗൾ 2025 ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ബീഹാർ അപ്രൂവ്സ് ഗോബി ഫാമിംഗ് എന്ന വാചകത്തോടൊപ്പം കോളിഫ്ലവറിൻ്റെ കൃഷിയുടെ ചിത്രവും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് മുസ്ലിങ്ങൾക്കൊരു താക്കീതായിരുന്നു. 2002 ഗുജറാത്തിലും 2020 ഡൽഹിയിലും നടന്ന കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണെന്ന് നമുക്കറിയാം. ഞാനിതിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ കലാപങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മുസ്ലിങ്ങൾക്ക് നേരെ വർഗീയ വിദ്വേഷങ്ങളും അപരവൽക്കരണവുകളും ഭീകരവാദികളാണെന്നും പാകിസ്ഥാനികളാണെന്നും വന്നുകൂടിയവരാണെന്നും കൂടുതൽ പ്രസവിക്കുന്നവരാണ് എന്നുമൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ടാണ് അവർക്ക് നേരെ അക്രമങ്ങൾ നടന്നിരിക്കുന്നത്. കേരളത്തിലും ഇതുപോലത്തെ സന്ദേശങ്ങളും മെസ്സേജുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ ഭാഗങ്ങളിൽ ശ്രദ്ധിക്കണം. വർഗീയ ശക്തികളെ, തീവ്രവാദികളെ, ഭീകരവാദികളെ നമ്മുടെ രാജ്യത്തുനിന്നും ഇല്ലായ്മ ചെയ്യേണ്ടത് എല്ലാവരുടെയും ആവശ്യമാകുന്നു. അതിനു വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്ത് സമാധാനമുണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
0: തബാറകല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, വർഗീയ കലാപങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. നമ്മോടൊപ്പം ചേർന്നത് നാസർ സലാഹി.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
0: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് സ്നേഹക്കൂട്. കുടുംബങ്ങളിൽ കുളിർത്തന്നിലായി വിരുന്നെത്തുന്ന സ്നേഹക്കൂടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പീസ് റേഡിയോ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ പഠനവും അവരുടെ പഠന നിലവാരങ്ങളും പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീമം വണ്ടൂരാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
4: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: കഴിഞ്ഞ എപ്പിസോഡിന് മുമ്പുള്ളൊരു എപ്പിസോഡിൽ കുട്ടികളുടെ പഠനവും അതുപോലെ തന്നെ പുതിയ രക്ഷിതാക്കളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ പുതിയ ഒരു അധ്യയന വർഷം ആരംഭിച്ചതാണല്ലോ. ആ തുടക്കം എന്ന നിലക്ക് എന്താണ് എല്ലാവരും, രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും അടങ്ങുന്ന ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
4: ഒരു ജൂൺ മാസം എന്ന് പറയുന്നത് അധ്യയന വർഷത്തിൻ്റെ തുടക്കമാണ്. നമ്മുടെ കേരളത്തിൽ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട്, അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരും ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട്, ടീച്ചേഴ്സിൻ്റെ ഭാഗം എന്ന് പറയുകയാണെങ്കിൽ അത് എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജൂൺ മാസവും അധ്യയന വർഷമൊക്കെ ആരംഭിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്ന് നമ്മൾ പഴമക്കാരായ ആളുകൾ പറയാറുണ്ട്. ശരിക്കും ആക്ച്വലി ഇംഗ്ലീഷിലൊരു പ്രൊവേർബ് ഉള്ളത് പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. നമ്മളതിൽ ആഡ് ചെയ്യാറുള്ള ഇറ്റ് ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്നാണ്. അഥവാ അതാണ് ഒരു തുടക്കത്തിൽ നമ്മളൊരാളെ എങ്ങനെയാണോ കാണുന്നത് അതാണ് പിന്നെ അയാളെ കുറിച്ചുള്ള ഒരു ഇമേജ് നമ്മളത്. പിന്നെ അത് മാറണമെങ്കിൽ അത്ര എഫേർട്ട് എടുക്കണം. അപ്പം അത് തന്നെയാണ്. ഇപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ കണ്ടാൽ തുടക്കത്തിൽ നമുക്ക് കിട്ടിയൊരു എക്സ്പീരിയൻസാണ് അയാളെ നമ്മൾ കണക്ട് ചെയ്യുക. പിന്നെ അയാളെക്കുറിച്ച് എന്നും നിരന്തരം നമ്മൾ ഓർക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അധ്യയന വർഷത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അത് ഏറ്റവും നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മളെ മക്കൾ വിദ്യാർത്ഥികളാണ്, കുട്ടികളാണ്. അപ്പോൾ അവരെ ആ ഒരു കുട്ടിത്വവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പുതിയ വിദ്യാലയത്തിൽ ചേർത്ത് അവർ പോകുന്ന ഒരു സമയത്ത്, പുതിയ അധ്യയന വർഷം തുടങ്ങി കലാലയങ്ങളിലേക്കൊക്കെ അവർ പോകുമ്പോൾ നമ്മുടെ ഭാഗത്ത് ചില ശ്രദ്ധകൾ, ബോധപൂർവമായ ചില ശ്രദ്ധകൾ അത്യാവശ്യമാണ് എന്നതാണ് ആദ്യം ഒരു ഇതിൻ്റെ ഒരു തുടക്കം എന്നുള്ളത് നിനക്ക് പറയാനുള്ളത്.
3: അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കാം.
4: ആദ്യം പറയാനുള്ളത്, ഇപ്പോൾ ഏതായാലും ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു പുതിയൊരു ക്ലാസ്സിലേക്കായിരിക്കും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ക്ലാസ് ടീച്ചർ എന്നുള്ളത് നമ്മൾ അറിയണം എന്നുള്ളതാണ്. ആ ക്ലാസ് ടീച്ചറായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത്, നമ്മുടെ ഇന്ന കുട്ടിയുടെ പാരൻ്റാണ്, എന്തൊക്കെയുണ്ട് ടീച്ചറെ, അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട് സാറേ, എൻ്റെ കുട്ടി പിന്നെ നിങ്ങൾക്ക് പുതിയതായിരിക്കുമല്ലേ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിച്ച കാര്യങ്ങളുണ്ടോ, ഒരു ഗുഡ് റാപ്പോ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ആസ് എ പാരൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഒന്ന് അറിയിക്കണം എന്നുള്ള ടീച്ചർ പറയും. സ്വാഭാവികമായിട്ടും അതേ വാക്കെന്ത് ചെയ്യും, രക്ഷിതാവും പറയുന്നുള്ളൂ. നമ്മൾ പറയുന്നത് ഒരു ഗുഡ് കീപ്പ് എ ഗുഡ് റാപ്പോ എന്നാണ് പറയുന്നത്. നല്ലൊരു ബന്ധം ക്ലാസ് ടീച്ചറായിട്ട് നമ്മളെപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഒരു പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൽ പണ്ട് മുതലേ ഉപയോഗിച്ച് ഇപ്പോഴും, ഇപ്പോൾ നമ്മൾ എത്ര കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു നാല് ഇത് കാര്യങ്ങളുണ്ട്. സോട്ട് അനാലിസിസ് എന്നാണ് അതിനെ നമ്മൾ പറയാനുള്ളത്. സോട്ട് SWOT എന്നുള്ളതാണ്. എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്തുകൾ എന്നാണ്, അഥവാ കഴിവുകൾ എന്ന് നമുക്കതിനെ പറയാം. നമ്മുടെ മക്കൾക്കുള്ള കഴിവുകൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ക്ലാസ് ടീച്ചറോട് പറയണം. ചില കുട്ടികൾ ഇപ്പോൾ മാത്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികൾ, അപ്പോൾ പറയാം, ടീച്ചറെ എൻ്റെ കുട്ടി മാത്സിൽ കുറച്ച് കുഴപ്പമില്ലാതെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ, ബാക്കിയുള്ള വിഷയമൊന്നും അത്രയില്ല. പാട്ട് പാടുന്നൊരു കുട്ടിയാണെങ്കിൽ, ടീച്ചറെ എൻ്റെ കുട്ടിക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് കേട്ടോ, അതുപോലെ നന്നായിട്ട് വരക്കാൻ കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അഥവാ നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ സ്കില്ലുകളുണ്ടോ, അവർക്ക് കഴിവുള്ള ശേഷികളുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, ആ ക്ലാസ് ടീച്ചറായിട്ടൊന്ന്
3: അറിയിക്കണം
4: എന്നുള്ളതാണ്. ഇത് എന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് പുതുതായിട്ടൊക്കെ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 10th class ക്ലാസ് ചാർജാണ് ഈ വർഷം എനിക്കുള്ളത്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലാം മുതലുള്ള 10th class കുട്ടികളാണ് നമ്മൾ ക്ലാസ് ടീച്ചർ എന്ന നിലക്കുള്ളത്. പക്ഷേ ആ കുട്ടികൾ 8 അവിടെ സ്കൂളുണ്ട്, 9 അവിടെ ഉണ്ട്, പക്ഷേ ഞാൻ അവരെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല.
3: അതെ.
4: അപ്പോൾ എനിക്കൊരു പുതിയ 8th class വരുന്നൊരു പുതിയ കുട്ടികളെ പോലെയാണ് അവരുള്ളത്. ഞാൻ അവരോടും ആ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞുള്ളത്. അപ്പോൾ എന്നെ രക്ഷിതാക്കൾ വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്, ആ കുട്ടികളുടെ ഇന്ന കഴിവുകൾ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ നമ്മുടെ മക്കൾക്കുള്ള സ്കില്ലുകൾ എന്ത് ചെയ്യണം
3: പറയണം.
4: രണ്ടാമത്തത് സോട്ട് അനാലിസിസ് രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് വീക്ക്നെസ്സാണ്, പോരായ്മകളാണ്, കുറവുകളാണെന്നുള്ളത്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കണം, നിർബന്ധം എന്നുള്ളൊരു വാക്കിന് അടിവരയിടണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ചില കുട്ടികൾക്ക് കാഴ്ചപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, കേൾവി ശക്തിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, വളരെ ബാക്കിയുള്ള കുട്ടികൾ അത്ര ഒരു മികവ് പഠനത്തിൽ ഉണ്ടാവണമെന്നില്ല, അതല്ലെങ്കിൽ ശ്രദ്ധക്കുറവുള്ള കുട്ടികളുണ്ടാവും, അതുപോലെ പല ഇപ്പോൾ പിന്നെ മെമ്മറി പരമായിട്ട് എം ആർ ഉള്ള കുട്ടികളുണ്ടാവും, ഇങ്ങനെ പല തരത്തിലുള്ള കുറവുകൾ പോരായ്മകൾ നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ അതൊരു കുറവൊന്നുമല്ല. പക്ഷെ അത് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചർ മുഖേന അവനെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ വളർത്തിക്കൊണ്ടുപോകാൻ, അതുപോലെ ടീച്ചറുടെ ഒരു ശ്രദ്ധയും അതുപോലെ ബാക്കി ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ ടീച്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, ഒരു ചെറിയ ഒരു ഇന്നൊരു കുട്ടി അവന് ചെറിയൊരു പ്രശ്നം ഉണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് നമ്മുടെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടിക്ക. ഒരിക്കലും ഇകഴ്ത്താനോ താഴ്ത്താനോ ഉള്ള നിലവാരത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുപോകാനല്ല, മറിച്ച് എവിടെയാണോ ഉള്ളത് അതിനൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ, മുന്നോട്ട് കൊണ്ടുവരാൻ എന്നുള്ളതാണ്. സോട്ട് അനാലിസിസിൽ മൂന്നാമത്തെ അക്ഷരം ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഓ,
3: അതെ,
4: ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് വിദ്യാലയങ്ങളിലൊക്കെ, അവരുടെ കഴിവുകൾ പുറത്തെടുക്കാൻ, അവരുടെ ശേഷികളെ വളർത്തി കൊണ്ടുവരുവാൻ. വെറും പഠനം എന്നുള്ളതല്ല ഇന്ന് സ്കൂളുകൾ, പഠിക്കാനുള്ള സോഴ്സുകൾ ഒരുപാട് പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. കുട്ടികൾ സ്കൂളിൽ വരുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ സ്കില്ലുകൾ ഉണ്ടാവാൻ, അതുപോലെ ടീം സ്പിരിറ്റ് ഉണ്ടാവാൻ, ലീഡർഷിപ്പ് ക്വാളിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ ഇമോഷണൽ സ്റ്റേബിലിറ്റി, ഇതൊക്കെ ഉണ്ടാവാനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ മക്കൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. വിദ്യാലയങ്ങളിൽ വ്യത്യസ്തമായ മത്സരങ്ങൾ, ആ മത്സരങ്ങളിൽ അവർക്ക് പങ്കെടുക്കാം. ഇപ്പോൾ എഴുത്തിന് താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അതിനുള്ള അവസരങ്ങളുണ്ടാവും. അതുപോലെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, പാട്ട് പാടാൻ, അതുപോലെ കഥ പറയാൻ, ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മുടെ മക്കൾക്കുണ്ടെങ്കിൽ അതിനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടാവും. അതുപോലെ ഇപ്പോൾ ഈ ചിത്രം വരക്കാനൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ വിദ്യാലയങ്ങളിലുണ്ട്. അത് ചെറിയ ഒരു പിന്നെ പ്രൈമറി തലത്തിലുള്ള അല്ലെങ്കിൽ ലോവർ ഈ കെ ജി തലത്തിലുള്ള ക്ലാസ്സുകൾ മുതൽ വലിയ കോളേജുകൾ യൂണിവേഴ്സിറ്റികൾ വരെ അതിനുള്ള അവസരങ്ങളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഓ നമ്മൾ തിരിച്ചറിയാം, അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് അവനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയത്തിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയുന്നതാണ്. നാലാമത്തെ ഒരു അക്ഷരം ടി എന്നതാണ്, ട്രേഡ്സ് എന്നാണ് അതിന് പറയൽ, അഥവാ ചാലഞ്ചസ്, വെല്ലുവിളികൾ അല്ലേ. എൻ്റെ കുട്ടി അവിടെ പഠിച്ച് അല്ലെങ്കിൽ അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്, തടസ്സങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, ഇതൊക്കെ തിരിച്ചറിയുകയും ആ വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കുകയും, ടീച്ചർ എന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഈ നാല് അക്ഷരങ്ങളിൽ അഥവാ സോട്ട് അനാലിസിസിൽ കഴിവുകൾ, വീക്ക്നെസ്സുകൾ, ഓപ്പർച്യൂണിറ്റികൾ, തടസ്സങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ, ഇതെന്താണ് നമ്മുടെ മക്കൾക്കുള്ളത് എന്ന് ഇത് ചെയ്യുക, നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സിനെ നമ്മൾ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ജൂൺ മാസത്തിൽ നിർബന്ധമായിട്ടും അക്കാര്യം നമ്മൾ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
3: അതെ, അത് രക്ഷിതാക്കൾ ആ കാര്യത്തിൽ വളരെ പിന്നെ ശ്രദ്ധ ഉണ്ടാവണം. ചില രക്ഷിതാക്കൾ അത് പറയൂല, അവർ മറച്ചു വെക്കും, അത് അപകടത്തിൽ പെടുത്തും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി അതിൽ നമുക്ക് എന്താണ് ആഡ് ചെയ്യാതെ പോകാനുള്ളത്?
4: അടുത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ കഴിഞ്ഞാലോ, ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, സ്ട്രെങ്ത്, വീക്ക്നെസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതോടൊപ്പം തന്നെ വീണ്ടും നമുക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് വരുന്നത് തിരിച്ചു പോകുന്നു അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളത്. ഇത് പറയാനുള്ള കാരണം, അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോണ സമയത്ത് നിരന്തരം കാണുന്ന ചില കാഴ്ചകളുണ്ട് കുട്ടികൾ, അത് പെൺകുട്ടികളാണെങ്കിലും ഉണ്ട് ഇപ്പോൾ എന്നുള്ള നമുക്ക് മനസ്സിലായി. പോകുന്ന വണ്ടിക്ക് മുഴുവനും കൈ കാണിക്കുന്ന മക്കൾ നമ്മൾ കാണാറുള്ളത്, ആരാണ് വരുന്നതെന്നോ
3: എന്താണ്
4: എവിടേക്കാണ് പോകുന്നതെന്നോ ഒരു ഇതുമില്ല. സ്ഥിരമായിട്ട് ഒരു സ്കൂൾ വാഹനമോ അല്ലെങ്കിൽ വരാനും തിരിച്ചു പോകാനൊക്കെ ഉള്ള സൗകര്യമുണ്ടെങ്കിൽ അത് ഏർപ്പെടുത്തി കൊടുക്കാം, അതല്ലെങ്കിൽ അപരിചിതരായ ആളുകളായിട്ട് ഒരിക്കലും ഈ യാത്രകൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധ. ഇത് പറയാനുള്ള കാരണം എന്തായാലും ഇതേ ഇപ്പോൾ മുമ്പ് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, ഇതേപോലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയ സമയത്ത് അവിടെ എനിക്ക് തൊട്ട് മുന്നേ ക്ലാസ് എടുത്ത ആൾ പറയുന്നത്, ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടാൻ കാരണമായി തീർന്ന ഒരു കഥ, അവിടെ കഥയല്ല ഒരു ചരിത്രം, ഒരു സംഭവം അദ്ദേഹം ഷെയർ ചെയ്യണം. സ്കൂൾ ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടി, അവൻ പിന്നെ സ്കൂൾ വിട്ടിരുന്ന സമയത്ത് ഒരാൾ വാഹനമായിട്ട് അവിടെ ചെല്ലുന്നു, എന്നിട്ട് ആ കുട്ടിയെ വിളിക്കുന്നു, എടാ എനിക്ക് എന്നെ മനസ്സിലായില്ലേ, ആ പിന്നെ നിന്റെ ഫാദറിന്റെ പിന്നെ ഫ്രണ്ടാണ് ഞാൻ, പിന്നെ ഇന്നാളെ മോനല്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര, അപ്പോൾ കുട്ടി ഞാൻ അങ്ങോട്ടാണ് പോകണം ഈ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വാഹനത്തിൽ കയറുന്നു, കാറിൽ കയറിയിട്ടാണ് പോകുന്നത്, കാറിൻ്റെ മുൻ സീറ്റിൽ തന്നെ അവൻ ഇരുത്തി. ഇവൻ ഇറങ്ങാൻ എത്തുന്ന സ്ഥലത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നവർ, അവനിരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ നിന്നും ഒരു 500 രൂപ കിട്ടുകയാണ്. അപ്പം ഇദ്ദേഹം കാണും, ഇതൊക്കെ ബോധപൂർവം ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ഇദ്ദേഹം പോണത്. ഇവൻ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്ന നേരത്തെ ഇദ്ദേഹം എടാ വാടാ പോനെ എൻ്റെ അല്ല പൈസ അത് എടുത്തോ, അപ്പോൾ പറയേ എൻ്റെ അടുത്ത് പൈസ 500 രൂപയോ, ഇതെൻ്റെ അടുത്ത് ഈ ക്യാഷ് ഒന്നും ഇല്ലല്ലോ. പറയേ എൻ്റെ വണ്ടിയിൽ ആരും ഇതുവരെ വേറെ കയറിയിട്ടില്ല, അത് നിൻ്റെ പൈസേൻ്റെ ആവും, ചിലപ്പോൾ നീ അറിയാതെയൊക്കെ ആയിരിക്കും. അല്ലപ്പം എന്തായിരുന്നാലും ഈ കുട്ടി പറയണത് എന്താണ്, എൻ്റെതല്ല എൻ്റെ അടുത്ത് 500 രൂപ ഇല്ല എന്നൊക്കെ പറയണം. പക്ഷെ അദ്ദേഹം അവിടെ ഒരു അടുത്ത ട്രിക്ക് ഉപയോഗിക്കുക, മോനെ നീ ഏതായാലും എൻ്റെ മോനെ പോലെ അല്ലല്ലോ, എൻ്റെ മോനെ പോലെ തന്നെയാണല്ലോ നീ, ഈ പൈസ എൻ്റെതല്ല, നീ അത് എടുത്തോ, നീ അത് കൊണ്ടുപോയിക്കോ, അത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്തേക്ക് നിർബന്ധപൂർവ്വം കൊടുക്കണം. അദ്ദേഹം പോകുന്നു, കുട്ടി അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രായത്തിലുള്ള മക്കൾ എന്ത് ചെയ്യില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഭൂരിഭാഗം കുട്ടികളും വീട്ടിൽ പറയൂല,
3: അറിയില്ല,
4: ഭൂരിഭാഗം കുട്ടികളും പറയില്ല, വളരെ കുറഞ്ഞ കുട്ടികളെ പറയുള്ളൂ. പറയുകയാണെങ്കിൽ അവിടെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ചില സപ്പോർട്ടുകൾ ആ കുട്ടിക്ക് ലഭിക്കുന്നത്, ഭൂരിഭാഗം കുട്ടികളും പറയില്ല. ഈ കുട്ടി പറഞ്ഞില്ല. പിറ്റേ ദിവസം സ്കൂൾ വിട്ടപ്പോൾ ഇതേ ആൾ ഇതേ വാഹനമായിട്ട് അവനെ കാത്തിരിക്കണം, അവനെ വിളിക്കുന്നു, എന്നിട്ട് പറയണം വണ്ടിയിൽ കയറ്റുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇന്നലെ നിനക്ക് തന്ന 500 രൂപ അല്ലേ, അത് ഞാൻ മറന്നു പോയതാണ്, അത് വണ്ടിയിൽ നീ കയറേണ്ട മുമ്പ് വേറൊരാൾ കയറുന്നു അവൻ്റെയാണ്, ആ പൈസ എവിടെ തിരിച്ചറിയണം. കുട്ടികളുടെ ടെൻഡൻസിയും മനസ്സും വെച്ചിട്ട് ആ കിട്ടിയ പൈസയിൽ നിന്നും ഭൂരിഭാഗം പൈസ എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ പൈസയിൽ നിന്ന് ഒരല്പമെങ്കിലും
3: ചെലവഴിച്ചിട്ടുണ്ടാവും.
4: തിരിച്ചു ചോദിക്കുമ്പോൾ അവർ ഹെൽപ്ലെസ് ആണ്, നിസ്സഹായ അവസ്ഥയിലാണ് ഉണ്ടാവുക. അപ്പോൾ കുട്ടി തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ആ ദിവസം നല്ല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഒരുപാട് സാധനങ്ങൾ ഏകദേശം 100-200 രൂപയിലധികം അവൻ ചെലവഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ ഇയാൾ പ്രതീക്ഷിക്കുന്ന അതാണ്. അപ്പോൾ ഇതേ പറഞ്ഞാൽ അതൊന്നും പറ്റില്ല, എനിക്ക് 500 രൂപ, ഞാൻ എന്താ ചെയ്യുക, അതില്ലാതെ തരമല്ല. ഇവനെ വണ്ടിയിൽ കയറിയിട്ട് ഇപ്പം വിയർത്ത് കുളിക്കുമ്പോൾ, ശരി ഇനി സാരല്ല, നീ എൻ്റെ മോനെ പോലെ തന്നെയാണല്ലോ, നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ നിനക്കൊരു സാധനം തരാം, നീ അത് ഉപയോഗിക്കണം, നിൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തോ, നീ അത് ഉപയോഗിക്കരുത് കേട്ടോ, എൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തോ, മിഠായിയാണ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സാധനമാണ് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇവൻ ആ പറഞ്ഞത് ചെയ്യുന്നു. അവൻ്റെ കൂട്ടുകാർ ആദ്യത്തെ കുറച്ച് ദിവസം ഇത് ഇയാൾ സ്ഥിരം ഇവനെ കൊണ്ടുപോകുന്നു വരുന്നു, ഇതൊന്നും വീട്ടിൽ അറിയുന്നില്ല പറയുന്നുമില്ല. അവസാനം ഇത് കഴിഞ്ഞ് ഒരു വലിയ റാക്കറ്റിനെ പിടിക്കുമ്പോൾ മാത്രം സ്കൂളിലെ ചില കുട്ടികൾ ബോധക്ഷയം ബാധിച്ച് ബാത്റൂമിൽ വീഴുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥരെ അവിടേക്ക് എത്തുന്നത്. അവസാനം എത്തുന്നത് ഈ കുട്ടിയിലേക്കാണ്, പിടിക്കപ്പെടുമ്പോൾ. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നാടുകൾ, നമുക്കൊരു ഇതൊരു സംഭവമാണോ ഒരു കഥയാണോ അല്ലെങ്കിൽ വല്ല എഴുത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാണോ, പക്ഷേ ഇതൊക്കെ ഒരു ഒറിജിനൽ സംഭവിച്ച കാര്യങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇതുപോലെയുള്ള കെണികളിൽ നമ്മുടെ മക്കൾ അകപ്പെടാതിരിക്കാൻ നല്ല ശ്രദ്ധ നമുക്ക് വേണം.
3: ഇതിലും വലിയ, ഇതിപ്പോൾ ഒരു അനുഭവം ആണെങ്കിലും ഇതിലും വലിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഇതേപോലെ കാറിൽ കയറ്റി കൊണ്ടുപോയ കൊണ്ടൊക്കെ ഉപയോഗിച്ച പലതും ഉണ്ട്. പുറത്തേക്ക് വരാത്തതും പുറത്തേക്ക് വന്നതുമായ കുറേ കാര്യങ്ങൾ ഇതിൽ വളരെയധികം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പിന്നെ കുട്ടികൾ ആരാണെന്നറിയാതെ കൈ കാണിക്കുന്നു, അല്ലെ അതിൽ കയറിപ്പോകുന്നു. ഒരു ബൈക്കിന് കൈ കാണിക്കുന്നതിനേക്കാളും ഭീകരമാണ് ഒരു കാറിന് കൈ
4: വാഹനാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും പറയാനുള്ളത് വെച്ചാൽ, ആരുടെ കൂടെയാണ് നമ്മുടെ മക്കൾ പോകുന്നത് വരുന്നത്, അല്ലെങ്കിൽ നടന്നു വരുന്ന കുട്ടികളാണെങ്കിൽ സ്കൂൾ വിട്ട ഒരു സമയം മുതൽ അടുത്ത വീട്ടിലെത്താൻ വരുന്ന ഒരു സമയം എത്രയാണ്, ഇതൊക്കെ നമ്മൾ നോക്കണം. ഇടയ്ക്ക് നമ്മൾ രക്ഷിതാക്കൾ എന്തെയാണെന്ന് അറിയോ, ആ വിദ്യാലയത്തിലേക്ക് ഒന്ന് പോകണം.
3: അത് കറക്റ്റാണ്. കാരണം പലരും, ഞാൻ മുൻപേ നമ്മളൊരു സ്നേഹക്കൂടി പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, എൻ്റെ മോനെ ഞാൻ സ്കൂളിലാക്കിയിട്ട് അവൻ്റെ പഠനത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി പോയപ്പോൾ അധ്യാപകൻ പറഞ്ഞത്, ഞാൻ 13 വർഷമായി സ്കൂളിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടിയുടെ പഠന നിലവാരവും അവൻ്റെ കാര്യങ്ങളും കുറിച്ച് ചോദിച്ചു വരുന്നത് എന്ന് പറഞ്ഞ് അവരവസ്ഥ മൊത്തത്തിൽ എല്ലാവരുടെ അടുത്തും ഉണ്ട്.
4: സാധാരണ ഇപ്പം എന്താ നമ്മൾ കാണാറിയോ, പാരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ എല്ലാവരും വരും.
3: അതെ,
4: ഒരു 100% എന്ന് പറയാം. വളരെ അന്ന് വരാൻ പറ്റാത്ത ആളുകൾ മാത്രമേ ഒന്ന് വിളിച്ച് സാറേ ഇന്ന് വരാൻ കഴിയില്ല, തൊട്ടടുത്ത ദിവസം വന്നാൽ മതിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 45-50 കുട്ടികളൊക്കെ ഉള്ള ക്ലാസ്സിലാണെങ്കിൽ ഒരു 45-42-43 കുട്ടികളൊക്കെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, രക്ഷിതാക്കൾ വരാറ്. പാരൻസ് മീറ്റിങ്ങിന് എല്ലാവരും കൂടി വരും. ഒരു നല്ല രക്ഷിതാവ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പാരൻസ് മീറ്റിങ്ങിന് കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ്.
3: അതെ,
4: ആ ക്ലാസ് ടീച്ചേഴ്സിനെ വിളിക്കുക എന്ന് പറയാനാണ് ഒപ്പം തന്നെ എപ്പോഴെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ഒരു സർപ്രൈസ് വിസിറ്റ്,
3: നല്ലൊരു ബന്ധം,
4: നല്ലൊരു ബന്ധം ആ സ്ഥാപനമായിട്ടും അവിടെയുള്ള അധ്യാപകരായിട്ടും നമ്മളെ കുട്ടികളായിട്ട് നമുക്ക് സ്റ്റാഫ് റൂമിലേക്ക് പോവാം. എൻ്റെ ആളിൻ്റെ എൻ്റെ കുട്ടിയാണ്, എൻ്റെ എങ്ങനെയൊക്കെ ഉണ്ട്, എന്താ സാറേ അവസ്ഥ, അല്ലെ, ആ ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു അപ്രീസിയേഷൻ നല്ലത്. എൻ്റെ രക്ഷിതാവ് എൻ്റെ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നതോടൊപ്പം തന്നെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയം, നിശ്ചിത സമയം നമ്മുടെ മക്കൾ പാലിക്കുന്നുണ്ടോ, കറങ്ങി എവിടെയെങ്കിലൊക്കെ നടക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്.
3: അല്ല, ഞാൻ മനസ്സിലാക്കിയത് ഈ പാരൻസ് മീറ്റിംഗ് ആണെങ്കിലും അല്ലാതെയും ഒക്കെ സ്കൂളിലേക്ക് രക്ഷിതാക്കൾ വന്നാൽ കുട്ടികൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ചെന്നിട്ടില്ലെങ്കിൽ ഭയങ്കര പരാതിയായിരിക്കും. ഇപ്പം എൻ്റെ ചെറിയ മോളുണ്ട്, പാരൻസ് മീറ്റിംഗ് ചെന്നില്ലെങ്കിൽ അവൾ പിന്നെ തെറ്റും മിണ്ടൂല. കാരണം പാരൻസ് മീറ്റിംഗിന് വരിക എന്നുള്ളതാണ് അവരേറ്റവും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് ശരിക്കും രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, സമയമുണ്ടാക്കി അതിന് എത്തണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ അത് ഓർമ്മിപ്പിക്കുന്നത്. നമുക്കിനി അതിൽ കുട്ടികളുടെ പഠനം, പഠനത്തിൻ്റെ തുടക്കമായതുകൊണ്ട് തന്നെ അതിൽ ചില നിർദ്ദേശങ്ങൾ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതുണ്ട്.
4: എല്ലാ അധ്യയന വർഷങ്ങളും ആരംഭിക്കുമ്പോഴും നമ്മുടെ മക്കളൊക്കെ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്, ഈ ഒരു വർഷം സൂപ്പറാവും, നന്നായിട്ട് പഠിക്കും, നല്ല മാർക്ക് വാങ്ങുന്നുള്ളതാണ്. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമ്മുടെ മക്കൾക്ക് ഏറെ അതിനോട് നീതി പുലർത്താൻ സാധിക്കാറുണ്ട്. കൃത്യമായി ഹോംവർക്കുകൾ ചെയ്യുന്നു, പഠിക്കുന്നു, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീടൊരു സ്കൂളിലെ മറ്റു പല പ്രോഗ്രാമുകളൊക്കെ വരുമ്പോൾ ആ പഠനം അവിടെ നിർത്തുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയോ പലതും പോസ്റ്റ്പോണ്ട് ചെയ്ത് വെക്കുക, നീട്ടിവെക്കുകയോ ചെയ്യുന്ന ഒരു ഒരു കാഴ്ച നമ്മൾ കാണാറുള്ളത്. അത് നമ്മളെ ബോധ്യപ്പെടുത്തുക, നമ്മളെ മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തുക, ഈ ഒരു രൂപത്തിൽ നീ പഠിക്കുകയാണെങ്കിൽ ഉന്നത വിജയം നേടാൻ നിനക്ക് സാധിക്കുമെന്ന് രക്ഷിതാക്കളായ നമുക്ക് നമ്മുടെ മക്കളോട് പറയാൻ സാധിച്ചാൽ അത് മക്കൾക്ക് കിട്ടുന്ന ഒരു കരുത്തായിരിക്കും എന്നുള്ളതാണ്.
3: അപ്പം ആ
4: ഒരു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തൊരു കാര്യം, ഈ തുടക്കത്തിലുള്ളൊരു ആവേശം അല്ലേ, ഈ ആദ്യത്തിൽ തന്നെ നമ്മൾ പഠിക്കുമല്ലോ, ആ പഠിക്കുന്നത് കൃത്യമായിട്ട് അവർ ചെയ്യുന്നത് അവരുടെ മാർക്കിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തുകയാണെങ്കിൽ നല്ല മാർക്കുകൾ അവർ സ്കോർ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, രക്ഷിതാക്കളുടെ ഭാഗത്ത് ഒരു പ്രത്യേക ശ്രദ്ധയോ ഒരു അപ്രീസിയേഷനോ ഒരു അംഗീകാരമോ ഒന്നും കൊടുക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിൽ അതൊരു ആഘോഷമാക്കി മാറ്റണം. യാ, നിനക്ക് ഇത്ര മാർക്ക് കിട്ടോ, സന്തോഷമായിട്ടോ, എന്നാൽ ഇന്ന് നമുക്ക് ഒന്ന് പുറത്ത് പോയി ഭക്ഷണം അയക്കാം, അല്ലെങ്കിൽ ഇന്നൊരു സർപ്രൈസ് ഗിഫ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ കുട്ടികളെ അറിയാതെ കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ സമ്മാനം മതിയോ. അത് ഏത് കുട്ടികളാണ്, ചെറിയ കുട്ടികളാണെങ്കിൽ മുതിർന്ന കുട്ടികളാണെങ്കിൽ അവരൊക്കെ ഒക്കെ എന്താണ് സർപ്രൈസുകൾ ഏറെ ഇഷ്ടമാണെന്നുള്ളത്.
3: അപ്പോൾ
4: നമ്മുടെ മക്കൾ അവരുടെ പഠനത്തിൻ്റെ ഒരു തുടക്കത്തിൽ, ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നല്ലൊരു മാർക്കൊക്കെ വാങ്ങിയത് നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യണം, ഒന്ന് അംഗീകരിക്കാനും അവരെ
3: അനുമോദിക്കാനും
4: ഒന്ന് ചർച്ചയാക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ പഠനത്തിൽ വീണ്ടും ശ്രദ്ധ പുലർത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം.
3: അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇപ്പോൾ കുട്ടികൾക്ക് പല പല രൂപത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ NCC പോലെയുള്ള, അതേപോലെ തന്നെ SBC അല്ലേ,
4: SBC
3: പോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ ചില കുട്ടികൾ വിട്ടുനിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് കുട്ടികളെന്ന് ഓർമ്മിപ്പിക്കുക, രക്ഷിതാക്കൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നാവും.
4: ഈ ഈ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് ഇങ്ങനെയുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അത് എല്ലാം ഒരുപക്ഷെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല, വ്യത്യസ്തമായ ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾക്കുണ്ടെന്നുള്ളതാണ്. അത് കുട്ടികളുടെ ടേസ്റ്റ്, അവരുടെ ഇഷ്ടം, അവരുടെ ആഗ്രഹങ്ങൾ, അവർക്ക് ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് അവർ ആഗ്രഹിക്കുന്ന മേഖല, അതിനൊക്കനുസരിച്ച് സ്കൂളിലുള്ള പല അവസരങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്തും. സ്കൗട്ട് ഗൈഡ് പോലെയുള്ള, SPC പോലെയുള്ള, JRC പോലെയുള്ള, ലിറ്റിൽ കൈറ്റ് പോലെയുള്ള, അതുപോലെ വ്യത്യസ്തമായ വേറെ പല ക്ലബ്ബ് ആക്ടിവിറ്റികൾ, നാച്ചുറൽ ക്ലബ്ബ് പോലെയുള്ള ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളുണ്ടാവും. ഇതിൽ പലപ്പോഴും ഈ ക്ലബ്ബ് ആക്ടിവിറ്റിയിലൊക്കെ നമ്മൾ കാണാറുള്ളത് പഠനത്തിൽ അത്ര മുൻപന്തിയിൽ നിൽക്കുന്ന കുട്ടികളെക്കാൾ ആ മേഖലയിൽ പലപ്പോഴും താല്പര്യം കാണിക്കാറു, പഠനത്തിൽ
3: പിന്നോക്കമുള്ളതാണ്.
4: പക്ഷേ ആ കുട്ടികൾക്ക് അതിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരത് നന്നായിട്ട് ശോഭിക്കുന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഫുട്ബോൾ പോലെയുള്ള സ്കൂൾ ടീമുകൾ, വ്യത്യസ്തമായ ടീം, ഫുട്ബോൾ ടീം ഉണ്ടാവാറുണ്ട്, ക്രിക്കറ്റ് ടീമുകൾ ഉണ്ടാവാറുണ്ട്, ബാഡ്മിൻ്റൺ ടീം ഉണ്ടാവാറുണ്ട്. അതുപോലെ വ്യത്യസ്ത അവസരങ്ങൾ നമ്മുടെ മക്കൾക്ക് വിദ്യാലയങ്ങളുണ്ട്. അതിൽ നമ്മളെ കുട്ടിക്ക് അനുയോജ്യമായത് ഏതാണോ അതിലേക്ക് അവനെ എത്തിക്കാനുള്ള ഒരു ശ്രമം രക്ഷിതാവ് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം ഈ ഒരു അവസരത്തിൽ അഥവാ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്നുള്ളതാണ്.
3: അതെ, കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ സ്കൂൾ തലം മുതലേ ഉണ്ട്. ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമല്ല തീരുമാനിക്കേണ്ടത്, അവൻ ആ സ്കൂളിൽ ചേർന്നത് മുതലേ അവൻ എന്തിലേക്ക് മാറണമെന്നുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യം അവിടെ ഉണ്ട്. അത് രക്ഷിതാക്കൾ അത് അറിയുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്.
4: മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ള കാര്യം എന്തായാലും ഇതിൻ്റെ പിന്നെ ഈ തുടക്കത്തിൽ നമ്മുടെ മക്കൾക്ക് ഫ്രണ്ട്സുകൾ ഉണ്ടാവുമല്ലോ, കൂട്ടുകാരുണ്ടാവുമല്ലോ, കൂട്ടുകാരാരാന്നുള്ള രക്ഷിതാക്കൾ അറിയുന്നു.
3: അതെ അതെ
4: അല്ലേ, നമ്മുടെ എൻ്റെ കുട്ടിയുടെ ഫ്രണ്ട് ആരാണ്,
3: അതെ,
4: അവൻ എവിടെ നിന്ന് വരുന്നവരാണ്. ഇപ്പോൾ നമ്മൾ പറയാനുള്ള എന്താ, ഫ്രണ്ടിനെ മാത്രം അറിഞ്ഞാൽ പോരാ, ഫ്രണ്ടിൻ്റെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി സ്റ്റാറ്റസ് അതും കൂടി അറിയാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. പലപ്പോഴും ഈ ഫ്രണ്ട്സിന് ഭയങ്കര സ്വാധീനം കുട്ടികളിൽ ചെലുത്താൻ സാധിക്കും. രക്ഷിതാക്കളെക്കാൾ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന, സ്വാധീനം ഉണ്ടാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ചെറുപ്പത്തിൽ നമ്മളൊക്കെ പഠിച്ചല്ലോ, ചന്ദനം ചാരിയാൽ
3: ചന്ദനം
4: അണക്കും, ചാണകം ചാരിയാൽ ചാണകം, അത് സത്യമാണ് ശരിക്ക്. ഒരു നല്ല കൂട്ടുകെട്ടിൽ, നല്ലൊരു സൗഹൃദത്തിൽ നമ്മുടെ മക്കൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ എന്താ, നമ്മുടെ കുട്ടി ആ ഒരു നല്ല അന്തരീക്ഷ എല്ലാത്തിലുണ്ടാവുന്നു. അതെങ്ങാനും കേടായ ഒരു സൗഹൃദത്തിലേക്കാണ് എത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത അവസരത്തിലേക്ക്, സാഹചര്യത്തിലേക്ക്, പ്രത്യേകിച്ച് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് തലത്തിലുള്ള കുട്ടികളിൽ നിന്ന്. അപ്പോൾ ഫ്രണ്ട്സിനെ അറിയുക, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എത്തുന്നൊരു സമയം, അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പിന്നെ പലപ്പോഴും ബസ്സുകൾ കാത്ത്, പിന്നെ എത്ര സമയം വൈകി എന്നൊക്കെ പറയും കുട്ടികൾ. കുട്ടികൾ പറയുന്ന എല്ലാ മുഖവിലൊക്കെ എടുക്കണം എന്ന് നമ്മൾ പറയാറില്ല. വിശ്വസിക്കണം അവരെ, മുഖവിലൊക്കെ എടുക്കണം അവർ പറയുന്ന അഭിപ്രായങ്ങൾ. എന്നാൽ അതോടൊപ്പം ചിലപ്പോൾ ചില സംശയത്തിൻ്റെ ദൃഷ്ടിയോടുകൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരെ കാണാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത്. ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അവരെ ചോദ്യം ചെയ്യാനോ നിരീക്ഷിക്കാനോ അതിൻ്റെ പേരിൽ അവരെ കുറ്റപ്പെടുത്താനോ അല്ല, മറിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ, ഒരു നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ അവരുടെ എ ടു സെഡ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ പിന്നെ ഈ
3: കൂട്ടത്തിൽ ഞാനൊരു കാര്യം നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ കൂട്ടുകാരനെ അറിഞ്ഞാലും മതി
4: എന്നാണ്.
3: അതെ, അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. എത്ര എത്ര കറക്റ്റാണ് ആ വിഷയം, അത് നിങ്ങൾ പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ്. ഇനി നിങ്ങൾ അതിൽ
4: മാത്രമല്ല, അബൂബക്കറിനെ പിന്നെ കൂട്ടുകാരനായി സ്വീകരിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നിങ്ങൾ നല്ലൊരു കൂട്ടുകാരനെ സ്വീകരിക്കണം, ഞാൻ അബൂബക്കറിനെയാണ് എൻ്റെ ഖലീലായിട്ട് എൻ്റെ കൂട്ടുകാരനായിട്ട് സ്വീകരിച്ചതാണ്. അതവിടെ കുട്ടികൾക്കും അവസരമുണ്ട്, രക്ഷിതാക്കൾ എന്താണ് ഇപ്പോൾ കുട്ടികൾ ചെറുതല്ലേ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കാതെ നല്ല കൂട്ടുകാരെ കണ്ടെത്താനും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, രക്ഷിതാക്കൾ വരെ ഫ്രണ്ട്സ് ആവുന്ന ഇപ്പോൾ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് പരിചയപ്പെട്ട് നമ്മൾ ഫോണിൽ കണ്ടിട്ടുള്ളൂ അല്ലേ എന്ന് പറഞ്ഞ് കുട്ടികളെക്കാൾ നല്ല സൗഹൃദ രക്ഷിതാക്കൾ, അതൊക്കെ കുട്ടികളുടെ പഠന കാര്യത്തിലൊക്കെ. ഇനി മറ്റൊരു കാര്യം തരും, ഇപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ അത്ര പഠിക്കാത്തവരുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ഉൾക്കൊള്ളണമെന്ന് നമുക്ക് പറയാനുള്ളത്. എൻ്റെ കുട്ടി അവളുടെ കൂട്ടുകാരിയെപ്പോലെ കൂട്ടുകാരനെ പോലെ തന്നെ പഠിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. വാച്ച് അവരെ അത്ര കാലിബർ നമ്മുടെ മക്കൾക്കില്ലെങ്കിൽ അക്കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. പക്ഷെ അവിടെ നമുക്ക് രക്ഷിതാവ് എന്ന നിലയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ആ നന്നായി പഠിക്കുന്ന കുട്ടിയുടെ ഒരു സഹായവും ഒരു ശ്രദ്ധയും ഒരു ഹെൽപ്പും ഒക്കെ എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടിക്കൂടി കിട്ടുക. അവരോട് പറയാം, മോളെ ഈ എന്ത് ചെയ്യണം, ഇവളെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണ്ടോ, നീ നന്നായി പഠിക്കണ്ടേ മാഷാല്ല, പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യുക, നിൻ്റെ ഒരു സഹായമൊക്കെ ഇവൾക്കും വേണട്ടോ എന്നുള്ളൊരു ആ ഒരു നല്ല കാര്യത്തിൽ പരസ്പരം സഹകരിക്കുന്ന ഒരു രൂപം ഉണ്ടാവണം. പിന്നെ കുട്ടികൾക്കിടയിൽ ഇന്ന് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ അമിതമായൊരു കോസ്മെറ്റിക് ഐറ്റംസൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്.
3: അതെ അതെ,
4: എന്തായിരുന്നാലും നമ്മുടെ വീടുകളിൽ നിന്നാണല്ലോ ഇവർ ഇറങ്ങി വരുന്നത്.
3: തീർച്ചയായിട്ടും.
4: എന്തിനാണ് വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്രമാത്രം മേക്കപ്പുകൾ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്? അവിടെ ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ ഒരു ഒരു ചില ഇടപെടലുകളും രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ആഴ്ചകളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗം അതിൻ്റെ ഹാനികരം, അത് എത്രമാത്രം ഡേഞ്ചറസ് ആണ്, അപകടമാണ് എന്നത് കുട്ടികളെ ബോധവൽക്കരിച്ച് അത് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വരെ ചിന്തിക്കുന്നത്. ചില ഡോക്ടേഴ്സൊക്കെ പറയാറുള്ളത് നമ്മുടെ മക്കളൊക്കെ ഉപയോഗിക്കുന്ന പല ഈ കോസ്മെറ്റിക് ഐറ്റംസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പലതും ക്യാൻസറുകൾ, മാരകമായ ക്യാൻസർ കണ്ടന്റ് വരെ ഉൾക്കൊള്ളുന്നതാണെന്ന്. പക്ഷെ കുട്ടികൾ എന്തെങ്കിലും ഈ പുറംപോച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് മുമ്പിൽ അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ ലോ ക്വാളിറ്റി സാധനങ്ങളാണ്.
3: ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ഉപയോഗിക്കാത്തവരെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്.
4: നമ്മളൊക്കെ നമ്മുടെ മക്കളോട് പറയുമ്പോൾ പോലും അവർ പോലും അവരൊക്കെ ഉണ്ടല്ലോ, ഞാൻ മാത്രം എങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കും എന്ന രൂപത്തിലേക്കാണ്. പക്ഷേ എങ്കിൽ അവിടെ നമുക്ക് തിരുത്താനുള്ളത്,

0: വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കും.
1: അതെ.
0: അവർക്കൊരല്പം പ്രയാസമോ ഇഷ്ടമോ ഇല്ലാത്ത വിഷയമാണെങ്കിൽ അതൊരിക്കൽ പോലും വായിക്കുകയോ പഠിക്കുകയോ അതിൻ്റെ വർക്കുകൾ ചെയ്യുകയോ ഇല്ല എന്നുള്ളതാണ്.
1: അതെ അതെ.
0: അവിടെ രക്ഷിതാക്കൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മളതിന് ആ ഒരു മെത്തേഡിന് ഉപയോഗിക്കണം, സാൻഡ്വിച്ച് മെത്തേഡ് എന്നാണ് ആ ഒരു പഠന രീതിക്ക് ഉപയോഗിക്കാം. എല്ലാ വിഷയങ്ങളും അവർ പഠിക്കണം.
1: അതെ.
0: ആദ്യം ഒരല്പസമയം വളരെ എളുപ്പമുള്ള വിഷയം പഠിക്കട്ടെ, പിന്നീട് കുറച്ച് പ്രയാസമുള്ള വായിക്കട്ടെ. അത് വായിച്ചു വരുമ്പോൾ മടുപ്പ് വരും, അപ്പോൾ വീണ്ടും എളുപ്പമുള്ളത്, വീണ്ടും പ്രയാസമുള്ളത്. ആ രൂപത്തിൽ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നുണ്ട്. പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ വീടുകളിൽ നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിനെ ആഡ് ചെയ്തുകൊണ്ട് പറയാനുള്ളത്. പിന്നീട് നമ്മൾ ഈ പിന്നെ വിഷയങ്ങൾ ഈ ഒരു അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ പറയുമ്പോൾ രക്ഷിതാക്കളുടെ മീറ്റിംഗൊക്കെ അധിക വിദ്യാലയങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെ കണ്ടക്ട് ചെയ്യാറുണ്ട്. നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
1: ആ
0: മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കുന്നുള്ളതാണ് അല്ലേ. നമ്മുടെ മക്കൾക്ക് അവരുടെ പഠനത്തിലും ബാക്കിയുള്ള പല കാര്യങ്ങൾക്കും അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരുപാട് സ്വാധീനം ആ ഒരു മീറ്റിംഗ് കൊണ്ടും നമ്മുടെ പങ്കാളിത്തം കൊണ്ടും ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്ത് തിരക്കാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സമയവും പിന്നെ പിന്നെ സന്ദർഭമൊക്കെ നമ്മൾ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്.
1: കൂട്ടത്തിൽ ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ നല്ല മികവുറ്റ പഠിക്കുന്ന കുട്ടികളെ, ആ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പിന്നോക്കം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും രക്ഷിതാക്കളും അധ്യാപകരും ശരിക്കും അതിൽ ഇടപെടേണ്ടതുണ്ട്. കാരണം ആ കുട്ടികൾക്ക് കിട്ടിയ എന്തോ ഒരു പ്രശ്നമാണെന്ത് അവരെ പഠനത്തിൽ നിന്നും അവരെന്ത് ചെയ്യുന്നത്, പിറകോട്ട് വലിക്കുന്നത്. ചില ആളുകളത് ശ്രദ്ധിക്കില്ല, പിന്നെ അതെങ്ങനെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും ഈ കുട്ടിയെ പിന്നീട് അധ്യാപകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പറഞ്ഞ് പരിശോധിക്കുമ്പോഴായിരിക്കും കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവുക. അത് രക്ഷിതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്.
0: ഇതിനെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ എന്താ പറയുള്ളൊരു, നമ്മളെ മക്കൾ എത്ര മുതിർന്ന മക്കളാണെങ്കിലും അവർ വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവരൊന്ന് സ്വീകരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. ഇത് ഈ ഒരു പോയിൻ്റ് നമ്മൾ പറയാനുള്ളൊരു കാരണം, ഒരു കുട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്ന ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ലഹരിക്കടിമപ്പെട്ട് അവനെ പിടിക്കപ്പെട്ടപ്പോൾ അവൻ 1.5 വർഷത്തിലധികം ലഹരി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ആ കൗൺസിലർ അദ്ദേഹത്തോട് പറഞ്ഞത്, അവൻ്റെ രക്ഷിതാക്കളോട് പറഞ്ഞത്, നിങ്ങളുടെ മോൻ ഇത്ര വർഷമായിട്ട് 1.5 വർഷക്കാലമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്
1: ഉപയോഗിച്ചിട്ടുണ്ട്.
0: ഒന്ന് അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒന്ന് അവൻ വരുമ്പോൾ നിങ്ങളൊന്ന് ഇതാക്കിണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ആ സ്മെല്ലെങ്കിലും കണ്ടെത്താൻ പറ്റിയിരുന്നു. ഇത് വലിയ ഗുണപാഠം നമ്മുടെ രക്ഷിതാക്കൾ നൽകുന്നതാണ്. നമ്മുടെ മക്കൾ ചെറുതാവട്ടെ വലുതാവട്ടെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയിലുണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങാടിയിൽ വെച്ച് പോലും കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഓടിപ്പോകാറുണ്ട് എന്നൊക്കെ നമ്മൾ ഹദീസിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ മക്കൾ ഒരല്പം പ്രായമെത്തിയല്ലോ, ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് എത്തിയാൽ പിന്നെ നമ്മളെന്ത് ചെയ്യില്ല, അവരോടൊരു മര്യാദക്കൊരു ആലിംഗനം ചെയ്യാനോ ഒരു ഉമ്മ കൊടുക്കാനോ പോലും നമ്മൾ സന്നദ്ധരാവാറില്ല എന്നുള്ളതാണ്. അതിനൊക്കെ നമുക്ക് വലിയ മാതൃക അവിടെ ഉണ്ട്. അപ്പോൾ മുതിർന്ന കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ പറയണം, തരും അവരൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരോട് ഒരുപാട് സ്ട്രെസ്സുകൾ അതിലൂടെ ഇല്ലാതാവും, ടെൻഷനുകൾ റിലീസാവും, എന്തും എൻ്റെ വീട്ടിൽ വന്ന് തുറന്നു പറയാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് അതാണ്, നമ്മുടെ മക്കൾക്ക് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു എത്തിക്കഴിഞ്ഞാൽ എൻ്റെ രക്ഷിതാവിനോട് എൻ്റെ എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കും. ഓപ്പണാണ്, ഓപ്പൺ മൈൻഡഡ് ആണ്. എന്ത് പറഞ്ഞാലും സൊല്യൂഷൻ ഇല്ലെങ്കിലും അത് കേൾക്കുകയും അത് ശ്രദ്ധിക്കുകയും ചെയ്യും എന്നുള്ളൊരു ബോധം വരുത്താൻ നമുക്ക് സാധിക്കണം. ഇതൊരു വലിയ കാര്യമുണ്ട്. കുട്ടികൾ അവർക്ക് ഉണ്ടായ എന്തെങ്കിലും സംഭവം പറയുമ്പോൾ നമ്മൾ നേരെ അവരെ കുറ്റപ്പെടുത്തുക ചെയ്യാം,
1: അതെ
0: നീ അതിൽ നിന്നിട്ടല്ലേ,
1: അതെ
0: അല്ലെങ്കിൽ നിന്നോട് മാത്രം എന്താ അങ്ങനെ, ബാക്കിയുള്ളവരോട് അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ, അത് നിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്തണ സമയത്ത്, അവിടെ പ്രിയ രക്ഷിതാക്കളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായത് അവരുടെ കുറ്റം കൊണ്ടാവണമെന്നില്ല. ഇനി അഥവാ ഇനി അവരുടെ ഒരു കുറ്റം കൊണ്ടാണെങ്കിൽ പോലും അത് തിരുത്താനുള്ള അവസരം എന്ന് പറയുന്നത് അവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുകയും എന്താണോ കാര്യമെന്ന് മനസ്സിലാക്കുകയും അതിന് പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റുന്ന ആളുകളെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇതെന്താ അറിയോ, നമ്മൾ പലപ്പോഴും നമ്മളാണ് എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുന്നത്. എനിക്ക് കഴിയാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇതാരെക്കൊണ്ടാണ് പരിഹരിക്കാൻ സാധിക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കൗൺസിലറുടെ അടുത്താവും, ചില സമയത്ത് നമ്മളൊരു മുതിർന്ന ഒരു ആളുടെ ഒരു സഹായം നമ്മൾ ആവശ്യമുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ഒപ്പൻ്റെ അടുത്ത് ഒപ്പൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ മതി. അപ്പം അങ്ങനെ പരിഹാരം നിർദ്ദേശിക്കാൻ ആർക്കാണോ സാധിക്കുക അവരടുത്തേക്ക് കൊണ്ട്, എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിക്കുക ഒരു പക്ഷെ നമുക്ക് കഴിയണമെന്നില്ല. അപ്പം ആരെക്കൊണ്ടാണോ ഇത് പരിഹരിക്കാൻ സാധിക്കുക അവരടുത്തേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ പറയുക, അവിടെ നമ്മൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ കുട്ടി ആകെ സ്ട്രെസ് അടിക്കുകയും പിന്നെ ടെൻഷൻ വന്ന് പലപ്പോഴും പഠനത്തിൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ പഠനത്തിന് പിന്നോക്കം പോകുന്നു, ഒരു കാര്യത്തിൽ ഫോക്കസ് ലഭിക്കാതെ വരുന്നു, ജീവിതത്തിൽ തന്നെ

0: ഉറപ്പ് വരുന്നു. ചിലരെങ്കിലും ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ രക്ഷിതാക്കളെ നമ്മുടെ ഒരു ചെറിയ വാക്കോ ചെറിയൊരു അവിവേകം കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ നമ്മുടെ മക്കൾ എന്നേക്കും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണത്. എന്ത് വന്ന് തുറന്നു പറഞ്ഞാലും അത് കേൾക്കാൻ എൻ്റെ രക്ഷിതാവുണ്ട് എന്നൊരു ബോധം മക്കൾക്ക് നൽകുകയും അത് പറയുന്നത് എന്താണെന്ന് കേട്ട് നമുക്ക് സാധിച്ചില്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്.
1: അതെ, ഇതിൽ ഷമീസലായി പറഞ്ഞ കൂട്ടത്തിലേ പറഞ്ഞൊരു കണ്ടൻറ്റ് അതൊന്നുകൂടി ആവർത്തിച്ച് പറയണേ, രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് പറയണേ, കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള ഒരു പിന്നെന്താ പറയുക മനസ്സ് നമ്മൾ കാണിക്കണം. ഇല്ല, എത്ര തിരക്കാണെങ്കിലും എന്തൊരു പിന്നെ ജോലി തിരക്കിലാണെങ്കിലും വീട്ടിലുള്ള രക്ഷിതാവ് ഉമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഉപ്പയാണെങ്കിലും ആരായിരുന്നാലും അവരെ ആണ് ഇറങ്ങിയത്. ഇപ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട ആൾ വരുമ്പോൾ നമ്മൾ ആണ്ട് പിന്നെന്താ പറയുക സിറ്റൗട്ടിലേക്ക് ഇറങ്ങി സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്യാത്തത്. ഇപ്പം ഞാൻ കുറേ അനുഭവങ്ങൾ നമ്മളിലേക്ക് പലരും എഴുതി ചോദിച്ചതും പിന്നെ ആ ചോദിക്കുന്നതൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒക്കെ ഉള്ളിലെന്താണ് രക്ഷിതാവിൻ്റെ അവഗണനയാണ് എന്ത് പലപ്പോഴും കുട്ടികളെ വളരെ മോശക്കാരാക്കി തീർത്ത് വീടുവിട്ടിറങ്ങാനുള്ള പ്രചോദനമുണ്ടായതും ആത്മഹത്യയിലേക്ക് എത്തിച്ചതൊക്കെ അതാണ്. അപ്പോൾ അതൊരു കറക്റ്റ് പോയിന്റാണ്, അത് ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളതാണ്. ഇനി നമ്മളിത് എന്തെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത്,
0: ആഡ് ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ലഹരിയേക്കാൾ മാരകമാണ്.
1: അത്
0: നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുക്കി കൊടുക്കാം, നിർബന്ധമായി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് മറ്റൊരു എൻ്റർടൈൻമെൻറ്റ് മോഡിലേക്ക് പോയി അതിലിങ്ങനെ സമയം തള്ളി നീക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ചെറുപ്പം മുതലേ ഒരു ശ്രദ്ധ ഉണ്ടാവും. കുറച്ചൊക്കെ ചെറിയ സമയമൊക്കെ അവർ അതിനുവേണ്ടി ചിലവഴിക്കട്ടെ, പക്ഷേ പഠനത്തിനേക്കാൾ കൂടുതൽ സമയം അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റുകൾക്കും ഗെയിമുകൾക്കും ഓൺലൈൻ പിന്നെ ഗെയിമുകൾക്കൊക്കെ മക്കൾ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെറുപ്പം മുതൽ ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമില്ല, തിരിച്ചു കൊണ്ടുവരില്ല. അതുപോലെ ആധുനികമായ ഒരുപാട് സംവിധാനങ്ങൾ മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ പരസ്പര ടീമുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോർവിളികൾ, അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ടുള്ളൂ, പല ഇതുപോലുള്ള പല കേസുകളും ഈ വർഷം പോലും നമുക്കിപ്പോൾ ആകെ കുറഞ്ഞ ദിവസമായിട്ടുള്ളൂ. ഇതിനിടയിൽ പോലും നമുക്ക് എന്തുണ്ട്, ഇൻസ്റ്റയിൽ ഇന്ന തെറി പറഞ്ഞു, ഇന്ന ആളെ ഫോട്ടോ ഇട്ടു, പിന്നെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യം പക്ഷെ അത് ചോദ്യം ചെയ്യാൻ പോകുന്നു, അതിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മളൊരു ശ്രദ്ധ ഉണ്ടാവുക, നമുക്കറിയാത്ത സാങ്കേതിക വിദ്യകളാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമുകളാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു മാരകമായൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഈവൻ പെൺകുട്ടികൾ പോലും അതിലകപ്പെടുന്നതായി ചില പിന്നെ നമ്മുടെ മറ്റു പല കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് മേഖലയിലുള്ള ആളുകൾ പറയുന്നു. ഇപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുള്ള പുകവല്, സാധാരണ സ്മോക്കിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും കണ്ടെത്തും. ഇ സിഗരറ്റുകൾ നമ്മുടെ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് പോലും മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗപ്പെടുന്നുണ്ട്. ആ സാധനം എന്താണെന്ന് പോലും പലപ്പോഴും രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല. അതിലവർ, ഞാൻ വേപ്പേ വലിച്ചിട്ടുള്ളൂ, ഞാൻ തുളസിയെ വലിച്ചിട്ടുള്ളൂ, ഇങ്ങനെ പല ചെടീൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. പല ഫ്ലേവർ ഇട്ടുകൊണ്ട് ഇതുപോലെയുള്ള ലഹരിയിലേക്ക് എത്തുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ ഈവൻ പെൺകുട്ടികൾ പോലും അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമ്മളെ മക്കൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്താണ്, അവരുപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളറിയുക, ഇടയ്ക്കൊക്കെ അവരറിയാതെ അവരുടെ ബാഗുകളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ തരും, ഇതൊക്കെ ചെയ്യരുത്, ഇങ്ങനെ കുട്ടികളെ ഹരാസ് ചെയ്യണമെന്നല്ല, കുട്ടികൾ കാണെ തന്നെ എന്ത് ചെയ്യണം, ആ എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാഗ്, എങ്ങനെയുണ്ട്, ഒക്കെ നല്ല നീറ്റ് തന്നെ അല്ലേ, ബുക്കൊക്കെ എങ്ങനെയുണ്ട്, അല്ലെ ഒരു കുട്ടികൾ അവരുടെ ഒരു പഠനത്തിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിൽ ഒരു ബോധം ആദ്യം ഉണ്ടാക്കുക. അല്ല അവരുള്ള സമയത്തിനൊക്കെ ഒന്ന് പരിശോധിച്ച് കുടഞ്ഞ് അതുപോലെ ചളിയൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് തുടച്ചൊക്കെ കൊടുത്ത് ഇത് ഉപ്പമാർക്കും ചെയ്യാം ഉമ്മമാർക്കും ചെയ്യാൻ പറ്റിയ കാര്യം. രണ്ടാമത്, അവരില്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം, അവരുപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ, അവരുടെ ഡ്രസ്സുകൾ, അവരുടെ റൂമുകൾ, അവരുടെ പിന്നെ സ്റ്റഡി മെറ്റീരിയലുകൾ, സ്റ്റഡി ടാബിളുകൾ, അവരുപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു ചെറിയൊരു നിരീക്ഷണവും ഒരു ശ്രദ്ധയൊക്കെ നമുക്കുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ പിന്നെ രാത്രിയൊക്കെ, രാത്രി കാലങ്ങളിലൊക്കെ ഒരല്പം ശ്രദ്ധയൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്കുണ്ടെങ്കിൽ, ഇതൊക്കെ ഒരു ചിലത് നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ആസ് എ ടീച്ചർ എന്നുള്ള നിലക്ക് നമുക്ക് ഉണ്ടാവുന്ന ചില നമ്മളോട് വിളിച്ച് അന്വേഷിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ്. രാത്രിയിൽ അവരുടെ ഉറക്കം എങ്ങനെയാണ്, ഏത് സമയത്താണ് അവർ കിടക്കുന്നത്, ഏത് സമയത്താണ് അവർ എഴുന്നേൽക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ടീച്ചർ എന്നുള്ള നിലക്ക്, ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്കൊക്കെ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്.
1: ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി അതിൽ മക്കളോട് നമുക്കിതിൽ ആഡ് ചെയ്ത് പറയാനുള്ളത്, അവരുടെ ഒരു പഠനത്തിൻ്റെ സമയം നമുക്ക് ആഡ് ചെയ്ത് പറഞ്ഞൂടെ.
0: ആദ്യമൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്ന സമയം ഒരു ഹൈസ്കൂൾ ഒരു എൽ പി തലത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 2.5 മണിക്കൂർ വായിക്കണം. അതുപോലെ ഒരു യു പി തലത്തിലാവുമ്പോൾ ഒരു 3 മണിക്കൂർ വേണം. ഹൈസ്കൂൾ തലത്തിലാവുമ്പോൾ അതൊരു 4 മണിക്കൂർ ആക്കണം. ഒരു ഹയർ സെക്കൻഡറി തലത്തിലൊക്കെ എത്തുമ്പോൾ ഒരു 4.5 to 6 മണിക്കൂറൊക്കെ വായിക്കണമെന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറഞ്ഞു. ചെറിയ സമയം കൊണ്ട് തന്നെ വളരെ വിശാലമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവ് അന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത സമയമൊന്നും നമുക്കൊരിക്കലും നിർദ്ദേശിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഓരോ മക്കളും ആണ് എന്ത് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. എനിക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ പഠിച്ചു തീർക്കാൻ എനിക്ക് എത്ര സമയമാണ് ആവശ്യമുള്ളത് അല്ലേ, അത് ഓരോരുത്തരുടെ കാലിബറിനും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. എൻ്റെ പാഠഭാഗങ്ങൾ എനിക്ക് പൂർണ്ണമായി വായിക്കാനും നല്ലൊരു ഗ്രേഡ് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ എത്ര സമയം ഞാൻ ചെലവഴിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ആ സമയത്തിനകത്ത് തീരുമെങ്കിൽ അത് എപ്പോഴാണ് തീരുന്നത് അത്രയും സമയമാണ് നമുക്ക്. അല്ലാതൊരു പഴയ പോലെ ഇന്ന സമയം നിങ്ങൾ വായിക്കണം ഇന്ന സമയത്തേ വായിക്കാവൂ എന്ന രൂപത്തിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ആധുനിക ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ മുന്നിൽ വെക്കാറില്ല എന്നാണ് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്.
1: തീർച്ചയായിട്ടും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നമ്മുടെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ തുടക്കത്തിലുള്ള ശ്രദ്ധ അത് അവസാനം വരെയും ഓരോ സ്റ്റെപ്പും കുട്ടികളുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ പരിശോധിക്കുകയും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ പിന്നെന്ത് ചെയ്യാം കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ നമുക്കുണ്ടായാൽ നമ്മുടെ കുട്ടികളെ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ടും നമ്മുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ടും നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവരായിക്കൊണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. കുട്ടികളുടെ ഓരോ നിമിഷങ്ങളിലുമെല്ലാം അവരുടെ കൂടെ ഉണ്ടാവുകയും രക്ഷിതാക്കളെന്ന നിലക്ക് അവരുടെ അധ്യാപകരുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുകയും അവരുടെ വളർച്ചയ്ക്ക് വളരെ നല്ല രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഇവിടെ ഇത് അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അടുത്ത വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. വാഹിർ ദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്.
3: ഒരു വ്യക്തിയുടെ റൂമിലേക്ക് അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്യാം, ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ കുറച്ച് കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ മലയാളിയായ അദ്ദേഹം അറബിയായ ഒരു കുട്ടിയെയാണ് അവിടെ ട്യൂഷൻ എടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളും അവിടെ ഉണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ഈ കുട്ടികളെ പറ്റി വെറുതെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ പറഞ്ഞു തന്നു സ്കൂളിൽ ഈ കുട്ടി നല്ല മിടുക്കനായൊരു കുട്ടിയായിരുന്നു. അവൻ നന്നായി പഠിച്ചു, പക്ഷേ പഠനത്തിലൊന്ന് പിന്നോട്ട് ചെറുതായിട്ട് അല്പം പിന്നോട്ട് പോയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ കണ്ട സമയത്ത് രക്ഷിതാവിനോട് സൂചിപ്പിച്ചു അവനക്ക് എന്തോ ഒരു ഡിപ്രഷനുണ്ട്, ഒരു മാനസികമായ ഒരു പ്രയാസം അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞത് ആ രക്ഷിതാവ് വലിയ ദേഷ്യത്തിലാണ് അതെടുത്തത്. നിങ്ങൾ എൻ്റെ കുട്ടീനെ വെറുതെ കളിയാക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ആ കുട്ടിയെ കാര്യം പിന്നെ സ്വാഭാവിക രക്ഷിതാക്കളോട് പറഞ്ഞു, അതിൽ നിന്ന് പിന്മാറി. ബസ് പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള റീസൺ എന്താണെന്ന് രക്ഷിതാക്കൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്ക് അങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ട് എന്ന് രക്ഷിതാക്കൾ, ഒരു മെൻ്റൽ ഡിസോർഡർ തന്നെ ശരിക്കും കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തിയതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്, ഞങ്ങൾക്ക് വീട്ടിലുള്ള ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു നമ്മൾ ഇത്ര കൊല്ലമായി കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികളുടെ ഓരോ ചെറുതും വലുതുമായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ കൂടുതൽ അദ്ദേഹത്തോട് അടുക്കുകയും അവൻ്റെ പഠന കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് തന്നെ മാറ്റി പൂർണ്ണമായി അദ്ദേഹത്തെ അവരുടെ പഠന ചുമതല ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളോട് ഏതൊരു രക്ഷിതാവിനും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു രക്ഷിതാവിനോട് ചോദിച്ചു നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രയാസം ഉണ്ടല്ലോ, ഒരു മാനസിക വൈകല്യമുണ്ട്, അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ, എന്നാൽ കുട്ടിക്ക് അതിൻ്റേതായ കുറേ ആനുകൂല്യങ്ങളുണ്ടാവും, 10ാം ക്ലാസ് എത്തുമ്പോൾ പഠനത്തിന് പരീക്ഷ എഴുതാനൊക്കെ സൗകര്യം ഉണ്ടാവും, അങ്ങനെ ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയാം ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞത് പെൺകുട്ടിയല്ലേ കല്യാണമൊക്കെ നോക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാണ്, അതിൻ്റേതായ ഒരു പ്രയാസം ഒരു പക്ഷേ ഉണ്ടാകുമെന്ന പേടിയായിരിക്കും. പക്ഷേ ഇത്തരം മാനസിക പ്രയാസങ്ങളുള്ള ആളുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരിക പരിമിതികളുള്ള ആളുകളെ പറ്റി മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് അധ്യാപകരോ അല്ലെ അധ്യാപകർക്ക് രക്ഷിതാക്കളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ അവർക്ക് അതിൽ ലഭിക്കേണ്ട ഒരു ചികിത്സ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട ഒരു പരിഗണന ഉണ്ട്. ആ പരിഗണന നമ്മുടെ ഒരു നിലപാട് കാരണത്താൽ ആ പരിഗണന ഇല്ലാതെ പോകരുത് എന്നത് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സ്ത്രീകളെ ആദരിച്ച മതം ഇസ്ലാമിക വിമർശനത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗമാണ് സ്ത്രീകൾക്കെതിരെ ഇസ്ലാം സ്വീകരിച്ച നടപടി എന്നത്. അതിന് പ്രാമാണികമായ മറുപടി നൽകിക്കൊണ്ട് സഫീർ അൽഹിക്കമിയാണ് ഇന്നത്തെ ഇൻസൈറ്റിലൂടെ നമുക്കൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം സ്ത്രീ ശത്രുക്കൾക്ക് എന്നും അത് വല്ലാത്ത അത്ഭുതവും അതല്ലെങ്കിൽ ഒരു വിമർശന വിധേയമായ ഒരു കാര്യവുമാണ്. ഇസ്ലാമിലെ പെണ്ണിൻ്റെ മേത്ത് കുതിര കയറാൻ എല്ലാ ഇസ്ലാം വിമർശകർക്കും വല്ലാത്ത ധൃതിയും തിരക്കുമാണ്. അവർ മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്? മുസ്ലിം സ്ത്രീകൾ അടിച്ചമർത്തലിൻ്റെ പാതയിലാണ്, സ്വാതന്ത്ര്യമില്ലാത്തവരാണ്, ഇസ്ലാം പെണ്ണിന് ഒരു അവകാശവും നൽകാത്ത മതമാണ്, മുസ്ലിം പെണ്ണിനെ വെറും പ്രസവിക്കാൻ മാത്രമുള്ള ചരക്കായി മാത്രം കാണുന്ന മതമാണ്, യാതൊരു പരിഗണനയും ഇസ്ലാമിനെ നൽകുന്നില്ല, സമ്പത്ത് അവർക്ക് കൊടുക്കുന്നില്ല, വീടിൻ്റെ അകത്തളങ്ങളെ അവർ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിമർശനങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകളെക്കുറിച്ചും സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ നിലപാടുകളെക്കുറിച്ചും പല ആളുകളും പറയാറുണ്ട്. എന്നാൽ വസ്തുതകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എന്താണ് കാര്യമെന്ന് കൃത്യമായി മനസ്സിലാകും. പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് നൽകിയ മഹത്വവും ലോകത്ത് മറ്റൊരു മതവും നൽകിയിട്ടില്ലാത്തതാണ്. ഇന്ന് പുരോഗമനത്തിൻ്റെ പേരു പറഞ്ഞ് സ്ത്രീകളെ നിരത്തിലിറക്കാൻ ശ്രമിക്കുന്നവർ, സ്ത്രീകളുടെ വസ്ത്രത്തിൻ്റെ അളവ് ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, തങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയും തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയും പെണ്ണിനെ പ്രദർശന വസ്തുവായ മുന്നിൽ കിട്ടാൻ വേണ്ടി അവരുടെ സ്വാതന്ത്ര്യത്തിനെ പേര് സംസാരിച്ചുകൊണ്ട് പുറത്തിറക്കാൻ ശ്രമിക്കുന്നവരൊക്കെ മുസ്ലിം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നൽകുന്ന പ്രാധാന്യത്തെയും മഹത്വത്തെയും മറച്ചു വെക്കുന്നവരാണ്. പരിശുദ്ധമായ ഇസ്ലാം സ്ത്രീകളെ ഏറ്റവും ആദരിച്ച മതമാണ്. ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനാകുന്ന സന്ദർഭത്തിലെ സ്ത്രീകളുടെ അവസ്ഥയും ഇസ്ലാം എന്ന മതത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷമുള്ള അവസ്ഥയും നമ്മളത് പരിശോധിച്ചു നോക്കിയാൽ തന്നെ ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ വസ്തുത നമുക്ക് മനസ്സിലാകും. നിങ്ങൾ നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പ്രബോധന പ്രവർത്തനവുമായി വരുന്നതിന് മുമ്പ് തന്നെ മക്കയുടെ അവസ്ഥ എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ലല്ല വജൂഹു മുസ്വദ്ദുൻ വഹുവ കലീം. അവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ജനിക്കപ്പെട്ടത് ഭാര്യ ഗർഭിണിയായി ഗർഭം പൂർത്തിയായി പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പ്രസവിക്കപ്പെട്ടത് പെൺകുഞ്ഞാണെന്നവർക്ക് അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖം കറുത്തിരുണ്ടു പോകും, അതേപോലെ തന്നെ അവർക്ക് പ്രയാസമുണ്ടാകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ആ വചനത്തിൽ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താണ്? ബുശ്ശിർ അഹദുഹും ബിൽ ഉൻസ എന്നാണ്. ഒരു പെണ്ണിനെക്കുറിച്ച് പെണ്ണ് ജനിച്ചുവെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവർ അതിനെ ദുഃഖമായി കാണുന്നു, പക്ഷേ അള്ളാഹു അതിനെ സന്തോഷമായി പഠിപ്പിക്കുന്നു. വഇദൽ മൗഊദതു സുഇലത്, ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീകൾ പെൺകുട്ടികൾ നാളെ പരലോകത്ത് എന്തുകൊണ്ട് താൻ കുഴിച്ചു മൂടപ്പെട്ടുവെന്ന് ചോദിക്കപ്പെടുമെന്ന് അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ഒരു പെൺകുഞ്ഞിന് ജനിക്കാൻ പോലും അവകാശം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനാകുന്നത്. മാത്രവുമല്ല, ചരിത്രത്തിൽ കാണുവാൻ സാധ്യമാകും, ഒരു പെൺകുട്ടി ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടുന്നവരിലുണ്ട്. എന്നാൽ ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ അവർ അവകാശം നൽകുകയാണെങ്കിൽ തന്നെ ആ പെണ്ണിനെ വീടിനകത്ത് അവർ വെച്ച് നിൽക്കുകയും ആ പെണ്ണിന് യാതൊരു അവകാശവും നൽകാതിരിക്കുകയും ചെയ്തിരുന്നു. ഒരു പെൺകുട്ടി അവൾ കല്യാണം കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പെണ്ണായിട്ട് അവൾ മാറും. അവളുടെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭർത്താവിൻ്റെ ആ പുരുഷൻ്റെ അനന്ത സ്വത്തുക്കൾ വീതിക്കുന്നത് പോലെ ഈ പെണ്ണിനെയും അവൻ്റെ ഭാര്യയെയും വീതിക്കപ്പെടുമായിരുന്നു ആ കാലഘട്ടത്തിലെന്നാണ്. അവളൊരു സ്വത്ത് മാത്രമായിക്കൊണ്ട് അവൻ്റെ ഒട്ടകത്തെപ്പോലെ, അവൻ്റെ കുതിരയെപ്പോലെ, അവൻ്റെ സ്വർണത്തെപ്പോലെ, അവൻ്റെ കയ്യിലുള്ള വസ്തുക്കളെ പോലെയുള്ള ഒരു വസ്തു മാത്രമായിക്കൊണ്ട് പെണ്ണിനെ കാണുമായിരുന്നു. ആ ഒട്ടകത്തെയും അവൻ്റെ സ്വത്തിനെയും ആളുകൾ വീതിച്ചെടുക്കും പോലെ ഈ പെണ്ണിനെയും അവൻ്റെ അനന്തരാവകാശം വീതിച്ചെടുക്കുമായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് തന്നെ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനം, പ്രവാചകനെ നുബുവത്ത്, പ്രവാചകത്വം കിട്ടിയതിന് ശേഷം ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് വലിയ സ്ഥാനം, അവരെ പഠിപ്പിക്കുകയും ആ നിലയിലേക്ക് പ്രവാചകൻ്റെ സഹാബികളെ, മുസ്ലിം ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഷ്കരിച്ച് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. പ്രവാചകൻ ആവർത്തിച്ച് ആവർത്തിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ ഉപദേശങ്ങൾ നൽകുകയും ഭർത്താക്കന്മാരോട് അതേപോലെ തന്നെ പിതാക്കന്മാരോട് പെൺകുട്ടികളുടെയും ഭാര്യമാരുടെയും വിഷയത്തിൽ പ്രവാചകന് പ്രത്യേകം വസീയത്ത് നൽകിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയ 100,000 പരം വരുന്ന ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഖുതുബയിൽ സഹാബികൾക്ക് നൽകിയ ഉപദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഉപദേശമായി കൊണ്ട് കാണാൻ സാധ്യമാകുന്നത് അല വസ്തൗസൂ ബിന്നിസാഇ ഖൈറൻ, നിങ്ങൾ അറിയണേ നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾക്ക് വസീയത്ത് നൽകുന്നു, നിങ്ങളെ ഉപദേശിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. അവരെ ആവർത്തിച്ച് ഉപദേശിക്കുക, നിങ്ങൾ അവരുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന്, ഭർത്താക്കന്മാരുടെ ഭാര്യയുടെ കാര്യം ശ്രദ്ധിക്കണമെന്ന്, സഹോദരന്മാരോട് സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന്, പിതാക്കന്മാരോട് മക്കളെ ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ വിഷയത്തിൽ ഏറ്റവും നല്ല ഉപദേശം പ്രവാചകൻ ആവർത്തിച്ച് നൽകുന്നു. മറ്റൊരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ ഹദീസിൽ തന്നെ പറഞ്ഞത് അല ഇന്നലക്കും അല നിസായിക്കും ഹക്കൻ വലിനിസായിക്കും അലൈക്കും ഹക്കൻ, അലയോ നിങ്ങളറിയണേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളോടും സ്ത്രീകൾക്ക് നിങ്ങളോടും ബാധ്യതകളുണ്ട് എന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളോട് ബാധ്യതയുണ്ട് എന്നാണ് പ്രവാചകൻ ആദ്യം പറഞ്ഞത്. സ്ത്രീകൾക്ക് തിരിച്ചും ബാധ്യതയുണ്ട്, അതേപോലെ തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭാര്യമാരോട് അവർക്ക് ബാധ്യതകളുണ്ട്, ആ ബാധ്യതകൾ നിറവേറ്റണം, പൂർത്തീകരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കുല്ലുക്കും റായിൻ വകുല്ലുക്കും മസ്ഊലിയത്തുൻ അൻ റഇയത്തിഹി, ഓരോ മനുഷ്യനും അള്ളാഹു സുബ്ഹാനഹു വതആല പല കാര്യങ്ങളിലും കൈകാര്യകർത്തൃത്വം നൽകിയിട്ടുണ്ട്. അവനെ നൽകിയ കൈകാര്യകർത്തൃത്വത്തിൽ അവൻ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങളിൽ അവന് കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ആ കാര്യം ചോദ്യം ചെയ്യപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ഭാര്യമാരോട് സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് വേറൊരു മതത്തിനും കാണാൻ കഴിയില്ല. മതത്തിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ മതം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിക്കൊണ്ട് സ്ത്രീകളെ നിങ്ങൾ ആദരിക്കണം, സ്ത്രീകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മതനിയമങ്ങൾ ലിഖിതമായത് മറ്റു മതങ്ങളിൽ ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഒരിക്കലും കാണാൻ സാധ്യമാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരുടെ കൂട്ടത്തിൽ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണ്? തൻ്റെ ഭാര്യമാരോട് ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലീക്കും, നിങ്ങളിൽ ഏറ്റവും ഉന്നതൻ നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്നാണ്. മറ്റൊരിക്കലും പ്രവാചകൻ പറഞ്ഞത് ഖിയാറുക്കും ഖിയാറുക്കും ലി നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ. ഭാര്യ ഒരാളെക്കുറിച്ച് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ അവനാണ് ലോകത്ത് ഏറ്റവും ഉന്നതൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തൻ്റെ വീട്ടിലുള്ള ഭാര്യയെ അനാവശ്യമായി കൊണ്ട് അവളോട് ചൂടാകുന്ന, അവളെ പ്രയാസപ്പെടുത്തുന്ന ഒരുവൻ ഒരു നല്ല വ്യക്തിയല്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ഭാര്യയുമായി എന്തെങ്കിലും തർക്കമുണ്ടായെങ്കിൽ തന്നെ നിങ്ങളവരെ ഉപദേശിക്കേണ്ടത്, നിങ്ങളവരെ ഗുണദോഷിക്കേണ്ടത് വീടിൻ്റെ അകത്ത് നിന്ന് നിങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ വെച്ചാണ് എന്ന് പ്രവാചകന് പഠിപ്പിക്കുന്നു. നിങ്ങൾ തല്ലുകയാണെങ്കിൽ നിങ്ങൾ മുഖത്തടിക്കരുത് എന്ന് പ്രവാചകന് പഠിപ്പിച്ചു. ഇനി മുഖത്തല്ലാതെ അടിക്കുകയാണ് എങ്കിൽ അവരുടെ ശരീരത്തിൽ മുറിവുണ്ടാകുന്ന രൂപത്തിൽ നിങ്ങൾ തല്ലാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, ഈ രൂപത്തിൽ ഉപദേശം നൽകിയ മറ്റേത് മതത്തെ നമുക്ക് കാണുവാൻ സാധ്യമാകും? ഭാര്യയോട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹ മധ്യത്തിൽ വെച്ച് അവളെ തേജോപരം ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൻ്റെ ഉന്നതന്മാരുടെ കൂട്ടത്തിൽ പോലും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ആളുകൾ തങ്ങളുടെ ഭാര്യയുമായി പ്രശ്നമുണ്ടാകുമ്പോൾ മീഡിയകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പബ്ലിക്കായിക്കൊണ്ട് അവളെ തോന്നിവാസം പറയുന്ന, അത്തരം സ്ത്രീകളെ മോശപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ വെച്ച് ഒരു അസഭ്യം പറയുന്ന ആളുകളെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടത്തിൽ മുസ്ലിം നാമധാരികളായ ആളുകളുമുണ്ട്, അതിനെ പരിപൂർണ്ണം നിഷേധിക്കുകയല്ല, മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശം എന്താണ്? മുസ്ലിങ്ങളാണ് ഒരു മുസ്ലിം, അവന് യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ അവൻ്റെ ഭാര്യയെ, സമൂഹത്തിലെ സ്ത്രീകളെ പ്രയാസപ്പെടുത്തുന്നവരാകരുത് എന്ന് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. സ്ത്രീകളെ നിങ്ങൾ മോശപ്പെട്ട കണ്ണുകളോടുകൂടി നോക്കരുത് എന്നിവരെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാർക്ക് നൽകുന്ന വെളിപ്പെട്ട ഉപദേശം ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പുരുഷന്മാരോട് പറയാൻ വേണ്ടി, അവരോട് കൽപ്പിക്കാൻ വേണ്ടി, അവർക്ക് ഓർഡർ നൽകുവാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട പറയുന്നു. ഖുൽ, റസൂലെ പറയണം, ലിൽ മുഅ്മിനീൻ, വിശ്വാസികളായ പുരുഷന്മാരോട്, യഗുള്ളു മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തണമെന്ന്, അഥവാ മറ്റു സ്ത്രീകളിലേക്ക്, തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതല്ലാത്ത സ്ത്രീകളിലേക്ക് നിങ്ങൾ തലയുറച്ചിക്കൊണ്ട് നിങ്ങൾ അവർ നോക്കരുത്, അത്തരം നോട്ടങ്ങൾ നടത്താനെ പാടില്ല എന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലേ, അലിയെ, നീ ഒരു പെണ്ണിനെ, അന്യ പെണ്ണിനെ നീ പെട്ടെന്നുള്ള ഒരു നോട്ടം കണ്ടേക്കാം, പക്ഷേ അങ്ങനെ കണ്ട പെണ്ണിനെ രണ്ടാമട്ട് നീ നോക്കുവാൻ പാടില്ല. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ പലരും കടന്നു വന്നേക്കാം, അങ്ങനെ കടന്നു വന്ന സ്ത്രീകൾ നീ വീണ്ടും ആവർത്തിച്ച് നോക്കാൻ പാടില്ല എന്ന് വളരെ സൂക്ഷ്മത പുലർത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി. മാത്രവുമല്ല, പ്രവാചകൻ്റെ മകളുടെ ഭർത്താവ് കൂടിയായ അലി റളിയല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ടെങ്കിൽ അന്യ സ്ത്രീകളെ, മറ്റു സ്ത്രീകളെ മോശപ്പെട്ട കണ്ണുകൾ കൊണ്ട് നോക്കരുതെന്ന് പോലും ഒരു മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മതത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്നത്. കാരണം സ്ത്രീകൾ എന്നത് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന, അരികുവൽക്കരിക്കപ്പെടുന്ന, അപരവൽക്കരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ മോശക്കാരാക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. അവർ അപലകളും ചപലകളുമാണ്. അവർക്കൊരുപാട് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അവർക്കൊരുപാട് സമൂഹത്തിൽ ഇടപെടാൻ ഒരുപാട് പരിമിതികൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട പരിഗണനകൾ അവർക്ക് നൽകേണ്ടതുണ്ട്. അവർക്കുണ്ടാകുന്ന പരിഗണന അവർക്കുള്ള ഏറ്റവും വലിയത് പ്രൊട്ടക്ഷനാണ്. ആ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇസ്ലാം മുസ്ലിം സ്ത്രീകളെ ഏത് രൂപത്തിലാകണമെന്ന് പഠിപ്പിച്ചത്. ആ പെണ്ണ് പുറത്തിറങ്ങി നടക്കുമ്പോൾ അവരുടെ ശരീരം മറക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. എന്തിനു മറക്കണമെന്ന് പഠിപ്പിച്ചു? അവളുടെ ശരീരം അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് തുറന്ന് കാണിക്കരുത് പഠിപ്പിച്ചത് എന്തിനാണ്? അത് അവൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. കാരണം ശരീരം തുറന്ന് പുറത്തിറങ്ങിയാൽ ആളുകൾ അവളെ നോക്കാനും അവളെ കയറി പിടിക്കാനും അവൾക്ക് ഉപദ്രവം വരുത്താനും അത് കാരണമാകും. അങ്ങനെ ഇറങ്ങുന്ന ആളുകളൊക്കെ ഉപദ്രവിക്കപ്പെടുന്നു എന്നല്ല, മറിച്ച് അത് ഉപദ്രവിക്കപ്പെടാൻ ഒരു കാരണമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. കാരണം പെണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, അവൾ ഏറ്റവും പവിത്രമാക്കപ്പെടേണ്ടവളാണ് എന്ന് പരിശുദ്ധമായി ദീന് പഠിപ്പിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീന് സ്ത്രീകൾക്ക് നൽകിയ ആദരവും സ്ത്രീകൾക്ക് നൽകിയ ബഹുമാനവും എത്രത്തോളമാണ് എന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങൾ മനസ്സിലാക്കി പെണ്ണിന് ഇസ്ലാം നൽകിയ നിലയും വിലയും മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് കേട്ട് മുസ്ലിം പെണ്ണിനെ ഇസ്ലാം അടിച്ചമർത്തുന്നു എന്ന വാദമുഖങ്ങൾക്ക് നമ്മൾ ഒരിക്കലും അടിമപ്പെട്ടു പോകുവാനേ പാടില്ലെന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിനു വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, സ്ത്രീകളെ ആദരിച്ച മതം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
6: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തൻ്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൻ്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിൻ്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളൂ, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാകും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്, ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
7: പീസ് റേഡിയോ അടുത്തതായി പ്രവേശിക്കുന്ന സ്ലോട്ട് തിരുമൊഴികൾ.
8: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
7: ജുമായിൽ പങ്കെടുക്കുന്നവർ, അന്ത്യദിനത്തിൽ കർപ്പൂര മലയിൽ കസ്തൂരി മണക്കുന്നവർ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി.
9: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സഹീഹുൽ ജാമിഅിൽ വന്നിട്ടുള്ള ഒരു ഹദീസ്, അതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ എപ്പിസോഡിൽ തിരുമൊഴികളിൽ നാം മനസ്സിലാക്കി. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം പരിചയപ്പെടുന്നത്. ആദ്യ ഭാഗത്ത് അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്നാണ്. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് അന്ത്യദിനത്തിൽ എല്ലാ ദിവസങ്ങളെയും, ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളെയും കൊണ്ടുവരും, അതതിൻ്റേതായ രൂപത്തിൽ തന്നെ. എന്നിട്ട് അന്ന് വെള്ളിയാഴ്ച പ്രത്യേകമായി അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. വെള്ളിയാഴ്ചയെ ശരിയായ രൂപത്തിൽ ഉപയോഗിച്ച അന്നത്തെ ജുമുഅയും കാര്യങ്ങളൊക്കെ ദീനനുസരിച്ച്, സുന്നത്തനുസരിച്ച്, അതവനുസരിച്ച് നിർവഹിച്ച ആളുകൾക്ക് മുമ്പിൽ വളരെ പ്രശോഭിതമായി വെളിച്ചം വീശുന്ന രൂപത്തിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ടുവരുമെന്നും, അങ്ങനെ ഈ വിശ്വാസികൾ, വെള്ളിയാഴ്ചയെ അനുകൂലമാക്കിയ വിശ്വാസികൾ ആ അന്ന് പരലോകത്ത് പ്രഭ ചൊരിയുന്ന വെള്ളിയാഴ്ചയെ പൊതിഞ്ഞു നിൽക്കുമെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചതാണ് ആദ്യ ഭാഗത്തുള്ളത്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, തുലി ഉലഹും യംഷൂന ഫീ ളൗഇഹ അൽവാനുഹും കസ്സൽജി ബയാദ റിയാഹുഹും തസ്തഉ കൽമിസ്ക് യഖുദൂന ഫീ ജിബാലിൽ കാഫൂർ ينظر إليهم الثقلان ما يترقون تعجبا حتى يدخلوا الجنة لا يخالطهم أحد إلا المؤذنون المحتسبون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത് ഇങ്ങനെയാണ്, ആ വെള്ളിയാഴ്ച ദിവസം പ്രശോഭിതമായി വരുമ്പോൾ ആ വെള്ളിയാഴ്ച അനുകൂലിച്ച വിശ്വാസികൾ വെള്ളിയാഴ്ചക്ക് ചുറ്റും കൂടി നിന്ന് ഒരു മണവാട്ടിയെ മണവാളൻ്റെ അടുത്തേക്ക് ആനയിക്കുന്നത് പോലെ അവർ അതിന് ചുറ്റും കൂടി അതിനെ ആനയിക്കുമെന്നാണ്. തുളി ഉലഹും എന്ന് പിന്നീട് പറയുന്നു, അതവർക്ക് വെളിച്ചം നൽകും, അവരുടെ സൽക്കർമ്മങ്ങളുടെ വെളിച്ചം അവിടെ നടക്കുമ്പോൾ ഈ വിശ്വാസികൾക്ക് ലഭിക്കും. യംഷൂന ഫീ ളൗഇഹ, അതിൻ്റെ തെളിച്ചത്തിലും വെളിച്ചത്തിലുമായിരിക്കും ജുമഅയെ, ജുമഅ ദിവസത്തെ ഉൾക്കൊണ്ട അസത്യവിശ്വാസികൾ നടന്നു പോവുക. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സന്തോഷവാർത്ത നൽകുന്നത് നോക്കൂ, അൽവാനുഹും അവരുടെ ലൗൻ, അവരുടെ നിറം, അവരുടെ കളറുകൾ, കെസെൽജ് അത് ആലിപ്പഴം പോലെയായിരിക്കും, സെൽജ് പോലെ, മഞ്ഞുകണം പോലെ, ബയാല വെളുത്തത്, മഞ്ഞുകണം പോലെ, ആലിപ്പഴം പോലെ വെളുത്ത രൂപത്തിലായിരിക്കും അവരുടെ നിറം. ഇനിയോ റിയാഹുഹും അവരുടെ ഗന്ധം, അവരുടെ മണം, അത് തസ്തഴു കൽ മിസ്ക്, അത് മിസ്ക് പോലെ, കസ്തൂരി പോലെ ഗന്ധം പരക്കുന്നതാണ്. ആ ഗന്ധം കസ്തൂരി പോലെ, കസ്തൂരി മണം വ്യാപിക്കുന്നത് പോലെ അവിശ്വാസികളുടെ ഗന്ധം അതിയെ അതിലെ പരന്ന് വ്യാപിക്കും. യഹൂദൂന ഫീ ജിബാലിൽ കാഫൂർ, ഇനി നോക്കൂ റസൂലത പറയും, യഹൂദൂൻ അവർ നടക്കുന്നു അല്ലെങ്കിൽ അവർ മുഴുകുന്നവരാണ്, സഞ്ചരിക്കുന്നവരാണ്, ഫീ ജിബാലിൽ കാഫൂർ കർപ്പൂര മലകളിലൂടെ, കർപ്പൂര മലകളിലൂടെ അവർ സഞ്ചരിക്കും. എന്നുറു ഇലൈഹി മുസ്സഖലാൻ സന്തോഷത്തോടുകൂടി കർപ്പൂരമലയിലൂടെ ഈ കസ്തൂരി മണത്തുകൊണ്ട് കസ്തൂരി വാഹകനെപ്പോലെ അതിൻ്റെ വലിയ അഗന്ധം അനുഭവിച്ച് നടക്കുന്നവരിലേക്ക് നോക്കുന്നതാരാ അസ്സഖലാൻ. ഇൻസും ജിന്നും മനുഷ്യ സമൂഹവും ജിന്നുവർഗവും ഈ ആളുകളിലേക്ക് നോക്കും. മായുത്തിരക്കൂനത്ത അജുബ, അവരൊക്കെ വല്ലാത്ത അത്ഭുതത്തിലായിരിക്കുമെന്നാണ്. ലാ തസാലുൽ ഖലായിഖു തഅജ്ജബ മിൻ ഹാലി ഹാഉലാഇ, ഈ കൂട്ടരുടെ അവസ്ഥ കണ്ട് അത്ഭുതസ്തബ്ധരായി പോകും മനുഷ്യരും ജിന്നുകളുമൊക്കെ. അവർക്ക് ലഭിച്ച ഈ പ്രകാശം കണ്ടിട്ട്, അവരുടെ ഈ ഗന്ധം അനുഭവിച്ചിട്ട്, അവർക്ക് ലഭിക്കുന്ന ഈ വലിയ പ്രതിഫലം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും എന്നാണ് മായുത്തിരക്കൂന തഅജ്ജുബൻ എന്നതിൻ്റെ ആശയമായി വിശദീകരണങ്ങളിൽ നാം വായിക്കുന്നത്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹത്താ യദ്ഖുലുൽ ജന്ന, അങ്ങനെ അവർ ആ അവസ്ഥയിൽ തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കും. ആ വെളിച്ചം പ്രകാശമുള്ളവരായി, പ്രഭ പരത്തുന്നവരായി, സുഗന്ധം വീശുന്നവരായി, കർപ്പൂരമലയിലൂടെ സഞ്ചരിക്കുന്നവരായ നിലയിൽ ആ വെളുത്ത മഞ്ഞുകണത്തെപ്പോലെയുള്ള നിറത്തോടുകൂടി അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ലാ യുഖാലിതുഹും അഹദുൻ, ഒരാളും അവരോടൊപ്പം ചേരുകയില്ല, ഒരാളും അവരോടൊപ്പം ഇടചേരുകയില്ല, കൂടിച്ചേരുകയില്ല, ഇല്ല അൽ മുഅദ്ദിനൂൻ, മുഅദ്ദിനീങ്ങളല്ലാതെ, ബാങ്ക് വിളിക്കുന്നവരല്ലാതെ, അൽ മുഹ്തസിബൂൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നവർ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഹിസാബ് പ്രതിഫലം ആഗ്രഹിക്കുന്ന, എഹ്തിസാബോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചു ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനീങ്ങൾ മാത്രം ആ ആളുകളോടൊപ്പം ചേരും, അവരും സ്വർഗത്തിലേക്ക് പോകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, വലിയ ഒരു മഹത്തായ ദിവസമായി വെള്ളിയാഴ്ച ദിവസത്തെ പരിചയപ്പെടുത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് നമുക്ക് ഒരു വേള വിശ്വസിക്കാനാവാത്ത രൂപത്തിൽ അവിശ്വസനീയമാം വിധം നാളത്തെ വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയും അതിൻ്റെ മഹത്വവും അതിൻ്റെ ശോഭയും അള്ളാഹു അതിനെ പരിഗണിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നു. ഒപ്പം ആ വെള്ളിയാഴ്ചയെ യഥാർത്ഥ രൂപത്തിൽ അനുകൂലമാക്കിയവർ വെള്ളിയാഴ്ചയുടെ എല്ലാ മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ആ സമയത്തെ തനിക്കനുകൂലമാക്കി വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുത്ത ഓരോ വിശ്വാസികളും നാളെ പരലോകത്ത് എന്തുമാത്രം നന്മയിലായിരിക്കും, മേന്മയിലായിരിക്കും, അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണനയിലായിരിക്കും എന്നതിലേക്ക് വെളിച്ചം വീശുന്നൊരു ഭാഗമാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ അവരുടെ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ജുമാ ദിവസത്തിൽ നിന്ന് ചൊരിയുന്ന പ്രഭയിൽ അവർ സഞ്ചരിക്കും. അവരുടെ നിറം മഞ്ഞുകണത്തെപ്പോലെയാണ്, അവരുടെ ഗന്ധം കസ്തൂരിയെപ്പോലെയാണ്. അവർ സഞ്ചരിക്കുന്നത് കർപ്പൂര മലയിലാണ്. അവരിലേക്ക് ജിന്നും ഇൻസും നോക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്യും. അങ്ങനെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞു. കൂടെ അവരോടൊപ്പം, ഈ വിശ്വാസികളോടൊപ്പം സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം കാണിച്ചുകൊണ്ട് ബാങ്ക് വിളിക്കുന്ന വ്യക്തികളാണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുമ്പോൾ ബാങ്കിൻ്റെ പുണ്യവും നേട്ടവും കൂടി നാം ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ചയെ അറിയുക, അനുകൂലമാക്കുക, നാളത്തെ വലിയ സന്തോഷത്തിന് അർഹരാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
7: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേർന്നത്. ജുമായുമായി ബന്ധപ്പെട്ട സവിശേഷതകളും പ്രാധാന്യങ്ങളുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്നെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ, മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരും ഒക്കെയുണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഹൃദയവസന്തം എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ വഹാബ് സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار ويصب من فوق رؤوسهم الحميم.

0: أن يخرجوا منها من غم أغيضوا فيها وذوقوا عذاب الحريق.
1: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളും മനുഷ്യരിൽ ധാരാളം ആളുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ അഹങ്കാരിയായി അതിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അവനെ അള്ളാഹു നിന്ദിക്കും. അള്ളാഹുവിൻ്റെ അപമാനം കിട്ടിയാൽ പിന്നീട് അവനെ ആദരിക്കാൻ മറ്റൊരാളുമുണ്ടാവുകയില്ല എന്ന കാര്യങ്ങളാണ് നാം വിശദീകരിച്ചത്. ഇൻഷാ അല്ലാ, ഇന്ന് ഈ അധ്യായത്തിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആയത്തുകളുടെ അർത്ഥം നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം.
0: ഹാദാനി ഖസ്മാനി, ഈ രണ്ടു വിഭാഗം. ഹാദാനി ഖസ്മാനി, ഈ രണ്ട് വിഭാഗം. ഇഖ്തസമൂ ഫീ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ കാര്യത്തിലാണ് അവർ രണ്ട് കക്ഷികളായി മാറിയത്. അവർ രണ്ട് എതിർകക്ഷികളായത് രക്ഷിതാവിൻ്റെ കാര്യത്തിലാണ് അവർ രണ്ട് എതിർകക്ഷികളായിട്ട് മാറിയത്. ഫല്ലദീന കഫറൂ, എന്നാൽ അവിശ്വസിച്ചതായ ആളുകൾ, അവിശ്വസിച്ചതായ ആളുകൾ. കുത്തിയാത്ത് ലഹും, അവർക്ക് വേണ്ടി മുറിക്കപ്പെടും, അവർക്ക് വേണ്ടി മുറിച്ചെടുക്കും. സിയാബും മിന്നാരിൻ, സിയാബ് വസ്ത്രങ്ങൾ. മിന്നാരിൻ, നരകത്തിൽ നിന്നുള്ള വസ്ത്രങ്ങൾ അഥവാ തീയിൻ്റെ വസ്ത്രങ്ങളാണ് അവിശ്വാസികളായ ആളുകൾക്ക് മുറിച്ചെടുക്കുക. യുസബ്ബു, ചൊരിയും. മിം ഫൗക്കി റുഊസിഹിം, അവരുടെ തലക്കു മുകളിലൂടെ, അവരുടെ തലക്കുമീതെ ചൊരിയപ്പെടുന്നതാണ് അൽ ഹമീം, തിളക്കുന്ന ചൂടേറിയ വെള്ളം അവരുടെ തലക്കു മുകളിലൂടെ ചൊരിയുന്നതാണ് എന്നർത്ഥം. ഫഹാദാനി ഖസ്മാനി, ഈ രണ്ട് വിഭാഗം എതിർകക്ഷികളാണ്. ഇഖ്തസമൂ ഫീ റബ്ബിഹിം, അവരവരുടെ രക്ഷിതാവിൻ്റെ കാര്യത്തിലാണ് എതിർകക്ഷികളായി മാറിയത്. ഫല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ. കുത്തിഅത്ത് ലഹും സിയാബും മിന്നാരിൻ, അവർക്ക് വേണ്ടി തീയിൻ്റെ വസ്ത്രങ്ങൾ മുറിക്കുന്നതാണ്. യുസബ്ബു മിം ഫൗക്കി റുഊസിഹിമുൽ ഹമീം, അവരുടെ തലക്കുമീതെ തിളച്ച വെള്ളം ചൊരിയുന്നതുമാകുന്നു. യുസ്ഹറു ബിഹി, അത് നിമിത്തം ഉരുക്കപ്പെടും. യുസ്ഹറു, ഉരുക്കപ്പെടും. ബിഹി, അത് നിമിത്തം. എന്ത്? മാ ഫീ ബുതൂനിഹിം, അവരുടെ വയറുകളിലുള്ളതും. വൽ ജുലൂദ്, അവരുടെ ചർമ്മങ്ങളും. അവരുടെ ചർമ്മങ്ങളും അവരുടെ വയറുകളിലുള്ളതും ആ ചൂടുള്ള തിളച്ച വെള്ളം ഒഴിക്കുന്നതിലൂടെ ഉരുക്കപ്പെടും എന്നാണ്. വലഹും, അവർക്കുണ്ട്. മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ഡനങ്ങൾ, ഇരുമ്പിൻ്റെ ദണ്ഡുകൾ അവർക്കുണ്ടായിരിക്കും. ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ്. വലഹും, അവർക്കുണ്ട്. മഖാമിഉ, ദണ്ഡുകൾ. മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ഡുകൾ. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹ, അതിൽ നിന്നും പുറത്തു വരാൻ അവർ ഉദ്ദേശിക്കുമ്പോയെല്ലാം. കുല്ലമാ അറാദു, അവർ ഉദ്ദേശിക്കുമ്പോയെല്ലാം. അൻ യഖ്റുജു മിൻഹ, അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവരുദ്ദേശിക്കുമ്പോയെല്ലാം. മിൻ ഗമ്മിൻ, വിഷമം കാരണത്താൽ, പ്രയാസം കാരണത്താൽ, ആ കഠിനമായ ക്ലേശം. മിൻ ഗമ്മിൻ, ആ കഠിനമായ ക്ലേശം കാരണത്താൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ശ്രമിക്കുമ്പോയെല്ലാം. ഉഗീദു ഫീഹാ, അവർ അതിലേക്ക് തന്നെ മടക്കപ്പെടുന്നതാണ്. വദൂക്കൂ, എന്നിട്ട് അവരോട് പറയപ്പെടും, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ. വദൂക്കൂ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ. അദാബൽ ഹരീഖ്, ആ കരിച്ചു കളയുന്ന, എരിച്ചു കളയുന്ന ആ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുവീൻ എന്ന് അവരോട് പറയുകയും ചെയ്യുമെന്നാണ്. ഇവിടെ തുടങ്ങുന്നത് രണ്ട് എതിർകക്ഷികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതിന് പല
1: വിശദീകരണങ്ങൾ തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ ബദർ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നടന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം, അത് ഹുമുല്ലദീന ബാറസു യൗമ ബദർ, ആ ബദറിന്റെ ദിവസത്തിൽ നേർക്കുനേരെ ഏറ്റുമുട്ടിയ ആ ഒരു സാഹചര്യം. ആരൊക്കെയ? അലി വ ഹംസ വ ഉബൈദത്ത്, മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് ഉണ്ടായിരുന്ന മൂന്നാളുകൾ. പിന്നെയോ അമുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നുണ്ടായിരുന്ന ഷൈബത്ത് ബിനു റബീഅ വ ഉത്ബത്ത് ബിനു റബീഅ വൽ വലീദ് ബിൻ ഉത്ബ, ഈ ആളുകളും. ഇതാണ് രണ്ട് കക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആദ്യമായി ദ്വന്ദ്വയുദ്ധത്തിന് ഇറങ്ങിയ അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഹംസത്ത് ബിനു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹും, അതേപോലെ തന്നെ ഉബൈദ റളിയല്ലാഹു അൻഹും ഒക്കെ ചേരുന്ന ആ മൂന്നാളുകളും, അതിന്റെ നേരെ എതിർവിഭാഗമായി നിന്നത് ഷൈബയും ഉത്ബയും വലീദുമായിരുന്നു. അവരുമാണ് ഈ രണ്ട് കക്ഷികൾ അള്ളാഹുവിന്റെ കാര്യത്തിലാണ് എതിർകക്ഷികളായത് എന്നാണ് വിശദീകരിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. മറ്റു പല വിശദീകരണങ്ങളും ഇതിൽ കാണുവാൻ നമുക്ക് കഴിയും. അതേപോലെ തന്നെ ഇവിടെ മുസ്ലിങ്ങളും അഹ്ലു കിതാബുമാണ് എന്നും അങ്ങനെയൊക്കെ ഇതിനകത്ത് വിശദീകരണങ്ങൾ കാണുവാൻ കഴിയും. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ കാര്യത്തിൽ ശരിയായ വിശ്വാസികളായിട്ടുള്ള ഒരു വിഭാഗവും ആ വിശ്വാസം അംഗീകരിക്കാത്ത മറ്റൊരു വിഭാഗവും, ഇതാണ് രണ്ട് കക്ഷികൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളിൽ രണ്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന കക്ഷികൾ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിട്ടിവിടെ വിശദീകരിക്കുന്നത് ഫല്ലദീന കഫറു, ആ സത്യനിഷേധികളായ ആളുകൾ, സത്യനിഷേധികളായ അവിശ്വാസികളായ ആളുകൾ, ആ ആളുകൾ അവസാനം നരകാഗ്നിയിൽ എത്തിച്ചേരും. ആ നരകാഗ്നിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ അനുഭവിക്കുന്നതായ പ്രയാസങ്ങളെ, നരകത്തിൽ അവർക്ക് ലഭ്യമാകുന്ന അതികഠിനമായ ശിക്ഷയെക്കുറിച്ചാണ് തുടർന്ന് വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമത് പറയുന്നത് കുത്തിഅത്ത് ലഹും സിയാബും മിന്നാരിൻ, നരകത്തിൽ നിന്നും അവർക്ക് വസ്ത്രം മുറിച്ചു കൊടുക്കുമെന്നാണ്. തീയിന്റെ വസ്ത്രം, തീയിന്റെ വസ്ത്രമാണ് അവർക്ക് മുറിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവരണിയുന്ന വസ്ത്രം തീയിന്റെ വസ്ത്രമായിരിക്കും. എത്ര ഭീകരമായിരിക്കും ആ ഒരവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അവിടെ എല്ലാം ചൂടുള്ള സംഗതികളാണ്. എല്ലാം, കുടിക്കാൻ കിട്ടുന്നത്, ഭക്ഷിക്കാൻ കിട്ടുന്നത്, ധരിക്കാൻ കിട്ടുന്നത്, എല്ലാം ആ കൂട്ടത്തിലാണ് തീയിന്റെ വസ്ത്രം മുറിച്ചവർക്കണിയാൻ നൽകും എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞോ യുസബ്ബു മിൻ ഫൗകി റുഊസിഹിം അൽ ഹമീം, അവരുടെ തലയിലൂടെ ഹമീം, ഹമീം എന്ന് പറഞ്ഞാൽ തിളച്ചുമറിയുന്ന വെള്ളമാണ്, തിളച്ചുമറിയുന്ന വെള്ളം അവരുടെ തലയിലൂടെ ഒഴിക്കുമെന്നാണ്. ആ തലയിലൂടെ ആ വെള്ളം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും? യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, ആ കാരണത്താൽ അവരുടെ വയറുകളിലുള്ളതും അവരുടെ തൊലിയുമെല്ലാം ഉരുകി ഒലിച്ചു പോകുമെന്നാണ്. നഊദു ബില്ലാ, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അത്രയും ഭീകരമായ അനുഭവങ്ങളാണ് നരകാഗ്നിയിൽ ലഭ്യമാവാൻ പോകുന്നത്. എന്നാൽ ഉരുകി ഒലിച്ചങ്ങ് പോയാൽ അതിൽ തീരുമോ? ഇല്ല. മറ്റുള്ള ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ബദ്ദൽനാഹും ജുലൂദൻ ആഹർ, വേറെ തൊലികൾ അവർക്ക് നൽകുമെന്നാണ്. നിലവിലുള്ള തൊലി ഉരുകി ഒലിച്ചു പോകുമ്പോൾ ശിക്ഷ അവിടെ അവസാനിക്കുകയല്ല, മറിച്ച് പുതിയ തൊലി നൽകി വീണ്ടും അതങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ചീഞ്ഞ ജലവും അത് മുഖത്തോടടുപ്പിക്കുമ്പോൾ ചൂട് കാരണത്താൽ മുഖം കരിഞ്ഞു പോകുന്നതും, അത് കുടിക്കുമ്പോൾ ദാഹം കാരണത്താൽ കുടിക്കുമ്പോൾ ആ വെള്ളമിറങ്ങിപ്പോകുന്ന ഭാഗം അപ്പാടെ ഉരുകിയൊലിച്ചു പോകുമെന്നൊക്കെ ആ ഭീകരതയെ വിശദീകരിച്ച് ഖുർആനിൽ മറ്റു പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല തുടർന്ന് പറയുകയാ വലഹും മഖാമി ഉമിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡനങ്ങൾ അവിടെ ഏൽക്കേണ്ടി വരും, ഇരുമ്പിന്റെ ദണ്ഡനങ്ങൾ അവിടെ ഏൽക്കേണ്ടി വരും എന്നും വിശദീകരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. അത്രമാത്രം ഭീകരമായ ഒരവസ്ഥയാണ് ആ നരകത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക. അങ്ങനെ ആ പ്രയാസങ്ങൾ കാരണത്താൽ, ഗം, ആ ക്ലേശം കാരണത്താൽ അതിൽ നിന്നെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുമെന്നാണ്. ഖുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ, ആ ക്ലേശം കാരണത്താൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോയെല്ലാം, അതാ കുല്ലമാ അറാദു, അവരുദ്ദേശിക്കുമ്പോയെല്ലാം, അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഉദ്ദേശിക്കുമ്പോയെല്ലാം, ഉഗൈദു ഫീഹാ, അവരതിലേക്ക് തന്നെ മടക്കും എന്നാണ് പറഞ്ഞത്. അതിലേക്ക് തന്നെ അവരെന്ത് ചെയ്യും? മടക്കും. എന്നിട്ട് അവരോട് പറയുമെന്ന്, ദൂക്കൂ ദൂക്കൂ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. മുമ്പൊരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞല്ലോ, അവരാസ്വദിക്കുമെന്നുള്ളത്, നാം അവരെ ആസ്വദിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞല്ലോ. ഇതും ഒരു ശിക്ഷ ആസ്വാദനമല്ല, അവർക്കുള്ളൊരു പരിഹാസമാണ്. നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. അദാബൽ ഹരീഖ്, കരിച്ചു കളയുന്ന, എരിച്ചു കളയുന്ന ആ ശിക്ഷയെ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. കാരണം അഹങ്കാരം കാരണത്താൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച ആളുകളാണ് നിങ്ങൾ. അല്ലാഹു അല്ലാത്ത ആളുകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്ത ആളുകളാണ് നിങ്ങൾ. ആ നിങ്ങൾ ഈ ശിക്ഷക്ക് അർഹരാണ് എന്നാണ്. അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പല അധികം ആളുകളുടെ മേലും, വകസീറുൻ ഹഖ അലൈഹിമുൽ ഹദാബ്, അവന്റെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞ്, അതിന്റെ ഭാഗമായിട്ട് ഈ ശിക്ഷ അവർ ആസ്വദിക്കുകയാണ് ആ നരകാഗ്നിയിൽ വെച്ചുകൊണ്ട്. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അതിഭീകരമായ ഒരവസ്ഥയാണ് പരലോകത്ത് നമുക്കുണ്ടാകാൻ പോകുന്നത്, നരകാഗ്നിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളിൽ അധികം ആളുകളും കുറെ ആളുകൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ആ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. എന്നാൽ കുറെ ആളുകളുടെ മേൽ ശിക്ഷ യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അകന്നു നിൽക്കാനും അതിൽ ഉൾപ്പെടാതിരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ സാധിച്ചാൽ ഈ പറയുന്ന ഭീകരമായ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഒന്നുകൂടെ നമുക്ക് പാരായണം ചെയ്യാം. ഹാദാനി ഖസ്മാനി ഇഖ്തസമു ഫീ റബ്ബിഹിം ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബു മിൻ നാരി വയുസബ്ബു മിൻ ഫൗകി റൂസിഹുമുൽ ഹമീം يُسْهَرُ بِهِ مَا فِي بُطُونِهِمْ وَالْجُلُودُ وَلَهُمْ مَقَامِعُ مِنْ حَدِيدٍ كُلَّمَا أَرَادُوا أَنْ يَخْرُجُوا مِنْهَا مِنْ غَمٍّ أُغِيضُوا فِيهَا وَذُوقُوا عَذَابَ الْحَرِيقِ ഗൗരവം ഉൾക്കൊണ്ട് ജീവിതത്തെ ശരിയായ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് ചിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തുൽ ഹജ്ജിലെ 19 മുതൽ 22 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. അള്ളാഹുവിന്റെ കാര്യത്തിൽ രണ്ട് കക്ഷികളായി മാറുകയും അതിൽ അവിശ്വാസികളിൽ ഉൾപ്പെടുകയും ചെയ്താൽ നരകത്തിൽ അനുഭവിക്കുന്ന അതിഭീകരമായ ശിക്ഷകളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി.
3: അവിടെ തിരൂര് നമ്മുടെ ദാറുൽ ഖുറാൻ പോയപ്പോഴേ അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്തുണ്ട്, അവിടെ കുട്ടികൾ ഉദോഗം എടുത്ത് പള്ളിക്ക് കയറുന്ന സ്ഥലത്ത് ചെരുപ്പ് ഊരി വെച്ചത്, മാഷാല്ലാ. ഞാനത് അപ്പം തന്നെ ഫോട്ടോ എടുത്തു, ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുത്തു. ജമാഅത്ത് തുടങ്ങണുള്ളൂ, തുടങ്ങിയിട്ടില്ല, നിസ്കരിക്കാൻ സമയമായിട്ടില്ല. എല്ലാവരും നേരത്തെ തന്നെ കയറിയാണ്. അവർ ചെരുപ്പ് വെച്ചതിൻ്റെ ഒരു ഒരു ഒരു ഒരു രീതി കണ്ടിട്ട്, നമ്മൾ സാധാരണ എവിടെയും കാണലില്ല, അങ്ങനെ പൊതുവെ കാണലില്ല, പലയിടങ്ങളിലും ഇങ്ങനെ ഒരു പരത്തിയിട്ടിട്ടാണ് അതുണ്ടാവുക.
4: ഓടിക്കേറുന്ന
3: സിസ്റ്റം, ഒരു ചെരുപ്പ് ഒരു സ്ഥലത്ത് മറ്റത് വേറൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ കുട്ടികൾ മാഷാല്ലാ വളരെ നീറ്റായി ഒരു സൊഫ് പോലെ ഒരു വരി ഇങ്ങനെ ഫുള്ളാക്കി അടുത്ത വരി വെച്ച് അങ്ങനെ ഒരു മൂന്നാല് വരികൾ കൃത്യമായിട്ട് വെച്ച് നമ്മൾ കണ്ടു. ഞാൻ അതപ്പോൾ തന്നെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ജസ്റ്റ് ഒരു ഒരു ഒരു പിക്ചർ അയച്ചിട്ട് എൻ്റെ അടിയിൽ ക്യാപ്ഷൻ ഇട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുത്തു,
4: മെസ്സേജ്.
3: അതെ, മെസ്സേജ് കൊടുത്തു. അപ്പോൾ നമ്മൾ പിന്നെ അതൊരു അടക്കവും ഒതുക്കവും നമ്മുടെ ലൈഫിൽ മൊത്തത്തിൽ അവിടെ മാത്രമല്ല എല്ലാത്തിലും കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും അത്.
4: നല്ലൊരു അധ്യാപനം ലഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക്.
3: അതേപോലെ പിന്നെ നമ്മൾ പലയിടത്തും പോകുമ്പോൾ നമ്മളെങ്കിലും അങ്ങനെ വെക്കുക, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ചെരുപ്പെങ്കിലും എടുത്തിട്ട് അങ്ങനെ നേരാക്കി വെക്കണം കണ്ടാൽ പിന്നീട് വരുന്ന ആളുകൾ എന്ത് ചെയ്യും, അത് ചിലപ്പോൾ അങ്ങനെ ആ ഒരു ഒരു
4: മാർഗം സ്വീകരിക്കും.
3: കുഞ്ഞുണ്ണി മാഷ് പറയണ്ടല്ലോ, ലോകം മൊത്തം നന്നാവാൻ ഞാൻ ചെറിയൊരു രഹസ്യം പറഞ്ഞുതരാന്നിട്ട് സ്വയം നന്നാവാന്ന്. എല്ലാവരും ഓരോരുത്തരും നന്നായാൽ മതി, എന്താവും മൊത്തം എല്ലാവരും ശരിയാവും. ഇതുപോലെയുള്ള ശീലങ്ങൾ അടക്കം ഒന്ന്, ഇപ്പോൾ അതേപോലെ വീട്ടിൽ പലപ്പോഴും പലരും ചോദിക്കണാണ് എൻ്റെ ഇതെവിടെ, പിന്നെ പേന എവിടെ, എൻ്റെ സംഗതി എവിടെ, ബാഗ് എവിടെ. അത് വെക്കാനൊരു പ്രത്യേകമായ ഒരു പ്രോപ്പർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങളും തിരഞ്ഞുകൊണ്ടുള്ള കുറേ സമയങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
4: കൃത്യമായ ജീവിതത്തിൽ കൃത്യമായൊരു ചട്ടക്കൂട് അല്ലെങ്കിൽ എങ്ങനെ ക്രമീകരണം പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇതിന്റെ ആളുകളാണെങ്കിൽ, ഒരു വക്താക്കളാണെങ്കിലും,
3: ഇസ്ലാം എന്ന് പറഞ്ഞാല്
4: അതാണ്,
3: അതൊക്കെ ഉൾപ്പെടുന്നുണ്ട്, എല്ലാം ഉൾപ്പെടുന്നുണ്ട്.
4: ജീവിതഗന്ധിയായ മതാണല്ലോ,
3: എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ സംഗതികൾ അടക്കം ഒതുക്കവും ലൈഫിൽ എപ്പോഴും നന്നായി പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് മാറ്റം മനസ്സിലാവും,
4: ഉണ്ടാവും.
3: പിന്നെ ഒരു ഒരു പടുത്തൊരു വായിച്ച പുസ്തകത്തിൽ പറയുന്നുണ്ട്, രാവിലെ നന്നായി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു പണി എന്താ പറഞ്ഞത്, രാവിലെ ഉറങ്ങി എണീക്കണ പിന്നെ ആ നിമിഷം അവിടെ നമ്മൾ ഉപയോഗിച്ച പുതപ്പ് വിരിപ്പൊക്കെ ഒന്ന് നല്ലോണം തട്ടിക്കൂട്ടി പുതപ്പൊന്ന് നന്നാക്കി എന്ത് ചെയ്യുക, മടക്കി വെക്കുക. അത് ചെറിയ പണിയുള്ളൂ, ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചെറിയ പണിയാണ്. പക്ഷേ
4: ഞാൻ എന്തെങ്കിലും
3: അതൊരു ഞാനൊരു സംഗതി ചെയ്തു എന്ന് രാവിലെ തന്നെ ഏറ്റവും നല്ലൊരു മനസ്സിന് എനർജി കൊടുക്കണമെന്നുള്ളതാണ് ആ പുസ്തകത്തിൽ വായിച്ചത്. മാഷല്ല, ഇതുപോലുള്ള സംഗതികൾ നമ്മൾ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം,
4: കൃത്യമായ ഒരു ചട്ടക്കൂടൊരു ക്രമീകരണം വരുത്തുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യക്തിപരമായി നമുക്കും ഉണ്ടാകും, മറ്റുള്ള ആളുകളിലും നമുക്കൊരു ഒരു പ്രചോദനമാകാൻ സാധിക്കും.
5: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: മുതലുള്ള സമുദ്രവും അലാ തദുല്ലു അലൽ ലത്തീഫിൽ ഖബീർ, സൂക്ഷ്മജ്ഞാനിയും ദയാലുവുമായ അള്ളാഹുവിനെ അറിയിക്കുന്നില്ലേ? എത്ര വ്യക്തമായ ലളിതമായ മറുപടിയാണ് ഗ്രാമീണ അറബി നൽകിയത് എന്ന് ചിന്തിച്ചു നോക്കൂ. അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബു എന്ന് നടിച്ച് ധിക്കാരിയായി ജീവിച്ച ഫിർഔനിൻ്റെ അരികിലേക്ക് യഥാർത്ഥ റബ്ബിനെ പരിചയപ്പെടുത്താൻ മൂസാ നബി അലൈഹിസ്സലാം ചെന്നപ്പോൾ ഫിർഔൻ ചോദിച്ചു, നീ പറയുന്ന റബ്ബ് ആരാണ് എന്ന്. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔന് നൽകിയ മറുപടി, റബ്ബുനല്ലദീ അഅ്ത കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ എന്നായിരുന്നു. ഏതൊരു സൃഷ്ടിക്കും അതിൻ്റേതായ സൃഷ്ടിഘടന നൽകി മാർഗദർശനം കാണിച്ചവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന്. പക്ഷെ ഫിർഔൻ അത് ഉൾക്കൊണ്ടില്ല. അവൻ ധിക്കാരിയായി തുടർന്നു. എന്നാൽ മരണസമയത്ത് അവന് ബോധ്യമായി യഥാർത്ഥ റബ്ബ് ആരാണെന്ന്. സൂറത്തു യൂനുസിലെ 90-ാം വചനത്തിൽ ഫിർഔൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാറായ സമയം പ്രഖ്യാപിച്ചത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. അവൻ പ്രഖ്യാപിച്ചത്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്ത് ബിഹി ബനു ഇസ്രായീല വ അന മിനൽ മുസ്ലിമീൻ. ഇസ്രായേൽ സന്തതികൾ ഏതൊരു ആരാധ്യനിൽ വിശ്വസിക്കുന്നുവോ അവനല്ലാതെ യാതൊരു ആരാധ്യനുമില്ല എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ അവന് കീഴ്പ്പെട്ടവരുടെ കൂട്ടത്തിലാകുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ മരണസമയത്ത് ഈ വിശ്വാസ പ്രഖ്യാപനം അവന് ഉപകരിച്ചില്ല. ബുദ്ധിയും വിവേകവുമുള്ള ഏതൊരു മനുഷ്യനും ലളിതമായി ബോധ്യപ്പെടുന്ന കാര്യമാണ് തൻ്റെ റബ്ബ് അള്ളാഹു മാത്രമാണെന്ന്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ റബ്ബുൽ ആലമീൻ എന്ന് വിശേഷിപ്പിച്ചത്. ഈ വിശേഷണത്തിന് ഈ പ്രപഞ്ചത്തിൽ മറ്റാരും അർഹരല്ല. അതിനർഹത അള്ളാഹുവിന് മാത്രമാണ്. റളിയത്തു ബില്ലാഹി റബ്ബൻ, ഞാൻ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്നു. മരണശേഷം മൻ റബ്ബുഖ, നിന്റെ റബ്ബാരാണ് എന്ന ചോദ്യത്തിന് ഒരു യഥാർത്ഥ വിശ്വാസി റബ്ബിയല്ലാ എന്ന് മറുപടി നൽകും. റബ്ബിനെ അറിഞ്ഞ ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനം, ഹുവല്ലദി റബ്ബാനി, അവനാണ് എന്നെ സൃഷ്ടിച്ച് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവൻ. വ ഇല ദറജാത്തിൽ ഖൈരി റക്കാനി, നന്മയുടെ പദവികളിലേക്ക് എന്നെ ഉയർത്തിയവൻ അവനാണ്. വമിനൽ ആഫാത്തി വക്കാനി, എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ കാക്കുന്നവൻ അവനാണ്. വ അഅ്ത്വാനി നിഅമൻ ലഹദ്ദ ലഹ വല ഹസ്ര, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയവനാണ് ആ അല്ലാഹു. ഹുവ മഅബൂദി ലൈസലി മഅബൂദുൻ സിവാഹു, അവൻ മാത്രമാണ് എൻ്റെ ആരാധ്യൻ, അവനല്ലാതെ മറ്റു ആരാധ്യർ എനിക്കില്ല. ഈ റബ്ബിനെ ബോധ്യപ്പെടാൻ നമ്മുടെ ശരീരങ്ങളിലും ഈ പ്രപഞ്ചത്തിലും ഒട്ടേറെ തെളിവുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെളിവുകളിലൂടെ ആ റബ്ബിനെ അറിയുക, അവനിൽ വിശ്വസിക്കുക, അവൻ കൽപ്പിച്ച പോലെ ജീവിക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു അവനിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി.
3: പീസ് റേഡിയോ. Tune to reality.
4: Ya man yara ma fi al-dhamir wa yasma'u anta al-mu'addu likum.
5: Chinese vibhavangalum Arabian foodum Thai bhakshana visheshangalum okke parasya vajakangalil ninnu kelkumbol adulla hotelukal thedi kudumba sahidam nam pogarund. Bhakshanam kazhikkum munpu ella bhakshanangalum onnichu vechi photo eduthu adu kudumba groupukalil post cheyarund. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷേ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത്

0: പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു വഴികാട്ടി. എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ അറിയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ ടി കെ ഫവാസ് ഒപ്പം ഡോക്ടർ മുബീൻ എം എന്നിവർ ചേരുന്നു.
2: പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് കൊൽക്കത്ത ഇന്ത്യൻ മേരിടൈം യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഫവാസ് ടി കെ ആണ്. അദ്ദേഹം ഇതിനു മുമ്പ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ്, അതുപോലെ തന്നെ കോഴിക്കോട് NIT, MES എഞ്ചിനീയറിംഗ് കോളേജ് കുറ്റിപ്പുറം തുടങ്ങിയ വ്യത്യസ്ത എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പരിചയപ്പെടുന്നത് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ പൊതുവിൽ BTech പഠന മേഖല എഞ്ചിനീയറിംഗ് പഠന മേഖലയിലേക്ക് തിരിയുമ്പോൾ വ്യത്യസ്തങ്ങളായ മേഖലകൾ എഞ്ചിനീയറിംഗ് പഠന രംഗത്തുണ്ട്. ഓരോ മേഖലകളെയും പരിചയപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈയൊരു വഴികാട്ടിയുടെ ഒരു കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി എഞ്ചിനീയറിംഗ് പഠന മേഖലയിലുള്ള വ്യത്യസ്ത മേഖലകളെ പരിചയപ്പെടുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇൻഷാല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഫവാസ് കെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.
3: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എഞ്ചിനീയറിംഗിലേക്ക് തിരിയുമ്പോൾ ഏതൊക്കെ പഠന മേഖലകളാണുള്ളത്, ഓരോന്നിൻ്റെയും സാധ്യതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിൽ പഠിക്കാനുണ്ടാവുക, ഇപ്പോൾ മെക്കാനിക്കലാണെങ്കിൽ എന്താണ് പഠിക്കാനുണ്ടാവുക, സിവിൽ എഞ്ചിനീയറിംഗിൽ എന്താണ് പഠിക്കാനുണ്ടാവുക, അതിൻ്റെ തൊഴിൽ സാധ്യതകൾ എന്തൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു ആ ഒരു ആമുഖത്തോടെ നമുക്ക് ആരംഭിക്കാം.
3: ഇതിൽ എഞ്ചിനീയറിംഗിൽ പൊതുവെ നമുക്ക് ഒന്ന് രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളെ നമുക്ക് വർഗീകരിക്കാൻ പറ്റും. ഉദാഹരണത്തിന് പറയണമെങ്കിൽ നമ്മൾ പൊതുവെ കോർ ബ്രാഞ്ചസ് എന്ന് പറയും. കോർ ബ്രാഞ്ചസ് എന്ന് പറയുമ്പം നമ്മളുടെ ആദ്യം തന്നെ ഉണ്ടായിരുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കലാണ്. അത് നമ്മളൊരു പഴയ എഞ്ചിനീയറിംഗ് കോളേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ 1950s ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജസ് ഇപ്പം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമൊക്കെ വരുമ്പോഴും ഒക്കെ അവിടെ ആദ്യമായി തുടങ്ങുന്ന ബ്രാഞ്ചുകൾ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കലായിരിക്കും. പിന്നെ അതിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ ബ്രാഞ്ചുകളൊക്കെ ഇലക്ട്രിക്കലിൽ നിന്ന് എന്ത് ചെയ്തു വന്നു. അപ്പോൾ ഇപ്പം പൊതുവേ നമ്മളുടെ സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്
2: കോർ ബ്രാഞ്ചസ് ആയിട്ട്
3: പൊതുവെ എന്ത് ചെയ്യാം, നമുക്കൊരു പൊതുവേ ഇപ്പോൾ കോർ ബ്രാഞ്ചസ് ആയിട്ട് വിളിക്കും. അതായത് സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളതിന്. പിന്നെ അതുപോലെ ഒരുപാട് ഇതിൻ്റെ ഉപ ബ്രാഞ്ചുകളായിട്ട് വന്നിട്ടുള്ള ചില ബ്രാഞ്ച്, ഇപ്പോൾ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ചില ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിഫറൻറ്റ് ബ്രാഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുമായി ബന്ധമുള്ളതോ അല്ലെങ്കിൽ അല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ബ്രാഞ്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർ ബ്രാഞ്ച്,
2: ഇപ്പോഴത്തെ ഒരു കോർ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ, മെക്കാനിക്കൽ, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ
3: ഈ അഞ്ച് ബ്രാഞ്ച്,
2: കമ്പ്യൂട്ടർ സയൻസ്,
3: മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നതിന് നമുക്ക് പൊതുവെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമുക്കൊരു ഒരു കോർ ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. അതാണ് ഒരു ഒരു ഒരു വർഗീകരണം. മറ്റൊരു ഇപ്പോൾ ഈ വളരെ അടുത്തായിട്ടുള്ള ഒരു പിന്നെ വർഗീകരണം വരുന്നത് നമ്മളുടെ സർക്യൂട്ട് ബ്രാഞ്ചസ്, അതുപോലെ തന്നെ നോൺ സർക്യൂട്ട് ബ്രാഞ്ചസ് എന്നുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലും ഒക്കെ തന്നെ ഒരുപാട് ഇന്ത്യയിലൊക്കെ തന്നെ ഒരുപാട് സാധ്യതകൾ വരുന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് സർക്യൂട്ട് ബ്രാഞ്ചസ് ആൻഡ് നോൺ സർക്യൂട്ട് ബ്രാഞ്ചസ് എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു വർഗീകരണം കൂടി എന്താ,
2: ഒരു ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടതും
3: അല്ലാത്തതുമായിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മളുടെ അങ്ങനെ നോക്കുമ്പം സിവിൽ ആൻഡ് മെക്കാനിക്കൽ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്രാഞ്ചുകളെല്ലാം എന്ത് ചെയ്യും, പിന്നെ നോൺ സർക്യൂട്ട് ബ്രാഞ്ചിൽ വരും. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ട്രിപ്ലി എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ECE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. പിന്നെ ഇതിൻ്റെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പം ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള ഒരുപാട് ബ്രാഞ്ചസ് എന്ത് വരുന്നുണ്ട്, ഈ അതെല്ലാം സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെയുള്ള ഇപ്പം വളരെയധികം വളർച്ച, വളരെ നമ്മളൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് എന്നൊക്കെ പറയാവുന്ന വളർച്ച പൊതുവെ സർക്യൂട്ട് ബ്രാഞ്ചസിലാണ്. അതുകൊണ്ടാണ് പൊതുവെ ഈ റീസെൻറ് വർഷങ്ങളിൽ സർക്യൂട്ട് ബ്രാഞ്ചസിനോട് കൂടുതൽ പ്രിയം. ആളുകൾ ഏതെങ്കിലും ഒരു സർക്യൂട്ട് ബ്രാഞ്ച് ആയാൽ മതി, അത് സെലക്ട് ചെയ്യാം, ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ കമ്പ്യൂട്ടറോ ഇൻസ്ട്രുമെൻറ്റേഷനോ, അതിൽ